0: തണുത്ത് ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണമായിരിക്കും എടുത്ത് കൊടുക്കുന്നത്. അത് ചൂടാക്കി കഴിഞ്ഞാലും ഒരു പരിധിവരെ നമുക്ക് അതിൻ്റെ ഉള്ളിലെ ബാക്ടീരിയ എപ്പോഴും നശിക്കണമെന്നില്ല. ഇത്തരം തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട് അവർക്ക് വയറ് സംബന്ധമായ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ വയറിളക്കങ്ങൾ, ഈ ഭക്ഷണത്തിൽ നിന്നാണ് പ്രധാനമായിട്ടും വയറിളക്കം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ടൈഫോയിഡ് പോലെയുള്ള അസുഖങ്ങളും അതും ഈ ഭക്ഷണത്തിലൂടെയാണ് പകരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ചൂടുള്ള, നല്ല ചൂടുള്ള ഭക്ഷണങ്ങൾ മാത്രമേ കുട്ടികൾക്ക് നൽകാവൂ. അതോടൊപ്പം തന്നെ ഈ ശീതളപാനീയങ്ങളും ഈ ബോട്ടിൽ ഡ്രിങ്ക്സ്, ഈ കുപ്പിയിൽ ആക്കിയിട്ടുള്ള ഒരു ശീതളപാനീയങ്ങളും കുട്ടികൾക്ക് നൽകരുത്. എപ്പോഴും ഫ്രഷായിട്ടുള്ള ഭക്ഷണം കൊടുക്കുക. ഫ്രഷായിട്ടുള്ള പച്ചക്കറികൾ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ നല്ലോണം വാഷ് ചെയ്ത് കഴുകണം. പ്രത്യേകിച്ച് ചീര പോലെയുള്ള സാധനങ്ങൾ, ചീര, കാബേജ് അങ്ങനെയുള്ള സാധനങ്ങൾ എപ്പോഴും നല്ലോം വെള്ളത്തിലിട്ട് ഉപ്പിട്ട് നല്ല വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഉണ്ടായ പാചകം ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ.
1: കീടനാശിനികൾ ഉപയോഗിക്കുന്നത്
0: കുട്ടികൾ
1: കൈ കഴുകുന്ന ശീലം പൊതുവെ കുറവാണ്. ഇനി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുട്ടിയോട് കൈ കഴുകുമെന്ന് ചോദിച്ചാൽ വാഷ് ബേസിൽ പോയി ജസ്റ്റ് വാട്ടർ ടാപ്പിന്ന് തുറന്ന് കൈ കാണിച്ച് പോരാ എന്നൊരു കവിഞ്ഞ് കൈ കഴുകുന്നതിന്റെ പ്രാധാന്യം നേരത്തെ നമ്മള് മുമ്പത്തെ എപ്പിസോഡിൽ ഡോക്ടർ സൂചിപ്പിക്കേണ്ടേ. അത് പ്രത്യേകിച്ച് എത്ര എങ്ങനെ ചെയ്യണം, എങ്ങനെ അത് സോപ്പോ മറ്റോ കാര്യങ്ങളോ നിർദ്ദേശം ഒന്ന് കൊടുത്താൽ എങ്ങനെ അതിന്റെ ഒരു
0: അല്ല, എപ്പോഴും നമ്മൾ അവരുടെ ശീലിപ്പിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അതിന് ശേഷവും എപ്പോഴും സോപ്പിട്ട് കൈ കഴുകാനുള്ള ഒരു ശീലം അവരിൽ ഉണ്ടായിരിക്കണം.
1: പ്രത്യേകിച്ച് കൈ വിരലുകൾക്കിടയിലൊക്കെ.
0: അത് നമ്മളൊരു പണ്ടൊക്കെ നമ്മളെ ഈ ഇത് വന്ന സമയത്ത്, കോവിഡ് വന്ന സമയത്ത് എല്ലാവരെയും കൈ കഴുകാൻ പഠിപ്പിച്ചിരുന്നത്, അത് ഏഴ് സ്റ്റെപ്പുള്ള കൈ കഴുകലായിരുന്നു. ഹാൻഡ് വാഷിംഗ് എന്ന് പറഞ്ഞത് ഒരു ഏഴ് സ്റ്റെപ്പായിരുന്നത്. അത്രത്തോളം വേണ്ടെങ്കിലും നമ്മളെന്തായാലും ഈ പ്രത്യേകിച്ച് ഈ സന്ദർഭം, പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ കുട്ടികൾക്ക് സോപ്പിട്ട് കഴുകാനുള്ള ഒരു ശീലം, കൈ കഴുകാനുള്ള ശീലം അവരിൽ ഉണ്ടാക്കിയെടുക്കണം.
1: മഴയത്ത് കുട്ടികൾ കളിക്കരുത് എന്ന് പറയാൻ ശരിയല്ല, അവർ കളിക്കണം. മഴയത്ത് കുട്ടികൾ കളിച്ച ശേഷം പിന്നെ വീട്ടിൽ വരുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് പ്രത്യേകിച്ച് നേരത്തെ അതിന്റെ ഒരു ഭാഗം നിങ്ങൾ പറഞ്ഞു.
0: നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞത് മിക്കവാറും ചെളിവെള്ളത്തിലായിരിക്കും കുട്ടികൾ കളിച്ചിട്ട് വരുന്നത്. അങ്ങനെ ആകുമ്പോൾ അവർ നല്ല സോപ്പിട്ട് കഴുകണം.
1: സോക്സും
0: കാര്യങ്ങളൊക്കെ മാറ്റി സോക്സ് ഡെയിലി കഴുകണം അവരടുത്ത്. അതോടൊപ്പം തന്നെ ശരീരവും ഒക്കെ നല്ല സോപ്പിട്ടിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകി വൃത്തിയാക്കണം. അതോടൊപ്പം നഖം വെട്ടൽ നേരത്തെ പറഞ്ഞതാണ് എപ്പിസോഡിൽ, നഖം എപ്പോഴും ട്രിം ചെയ്ത് വൃത്തിയായിട്ടിരിക്കണം. കാരണം നമ്മൾ ഈ ചെളിവെള്ളത്തിൽ കളിക്കുമ്പോൾ ചെളിയൊക്കെ കയറി ഈ നഖത്തിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും നഖം വെട്ടിക്കൊടുക്കണം. അവരെ
1: മഴക്കാലത്ത് സാധാരണ വരുന്ന ഏറ്റവും ആദ്യം വരെ എന്തായാലും ഒരു പനി, ഇങ്ങനെ ഒരു പനി വന്നാൽ പ്രാഥമികമായി വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾക്ക് മെഡിസിൻ അല്ല എന്താ ചെയ്യാൻ കൊടുത്തു വെക്കാൻ പറ്റും?
0: അല്ല, പനി വന്നാൽ ഇപ്പം ചെറിയ കുട്ടികളാണെങ്കിൽ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ, ഒരു 2-3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പനി വന്നാൽ ചിലപ്പോൾ ഫിറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയാണ്. അങ്ങനെ സാഹചര്യത്തിൽ നമ്മൾ പ്രധാനമായി ചെയ്യേണ്ടത് കുട്ടികളെ വെള്ളം മുക്കി തുടച്ചു. സാധാരണ ടാപ്പ് വാട്ടറിൽ, അല്ല തണുത്ത വെള്ളത്തിലല്ല ചൂടുവെള്ളത്തിലല്ല, സാധാ റണ്ണിങ് ടാപ്പ് വാട്ടറിൽ നമ്മൾ തുണി മുക്കി പിഴിഞ്ഞെടുത്ത് മേല് തുടച്ചു കൊടുക്കാം. ടെമ്പറേച്ചർ കുറയാൻ വേണ്ടി. അതോടൊപ്പം തന്നെ നമുക്ക് ഒന്നോ രണ്ടോ ഒരു ദിവസമോ ഒന്നല്ലെങ്കിൽ രണ്ട് ദിവസമോ ചെറിയ പനിക്കൊക്കെ പാരസെറ്റമോൾ കൊടുക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പാരസെറ്റമോൾ കൊടുത്തിട്ട് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി വരും.
1: ഈ തുണി നനച്ച് തുടക്കുക എന്നത് ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും അല്പം സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ചെയ്യാവുന്നതാണ് ഒരു കാര്യങ്ങൾ.
0: അതെ, പെട്ടെന്ന് പനി കുറയ്ക്കുക എന്നുള്ളതാണ്, ശരീരത്തിന്റെ ഊഷ്മാവ് കുറയ്ക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: ഇങ്ങനെ ചിലപ്പോഴൊക്കെ സാധാരണഗതിയിൽ ഒരു ഫസ്റ്റ് എയ്ഡ് നിലക്ക് പല വീട്ടിലും പാരസെറ്റമോളൊക്കെ ഉണ്ടാവല്ലോ, അങ്ങനെ സ്വയം മരുന്ന് കൊടുക്കുന്നതിലുള്ള അപാകതയുണ്ടോ?
0: അല്ല, സ്വയം മരുന്ന് ട്രീറ്റ് ചെയ്യുന്നത് അപാകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം ഒന്നോ രണ്ടോ ഡോസ് കൊടുത്തതിന് ശേഷം പനി മാറുന്നില്ലെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണിക്കുന്നത്. അതല്ലാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 4-5 ദിവസം ഇങ്ങനെ പാരസെറ്റമോളും കഴിച്ചുകൊണ്ടിരുന്നാൽ അത് എന്ത് പനിയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല.
1: നേരത്തെ നമ്മൾ ആന്റിബയോട്ടിക്കുകളെ കുറിച്ച് ചർച്ച ചെയ്തല്ലോ. പലപ്പോഴും മുമ്പൊരു പ്രാവശ്യം പനി ഉണ്ടായപ്പോൾ ഡോക്ടറെ കാണിച്ചിരുന്നു, ഡോക്ടർ ആന്റിബയോട്ടിക് എഴുതിയിരുന്നു, അന്നങ്ങനെ സുഖമായി. പിന്നീട് ഒരു പനി ഉണ്ടായപ്പോൾ ആ ആന്റിബയോട്ടിക് തന്നെ വാങ്ങി കഴിക്കുന്ന ഒരു പ്രവണത ചിലരിലെങ്കിലും കാണാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഡോക്ടർക്ക്?
0: അല്ല, ഒരു പനി എന്ന് പറഞ്ഞത് ഒരുപാട് കാരണങ്ങളുണ്ട് പനിക്ക്. അതായത് പനി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തല മേലെ മുതൽ താഴോട്ട് നോക്കുകയാണെങ്കിൽ തലച്ചോറിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ ആയിരിക്കാം, തണ്ടയിൽ വായിലായിരിക്കാം, ചിലപ്പോൾ ടോൺസിലായിരിക്കാം, ഫൈറിഞ്ചൈറ്റിസ് ആയിരിക്കാം, ചിലപ്പോൾ ചെസ്റ്റിലാന്ന് വെച്ചാൽ നമ്മളെ കഫക്കെട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിരിക്കാം, വയറിലാന്ന് വെച്ചാൽ ജി ഐ അല്ലെങ്കിൽ കോളൈറ്റിസ് പോലെ അല്ലെങ്കിൽ ഗ്യാസ്ട്രോഎൻടെറൈറ്റിസ് അങ്ങനെ ഒരുപാട്, ഇപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് പനി വരാൻ വേണ്ടിയിട്ട്. ഒരു മനസ്സിലായി? അപ്പോൾ ഏതൊരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും പനി ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ ഈ ഇത്തരം ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന ഓരോന്നിനും പല അണുക്കളാണ് അത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന അതേ അണു തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ യൂറിനറി ട്രാക്ട് മൂത്രത്തിലെ പഴുപ്പ് ഉണ്ടാക്കുന്നത്, അതേ അണു തന്നെ ആയിരിക്കില്ല നമ്മളെ തലച്ചോറിനുള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്, അതേ ആയിരിക്കില്ല ചിലപ്പോൾ ചെവിടിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുക. അപ്പോൾ ഓരോന്നിനും ഓരോ ഓർഗാനിസം ഉണ്ട്, ഓരോന്നിനും ഓരോ അസുഖങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഓരോ അണുക്കളാണ്. ഈ ഓരോ അണുവിനും വ്യത്യസ്തമായ ആൻറ്റിബയോട്ടിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഇപ്പോൾ നമുക്കിപ്പോൾ ചിലപ്പോൾ തൊണ്ടയിൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ത്രോട്ട് ഇൻഫെക്ഷന് വേണ്ട ഉപയോഗിക്കുന്ന നമുക്ക് വയറിലുണ്ടാവുന്ന ഇൻഫെക്ഷൻ ഉപയോഗിക്കാൻ പറ്റില്ല, വയറിലുണ്ടാകണ ഇൻഫെക്ഷന് വേണ്ടിയിട്ടുള്ള ചിലപ്പോൾ മൂത്രത്തിന് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആന്റിബയോട്ടിക്സ് ഉണ്ട്.
1: രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പനിക്ക് അന്നൊരു ഡോക്ടർ ആന്റിബയോട്ടിക് എഴുതുന്നു ഇത്രയും വിശദമായി ഒന്നും അവർ ചിന്തിക്കാതെ അത് കഴിക്കുന്നത് തികച്ചും അപകടകരമാണ്.
0: അത് അപകടകരമാണ്. അത് കാരണം വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ് പനി ഉണ്ടാവുന്നത്, എപ്പോഴും ഒരേ കാരണമായിരിക്കില്ല അത്. അപ്പോൾ ഓരോ സമയത്തും ഉണ്ടാകുന്ന വ്യത്യസ്ത കാരണങ്ങൾക്ക് ചിലപ്പോൾ വ്യത്യസ്തമായ ആന്റിബയോട്ടിക്കുകൾ വേണ്ടിവരും.
1: അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം പനി പാരസെറ്റമോളോ മറ്റോ കൊടുത്ത് നോക്കി, ഇല്ലെങ്കിൽ വീണ്ടും ഡോക്ടറെ കണ്ട് എന്താണ് ഈ പനിക്ക് കാരണം എന്ന് താങ്കളുടെ സംസാരത്തിൽ പറഞ്ഞ പോലെ ആ ഇൻഫെക്ഷൻ.
0: തീർച്ചയായും പനി മാത്രമേ ഉള്ളൂ, ചെറിയൊരു പനി മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം വെയിറ്റ് ചെയ്യാം. പക്ഷെ പനിയോടൊപ്പം കൂടെ അതിന് ഛർദിയുണ്ട് അല്ലെങ്കിൽ നമ്മളെ ഫിറ്റ്സ് പോലെ വരുന്നുണ്ട് അല്ലെങ്കിൽ ബോധക്ഷയ ഉണ്ടാവുന്നുണ്ട് ഫസ്റ്റ് ഡേ തന്നെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഡോക്ടറെ അന്ന് തന്നെ കാണിക്കണം. ചെറിയൊരു പനി മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളത്. പക്ഷെ പനിയോടൊപ്പം തന്നെ ഇത്തരം സംഭവങ്ങളുണ്ട്, ഛർദി അല്ലെങ്കിൽ തലകറക്കം, ഫിറ്റ്സ് അല്ലെങ്കിൽ ബോധക്ഷയം അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസോറിയന്റേഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ
1: തീർച്ചയായും
0: ഡോക്ടറെ കാണിക്കണം.
1: തീർച്ചയായിട്ടും. മറ്റൊന്ന് ഒ ആർ എസ്, ഈ വയറിളക്കം ഛർദിയൊക്കെ നേരത്തെ ഡോക്ടർ പറഞ്ഞല്ലോ, നിർജ്ജലീകരണം, പിന്നെ വാട്ടർ കണ്ടന്റ് ശരീരത്തിന് നഷ്ടപ്പെടുകയും പിന്നെ അങ്ങനെ ക്ഷീണം പറ്റുന്നുണ്ടല്ലോ, ആ സമയത്ത് സാധാരണഗതി കൊടുക്കുന്ന ഒരു ഇതാണല്ലോ ഒ ആർ എസ്, ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട്. ഇതിന്റെ പ്രാധാന്യവും ഇത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വാങ്ങി കൊടുക്കേണ്ടത് എങ്ങനെ, അതിന്റെ ഒരു ഒരു സ്ട്രക്ചർ പറഞ്ഞാൽ നന്നായിരുന്നു.
0: നമുക്കറിയാം ഈ ഡയറി ഒക്കെ ഉണ്ടാവുമ്പോൾ, പ്രത്യേകിച്ച് ഈ വയറിളക്കം ഉണ്ടാവുമ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻ, ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ, അതായത് നിർജ്ജലീകരണമാണ്, ഡീഹൈഡ്രേഷനാണ് ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ. അതിനെ നമ്മൾ ഒരു പരിധിവരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന ഒ ആർ എസ് അല്ലെങ്കിൽ മേടിക്കുന്ന ഒ ആർ എസ് നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം അത് നമ്മളെ ശരീരത്തിലെ വാട്ടർ റെസ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. അത് നമുക്കിപ്പോൾ ഈ ഒ ആർ എസ് മേടിക്കാൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഹോം മെയ്ഡ് ഒ ആർ എസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാം. അതായത് ഈ കഞ്ഞിവെള്ളം ഉപ്പിട്ട്, അത് ഏറ്റവും നല്ലൊരു ഒ ആർ എസ് ആണ്, കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ട് കൊടുക്കുക, അത് നല്ലൊരു ഒ ആർ എസ്. അതല്ലെങ്കിൽ നമ്മളെ നമുക്ക് വീട്ടിൽ ഒ ആർ എസ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഒരു സ്കൂപ്പ് ഓഫ് ഷുഗർ,
1: പഞ്ചസാര,
0: അതോടൊപ്പം തന്നെ ഒരു നുള്ള് ഉപ്പും, ഇത് ചേർത്ത നല്ലൊരു ഒ ആർ എസ് ആണ്. അതുകൂടെ വേണം ചെറുനാരം കൂടെ പിഴിഞ്ഞു വെച്ചാൽ നല്ലൊരു ഒ ആർ എസ് ആണ്. നമുക്ക് ഹോം മെയ്ഡ് ഒ ആർ എസ് ആണ് അത്. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കി കുട്ടികൾക്ക് ഇടക്കിടക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ട് അത് നല്ലൊരു സാധനമാണ്. അപ്പോൾ ഈ സാധനങ്ങൾ കൊടുത്താലും മതി.
1: ഇതിനെ കുറിച്ചൊന്നും ധാരണ ഇല്ലാത്ത രക്ഷിതാവ് ഈ നിർജ്ജലീകരണം എങ്ങനെ തിരിച്ചറിയാം, എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ജലാംശം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒ ആർ എസ് കൊടുക്കേണ്ടതുണ്ട്, നിർജ്ജലീകരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്ന എന്തെങ്കിലും ലക്ഷണങ്ങൾ
0: ഉണ്ടല്ലോ
1: ശ്രോതാക്കൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ.
0: അതായത് ഇത് നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നുണ്ട് ഡീഹൈഡ്രേഷനെ. അത് മൈൽഡൊക്കെ ആണെങ്കിൽ കുട്ടിക്ക് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര തേഴ്സ്റ്റ്, ദാഹം കൂടും, ശരീരത്തിലെ വെള്ളം പോകുമ്പോൾ ദാഹം കൂടും, പിന്നെ ഇപ്പോൾ കുറേ നല്ല ഡയറി അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ദാഹം, അങ്ങനെ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന കുട്ടിക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് വെള്ളം കുടിക്കുന്നുണ്ടല്ലോ, ദാഹം എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ മോഡറേറ്റ് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ കണ്ണുകളെ കുഴിയും, അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിൻ്റെ ടെൻഷൻ കുറയും, നമ്മൾ സ്കിന്നൊക്കെ വലിയ ലൂസായിരിക്കും, തൊലി ലൂസായിട്ട് വരും, നമ്മൾ പിഞ്ച് ചെയ്താൽ ഇങ്ങനെ സ്ലോലി റിട്രാക്ട് ചെയ്യുള്ളൂ, ഇങ്ങനെ ബാക്ക് സൈഡിൽ പോകുന്നത്. അതേമാതിരി മൂത്രത്തിൻ്റെ അളവ് കുറയും. പിന്നെ സിവിയർ ആകുമ്പോൾ ഈ റിട്രാക്ഷൻ നമ്മളിങ്ങനെ തൊലി പിടിച്ചാൽ പിന്നെ അത് അങ്ങനെ തന്നെ നിൽക്കുള്ളൂ,
1: തിരിച്ചു
0: പോകാത്തൊരവസ്ഥയിൽ വരും. പിന്നെ മൂത്രം തീരെ പോകില്ല, കണ്ണുകളൊക്കെ കുഴിഞ്ഞിരിക്കും, ചിലപ്പോൾ ബോധക്ഷയം ഉണ്ടാവും. അതായത് മോഡറേറ്റ് സിവിയർ ഡീഹൈഡ്രേഷൻ വരുമ്പോൾ ഇത്ര തലച്ചോറിനൊക്കെ ബാധിക്കും. കാരണം നമ്മുടെ ശരീരത്തിലുള്ള ലവണങ്ങളൊക്കെ നഷ്ടപ്പെടും, സോൾട്ട് നഷ്ടപ്പെടും, ഹൈപ്പോനട്രീമിയ ഉണ്ടാവും, അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, സോഡിയം കുറയും, അപ്പോൾ ഇതുകൊണ്ട് കുട്ടിക്ക് ബോധക്ഷയം ഉണ്ടാവും. ഫിറ്റ്സ് ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ ഒരു ലക്ഷണങ്ങളാണ് അതിൻ്റെ.
1: പൊതുവെ വയറിളക്കവും ഛർദിയും കൂടി ഒന്നിച്ചു വന്നാൽ പലപ്പോഴും ഈ ഒആർഎസ് കൊടുക്കുമ്പോഴും ഛർദിച്ചു വരില്ല. അത്തരം സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യുക?
0: ഇതിപ്പോൾ രണ്ട് ഇപ്പോൾ ഒആർഎസ് കൊടുത്തിട്ടും ഛർദിക്കുകയാണെന്നുണ്ടെങ്കിൽ വയറ്റിൽ നിന്ന് പോകുന്ന പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഐ ഫ്ലൂയിഡ്, ഐ ഗ്ലൂക്കോസ് കയറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊരു ഡോക്ടർ അല്ലെങ്കിൽ ക്ലിനിക്കിൽ പോയിട്ട് ഗ്ലൂക്കോസ് കയറ്റേണ്ടി വരും.
1: ഛർദി
0: രണ്ടും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നിവൃത്തിയൊന്നുമില്ല. വെള്ളം കുടിച്ചാലും കുടിക്കുന്നില്ലെങ്കിൽ പിന്നെ ഗ്ലൂക്കോസ് തന്നെ നിവൃത്തിയുള്ളൂ.
1: മഴക്കാലത്ത് കുട്ടികളും മുതിർന്നവരും ഒക്കെ ആരോഗ്യനില, ആരോഗ്യകരമായ ഒരു ദിനചര്യ, ഡെയിലി റൂട്ടീൻ നമുക്ക് എങ്ങനെ നിലനിർത്താം, അതുമായി ബന്ധപ്പെട്ട് പി സി റേഡിയോ ശ്രോതാക്കൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ?
0: അല്ല, ഇതിപ്പോ നേരെ നമ്മളിപ്പോ ഇത്രയും നേരം സെർച്ച് ചെയ്തതിന്റെ രാഗം മൊത്തമാണ് ഇപ്പൊ പറയേണ്ടത്. പ്രധാനമായിട്ടും നമ്മളെ ഏറ്റവും ഒന്നാദ്യം നമ്മളെ പരിസര ശുചീകരണമാണ്. കാരണം പരിസരത്തുള്ള നമ്മളെ വീടും പരിസരമൊക്കെ ശുചീകരിക്കുക, വേസ്റ്റ് ഡിസ്പോസൽ ഒഴിവാക്കുക. കാരണം അവിടെ കൊതുക് വരുന്നതും ഈച്ച വരുന്നതൊക്കെ ഒഴിവാക്കുക എന്നുള്ള പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ വെള്ളത്തിന്റെ കണ്ടാമിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം സോഴ്സുകളൊക്കെ, കാരണം കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഒഴിവാക്കുക, വെള്ളം കെട്ടി നിൽക്കുന്നതൊക്കെ ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നത് മറ്റൊന്ന് നമ്മൾ ഫുഡ് ഭക്ഷണത്തിൻ്റെ രീതി, അതായത് തിളപ്പിച്ചാറിയ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക, ചൂടുള്ള ഭക്ഷണം കഴിക്കുക, ഭക്ഷണങ്ങൾ കൂടുതൽ നേരം അടച്ചു വെക്കാതിരിക്കുക, ഉപയോഗിച്ച ഭക്ഷണം വീണ്ടും തണുപ്പിച്ച് ചൂടാക്കി വീണ്ടും കഴിക്കാതിരിക്കുക. അപ്പം ഇത്തരം ഭക്ഷണ ശീലങ്ങൾ നമ്മൾ എപ്പോഴും വീട്ടിൽ കൊണ്ടുനടക്കണം. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞാൽ നമ്മളെന്താ പറയുക, ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിലും നമ്മൾ കുറച്ച് ഉണങ്ങിയ തുണികൾ ഇവിടെ ഉപയോഗിക്കാതിരിക്കുക, നല്ല ഉണങ്ങിയ തുണികൾ മാത്രം ഉപയോഗിക്കുക. ഇതാണ് ഒരു ആകെ മൊത്തം നമ്മൾ വർഷക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ കൊതുകുകൾ ഉണ്ടാവും, നേരത്തെ പറഞ്ഞു, കൊതുകുകൾ ഉണ്ടാവുന്നതും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതാണ്.
1: ഈ വൈറൽ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ വാക്സിൻ പലപ്പോഴും അതിലൊരു റോള് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ വൈറൽ അസുഖങ്ങൾക്ക് മെഡിസിൻ പൊതുവെ കുറവാണ് എന്ന ഡോക്ടർ സംസാരത്തിൽ വന്നല്ലോ. ഇതിന് പല രോഗങ്ങൾക്കും വാക്സിൻ കേട്ട് വരുന്നുണ്ട്, ഈ വൈറൽ ഇതുമായി. എന്താണ് അതുമായി ബന്ധപ്പെട്ട് പി സി റേഡിയോ ശ്രോതാക്കൾക്ക് കൊടുക്കാൻ?
0: വാക്സിൻ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ ഉണ്ടാവുന്നത് ഈ ഫ്ലൂ, ജലദോഷം, ഫ്ലൂ ആണത്. അപ്പോൾ അതിന് ഇൻഫ്ലുവൻസ ബി വാക്സിൻ എന്നിട്ട് അവൈലബിൾ ആണ്. അത് എല്ലാ വർഷവും ഓരോ ഡോസ് ഇഞ്ചക്ഷൻ എടുക്കാവുന്ന കുട്ടികൾക്ക്, പ്രത്യേകിച്ച് തുടക്കത്തിൽ മുതലേ ഇപ്പോൾ 3 ഡോസ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്, ഈ ഫ്ലൂ വാക്സിൻ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. 1.5 വയസ്സിലും അതേപോലെ തന്നെ 2 വയസ്സിലൊക്കെ ആയിട്ട് 1 മാസത്തെ ഗ്യാപ്പിലും 6 മാസത്തെ ഗ്യാപ്പിലൊക്കെ ഈ ഫ്ലൂ വാക്സിൻ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അതോടൊപ്പം തന്നെ നമുക്ക് മുതിർന്നവരിലും എല്ലാ കൊല്ലം ഇത്തരം ഫ്ലൂ വാക്സിൻസ് എടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഈ ജലദോഷപ്പനിയൊക്കെ കുറഞ്ഞു കാണുന്നുണ്ട്.
1: ഏതായാലും നമുക്ക് അനുഭവിച്ച സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് ഉപകാരപ്രദമായ, മഴക്കാലവും കുട്ടികളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നത് അള്ളാഹു നമ്മിലും സ്വീകരിക്കുമാറാവട്ടെ. ആളുകൾക്ക് വളരെ ഉപകാരപ്പായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയും ഇൻഷാല്ല ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം ചർച്ച ചെയ്യാൻ ഇൻഷാല്ല കൊണ്ട് നമുക്ക് കണ്ടുമുട്ടാം.
0: അള്ളാഹു
1: സ്വീകരിക്കട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വതുബ് ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
2: വബറകാതുഹു. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. മഴക്കാല രോഗപ്രതിരോധം, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ നീലാർ മുഹമ്മദ്.
3: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ, സ്നേഹക്കൂട്. കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ, സ്നേഹക്കൂട്.

0: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
1: ഈ സാധാരണ ആളുകളോട്, വല്ലാതെ സംസാരിക്കുന്ന ആളുകളോട് പറയാറുള്ളൊരു പ്രതികരണം, എന്തത് റേഡിയോമായി ഒന്നും മിണ്ടാതക്ക് എന്ന് പറയുന്നത്. അങ്ങോട്ട് സംസാരിക്കാൻ അനുവദിക്കാതെ ഇങ്ങോട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളെ പറ്റി നമ്മൾ റേഡിയോ എന്ന് പറയും.
2: പീസ് റേഡിയോ റേഡിയോ അല്ല. സത്യത്തിൽ പീസ് റേഡിയോ ശ്രോതാക്കൾ എനിക്കുള്ളത് ലക്ഷങ്ങൾ കവിഞ്ഞ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അത് നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ എന്നുള്ളത് ഒരു വലിയ ലോഗാണ് ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല ഇപ്പോൾ റിവൈൻഡ് ഓപ്ഷനൊക്കെ വന്നത് റേഡിയോ ശ്രോതാക്കൾ ഞങ്ങൾക്ക് ആ പരിപാടി.
3: ഒരു സന്തോഷ വാർത്ത, പീസ് റേഡിയോ പുതിയൊരു കാൽമേപ്പ് കൂടി നടത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ അതാത് ദിനങ്ങളുടെ പശ്ചാത്തലങ്ങൾ കൂടി ഉൾപ്പെടുത്തി തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിന് തുടക്കമായി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വ പ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അള്ളാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوے നീ ആണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.

അള്ളാഹുവിനെ ഓർക്കുന്ന ഹൃദയം എത്രയേറെ പരീക്ഷണങ്ങൾ വന്നാലും തളരുകയില്ല. കാരണം അതിന് ആശ്രയിക്കാനുള്ള ഉറച്ച ഒരു തൂണുണ്ട്. പ്രപഞ്ചനാഥനിൽ അഭയം തേടി ദുആയോടെ ആരംഭിക്കുന്ന ഒരു പ്രഭാതം നേരുന്നു എല്ലാവർക്കും.

പീസ് റേഡിയോ ശ്രോതാക്കളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ലൈവ് സെക്ഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ മൂസ പി പി. എൻ്റെ കൂടെ ഇൻഷാല്ലാ മുസ്തഫ അൻസാരി ജോയിൻ ചെയ്യുന്നതാണ്. ഇന്ന് 2026 ജൂലൈ 14 ചൊവ്വ, ഹിജ്റ വർഷം 1448, മുഹറം 28, കൊല്ലവർഷം 1201, മിഥുനം 30.

0: അള്ളാഹുവിന്റെ പരമായ അനുഗ്രഹത്താൽ നാം മറ്റൊരു പ്രഭാതത്തിലൂടെ പ്രവേശിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ശ്രോതാക്കൾ ഓരോരുത്തരായിട്ട് ഫീഡ്ബാക്കിൽ ഇങ്ങനെ മെസ്സേജുകൾ അയച്ച് സലാം പറഞ്ഞ് എത്തിയിട്ടുണ്ട്. ഫീഡ്ബാക്കിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഇന്നത്തെ ശ്രോതാക്കളോടുള്ള സിമ്പിളായിട്ടുള്ള ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. സൗഹൃദങ്ങളെ ഇഷ്ടപ്പെടുന്നവരാരൊക്കെയാണ് എന്നുള്ളതാണ്. നല്ല സൗഹൃദങ്ങൾ പലപ്പോഴും നമ്മളെ സ്വഭാവ രൂപീകരണത്തിൽ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ സൗഹൃദം എന്നുള്ളത്. അപ്പോൾ ചില ആളുകൾക്കത് ഭയങ്കര താല്പര്യമായിരിക്കും. ചില ആളുകളൊക്കെ മറ്റുള്ളവരോട് പെട്ടെന്ന് തന്നെ സൗഹൃദം കൂടുന്ന സ്വഭാവക്കാരും ഉണ്ടാവും. അപ്പോൾ അത്തരം ആളുകൾ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് അതിനെ കാണുന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ളതാണ് എൻ്റെ നിങ്ങളുടെ രാവിലത്തെ ചോദ്യമുള്ളത്. ഇൻഷാല്ലാ ഫീഡ്ബാക്കിൽ പോയിട്ട് നമ്മൾ ഉടനെ തന്നെ നമ്മൾ തിരിച്ചെത്തും. അപ്പോൾ നമുക്ക് ഫീഡ്ബാക്കിൽ നോക്കാം ഇന്ന് ആരെല്ലാമാണ് എത്തിയിട്ടുള്ളത്. മഷാല്ലാ ധാരാളം ആളുകൾ ഫീഡ്ബാക്കിൽ എത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ചൊക്കെ ആളുകളെ പേര് വായിച്ച് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. സമയപരിധി മൂലം എല്ലാവരും ചിലപ്പോൾ വായിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. നബീസ ഒറ്റപ്പാലം, അതുപോലെ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, സമീജ പാറൽ, സാജിദ കാലിക്കറ്റ്, ഹദീജ സാലിക്കൊപ്പം, ഷുഹൈബ എം വളപട്ടണം, ഷാജിദ വി ടി വല്ലപ്പുഴ, ജാസ്മിൻ കബീർ പൂച്ചാക്കൽ, ഉമ്മർ കളപ്പാറ പാലക്കാഴി, റുക്സാന എം, ഹൈറുനിസ അഷ്റഫ് പടിഞ്ഞാറത്തറ, മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ, റുഖിയ പി ചെമ്പക്കുത്ത്, ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകുളം, സമീറ കൊയിലാണ്ടി, നഫീസ പി എ താമരശ്ശേരി, ബുഷ്ര കെ അമയൂർ, സോറി ബുഷ്ര കെ മുറയൂർ, വഹീദ അബ്ദു എടത്തനാട്ടുകര, ഫാത്തിമ നസീർ ഈസ്റ്റ് കോടൂർ, സബീല പാലക്കാട്, ജംഷീർ മുട്ടിൽ, ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകുളം, സജന കവനൂർ, ഇമ്രാൻ എൻ വി കുമരനല്ലൂർ, സജിത ശംസു കാസർഗോഡ്. ധാരാളം ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാവരെയും വായിച്ചെത്താൻ നല്ല പ്രയാസമുണ്ട്. ഞാൻ പരമാവധി ആളുകളെ വായിക്കാൻ എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. പക്ഷേ അതാ എൻ കെ അഷ്റഫ് പത്തപ്രിയം, അതുപോലെ മുംതാസ് ബെപ്പൂർ, മൈമുന ചീക്കിലോട്, സഹദ് സാജിദ് എടത്തനാട്ടുകര, സഫിയ എടപ്പാൾ. അപ്പോൾ ഇവരൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി സലാം മടക്കുകയാണ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനിയും ധാരാളം ആളുകൾ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ രാവിലെ ഈ ഒരു റേഡിയോ ലൈവിന് വേണ്ടി പ്രതീക്ഷിച്ചിരുന്ന് തുടക്കത്തിൽ തന്നെ സലാം പറഞ്ഞ് നമ്മുടെ പരസ്പര ശ്രോതാക്കൾ പരസ്പരം അങ്ങോട്ടും അറിയുന്നവരായിരിക്കും. ഇതെന്നും നമ്മൾ ഈ കുറേ പേരുകളൊക്കെ വായിക്കുമ്പോൾ പരസ്പരം അറിയുന്ന പേര് കൊണ്ട് അറിയപ്പെടുന്ന ആളുകളുണ്ടാവും. എന്തായാലും ഇൻഷാല്ലാ മധുരം ഖുർആൻ കേട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഫീഡ്ബാക്കിലേക്കൊന്ന് ജസ്റ്റ് തിരിച്ചു വരാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ മധുരം ഖുർആൻ കേൾക്കാൻ ആണ് നമ്മൾ ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് പോകുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ഖലീഫ അത്തുനൈജിയാണ്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: മാഷാല്ലാ, വളരെ മനോഹരമായ ഒരു മധുരം ഖുർആനാണ് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ അധ്യായം സൂറത്തുൽ ഹജ്ജിലെ അഞ്ചാമത്തെ വചനമാണ്. കാരീനെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, അഷേഖ് ഖലീഫ തുനൈജിയാണ്. നമുക്ക് ധാരാളം കേട്ട് പരിചയമുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ആ ഒരു വചനത്തിലൂടെ നമ്മളെ അള്ളാഹു ഉണർത്തുന്നത്, ഹേ മനുഷ്യരെ, മരണശേഷം ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി നിങ്ങൾ സംശയത്തിലാണെങ്കിൽ ആലോചിച്ചു നോക്കുക. നിശ്ചയമായും നിങ്ങളെ നാം മണ്ണിൽ നിന്നും പിന്നീട് ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നും പിന്നെ രക്തപിണ്ഡത്തിൽ നിന്നും പിന്നീട് ശരിയായ രൂപം നൽകപ്പെട്ടതും രൂപം നൽകപ്പെടാത്തതുമായ മാംസപിണ്ഡത്തിൽ നിന്നും സൃഷ്ടിച്ചു. നിങ്ങൾക്ക് നമ്മുടെ സൃഷ്ടി മഹാത്മ്യം വ്യക്തമാക്കി തരുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. നാം ഉദ്ദേശിക്കുന്നതിനെ ഒരു നിർണയിക്കപ്പെട്ട ഒരവധി വരെ ഗർഭാശയങ്ങളിൽ നാം താമസിപ്പിക്കുന്നു. പിന്നീട് നിങ്ങളെ ശിശുക്കളായി നാം പുറത്തു കൊണ്ടുവരുന്നു. പിന്നെ നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണ ദശ പ്രാപിക്കും വരെയും വളർത്തിക്കൊണ്ടുവരുന്നു. നിങ്ങളിൽ നേരത്തെ മരണമടയുന്നവരുമുണ്ട്. അറിവുണ്ടായിരുന്നതിനു ശേഷം അത് നഷ്ടപ്പെട്ട് യാതൊന്നും അറിയാതെയായി തീരുമാറി ആയുസ്സിൻ്റെ ഏറ്റവും ദുർബലാവസ്ഥ വരേക്കും ഒഴിവാക്കി വിടപ്പെടുന്നവരും നിങ്ങളിലുണ്ട്. ഭൂമി വരണ്ടു കിടക്കുന്നതായി നീ കാണുന്നു. എന്നിട്ട് അതിന്മേൽ നാം മഴവെള്ളം ഇറക്കിയാൽ അത് ചൈതന്യം പൂണ്ട് സ്ഫുരിച്ചു വരികയും ചേർക്കുകയും ചെയ്യുന്നു. കൗതുകമുള്ള എല്ലാ സസ്യയിണകളെയും അത് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ധാരാളം കേൾക്കുന്ന ഒരു ആയത്ത് കൂടിയാണ് ഇത്. തീർച്ചയായിട്ടും നമ്മളൊരു ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് അള്ളാഹു നമ്മളെ ഉണർത്തുന്ന ഒരായത്താണ്. അപ്പോൾ പലപ്പോഴും സത്യനിഷേധികൾ ചോദിക്കും, മരണപ്പെട്ടതിന് ശേഷം വീണ്ടും അള്ളാഹു നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുമോ, അള്ളാഹു നമ്മളെ തിരിച്ചു കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി കൂടിയായിട്ടാണ് നമുക്ക് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു നമ്മോട് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഒരു ദൃഷ്ടാന്തം തന്നെയാണ്. മഴ കടുത്ത വേനലാവുമ്പോൾ ഭൂമി വളരെ വരണ്ട് സസ്യങ്ങളോ അല്ലെങ്കിൽ പച്ചപ്പൊക്കെ നഷ്ടപ്പെട്ടൊരു സാഹചര്യമായിരിക്കും. അതിനുശേഷം അള്ളാഹു മഴ വർഷിപ്പിച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ ധാരാളം പച്ചപ്പുകൾ കാണാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നതാണ്. നമ്മുടെ മുന്നിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സംഭവത്തെ വെച്ചുകൊണ്ട് ആണ് അള്ളാഹു നമ്മുടെ ഖിയാമത്ത് നാളിലെ അന്ത്യനാളിലെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഭൂമിയിലേക്ക് എത്തുന്നതിൻ്റെ മുന്നത്തെ നമ്മുടെ മാതാവിൻ്റെ ഗർഭാവസ്ഥയെക്കുറിച്ചും അതിൻ്റെ മുന്നേയുള്ള ഇന്ദ്രതുല്യത്തിലെ നമ്മുടെ ആരംഭത്തെക്കുറിച്ചെല്ലാം ഈ ഒരു ആയത്തിലൂടെ പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. മരണത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും നമുക്ക് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി കൂട്ടിച്ചേർക്കുകയാണ്. കാര്യനെക്കുറിച്ച് ധാരാളം നമ്മൾ കേൾക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ അത് സൂചിപ്പിക്കുന്നില്ല. ഖലീഫ തുനൈജിയെക്കുറിച്ച് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ് നമ്മൾ. ഇൻഷാല്ലാ നമ്മൾ ഫീഡ്ബാക്കിൽ ജസ്റ്റ് ഒന്നുകൂടി പോയിട്ട് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ തിരിച്ചെത്തുമ്പോൾ ഫീഡ്ബാക്കിൽ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് വേണ്ടി ചിലരൊക്കെ മറുപടികൾ അയച്ചിട്ടുണ്ട്. സഫിയാക്കിയ തിരുവങ്ങാടി, അതുപോലെ ജംഷീർ മുട്ടിൽ, ബിനിത നൂച്ചിമ ആലുവ, കെ വി കബീർ പാലക്കഴി, ഹംസ സി പി വട്ടമണപ്പുറം, ചില പേരുകളൊക്കെ നമുക്ക് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ജമീല വി കെ പൂനൂർ, അങ്ങനെ കുറേ ആളുകളുടെ മെസ്സേജ് സലാം പറഞ്ഞ് വന്നിട്ടുണ്ട്. ജമീല വി കെ പൂനൂർ പറഞ്ഞ് അത്തുനേജിയുടെ ഖിറാഅത്ത് വളരെ മനോഹരമാണ് അൽഹംദുലില്ലാ എന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ച ജസ്റ്റ് ഇതായിരുന്നു, സൗഹൃദം ഇഷ്ടപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണ് അല്ലെങ്കിൽ അതിനെ വളരെ താല്പര്യപൂർവ്വം കാണുന്നവരാരൊക്കെയാണെന്നുള്ളതാണ്. കുറേ ആളുകൾ അതിന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ആ ഒരു മെസ്സേജ് വായിക്കുന്നതിൻ്റെ മുന്നേ കുറച്ചുകൂടി ആളുകൾക്ക്, നേരത്തെ ജോയിൻ ചെയ്യാത്ത ആളുകൾക്ക് കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും അത് പറഞ്ഞത്. സൗഹൃദം വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങളുടെ നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നല്ല സൗഹൃദത്തിലൂടെ കിട്ടിയ നല്ല അനുഭവങ്ങൾ ഉണ്ടാകും, അതെല്ലാം മെസ്സേജ് അയക്കാവുന്നതാണ്. ഇൻഷാല്ലാ നമ്മളിനി അടുത്തായിട്ട് പോകുന്നത് പീസ് ടൈമിലേക്കാണ്. പീസ് ടൈമിൽ ഇന്നത്തെ മെസ്സേജ്, ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും ആവശ്യമായത് നല്ല മാതൃകകളും നല്ല വാക്കുകളുമാണ്. അത് നിരന്തരം നൽകുന്ന ഒരു വേദിയാണ് പീസ് റേഡിയോ. മഷാല്ലാ നമുക്കറിയാം പീസ് ടൈം എന്ന് പറയുന്നത് പീസ് റേഡിയോയിലേക്ക് ശ്രോതാക്കൾ അയക്കുന്ന നല്ല ഫീഡ്ബാക്കുകളിൽ നിന്ന്, അല്ലെങ്കിൽ ഫീഡ്ബാക്കുകളിൽ നിന്ന് ഉചിതമായത് നല്ലത് നോക്കിയിട്ട് നമ്മൾ ശ്രോതാക്കളുടെ മുന്നിൽ അത് വായിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വായിക്കുന്നത് കൊണ്ട് ഇതിൽ വിമർശനാത്മകമായ മെസ്സേജുകൾ വരുന്നുണ്ട്. നസീഹത്തോടു കൂടി നല്ല രീതിയിൽ നമ്മുടെ പ്രോഗ്രാമുകളെ കുറിച്ചൊക്കെ വരുന്നവരുണ്ട്. അതുപോലെ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന അങ്ങനെ വരുന്നവരുണ്ട്. അവർക്ക് പല സന്ദർഭങ്ങളിലും എന്താ പറയുക, ചില ആളുകളെയൊക്കെ സംബന്ധിച്ച് അവരുടെ മനസ്സിന് സമാധാനവും സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെട്ടൊരു സാഹചര്യത്തിൽ പീസ് റേഡിയോയിൽ കേട്ടതിലൂടെ കിട്ടിയ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്നവരുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവാം, മെസ്സേജുകൾ അയക്കാവുന്നതാണ് പീസ് റേഡിയോയിൽ. ഇൻഷാല്ലാ അപ്പോൾ നമ്മളൊരു പീസ് ടൈമിലേക്ക് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മെസ്സേജ് നമുക്കിവിടെ വായിക്കാൻ സാധിക്കുമെന്ന് അറിയിക്കുന്നു. ഈ ഒരു നന്മയുടെ ഈ ഒരു സംരംഭത്തെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. പക്ഷെ അതപ്പം നമ്മൾ ആദ്യം ചോദിച്ചിരുന്നു എന്താണ് പിന്നെ നമ്മുടെ സൗഹൃദത്തെക്കുറിച്ച്, സൗഹൃദം ഇഷ്ടപ്പെടുന്ന ആളുകൾ ആരൊക്കെ ഉണ്ടെന്നുള്ളതാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ അതിന് രസകരമായ മറുപടികളൊക്കെ വന്നിട്ടുണ്ട്. ഫസീല മുളവൂർ പറഞ്ഞത്, എനിക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ട്, എൻ്റെ ഭർത്താവ് എപ്പോഴും പറയും ഇവൾക്ക് എവിടെ പോയാലും ആരെയും കാണും പരിചയക്കാരെന്ന്. തനിച്ച് പോയി വന്ന് ചോദിക്കുന്ന ആരെയും കിട്ടിയില്ലേ എന്ന്. ചില ആളുകൾ അങ്ങനെയാണ്, ഏത് ഒരു സാഹചര്യം എവിടെ ചെന്നായാലും ആരെങ്കിലുമൊക്കെ ആയിട്ട് പരിചയപ്പെടാൻ സാധിക്കുന്നവരുണ്ട്. എന്നാൽ പരിചയപ്പെടാതെ ഒതുങ്ങി അവനവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി തിരിച്ചു വരുന്ന ആളുകളും ഉണ്ടാകും. ഞാൻ ഒറ്റക്കാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കൂടെയുള്ള ആൾ വഴിയിൽ കുറച്ച് ലേറ്റായിട്ടുണ്ട്. ഇൻഷാല്ലാ അദ്ദേഹം അധികം വൈകാതെ തന്നെ ജോയിൻ ചെയ്യും. ഇംതിയാസ് തിരുവമ്പാടി ചോദിച്ചിട്ടുണ്ട്. എനിക്ക് സത്യത്തിൽ കിട്ടിയ നല്ലൊരു സൗഹൃദമാണ് ഈ ഇംതിയാസ് തിരുവമ്പാടി. ഞങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഒരു യാത്ര ഒരുമിച്ചുണ്ടായിരുന്നു. ഹഫ്സ വെള്ളിയിലെ പറയുന്നത്, ഞാൻ സൗഹൃദം വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഹനീന സുൽഫി കൊട്ടാരക്കര കൊല്ലത്ത് നിന്ന് സലാം പറഞ്ഞ് നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹദീജ തൊടുപുഴ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മനുഷ്യനെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള നല്ല ഒരായത്തുമായി ഇന്നത്തെ മധുരം ഖുർആൻ ആസ്വദിക്കാൻ കഴിഞ്ഞു. നമ്മൾ കേട്ട മധുരം ഖുർആനെ കുറിച്ചാണ്. അതുപോലെ ജംഷീർ മുട്ടിൽ, നമ്മൾ നല്ല സൗഹൃദം പ്രോത്സാഹിപ്പിക്കണമെന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജംഷീർ മുട്ടിലും എൻ്റെ ഒരു നല്ല സുഹൃത്താണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത കാലത്ത് പരിചയപ്പെട്ടൊരു സുഹൃത്താണ്. സഫിയ കെ തിരുങ്ങടി, അസ്സലാമു അലൈക്കും. മനോഹരമായ ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് കുളിർമയാണ്. പിന്നെ അർത്ഥവും ആശയവും നല്ല എല്ലാം മനസ്സിലാക്കുന്നു. അള്ളാഹു ഖുർആൻ പഠിക്കാൻ എളുപ്പമാക്കി തരട്ടെ, ആമീൻ. ബിനിത നുച്ചിമ ആലുവയിൽ നിന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കെ വി കബീർ പാലക്കാഴി, ഹംസ സി പി വട്ടമണപ്പുറം നേരത്തെ വായിച്ചു. സുനൈജിയുടെ കിറാത്ത് നല്ല മനോഹരമാണെന്നുള്ള മെസ്സേജ് നേരത്തെ വായിച്ചു. അതുപോലെ ഷുഹൈബ എം വളപട്ടണം, എനിക്ക് സൗഹൃദം വളരെ ഇഷ്ടമാണ്. ഞങ്ങൾ എസ് എൽ സി വരെ ഒന്നിച്ച് പഠിച്ച സുഹൃത്തുക്കളുടെ ഒരു ഗ്രൂപ്പുണ്ട്. വഴിവിളക്ക് പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. ഖുർആൻ ഓതിക്കൊടുത്താൽ അവൻ ഓരോരുത്തരും ഓതിയിട്ടാൽ തെറ്റ് തിരുത്തി കൊടുക്കും. അൽഹംദുലില്ലാ. ഈ സൗഹൃദം അള്ളാഹു എന്നും നിലത്തി തെരുമാറട്ടെ, ആമീൻ. മാഷാല്ല. അത് പഴയ ക്ലാസ് റൂമുകളൊക്കെ നല്ല നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. നമ്മുടെ കൂടെ മുസ്തഫ അൻസാരി ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനേ നമ്മുടെ ശ്രോതാക്കോട് ചോദിച്ചത്, സൗഹൃദം ഇഷ്ടപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാൻ പറഞ്ഞു. ചില ആളുകൾക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പോൾ അതിനുള്ള മെസ്സേജുകൾ ഇങ്ങനെ വന്നതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പം നമുക്ക് പുലരുവട്ടം കേട്ടിട്ട് തിരിച്ചെത്താൻ തോന്നുന്നുല്ലേ. പുലരുവട്ടത്തിൻ്റെ ഒരു സമയമായിട്ടുണ്ട്.
1: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം. പുലരിവട്ടം
0: പുലരിവട്ടം. പെൺമക്കളോട് പറയുക എന്ന വിഷയത്തിലാണ് ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം ഇന്ന് നമ്മോട് പുലരിവട്ടത്തിൽ സംസാരിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏതൊരാളായിട്ട് നമ്മൾ ഇടപഴകുമ്പോഴും അയാൾ വിശ്വസ്തനാണോ അല്ലേ എന്ന ഒരു സംശയം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചാണ് നമ്മൾ ആരുമായിട്ട് നമ്മൾ ഇടപഴക. ഒരു ജോലിക്കാരൻ നമ്മൾ വിളിച്ചാലും നമ്മൾ വീട്ടിലൊരാളെ വേലയ്ക്ക് വെച്ചാലും നമ്മൾ എന്താണെങ്കിലും അയാളുടെ വിശ്വസ്തത, അതിനെക്കുറിച്ച് നമ്മൾക്ക് ചെറിയൊരു ആശങ്ക ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് നമ്മളത് വിശ്വസ്തനാണോ അല്ലേ എന്ന് മനസ്സിലാക്കുന്നത്? അയാളുമായുള്ള ഇടപഴകലുകളും വിനിമയങ്ങളെക്കൊണ്ടും സംസാരങ്ങളെക്കൊണ്ടും ഇടപാടുകളെക്കൊണ്ടും നമ്മൾ തീരുമാനിക്കും, ആൾ കുഴപ്പമില്ല, നല്ല ആളാണ്, അല്ലെങ്കിൽ അയാളെ വിശ്വസിക്കാൻ പറ്റൂല എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുമല്ലോ. എന്നാൽ അന്ധമായി ഒരു വ്യക്തിയെ വിശ്വസിക്കുന്ന ഏക രംഗം എന്ന് പറയുന്നത് പ്രേമമാണ്. അവിടെ ഒരാളെ ായിട്ടൊരു മാനസികമായിട്ടുള്ള ഒരു ബന്ധം, ഒരു അവിഹിതമായിട്ടുള്ള ബന്ധം അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തിനെ നമ്മൾ വളരെയധികം വിശ്വസിക്കും. അതുകൊണ്ടാണ് ധാരാളം പെൺകുട്ടികൾ ചതിക്കപ്പെടുന്നത്. ഒരു പെൺകുട്ടി ഒരു പ്രേമമായിട്ട് മുന്നോട്ട് പോയി, രക്ഷിതാക്കൾക്ക് അവളെ ഒന്ന് മാറ്റിയെടുക്കണം എന്ന് ആഗ്രഹമുണ്ടായി. അവളുമായി സംസാരിക്കുമ്പോൾ അവനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ അവനെ കണ്ടിട്ടില്ല എന്നാണ്. ആലോചിച്ച് നോക്കും, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, പിന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ മെസ്സേജ് അയച്ച് നിരന്തരമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ മാനസിക ബന്ധമാണത്. ആലോചിച്ച് നോക്കും, നിങ്ങൾ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് മെസ്സേജുകൾ ഇടുന്ന അല്ലെങ്കിൽ വോയിസ് ഇടുന്ന ഒരാളെ നമ്മളെങ്ങനെയാണ് ആ വ്യക്തിനെ നമ്മൾ മനസ്സിലാക്കുക? കണ്ടിട്ട് പോലും ഇല്ലാന്ന് പറയണത്, ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ആളുകൾ.

0: ഭാഗമായിട്ട് പിടിക്കപ്പെട്ട ഒരു ലഹരി വിതരണക്കാരനാണ്. അയാളെ വീടിനുള്ളിൽ ഈ 16 വയസ്സുകാരി വീട്ടു തടങ്കലിലായിരുന്നു എന്നാണ് നമ്മൾ വാർത്ത കേട്ടത്. അപ്പൊ ആലോചിച്ച് നോക്ക് നിങ്ങൾ, ഇത്രയും അപകടകാരിയായ ഒരാളുടെ ഫ്ലാറ്റിനുള്ളിലേക്ക്, വീട്ടിനുള്ളിലേക്ക് എത്തുകയും അവിടെ അവൾ തടവിലാക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യാണ്. അപ്പൊ തന്നെ വിളിക്കുന്നത് ആരാണ്, ഇൻസ്റ്റഗ്രാമിൽ ബന്ധപ്പെടുന്ന ആരാണ് എന്നൊന്നും അറിയാതെ, എന്നിട്ട് എങ്ങനെയാണ് ഈ കുട്ടനെ കണ്ടെത്തിയെന്നറിയോ? ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് ആ ഫ്ലാറ്റ് സെർച്ച് ചെയ്യാൻ വേണ്ടി വന്ന പോലീസുകാർ ഈ പെൺകുട്ടിനെ അവിടെ കാണുകയാണ്. അങ്ങനെ അവരാണ് ഈ പെൺകുട്ടിനെ മോചിപ്പിക്കുന്നത്. നമ്മൾ എന്തുമാത്രം ബുദ്ധിയും തൻ്റെടവും ഉള്ളവരാണ് നമ്മുടെ പെൺകുട്ടികൾ. ഇന്ന് ഏറ്റവും അധികം റാങ്കിലും വിജയത്തിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് ഈ കുട്ടികൾ. എന്നിട്ട് ഇത്രയും ഗുരുതരമായ അപകടങ്ങളിൽ അവർ ചെന്നുപെടുന്നു എന്ന് പറയുന്നത് അവർക്ക് ഇത്തരം അവിഹിത ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും ആ ബന്ധങ്ങളുടെ ഒരു മനഃശാസ്ത്രമൊന്നും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താത്തതിൻ്റെ അപകടമാണ് ഈ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ആളുകളെ ഇതിലൂടെ പരിചയപ്പെട്ട്, സോഷ്യലൂടെ പരിചയപ്പെട്ട് അവർ വിളിക്കുന്ന സ്ഥലത്ത്, അത് ഏത് നാട്ടിലാകാം, ഏത് അസമയത്തുമാകാം, എവിടേക്കുമാകാം, ഏത് പ്രായക്കാരുമാകാം, ഇത് നമ്മുടെ കുട്ടികളെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട, നമ്മുടെ പെൺകുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. ശ്രദ്ധയും സൂക്ഷ്മതയും വളരെ ആവശ്യമാണ്. ഏറ്റവും പ്രധാനം ആ വാതിൽ തന്നെ തുറക്കാതിരിക്കാനല്ല. അന്യനായ ഒരാളുമായി മെസ്സേജ് അയക്കാനോ ബന്ധപ്പെടാനോ പാടില്ല. അത് ഇസ്ലാമിക വിരുദ്ധമായൊരു പ്രവർത്തനമാണ്, നിഷിദ്ധമാണ് എന്നെന്തുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾക്ക് തിരിച്ചറിയാനാവുന്നില്ല? മുഖമക്കന ധരിക്കണമെന്നും നമസ്കരിക്കണമെന്നും ഒക്കെ അറിയുന്നത് പോലെ ഒരു അറിവല്ലേ? അന്യരായ ആളുകളുമായി സ്വകാര്യമായി ചാറ്റ് ചെയ്യാനോ ബന്ധപ്പെടാനോ പാടില്ല എന്നുള്ളത്, ആ ഒരു വിവരം നമ്മുടെ കുട്ടികൾക്ക് ശരിയായി ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ദീൻ സുരക്ഷയാണ് ഇത്തരം അറിവില്ലായ്മകളിലൂടെയും ഇസ്ലാമിക നിയമങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയിലൂടെയും അതിനെക്കുറിച്ച് ശരിയായ ബോധമില്ലാത്തതുകൊണ്ടും നമ്മുടെ കുട്ടികൾ ഗുരുതരമായ അപകടത്തിൽ പെട്ടുപോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് നമ്മുടെ പെൺമക്കളോട് നാം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്.
1: മാഷാ, പെൺമക്കളോട് പറയുക എന്ന വിഷയത്തിലാണ് ഇന്നത്തെ പുലരിവട്ടം നമ്മൾ കേട്ടത്. ഇന്നത്തെയും പോലെ തന്നെ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരമാണ് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്.

0: സാധാരണയായിട്ട് നമ്മൾ സൂചിപ്പിക്കാറുള്ള വിഷയം കൂടിയാണ് പീസ് റേഡിയോയിലേക്കുള്ള നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പ്രാർത്ഥന കൊണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ആളുകളിലേക്ക് പീസ് റേഡിയോ എത്തിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗം തന്നെയാണ് പീസ് റേഡിയോ. നമ്മൾ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു ചെറിയ സാമ്പത്തിക സഹായം, ചെറിയത് എന്ന് ഞാൻ സൂചിപ്പിച്ചത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ചെറിയ സംഖ്യ ഉണ്ടാവുക. അപ്പോൾ നമ്മളുടെ ഒരു വരുമാനത്തിനനുസരിച്ച്, നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് പീസ് റേഡിയോയെ സാമ്പത്തികമായിട്ടും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഡൊണേറ്റ് ബട്ടൺ അമർത്തി നിങ്ങൾക്ക് നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ UPI സിസ്റ്റത്തിലൂടെ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ.
1: നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അടക്കം ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഏറ്റവും സൗഹൃദം ഈ ജനസൗഹൃദം എന്നായിരിക്കും അല്ലേ, ഈ പീസ് റേഡിയോയിലൂടെയുള്ള സൗഹൃദമാണെന്ന്. കാരണം ഇന്നുവരെ കാണാത്ത എത്രയോ ആളുകൾക്കായി സൗഹൃദമാണെന്ന് കാരണം ഇന്നുവരെ കാണാത്ത എത്രയോ ആളുകളുമായി സൗഹൃദം തോന്നുന്നു. ഖദീജ തൊടുപുഴയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്.
0: നമ്മളിങ്ങനെ റേഡിയോയിലെ ശ്രോതാക്കൾ മെസ്സേജിന്റെ പേരുകളൊക്കെ ഇങ്ങനെ വായിക്കുമ്പോഴേ സ്ഥിരം കേൾക്കുന്ന കുറെ ആളുകളായിട്ട് ഒരു അറിയാതെ നമ്മൾ മനസ്സിലിങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടാവും ഇന്ന ഇന്ന ആളില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ.
1: അതെ അതെ അതെ. ഇപ്പൊ കുറച്ച് സെക്കൻഡുകൾക്ക് മുമ്പ് വരെ സലാം പറഞ്ഞ കുറെ ആളുകളുണ്ടല്ലേ.
0: അതെ. പിന്നെ ജമീല നമ്മിനിയിൽ നിന്ന് ഗുഡ് ക്ലാസ്, അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാം കാത്തുരക്ഷിക്കട്ടെ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പുലരുവെട്ടത്തെ കുറിച്ചുള്ള ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ രക്ഷിതാക്കളും കേൾക്കേണ്ട പുലരുവെട്ടമാണ് ഇന്നത്തേത്. കാരണം പെൺമക്കളുള്ള ആളുകളോട് നമ്മൾ പ്രത്യേകിച്ച് അവരുടെ ചെന്ന് അകപ്പെടുന്ന ഒരു കെണിയെ കുറിച്ച് നമ്മൾ സൂചിപ്പിക്കണം.
1: ജമീല വി കെ

0: ഇവർ പറയുന്നത് ഇന്നത്തെ വിലയിരുത്തൽ ആയുസ്മലി പറഞ്ഞ 100% സത്യമായിട്ടൊരു കാര്യമാണ്. എത്ര പെൺകുട്ടികളാണ് മരണത്തിലേക്ക് പോകുന്നത്? മക്കളെ അള്ളാഹു ദീനിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ പ്രാർത്ഥിക്കാം എന്ന് പറയണം.
1: പിന്നെ സൗഹൃദം ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് റജിന ബി സബീർ തൃശ്ശൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹൈറുനിസ ചെർപ്പളശ്ശേരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, സലാം പറഞ്ഞ് നമ്മളോട് ജോയിൻ ചെയ്തു.
0: സത്താറ് ടി പി പരിയാരം അല്ലേ, ഷിബ സിദ്ദീഖ് സിദ്ദീഖ്, സുലൈഹ തിരുവാലി, നാസിഹ മാറ്റോൽ, നദീറ എം പൂനൂർ, റജീന ബി സബീർ തൃശ്ശൂർ. ഞാനും സൗഹൃദം ഇഷ്ടപ്പെടുന്നു. ഈ സൗഹൃദം എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടാവും. സൗഹൃദത്തിന് ഭയങ്കര സ്ഥാനങ്ങൾ നൽകുന്ന ആൾക്കാരുണ്ടാവും. കുടുംബത്തിനെക്കാട്ടിന് കൊടുക്കുന്ന അങ്ങനെയുള്ള സൗഹൃദം അത്ര നല്ലതല്ല അല്ലേ. പക്ഷെ എന്നിരുന്നാലും സൗഹൃദത്തിന് ഒരുപാട് വശങ്ങളുണ്ട്. കാരണം നമ്മുടെ എല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും പങ്കുവെക്കാനുള്ള ഒരു വലിയ ബന്ധം തന്നെയാണ് സൗഹൃദ ബന്ധം.
1: ഹസീന കെ കാസർഗോഡ് നിന്ന് വന്നൊരു മെസ്സേജ് അയച്ച മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആദർശ ബന്ധമുള്ള സൗഹൃദം ഒരുപാട് സന്തോഷം നൽകുന്നു എന്നുള്ളതാണ്. വളരെ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ. സത്യമായിട്ടും
0: അത് നല്ലൊരു പോയിന്റ്. കാരണം വെച്ചാല് ഇപ്പൊ നമ്മളൊരു യാത്ര ചെയ്യുമ്പോഴേ ഉസക്കൊക്കെ അറിയാലോ, പിന്നെ നമ്മള് ചില ആൾക്കാർക്ക് യാത്രയില് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഭാഷ പ്രഭാഷണമോ ക്ലാസ്സോ കിട്ടുമ്പോൾ അതിനോട് എല്ലാവരും യോജിച്ചോണമെന്നില്ല. ഉദാഹരണം പറയുകയാണ്, ഇപ്പോൾ യാത്ര എന്നുള്ളത് സുഹൃത്തുക്കൾക്കിടയിൽ വളരെ ഫേമസ് ആണല്ലോ. പക്ഷേ അങ്ങനെയുള്ളൊരു സുഹൃത്തുക്കളെ നമുക്ക് കിട്ടുക എന്നുള്ളത് ചിലപ്പോൾ ബാക്കി കാര്യങ്ങളിലൊക്കെ ഓക്കെ ആയിരിക്കും. അപ്പോൾ ഒരു അപ്പോൾ കുറച്ചേരം മ്യൂസിക് ഒക്കെ ആവാ എന്ന തോന്നലിൽ ചില ആൾക്കാർ എന്ത് ചെയ്യും, ആ സമയം യൂസ് ചെയ്യും. പക്ഷേ അങ്ങനെ അല്ലാത്ത ഒരു സുഹൃത്തുക്കളെ കിട്ടുന്ന ഒരു ഭാഗ്യം കൂടിയാണ്.
1: മറ്റു ശ്രോതാവ് എഴുതിയിട്ടുള്ളത് പിന്നെ പേര് വായിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പേര് വായിക്കാത്തത്. സുഹൃത്ത് ബന്ധമാണ് ഞാൻ ഇന്ന് ഈ തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അൽഹംദുലില്ലാ, വളരെയധികം സൗഹൃദങ്ങൾ ഉണ്ട്, പല മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുമായിട്ടും സൗഹൃദത്തിലുണ്ട് എന്ന് കൂടി അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ ഒരു ബാക്കിയാണ്. ആദർശ ബന്ധങ്ങളോടുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വർഗം ആണത് അല്ലേ. നമുക്ക് നാളെ വിജയിക്കാനുള്ളൊരു അവസരം കൂടിയാണ്. ഞാൻ തുടക്കത്തിൽ ചോദിക്കുമ്പോൾ പറഞ്ഞിരുന്നു പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളുടെ മതത്തിലായി പോകും നമ്മൾ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത് സൗഹൃദങ്ങൾ അതെ സൗഹൃദം സ്ഥാപിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടി അതാണ്. എല്ലാവരും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. നമ്മുടെ നന്മകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അതുപോലെ മറ്റുള്ളവരുടെ നന്മകൾ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.
0: നമുക്കിന്നേ ശ്രോതാക്കളിൽ കൊറിയന്ന് ഒരാളുണ്ട്, മുഹമ്മദ് റജുൽ എം ടി പി കൊറിയ, അദ്ദേഹം സലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ സലീന വടുതല, ബാശേരി അബു തലശ്ശേരി, ഉമൈബ കല്ലടിക്കോട്. എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ ഇത് കുറച്ച് പുതിയ ആളുകളെ കാണുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു സമയത്ത് സലാം പറഞ്ഞു വരുന്ന ആളുകളാണ്. ഏതായാലും എല്ലാവർക്കും നമ്മൾ സലാം അടക്കുന്നു അല്ലേ. വാലൈക്കും സലാം വറഹ്മത്തുള്ള.
1: നേരത്തെ ആദ്യം പറഞ്ഞവർക്ക് മറക്കിയിരുന്നു. പിന്നെ നമുക്ക് മോർണിംഗ് ലൈവിന്റെ കിസ്സിലെ സമയമായിട്ടുണ്ട് ഏകദേശം അല്ലേ. ആളുകൾ ഇങ്ങനെ ഒരുങ്ങാൻ വേണ്ടി, അതെങ്കിൽ കിസ്സിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവരുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ പുതുതായി വന്ന ശ്രോതാക്കൾ ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫീഡ്ബാക്കിൽ പ്രോഗ്രാം ഓപ്ഷൻ ലൈവ് കിസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങളുടെ പേരിൻ്റെ കൂടെ സ്ഥലം ഇനീഷ്യലൊക്കെ ചേർത്താൽ നമുക്ക് ആളുകളെ തിരിച്ചറിയപ്പെടാൻ എളുപ്പമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാല്ലാ പിന്നെ നമ്മൾ ചോദ്യം വായിച്ച് 3 തവണ വായിക്കും. അതിൻ്റെ ഓപ്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ബീപ് ശബ്ദം കേൾക്കും. 25 സെക്കൻഡ് ടൈമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാലാണ് നമ്മൾ സിസ്റ്റം ആളുകളെ അതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് എന്ന് ചെയ്യാമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ് ഇൻഷാല്ല. അപ്പോൾ എന്നാൽ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാൻ തോന്നുന്നു
0: അല്ലേ. ഓക്കെ, ചോദ്യം വായിക്കാം. ഖൈബർ യുദ്ധത്തിൽ ഇസ്ലാമിക സൈന്യത്തിൻ്റെ നായകനായിരുന്ന സ്വഹാബി ആര്? ഓപ്ഷൻ എ സുബൈർ ബിൻ അവ്വാം, ഓപ്ഷൻ ബി അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ജാഫർ ബിൻ അബി ത്വാലിബ്, സി ഡി ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു.
1: ചോദ്യം ഒരിക്കൽ കൂടി വായിക്കുന്നു. ഖൈബർ യുദ്ധത്തിൽ ഇസ്ലാമിക സൈന്യത്തിൻ്റെ നായകനായിരുന്ന സ്വഹാബി ആര്? ഓപ്ഷൻ എ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ഡി ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു.
0: ഓക്കെ, നമ്മുടെ പതിവ് തെറ്റിക്കുന്നില്ല. മൂന്നാമതും ചോദിക്കുന്നു, ഖൈബർ യുദ്ധത്തിൽ ഇസ്ലാമിക സൈന്യത്തിൻ്റെ നായകനായിരുന്ന സ്വഹാബി ആര് എന്നതാണ്. ഓപ്ഷൻ എ സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ ഡി ഉസാമ ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു.
1: പൊതുവെ ചരിത്രമൊക്കെ അറിയുന്ന ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അല്ലേ?
0: ആ ചില ആളുകൾ ഈ പിന്നെ യുദ്ധങ്ങളെ കുറിച്ച് ഭയങ്കര വായനകൾ നടത്തി നിൽക്കുന്നുണ്ടാവും. കാരണം അത് ആ യുദ്ധത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് ചരിത്രങ്ങൾ കിട്ടും. അപ്പം അങ്ങനെ കുറേ വായിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്.
1: എന്തായാലും നമുക്ക് നോക്കാം.
0: ഇൻഷാല്ലാ
1: ഓപ്ഷനായിട്ട് അയച്ച ആളുകളൊക്കെ ഉണ്ട്, ചിലത് ഫീഡ്ബാക്കിലേക്ക് വന്നിട്ടുണ്ട് തോന്നുന്നത്.
0: ഓക്കെ, നമുക്കേ ഷിഹാബ് കൽപ്പറ്റയുടെ ഒരു മെസ്സേജ് ഉണ്ട്, അതൊന്ന് വായിച്ചല്ലോ. അസ്സലാമു അലൈക്കും, എൻ്റെ സ്നേഹിതൻ്റെ നിർബന്ധ പ്രകാരമാണ് റേഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്തത്. ആ സഹോദരൻ അതിനു വേണ്ടി ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ഞാനീ നന്മ മരത്തിൻ്റെ ഒരു ചില്ല ആകുമായിരുന്നില്ല. ആ നല്ല സുഹൃത്തിൻ്റെ ശ്രമത്തിൻ്റെ ഫലമായാണ് ആ എന്ന് പറഞ്ഞ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ നല്ലൊരു അനുഭവം.
1: സൗഹൃദത്തിൻ്റെ ഒരു അനുഭവമാണ് പറഞ്ഞത്. ഫീഡ്ബാക്കുകൾ വരുന്നുണ്ട്.
0: സൈനബ ചിറമൻ, എന്താണ്, ചിറമനേങ്ങാട് തൃശ്ശൂരിൽ നിന്ന് അവർ പിന്നെ സലാം പറയുന്നുണ്ട്. അബ്ദുൽ ഹമീദ് ഖാൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്, നിങ്ങൾ
1: നേരത്തെ വന്നതാണോ? ഞാൻ വായിച്ചിട്ടില്ല.
0: ആ മാഷല്ല, സൗഹൃദം നല്ലതാണ്, പക്ഷേ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും.
1: അതെപ്പോഴും നമ്മൾ
0: പറയുന്ന ഒരു സംഭവമാണ് അതല്ലേ? എപ്പോഴും
1: നമ്മൾ കൊണ്ടുപോയി ചാരുന്ന ഇടം ഏടാന്ന് നമ്മൾ നോക്കണം എന്നുള്ളതാണ്. മിസ്രിയ കുഞ്ഞത്തൂർ എന്ന് പറഞ്ഞത് ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ആയി എന്നുള്ളതാണ്. ചില ആൾക്കാർക്കൊക്കെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും എന്ന് തന്നെയാണ്. ചരിത്രമൊക്കെ അറിയുന്ന ആൾക്കാർക്ക് കുറേയൊക്കെ പിടികിട്ടുന്നുണ്ടാവും. പക്ഷെ അതെന്തായാലും ഇസ്ലാമിക ചരിത്രം പഠിച്ച ആൾക്കാർ കുറച്ചുകൂടിയൊക്കെ എളുപ്പമായിട്ട് തോന്നും. നമുക്കിനി നോക്കാം, ശരി ഉത്തരത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും ആർക്കൊക്കെ ശരിയായി ആർക്കൊക്കെ തെറ്റിന്നുള്ള മെസ്സേജുകളൊക്കെ അപ്പോൾ വരും.
0: ചില ആൾക്കാർ ഇപ്പം തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട് കറക്കി കുത്തി എന്നൊക്കെ പറഞ്ഞത്. അതെ, വി കെ പോനൂർ. അതുപോലെ ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ആയിരുന്നു മിസ്രിയ കുഞ്ഞത്തൂർ അല്ലേ?
1: ആ അതെന്നാ നേരത്തെ വായിച്ചത്,
0: പറഞ്ഞ
1: കാസർഗോഡ് കുഞ്ഞത്തൂർ. പിന്നെ ഷിയാബ് കൽപ്പറ്റ വയനാടിൻ്റെ മെസ്സേജ് നമ്മൾ വായിച്ചില്ലല്ലോ.
0: ആ വായിച്ചു,
1: വായിച്ചോ? ആ ഓക്കെ, സോറി.
0: മുസ്ലിന മഞ്ചേശ്വരം നമ്മളോട് സലാം പറഞ്ഞ് ചേർന്നിട്ടുണ്ട്. റസിയ ചെങ്ങാനി, ഈ ചെങ്ങാനി അവിടെ തന്നെയാണോ കാസർഗോഡ?
1: അല്ല, ചെങ്ങാനി ചെമ്മനാട് കാസർഗോഡാണെന്ന് അറിയാം. ചെങ്ങാനി അറിയില്ല, എനിക്കറിയില്ല. ഞാൻ ഒരു മെസ്സേജ് ചെയ്യട്ടെ എവിടെയാന്നുള്ളത്.
0: റുബീന താനൂർ, മുഹമ്മദ് റജു, ആ നമ്മൾ പറഞ്ഞു കൊറിയ അല്ലേ, ഹലോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സലാമം പറഞ്ഞിട്ടുണ്ട് അവർ നേരത്തെ. ഓക്കെ,
1: കുട്ടിക്കാലത്തെ സൗഹൃദം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സൽമ ഫറൂഖ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്.
0: ആ ഓക്കെ, കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നല്ലേ, നല്ലൊരു ക്വാളിറ്റിയാണ്. ഇംതിയാസിൻ്റെ മെസ്സേജ് ആണ് നിങ്ങൾ.
1: ആ
0: ഇന്നത്തെ പെൺകുട്ടികൾ കണ്ണും മൂക്കുമില്ലാതെ പ്രേമിക്കുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രേമിക്കുന്നവരെ കുറിച്ച് എന്ത് ന്യൂനതകൾ പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവരുമാണ്.
1: അതെ, അത് പലപ്പോഴും അങ്ങനെയാണ്. ഒരാളിലാണ് വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞു, നമ്മൾ കണ്ണും പൂട്ടി വിശ്വസിക്കാറില്ല. പിന്നെ ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും അവർക്ക് ആ ഉള്ളിലേക്ക് കയറൂല. അത് അങ്ങനത്തെ പ്രശ്നം. പിന്നെ ഇങ്ങനത്തെ അനുഭവങ്ങളിൽ ചെന്ന് പെടുമ്പോഴാണ്
0: പിന്നെ അവർ വീട്ടിൽ തന്നെ.
1: ആ അതെ അതെ,
0: വരുമല്ലേ.
1: എന്തായാലും വളരെ സൂക്ഷിച്ച് വേണം അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടാനുള്ളതാണ്.
0: അതിൽ ഞാൻ ചെറിയൊരു സംഭവം പറയട്ടെ. അതായത് ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ ഈ കുട്ടികളെ ചാടിക്കളിക്കാനും ഇതിനും അങ്ങനെ ഒരു എന്താ പറയുക, മാനല്ലാതിരിക്കാൻ ഉളുപ്പില്ലാതാക്കാനും നമ്മൾ പറയില്ലേ,
1: നഷ്ടപ്പെടുന്ന.
0: അതെ, അങ്ങനെ ഇപ്പോൾ സ്കൂളുകളിൽ നിന്ന് തുടങ്ങി അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ പോകുന്ന ഇവർക്ക് അതിങ്ങനെ ചെറുതായിട്ട് നഷ്ടപ്പെടും. പിന്നെ ഇങ്ങനെ അവരിലേക്ക് പലതും ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു മൂഡിലേക്ക് കാര്യങ്ങളൊക്കെ തോന്നിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ ഒന്നും പ്രശ്നമില്ലാതാവുകയാണ്. അപ്പോൾ ശരിക്കും അങ്ങനെയുള്ളതെന്നൊക്കെ ഇങ്ങനെ മാറി നിർത്തിയിട്ട് തന്നെ കുട്ടികളെ കൊണ്ടുപോകണം. അപ്പോൾ കുട്ടികളല്ലേ, കുട്ടികളല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, എല്ലാത്തിനും ആ ഒരു സമയത്ത് അനുവദിക്കും. പക്ഷേ അവരുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെയാണ് ലൈഫ് എന്നുള്ളൊരു ചിത്രം ശരിക്കും അവിടെ രൂപീകരിക്കപ്പെടുന്നുണ്ട് അല്ലേ. പിന്നീട് അവരെ നമ്മൾ എന്ത് പറഞ്ഞാലും കിട്ടാത്തൊരവസ്ഥയ്ക്ക് പോവുകയാണ്. ചെറുപ്പം മുതൽ നോക്കണം എന്നുള്ളതാണ്.
1: സബീന എന്ന് പറഞ്ഞ ശ്രോത വായിച്ചുള്ളത്, ഓൺലൈൻ സൗഹൃദങ്ങളുടെ കാലഘട്ടമാണല്ലോ, നല്ല സൗഹൃദങ്ങളെ തിരഞ്ഞെടുക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. പഠിച്ചവനെ അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ലാഹ് എന്ന് പറഞ്ഞിട്ടുള്ളത് സത്യമാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഓൺലൈനിലൂടെ ഇപ്പോൾ ഈ പറയപ്പെട്ട നമ്മൾ പുലരുവട്ടത്തിൽ കേട്ടതിലും ഓൺലൈനിലൂടെയൊക്കെ പോയി ചതിയിൽപ്പെടുന്ന ആളുകളുടെ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. പലപ്പോഴും നമ്മളെ കുട്ടികൾ അതിലാണ് പോയി പെടുക.
0: ചങ്ങാനി അവിടെ നിന്നുള്ള മറുപടി വന്നിട്ടില്ല. ഇങ്ങനെ ചോദിച്ച് കൊളപ്പുറം ടു എയർപോർട്ട് റോഡ് തോട്ടശ്ശേരി
1: കഴിഞ്ഞ്
0: അടുത്ത സ്റ്റോപ്പ്
1: തോട്ടശ്ശേരി
0: അതിന് കുറച്ചുള്ളിൽ കാണല്ലേ. അതാണ് സ്റ്റാൻഡേർഡ് ചോദ്യം, ഉത്തരം എനിക്കറിയില്ല. കറക്കി കുത്തിന്ന റിസ്റ്റ കളിയാവും.
1: ചോദ്യങ്ങൾക്കൊന്നും അതിനാലും സ്റ്റാൻഡേർഡ് കുറവൊന്നുമില്ല. ഉത്തരം അറിയാതിരിക്കുമ്പോ സ്റ്റാൻഡേർഡായി തോന്നുന്നതാണ്.
0: അതെ അതെ, നമ്മളെ മൈമൂന കരുവാരുകൊണ്ടിന്റെ പേര് ഇപ്പം എന്താ വായിച്ച് കേൾക്കുന്നില്ലല്ലോ എന്ന് ഷാജിദ വീട്ടിൽ വല്ലപ്പോഴേ പറയുന്നുണ്ട്. ശരിയാണ്, നമ്മളിങ്ങനെ കുറച്ച് സൈറ്റ് ആ പേര് കാണില്ല അല്ലേ.
1: എന്താണെന്നറിയില്ല, അവര് റേഡിയോയിൽ മെസ്സേജ് അയക്കാത്തോണ്ടാണോ കേൾക്കുന്നുണ്ടാവും, ചിലപ്പോൾ മെസ്സേജ് അയക്കുന്നുണ്ടാവില്ല. എന്തെങ്കിലും സാഹചര്യമാണോ നമുക്കറിയില്ല. അള്ളാഹു അലം.
0: സ്വാലിഹ് പെരിയമ്പലം ഇപ്പോൾ ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ട്. സീനത്ത് പാലക്കാട് സ്ഥലം പറഞ്ഞു വന്നിട്ടുണ്ട്. സബീനയുടെ ഒരു മെസ്സേജ് നിങ്ങൾ കണ്ടു, നിങ്ങൾ വായിച്ചു അല്ലേ?
1: വായിച്ചു വായിച്ചു.
0: ഓക്കെ,
1: അപ്പം ഞാനേ പിന്നെ നമ്മൾ ആദ്യം ചോദിച്ച ഒരു ചോദ്യത്തിലൂടെ നമുക്കൊരു അനുഭവം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
0: ഓക്കെ,
1: പിന്നെ പലപ്പോഴും എന്താ വെച്ചാൽ ആളുകൾക്ക് അധികാരമൊക്കെ ഉണ്ടാകുമ്പോൾ സമയത്ത് പിന്നെ ആളുകൾക്ക് ചുറ്റും ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. കാരണം അയാളൊരു അധികാര കേന്ദ്രത്തിൻ്റെ ആളാണ്, അല്ലെങ്കിൽ അയാളെ ചുറ്റിപ്പറ്റി അയാളുടെ ഉദ്യോഗസ്ഥരുണ്ടാവും, അയാളെ കാണാൻ ധാരാളം ആളുകൾ വരും. അപ്പം അങ്ങനെ ഒരു അധ്യാപകന് ഒരു അനുഭവത്തിലൂടെ പറഞ്ഞതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ അധ്യാപകൻ്റെ ക്ലാസ്സിലെ കുട്ടിക്ക് ചെറിയൊരു മാനസിക പ്രതിസന്ധി വരികയാണ്, പ്രയാസം വരികയാണ്. അപ്പം അങ്ങനെയാണ് അയാൾ ഈ കുട്ടിയുടെ വീട്ടിൽ വീടുമായി ബന്ധം കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നത്. ആ സമയത്താണ് ഈ കുട്ടീൻ്റെ ഉപ്പ അല്ലെങ്കിൽ അച്ഛൻ വലിയൊരു സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ആ വീട് ചെന്ന് കാണുന്ന സമയത്ത് വലിയൊരു വീടാണ്, കൊട്ടാര സദൃശ്യമായ വീടുണ്ട്. അതിനകത്ത് സന്ദർശക മുറി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു 50-100 ആളുകളെ കൊള്ളാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ളതാണ്. ആള് ചെല്ലുന്ന സമയത്തൊക്കെ അവിടെ എപ്പോഴും ധാരാളം ആളുകൾ ഉണ്ടാവും, വിസിറ്റേഴ്സ് ആയിട്ടുണ്ടാവും, ഈ അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, അങ്ങനെ ഉദ്യോഗസ്ഥർ എല്ലാവരുമായിട്ടുള്ള, അങ്ങനെ ഭയങ്കര തിരക്ക് പിടിച്ചൊരു സമയമാണ്. അങ്ങനെ കാലഘട്ടം കുറച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ഒരിക്കലും ഈ വീട്ടിൽ അദ്ദേഹം പോകാനുണ്ടാവുന്ന സമയത്ത്
0: അധ്യാപകൻ
1: അവിടെ പോകാനുണ്ടാവുന്ന സമയത്ത് നോക്കുമ്പോൾ അവിടെ ആളും ബഹളവും തിരക്കൊന്നുമില്ല. അപ്പൊ എന്താണ് അവിടെ ഉള്ളത്, ഇദ്ദേഹം റിട്ടയർമെന്റ് ആയിട്ടുണ്ട്, ഈ കുട്ടീന്റെ അച്ഛൻ റിട്ടയർമെന്റ് ആയിട്ടുണ്ട്. ആ സമയത്ത് അവിടെ ഉള്ളത് പിന്നെ ഒരു പരിചാരകൻ മാത്രമാണ് സന്ദർശക റൂമിലുള്ളത്. അദ്ദേഹം ടി വി കണ്ടിരിക്കുന്നുണ്ടാണ്. അപ്പോൾ പിന്നെ തിരിച്ച് അയാള് പോയ കാര്യം കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് ഇദ്ദേഹം ചിന്തിക്കുകയാണ്, പണ്ട് നേരത്തെ ഇവിടെ വരുന്ന സമയത്തുണ്ടായിരുന്ന ആളും ബഹളവും എല്ലാം ഇദ്ദേഹത്തിനുണ്ടായിരുന്ന അധികാരത്തിൻ്റെ പുറകെ വന്ന ആളുകളാണ്, അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി മാത്രം വന്നവരാണ്. മറിച്ച് ആ വ്യക്തിയുടെ ഒരു പിന്നെ ജീവിത സമയത്ത് ആളൊരിക്കലും ആളുകളോട് ഇടപഴകിയ അതിൻ്റെ ഒരു ഭാഗമായിട്ടല്ല. അപ്പം നമുക്കറിയാം, നമ്മളൊരു നാട്ടിലെ സാധാരണക്കാരനൊരാളാണെങ്കിലും അയാൾക്കൊരു അസുഖം വന്നു എന്ന് പറഞ്ഞാൽ ധാരാളം ആളുകൾ അവിടെ പോയി കാണുന്നവരുണ്ടാവും, അയാളെ സുഖവിവരം അന്വേഷിക്കാൻ വന്നിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ അയാൾ നാട്ടിലിറങ്ങുമ്പോൾ അയാളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു, എല്ലാവരെ കാണുമ്പോഴും ചിരിക്കും, കൈയൊടുത്ത് സലാം പറയും, സൗഹൃദങ്ങൾ ചോദിക്കും, കുശലാന്വേഷണം നടത്തും. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ആളുകളിലേക്ക് മിനിമം ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിച്ച് കണ്ടെങ്കിലും പെരുമാറാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ആളുകളോട് മനസ്സിൽ നമ്മളെക്കുറിച്ച് പതിയാനും സമൂഹത്തിൽ ഇടപഴകുമ്പോൾ ഏറ്റവും സുന്ദരമായ രീതിയിൽ ഇടപഴകാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ സൂക്ഷിക്കാൻ കഴിയുന്ന ആളുകളുണ്ടാവും, ചില ആളുകളൊക്കെ സ്വാഭാവികമായിട്ട് അവർ അങ്ങനെ ആർജിച്ചെടുത്തവരുണ്ടാവും, അല്ലാത്തവർ നമ്മൾ അങ്ങനെ ആർജിച്ചെടുക്കാൻ ശ്രമിക്കണമെന്നാണ് ഞാൻ ഈ ഒരു ഇതിലൂടെ പറഞ്ഞത്. അപ്പോഴാണ് നമുക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിലും ആളുകൾ നമ്മളെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ്.
0: ഈ അധികാരങ്ങൾ ഉണ്ടാകുമ്പോഴും ഇല്ലാത്തുമ്പോഴും നമ്മൾ നമ്മുടെ മാനുഷികമായ ചില ബന്ധങ്ങളുണ്ടല്ലോ, ആ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ നമ്മളിപ്പോൾ ഒഫീഷ്യലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാൻ വേണം. നമ്മുടെ സഹപ്രവർത്തകർക്ക് നമ്മുടെ ഒരു ഓർഡർ അനുസരിച്ചിട്ടോ കമാൻഡ് അനുസരിച്ചോ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ കീഴിൽ വരുന്ന ആളുകൾ നമ്മൾ പറയുന്നത് അനുസരിക്കണം, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ അവരോടും നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും നല്ല മാനുഷികമായ ചില ദയയും
1: കടപെടലുകളും
0: അല്ലേ ഒക്കെ നമ്മൾ ഭാഗത്ത് നിന്നുണ്ടാവണം. ചില ആളുകൾക്ക് എന്താ വെച്ചാൽ എല്ലാ കാലത്തും അധികാരം ഉണ്ടാകണം എന്നുള്ള, ഇപ്പോൾ രാഷ്ട്രീയത്തിലൊന്നും ആ പ്രായത്തിന് യാതൊരു പരിധികളില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അധികാരങ്ങൾ ഇല്ലെങ്കിൽ ജീവിക്കാൻ സാധിക്കാത്ത കുറേ ആളുകളുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു അധികാരത്തിൽ നിന്ന് കുറച്ച് താഴോട്ട് പോകുന്നതിനെ ഒരിക്കലും ഇഷ്ടപ്പെടാതെ അംഗീകരിക്കാൻ പറ്റാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ എങ്ങനെയായിരുന്നാലും നമ്മളിപ്പോൾ ഒരു വീട്ടിൽ കുടുംബനാഥനാണ് അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പറാണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് അങ്ങനെ തുടങ്ങി ഓരോ സ്ഥാനങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഇനിയിപ്പോൾ ജോലിയിലാണെങ്കിലും ഉയർന്ന ജോലി ഐ എസ് ആറിനാണെങ്കിൽ പോലും നമ്മുടെ ഞാനും ഒരു മനുഷ്യനാണ്, എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കുള്ള അതേ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ എനിക്കുണ്ടാകും എന്ന തിരിച്ചറിവിലൂടെ നമ്മൾ പെരുമാറുമ്പോൾ അവിടെ പിന്നെ എന്തില്ല ഒരു പിന്നീട് അല്ലെങ്കിൽ നമ്മളെല്ലാവരും കഴിയുകയും അതായത് ആ ഈ ചങ്ങായി എങ്ങനെയെന്ന് ഇപ്പം നമുക്കറിയാലോ അല്ലേ, ജീവിച്ചിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു സമയത്ത് നമ്മളൊക്കെ ഒരുപാട് വെറുപ്പിച്ചിട്ടുണ്ട്, പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, സങ്കടപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേണ്ടാത്ത രൂപത്തിൽ നമ്മളോട് പെരുമാറിയിട്ടുണ്ട്, ഇങ്ങനെ പലതും നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ ഓർക്കുമ്പോൾ നമ്മളോട് അടുക്കാൻ പോലും അവർക്ക് തോന്നൂല എന്നും മനസ്സിലൊരു വെറുപ്പ് തന്നെയായിരിക്കും. അപ്പൊ അതൊരു വലിയ പ്രയാസം തന്നെയാണ്.
1: ചില ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയാള് പിന്നെ വളരെ ജനകീയനായിരുന്നു, അധികാരമില്ലെങ്കിലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയക്കാരെ കാര്യമൊക്കെ പറയുന്നത് തന്നെ അല്ല, അധികാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആള് നമ്മളെ എല്ലാ കാര്യത്തിലും ഇടപെടും, അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ ആളെപ്പോഴും സുഖവിശേഷം അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞ് അത് ചില ആൾക്കാരുടെ ഒരു ക്വാളിറ്റി തന്നെയാണ്. ആളുകളെ അത് നല്ല മനസ്സോടെ ചെയ്യുന്ന ആളെന്ന് നമ്മൾ വിചാരിക്കുന്നു. പിന്നെ അഭിനയിക്കാന്ന് നമ്മൾ പറയില്ല, ചില ആൾക്കാർ രാഷ്ട്രീയക്കാരൊക്കെ നമ്മൾ അങ്ങനെ വിലയിരുത്താറുണ്ട്. ചില ആൾക്കാർ ജനക്കൂട്ടത്തെ കാണുമ്പോൾ വേറെ സ്വഭാവം, ഒറ്റക്കാവുമ്പോൾ വേറെ സ്വഭാവം, അങ്ങനെയല്ല. നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അത് വരണം, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്ത് വരണം, ആളുകൾ നല്ല രീതിയിൽ എല്ലാവരും കാണാൻ
0: കഴിയണം. ഒരു സുഹൃത്ത് ബന്ധമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുമ്പോഴേ നമ്മളിപ്പോ അധികാരമുള്ള സമയത്തും ഇല്ലാത്ത സമയത്തും നമുക്ക് നമ്മുടേതായ ഒരു സുഹൃത്ത് വലയങ്ങളും ബന്ധങ്ങളും നല്ലൊരു ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ചില ആളുകളുണ്ട് അവനാന്റെ ജോലിയിലും കുടുംബത്തിന്റെ കാര്യത്തിലും മാത്രം ഇടപഴകുന്ന ചില ആളുകളുണ്ട്, അവർക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവില്ല. നമ്മളെ അടിയിൽ തന്നെ കുറെ ആളുകളുണ്ട്, അവർക്ക് നാട്ടിൽ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവില്ല. അവര് ചിലപ്പോ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മാത്രമായിട്ട് അവരുടെ സുഹൃത്തു ബന്ധങ്ങൾ ഒതുങ്ങിയിട്ടുണ്ടാവും. നാട്ടില് കാണുന്ന ആളുകൾക്ക് ഇയാൾ വെറും ഒരു ഉദ്യോഗസ്ഥനായിരിക്കും, രാവിലെ പോകുന്നു വൈകുന്നേരം വരുന്നു. നാട്ടിൽ ഇറങ്ങിയാൽ ഒരാളായിട്ടും ബന്ധങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം, ബോധപൂർവ്വം നമ്മുടെ നാട്ടിലും നല്ല ബന്ധങ്ങളും സുഹൃത്തു ബന്ധങ്ങളും സൃഷ്ടിക്കണം എന്നുള്ളതാണ്.
1: പറഞ്ഞ പോലെ തന്നെ പല ആളുകളൊക്കെ എന്താ വെച്ചാൽ എന്റെ കുടുംബവും എന്റെ ജോലിയും എന്റെ കാര്യങ്ങളും ആ ഒരു സർക്കിളിൽ മാത്രം കടന്നു തിരിയുന്ന ആളുകളുണ്ടാവും. അതല്ല, നമുക്ക് നമ്മുടെ സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്ത് അയൽവാസികളും നമുക്ക് കടപ്പാടുകളുണ്ട്. അപ്പൊ അവരുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കണ കൂട്ടത്തിൽ അതുപോലെ തന്നെ നാട്ടുകാരുമായുള്ള ഒരു ബന്ധം, സൗഹൃദം, അതൊക്കെ എപ്പോഴും നമ്മൾ സൂക്ഷിക്കുക എന്നുള്ള അതിനൊരു നല്ലൊരാളുടെ ക്വാളിറ്റി ആയിട്ട് നമുക്ക് തോന്നും അല്ലെ.
0: അതേപോലെ ഈ സുഹൃത്തു ബന്ധങ്ങൾ നിലനിർത്താൻ ഏറ്റവും നല്ലൊരു സംഭവം എന്താ അറിയോ, ഈ നമ്മൾ മനസ്സിലാക്കിയൊരു സത്യം, ഹക്കായിട്ടുള്ളൊരു കാര്യം, വിശ്വാസിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ നമ്മൾ പറഞ്ഞാൽ അത് ഭയങ്കര അംഗീകാരത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അവരിലേക്ക് നമ്മൾ പ്രബോധനത്തിൻ്റെ ചില വഴികൾ നമ്മൾ തുറന്നു വെക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നന്മയുടെ ഒരു വഴികാട്ടി ആയതുകൊണ്ട് നമുക്ക് കുറേ നല്ല ബന്ധങ്ങളുണ്ടാവും, ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനകളുണ്ടാവും. അപ്പം അത്തരത്തിലുള്ള ബന്ധങ്ങൾ നിലനിർത്താനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സുഹൃത്തു ബന്ധത്തിന് ജീവിതത്തിൽ നമ്മൾ ഭൗതികപരമായിട്ട് മാത്രമല്ലല്ലോ, അപ്പം നമുക്ക് ആഹ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യാണ് അതിലൂടെ നല്ല ആളുകളുടെ സുഹൃത്തുക്കളുടെ പ്രാർത്ഥനകൾ കിട്ടിക്കൊണ്ടിരിക്കും.
1: ഓക്കെ, എന്തായാലും

0: മെസ്സേജ് വന്നിട്ടുണ്ട് അല്ലേ. യെസ്
1: ഹനീന സുൽഫിയുടെ ഒരു മെസ്സേജ്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, ഞങ്ങളുടെ അയൽവാസി ഇന്നലെ മരണപ്പെട്ടു. രോഗവിവരം അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി. അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. ചില ആളുകളുടെ മരണം അങ്ങനെയായിരിക്കും അല്ലേ, ചില രോഗങ്ങൾ അത്
0: തിരിച്ചറിയാനും കണ്ടെത്താനും ടൈം എടുക്കുന്നുണ്ടാവും. തിരിച്ചറിഞ്ഞ് ചികിത്സ ആരംഭിക്കുമ്പോഴേക്കും അള്ളാഹുവിനിലേക്ക്
1: തിരിച്ചു മടങ്ങിയിട്ടുണ്ടാവും. കൊട്ടാരക്കര കൊല്ലം.
0: അതെ, എന്തായാലും മരണപ്പെട്ട വ്യക്തിക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തെ നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
1: ഓക്കെ, പിന്നെ നമ്മളെ സീനത്ത് സിട്ടി ചുല്ലിയോട് അവര് മൈമൂന കരുവാരക്കുണ്ടിന്റെ വിഷയം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇദ്ദയിലാണ് എന്ന് എഴുതും അല്ലേ.
0: അതെ, ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ ഭർത്താവിനുള്ളതും പുറത്തു കൊടുക്കട്ടെ.
1: ഓക്കെ, നമ്മുടെ ഉമ്മു ഫർഹീൻ കരിപ്പോൾ, അസ്സലാമു അലൈക്കും, ഇന്ന് ലൈവിൽ കയറാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഇതൊരു പ്രയാസം അവർ പങ്കുവെക്കുകയാണ് അല്ലേ.
0: അതെ,
1: യെസ്. ഹലീമ കെ മുഹമ്മദ് പാങ് അവരും കുറച്ച് വൈകിയോ സംശയമുണ്ട്, ഇപ്പോൾ സലാം പറയുന്നുണ്ട്. റഹ്മത്ത് ബിവി പൂക്കാട്ടിരി അവരും അങ്ങനെ തന്നെ സലാം പറഞ്ഞിട്ട് ഇപ്പോൾ കാണുന്നുള്ളൂ. ഷാമില ശംസുദ്ദീൻ വയൽ, എന്താണ് വയൽക്കര, അവർ പറയുന്ന അസ്സലാമു അലൈക്കും, എൻ്റെ ഇത്താത്തയുടെ ഉമ്മ പെട്ടെന്ന് തലകറങ്ങി വീണ്, ഇപ്പോൾ ഐ സിയുലാണ്. ചെറിയ രീതിയിൽ സ്ട്രോക്ക് വന്നാണ് പറയുന്നത്. വാപ്പ കിടപ്പ് രോഗിയാണ്. അള്ളാഹു പ്രയാസങ്ങളൊക്കെ നീക്കി ശിഫ നൽകാൻ എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്മൾ ഒരുപാട് ആളുകൾ അവരുടെ അവർക്ക് പ്രാർത്ഥന കിട്ടണം എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ എല്ലാ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമ്മുടെ ഇടയിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും ദുരൂഹരിച്ചു കൊടുക്കുമാറാകട്ടെ.
0: ആമീൻ.
1: എന്താണ് നമ്മുടെ ഷെഡ്യൂളിലേക്ക് വരുമ്പോൾ,
0: ഷെഡ്യൂളിലേക്ക് പോകണം
1: ഇൻഷാല്ലാ. നമുക്ക് വൺ മിനിറ്റ് ടോക്കിലേക്ക് പോയാലോ
0: ഇൻഷാല്ലാ. ഇനി വൺ മിനിറ്റ് ടോക്ക് കേൾക്കാം.
1: ഓക്കെ, ഇന്നത്തെ വൺ മിനിറ്റ് ടോക്കിൽ മുനവ്വർ സലാഹി ആണ് നമ്മോടൊപ്പം. പക നഷ്ടം ഇരു ലോകത്തും എന്ന വിഷയത്തിൽ സംസാരിക്കും.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ചില കാര്യങ്ങളുടെ ഗൗരവം ബോധ്യപ്പെടുമ്പോഴായിരിക്കാം അത്തരം വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. മറ്റുള്ളവരോട് വെറുപ്പും വിദ്വേഷവും വെക്കാൻ നമുക്ക് ചില കാരണങ്ങളുണ്ടാകാം. എന്നാൽ അതിൻ്റെ ഭവിഷ്യത്ത് എത്ര വലുതാണ്! റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഅറദു അഅമാലു നാസി ഫീ കുല്ലി ജുമഅത്തിൻ മർറതൈൻ, എല്ലാ ആഴ്ചയിലും കർമ്മങ്ങൾ രണ്ടു തവണ അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കും, ഒന്ന് തിങ്കളാഴ്ച, മറ്റൊന്ന് വ്യാഴാഴ്ച. فَيُغْفَرُ لِكُلِّ عَبْدٍ مُؤْمِنٍ അല്ലാ, മുഅ്മിനുകൾക്കും അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും. ഇല്ലാ അബ്ദൻ ബൈനഹു വബൈന അഖീഹി ശഹ്ന, ഒരു അടിമക്കൊഴികെ അവനും അവൻ്റെ സഹോദരനുമിടയിൽ പകയും വിദ്വേഷവുമുണ്ട്. പകയും വിദ്വേഷവും ദുനിയാവിലും പരലോകത്തും നഷ്ടം മാത്രമേ സമ്പാദിക്കൂ, നഷ്ടം മാത്രമേ സമ്മാനിക്കൂ. പകയില്ലാതെ തെളിഞ്ഞ ഹൃദയമായി ജീവിക്കാൻ പരിശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വാലേക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വൺ മിനിറ്റ് ടോക്ക് നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്. നമ്മളിലേക്ക് സോഷ്യൽ മീഡിയ വഴി വൺ മിനിറ്റ് ടോക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, അതിൻ്റെ പ്രചാരണത്തിൽ പങ്കാളികളാവുക എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ വിസ്ഡം ഗ്ലോബൽ ടിവിയിൽ നമുക്ക് യൂട്യൂബ് ചാനലിൽ രാവിലെ 5:24 നേർവഴി ലഭിക്കുന്നതാണ്. അതിൻ്റെ കേൾവിക്കാരായും പ്രചാരകരായും നമ്മൾ മാറാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
1: യെസ്. എന്താണ് നമ്മുടെ സീനത്ത് പാലക്കാട്, അസ്സലാമു അലൈക്കും, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകട്ടെ. മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചു, ശ്രോതാക്കളും പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.
0: അതുപോലെ ഒരു ശ്രോതാവ് ഒരു കൗൺസിൽ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ ഒരു ദാരി പരിസരത്തു നിന്ന് അന്വേഷിക്കുമായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ.
1: യെസ്. ഓക്കെ, അത് ഇങ്ങനെ ഇനി വേണമെങ്കിൽ ഈ ഒരു മേഖലയിൽ നല്ല, അല്ലെങ്കിൽ നമുക്ക് പരിചയത്തിലുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കിട്ടണമെങ്കിൽ റേഡിയോയുടെ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം അല്ലേ.
0: അതെ, റേഡിയോയുടെ നമ്പറിൽ.
1: ഓക്കെ, ഇൻഷാല്ലാ. നാട്ടിൽ ഒരു കഥ പറയും. തഹസീൽദാരുടെ പിതാവ് മരിച്ചെന്ന് അറിഞ്ഞു. ഒരാൾ പോകുകയാണ്. ഇടയ്ക്ക് വെച്ച് ഇയാൾ അറിഞ്ഞു, തഹസീൽദാരുടെ പിതാവല്ല മരിച്ചത്, മരിച്ചത് തഹസീൽദാറാണ്. അബൂ വി എ ആണ് ഈ കഥ പറയുന്നത്. അങ്ങനെ തഹസീൽദാറാണ് എന്ന് എപ്പോഴാള് തിരിച്ചു പോകുന്നു. അതിന്റെ പ്രാധാന്യമാണ് മനസ്സിലാക്കേണ്ടത്. തഹസീൽദാരുടെ പിതാവ് മരിച്ചു എന്ന് പറഞ്ഞിട്ടാ പോയത്. പക്ഷെ മരിച്ച ഇയാളാണ് മരിച്ചത്, തഹസീൽദാരനെയാണ് മരിച്ചതെന്ന് പറഞ്ഞപ്പോ തിരിച്ചു പോകുന്നു. അപ്പൊ അതില് വലിയൊരു കാര്യം അതിലുണ്ട്. ജീവിച്ചിരിക്കുന്ന സമയത്തിലെ അദ്ദേഹം ചിലപ്പോ ഇദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, റുക്സാനയം, അസ്സലാമു അലൈക്കും. ഞങ്ങൾക്ക് പ്രസ്ഥാനമായി ബന്ധപ്പെട്ട സൗഹൃദമുണ്ട്. അപ്പം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് പിന്നെ എന്താ പറയുക, സ്റ്റോപ്പില്ലാതെ
0: മറുപടി വരുന്നത്.
1: ആ അതാണ്. പൊതുപ്രവർത്തകർക്ക് പൊതുവെ മൈനസ് കമൻറ്റ് മാത്രമാണ് കിട്ടുന്നത് എന്നാണ് അബ്ദുൾ റസാഖ് കുഞ്ഞത്തൂർ പറയുന്നത്. അങ്ങനെ എല്ലാവർക്കും ഒന്നുമില്ല, പക്ഷേ ചില വിവാദങ്ങളിലൊക്കെ പോയി അല്ലേ ഈ ആളുകൾക്ക് ഒരുപക്ഷെ അത് കേൾക്കേണ്ടി വരും. കാരണം പൊതുസമൂഹത്തിൻ്റെ മുമ്പിലാണല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പോൾ പൊതുസമൂഹത്തിൽ വ്യത്യസ്ത ചിന്താഗതിക്കാരാകുമ്പോൾ അവർ വിലയിരുത്തും.
0: അതെ, എല്ലാവരും വിലയിരുത്തും, അതാണ് അതിൻ്റെ കാര്യം.
1: ഓക്കെ, അതുപോലെ സഫിയ കെ തിരുരങ്ങാടി, അസ്സലാമു അലൈക്കും. സുഹൃത്ത് ബന്ധം എന്ന് വെച്ചാൽ ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല. അതുവരെ ബന്ധം തന്നെ അതൊരു ബന്ധം തന്നെയാണ്. നമ്മൾ മനസ്സുകൊണ്ട് അവരെ സ്നേഹിക്കണം, പുറമേ പ്രകടിപ്പിക്കാതെ. അൽഹംദുലില്ല. നഫീസ പി എ താമരശ്ശേരിയുടെ മെസ്സേജ്.
0: നഫീസ പി എ, ഞാൻ അവിടെ എത്തുന്നുള്ളൂ.
1: യെസ്, അൽഹംദുലില്ല. നല്ലൊരു ചിന്തയല്ല, നല്ലൊരു അനുഭവം അല്ലേ. ഒരു നഷ്ടവും വരാത്ത ഒരു കാര്യമാണ് ഒരു പുഞ്ചിരിയും ഒരു സൗഹൃദം പങ്കുവെക്കലും മറ്റുള്ളവരോട് ഒരു കുശലം ചോദിക്കലും. എല്ലാം എല്ലാം എല്ലാം ചിലരിലുണ്ട്, ചിലരോട് മാത്രം ഒരു സൗഹൃദം. അങ്ങനെയല്ല വേണ്ടത്, നാം എല്ലാവരെയും ഒരുപോലെ കാണണം.
0: ഇവിടെ ക്യു പി എ പറ്റിയ സഹോദരിമാർക്ക് വേണ്ടി ഒരു മെസ്സേജ് അയച്ചിരുന്നു, ഒന്ന് വായിക്കാമോ എന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ട്. പക്ഷെ അത് മെസ്സേജ് ഞാൻ കണ്ടില്ല, ഈ മെസ്സേജ് കണ്ടു. ക്യു പിക്ക് വേണ്ടി
1: അയക്കാമോ എന്ന് ചോദിച്ച മെസ്സേജ് കണ്ടു അല്ലേ. ഷൊയ്ബായും വളപ്പെട്ടണമാണ്, ഞാൻ നേരത്തെ കണ്ടിരുന്നു. ഇതിൻ്റെ അടിയിൽ റഹ്മത്ത് ബി വി പൂക്കാട്ടിരി സലാം പറഞ്ഞിട്ടുണ്ട്. ഹലീമ കെ മുഹമ്മദ് പാങ്ങും സലാം പറഞ്ഞിട്ടുണ്ട്.
0: നമ്മുടെ ശ്രോതാവേയും പിന്നെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണ്. ഞാനൊരു ചെറിയ പ്രയാസത്തിലാണ്. എൻ്റെ മകൾ 6 മാസം പ്രഗ്നൻ്റ് ആണ്. സ്ട്രോക്ക് വന്നു, അതിൻ്റെ പിന്നാലെ കാലുവേദന വന്നു. ഇപ്പോൾ നടക്കാൻ കഴിയാത്ത കണ്ടീഷനാണ്. എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ഇൻഷാല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ശ്രോതാവ്. അപ്പോൾ നമ്മളെല്ലാവരും, ശ്രോതാക്കളെല്ലാവരും ഇങ്ങനത്തെ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്നു നമ്മുടെ ഈ ഒരു ഫാമിലിക്കകത്തുള്ള എന്ന് നമുക്ക് മനസ്സിലായതാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മളെപ്പോഴും ദുആ ചെയ്യണം.
1: അള്ളാഹു
0: എത്രയും പെട്ടെന്ന് ആ സഹോദരിയുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ദൂരീകരിച്ച് സമാധാനവും സന്തോഷവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: എല്ലാ ശ്രോതാക്കളോടും നമുക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ചികിത്സയുടെ കൂടെ ഞങ്ങളുടെ പ്രാർത്ഥനയും. എനിക്കും ആദർശ സുഹൃത്തുക്കളാണുള്ളത്. ഏത് സമയത്ത് എന്ത് ആവശ്യത്തിന് വിളിച്ചാലും എത്തുന്ന ആദർശ ബന്ധുക്കൾ. കേരളത്തിന്റെ എല്ലാ ഭാഗത്തും സുഹൃത്തുക്കളുണ്ട്, അൽഹംദുലില്ലാഹ്.
0: ഓക്കെ, നമ്മൾ ഷെഡ്യൂളിലേക്ക് തിരിച്ചു പോകാൻ തോന്നുന്നു അല്ലേ. കുറച്ച് ശേഷം നമ്മൾ ഫീഡ്ബാക്കിലേക്ക് വരും.
1: ഇനി ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണല്ലേ.
0: അതിന്റെ മുന്നേ ഓക്കെ,

0: بئس مثوى المتكبرين.
1: ما شاء الله. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ നമ്മൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ അദ്ധ്യായം 40 സൂറ അൽ മുഅ്മിനൂനിലെ ആയത്ത് 73-76 വചനങ്ങളാണ് ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ നമ്മൾ കേട്ടത്. ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുകൂടി സൂചിപ്പിക്കുകയാണ്.
2: ഓക്കെ, നമുക്ക് സലീമ ഒതുക്കുങ്ങലും അതുപോലെ മെഹനാസ് ഗഫൂർ പാൽത്തിങ്ങലും ഉമൈബ ഒളവണ്ണയും ഒക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഉമൈബ ഒളവണ്ണ ഒരു മെസ്സേജും കൂടെ അയച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ചോ, എനിക്കൊരു സംശയം. ആണല്ലേ, പ്രഗ്നന്റ് ആയ വിഷയം. യെസ്. ജാസ്മിൻ വയനാട് 1 മിനിറ്റ് ടോക്കിൻ്റെ വീഡിയോ കിട്ടോ, സ്റ്റാറ്റസ് ഇടാനാണ് എന്ന് പറയുന്നുണ്ട്. ഈ 1 മിനിറ്റ് ടോക്കിൻ്റെ വീഡിയോ നമുക്ക് സാധാരണ ഗ്രൂപ്പുകളിലൊക്കെ വരാറുണ്ട് അല്ലേ. WPC ആണോ ദ ലൈറ്റ് അല്ലേ,
1: ലൈറ്റ് എന്നുള്ള ഗ്രൂപ്പിലുണ്ടാവും.
2: ഓക്കെ, ഇൻഷാല്ല അത് അവിടെ പ്രാദേശികമായി ബന്ധപ്പെട്ടാൽ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ, ഇനി പേര് പറയാൻ താല്പര്യമില്ലാത്ത ഒരു സഹോദരിയുടെ മെസ്സേജാണ്. അസ്സലാമു അലൈക്കും, എൻ്റെ മകൾ ഒരു പ്രയാസത്തിലാണ്, കടത്തിൻ്റെ പ്രയാസം നീങ്ങി കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാവരും എന്ന് പറയുന്നുണ്ട്. അസ്സലാമു അലൈക്കും. ഏതായാലും കടങ്ങൾ എന്ന് പറയുന്ന മനുഷ്യൻ്റെ എന്താ പറയുക, പകലിലെ എന്താ പറയല് ന്യൂനതയും അല്ലേ, രാത്രിയിലെ അസ്വസ്ഥതയും എന്നാ പറയാ. അപ്പോൾ അള്ളാഹു ഹലാലായ മാർഗത്തിലൂടെ കടങ്ങൾ വീട്ടാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ.
1: ആമീൻ. ഒരു മെസ്സേജും വായിക്കുക. എന്തൊരു സന്തോഷമുള്ള കാര്യമാവട്ടെ, സങ്കടകരമായ കാര്യമാവട്ടെ, പീസ് റേഡിയോ ശ്രോതാക്കൾ അതും റേഡിയോയിലൂടെ പങ്കുവെക്കുന്നു. വ്യത്യസ്ത ദിക്കിലുള്ള പരസ്പരം കാണാത്ത മനുഷ്യരുമായി നമ്മൾ നമ്മുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ ഒരു ആത്മബന്ധം കാത്തുസൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് സൽമ ഫറൂഖ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പലപ്പോഴും നമുക്ക് ഈ ഒരു ആങ്കറിംഗ് ഡെസ്കിൽ ഇരിക്കുമ്പോൾ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. പല ആളുകളുടെ അവരുടെ സന്തോഷമായ കാര്യങ്ങൾ നമ്മോട് പങ്കുവെക്കാറുണ്ട്. ഇതുപോലെ വിഷമങ്ങളുള്ള സമയങ്ങൾ അത് പങ്കുവെച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മോട് വസിയത്ത് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്.
2: നമുക്ക് നമ്മള് നമ്മളോട് ശ്രോതാക്കൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ശ്രോതാക്കൾ തന്നെ അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ വിസ്ഡം മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ആയാൽ 1 മിനിറ്റ് ടോക്ക് വീഡിയോ ലഭിക്കുമെന്നാണ് നമ്മുടെ ഒരു ശ്രോതാവ് അറിയിക്കുന്ന. അഫീഫ കെ മുട്ടിൽ വയനാട്ടിൽ നിന്ന് അറിയിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രോതാവിന് അതിനൊരു പരിഹാരം ലഭിക്കുമെന്ന് വിചാരിക്കുന്നു. കുറേ ആളുകൾ ഇന്ന് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇന്ന് മെസ്സേജിൽ കുറേ അധികം ആളുകളും ഈ പ്രയാസങ്ങളെക്കുറിച്ചും അതുപോലെ രോഗങ്ങളെക്കുറിച്ചും, നമ്മൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വല്ല നബുലുവന്നക്കും ബിഷൈ ഇൻ മിനൽ ഹൗഫി വൽ ജു ഇവൻ അക്സിമിനൽ അംബാലി അസ്സം, അങ്ങനെ ഉള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ച് എടുത്ത് പറയുന്നുണ്ട്. പ്രയാസങ്ങളില്ലാത്തൊരു മനുഷ്യനില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കോടീശ്വരനാണെങ്കിലും അയാളുടെ മനസ്സിനാണല്ലോ സമാധാനം വേണ്ടത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഹലാലായ രൂപത്തിൽ അതിൻ്റെ പരിഹാരങ്ങളിലേക്ക് പോയി. രോഗം വന്നാലും നമ്മൾ ചില ആളുകളുണ്ടാവും, ഇപ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല, നമ്മളെ ശ്രോതാക്കളൊന്നും അങ്ങനെയല്ല. എന്നിരുന്നാലും രോഗങ്ങൾ വന്ന് എവിടെ പോയിട്ടും മാറുന്നില്ല. അവസാനം എന്ത് ചെയ്യും, ഏറ്റവും വലിയ ശിർക്കിലേക്ക് പോകും. സാമ്പത്തികമായിട്ടാണെങ്കിൽ പ്രയാസങ്ങൾ വന്നാലോ, ഒന്നിനെ വീട്ടാനും മറ്റൊന്ന്, അതിന് വീട്ടാൻ മറ്റൊന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പല പല പല മേഖലയ്ക്കും ലോണും മറ്റു കെണികളൊക്കെ പോയിട്ട് ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പം അതിലൊക്കെ നമ്മളൊരു ശ്രദ്ധ ഉണ്ടാക്കുക. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ളൊരു മനസ്സ് നൽകട്ടെ.
1: നമുക്ക് ഇനി തിരുമൊഴികൾ കേൾക്കാൻ തോന്നുന്നു. അതിന്റെ തിരുമൊഴികളുടെ സമയമാണിപ്പോൾ.
3: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബീ തീർത്തു തന്ന
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി.
2: തിരുമൊഴിയിൽ വേദനിപ്പിച്ചവനെ തിരിച്ച് വേദനിപ്പിക്കുകയോ മാപ്പ് നൽകലാണ് ഉത്തമം എന്ന വിഷയത്തെ സംബന്ധിച്ച് ബഹുമാനനായ കെ വി നമ്മോട്
5: സംസാരിക്കും. سل من قطعك واعط من حرمك واعف عمن ظلمك رشدك الامام احمد തനഗ്രന്ഥത്തിൽ എടുത്തു നൽകിയിട്ടുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് വായിച്ചത്. മഹാനായ ഉഖബത്തു ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഹദീസിന്റെ നിവേദകൻ. ഉഖബത്തു ബിൻ ആമിർ ബിൻ അബ്സ് ബിൻ അംർ അൽ ജുഹനി, അദ്ദേഹത്തിന് മുഴുവൻ പേര് അങ്ങനെയാണ്. ഹിജ്റക്ക് മുമ്പ് 15 ജനിക്കുന്നത്. ഹിജ്റ 58 ഈജിപ്തിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ മരണം. സ്വഹാബികളിൽ വലിയ പണ്ഡിതനായിരുന്നു. കവിയായിരുന്നു, എഴുത്തുകാരനായിരുന്നു, അതേപോലെ തന്നെ സൈന്യാധിപനായിരുന്നു അദ്ദേഹം. ഫറായിദിനും അതേപോലെ തന്നെ ഫിഖ്ഹിലും ഒക്കെ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്നൊക്കെ നാം വായിക്കുന്നുണ്ട്. അദ്ദേഹം അറിയിക്കുന്നത് ലഖൈത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ ഒരിക്കൽ കണ്ടുമുട്ടി. ഫഖാല ലി, അപ്പോൾ എന്നോട് നബി പറഞ്ഞു, യാ ഉഖബത്തു മൻ ആമിർ, അല്ലയോ ഉഖബ, സുൽ മൻ ഖതഅക വഅഅതി മൻ ഹറമക വഅഫു അമ്മൻ ളലമക. സുൽ മൻ ഖതഅക, നിന്നോട് ബന്ധം മുറിച്ചവനോടും നീ ബന്ധം ചേർക്കണം. ഉഖബ വഅഅതി മൻ ഹറമക, നിനക്ക് തടഞ്ഞവനും നീ നൽകണം. വഅഫു അമ്മൻ ളലമക, നിന്നോട് അന്യായം കാണിച്ചവനും നീ മാപ്പു നൽകുകയും ചെയ്യണം. ഉഖബത്തു ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടി നബി നൽകിയ ഉപദേശങ്ങൾ പറയുന്ന പല വചനങ്ങളുമുണ്ട്. ഈ ഹദീസ് തന്നെ മറ്റൊരു വിശാലമായ ദീർഘമായ ഒരു ഹദീസിലെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുമുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്നാണ്. അഖ്ബിർനി, അള്ളാഹുവെ എന്നെ അറിയിച്ചു തരണം, അമലുകളിലെ ഫള ഏറ്റവും ശ്രേഷ്ഠമായ അമലുകൾ എനിക്കൊന്ന് അറിയിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഖബ റളിയല്ലാഹുവിനോട് പറഞ്ഞതാണ് ഈ രൂപത്തിൽ എന്ന് കാണാം. അവിടെ വഅഇരിൽ അമ്മൻ ളലമക്ക് എന്നാണ്. വഅഫു അമ്മൻ ളലമക്ക്, നിന്നോട് അന്യായം കാണിക്കുന്ന, അനീതി കാണിക്കുന്ന, നിന്നെ ദ്രോഹിക്കുന്നവർക്ക് നീ മാപ്പ് നൽകൂ എന്നതിന് പകരം ഇവിടെ വഅഇരിൽ അമ്മൻ ളലമക്ക്, നിന്നോട് അന്യായം കാണിച്ചവരെ നീ അവഗണിച്ചേക്ക് എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്ന് കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. ഒന്ന്, പിന്നെ ബന്ധം മുറിച്ചവനോടും ബന്ധം ചേർക്കാനാണ് പറഞ്ഞത്. വിശദീകരിക്കേണ്ടതില്ലല്ലോ. അകന്നുപോയവർ, മനഃപൂർവ്വം ബന്ധം മുറിച്ചവർ, പിണങ്ങിപ്പോയവർ, അവരോട് അങ്ങോട്ട് ചെന്നടുക്കാൻ, ബന്ധം പുതുക്കാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും ഹയറായ ഒരു കാര്യമാണ്. അത് നല്ല ത്യാഗ മനസ്ഥിതിയും ഈമാനുള്ളവനെ സാധിക്കൂ. നിനക്ക് തടഞ്ഞവനും നൽകണം എന്നതാണ് രണ്ടാമത് പറഞ്ഞു. വഅഅതി മൻ ഹറമക, നിനക്ക് തടഞ്ഞവനുണ്ടാകും, നിനക്ക് ലഭിക്കുന്നത് അതിന് തടസ്സം നിന്നവർ നീ അറിയുന്നവരുണ്ടാകും. ചിലപ്പോൾ അവർക്ക് അവരോട് പ്രതികാരം ചെയ്യാനുള്ള അവസരം നിനക്ക് ലഭിക്കും. അവരുള്ള പ്രതികാരം അവന് തടയാതിരിക്കലും അവന് നൽകേണ്ട അവസരത്തിൽ നൽകുകയും ചെയ്യുക എന്നതാണ്. ചിലപ്പോൾ നിനക്ക് ഒരാവശ്യത്തിന് നിന്നെ സഹായിക്കാത്തവൻ പാപ്പരായി അതീവ കഷ്ടപ്പാടിൽ നിന്റെ അടുത്ത് നിന്നെ സമീപിക്കുന്നൊരവസ്ഥയുണ്ടാകും. അവിടെ നീ അത് ഓർക്കാതെ നീ അവന് നൽകുക എന്നതാണ് ഏറ്റവും വലിയ പുണ്യം. മൂന്നാമത് പറഞ്ഞ്, നിന്നോട് അന്യായം കാണിച്ച, അനീതി കാണിച്ചവനോട് നീ മാപ്പ് നൽകുക എന്നതാണ്. വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും പെരുമാറ്റം കൊണ്ടാണെങ്കിലും നിന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ വേദനിപ്പിച്ചവനെ തിരിച്ച് വേദനിപ്പിക്കുന്നതിലല്ല പുണ്യം, അവന് മാപ്പ് നൽകുന്നതിലാണ് എന്ന അതിസുന്ദരമായ സന്ദേശമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മറ്റു റിപ്പോർട്ടിൽ വന്നത് വഹസിൻ ഇലാ മനസ ഇലൈക്ക്, നിന്നോട് മോശം ചെയ്തവനും നീ നല്ലത് ചെയ്യണം എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. ഇസ്ലാമിന്റെ മഹിതമായ സന്ദേശങ്ങൾ എത്രമാത്രം ഉത്കൃഷ്ടമാണ് പ്രിയമുള്ളവരെ. വഹസിൻ ഇലാമൻ അസാ ഇലൈക്ക്, നിന്നോട് മോശമായി കാണിച്ചവനോടും മോശമായി പെരുമാറിയവനോടും നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയവനോടും നിന്നെ വേദനിപ്പിച്ചവനോടും നീ നന്നായി പെരുമാറൂ, അതാണ് ഉത്തമ സ്വഭാവം എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. മാപ്പ് നൽകലാണ് നല്ലത്, തിരിച്ച് വേദനിപ്പിക്കാതിരിക്കലാണ്. ഇത് കഴിയണമെങ്കിൽ യഥാർത്ഥ ഈമാനുണ്ടാകണം. അങ്ങനെ ചെയ്യുന്നവൻ മഹത്വമേറിയവനാണ് എന്നതാണ് നാം തിരിച്ചറിയേണ്ടത്. അവസരം കിട്ടുമ്പോൾ മാപ്പ് നൽകുക എന്നത് പുണ്യകരമായ കാര്യമാണല്ലോ. അലാഫു ഇന്ദൽ മഖ്ദൂറ, മഖ്ദൂറ കഴിവുണ്ടാകുമ്പോൾ, പ്രതികാരത്തിന് കഴിവുണ്ടാകുമ്പോഴാണ് മാപ്പ് നൽകേണ്ടത് എന്ന വളരെ സുന്ദരമായ ഒരു ആപ്തവാക്യമുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയൊക്കെ എടുത്തു പറഞ്ഞൊരു വാക്യമായിട്ട് അതിനെ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ സാദല്ലാഹു അബദൻ ബിആഫുവിൻ ഇല്ലാ ഇസ്സ, ഒരു അടിമ അവൻ മറ്റൊരാൾക്ക് മാപ്പ് നൽകുന്നത് മൂലം അള്ളാഹു അവന് പ്രതാപം വർദ്ധിപ്പിക്കാതിരിക്കുകയില്ല എന്നാണ്. അപ്പോൾ അള്ളാഹു പ്രതാപം വർദ്ധിപ്പിക്കാനുള്ളൊരു കാരണം കൂടിയാണ് മറ്റൊരാൾക്ക് മാപ്പ് നൽകുക എന്നത്. അപ്പോൾ മാപ്പ് നൽകാനായാൽ അത് ഇസ്സത്ത് വർദ്ധിക്കും. ഒരുപക്ഷെ നാളത്തെ നേട്ടത്തെക്കുറിച്ചാവാൻ പറഞ്ഞിട്ടുള്ളത്, ഏതായിരുന്നാലും ഒരിക്കലും അതുകൊണ്ട് നഷ്ടമുണ്ടാവുകയില്ല എന്ന തിരിച്ചറിവുണ്ടാകണം. അപ്പോൾ ഉഖബ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള ഈ ഉപദേശങ്ങളെ മുഖവിലേക്കെടുക്കാൻ ഓരോ വിശ്വാസിയും തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാഹ്, വളരെ മനോഹരമായ ഒരു തിരുമൊഴിയാണ് നമ്മൾ കേട്ടത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഇടയിൽ വന്ന് പോകാറുള്ള സാഹചര്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. വേദനിപ്പിച്ചവനെ തിരിച്ച് വേദനിപ്പിക്കുകയോ മാപ്പ് നൽകലാണ് ഉത്തമം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ തിരുമൊഴികളിൽ കെ വി മുഹമ്മദ് അലി നമ്മോട് സംസാരിച്ചത്.

0: യെസ്, പ്രിയപ്പെട്ട ശ്രോതാക്കൾ പ്രതികരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ വർണ്ണാഭമായ ലോകത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന പലതരത്തിലുള്ള കെണികൾ തിരിച്ചറിയാൻ ഇസ്ലാമികമായ സദാചാരബോധവും ജാഗ്രതയും അനിവാര്യമാണ്. സ്വയം നിയന്ത്രിക്കാനും ആപത്തുകൾ മുൻകൂട്ടി കാണാനും കുടുംബവുമായി നല്ല ബന്ധം പുലർത്താനും കഴിയുന്ന ഒരു തലമുറയ്ക്ക് മാത്രമേ ഇത്തരം ദുഷ്പ്രവണതകളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കൂ. അമീർ ടി അടുത്ത നാട്ടുകാര.
1: ഇബ്രാഹിം മല്ലൂർ ടെക്സ് ഉള്ളാൽ മാംഗ്ലൂർ എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മഷാല്ല, തിരുമൊഴി നല്ലൊരു സന്ദേശമാണ്, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് മെസ്സേജ്. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ മെസ്സേജ് വായിക്കുമ്പോൾ അദ്ദേഹം സന്തോഷം തോന്നുന്നു. കാരണം അവർക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയില്ല, അവർ മംഗ്ലീഷിലാണ് പലപ്പോഴും അയക്കാറുള്ളത്. എന്നാലും അവർ നമ്മുടെ കൂടെ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ചിട്ട് രാവിലെയും ലൈവിൽ ഉണ്ടാവാറുണ്ട്. ഈവനിങ് ലൈവിലും ഇടയ്ക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്.
0: യെസ്, ഞാൻ റേഡിയോ സ്ഥിരം കേൾക്കുന്ന ആളാണ്. എൻ്റെ ഭർത്താവ് കിഡ്നി രോഗിയായിരുന്നു, 40 ദിവസം മുമ്പ് മരണപ്പെട്ടു. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്നാണ് നസീമ വളാഞ്ചേരി പറയുന്നത്. അള്ളാഹു അവരുടെ ഭർത്താവ് രോഗിയായിരുന്ന സമയത്തും ഇപ്പോൾ മരണപ്പെട്ടപ്പോഴും അവർക്കൊരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. അള്ളാഹു അവരെ സ്വർഗത്തിൽ ഒരുമിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
1: ആമീൻ. നമ്മുടെ ശ്രോതാവോട് പ്രാർത്ഥന കൊണ്ട് മെസ്സേജ് പ്രാർത്ഥിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. രോഗങ്ങൾ കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ശമനവും ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ശക്തിയും നൽകട്ടെ ആമീൻ എന്ന് പറഞ്ഞ സഫി അടപ്പാളിൻ്റെ മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും അവനവൻ അവരുടെ പ്രാർത്ഥനയിൽ ആത്മാർത്ഥമായിട്ട് തന്നെ അവൻ പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന് സൂചിപ്പിക്കുന്നു.
0: നമ്മുടെ ലൈറ്റ് ഗ്രൂപ്പ് അഡ്മിൻ്റെ നമ്പർ വരെ നമ്മുടെ ശ്രോതാക്കൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റഫീഖ് നിസാ, എന്താണ് നിസാമോ, അവരെ നമ്പർ വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അസ്മാബി പെരുന്നമണ്ണ എന്ന ശ്രോതാവാണ് അത് പങ്കുവെക്കുന്നത്. നമ്പർ വായിക്കണോ?
1: ആ നമ്പർ ജസ്റ്റ് നമ്പർ വായിക്കാം.
0: ഓക്കെ, 95 67 91 43 47.
1: ആ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാവും. ലൈറ്റ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് അവർ തിരിച്ചയച്ചു തരും.
0: നാസില, നാസില കമ്പളക്കാട്, കമ്പളക്കാട് വയനാടാണ് അല്ലേ. അൻവർ ഖാൻ്റെ പെങ്ങൾ ജാസ്മിൻ തല്ലേ ഇസ്റ്റ മീഡിയ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്, ജോയിൻ ആയിക്കോളൂ. അപ്പൊ അവർക്ക് അതിന്റെ
1: തന്നെയാണ് അത് വന്നത്.
0: അതെ, നേരിട്ട് അവർക്ക് ആ ലിങ്ക് അയച്ചു കൊടുത്തു.
1: ആൾറെഡി അവർ പരസ്പരം അറിയുന്ന ആളുകളാണ് തോന്നുന്നത് രണ്ട് ശ്രോതാക്കളൊക്കെ.
0: പേര് പറയണ്ടാത്ത ഒരു
1: മെസ്സേജ് ഉണ്ടല്ലേ, ഒന്ന് വായിക്കാം.
0: ഇതൊരു പ്രശ്നമാണ്. ഇത് നമുക്ക് അതായത് മകന് 16 വയസ്സായി, ഭാര്യയ്ക്ക് നേരെ ഇങ്ങനെ മോശമായിട്ട് ചില ചില പ്രവൃത്തികൾ, ലൈംഗികമായിട്ടുള്ള ചില പ്രവൃത്തികളൊക്കെ കാണുന്നു, ഞാൻ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം. ഇത് മിക്കവാറും നമ്മളെ നമ്മുടെ എന്താ പറയുക, സ്നേഹക്കൂട് പോലെയുള്ള പ്രോഗ്രാമുകളിൽ ഒക്കെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അല്ലേ. അപ്പോൾ സ്നേഹക്കൂട് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഇത് അയക്കാം. ഫീഡ്ബാക്ക് വഴി തന്നെ ഈ ചോദ്യം ചോദിക്കാം. അതിന് കൃത്യമായൊരു പരിഹാരം അവർ നിർദ്ദേശിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇതൊരു വലിയ ഗൗരവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഗൗരവത്തിലെടുത്തുകൊണ്ട് ഒരു പക്ഷേ ഇത് പുറത്തു പറയാത്ത ഒരുപാട് കുടുംബങ്ങളിൽ അത്തരം ചില പ്രയാസങ്ങൾ നേരിടുന്ന രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് ഒരു പരിഹാരം കൂടി ആകും. അതുകൊണ്ട് ഈ ഒരു ചോദ്യം സ്നേഹക്കൂടിലേക്ക് അയക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.
1: അതെ, ഇൻഷാല്ലാ. അടുത്തൊരു മെസ്സേജ്,
0: ഫസീലാമുളവൂര് പറയുന്ന എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരി പി ശ്രീയുടെ ആണെന്നാണ്. അതേപോലെ ഷുഹൈബ എം വളപ്പട്ടണം, സഹോദരിമാർക്ക് ഒരു എല്ലാ വർഷവും വായിച്ചോ? ഇല്ലല്ലോ,
1: ഇല്ല, അത് വായിച്ചില്ല. നേരത്തെ ഒരു അറിയിപ്പ് വായിക്കാൻ പറഞ്ഞിരുന്നല്ലോ, അതാണ് മെസ്സേജ്.
0: എല്ലാ വർഷവും റമദാനിൽ വിസ്ഡം സ്റ്റുഡൻസ് നടത്തി വരാനുള്ള QVP എക്സാമിനോടനുബന്ധിച്ച് വിസ്ഡം വുമൺസ് നടത്തുന്ന ഓൺലൈനിൽ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:30 സഫീർ ഹലിക്കമ്മയുടെ നേതൃത്വത്തിൽ ക്ലാസ്സുകൾ ഇന്നലെ മുതൽ ആരംഭിച്ചു. സൂറത്തുൽ ഫാത്തിർ, സൂറത്ത് യാസീൻ, സൂറത്ത് സഫാത്ത് എന്നിവയാണ് സിലബസ്. സൂറത്തുൽ ഫാത്തിർ ഇന്നലെ ആരംഭിച്ചു. എല്ലാ സഹോദരിമാരും പങ്കെടുക്കുക, ഇൻഷാല്ലാ യൂട്യൂബിൽ ക്ലാസ് കിട്ടും.
1: സ്ത്രീകൾക്കുള്ള QVPയുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് അല്ലേ.
0: യെസ്,
1: അത് ആ ഒരു സഹോദരി നമ്മളോട് അറിയിക്കാൻ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്.
0: ഓക്കെ, സൽമ ഫറൂഖിന്റെ മറ്റൊരു മെസ്സേജും കൂടെ ഉണ്ട്. എന്തൊരു സന്തോഷമുള്ള കാര്യമാവട്ടെ, സങ്കടകരമായ കാര്യമാവട്ടെ,
1: വായിച്ചതാണ് നമ്മൾ നേരത്തെ
0: വായിച്ചത്.
1: ഉത്തരം പറഞ്ഞോ എന്ന് ചോദിച്ചിട്ട് ഒരു ശ്രോതാവ് എത്തിയുണ്ട്, മറിയം ഷഫി പാട്ടിലെ എന്ന്. ഉത്തരം പറഞ്ഞിട്ടില്ല, ശരി ഉത്തരം പറയാൻ ഏകദേശം സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ശരി ഉത്തരം ഏതാണെന്ന് അറിയിക്കാൻ വേണ്ടി അല്ലേ.
0: അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷെഡ്യൂളിലേക്ക് ഒന്ന് പോയിട്ട് തിരിച്ചു വരാം. നമ്മൾ ഈ പിസിലയുടെ കുറിച്ച് നമുക്കറിയാം, നൂറിലധികം പ്രോഗ്രാമുകളും നൂറിലധികം അവതാരകരും കുരുന്നുകളും മുതൽ വയോധികർ വരെ നീളുന്ന പിസി റേഡിയോ, അതിൻ്റെ വ്യത്യസ്തമായ ഓരോ സമയങ്ങളിലും ഓരോ പ്രോഗ്രാമുകൾ നമ്മൾ പിസി റേഡിയോ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഈ ലൈവിൻ്റെ സമയത്ത് സാധാരണ നമുക്ക് കേൾക്കാൻ പറ്റാത്ത ചില പരിപാടികൾ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. അതിലൊന്നാണ് ജനക്ഷേമം.
1: ഇൻഷാല്ലാ,
0: ജനക്ഷേമം പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. വ്യാഴാഴ്ച രാത്രി 9:30 അത് നമുക്ക് കേൾക്കാൻ സാധിക്കുക. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12:05 പിന്നെ 24 മണിക്കൂർ റിവൈൻഡിലും ഇത് കേൾക്കാൻ സാധിക്കും. ജനങ്ങളെ അവർക്ക് ലഭിക്കേണ്ട സേവനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്.
1: അപ്പോൾ ഇന്നത്തെ ജനക്ഷേമ പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കുന്നത് വീട്ടിൽ വൈദ്യുതി അപകടങ്ങൾ ഒഴിവാക്കാൻ എന്ന വിഷയത്തെക്കുറിച്ച് KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ അഷ്റഫ് കെയുമായി ഇബിനു അലി അടത്തനാട്ടുകര നടത്തിയൊരു അഭിമുഖത്തിൻ്റെ ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്.
2: ഓഫീസിൽ വന്ന് ഓഫീസിലുള്ളവരോട് കയർത്ത് സംസാരിക്കുന്നുണ്ട്. അവിടെ ആയയില് തോരടുന്ന സമയത്ത് ഷോക്കടിക്കുന്നു, നിങ്ങളത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ അലക്കി തോരട്ട് മരണപ്പെട്ടു.
3: ജനക്ഷേമ പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ വൈദ്യുത സുരക്ഷാ വാരം സംബന്ധിയായ കാര്യങ്ങളാണ് ചർച്ച ചെയ്തിരുന്നത്. KCB അഷ്റഫ് സാറാണ് കൂടെയുള്ളത്. കമ്പി പൊട്ടി വീണ് ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതേപോലെ വീട്ടിലുള്ള സുരക്ഷാ സംഗതികളെക്കുറിച്ച് ELCB പോലെയുള്ള RCCB പോലെയുള്ള സംവിധാനങ്ങളെക്കുറിച്ചും പറഞ്ഞു. സാർ, നമുക്ക് അത് തുടരാം. കുട്ടികൾ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വീട്ടിലുണ്ട്. എങ്ങനെയാണ് അത് ശ്രദ്ധിക്കേണ്ടത്?
2: കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും അപകടം സംഭവിച്ചിരുന്നത് പ്ലഗിൽ പോയിട്ട് ആണി ഈ ഇരുമ്പിൻ്റെ സംഗതികളൊക്കെ ഇട്ടുകൊണ്ടുള്ള അപകടങ്ങളൊന്നും ഇപ്പോൾ ഷട്ടറുള്ള സോക്കറ്റുകൾ അതുപയോഗിക്കുന്നുണ്ട്. ഷട്ടറില്ലാത്തതും ഇപ്പോൾ വരുന്നുണ്ട്. ചില മാറ്റങ്ങളൊക്കെ വന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ ബ്രേക്കർ പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടേ. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ട് പ്ലഗ് ഫേസും ന്യൂട്രലും ഒരുമിച്ച് സോഫയിലിരുന്നൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു സോക്കറ്റുകളാണ് മിക്കവാറും കേസിൽ കുട്ടികൾക്ക് ആക്സസ് ഉള്ള വില്ലന്മാരാണ്. പിന്നെ അതേപോലെ മറ്റൊന്ന് വരുന്നത് ഒരു സോക്കറ്റ് തന്നെ നമ്മളെന്ത് ചെയ്യും, ഒരു മൾട്ടി പിൻ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത സാധനങ്ങൾ ഇപ്പോൾ കുറേ ഡിവൈസസ് അതിൽ കണക്ട് ചെയ്യും. അപ്പോൾ കുത്തി വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോയി
3: രണ്ടും മൂന്നും നാലൊക്കെ
2: ചെയ്യും. അപ്പോൾ അത് വലിയ അപകടമാണ്. അത് പലപ്പോഴും അതിനെക്കുറിച്ചുള്ളൊരു അവബോധമില്ലാത്തതുകൊണ്ടാണ് ചെയ്യുന്നത്. കാരണം സ്വാഭാവികമായിട്ടും ഇത് ഓപ്പറേറ്റർമാർ കുട്ടികളായിരിക്കുമല്ലോ മിക്കവാറും കേസ്. നമ്മളാണെങ്കിലും കുട്ടികളോടെ പറയാം, അതുകൊണ്ട് ഒരിക്കുക എന്നാണ് കുത്തിക്കുക എന്ന് പറയും. രണ്ട് മൂന്ന് പ്രാവശ്യം അവർ സേഫായിട്ട് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളും അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യില്ല. അപ്പോൾ ഈ സാധനം പറിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൊത്തുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ അതിൻ്റെ ക്വാളിറ്റിയുടെ പ്രശ്നം കാരണം വേർപെട്ടു പോകുന്നതിനുള്ള പ്രശ്നങ്ങളൊക്കെ വന്നാൽ ഇത് അപകടങ്ങൾ വരാറുണ്ട്. അത് വളരെ ശ്രദ്ധിക്കുന്ന സംഭവം തന്നെയാണ്.
3: കുട്ടികളെ പോലെ തന്നെ ഇങ്ങനെ അപകടങ്ങളിൽ പെടുന്നവരിൽ സ്ത്രീകളുണ്ട്. നനഞ്ഞ കൈകൊണ്ട് അല്ലെങ്കിൽ വല്ല തുണിയുണ്ട് അങ്ങനെയൊക്കെ അവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ?
2: തീർച്ചയായും. അതിലെന്താ വിഷയം വെച്ചാലേ, നമ്മൾ പലപ്പോഴും പൊതുവേ അടുക്കളയിലാണെങ്കിലും വാഷിംഗ് മെഷീനും മറ്റുള്ള മെഷീൻസ് ഉപയോഗിക്കുന്നത് എല്ലാം സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വീട്ടിലെ. കഴിഞ്ഞതിൽ നമ്മൾ പറയണ്ടായി നൂൽപുട്ടിനുള്ള യന്ത്രം വരെ മോട്ടറൈസ്ഡ് ആണെന്നുള്ളത്. അത് ബാറ്ററി ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതുണ്ട്. പിന്നെ നമ്മൾ വയർമാൻ കുറച്ച് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഇതിനെക്കുറിച്ച് അവർ അവബോധമുള്ളവരാണ് ടൂൾസ് മിക്കവാറും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകും, അവരത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യും. പക്ഷേ ജനറലി വീടുകളിൽ സ്ത്രീകളാണ് വൈദ്യുത ഉപകരണങ്ങൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ ഈ സുരക്ഷ പാലിക്കണം എന്നുള്ള വാക്കുകളൊക്കെ ഭയങ്കര ഇതായി പറയുന്നതിന് പകരം അവിടെ നിന്ന് ചെറിയ ഷോക്കുണ്ട്, തരിപ്പുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വാഷിംഗ് മെഷീൻ എപ്പോഴും നനഞ്ഞുകൊണ്ട് ഇരിക്കുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഈ അലക്കിയതിൽ നിന്ന് ഉണക്കുന്നതിലേക്ക് ഇടുന്ന സമയത്ത് അതിൻ്റെ വെള്ളം ഉണ്ടാവും എൻ്റെ കൂടെ. അപ്പോൾ ഇതിൻ്റെ ബോഡി തന്നെയാണ് മേലെ അല്ലെങ്കിൽ സൈഡിലൊക്കെ ഈ ഫ്രണ്ടിലൊക്കെ ആയിട്ട് ഇതിൻ്റെ സ്വിച്ചുകളും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ നനവ് വന്നു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ നേരത്തെ പറഞ്ഞ 30 മില്ലി ആംസിൻ്റെ ലീക്കേജ് ഉണ്ടായിക്കൊള്ളുന്നില്ല, അപ്പോൾ ട്രിപ്പായിക്കൊള്ളുന്നില്ല. ഷോക്ക് അടിക്കുന്ന അല്ലെങ്കിൽ 5 മില്ലി ആംപിയർ 10 15 20 മില്ലി ആംപിയർ ഒക്കെ ആയാലും ട്രിപ്പാവില്ലല്ലോ. അപ്പോൾ അവിടെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ തന്നെ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. പിന്നെ നനഞ്ഞ കൈകൊണ്ട് നനഞ്ഞതുകൊണ്ട് ഒരിക്കലും സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യരുത്, അതിൻ്റെ ആവശ്യമില്ല. നമുക്കിപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും സംഗതിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് ഇറങ്ങി തലൊന്ന് നനഞ്ഞു, നമ്മളെന്താ ചെയ്യുക, അത് വേഗം തോർത്താൻ ശ്രമിക്കില്ല എന്തെങ്കിലും തുണി. അതേപോലെ കൈ ഇവരൊക്കെ ഉപയോഗിക്കുന്ന ഇതിനിടക്ക് കൈയൊന്ന് ശരിക്കും ഒന്ന് തോർത്തിയിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നടക്കുന്നുള്ളൂ. ഒരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഇതിലൊരു അനുഭവങ്ങൾ ചോദിച്ചിരുന്നല്ലോ. നമ്മുടെ ഒരാൾ വന്നിട്ട് ഓഫീസിൽ വന്ന് ഓഫീസിലുള്ളവരോട് കയർത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ, അവിടെ അയയിൽ തോരടുന്ന സമയത്ത് അലക്കിയതിന് ശേഷം അവിടെ ഇടുന്ന സമയത്ത് ഷോക്കടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഷോക്കടിക്കുന്നിടത്ത് ശ്രദ്ധിക്കണം നമ്മൾ, അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നു. അത് നമ്മളത് മാറി നിൽക്കുക, ഉടനെ മാറി നിന്ന് ആ വൈദ്യുതി വരുന്നതിനെ, നമ്മളൊരു മോട്ടോർ സൈക്കിൾ ഉദാഹരണമൊക്കെ പറഞ്ഞിരുന്നു, നമ്മളതിനെ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളാ സംഗതി അങ്ങോട്ട് വരുന്ന വൈദ്യുതി ഓഫ് ചെയ്യുക. അവിടെ വൈദ്യുതി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ചെയ്യാൻ, കണ്ണുകൊണ്ട് കാണാൻ പറ്റുകയുള്ളല്ലോ. അപ്പോൾ അത് ചെയ്യേണ്ടതായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞ്, നമ്മുടെ ഓഫീസിലല്ല വേറൊരു ഇതിലുണ്ടായതാണ്, അപ്പോൾ അവിടെ നിങ്ങൾ നിൽക്കേണ്ടതായിരുന്നല്ലോ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ തിരിച്ചങ്ങോട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഓടി എത്തുമ്പോഴേക്ക് ഈ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ അലക്കി തോരട്ട് മരണപ്പെട്ടിരുന്നു. അപ്പോൾ അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ, ആ അയലേക്ക് സപ്ലൈ വന്നത് യഥാർത്ഥത്തിൽ കെ സി ബിയുടെ പ്രശ്നം അല്ല. അത് അവിടെ ബ്രേക്കറില്ല, അവിടുന്ന് വീട്ടിൽ നിന്ന് ഷോക്ക് വന്നിട്ടുണ്ട്, ലീക്കേജ് അങ്ങോട്ട് വന്നതാണ്. പക്ഷെ അത് അവിടെ നിന്നത് ശ്രദ്ധിക്കേണ്ടതിന് പകരം, ഞാൻ പറഞ്ഞത് ഇതേപോലെ പുറത്തുണ്ടോ മീറ്ററിന് മുമ്പുള്ള കെ സി ബിയുടെ ഭാഗത്ത് എന്തായാലും അതിലൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളവിടെ സപ്ലൈ ഉണ്ട് എന്ന് നമുക്കൊരു തോന്നൽ വന്നാൽ, ബോധ്യം എന്നുള്ളൊന്നില്ല, തോന്നൽ വന്നാൽ ഉണ്ട് എന്ന് തന്നെ ധരിക്കുക, എന്നിട്ടത് ഇല്ല എന്ന് ഉറപ്പാക്കുന്നത് വരെ അത് തൊടാതിരിക്കുക. അപ്പോൾ സ്ത്രീകളുടെ കാര്യമാണ് ചോദിച്ചത്, പക്ഷേ എന്നാ കൂട്ടത്തിൽ അവർക്ക് അശ്രദ്ധ വരുന്ന സംഭവമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്.
3: അതേപോലെ നമ്മൾ ഈ വൈദ്യുതി ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ പൊതുവെ എല്ലാവരും ചീപ്പ് എന്നുള്ള ഒരു ആംഗിളിലാണ് പോകാറ്. ISI മാർക്കുള്ള അങ്ങനെയുള്ള സംഗതികളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു സംഗതി വയറാണെങ്കിലും മറ്റ് സാധനങ്ങളാണെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം?
2: പലപ്പോഴും ഈ വില കുറഞ്ഞത് അതേപോലെ ഒരേ അനുകരണങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ, ഏത് വിഷയത്തിലും ഉണ്ടല്ലോ. അതിൽ ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറേയൊക്കെ അവബോധം വന്നിട്ടുണ്ട്, എന്നാലും ആ അവബോധം വരാത്ത ആളുകളും ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ചോദ്യം ശരിക്കും പ്രസക്തമാണ്. കാരണം അതൊരിക്കൽ വാങ്ങിച്ച് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വിഷയം ഉണ്ട് അതിൽ. ഒന്ന്, കറണ്ട് ബില്ല് കൂടും, നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ വയറുൾപ്പെടെയുള്ളത് ക്വാളിറ്റി ഉള്ളതല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും കറണ്ട് ബില്ല് കൂടും. അപ്പോൾ നമ്മൾ എന്താണോ അതിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചിന്തിച്ച് ചീപ്പായിട്ട് ചെയ്തത് അതിനേക്കാൾ കോസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. രണ്ടാമത്തേത് നമ്മുടെ ചർച്ച സുരക്ഷയുള്ള, അപ്പോൾ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഈ വയറാണെങ്കിലും അതിൻ്റെ ഇൻസുലേഷൻ്റെ കപ്പാസിറ്റിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത്, ആ ക്വാളിറ്റിയാണ് കോംപ്രമൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ ലീക്കേജിലേക്ക് സാധ്യത വളരെ കൂട്ടുകയാണ്. രണ്ടാമത്തെ എക്യുപ്മെൻറ്റുകൾ, എക്യുപ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ക്വാളിറ്റി കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ലീക്കേജിന് സാധ്യത ഉണ്ട്. ഇത് ഉപയോഗിക്കുന്നത് നമ്മളാണല്ലോ, അപ്പോൾ അവിടെ ആ ലീക്കേജ് നമ്മളിലേക്ക് ഷോക്കായിട്ട് വരുന്നു, തീപിടുത്തായിട്ട് വരും. നമ്മളത് ആ ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് പിന്നെ വൈദ്യുതിക്കൊരു സ്വാഭാവികമായിട്ടുള്ളൊരു പരിണാമം എന്ന് പറയുന്നത് വൈദ്യുതി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, എന്ത് സംഗതിയാണെങ്കിലും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അവിടെ ആ ഹീറ്റ് ഇതിനെ തീപിടുത്തത്തിലേക്ക് നയിക്കും. അവിടെ നമ്മൾ സാധാരണ പണ്ടൊക്കെ ഞാൻ ചെറുതൊക്കെ സമയത്ത് തക്കാളി പെട്ടിക്കും ISI ഉള്ളതാണെന്നൊക്കെ പറഞ്ഞാൽ ISI കളിയാക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല, അത് അപ്പോൾ ചോദ്യത്തിൽ വന്നുകൊണ്ട് പറയാം, നമ്മൾ ക്വാളിറ്റി ചെക്ക് തന്നെയാണത്. അത് ആ ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് കൊണ്ട് ISI ഉള്ള കൊടുക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഞങ്ങൾ സാധാരണ പറയാറുണ്ട് CEA റെഗുലേഷൻ അനുസരിച്ചാണ് സേഫ്റ്റിയുടെ മാനദണ്ഡങ്ങൾ വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാത്ത ഒരാളെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, നന്നായിട്ട് ശ്രദ്ധിച്ച്. അപ്പോൾ നമ്മൾ ചില വയർമാന്മാരൊക്കെ പറയും, സാറേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ അത് പറഞ്ഞാൽ ആളുകൾ കേൾക്കുന്നവരാണ് കൂടുതലും, പക്ഷെ ചില ആളുകൾ അത് കേൾക്കില്ല, അതുകൊണ്ട് ഇവിടെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് ചാൻസ് ഉണ്ടാകുന്ന സമയത്ത് സാറ് പറയണം കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങളുടെ വർക്കിനെ അത് പലപ്പോഴും അവിടെ എത്ര പൈസ ആയിട്ടില്ലല്ലോ, അവൻ ചെയ്തപ്പോൾ എത്ര പൈസ ആയിട്ടില്ലല്ലോ എന്ന് പറയാറുണ്ട്. കാരണം അവിടെ ചിലപ്പോൾ ക്വാളിറ്റി കുറഞ്ഞ സാധനം കൊടുന്ന് വെക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ രീതിയിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊരു അവബോധം കൊടുക്കും. ചിലരാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യും, എർത്തിങ് ആണെങ്കിലും ഈ എക്യുപ്മെൻ്റ് ആണെങ്കിലും അതുപോലെ വയറ് അതുപോലെ സാധനങ്ങൾ ഒന്നുമില്ല. സിമ്പിളി ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്, അതിലൊരു കോംപ്രമൈസും ചെയ്താൽ നമ്മുടെ ജീവനിലാണ് കോംപ്രമൈസ് ചെയ്യുന്നത്, കാരണം അത് നമ്മൾക്കോ നമ്മുടെ മക്കൾക്കോ ആണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിലൊരു കോംപ്രമൈസും പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ ശരിയായിട്ട്.
3: പഴയ കാലം ഇങ്ങനെ ഓർമ്മ വെക്കുമ്പോഴേ ഈ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ വായിച്ചിരുന്നൊരു കാലമൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്തുള്ള വീടുകളിലൊക്കെ, കുറച്ച് സമ്പന്നമായിട്ടുള്ള വീടുകളിലൊക്കെ കറണ്ട് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആഗ്രഹങ്ങൾ പറയുമല്ലോ. അപ്പോൾ വാപ്പ പറഞ്ഞൊരു ഒരു സംഗതിയുണ്ട്, പിന്നെ കറണ്ടൊക്കെ ഷോക്ക് അടിക്കും, മരിക്കും, അപകടമാവും എന്നൊക്കെ. സംഗതി സാമ്പത്തികമായ പ്രശ്നങ്ങളാണ്, നമുക്ക് അന്നത് മനസ്സിലായിരുന്നില്ല, പിന്നീട് അത് മുതിർന്നപ്പോൾ നമുക്ക് മനസ്സിലായി. ഈ ഉപകരണങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സ്റ്റാറുകൾ, 3-സ്റ്റാർ, 5-സ്റ്റാർ ചില ഉപകരണങ്ങളിലൊക്കെ കാണാറുണ്ട്, അതൊന്ന് ചുരുക്കി പറയാമോ?
2: നമ്മൾ അത് ഈ ക്വാളിറ്റി, നമ്മൾ ഓരോ എക്യുപ്മെൻറ്റുകൾക്ക് ക്വാളിറ്റി കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ആ സ്റ്റിക്കറിനെ ഒട്ടിച്ചിട്ടുണ്ടാവും, ആളുകൾക്കത് കാണുമ്പോൾ തന്നെ ഒരു ഒരു സമാധാനം കൂടിയാണ്. അതിൽ നമ്മൾ വൈദ്യുതി ഉപയോഗവുമായി ബന്ധപ്പെട്ട്, അതായത് അതിൻ്റെ കൺസംഷൻ, അപ്പോൾ സ്വാഭാവികമായിട്ടും ക്വാളിറ്റി കൂടും. അപ്പോൾ കൺസംഷനിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നുമില്ല, പഴയ കാലത്തുണ്ടായിരുന്ന ഫാനുകൾ, ഇപ്പം ബി എൽ ഡി സി എല്ലാം ഞാൻ ഉദ്ദേശിച്ചു, പഴയകാലത്തുണ്ടായിരുന്ന ഫാനുകൾ, പണ്ട് റാലി ഫാൻ, ഇപ്പം അതില്ലില്ല, അതൊക്കെ വർഷങ്ങളായിട്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്,
3: ഇപ്പോഴും
2: വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്, 30 വർഷത്തിന് വീതമായിട്ടുണ്ടാവും റാലി ഫാൻ. അപ്പോൾ അത് ക്വാളിറ്റിയാണ്. അപ്പോൾ അതേപോലെ ചില കമ്പനികളുടെ വയറുകൾ ഇതൊക്കെ, അപ്പോൾ ആ വയറുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പിന്നെ അന്ന് വീട്ടിൽ ഇതേപോലെ വാപ്പ പോയിട്ട് നല്ല ക്വാളിറ്റിയിൽ മാത്രം വേണമെന്നുണ്ടെങ്കിൽ റേറ്റ് നല്ല വ്യത്യാസം അന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ

0: മാഷെ നമുക്ക് ഇപ്പോഴേ ശരി ഉത്തരം ഏതാന്ന് പറയാം അല്ലേ? തോന്നുന്നു
1: ഓക്കെ,
0: കുറെ ആളുകൾ അത് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. മോർണിംഗ് ലൈവ് കിസിന്റെ ശരി ഉത്തരം ഏതായിരുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നു.
1: ചോദ്യം ഒന്ന് വായിക്കാം അല്ലേ? ഖൈബർ യുദ്ധത്തിൽ ഇസ്ലാമിക സൈന്യത്തിന്റെ നായകനായിരുന്ന സ്വഹാബി ആര് എന്നതാണ് ചോദ്യം. ശരി ഉത്തരം
0: ഓപ്ഷൻ ബി ആയിരുന്നു, അലിബിന് അബി തോലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഖൈബർ യുദ്ധത്തിൽ ഇസ്ലാമിക സൈന്യത്തിന്റെ നായകനായിരുന്ന സ്വഹാബി എന്നുള്ളതാണ്.
1: യെസ്, ഇനി നമുക്ക് ആരൊക്കെയാണ് സിസ്റ്റം തെരഞ്ഞെടുത്ത വിജയികളെന്ന് കുറച്ച് സമയത്തിന് ശേഷം പറയാം.
0: അതെ അതെ,
1: ജനക്ഷേമ പരിപാടിയെ കുറിച്ചിട്ടൊക്കെ ആളുകൾ പ്രതികരിക്കുന്നൊക്കെ ഉണ്ട്. അബ്ദുൽ ഹമീദ് സി കെ അദ്ദേഹം പറയുന്നത് വളരെ ഉപകാരപ്രദമായ ഒരു ജനക്ഷേമ പരിപാടിയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു തരുന്ന പീസ് റേഡിയോ ഒരു മഹത്തായ സംഭവമാണ്, സംരംഭമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് അദ്ദേഹം അവസാനം പ്രാർത്ഥിക്കുന്നു.
0: അതുപോലെ അബൂവിയെ ഇപ്പോൾ വരുന്നത് ഒരു മൾട്ടി പിന്നിൽ നിന്നും രണ്ട് ത്രീ പിൻ ടോപ്പും രണ്ട് ടു പിൻ ടോപ്പും ആണ് വരുന്നത്. അതിലെ സംഭാഷണവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്തിലെ അഭിപ്രായമാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്.
1: അതുമായി ബന്ധപ്പെട്ട ഒരാളായിരിക്കും,
0: അറിയുന്ന ഒരു വ്യക്തിയാണ് മെസ്സേജ് അയച്ചത്.
1: അബുക്കൊന്ന് പിന്നെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യണേ, അദ്ദേഹത്തിന്റെ ഫീൽഡ് ഏതാണ്,
0: ഇലക്ട്രീഷ്യൻ ആണോ എന്നുള്ളതൊക്കെ.
1: ഓക്കെ,
0: റുസ്ദ കളികാവ് പറഞ്ഞത് സഫീർ അലി ഹിക്കമിയുടെ ക്ലാസ്സാണ് ഇന്നലെ നടന്നത് എന്നുള്ളതാണ്. അത് നമ്മൾ ക്യു പി യുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കും തോന്നുന്നു.
1: മനാഫ് കെ വി പാലക്കായി കൂടെ ഉണ്ട്, ടൈപ്പ് ചെയ്യാൻ കഴിയില്ല, ചിലപ്പോൾ റബ്ബർ ടൈപ്പിംഗിലായിരിക്കാം.
0: മഷാല്ല, അറിയാം, എന്തായാലും കേൾക്കുന്നുണ്ടല്ലോ, സന്തോഷം. അതെ
1: ഓക്കെ. അതുപോലെ തന്നെ ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇംതിയാസ് തിരുവമ്പാടി. മറിയം ഷാഫി പട്ലയാണ് നമ്മളോട് ചോദിച്ച ഉത്തരം പറഞ്ഞു. ഉത്തരം പറഞ്ഞു, ഉത്തരം ബി ആയിരുന്നു, അലീബിൻ അബി ത്വാലിബ്. ഇൻഷാല്ലാ ഫീഡ്ബാക്കിൽ നമുക്ക് തിരിച്ചു വരാം. അതിന് മുമ്പ് നമുക്ക്
0: സ്വരം കേൾക്കാൻ തോന്നുന്നു.
1: യെസ്,
0: യുഗാന്തരങ്ങളിൽ തുടങ്ങുന്ന ഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്.
1: അതുള്ള തിരുവരുക്കാട്ടാണ് അല്ലേ?
0: അതെ, ഇൻഷാല്ലാ.

0: മഷാല്ലാ, മനോഹരമായ ഒരു സ്വരം നമ്മൾ കേട്ടു. പക്ഷെ നമ്മൾ ഇനി അടുത്തത് വഴിവിളക്കിലേക്ക് പോകാൻ തോന്നുന്നല്ലേ?
1: ഇൻഷാല്ലാ.
0: ഓക്കെ, ഇന്നത്തെ വഴിവിളക്ക് എണ്ണം മറ്റ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ നമ്മുടെ നാഥനെ പരലോകത്തിൽ കൺകുളിർക്കെ നേരിൽ കാണാൻ കൊതിക്കുന്നവരായി നമ്മളും മാറണം എന്നുള്ളതാണ്. അത് സോഹീൽ ബുഖാരിയിൽ വന്ന ഒരു ഹദീസിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. വഴിവിളക്ക് പറയുന്ന പോസ്റ്റർ ഇതാണ്: റബ്ബിൻ്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവിനെ കാണാൻ കൊതിക്കുന്നവനെ കാണാൻ അള്ളാഹും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്.
1: അതെ, അത് നമ്മുടെ ജീവിതത്തിലെ ഓരോരുത്തരുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. അല്ലേ, അപ്പോൾ നമ്മൾ ഒരുപാട് ആലോചിക്കേണ്ട വിഷയമാണത്. കാരണം അങ്ങനെ കാണാനുള്ള ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തൊരു ഭാഗ്യം ഇല്ല.
0: ഇല്ല, അതെ.
1: അല്ലേ,
0: നാളെ പരലോകത്തെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ നേരിൽ കാണുന്ന ഒരു സാഹചര്യം കൊതിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെ ഉള്ള ആളെ കാണാൻ അള്ളാഹു കൊതിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ വഴിവിളക്ക് പോസ്റ്റർ നമുക്ക് എല്ലാ ദിവസവും വരുന്നതാണ്. ഇതുപോലെ ഒരു നന്മയുടെ ഭാഗമാകാൻ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നൊരു അവസരമാണ്. വളരെ കുറഞ്ഞ അധ്വാനം കൊണ്ട് കൂടുതൽ നന്മയുടെ കൂലികൾ കരസ്ഥമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇൻഷാല്ലാ, ശ്രോതാക്കളെല്ലാവരും ചെയ്യുന്നവരായിരിക്കും എന്നറിയാം. എന്നാലും പുതുതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്തവരോ അല്ലെങ്കിൽ ഇത് അറിയാത്തവരോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്, നിങ്ങളിത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്.

0: മുസ സാഹിബേ, ഞാൻ എനിക്ക് ഇന്നലെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട് ക്ലാസ് റൂമിൻ്റെ അകത്ത്, അതൊന്ന് പങ്കുവെക്കണം തോന്നുന്നുണ്ട്. പിന്നെ ക്ലാസ്സിൽ 9-ാം ക്ലാസ്സിൽ 2-ാം യൂണിറ്റിൻ്റെ ആദ്യത്തെ പാഠെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചില വാക്കുകൾ കുട്ടികളുടെ മനസ്സിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുകയോ ഉദാഹരണങ്ങൾ പറയുകയൊക്കെ ചെയ്യാലോ.
1: ഇൻട്രാക്ഷൻസ് നടക്കും.
0: യെസ്. അപ്പം ഞാൻ ഇന്നലെ ഒരു വാക്ക് ഹിമായത്ത് എന്നൊരു വാക്ക് പഠിപ്പിക്കുകയാണ്. സംരക്ഷണം, ഹിമായത്തുൽ മിയാഹ്, വെള്ളത്തിൻ്റെ സംരക്ഷണമാണ് വിഷയം. അപ്പോൾ ഹിമായത്ത് എന്നുള്ള വാക്കിനെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് ഞാനേ വെറുതെ ഇങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയപ്പോൾ ഞാൻ ചോദിച്ചു, മക്കളെ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ഭാവിയിൽ ഒരു നിക്കാഹൊക്കെ കഴിഞ്ഞ് സ്വാഭാവിക ഒരു ജീവിതമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു സാങ്കല്പിക ചോദ്യമാണ്. അപ്പോൾ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് ഒരു ആദ്യത്തെ ഒരു ആഴ്ച ഏറ്റവും നമ്മൾ ജീവിതത്തിൽ സന്തോഷമുള്ളൊരു സമയമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് മലക്കുൽ മൗത്ത് വന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഒന്നെങ്കിൽ നിൻ്റെ ഭർത്താവിനെ അല്ലെങ്കിൽ നിൻ്റെ പിതാവിനെ ഞാൻ കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞു, ഇതിൽ ആര് വേണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം? ഇത് സങ്കല്പ ചോദ്യമാണ്.
1: യെസ്.
0: അപ്പോൾ നിങ്ങൾ ആര് ആണ്? നിങ്ങൾക്ക് പനമതി എന്ന് പറഞ്ഞില്ലാരോ? ഞങ്ങൾക്ക് പനമതി എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു,
1: ഉപ്പ ജീവിച്ചിരിക്കണം ഭർത്താവിനെ.
0: ആ, അത് കൊണ്ടുപോകൽ നിർബന്ധമാണെങ്കിൽ ഉപ്പാനെ കൊണ്ടുപോകണ്ട എന്നൊരു വാക്കിൽ ഉറച്ചെന്ന്. അപ്പം കുട്ടികളോട് മാത്രമായിട്ടാണ് ആ സമയത്ത് ആ ചോദ്യം ചോദിച്ചത്. ആൺകുട്ടികളുണ്ടല്ലോ. അപ്പോൾ മാഷിന് ഞങ്ങളോട് മാത്രം എന്ത് ചോദിക്കണം? ഇപ്പോൾ ആൺകുട്ടികളോട് ചോദിക്കണം, അവരോട് ഉമ്മയാണോ ഭാര്യയാണോ ചോദിച്ചോക്കെ
1: അവർ തിരിച്ച്.
0: ആ, അല്ല, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം, ഇപ്പോൾ ഇതിനുത്തരം പറയുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ഒരേ സ്വരത്തിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, അതൊക്കെ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രായത്തിൽ പറയില്ലേ, 2-3 കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ സ്വഭാവം മാറും, അത് നമ്മൾ കുറേ കണ്ടതാണ് അറിഞ്ഞ് ഞാൻ. അപ്പോൾ എൻ്റെ സംബന്ധിച്ച് വെച്ചാൽ 18 വയസ്സ് തികഞ്ഞാൽ, നമ്മളെ വിഷയം അതാണ്, 18 വയസ്സ് തികഞ്ഞാൽ ഈ പറയുന്ന സ്നേഹവും കാര്യങ്ങളൊന്നും ഇല്ലാതെ വാപ്പാനേയും ഉമ്മാനേയും കുറിച്ച് ആലോചിക്കാതെ മറ്റുള്ളവരുടെ കൂടെ 1-ോ 2-ോ ദിവസം അല്ലെങ്കിൽ 2 മാസം മുമ്പ് കണ്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾക്ക് ഈ വാപ്പാനോട് ഉമ്മാനുള്ള സ്നേഹം എവിടെയാണ്? അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ പ്രായത്തിൽ നിങ്ങളിത് പറയാം, കാരണം നിങ്ങൾക്ക് ആ പ്രായമായിട്ടില്ല. ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴാണല്ലോ അതിൻ്റെ പ്രാധാന്യവും, അല്ലെങ്കിൽ മുമ്പ് ഞാൻ ചെയ്തത് അബദ്ധമായിരുന്നു എന്ന് തോന്നലൊക്കെ. അപ്പോൾ 18 തികയുമ്പോൾ പെൺകുട്ടികൾക്ക് ചിലപ്പോൾ തോന്നുന്നത് തിരിച്ചാണ്. ഇപ്പോൾ അവരെന്താണോ ശക്തമായി പറയുന്നത് അതിൻ്റെ എതിരായിരിക്കും. അന്ന് വാപ്പിയും വേണ്ട, അമ്മയും വേണ്ട, ആരും വേണ്ട, എനിക്ക് ഇന്ന ആൾ മാത്രം മതി എന്ന്. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ആകൂല എന്ന് പറഞ്ഞു, എങ്കിൽ എനിക്ക് വാക്ക് തരണമെന്ന് പറഞ്ഞു. ഓക്കെ, ഉറപ്പാണ് ഞങ്ങളാവൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവർക്കും അങ്ങനെ ആകാതെ ഒരു സൽബുദ്ധി തരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. എന്നാൽ ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മൾ സമൂഹത്തിൽ കാണുന്നുണ്ട്. അത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലാക്കുക. അപ്പം അതിൽ ഉറച്ചു നിൽക്കുക, ആ തെറ്റിൽ ഉറച്ചു നിൽക്കുക. ഏത് ഇങ്ങനെ ചെയ്താൽ അത് തെറ്റാണ്, അതിൽ ഉറച്ചു നിൽക്കാൻ, ആ ബോധ്യത്തിൽ ഉറച്ചു നിൽക്കാൻ എനിക്ക് സാധിക്കണം എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പം ഇതെനിക്ക് ചോദിക്കാണ്ടായൊരു പ്രചോദനം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് വാപ്പാനെ പറഞ്ഞു? അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രായത്തിൽ കിട്ടുന്ന ഒരു സംരക്ഷണമുണ്ട്, ഇപ്പോൾ നമ്മളൊരു കെയർ ഉണ്ടല്ലോ, അതാണ് ഈ ഹിമായത്തിലൂടെ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ വാക്ക് പഠിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞതെന്നുണ്ടെങ്കിലും, അപ്പോൾ ഇനി ഈ വാക്ക് നിങ്ങൾ മറക്കില്ലല്ലോ ചോദിപ്പില്ല എന്ന് അവർ പറഞ്ഞ ഒരു അനുഭവം, അല്ലെങ്കിൽ ഒരു ചോദ്യം അവരെ മനസ്സിലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് വാക്ക് ഓർക്കുമല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അപ്പോൾ ആ സമയത്ത് ക്ലാസ്സിൽ തോന്നിയപ്പോൾ ഒരു കാര്യം ചോദിച്ചാണ്. അപ്പോൾ ഇന്ന് ആരിസ് മൗലി പറഞ്ഞ വിഷയവും പുല്ലരിവട്ടത്ത് പറഞ്ഞ വിഷയമായിട്ട് ഒരു കണക്ഷൻ ഇത് വന്നപ്പോൾ ഞാനൊന്ന് പറയാൻ ശ്രമിച്ചാണ്. എന്താ ഇനി ബാക്കി നിങ്ങൾക്ക് പറയാം?
1: അല്ല, അതിനകത്ത് പറയുകയാണെങ്കിൽ സത്യത്തിൽ ഒരുപാട് പറയാനുണ്ട്. ഇപ്പം ആ ഒരു വിഷയം തന്നെയാണ് നമ്മൾ പുല്ലരിവട്ടത്തിലും കേട്ടത്, നമ്മൾ സമൂഹത്തിൽ നിരന്തരം കാണുന്ന അനുഭവങ്ങളുമാണ്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് വളർന്നു വരിക. നന്ന കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഉപ്പയാണെങ്കിൽ, ഇപ്പോൾ പെൺകുട്ടികളെ കുറിച്ച് സ്വാഭാവികമായിട്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അവർക്ക് ഏറ്റവും ഇഷ്ടം ഉപ്പാനോടായിരിക്കും,
0: അവർ ഉപ്പാണെങ്കിൽ
1: കൂടുതൽ അടുപ്പെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പം കുട്ടികളുടെ ഹീറോ എപ്പോഴും ഉപ്പയായിരിക്കും.
0: യെസ്.
1: ഉപ്പ എന്ത് ചെയ്താലും അവർക്ക് ഭയങ്കര അഭിമാനമായി തോന്നും.
0: പിന്നെ
1: ഉപ്പാനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര
0: സങ്കടം
1: കൂടുതലുണ്ടാവും പെൺകുട്ടികൾക്കാണ്. പക്ഷേ നിങ്ങളീ പറഞ്ഞൊരു ഏജിലേക്ക് എത്തുമ്പോൾ, ടീനേജ് ഇങ്ങനെ പുരോഗമിച്ചു വരുന്ന ആ സമയത്ത് ഇവർക്ക് സ്വാഭാവികമായിട്ട് ഇന്നത്തെ ഒരു ജീവിത സാഹചര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതിനകത്ത്. അല്ലെങ്കിൽ നമുക്ക് അത്ര കണ്ട് കുട്ടികൾക്ക് മതബോധം കൊടുക്കാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യം. ഇത് നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ അതൊരു തെറ്റാണ്. എനിക്ക് എൻ്റെ പ്രായപൂർത്തിയാകുന്ന സമയത്ത് ഉചിതമായ ഒരാൾ, ഇത്രയും കാലം എനിക്ക് വേണ്ടതൊക്കെ എൻ്റെ ഉപ്പയെ കൊണ്ടുവന്നുള്ളത് അല്ലേ, എനിക്കൊരു ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ, എനിക്കൊരു ഭക്ഷണം വാങ്ങിച്ചു തരുമ്പോൾ, ചെരുപ്പ് വാങ്ങിക്കുമ്പോൾ, എൻ്റെ ഒരു കോഴ്സിന് ചേർക്കണതൊക്കെ ഉപ്പയുമായി കൂടിയാലോചിച്ച് എനിക്ക് ഉചിതമാണ്, എനിക്ക് ഏറ്റവും നല്ലതാണ് എന്ന് കരുതിയിട്ടാണ് എൻ്റെ ഉപ്പ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ രക്ഷിതാക്കൾ എനിക്ക് തന്നിട്ടില്ല. അതുപോലെ എനിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ, എനിക്ക് ഒരു വിവാഹം കഴിക്കേണ്ട പ്രായമാകുമ്പോൾ, എനിക്ക് പറ്റിയ ഒരു വരനെയും ഒരു ഭർത്താവിനെയും എൻ്റെ ഉപ്പ കണ്ടെത്തി തരും, ഇതുവരെ എനിക്ക് തന്നത് നല്ലതാണ്, എനിക്ക് ഉപ്പ ചോയ്സ്
0: ചെയ്യാം,
1: ആ ഒരു വിശ്വാസം നമ്മളെ കുട്ടികളുടെ മനസ്സിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയാന്നുള്ളതാണ്. അപ്പോൾ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഇത് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞത് സമൂഹത്തിൽ നിന്നുള്ള പ്രചോദനം നല്ലതുകൊണ്ട് ഇത്തരം ചുറ്റുപാടുകളിൽ നോക്കുമ്പോൾ അവരെ കൂടെ പഠിച്ച ആൾക്കാർ, അല്ലെങ്കിൽ അവരെ ബാച്ച്മേറ്റ്, അല്ലെങ്കിൽ അവരെ കോളേജിൽ നിന്ന്, സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ കുട്ടികൾ വിചാരിക്കുക അതാണ് ജീവിതം, അല്ലെ അതിലാണ് എൻ്റർടൈൻമെൻറ്റ്, പലപ്പോഴും അതിനാണല്ലോ പോകുന്നത്. എല്ലാവരും പോകുന്നത് ആഘോഷിക്കാൻ, അല്ലെങ്കിൽ സമാധാനം കിട്ടാൻ, സന്തോഷിക്കാനാണ്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ സന്തോഷവും സമാധാനവും കിട്ടുക റബ്ബിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്. അത് അങ്ങനെ പോയ ആൾക്കാർക്കാണ് ശരിക്കും അതറിയാം അല്ലേ. പലപ്പോഴും നമ്മൾ കണ്ടത് വലിയ സെലിബ്രിറ്റികളൊക്കെ കുറേ കാലം കഴിഞ്ഞിട്ട് അവരതൊക്കെ തിരിച്ച് ഒഴിവാക്കി ദീനിലേക്ക് വന്ന്, മതപരമായിട്ട് ഇസ്ലാമിലേക്ക് കയറി വന്നിട്ട് ഇപ്പം ഞങ്ങൾ സമാധാനം അനുഭവിക്കുന്നുണ്ട്. മറ്റത് ഒരു കാലത്ത് തമാടിത്തരം കാണിച്ച് നടന്നാലാണ് സമാധാനം കിട്ടുകയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജീവിച്ചിട്ട് അന്നൊന്നും കിട്ടാത്ത സമാധാനവും സന്തോഷവും ഇപ്പം അനുഭവിക്കുന്നുണ്ട്. അപ്പം നമ്മളെ മക്കളെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമുക്കത് ദീനിപരമായൊരു ചിട്ടയിലൂടെ വളർത്തി കൊണ്ടുവരാൻ പറ്റിയാൽ ഒരു പരിധിവരെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തടസ്സം, അല്ലെങ്കിൽ തടസ്സപ്പെടുത്തി നിർത്താൻ പറ്റുമെന്നാണ്.
0: നമ്മൾ പിന്നെ അതുപോലെ ഈ 18 വയസ്സിൽ തികയുമ്പോൾ ഇങ്ങനെ ഒരാളെ കണ്ടെത്തണം എന്നുള്ളതും എൻ്റെ കല്യാണം ഇങ്ങനെ ആയിരിക്കണം എന്നതും ഒരു ട്രെൻഡിൻ്റെ കൂടെ ഭാഗമായിട്ടുണ്ട്. അതായത് എത്ര, ഇപ്പോൾ നേരത്തെ പറഞ്ഞു, എത്ര വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണെങ്കിലും ഇങ്ങനെയൊക്കെ ആയാലാണ് അതിനൊരു സമൂഹത്തിൻ്റെ അംഗീകാരമുള്ളൂ, ഇങ്ങനെ കല്യാണം കഴിച്ചാലുള്ളൂ. ഇനി കല്യാണം ആണെങ്കിലോ അതിനെക്കുറിച്ച് പറയും വേണ്ട, മറ്റുള്ളവർ എന്താ ചെയ്യുന്നത്, അതേപോലെ ഇല്ലാത്ത പൈസ കടം മേടിച്ചിട്ടും ലോൺ എടുത്തിട്ടും വാപ്പാനെ കൊണ്ട് പിന്നീട് ഒരു കടക്കാരനാക്കുന്ന രൂപത്തിൽ സ്വന്തം കല്യാണങ്ങൾ നടത്താൻ വേണ്ടി നിർബന്ധ ബുദ്ധി ചെലുത്തുന്ന ആളുകളുണ്ട്. ഇതായാലും നമ്മളെ മക്കൾക്ക് അങ്ങനെയൊന്നും തോന്നാതെ നമ്മൾ അവർക്ക് ഏറ്റവും സാലിഹായ പിന്നെ ഒരു ഭർത്താവിനെ കാണിച്ചു കൊടുക്കാനും കണ്ടെത്താനുമുള്ള ഒരു തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം.

0: പിന്നെ ഫീഡ്ബാക്കിൽ ആളുകൾക്ക് ഒരുപാട് മെസ്സേജുകൾ വരാനുണ്ടോ? അതിന്റെ മുന്നേ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ലൈവ് മോർണിംഗ് ലൈവ് കിസിന്റെ വിജയികളെ കൂടി നമുക്ക് പറയാം. സിസ്റ്റം തിരഞ്ഞെടുത്ത 13 ആളുണ്ടാവുമല്ലോ. ശരി, ഉത്തരാഴ്ചവരൊക്കെ വിജയികളാണെന്ന് എപ്പോഴും നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. പിന്നെ സിസ്റ്റം തിരഞ്ഞെടുത്തൊരു 13 ആളുകളെ നമ്മൾ പ്രത്യേകം എടുത്ത് അറിയിക്കാറുണ്ട്. അപ്പോൾ ആ ആളുകളിലേക്ക് പോകാമെന്ന് തോന്നുന്നു.
1: ഓക്കെ, വിജയികൾ പറയാണല്ലേ. ഈ വിജയികളെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് ഫൈന് കൊടുക്കേണ്ട വിജയികളുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് പറയാല്ലേ. ഇൻഷാല്ലാ, ഇന്നത്തെ വിജയികളിൽ ഒന്നാമത് ബഷീർ തൂതയാണ്.
0: രണ്ട് ഉമ്മർ.
1: ഉമ്മർ ഏത് ഉമ്മറാന്ന് നമുക്കും അറിയില്ല. ഉമ്മറിനും അറിയാൻ ചാൻസ് ഇല്ല, കാരണം സ്ഥലം എത്തിയിട്ടില്ല. ബുഷ്ര കെ മുറയൂർ.
0: സാജിദ ഷംസു കാസർഗോഡ്.
1: ഹൈറുനിസ ചെറുപ്പുളശ്ശേരി.
0: അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ.
1: ഹൈറുനിസ ആലുവ.
0: സീനത്ത് ചങ്ങരംകുളം.
1: നഫീസ പി എ താമരശ്ശേരി.
0: സൗദ വില്യാപ്പള്ളി.
1: സൗദ, അടുത്ത സൗദ പി കെ പാലക്കാട്.
0: സബീന,
1: ഇത് സൗദത്താണ് കേട്ടോ, സോറി.
0: ഓക്കെ, സബീന തത്തമംഗലം.
1: റുബീന താനൂര്.
0: അതെ,
1: ഒന്നുകൂടി നമുക്ക് വായിക്കാം.
0: ബഷീർ തൂത.
1: ഒമർ.
0: ബുഷ്ര കെ മുറയൂർ.
1: സാജിദ ഷംസു കാസർഗോഡ്.
0: ഹൈറുനിസ ചെർപ്പുളശ്ശേരി.
1: അബ്ദുൽ ഹമീദ് സ്റ്റിക്ക അഴിയൂര്.
0: ഹൈറുനിസ ആലുവ.
1: സീനത്ത് ചെങ്ങരംകുളം.
0: നഫീസ പി എ താമരശ്ശേരി.
1: സൗദ വല്യപ്പള്ളി.
0: സൗദത്ത് പി കെ പാലക്കാട്.
1: സബീന തട്ടമംഗലം.
0: റുബീന താനൂർ.
1: ഓക്കെ, അപ്പോൾ ഉമർ സാഹിബിന് ഒരു ഫൈൻ ഉണ്ട്. ആ ഡൊണേറ്റ് ബട്ടൺ നിൽക്കുക അല്ലേ, റേഡിയോയിൽ ഡൊണേറ്റ് ബട്ടൺ നിൽക്കുക, ഫൈൻ എടുക്കാം.
0: എനിക്ക് തോന്നുന്നത് ചോദ്യം, ഇന്നത്തെ ചോദ്യം ഒന്നുകൂടി വേണേൽ വായിക്കാം. ലാസ്റ്റ് ജോയിൻ ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഹൈബർ യുദ്ധത്തിൽ ഇസ്ലാമിക സൈന്യത്തിന്റെ നായകനായിരുന്ന സ്വഹാബി ആര് എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. ഓപ്ഷൻ ബി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നതായിരുന്നു ശരി ഉത്തരം.
1: ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ ഇന്നത്തെ എല്ലാ ചർച്ചകളും അനുഭവങ്ങളും ഒക്കെ വലിയ ഒരു താക്കീതാണല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമ്മുടെ പ്രകൃതിപരമായിട്ടുള്ള ചില അല്ലേ അറിയിപ്പുകളും അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണർത്തേണ്ടതുണ്ട്. നമ്മൾ എന്താണ്
0: ഇന്ന് നമ്മൾ മഴ ഉണ്ടായിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, ശക്തമായ മഴ ഉണ്ടായിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട.
2: പീസ് റേഡിയോ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. മൺസൂൺ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴയും മഴക്കെടുതികളും കൂടുതൽ വ്യാപകമാവുകയാണ്. പ്രത്യേകിച്ചും വയനാട് പോലുള്ള പ്രദേശങ്ങളിൽ പേമാരിയും ഉരുൾപൊട്ടലും മഴവെള്ളപ്പാച്ചിലും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാക്കാനും സാധ്യത കൂടി വരികയാണ്. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ സേവകരും അതീവ ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടു പോകേണ്ടതുണ്ട്. പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ: ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ്. പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാവണം. സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി മാറി താമസിക്കണം. സ്വകാര്യ പൊതുവിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കേണ്ടതാണ്. അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയും നാം മുന്നിൽ കാണണം. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം. മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമാക്കി വെക്കണം. റെഡ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകൂറായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കേണ്ടതാണ്. തങ്ങളുടെ പ്രദേശത്തെ ദുരിതാശ്വാസ ക്യാമ്പിനായി കണ്ടെത്തിയ കെട്ടിടം സംബന്ധിച്ച വിവരം ബന്ധപ്പെട്ട റവന്യൂ തദ്ദേശ സ്ഥാപന അധികാരികളിൽ നിന്ന് മുൻകൂറായി അറിഞ്ഞുവെക്കേണ്ടതും അങ്ങോട്ടുള്ള സുരക്ഷിതമായ വഴി മനസ്സിലാക്കി വെക്കേണ്ടതുമാണ്. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കേണ്ടതാണ്. കിറ്റ് തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ stma.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഇത് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ലഭിക്കും. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കുക. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ, ഇതു സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാണ്. സന്ദർശിക്കുക sdma.kerala.gov.in. വൈദ്യുതി ലൈനുകൾ പൊട്ടിവീണ് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ ഇടവഴികളിലെയും നടപ്പാതകളിലെയും വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്നതിന് മുമ്പ് വൈദ്യുതി അപകട സാധ്യതയില്ല എന്നുറപ്പാക്കണം. അതിരാവിലെ ജോലിക്ക് പോകുന്നവർ, ക്ലാസ്സുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വൈദ്യുതി ലൈനുകളുടെ അപകട സാധ്യത ശ്രദ്ധയിൽപ്പെട്ടാൽ 1912 എന്ന നമ്പറിൽ KSCB അറിയിക്കേണ്ടതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകളുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിൽ സഹായങ്ങൾക്കുമായി 1077, 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. റെഡ് ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ച ജില്ലകളിൽ എങ്ങനെയാണ് മുന്നൊരുക്കൽ നടത്തേണ്ടതെന്നും ഏതു തരത്തിലാണ് അലേർട്ടുകളെ മനസ്സിലാക്കേണ്ടതെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് പുസ്തകം 2026 വിശദീകരിക്കുന്നുണ്ട്. ഇതു സംബന്ധിച്ചും ഓൺലൈനിൽ വിശദമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. sdma.kerala.gov.in.
0: മാഷാല്ലാ, നമ്മുടെ ശക്തമായ മഴയൊക്കെ പെയ്യുമ്പോൾ സർക്കാരിൻ്റെ അറിയിപ്പുകളെല്ലാം ശ്രദ്ധിക്കണം എന്നുകൂടിയാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ മനസ്സിലായത്.

0: നമ്മള് ഫീഡ്ബാക്കിലേക്ക് പോകുന്ന സമയത്ത് ചിന്തയുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ വന്നിട്ടുണ്ട്. മാഷാല്ലാ, താങ്കളെ പോലെയുള്ള അധ്യാപകന്മാർ ഇങ്ങനെയുള്ള വിഷയം ക്ലാസ്സിൽ നിന്ന് തന്നെ പ്രചോദനവും തിരിച്ചറിവും നൽകിയാൽ ഒരു വക മാറ്റം വരുത്താൻ കഴിയും. അതിന് സാധിക്കുമാറാകട്ടെ, അള്ളാഹു നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് കൂടി മെസ്സേജ് ചെയ്തിട്ടുള്ളത് നമ്മൾ അബ്ദുൽ ഹമീദ് സി കഴിയൂരാണ്. അതുപോലെ അബൂബിലാൽ, താങ്കളൊരു നല്ല ടീച്ചർ അഥവാ ഗുരുനാഥനാണ്. ഇക്കാലത്ത് കുട്ടികൾക്ക് മനസ്സറിഞ്ഞ് അവരുടെ ധാർമ്മികതയെ പഠിപ്പിക്കുന്ന യഥാർത്ഥ ഗുരു. മക്കൾ താങ്കളെ ഓർക്കും അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലും സന്തോഷവേളകളിലും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു അധ്യാപകൻ അവിടെ പോയിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ളത് മാത്രം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് പോരുന്നതല്ല എന്ന് നമുക്കറിയാം. കുട്ടികളുടെ കാലഘട്ടത്തിനനുസരിച്ചും അവരുടെ പ്രായത്തിനനുസരിച്ചും ഒക്കെ അവരെ ഉത്ബോധിപ്പിച്ച് കൊണ്ടുവരേണ്ട വിഷയങ്ങളുണ്ട്. പല അധ്യാപകരും അങ്ങനെ തന്നെ എടുക്കുന്നവരുണ്ട്, എന്നാൽ അതിൽ തീരെ ശ്രദ്ധിക്കാത്തവരുണ്ട്. ശമ്പളം വാങ്ങിക്കുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. എന്തായാലും താങ്കൾക്ക് താങ്കളുടെ സൽപ്രവൃത്തി തുടരാൻ സാധിക്കട്ടെ.
1: യെസ്, നമുക്ക് വീണ്ടും മെസ്സേജുകൾ ഒരുപാടുണ്ട്. ഇന്നലെ രാത്രി സുദീർഘമായ ഒരു ഡ്രൈവിംഗിൻ്റെ ക്ഷീണത്തിൽ ഉറക്കം ഒരു വില്ലനായി. പക്ഷേ എൻ്റെ ഒരു ആദർശ സുഹൃത്ത് എൻ്റെ നെറുവഴി സ്റ്റാറ്റസ് കണ്ടില്ല, വാട്സപ്പിലൊന്നും കണ്ടില്ല എന്നതിൻ്റെ പേരിൽ എന്നെ ഫോണിൽ വിളിക്കുകയും എന്തു പറ്റിയെന്ന് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ വളരെ സന്തോഷം തോന്നി. അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ കേട്ടാണ് ഞാൻ ഉണർന്നത്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ സുബഹി ജമാഅത്ത് വരെ നഷ്ടപ്പെടുമായിരുന്നു. അൽഹംദുലില്ലാ, ഇവിടെയാണ് യഥാർത്ഥ സൗഹൃദങ്ങളെ വില മനസ്സിലാകുന്നത്. മരണം വരെ ഇത്തരം സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്താൻ നാഥൻ തോഫീക്ക് നൽകുമാറാകട്ടെ.
0: ആമീൻ. ചില സൗഹൃദ ബന്ധങ്ങൾ അങ്ങനെയാണല്ലേ, നമ്മളെ കണ്ടില്ലെങ്കിൽ, നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയിൽ നമ്മളെ കാണുന്നില്ലെങ്കിൽ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
1: സമീജ പാറല്, അവരെ നമ്മള് ചില തലകളെ ഈ ക്വിസ് കഴിഞ്ഞാലുള്ളിൽ കാണുന്ന അറിയില്ലേ, അപ്പോ അങ്ങനെ ഒരു തലകൾ എനിക്ക് തോന്നുന്നുണ്ട്. അസ്സലാമു അലൈക്കും ലൈവ് ക്വിസിൽ പങ്കെടുത്ത ആളുടെ എണ്ണവും അതിൽ എത്ര പേർ വിജയി
0: നല്ല അഭിപ്രായമാണ്. നമ്മളെ ബന്ധപ്പെട്ട ഡെസ്കിൽ അറിയിക്കാം, ഇൻഷാല്ലാ അത് കൂട്ടമായി
1: അതിൻ്റെ
0: തീരുമാനമായി വരേണ്ടതാണ്.
1: ഇത്ര ആളുകൾ അടിയുന്നതാണല്ലോ, അപ്പൊ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു സന്തോഷം കിട്ടാനായിരിക്കാം.
0: അതെ അതെ, എന്നാലും അവരുടെ അഭിപ്രായം അറിയിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ അത് ബന്ധപ്പെട്ട ഡെസ്കിൽ നമ്മൾ ആ കാര്യങ്ങൾ അറിയിക്കും. അൽഹംദുലില്ലാ, കുറെ കാലത്തിന് ശേഷം എന്നെ സിസ്റ്റം വീണ്ടും കനിഞ്ഞു എന്ന് പറഞ്ഞിട്ട് സീനത്ത് ശങ്കരൻകുളം മെസ്സേജ് അയച്ചിട്ടുണ്ട്. സീനത്ത് പാലക്കാട് എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ അറിയിച്ച് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഉത്തരം ശരിയായി, സിസ്റ്റം തിരഞ്ഞെടുത്തില്ല. ഉമർ എന്റെ സുഹൃത്താണ്, സ്ഥലം ഈയാട്ടാണെന്ന് പറഞ്ഞിട്ട് ജംഷീർ മുട്ടിൽ അയച്ചിട്ടുണ്ട്. ആ ഉമർ തന്നെയാണെന്ന് വിചാരിക്കുന്നു.
1: റുബീന താനൂർ വിജയികളിൽ ഉൾപ്പെട്ടു എന്ന സന്തോഷം പങ്കുവെക്കുന്നു. അതോടൊപ്പം ഖദീജ എം എന്താണ് മുറിക്കലം കുരിക്കളം പാടല്ലേ, അത് അവര് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്. വിജയിച്ച് കൂടെ വിജയിച്ച എല്ലാവർക്കും അന്ന് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. സജന ഇടവണ്ണ നമ്മോടൊപ്പം സലാം പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരല്പം വൈകിയോ എന്നൊരു സംശയം. ഏതായാലും വലൈക്കും സലാം വറഹ്മത്തുള്ള.
0: മോർണിംഗ് ലൈവിൽ മഴക്കാല ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയത് വളരെ നല്ല കാര്യമാണ്. അതിലെ ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങളും എമർജൻസി കിറ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ കൂടി വായിച്ച് കേൾപ്പിച്ചാൽ ഒത്തിരി നന്നായിരിക്കും എന്നുള്ളതാണ്. ഇൻഷാല്ലാ, അങ്ങനെ ഒരു നിർദ്ദേശം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായതിൽ സന്തോഷം അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്താനുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോഗ്രാം കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ആളുകളെ അറിയിക്കാം. ഇൻഷാല്ലാ.
1: ഓക്കെ, സ്വരം
0: ഇനി നമ്മൾ
1: സ്വരത്തെക്കുറിച്ചേ തൗഹീദിന്റെ കരുത്ത് ഉണർത്തുന്ന വരികൾ പാടിയ ആൾക്കും എഴുതിയ ആൾക്കും നാഥൻ അനുഗ്രഹം നൽകട്ടെ എന്നാണ് അഴിയൂരിൽ നിന്നും സി കെ അമീദ്ക്ക പ്രതികരിക്കുന്നത്. റുഷ്ദ നമ്മളെ സ്വരത്തിൻ്റെ ഒരു സ്പെഷ്യലാണ്. അവർ പിന്നെ സ്വരം കേട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പ്രതികരിക്കാറുണ്ട്. ഏതായാലും സ്വരം മാഷാല്ലാ സൂപ്പർ എന്ന് പ്രതികരിച്ചിട്ടുണ്ട്.
0: ഓക്കെ, നമുക്ക് ഇനി അറിയാൻ ഒരു നന്മ എന്നൊരു പ്രോഗ്രാമിലേക്ക് പോകാൻ തോന്നും. ഇന്ന് അറിയാൻ ഒരു നന്മയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അഹ്ലുസുന്ന ആദർശ പഠന കോഴ്സിനെ കുറിച്ചാണ്. അഹ്ലുസുന്ന ആദർശ പഠന കോഴ്സ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിശ്വാസ കാര്യങ്ങളെ സലഫി മൻഹജ് അനുസരിച്ച് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പണ്ഡിത സഭയ്ക്ക് കീഴിൽ വ്യവസ്ഥാപിതമായി പഠിക്കാൻ അവസരമൊരുക്കുന്ന കോഴ്സാണെന്നുള്ളതാണ്. കോഴ്സുകൾക്ക് നേതൃത്വം നൽകുന്ന ഹുസൈൻ സലഫി, അബൂബക്കർ സലഫി, ഹംസ മദീനി, ഫൈസൽ മൗലവി, മാലിക് സലഫി, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി, മൂസ സലാഹി തുടങ്ങിയവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ആദർശ പഠനം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ദീനിനെ മനസ്സിലാക്കി അറിഞ്ഞ് അത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണല്ലോ. അപ്പോൾ എപ്പോഴും പഠനങ്ങൾക്ക് ഇസ്ലാം വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അറിവ് നേടുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഇത്തരം ആദർശ പഠന കോഴ്സുകളുടെ ഭാഗമാവാൻ കൂടി ശ്രോതാക്കൾ ശ്രദ്ധിക്കണമെന്ന് കൂടി സൂചിപ്പിക്കുന്നു. ഒരിടത്ത്

0: പിന്നെ മിസ്സൊക്കെ നമ്മൾ ഈ അറിയാൻ വരുന്ന നന്മയിൽ ഇപ്പൊ പരിചയപ്പെട്ട ഈ വിഷയത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് വളരെ സന്തോഷവും അഭിമാനവും തോന്നിയൊരു സംഭവം ഇന്നലെ കണ്ടു, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ ഈ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുവാനും അതുപോലെ മോശമായി ചിത്രീകരിക്കുവാനും നമ്മളെ ആശയ ആദർശങ്ങളെ വളരെ എന്താ പറയുക മോശമായിട്ട് ആളുകളിലേക്ക് പ്രചരിപ്പിക്കാനൊക്കെ സമയം കണ്ടെത്തി അതിനു വേണ്ടി മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തി, ആളെ ആ പേരൊന്നും പറയണില്ല, നമുക്ക് ഒരു ബർക്കത്തും ഇല്ലാത്തതുകൊണ്ട് ആ പേര് പറയണില്ല. ആ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് എത്തിയപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിന് അള്ളാഹു നൽകിയൊരു നിന്ദ്യത, ഒരു അപമാനം അല്ലേ, അത് നമ്മൾ ഇന്നലെ കാണാനൊരു സാഹചര്യം ഉണ്ടായി. എൻ്റെ അഭിപ്രായത്തിൽ ഇത് കണ്ട ആളുകളൊക്കെ പരമാവധി ഷെയർ ചെയ്തിട്ട് ഇത് സാധാരണക്കാരിലേക്ക് ഇസ്ലാമിന് ഇത്രയധികം മോശമായിട്ട്, പ്രത്യേകിച്ച് അദ്ദേഹം ഉന്നയിച്ചൊരു വാദമുണ്ടായിരുന്നു ഇസ്ലാമിനെതിരെ, അതായത് ഇസ്ലാമിൽ മകളെ കല്യാണം കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ മകളുടെ കൂടെ കിടക്കുന്നതിൽ തെറ്റില്ല എന്ന വളരെ മോശമായൊരു ആശയം ഇസ്ലാമിൻ്റെ മേൽ വെച്ച് കെട്ടി അതിന് ഖുർആനിൽ ആയത്തുണ്ട് എന്ന് പ്രചരിപ്പിച്ച് ഈ നാട്ടിലെ ആളുകൾക്കിടയിൽ ഇസ്ലാമിന് ധാർമ്മികത ചോദ്യം ചെയ്യുന്ന ഒരു വലിയ ചോദ്യം ഉന്നയിച്ചു പോയിരുന്ന ഒരാൾ ഖുർആനിൽ നിന്ന് അങ്ങനെ ഒരു ആയത്ത് എടുത്തിടാൻ വേണ്ടിയിട്ട് മിനിറ്റുകളും മണിക്കൂറുകൾ ചിലവാക്കിയാലും കിട്ടൂല എന്ന് ഉറപ്പാണല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു അള്ളാൻ്റെ ഒരു പണിയാണത്, അത് ആ ചെന്നുപെട്ട ആ ഒരു സ്പീക്കേഴ്സ് സ്ക്വയറോ അല്ലേ അവിടെ പോയി ചെന്നുപെടുകയും ഇംഗ്ലണ്ടിൽ അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് അപമാനിതനാകുന്നൊരവസ്ഥ, അത് ലൈവാണ്, ആ സമയത്ത് അത് എടുക്കുന്നത് ലൈവാണ്, അതിലൊന്നും എഡിറ്റ് ചെയ്യാനില്ല. അപ്പോൾ ഒന്നും ഉത്തരം പറയാൻ സാധിക്കാതെ അപമാനിതനാകുന്ന, അപ്പം എന്താ പറയുക, നമുക്ക് ഇങ്ങനെ ഈ അറിവുകൾ നേടാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശരിക്കും അഭിമാനം കൊള്ളണം. ഇസ്ലാമിൻ്റെ അറിവുകൾ ഏത് തരത്തിലുള്ള അറിവ് നേടുമ്പോൾ നമുക്ക് അഭിമാനമാണ്, കാരണം ഇതേ ശരിയുള്ളൂ, ഇതേ സ്വീകരിക്കുള്ളൂ അതിൻ്റെ അടുത്ത്. അത് കുറച്ച് വിശ്വാസത്തോടുകൂടി നമുക്കതിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം. ചില കാര്യങ്ങളിലൊക്കെ സംശയിച്ച് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ചിലതൊക്കെ ഉൾക്കൊണ്ട് ചിലത് ഉൾക്കൊള്ളുക, അങ്ങനെ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. പരിപൂർണമായി എന്താ പറഞ്ഞ ഇദ്ഖുലു ഫിസ്സലിമി കാഫാന്നാണല്ലോ, പരിപൂർണമായി ഇസ്ലാമിൽ പ്രവേശിക്കുന്നു. അപ്പോൾ അതിന് നമ്മൾ പഠിക്കണം, പഠനം കേൾക്കണം, വായിക്കണം, പഠിക്കണം, അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമായിട്ട് നമ്മൾ എടുക്കണം. അത്തരത്തിലുള്ള ഒരു നിർബന്ധ കാര്യമായിട്ട് തന്നെ നമ്മുടെ ആദർശ പഠന കോഴ്സിനെയും നമ്മൾ കാണണമെന്നാണ് സൂചിപ്പിക്കുന്നത്.
1: അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കിനി പിന്നെ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലെ ഗ്രൂപ്പ് പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്. ഒരു ചോദ്യവും ഒരു ഉത്തരവും അല്ലേ, ഇതുപോലെ ധാരാളം സംശയങ്ങൾ പല ശ്രോതാക്കളുടെയും ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും, അതിൽ നിന്ന് വന്ന അത്തരമൊരു ചോദ്യത്തിലേയും അതിൻ്റെ ഉത്തരത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്.
2: മണി പ്ലാന്റ് വെക്കുന്നതിന് ഓരോ സ്ഥാനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു, ഇത് ശരിയാണോ, ഇത് അന്ധവിശ്വാസമല്ലേ എന്നാണ് ചോദ്യം.
3: വീട്ടിനകത്ത് വെക്കുന്ന ഒരു പ്രത്യേകതരം ചെടിക്കാണ് മണി പ്ലാന്റ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ധാരാളം അന്ധവിശ്വാസങ്ങളുണ്ട്. അത് വീട്ടിൽ നിശ്ചയിക്കപ്പെട്ട സ്ഥാനത്ത് ആണ് വെക്കുന്നത് എങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യവും വീടും വീട്ടിലുള്ള ആളുകൾക്കും ഉണ്ടാകും എന്നാണ് പറയപ്പെടാറുള്ളത്. വീടിൻ്റെ ചില ഭാഗങ്ങൾ അവലക്ഷണമായി കാണാറുണ്ട്, കന്നിമൂല അത് അവലക്ഷണമായി ആളുകൾ കാണാറുണ്ട്. അതേപോലെ തന്നെ ഈ മണി പ്ലാന്റ് നിശ്ചിത സ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാൽ, വെക്കാൻ പ്രത്യേക സ്ഥാനങ്ങളുണ്ട്, അത് ആ സ്ഥാനത്തല്ലാതെ വെച്ച് കഴിഞ്ഞാൽ അത് അവലക്ഷണമായി തീരും, വിനയും വിനാശകരവുമായി തീരും എന്നൊക്കെയാണ് വിശ്വാസം. അത് തീർത്തും അന്ധവിശ്വാസമാണ്. ഒരു മുസ്ലിമിന് ഈ വിശ്വാസത്തോടുകൂടി അത്തരം ചെടികൾ വളർത്തുവാൻ പാടില്ല. ഒരു പക്ഷേ പലരും ഇത്തരം ഒരു അന്ധവിശ്വാസം ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് അറിയുകയില്ല. വളർത്തുന്ന ആളുകൾക്ക് ഭംഗിക്ക് വേണ്ടി വെക്കാറാണ് പതിവ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നാട്ടിൽ ഒരു കാര്യം പ്രചരിച്ചിരിക്കുന്നു, മണി പ്ലാന്റിന്റെ പിന്നിൽ ഇത്തരം ചില ഗൂഢലക്ഷ്യങ്ങളും അന്ധവിശ്വാസങ്ങളും ഉണ്ട് എന്നറിഞ്ഞിട്ടും ജനങ്ങൾക്ക് സംശയമുണ്ടാകുന്ന, തെറ്റിദ്ധാരണയുണ്ടാകുന്ന രൂപത്തിൽ അത്തരം മണി പ്ലാന്റുകൾ നമ്മുടെ വീട്ടിൽ നാം വളർത്തേണ്ടതില്ല. കാരണം നമ്മളും അത്തരം അന്ധവിശ്വാസത്തിന്റെ പിന്നിലാണ് എന്ന ഒരു ധാരണ ആളുകൾക്കുണ്ടാവും. എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇതൊന്നും അറിയുകയില്ല എങ്കിൽ അയാളെ വീട്ടിൽ വളർത്തുന്നു അവർ തെറ്റാണ് എന്ന് പറഞ്ഞുകൂടാ. ഏതായിരുന്നാലും മണി പ്ലാന്റ് അത് സ്ഥാനം നോക്കി വേണം. തെക്ക് കിഴക്ക് ഭാഗത്ത് ആണ് വെക്കേണ്ടത്. ആ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വീനസിന്റെ വാസസ്ഥലമാണ്. ഗണപതിയുടെ വാസസ്ഥലവും ഇതാണെന്ന് കരുതപ്പെടുന്നു എന്നൊക്കെ അതുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസം കാണാറുണ്ട്. അപ്പോൾ തീർച്ചയായും അതൊരു ബഹുദൈവ വിശ്വാസവുമായി ബന്ധപ്പെടുന്നുണ്ട് ഇത്തരം മണി പ്ലാന്റുകളുടെ സ്ഥാന നിർണയങ്ങളൊക്കെ. ഒരു മുഅ്മിൻ, കഥാകഥയിൽ വിശ്വസിക്കുന്ന ഒരു മുഅ്മിൻ ഒരിക്കലും ഇത്തരം ഒരു വിശ്വാസത്തിന്റെ പിന്നാലെ പോകുവാൻ പാടില്ല എന്നുള്ളതാണ്.
1: മഷാല്ല, ഒരു ചോദ്യവും ഒരു ഉത്തരവുമാണ് നമ്മൾ കേട്ടത്. പക്ഷെ അതിൽ കേട്ട ചോദ്യവും ഉത്തരവും വളരെ പ്രസക്തമാണ് അല്ലേ. ഈ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്കുള്ള നന്മകളും തിന്മകളും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് മണി പ്ലാന്റ് വളർത്തുന്നതിലോ അല്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയുന്നതിലോ നമ്മളെ ഒന്നും സ്വാധീനിക്കാൻ കഴിയില്ല എന്നാണ് നമ്മുടെ വിശ്വാസം.
0: നമുക്ക് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ സംഭവം അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് ചിന്തിച്ചിട്ട് പോലുമില്ല. ശുരുക്ക് വരുന്ന വഴികള് എത്രത്തോളമാണ് എന്ന് കൂടി നമുക്ക് അതിന് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ഫീഡ്ബാക്കിലേക്ക് വരേണ്ടതുണ്ട്. ഷുഹൈബായം വളപ്പട്ടണം, നിങ്ങൾ കണ്ടത്. ആദർശ പഠന കോഴ്സ് തുടങ്ങിയത് മുതൽ തീരുന്നത് വരെ കേൾക്കുകയും ചോദ്യങ്ങൾക്ക് ഉത്തരമയക്കുകയും ചെയ്തിരുന്നു. ഇനിയും തുടങ്ങുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. ഇതാണ് നമ്മുടെ ശ്രോതാക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു അല്ലേ പോസിറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലേ, സമീപനങ്ങൾ വളരെ വലുതാണ്.
1: അതെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ആദർശ പഠന കോഴ്സുമായി ബന്ധപ്പെട്ട അനുഭവം പറഞ്ഞല്ലോ നമ്മൾ ഒരു വ്യക്തിയുടെ. അപ്പൊ അതിനെക്കുറിച്ചുള്ള മെസ്സേജ് വന്നിട്ട് അയാളുടെ ആ വീഡിയോ കണ്ടിരുന്നു, അള്ളാഹു കൊടുത്ത ഒരു ചെറിയ ശിക്ഷ, അപമാനം മാത്രം, അത് നല്ല അപമാനമാണ് അത് എന്നുള്ള മെസ്സേജ് അതിന്റെ സിഫി അടപ്പാള് കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടോ സോഷ്യൽ മീഡിയയില്.
0: ഫസീല മുണ്ടക്കല് പറയുന്നുണ്ട്, പെരുമാറുന്നത് കൊണ്ട് ഇസ്ലാമിലേക്ക് ആളുകൾ ഒഴുകി വരും, എന്റെ കുടുംബത്തിൽ ഒരാൾ നിരീശ്വരവാദിയാണ്, അള്ളാഹു ഹിദായത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: അതെ, മുംതാസ് പി പറഞ്ഞു റേഡിയോയിലെ പ്രോഗ്രാമുകളെല്ലാം നല്ല പരിപാടിയാണ്, അള്ളാഹു എല്ലാം അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
0: നമ്മുടെ അഴിയൂരിലെ എന്താ പറയാ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിത് ഒരുപാട് ആളുകൾക്ക് അയച്ചു കൊടുത്തു എന്ന്.
1: ആദർശ സുഹൃത്ത് വിളിച്ച് ഉറക്കമുണർന്ന കമന്റിന് ഒരു സൂപ്പർ ലൈക്ക് എന്ന് പറഞ്ഞിട്ട് അഷ്റഫ് ബേപ്പൂർ നേരത്തെ നമ്മള് പറഞ്ഞിരുന്നു.
0: മോർണിംഗ് ലൈവില് മഴക്കാല ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയത് വളരെ നല്ല കാര്യമാണ്. അതിലെ ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ എമർജൻസി
1: നേരത്തെ വായിച്ചിരുന്നു
0: ആണോ?
1: പിന്നെ
0: ഉത്തരം ശരിയായി, സിസ്റ്റം തിരഞ്ഞെടുത്തില്ല, ഉമർ അത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ വിജയികൾ ഉൾപ്പെട്ട സന്തോഷം താനൂരിന്ന് റുബീൻ അറിയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ
1: അസ്സലാമു അലൈക്കും. ഇതുവരെ കഴിഞ്ഞ എല്ലാ പരിപാടികളും കേട്ട അൽഹംദുലില്ല. കൂടുതൽ അറിവുകൾ കിട്ടി നമ്മളുടെ കുടുംബത്തിലെ പ്രയാസം അനുഭവിക്കുന്നവർക്കുള്ള പ്രയാസങ്ങൾ നീക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്.
0: ഇന്നലെ രാത്രി ഞാൻ ആ വീഡിയോ കണ്ടു, സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ട് എന്ന്. ഞാനും അത് സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ട്. നമ്മളെ ഒരുപാട് ആളുകൾ ചിലപ്പോ നമ്മളെ അറിയാതെ ശ്രദ്ധിക്കുന്നുണ്ടാവും, അപ്പൊ അവർക്ക് അത് മനസ്സിലാക്കട്ടെ. പിന്നെ ഇതുവരെ കഴിഞ്ഞ എല്ലാ പരിപാടികളും കേട്ടാൽ അൽഹംദുലില്ലാ കൂടുതൽ അറിവുകൾ കിട്ടി നമ്മുടെ കുടുംബത്തിലെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് അള്ളാഹു എന്താ പ്രയാസങ്ങൾ
1: വായിച്ചു. അപ്പൊ നമ്മള് പതിയെ ഇന്നത്തെ ലൈവ് മോർണിംഗ് ഷോയുടെ അവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ആളുകളുടെ മെസ്സേജുകൾ ഇപ്പോഴും വന്നിട്ടുണ്ട്. കുറേയൊക്കെ താഴെ നേരത്തെ അയച്ചവരത് വായിക്കാതെ വിട്ടുപോയിട്ടുണ്ടാവും. പലപ്പോഴും നമ്മുടെ ശ്രോതാക്കളുടെ ആകെയുള്ള പരാതി ഒന്നാതായിരിക്കും, മെസ്സേജ് അയച്ചിട്ട് എൻ്റെത് വായിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ അയച്ചത് കണ്ടില്ല എന്നൊക്കെ ഉള്ളതുണ്ടാവും. അപ്പോൾ അങ്ങനെ പരിഭവമുള്ളവർ കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ ഇവിടെ ആങ്കറിംഗ് ഡെസ്കിൽ ഇരിക്കുമ്പോൾ സ്ക്രോൾ ചെയ്ത് പോകുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നിങ്ങളത് മിസ്സായിട്ടുണ്ടാവും, ചിലപ്പോൾ സമയക്കുറവ് കൊണ്ട് എടുക്കാതെ പോയതുണ്ടാവും. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് നിർത്തരുത്, കാരണം നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക ഇടപെടലുകൾ മെസ്സേജായിട്ടും കമൻ്റായിട്ടും നല്ല അഭിപ്രായങ്ങളായിട്ടും ഉപദേശങ്ങളായിട്ടും പല രീതിയിലുള്ള മെസ്സേജുകളാണ് ഈ റേഡിയോയുടെ മുന്നോട്ടുള്ള ഗമനത്തിന് ഊർജ്ജമേകുന്നത് കൂടി എന്നുള്ളൊരു ബോധ്യത്തിൽ തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്.
0: എന്തായാലും ഒരുപാട് സമയം അല്ലേ, ഏകദേശം 2 മണിക്കൂറോളം നമ്മൾ പീസ് റേഡിയോയുടെ കൂടെ ഇങ്ങനെ ചിലവഴിച്ചു. ഒരുപാട് ഇൽമുകൾ നമ്മുടെ സംസാരത്തിൽ നിന്നല്ല, നമ്മുടെ കേട്ട ഒരുപാട് ക്ലാസ്സുകൾ, പുലരിവട്ടമായിരുന്നാലും തിരുമൊഴി ആയിരുന്നാലും അതുപോലെ അനുഭവങ്ങളിൽ നിന്നൊക്കെ നമുക്കൊക്കെ മനസ്സിൽ ഒരുപാട് ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളെ നമ്മൾ പ്രാക്ടിക്കലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് നമ്മളെ വീട്ടിൽ നിന്ന് തുടങ്ങാൻ സാധിക്കുകയാണെങ്കിൽ വളരെ നന്നായി. നമ്മുടെ കുടുംബം എന്ന ഏറ്റവും വലിയ നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് കുടുംബം നന്നായി കാണണം, കുടുംബത്തിലെല്ലാവരും നമ്മുടെ ഒരേ ആശയത്തിലും ആദർശത്തിലും ഉണ്ടാകണം എന്നൊരു ആഗ്രഹങ്ങൾ, അതിനൊക്കെ നമുക്ക് പീസ് റേഡിയോ നമുക്ക് ഒരുപാട് പ്രചോദനമാണ്, ആ ഒരു വഴിയിലേക്ക് എത്തിക്കാനുള്ള വലിയൊരു കാരണം കൂടിയാണ്. ഏതായിരുന്നാലും ഇന്നത്തെ ഈ മോർണിംഗ് ലൈവ് ഇവിടെ അവസാനിക്കുമ്പോൾ തീർച്ചയായും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ അറിയാത്ത നമ്മൾ കേൾക്കാത്ത ഒട്ടനവധി പ്രോഗ്രാമുകൾ ഈ ലൈവിന് ശേഷവും നമ്മുടെ റേഡിയോ വൈബ്സിലൂടെ കടന്നു പോകുമ്പോഴും അതിനപ്പുറത്തുള്ള സമയങ്ങളിലുമൊക്കെയുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരനായി പീസ് റേഡിയോ മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ, അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ മോർണിംഗ് ലൈവിൽ നിങ്ങളുടെ കൂടെ മുസ പി മുസ, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ മുസ്തഫ അൻസാരി, എ പി കാട്.
1: മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി സ്റ്റുഡിയോയിൽ റേഡിയോ വൈബ്സിന്റെ സമയമാണ്. അപ്പൊ റേഡിയോ വൈബ്സിൽ നിന്ന് നമ്മുടെ കൂടെ ചേരുന്നത് ഹസ്സൻ അൻസാരി, അബ്ദുള്ള സലഫി.
0: ഓക്കെ, ഈ ടെക്നിക്കൽ വിങ്ങിൽ നിന്നും നമ്മുടെ കൂടെ ഈ സമയം ലൈവ് കൺട്രോൾ ചെയ്ത് വേണ്ട എല്ലാ കാര്യങ്ങളുമായി ഇടപെട്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഹിഷാം, അതുപോലെ റാഷിദ്, ബിൻഷാദ് തുടങ്ങിയ ആളുകളൊക്കെ നമ്മുടെ കൂടെയുണ്ട്. എല്ലാവരുടെ പ്രാർത്ഥനയിൽ അവരെയും പ്രത്യേകം ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: വോയിസ് റേഡിയോ മോർണിംഗ് വൈബ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോക്ക് ശേഷമുള്ള ഈ ഒരു നിമിഷത്തിൽ ഒരുപാട് ആളുകൾ അവരുടെ വിലയേറിയ സമയത്ത്, പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സമയം കൂടിയാണ് ഈ രാവിലത്തെ ഒരു 8 മണി മുതൽ ഉള്ള നേരം, ഈ ഒരു തിരക്ക് പിടിച്ച ഈ സമയത്തിനിടക്കും നമ്മളെ ചില കാര്യഗൗരവപ്പെട്ട വിഷയങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആദ്യമായി നമ്മൾ കേൾക്കുന്നത് ഇൻസൈറ്റ് ആണ്. ബഹുമാന്യനായ താജുദ്ദീൻ സ്വലാഹിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. സലാമിന് വില്ലൻ വേഷം നൽകുന്നവരുടെ അജണ്ടകൾ എന്ന പ്രോഗ്രാമിന്റെ 2-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കാതോർക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഈൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോ ഇൻസൈറ്റിലൂടെ നമ്മളൊരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇസ്ലാം ഒരു വില്ലൻ വേഷത്തിൽ ഒരു പ്രതിയുടെ സ്ഥാനത്ത് ആയിപ്പോകുന്നു? എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, പക്ഷേ മുസ്ലിങ്ങളിൽ തീവ്രവാദികളുണ്ട് എന്നൊക്കെയുള്ള ചില വാചകങ്ങൾ പൊളിറ്റിക്കൽ ബാലൻസിങ്ങിന് വേണ്ടി, രാഷ്ട്രീയ പാർട്ടികളുടെ ബാലൻസിങ് രാഷ്ട്രീയത്തിന് വേണ്ടിയൊക്കെ പലപ്പോഴും പലരും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ എങ്ങനെ ഇങ്ങനത്തെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ആണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. അതിലൊന്ന് തികച്ചും നുണയും അതുപോലെ തന്നെ അർദ്ധസത്യവും സത്യവും കൂട്ടിക്കുഴമ്പിയുള്ള ഒരു കുഴമ്പ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് 1-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ ശ്രമിച്ചത്. 2-ാമത്തെ ഒരു എപ്പിസോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ 3-5 കാരണങ്ങളെ ഒന്നിച്ച് പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. അതിലൊന്ന്, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് എന്തൊക്കെ തിന്മ നടന്നോ ആ തിന്മകളെ 100% ഇസ്ലാമുമായി കണക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ, ഒരു മുസ്ലിം വ്യക്തിയിൽ, ഒരു മുസ്ലിം ഗോത്രത്തിൽ ഒക്കെ ഉള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ മുഴുവൻ 100% ലോകത്തെ മൊത്തം മുസ്ലിങ്ങളുടെ പേരിൽ വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഖുർആനിനും പ്രവാചകനും നൽകുക എന്നുള്ളൊരു രീതി ഇസ്ലാം വിമർശകർ പൊതുവെ ലോകത്ത് കുറേ വർഷങ്ങളായി സ്വീകരിച്ചു വരുന്നുണ്ട്. ഇത് എൻ്റെ ഒരു കേവല അവകാശവാദമല്ല, മറിച്ച് ഡച്ച് പാർലമെൻറ്റേറിയനായിരുന്ന PVV പാർട്ടിയുടെ പൊളിറ്റീഷ്യനായിരുന്ന ജോറോം വാൻ ക്ലാവറാൻ, അദ്ദേഹം വളരെ ശക്തനായ ഇസ്ലാം വിമർശകനായിരുന്നു. നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ RSS ആക്രമണ സ്വഭാവം ഒഴിച്ചുള്ള ബാക്കിയെല്ലാം 100% പാലിച്ചിരുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരകും കൊള്ളിയെടുത്തിട്ട് അഖലാഖിനെ തല്ലിക്കൊന്നതുപോലത്തെ രീതി അവർ സ്വീകരിക്കാറില്ല. ബാക്കി എല്ലാ തീവ്രതയും പുലർത്തുന്ന ഡച്ച് പാർലമെൻറ്റിലേക്ക് ഇസ്ലാം നിരോധിക്കാനുള്ള നിയമനിർമ്മാണങ്ങൾക്ക് വേണ്ടി ആളുകളെ മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ ശ്രമിച്ച ഒരു പാർട്ടിയുടെ ലീഡറായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾക്ക് ഇസ്ലാം മിക പണ്ഡിതന്മാർ, സ്കോളേഴ്സ്, ലോകത്തെമ്പാടുമുള്ള ആളുകൾ നൽകിയ മറുപടിക്കു മുന്നിൽ അദ്ദേഹത്തിന് ഉത്തരമുട്ടിപ്പോയി. അപ്പോഴാണ് അദ്ദേഹം എന്തു ചെയ്യുന്നത്, തൻ്റെ വിമർശനത്തിൻ്റെ വഴി അവസാനിപ്പിച്ചത് മാത്രമല്ല, ഇസ്ലാം ദൈവികമാണെന്ന് ബോധ്യപ്പെട്ട് അദ്ദേഹം ഇങ്ങോട്ട് കയറി വരുന്നത്, ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത്. മീഡിയക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞു, ഇറ്റ് വാസ് സിംപ്ലി റോങ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം വിമർശനവും ഇസ്ലാമിനോടുള്ള വിരോധവും എൻ്റെ ഒരു അങ്ങേയറ്റത്തെ തെറ്റായിരുന്നു, എനിക്ക് പറ്റിപ്പോയ. അപ്പം അദ്ദേഹം പറയാണ്, ഞങ്ങളൊക്കെ ചെയ്യുന്നൊരു രീതി എന്ന് പറയുന്നത്, എവറിത്തിങ് ദാറ്റ് വാസ് റോങ് ഹാഡ് ടു ലിങ്ക് ഇറ്റ് ടു ഇസ്ലാം ഇൻ വൺ വേ ഓർ അനദർ. ലോകത്ത് എന്തെല്ലാം വേണ്ടാത്തതുണ്ടോ, എന്തെല്ലാം അരുതായ്മകളുണ്ടോ, അതിനെ ഒരു വഴിയിലൂടെ അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ ഇസ്ലാമുമായി കണക്ട് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ സ്വീകരിച്ചു പോരുന്നൊരു രീതിയാണെന്നാണ്. അതാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ കളമശ്ശേരിയിൽ ഒരു ഭീകരാക്രമണമുണ്ടായി. കേരളം കണ്ട കേരളത്തിൻ്റെ ചരിത്രത്തിലെ, കേരള പിറവിക്ക് ശേഷമുള്ള കഴിഞ്ഞ 100 ആണ്ടുകളിലെ ഏറ്റവും വലിയ ഭീകരാക്രമണം, ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ട സ്ഫോടനമായിരുന്നു അത്. അതിൻ്റെ ആദ്യഘട്ടത്തിൽ അതിൻ്റെ പേര് ഭീകരാക്രമണമായിരുന്നു. അതിൻ്റെ ഭീകരാക്രമണത്തിൻ്റെ ഇൻ്റർനാഷണൽ ബന്ധങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. മുൾമുനയിൽ നിന്ന് മണിക്കൂറുകൾ അവസാനിച്ചപ്പോൾ പ്രതി സ്വയം കുറ്റസമ്മതം നടത്തിയപ്പോൾ ഒരു വലിയ വീർപ്പിച്ച ബലൂൺ പെട്ടെന്ന് അങ്ങോട്ട് ചുങ്ങി ഇല്ലാതാകുന്നത് പോലെ, പിന്നെ അതിൻ്റെ വാർത്തകളിലൊക്കെ ഭീകരാക്രമണമെന്നല്ല നമ്മൾ കണ്ടത്, നമ്മളെന്താ കണ്ടത്, മരണം, സ്ഫോടനം, അല്ലെന്തോ പൂരപ്പറമ്പിൽ ആരോ ബാക്കിയിട്ട പടക്കം ചവിട്ടിയിട്ട് 4-5 ആൾ മരിച്ച ലാഘവത്തോടു കൂടിയാണ് വിഷയത്തെ കൈകാര്യം ചെയ്തത്. അപ്പം ഇങ്ങനത്തെ ഒരു രീതി ഇവിടെ സ്വീകരിക്കപ്പെടുന്നുണ്ട്. അപ്പം എല്ലാ തിന്മകളെയും, ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലുമുള്ള എല്ലാ തിന്മകളെയും, മുസ്ലിങ്ങളിൽ തന്നെ വിദ്യാസമ്പന്നരല്ലാത്ത അങ്ങനെയൊക്കെയുള്ള വളരെ ഗോത്രവർഗങ്ങൾക്കിടയിലെ, ഷിയാ വിശ്വാസികൾക്കിടയിലൊക്കെയുള്ള ദുഷിച്ച ആചാരങ്ങൾ, ഇതൊക്കെ മൊത്തത്തിൽ ഇസ്ലാമിൻ്റെ പേരിലിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ചാർത്തി കൊടുത്തിട്ട് ഒരു പ്രാകൃതമായ, ഒരു വെറുക്കപ്പെടേണ്ട സാധനമായിട്ട് ചിത്രീകരിക്കുക, ഒന്നതാണ്. രണ്ടാമത്തത്, മുസ്ലിം പേരുണ്ടെങ്കിൽ അതിന് വലിയ പ്രചാരണം കൊടുക്കുക. ഇപ്പം കളമശ്ശേരിയിൽ ഇപ്പോൾ ആ സാധ്യത പരിശോധിക്കപ്പെട്ടു. പേര് മുസ്ലിം അല്ല എന്ന് വന്നപ്പോൾ പെട്ടെന്ന് ആ ഫയലൊക്കെ പിൻവലിച്ചു. എന്നാൽ നിങ്ങൾ നോക്ക്, നമ്മുടെ കോഴിക്കോട് ട്രെയിൻ അപകടം ഉണ്ടായപ്പോൾ, ട്രെയിൻ അറ്റാക്ക് ഉണ്ടായപ്പോൾ അതിലേതൊരു വ്യക്തിയെ കിട്ടി, ഒരു മുസ്ലിം പേരുള്ള ഏതോ ഒരു ചങ്ങാതിയെ കിട്ടി എലത്തൂരിലെ ട്രെയിൻ അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അവിടെ ആ വ്യക്തി എടുത്തതു മാത്രമല്ല, ഷാഹിൻബാഗിലേക്ക് വരെ അതിൻ്റെ അന്വേഷണം പോയി. പ്രതിയെയും കൊണ്ട് അവിടെ പോയി, പല പെട്ടെന്ന് ആളുകൾ രംഗത്ത് വന്നു. എന്താ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട്, അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങാതി രംഗത്ത് വന്നു. ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ രംഗത്ത് വന്നു. മീഡിയകളൊക്കെ അദ്ദേഹത്തിന് മുമ്പിൽ മൈക്ക് നീട്ടിക്കൊടുത്തു. ഇവിടെയൊക്കെ സംഭവിക്കണം എന്താ, വലിയ നിലക്ക് ഈ വാർത്ത അതിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ അതിനൊരു മുസ്ലിം പരിസരം സൃഷ്ടിച്ച് മുസ്ലിങ്ങളെ മൊത്തത്തിൽ പ്രതികളാക്കി. ഇവിടെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകൊണ്ടോ ഒന്നര നൂറ്റാണ്ടുകൊണ്ടോ പടുത്തിട്ടൊരു സംഭവമുണ്ട്, ജിഹാദ് എന്ന അപകടകരമായ ഒരു നിലപാട് മുസ്ലിങ്ങൾക്കുണ്ട്. അയൽപ്പക്കത്തുള്ളവനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന ഒരു നയമുണ്ട്. അതിങ്ങനെ നിരന്തരം നടക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും നമ്മുടെ അടുത്തും അതെപ്പോൾ വേണമെങ്കിലും വരും. അതുകൊണ്ട് ഹിന്ദു ഉണരണം, ബി കെയർഫുൾ എന്നുള്ളൊരു വല്ലാത്തൊരു ക്യാമ്പയിൻ ഇവിടെ വലിയ രീതിയിൽ വർക്കൗട്ടാകുന്നുണ്ട്. അപ്പം ആ നിലക്ക് രണ്ടാമത്തൊരു സ്വഭാവം അതാണ്, മുസ്ലിം പേരുണ്ടെങ്കിൽ ഭയങ്കര ഹൈപ്പ് കിട്ടും, ഇല്ലെങ്കിലോ ഉണ്ടാകില്ല. ഇപ്പം നിങ്ങൾ നോക്ക്, ഡി ആർ ഡി ഒ ശാസ്ത്രജ്ഞൻ, അയാൾ പ്രദീപ് കുൽക്കർണി, അയാൾ പാകിസ്ഥാന് ഇന്ത്യയുടെ സൈനിക രഹസ്യങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യയുടെ ആയുധവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ ചോർത്തി കൊടുത്തു എന്നുള്ള വാർത്ത, അതിന് എത്ര മണിക്കൂറിൻ്റെ ആയുസ് കിട്ടി. അതുപോലെ മുഹമ്മദോ മുസ്തഫയോ ഇല്യാസോ അബ്ദുള്ളയൊക്കെ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ചെറിയ സാധ്യതയെപ്പോലെ ഉപയോഗിക്കും. എന്നാൽ ആ ആള് പ്രദീപ് കുൽക്കർണി ആയതുകൊണ്ട്, പ്രദീപ് കുൽക്കർണിയെ അത് അതിൻ്റെ ആ ഹെഡിങ്ങുകൾ കണ്ടാൽ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഫസ്റ്റ് പേജിൽ വൻ ഹെഡിങ്ങുകളായിട്ടാണ് വരിക. അതിൻ്റെ പത്രസമ്മേളനവും ഫോളോ അപ്പും പിന്നെ പ്രതിയെയും കൊണ്ടുള്ള നടത്തങ്ങളും പ്രതിയെയും കൊണ്ടുള്ള ഒരുപാട് പരിപാടികളും പ്രതിയുടെ മുഖം മറച്ചിട്ടും മറക്കാതെയും പല ആംഗിളിൽ നിന്ന് എല്ലാ ഒരു നാല് ദിവസം അഞ്ച് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ റിമൈൻഡറിന് വേണ്ടിയിട്ട് അതിങ്ങനെ തളപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ നേരെ തിരിച്ച് പുൽവാമയുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങൾ നോക്ക്, പുൽവാമ ഒരു വലിയ വെളിപ്പെടുത്തലുണ്ടായി. അവിടുത്തെ ഗവർണർ കൂടിയായിരുന്ന വ്യക്തി വലിയൊരു വെളിപ്പെടുത്തൽ നടത്തി, പ്രധാനമന്ത്രിയുമായി സംസാരിച്ച വിഷയമൊക്കെ പറഞ്ഞു. പക്ഷേ അതിവിടെ എത്രത്തോളം ആഘോഷിക്കപ്പെട്ടു, അതിത്രത്തോളം ഒരു ഹോട്ട് അജണ്ടയായിട്ട് എടുക്കപ്പെട്ടു. അപ്പോൾ സത്യത്തിൽ മുസ്ലിം പേരിന് ഭയങ്കര ഒരു മാർക്കറ്റിംഗ് വാല്യൂ ഉണ്ട്. ഇസ്ലാമോഫോബിയ നിർമ്മിക്കുന്ന ഫാക്ടറികളിൽ അത് മനോഹരമായി നിർമ്മിക്കുന്നു. ഹെയ്റ്റ് ഓൺ ഇസ്ലാം, ഇസ്ലാമിനെതിരെയുള്ള വെറുപ്പുകൾ നിർമ്മിക്കുന്നിടത്ത് അത് ശക്തമായി ഉപയോഗിക്കപ്പെടുന്നു. അപ്പം എന്ത് ചെയ്യും, എല്ലാ ദിവസവും ഇങ്ങനത്തെ സാധ്യതകൾ ഇങ്ങനെ നോക്കുമ്പോൾ ആളുകളെ ആ മനസ്സിലിങ്ങനെ ഉണ്ടാക്കിയിട്ട് ആ സംഭവം ഇങ്ങനെ തളപ്പിച്ച് നിർത്താം. അപ്പോൾ ഇസ്ലാം പ്രതിയാണ് പ്രതിയാണ് പ്രതിയാണ്, വില്ലനാണ് വില്ലനാണ് എന്നുള്ളൊരു തോന്നൽ സ്വാഭാവികമായും സൃഷ്ടിക്കപ്പെടും. ഇനി മൂന്നാമത്തെ ഒരു മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ പ്രപ്പകണ്ടകൾക്ക് പറ്റിയ സ്റ്റോറികൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ? അപ്പോൾ ഇസ്ലാം അപകടമാണ്, ശ്രദ്ധിക്കണം. ഇസ്ലാം ഈസ് ദ ഡിസീസ് ഓഫ് വേൾഡ്, ലോകത്തിൻ്റെ ഒരു രോഗമാണ് ഇസ്ലാം. ഇസ്ലാം ഇവിടെ നിലനിൽക്കേണ്ടതല്ല എന്നുള്ളൊരു വേൾഡ് ക്യാമ്പയിൻ, ലോ ഇൻ്റർനാഷണൽ ക്യാമ്പയിൻ ഉണ്ട്. ആ ക്യാമ്പയിൻ നിലനിൽക്കുമ്പോഴാണ് പല രാജ്യങ്ങളെയും അവരുടെ ഹോംലാൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന, മാതൃരാജ്യത്തിൻ്റെ സുരക്ഷ എന്ന് പറയുന്ന വല്ലാത്തൊരു ഒരു ബേജാറ് അവരുടെ തലയിൽ ഇങ്ങനെ കത്തിച്ച് നിർത്താൻ പറ്റുക. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇസ്ലാമിക് ജിഹാദിൻ്റെ ഒരുപാട് വെല്ലുവിളികളുണ്ട്, ബോംബിംഗ് നടക്കും, മറ്റ് വിഷയങ്ങൾ നടക്കും, ഇത് വളരെ സ്ലീപ്പർ സെല്ലുകളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ തെറിപ്പിച്ച് നിർത്തുമ്പോൾ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറേ ആയുധങ്ങൾ വാങ്ങേണ്ടി വരും. അത്തരം ആയുധങ്ങൾ നിർമ്മിക്കുന്നത് ആരാണ്? ഇവിടെ അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇവരുടെ ഒരു സ്റ്റോറി അതിന് തുടർച്ച കിട്ടാൻ നോർമലി സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവർ ചിലത് ക്രിയേറ്റ് ചെയ്യും. അതിൽ പെട്ടതാണ് ഒന്ന്, നീസിലെ ഒരു ട്രക്ക് ആക്രമണം. എന്താണ് സംഭവം? ഒരു കടപ്പുറത്ത് വിവസ്ത്രരായും വസ്ത്രത്തോടെയൊക്കെ നിൽക്കുന്ന, വൈകുന്നേരം വിശ്രമിക്കുന്ന ആളുകളെ ഇതൊന്നും ശരിയല്ല എന്നും ഇതൊക്കെ ഇസ്ലാം വിരുദ്ധമാണെന്നും ഇത് ഹറാമാണെന്നും പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ ഒരു ട്രക്കിൽ വന്നിട്ട് തുരുതുരാ വെടിവെച്ച് കൊല്ലുന്നു. ഈ വെടിവെച്ച് കൊന്നതാരാ? മുഹമ്മദ് ബഹ്ലൂലാണ്, മുഹമ്മദ് ബഹ്ലൂൽ. അതോടുകൂടെ അത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഒരു സ്പോൺസേർഡ് പരിപാടിയായി, ഖുർആൻ പറഞ്ഞ ജിഹാദായി, ഭീകരവാദമായി. ഒരാൾക്കും ഒരിടത്തും ഒന്ന് ആസ്വദിക്കാനോ സെലിബ്രേറ്റ് ചെയ്യാനോ സമാധാനത്തോടെ ഇരിക്കാനോ പറ്റൂല. ഇവരുടെ ഈ ഹറാമും ഹലാലും അങ്ങനത്തെ നിയമങ്ങളൊക്കെ ഇവിടെ വലിയ സാമൂഹിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്ന് പറയുന്നൊരു ക്യാമ്പയിനിൻ്റെ തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് പിന്നീട്. എന്നാൽ നമ്മൾ ഇപ്പോൾ ഈ മുഹമ്മദ് ബഹ്ലൂൽ, അയാൾ ആരാണ്? അയാളുടെ ഫോട്ടോ പുറത്ത് വരുമല്ലോ. ഫോട്ടോ പുറത്ത് വരുമ്പോൾ ആ വ്യക്തിയുള്ള രാജ്യം, ആ വ്യക്തിയുള്ള സ്റ്റേറ്റ്, ആ വ്യക്തിയുള്ള ജില്ല, ആ വ്യക്തിയുള്ള മുനിസിപ്പാലിറ്റി, ആ വ്യക്തിയുള്ള വാർഡ്, അങ്ങനെ ചെല്ലുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ കിട്ടും. ലോകത്ത് അങ്ങനത്തെ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഇയാൾ ആരാണ്? ഇയാൾ പന്നിമാംസം കഴിക്കുന്ന, മദ്യപിക്കുന്ന, ഭാര്യയെ നിരന്തരം തല്ലുന്ന ഒരാളായിരുന്നു. ഇസ്ലാമിക സ്വർഗം സ്വപ്നം കണ്ട് രക്തസാക്ഷിത്വത്തിന് പോകുന്നൊരു വ്യക്തി ഇങ്ങനത്തെ ഒരാളാകൂല. അപ്പോൾ ഇസ്ലാമിൽ ഒരാൾ പേരുകൊണ്ട് മാത്രം മുസ്ലിമാകുന്നില്ല. നിങ്ങൾ നോക്ക്, അബ്ദുൽ മുത്തലിബ്, അബൂ ത്വാലിബ്, ദഗാരാ, നല്ല പേരുകളാണ്. പക്ഷേ അവരാ അബൂ ത്വാലിബ് നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചു. അപ്പോൾ പേരെന്ത് എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇസ്ലാമിന് വേണ്ടി അടർക്കളത്തിൽ പോരാടി വളരെ ആത്മാർത്ഥമായി അധ്വാനിക്കുന്നത് കണ്ടപ്പോൾ സ്വഹാബത്ത് അയാളെന്തായാലും സ്വർഗത്തിലായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു അയാൾ നരകത്തിലാണ്. കാരണം അയാൾ അവസാന യുദ്ധത്തിലേറ്റ മുറിവ് കാരണം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു വ്യക്തി പേരുകൊണ്ടോ കുടുംബം കൊണ്ടോ ഒന്നും മുസ്ലിമാകുന്നില്ല. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം, കോൺസ്പിറൻസി എന്ന് പറയും, ഗൂഢാലോചന തിയറികളുണ്ട്. ഇതൊക്കെ കൊട്ടേഷനുകളാണ്. നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ തരാം, നിങ്ങൾക്ക് ഈ വാനിൽ നിന്ന് എക്സിറ്റ് വരാനുള്ള, രക്ഷപ്പെടാനുള്ള എക്സിറ്റ് ഡോറുകൾ ഉണ്ടാകും, നിങ്ങൾക്ക് അതിലെ പുറത്തേക്ക് ചാടാം, നിങ്ങൾ സേഫാണെന്നൊക്കെ പറഞ്ഞ ആളുകളെ പിരികയറ്റി, ചിലപ്പോഴൊക്കെ മാനസിക വൈകല്യങ്ങളുള്ളവർ ഉപയോഗിച്ച് ഒക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നടക്കുന്നു എന്നത് വ്യത്യസ്തമായ സ്റ്റഡീസ് ലോകത്ത് വന്നിട്ടുണ്ട്. വ്യത്യസ്തമായ ആളുകൾ ഇത്തരം കോൺസ്പിറൻസികളെക്കുറിച്ച്, ഗൂഢാലോചനകളെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന കഥകളാണ്. ഇനി ഓർലാൻഡോ സവർഗ ക്ലബിൽ വെടിയുതിർത്തു. ആരാണ്? ഉമർ മത്തീൻ. പേരിൽ ഉമറുണ്ട് അല്ലേ? ഉമർ മത്തീൻ ഇത്തരമൊരു കാര്യം ചെയ്തു. എന്നാൽ ഗാർഡിയൻ പത്രം തന്നെ ഇയാൾ മതനിഷേധിയാണെന്നത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അയാൾ എന്തുകൊണ്ട് വെടിയുതിർത്തു എന്നുള്ള ചോദ്യത്തിനൊരു ഉത്തരമുണ്ട്. അയാളുടെ സവർഗാനുരാഗ പാർട്ട്ണർ, പുരുഷൻ, അയാൾ ചെല്ലുമ്പോൾ വേറൊരാളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. സ്വയമായിട്ട് അതിൽ ചൂട് കയറിയിട്ടാണ്, അയാൾ യൂസ് ചെയ്യുന്ന പീസ് വേറൊരാൾ യൂസ് ചെയ്യുന്നതിലുള്ള വികാരം കൊണ്ടാണ് അയാൾ വെടിവെച്ചത്. അതും ഇസ്ലാമിൻ്റെ പേരിലേക്ക് ചാർത്തുക. അപ്പോൾ ഇത് വാർത്തയാകുമ്പോൾ അന്തർദേശീയ തലത്തിൽ സ്വവർഗാനുരാഗികൾക്കെതിരെ, ഒരു മുസ്ലിം സ്വവർഗാനുരാഗം ഇസ്ലാമിൽ തെറ്റായതുകൊണ്ട്, ഹറാമായതുകൊണ്ട് അത് ചെയ്യുന്ന വ്യക്തിയെ പോയി കൊന്നു എന്നൊരു തലത്തിലേക്കാണ് എന്ത് ചെയ്യുക, കാര്യങ്ങൾ എത്തുക. പാരീസിലെ പത്രോഫീസ് ആക്രമണത്തിൻ്റെ സംഭവം, പാരീസിൽ പ്രവാചകനെതിരെ കാർട്ടൂൺ വരച്ച പത്രോഫീസിൽ കയറിയിട്ട് വലിയ വെടിയുതിർത്തു. ഇത് ഒരേ വീട്ടിൽ നിന്നുള്ള രണ്ട് ചെറുപ്പക്കാരാണ്, ബ്രദേഴ്സാണ്. ഇവരിങ്ങോട്ട് വരുന്നതിൻ്റെ മുമ്പ് അവിടെ അവരുടെ ബാറ് കച്ചവടം നടത്തിയിട്ടാണ് വരുന്നത്. ബാറ് കച്ചവടക്കാരൻ എന്ത് ജിഹാദാണ്, നിങ്ങളൊന്നാലോചിച്ച് നോക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളാണ്. അതുകൊണ്ട് ഇസ്ലാം എന്തുകൊണ്ട് പ്രതിയായി ചിത്രീകരിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മളോട് സംസാരിച്ചത് താജുദ്ദീൻ സ്വലാഹിയാണ്. ഇസ്ലാമിന് വില്ലൻ വേഷം നൽകുന്നവരുടെ അജണ്ടകൾ രണ്ടാം ഭാഗം ആണ് അദ്ദേഹം അവതരിപ്പിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അറിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് പകർന്നു നൽകുന്ന ഒരു സംസാരമായിരുന്നു നമ്മളിതുവരെ കാതോർത്തത്.
0: മനോഹരമായൊരു ഗാനത്തിനാണ് നമ്മളിനി സാക്ഷിയാകുന്നത്. കേൾക്കാം സ്വരം.

മാഷാഅല്ലാഹ് എന്ന് നമ്മൾ ഇതുവരെ കേട്ടത് വളരെ ഹൃദ്യമായ ഒരു സ്വരമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയില്ലാതെ വരികളുടെ ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഗാനങ്ങൾ

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്നത്തെ ആരോഗ്യവിചാരം പരിപാടിയിൽ മഴക്കാലവുമായി ബന്ധപ്പെട്ട് കുട്ടികളിലുണ്ടാകുന്ന രോഗങ്ങളും അവയിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആണ് ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ മുമ്പ് ഒരു എപ്പിസോഡിൽ നാം ചർച്ച ചെയ്ത് ഏതാനും ഭാഗങ്ങൾ ബഹുമാന്യനായ ഡോക്ടർ നീലാർ മുഹമ്മദുമായി നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ തുടർ ഭാഗം എന്ന നിലയ്ക്ക് ഇന്നും നമ്മോടൊപ്പമുള്ളത് ബഹുമാന്യനായ ഡോക്ടർ നീലാർ മുഹമ്മദാണ്. അദ്ദേഹത്തെ ആരോഗ്യജാരം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വലൈസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: ഡോക്ടർ, നമ്മൾ മുമ്പ് എപ്പിസോഡ് വണ്ണിൽ ചർച്ച ചെയ്തതിൻ്റെ ബാക്കി മഴക്കാലവും രോഗങ്ങളും കുട്ടികളുടെ അവസ്ഥയുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് പലപ്പോഴും മഴക്കാലത്ത് രക്ഷിതാക്കൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഡ്രസ്സ് അലക്കിയാൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടാത്തൊരവസ്ഥ. സിറ്റ് ഔട്ടിലും ഡൈനിങ് ഹാളിലും ഒക്കെ പലപ്പോഴും ഇങ്ങനെ പലപ്പോഴും പൂർണ്ണമായി ഉണങ്ങാത്ത ഡ്രസ്സ് കുട്ടികൾ യൂണിഫോം ആയാലും മറ്റും ധരിച്ച് സ്കൂളിലേക്ക് പോകുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇത് കുട്ടികളെ രോഗവുമായി എത്രമാത്രം ബന്ധമുണ്ട്? ഇങ്ങനെ നനഞ്ഞ വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ പൂർണ്ണമായി നനഞ്ഞതല്ലെങ്കിലും അല്പം ഈർപ്പമുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കുട്ടികൾക്ക് ഉണ്ടാകാവുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്?
1: തീർച്ചയായും മഴക്കാലം നമുക്കറിയാം, കുട്ടികൾക്ക് ഇപ്പോൾ കുട കൊടുത്തു വിട്ടാൽ തന്നെ കുട്ടികൾ മഴയും കൊണ്ടിട്ട് തിരിച്ചു വരുന്നുണ്ടാവുള്ളൂ. ഇത്തരം സന്ദർഭങ്ങളില്ല, അല്ലെങ്കിൽ നമ്മൾ കഴുകി തുണി കഴുകിയിട്ട് ഉണങ്ങിയാലും ഉണക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഇപ്പോൾ പെട്ടെന്ന് ഉണങ്ങുന്നുണ്ടാവില്ലോ. അപ്പോൾ ഈർപ്പം ഒരു നനഞ്ഞ വസ്ത്രം ധരിക്കാൻ പ്രധാനമായിട്ടാണ്. ഈർപ്പം നിൽക്കുന്നതുകൊണ്ട് പല അസുഖങ്ങളും ഉണ്ടാവാൻ സാധ്യത, പ്രത്യേകിച്ച് ഈ കക്ഷത്തും അതേപോലെ തന്നെയുള്ള ഭാഗങ്ങളിലൊക്കെ കാലിൻ്റെ അഴയിലൊക്കെ ഈർപ്പം നിൽക്കുന്നതുകൊണ്ട് പല ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ വളരെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരാൻ സാധ്യതയുള്ള ആളുകൾ, കുട്ടികൾക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൗഡർ, കാൻഡിഡ് പൗഡർ എന്നൊക്കെ പറഞ്ഞിട്ട് പൗഡർ അവൈലബിൾ ആണ്. ഡ്രസ്സ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഈ പൗഡർ ഉപയോഗിച്ചുകൊണ്ട് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്ന ഒരു പരിധിവരെ ഇത്തരം ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതോടൊപ്പം തന്നെ കുട്ടികളിപ്പോൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളത്തിലാവും കളിക്കുന്നത്, ചെളിവെള്ളത്തിലാവും ഫുട്ബോൾ കളിക്കുന്നത്, പല കുട്ടികളിപ്പോൾ ചെളിവെള്ളത്തിലൊക്കെയാണ് ഫുട്ബോൾ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിരലിൻ്റെ ഇടയിലൊക്കെ ഇത്തരം ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അവരോട് പറയേണ്ടത് ഇത്തരം കളി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരം ഈർപ്പമുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ അവർ കളി കഴിഞ്ഞിട്ട് നല്ലോം ശുദ്ധവെള്ളത്തിൽ നല്ലോം കഴുകി വൃത്തിയാക്കി വിരലിൻ്റെ ഇടകൾ നമ്മൾ തുണി കൊണ്ട് നല്ലോം തുടച്ച് എടുക്കണം. അപ്പം അതിന് ശേഷം നമുക്ക് ഈ ഫംഗൽ ആൻറ്റി ഫംഗൽ പൗഡർ, കാൻഡിഡ് പൗഡറൊക്കെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ ഇത്തരം ഫംഗൽ ഇൻഫെക്ഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും.
0: മഴക്കാലത്ത് പ്രത്യേകിച്ച് കുട്ടികളുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്?
1: നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ കുട്ടികൾക്ക്, കാരണം എപ്പോഴും മഴക്കാലമാകുമ്പോൾ എപ്പോഴും ഭക്ഷണമൊക്കെ വളരെ തണുത്തിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ പലപ്പോഴും കുട്ടികൾക്ക് ഈ തണുത്ത് ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണമായിരിക്കും എടുത്തു കൊടുക്കുന്നത്. അത് ചൂടാക്കി കഴിഞ്ഞാലും ഒരു പരിധിവരെ നമുക്ക് അതിൻ്റെ ഉള്ളിലെ ബാക്ടീരിയ എപ്പോഴും നശിക്കണമെന്നില്ല. ഇത്തരം തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട് അവർക്ക് വയറ് സംബന്ധമായ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് ഈ വയറിളക്കങ്ങൾ, ഈ ഭക്ഷണത്തിൽ നിന്നാണ് പ്രധാനമായിട്ടും വയറിളക്കം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ടൈഫോയിഡ് പോലെയുള്ള അസുഖങ്ങളും അതും ഈ ഭക്ഷണത്തിലൂടെയാണ് പകരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ചൂടുള്ള, നല്ല ചൂടുള്ള ഭക്ഷണങ്ങൾ മാത്രമേ കുട്ടികൾക്ക് നൽകാവൂ. അതോടൊപ്പം തന്നെ ഈ ശീതളപാനീയങ്ങളും ഈ ബോട്ടിൽ ഡ്രിങ്ക്സ്, ഈ കുപ്പിയിലാക്കിയിട്ടുള്ള ഒരു ശീതളപാനീയങ്ങളും കുട്ടികൾക്ക് നൽകരുത്. എപ്പോഴും ഫ്രഷായിട്ടുള്ള ഭക്ഷണം കൊടുക്കുക. ഫ്രഷായിട്ടുള്ള പച്ചക്കറികൾ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ നല്ലോണം വാഷ് ചെയ്ത് കഴുകണം. പ്രത്യേകിച്ച് ചീര പോലെയുള്ള സാധനങ്ങൾ, ചീര, കാബേജ് അങ്ങനെയുള്ള സാധനങ്ങൾ എപ്പോഴും നല്ലോം വെള്ളത്തിലിട്ട് ഉപ്പിട്ട് നല്ല വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഉണ്ടായ പാചകം ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ.
0: കീടനാശിനികൾ ഉപയോഗിക്കുന്നത് ധാരാളമായി.
1: അതെ അതെ.
0: കുട്ടികൾ കൈ കഴുകുന്ന ശീലം പൊതുവെ കുറവാണ്. ഇനി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുട്ടിയോട് കൈ കഴുകുകയെന്ന് ചോദിച്ചാൽ വാഷ് ബേസിൽ പോയി ജസ്റ്റ് വാട്ടർ ടാപ്പൊന്ന് തുറന്ന് കൈ കാണിച്ചു പോരാ എന്നൊരു കവിഞ്ഞ് കൈ കഴുകുന്നതിന്റെ പ്രാധാന്യം നേരത്തെ നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ ഡോക്ടർ സൂചിപ്പിക്കേണ്ടേ? അത് പ്രത്യേകിച്ച് എത്ര എങ്ങനെ ചെയ്യണം, എങ്ങനെ അത് സോപ്പോ മറ്റോ കാര്യങ്ങളോ നിർദ്ദേശം ഒന്ന് കൊടുത്താൽ എങ്ങനെ അതിൻ്റെ ഒരു
1: അല്ല, എപ്പോഴും നമ്മൾ അവരോട് ശീലിപ്പിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അതിനുശേഷവും എപ്പോഴും സോപ്പിട്ട് കൈ കഴുകാനുള്ള ഒരു ശീലം അവരിൽ ഉണ്ടായിരിക്കണം.
0: പ്രത്യേകിച്ച് കൈ വിരലുകൾക്കിടയിലൊക്കെ.
1: അത് നമ്മളൊരു പണ്ടൊക്കെ നമ്മൾ നമ്മളെ ഈ ഇത് വന്ന സമയത്ത്, കോവിഡ് വന്ന സമയത്ത് എല്ലാവരെയും കൈയഴുകാൻ പഠിപ്പിച്ചിരുന്നു. അത് ഒരു 7 സ്റ്റെപ്പുള്ള കൈയഴുകൽ, ഹാൻഡ് വാഷിംഗ് എന്ന് പറഞ്ഞത് ഒരു 7 സ്റ്റെപ്പായിരുന്നത്. അത്രത്തോളം വേണ്ടെങ്കിൽ

0: നമ്മളെന്തായാലും ഈ പ്രത്യേകിച്ച് ഈ സന്ദർഭം, പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ കുട്ടികൾക്ക് സോപ്പിട്ട് കഴുകാനുള്ള ഒരു ശീലം കൈ കഴുകാനുള്ള ശീലം അവരിൽ ഉണ്ടാക്കിയെടുക്കണം.
1: മഴയത്ത് കുട്ടികൾ കളിക്കരുത് എന്ന് പറയാൻ ശരിയല്ല, അവർ കളിക്കണം. കളിച്ച് മഴയത്ത് കുട്ടികൾ കളിച്ച ശേഷം പിന്നെ വീട്ടിൽ വരുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് പ്രത്യേകിച്ച് നേരത്തെ അതിന്റെ ഒരു ഭാഗം നിങ്ങൾ പറഞ്ഞു.
0: നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞത് കേരളം ചെളിവെള്ളത്തിലായിരിക്കും കുട്ടികൾ കളിച്ചിട്ട് വരുന്നത്. അങ്ങനെ ആകുമ്പോൾ അവർ നല്ല സോപ്പിട്ട് കഴുകണം,
1: സോക്സും
0: കാര്യങ്ങളൊക്കെ മാറ്റി സോക്സ് ഡെയിലി കഴുകണം അവരടുത്ത്. അതോടൊപ്പം തന്നെ ശരീരവും ഒക്കെ നല്ല സോപ്പിട്ടിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകി വൃത്തിയാക്കണം. അതോടൊപ്പം നഖം വെട്ടൽ നേരത്തെ പറഞ്ഞതാണ് എപ്പിസോഡിൽ, നഖം എപ്പോഴും ട്രിം ചെയ്ത് വൃത്തിയായിട്ടിരിക്കണം. കാരണം നമ്മൾ ഈ ചെളിവെള്ളത്തിൽ കളിക്കുമ്പോൾ ചെളിയൊക്കെ കയറി ഈ നഖത്തിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും നഖം വെട്ടിക്കൊടുക്കണം. അവർ
1: മഴക്കാലത്ത് സാധാരണ വരുന്ന ഏറ്റവും ആദ്യം വരെ എന്തായാലും ഒരു പനി, ഇങ്ങനെ ഒരു പനി വന്നാൽ പ്രാഥമികമായി വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾക്ക് മെഡിസിൻ അല്ല എന്താ ചെയ്യാൻ കൊടുത്തു വെക്കാൻ പറ്റും?
0: അല്ല, പനി വന്നാൽ ഇപ്പം ചെറിയ കുട്ടികളാണെങ്കിൽ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ, അത് ഒരു 2-3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പനി വന്നാൽ ചിലപ്പോൾ ഫിറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സാഹചര്യത്തിൽ നമ്മൾ പ്രധാനമായി ചെയ്യേണ്ടത് കുട്ടികളെ വെള്ളം മുക്കി തുടച്ചു, സാധാരണ ടാപ്പ് വാട്ടറിൽ, വല്ല തണുത്ത വെള്ളത്തിലല്ല ചൂടുവെള്ളത്തിലല്ല, സാധാ റണ്ണിങ് ടാപ്പ് വാട്ടറിൽ നമ്മൾ തുണി മുക്കി പിഴിഞ്ഞെടുത്ത് മേല് തുടച്ചു കൊടുക്കാം, ടെമ്പറേച്ചർ കുറയാൻ വേണ്ടി. അതോടൊപ്പം തന്നെ നമുക്ക് ഒന്നോ രണ്ടോ ഓരോ ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ ഇപ്പോൾ ചെറിയ പനിക്കൊക്കെ പാരസെറ്റമോൾ കൊടുക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പാരസെറ്റമോൾ കൊടുത്തിട്ട് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി വരും.
1: ഈ തുണി നനച്ച് തുടക്കുക എന്നത് ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും അല്പം സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ചെയ്യാവുന്നതാണ് ഒരു കാര്യങ്ങൾ.
0: അതെ, പെട്ടെന്ന് പനി കുറയ്ക്കുക എന്നുള്ളതാണ്, ശരീരത്തിന്റെ ഊഷ്മാവ് കുറയ്ക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: ഇങ്ങനെ ചിലപ്പോഴൊക്കെ സാധാരണഗതിയിൽ ഒരു ഫസ്റ്റ് എയ്ഡ് നിലക്ക് പല വീട്ടിലും പാരസെറ്റമോളൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ സ്വയം മരുന്ന് കൊടുക്കുന്നതിലുള്ള അപാകതയുണ്ടോ?
0: അല്ല, സ്വയം മരുന്ന് ട്രീറ്റ് ചെയ്യുന്നത് അപാകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം 1-2 ഡോസ് കൊടുത്തതിന് ശേഷം പനി മാറുന്നില്ലെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണിക്കുന്നത്. അതല്ലാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 4-5 ദിവസം ഇങ്ങനെ പാരസെറ്റമോളും കഴിച്ചുകൊണ്ടിരുന്നാൽ അത് എന്ത് പനിയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല.
1: നേരത്തെ നമ്മൾ ആന്റിബയോട്ടിക്കുകളെ കുറിച്ച് ചർച്ച ചെയ്തല്ലോ. പലപ്പോഴും മുമ്പൊരു പ്രാവശ്യം പനി ഉണ്ടായപ്പോൾ ഡോക്ടറെ കാണിച്ചിരുന്നു, ഡോക്ടർ ആന്റിബയോട്ടിക് എഴുതിയിരുന്നു, അന്നങ്ങനെ സുഖമായി. പിന്നീട് ഒരു പനി ഉണ്ടായപ്പോൾ ആ ആന്റിബയോട്ടിക് തന്നെ വാങ്ങി കഴിക്കുന്ന ഒരു പ്രവണത ചിലരിലെങ്കിലും കാണാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഡോക്ടർക്ക്?
0: അല്ല, ഒരു പനി എന്ന് പറഞ്ഞത് ഒരുപാട് കാരണങ്ങളുണ്ട് പനിക്ക്. അതായത് പനി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തല മേലെ മുതൽ താഴോട്ട് നോക്കുകയാണെങ്കിൽ തലച്ചോറിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ ആയിരിക്കാം, തണ്ടയിൽ വായിലായിരിക്കാം, ചിലപ്പോൾ ടോൺസിലായിരിക്കാം, ഫൈറിഞ്ചൈറ്റിസ് ആയിരിക്കാം, ചിലപ്പോൾ ചെസ്റ്റിൽ വെച്ചാൽ നമ്മളെ കഫക്കെട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിരിക്കാം, വയറിലാണെന്ന് വെച്ചാൽ ജി ഐ അല്ലെങ്കിൽ കോളൈറ്റിസ് പോലെ, അല്ലെങ്കിൽ ഗാസ്ട്രോഎൻട്രൈറ്റിസ്, അങ്ങനെ ഒരുപാട്, ഇപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് പനി വരാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? അപ്പോൾ ഏതൊരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും പനി ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ ഈ ഇത്തരം അണു ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന ഓരോന്നിനും പല അണുക്കളാണ് അത് ഉണ്ടാക്കുന്നത്. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന അതേ അണു തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ യൂറിനറി ട്രാക്ട് മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാക്കുന്നത്, അതേ അണു തന്നെ ആയിരിക്കില്ല നമ്മളെ തലച്ചോറിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്, അതേ ആയിരിക്കില്ല ചിലപ്പോൾ ചെവിടിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ ഓർഗാനിസം ഉണ്ട്, ഓരോന്നിനും ഓരോ അസുഖങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഓരോ അണുക്കളാണ്. ഈ ഓരോ അണുവിനും വ്യത്യസ്തമായ ആൻറ്റിബയോട്ടിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഇപ്പോൾ നമുക്കിപ്പോൾ ചിലപ്പോൾ തൊണ്ടയിൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ത്രോട്ട് ഇൻഫെക്ഷന് വേണ്ട ഉപയോഗിക്കുന്ന, നമുക്ക് വയറിലുണ്ടാവുന്ന ഇൻഫെക്ഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. വയറിലുണ്ടാകുന്ന ഇൻഫെക്ഷന് വേണ്ടിയിട്ടുള്ള ചിലപ്പോൾ മൂത്രത്തിന് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആന്റിബയോട്ടിക്സ് ഉണ്ട്.
1: രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പനിക്ക് അന്നൊരു ഡോക്ടർ ആന്റിബയോട്ടിക് എഴുതുന്നു, ഇത്ര വിശദമായി ഒന്നും അവർ ചിന്തിക്കാതെ അത് കഴിക്കുന്നത് തികച്ചും അപകടകരമാണ്.
0: അത് അപകടകരമാണത്, കാരണം വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ് പനി ഉണ്ടാവുന്നത്. എപ്പോഴും ഒരേ കാരണമായിരിക്കില്ല അത്. അപ്പോൾ ഓരോ സമയത്തും ഉണ്ടാകുന്ന വ്യത്യസ്ത കാരണങ്ങൾക്ക് ചിലപ്പോൾ വ്യത്യസ്തമായ ആന്റിബയോട്ടിക്കുകൾ വേണ്ടിവരും.
1: അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 1-2 ദിവസം പനി പാരസെറ്റമോളോ മറ്റോ കൊടുത്തു നോക്കി, ഇല്ലെങ്കിൽ വീണ്ടും ഡോക്ടർ കണ്ട് എന്താണ് ഈ പനിക്ക് കാരണം എന്ന് താങ്കളുടെ സംസാരത്തിൽ പറഞ്ഞ പോലെ ആ ഇൻഫെക്ഷൻ.
0: തീർച്ചയായും പനി മാത്രമേ ഉള്ളൂ, ചെറിയൊരു പനി മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം വെയിറ്റ് ചെയ്യാം. പക്ഷെ പനിയോടൊപ്പം കൂടെ അതിന് ഛർദിയുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഫിറ്റ്സ് പോലെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ബോധക്ഷയം ഉണ്ടാവുന്നുണ്ട്, ഫസ്റ്റ് ഡേ തന്നെ അങ്ങനെ ഉണ്ടാകും, നമ്മൾ തീർച്ചയായും ഡോക്ടർ അന്ന് തന്നെ കാണിക്കണം. ചെറിയൊരു പനി മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളത്. പക്ഷെ പനിയോടൊപ്പം തന്നെ ഇത്തരം സംഭവങ്ങളുണ്ട്, ഛർദി അല്ലെങ്കിൽ തലകറക്കം, ഫിറ്റ്സ് അല്ലെങ്കിൽ ബോധക്ഷയം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസോറിയന്റേഷൻ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും
1: ഡോക്ടറെ
0: കാണിക്കണം.
1: തീർച്ചയായിട്ടും മറ്റൊന്ന് ORS, ഈ വയറിളക്കം ഛർദിയൊക്കെ നേരത്തെ ഡോക്ടർ പറഞ്ഞല്ലോ, നിർജ്ജലീകരണം, പിന്നെ വാട്ടർ കണ്ടന്റ് ശരീരത്തിന് നഷ്ടപ്പെടുകയും പിന്നെ അങ്ങനെ ക്ഷീണം പറ്റുന്നുണ്ടല്ലോ. ആ സമയത്ത് സാധാരണഗതി കൊടുക്കുന്ന ഒരു ഇതാണല്ലോ ORS, ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട്. ഇതിന്റെ പ്രാധാന്യവും, ഇത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വാങ്ങി കൊടുക്കേണ്ടത് എങ്ങനെ, അതിന്റെ ഒരു ഒരു സ്ട്രക്ചർ പറഞ്ഞാൽ നന്നായി.
0: നമുക്കറിയാം ഈ ഡയറി ഒക്കെ ഉണ്ടാവുമ്പോൾ, പ്രത്യേകിച്ച് ഈ വയറിളക്കം ഉണ്ടാവുമ്പോൾ അതിന്റെ കോംപ്ലിക്കേഷൻ, ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്നാണ് ഡീഹൈഡ്രേഷൻ, അതായത് നിർജ്ജലിനീകരണമാണ്. ഡീഹൈഡ്രേഷനാണ് ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ. അതിനെ നമ്മൾ ഒരു പരിധിവരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന ORS അല്ലെങ്കിൽ മേടിക്കുന്ന ORS നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം അത് നമ്മളെ ശരീരത്തിലെ വാട്ടർ റെസ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. അത് നമുക്കിപ്പോൾ ഈ ORS മേടിക്കാൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഹോം മെയ്ഡ് ORS എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാം. അതായത് ഈ കഞ്ഞിവെള്ളം ഉപ്പിട്ട്, അത് ഏറ്റവും നല്ലൊരു ORS ആണ്, കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ട് കൊടുക്കുക, അത് നല്ലൊരു ORS. അതല്ലെങ്കിൽ നമ്മളെ നമുക്ക് വീട്ടിൽ ORS ഉണ്ടാക്കാൻ പറ്റും. അതായത് ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഒരു സ്കൂപ്പ് ഓഫ് ഷുഗർ,
1: പഞ്ചസാര,
0: അതോടൊപ്പം തന്നെ ഒരു നുള്ള് ഉപ്പും, ഇത് ചേർത്ത നല്ലൊരു ORS ആണ്. അതുകൂടെ വേണം ചെറുനാരം കൂടെ പിഴിഞ്ഞു വെച്ചാൽ നല്ലൊരു ORS ആണ്. നമുക്ക് ഹോം മെയ്ഡ് ORS ആണ് അത്. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കി കുട്ടികൾക്ക് ഇടക്കിടക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ട്, അത് നല്ലൊരു സാധനമാണ്.
1: ഇതിനെ കുറിച്ചൊന്നും ധാരണ ഇല്ലാത്ത രക്ഷിതാവ് ഈ നിർജ്ജലീകരണം എങ്ങനെ തിരിച്ചറിയാം, എന്റെ കുട്ടിക്ക് ഇങ്ങനെ ജലാംശം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ORS കൊടുക്കേണ്ടതുണ്ട്, നിർജ്ജലീകരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്ന എന്തെങ്കിലും ലക്ഷണങ്ങൾ
0: ഉണ്ടല്ലോ
1: ശ്രോതാക്കൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ.
0: അതായത് ഇത് നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നുണ്ട് ഡീഹൈഡ്രേഷനെ. അത് മൈൽഡ് ഒക്കെ ആണെങ്കിൽ കുട്ടിക്ക് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര തേഴ്സ്റ്റ്, ദാഹം കൂടും, ശരീരത്തിലെ വെള്ളം പോകുമ്പോൾ ദാഹം കൂടും, പിന്നെ കുറെ നല്ല ഡയറി അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ദാഹം, അങ്ങനെ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന കുട്ടിക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് വെള്ളം കുടിക്കുന്നുണ്ടല്ലോ. ദാഹം എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ്റെ ലക്ഷണമാണ്. പിന്നെ മോഡറേറ്റ് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ കണ്ണുകളെ കുഴിയും, അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിന്റെ ടെൻഷൻ കുറയും, നമ്മൾ സ്കിന്നൊക്കെ വലിയ ലൂസായിരിക്കും, തൊലി ലൂസായിട്ട് വരും. നമ്മൾ പിഞ്ച് ചെയ്താൽ ഇങ്ങനെ സ്ലോലി റിട്രാക്ട് ചെയ്യുള്ളൂ, ഇങ്ങനെ ബാക്ക് സൈഡിൽ പോകും. അതേമാതിരി മൂത്രത്തിന്റെ അളവ് കുറയും. പിന്നെ സിവിയർ ആകുമ്പോൾ ഈ റിട്രാക്ഷൻ, നമ്മളിങ്ങനെ തൊലി പിടിച്ചാൽ പിന്നെ അത് അങ്ങനത്തെ നിൽക്കുള്ളൂ,
1: തിരിച്ചു
0: പോവാത്തൊരവസ്ഥയിൽ വരും. പിന്നെ മൂത്രം തീരെ പോവില്ല, കണ്ണുകളൊക്കെ കുഴിഞ്ഞിരിക്കും, ചിലപ്പോൾ ബോധക്ഷയം ഉണ്ടാവും. അതായത് മോഡറേറ്റ് സിവിയർ ഡീഹൈഡ്രേഷൻ വരുമ്പോൾ ഇത്ര തലച്ചോറിനൊക്കെ ബാധിക്കും. കാരണം നമ്മുടെ ശരീരത്തിലുള്ള ലവണങ്ങളൊക്കെ നഷ്ടപ്പെടും, സോൾട്ട് നഷ്ടപ്പെടും, ഹൈപ്പോനട്രീമ ഉണ്ടാവും, അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, സോഡിയം കുറയും. അപ്പോൾ ഇതുകൊണ്ട് കുട്ടിക്ക് ബോധക്ഷയം ഉണ്ടാവും, ഫിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരു ലക്ഷണങ്ങളാണ് അതിൻ്റെ.
1: പൊതുവെ വയറിളക്കവും ഛർദിയും കൂടി ഒന്നിച്ചു വന്നാൽ പലപ്പോഴും ഈ ORS കൊടുക്കുമ്പോഴും ഛർദിച്ചു വരും. അത്തരം സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യുക?
0: ഇതിപ്പോൾ രണ്ട്, ഇപ്പോൾ ORS കൊടുത്തിട്ടും ഛർദ്ദിക്കാന്നുണ്ടെങ്കിൽ വയറ്റിന്ന് പോകുന്നു. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ, അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞ് ഗ്ലൂക്കോസ് കയറ്റാന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊരു ഡോക്ടർ അല്ലെങ്കിൽ ക്ലിനിക്കിലെ പോയിട്ട് ഗ്ലൂക്കോസ് കയറ്റേണ്ടി വരും.
1: ഛർദി
0: രണ്ടും കൂടെ ഉണ്ടായി പിന്നെ നിവൃത്തിയൊന്നുമില്ല. വെള്ളം കുടിച്ചാലും കുടിക്കുന്നില്ലെങ്കിൽ പിന്നെ ഗ്ലൂക്കോസ് തന്നെ നിവൃത്തിയുള്ളു.
1: മഴക്കാലത്ത് കുട്ടികളും മുതിർന്നവരും ഒക്കെ ആരോഗ്യനില, ആരോഗ്യകരമായ ഒരു ദിനചര്യ, ഡെയിലി റൂട്ടീൻ നമുക്ക് എങ്ങനെ നിലനിർത്താം, അതുമായി ബന്ധപ്പെട്ട് പി സി ഡിയോ ശ്രോതാക്കൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ?
0: അല്ല, ഇതിപ്പോ നേരെ നമ്മളിപ്പോ ഇത്രയും നേരം സെർച്ച് ചെയ്തതിന്റെ രാഗം മൊത്തമാണ് ഇപ്പൊ പറയേണ്ടത്. പ്രധാനമായിട്ടും നമ്മളെ ഏറ്റവും ഒന്നാദ്യം നമ്മളെ പരിസര ശുചീകരണമാണ്. കാരണം പരിസരത്തുള്ള നമ്മളെ വീടും പരിസരമൊക്കെ ശുചീകരിക്കുക, വേസ്റ്റ് ഡിസ്പോസൽ ഒഴിവാക്കുക. കാരണം അവിടെ കൊതുക് വരുന്നതും ഈച്ച വരുന്നതൊക്കെ ഒഴിവാക്കുക എന്നുള്ള പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ വെള്ളത്തിന്റെ കണ്ടാമിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം സോഴ്സുകളൊക്കെ, കാരണം കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഒഴിവാക്കുക, വെള്ളം കെട്ടി നിൽക്കുന്നതൊക്കെ ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നത് മറ്റൊന്ന്, നമ്മൾ ഫുഡ്, ഭക്ഷണത്തിന്റെ രീതി, അതായത് തിളപ്പിച്ചാറിയ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക, ചൂടുള്ള ഭക്ഷണം കഴിക്കുക, ഭക്ഷണങ്ങൾ കൂടുതൽ നേരം അടച്ചു വെക്കാതിരിക്കുക, ഉപയോഗിച്ച ഭക്ഷണം വീണ്ടും തണുപ്പിച്ച് ചൂടാക്കി വീണ്ടും കഴിക്കാതിരിക്കുക. അപ്പൊ ഇത്തരം ഭക്ഷണ ശീലങ്ങൾ നമ്മൾ എപ്പോഴും വീട്ടിൽ കൊണ്ടുനടക്കണം. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ നമ്മളെന്താ പറയുക, ഈ ഡ്രസ്സിന്റെ കാര്യത്തിലും നമ്മൾ കുറച്ച് ഉണങ്ങിയ തുണികൾ ഉപയോഗിക്കാതിരിക്കുക, നല്ല ഉണങ്ങിയ തുണികൾ മാത്രം ഉപയോഗിക്കുക. ഇതാണ് ഒരു ആകമൊത്തം നമ്മൾ വർഷകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ കൊതുകൾ ഉണ്ടാവും, നേരത്തെ പറഞ്ഞു, കൊതുകൾ ഉണ്ടാവുന്നതും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതാണ്.
1: ഈ വൈറൽ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ വാക്സിൻ പലപ്പോഴും അതിലൊരു റോള് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ വൈറൽ അസുഖങ്ങൾക്ക് മെഡിസിൻ പൊതുവെ കുറവാണ് എന്ന ഡോക്ടർ സംസാരത്തിൽ വന്നല്ലോ. ഇതിന് പല രോഗങ്ങൾക്കും വാക്സിൻ കേട്ട് വരുന്നുണ്ട്. ഈ വൈറൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട് പി സിയുടെ ശ്രോതാക്കൾക്ക് കൊടുക്കാനുള്ള
0: വാക്സിൻ അവൈലബിൾ ആണ്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പൊ ഉണ്ടാവുന്നത് ഈ ഫ്ലൂ ജലദോഷം ഫ്ലൂ ആണത്. അപ്പൊ അതിന് ഇൻഫ്ലുവൻസ ബി വാക്സിൻ എന്നിട്ട് അവൈലബിൾ ആണ്. അത് എല്ലാ വർഷവും ഓരോ ഡോസ് ഇഞ്ചക്ഷൻ എടുക്കാവുന്ന കുട്ടികൾക്ക്, പ്രത്യേകിച്ച് തുടക്കത്തിൽ മുതലേ ഇപ്പോൾ 3 ഡോസ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്. ഈ ഫ്ലൂ വാക്സിൻ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്, 1.5 വയസ്സിലും അതേപോലെ തന്നെ 2 വയസ്സിലൊക്കെ ആയിട്ട് 1 മാസത്തെ ഗ്യാപ്പിലും 6 മാസത്തെ ഗ്യാപ്പിലൊക്കെ ഈ ഫ്ലൂ വാക്സിൻ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അതോടൊപ്പം തന്നെ നമുക്ക് മുതിർന്നവരിലും എല്ലാ കൊല്ലം ഇത്തരം ഫ്ലൂ വാക്സിൻസ് എടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഈ ജലദോഷപ്പനിയൊക്കെ കുറഞ്ഞു കാണുന്നുണ്ട്.
1: ഏതായാലും നമുക്ക് അനുഭവിച്ച സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് ഉപകാരപ്രദമായ മഴക്കാലവും കുട്ടികളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നത് അള്ളാഹു നമ്മിനും സ്വീകരിക്കുമാറാവട്ടെ. ആളുകൾക്ക് വളരെ ഉപകാരപ്പായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയും ഇൻഷാല്ല ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം ചർച്ച ചെയ്യാൻ ഇൻഷാല്ല കൊണ്ട് നമുക്ക് കണ്ടുമുട്ടാം.
0: അള്ളാഹു
1: സ്വീകരിക്കട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
0: വബറകാതുഹു.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം, വളരെ പ്രത്യേകതയുള്ള ഒരു ആരോഗ്യ വിചാരമാണ് നമ്മൾ ഇന്ന് വരെ കാതോർത്തത്. നമുക്കറിയാം നമ്മൾ അനുഭവിക്കുന്ന ഒട്ടേറെ ശാരീരിക മാനസിക രോഗങ്ങൾക്കുള്ള പ്രതിവിധി കൂടി നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ നൽകുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്.
3: തീർച്ചയായും അൻസാരിയും നമുക്കൊരു പ്രാർത്ഥന പഠിക്കാം. സഫീർ അൽ ഹിക്കമിയാണ് പ്രാർത്ഥനാ പഠനത്തിൽ ഇന്നത്തെ ഉസ്താദ്. നമസ്കാര ശേഷം എന്ന ആ ഒരു സീരീസിലെ 7-ാമത്തെ ഭാഗമാണ് ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ചേർന്ന് സംസാരിക്കുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ആ പ്രാർത്ഥനയുടെ പകുതിയിലധികം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിപ്രകാരമാണ്: ല ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ ലാ ഇലാഹ ഇല്ലല്ലാ വലാ നഅബ്ദു ഇല്ലാ ഇയാഹു. ഇത്രയും ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ബാക്കി ഇപ്രകാരമാണ്: ലഹു നിഅമതു വലഹുൽ ഫദ്ലു വലഹു സനാഉൽ ഹസനു. ലഹു നിഅമതു വലഹുൽ ഫദ്ലു വലഹു സനാഉൽ ഹസനു. നമ്മൾ ശ്രദ്ധിച്ച് ചൊല്ലേണ്ട ചില പദങ്ങളും അക്ഷരങ്ങളുമാണ് ഈ ഭാഗത്തിലുള്ളത്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ലഹു നിഅമതു വലഹുൽ ഫദ്ലു വലഹു സനാഉൽ ഹസനു. ശ്രദ്ധിക്കേണ്ട 4 അക്ഷരങ്ങളാണ് ഈ വാചകത്തിലുള്ളത്. ഒന്നാമത്തേത് ലഹു നിഅമതു എന്നതിലെ ഐനൻ അന്നിഅമതു. ലഹു നിഅമതു ഐൻ എന്ന അക്ഷരം തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടേണ്ട അക്ഷരമാണ്. അത് നഹബുദു എന്നോ അല്ലെങ്കിൽ നിഹ്മത്തു എന്നോ നിഇമത്തു എന്നോ ഒക്കെ പറഞ്ഞാൽ തെറ്റാകും. അന്നിഅമതു ലഹു നിഅമതു എന്ന് തന്നെ ഉച്ചരിക്കണം. വലഹുൽ ഫദ്ലു അവിടെ ദാദാണ്. ദാദി എന്നത് സ്വാദ് ദാദ് എന്ന അക്ഷരത്തിൻ്റെ കൂടെ ദാദാണ്. നാവിൻ്റെ പാർശ്വഭാഗം, അതിൻ്റെ സൈഡ്, പിന്നെ പല്ലിലേക്ക് സൈഡിലുള്ള പല്ലിൽ തട്ടിച്ചു കൊണ്ടാണ് അത് ഉച്ചരിക്കേണ്ടത്. സാധാരണ നമ്മൾ ഉച്ചരിക്കുന്ന നാവിൻ്റെ മുൻഭാഗം മുൻപല്ലിൻ്റെ മുകളിലേക്ക് തട്ടിച്ചുകൊണ്ടുള്ള ലായല്ല, പാർശ്വഭാഗം ഇടതുഭാഗത്തോ വലതുഭാഗത്തോ ഉള്ള പല്ലുകളിൽ തട്ടിച്ചുകൊണ്ട് പറയേണ്ട ദാദാണ്. ലഹുൽ നിഅമതു വലഹുൽ ഫദ്ലു വലഹു സനാഉൽ ഹസൻ വലഹു സനാഉ. അവിടെ സ എന്ന അക്ഷരം, സ എന്നുള്ളത് നമ്മുടെ നാവ് ഇരു പല്ലുകൾക്ക് ഇടയിൽ തട്ടിക്കാത്ത രൂപത്തിൽ കാറ്റ് പുറത്തേക്ക് വരുന്ന രൂപത്തിൽ പുറപ്പെടേണ്ട അക്ഷരമാണ് സ എന്നത്. സ എന്ന സീൻ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണമല്ല സ എന്നല്ല. വലഹു സനാഉ എന്ന് നമ്മൾ പറഞ്ഞാൽ അത് തെറ്റാണ്. സ എന്നത് സനാഉ, വലഹു സനാഉ എന്നതാണ് അവിടുത്തെ ഉച്ചാരണം. വലഹു സനാഉ അൽ ഹസൻ, അവിടെ ഹ ആണ് ഐൻ ഉച്ചരിക്കുന്ന അതേ സ്ഥാനത്ത് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടേണ്ട അക്ഷരമാണ് ഈ ഹസൻ്റെ ഹായും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട നാലക്ഷരങ്ങൾ, അത് ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ലഹു നിഅമതു വലഹുൽ ഫദ്ലു വലഹു സനാഉൽ ഹസനു. എന്താണ് അർത്ഥം? ലഹു നിഅമതു, അവനുള്ളതാകുന്നു എല്ലാ അനുഗ്രഹങ്ങളും. വലഹുൽ ഫദ്ലു, അവനുള്ളതാകുന്നു എല്ലാ ഔദാര്യവും. വലഹു സനാഉൽ ഹസൻ, എല്ലാ നല്ല സ്തുതികളും ഉത്തമമായ എല്ലാ സ്തുതികളും അള്ളാഹുവിനുള്ളതാണ്. എല്ലാ നല്ല സ്തുതികളും എല്ലാ അനുഗ്രഹവും എല്ലാ ഔദാര്യവും ഉടയവൻ, അതിനെല്ലാം അർഹൻ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് എന്നാണ് നമ്മൾ ഈ വാചകത്തിലൂടെ സമ്മതിച്ചു നൽകുന്നത്. ഒരിക്കൽ കൂടി ഞാൻ ഈ ഭാഗം ഉച്ചരിക്കാം. ഉലഹു നിഅമതു വലഹുൽ ഫദ്ലു വലഹു സനാഉൽ ഹസനു. ഇൻഷാഅല്ലാ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ പഠിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നത് സഫീർ അലി ഹിക്കമി. നിസ്കാരശേഷം ഏഴാം ഭാഗമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ പൂമരത്തണലിൽ നമ്മുടെ കൂടെ എത്തിയ അതിഥി സുബൈർ സലഫിയാണ്. അയൽവാസിക്ക് നന്മ ചെയ്യുക എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം സംവദിക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള കൂട്ടുകാരെ, പൂമരത്തണലിൻ്റെ ഇന്നത്തെ നമ്മുടെ ഈ സമയം നമുക്കേറെ ഉപകാരപ്രദമായ ഒരു അറിവ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടപഴകുന്ന മനുഷ്യരോടുള്ള നമ്മുടെ ബാധ്യതകൾ പഠിപ്പിക്കുന്ന ഒരു സാരോപദേശമടങ്ങിയ ഏതാനും സമയമാണ് നമ്മൾ ഇന്ന് പരസ്പരം ചെലവഴിക്കുന്നത്. അള്ളാഹു നമുക്കെല്ലാം ഉപകാരപ്രദമായ അറിവ് വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. കൂട്ടുകാരെ, നിങ്ങൾ ഈ പ്രോഗ്രാം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടാകുമല്ലോ. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് കുട്ടികളോട് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൂടെ അവർക്കുപകരിക്കുന്ന അറിവ് കൈകാര്യം ചെയ്തു കൊടുക്കുന്നത്? അവരോടുള്ള നമ്മുടെ ബാധ്യതയായതുകൊണ്ടാണ്. അതുപോലെ നമുക്ക്, നമ്മൾ കുട്ടികൾ എന്ന നിലക്ക് നമുക്കും മറ്റു പലരോടും കടമകളും ബാധ്യതകളും ഉണ്ട്. നമ്മളത് മറക്കാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കി, നമ്മൾ ചില ആളുകളെ അല്ലെങ്കിൽ ചില സംഭവങ്ങളെ കാണുമ്പോൾ പറയും, അയാൾ നല്ല ഭാഗ്യമുള്ളവനാണ്. വലിയൊരു വീട് കണ്ടാൽ എന്തൊരു നല്ല വീടല്ലേ. വിമാനത്തിൽ സഞ്ചരിക്കുന്ന ഒരു പൈലറ്റിനെ കാണുമ്പോൾ നമ്മൾ പറയും, അയാൾ നോക്കി എപ്പോഴും ആകാശത്തിലൂടെ വിമാനത്തിൽ യാത്ര ചെയ്യുന്നു, അയാളൊരു ഭാഗ്യം. നല്ല സുന്ദരമായ ഒരു കാറിലൂടെ യാത്ര പോകുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ പറയും, എന്താണല്ലേ മനോഹരമായൊരു കാർ, അയാളൊരു ഭാഗ്യവാനാ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഭാഗ്യമുണ്ട്, മിൻ സഅദത്തിൽ മർ, മനുഷ്യരുടെ സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജാറു സാലിഹ്, സാലിഹായ ഒരു അയൽവാസി, പരസ്പരം ഉപകാരം ചെയ്യുന്ന, സ്നേഹിക്കുന്ന, സന്തോഷങ്ങൾ പങ്കുവെക്കുന്ന, സുഖത്തിലും ദുഃഖത്തിലും സഹായിക്കുന്ന നല്ലവനായ ഒരു അയൽവാസി നമുക്കുണ്ടാവുക എന്നത് സൗഭാഗ്യമാണ്. നമുക്കതുമായി ബന്ധപ്പെട്ടൊന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യത്ത് പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരുന്നു, താമസിക്കുന്നു. നമ്മുടെ അയൽവാസി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ധരിക്കരുത് നമ്മുടെ ഇളാപ്പയോ മൂത്താപ്പയോ ഇക്കാക്കയോ അമ്മാവനോ, ഇവർ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗത്ത് താമസിക്കുന്നവർ ഏതു നിറത്തിലുള്ളവരാവട്ടെ, ഏത് ഭാഷയിലുള്ളവരാകട്ടെ, അവിടെയെല്ലാം നമുക്ക് ആ നിലക്കവരെ അയൽവാസി എന്ന് പരിഗണിച്ചേ പറ്റൂ. വിശുദ്ധ ഖുർആനിലൊക്കെ ആയത്തുകൾ പരിശോധിക്കുമ്പോൾ സൂറത്തുൻ നിസാഇൽ അള്ളാഹു നമ്മളോട് പറയാം, വഅബ്ദുല്ലാഹ് വലാ തുശ്രികു ബിഹി ശൈഔ വ വബിൽവാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബ വല്യതാമ വൽമസാകീൻ വൽജാരിദിൽ ഖുർബ വൽജാരിൽ ജുനുബി വസ്വാഹിബ ബിൽജംബ്. അങ്ങനെ സൂറത്തു നിസായിലൂടെ അള്ളാഹു വിശദീകരിച്ച് പറയുന്നത്, അള്ളാഹുവിനെ ആരാധിക്കണം, മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും യതീമുകൾക്കും മിസ്കീനുകൾക്കൊക്കെ നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം, പുണ്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് കുടുംബ ബന്ധമുള്ളവരും അല്ലാത്തവരുമായ അയൽവാസികൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം, അവർക്ക് സഹായം ചെയ്യണം, അവരെ സ്നേഹിക്കണം. അത് എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ അയൽവാസികൾ നമുക്കൊരു മൂന്ന് തരക്കാരായി മാറ്റിയെടുക്കാം. അതിലൊന്നാമത്തേത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട മുസ്ലിങ്ങളായിട്ടുള്ള അയൽവാസികളാണ്. രണ്ടാമത്തേത് നമ്മുടെ കുടുംബം ഒന്നുമല്ല, അവർ വേറെ ഏതൊക്കെയോ കുടുംബങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാണ്, പക്ഷെ അവർ നല്ല മുസ്ലിമീങ്ങൾ തന്നെയാണ്. മൂന്നാമത്തേത് നമ്മുടെ കുടുംബവുമല്ല, മുസ്ലിമുമല്ല, മറ്റു മതസ്ഥരാണ്, ഒരു പക്ഷെ മറ്റു ഭാഷക്കാരാവാം, മറ്റു തരത്തിലുള്ളവരാകാം. ആരാണെങ്കിലും ഇവരോടൊക്കെ നമുക്ക് അവരുടേതനുസരിച്ചുകൊണ്ട് അവർക്കൊക്കെ പുണ്യം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് നമ്മൾ ചെയ്യണം. പലപ്പോഴും നമ്മളെക്കൊണ്ട് നമ്മുടെ അയൽവാസിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവാറുണ്ടോ? പലപ്പോഴും അവിടുത്തെ കളിപ്പാട്ടങ്ങൾ പോയി നശിപ്പിക്കുന്നു, അവിടെ ശല്യം വെക്കുന്നു, അവരുടെ ചുമരുകളിൽ കൊണ്ടുപോയി ചിത്രം വരക്കുന്നു, അവിടുത്തെ കുട്ടികളെ നിരന്തരമായി ഉപദ്രവിക്കുന്നു, നമ്മൾ കാരണം കൊണ്ട് അവരുടെ മനസ്സിൽ പല വേദനകളും ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ കൂട്ടത്തിൽ ശരിക്കു പറഞ്ഞാൽ പുണ്യം ചെയ്യാൻ പറഞ്ഞ അവരെ ദ്രോഹിക്കുകയല്ലേ ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ അയൽവാസിയെ ആദരിക്കട്ടെ എന്നാണ്. ആദരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ്, ഉപദ്രവം വരുമോ, ശല്യമായി മാറുമോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കൂടെ പറഞ്ഞ് വ്യക്തമാക്കിയിട്ട് ഫല്യുഹ്സിൻ ഇലാ ജാരി, അവൻ അവൻ്റെ അയൽവാസിക്ക് ഇഹ്സാൻ ചെയ്യട്ടെ, പുണ്യം ചെയ്യട്ടെ. മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടതാണ്, മുഅ്മിനീങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കാം, അവർക്ക് സാമ്പത്തികമായി സഹായങ്ങൾ ചെയ്യാം, അവരുടെ ജോലികളിലോ അവരുടേതായ പ്രവർത്തനങ്ങളിലോ അവരെ സഹായിക്കാം, അവർക്കുണ്ടാകുന്ന വിഷമങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കാം. അങ്ങനെ ഒരുപാട്, നോക്കൂ നിങ്ങൾ, നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമുക്കൊരുപാട് കിലോമീറ്റർ അപ്പുറത്ത് പക്ഷേ നമ്മുടെ ഉമ്മ ഉണ്ടാകാം, ഉപ്പയുണ്ടാകാം, ജ്യേഷ്ഠാനുജന്മാരൊക്കെ ഉണ്ടാകാം, പക്ഷെ നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മെ സഹായിക്കാൻ ആരെ ഓടി വരിക? തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ഏതോ കുടുംബത്തിൽപ്പെട്ട ഏതോ ആളുകളായിരിക്കും, അവരെയാണ് നമ്മൾ അയൽവാസികളെന്ന് വിളിച്ചത്. അവർക്ക് നമ്മൾ നല്ല ഇഹ്സാൻ ചെയ്യണം. അത് നമ്മളൊരു മാതൃകയായി കാണണം. നമ്മളെക്കുറിച്ച് ഏറ്റവും നന്നായി സന്തോഷമടയുന്ന ഒരവസ്ഥയിലേക്ക് അത് എത്തിപ്പെടേണ്ടതുണ്ട്. നമ്മൾ പല ആളുകളെക്കുറിച്ചും പറയാറുണ്ട്, അവർ നല്ല ആൾക്കാരാണ്, ഇവർ നല്ല ആൾക്കാരാണ് എന്നൊക്കെ നമ്മളൊരു അഭിപ്രായം പറയാറുണ്ട്. ഇപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒരാളെ 1000 രൂപ തന്നു, ഓ അവർ നല്ല മനുഷ്യന്മാരാ. നമുക്കൊരാൾ അല്പം ഭക്ഷണം കൊണ്ടുവന്നു, ഓ അവർ നല്ല മനുഷ്യന്മാരാ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആൾക്കാർ, ഖൈറുൽ ജീറാനി ഇൻദല്ലാഹി ഖൈറുഹും ലിജാരി, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല അയൽവാസി, ഏറ്റവും നല്ല അയൽവാസിയാണ്, ഏറ്റവും നല്ല ഖൈറ് ചെയ്യുന്നവനായ മനുഷ്യരിൽ എന്ന് പറയാൻ പറ്റുന്നത് അയൽവാസിക്ക് പുണ്യം ചെയ്യുന്നവനാണ്. അപ്പം നമ്മൾ നല്ലവനാണ്, നല്ല കുട്ടിയാണ്, നല്ലൊരു മനുഷ്യനാണ്, പുണ്യം ചെയ്യുന്നവനാന്ന് പറയുന്നതിൻ്റെ അടയാളമാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഇപ്പുറത്തുള്ള വീട്ടുകാരോട് പോയി ചോദിച്ചാൽ അവർ പറയുന്ന അഭിപ്രായം ശരി. അവർ നമ്മളെക്കുറിച്ച് ഇത് പറയുന്നു എന്നുള്ളതൊരു പ്രധാന പ്രശ്നമാണ്. നിങ്ങൾക്കെല്ലാം പരിചയമുണ്ടാവില്ല, അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, നമ്മൾ സ്വഹാബിമാരുടെയൊക്കെ പേരുകൾ പഠിക്കണം, കളിക്കാരുടെ പേരുകൾ പഠിക്കുന്നു, സിനിമാ നായകന്മാരുടെ പേരുകൾ പഠിക്കുന്നു. ആവശ്യമില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർത്തുവെക്കുകയും പഠിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നു. 25 നബിമാരുടെ പേരുകൾ കൃത്യമായി അറിയുന്ന എത്ര കുട്ടികളുണ്ട്? ഒരു 10 20 സ്വഹാബിമാരുടെ പേരുകൾ പൂർണ്ണമായി അറിയുന്ന എത്ര പേരുണ്ട്? ഒരു 10-15 നല്ല ഇസ്ലാമിക പണ്ഡിതന്മാരുടെ പേരറിയുന്ന എത്ര പേരുണ്ട്? അപ്പം നമ്മൾ പഠിക്കുന്നില്ലേ? നമ്മളൊരുപാട് കാര്യം പഠിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഈ രംഗത്ത് കൂടെ നമ്മുടെ പഠനം നമ്മൾ കയറി വരേണ്ടതുണ്ട്. അതിൽപ്പെട്ട ഒരു സഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. പ്രവാചകനിൽ നിന്ന് നല്ല അറിവ് പഠിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ശേഷം അവിടുത്തെ സഹാബിമാർക്ക് ഇൽമു കൊടുത്ത, വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും സൂറകളുടെയും ശരിയായ ചരിത്രം പഠിച്ച് സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത വ്യക്തി കൂടിയാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ പ്രവാചകനോട് വന്നൊരു സംശയം ചോദിക്കും, നബിയെ, ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്ന് എങ്ങനെയാണ് എനിക്കറിയുക? ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നു, ചെയ്യുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നെനിക്ക് എങ്ങനെ വിലയിരുത്താൻ പറ്റും? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, നിൻ ചെയ്ത പ്രവർത്തനത്തിൽ, നീ ചെയ്ത കാര്യത്തെക്കുറിച്ച് നിന്റെ അയൽവാസി പറയുന്നു അയാൾ ചെയ്തത് ശരിയായില്ല, അവൻ ചെയ്ത പ്രവർത്തനം മോശമായി എന്നാണ് പറയുന്നതെങ്കിൽ അതിനർത്ഥം അത് മോശം തന്നെയാണ്. നീ ഒരു കാര്യം ചെയ്തു, നിന്റെ അയൽവാസി പറയുന്നു നീ ചെയ്തത് നന്നായിട്ടുണ്ട് എന്നാണെങ്കിൽ അപ്പം നീ മനസ്സിലാക്കിക്കോ നീ ചെയ്തത് നല്ലത് തന്നെയാണ്. അഥവാ നമ്മുടെ അയൽവാസികൾ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു അതാണ് ശരിക്കുള്ള നമ്മുടെ അഭിപ്രായം. നമ്മൾ നാട്ടിൽ നല്ല ആളായിരിക്കും, സ്കൂളിൽ നല്ല കുട്ടിയായിരിക്കും, മദ്രസയിൽ നമ്മൾ ടോപ്പായിരിക്കും, നല്ല പഠിക്കുന്നുണ്ടാകും, ഫുൾ മാർക്ക് മേടിക്കുന്നൊക്കെ ഉണ്ടാവും. തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടുകാരൊരു ശല്യമായി നമ്മളെക്കുറിച്ച് എപ്പോഴും നിരന്തരം പരാതി പറയുന്നുവെങ്കിൽ മനസ്സിലാക്കുക, നമ്മളെക്കുറിച്ച് അവർ പറയുന്ന മോശം അഭിപ്രായമാണ് അഭിപ്രായമെന്ന് പറയാം. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇവരോട്? സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ ശ്രദ്ധയുണ്ടല്ലോ ഇവിടെ. എന്താണ് നമ്മൾ ഇവർക്ക് വേണ്ടി ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, എല്ലാം പഠിപ്പിച്ചു പ്രവാചകർ. അവർ അവരുടെ അയൽവാസിയെ ഉപദ്രവിക്കാതിരിക്കട്ടെ. ഒരിക്കലും ഒരു ഉപദ്രവം, ഒരു മർദ്ദനം, ഒരു പീഡനം, ഒരു ശല്യം നമ്മളെക്കൊണ്ടവിടെ ഉണ്ടാകരുത്. അത് തന്നെ അവർക്ക് ചെയ്യുന്ന വലിയ പുണ്യമാണ്. നമ്മൾ അവർക്ക് വേണ്ടി ഇനി വേറൊന്നും ചെയ്തില്ലെങ്കിലും അവർക്ക് നമ്മളെക്കൊണ്ട് നമ്മുടെ സൗണ്ട്, നമ്മുടെ കളി, നമ്മുടേതായ നടത്തങ്ങൾ, നമ്മുടേതായ ആക്ടിവിറ്റികളൊന്നും അപ്പുറത്തെ വീട്ടുകാർക്കും അപ്പുറത്ത് താമസിക്കുന്ന ആളുകൾക്കും ഒരു ശല്യവുമായി മാറാതിരിക്കുക എന്നത് മുഅ്മിനീങ്ങളോട്, വിശ്വാസികളോട്, മുസ്ലിമീങ്ങളോട് അദബായി മര്യാദയായി പറഞ്ഞ കാര്യമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ പറഞ്ഞൊരു കാര്യം കൂടെ നമ്മുടെ മനസ്സിൽ ഓർത്തു വെക്കണം. പ്രവാചകനൊരു കാര്യം 3 തവണ പറയാന്ന് പറഞ്ഞാൽ ഗൗരവമുണ്ട് എന്നർത്ഥം. വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. കൂട്ടുകാരെ, നിങ്ങൾ കേട്ട ഒരുപാട് ഹദീസുകൾപ്പെട്ടതൊക്കെയാണ് ഞാനും പറഞ്ഞത്. വല്ലാഹി, അല്ലാഹുവാണ് സത്യം. ലാ യുഅ്മിനു ജാറഹു, ഒരു അയൽവാസിയും മുഅ്മിനായി ഒരാളും മുഅ്മിനായി പറയാൻ പറ്റൂല. ലാ യുഅ്മിൻ, ലാ യുഅ്മിൻ, ഒരാളും വിശ്വാസിയാണെന്ന് പറയാൻ പറ്റില്ല, വിശ്വാസിയാകില്ല. എപ്പോഴാണ് തൻ്റെ ശല്യത്തിൽ നിന്ന് അയൽവാസികൾ നിർഭയരാകുന്നുവെങ്കിൽ നമ്മളെക്കുറിച്ച് നമ്മുടെ അയൽപ്പക്കത്തുള്ളവരായ ആണാവട്ടെ, പെണ്ണാവട്ടെ, കുട്ടികളാവട്ടെ, പ്രായമായവരാവട്ടെ, അവർക്കൊരു പേടിയില്ല എങ്കിൽ നമ്മൾ മുഅ്മിനീങ്ങളാണ്. നമ്മളെ അവർ പേടിച്ചുകൊണ്ടാണ് അവൻ എൻ്റെത് മോഷ്ടിക്കോ, അവൻ എൻ്റെ ജനലിനെറിയുമോ, അവൻ എൻ്റെ വീടിൽ നിന്ന് വേറെ എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഉണ്ടാക്കുമെന്ന് അവർ ഭയപ്പെടുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു മുഅ്മിനാവില്ല എന്ന് ഈ ലോകത്തിന് ഏറ്റവും വലിയ നന്മകൾ പഠിപ്പിച്ചു കൊടുത്ത നമ്മുടെ അവസാനത്തെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വിഷയമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനിയും തീർന്നുണ്ടോ? നിങ്ങൾ കേട്ട് കാണും, സാധാരണ ഒരു വീട് പോലെയല്ലല്ലോ ഇത്. ഈ വീടുകൾക്ക് വേറെ ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. സാധാരണ നമ്മൾ മറ്റുള്ള വീടുകളിൽ നിന്ന് മോഷ്ടിക്കുന്ന പോലെയല്ല തൊട്ടപ്പുറത്തെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുക. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്, ദൂരെയുള്ള മറ്റു ഭാഗങ്ങളിലുള്ള 10 വീടുകൾ മോഷ്ടിക്കുന്നതിൻ്റെ ശിക്ഷയാണ് തൊട്ടിപ്പുറത്തുള്ള അയൽവാസിയുടെ വീട്ടിൽ നിന്ന് മോഷണം നടത്തുമ്പോൾ. ഏത് തെറ്റാണെങ്കിലും അങ്ങനെ, ഏത് തെറ്റാണ്, മറ്റുള്ള ആളുകളെ പോലെയല്ല അയൽവാസിക്ക് ചെയ്യുന്ന തെറ്റുകളുണ്ടെങ്കിൽ, മോശത്തരങ്ങളുണ്ടെങ്കിൽ അവരെ നിങ്ങൾ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ശല്യമാക്കി ജീവിക്കുന്നുണ്ടോ എങ്കിൽ മറ്റു വീടുകളെക്കാൾ നിങ്ങൾക്ക് ഇതിൽ കുറ്റമേറെയാണ്. ഒരു ഹദീസിൽ പറഞ്ഞത് മറ്റു 10 വീടുകൾ മോഷ്ടിക്കുന്നതിൻ്റെ ഗൗരവമാണ് അയൽവാസിയായ ഒരാളുടെ വീട്ടിൽ മോഷണം നടത്തുക. ഇനി മോഷണം മാത്രമല്ല, അത് പൊതുവേ നമ്മൾ വിലയിരുത്തേണ്ട വിഷയമാണ് മൊത്തത്തിൽ. അതുകൊണ്ട് നമ്മൾ നല്ല ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കണം, അവരോട് ചോദിക്കണം. നമ്മൾ പോയിട്ട് എന്നെ കൊണ്ട്, എൻ്റെ കളികൾ കൊണ്ട്, എൻ്റെ സംസാരം കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്നുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കണം. അല്ല, എന്താണ് കുട്ടി ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം? അല്ല, ഞാൻ പീസ് റേഡിയോ പോലെയുള്ള സംവിധാനങ്ങളിലൂടെ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇതിങ്ങനെയൊന്നും മോശമായിട്ട് പെരുമാറരുത് എന്ന്, അതുകൊണ്ടാണ് ഞാൻ വന്ന് ചോദിക്കുന്നത് എന്നൊക്കെ വന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. കൂട്ടത്തിൽ നമ്മളും പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ ജാരി സൂഇൻ ഫീ ദാരിൽ മുഖാമാ. ഈ പ്രാർത്ഥനയിൽ ഹദീസിൽ വന്ന ഭാഗമാണ്, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ ജാരി സൂഇൻ ഫീ ദാരിൽ മുഖാമാ. അല്ലാഹുവേ, ഇന്നീ അഊദു ബിക, ഞാൻ കാവൽ ചോദിക്കുന്നു, മിൻ ജാരി സൂഇൻ, മോശപ്പെട്ട അയൽവാസിയിൽ നിന്ന്, ഫിദാരിൽ മുഖാമാ, താമസിക്കുന്നതായ പ്രദേശത്ത്, നമ്മൾ താമസിക്കുന്ന ഏരിയയിലുള്ള ആ ഭാഗത്ത് മോശപ്പെട്ട അയൽവാസികളോ ആ നിലക്കുള്ള പ്രവർത്തകൻ ചെയ്യുന്ന ആൾക്കാരോ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും എന്നെ, എനിക്ക് കാവൽ നൽകണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ്റെയൊക്കെ ശരിയായ മര്യാദകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, സ്വഹാബിമാരൊക്കെ ചെയ്ത മര്യാദകൾ. ഏത് മതസ്ഥരാണെങ്കിലും, ഏത് നിറമുള്ളവനാണെങ്കിലും, ഏത് ഭാഷക്കാരനാണെങ്കിലും, ഇപ്പം നമ്മളൊക്കെ കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്ന്, ബംഗാളിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും കൽക്കത്തയിൽ നിന്നും ഒക്കെ ഹിന്ദിക്കാരായ ആളുകളൊക്കെ ജോലിക്ക് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ വീടിൻ്റെ അടുത്ത് അവർ താമസിക്കുന്നുണ്ടാവും എന്ന് കരുതി, അവർ നമ്മുടെ നാട്ടുകാരൊന്നും അല്ലല്ലോ എന്ന് കരുതി അവരെ അടിച്ച് ഉപദ്രവിക്കുക, അവരെ കല്ലെറിയുക, അവരെ തമാശയിലൂടെ പരിഹസിക്കുക, അവരുടെ സാധനങ്ങൾ എടുത്ത് നശിപ്പിക്കുക തുടങ്ങിയ രൂപത്തിലൊക്കെ പല ആളുകളും ഇതൊക്കെ ഒരു വിനോദമായി കാണാറുണ്ട്. പാടില്ല. നമ്മൾ മുഅ്മിനീങ്ങളാണ്, നമ്മൾ മുസ്ലിമീങ്ങളാണ്. നമ്മൾ അറിവ് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവർക്ക് കൈമാറി കൊടുക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സാരോപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം. നമ്മൾ നന്നാകുവാനും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ അയൽവാസികളിലും നമ്മുടെ വിദ്യാലയങ്ങളിലും നമ്മളിടപഴകുന്നിടത്തൊക്കെ നല്ല ഒരു മുസ്ലിം കുട്ടിയുടേതായ സൽഗുണങ്ങളൊക്കെ നമ്മുടെ കൂടെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. ഇത് നമ്മുടെ ഒരു വേദിയാണ്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് പൂമരത്തണൽ. ഇനിയും നിങ്ങൾ നിരന്തരമായി ഇത്തരം പ്രവർത്തനങ്ങൾ കേൾക്കുകയും കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ഇതിൻ്റെ നന്മയുടെ എല്ലാ വഴികളും അവരെയും കൂടി ഉൾപ്പെടുത്താനും കൂടെ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയും നമുക്ക് കേൾക്കാൻ, പഠിക്കാൻ, നമ്മുടെ കൂട്ടുകാരോടൊപ്പം ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കുവാൻ, നമ്മുടെ അയൽവാസികൾക്ക് പുണ്യം ചെയ്യുവാൻ അള്ളാഹു നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവിധ ഖൈറുകളും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന അത്തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ ആദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ ബഹുമാന്യനായ സുബൈർ സലഫിയാണ് ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അയൽവാസിക്ക് നന്മ ചെയ്യുക എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം നമ്മോട് ഇതുവരെ സംസാരിച്ചത്.
6: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മളെ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈയൊരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.

0: ചുരുങ്ങിയ വാക്കുകളിൽ സവിശേഷമായ ആശയങ്ങൾ പങ്കുവെക്കപ്പെടുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് നുറുങ്ങുകൾ. സെഹ്റ സുല്ലമിയ രചിച്ച സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെ എന്ന ഒരു രചനക്ക് ശബ്ദാവിഷ്കാരം നൽകിയത് ഇർഫാൻ ബിൻ ബഷീർ.
1: മഹത്തായ ഒരു ബന്ധം, പവിത്രമായ പരിഭാവനമായ ആത്മബന്ധം കേവലം പണത്തിനും പണ്ടത്തിനും മറ്റും വേണ്ടി പിച്ചു ചീന്തപ്പെടുകയാണ്. ആരൊക്കെയാണ് ഉത്തരവാദികൾ? പുരുഷന്മാർ മാത്രമാണോ? ഓരോ പീഡന ആത്മഹത്യ വിവരങ്ങൾ അറിയുമ്പോഴും പുരുഷന്മാർ മാത്രമാണോ കുറ്റക്കാർ? അന്വേഷണം സ്ത്രീകളിലേക്കും നീളുന്നുണ്ടോ? ഉണ്ട്. ഭർത്താവിൻ്റെ മാതാവിലേക്കും സഹോദരിമാരിലേക്കും നീളുന്നു. അവരെയും കുറ്റക്കാരായി കാണുന്നു, ചോദ്യം ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ പുരുഷൻ മാത്രമാണോ സ്ത്രീയുടെ ശത്രു? അല്ല, സ്ത്രീകളും സ്ത്രീയുടെ ശത്രുവാണ്. സ്ത്രീധനത്തുക കുറഞ്ഞതിൻ്റെ പേരിൽ, ആഭരണം കുറഞ്ഞതിൻ്റെ പേരിൽ വീടുകളിൽ അമ്മായിയമ്മ എന്ന നാത്തൂൻ എന്ന സ്ത്രീയുടെ കുത്തുവാക്കുകളും പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് സംഭവങ്ങൾ നാം കേൾക്കാറുണ്ട്. അപ്പോൾ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് മാറ്റം വരേണ്ടത്. പലപ്പോഴും അമ്മായിയമ്മ എന്ന നാത്തൂൻ എന്ന സ്ത്രീവർഗമാണ് പുരുഷന്മാരുടെ ചെവിയിൽ മന്ത്രമോതുന്നത്. ഏതൊരു അമ്മയും ഉമ്മയും തൻ്റെ മകൾക്ക് ഭർത്തൃവീട്ടിൽ സുഖമാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിലേക്ക് മരുമകളായി കടന്നു വരുന്ന കുട്ടി എന്റെ വീട്ടിൽ സുഖമായി ഇരിക്കണമെന്ന് എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല? സ്ത്രീധനം കൊടുക്കാൻ സാധിക്കാത്തതിനാൽ വിവാഹ കമ്പോളങ്ങളിൽ നിന്നും പിന്തള്ളപ്പെട്ട് അവസാനം കുറെ കഷ്ടപ്പെട്ട് സ്ത്രീധനം കൊടുത്ത് മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന ഒരു ഉമ്മ എന്തുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടതുപോലെ വേറൊരു മാതാവ് കഷ്ടപ്പെടരുതെന്ന് ചിന്തിക്കുന്നില്ല? മറിച്ച് ഞാൻ കഷ്ടപ്പെട്ടതുപോലെ അവരും കഷ്ടപ്പെടട്ടെ എന്ന് ചിന്തിക്കുന്നു. മകൾക്ക് സ്ത്രീധനം കൊടുക്കാൻ സഹായ അഭ്യർത്ഥനയുമായി എന്റെ അടുത്ത് വന്ന സ്ത്രീയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആൺമക്കളുണ്ടോ? ഉണ്ട്. അവരെ കൊണ്ട് കെട്ടിക്കുമ്പോൾ നിങ്ങൾ സ്ത്രീധനം വാങ്ങുമോ? പിന്നെ മകൾക്ക് കൊടുത്തതിന്റെ ഇരട്ടി ഞാൻ വാങ്ങും. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങൾക്കറിയില്ലേ? അങ്ങനെ വേറൊരു ഉമ്മ കഷ്ടപ്പെടരുതെന്ന് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടത്? അവരുടെ മറുപടി, മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ ഞാനെന്തിനറിയണം? ഇതാണ് സ്ത്രീ മനസ്സ്. അപ്പോൾ സ്ത്രീയുടെ ശത്രു ആരാണ്? ഞാനൊരിക്കലും സ്ത്രീധനം കൊടുക്കാനുള്ള സഹായം ആർക്കും നൽകാറില്ല. പലരും പറയും അതിലെന്താണ് തെറ്റ്? നിഷിദ്ധമായ സ്ത്രീധനം നൽകാൻ സഹായിക്കുന്നതും നിഷിദ്ധമാണ്. സ്ത്രീധനം വാങ്ങാൻ തയ്യാറല്ലാത്ത ഒരുപാട് ചെറുപ്പക്കാർ. എന്നാൽ അവർക്ക് തടസ്സം മാതാപിതാക്കൾ. ബാപ്പാനെ എങ്ങനെയെങ്കിലും ശരിയാക്കാം, ഉമ്മാനെയാണ് സഹിക്കാൻ പറ്റാത്തത് എന്ന് പറയുന്നവർ. ഉമ്മമാരെയും പെങ്ങന്മാരെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പലയിടത്തേക്കും യാത്രകൾ, പാതിരവരെ ചർച്ച, എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ഓർക്കുന്നു. സ്ത്രീധനം ഇല്ലാത്തതിന്റെ പേരിൽ വിവാഹം നടക്കാത്ത ധാരാളം മക്കൾ ഉള്ള വീടുകൾ, പെങ്ങന്മാരെ വിവാഹം ചെയ്തേക്കാത്തതിനാൽ വിവാഹം കഴിക്കാതെ നിൽക്കേണ്ടി വരുന്ന പ്രായമുള്ള ആങ്ങളമാർ. ബിസ്മിയുടെ സ്ത്രീധനം വാങ്ങരുത്, പ്രോത്സാഹിപ്പിക്കരുത് എന്ന വിപ്ലവം മഹത്തായ മാറ്റങ്ങളുണ്ടാക്കി. ധാരാളം യുവാക്കൾ മുന്നോട്ട് വന്നു. കേരളത്തിലുടനീളം മഹത്തായ മാറ്റങ്ങൾ. എന്നാലും ആഭരണം ചിലർക്ക് പ്രശ്നമായിരുന്നു. ആഭരണഭ്രമം വെടിയുക എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ടു പോയി. പലർക്കും ആഭരണം ധരിക്കാത്തവരെ മതിയെന്നായി. മഹത്തായ മാറ്റങ്ങൾ. സ്ത്രീധനത്തെ താങ്ങി നിർത്തുന്നത് വിവാഹ ചെലവാണെന്നതിനാൽ പിന്നീടുള്ള വിപ്ലവം കല്യാണം ലളിതമാക്കുന്നതിലായി. ഉച്ചക്ക് പകരം 4 മണി കല്യാണം, അതും സംഘവിവാഹങ്ങൾ, ചിലവ് ലളിതം. ഒരുപാട് സംഘവിവാഹങ്ങൾ നടന്നു. കാലം കടന്നുപോയി, ആഭരണമില്ല, കല്യാണ ചിലവില്ല. ഇസ്ലാമിൽ വിവാഹ ചെലവ് പുരുഷന്റെ വകയാണല്ലോ. ആഭരണത്തിന്റെ പേരിൽ, വാഹനത്തിന്റെ പേരിൽ, സ്ത്രീധനത്തിന്റെ പേരിൽ സ്വസ്ഥത നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുത്തുന്നവരെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുക, സ്വന്തം ജീവിതത്തിലേക്ക് എല്ലാ പ്രതീക്ഷകളുമായി കടന്നു വരുന്നവളെ, മക്കൾക്ക് ഉമ്മയാവേണ്ടവളെ, പ്രായമേറിയ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടവളെ എന്തിന് വില പേശണം?
2: മഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ. സെഹ്റ സുല്ലമിയുടെ രചനക്ക് ഇർഫാൻ ബഷീറിന്റെ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള സംസാരമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
0: അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ മഹത്തരമായ നാമങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന ഒരു സവിശേഷമായ പ്രോഗ്രാം തന്നെയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അൽ ലത്തീഫ്. ഷമീർ മദീനി നമ്മോടൊപ്പം ചേരുന്നു.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബഹാനഹു വതആലയെ അറിയുമ്പോൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ആ ആശയം നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളും നമ്മളോട് ചിലത് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ സ്വഭാവമായി മാറാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കുറേ സ്വഭാവഗുണങ്ങൾ അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ വല്ലാത്ത സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു അന്വേഷണവും പഠനവുമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട പഠനവും ചർച്ചയുമൊക്കെ. അതുകൊണ്ട് ആ ഒരു പ്രാധാന്യത്തോടെ, ഗൗരവത്തോടെ നമ്മൾ അള്ളാഹുവിൻ്റെ നാമങ്ങളെ അറിയുവാനും പഠിക്കുവാനും ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുവാൻ ഉദ്ദേശിക്കുന്ന നാമം അള്ളാഹുവിൻ്റെ ഏറ്റവും വിശിഷ്ടമായ നാമങ്ങളിൽപ്പെട്ട ഒരു നാമം അൽ ലത്തീഫ് എന്നതാണ്. അൽ ലത്തീഫ് എന്ന് പറയുമ്പോൾ രണ്ട് വിധത്തിൽ അതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, അതിസൂക്ഷ്മമായി കാര്യങ്ങൾ അറിയുന്നവൻ. അല്ലദീ യഅലമു ദഖായിഖൽ ഉമൂരി വഖഫായഹ, നിഗൂഢമായ അതിസൂക്ഷ്മമായ കാര്യങ്ങൾ എല്ലാം വിശദമായി അറിയുന്നവൻ. വമാ ഫിൽ ളമാഇരി വസ്സുദൂർ, മനുഷ്യൻ്റെ നെഞ്ചകങ്ങളിൽ അവർ ഒളിപ്പിച്ചു വച്ചിട്ടുള്ള, അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അടക്കം എല്ലാ ഓരോന്നും വിശദമായി അറിയുന്നവൻ. അതാണ് അൽ ലത്തീഫ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്ന ഒരർത്ഥം. വഹുവൽ ലത്തീഫുൽ ഖബീർ, പലയിടങ്ങളിലും അൽ ലത്തീഫ് അൽ ഖബീർ എന്ന രണ്ട് നാമങ്ങൾ ഒരുമിച്ച് വന്നത് കാണുവാൻ സാധിക്കും. അള്ളാഹു സുബഹാനഹു വതആല അതിസൂക്ഷ്മമായി കാര്യങ്ങൾ അറിയുന്നവനാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനോട് നൽകുന്ന ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ സൂറത്തു ലുഖ്മാനിൽ 31-ാം അധ്യായത്തിലെ 16-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ഇൻ തകു മിസ്ഖാൽ ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫീൽ അർളി യാതി ബിഹല്ലാ ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. നമ്മൾ മനുഷ്യന്മാർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി, മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരു കർമ്മം, അത് വളരെ നിസ്സാരമായ ഒരു കടുകുമണി പോലെ, അതിനേക്കാൾ നിസ്സാരമാണ് എങ്കിൽ പോലും, എന്നിട്ടത് ഒരു പാറയുടെ ഇടുക്കിലേക്ക് കളഞ്ഞുപോയി, അല്ലെങ്കിൽ വിശാലമായ 7 ആകാശങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഭൂമിക്ക് അടിയിൽ എവിടെയെങ്കിലും അത് പെട്ടുപോയി, എന്നാലും യഅതി ബിഹല്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആല അത് കണ്ടെത്തി കൊണ്ടുവരും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമുള്ള കാര്യമല്ല. അഥവാ അതിസൂക്ഷ്മമായ കാര്യങ്ങൾ, നിഗൂഢമായ സംഗതികൾ വരെയും അറിയുന്നവനാണ് അള്ളാഹു. രണ്ടാമത്തെ അതിൻ്റെ ഒരാശയതലം ലുത്തുഫ് അഥവാ അനുകമ്പ എന്ന അർത്ഥത്തിലാണ്, വാത്സല്യം, കനിവ് എന്നർത്ഥത്തിൽ. അൽ ലത്തീഫ്, ഏറെ അനുകമ്പയുള്ളവൻ, വാത്സല്യമുള്ളവൻ, പടച്ചറബിൻ്റെ കാരുണ്യവുമായി ബന്ധപ്പെട്ട ഒരു തലമാണത്. ഹുവൽ ബർറു ബി ഇബാദിഹി അല്ലദീ യൽതുഫു ബിഹിം, തൻ്റെ അടിയാറുകളോട്, അടിമകളോട് നന്മ ചെയ്യുന്ന, പുണ്യം ചെയ്യുന്നവൻ, ആ നന്മകൾ മുഖേന അവരോട് വാത്സല്യവും അനുകമ്പയും കനിവും ചൊരിയുന്നവൻ. അല്ലാഹു ലത്തീഫും ബി ഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയുൽ അസീസ്, 42-ാം അധ്യായം സൂറത്തു ശൂറയിലെ 19-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. അള്ളാഹു അവൻ്റെ അടിമകളോട് അങ്ങേയറ്റം അനുകമ്പയും വാത്സല്യവും ദയയുമുള്ളവനാണ്. അവനുദ്ദേശിക്കുന്നവർക്ക് അവൻ കൊടുക്കുന്നു. അള്ളാഹുവിൻ്റെ ആ ഔദാര്യം, അല്ലെങ്കിൽ ആ വാത്സല്യം, ആ കനിവ്, ആ അനുകമ്പ, അത് കേവലം ഭൗതികമായ ഏതെങ്കിലും അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതിൽ മാത്രം പരിമിതമല്ല. ഭൗതികവും ആത്മീയവുമായ എല്ലാ തലങ്ങളിലും അതുണ്ട്. ഫയസൂഖു ഇല ഔലിയാഇഹി, അങ്ങനെ അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിലേക്ക് എത്തിച്ചു കൊടുക്കും നന്മകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ. അത്തൈസീർ ലിൽ ഉമൂർ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മകൾ ചെയ്യുവാനുള്ള തൗഫീഖ്, ഉദവി. അതേപോലെ പുണ്യങ്ങൾ ചെയ്യാൻ, നന്മകൾ അധികരിപ്പിക്കാൻ ഒക്കെ അള്ളാഹു സൗകര്യം ചെയ്തു കൊടുക്കും. വയഅസിമുഹും മിനശ്ശരി വൽ മക്കാരിഹ്, തിന്മകളിൽ നിന്ന്, അവർക്ക് പ്രയാസകരമായ അനിഷ്ടകരമായ കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരെ സംരക്ഷിക്കുകയും ചെയ്യും. ഇന്നല്ലാഹ ലത്തീഫുൻ ലാ യഖ്ഫ അലൈഹി ഖാഫിയ, അള്ളാഹു രഹസ്യമായി ആളുകൾ അറിയാത്ത രീതിയിൽ ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്നു. അള്ളാഹു എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഒരാളും മറച്ചുവെക്കുന്ന ഒന്നും അവനെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞതല്ല. ഇന്നലെ, ഇന്ന്, നാളെ, ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം എന്നിങ്ങനെ കാലങ്ങളുടെ അതിർവരമ്പുകൾ അവനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞതുപോലെ, അൽ ലത്തീഫ് എന്നത് ഈ രണ്ട് ആശയ തലങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. ഇസ്മുഹുൽ ലത്തീഫ് യതലമ്മനു ഇൽമഹു ബിൽ അഷ്യാഇ അദ്ദഖീഖ, സൂക്ഷ്മമായ നിഗൂഢമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അവൻ്റെ അറിവ് അൽ ലത്തീഫ് എന്ന നാമം ഉൾക്കൊള്ളുന്നുണ്ട്. രാത്രിയുടെ കൂരാക്കൂരിരുട്ടിൽ അതീവ രഹസ്യമായി, സ്വകാര്യമായി, മറ്റാരും കാണാതെ അറിയാതെ ആ നിഗൂഢതയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളടക്കം അള്ളാഹു അറിയും. അപ്പോൾ അങ്ങനെയുള്ള പടച്ചിറബ് എല്ലാം അറിയുന്നവനാണ് എന്നറിയുമ്പോൾ തീർച്ചയായും അവൻ്റെ കണ്ണു വെട്ടിക്കാൻ, അവനറിയാതെ, അവൻ കാണാതെ, അവൻ കേൾക്കാതെ ഒന്നും ചെയ്യുവാനും പ്രവർത്തിക്കുവാനും പറയുവാനും പ്ലാനും പദ്ധതികളും ആവിഷ്കരിക്കുവാനും നടപ്പിലാക്കുവാനും ഒന്നും നമുക്ക് സാധിക്കുകയില്ല എന്ന തിരിച്ചറിവ് ഒരു വിശ്വാസിയെ നന്മകളുടെ മേഖലയിൽ സജീവമാക്കുവാനും തിന്മകളോട് നോ പറഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കുവാനുമൊക്കെ പര്യാപ്തമാക്കും. വഈസാലുഹുർ റഹ്മത ബിത്തുറുഖിൽ ഖഫിയ, വളരെ ഗൂഢമായ രീതിയിൽ, ഗോപ്യമായ മാർഗങ്ങളിലൂടെ അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങൾ, റഹ്മത്ത്, കാരുണ്യം അവൻ്റെ അടിയാറുകൾക്ക് അവൻ എത്തിച്ചു കൊടുക്കുന്നു എന്നതും അൽ ലത്തീഫ് എന്ന നാമം ഉൾക്കൊള്ളുന്ന ആശയമാണ്. വഹുവൽ ലത്തീഫു ബി അബ്ദിഹി വലി അബ്ദിഹി വല്ലുത്തുഫു ഫി ഔസാഫിഹി നൗആനി. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ പ്രസിദ്ധമായ അന്നൂനിയ എന്ന കവിത സമാഹാരത്തിൽ, കവിത വരികളിലൂടെ അദ്ദേഹം പറയുന്നു, അള്ളാഹു ലത്തീഫാൻ തൻ്റെ ദാസനോട്, തൻ്റെ അടിമകളെ കൊണ്ട്, തൻ്റെ അടിമകൾക്ക് വേണ്ടി അനുകമ്പ ചെയ്യുന്ന, വാത്സല്യം ചൊരിയുന്ന അള്ളാഹു. വല്ലുത്തുഫു ഫി ഔസാഫിഹി നൗആനി, രണ്ട് വിധത്തിലുണ്ട് പടച്ചറബിൻ്റെ ലുത്തുഫ്. ഇദ്റാഖു അസറാരിൽ ഉമൂരി ബിഖിബറത്തിൻ, വളരെ സൂക്ഷ്മമായി, വിശദമായി കാര്യങ്ങളുടെ രഹസ്യങ്ങൾ, നിഗൂഢതകൾ അറിയുക എന്നതാണ് ഒന്നാമത്തെ അർത്ഥമെങ്കിൽ. വല്ലുത്തുഫു ഇൻദ മവാഖിഇൽ ഇഹ്സാനി, നന്മകൾ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ, നന്മ ഏതാണോ അതെല്ലാം ആ അനുകമ്പയുടെയും വാത്സല്യത്തിൻ്റെയും തലത്തിൽ നിന്നുകൊണ്ട് പടച്ചിറപ്പ് കൊടുക്കുന്ന ഔദാര്യം, അവൻ്റെ അനുഗ്രഹങ്ങൾ, അതും ലുത്തുഫിൻ്റെ ഭാഗമാണ്. അള്ളാഹു എല്ലാ കാര്യങ്ങളെയും അറിയും. അള്ളാഹു അറിയാത്ത, അള്ളാഹുവിന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു നിഗൂഢതയുമില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ തീർച്ചയായും ഒരു വിശ്വാസിക്ക് വലിയ പ്രതീക്ഷയും അതേപോലെ തന്നെ ആശ്വാസവും നൽകുന്ന നാമങ്ങളും വിശേഷണങ്ങളുമൊക്കെയാണിത്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടതുപോലെ ഏതെല്ലാം ഘട്ടങ്ങളിൽ, ഏതെല്ലാം സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടോ, പക്ഷേ ആ പടച്ചിറബ് അതിനെല്ലാം പ്രതിഫലമായി ഒരു പകരം നൽകിയ രംഗം സൂറത്ത് യൂസുഫിലെ 100-ാമത്തെ വചനത്തിൽ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ഓർത്ത് പറയുന്നുണ്ട്, ഇന്ന റബ്ബി ലത്തീഫുൻ ലിമാ യശാഉ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. എൻ്റെ റബ്ബ് അങ്ങേയറ്റം കനിവുള്ളവനാണ്, വാത്സല്യവും അനുകമ്പയും ഉള്ളവനാണ്. ഹുവല്ലദി ഖലഖ ലകും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹു നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. പടച്ച റബ്ബിൻ്റെ ആ ലുത്തുഫിൻ്റെ, അനുകമ്പയുടെ, വാത്സല്യത്തിൻ്റെ, കനിവിൻ്റെ ഭാഗമായി പടച്ചറബ് നമുക്കെല്ലാം ഒരുക്കിത്തന്നു. നാം കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കിയാൽ, നമ്മുടെ ദാഹം മാറ്റുവാനും ശുദ്ധി വരുത്തുവാനും നമ്മുടെ ക്ഷീണമകറ്റി ചൂട് മാറ്റി തണുപ്പും കുളിർമയും ഉന്മേഷവും ഒക്കെ നൽകുവാനും ഒക്കെ പറ്റിയ ആ വെള്ളം. പക്ഷേ ആ വെള്ളത്തിൻ്റെ അപ്പുറത്ത് നാം ചിന്തിക്കുമ്പോൾ ഒരു നിറമില്ലാത്ത, മണമില്ലാത്ത, പ്രത്യേകമായ രുചിയില്ലാത്ത അത്ഭുതകരമായ ഈ വെള്ളം ആര് സൃഷ്ടിച്ചു? അള്ളാഹുവിനെ അറിയുവാൻ ആ വെള്ളത്തിലൂടെ, അതിനെ സംബന്ധിച്ചുള്ള ചിന്തയും ആലോചനയും നമ്മുടെ മനസ്സിൽ സജീവമാകുമ്പോൾ, മസ്തിഷ്കത്തിൽ അത് ആന്ദോളനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അള്ളാഹുവിനെ അറിയുവാൻ സാധിക്കും. ആ വെള്ളത്തിൻ്റെ രാസഘടന അത്ഭുതാവഹമല്ലേ? രണ്ട് ഹൈഡ്രജൻ തന്മാത്രയും ഒരു ഓക്സിജൻ തന്മാത്രയും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം, ആ രണ്ട് മൂലകങ്ങളുടെയും അടിസ്ഥാന സ്വഭാവം പരിശോധിക്കുമ്പോൾ

0: പടച്ചറബിൻ്റെ അനുകമ്പയും വാത്സല്യവും കനിവും മാത്രമല്ല പടച്ചറബിൻ്റെ ശക്തി മാഹാത്മ്യവും കുദറത്തും നമുക്കറിയാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കുവാൻ കഴിയില്ല. ഏത് വിധത്തിലുള്ള രഹസ്യങ്ങളും അവനറിയും എന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അതൊരു വിശ്വാസിയെ ആത്മവിചാരണയ്ക്ക് പ്രേരിപ്പിക്കും. തീർച്ചയായും പരലോകത്ത് വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്നതിന് മുമ്പ് എല്ലാം അറിയുന്ന പടച്ചറബിൻ്റെ അടുക്കലേക്ക് എനിക്ക് ചെല്ലേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ്, അവിടെ വെച്ച് ജനകോടികളുടെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ആദിമ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെയുമുള്ള എല്ലാവരും സമ്മേളിക്കുന്ന ആ മഹ്ഷറിൽ, ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها. سورة കഹ്ഫിൽ 49-ാമത്തെ വചനത്തിൽ അള്ളാഹു അറിയിച്ചതുപോലെ പരലോകത്തെ സമ്മേളിക്കുന്ന ആളുകൾ അവിടെ വെച്ച് തിരിച്ചറിയുകയാണ് അവരുടെ കയ്യിൽ കൊടുക്കുന്ന കർമ്മരേഖ തുറന്നു നോക്കിക്കൊണ്ട് പറയും, മാ ലിഹാദൽ കിതാബ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്. لا يغادر صغيرة ولا كبيرة إلا أحصاها. വലുതും ചെറുതുമായ ഒന്നും അതിൽ രേഖപ്പെടുത്താതെ വിട്ടുപോയിട്ടില്ലല്ലോ എന്ന്. എല്ലാം അറിയുന്ന അള്ളാഹു മനുഷ്യനെ വിചാരണക്കെടുക്കുമ്പോൾ അവരെ കൂടി ബോധ്യപ്പെടുത്താൻ അതെല്ലാം രേഖപ്പെടുത്തി റെക്കോർഡാക്കി സമർപ്പിക്കുന്നൊരു രംഗം വല്ലാത്ത ഒരു അനുഭവമായിരിക്കും. അതുകൊണ്ട് ആ പടച്ചറബിൻ്റെ കണ്ണ് വെട്ടിച്ചൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവ് തിന്മകളിൽ നിന്ന് മാറി നന്മകളിൽ സജീവമാകാൻ നമുക്ക് കരുത്തു പകരേണ്ടതാണ്. പടച്ചറബിൻ്റെ വാത്സല്യത്തിൻ്റെ കനിവിൻ്റെ ലുത്തുഫിൻ്റെ ഭാഗമായി അള്ളാഹു നമുക്ക് നന്മകൾക്ക് ധാരാളം പ്രതിഫലം നൽകുന്നു. ഇരട്ടി ഇരട്ടിയായി പതിന്മടക്കുകളായി നന്മകൾക്ക് പ്രതിഫലം നൽകുകയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങൾക്ക് പാപങ്ങൾക്ക് മാപ്പ് നൽകുകയും അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് സത്യസന്ധമായി അവനോട് ഖേദിച്ച് മടങ്ങിയാൽ ആ തിന്മകളെപ്പോലും യുബദ്ദിലുല്ലാഹു സയ്യിആത്തിഹിം ഹസനാത്ത്, നന്മകളാക്കി മാറ്റിക്കൊടുക്കുമെന്നാണ്. അപ്പോൾ അൽ ലത്തീഫ്, ഏറെ അനുകമ്പയുള്ള വാത്സല്യമുള്ള കനിവുള്ള പടച്ചറബ്, നമ്മളൊരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മളോട് കനിവുള്ള പടച്ചറബിൻ്റെ നിയമങ്ങൾ സ്വീകരിച്ച് അനുസരിച്ച് അവൻ്റെ കാരുണ്യത്തിനു വേണ്ടി നമ്മൾ അവനോട് ചോദിച്ചാൽ തീർച്ചയായും അവൻ കരുണ ചെയ്യും. അതേപോലെ അവൻ സൂക്ഷ്മമായി കാര്യങ്ങൾ അറിയുന്നവനാണ്. ആ ഒരു തിരിച്ചറിവ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബഹുമാനവും ആദരവും നമ്മുടെ മനസ്സിൽ രൂഢമൂലമാക്കുകയും അള്ളാഹുവിനെ ഭയപ്പെട്ട് തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ നമുക്കത് ശക്തി പകരുകയും ചെയ്യേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما. السلام عليكم ورحمه الله.
1: ما شاء الله അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന സെഷനുകളിൽ ഏറ്റവും ഹൃദ്യമായ ഒരു സെഷനാണ് അസ്മാഉൽ ഹുസ്ന. അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളാണ് അതിൽ ചർച്ചയ്ക്ക് വരുന്നത്. അൽ ലത്തീഫ് അല്ലാഹുവിന്റെ ഒരു നാമമാണല്ലോ, അതിനെക്കുറിച്ച് ഷമീർ മദീനി നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: ഇനി നമ്മൾ ഒരു കഥ കേൾക്കുകയാണ്. ഉസ്മാൻ പാലക്കാഴി രചിച്ച കടലും കപ്പലും എന്ന ബുക്കിൽ നിന്നും അന്യന്റെ സ്വത്ത് ആഗ്രഹിക്കരുത് എന്ന ഒരു കഥ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു അബ്ദുസ്സലാം വീറ്റി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉസ്മാൻ പാലക്കാഴി രചിച്ച കടലും കപ്പലും എന്ന പുസ്തകത്തിലെ കഥകളാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇന്ന് നമുക്ക് പറയാനുള്ള കഥ അന്യന്റെ സ്വത്ത് ആഗ്രഹിക്കരുത് എന്നാണ്. ടൈറ്റിൽ കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ എന്തായിരിക്കും കഥയിൽ അടങ്ങിയിരിക്കുന്ന ആശയമെന്ന്. നമുക്ക് കഥ കേട്ടാലോ. മോനെ ഹാഷിമേ, ഉമ്മയുടെ ഉറക്കെയുള്ള വിളി കേട്ട് ഹാഷിം കുളിക്കുന്നിടത്തുനിന്ന് ഓടി വന്നു. എന്താ ഉമ്മ? ഉമ്മ ഒരു കടലാസ് അവൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, മോൻ കടയിൽ പോയി ഈ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവാ. ശരി ഉമ്മ. ഹാഷിം സഞ്ചിയുമായി പുറത്തിറങ്ങി. മോനെ സൂക്ഷിച്ചു പോകണേ, തെരുവുനായ്ക്കൾ

0: വല്ലാതെ പെരുകിയിട്ടുണ്ട്. ഹാഷിം നടന്നകലവേ ഉമ്മ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു.
1: ഓ ഓക്കേ ഓക്കേ.
0: ഹാഷിം തിരിഞ്ഞു നോക്കി കൈപ്പൊക്കി കാണിച്ചു പറഞ്ഞു. വഴിയരികിൽ രണ്ട് നായ്ക്കൾ നിൽക്കുന്നത് കണ്ട് അവൻ അല്പമൊന്ന് സംശയിച്ചു നിന്നു. ഉപദ്രവകാരികളല്ലെന്ന് കണ്ടപ്പോ ധൈര്യം സംഭരിച്ചുകൊണ്ടെങ്ങനെ മുന്നോട്ട് നടന്നു. പട്ടികൾ കടിക്കാതെയും വാഹനങ്ങൾ തട്ടാതെയും നടന്നു പോകണമെങ്കിൽ നല്ലവണ്ണം ശ്രദ്ധിക്കണം, ഹാഷിം ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു. കടയിൽ ചെന്നപ്പോൾ നല്ല തിരക്കാണ്. കുറച്ചുനേരം കാത്തുനിന്ന ശേഷം അവൻ സാധനങ്ങൾ വാങ്ങി. 500 രൂപയുടെ നോട്ടാണ് ഹാഷിം കടക്കാരന് കൊടുത്തത്. ബിൽ തുകയെടുത്ത് കടക്കാരൻ ബാക്കി പൈസ ഹാഷിമിന്റെ കയ്യിൽ കൊടുത്തു. കുറച്ചു ദൂരം നടന്ന ശേഷം ഹാഷിം കാഷ് എണ്ണി നോക്കി. ബിൽ തുക 350, ബാക്കി കിട്ടിയിരിക്കുന്നത് 200.
2: ഓ, ഇതിൽ കൂടുതലുണ്ടല്ലോ.
0: അവൻ വീണ്ടും എണ്ണി നോക്കി. ശരിയാണ്, 50 രൂപ അധികമുണ്ട്. അധികമുള്ളത് തിരിച്ചു കൊടുക്കണോ?
2: അല്ലെങ്കിൽ വേണ്ട, അത് നാളെ സ്കൂളിലേക്ക് പോകുമ്പോൾ ചെലവഴിക്കാം.
0: വീട്ടിലെത്തിയ ശേഷം അവൻ ഉമ്മയോട് ബാക്കി കിട്ടിയതിൽ 50 രൂപ അധികമുള്ള വിവരം പറഞ്ഞു. അത് കേട്ടതും ഉമ്മാന്റെ മുഖഭാവം മാറുന്നത് അവൻ ശ്രദ്ധിച്ചു. ഉമ്മ ദേഷ്യത്തോടെ ചോദിച്ചു, ആ കാശുകൊണ്ട് എന്തു ചെയ്യാനാ നിന്റെ പരിപാടി?
2: നാളെ സ്കൂളിൽ ചെന്നാൽ ഐസ്ക്രീം വാങ്ങിക്കഴിക്കണം.
0: ഉമ്മ എന്തിനാ ചൂടാകുന്നത്? നമുക്ക് പൈസ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ, അധികം കിട്ടിയതല്ലേ.
2: മോനെ, എങ്ങനെ ദേഷ്യം വരാതിരിക്കുക?
0: ആ 50 രൂപ ആരുടേതാ?
2: നമ്മുടേത്.
0: അത് അയാൾ തന്നതല്ലേ, ഹാഷിം പറഞ്ഞു. കടക്കാരൻ തന്നത് തന്നെയാണ്, എന്നാൽ അറിയാതെ അധികം തന്നതല്ലേ, ബോധപൂർവം തന്നതല്ലോ. അത് ശരിക്കും അയാളുടെ കാശല്ലേ, അതയാൾക്ക് തെറ്റുപറ്റി തന്നതല്ലേ. അതെങ്ങനെ നിനക്ക് അനുവദനീയമാകും?
2: എന്നാലും
0: ഒരെന്നാലുമില്ല, ആ 50 രൂപ നിനക്ക് ഹറാമാണ്. അന്യന്റെ മുതൽ അനുവാദമില്ലാതെ ഉപയോഗിക്കാൻ പാടില്ലെന്ന് നീ പഠിച്ചിട്ടില്ലേ? അയാൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ ഉമ്മ.
2: ശരിയാണ്, അയാൾ അറിഞ്ഞിട്ടുണ്ടാകില്ല,
0: എന്നാൽ പടച്ചവൻ കണ്ടിട്ടില്ലേ? അവന്റെ ശിക്ഷ നീ ഭയക്കുന്നില്ലേ? ഈ 50 രൂപ കാരണം നരകത്തിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ വന്നാൽ അത് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ മോനെ? ഉമ്മയുടെ വാക്കുകൾ ഹാഷിമിനെ ചിന്തിപ്പിച്ചു. അവന്റെ തെറ്റ് അവന് ബോധ്യമായി. കുറ്റബോധത്തോടെ അവൻ പറഞ്ഞു,
2: എന്നോട് ക്ഷമിക്കണമ്മാ, എനിക്ക് ഞാൻ ചെയ്ത തെറ്റിന്റെ ഗൗരവം അപ്പ അറിയില്ലായിരുന്നു. ഞാൻ ഇത് അയാൾക്ക് തിരിച്ചു കൊടുത്തേക്കാം.
0: മോനെ, അന്യന്റെ നയാ പൈസ പോലും അന്യായമായി സ്വന്തമാക്കിക്കൂടാ. ഒരാൾ പല്ല് തേക്കുന്ന അറാക്കിന്റെ കൊള്ളി അന്യായമായി എടുത്താൽ പോലും അവൻ സ്വർഗം നിഷിദ്ധമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോ തന്നെ പോയി അത് തിരിച്ചു കൊടുക്കൂ.
2: ശരി ഉമ്മ.
0: ഹാഷിം കടലക്ഷ്യമാക്കി ഉടനെ ഓടി.
1: ദാ, നിങ്ങൾ ബാക്കി തന്നതിൽ 50 രൂപ അധികമുണ്ടായിരുന്നു, അത് തരാൻ വന്നതാ.
0: ഹാഷിം ഓടിവന്നതിന്റെ കിതപ്പോടെയാണ് കടക്കാരനോടത് പറഞ്ഞത്. കാശ് വാങ്ങിക്കൊണ്ട് കടക്കാരൻ പറഞ്ഞു,
2: അതെയോ?
0: ഓ, തിരക്കിനിടയിൽ തെറ്റുപോയതാകും. ഇങ്ങനെ സത്യസന്ധരായ മക്കളെ കാണാൻ പ്രയാസമുള്ള കാലാണിത്.
2: മോനെ, മോനല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.
0: കടക്കാരൻ പറഞ്ഞത് കേട്ടപ്പോ ഹാഷിമിന് എന്തെന്തില്ലാത്ത സന്തോഷവും അഭിമാനവും തോന്നി. കടക്കാരൻ ഭരണയിൽ നിന്ന് ഒരു മിഠായി എടുത്ത് നീട്ടിയപ്പോഴേക്കും അതാ ഹാഷിം അവൻ ഓടി അകലെത്തിയിരുന്നു. അന്നേരം അവന്റെ മനസ്സ് നിറയെ അവന്റെ ഉമ്മയായിരുന്നു.
1: മക്കളെ, കഥ കേട്ടല്ലോ.
0: കഥയിൽ വളരെ വലിയൊരു ഗുണപാഠം
1: അല്ലേ? അന്യന്റെ സ്വത്ത് ആഗ്രഹിക്കരുത്, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവർക്ക് പറ്റുന്ന തെറ്റോ അവരെടുത്ത് നഷ്ടപ്പെടുന്നതോ ഇതൊക്കെ
0: അതൊന്നും അത്ര പ്രശ്നമല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നമ്മളെ വശത്താക്കി മാറ്റും. അപ്പം ആ കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അന്യായമായി ഒന്നും നമ്മൾ എടുക്കാൻ പാടില്ല, ഒരാളുടേത് എടുക്കാൻ പാടില്ല. ഇനിയൊരു നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരു പേനയാണെങ്കിൽ പോലും
2: അവനോട് ചോദിച്ചിട്ടേ നമ്മൾ എടുക്കാവൂ അല്ലേ. നമ്മളുടേതു മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ അവകാശമുള്ളത്. മറ്റുള്ളവരുടേത് നമ്മൾ എടുക്കുമ്പോഴും നമ്മൾ ഉപയോഗിക്കുമ്പോഴും അവരുടെ ഇഷ്ടവും സമ്മതവും അനുവാദവും ഇല്ലാതെ അത് നമുക്ക് ഉപയോഗിച്ചാൽ അത് തെറ്റാണ് എന്ന് പഠിക്കുന്ന, അത് പാഠമാകേണ്ട ആളുകളാണ് നമ്മൾ. അപ്പം അതുകൊണ്ട് നല്ല സ്വഭാവമുള്ള മക്കളായി വളരെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മറ്റൊരു കഥയുമായി അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാല്ലാ, നമ്മുടെ ഇതുവരെ കൂടെ നമ്മുടെ ഉണ്ടായിരുന്നത് കാതികൻ അബ്ദുസ്സലാം വീട്ടിയാണ്. ഉസ്മാൻ പാലക്കാഴിയുടെ രചനക്ക് അന്യന്റെ സ്വത്ത് ആഗ്രഹിക്കരുത് എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് വീട്ടി അബ്ദുസ്സലാം നടത്തിയ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
4: നമ്മളിനി ജനക്ഷേമം പരിപാടിയിലേക്കാണ് പോകുന്നത്. ജനക്ഷേമം നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരുപാട് സർക്കാർ സംവിധാനങ്ങൾ, മറ്റു പല സംവിധാനങ്ങളെ സംബന്ധിച്ചുള്ള അറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകുന്ന ഒരു പ്രോഗ്രാമാണ്. ഇന്ന് നോർക്ക റൂട്ട്സുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വിറ്റി അബ്ദുസ്സലാമിൻ്റെ കൂടെ അതിഥിയായി മുഹമ്മദ് കക്കാട് ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പൊതുജന താൽപ്പര്യാർത്ഥം പീസ് റേഡിയോ സംഘടിപ്പിക്കുന്ന വ്യത്യസ്തമായ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ജനക്ഷേമം. ഇന്നത്തെ ജനക്ഷേമത്തിൽ നോർക്കയുടെ ഫാക്കൽറ്റി ആയിട്ടുള്ള, അതുപോലെ പത്രപ്രവർത്തകനുമൊക്കെ ആയിട്ടുള്ള മുഹമ്മദ് കക്കാടാണ് നമ്മുടെ കൂടെയുള്ളത്. സാറേ, ജനക്ഷേമം പരിപാടിയിലേക്ക് നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
6: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: സാർ, പീസ് റേഡിയോ വ്യത്യസ്ത പരിപാടികൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ ജനക്ഷേമത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് പരിപാടികൾ സംപ്രേഷണം ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചും ഈ നോർക്കയുമായി ബന്ധപ്പെട്ട ഏറെ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നോർക്കയുടെ കുറേ കാലത്തെ ഫാക്കൽറ്റി ആയിരുന്ന ഒരു അനുഭവത്തിൽ നിന്നും അറിവിൽ നിന്നും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് എന്തൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ പറയാനുള്ളത് എന്നുള്ളത് ഇൻഷാല്ലാ നോക്കും. പക്ഷേ അതിൻ്റെ തുടക്കത്തിൽ നമുക്ക് നോർക്ക എന്താ എന്നുള്ളത് പലപ്പോഴും അറിയാത്ത ആളുകളുണ്ടാവും. അത് നോർക്കയെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് നമുക്ക്.
6: അതെ അതെ അതെ, ശരിയാണ്. ഈ നോർക്ക എന്നുള്ളത് പല ചിലരൊക്കെ കേട്ടിട്ടുണ്ടാകും, പക്ഷേ എങ്കിലും അതിനെപ്പറ്റി വേണ്ടതുപോലെ എന്താണെന്നുള്ളത് മിക്കവാറും അത് ഗൾഫുകാർക്കും ഗൾഫുകാരുടെ കുടുംബങ്ങൾക്കും അതുമായി അവരുമായിട്ടുള്ള റിലേറ്റഡായിട്ടുള്ള ആളുകൾക്കും ഇതിനെപ്പറ്റി കൂടുതലൊക്കെ അറിയാൻ സാധ്യതയുള്ളൂ. അതായത് നോർക്ക, അതായത് പ്രവാസി കേരളീയ കാര്യ വകുപ്പ്, ഇത് സംസ്ഥാനത്ത് ആദ്യമായി ഇന്ത്യയിൽ വരുന്നത് കേരളത്തിലാണ്. 1996 ഇങ്ങനൊരു വകുപ്പ് ഇവിടെ രൂപീകരിക്കുന്നത്, സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവാസി കേരളീയകാര്യ വകുപ്പ് വരുന്നത്. അതേസമയത്ത് പ്രവാസം അതിനു മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. അറിയാലോ, കേരളത്തിൽ നിന്ന് ഒരു 1960 തന്നെ വിദേശത്തേക്ക്, അറബ് നാടുകളിലേക്ക് ആളുകൾ തൊഴിൽ തേടി പുറപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പ്രവാസത്തിന് അതിനേക്കാളും പഴക്കമുണ്ട്. പ്രവാസം മനുഷ്യൻ്റെ നൂറ്റാണ്ടുകളുടെ പഴക്കം തന്നെയുണ്ട്. ഇപ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലത്ത് മുഹമ്മദ് നബിയുടെ അനുചരന്മാരിൽ പലരും മക്കാരും മദീനക്കാരും മാത്രമായിരുന്നില്ല, ബിലാല്, വഷി തുടങ്ങിയവരെല്ലാം തന്നെ ആഫ്രിക്കൻ വംശജരായിരുന്നു. അതുപോലെ തന്നെ യൂറോപ്യരുണ്ടായിരുന്നു. ഇങ്ങനെ വേറെ പല രാജ്യത്തിൽ നിന്നുള്ളവരുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, പ്രവാസത്തിന് കുറേ ഒരുപാട് ഉണ്ട്. ഇവിടെ നമുക്ക് കേരളത്തിൽ നിന്ന് തൊഴിൽ തേടി വിദേശത്തേക്ക് ആളുകൾ പോകാൻ തുടങ്ങിയിട്ടുള്ളത് 60 പക്ഷെ അതിങ്ങനെ 70 കൂടിക്കൂടി വന്നു. അതായത് അറേബ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക സുസ്ഥിതി വരികയും ഇവിടെ കേരളത്തിലാകട്ടെ പട്ടിണിയും ദാരിദ്ര്യവും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അന്ന് തൊഴിലില്ലായ്മയുമായിട്ട് നിത്യജീവിതത്തിൽ തന്നെ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഘട്ടമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടുന്ന് ആളുകൾ പോകാൻ തുടങ്ങി. അറബികളാവട്ടെ ഇവരെല്ലാം തന്നെ രണ്ടു കൈയും നീട്ടി ആസുമനസ്സുകൾ അങ്ങനെ തന്നെ സ്വീകരിച്ചു. അവിടെ അവർക്ക് തൊഴിൽ കൊടുത്തു, സാമ്പത്തികമായിട്ട് അവനെ മെച്ചപ്പെട്ടു തുടങ്ങി. അങ്ങനെ കൂടെ കൂടെ ആളുകൾ അങ്ങോട്ടുള്ള ഒഴുക്ക് തുടങ്ങി. ഇത് വർദ്ധിച്ചു വർദ്ധിച്ചു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്ത് ഇങ്ങനെ വിദേശികളുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ അതിലുള്ള സുരക്ഷിതത്വത്തിൻ്റെയും കുടിയേറ്റത്തിലുള്ള നിയമം അനുസൃതമല്ലാത്ത രൂപത്തിലുള്ള വരവിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി ഇവിടുന്ന് അങ്ങോട്ടുള്ള പുറപ്പെടുന്ന കാര്യത്തിലും. അങ്ങനെ ഈ ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളവും അറബ് രാജ്യത്തെ സംബന്ധിച്ചിടത്തെല്ലാം തന്നെ ഈ വിദേശികളുടെ കുടിയേറ്റത്തിൽ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമാനുസൃതമായിട്ടുള്ള രീതിയിലേക്ക് വരണം, ഇവിടുന്ന് പോകുന്നവർക്ക് പല പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1996 പ്രവാസി കേരളീയ കാര്യ വകുപ്പ് എന്നുള്ള, അതാണ് നോർക്ക എന്ന് പറഞ്ഞ രൂപീകരിക്കുന്നത്. ഇവർ പ്രവാസികളുടെ സുരക്ഷിതത്വം അതുപോലെ തന്നെ അവരുടെ അവകാശ സംരക്ഷണം, അവർക്ക് നിയമസഹായം ഇത്യാദി കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം. പക്ഷേ ഈ നോർക്കയുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ ഏജൻസിയായിട്ട് അത് ആ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതാണ് നോർക്ക റൂട്ട്സ്. പലപ്പോഴും അതായിരിക്കും കേട്ടിട്ടുണ്ട്, ഈ നോർക്ക റൂട്ട്സ് രൂപീകരിച്ചു. ഈ നോർക്ക റൂട്ട്സ് എൻ്റെ ഫീൽഡ് ഏജൻസിയായിട്ട് 2002 ഈ നോർക്ക റൂട്ട്സ് രൂപീകരിച്ചത്. അപ്പം നോർക്ക എന്താണ്, നോർക്ക റൂട്ട്സ് എന്താണെന്ന് പറ്റി നിങ്ങൾക്ക് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ടല്ലോ. അതാണ്
5: ഇതിൽ പിന്നെ നമ്മളിപ്പോൾ ഈ നോർക്കൻ്റെ കാര്യം പറയുമ്പോൾ, നോർക്ക ഇന്ത്യയിൽ കേരളത്തിലാണ് ആദ്യമെത്തി തുടങ്ങുന്നത്.
6: അതെ അതെ അതെ അതെ.
5: പിന്നെ പ്രവാസി എന്ന് പറയുന്നിടത്ത് ഇന്ത്യ വിട്ടു പോകണോ, അതല്ല ഇന്ത്യക്കകത്ത് തന്നെ കേരളക്കാരാണെങ്കിൽ വിവിധ സ്റ്റേറ്റുകളിൽ പോവുകയാണെങ്കിൽ അവർ ഈ പരിധിയിൽ പെടൂല.
6: അതെ അതെ അതെ. ഈ കേരളീയ പ്രവാസികാര്യ വകുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലുമുള്ള ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ വ്യത്യസ്ത കാറ്റഗറി ആണെങ്കിലും ഇവരെല്ലാവരും തന്നെ പ്രവാസികൾ എന്നുള്ള ആ ഒരു കാറ്റഗറിയിലാണ് ഇവരെല്ലാം തന്നെ ഉൾപ്പെടുന്നത്.
5: അപ്പോൾ ഇവിടെ പിന്നെ നമ്മൾ പലപ്പോഴും വായിച്ചു പറഞ്ഞതൊക്കെ ഒരു കാര്യമുണ്ട്, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുറത്തു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ശരിക്കും ഈ നോർക്ക ഇടപെടുന്നത്, ഏതൊക്കെ ഏരിയകളിലാണ് നോർക്കയുടെ ഹെൽപ്പ് കിട്ടുന്നത് എന്നുള്ളതിനെ. അതായത് ആദ്യം ഇപ്പോൾ ഒരാൾ എനിക്ക് പുറത്തു പോയി ജോലി ചെയ്യാം അല്ലെങ്കിൽ ഗൾഫിൽ പോകണം, അപ്പോൾ അവിടെ നോർക്ക എങ്ങനെയാണ് അവനെ സഹായിക്കുന്നത്?
6: അതെ, നോർക്കയുടെ 2-3 ഘട്ടമായിട്ടാണ്. ഒന്ന്, താങ്കൾ ഉന്നയിച്ച പോലെ തന്നെ ഒരാൾ തൊഴിൽ തേടി വിദേശത്തേക്ക് പോകണം എന്നാഗ്രഹിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളിൽ തന്നെ എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള അവിടുന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. നോർക്ക രൂപീകരണത്തിൻ്റെ ലക്ഷ്യവും അതിൻ്റെ പ്രവർത്തനവും അവിടെ വെച്ച് തന്നെ തുടങ്ങുന്നുണ്ട്. ഒന്ന്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ അതിൽപ്പെട്ട ഒരു കാര്യമാണ്. അതായത് വിദേശത്തേക്ക് ജോലി തേടി പോകുന്നവർക്ക് അവിടെ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ജോലി ലഭിക്കുന്നതിന് ഇവിടെ അവർ എത്രമാത്രം അവർ ക്വാളിഫൈഡ് ആണ്, യോഗ്യരാണ് എങ്കിലും അതിൻ്റെ സത്യസന്ധത, വിശ്വസനീയത ഉറപ്പുവരുത്തണം. അതിന് ആ രാജ്യത്തിൻ്റെ എംബസിയുടെ അറ്റസ്റ്റേഷൻ ആവശ്യമാണ്. UAE-യിലേക്കാണ് UAE എംബസി, സൗദിയാണെങ്കിൽ സൗദി എംബസി എസിറ്റിസ്. അപ്പോൾ ഈ എംബസി അറ്റസ്റ്റേഷന് കിട്ടണമെങ്കിൽ ആദ്യം ഇന്ത്യയുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അറ്റസ്റ്റേഷൻ നടക്കണം. ആ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അറ്റസ്റ്റേഷൻ നടത്തുന്നത് ഇവിടെ നോർക്ക മുഖേനയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ HRD അറ്റസ്റ്റേഷൻ ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. ആ HRD അറ്റസ്റ്റേഷൻ കഴിയണം. അത് കഴിഞ്ഞിട്ട് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സിൻ്റെ ആ അറ്റസ്റ്റേഷൻ കഴിയണം. അത് കഴിഞ്ഞാണ് പിന്നെ എംബസിയുടെ അറ്റസ്റ്റേഷൻ. ആ എംബസിയുടെ അറ്റസ്റ്റേഷൻ മുമ്പുള്ള ഈ അറ്റസ്റ്റേഷൻ എല്ലാം തന്നെ നടത്തി കൊടുക്കുന്നത് നോർക്ക റൂട്ട്സ് മുഖേനയാണ് നടക്കുന്നത്. അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കൊടുക്കുന്നില്ല, അതിൻ്റെ ചുരുക്കം അതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് പല രാജ്യങ്ങളിലേക്കും അവിടെയുള്ള തൊഴിൽ അവസരങ്ങളെപ്പറ്റി നോർക്ക അന്വേഷിക്കുകയും അതുപോലെ തന്നെ നോർക്ക അവർ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ റിക്രൂട്ട്മെൻറ്റ് ഇപ്പം UAE, കുവൈത്ത്, സൗദി അറേബ്യ ഇങ്ങനെ തുടങ്ങിയിട്ട് അതുപോലെ തന്നെ UK ഇങ്ങനെ ചില രാജ്യങ്ങളിലേക്കെല്ലാം തന്നെ നോർക്ക മുഖേന റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന മറ്റൊന്നാണ് ODEPAC എന്ന് കേട്ടിട്ടുണ്ടാവും, ODEPC. അപ്പോൾ ഇവ ശരിക്കും അംഗീകൃത സർക്കാരിൻ്റേതായിട്ടുള്ള 2 റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളേ ഉള്ളൂ. അത് ഒന്ന് ഈ നോർക്ക റൂട്ട്സും അതുപോലെ തന്നെ ODEPAC-ഉം. മറ്റ് ട്രാവൽസുകളും മറ്റുള്ളവരും പലരും ഇവിടുന്ന് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. പക്ഷേ അതിന് കുറേ നിബന്ധനകളുണ്ട്, അത് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് അതിൻ്റെ അംഗീകാരം എങ്ങനെയാണ് ഇത്യാദി കാര്യങ്ങൾ. ഏതായിരുന്നാലും നോർക്ക നടത്തി വരുന്നത് ഇങ്ങനെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട് നോർക്ക. പിന്നെ മൂന്നാമതായിട്ട് നടത്തുന്നതെന്നാൽ ഇങ്ങനെ പോകുന്നവർക്ക് അവിടെ എത്തിയ ശേഷം അവിടേക്ക് തൊഴിൽ പ്രശ്നങ്ങൾ, നിയമപ്രശ്നങ്ങൾ നേരിടാതിരിക്കാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്തെല്ലാം മുൻകരുതലുകൾ ആവശ്യമാണ് എന്നുള്ളതിനെപ്പറ്റി അവർക്ക് ബോധവൽക്കരണം നൽകുന്ന ODEPAC എന്ന് പറയും. ODEPAC ഞാൻ പറഞ്ഞ ഏജൻസി. ഈ ODEPAC-ൻ്റെ നോർക്കിന് ഏത് മുഖേന പോവുകയാണെങ്കിലും ഇവർക്ക് വേണ്ടി ഒരു പ്രീ ഡിപ്പാർച്ചർ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം എന്ന് പറയും, PDOP. അതെ, ആ PDOP നടത്തുന്നുണ്ട്. ആ PDOP-യിൽ അവർക്ക് വിസയെ സംബന്ധിച്ചും അവിടുത്തെ തൊഴിൽ നിയമങ്ങൾ, പിന്നെ അവിടുത്തെ ലേബർ കോൺട്രാക്ട് എന്നിങ്ങനെ തുടങ്ങി ഗൾഫിലെ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി എല്ലാം തന്നെ ഒരു അവബോധം നൽകുന്ന ഒരു കോഴ്സാണത്. ആ രൂപത്തിൽ അതങ്ങനെ PDOP നടത്തി കൊടുക്കുന്നുണ്ട്.
5: അതിന്റെ PDOP
6: ഈ PDOP ഫാക്കൽറ്റി ആയിരുന്നു ഞാൻ. അത് നമ്മൾ പാസ്പോർട്ട് എടുക്കുന്ന മുതൽ പിന്നെ വിസയുടെ കാര്യങ്ങൾ, അവിടുത്തെ തൊഴിൽ പ്രശ്നങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം തന്നെ അതിൽ ചർച്ച ചെയ്തു. പിന്നെ മറ്റൊന്ന് നോർക്ക് ചെയ്തു വരുന്നതിൽ പ്രധാനപ്പെട്ടത് കുറേ കാര്യങ്ങൾ, അതിൽ വളരെ പ്രധാനപ്പെട്ട മാത്രമാണ് ഇവിടെ പരാമർശിക്കുന്നത്. മറ്റൊന്ന്, ഇങ്ങനെ പോകുന്നത് ചിലപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുമ്പം അവിടുത്തെ ഭാഷാ പഠനം ഇംഗ്ലീഷിൽ തന്നെ എത്ര അവൻ്റെ നോളജി കാര്യങ്ങൾ തന്നെ NELT പോലുള്ളതെല്ലാം തന്നെ കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള വിദേശ ഭാഷയിലുള്ള പരിശീലനവും അതിനുള്ള കോഴ്സുകളും നോർക്ക് മുഖേന നടത്തി വരുന്നത്. ഇതൊക്കെയാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്.
5: ഓക്കെ, അപ്പോൾ ഒരു മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പം അവിടുത്തെ അവിടെ പാലിക്കേണ്ട അതിൻ്റെ കടലാസ് രേഖകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിയമപരമായ കാര്യങ്ങൾ, അവബോധങ്ങൾ, കാര്യങ്ങൾ റെഡിയാക്കലും. പിന്നെ ഒരാൾ പ്രവാസിയായി കഴിഞ്ഞു, അപ്പോൾ സ്വാഭാവികമായൊരു വേറെ രാജ്യത്ത് പോകുമ്പോൾ അവിടുത്തേതായ നിയമങ്ങളും പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും അകപ്പെടാൻ ചാൻസ് ഉണ്ട്. അതെ, അവർക്ക് സൂചിപ്പിച്ചു പണ്ടുള്ള പോലെയല്ലല്ലോ, ഒരുപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും.
6: അപ്പം
5: അവിടെ ഇങ്ങനെ നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങളിലുള്ള സഹായങ്ങൾ, നിയമപരമായ പിന്നെ ഇത്തരം ഹെൽപ്പുകൾ കൊടുക്കുന്ന ഇടത്ത് നോർക്ക് എന്താ ചെയ്യുന്നത്?
6: അങ്ങനെ നോർക്കക്ക് ഇതുപോലെ തന്നെ ഒരു പ്രത്യേകം സെല്ല് തന്നെയുണ്ട്, നിയമസഹായ സെല്ല്. അങ്ങനെ സെല്ല് തന്നെ ഉണ്ട്. നമ്മൾ വിദേശത്ത് ഇതും പലർക്കും അറിയില്ല. അവിടെ ചിലപ്പം തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് ശിക്ഷിക്കപ്പെട്ട് ജയിലുകളിൽ കഴിയുന്ന ആളുകൾ വരെയുണ്ട്. അതേസമയത്ത് ആരെയും ഒരു രാജ്യവും കരുതി കൂട്ടി ശിക്ഷിക്കുന്നുമില്ല. പക്ഷെ അതിൻ്റെ എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ പെട്ടോ അതെന്താണെന്നുള്ളത് വ്യക്തമാക്കുകയും നിയമപരമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഇന്നതാണെന്നുള്ളത് വ്യക്തമാക്കി കൊടുത്തിരുന്നെങ്കിൽ അവരുടെ ശിക്ഷ അതിൽ നിന്ന് ഒഴിവാകാനും അവർ രക്ഷപ്പെടാനും സാധിക്കുന്ന എത്രയോ സംഗതികളുണ്ട്. അപ്പോൾ പിന്നെ മാത്രമല്ല, ഈ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു പറഞ്ഞാൽ എല്ലാവരും ഈ അറബികളുടെ കീഴിൽ തന്നെ അല്ല ജോലി ചെയ്യുന്നത്. അതിൻ്റെ അറബികൾ അതിൻ്റെ സ്പോൺസർമാരായിട്ടുണ്ടാവുകയാണെങ്കിലും മറ്റ് പല വിദേശികളും ഇങ്ങനെ സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട്. അപ്പോൾ ആ വിദേശികളിലും ഇടയിൽ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടും ചിലപ്പോൾ ഇതുപോലെയുള്ള ഏതെങ്കിലും അകപ്പെട്ടെന്നൊക്കെ വരാം. ഏതായിരുന്നാലും ശരി, ഒരു അർഹതപ്പെട്ടവർക്ക് നിയമാനുസൃതമായ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു നിയമസഹായ സെല്ല് ഈ പ്രവാസികൾക്ക് വേണ്ടി നോർക്കയിൽ പ്രവർത്തിക്കുന്നുണ്ട്.
5: അതിപ്പോൾ അവിടെ ഗൾഫിലുള്ളപ്പോൾ സൗദിയിലാണെങ്കിൽ ഓരോ രാജ്യങ്ങളിൽ അതിൻ്റെ സെല്ല് എങ്ങനെയാണ്, എവിടെയായിരിക്കും ഉണ്ടാവുക? അത് പിന്നെ എംബസി വഴിയാണോ, കോൺസുലേറ്റ് വഴിയാണ്?
6: അതെ, ഇത് കോൺസുലേറ്റ് വഴിയാണ്. കോൺസുലേറ്റിൽ ഇതിന് പ്രത്യേകം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഒരിടത്തും ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. ആ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഇവർക്ക് നിയമസഹായം തേടാം. അതല്ലെങ്കിൽ ഇതിന് നോർക്കയുമായിട്ട്, നമ്മുടെ നോർക്കയുടെ ഓഫീസുകൾ ഇവിടെ തിരുവനന്തപുരത്തും കോഴിക്കോടും എറണാകുളത്തുമാണ് നോർക്കയുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. ഈ നോർക്കയുമായി ഇവിടെയുള്ള അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അവർ നേരിട്ടോ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ രേഖകൾ, പക്ഷെ ഇവരെന്തായിരിക്കണം, ഇവർ ശരിക്കും അവിടെ നിയമാനുസൃതമായി കഴിയുന്നവരായിരിക്കണം. ഇപ്പോൾ അവിടെ ഒരു വിസ 2 വർഷമാണെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് വിസ റിന്യൂവൽ ചെയ്യാതെ വീണ്ടും അവിടെ തന്നെ നിയമവിരുദ്ധമായിട്ട് അവിടെ നിന്ന് എന്നിട്ട് അവർ പ്രശ്നത്തിൽ പെട്ടാൽ അതിലൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ നിയമാനുസൃതമായി നിൽക്കുന്നു, അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് അവർ ശിക്ഷിക്കപ്പെടുന്ന ഒരവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്ത് അവരെ സഹായിക്കാനുള്ള നിയമസഹായ സെല്ലുകളുണ്ട്. പിന്നെ മറ്റൊന്നുള്ളത്, അവിടെയുള്ള എല്ലാ പ്രവാസികൾക്കും ഈ നോർക്കയുടെ ഒരു തിരിച്ചറിയൽ കാർഡ്, ഒരു ID കാർഡ് വിതരണം ചെയ്യുന്നുണ്ട്. ഈ ID കാർഡ് കൊണ്ട് അവരൊരു പ്രവാസിയാണ് എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി മാത്രമല്ല, അതോടൊപ്പം അവർക്ക് വേറെ ആനുകൂല്യങ്ങളും, അവരൊരു പക്ഷേ ആ പ്രവാസകാലത്തിൻ്റെ അടുക്ക് മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിനുള്ള സാമ്പത്തിക സഹായം, അതുപോലെ തന്നെ എന്തെങ്കിലും മാരകമായ രോഗങ്ങൾ വന്ന് ആ ചികിത്സക്കുള്ള സഹായം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള സഹായങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്ന ഇതുകൊണ്ട്. പിന്നെ അതുപോലെ അവർ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഇൻഷുറൻസ് കാർഡുണ്ട്. അത് ഇതുപോലെ തന്നെ പ്രീമിയം അടച്ചുകൊണ്ടുള്ളതാണ്. അവർക്കും ഇൻഷുറൻസ് ചേർന്നിട്ടുണ്ടെങ്കിൽ ചികിത്സ, മരണാനന്തര സഹായം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പുറമെ ഏതെങ്കിലും ആൾ അവിടെ നിന്ന് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മൃതദേഹം കൊണ്ടുവരുന്നതിനോ, അതെ, ഇനി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരാൾ തീർത്തും അസുഖമായിട്ട് അവിടെ നിന്ന് വരികയാണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ എയർപോർട്ടിൽ നിന്ന് ആശുപത്രികളിലേക്കോ വീടുകളിലേക്കോ എത്തിക്കാനുള്ള ആംബുലൻസ് സർവീസും ഈ നോർക്കയുടെ കീഴിലുണ്ട്. പക്ഷേ ഇതൊന്നും പലർക്കും അറിയില്ല. ഇത് ഇങ്ങനെ ബന്ധപ്പെട്ടാൽ അവർക്ക് ഈ സഹായങ്ങൾ, ആംബുലൻസ് സർവീസ് സഹായങ്ങൾ അവർക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ പ്രവാസികളുടെ മക്കൾ, പാവപ്പെട്ട പ്രവാസികൾ, എല്ലാ പ്രവാസികളിലും അല്ല, അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ളൊരു നിബന്ധനകളും അതിൻ്റെ വരുമാനം എല്ലാം തന്നെ പരിധിയുണ്ട്. എങ്കിലും അവരുടെ മക്കൾക്ക് ഡിഗ്രി, അവർക്ക് പഠനത്തിന് വേണ്ടിയുള്ള സ്കോളർഷിപ്പ്, ഈ നോർക്കയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അവരവർക്ക്. പിന്നെ ഈ പ്രവാസികളുടെ പ്രവാസികളുടെ സമ്മേളനം, ഈ പ്രവാസികളുടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും അല്ലെ വിദേശ രാജ്യങ്ങളിലും കേരളത്തിൻ്റെ പുറത്തുള്ളവരെല്ലാവരെയും തന്നെ സമ്മേളിപ്പിച്ചുകൊണ്ടുള്ള സമ്മേളന പരിപാടികളും ഈ നോർക്കയുടെ കീഴിൽ നടന്നു വരാറുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ കുറേ സംഘടനകളുണ്ടാവുമല്ലോ, ഈ സംഘടനകൾക്കുള്ള അംഗീകാരം നൽകൽ, ഇങ്ങനെ പ്രവാസികൾക്ക് വേണ്ടിയും നോർക്കയുടെ കീഴിൽ ഒരുപാട് സേവനങ്ങൾ ഒരുപാട് സർവീസുകൾ നടത്തി വരുന്നുണ്ട്.
5: പിന്നെ സാറേ, അതിൽ വരുന്നൊരു വേറെ വിഷയം, പിന്നെ നമ്മളിപ്പോൾ രണ്ട് ഭാഗങ്ങൾ പറഞ്ഞു, മുമ്പുള്ളതും പ്രവാസിയായി കഴിഞ്ഞതിന് ശേഷമുള്ളതും, പിന്നെ പ്രവാസം ഉപേക്ഷിച്ച് നാട്ടിലെത്തിയ ഒരാൾക്ക് അവർക്ക് എന്തൊക്കെ ഹെൽപ്പാണ് നോർക്ക നൽകുന്നത്?
6: അതെ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് പ്രവാസത്തിന് മുമ്പുള്ളതും പറഞ്ഞ്, പ്രവാസത്തോടൊപ്പമുള്ളതും പറഞ്ഞു. ഇനി പ്രവാസത്തിന് ശേഷം അവർക്കുള്ള സേവനങ്ങൾ അതുണ്ട്. അത് മിക്കവാറും അവർക്കൊരു സമാശ്വാസ പദ്ധതിയായിട്ട് സാന്ത്വന എന്ന പേരിലാണ് അത് പറയുന്നത്. അവർക്കൊരു ആശ്വാസം നൽകാനുള്ള പദ്ധതികളാണല്ലോ വേണ്ടത്. അങ്ങനെ തിരിച്ചു വരുന്നവർക്ക് ഇവിടെ നിന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അവർ രോഗം ഉണ്ടെങ്കിൽ ആ രോഗത്തിന് അവർക്ക് ചികിത്സാ സഹായങ്ങൾ നൽകുന്നുണ്ട്. ഇനി പ്രവാസി മരണപ്പെട്ടു എന്ന് കരുതുക, അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തിന്, പ്രവാസിയുടെ കുടുംബത്തിനുള്ള സഹായ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. അത് പിന്നെ ഏതെങ്കിലും അവർ വല്ല അംഗവൈകല്യം സംഭവിച്ചു, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഉണ്ടാവുമല്ലോ, ആ അത്തരം ഉപകരണങ്ങൾ അവരെ നൽകി അവരെ സഹായിക്കുന്നുണ്ട്, അതിനുവേണ്ടി സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട്. ഈ രൂപത്തിലെല്ലാം തന്നെ വന്നവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് സഹായങ്ങൾ.
5: ഈ സഹായങ്ങളൊക്കെ അതിൽ പിന്നെ നോർക്കയിലെ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രം അല്ലേ, അവർക്കല്ലേ ലഭിക്കുക? അപ്പോൾ പ്രവാസിയെ എല്ലാവർക്കും കിട്ടിക്കണമെന്നുണ്ടാവില്ല.
6: അതുകൊണ്ട് ഇതിൽ അവർ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവർ എവിടെയും രജിസ്റ്റർ ചെയ്തവരാകണം എന്നൊന്നുമില്ല. അവർ രണ്ട് വർഷം അവിടെ ഗൾഫിൽ ഉള്ള ഒരു പ്രവാസിയായിരുന്നു എന്നുള്ളതിൻ്റെ ആ പ്രൂഫ് മാത്രമായി, അത് ശരി, ആ പ്രൂഫ് മാത്രം മതി രണ്ട്. അപ്പോൾ അതിനെ അവർ തിരിച്ചു വന്നു എന്നുള്ളതിന് അവരെ എമിഗ്രേഷൻസിയിൽ പിന്നെ വേണം, അവർ പോയിട്ടുണ്ട് എന്നുള്ളതിന്, തിരിച്ചു വന്നു എന്നുള്ളതിന്, അതുപോലെ വിസൻ്റെ വേണം, അവരവിടെ ജോലി ആയിരുന്നു എന്നുള്ളതിന്, രണ്ട് വർഷമായിട്ടുണ്ടെന്നുള്ള കാലാവധി അതിൽ നിന്ന് കിട്ടണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ സഹായങ്ങളെല്ലാം തന്നെ അവർക്ക് ലഭ്യമാണ്.
5: ലഭ്യമാവും.
6: അതെ അതെ.
5: പിന്നെ അതിൽ പെൻഷൻ കിട്ടുന്നൊരു കാര്യമാണ്.
6: ആ
5: അതിൽ അതിൻ്റെ രീതി എങ്ങനെയാണ്?
6: ആ അതെ, ഈ പ്രവാസി പെൻഷൻ എന്നാണ് ഇതിനെപ്പറ്റി പറയുക. പക്ഷേ ഈ പെൻഷൻ്റെത് അതിന് പ്രത്യേകമായിട്ട് തന്നെ ഒരു കേരള പ്രവാസി ക്ഷേമനിധി ബോർഡുണ്ട്, ഈ പ്രവാസി വെൽഫെയർ ബോർഡ്. ഈ വെൽഫെയർ ബോർഡാണ് ഈ പെൻഷൻ നൽകുന്നത്, അതും നോർക്കയുടെ റിലേറ്റഡ് തന്നെയാണ്. അതെ. അപ്പോൾ ഈ വെൽഫെയർ ബോർഡിൽ നിന്ന് 60 വയസ്സ് തികഞ്ഞ ഒരാൾക്ക് അവർക്ക് പെൻഷൻ കിട്ടും. പക്ഷെ അതിനുള്ള നിബന്ധന എന്തെന്ന് വെച്ചാൽ 5 വർഷം അവരിതിന് പ്രീമിയം അടക്കേണ്ടതുണ്ട്.
5: അവിടെയാണ് കാശ്.
6: അതെ, അത് മാത്രം. അത് മാസത്തിൽ 200 രൂപയാണ് നാട്ടിലുള്ളവരാണെങ്കിൽ അടക്കേണ്ടത്. ഗൾഫിലുള്ളവരാണെങ്കിൽ അവർ 350 രൂപ ആണ് മാസത്തിൽ പ്രീമിയമായി അടക്കേണ്ടത്. അങ്ങനെ ചുരുങ്ങിയത് 5 വർഷമെങ്കിലും പ്രീമിയം അവരടച്ചിരിക്കണം. അടച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പ്രീമിയം വേണ്ട, അവർക്ക് പെൻഷൻ അവർക്ക് ലഭിക്കും. അവർക്ക് ഇപ്പം 3000 രൂപ മിനിമം പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ 55 വയസ്സിലെങ്കിലും ഇവരതിൽ ചേർന്നിരിക്കണം, രജിസ്റ്റർ ചെയ്തിരിക്കണം. അതിന് ഓൺലൈൻ രജിസ്ട്രേഷനാണ്. ഇനി അതേ സമയത്ത് നേരത്തെ അടച്ചവരുണ്ടാവാനോ? ഈ 55 വയസ്സിൻ്റെ 30 വയസ്സും 40 വയസ്സാകുമ്പോൾ തന്നെ ചിലപ്പോൾ ഇതിൽ ചേർന്നവരുണ്ടാകാം. അവരെ സംബന്ധിച്ചിടത്തോളം അത്രയും അതിനാനുപാതികമായിട്ട് ഇവർക്ക് നൽകുന്ന പെൻഷൻ്റെ കാര്യത്തിലും അവർക്ക് വർധനവുണ്ടായിരിക്കും. ഇനി പ്രീമിയം അടക്കുന്നിടത്ത് മാസങ്ങൾ വിട്ടുപോയി എന്ന് വിചാരിക്കുക, യാതൊരു കുഴപ്പമില്ല, അതുകൂടി ആ കുടിശ്ശികയായിട്ട് അടച്ചിട്ട് ഇവർക്ക് ആ പ്രശ്നം അവർക്ക്
5: പരിഹരിക്കാവുന്ന. അപ്പോൾ പെൻഷൻ്റെ കാര്യത്തിൽ പലപ്പോഴും ഒരു സംശയം ഉണ്ടാവുന്നത്, ഒരാൾ അയാളുടെ മരണപ്പെട്ടു, മരണപ്പെട്ടതിന് ശേഷം അയാൾക്ക് ആ പെൻഷൻ അതവിടെ മുടങ്ങും, അതവിടെ കുടുംബത്തിന് കിട്ടുമല്ലേന്നും.
6: ആ അവർക്ക് ഇങ്ങനെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുക വരുന്നവരാണെങ്കിൽ അവർക്ക് കുടുംബ പെൻഷൻ കൊടുക്കും, കുടുംബ പെൻഷൻ കൊടുക്കും. ഇനി മാത്രമല്ല, ഈ 5 വർഷം തികയുന്നതിന് മുമ്പ് മരണം സംഭവിച്ചു എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ഒരു നിശ്ചിത സംഖ്യ അവർക്ക് അടച്ച സംഖ്യയും കൊടുക്കും, അതിൻ്റെ പുറമെ അവർക്ക് ഒരു നിശ്ചിത സംഖ്യയും ഈ കുടുംബത്തിന് അവർ കൊടുക്കും. അതോടൊപ്പം ഇവർക്കുള്ള ചികിത്സാ സഹായങ്ങളും മറ്റ് പിന്നെ പെൺമക്കളുടെ വിവാഹത്തിനുള്ള സഹായം, വിദ്യാഭ്യാസ സഹായം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള സഹായങ്ങളും ഈ ക്ഷേമ ബോർഡ് മുഖേന നൽകുന്നുണ്ട്.
5: സത്യത്തിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്രവാസികൾ സംതൃപ്തരാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർക്കയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അത് അവർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്.
6: അത് നല്ല ചോദ്യമാണ്. കാരണം ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് നോർക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളാണ്. പക്ഷെ ഇതെല്ലാം ആണെങ്കിലും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും അവർ പൂർണ്ണമായും സംതൃപ്തരല്ല. അതിന് ഈ പ്രവാസികളെ കുറ്റപ്പെടുത്തിക്കൂടാ. പ്രധാനമായതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വർഷങ്ങളോളമായിട്ട് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന പരിദേവനങ്ങളും നിവേദനങ്ങളുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിമാനയാത്രക്കൂലി. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇപ്പം ഇന്ന് ഈ പത്രങ്ങൾ നോക്കിയാൽ 10 ഇരട്ടിയാണ് വിമാനയാത്രക്കൂലി ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് എയർലൈൻസുകൾ. ഇത് ഏത് സമയത്താണ് വർദ്ധിപ്പിക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഗൾഫിൽ നിന്ന് അവധിക്ക് അവിടുത്തെ മധ്യവേനൽ അവധിക്ക് നാട്ടിലേക്ക് വന്ന കുടുംബങ്ങൾ തിരിച്ചു പോകുന്ന സമയമാണിപ്പോൾ. അവിടുത്തെ അതെ അതെ ജൂലൈ ആഗസ്റ്റ് ആണല്ലോ അവിടുത്തെ വെക്കേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഈ അവധിക്കാലത്ത് മധ്യവേനൽ അവധിക്കാലത്താണ് കൂടുതൽ ആളുകൾക്ക് അവിടുത്തെ നാട്ടിലേക്ക് വരാനൊരു അവസരം ഉണ്ടാകുക. ആ സമയത്താണ് ഇത് കുത്തനെ അങ്ങോട്ട് ഉയർന്നിട്ട് 10 ഇരട്ടി വരെയൊക്കെ ചാർജ് വർദ്ധിക്കുന്നത്. അതുപോലെ തന്നെ ഓണത്തിന്, പെരുന്നാളിന്, ക്രിസ്മസിന് ഇങ്ങനെയുള്ള ആഘോഷങ്ങളോടനുബന്ധിച്ച് നാട്ടിലേക്ക് വരുന്ന സമയത്തും ഈ അവധിക്ക് കൂടുതൽ ആളുകൾ വരുന്ന സമയത്തും പ്രത്യേകമായിട്ടുള്ള ഈ വിമാനയാത്രക്കൂലി വർദ്ധനവ് ഇത്രയും കാലമായിട്ടും അതിനൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ പ്രവാസികൾക്കുള്ള അമർഷവും പ്രതിഷേധവും സങ്കടവും ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തിക്കൂടാ. അത്രക്കുള്ള പ്രയാസങ്ങളാണ് വരുന്നത്, ഈ പ്രത്യേക കാലയളവിൽ മാത്രമാണ് വരുന്നത്. അതിൽ ഈ ഒരു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കൊന്നും തന്നെ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ നാടിൻ്റെ കാര്യത്തിൽ, ഈ നാട്ടിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, കുടുംബത്തോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങളിലെല്ലാം തന്നെ നാടിനെ ചേർത്ത് പിടിച്ചിട്ടും തങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്നില്ല എന്നുള്ള ആ ഒരു നിലവിളി ഇപ്പോഴും പ്രവാസ ലോകത്തിന് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്നും അവരിൽ ഒരു പ്രതിഷേധമായിട്ടും അതുപോലെ തന്നെ ഇത് സ്വാഭാവികമായിട്ടും ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യമാണ്. അതെ, അപ്പോൾ ആ ഒരു പ്രശ്നം ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഇവിടെ എല്ലാ കാര്യത്തിനും പ്രവാസികളെ ആശ്രയിക്കുന്ന മത സാംസ്കാരിക സാമൂഹിക സംഘടനകളും എല്ലാം തന്നെ പ്രവാസികൾ വോട്ടവകാശം പോലെയുള്ള പ്രശ്നങ്ങൾ വേറെയുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ എത്രത്തോളം എന്നറിയോ, ഇവിടെ ആളുകൾ പലപ്പോഴും ഗൾഫിൽ നിന്ന് പല ആളുകളും ഇങ്ങോട്ട് വരുന്നതിന് പകരം എപ്പോഴെങ്കിലും ചാർജ് നിരക്ക് കുറഞ്ഞ സമയത്ത് ഇവിടെയുള്ള ഫാമിലിയെ അങ്ങോട്ട് കൊണ്ടുപോയി നാട്ടിലേക്കുള്ള വരവിപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രവാസികളുടേത്. കാരണം ഈ ഒരു വിമാനയാത്രക്കൂലി കൊണ്ട് ഇത് അവർക്ക് നാടും വീടും കുടുംബവും നാട്ടുകാരെയും വീട്ടുകാരെയും കാണാനുള്ള ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല. അപ്പം അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് അവരുടെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ അങ്ങനെ ഏറ്റവും ബന്ധപ്പെട്ടവർ എപ്പോഴെങ്കിലും അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ടുള്ള വരവ് പ്രവാസികളുടേത് കുറയുന്ന ഒരു അവസ്ഥ വരെ ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. അതൊക്കെയും കാരണം ഇതാണ്. അതിനിവിടെയുള്ള നാട് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടും ഈ ഗവൺമെൻറ്റും എല്ലാം തന്നെ ഒന്നുകൂടി ഇവരുടെ കാര്യത്തിൽ ഈ ഒരു മുഖ്യ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെന്നുള്ള ഈ ഒരാവശ്യം എല്ലാവരുടെയും ഒരാവശ്യമായിട്ട് തന്നെ നിലനിൽക്കേണ്ടതും അവരുടെ ആവശ്യം തികച്ചും പരിഗണിക്കേണ്ടതുമാണ്.
5: അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് പിന്നെ നോർക്കയുമായി ബന്ധപ്പെട്ട് ഒരു പ്രവാസി അറിഞ്ഞിരിക്കേണ്ടതും അല്ലെങ്കിൽ നാട്ടിലുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതും ഏകദേശം എല്ലാ കാര്യങ്ങളും സംക്ഷിപ്തമായിട്ട് നമ്മൾ പറയുകയുണ്ടായി. ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിൽ നോർക്കയുടെ ഫാക്കൽറ്റി ആയിരുന്ന മുഹമ്മദ് കക്കാടാണ് ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. സാർക്ക് പീസ് റേഡിയോയുടെ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. എനിക്ക് തോന്നുന്നു സാറിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇനി അറിയിക്കണമെങ്കിൽ ഒന്ന് അറിയിക്കാൻ തോന്നുന്നു.
6: അതെ അതെ, നമ്പർ പറയാം. 9 8 4 6 2 9 8 3 4 3 ഒന്നുകൂടി പറയാം. 9 8 4 6 2 9 8 3 4 3
5: അപ്പോൾ ഈ നമ്പറിൽ കൂടുതൽ വിവരണങ്ങൾ നോർക്കയുമായി ബന്ധപ്പെട്ട അറിയണമെന്നെങ്കിൽ സാറിനെ വിളിച്ചാൽ മതിയാവും.
6: തീർച്ചയായും തീർച്ചയായും, എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുകയും അല്ലാത്തവർ അത്ര കാര്യങ്ങൾ അറിഞ്ഞ് സഹായിക്കാനും എൻ്റെ കഴിവിൻ്റെ അനുസരിച്ച് ഞാൻ ശ്രമിക്കുന്നതാണ്.
5: ഓക്കെ, അപ്പോൾ ഇതുവരെയും ഈ നമ്മൾ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അതുമാത്രമല്ല, ഈ പരിപാടി ഇത്രയും സമയം ശ്രവിച്ച എല്ലാ ശ്രോതാക്കൾക്കും പീസ് റേഡിയോയുടെ പ്രത്യേകമായ കൃതജ്ഞത അറിയിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ പുതിയ ജനക്ഷേമ പരിപാടിയിൽ മറ്റു പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ജനക്ഷേമം, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള ഒരു ഹൃദ്യമായ അവതരണമാണ് നമ്മൾ കാതോർത്തത്. മുഹമ്മദ് കക്കാടും വി ടി അബ്ദുസ്സലാമും നടത്തിയ സംസാരം നോർക്ക റൂട്ട്സ് അറിയേണ്ടതെല്ലാം എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടുള്ള ചർച്ചയാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ ായ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
9: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്, അവരുടെ മോള് വിവാഹം കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമ് കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. ഇങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. അത് നിങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അപ്പം ആകെ ബേജാറായി, കുറേ വാതിലിൽ മുട്ടി തുറക്കണില്ല. അപ്പോൾ ഇത്താത്താരൊക്കെ വിളിച്ചു വരുത്തി, അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചു പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു, ഞാനും ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. ഒരു ആയിക്കോട്ടെ, ഫോണിലേ നീ പോകണ്ട, ഒരു പ്രശ്നമല്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ അയാളൊരു ആണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഇവർ ഈ ഉമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷേ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത അങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ അതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണത് അയാൾക്ക് ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നും ഒരു ക്രൈസേ അല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. മുപ്പര് കൃഷി, ഇങ്ങനെ കച്ചവടം, കുടുംബം, അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ 3 ദിവസം ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റ് അല്ല മൂപ്പർക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്, ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം. എന്തിനാണ് കല്യാണം, എങ്ങനെയാകണം കല്യാണം, എന്താണ് സെക്സ്, എന്താണ് ബെഡ്റൂം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം, മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിന്നോടത്തല്ലേ, അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാ ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടിപ്പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും വൈറ്റ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്, പ്രൊഫൈസ് നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്. മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം. പൊതുവേ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക, എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെയും ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം

0: നമ്മളിനി പ്രവേശിക്കുന്നത് അൽ ഉസൂലിലേക്കാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെ ആഴത്തിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് അൽ ഉസൂൽ. അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. സലഫുകൾ ഹദീസുകളെ ആദരിച്ച വിധം എന്ന പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് കാതോർക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ ക്ലാസുകളിൽ നാം പഠിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെയും താബിഉകളുടെയും കാലഘട്ടങ്ങളിൽ ഹദീസുകൾ പഠിപ്പിക്കപ്പെട്ടിരുന്ന കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു, ആളുകൾ ഹദീസ് പഠനത്തിനു വേണ്ടി അവലംബിച്ചിരുന്ന പ്രധാന സ്ഥലങ്ങളും നാടുകളും വ്യക്തികളും ഏതൊക്കെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയും മക്കയും നാം വിശദീകരിച്ചു കഴിഞ്ഞു. ഏതൊക്കെ സഹാബികളാണ് അവിടെയൊക്കെ ഉണ്ടായിരുന്നത് എന്നുള്ളതും നാം മനസ്സിലാക്കി പഠിച്ചു. ഇനി അതിനെ തുടർന്നുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ഹദീസ് വിജ്ഞാന കേന്ദ്രങ്ങളെക്കുറിച്ചാണ് നമുക്ക് അന്വേഷിക്കാനുള്ളത്. അതിലേറ്റവും മക്കയും മദീനയും കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട ഒന്നാണ് അൽകൂഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ ഒരുപാട് ആളുകൾ കൂഫയിൽ വന്ന് താമസിക്കുകയും അവിടെ മരണമടയുകയും ചെയ്തിട്ടുണ്ട്. കൂഫയും ബസ്റയും യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിജയത്തിൻ്റെ ഒരു വലിയ ചിഹ്നങ്ങളായി ലോകത്ത് അവശേഷിക്കുന്ന രണ്ടു നാമങ്ങളാണ്. മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തിൻ്റെ അവസാന സമയത്ത് മദീനയിൽ നിന്ന് ഭരണസിര കേന്ദ്രം അദ്ദേഹം കൂഫയിലേക്ക് മാറ്റിയതായി ചരിത്രം പറയുന്നു. അതുകൊണ്ടുതന്നെ ഒരുപാട് സഹാബിമാർ കൂഫയിലേക്ക് മദീനയിൽ നിന്ന് താമസം മാറ്റിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇത്രയും സഹാബത്ത് ഒന്നടങ്കം ഒരു രാജ്യത്തേക്ക് വന്നിറങ്ങുമ്പോൾ അതൊരു ഇൽമിൻ്റെ ജ്ഞാനത്തിൻ്റെ കേന്ദ്രമായി മാറും എന്നതിൽ സംശയമില്ല. ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്ത അഥവാ സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷ്യപ്പെടുത്തിയതാണ് ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്ത സഹാബിമാർ. അങ്ങനെയുള്ള 300-ലധികം സഹാബിമാർ കൂഫയിൽ വന്ന് താമസമാക്കിയിരുന്നു. ബദറിൽ പങ്കെടുത്ത 70-ഓളം സഹാബിമാർ കൂഫയിലേക്ക് വന്നിരുന്നു. അതിൽ പ്രധാനികളാണ് അലി ബിൻ അബി താലിബ്, സഅദ് ബിൻ അബി വഖാസ്, സഈദ് ബിൻ സെയ്ദ്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹും. ഇവരൊക്കെ തന്നെയും കൂഫയിൽ ജീവിച്ച് ആ കൂഫ പിന്നീട് ഒരു ഇൽമിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച പ്രഗത്ഭരായ സഹാബിമാരാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട നാമം അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിൻ്റേതാണ്. വൈജ്ഞാനികമായി കൂഫയുടെ നാമത്തെ ഉയർത്തുന്നതിൽ അബ്ദുള്ള ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനുള്ള സ്ഥാനം ചെറുതല്ല. അദ്ദേഹം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഭരണകാര്യത്തിലും മറ്റും ശ്രദ്ധിക്കുന്നതിൽ കൂടുതൽ വ്യാപൃതനായിരുന്നു. എന്നാൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂഫയിൽ ജ്ഞാനം പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നതിൽ വ്യാപൃതനായി ജീവിതം കഴിച്ചുകൂട്ടി. ഒരുപാട് വിദ്യാർത്ഥികൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് കൂഫയിലുണ്ടായിരുന്നു. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹുനിൽ നിന്ന് ഒരുപാട് കിബാറു താബിഈങ്ങളായ ആളുകൾ ഖുർആനും സുന്നത്തും ശരീഅത്തുമൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് ഫഖദ് കാന ഫീൽ കൂഫ സിത്തൂന ശൈഖൻ മിൻ അസ്ഹാബി അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹുനു. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹുനുവിൽ നിന്ന് പഠിച്ച 60 മഹാപണ്ഡിതന്മാർ കൂഫയിലുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ വിവിധങ്ങളായ ഇൽമുകളിൽ നൈപുണ്യമുള്ള ഒരുപാട് പണ്ഡിതന്മാർ കൂഫയിലുണ്ടായി. സഹാബത്തിൽ നിന്ന് ഇൽമു പഠിച്ച ആമിർ ബിൻ ഷറാഹിലിനെ പോലെ, സഈദ് ബിൻ ജുബൈറിനെ പോലെ, ഇബ്രാഹിം അന്നഖഈ, അബ്ദുൽ മലിക് ബിൻ ഉമൈർ, അതുപോലെ വഅബു ഇസ്ഹാഖ് അസ്സമീഈയ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ കൂഫയിൽ ഉണ്ടായി. സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഹദീസ് വിജ്ഞാനങ്ങൾ അവർ ആളുകൾക്ക് പകർന്നു കൊടുക്കുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ കൂഫ എന്നുള്ളത് ഹദീസ് പഠനത്തിൻ്റെ ഒരു വലിയ സർവകലാശാല എന്നു പറയാവുന്ന തരത്തിൽ ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. വൈജ്ഞാനികമായി, ഭാഷാപരമായി ഒരുപാട് പടവുകൾ ഉയരത്തിൽ കയറിയ ആളുകളായിരുന്നു കൂഫയിൽ ജീവിച്ചിരുന്നവർ. അതുകൊണ്ട് തന്നെ വൈജ്ഞാനികമായ ഒരുപാട് കൃതികൾ കൂഫയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് മദ്രസകൾ, വൈജ്ഞാനിക കേന്ദ്രങ്ങൾ കൂഫയിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ, മക്കയും മദീനയും കഴിഞ്ഞാൽ പിന്നീട് കൂഫയായിരുന്നു സഹാബത്തിൻ്റെയും താബിഈകളുടെയും കാലഘട്ടത്തിൽ ഹദീസ് വിജ്ഞാന കേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട കേന്ദ്രം. കൂഫ കഴിഞ്ഞാൽ പിന്നെ ബസ്റയാണ് നാലാമതായി കടന്നു വരുന്നത്. ബസ്റയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽപ്പെട്ട പ്രമുഖന്മാരായ പ്രശസ്തരായ പല ആളുകളും താമസമാക്കിയിരുന്നു. അതിൽ ഏറ്റവും പ്രഗത്ഭരാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ബസ്റയിലെ ഹദീസ് പഠനത്തിൻ്റെ ഇമാം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 10 ജീവിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യവും പരസ്യവും ഒരുപോലെ പകർത്തിയെടുത്ത പ്രവാചകന്റെ സന്തത സഹചാരിയായിരുന്ന മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബസ്റയിലായിരുന്നു. അതുപോലെ അബൂ മുസൽ അഷ്അരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബസ്റയിൽ താമസമാക്കി. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ബസ്റയിലെ ഗവർണറാക്കി നിശ്ചയിച്ചപ്പോൾ അദ്ദേഹവും ബസ്റയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ സഹാബത്തിൽ നിന്ന് വൈജ്ഞാനികമായി ഏറ്റവും അറിയപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, അനസ് ബിൻ മാലിക്, അബു മുസൽ അഷ്അരി ഇവരൊക്കെ തന്നെയും ജീവിച്ച നാടായിരുന്നു ബസ്റ എന്നതുകൊണ്ടുതന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ നിന്ന് അറിവ് പകർത്തുവാനും പഠിക്കുവാനും ഭാഗ്യം ലഭിച്ച ഒരു മഹാപട്ടണമാണ് ബസ്റ പട്ടണം. സ്വാഭാവികമായും സഹാബത്തിൻ്റെ വൈജ്ഞാനിക മികവുകൊണ്ട് ബസ്റ വൈജ്ഞാനികമായി ഉയർന്നു. മേൽ പറയപ്പെട്ട സഹാബിമാർ അല്ലാത്ത ഉത്ബത്ത് ബിൻ അസ്വാൻ, ഇമ്രാൻ ബിൻ ഹുസൈൻ, അബൂ ബറസ അൽ അസ്ലമി, മിഅഖൽ ബിൻ യസാർ, അബ്ദുറഹ്മാൻ ബിൻ സമുറ, അബൂ സയ്ദ് അൽ അൻസാരി, അബ്ദുല്ലാ ബിൻ ഷഹീർ അൽ ഹക്കം, ഉസ്മാൻ ബിൻ അബിലാസ്, ഇങ്ങനെയുള്ള സഹാബിമാരൊക്കെ തന്നെയും ബസറയിലുണ്ടായിരുന്നു. അപ്പോൾ ബസറയും അന്ന് വൈജ്ഞാനികമായി ഏറെ മികവ് പുലർത്തിയിരുന്ന ഒരു കേന്ദ്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹദീസ് വിജ്ഞാനത്തിൽ ബസറയും ഒരു പ്രത്യേകമായ സ്ഥാനമർഹിക്കുന്ന ഒരു രാജ്യമായി മാറിയിട്ടുണ്ട്. അബ്ദുല്ലാഹിബിൻ അബ്ബാസും അനസ് ബിൻ മാലിക്കും അബൂ മൂസ അൽ അശ്അരിയും റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ വലിയ വലിയ ഭണ്ഡാരങ്ങൾ അവർ ആളുകൾക്ക് തുറന്നുവെച്ചു കൊടുത്തു, ഹദീസ് പഠിപ്പിച്ചു കൊടുത്തു, ഹദീസുകൾ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഹദീസ് പഠനത്തിൽ ഒരു വലിയ മാതൃകയായി ബസ്ര മാറുകയുണ്ടായി. ഈ പറയപ്പെട്ട സഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച്, മതം പഠിച്ച്, ഹദീസ് പഠിച്ച് ഏറെ അറിയപ്പെട്ട പ്രശസ്തരായ താബിഈകളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രഗത്ഭനാണ് അൽ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി. 500 സഹാബിമാരെ കണ്ട വ്യക്തിയാണ് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി. അതുപോലെ മുഹമ്മദ് ബിൻ സീരീൻ, അതുപോലെ അയ്യൂബ് സഖ്തിയാനി, ബഹ്സ് ബിൻ ഹക്കീം, യൂനുസ് ബിൻ അബീദ്, ഖാലിദ് ബിൻ മെഹ്റാൻ, അബ്ദുല്ലാഹ് ബിൻ ഔൻ, ആസിം ബിൻ സൽമാൻ, ഖത്താദ, ഇഷാം ഇബിൻ ഹസാൻ തുടങ്ങിയ പല താബിഈകളും ഈ കാലഘട്ടത്തിൽ ബസ്രയിൽ ജീവിച്ചു. അങ്ങനെ ബസ്രയും ഒരു വൈജ്ഞാനിക കേന്ദ്രമായി മാറുകയുണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ചരിത്രത്തിലൂടെ. ചുരുക്കത്തിൽ മക്കയ്ക്കും മദീനയ്ക്കും ശേഷം ഏറെ പ്രശസ്തമായ രണ്ടു നാടുകളാണ് യഥാർത്ഥത്തിൽ കൂഫയും ബസ്രയും. ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ചൈതന്യം, ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ ചൈതന്യവത്തായ ഒരു ഭാഗം നിർവഹിക്കുന്ന, വൈജ്ഞാനികമായ ഭാഗം നിർവഹിക്കുന്നതിൽ കൂഫക്കും ബസ്രക്കും അതിൻ്റേതായ പങ്കുകളുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കി. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.
2: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് അൽ ഉസൂൽ. ഇന്നത്തെ അൽ ഉസൂലിൽ സലഫുകൾ ഹദീസുകളെ ആദരിച്ച വിധം എന്ന വിഷയത്തിൻ്റെ രണ്ടാം ഭാഗമാണ് അബ്ദുൽ മാലിക് സലഫി അവതരിപ്പിച്ചത്. അതായിരുന്നു നമ്മൾ ഇതുവരെയും കാതോർത്തത്.
0: നമ്മളിനി മോർണിംഗ് വൈബ്സിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. സ്നേഹക്കൂടിനാണ് നമ്മൾ കാതോർക്കാൻ പോകുന്നത്. സ്നേഹക്കൂടിൽ ഇന്ന് വ്യത്യസ്തമായ ഒരു വിഷയം തന്നെയാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്, എല്ലാവർക്കും ആശങ്കയുണ്ടാക്കുന്ന എന്നാൽ പരിഹാരം തീർത്തും ലഭ്യമായ ഒരു വിഷയം തന്നെയാണ്. ഒരു പെൺകുട്ടിയുടെ കത്തുമായി ബന്ധപ്പെട്ട് അവൻ എൻ്റെ എല്ലാം കവർന്നെടുത്തു എന്ന ഒരു കത്തും സ്നേഹക്കൂടിൻ്റെ തിരുത്തുമാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ പങ്കെടുക്കുന്നത്. താജുദ്ദീൻ സ്വലാഹിയും ഹാരിസ് ബിൻ സലീമും.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബാദ്. കുടുംബങ്ങളിൽ ഏറെ കുളിരു പകരുന്ന, ഒരുപാട് വ്യക്തികൾക്ക് ആശ്വാസവും സന്തോഷവും പകരുന്ന ഒരു നിമിഷമാണ്, അല്ലെങ്കിൽ സന്ദർഭമാണ് പീസറിയുടെ സ്നേഹക്കൂട്. സ്നേഹക്കൂടിലേക്ക്, പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. റേഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട്, ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഇതിൻ്റെ വീഡിയോ കൂടി ലഭ്യമാണ് എന്ന കാര്യം നിങ്ങളെ പ്രത്യേകം ഉണർത്തുന്നു. കഴിഞ്ഞ ഒരു വീക്കിൽ നമ്മൾ ലഹരിയുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പഫുകൾ പുകക്കുന്ന ജീവിതങ്ങൾ എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടായിരുന്നു ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയത്. പൊതുവെ നമ്മൾ മീഡിയകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇഷ്യൂ പ്രശ്നം മാത്രം ചർച്ച ചെയ്യുകയും ഉപയോഗത്തിൻ്റെ രീതിയും സ്വഭാവവും ലഭ്യമാകുന്നതിൻ്റെ സ്ഥലങ്ങളും ഒക്കെ പരിചയപ്പെടുത്തി വീണ്ടും ഒരു ലഹരി വ്യാപിപ്പിക്കുന്ന ക്യാമ്പയിനുകളായി മാറുകയും ചെയ്യുന്നതാണ് പലപ്പോഴും കാണാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ചർച്ചയിലുടനീളം കഴിഞ്ഞ ഒരു ആഴ്ചയിൽ നമ്മൾ പറയാൻ ശ്രമിച്ചത് പരിഹാരങ്ങളായിരുന്നു. അതിൻ്റെ ഓരം പറ്റി അനുബന്ധമായ ചില വിഷയങ്ങൾ, ശ്രോതാക്കൾ ഉന്നയിച്ച ചില ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന. ആരിസ് മൗലവി ചർച്ചയിൽ നമ്മളോടൊപ്പമുണ്ട്. നമ്മുടെ ഒരു ഫീഡ്ബാക്ക് വഴി നമുക്ക് കിട്ടിയൊരു ചോദ്യം, ഞാൻ അതിൻ്റെ ടെക്സ്റ്റ് തന്നെ ഇങ്ങനെ വായിക്കാം. 19 വർഷത്തിനുള്ളിൽ ധാരാളം തെറ്റ് ചെയ്തിട്ടുണ്ട്, അവിവാഹിതയായ ഒരു കുട്ടിയുടെ കമൻ്റാണ്. നിഷിദ്ധമാക്കപ്പെട്ട ധാരാളം വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഡ്രഗ്സ്, പ്രണയവും ഒരാളിൽ അധികം, ഒരാൾക്ക് നൽകാവുന്നതിലധികം വിശ്വാസം അയാൾക്ക് നൽകി. അങ്ങനെ എൻ്റെ കന്യകത്വം വരെ നഷ്ടപ്പെട്ടു. വീട്ടിൽ വിവാഹമുന്നയിച്ചപ്പോൾ അവൻ എന്നെ ഉപേക്ഷിച്ചു. എങ്ങനെയാണ് ഞാൻ എൻ്റെ തെറ്റ് പൊരുത്തപ്പെടിക്കേണ്ടത്? തോപ് മാത്രമാണ് എൻ്റെ ജീവിതത്തിലും നമസ്കാരത്തിലുമുള്ളത്, പക്ഷെ അതിലൊന്നും എനിക്ക് തൃപ്തി വരുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കിനി ജീവിതത്തിൽ മറ്റൊരു വിവാഹം കഴിക്കാമോ? അത് ഞാൻ ആ വ്യക്തിയെ വഞ്ചിക്കലാകില്ലേ? അപ്പം ഇത് വിശദമായി വന്നൊരു ചോദ്യം. വ്യക്തിയെ മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ക്രമീകരണങ്ങൾ ഈ ഒരു ടെക്സ്റ്റിൽ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അസ്വസ്ഥത അവ്യക്തത ഉണ്ടാകാം, എന്നാലും ചോദ്യം ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു.
4: അതെ അതെ അതെ. ഈ ചോദ്യം കേൾക്കുമ്പോൾ മനസ്സിൽ വന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾക്ക് ആ ചോദ്യത്തിൽ പ്രവേശിക്കാം. ഒന്നറിഞ്ഞാലിപ്പോൾ നമ്മളൊരു പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മളൊരു ധാർമ്മികത എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മുടെ ഫിത്രത്താണല്ലോ, നമ്മുടെ പ്രകൃതിയാണല്ലോ. ഫിത്രത്ത് അല്ലാഹു അല്ലദീ ഫത്തറന്നാ സാലിഹാണ്. അത് ശരിക്കും അത് വിശദീകരിക്കുമ്പോൾ അതിൽ കാണണം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അസ്വസ്ഥരാവും, ഒരു നന്മ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് നമ്മുടെ മനസ്സെന്ത് ചെയ്യും, സ്വീകരിക്കുന്ന ഒരു രൂപമാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ട് എന്താണ്, തെറ്റ് ചെയ്യാനുള്ള ഒരു ഒരു ഒരു ഒരു പ്രയാസം, മനസ്സമ്മതമില്ലായ്മ ഉണ്ടല്ലോ, മനസ്സിൻ്റെ ഒരു പെർമിഷൻ കിട്ടാത്തൊരവസ്ഥ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ മിക്കവാറിപ്പോൾ നമ്മളിപ്പോൾ ഈ കേസുകളിലൊക്കെ എന്താ വെച്ചാൽ, ഒരു അവിഹിത ബന്ധങ്ങൾ, പ്രേമങ്ങളോ അഫെയർ എന്നൊക്കെ പറയണത് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ പരമാവധി അതെന്താന്ന് വിചാരിച്ചാൽ, ഒരു അവിഹിത ബന്ധത്തിലേക്ക്, ഒരു സെക്സിലേക്ക് എത്താതിരിക്കാൻ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ കാണുന്ന ഒരു പുതിയ പ്രവണതയാണെന്താ വെച്ചാൽ, ഈ കാമുകി കാമുകന്മാരെന്ത് ചെയ്യുക, ഇവർ ലഹരി വസ്തുക്കൾ പരസ്പരം കൈമാറും.
3: പെൺകുട്ടിയാണ്
4: അപ്പം ആ ഡ്രഗ്സിൻ്റെ പിന്നിലുള്ള ഒരു തത്വം എന്താ വെച്ചാൽ, ഡ്രഗ്സ് ഉപയോഗിക്കുന്നതോടുകൂടെ എന്ത് ചെയ്യും, നമ്മുടെ ഈ ധാർമ്മികത തകർന്നല്ല, ആ കുറ്റബോധം പോയി, പിന്നെ എന്തുമാവാന്ന്. അപ്പം ശരിക്കും പെൺകുട്ടികളെ എന്ത് ചെയ്യാണ്, ശരിക്കും അവരെ അവിഹിതമായിട്ട് മിസ്യൂസ് ചെയ്യാനുള്ള ഒരു വലിയ മാർഗമായിട്ട് ഇന്ന് ഡ്രഗ്സിനെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കാണുന്നത് പെൺകുട്ടികളുടെ എണ്ണം ക്രമാതീതമായി ലഹരിയുടെ ഉപയോഗ രംഗത്ത്
3: കൂടി
4: വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ ലഹരിയുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അതായത് പ്രതിരോധിച്ച് നിൽക്കുക എന്നുള്ളത് എന്ത് ചെയ്യും, ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് ചിലപ്പോൾ ഉണ്ടായേക്കാം, പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പ് മറ്റൊരു തലത്തിലേക്ക് പോവാൻ പല പെൺകുട്ടികളും തയ്യാറാവില്ല. അപ്പോൾ അവരെ കൂടെ എന്ത് ചെയ്യാം, ഏറ്റവും മോശമായി ദുരുപയോഗപ്പെടുത്താൻ പറ്റും. ഇതുകൊണ്ടുള്ള ഗുണം, ഒന്ന് ലഹരി ഉപയോഗിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, നിർലജ്ജം ഇത്തരം തിന്മകളിലേക്ക് അവരുടെ മനസ്സ് വരും എന്നുള്ളതാണ്. രണ്ടാമത്തത് ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇവർക്ക് ഇത് ഇവരിത് ഉപയോഗിച്ച സ്ഥിതിക്ക് എന്ത് ചെയ്യും, അത് ഔട്ടാക്കും എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് അതൊരു വലിയ ഭീഷണിയാണ്. അപ്പം അവൾ എന്ത് ചെയ്യും,
3: കീഴടങ്ങും.
4: മറ്റൊന്ന്, ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു പെൺകുട്ടിക്ക് അത് ആവശ്യമായി വരും, അപ്പോൾ അവൾക്ക് അതിനുള്ള പണം കിട്ടാതെ വരും. അപ്പം എന്ത് ചെയ്യും, പലർക്കും ഇവരെ കാഴ്ച വെച്ചിട്ട് അവർക്ക് ഈ സാധനം കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരും. അപ്പം ഈ പെൺകുട്ടികളിലേക്ക് ഇത് വ്യാപകമാകുന്നു എന്നതും അവരുടെ ജീവിതം സമ്പൂർണമായി നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളതും ഇതിൽ നമ്മൾ ഏറ്റവും അധികം അപകടമായി കാണേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് വളരെ പാരൻസ് വളരെ ജാഗ്രത കാണിക്കും. കാരണം വേറെ എന്ത് പെട്ടാലും ഒരു പെൺകുട്ടി ലഹരിയിൽ പെടും എന്ന് ഇന്നെന്തായാലും രക്ഷിതാക്കൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് എന്താ വെച്ചാൽ വളരെ വലിയ അപകടങ്ങൾ നമ്മൾ, അതുകൊണ്ട് നമ്മളത്തിലുള്ളൂ ലഹരിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വൈകാൻ പാടില്ല. എല്ലാ അർത്ഥത്തിലും എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് കൊടുക്കണം. എനിക്ക് വളരെയധികം ഒരു മനസ്സിന് വളരെ പ്രതീക്ഷ നൽകുന്ന രണ്ട് അനുഭവങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലുണ്ടായി. ഒന്ന്,

0: പക്ഷെ അതിൻ്റെ ഒരു വിശാലത അവന് മനസ്സിലായോ എന്നുള്ളതാണ് പ്രശ്നം. അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അവന് എന്ത് അപകടമെന്ന് വരുമെന്ന് പറഞ്ഞാലും അവനത് ചെയ്യും. കാരണം ഏത് അപകടത്തിൻ്റെ അപ്പുറത്തും നമുക്ക് ചില പ്രതീക്ഷകളുണ്ട്. മനസ്സിലായി? ഒരാൾ ക്യാൻസർ വരുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയുന്നത് ഒരു 10 കൊല്ലം കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ക്യാൻസറിനൊക്കെ നല്ല മെഡിസിൻ വരും എന്ന് പറയും, അതല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കും എന്ന് പറയും. എന്തിനും എന്തുണ്ട് പരിഹാരം പറയാനുണ്ട്, ഇനിയിപ്പോൾ എന്തിനാ, അതിനൊരു ജാമ്യം കിട്ടും എന്ന് പറയുന്നതുണ്ട്. എന്നാൽ ഇന്ന അദാബ് റബ്ബിഹിം ഗൈറുമഅമൂൻ, ഇന്ന അദാബ് റബ്ബിഹിം ഗൈറുമഅമൂൻ, രക്ഷിതാവിൻ്റെ ശിക്ഷ അതെന്തല്ല, ഒരിക്കലും നിർഭയത്വം പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണ്. വളരെ ചെറിയൊരു സംഗതിയാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടേതായ ചില സ്വാധീനങ്ങളുണ്ട്. ഇപ്പോൾ എവിടെ പോകുമ്പോഴും അവിടെ നമുക്ക് ചില പരിഗണനകൾ കിട്ടും, ചില പ്രതിസന്ധി നമ്മൾ രക്ഷപ്പെടും, ചിലപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല, പലതും. എന്നാൽ മരിച്ചാൽ നമുക്ക് എന്താണ്ടാവുക? മരിച്ചാൽ, രാജാവ് മരിച്ചാലും രാജാവ് എന്ന പരിഗണന കബറിലില്ലല്ലോ.
1: ഇല്ല,
0: അവിടെ നമ്മളൊരു വലിയൊരു സംഗതിയല്ലേ, സമ്പന്നൻ എന്നൊരു പരിഗണന അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ നന്മ തിന്മകളാണ് നമ്മുടെ ആധാരം എന്ന് ബോധ്യമുള്ള ഒരാൾ എന്ത് ചെയ്യൂല, എവിടെയും പിടിച്ചെന്ന്. അതുകൊണ്ട് ഈ ഈമാനല്ലാതെ നമ്മുടെ യുവതലമുറക്കും ഈ കൗമാരപ്രായക്കാർക്കും മറ്റൊരു പരിഹാരവും നമുക്ക് പറയാനാവില്ല. കാരണം ലഹരി കൊടുക്കുന്നു തന്നെ പറയണം എന്താ വെച്ചാൽ ഇത് വളരെ കുറച്ചുള്ളതാണ്, വളരെ കുറച്ച് മതി. പുതു പുതിയ ഒരു നഖത്തിൻ്റെ ചീളിൽ കൊള്ളുന്ന കഷ്ണം മതി. ഒരു ജ്യൂസിൽ എന്താണ്, അത് അവസാനം കലങ്ങണ സമയത്തിൽ വീണോ വീണില്ലേ എന്നുള്ളൊരു സംശയമാണ്. അപ്പോൾ ഇത് കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ ഇത് അറിയാത്തൊരു സമയത്ത് കുറച്ചല്ലേ, ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ലല്ലോ, അവർ ഉപയോഗിക്കാനുള്ളൊരു പ്രചോദനമാണ്. മനസ്സിലായി? പിന്നെന്താന്ന് വിചാരിച്ചാൽ അതും ഇതൊരു പ്രശ്നമില്ല, അതാണ് എപ്പോഴാണെന്ന് നിർത്താം എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും, അതിലകപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചാണെങ്കിലും അധികമാണെങ്കിലും എന്താണ്, ലഹരി നിഷിദ്ധമാണ്, അതിന് പഠിച്ചെടുത്ത് മറുപടി പറയേണ്ടി വരും. ഈ തെറ്റിലായിക്കൊണ്ട് ഞാൻ മരണപ്പെട്ട എന്താ, ഇങ്ങനത്തെ ചില ബോധങ്ങളല്ലാതെ ഇതൊക്കെ മാരകമല്ലേ. നമ്മൾ കുറേ മെസ്സേജസ് ഉണ്ട്, പെൺകുട്ടികൾ ഇതിൽ ദുരുപയോഗപ്പെടുത്തപ്പെടുന്നു, അവർക്ക് ലഹരി നൽകുന്നു, അവരെ അവിഹിതമായി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള എല്ലാം ഈ ചോദ്യത്തിലുണ്ട്.
1: ഇതൊന്നും പാരൻസ് അറിയാം,
0: അവരിതൊന്നും സംഭവിക്കൂല എന്നുള്ള ഒരു ധൈര്യത്തിലാണ് കുട്ടികളെ വളർത്തുന്നത്.
1: ഇതില് ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടോ, നാലാളെ, ഒരു സ്ത്രീ അടക്കം നാലാളെ പിടികൂടിയത് 75 ഗ്രാം MDMA. ഇപ്പോ ഒരു ഗ്രാം എന്ന് പറയുന്നത് ഇങ്ങനെ നുള്ളിലെടുത്താൽ കിട്ടുന്ന അളവാണല്ലോ,
0: 75 ഉപയോഗിക്കാം.
1: അപ്പൊ എത്ര ലക്ഷങ്ങളുടെ മുതലാണത്. അതന്നെ ആ 75 ഗ്രാം 3 ആളെടുത്ത് പാക്കാക്കിയിട്ടാണ് ഇവര് കീപ്പ് ചെയ്ത്. അങ്ങനെ കേന്ദ്ര ഇന്റലിജൻസ് ആണ് എന്ത് ചെയ്തത്, ഈ സംഭവം കണ്ടെത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഈ കുട്ടിയുടെ ഭക്ഷണത്തിന്റെ ഏതെങ്കിലും ഒരു വറ്റില് കുടുങ്ങിയാൽ മതിയല്ലോ അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാല് പടസ്വനെ വിശ്വാസികളായി ഞങ്ങളെല്ലാവരും മരിപ്പിക്കണേന്നുള്ള മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന ദുആയുടെ പ്രസക്തി കൂടുതൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ കുട്ടി നമ്മളടുത്ത് ചോദിച്ച ചോദ്യം അതില്, അപ്പൊ അവൾ എത്തിപ്പെട്ട ഒരു അവസ്ഥ നമുക്കറിയാലോ, അപ്പൊ അവൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്, അവള് ലൈംഗികമായി ഉപയോഗപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, അതിൽ നിന്നൊക്കെ അവൾ രക്ഷപ്പെട്ട് പോരാൻ ശ്രമിച്ച് ഇപ്പം പ്രാർത്ഥനയും തോബയായിട്ട് പോവാണ്, എനിക്ക് തൃപ്തി കിട്ടണില്ല എന്നാണ് പറഞ്ഞത്. ആ ഒരു ഭാഗവും കൂടി ഒന്ന്
0: അതെ. അതിലിപ്പോ എന്താ പറയുക, അതിനിപ്പോ നമുക്ക് എന്താ വെച്ചാല് ഇസ്ലാമികമായി നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെയാ വെച്ചാൽ, ഒരാൾക്ക് അവനവന്റെ തെറ്റ് ബോധ്യപ്പെട്ടാൽ പിന്നെ അവിടെ വേറൊരു ചിന്തയില്ല. ആ തെറ്റ് ബോധ്യപ്പെടാതിൻ്റെ അർത്ഥം എന്താണ്, നമുക്കതിൽ ഖേദമുണ്ടാകുക, ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ്, ഞാൻ ചെയ്തു പോയി, ഖേദമുണ്ടാകും. ഉടനെ ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായും വിരമിക്കുക, അതിൻ്റെ എല്ലാ സാഹചര്യങ്ങളെ ചുറ്റുപാടുകളെ എല്ലാം ഒഴിവാക്കിയിട്ട് ആ തെറ്റിൻ്റെ ലോകത്തുനിന്ന് പൂർണ്ണമായും വിടവാ, പിന്നെ അതിലേക്ക് ഒരിക്കലും തിരിച്ചു പോവാതിരിക്കുക. ഈ തീരുമാനമാണ് അവരെടുക്കേണ്ടത്. അപ്പം ആ തീരുമാനം എടുക്കുമ്പോൾ അവർക്ക് പിന്നെ ലഹരി തന്ന ആളെന്താവും, അല്ലെങ്കിൽ അവളെ പിന്നെ ശാരീരികമായി മിസ്യൂസ് ചെയ്ത ആളെന്താവും, അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല.
1: അങ്ങനെ
0: പിന്നെ മാത്രമല്ല, ഇങ്ങനത്തെ അവിഹിതങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുടെ കൂടെ എന്തായാലും ഒരു ലൈഫ് ഇല്ലല്ലോ. ഇവരിപ്പോൾ ഇവളെ മിസ്യൂസ് ചെയ്തെങ്കിൽ എത്ര ആളുകളെ ചെയ്യണ്ടായിരിക്കും. അപ്പോൾ അവരെ കൂടെയൊക്കെ ഇപ്പോൾ ജീവിക്കാൻ കഴിയും. അപ്പോൾ ഇത് ഇവൾക്കൊരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ ദുരുപയോഗപ്പെടുത്തപ്പെട്ടു, അതിന് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങി അവൾ നല്ലൊരു സ്ത്രീ ആകുമ്പോൾ പിന്നെ അവളൊരു വിവാഹത്തിന് ചെല്ലുമ്പോൾ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ ഇപ്പോൾ എന്താണെന്നല്ലേ പറയേണ്ടുള്ളൂ. ഇന്നലെ എന്തായി?

0: ഇരുന്നു പറയേണ്ട കാര്യമില്ല. നാളെ നമ്മൾ അത് ആവാൻ ഉദ്ദേശിക്കണില്ല. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ലഹരി ഉപയോഗിച്ചു, തെറ്റുകൾ പറ്റിപ്പോയി, അതെല്ലാം വിളിച്ച് പറയാൻ നമ്മൾ ബാധ്യസ്ഥരല്ലോ. നമ്മളിന്ന് ആത്മാർത്ഥമായി മടങ്ങി. ഇപ്പം നമ്മൾ നല്ല വിശ്വാസിനിയായ ഒരു മുസ്ലിമത്തായ സ്ത്രീയാണ്. ഇപ്പം നമ്മൾക്കൊരു ധൈര്യമായ ഒരു വിവാഹത്തെ സമീപിക്കാം. അപ്പോഴുള്ള പേടി കഴിഞ്ഞതൊക്കെ അറിഞ്ഞാലോ നമുക്ക് ധൈര്യമായിട്ട് പറയാം, അന്ന് ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ആ അബദ്ധങ്ങൾ ഞാൻ ഖേദിച്ച് മടങ്ങി, പിന്നെ അത് ഞാൻ ആരോടും പറയാൻ ബാധ്യസ്ഥനല്ല, ഇനിയും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കൂല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അപ്പം ആ പ്രശ്നത്തെ മാനേജ് ചെയ്യാന്നല്ലാതെ വേറെ നമ്മുടെ മുന്നിൽ വഴിയില്ലല്ലോ. ഏത് തെറ്റിനും അതിൻ്റേതായ കുറേ ദുരന്തങ്ങൾ ഉണ്ടാകും, അത് മുഴുവനൊന്നും നമുക്ക് നീക്കാൻ കഴിയൂല. തെറ്റ് ചെയ്യുന്ന തെറ്റുകൾ
1: അത് ഭൂമിയിൽ നിന്ന് അനുഭവിക്കുമ്പോൾ പരലോകത്തു നിന്ന് ഒരു ആശ്വാസം കിട്ടും. ഇതിലിപ്പം ഈ ചെയ്ത തെറ്റുകൾ അല്ലാഹു ഒളിപ്പിച്ചു വെച്ചത് പരസ്യപ്പെടുത്തേണ്ടതില്ല എന്നുള്ള ഒരു ഹദീസ് ഈ ഒരു
0: തീർച്ചയായും അങ്ങനെ തന്നെയല്ലേ വരിക. നമ്മള് നമ്മളുടെ ഒരു തെറ്റും പരസ്യപ്പെടുത്തേണ്ട കാര്യമല്ലേ. അത് പ്രത്യേകം രാത്രി മുഴുവൻ അവരെ തെറ്റുകളെ ഞാൻ മറച്ചു വെച്ചു, രാവിലെ അവനത് വിളിച്ചു പറഞ്ഞു എന്ന് പറയണത് അത് അള്ള മറച്ചു വെച്ച കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതില്ല എന്ന് തന്നെയാണല്ലോ അതിന്റെ തത്വം. അങ്ങനെ തന്നെ നിൽക്കേണ്ടത്
1: തീർച്ചയായും. ഇതില് തീർച്ചയായും പ്രത്യേകിച്ച് പുതിയ തലമുറയോട് ഒരു വാചകം നമുക്ക് ഗൗരവപൂർവ്വം ചേർത്ത് വെക്കാനുള്ളത്, ഇവിടെ വിശ്വസിച്ച ഒരാൾ ഡ്രഗ്സ് കൊടുത്ത് എൻ്റെ കന്യകത്വം അവൻ നശിപ്പിച്ചു, വിവാഹം പ്രപ്പോസ് ചെയ്തപ്പോൾ അവൻ എന്നെ ഉപേക്ഷിച്ചു പോയി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അനുഭവം അവർക്കിപ്പോൾ വന്ന ബോധ്യമാണ്. പലപ്പോഴും പ്രണയത്തിൻ്റെ പേരിൽ മാതാപിതാക്കളോട് കലഹിച്ചു നിൽക്കുകയും പ്രണയിക്കുന്ന വ്യക്തിയെ തന്നെ കിട്ടണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവർ, അതേ മാനസികാവസ്ഥയിൽ ഈ കുട്ടി ഒരു കാലം ജീവിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമല്ല. അപ്പോൾ അഫെയർ മാരേജുകളാണ് കൂടുതൽ തിരിച്ചറിയാനും അടുത്തറിയാനുമുള്ള വഴിയെന്നും ഒരിക്കലും കുടുംബം നിർദ്ദേശിക്കുന്ന മാരേജുകളല്ല എന്നും ചിന്തിക്കുന്നവർക്കുള്ളൊരു നല്ല ഉത്തരവും കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടിയുടെ കത്ത് അല്ലെങ്കിൽ കുറിപ്പ് ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ മറ്റൊരു ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഉമ്മയുടെ ഒരു ചോദ്യമാണ്. കുട്ടി 9-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ 9-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ ഫോണിൽ ഒരു ചെറുപ്പക്കാരനായിട്ട് അല്ലെങ്കിൽ അവളുടെ ക്ലാസ്സിലൊരു പയ്യനായിട്ടൊരു ചാറ്റ് കണ്ടു. അപ്പം ആ ചാറ്റ് അവള് ഉമ്മ അവളെ മഹറമല്ലാത്ത ആളോട് സംസാരിക്കേണ്ടതിൻ്റെ നിയമങ്ങൾ ഒക്കെ പറഞ്ഞെടുത്തു. അപ്പോൾ അവൾ അതിൽ നിന്ന് മാപ്പ് പറഞ്ഞ് പിന്മാറി. പക്ഷേ വീണ്ടും ആ ചാറ്റ് ഉമ്മ കാണാനിടയായി. ഇനി എന്ത് ചെയ്യും എന്നാണ്. ഒരു 9-ാം ക്ലാസ്സാണ് പ്രായം, ഒരു ആരംഭമാണ്. ഇതിപ്പോൾ രണ്ട് എൻഡാണ് ശരിക്ക്. ഒന്ന്, സംഭവിക്കേണ്ടത് മുഴുവൻ സംഭവിച്ച ഒരു പെൺകുട്ടിയുടെ കാര്യമാണ്. മറ്റൊന്ന്, ചെറിയ പ്രായത്തിൽ ഉണ്ടാകുന്ന ഒരു പെൺകുട്ടിയുടെ അനുഭവമാണ്. ഇതിനെ നമ്മളെങ്ങനെ, പാരൻസ് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇങ്ങനെ ചിന്തിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണം എന്നുള്ളത് കൂടി ഒരു വ്യക്തത വരുന്നത് ഭംഗിയാകും.
0: നമ്മൾ ഈ ചെറുപ്രായങ്ങളിൽ ഉണ്ടാകുന്ന പ്രേമമാണ് കൂടുതൽ ഡേഞ്ചർ, ഒരു അപകടം. കാരണം അത് വളരെ നിഷ്കളങ്കമായിരിക്കും, വളരെ ആഴമേറിയതായിരിക്കും. അപ്പം നമ്മൾ അവരെ നമ്മൾ വിഡ്രോ ചെയ്യുമ്പോഴാണ് കൂടുതൽ ആളുകൾ ഡിപ്രഷൻ കാണുന്നത്. മുതിർന്നൊരു 18-19 വയസ്സായ ആളുകൾ പ്രേമം ഉപേക്ഷിക്കുന്നതിനേക്കാളും വലിയൊരു പ്രശ്നം ഇവിടെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ എന്താ വെച്ചാൽ, പൊതുവേ എന്താ വെച്ചാൽ, രക്ഷിതാക്കൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ തൽക്കാലം പറയുമ്പോൾ അവർ സത്യസന്ധമായി തരും, ഞാൻ ഇനി ചെയ്യൂല, ഞാൻ ഓക്കെ ആണെന്ന് പറയും. പക്ഷെ അവർക്ക് അങ്ങനെ ഓക്കെ ആകാൻ പറ്റൂല. കാരണം ഇതൊരു ഇതിൻ്റെ ഒരു സുഖവും ഇതിൻ്റെ ഒരു ബന്ധമൊക്കെ അറിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ പെട്ടെന്ന് അവസാനിക്കാൻ പറ്റൂല. കാരണം നമ്മളെല്ലാവർക്കും പ്രേമിക്കുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് എന്താ വെച്ചാൽ, ഇത് ഓപ്പോസിറ്റ് ആണും പെണ്ണും തമ്മിൽ എന്താണ് ആകർഷിക്കാനും ഒന്നായിത്തീരാനും വേണ്ടി വെച്ച ഒരു സംഗതിയാണല്ലോ ഈ സ്നേഹം. ഇത് മറ്റു സ്നേഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ ഈ സ്നേഹം. അതുകൊണ്ട് ആ ഒരു സ്നേഹം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എൻ്റെ എവിടെയാണ്, അവർ ശാരീരികമായി ഒന്നിക്കുക എന്നുള്ളതാണ്. അപ്പം ആ ഒന്നിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവാം, ആ പ്രേമം അവസാനിക്കും. ഇപ്പോൾ ഇന്നലെ കിട്ടിയ ഒരു പയ്യൻ്റെ ടെക്സ്റ്റിൽ ഒരാൾ എനിക്കൊരു സംശയമായിട്ട് അയച്ചെന്ന ടെക്സ്റ്റിലുണ്ടാവാൻ പറയണത്, എനിക്കൊരു അഫെയർ ഉണ്ട്, ഞാൻ അവളെ പല പ്രാവശ്യം ശാരീരികമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. ഉപേക്ഷിക്കണമെങ്കിൽ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പ്രേമത്തിൻ്റെ പാരമ്യതയാണെന്ത്, ശാരീരിക ബന്ധം.
1: അത്
0: കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രേമിക്കണ ഒരാളും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമെന്ന് പറയില്ല. മനസ്സിലായി? അപ്പോൾ നമ്മളൊരു പ്രേമം കണ്ടാൽ ഒരു കുട്ടി പ്രതിജ്ഞ ചെയ്യുകയാണ്, ഞാൻ ഇനി ചെയ്യൂല, അവിടെ അവസാനിക്കൂല. അത് ആ കുട്ടിക്ക് ബോധ്യം വരണം, എന്ത്, ഇത് ഇങ്ങനെ ഒരു സംഗതി വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് അവനിന്ന് വേറെ നല്ല പ്രയാസമായിരിക്കും. ഇതെന്താന്ന് വിചാരിച്ചാൽ ഈ ഒരു ആണും പെണ്ണും നിലക്കുള്ള ഒരു ബന്ധവും സ്നേഹമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ വരും, ഈ ബന്ധം വീണ്ടും പുനരാരംഭിക്കാം എന്നൊക്കെയുള്ളൊരു ബോധം കൊടുത്തിട്ട് അവളെ അവളുടെ ഒരു കൂടെ നിന്നിട്ട് മെല്ലെ എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ട് അത് ഉപേക്ഷിച്ചു എന്ന് ഉറപ്പ് വരുത്താം. അത് ഉറപ്പ് വരുത്താത്തത് കൊണ്ടാണ് അത് എന്ത് ചെയ്തത്, വീണ്ടും ആവർത്തിക്കപ്പെട്ടത്.
1: അപ്പോൾ ഉറപ്പുവരുത്താൻ
0: ഉറപ്പുവരുത്താനല്ല, അവളെ നമ്മൾ അവൾക്ക് അവളുടെ ഈ ഒരു സ്നേഹവും അവളുടെ അവസ്ഥയൊക്കെ അവൾ എന്ത് ചെയ്യും, ഏതെങ്കിലുമൊക്കെ ലേഡീസ് കൗൺസിലേഴ്സിനൊക്കെ വെച്ചാൽ എന്ത് ചെയ്യും, അവരോട് പറയും, ഉമ്മനോടല്ലേ പറയാത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആഴം മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ സാധാരണ ആൺകുട്ടികൾ പിന്തിരിയുന്നതിലേറെ പെൺകുട്ടികളാണ് പ്രേമത്തിലെ കൗൺസിലിങ്ങിൽ പിന്തിരിയുക. ആൺകുട്ടികൾ പിന്തിരിയാത്തന്നെ ആൺകുട്ടികൾക്ക് വേണമെങ്കിൽ എന്താ വെച്ചാൽ അത് നടന്നോട്ടെ, വേണ്ടെങ്കിൽ അപ്പാണ് പോയിക്കോളും, അവർക്കത് ഈസിയാണ്, അവർക്കൊരു പരിക്കും പറ്റാനില്ല, അപ്പോൾ അവർ മുന്നോട്ട് പോകും. പക്ഷെ പെൺകുട്ടിയോട് നമ്മൾ പറയണം എന്താ വെച്ചാൽ, നിൻ്റെ ജീവിതം നീ കൊണ്ടുപോയി നശിപ്പിക്കുകയാണ് ചെയ്യുക. അത് അവൾക്ക് ബോധ്യപ്പെട്ടാൽ എന്തു ചെയ്യും, ഞാനൊരു നരക ജീവിതത്തിലേക്ക് എൻ്റെ ജീവിതത്തെ എടുത്തെറിയുകയാണെന്ന് ബോധ്യപ്പെട്ടാൽ പെൺകുട്ടികൾ പിൻവാങ്ങും. അപ്പോൾ നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് എന്താണിപ്പോൾ അവരുടെ ഒരു അവസ്ഥ, അതെന്തുകൊണ്ടുണ്ടായി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ തീർച്ചയായും അവരെന്ത് ചെയ്യും, പിൻവാങ്ങും. ചെറിയൊരു സമയവും സന്ദർഭമൊക്കെ അനുവദിച്ചു കൊടുത്താൽ ഒരു സാവകാശം കിട്ടി, അങ്ങനെ നമ്മൾ ഉറപ്പ് വരുത്തണം, അവർ ബോധ്യപ്പെട്ട് പിൻവാങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അതല്ലാതെ അപ്പോൾ പറയണത് അവൾ രക്ഷപ്പെടാൻ വേണ്ടി പറയണമെന്നല്ല, അപ്പോൾ ആത്മാർത്ഥമായിട്ട് പറയാം, ഉമ്മനിത് സംഭവിച്ചു പോയി, തെറ്റായി പോയി എന്നൊക്കെ. പക്ഷെ എന്താ വെച്ചാൽ അത് അപ്പുണ്ടാവുന്നൊരു കുറ്റബോധം എന്ന് പറയാണ്, പക്ഷെ മനസ്സിലുള്ള ആ ഒരു ബന്ധമോ സ്നേഹമോ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. കാരണം നഷ്ടപ്പെടണമെങ്കിൽ എന്ത് വേണം, അതിനെ നമ്മൾ കൺവിൻസ് ചെയ്യണം, അല്ലാതെ നടക്കില്ല.
1: ഇതിൽ ഈ ഇതിൻ്റെ ഒരു എന്താ പറയുക, ശാരീരികമായ വ്യതിയാനങ്ങൾ ഇപ്പോൾ ഞാനിവിടെ വായിച്ചിട്ടുണ്ട്. അതായത് ഒരാണും ഒരു പെണ്ണും തമ്മിൽ ഒരു നിശ്ചിത സമയം സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൃത്യമായ കാലയളവ് സംസാരിക്കുമ്പോൾ, രണ്ടാളെയും അടുപ്പിച്ച് നിർത്താൻ വേണ്ടി തലച്ചോറ് പുറത്തു വിടുന്ന ഹോർമോണുകൾ ഉണ്ടാവുന്നു. അപ്പം ഈ ഹോർമോണുകൾ ഇവരോട് കൂടിച്ചേരാൻ എന്ത് ചെയ്യുന്നു, അവരെന്തേലും പറയുന്നു. അപ്പം ഈ ഹോർമോണ് റിലീസ് ചെയ്യുക, അവളെ തലയുന്നു ഇവൻ്റെ തലയുന്നു എന്ത് ചെയ്യണം, ഈ ഹോർമോണ് റിലീസ് ചെയ്യുക. ഇപ്പം ലൈംഗിക ബന്ധം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു റിലീസിങ് ആയിരിക്കുമല്ലോ നടക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ആ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും, കൗൺസിലർക്കായിരിക്കും അല്ലേ?
0: തീർച്ചയായും അങ്ങനെ തന്നെ. അതായത് ഇപ്പം നമ്മൾ ഈ പിന്നെ ആണിനെയും പെണ്ണിനെയും പറയുമ്പോൾ ജാലബൈനക്കും അബദ്ധത്തും പറയാം, നമ്മൾ പറയാറുണ്ട്. അതെന്താ വെച്ചാൽ നമുക്ക് ആ സ്നേഹത്തിൽ എന്തോ നമ്മുടെ നിയന്ത്രണങ്ങൾക്കും കാരണങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു ആകർഷണീയത അതിലുണ്ട്. അത് നമ്മളിപ്പോൾ ഈ പ്രേമ കഥകളും പ്രേമ കവിതകളും പ്രേമത്തിൻ്റെ ചരിത്രവും കേൾക്കുമ്പോൾ നമ്മളതിലൊരു ഭയങ്കരമായ ഒരു ആകർഷണീയത വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് സംഭവിക്കും. അപ്പോൾ അതിനിപ്പോൾ എന്തുള്ള മാർഗം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു തുടക്കം തുടങ്ങാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും, അതാണ് എന്നിൽ വർക്ക് ചെയ്യണത്, അതുകൊണ്ടാണ് എനിക്ക് ഈ തോന്നലുകളൊക്കെ എന്ന് പറയും. നമ്മൾ സാധാരണ ഈ പ്രേമിക്കുന്ന ആളുകൾ നമ്മൾ കൺവിൻസ് ചെയ്യുമ്പോൾ മിക്കവാറും ആളുകൾ അതിങ്ങനെ നിലനിർത്താതെ ന്യായങ്ങൾ പറയുക ചെയ്യുക എന്ന് നമ്മളിതിങ്ങനെ പറഞ്ഞു തുടങ്ങി അവർക്കിതിന് ബോധ്യപ്പെടുമ്പോൾ അവർ കരയും, ഓണും കരയും പെണ്ണും കരയും. ആ കരച്ചിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെ മനസ്സുകൊണ്ട് വിടാൻ അവരെ മനസ്സ് തീരുമാനിക്കുന്ന നിമിഷം അവരെന്ത് ചെയ്യും, ആകെ ഇമോഷണലായിട്ട് കരഞ്ഞ് ആകെ വിതുമ്പിപ്പോവും. നമ്മൾ എത്രയോ ആളുകളത് കണ്ടതാണ്. ഇപ്പം ഈ കഴിഞ്ഞ സമയങ്ങളിൽ രണ്ട് കേസിൽ ഞാൻ ഒരു 30 വയസ്സായൊരു പുരുഷനാണ്. അവൻ ആദ്യമൊക്കെ എന്നെ ന്യായീകരിച്ച് നിന്നു, പിന്നെ അതിൻ്റെ ഒരു അപകടം അവന് ബോധ്യപ്പെട്ടപ്പോൾ എന്നാൽ പിന്നെ ഞാനതെന്നാണ്ട് ഒഴിവാവാം കുറച്ച് സമയമെടുത്തിട്ട് എന്ന് പറയുമ്പോഴേക്കും അവൻ എന്ത് ചെയ്തു, അതുവരെ ഭയങ്കര ഇതിൽ നിന്ന് അവൻ എന്ത് ചെയ്തു, ആകെ പതറിപ്പോയി. കാരണം അത് ആ സ്നേഹത്തിന് അങ്ങനത്തെ ഒരു ഭയങ്കരമായ വശ്യതയുണ്ട്. അതുകൊണ്ട് എന്താ വെച്ചാൽ അങ്ങനത്തെ റിലേഷനുകൾ
1: ഇല്ലാതെ
0: ഇരിക്കുക എന്നുള്ള തന്നെ.
1: ഇത് ഇതിലിപ്പോൾ ഇതേപോലെ ഇതുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ശരിക്കും നമുക്ക് വന്ന ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. പിന്നെ അതായത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഒരാളുമായിട്ട് പ്രണയത്തിലായി കഴിഞ്ഞാൽ ആ പ്രണയം മുറിഞ്ഞു കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. അത് മുറിക്കേണ്ട വിധം മുറിച്ചിട്ടില്ലെങ്കിൽ എന്തൊക്കെ ഭൂകമ്പം ഉണ്ടായാലും അത് രണ്ടാമത് കണക്ട് ചെയ്യുന്നതാണല്ലോ. ഇത് നോക്ക്, നിങ്ങൾ ഈ ഒരു എൻ്റെ ഭർത്താവ് നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ പുറകോട്ടാണ്, നിസ്കാരത്തിന് വേണ്ടി ഉറക്കത്തിൽ നിന്ന് വിളിച്ചാൽ ഭയങ്കര ദേഷ്യമാണ്, അതിനപ്പോൾ കുറേയായി ഞാൻ വിളിക്കാറില്ല, ഇതിൽ ഞാൻ കുറ്റക്കാരിയാണോ? അതെ, ഒരു ഒരു ചോദ്യമാണ്, അതൊരു ഭാഗം. വിഷയമായിട്ട് ബന്ധപ്പെട്ട ഭാഗം, അദ്ദേഹത്തിൻ്റെ വാട്സപ്പിൽ ഒരു സ്ത്രീയുമായി മോശമായ രീതിയിലുള്ള ചാറ്റുകൾ ഞാൻ കണ്ടു. എൻ്റെ വീട്ടുകാരെ വിവരം അറിയിച്ചു. അവർ വന്ന് കാര്യം തിരക്കി. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അയച്ച മെസ്സേജ് ആണതെന്ന് പറഞ്ഞു. ആ സുഹൃത്തും
0: അയാളും സംഭവിച്ചിട്ടുണ്ടാവും. അയാള് ഞാൻ അങ്ങനെ അയച്ചിട്ടുണ്ട് എന്ന് അയാളെ വിളിച്ചിട്ടും ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും.
1: പക്ഷെ എനിക്ക് പൂർണ്ണമായും വിശ്വാസമായില്ല വീട്ടുകാർക്ക്. രണ്ടു കൊല്ലം മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നാണ്. പിന്നെ ഇതൊക്കെ ആക്കി
0: പല സന്ദർഭങ്ങളിൽ അയാൾ ആവർത്തിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്.
1: അതെ. പിന്നെ രണ്ടാമത് എന്ത് ചെയ്തു, ഇവർ പ്രഗ്നന്റ് ആയി, ഇവർ ഒന്നിച്ച് ജീവിച്ചു. പക്ഷെ വീണ്ടും ഇവർ തമ്മിൽ പ്ലസ് ടു കാലത്തുള്ള ഏതോ ഒരു പെൺകുട്ടിയായിട്ട് ഇയാൾ വീണ്ടും റീകണക്ട് ചെയ്തു. വീണ്ടും മെസ്സേജ് കണ്ടു. എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. എനിക്ക് സ്നേഹിക്കാൻ പറ്റണില്ല, മനസ്സമാധാനം കിട്ടണില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
0: ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിലിപ്പോൾ ആ പുരുഷന്മാരും കേൾക്കുന്നുണ്ടാവുമല്ലോ നമ്മൾ ഈ ഇത്തരം സംസാരങ്ങൾ. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ഒരു അവിഹിതം തെളിവോടുകൂടെ പിടിക്കപ്പെടുന്നതോടുകൂടെ ആ ബന്ധം യഥാർത്ഥത്തിൽ എന്താന്ന് വിചാരിച്ചാൽ
1: കഴിഞ്ഞു.
0: ഔപചാരികമായിട്ടല്ലെങ്കിലും അനൗപചാരികമായി അത് അവസാനിച്ചു. വളരെ അപകടമാണ്. അത് എപ്പോഴും നമ്മളുടെ ഈ ആളുകൾക്ക് അറിയില്ല. അപ്പം ആ പെൺകുട്ടി ലാസ്റ്റ് പറയണത് എന്താ വെച്ചാൽ, എനിക്ക് അയാളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അതാണ് ഏറ്റവും വലിയ അപകടം. അപ്പോൾ നമ്മൾ അയാളിൽ നിന്ന് മടങ്ങാം ഒക്കെ ചെയ്യാം, പക്ഷേ ആ വിശ്വാസം തിരിച്ച് കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ അങ്ങനെ വിശ്വാസം തിരിച്ച് കിട്ടണമെങ്കിൽ അയാൾ എന്ത് ചെയ്യാച്ചാൽ, ഇപ്പോൾ അയാൾക്കുള്ള ഒരു ദീനീയ ഒരു നിലവാരം ഉണ്ടാവുമല്ലോ. ഇപ്പം അയാൾ വീട്ടിൽ നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അയാൾ പള്ളിയിൽ പോയി നിസ്കാരം തുടങ്ങി. ഇപ്പം അയാൾ ഒരു ദീനീ പഠനങ്ങൾക്കൊന്നും തയ്യാറാകത്തല്ലെങ്കിൽ ഒരു ക്ലാസ്സിന് അയാൾ പോകാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടല്ലോ, ഇത് കുറച്ച് തെറ്റൊക്കെ പറ്റിയപ്പോൾ ഞാൻ നന്നാൻ തീരുമാനിച്ചു. അങ്ങനെയൊക്കെ വല്ല മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ വിശ്വാസം തിരിച്ച് കിട്ടിയേക്കാമെന്നല്ലാതെ ഇതൊരു വളരെ വലിയൊരു ദുരന്തമാണ്. മിക്കവാറും എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ നമ്മുടെ പിന്നെ സഹപ്രവർത്തകരായ ലേഡീസിനോടൊക്കെ ചിലപ്പോൾ വല്ല തമാശകളൊക്കെ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ വല്ല തമാശകളും തികച്ചും ഒരു തമാശയായി നമ്മളെ ഫോണിലേക്ക് ഒരു മെസ്സേജ് ആക്കി ഇട്ടാൽ നമുക്കതിൻ്റെ ഒരു ബന്ധം ഉണ്ടാവില്ല. പക്ഷെ ഒരു ദാമ്പത്യം തകരാൻ അത് മതി എന്നാണ്. പക്ഷെ അത് പലപ്പോഴും പുരുഷന്മാരും സ്ത്രീകളും അക്കാര്യം ശ്രദ്ധിക്കാത്തതാണ് ഇതിൻ്റെ ഒരു അപകടം. അപ്പോൾ തീർച്ചയായും നമുക്ക് എന്താ വെച്ചാൽ ഇതിലൊരു ഒരു പോസിറ്റീവ് ഞാൻ കാണുന്നത്, അയാൾക്ക് എന്താണ് അതിൽ ചില കുറ്റബോധങ്ങളുണ്ട്, ഇതങ്ങനെ സംഭവിച്ചു പോയി. ഞാനത് അത് വലിയൊരു പോസിറ്റീവാണ്. അതുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവരെ നമ്മൾ ഇന്ന് കൺവീൻസ് ചെയ്താൽ റെഡിയാവുന്ന കാര്യമുള്ളൂ. അത് വേണ്ട രൂപത്തിൽ അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇതേമാതിരി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അത് മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു കാര്യമാണ്. പക്ഷെ നമ്മളെല്ലാവരോടും പറയേണ്ട കാര്യമാണ് എന്ത്, നമ്മൾ മനുഷ്യന്മാരാണല്ലോ. അതുകൊണ്ട് ഭാര്യ ഒരു ഭർത്താവിൻ്റെ അവധി, ഞാനൊരു പെണ്ണ് ഇവിടെ ഉണ്ടാകുമ്പോൾ വേറൊരു പെണ്ണിനെ, അപ്പം എന്താ വെച്ചാൽ ഞാൻ അപ്രസക്തമാണ് അയാളുടെ ജീവിതത്തിൽ നിന്നല്ല, ഞാൻ അപ്രസക്തമാണ്. അതിലേറെ അവരെ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ അയാൾ എന്നോട് കാണിക്കുന്ന ശാരീരിക ബന്ധങ്ങളുമെല്ലാം വേറെ സ്ത്രീകളെ മനസ്സിൽ വെച്ചുകൊണ്ടാണെന്ന് വരെ, അതായത് അയാളെ വെറുക്കുക എന്ന് പറഞ്ഞിട്ടല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഭർത്താവ് രോഗിയായി അല്ലെങ്കിൽ സോറിയാസിസ് വന്ന് അല്ലെങ്കിൽ എന്തസുഖം വന്നാലും എന്തു ചെയ്യും, അവർ കയ്യിലേറ്റി കൊണ്ടുപോകും. പക്ഷേ അവിഹിത ബന്ധം കണ്ടാൽ വെറുക്കും. ഒരു ലേഡി പറഞ്ഞ് എനിക്കിപ്പോഴും അറിയാൻ പറ്റും, 40 കൊല്ലം അവരൊന്നിച്ച് ജീവിച്ചാണ്. കുടുംബത്തിൽ പെട്ട പെൺകുട്ടിക്ക് ചാറ്റീന് കണ്ടു, ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കാറില്ല, അയക്കാൻ ഭക്ഷണം എൻ്റെ കൈ കൊണ്ട് കൊടുക്കൂല, ഞാൻ എടുത്തു വെക്കും. അയാൾ വന്നു ഇതുവരെ ഒരു ചായ അയാളെ കയ്യിൽ വെച്ച് കൊടുത്തു. അയാൾക്കും വേണ്ടി പിന്നാലെ നടന്നിരുന്നൊരു സ്ത്രീയാണ്, വെറുത്ത്. അത്ര വലിയ പ്രശ്നമാണ്. ഈ വിവാഹം കഴിഞ്ഞ ആളുകളിലൊരിക്കലും വരാൻ പാടില്ല. വളരെ ജാഗ്രതയും വളരെ സൂക്ഷ്മതയും വേണമെന്നാണ് പറയുന്നത്.
1: ഇതിൽ ഈ ഒരു ഭാഗം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് പോയിന്റുകൾ കൂടി ഇതിൽ ഫില്ല് ചെയ്യണം തോന്നുന്നുണ്ട്. ചിലപ്പോൾ അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ ഒരു അശ്രദ്ധ കൊണ്ട് അതല്ലെങ്കിൽ എന്തോ കാരണം കൊണ്ട് ഇങ്ങനത്തെ ഒരു കെണിയിൽ കുടുങ്ങിപ്പോയ ഒരു ഭർത്താവ്, ഇങ്ങനത്തെ ഒരു സംഭവം കണ്ട ഒരു ഭാര്യ, അല്ലെ തിരിച്ച് ഭാര്യൻ്റെത് കണ്ട ഒരു ഭർത്താവ്, ഒന്ന് കുടുങ്ങിയാള്, രണ്ട് പ്രതിയെ പിടിച്ച ആള്, അവരോട് നമുക്ക് എന്താ പറയാനുള്ളത്?
0: അല്ല, അവരോട് നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കേസുകൾ പിടിച്ചാൽ നമ്മൾ ഉടനെ ചോദിക്കുക, അത് പിടിച്ചപ്പോൾ അയാൾ അതിനെ ന്യായീകരിച്ച് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചോ അല്ലെങ്കിൽ നിഷേധിച്ചോ, അതോ അയാളത് അംഗീകരിച്ചു? അംഗീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രതീക്ഷയുണ്ട്. നമ്മൾ അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്താൽ എന്ത് ചെയ്യും? ഒരു പക്ഷെ അവരുടെ ജീവിതം തന്നെ ടേൺ ചെയ്യാൻ ഇതെന്തായിരിക്കും ഒരു കാരണമായിരിക്കും. ചിലപ്പോൾ എത്രയോ കാലമായിട്ടുണ്ടാവുന്ന ചില ദുശ്ശീലങ്ങളൊക്കെ ഇത്തരം പിടിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യും? ഉടച്ചോ, ഇനിയില്ല, ഇത് ഇനി എന്നോട് പൊറുക്ക്, ഇനി എൻ്റെ ഫോണോ എന്തെച്ചു നോക്കിക്കോ, ഒരിക്കലും നീ ഇങ്ങനൊരു സംഭവം ഇനി നീ കാണൂല. അത് അവസാനിക്കുന്ന ആളുകളുണ്ട്. അതോടെ അവരുടെ ലൈഫ് തന്നെ മെച്ചപ്പെടും. കാരണം ഇവളെ അറിഞ്ഞിട്ടില്ല എന്നല്ലേ ഉള്ളൂ, ഇതുവരെ ഈ ബന്ധം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അതിനനുസരിച്ചുള്ള അറ്റാച്ച്മെൻറ്റിലേ ഇവളോട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കണ്ടുപിടിക്കപ്പെട്ട് റെഡി ആവുന്നതോട് കൂടെ എന്ത് ചെയ്യും, അവർക്കൊരു പൂർവാധികം ഒരു പുതിയ ജീവിതത്തിൻ്റെ അനുഭവം ചിലപ്പോൾ കിട്ടും. അപ്പോൾ എല്ലാം നമുക്ക് അങ്ങനെ കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു മാറ്റം എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കണം. പിന്നെ പലപ്പോഴും എന്താ വിശ്വസിക്കാതിരിക്കുമ്പോൾ എന്താ വെച്ചാൽ ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടാൻ പറ്റില്ല. അപ്പോൾ അയാൾ പൂർണ്ണമായി മാറിയാലും വൈഫ് എന്ത് ചെയ്യണില്ല, അത് അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ ബന്ധം നടക്കില്ലല്ലോ. അപ്പോൾ അയാൾ മാറിയാൽ ഇവരും എന്ത് ചെയ്യണം, മാറണം. നമ്മൾ വിട്ടുവീഴ്ച കൊടുക്കണമല്ലോ മറ്റുള്ളവർക്ക്. കാരണം നമ്മളൊക്കെ എത്ര പാപികളാണ്, അത് പിടിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് പടച്ചോ നമുക്ക് വിട്ടുതരണ്ടേ, നമ്മൾ വേറുള്ളവർക്ക് പുറത്തു കൊടുക്കുമ്പോഴല്ലേ നമുക്ക് തീരുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇയാൾക്ക് വരുന്ന അഭിമാന നഷ്ടം എന്തായിരിക്കും, നമ്മുടെ മക്കൾക്ക് നഷ്ടമല്ലേ. അപ്പോൾ ഇവർ വേർപിരിഞ്ഞു വിചാരിച്ചോളേ, എന്ത് വേർപിരിഞ്ഞു, അവൻ്റെ ഒരു അവിഹിതം ഇവളെ പിടിച്ചു വേർപിരിഞ്ഞു പറഞ്ഞാൽ ആ കുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ
1: പറ്റും,
0: ഭയങ്കര ദുരന്തങ്ങളല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞതൊരു പിന്നെ പൊതുവെ ഒരു പശ്ചാത്താപ മനസ്സുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിന് കുറച്ചും കൂടി ഒരു ദീനിയായ ഒരു കൗൺസിലിങ്ങോ കൊടുത്ത് ഒന്ന് ബോധവൽക്കരിച്ചിട്ട് ഇനി മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ അയാൾക്ക് ചെയ്യാൻ കഴിയൂല അറിഞ്ഞാൽ. കാരണം പിന്നെ വൈഫ് നിരീക്ഷിക്കുമല്ലോ, എപ്പോഴും ശ്രദ്ധ ഉണ്ടാവുമല്ലോ, പൊതുവെ പിന്നെ സംഭവിക്കൂല. അങ്ങനെയാണ് പല കേസുകളും നമ്മൾ
1: ഇതിൽ ശരിക്കും ഒരു മെസ്സേജിന്റെ ഉദാഹരണം പറഞ്ഞല്ലോ.
0: അതെ അതെ,
1: അതായത് ഒരിക്കലും ഇയാൾ വിചാരിക്കാത്ത ഒന്ന്, പക്ഷെ സംഭവിക്കുന്നത് വേറൊന്ന്. അപ്പൊ ശരിക്കും ഇത് ഇങ്ങനത്തെ ഒരു സംഗതി കാണുന്ന ഒരു വ്യക്തി അത് ആരോപിക്കുന്നതിന് മുമ്പും അത് ഉയർത്തി കൊണ്ടുവരുന്നതിന്റെ മുമ്പും ചർച്ചയാക്കുന്നതിന്റെ മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കാനുണ്ട്. നമ്മളെ ഇപ്പം റേഡിയോ ആയിട്ട് ബന്ധപ്പെട്ടു വന്നൊരു മെസ്സേജ് ഉണ്ട്. ഒരു ആത്മഹത്യയുടെ വക്കീലായിരുന്നു ഞാൻ, എന്നെ രക്ഷിച്ചത് പീസ് റേഡിയോ ആണ്. ഇവരെന്താ വെച്ചാൽ ഇവരുടെ ബ്രദറിന് വേണ്ടിയിട്ട് കുറച്ച് സ്വർണം, അവരുപയോഗിക്കുന്ന സ്വർണം അവന്റെ കച്ചവടത്തിന് വേണ്ടി കൊടുത്തു. ഭർത്താവ് അപ്രതീക്ഷിതമായൊരു ഡേറ്റിന് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പൊ എന്ത് ചെയ്തു, ഈ സ്വർണം അല്ലല്ലോ, ഭർത്താവിനോട് ചോദിക്കാതെ തന്നെ എടുത്തു കൊടുത്ത്. അപ്പം ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ്റെ അടുത്ത് നിന്ന് സ്വർണം എന്ത് ചെയ്തു, വാങ്ങി. ഞാൻ നിങ്ങൾക്ക് ക്രമേണ തരാം. അപ്പം ഈ സ്വർണം വാങ്ങിയതും ഈ ഫോൺ ചെയ്യണതൊക്കെ ഭർത്താവിൻ്റെ അനിയൻ ശ്രദ്ധിച്ചു. അനിയൻ ഇയാളോട് പോയിട്ട് ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം. അപ്പം പറ്റിപ്പോയതാണ് ക്ഷമിക്കണം എന്ന് പറഞ്ഞത് ഈ സ്വർണം കൊടുത്തതാണ്. ഒരിക്കൽ പോലും എന്തല്ല, ഒരു ചെറിയ സംഭവം പോലും ഇവരടുത്ത് ഉണ്ടായിട്ടില്ല. പക്ഷെ ഭർത്താവ് എന്ത് ചെയ്തു, അവരെ ഉപേക്ഷിച്ചു, കുടുംബം ഉപേക്ഷിച്ചു, അവരെ സിസ്റ്റർ അവർക്ക് വീട്ടിൽ കയറാതായി. അവർക്ക് പ്രായമുള്ള 10-15 വയസ്സായിട്ടും ഒരു 5 വയസ്സായ കുട്ടിന്റെ വളർച്ച എത്താത്തൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ഭർത്താവിന്റെ രണ്ടാം ഭാര്യയാണ് എന്ത് ചെയ്യണത്, അവരെ പരിരക്ഷിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു വല്ലാത്തൊരു അവസ്ഥയെന്ന്.
0: അല്ല, ഇത് അത് ഈ വിഷയത്തിൽ പ്രധാനം തന്നെ ഉണ്ടോ, തെറ്റിദ്ധരിക്കപ്പെടാൻ പറ്റൂല. വളരെ കൃത്യമായ എവിഡൻസോട് കൂടല്ല അത്. ഇതിലിപ്പോ നമുക്കൊരു മഹാഭൂരിപക്ഷം സംശയങ്ങളാണ് ഇതിലുള്ളത്. എത്ര ആളുകളെ സംശയത്തിൽ ജീവിക്കണത്, ആ വശം നമ്മൾ ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ ഒരാളുടെ വ്യക്തി ജീവിതത്തിലെ അത് ചെയ്യാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായ വിഷമം ഉണ്ടാക്കുന്ന സംഭവമാണ്. അതുകൊണ്ടാണ് അത്രയും ഷോക്ക്. അതുകൊണ്ട് നമ്മൾ 100 വട്ടം ആലോചിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ, ഒന്ന് കണ്ടാൽ തൽക്കാലം എന്ത് ചെയ്യുക വേണമെങ്കിൽ അതൊരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് അടുത്തൊരു സംഭവം
1: വരുന്നുണ്ട്
0: വീണ്ടും കാണുന്നുണ്ടെങ്കിലാണ് എന്ത് ചെയ്യണത്.
1: അത് ശരിക്കും ഇസ്ലാമികായിട്ട് നോക്കുമ്പോ ആദ്യത് ഭർത്താവ് മാത്രം അറിഞ്ഞുകൊണ്ടുള്ളൊരു ഡിസ്കഷൻ അല്ലേ വേണ്ട.
0: അതെ അതെ, അവിടെ എന്താ വെച്ചാൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന നയം എന്താ വെച്ചാല് 100% നിങ്ങളെത്തത് സംഭവിക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നിങ്ങളെ ഫോണിൽ ഞാൻ കണ്ടു, അപ്പൊ നിങ്ങൾക്ക് അതിനൊരു വിശദീകരണം ഉണ്ടാവുമല്ലോ. അതെനിക്ക് ബോധ്യപ്പെട്ട ഞാനത് വിടും. അയാൾക്ക് വളരെ ഓപ്പണായിട്ട് പറയാൻ അവസരം കൊടുക്കും. നമുക്ക് പറയണ്ടാവും, ചിലപ്പോ അയാളൊരു കുടുങ്ങിപ്പോയതായിരിക്കും. ചിലപ്പോൾ പലപ്പോഴും പല സ്ത്രീകളും താല്പര്യമെടുത്ത് വരുന്നുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് കേട്ടാൽ ബോധ്യപ്പെടുമല്ലോ. അതൊക്കെ പറയാനുള്ള ഒരു സാവകാശം കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട്
1: പോകുന്നത്.
0: തീർച്ചയായും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതിൽ വേറൊരു വശം കൂടി ഞാൻ കാണുന്നുണ്ട്. അതായത് ഒരു പൊസസ്സീവ്നെസ് ഉണ്ടല്ലോ നമ്മൾക്ക് സാധാരണഗതിയിൽ, നമ്മൾക്ക് എന്താ വെച്ചാൽ എൻ്റെ ഭർത്താവ് എൻ്റേത് മാത്രം, എൻ്റെ ഭാര്യ എൻ്റേത് മാത്രം എന്നുള്ളത്. അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ നോർമലി എന്താണ് നമ്മൾ ഞാൻ എൻ്റെ ഉമ്മാനോട് ഒരു അടുത്ത പെരുമാറ്റം പെരുമാറി ഒന്ന് കെട്ടിപ്പിടിച്ചാൽ പോലും എൻ്റെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യും?
1: അതെ, പ്രശ്നം.
0: ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു മോളെയോ അല്ലെ മോനെയോ ഒക്കെ ഒന്ന് അടുത്ത് പിടിക്കുമ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യും? നിങ്ങളിപ്പോൾ ഇത്ര താലോലിക്കണോ എന്ന് ചോദിച്ചേക്കാം. അപ്പം അങ്ങനത്തെ ഒരു മനസ്സുണ്ടാവുമ്പോൾ വളരെ ചെറിയ സംശയം മതിയല്ലോ. അപ്പം അതും കൂടി നമ്മളിതിൽ പരിഗണിക്കണം. അതുകൊണ്ടാണ് ഈ സംശയ രോഗങ്ങൾ ഉണ്ടാവുന്നത്. ഇത് നമ്മളിപ്പോൾ ഭർത്താവല്ലാത്ത മറ്റൊരു പുരുഷൻ എന്താണ് ഒരു സ്ത്രീയോട് വളരെ സ്മാർട്ടായി സംസാരിക്കുന്നത് കണ്ടാൽ ഒന്നും തോന്നില്ല. അതിപ്പോൾ അങ്ങനെ ഓർത്താൻ വേണ്ടി പറഞ്ഞാൽ ഒരു വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ പറയും. പക്ഷെ നമ്മുടെ ഭർത്താവ് മിനിമം കാര്യം ഒരു പെണ്ണിനോട് ചോദിച്ചാൽ പോലും എന്താകും? ഒന്നും വേണ്ട, നിങ്ങളൊരു ജോലി ചെയ്യുന്നിടത്തൊരു ലേഡി ഉണ്ട്, ആ ലേഡി ഇടയ്ക്കൊരു ഏതെങ്കിലും ഒരു ആവശ്യത്തിന് നിങ്ങളെ വിളിച്ചാൽ പോലും
1: പ്രശ്നം
0: എന്താകും? പ്രശ്നമായിരിക്കും.
1: പിന്നെ ഈ സംശയരോഗത്തിന്റെ ഒരു ഒരു ഭീകരമായ അവസ്ഥയാണത്,
0: അല്ലേ? നമ്മൾ വേറെ തന്നെ എടുക്കേണ്ട ഒരു വിഷയമാണത്.
1: നമ്മൾ നേരത്തെ ഡിസ്കസ്
0: ചെയ്ത ഒരു സംഗതിയാണ്,
1: വിശദമായി ചർച്ച ചെയ്തതാണ്. അതോടൊപ്പം ഇതിൽ നമ്മൾ കുറച്ചുകൂടി ഒരു റിസ്ക് നടത്തിയ ഒരു ടോക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുണ്ട്. അവിഹിത ബന്ധങ്ങൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന തലക്കെട്ടിൽ ആരിസ്മോലിയുടെ ഒരു ക്ലാസ് കേട്ടു. അവിഹിതർ വിവാഹത്തിൽ ഏർപ്പെട്ടാൽ അത് തെളിഞ്ഞാൽ എറിഞ്ഞു കൊല്ലണം എന്നാണല്ലോ. നമ്മുടെ നാട്ടിൽ അത് പ്രായോഗികമല്ല. അപ്പോൾ എന്ത് ചെയ്യും? വിവാഹബന്ധം വേർപ്പെടുത്തുകയോ അതോ പരസ്പരം സഹിച്ച് ജീവിക്കുകയോ? അള്ളാഹുവിൻ്റെ ശിക്ഷ നടപ്പിലാക്കാതെ ബന്ധം ഒഴിവാക്കാതെ എല്ലാം സഹിച്ച് ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ കോപത്തിനിരയാകുമോ എന്നാണ്.
0: ആ ഇതിപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അഥവാ ഭർത്താവിനൊരു അവിഹിതമുണ്ട് എന്ന് നമുക്ക് ഇതേപോലെ തെളിവിലൂടെ ബോധ്യപ്പെട്ടു, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഉണ്ട് ബോധ്യപ്പെട്ടു, അവർക്ക് ഒരു തൊലാക്കിനുള്ള ന്യായമായ ഒരു കാരണമാണ്. യാതൊരു സംശയമല്ല, അവിഹിത ബന്ധങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് വേർപിരിയാം. കാരണം അത് പരസ്പരം പിന്നെ അവരുടെ ജീവിതം സംശയത്തിലും പ്രശ്നങ്ങളിലുമായിട്ട് പോകാനുള്ള സാധ്യതകളുള്ളത് കൊണ്ട് എന്ത് ചെയ്യാം? അവർക്ക് ഒഴിവാക്കാം. പക്ഷേ സ്വാഭാവികമായും എന്താണെന്ന് വിചാരിച്ചാൽ ഒഴിവാവുക എന്നുള്ളത് ഒരു കുടുംബ സാഹചര്യത്തിൽ അത്ര എളുപ്പമുള്ള സംഗതിയല്ല. അപ്പം അതുകൊണ്ട് പലപ്പോഴും ആളുകൾ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുക. പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇതിപ്പോൾ വിവാഹിതർന്ന് മാത്രമല്ല, ആര് വ്യഭിചരിച്ചാലും കട്ടാലും ഒന്നും എന്ത് ചെയ്യില്ല, ഇവിടെ ഇസ്ലാമിന് ശിക്ഷകൾ നടപ്പിലാക്കപ്പെടുന്നില്ല. അപ്പം അത് നമ്മൾ ഒരു ഇസ്ലാമിക രാജ്യത്തല്ല എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ പണിഷ്മെൻറ്റുകളുണ്ട്, അതാണ് പിന്നെ അതിനുണ്ടായിരിക്കുക, അങ്ങനെയാണ്. അപ്പം നമ്മളെ വെച്ച് സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ബോധ്യപ്പെട്ട് അയാൾ പിൻവാങ്ങിയെന്ന് ഉറപ്പായി അവർക്ക് മുന്നോട്ട് പോവാമെന്ന് തോന്നാവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ മുന്നോട്ട് പോവാം. അവർക്ക് തോന്നാതെ നിങ്ങൾ മുന്നോട്ട് പോയേ പറ്റൂ എന്ന് വേറൊരാൾ പറഞ്ഞിട്ട് കാര്യമല്ലോ. അയാളത് സംഭവിച്ചു പോയതാണ്, അയാളത് ഇനി ആവർത്തിക്കൂല, അത് എനിക്ക് ബോധ്യമാണ് എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ അങ്ങനെ പരസ്പരം ബോധ്യപ്പെടുത്തി ചർച്ച ചെയ്ത് അയാളത് പിൻവാങ്ങി മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ മുന്നോട്ട് പോകുന്നതിന് ഇസ്ലാമികമായി ഒരു പ്രശ്നമല്ല. ചില ആളുകൾക്ക് തിരിയാനുണ്ട് ഒരു വ്യഭിചാരം നടന്നാൽ അതോടുകൂടെ വിവാഹബന്ധം വേർപെട്ടു എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. അങ്ങനെയൊന്നുമില്ലല്ലോ, ഇതൊരു തെറ്റ്, മാരകമായ തെറ്റ്. അല്ല, പരലോകത്ത് നരകമുണ്ട് എന്ന് ഖുർആൻ ഉറപ്പിച്ചു പറഞ്ഞ ഒരു തെറ്റ്, വളരെ ഗുരുതരമായൊരു, ഖുർആൻ ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തി എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം. അപ്പം അങ്ങനത്തെ ഒരു സംഗതി സംഭവിക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഗൗരവമുണ്ട്. പക്ഷേ ഒരു കുടുംബ ജീവിതത്തിൽ ചിലപ്പോൾ അത് തിരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറാകുമ്പോൾ അവർ മുന്നോട്ട് പോയേക്കാം.
1: ഏതായാലും ഇന്നത്തെ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വരും. അള്ളാഹു കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും പകർത്താനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നത് ഹാരിസ് ബിൻ സലീം ആൻഡ് താജുദ്ദീൻ സ്വലാഹി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മോർണിംഗ് വൈബ്സിൻ്റെ വിരാമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇൻഷാല്ലാ, ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് അബ്ദുള്ള സലഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. വീണ്ടും ഇൻഷാല്ലാ മറ്റൊരു

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
3: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവ് കഴിഞ്ഞു. നമ്മൾ നേരെ വൈബ്സിലേക്ക് കയറി. വൈബ്സിലെ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. നമ്മൾ നേരെ ഇനി പോകുന്നത് ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാമിലേക്കാണ്. ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാം നമുക്കറിയാം, പീസ് റേഡിയോ അതിൻ്റെ ആരംഭ സമയത്ത് തന്നെ നമ്മുടെ ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാം ശ്രോതാക്കളിലേക്ക് അവതരിപ്പിക്കുകയും അതിനോടൊപ്പം ഇവിടെ നമ്മൾ നൽകുന്ന ആയത്തുകൾ മനസ്സിലാക്കി പഠിച്ച് ആ സൂറത്തുകൾ മുഴുവനും ഹിഫ്ളാക്കിയ ആളുകൾ നമ്മുടെ ശ്രോതാക്കളിലുണ്ട് എന്ന് നമുക്കറിയാം. ഇത് ഖുർആൻ മനഃപ്പാഠമാക്കുന്നതോടൊപ്പം അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി പാരായണം ചെയ്യാൻ പഠിക്കുന്ന ഒരു സെഷൻ കൂടിയാണ് ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാമിൽ. ഇപ്പോൾ നമ്മൾ സൂറത്തുൽ നഹ്ലിലെ 112-ാമത്തെ ആയത്താണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ രണ്ടാം ഭാഗമാണ്. ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ നേരത്തെ ക്ലാസ്സിൽ കേട്ട് കഴിഞ്ഞു. അതിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫിയാണ്. അദ്ദേഹത്തോടൊപ്പം നജ ജാഫർ കൂടി ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ നഹ്ലിലെ 112-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കി. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

0: لباس الجوع والخوف.
1: لباس الجوع والخوف.
0: لباس الجوع والخوف.

0: الجوع والخوف.
1: فكفرت بأنعم الله.
0: فكفرت بأنعم

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാം സമാപിക്കുകയാണ്. ഇന്നത്തെ ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാമിൽ നമ്മൾ കേട്ടത് സൂറത്തുൻ നഹലിലെ 112 ആയത്തിൻ്റെ 2 ഭാഗമാണ്. മുഴുവനായും മനഃപ്പാഠമാക്കുകയും മനഃപ്പാഠമാക്കിയത് വീണ്ടും ആവർത്തിച്ച് പഠിക്കുകയും അത് വീണ്ടും ആവർത്തിച്ച് ചൊല്ലുകയും ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് ക്ലാസ് എടുത്തത് ബഹുമാനായ ജാഫർ സലഫി, അദ്ദേഹത്തോടൊപ്പം നജ ജാഫർ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ജൂലൈ 20 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. 2027 വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ഹജ്ജ് കമ്മിറ്റി അപേക്ഷ ക്ഷണിച്ച വിവരം പത്രമാധ്യമങ്ങളിലൂടെ അറിയിച്ചു കഴിഞ്ഞു. 2026 ജൂലൈ 20 വരെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വെബ്സൈറ്റ്, കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വെബ്സൈറ്റ്, ഹജ്ജ് സുവിധ മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിവ വഴി ഓൺലൈനായി മാത്രം അപേക്ഷ നൽകാവുന്നതാണ്. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിലൊന്നാണല്ലോ ഹജ്ജ് കർമ്മം. ഒരു വിശ്വാസിക്ക് സാഹചര്യം അനുകൂലമായി സൗകര്യങ്ങൾ ഒരുങ്ങിയാൽ ആരോഗ്യപൂർണമായ നിലയിൽ ഏറെ സംതൃപ്തിയോടെയാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത്. അത് നീട്ടിവെക്കുന്നതും ഉചിതമല്ല. അള്ളാഹു നമുക്കെല്ലാം മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അവസരം നൽകട്ടെ എന്ന് നാഥനോട് പ്രാർത്ഥിക്കാം. ഹജ്ജ് അപേക്ഷ നൽകുന്നത് മുതൽ പുറപ്പെടുന്നതുവരെ ഹാജിമാരെ സഹായിക്കാൻ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വിപുലമായ സൗകര്യങ്ങളാണ് സംസ്ഥാനത്തുടനീളം ഒരുക്കിയിട്ടുള്ളത്. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഇതു സംബന്ധിച്ച വിവരങ്ങൾ മുസ്ലിം സംഘടനകൾക്കും വേദികൾക്കും മഹല്ല് ജമാഅത്തുകൾക്കും നൽകിക്കഴിഞ്ഞു. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് അടുത്ത വർഷത്തേക്കുള്ള അപേക്ഷ ക്ഷണിച്ച വിവരം എല്ലാവരെയും അറിയിക്കുന്നു. ജൂലൈ 20 വരെയാണ് ഹജ്ജിനുള്ള അപേക്ഷകൾ നൽകാവുന്നത്.
2: أعوذ بالله من الشيطان الرجيم.

0: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകുക. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
1: പീസ് റേഡിയോ നുറുങ്ങുകൾ കേൾക്കാം. ഖുർആൻ മാനവർക്ക് മാർഗദർശനം എന്ന സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോട് ശബ്ദം നൽകുന്നു.
2: ഖുർആൻ മാനവർക്ക് മാർഗദർശനം, എഴുത്ത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. എന്താണ് വിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തിൽ നിർവഹിക്കുന്ന ദൗത്യം എന്നതിനെ സംബന്ധിച്ച് ഖുർആനിലെ 14:52 അള്ളാഹു പറയുന്നു, ഇത് മനുഷ്യർക്ക് വേണ്ടി വ്യക്തമായ ഒരു ഉത്ബോധനമാകുന്നു. ഇത് മുഖേന അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെടേണ്ടതിനും അവൻ ഒരേയൊരു ആരാധ്യൻ മാത്രമാണെന്ന് അവർ മനസ്സിലാക്കുന്നതിനും ബുദ്ധിമാന്മാർ ആലോചിച്ച് മനസ്സിലാക്കുന്നതിനും വേണ്ടിയുള്ള ഉത്ബോധനം. അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശവും മുന്നറിയിപ്പുകളുമാണ് ഈ വേദഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കമെന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു രാജ്യം ഭരിക്കുന്ന രാജാവ് ആ നാട്ടിലെ ജനങ്ങളിലേക്ക് സന്ദേശങ്ങളുമായി ദൂതന്മാരയച്ചാൽ ആ ജനത സാധാരണഗതിയിൽ എന്താണ് ചെയ്യുക? തങ്ങൾക്ക് ലഭിച്ച ആ സന്ദേശങ്ങളെ ഏറെ താൽപ്പര്യത്തോടുകൂടിയും ആകാംക്ഷയോടുകൂടിയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. ഒന്നുകിൽ അവർക്കുള്ള വല്ല സന്തോഷ വാർത്തയുമായിരിക്കാം, അല്ലെങ്കിൽ വല്ല താക്കീതുകളുമായിരിക്കാം. രണ്ടാണെങ്കിലും പ്രതീക്ഷയോടുകൂടിയോ ഭയപ്പാടോടുകൂടിയോ അവരത് വായിക്കും. തങ്ങളുടെ രാജാവിനെ പ്രീതിപ്പെടുത്താൻ അവർ ഏറെ പരിശ്രമിക്കുകയും ചെയ്യും. എന്നാൽ അതിനെല്ലാം അപ്പുറത്ത്, ഏതൊരു സൃഷ്ടാവിൻ്റെ സൃഷ്ടി പ്രവൃത്തി കൊണ്ടാണോ നാം ഇവിടെ ഉണ്ടായത്, ഇക്കാണുന്ന പ്രപഞ്ചവും അനന്തകോടി ജീവജാലങ്ങളും സംവിധാനിച്ചവനാരോ, അവനിൽ നിന്ന് അവൻ തിരഞ്ഞെടുത്തു പറഞ്ഞയച്ച ദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മനുഷ്യർക്ക് ലഭിച്ചിട്ടുള്ള സന്ദേശങ്ങളാണ് വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ. അങ്ങനെയെങ്കിൽ മനുഷ്യരെന്ന നിലയിൽ നമുക്ക് ലഭിച്ച ആ സന്ദേശങ്ങൾ എന്താണ് എന്നറിയാൻ നാം താൽപ്പര്യം കാണിക്കുകയും അത് പഠിക്കാൻ നാം തയ്യാറാവുകയും ചെയ്യേണ്ടതില്ലേ? ഇത് മനുഷ്യർക്ക് വേണ്ടിയുള്ള വ്യക്തമായ ഒരു ഉത്ബോധനമാകുന്നു എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈ സന്ദേശം ഉൾക്കൊള്ളുന്ന പ്രഥമവും പ്രധാനവുമായ കാര്യം ആരാധ്യനായ ദൈവം ഏകനായ അള്ളാഹു മാത്രമാണ് എന്നതാണ്. മനുഷ്യർ അതറിയുകയും അത് മുഖേന അവർ താക്കീത് ചെയ്യപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികൾക്കുള്ള സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ. അതിൽ പ്രധാനപ്പെട്ടതാകട്ടെ ഏകദൈവാരാധനയെ സംബന്ധിച്ചുള്ള സന്ദേശവും. ഖുർആനിലെ 6:19 പറയുന്നു, നബിയെ ചോദിക്കുക, സാക്ഷ്യത്തിൽ വെച്ചേറ്റവും വലിയത് ഏതാകുന്നു? പറയുക, അള്ളാഹുവാണ് എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷി. ഈ ഖുർആൻ എനിക്ക് ദിവ്യബോധനമായി നൽകപ്പെട്ടിട്ടുള്ളത് അത് മുഖേന നിങ്ങൾക്കും അതിൻ്റെ സന്ദേശം ചെന്നെത്തുന്ന എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാകുന്നു. അള്ളാഹുവോടൊപ്പം വേറെ ദൈവങ്ങളുണ്ടെന്നതിന് യഥാർത്ഥത്തിൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കുമോ? പറയുക, ഞാൻ സാക്ഷ്യം വഹിക്കുകയില്ല. പറയുക, അവൻ ഏകദൈവം മാത്രമാകുന്നു, നിങ്ങൾ അവനോട് പങ്കുചേർക്കുന്നതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഖുർആൻ ഇത് ആരിലൊക്കെ എത്തിയിട്ടുണ്ടോ അവർക്കെല്ലാമുള്ള സന്ദേശവും താക്കീതുമാകുന്നു. ആ ഗ്രന്ഥത്തിലെ ഏറ്റവും വലിയ സന്ദേശം ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കുക എന്നതും അതിലേറ്റവും വലിയ താക്കീത് അതിനെ അവഗണിക്കുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ചുമാണ്. മനുഷ്യർ ഈ മഹാസത്യം അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്നാൽ മനുഷ്യൻ ഉത്ബോധനങ്ങളെ സംബന്ധിച്ച് ഏറെ അശ്രദ്ധനും താക്കീതുകളെ അവഗണിക്കുന്നവനുമാണ്. എല്ലാ വഴികേടിൽ നിന്നും സൃഷ്ടാവിൽ മാത്രം അഭയം.
1: മാഷാ അല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളെ, നാം കേട്ടത് നുറുങ്ങുകൾ, ഖുർആൻ മാനവർക്ക് മാർഗദർശനം. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്. للدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم
2: മുതിർന്നവർക്ക് ബാല്യത്തിലേക്കൊരു മടക്കയാത്ര. ബാലികാ ബാലന്മാർക്ക് കുട്ടിക്കാലത്തിന്റെ സാർത്ഥകമായ അനുഭവക്കാലം. നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർകൊസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരമന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ സ്റ്റാർകോസ്റ്റ്. കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർവീശി കളിചിരികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർകോസ്റ്റ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ സലഫി ദുറൂസ്, നുബുവ്വത്തിന്റെ തെളിവുകൾ, ഭാഗം 153, ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ, ഭാഗം 5. നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാനിയനായ അബൂബക്കർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബാദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതവുമായി യോജിക്കുന്നതാണ്. ആ ശുദ്ധ പ്രകൃതം, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏകനായ റബ്ബിനെ പറ്റിയുള്ള ബോധ്യം. ആ ബോധ്യം മാത്രമല്ല, അവന് മാത്രം ഇബാദത്ത് കൊടുക്കണം എന്ന ശുദ്ധമായ തൗഹീദിൻ്റെ പ്രകൃതമാണ് മനുഷ്യരുടെ മനസ്സിൽ അള്ളാഹു ഊട്ടിയുറപ്പിച്ചിട്ടുള്ളത് എന്ന് പ്രമാണങ്ങൾ ധാരാളമുള്ളതിൽ ചിലത് ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ചു. എന്നാൽ ഈ ഫിത്രത്തിൽ നിന്ന് അവനെ തെറ്റിക്കുന്ന പലതുമുണ്ടെന്ന് പറഞ്ഞു. അവൻ്റെ മാതാപിതാക്കൾ പിശാചുക്കൾ, അവൻ ജീവിക്കുന്ന അന്തരീക്ഷം, അവൻ്റെ വിദ്യാലയങ്ങൾ, അവൻ ജീവിക്കുന്ന നാട്, അങ്ങനെ പലതും അതിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട് ഈ ഫിത്രത്ത് അതിൻ്റെ ഉണർവിൽ നിന്ന് മാറി അത് ഉറക്കത്തിലേക്ക് പോകും. അതേസമയം അതിനെ ഉണർത്താൻ ചില വഴികളുണ്ട്. അതാണ് വിശുദ്ധ ഖുർആനെ പറ്റി ചിന്തിക്കുക, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആലോചിക്കുക, പിന്നെ ഈ ലോകത്തെപ്പറ്റി ചിന്തിക്കുക. ഈ ലോകത്തെപ്പറ്റി ചിന്തിക്കാൻ

അതിലവൻ പർവ്വതങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്, അതുപോലെ പുഴകളെയും. വമിൻ ഖുല്ലി സമറാത്ത്, എല്ലാവിധ കായ്ക്കനികളെയും എല്ലാവിധ ഫലങ്ങളും. ജാലഫിഹ സൗജൈനി സിനൈൻ, അതിലൊക്കെ അവൻ ഓരോന്നിനും ഇണകളായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പഴങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും ഇഴജന്തുക്കളാണെങ്കിലും മനുഷ്യരാണെങ്കിലും ഒക്കെ എല്ലാം ഇണകളായിട്ടാണ് ഇവിടെ. പിന്നെ യൗശില്ലയിലെ നഹാർ, പകലിനെ രാത്രിയിൽ പൊതിയുന്നു, രാത്രിയെ പകലിൽ പൊതിയുന്നു. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ വന്ന രാപകലിൻ്റെ മാറി മാറി വരലിനെ പറ്റി സൂചിപ്പിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ഭൂമിയെപ്പറ്റി, അതിലുള്ള പർവ്വതങ്ങളെപ്പറ്റി, അവരുള്ള അരുവികളെപ്പറ്റി, കായ്ക്കനികളെപ്പറ്റി, പഴവർഗ്ഗങ്ങളെപ്പറ്റി, ഈ ലോകത്ത് എല്ലാ സൃഷ്ടികളും ഇണകളായി സൃഷ്ടിക്കപ്പെട്ടതിനെപ്പറ്റി, ഇതൊക്കെ ഇതിനെപ്പറ്റിയാണ് പറയുന്നത്. ഇന്ന ഫീ ദാലിക, ആയ അതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിഖൗമിൻ യതഫക്കറൂൻ, ചിന്തിക്കുന്ന ജനതക്ക്, അവർക്കാണ് ദൃഷ്ടാന്തങ്ങളുള്ളത്. പക്ഷെ അവർ ബുദ്ധി ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് വലിയൊരു ആരാധനയാണ്. അതുവഴി അവർക്ക് ശുദ്ധമായ ആ പ്രകൃതം, അതിൽ നിന്ന് അതിൻ്റെ ഉണർവ് കാരണം അവർക്ക് തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം ലഭിക്കും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം. വമിൻ ആയാത്തി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ, മറ്റൊരത്ഭുതമാണ് പറയുന്നത്. എന്തൊരത്ഭുതമാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്! എന്നിട്ട് അവന് പറ്റുന്ന രൂപത്തിലൊരു ഇണയ റബ്ബ് സംവിധാനിച്ചു. അതൊക്കെ ആലോചിച്ചാൽ എന്തൊരത്ഭുതങ്ങളാണ്, പക്ഷേ ചിന്തിക്കുന്നവർക്ക്. അതാണ് വമിൻ ആയാത്തി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ അവൻ ഇണകളെ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നത്. അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ലിത്തസ്കുനുവിലേ, അവരിലേക്ക് നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ. എത്ര വ്യക്തമാണ്, എന്തെല്ലാം പ്രതിസന്ധികളോടെ ജീവിച്ചാലും തൻ്റെ വീട്ടിലെത്തുമ്പോൾ, തൻ്റെ ഇണയുടെ അടുത്തെത്തുമ്പോൾ മനസ്സിനൊരു സമാധാനമുണ്ടാകും. വജാല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അവൻ സ്നേഹവും കാരുണ്യവും നിശ്ചയിച്ചു തന്നു. അതൊക്കെ റബ്ബ് നിശ്ചയിച്ചതാണ്. അതില്ലെങ്കിൽ ഈ ലോകത്തിന് നിലനിൽപ്പുണ്ടോ? അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ലോകത്ത് സന്താനങ്ങൾ നിലനിൽക്കാൻ, മനുഷ്യർക്കിടയിൽ സ്നേഹബന്ധങ്ങൾ നിലനിൽക്കാൻ എന്തെല്ലാം സംവിധാനങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുള്ളത്? ഇന്ന ഫീ ദാലിക്കല ആയാത്തിൽ ലിഖൗമിൻ യതഫക്കറൂൻ, ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ ആർക്ക്? ചിന്തിക്കുന്ന ജനതക്ക്. ഇതുപോലെ ഓരോന്നും വേറെ വേറെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത്ഭുതങ്ങൾ, എല്ലാ അത്ഭുതങ്ങളാണ്, ചിലത് അള്ളാഹു പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചില ചെറിയ ചെറിയ ഇനങ്ങളാണ് നമുക്ക് തോന്നുന്നവ. ആകാശം ഭൂമിയൊക്കെ വലിയ വിഷയം മൊത്തത്തിൽ പറഞ്ഞു. എന്നാൽ അതിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഔഹയ റബ്ബുക്ക ഇലൻ നഹ്ല്, തേനീച്ചക്ക് നിന്റെ റബ്ബ് വഹി നൽകി, നിർദ്ദേശം നൽകി. അനിത്തഹദി മിനൽ ജിബാലി ബുയൂത്തൻ വമിന ശജർ, മരങ്ങളിലും അതുപോലെ പർവ്വതങ്ങളിലുമൊക്കെ വീടുകളുണ്ടാക്കുക. വമിമ്മായി ആരുഷൻ, അവർ കെട്ടിയുണ്ടാക്കുന്ന എന്തൊക്കെയാണ് അതിലൊക്കെ. സുമ്മ കുലീമിൻ കുല്ലി സമറാത്ത്, എന്നിട്ട് എല്ലാ പഴങ്ങളിൽ നിന്ന് തിന്നുക. ഫസുലുക്കി സുബുല റബ്ബിക്ക് ദുലുല, റബ്ബിൻ്റെ മാർഗത്തിലൂടെ നീ പ്രവേശിക്കുക. കീഴ്പ്പെടുത്തപ്പെട്ട ഒരുപാട് വഴികൾ. യഹ്റുജുമിൻ ബുത്തൂനിയ, ഈ തേനീച്ചകളുടെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്നു. ഷറാബ്, ഒരു പാനീയം. മുഖ്തലിഫുൻ അൽവാൻ, വ്യത്യസ്ത നിറത്തിലുള്ള. ഫീ ശിഫാ ഉൽനാസ്, അത് ജനങ്ങൾക്കതിൽ ശിഫയുണ്ട്, രോഗശമനമുണ്ട്. ഇന്ന ഫീ ദാലിക്കല ആയത്തുൽ ഖൗമി യതഫക്കറുൻ, തീർച്ചയായും ചിന്തിക്കുന്നവർക്ക് ഇതിലെല്ലാം ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നും ഈ ലോകത്തെ അത്ഭുതങ്ങളാണ്, എല്ലാം പഠനവിധേയമാക്കണം. തേനീച്ചയെപ്പറ്റി വിശാലമായ പഠനം നടന്നിട്ടുണ്ട്. ആ തേന് എന്ന അത്ഭുതം, അത് രോഗങ്ങൾക്ക് ശിഫയാണ്. അത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഇവിടെ തേന് ശേഖരിക്കുന്നത് പെൺതേനീച്ചകളാണ്. അതുകൊണ്ട് അറബിയിൽ ആ രൂപത്തിൽ പെണ്ണ് സ്ത്രീകളോട് സംസാരിക്കുന്ന സ്ത്രീലിംഗ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങനെ സ്ത്രീകളാണ് തേന് ശേഖരിക്കുന്നതെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് അറിയപ്പെട്ട വിഷയമല്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ്റെ ഓരോ പ്രയോഗവും പിൽക്കാലത്ത് വരുന്നവർക്കും എല്ലാവർക്കും ബാധകമാണ്, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഏതെങ്കിലും ഒരു വചനം അത് തെറ്റിയല്ലോ എന്ന് പറയാൻ ഒരാളും കഴിയില്ല. അപ്പോൾ എല്ലാ കാലത്തെപ്പറ്റി അറിയുന്ന ഏകനായ റബ്ബാണ് ഇത് അവതരിപ്പിച്ചത് എന്നതിൻ്റെ തെളിവാണ്. അപ്പോൾ ആ റബ്ബിലേക്ക് കൂടുതൽ മടങ്ങാൻ ഈ ചിന്ത മനുഷ്യനെ പ്രേരിപ്പിക്കും. അഫല യന്ദുറൂന, ദ വേറൊരു സൃഷ്ടിയെപ്പറ്റി ചോദിക്കുന്നു. അഫല യന്ദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത്,

0: ഒട്ടകം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നവർ ചിന്തിക്കുന്നില്ലേ? ആ ഒട്ടക അതിന് ജീവിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അതിൻ്റെ കൈകാലുകളും അതിൻ്റെ മുഖവും ഒക്കെ റബ്ബ് സുബ്ഹാനഹു തആല ശരിപ്പെടുത്തിയിട്ടുള്ളത്. മരുഭൂമിയിലെ കപ്പൽ എന്ന നിലക്കാണല്ലോ ഒട്ടകം അറിയപ്പെടുന്നത്. ആ മരുഭൂമിയിലെ വെയിലത്തും അതിലൂടെ നടക്കാനുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, അതിന് പറ്റിയ രൂപത്തിൽ അതിൻ്റെ കാല് സംവിധാനിച്ചു. അതുപോലെ മരുഭൂമിയിലെ മുൾച്ചെടികൾ, അതൊക്കെയാണ് അതിൻ്റെ ഭക്ഷണം. അതിൽ നല്ല ബലമുള്ള മുള്ളൊക്കെ ഉണ്ടാകും, പക്ഷെ അത് തിന്നുമ്പോഴും അതിന് പരിക്ക് പറ്റാത്ത രൂപത്തിലാണ് അതിൻ്റെ പല്ലും മുഖവും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു തആല ക്രമീകരിച്ചിട്ടുള്ളത്. മരുഭൂമിയിലൂടെ അതിൻ്റെ കാല് പുതഞ്ഞു പോകാതിരിക്കാൻ ഒരു പ്രത്യേക രൂപത്തിലാണ് കാലിനെ സംവിധാനിച്ചിട്ടുള്ളത്. മരുഭൂമിയിൽ എപ്പോഴും വെള്ളം കിട്ടിക്കൊള്ളണമെന്നില്ല, അപ്പോൾ കിട്ടുമ്പോൾ തന്നെ ഇത്രയോ നൂറിലേറെ ലിറ്റർ വെള്ളം ഒരേ സമയം അതിന് കുടിക്കാൻ കഴിയുന്നു എന്നൊക്കെ അത്ഭുതകരമായ കാര്യങ്ങളാണ്. എന്നിട്ട് ആ വെള്ളം അതവിടെ ശേഖരിച്ചു വെക്കും. വെള്ളം കിട്ടാതിരിക്കുമ്പോൾ ആ വെള്ളം വീണ്ടും ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങളൊക്കെ. ഏതായാലും ഈ വിഷയങ്ങളിലൊക്കെ പഠനം നടന്നിട്ടുണ്ട്. ചിന്തിക്കുന്നവർക്ക് ഇതിലൊക്കെ മഹാദൃഷ്ടാന്തമുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം അത്ഭുതങ്ങളുടെ ലോകമാണ്. അപ്പോൾ അവയെപ്പറ്റിയൊക്കെ നിരന്തരമായി ചിന്തിക്കാനാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. വൈലസമായി കൈഫ റുഫിയത്ത്, എങ്ങനെയാണ് ഈ ആകാശം ഉയർത്തപ്പെട്ടത്? ഈ ഭീമാകാരങ്ങളായ ഏഴ് ആകാശങ്ങൾ നമുക്കറിയാം, ഒരു തൂണില്ലാതെ ഒന്നും നമുക്ക് സ്ഥാപിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ കാണുന്ന ഒരു തൂണും അതിനില്ല. എങ്ങനെയാണ് അതൊക്കെ നിൽക്കുന്നത്? അതുപോലെ അതിലുള്ള നക്ഷത്രങ്ങൾ എന്താ, എത്ര എണ്ണിയാ തീരാത്ത നക്ഷത്രങ്ങൾ. അപ്പോൾ അതൊക്കെ ആകാശങ്ങളെപ്പറ്റി, അതുപോലെ അതിലുള്ള മറ്റ് സൃഷ്ടിജാലങ്ങളെപ്പറ്റി എല്ലാം ചിന്തിക്കണം. വൈലൽ ജിബാലി കൈഫ നുസിബത്ത്, നമ്മൾ സ്ഥിരം കാണുന്ന കാര്യമാണ് ഇതൊക്കെ. എങ്ങനെയാണ് ഈ പർവ്വതങ്ങൾ അങ്ങനെ നാട്ടപ്പെട്ടത്? അത് ഭൂമിയുടെ ബാലൻസ് നിലനിർത്താൻ വേണ്ടിയാണ് എന്നാണല്ലോ പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള ആ പർവ്വതങ്ങളെ വേണ്ട രൂപത്തിൽ ആരാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഇങ്ങനെ ഓരോന്നും, വൈലൽ അർലി കൈഫ സൂത്തിഹത്ത്, ഈ ഭൂമി നമുക്ക് വിശാലമാക്കി തന്നത് അവർ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഇവിടെ മനുഷ്യന് വാസയോഗ്യമായ എല്ലാ കാര്യങ്ങളും ഉള്ളതാണ് ഈ ഭൂമി എന്ന ഗ്രഹം. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാൻ ഇതാ പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നു. അവ അനേകം സ്ഥലങ്ങളിൽ ആവശ്യപ്പെട്ട ചില വചനങ്ങളാണ്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക്, ഈ ലോകത്തെപ്പറ്റി ചിന്തിക്കുന്നവർക്ക് തീർച്ചയായും ദൃഷ്ടാന്തങ്ങൾ ലഭിക്കും. അവർ തൗഹീദിൽ നിന്ന് തെറ്റാതെ ഇരിക്കും. അതാ പറയണം, അവരെ ശുദ്ധ പ്രകൃതത്തിലേക്ക്, അത് ഉണർന്നു നിൽക്കുന്നതിലേക്ക് അവനെ സഹായിക്കുന്ന വിഷയങ്ങളാണ് ലോകത്തെപ്പറ്റിയുള്ള ചിന്ത. സനുരീഹിം ആയാത്തിന ഫിൽ ആഫാഖ്, ചക്രവാളങ്ങളിൽ ഉള്ള ദൃഷ്ടാന്തങ്ങൾ അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും. ഒഫി അംഫുസി, അവരുടെ ശരീരത്തിലും, സ്വന്തം ശരീരം ഓരോന്നും എങ്ങനെയാണ് ഘടിപ്പിച്ചിട്ടുള്ളത്, കയ്യിൻ്റെ വിരലുകൾ എങ്ങനെയാണ്, അതിൻ്റെ സന്ധികൾ എങ്ങനെയാണ്, കാലിൻ്റെ, അതുപോലെ ഓരോ അവയവവും, അവൻ്റെ കണ്ണ് എവിടെയാണ് വെച്ചത്, എല്ലാം വേണ്ട സ്ഥലത്ത്. അങ്ങനെ അവൻ്റെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, മനുഷ്യൻ്റെ ഈ പ്രകൃതം, അവൻ്റെ രൂപം, അത് റബ്ബ് ശരിപ്പെടുത്തിയത്. അവൻ്റെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിരന്തരമായ പ്രവർത്തനങ്ങളെല്ലാം ചിന്തിക്കാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെടുന്നു. അതാണ് വഫി അംഫുസിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെപ്പറ്റിയും ചിന്തിക്കണം. അപ്പോൾ ഇവിടെ ചക്രവാളങ്ങളിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞു. അവരുടെ ശരീരങ്ങളിൽ ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കും. ഹത്തായ തബയ്യനലവും അന്നുൽ ഹഖ്, ഇതാണ് സത്യം എന്നവർക്ക് ബോധ്യപ്പെടുന്നത് വരെ. അവലം യക്ഫി റബ്ബിക യക്ഫി ബിറബ്ബിക അന്നവല കുല്ലി ഷൈഇൻ ഷഹീദ്, അള്ളാഹു എല്ലാറ്റിനും സാക്ഷിയാണ് എന്നത് പോരെ, നിന്റെ റബ്ബ് എല്ലാറ്റിനും സാക്ഷിയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ റബ്ബിനെപ്പറ്റി എന്തുകൊണ്ടാണ് അവർക്ക് ബോധമില്ലാത്തത്? പലരും വേണ്ടതിന് അവരുടെ ബുദ്ധി ഉപയോഗിക്കുന്നില്ല. അതാണ് അവരുടെ ഐഹിക ജീവിതത്തിൻ്റെ വിഷയത്തിലൊക്കെ അവർ ബുദ്ധി ഉപയോഗിക്കും. ഈ ലോകത്ത് അവർക്ക് അവരുടെ ആർത്തിക്ക് അനുയോജ്യമായ വല്ലതും കിട്ടുക ചെയ്യുമ്പോൾ അതിനൊക്കെ ബുദ്ധി ഉപയോഗിക്കും. അതേസമയം യഥാർത്ഥത്തിൽ അവർ ചിന്തിക്കേണ്ട വിഷയത്തെപ്പറ്റി അവർ അശ്രദ്ധരാണ്. ഭൂരിഭാഗം ആൾക്കാരുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. ഒക്കെ അയ്യമ്മിൻ ആയത്തിൻ ഫി സമാവാത്തി വല്ലർ, ആകാശത്തും ഭൂമിയിലും എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ, എത്രയെത്ര ദൃഷ്ടാന്തങ്ങളുണ്ട്. യമുറൂനാലെ ആ ദൃഷ്ടാന്തങ്ങളിൽ അവർ നടന്നു പോകുന്നു. വഹുമെന്നാമോലും. പക്ഷെ അവർ അതിനെപ്പറ്റി അശ്രദ്ധരാണ്. ഈ അശ്രദ്ധ അവരെ ശിർക്കിലേക്ക് എത്തിക്കും, മതത്തിൽ നിന്ന് പിന്മാറി ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കും. അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അധിക പേരും ശിർക്ക് ചെയ്തുകൊണ്ടാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ചിന്തയെപ്പറ്റി ഒരിക്കൽ ഇമാം ഇബ്നുൽ ജൗസി അദ്ദേഹം പറയുന്ന ഒരു വാചകം കൂടി ഇവിടെ കേൾപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അറലലി ഫി തരീഖിൽ ഹജ്ജ് ഖൗഫ് മിനൽ അറബ്. ഞാൻ ഹജ്ജിന് പോകുമ്പോൾ എനിക്ക് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും കൊള്ളക്കാരാവില്ല അറബികളുണ്ടാവുന്നൊരു പേടി. അപ്പോൾ ഞാനത് വഴി മാറ്റി പിടിച്ചു. ഫസിർന അല തരീഖ് ഖൈബർ, ഖൈബറിൻ്റെ വഴിയിലൂടെ പോയി. അപ്പോൾ ഫറായിത്തു മിനൽ ജിബാൽ അൽ ഹായില വത്തുറുഖ് അൽ അജീബ, അത്ഭുതങ്ങളായി ഉറന്നിൽക്കുന്ന പിന്നെ പർവ്വതങ്ങൾ ഞാൻ കണ്ടു, അത്ഭുതകരമായ വഴികൾ ഞാൻ കണ്ടു. മാധുഹരനി എന്നെ ആശ്ചര്യപ്പെടുത്തിയ. അങ്ങനെ അവരൊക്കെ ചിന്തിക്കുകയാണ്. ഇസ്ലാമിക ലോകത്തൊരു മഹാപണ്ഡിതനാണ് ഇമാം ഇബ്നുൽ ജൗസി. അപ്പം ആ യാത്ര മുഴുവനും ചിന്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. മുകളിലേക്ക് നോക്കുന്നു, ഭൂമിയിലേക്ക് നോക്കുന്നു, പർവ്വതങ്ങളിലേക്ക് നോക്കുന്നു, എല്ലാം അത്ഭുതങ്ങളാണ്. റബ്ബനാമ ഹലക്തഹാദാബാത്തിൽ അവരുടെ മനസ്സിലൂടെ വരുന്ന വാക്കാണ്, അള്ളാഹു ഇതൊന്നും നീ വൃഥാ സൃഷ്ടിച്ചതല്ല, എന്തെല്ലാം അത്ഭുത പ്രതിഭാസങ്ങളാണ് നിന്റെ സൃഷ്ടിജാലങ്ങളിലൂടെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പറയും നല്ല തഖ്വയുള്ളവർ, ബുദ്ധിയുള്ളവർ. വസാദത് അളമത്തുൽ ഖാലിഖ്, ഞാനിങ്ങനെ ഓരോന്നിനെപ്പറ്റി സൃഷ്ടിജാലങ്ങളെപ്പറ്റി ആലോചിച്ചു പോകുമ്പോൾ സൃഷ്ടാവിനെപ്പറ്റിയുള്ള മഹത്വം എൻ്റെ മനസ്സിൽ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഫസോറ യാരുലുവി ഇന്ത ദിക്രി തുറുക് നൗ താളിയും, ഈ വഴികളെപ്പറ്റിയൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ റബ്ബിനെപ്പറ്റിയുള്ള മഹത്വം അതെൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അങ്ങനെ ഫസുഹത്തു ബിൻ നഫ്സ്, വീണ്ടും എൻ്റെ മനസ്സുണർന്നു. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു, ഔബുരിയിലൽ ബഹർ, നീ കടലിലേക്ക് പോകും. ഇപ്പം മലകൾ, പർവ്വതങ്ങൾ, അങ്ങനെയുള്ള വിശാലമായി കിടക്കുന്ന മരുഭൂമികൾ എല്ലാം അത്ഭുതമാണല്ലോ. പിന്നെ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു, സമുദ്രങ്ങൾ കാണാനൊന്ന് പോയാലോ. അങ്ങനെ സമുദ്രത്തിൻ്റെ കരയിൽ പോയി ആ അത്ഭുതങ്ങൾ ദർശിക്കണം, അദ്ദേഹം ചിന്തിക്കണം, എന്തൊരു അത്ഭുതകരം. വല്ലൂരി ഇലയോയില അജായിബിഹി, ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു, കടലിലേക്ക് പോയിക്കോളൂ, എന്നിട്ട് അത്ഭുതങ്ങളെപ്പറ്റി ആലോചിച്ചോളൂ. എങ്കിൽ തുഷായിദി അഹ്വാലൻ ഹി അഅളമു മിൻഹാദി, ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ, അതിലൂടെ ഇളകി വരുന്ന തിരമാലകൾ, അതുപോലെ ആ കടലിൻ്റെ ഉള്ളിൽ കാണുന്ന മറ്റുള്ള ജീവജാലങ്ങൾ, എന്തെല്ലാം അത്ഭുതങ്ങൾ. അതിൻ്റെ മുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന കപ്പലുകൾ, പിന്നെ ആ വെള്ളം, അതൊക്കെ ഓരോന്നും ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. സുമ്മു ഖുർജിയിൽ അൽ ഖൗൻ വൽത്തഫിത്തിയിലേ, അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി ഞാൻ പിന്നെ വീണ്ടും എൻ്റെ മനസ്സിനോട് പറഞ്ഞു, നീ ലോകത്തിലേക്ക് വിശാലമായി ഒന്ന് ആലോചിക്കുക. അങ്ങനെ ആകാശങ്ങളിലേക്ക്, ഭൂമികളിലേക്ക്, വല്ലഫുലാക് ഗോളങ്ങളിലേക്ക് ഒക്കെ അദ്ദേഹത്തിൻ്റെ കണ്ണിനെ അദ്ദേഹം പായിക്കുകയാണ്, പ്രവേശിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും. അതിനു പുറമെ പിന്നെ ഈ ലോകം, അദ്ദേഹം പറയുകയാണ്, ഈ ലോകം ഇതൊക്കെ പരലോകത്ത് റബ്ബിൻ്റെ വലത് കൈകൊണ്ട് ചുരുട്ടിപ്പിടിക്കുന്നതാണ്. അപ്പോൾ ആ റബ്ബിൻ്റെ മഹത്വം എത്രയായിരിക്കും. അങ്ങനെ ആ റബ്ബിനെപ്പറ്റി ചിന്തിക്കുകയാണ്. ഇങ്ങനെയുള്ള മഹാനായ റബ്ബിനെ ഒഴിവാക്കിയിട്ട് ആ റബ്ബിൻ്റെ അർശിനെപ്പറ്റി എന്താണ് പഠിപ്പിച്ചത്? ആ അർശല്ല, അർശിലാണ് റബ്ബ് ഇസ്തിവാഗിലായത്. അതേസമയം റബ്ബിൻ്റെ പാദം വെക്കുന്നതാണ് കുർസി. ആ കുർസീൻ്റെ മഹത്വം എത്രയാണ്? ഈ ആകാശങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, വിശാലമായ ഏഴ് ആകാശങ്ങൾ നമുക്കറിഞ്ഞുകൊടുത്തറാണ് അതിൻ്റെ വിശാലത. എന്നാൽ അത് കുർസിയുമായി ബന്ധിപ്പിക്കുമ്പോൾ ഒരു വിശാലമായ മരുഭൂമിയിൽ ചെറിയ ഒരു വളയം ഇട്ടാൽ ആ മരുഭൂമിയും വളയും തമ്മിൽ വല്ല താരതമ്യമുണ്ടോ? ഒന്നുമില്ലല്ലോ. എന്നാൽ ഈ വലിയ ലോകം എന്ന് നമ്മൾ പറയുന്ന ഏഴാകാശങ്ങളും മറ്റുള്ളതൊക്കെ അത് ഈ കുർസിയുമായി ബന്ധിക്കുമ്പോൾ തന്നെ ആ മരുഭൂമിയിലിട്ട ആ വളയവും തമ്മിലൊരു താരതമ്യമില്ലല്ലോ. എന്നാൽ ഈ ലോകവും റബ്ബിൻ്റെ കുർസിയും തമ്മിൽ തന്നെ ഒരു താരതമ്യമില്ല. പിന്നെ എങ്ങനെയുണ്ട് അർശ്? അപ്പം അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിൽ പിന്നെ ഇസ്തിവാഇൽ ആയ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ മഹത്വം എങ്ങനെയാണ്? ഇതൊക്കെ ആലോചിക്കുകയാണ് അദ്ദേഹം ഹജ്ജിൻ്റെ യാത്രയിലാണ് ഓരോന്നോരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അദ്ദേഹം സ്വന്തത്തോട് തന്നെ പറയണം, തഫക്കരി ഫീമ ഖബ്ലൽ ബിദായ്, നീ ഈ ലോകത്തിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് എന്താണ് നിൻ്റെ അവസ്ഥ? ഒലൈസ ഇല്ലല്ല, അതും നീ ഇവിടെ ഇല്ലായ്മയിൽ ആയിരുന്നു. അങ്ങനെ ഇല്ലായ്മയിൽ നിന്ന് നിന്നെ ഉണ്ടാക്കിയവനാണ് അവൻ. ഇനി വഫീമ ബദൽ ബല, ഇനി കുറച്ച് കഴിഞ്ഞാൽ നീ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകും, ഒലൈസയില്ലത്തുറ ആ നേരം നീ മണ്ണായി മാറും. അങ്ങനെ ആകുന്ന ഈ അവസ്ഥകളെപ്പറ്റി, നമ്മുടെ തുടക്കത്തെപ്പറ്റി, അവസാനത്തെപ്പറ്റിയൊക്കെ ചിന്തിക്കുക. അപ്പം ഇങ്ങനെയുള്ള നമുക്ക് ഈ ലോകത്ത് അഹങ്കരിക്കാൻ എന്ത് വകുപ്പാണുള്ളത്? എത്ര നിസ്സാരന്മാരാണ് നമ്മൾ. അതാണ് ഫഖൈഫ യഇനസ് ബിഹാദൽ വുജൂദ് മൻ നളറ ബിഐനി ഫിക്രിഹി. ഈ ലോകത്തെപ്പറ്റി ശരിക്ക് ചിന്തിക്കുന്ന മനുഷ്യന്മാർ പിന്നെ ഈ ലോകത്ത് തന്നെ ഈ ഭൗതികതയിൽ മാത്രം ഇണങ്ങിച്ചേരുന്നത് എങ്ങനെയാണ്? ഫഖൈഫ യഫുലു അർബാബുൽ ഖുലൂബ് എൻ ദിക്രി ഹാദൽ ഇലാ അൽ അലീം. ഈ മഹാനായ ഈ റബ്ബിനെപ്പറ്റി എങ്ങനെയാണ് ഈ മനുഷ്യർ അശ്രദ്ധരാവുന്നത് എന്നാണ് അദ്ദേഹം ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഒരുപാട് ചിന്തിക്കാനുണ്ട്, സദാസമയം ചിന്തിക്കാനുണ്ട്. ചിന്ത എത്ര വർദ്ധിക്കുന്നുവോ അപ്പോഴൊക്കെ റബ്ബിൻ്റെ മഹത്വത്തെപ്പറ്റി നമ്മുടെ മനസ്സിലേക്ക് വരും. പിന്നെ അവനെപ്പറ്റിയുള്ള ബോധവും ഭക്തിയും വർദ്ധിക്കും. അവൻ പറഞ്ഞ നിയമമനുസരിച്ച് ജീവിക്കും, അവന് മാത്രം സുജീവിതം അർപ്പിക്കും, നിർച്ച വഴിപാടുകൾ അവന് മാത്രം, പ്രാർത്ഥനകൾ അവനോട് മാത്രം. അങ്ങനെയായി മാറും മനുഷ്യൻ്റെ ജീവിതം എന്നാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മെ അറിയിക്കുന്നത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: ജസാകുമുല്ലാ ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിന്റെ തെളിവുകൾ ഭാഗം 153, ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ ഭാഗം 5. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ബഹുമാന്യനായ അബൂബക്കർ സലഫി.
2: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവും ഒക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് ജീവിത പാഠങ്ങൾ എന്ന എപ്പിസോഡിലേക്കാണ്. യുദ്ധങ്ങൾ ഭാഗം 1 ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലമന്തോൾ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ റബ്ബിൽ ആലമീൻ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ലോകാവസാനത്തിന് മുമ്പായി പല യുദ്ധങ്ങളും സംഭവിക്കാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ്. നമുക്കറിയാം, ലോകാവസാനത്തിന് മുന്നോടിയായി പല അടയാളങ്ങളും പ്രത്യക്ഷപ്പെടാനുണ്ട്. അതിൽ ചെറിയ അടയാളങ്ങളുണ്ട്, വലിയ അടയാളങ്ങളും ഉണ്ട്. ഈ ചെറിയ അടയാളങ്ങളിൽ പലതും യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് നമ്പർ 2900, ആ ഹദീസിൽ നാഫിഉ ഇബ്നു ഉത്ബ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുമാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത്, കുന്ന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി ഗസ്വത്തിൻ, ഞങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യുദ്ധത്തിലായിരുന്നു. ഏതാണ് യുദ്ധം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഏതോ ഒരു യുദ്ധത്തിലായിരുന്നു. ഫഅത്തൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൗമുൻ മിൻ ഖിബലിൽ മഗ്രിബി, ആ സമയത്ത് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഒരു വിഭാഗം ആളുകൾ വന്നു. കുറച്ചാളുകൾ വന്നു. അലൈഹിം സിയാബുസൂഫ്, അവർ ധരിച്ചിരുന്നത് കമ്പിളിയുടെ വസ്ത്രമായിരുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ ഈ പരുത്തി കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളായിരുന്നു അവർ ധരിച്ചിരുന്നത്. ഫവാഫഖൂഹു ഇൻദ അക്മ, അക്മയിൽ വെച്ച്, അക്മ എന്ന് പറഞ്ഞാൽ അത് ചെറിയ ഒരു കുന്നിൻ പ്രദേശമാണ്, അവിടെ വെച്ചുകൊണ്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. ഫഇന്നഹും ലഖിയാമുൻ വറസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാഇദുൻ. അപ്പോൾ അവർ നിൽക്കുകയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയാണ്. ഫഖാലത് ലീ നഫ്സി, അപ്പോൾ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന നാഫിഉ റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, ഇത്തിഹിം, നീ അവരുടെ അരികിലേക്ക് ചെല്ല്, ഫഖും ബൈനഹും വബൈനഹു, എന്നിട്ട് പ്രവാചകൻ്റെയും ആ ആളുകളുടെയും ഇടയിൽ നിൽക്ക്. ലാ യഖ്താലൂനഹു, കാരണം ഒരു പക്ഷേ അവർ പ്രവാചകനെ ചതിച്ചാലോ, ചതിപ്രയോഗത്തിലൂടെ അവർ പ്രവാചകനെ ഉപദ്രവിച്ചാലോ, അതുകൊണ്ട് നീ എന്ത് ചെയ്യ്, പ്രവാചകൻ്റെ അരികിൽ ചെന്ന് നിൽക്കൂ എന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നി. അങ്ങനെ അദ്ദേഹം അവിടേക്ക് ചെന്നു, എന്നിട്ട് അവരുടെ അരികിൽ നിന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അദ്ദേഹം പറയാണ്, ഫഹഫിൽതു മിൻഹു, ഞാൻ പ്രവാചകനിൽ നിന്ന് മനഃപ്പാടമാക്കി, അർബ കലിമാത്തിൻ, നാല് വാചകങ്ങൾ അഥവാ നാല് കാര്യങ്ങൾ പ്രവാചകനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. എന്നിട്ട് അദ്ദേഹം പറയണത് ഏതൊക്കെയാണ്? പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യം, തഗ്സൂന ജസീറത്തുൽ അറബി, ജസീറത്തുൽ അറബുമായി നിങ്ങൾ യുദ്ധം ചെയ്യും. ഫയഫ്തഹുഹല്ലാഹ്, അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് അതിൽ വിജയം തരും. ജസീറത്തുൽ അറബി എന്ന് പറയുമ്പോൾ അറേബ്യൻ ഉപദ്വീപ് അഥവാ അതിൽ മക്കയും മദീനയും അതുപോലെ യമനും യമാമയും ഒക്കെ അതിൽ ഉൾപ്പെടും. ആ ജസീറത്തുൽ അറബുമായി നിങ്ങൾ യുദ്ധം ചെയ്യുകയും നിങ്ങൾ അതിൽ വിജയിക്കുകയും ചെയ്യും. സുമ്മ ഫാരിസ്, പിന്നീട് നിങ്ങൾ ഫാരിസുമായി യുദ്ധത്തിലേർപ്പെടും, അഥവാ ഇറാൻ, ഇറാനുമായിട്ട് നിങ്ങൾ യുദ്ധത്തിലേർപ്പെടും. ഫയഫ്തഹുഹല്ലാ, അതിലും അല്ലാഹു നിങ്ങൾക്ക് വിജയം തരും. സുമ്മ തഗ്സൂന റൂം, പിന്നീട് നിങ്ങൾ റോമയുമായി യുദ്ധം ചെയ്യും. ഫയഫ്തഹുഹല്ലാ, അതിലും അല്ലാഹു നിങ്ങൾക്ക് വിജയം തരും. സുമ്മ തഗ്സൂന ദജ്ജാല, പിന്നീട് നിങ്ങൾ ദജ്ജാലുമായി യുദ്ധം ചെയ്യും. ഫയഫ്തഹുഹല്ലാഹ്, അതിലും അല്ലാഹു നിങ്ങൾക്ക് വിജയം തരും. ഫയഫ്തഹുഹല്ലാഹ്. അപ്പോൾ ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് ആദ്യത്തെ മൂന്ന് യുദ്ധങ്ങളും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അഥവാ ജസീറത്തുൽ അറബുമായി നിങ്ങൾ യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞത് സംഭവിച്ചു എന്നാണ്. അതെപ്പോൾ? അബൂബക്കറുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ പല യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. ചില ആളുകൾ ഇനി ഞങ്ങൾ സക്കാത്ത് തരികയില്ല എന്ന് പറഞ്ഞ് അവർ മുർത്തദീങ്ങളായിപ്പോയി. ചില ആളുകൾ അവർ സ്വഹാബത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി അവർ മുർത്തദീങ്ങളായി, അവർ ഒരു വലിയ സൈന്യം രൂപീകരിച്ചു. ചില ആളുകൾ മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യമായി സ്വഹാബത്തിനെ ആക്രമിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു. അപ്പോൾ ഈ യമാമയിൽ മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ സൈന്യത്തിനെതിരെ സ്വഹാബത്ത് യുദ്ധം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ യുദ്ധം അവസാനിച്ചു എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുപോലെ ഇറാനുമായി നിങ്ങൾ യുദ്ധം ചെയ്യും, റോമുമായി നിങ്ങൾ യുദ്ധം ചെയ്യും. അത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ചു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ ദജ്ജാലുമായിട്ടുള്ളത് അത് സംഭവിക്കാനിരിക്കുന്നേ ഉള്ളൂ. ഏതായിരുന്നാലും ഇതൊക്കെ ലോകാവസാനത്തിന് മുന്നോടിയേ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ യുദ്ധങ്ങളാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം ബുഖാരി 2926 ഹദീസായി ഉദ്ധരിക്കുന്ന ഹദീസാണത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സാഅത്തു, അന്ത്യനാൾ സംഭവിക്കുകയില്ല, ഹത്താ യുഖാതിലൽ മുസ്ലിമൂന അൽയഹൂദ്, മുസ്ലിമീങ്ങൾ യഹൂദീങ്ങളോട് യുദ്ധം ചെയ്യുന്നതുവരെ. അപ്പോൾ മുസ്ലിമീങ്ങൾ ജൂതന്മാരുമായിട്ട് യുദ്ധത്തിലേർപ്പെടും. ഫയഖ്തുലുഹുമുൽ മുസ്ലിമൂൻ, അങ്ങനെ മുസ്ലിമീങ്ങൾ ജൂതന്മാരെ കൊന്നൊടുക്കാൻ തുടങ്ങും. ഹത്താ യഖ്തബി അൽ യഹൂദിയു മിൻ വറാഇൽ ഹജരി വശജരി. അങ്ങനെ നിക്കക്കള്ളിയില്ലാതെ ജൂതന്മാർ കല്ലിൻ്റെയും മരങ്ങളുടെയും പിറകിൽ പോയി അവർ ഒളിച്ചിരിക്കാൻ തുടങ്ങും. ഫയഖൂലുൽ ഹജറു അവിശജറു. അപ്പോൾ ഈ മരങ്ങൾ അല്ലെങ്കിൽ ഈ കല്ലുകൾ അവ വിളിച്ചു പറയും, യാ മുസ്ലിം, ഓ മുസ്ലിമേ, യാ അബ്ദല്ല, ഓ അള്ളാഹുവിൻ്റെ അടിമേ, ഹാദാ യഹൂദിയുൻ ഖൽഫി, ദാ എൻ്റെ പിറകിൽ ഒരു യഹൂദിയുണ്ട്, ഒരു ജൂതനുണ്ട്. ഫത്തആൽ, അതുകൊണ്ട് വരൂ, ഫഖ്തുൽഹു, അവനെ വധിച്ചു കളയൂ. ഇല്ല ലഗർഖദ, ഗർഖദ് ഒഴികെ. ഫഇന്നഹു മിൻ ഷജറിൽ യഹൂദ്, അത് ജൂതന്മാരുടെ മരങ്ങളിൽപ്പെട്ടതാണ്. അപ്പൊ ഇത് ലോകാവസാനത്തിന്റെ മുന്നോടിയായി സംഭവിക്കാനിരിക്കുന്ന ഒരു യുദ്ധമാണ്. മറ്റൊരു റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഐസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവിന് ശേഷമാണ് ഇത് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ മുസ്ലിമീങ്ങൾ ജൂതന്മാരെ കൊന്നൊടുക്കും, യുദ്ധത്തിൽ അവർ പരാജയപ്പെടുമെന്നർത്ഥം, ജൂതന്മാർ പരാജയപ്പെടും. അങ്ങനെ അവര് കല്ലിൻ്റെയും മരങ്ങളുടെയും പിറകിൽ പോയി ഒളിക്കും. അപ്പോൾ അവർ ഒളിച്ചിരിക്കുന്ന മരങ്ങളും കല്ലുകളും ഒളിച്ചു പറയും, ദാ മുസ്ലിമേ, വാ, എൻ്റെ പിന്നിലൊരു യഹൂദിയുണ്ട്, കൊന്നുപോ. എന്നാൽ ഗർഖദ് മരം ഒന്നും പറയൂല, കാരണം അത് ജൂതന്മാരുടെ മരമാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒന്നാണ്. ഇനി അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളുടെ മറ്റൊരു ഹദീസിൽ ഇമാം മുസ്ലിം തന്നെയാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിമിലെ 2894 ഹദീസാണ്. അതിൽ പ്രവാചകൻ പറയുന്നു, ലാ തഖൂമു സഅതു, അന്ത്യനാൾ സംഭവിക്കുകയില്ല, ഹത്താ യഹ്സിറൽ ഫുറാതു അൻ ജബലിൻ മിൻ ദഹബിൻ, ഒരു സ്വർണത്തിൻ്റെ മല, ഫുറാത്ത് അഥവാ ടൈഗ്രീസ് നദി, അത് പുറപ്പെടുവിക്കാതെ വെളിപ്പെടുത്താതെ ലോകം അവസാനിക്കുകയില്ല. അഥവാ ഫുറാത്ത് നദി, അത് ഇറാഖിലൂടെയും ഷാമിലൂടെയും ഒക്കെ ഒഴുകുന്നൊരു നദിയാണ്. ആ നദി അതിൻ്റെ ചില ഭാഗങ്ങൾ വറ്റുകയും അങ്ങനെ അതിൽ നിന്നൊരു സ്വർണത്തിൻ്റെ മല പുറത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും ചെയ്യും എന്ന് പ്രവാചകൻ പറഞ്ഞു. യഖ്തത്തിലുന്നാസു അലൈഹി, അതിനു വേണ്ടി ജനങ്ങൾ യുദ്ധം ചെയ്യും. ചില റിപ്പോർട്ടിലുള്ളത് ഫഇദാ സമിഅ ബിഹിന്നാസു സാറു ഇലൈഹി, ആ മലയെക്കുറിച്ച് ആളുകൾ കേൾക്കുമ്പോൾ ആളുകൾ അവിടേക്ക് പോകും. ഫയഖൂലു മൻ ഇൻദഹു, എന്നിട്ട് അതിൻ്റെ അരികിലുള്ള ആളുകൾ പറയും, ലഇൻ തറക്നന്നാസ യഖുദൂന മിൻഹു, നമ്മൾ ആളുകൾ വെറുതെ വിട്ടേച്ചാൽ അവരതൊക്കെ എടുക്കും. ലയുദ്ഹബന്ന ബിഹി കുല്ലിഹി, അങ്ങനെ ഉള്ളതുകൊണ്ട് ഒക്കെ പോവും. അതുകൊണ്ട് നമുക്ക് എടുക്കാന്ന് പറഞ്ഞ ഓരോരുത്തരും അതെടുക്കാൻ വേണ്ടി പോകും. ഫയുഖ്തലു, അങ്ങനെ യുദ്ധം നടക്കും. മിൻ കുല്ലി മിഅത്തിൻ തിസ്അത്തുൻ വത്തിസ്ഉൻ, ഓരോ 100 ആൾക്കാർ കൊല്ലപ്പെടും. അത്രയും ശക്തമായ യുദ്ധമായിരിക്കും നടത്തം. വയഖൂലു കുല്ലു റജുലിം മിൻഹും, അതിലുള്ള ഓരോ ആളുകളും പറയാ, ല അല്ലി അക്കൂനു അനല്ലതി അഞ്ചൂ, ഞാനായിരിക്കും വിജയിക്കുക, ഞാൻ വിജയിക്കും, ഞാൻ അതൊക്കെ കൊണ്ടുപോകും എന്ന് ഓരോരുത്തരും വിചാരിക്കും. എന്നൊരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ റഅയ്തഹു, നീ അത് കണ്ടാൽ, ഫലാ തഖ്റബന്നഹു, നീ അതിൻ്റെ അരികിലേക്ക് പോവുക തന്നെ ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉദ്ധരിക്കുന്ന അറാവിയോട് പറയുകയാണ്. അപ്പോൾ ഇത് ലോകാവസാനത്തിൻ്റെ മുന്നോടി നടക്കാനിരിക്കുന്ന ഒരു യുദ്ധമാണ് നടത്തം. ഇനി അതുപോലെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണുവാൻ സാധിക്കും. സുമ്മ ഹുദ്നത്തുൻ, പിന്നീടൊരു ഹുദ്ന സംഭവിക്കും. ഹുദ്ന എന്ന് പറഞ്ഞാൽ ഒരു സുല്ലഹ്, ഒരു കരാറ് സംഭവിക്കും. അഥവാ യുദ്ധം ഒഴിവാക്കണം, യുദ്ധം ഉപേക്ഷിക്കണം എന്ന രൂപത്തിലുള്ള ഒരു സുല്ലഹ്. ആരൊക്കെ തമ്മിലാണ്? ബൈനക്കും വബൈന ബനിൽ അസ്ഫരി, നിങ്ങൾക്കും ബനുൽ അസ്ഫറിനുമിടയിലായിരിക്കും അത്. ബനുൽ അസ്ഫർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹുമുർ റൂം, അത് റോമക്കാരാണ്. റോമക്കാരെന്ന് പറഞ്ഞാൽ യൂറോപ്യൻസ്. അപ്പോൾ യൂറോപ്യൻസിനും നിങ്ങൾക്കുമിടയിൽ യുദ്ധം പാടില്ല എന്ന രൂപത്തിലുള്ള ഒരു കരാർ നടക്കും. ഫയഗ്ദിറൂൻ, അങ്ങനെ അവർ വഞ്ചിക്കും. ഫയ്തൂനക്കും, അങ്ങനെ അവർ നിങ്ങളുടെ അരികിലേക്ക് വരും, യുദ്ധത്തിന് വേണ്ടി വരും. തഹ്ത സമാനീന ഗായ, 80 കൊടികൾക്ക് കീഴിലായി അവർ അണിനിരക്കും. തഹ്ത കുല്ലി ഗായത്തിൻ, ഓരോ കൊടിക്ക് ചുവട്ടിലും ഇസ്ന അഷറ അൽഫൻ, 12,000 ആളുകളുണ്ടായിരിക്കും. അപ്പൊ ഒരു കൊടിക്ക് ചുവട്ടിൽ 12,000, അങ്ങനെ 80 × 12,000 ആളുകൾ മുസ്ലിമീങ്ങൾക്കെതിരെ അവർ അണിനിരക്കുകയും അങ്ങനെ ശക്തമായ യുദ്ധം അവിടെ നടക്കുകയും ചെയ്യും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ ഇത് മുസ്ലിമീങ്ങളും യൂറോപ്യൻസും തമ്മിൽ നടക്കാനിരിക്കുന്ന ഒരു യുദ്ധമാണ്. ഇനി അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ ഒരു യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞത്, സത്തു സ്വാലിഹൂന റൂമ സുൽഹൻ ആമീന, നിങ്ങൾ റോമക്കാരുമായിട്ട് ഒരു നിർഭയത്വത്തിൻ്റെ കരാർ വെക്കും. സുൽഹൻ ആമീന എന്ന് പറഞ്ഞാൽ നിർഭയത്വത്തിൻ്റെ ഒരു കരാർ നിങ്ങൾക്കും റോമക്കാർക്കുമിടയിൽ, യൂറോപ്യൻസിനുമിടയിൽ ഉണ്ടാകും. അങ്ങനെ ഫതഗ്സൂന അൻതും വഹും അദൂവം മിൻ വറായിക്കും, നിങ്ങൾക്കും അവർക്കും പിന്നിലുള്ള ഒരു ശത്രുവുമായിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യും. അഥവാ മുസ്ലിമീങ്ങൾക്കും യൂറോപ്യൻസിനും ഒരുപോലെ ശത്രുവായിട്ടുള്ള ഒരു രാജ്യം, അവരുമായിട്ട് യുദ്ധം ചെയ്യും. ഫത്തുൻ സ്വറൂൻ, നിങ്ങൾ സഹായിക്കപ്പെടും. വത്തഗ്നമൂന വത്തസ്ലമൂൻ, അങ്ങനെ നിങ്ങൾ ഗനീമത്തൊരുമിച്ച് കൂട്ടും, നിങ്ങൾ മരണത്തിൽ നിന്നും മുറിവുകളിൽ നിന്നൊക്കെ സംരക്ഷിക്കപ്പെടും, അഥവാ യുദ്ധത്തിൽ വിജയിക്കുന്നർത്ഥം. സുമ്മത്തർജ്ജഉന ഹത്ത തൻസിലൂ ബിമർജിൻ ദീത്തുലൂൽ, അങ്ങനെ നിങ്ങൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു മടങ്ങും. അങ്ങനെ ദീത്തുലൂൽ എന്ന് പറഞ്ഞാൽ കുന്നുകളുള്ള ഒരു പ്രദേശം, അത് ബിമർജിൻ ദീത്തുലൂൽ അഥവാ പച്ചപ്പുള്ള കുന്നുകൾ, യൂറോപ്യൻ കൺട്രീസിലൊക്കെ കണ്ടുവരുന്ന പോലെ പച്ചപ്പുള്ള കുന്നുകളുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ഇറങ്ങും. ഫയർഫഉ റജുലുൻ മിൻ അഹ്ലി നസ്റാനിയത്തി സലീബ്, ആ സമയത്തൊരു മനുഷ്യൻ അഥവാ ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരു മനുഷ്യൻ ഒരു കുരിശ് ഉയർത്തിപ്പിടിക്കും. ഫയഖൂൽ, എന്നിട്ട് അവൻ പറയും, ഗലബ സലീബ്, കുരിശ് വിജയിച്ചിരിക്കുന്നു, കുരിശ് അതിൻ്റെ മഹത്വം കൊണ്ട് വിജയിച്ചിരിക്കുന്നു എന്ന രൂപത്തിൽ അവൻ സംസാരിക്കും. ഫയഗ്ദുബു റജുലുൻ മിനൽ മുസ്ലിമീൻ, അപ്പോൾ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാൾക്ക് ദേഷ്യം വരും. ഫയദുഖുഹു, അങ്ങനെ ആ കുരിശ് അയാൾ തകർത്ത് കളയും. ഫഇൻദ ദാലിക തഖ്ദിറു റൂം, അതോടുകൂടി റോമക്കാർ കരാർ ലംഘിക്കുകയും വത്തജ്മഉ ലിൽ മൽഹമ, അവർ ശക്തമായ യുദ്ധത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുകയും ചെയ്യും. അങ്ങനെ അവിടെ ശക്തമായ ഒരു യുദ്ധം നടക്കും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ പല യുദ്ധങ്ങളും വരാനുണ്ട് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്നാണ്. ഇനിയും വേറെയും ചില യുദ്ധങ്ങളെക്കുറിച്ചൊക്കെ പരാമർശങ്ങളുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡിലത് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ, യുദ്ധങ്ങൾ ഭാഗം 1, വിവരിച്ചത് ഇബ്രാഹിം സലഫി പുലമന്തോൾ. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു കഥ പറയാറുണ്ട് സാധാരണ. ഒരു മോന് വളർന്നു വന്നപ്പോൾ വാപ്പ മോനോട് പറഞ്ഞു, ഭയങ്കര അലസനാണ് ഇവന്, കിടന്നിങ്ങനെ ഉറങ്ങും, ഒന്നിലും ശ്രദ്ധയില്ല, ജോലി നോക്കൂല. അപ്പോൾ വാപ്പ പറഞ്ഞു, ഇനി എല്ലാ ദിവസവും 1 റുപ്യ ഇവിടെ കൊണ്ടുവന്നാലേ ഇവിടുന്ന് ചിലവിന് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ചിലവിനുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം ഉമ്മാക്കാണ് ഇവന് ഭയങ്കര സ്നേഹം, ആകെയുള്ള ഒരു കുട്ടിയല്ലേ, ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഉമ്മ എന്നും 1 റുപ്യ എടുത്തിട്ട് കൊടുക്കും. വാപ്പ അത് വാങ്ങും, നേരെ പറമ്പ് കടേറി. അവൻ പ്രശ്നമൊന്നുമില്ല, അവൻ പോവും, കഴിക്കും കുടിക്കും ഉറങ്ങും, അങ്ങനെ പോവും. അങ്ങനെ ഒരു ദിവസം വാ ഉമ്മ പറഞ്ഞു, മോനെ എൻ്റെ അടുത്തുള്ളതൊക്കെ കഴിഞ്ഞു, ഇനിയൊന്നും തരല്ല. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവൻ അധ്വാനിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കി, അതിൽ നിന്ന് 1 റുപ്യ എടുത്ത് വാപ്പാൻ്റെ അടുത്ത് കൊണ്ടുവന്നു കൊടുത്തു. വാപ്പ എറിയാനും ടോങ്ങുമ്പോൾ ഒറ്റപ്പുടുത്തണ പിടിച്ച് കഴിയുന്നതാണ്, എറിയരുത് വാപ്പാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത്രയും ദിവസത്തെ പണത്തിന് മൂല്യം അവന് തോന്നിയിട്ടില്ല. ഇപ്പോൾ അത് മൂല്യം തോന്നുന്നത് അത് അവൻ്റേതായതുകൊണ്ടാണ്.
5: അവൻ അധ്വാനിച്ച് ഉണ്ടാക്കിയപ്പോൾ അവന് അതിൻ്റെ മൂല്യം മനസ്സിലായി. അതുവരെ യഥാർത്ഥത്തിൽ ഉമ്മ നൽകുന്നതാണെങ്കിൽ പോലും വലിച്ചെറിയുമ്പോൾ ഒരു വേദന പോലും തോന്നിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്.
2: പണത്തിൻ്റെ മൂല്യം തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പണത്തിൻ്റെ മൂല്യം തിരിച്ചറിയുമ്പോഴാണ് ശരിയായ ദിശയിൽ ആ പണം ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക.
5: അതെ.
2: ഇല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹത്തിനും ഇച്ഛക്കൊക്കെ അനുസരിച്ചായിരിക്കും പണത്തിൻ്റെ മൂല്യം. നമുക്കൊരു ഡ്രസ്സ് എടുക്കുമ്പോൾ അതിൻ്റെ വില വലിയ വിലയാവില്ല, പക്ഷേ ഭാര്യക്കോ മക്കൾക്കോ ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ അത് ഭയങ്കര വിലയായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഒരു ഫുഡ് എന്നെ കഴിക്കുമ്പോൾ അതിന് വലിയ വില ഉണ്ടാവില്ല ബില്ലടക്കുമ്പോൾ. പക്ഷെ വീട്ടിലേക്ക് സാധനം വാങ്ങുമ്പോൾ ആ സാധനത്തിൻ്റെ ലിസ്റ്റും സംഗതിയും ഭയങ്കര പൈസയായിട്ട് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചിലവാക്കുന്ന ഒരു നാണയത്തൊട്ട് അതിവിടെ എന്ത് സ്വാധീനം ഉണ്ടാക്കുന്നു, അത് ഏത് നിലക്ക് വർക്കൗട്ടാകുന്നു, അതിന് നമുക്ക് എന്ത് കൂലി കിട്ടുന്നു എന്നതൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
6: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
7: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
6: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
7: ദേ, ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
6: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
7: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
6: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
7: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
6: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
7: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമുക്ക് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് നമ്മുടെ മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ കേൾക്കാനും പാരായണം ചെയ്യാനും ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് വിശ്വാസികൾ. പ്രത്യേകിച്ച് വ്യത്യസ്ത കാര്യങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ ആസ്വാദനം വളരെ വലുത് തന്നെയാണ്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം അത് കേൾക്കുന്നത് ഖാരി ബന്ദർ നഅമാൻ അദ്ദേഹത്തിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ഖുർആൻ പാരായണം അധ്യായം 43 സൂറത്തു സുഖ്റുഫിൻ്റെ 15 മുതൽ 25 വരെയുള്ള വചനങ്ങളാണ് ഇൻഷാല്ലാ നമ്മൾ കേൾക്കുന്നത്. ആ ഒരു മധുരം ഖുർആനിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
1: أعوذ بالله من الشيطان الرجيم

0: മാഷാ ബർക്കല്ലാഹു, വളരെ ഹൃദ്യസമായ വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളാണ് ഷെയ്ഖ് ബന്ദർ നഅ്മാനിൽ നിന്ന് നമ്മൾ കേട്ടത്.
1: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ഡയലോഗ് എന്ന ഇസ്ലാമിക വിമർശനങ്ങൾക്കുള്ള മറുപടി നൽകുന്ന പ്രോഗ്രാമിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് ഇന്നത്തെ ഡയലോഗിലൂടെ നാം കേൾക്കുന്നത്. വെറുപ്പ് പരാജയത്തിന്റെ പര്യായമാണ്. വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമുക്കൊപ്പമുള്ളത് നിഷാദ് സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരേ, വ്യാജ വാർത്തകൾ കൊണ്ട് സമൂഹത്തിൽ വിദ്വേഷം വിതക്കുന്ന ഒരു രാജ്യത്തിൻ്റെ അടിത്തറ തന്നെ പൊളിച്ചെടുക്കാൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, ഒരു മതവിഭാഗത്തെ അപരവൽക്കരിക്കുന്ന, വളരെ പരിശുദ്ധമായ ഒരു മതത്തെ ഭീകരതയുടെയും തീവ്ര നിലപാടുകളുടെയും മനുഷ്യത്വരഹിതമായ നിലപാടുകളുടെയും ചിഹ്നമായി അടയാളമായി വിശദീകരിക്കാൻ വേണ്ടി വളരെ പണിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറേ ഒരു വലിയ യാഥാർത്ഥ്യത്തിന് നടുവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഒരു ഭാഗത്ത് ഫാഷിസ്റ്റുകളുണ്ട്, മറ്റൊരു ഭാഗത്ത് നാസ്തികരുണ്ട്, വേറൊരു ഭാഗത്ത് ലിബറലുകളുണ്ട്. ഇവർക്കൊക്കെ കുടപിടിക്കുന്ന ഇവിടുത്തെ വലിയ സാമ്രാജ്യത്വ ശക്തികളുണ്ട്, കോർപ്പറേറ്റ് സംവിധാനങ്ങളുണ്ട്. കാരണം എല്ലാവർക്കും മതത്തെ വിമർശിക്കൽ അവരുടെയൊക്കെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതിൻ്റെ ആവശ്യമാണ്. ചില ആളുകൾക്ക് അവരുടെ രാഷ്ട്രീയ നേട്ടമാണ് ലക്ഷ്യം. വേറെ ചില ആളുകൾക്ക് അവരുടെ യാതൊരുവിധ നിയന്ത്രണവുമില്ലാത്ത, സദാചാരത്തിന് ഒരു പ്രാധാന്യവും നൽകാത്ത, ആസ്വാദനങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന അത്തരം ഒരു ജീവിതമാണ് സ്വപ്നം കാണുന്നത്. വേറെ ചില ആളുകൾക്ക് അവരുടെ സാമ്പത്തിക അടിത്തറ ഇസ്ലാം ഇവിടെ നിലനിന്നാൽ പലിശ എതിർക്കുന്ന, ഇവിടുത്തെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വ്യവസായത്തെ പ്രൊമോട്ട് ചെയ്യാത്ത, മദ്യത്തെ എതിർക്കുന്ന ഇസ്ലാം ഇവിടെ നിലനിന്നാൽ ഒരുപാട് ആളുകളുടെ അന്നം മുട്ടുമെന്നുകൊണ്ട് തന്നെ അവർ നിരന്തരമായി ഇതിനെ പിന്തുണ കൊടുക്കും, ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അത് ലോകത്ത് പ്രചരിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു മതമാണ്, വിശ്വാസികളോട് അങ്ങനെ ആവശ്യപ്പെടുന്ന ഒരു മതമാണ്. അങ്ങനെ പ്രചരിപ്പിക്കുന്നത് വലിയ പുണ്യമാണെന്ന് പഠിപ്പിക്കുന്ന മതമാണ്. പ്രബോധകൻ, ഒരു പ്രബോധകൻ തൻ്റെ മതത്തെ, മുസ്ലിം തൻ്റെ മതത്തെ പ്രബോധനം ചെയ്യുമ്പോൾ അയാൾക്ക് അതുകൊണ്ട് ലഭിക്കാനിരിക്കുന്ന വലിയ പുണ്യങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇസ്ലാമിൻ്റെ പ്രചാരണത്തിനു വേണ്ടി മുസ്ലിങ്ങളുടെ പിന്നെ പ്രബോധന പ്രവർത്തനങ്ങളുടെ അജണ്ടകൾ സെറ്റ് ചെയ്യുന്നിടത്ത് എവിടെയും ഒരു സ്ഥലത്ത് വെറുപ്പുൽപ്പാദിപ്പിച്ചുകൊണ്ട് ഈ മതത്തെ പ്രചരിപ്പിക്കണമെന്ന്, നിർബന്ധ ബുദ്ധിയോടുകൂടി ഈ മതത്തിൻ്റെ പ്രബോധനം നടക്കണമെന്ന് മതം എവിടെയും ആവശ്യപ്പെടുന്നില്ല. ഒരു സമൂഹത്തിൽ സഹവർത്തിത്വം ഉണ്ടാകണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് സാമൂഹിക കെട്ടുറപ്പിന് അനിവാര്യമാണെന്നാണ് മതം പറയുന്നത്. എല്ലാവരും വിവിധ മതങ്ങൾ ജീവിക്കുന്നിടത്തും ആ സഹവർത്തിത്വം അനിവാര്യമാണെന്ന് പരിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, ഇസ്ലാമിൻ്റെ പ്രചാരണവും പ്രബോധനവും വിശ്വാസിയുടെ ബാധ്യതയായി പഠിപ്പിക്കുമ്പോഴും മതത്തിലേക്ക് ആളുകളെ ക്ഷണിക്കണമെന്ന് മതം പറയുമ്പോഴും ഈ മതത്തിന് പുറത്തു നിൽക്കുന്ന ഒരാൾ, അയാൾ ഈ മതത്തിൽ വിശ്വസിക്കുന്നത് അയാളുടെ സ്വാതന്ത്ര്യമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഫമൻ ഷാ ഫലിയുമിൻ വമൻ ഷാ ഫലിയക്ഫുർ. ഉദ്ദേശിക്കുന്നവന് വിശ്വസിക്കാം, അതല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. വഖുലിൽ ഹഖു മിർ റബ്ബിക്കും. ഇത് അള്ളാഹുവിൽ നിന്നുള്ള സത്യമാണ്, ഇത് യാഥാർത്ഥ്യമാണ്, ഇത് റബ്ബിൽ നിന്നുള്ള വഹിയാണ്, അള്ളാഹുവിന്റെ ദീനാണ്. പക്ഷേ ഇവിടെ ബലാത്കാരമില്ല, ഇവിടെ നിർബന്ധ ബുദ്ധിയില്ല, ഇവിടെ വെറുപ്പിന്റെ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മതം പ്രചരിപ്പിക്കണമെന്ന് കുതന്ത്രത്തിന്റെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മതവിമർശകരെ പരാജയപ്പെടുത്തണമെന്ന് ഇസ്ലാം എവിടെയും പറയുന്നില്ല. നോക്കൂ, ബലാത്കാരമേ പാടില്ലെന്നാണ് വിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. ലാ ഇക്രാഹ ഫിദ്ദീൻ, വിശ്വാസി സമൂഹത്തിന് വളരെ സുപരിചിതമായ സൂറ അൽ ബഖറയിലെ 256-ാമത്തെ ആയത്ത്, മതത്തിൽ ബലാത്കാരമില്ല. അസത്യത്തിൽ നിന്ന്, അധർമ്മത്തിൽ നിന്ന് ധർമ്മം, സത്യം, വഴി, സന്മാർഗം, അത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ലാ ഇക്രാഹ ഫിദ്ദീൻ, ഒരാളുടെയും കടുത്തിൽ കത്തിവെച്ച് നീ മുസ്ലിമാകണമെന്ന് പറയുന്ന പാഠം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഒരാളെയും ബലാത്കാരമായി നിർബന്ധിച്ച് അയാളെ ഇസ്ലാമിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരണമെന്ന് മതം ആവശ്യപ്പെടുന്നില്ല. നസീഹത്തോടുകൂടിയുള്ള പ്രബോധനമല്ലാതെ, നസീഹത്തോടുകൂടിയുള്ള പ്രബോധനമല്ലാതെ ഒരാളുടെ പരലോകം രക്ഷപ്പെടാൻ, അയാൾക്ക് സ്വർഗം ലഭിക്കാൻ, ജീവിതമോക്ഷം ലഭിക്കാൻ ഇസ്ലാം അംഗീകരിച്ചേ മതിയാവൂ. സ്വർഗം പ്രാപിക്കണമെങ്കിൽ അള്ളാഹു മാനവരാശിക്ക് നൽകിയ ഈ മാർഗദർശനം ഉൾക്കൊണ്ടേ മതിയാകൂ, അതനുസരിച്ച് ജീവിച്ചേ മതിയാകൂ. എന്നാൽ ലാഇഖറാഹഫിദ്ദീൻ, ബലാത്കാരമായി ഒരാളെ ഇതിനകത്തേക്ക് കൊണ്ടുവരണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നേയില്ല. മാത്രവുമല്ല, മുസ്ലിങ്ങളോട് കരാറിലേർപ്പെട്ട് സഹവർത്തിത്വത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ അയാളുടെ രക്തം ചിന്തിയാൽ, അയാളുടെ ജീവൻ എടുത്താൽ ലഭിക്കാനിരിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ച് വിശുപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. മുസ്ലിങ്ങളുമായി സന്ധിയിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ ഒരാൾ കൊന്നുകഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗത്തിന്റെ സുഗന്ധം പോലും അനുഭവിക്കാൻ കഴിയില്ല. സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്നല്ല, 60 കൊല്ലം സഞ്ചരിക്കാവുന്ന യാത്രാ ദൂരത്തെ അത്ര വിദൂരതയിലേക്ക് അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ ആ പരിമളം ആസ്വദിക്കാൻ ഒരു അമുസ്ലിമിനെ കൊന്നവന് സാധ്യമല്ലെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. വധം മാത്രമല്ല, കടന്നാക്രമണം മാത്രമല്ല, രക്തം ചിന്തല് മാത്രമല്ല, മറിച്ച് ഒരാളുടെ മനസ്സിനെ പോലും വേദനിപ്പിക്കരുതേ എന്നാണ് പരിശുദ്ധ ഇസ്ലാം വിശ്വാസ സമൂഹത്തിന് നൽകുന്ന മാർഗനിർദ്ദേശം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ കാണാം, വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിൽ കാണാം. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തി പറയുന്നവന് നാശം. ഒരാളെ കുറവാക്കി മോശമാക്കി തരം താഴ്ത്തി കാണിക്കുന്നവന് നാശമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ആർക്കു നാശമെന്നാണ്? ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ അയാളെ കുത്തിപ്പറയുന്നു, ഉന്നം വെച്ച് സംസാരിക്കുക, കുത്തിപ്പറയുക, അയാളുടെ അഭിമാനത്തെ ഇകഴ്ത്തി സംസാരിക്കുക, അത്തരം ആളുകൾക്ക് നാശമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുമൊഴികളിൽ കാണാം, ലൈസൽ മുഅ്മിനു ബിത്തുആൻ വലാ ബില്ലആൻ വലാ ബിൽഫാഹിഷ് വലാ ബിൽബദി. ഒരു മുസ്ലിം ഒരിക്കലും കുത്തിപ്പറയുന്നവനല്ല, ഒരു മുസ്ലിം ഒരിക്കലും ഒരധർമ്മകാരിയല്ല, ഒരു മുസ്ലിം ഒരിക്കലും ശാപവാക്കുകൾ ഉരുവിടുന്നവനല്ല, നല്ല വാക്ക് സംസാരിക്കുന്നവനാണ്, കേൾക്കുന്നവന്റെ മനസ്സിന് സന്തോഷം പകരുന്നവനാണ്. അഫ്ളുൽ അമാലി ഇലല്ലാ അഹബ്ബുൽ അമാലി ഇലല്ലാ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം ഏതാണെന്നറിയാമോ? എന്താണത്? ഒരു സന്തോഷമുള്ള ഒരു വാക്ക് നീ നിന്റെ സഹോദരന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നതാണ്. കലിമത്ത് സുറൂറിൻ തുദ്ഖൽഹു ഫീ അഖീക, നിന്റെ സഹോദരന്റെ മനസ്സിലേക്ക് ഒരു സന്തോഷത്തിന്റെ വചനം പറഞ്ഞു കൊടുക്കുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ, ആളുകളെ മടുക്കാനോ അടുപ്പിക്കാനോ, ആളുകളെ വെറുക്കാനോ വെറുപ്പുണ്ടാക്കാനോ, സമൂഹത്തിൽ വെറുപ്പുണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ അല്ല മതം പഠിപ്പിക്കുന്നത്. ആളുകളുടെ മനസ്സിന് ഇഷ്ടമുണ്ടാകുന്ന സന്തോഷം പകരുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാനാണ്. നോക്കൂ, എത്രത്തോളം അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യതനാജി ഇസ്നാനി ദൂന സാലിസ്, മൂന്നാളുകൾ ഒരുമിച്ചിരിക്കുമ്പോ മൂന്നാമത്താളെ മാറ്റി നിർത്തി രണ്ടാളുകൾ സ്വകാര്യം പറയരുതെന്നാണ്. അതയാളുടെ മനസ്സിന് വേദനയുണ്ടാക്കും, അതയാളുടെ മനസ്സിന് ഒറ്റപ്പെടൽ അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മൂന്നാളിരിക്കുമ്പോ ഒരാളെ മാറ്റി നിർത്തി രണ്ടാള് സ്വകാര്യം പറയരുത് എന്ന് പോലും വിശ്വപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, ഒരാളുടെ ഇരട്ട പേര്, അയാൾക്ക് ഇഷ്ടമില്ലാത്ത മോശമായ പേര് വിളിച്ച് ആക്ഷേപിക്കരുതെന്ന് അള്ളാഹുവിന്റെ കലാമ നമ്മളെ പഠിപ്പിക്കുകയാണ്. 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിൽ ആയത്ത് സുപരിചിതമാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമം മിൻ ഖൗമിൻ അസാ അയ്യകൂനു ഖൈറൻ മിൻഹും, നിങ്ങൾ ഒരിക്കലും ഒരു സമൂഹത്തെ പരിഹസിക്കരുത്, അവർ നിങ്ങളെക്കാൾ ഉത്തമരായിരുന്നേക്കാം. വലാ നിസാ ഉമ്മിൻ നിസാ, ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയെ പരിഹസിക്കാൻ പാടില്ല, അവർ ഇവരെക്കാൾ ഉത്തമരായിരുന്നേക്കാം. വല തൽമിസു അൻഫുസക്കും വല തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ പരസ്പരം ആക്ഷേപിച്ച് സംസാരിക്കരുത്, നിങ്ങൾ പരസ്പരം ഇരട്ട പേര് വിളിക്കരുത്. ഒമല്ലം മെതുബ് ഫഉലാഇകഹുമുൽ ളാലിമൂൻ, നിങ്ങൾ അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങുന്നില്ലെങ്കിൽ ആളുകൾ തന്നെയാണ് അക്രമകാരികളെന്ന് വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത്, മതം പഠിപ്പിക്കുന്നത് വെറുപ്പിന്റെ സംസ്കാരമല്ല, മതം പഠിപ്പിക്കുന്നത് വെറുപ്പിന്റെ പ്രചാരണമല്ല, മതം പഠിപ്പിക്കുന്നത് സ്നേഹമാണ്, മതം പഠിപ്പിക്കുന്നത് സഹവർത്തിത്വമാണ്, മതം പഠിപ്പിക്കുന്നത് പരസ്പരം ആക്ഷേപ വാക്കുകൾ ഉപേക്ഷിച്ച് സ്നേഹത്തിന്റെ വാക്കുകൾ പരസ്പരം പങ്കുവച്ച് സഹവർത്തിത്വത്തോടെ സാഹോദര്യത്തോടെ സ്നേഹത്തോടെ ജീവിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. ഒരു ജനതയോടുള്ള അമർഷം, യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാഹ് ശുഹദാ ബിൽ ഖിസ്ത്, ഏ വിശ്വാസികളെ, നിങ്ങൾ നീതിക്കു വേണ്ടി നിലകൊള്ളുന്നവരാകണം. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലഅല്ലാ തഅദിലു വയഅദിലു ഹുവ അഖറബു ലിത്തഖ്വാ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറു ബിമാ തഅമലൂൻ. ഏ വിശ്വാസികളെ, ഒരു ജനതയോടുള്ള വിദ്വേഷം, ഒരു ജനപദത്തോടുള്ള അമർഷം അവരോട് അനീതി കാണിക്കാൻ കാരണമാകാതിരിക്കട്ടെ. ഒരു ജനത നിങ്ങൾ ആക്രമിക്കുന്നുണ്ടെങ്കിൽ പോലും, അവരോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടെങ്കിൽ പോലും, അവരെ സംബന്ധിച്ച് നിങ്ങളുടെ എതിർപക്ഷേരിയിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും അവരോട് അനീതി കാണിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഉദാത്തമായ നീതിബോധത്തിന്റെ സന്ദേശമാണ് പരിശുദ്ധ ഇസ്ലാം മാനവ സമൂഹത്തിന്റെ മുന്നിൽ വെക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ വെറുപ്പുൽപാദനം നിരന്തരമായി നടക്കുകയാണ്. ഓരോ ദിവസവും വാർത്താ ചാനലുകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നിരന്തരമായ വെറുപ്പുൽപാദനമാണ്. നുണക്കഥകൾ ഒരുളുപ്പുമില്ലാതെ നിരന്തരമായി അതിങ്ങനെ പുറന്തള്ളുകയാണ് ഒരു ജനപദത്തെ, ഒരു മതത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്. നമുക്കറിയാം, ഈ വെറുപ്പിന് അധികകാലം നിലനിൽക്കാൻ കഴിയില്ല. വെറുപ്പിന്റെ പരിണിതി അത് തകർച്ചയാണ്, നാസി ജർമ്മനിയുടെ തകർച്ച. ഇന്ന് നാസി എന്ന് ഒരു ജർമ്മൻകാരനെ വിളിക്കുന്നത് പോലും ഒരു ഒഫൻസ് ആണ്. അവിടെ അയാൾ കേസിന് പോകും, എന്നെ ഒരു തെറി വിളിച്ചു എന്ന നിലയ്ക്ക് അയാൾ കേസ് കൊടുക്കുന്ന ഒഫൻസ് ആണ് അവിടെ നാസി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്, ഒരാളെ ഹിറ്റ്ലർ എന്ന് വിളിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, ഒരു രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരിയും അയാളെ നയിച്ചിരുന്ന ഐഡിയോളജിയും ഇന്നവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് എല്ലാ വെറുപ്പുൽപാദകരുടെയും പരിണിതി ഇതായിരിക്കും. അത് വളരെ വിദൂരതയിലേക്ക് ആ സമൂഹം വലിച്ചെറിയുന്ന ഒരു കാലം വരും.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഡയലോഗ്, വെറുപ്പ് പരാജയത്തിന്റെ പര്യായമാണ്. വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് നിഷാദ് സലഫി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വയനാട് പുൽപ്പള്ളിയിൽ അമ്മയെ ക്രൂരമായി മർദ്ദിച്ച് മകൻ പാതിരി സ്വദേശി മെൽബിനാണ് പ്രായമായ അമ്മയെ മർദ്ദിച്ചത്. മർദ്ദനത്തിൽ അമ്മ ബോധരഹിതയായി വീഴുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ ദൃശ്യങ്ങളിലേക്ക്
1: പ്രായമായ അമ്മയെ പാതിരി സ്വദേശി മെൽബിൻ എന്ന മകൻ ക്രൂരമായി ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇത് വളരെ കുറച്ച് ദൃശ്യങ്ങൾ മാത്രമേ ഉള്ളൂ, പക്ഷേ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തന്നെ ഇതാണ് സാഹചര്യം എന്നതാണ് അയൽക്കാർ പറയുന്നത്. മറ്റു വഴിയൊന്നുമില്ലാതെ ഈ അമ്മയും ഒപ്പം തന്നെ അവരുടെ അച്ഛനെയും ഇതേപോലെ തന്നെ മക്കൾ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മദ്യപിച്ച ശേഷം മർദ്ദിക്കുകയാണ് പതിവ്. ഇന്നലെ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാർ പരാതി നൽകിയിരുന്നു. പക്ഷേ ആ പരാതി നൽകിയതിന് ദേഷ്യത്തിൽ മകൻ വീണ്ടും വന്ന് അമ്മയെ മർദ്ദിക്കുകയും കൈക്കും കാലിനും എല്ലാം ഗുരുതരമായി കാര്യമായി തന്നെ പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരോട് അന്വേഷണത്തിന് വന്നപ്പോൾ അമ്മ പറഞ്ഞത് പരാതിയില്ല എന്നതാണ്. പക്ഷേ ഈ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്ന സാഹചര്യത്തിൽ ഈ സംഭവത്തിൽ വീണ്ടും പോലീസിനെ കൃത്യമായ നാട്ടുകാരുടെ പരാതി എത്തിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ പുൽപ്പള്ളി പോലീസ് അവിടേക്ക് പോവുകയും അവിടെ അന്വേഷണത്തിന് ഇപ്പോൾ മൊഴിയെടുക്കാനുള്ള ശ്രമം നടത്തുകയുമാണ്. എസ് പിയും കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ഇക്കാര്യത്തിൽ കേസെടുത്ത് നടപടി സ്വീകരിക്കണമെന്നതാണ്.
2: ഈ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ശരിക്കും ആളുകളെ കാണിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീഡിയോ പുറത്തിറങ്ങിയ സമയത്ത് ചാനലുകാർ തന്നെ ആ വീഡിയോ ബ്ലർ ചെയ്തിട്ടാണ് പുറത്തു വിട്ടത്.
3: യെസ്,
2: അത്ര ക്രൂരമായ മർദ്ദനമാണ് അയാൾ നടത്തുന്നത്. ഇത് പിന്നെ വേറൊരു മനുഷ്യനാണെങ്കിൽ തന്നെ അങ്ങനെ ആക്രമിക്കാൻ പാടില്ല. അത് സ്വന്തം അമ്മയാണ് അങ്ങനെ ചെയ്യുന്നത്, വലിയ അക്രമമാണ്.
3: സ്വന്തം അമ്മ അങ്ങനെ ചെയ്യണമെങ്കിൽ സ്വബോധത്തോടുകൂടി ഒരാൾ അങ്ങനെ ചെയ്യുന്നു തോന്നുന്നില്ല.
2: അതിൽ പറയുന്നുണ്ട് മദ്യപാനിയാണ് അയാൾ, മദ്യപിച്ചുകൊണ്ടാണ് അയാൾ അമ്മയെ സ്ഥിരമായി ആക്രമിക്കാറുണ്ടായിരുന്നത്.
3: അതന്നെ ആയിരിക്കും, അല്ലാതെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. സ്വബോധത്തോടു കൂടി അങ്ങനൊരു അമ്മയെ ഒരാൾ തല്ലും അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. പ്രതി അതന്നെയാണ്, ലഹരിയാണ് പ്രശ്നം. പിന്നെ ഒരുപാട് പ്രതികളുണ്ട്, പ്രതിസ്ഥാനത്ത് നിർത്തുകയാണെങ്കിൽ ഒരുപാട് പ്രതികളുണ്ട്. ആ ഒരു വ്യക്തിയെ മാത്രം നമ്മളിങ്ങനെ കുറ്റം പറയുന്നതിനപ്പുറത്ത് ആ വ്യക്തിയെ അതിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ച് ഒരുപാട് പ്രതികളെ നമ്മൾ വിചാരണ ചെയ്യുകയാണ് വേണ്ടത്.
2: ശരി, അത് വളരെ കറക്റ്റാണത്. കാരണം ഒരു വ്യക്തി അയാളുടെ സ്വന്തം ഇഷ്ടവും അയാളുടെ ആഗ്രഹമൊക്കെ നോക്കി ജീവിച്ചാൽ മതി. ഓരോരുത്തരും ഇൻഡിവിജ്വലാണ്. എന്തിനാണ് ഒരു സമൂഹം, എന്തിനാണ് മതം, എന്തിനാണ് ധാർമ്മികത, അതൊന്നും ആരും പഠിപ്പിക്കണ്ട. അതൊക്കെ മനുഷ്യൻ സ്വാഭാവികമായി സ്വായക്തമാക്കുന്നതല്ലേ എന്ന ചിന്ത ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിനെ അതിപ്പോൾ അയാൾ ഇപ്പോൾ അമ്മയെ മർദ്ദിച്ചതിനെ സപ്പോർട്ട് ചെയ്യുന്നല്ല ഞാൻ പറയണത്, അതിനെല്ലാവരും ഒരു പക്ഷേ എതിർക്കും. പക്ഷേ എന്തിന് അമ്മയെ പരിഗണിക്കണം, എന്തിനമ്മയെ നോക്കണം, എന്തിനമ്മക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം, നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ എൻ്റെ ഇഷ്ടം നോക്കി ജീവിച്ചാൽ മതി എന്ന ചിന്ത ഉണ്ട് ഇവിടെ.
3: ഉണ്ട്, തീർച്ചയായിട്ടുണ്ട്. അവനവൻ്റെ ഇഷ്ടം, അവനവൻ്റെ ജീവിതം, ഈ ജീവിതം ഒന്നേ ഉള്ളൂ, അടിച്ചു പൊളിക്കുക, ലിവ് ഓൺലി വൺസ് എന്ന് പറയുന്ന അത്തരം ആശയങ്ങൾ സ്വാഭാവികമായിട്ടും ആളുകളിൽ കുത്തിക്കയറ്റുമ്പോൾ ഇതിനപ്പുറം ഒരു ജീവിതമില്ല, ഈ ചെയ്യുന്ന നന്മക്കും തിന്മക്കും ഒക്കെ പകരമായി മറ്റൊന്നില്ല, ഇത് ഇവിടെ കൊണ്ട് തീരും, മണ്ണോട് തീരും എന്നൊക്കെ ഇങ്ങനെ ആശയങ്ങൾ കുത്തിക്കയറ്റുമ്പോൾ അതിൻ്റെ പരിണിത ഫലങ്ങളായി ഇതൊക്കെ കാണാൻ പറ്റും. അപ്പം അവിടെ ശരിയായ മൂല്യങ്ങളും ശരിയായ ധാർമ്മികതയും ഒക്കെ പഠിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു നന്മ ചെയ്താൽ അതിനു പകരമായി നമുക്ക് മരണാനന്തരം പരലോകത്തൊന്ന് കിട്ടാനുണ്ട്, ഇവിടെ ഒരു തിന്മ ചെയ്താൽ അതിനുള്ള ശിക്ഷയും പരലോകത്ത് കിട്ടാനുണ്ട് എന്നുള്ള ഉദാത്തമായ ആ ഒരു വിശ്വാസവും ചിന്തയും ഉണ്ടല്ലോ, അത് തന്നെയാണ് മനുഷ്യരെ എല്ലാ നന്മയിലേക്ക് നയിക്കുക എന്നുള്ളത്.
2: ഇപ്പോൾ പ്രായമായ മാതാപിതാക്കളാണ്, അപ്പോൾ സ്വാഭാവികമായി അവരെ നോക്കുന്നതിൽ, പരിപാലിക്കുന്നതിൽ, അവരുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ കുറേ പ്രയാസങ്ങളുണ്ടാവും, സംശയമൊന്നുമില്ല. അവരുടെ ഒരു പക്ഷേ അവരുടെ രോഗത്തിനുള്ള ചികിത്സ പോലും ഒരാളുടെ സാമ്പത്തികാവസ്ഥക്ക് അപ്പുറത്തായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഉണ്ടെങ്കിലും അവരെ ഏറ്റവും വലിയൊരു സ്ഥാനത്ത് നിർത്തി ആ മാതാപിതാക്കളെ പരിഗണിക്കണമെന്ന്, അവരെ സ്നേഹിക്കണമെന്ന്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചെറുപ്പത്തിൽ എത്രമാത്രം എനിക്ക് വേണ്ടി അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ആലോചിച്ച് അതിനേക്കാൾ നല്ല രൂപത്തിൽ ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നൊരു ചിന്തയാണ്. അതാണ് ശരിക്കും മതങ്ങൾ നൽകുന്നത്. ഈ മതത്തിൻ്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും, മതത്തിൻ്റെ എന്ന് മാത്രമല്ല ഒരു സമൂഹത്തിനൊരു നിയമമുണ്ടല്ലോ, ഒരു മാതാവിനെയും പിതാവിനെയും ഒക്കെ പരിഗണിക്കണം, അവരെ സ്വന്തം വീട്ടിൽ പൊന്നുപോലെ നോക്കണം, ഇതൊക്കെ സമൂഹത്തിൻ്റെ ഒരു നിയമമാണ്. അതുപോലും പരിഗണിക്കേണ്ടതില്ല, സ്വന്തം ഇഷ്ടപ്രകാരങ്ങൾ എന്താ ചെയ്തോളി. അതുമാത്രമല്ല, അതിലപ്പുറം വലിയ അപകടമുണ്ട്. പ്രായമായി കഴിഞ്ഞാൽ ഒരാൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഐഡിയൽ പേഴ്സൺ, ഒരു ഇൻഡിവിജ്വലിസത്തിൻ്റെ ലോകത്ത് ഒരു ഐഡിയൽ പേഴ്സൺ ആരാണ്? അയാൾ പ്രായമായാൽ മറ്റുള്ളവർക്ക് ബാധ്യതയാകും.

0: ാതെ അയാൾ ആത്മഹത്യ ചെയ്യുന്നവനാണ് ഐഡിയൽ പേഴ്സൺ
1: എന്നൊക്കെയാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നല്ലേ.
0: മാത്രമല്ല അതിന് അനുവാദം കൊടുക്കുന്ന രാജ്യങ്ങളുണ്ട് ഇവിടെ. എന്ത് പ്രായമായി കഴിഞ്ഞ് മാതാപിതാക്കൾ എന്ത് ചെയ്യണം, ഒരു വയസ്സായി കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു പിന്നെ വൃദ്ധസദനം എന്ന് പറയുന്ന അങ്ങനത്തെ അവരെ സംരക്ഷിക്കുന്നൊരു ഭവനത്തിലേക്ക് അവർ മാറണം, അല്ലെങ്കിലോ അവർക്ക് പിന്നെ എന്താ സ്വന്തം മരിക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്ത് വേദന അറിയാതെ മരിപ്പിക്കുക എന്ന അതിനൊക്കെ അനുവാദം കൊടുക്കുന്ന രാജ്യങ്ങളുണ്ട്. ഡോക്ടർമാരുടെ സംഘടനകളിൽ നിന്നൊക്കെ അതിന് പ്രതിഷേധങ്ങളും വാഗ്വാദങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അത് നിയമമായി കഴിഞ്ഞ അവസ്ഥകളുണ്ട്.
1: ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മക്കളെ ഇപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ സ്കൂളൊരു ക്ലബിന് ഇത്തരത്തിലൊരു അനാഥ മന്ദിരം അല്ലെ അഗതി മന്ദിരം അവിടേക്കൊരു സന്ദർശനത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് അവർക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പരിചയമുള്ളൊരു വൃദ്ധസദനം, ഞാനതിൻ്റെ ബോർഡ് മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ, കുറച്ച് ഉള്ളിലോട്ടാണ്. അപ്പോൾ ആ ബോർഡ് കണ്ട് ആ വഴിയിലൂടെ ഇന്നലെ ഒന്ന് പോയി. ഇന്നലെ പോയ സമയത്ത് അവിടെ ഇങ്ങനെ എത്തിയപ്പോൾ ഒരു ഇതുപോലുള്ളൊരു വൃദ്ധസദനം, അപ്പോൾ അതിനുള്ളിലേക്ക് കിടക്കാൻ തോന്നിയില്ല. കാരണം മുറ്റത്ത് കുറേ പ്രായമായ അച്ഛന്മാരെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ കേട്ടോ, അമ്മമാരുണ്ടോയെന്ന് അറിയില്ല, അച്ഛന്മാരെ മാത്രമേ കണ്ടുള്ളൂ. അവർ വളരെ നിസ്സംഗമായി, ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ല, രാവിലെ ആവുന്നു വൈകുന്നേരമാകുന്നു എന്നതിനപ്പുറത്ത് ഒന്നുമില്ലാത്ത ഒരു നിസ്സംഗതയാണ് ശരിക്കും അവരെ മുഖത്ത് കണ്ടത്. അവരിങ്ങനെ കുറച്ച് പേര് അങ്ങനെ മുറ്റത്തൂടെ നടക്കുന്നു, ഒരാളവിടെ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാനവിടെ പോയി ഓഫീസിൽ പോയി അവിടെ നിന്നൊരു അപ്പോയിൻമെൻ്റ് എടുക്കാനാണ് പോയത്, പക്ഷേ എനിക്ക് കയറാൻ തോന്നിയില്ല. ഞാൻ പുറത്തുനിന്ന് എൻ്റെ നമ്പർ ഫോട്ടോ എടുത്തിട്ട് ഞാൻ പോകുന്നു, ഗേറ്റ് കടന്ന് പോകാൻ തോന്നി. കാരണം അവരോട് ചെന്നിട്ട് എന്താ സംസാരിക്കാമെന്ന് പെട്ടെന്ന് ഒന്നും തോന്നിയില്ല. അതുകൊണ്ട് തിരിച്ചു. അത്രയും വലിയ നിസ്സംഗതയാണ് അവരുടെ മുഖത്തുള്ളത്. ആലോചിച്ചു, ഞാൻ ആലോചിച്ചാൽ എന്താ അറിയുമോ, ഇപ്പോൾ എൻ്റെ ഉപ്പയും മറ്റുമൊക്കെ നമ്മുടെ വീട്ടിൽ പേരക്കുട്ടി എത്രയോ പേരക്കുട്ടികളാണ്, ഈ പേരക്കുട്ടികളോടൊപ്പം കളിച്ചും ചിരിച്ചും ദേഷ്യപ്പെട്ടും ഒരു ഒഴിവില്ലാതെ നടക്കുകയാണ്. അതേ ആളുകളാണ് ഇവിടെ ഇത്ര നിസ്സംഗമായി ജീവിതം ഇങ്ങനെ തള്ളി നീക്കുക എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റും.
0: ഈ സാമൂഹ്യ ജീവിതം എന്നത് ശരിക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യം. ഇപ്പോൾ ഒരു ചെറിയ കുട്ടി വളർന്നു വരിക, അവൻ കുടുംബത്തോടൊപ്പം താമസിക്കുക, മാതാപിതാക്കളുടെ സംരക്ഷണം കിട്ടുക, അവന് സ്കൂളിൽ പോയാൽ അധ്യാപകരുണ്ടാവുക, കൂട്ടുകാരുണ്ടാവുക, കുടുംബക്കാരുടെ അടുത്തേക്ക് യാത്ര പോവുക, അങ്ങനെ ഒരു കുടുംബം. വയസ്സായി കഴിഞ്ഞാലോ അവരെ പരിഗണിക്കാൻ മക്കളുണ്ടാവുക, കളിക്കാൻ കൂടെ പേരക്കുട്ടികളുണ്ടാവുക, അങ്ങനെ ഒരു സന്തോഷത്തോടു കൂടിയാണ് ശരിക്ക് അയാളെ ജീവിക്കുന്നത്, ഒരു സാമൂഹ്യ ജീവിതത്തിൽ. എന്നാൽ ഇത് ഒറ്റപ്പെട്ട ജീവിതമാണ്. എപ്പോഴും ഈ എൻ്റെ ഇഷ്ടമല്ലേ, എൻ്റെ സ്വാതന്ത്ര്യമല്ലേ, ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കല്ലേ എന്നൊക്കെ പറയുന്ന ആളുകൾ അവരവരുടെ ലൈഫിലെ ഒരു നല്ല സമയത്തെപ്പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ഒരു പ്രായമായ അവസ്ഥയെക്കുറിച്ച് അവരുടെ ഒരു വിഷയം, പ്രായമായവരുടെ അവസ്ഥ, ജോലിയില്ലാത്ത സ്ത്രീകളുടെ അവസ്ഥ, ഇതൊന്നും ശരിക്ക് പിന്നെ എന്താ പറയുക, സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കണം എന്ന് പറയുന്ന, തോന്നിയതുപോലെ ജീവിക്കണം എന്ന് പറയുന്ന ആളുകളുടെ അജണ്ടയിൽ വരുന്നില്ല.
1: ഇല്ല, ആശയത്തെ പ്രൊമോട്ട് ചെയ്യുന്നവർ ആ നിലക്ക് ഇരുന്ന് ചിന്തിക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇതൊക്കെ ഈ നല്ലപ്പൻ കാലത്ത് നടക്കും, കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെയുണ്ടോ. നമ്മുടെ ശ്രോതാക്കൾ തന്നെ പങ്കുവച്ചതിൻ്റെ ചിന്ത കേട്ടപ്പോൾ കുറേയധികം ചിന്തിച്ചു പോയി. നമ്മുടെ മക്കളെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് മാതാപിതാക്കൾ വളർത്തുന്നത്, എല്ലാ മക്കൾക്കും അള്ളാഹു നന്മ വരുത്തി കൊടുക്കട്ടെ എന്നൊക്കെയുള്ള പ്രാർത്ഥനകളും ഈ ചിന്ത സ്വാധീനിച്ചതിൻ്റെ വർത്തമാനങ്ങളും ഒക്കെ ഫീഡ്ബാക്കിൽ നമുക്ക് കാണാൻ പറ്റും.
0: എന്തായാലും മാതാപിതാക്കളുടെ കാര്യത്തിൽ ഇത് കേട്ട ഒരാൾ, ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഈ സ്ഥിരമായി പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ ഒരുപക്ഷെ മാതാവിനെ ഇതുപോലെ ഉപദ്രവിക്കലുണ്ടാവില്ല, ചവിട്ട് അടിക്ക് ഒന്നും ചെയ്യലുണ്ടാവില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളോട് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് മാതാപിതാക്കളോട് ചേ എന്ന് പോലും പറയരുത്, ചേ എന്ന് പോലും പറയരുത്. ചേ എന്നുള്ളത് ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഭാഷയിൽ മലയാളത്തിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ചേ, അങ്ങനെ ചിലപ്പോൾ ഉപയോഗിക്കലുണ്ട്. പക്ഷേ നമ്മുടെ സംസാരത്തിൽ വരാറുള്ളൊരു വാക്ക് ഹൈ ഹൈ, ആ ഒരു വാക്ക് ഒരുപക്ഷെ നമ്മുടെ സംസാരത്തിൽ
1: ഒരു നീരസം പ്രകടിപ്പിക്കുക.
0: യെസ്, അത് ഞാൻ നിങ്ങൾ അതാലേ എടുത്തത്, ഞാൻ ഇതായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോൾ ഉമ്മ നമുക്ക് വേണ്ടി ചെയ്തു തന്നൊരു സൗകര്യം, അത് നമ്മുടെ ഒരു ഒരു ഷർട്ട് ഇസ്തിരിട്ട് തരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉമ്മയോട് പറഞ്ഞത്, ഉമ്മ നിങ്ങൾ ആ ഒരു നീല കള്ളി ഷർട്ട് ഒന്ന് ഇസ്തിരിട്ട് വെക്കുമോ എന്നാണ് ചോദിച്ചത്. ശരിക്കും നമ്മൾ അങ്ങനെ ചോദിക്കേണ്ടതെന്നാണ്, ഉമ്മ ആ ചായ ഒന്ന് ഇങ്ങോട്ട് എടുക്കി എന്നല്ലേ നമ്മൾ പറയേണ്ടത്, ആ ചായ ഒന്ന് ഇങ്ങോട്ട് എടുക്കുമോ എന്നേ നമ്മൾ ചോദിക്കാൻ പാടുള്ളൂ. അത്ര ഉമ്മയോട് കൽപ്പന പാടില്ല എന്നാണ്, ഉമ്മയോട് റിക്വസ്റ്റേ പാടുള്ളൂ, ഉപ്പയോട് റിക്വസ്റ്റേ പാടുള്ളൂ, അത് ചെയ്യൂ എന്ന് പറയാൻ പാടില്ല, ചെയ്യുമോ എന്ന് ചോദിക്കാനേ പാടുള്ളൂ. ഉമ്മ കള്ളി ഷർട്ടൊന്ന് ഇസ്തിരിട്ട് വെക്കുമോ എന്ന് ചോദിച്ചു. ഉമ്മ ഇസ്തിരിട്ട് വെച്ചു, പക്ഷേ ഉമ്മ കള്ളി ഷർട്ടിന് പകരം പുള്ളി ഷർട്ടാണ് ഉമ്മ ഇസ്തിരിട്ട് വെച്ചത്. ആ ഞാൻ കള്ളിയാണ് വിചാരിച്ചിരുന്നത് എന്ന് പറയല്ലോ, അത്ര നീരസം പ്രകടിപ്പിക്കുന്നതിൻ്റെ ചെറിയൊരു വാക്ക് പോലും മാതാപിതാക്കളോട് പറയുമ്പോൾ ഗൗരവത്തിൽ കാണാം.
1: മാത്രമല്ല അവിടെ എനിക്ക് കൂട്ടിച്ചേർക്കണം എന്ന് പറയും, ആ പുള്ളി ഷർട്ടായിരിക്കും അന്ന് ഏറ്റവും ഹയർ എന്നുള്ളതാണ്, ഉമ്മ അതാണ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ. സത്യമായിട്ടും
0: അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ടാവും.
1: അത് തന്നെ അന്ന് നമ്മൾക്ക് ആ കള്ളി ഷർട്ട് നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പുള്ളി ഷർട്ട് ഇട്ടാൽ അതായിരിക്കും അന്ന്. ഓക്കെ, അപ്പോൾ ആ നിലക്ക് മാതാപിതാക്കളെ പരിഗണിക്കാനും അവരിലൂടെ സ്വർഗം കരസ്ഥമാക്കാനും പ്രായമായ മാതാപിതാക്കളിലൂടെയുള്ള ഒരു സ്വർഗം നേടലുണ്ടല്ലോ, അതൊക്കെ സാധ്യമാവുന്ന മക്കളിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.
0: ഐ മീൻ പലപ്പോഴും ഈ പ്രായമായി കഴിഞ്ഞാലാണ് മാതാപിതാക്കൾ അവഗണിക്കപ്പെടുന്നത്. ഓരോരു സമ്പാദ്യം കൊണ്ടുവരുന്ന, കുടുംബത്തിന് ജീവിക്കാനുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നൊരു സമയത്ത് മക്കൾക്കൊക്കെ മാതാപിതാക്കൾ ആവശ്യമുണ്ടാവും. അതിനൊന്നും കഴിയാതെ അവർ അവരെക്കൊണ്ട് ചിലവാണ് എന്ന് തോന്നുന്ന സമയത്താണ് മാതാപിതാക്കൾ അവഗണിക്കപ്പെടുന്നത്. ഒരിക്കലും മാതാപിതാക്കൾ ഇത് കേട്ടുകൊണ്ട് എൻ്റെ മക്കൾ അങ്ങനെയാകുമോ, ഇനി അവർ ഇന്നിങ്ങനെയാവുമോ എന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതിന് തീർച്ചയായും വേണ്ടത് അവർക്ക് ധാർമ്മിക ബോധം കൊടുക്കൽ തന്നെയാണ്, അല്ലാതെ ബാക്കി എന്തൊക്കെ സൗകര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു കൊടുത്തിട്ടും കാര്യമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പുലരുവട്ടത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ ഏറ്റവും അധികം സമ്പാദ്യം കൊടുത്ത്, സൗകര്യങ്ങൾ കൊടുത്ത് വളർത്തുന്ന മക്കൾ ഒരുപക്ഷെ നമുക്ക് ഉപകാരപ്പെടില്ല, നമ്മൾ അവഗണിച്ച മക്കളായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഉപകാരപ്പെടുക എന്ന് പറയുന്നുണ്ട്. അത് അവഗണിക്കണം എന്ന് പറയാനല്ല, നമുക്ക് ആരാണ് ഉപകാരപ്പെടുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ എല്ലാവരോടും നീതിയോടും നന്മയോടും കൂടി മാതാപിതാക്കൾ പെരുമാറുക, അവർക്ക് ധാർമ്മികമായ ബോധം കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും ഇന്നത്തെ ചിന്ത ആ നിലക്ക് ഏറെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്.
2: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. PM SSC സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 9-10 ക്ലാസ്സുകൾ പഠിക്കുന്ന OBC EBC വിഭാഗം വിദ്യാർത്ഥികളിൽ നിന്ന് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന അനുവദിക്കുന്ന PM SSC, പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഫോർ OBC EBC തുടങ്ങിയ പദ്ധതിക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുടെ സർക്കുലർ www.egrantz.kerala.gov.in ലഭ്യമാണ്. സ്കൂളുകളിൽ നിന്നും ഡാറ്റ എൻട്രി പൂർത്തിയാക്കുന്നതിനുള്ള അവസാന തീയതി July 31. കൂടുതൽ വിവരങ്ങൾക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പിന്റെ മേഖലാ ഓഫീസുകളുമായിട്ടും ബന്ധപ്പെടാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഒരു ചരിത്രം പറയാൻ തോന്നണല്ലേ. ചരിത്രം പറഞ്ഞാലേ, നമ്മള് അബാൻ ബിൻ ഉസ്മാൻ, അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മകനാണല്ലോ. അദ്ദേഹം ഒരിക്കൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള അനുയായിയുടെ മുമ്പിൽ എണീറ്റ് നിൽക്കുമ്പോൾ അയാളുടെ ഒരു ഭാഗം, വലതുഭാഗം ഇങ്ങനെ പക്ഷാഘാതം വന്നിട്ട് തളർന്ന രൂപത്തിൽ ഇങ്ങനെ കൈക്ക് ഇങ്ങനെ ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നിന്നിട്ടാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത്. രാവിലത്തെ ഒരു പ്രാർത്ഥന, അന്ന് നമ്മൾ പറഞ്ഞല്ലോ, ബിസ്മില്ലാഹില്ലദില്ലാഹുറമാസ്മീഷിയും ഫിലർലി വലാഫിസ്സമാ ഹോസമിയൽ അലീം, അത് 3 തവണ ചൊല്ലുക. അത് പതിവാക്കി ചെല്ലിയ ഒരാൾക്ക് അന്നത്തെ ദിവസം ഒന്നും അയാൾക്ക് സംഭവിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഓർമ്മപ്പെടുത്തണം. അപ്പോൾ അത് പറയുന്ന സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ചൂണ്ടി, എന്നിട്ട് നിങ്ങൾക്ക് എന്തേത് സംഭവിച്ചെന്ന് ചോദിച്ചു.
5: അതെ.
4: അപ്പോൾ അയാൾ പറയണത് ശരിയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ഇത്തരം ഈ ദിക്കറിൻ്റെ അല്ലെങ്കിൽ അത് ചൊല്ലുന്നതിൽ നിന്ന് അശ്രദ്ധമായ ചില സമയങ്ങൾ എനിക്കുണ്ടായി,
5: മാറിയെന്ന് പോയി.
4: ആ ആ സമയത്താണ് എനിക്കിത് സംഭവിച്ചിട്ടുള്ളത്. അപ്പം അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അതിൻ്റെ മുമ്പോ അതിന് ശേഷമോ പിന്നെ ഞാനത്
5: ഒഴിവാക്കിയിട്ടില്ല.
4: പക്ഷെ എന്ന് എന്നിൽ നിന്നത് ഒഴിവായോ അതിന് ശേഷമാണ് എനിക്കിങ്ങനെ ശാരീരികമായിട്ട് പ്രശ്നം സംഭവിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം ആളുകളെ ഉത്ബോധിപ്പിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പം ഈ ഒരു നമ്മളിപ്പോൾ ദിക്കറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. അപ്പം എത്രമാത്രം നമുക്ക് പോലും കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു ഹെസ്സുനെ
5: തന്നെ,
4: ഒരു കവചം.
5: ഹെസ്നുൽ മുസ്ലിം ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമേ ദിക്കറുകളെ പഠിപ്പിച്ചെന്നപ്പോഴും അത് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്.
4: അതെ,
5: നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലൊരു കവചം അള്ളാഹു നമുക്ക് ഏർപ്പാടാക്കി തരുമെന്നുള്ളത്.
4: സാധാരണ നമുക്ക് ഓരോ സബബുകൾ ഉണ്ടാവും, നമുക്ക് കാണുന്ന സബബുകൾ ഉണ്ടാവും, അതങ്ങനെയാവുന്നതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇങ്ങനെ പക്ഷെ ഒരു വിശ്വാസിയുടെ മുമ്പിൽ കാണാത്ത സബബുകൾ അവൻ്റെ അമലുകളായിരിക്കും, അവൻ്റെ കർമ്മങ്ങളാണ്, അവൻ്റെ ദുആകളാണ്, ദിക്റുകളാണ്. അതുപോലെ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ട് പിന്നെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും തവക്കുലാക്കാനും പടച്ചോൻ ഞാൻ എൻ്റെ കർമ്മങ്ങൾ ചെയ്യണം, അതിൻ്റെ മഹത്വം കൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാവും, ഭയങ്കര പ്രതീക്ഷയും ഭയങ്കര ഊർജ്ജത്തോടു കൂടി മുന്നോട്ട് പോകാൻ, അതാണ് അവനെ പ്രേരിപ്പിക്കുന്നത്.
5: അത് പറയുമ്പോഴേ പിന്നെ ഒറ്റ കാര്യം കൂടെ അതിൽ സൂചിപ്പിക്കാം, മിക്കവാറും നമ്മൾ യാത്രക്കാരാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ പ്രത്യേകിച്ച് ഒരാവശ്യമില്ലെങ്കിലും യാത്ര ചെയ്യുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു സദുദ്ദേശത്തോടു കൂടെയുള്ളൊരു യാത്രയാണെങ്കിൽ പ്രത്യേകിച്ച് അതിനെന്തുണ്ട്, ഒരു പ്രതിഫലം കൂടെ ഉണ്ട്. ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു ഒരാൾ യാത്ര ചെയ്യുകയാണ്, കുടുംബനാഥൻ എന്തിനാ പോകുന്നത്, മക്കൾക്ക് അവരെ മക്കളെ പോറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ യാത്രക്കും അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലമുണ്ട്. ആ ഒരു യാത്രക്ക് പോവുകയാണെങ്കിൽ പോലും, ഇനി സുബഹിക്ക് വീട്ടിൽ നിന്ന് പിന്നെ പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ പോലും, അതൊരു യാത്ര അല്ലെങ്കിൽ പോലും എന്തുണ്ട്, അവിടെ ദിക്റുകളുണ്ട്. ഇവിടെയൊക്കെ അള്ളാഹുവിൻ്റെ റസൂലുമൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ചില ഇത്തരം ദിക്റുകൾ നമ്മൾ ഒരു വിടുന്നോട് കൂടെ അള്ളാഹുവിൽ നമ്മളെ ഏൽപ്പിക്കുകയാണ്. വീട്ടിൽ നിന്ന് സുബഹിക്ക് പള്ളിയിലേക്ക് പോകുന്നൊരു വിശ്വാസി ചൊല്ലേണ്ടത് ബിസ്മില്ലാഹി തവക്കൽത്തു അലല്ലാഹ്, വീട്ടിൻ്റെ അടുത്തുള്ള പള്ളിയാണ്, വീട്ടിനടുത്തുള്ള പള്ളിക്കാണ് അദ്ദേഹം പോണത്. എന്നാലും അതിന് ചില ആളുകൾ കുടുംബസമേതം പള്ളിയിൽ പോകുന്നവരുണ്ടാവും, ഭാര്യയും കുട്ടികളൊക്കെ സുബഹിക്ക് ആ പള്ളി വീട്ട് കൂട്ടിയിട്ട് പള്ളിയിൽ പോണ ആൾ അവിടെ ചെല്ലാൻ പറഞ്ഞു ബിസ്മില്ലാഹി തവക്കൽത്തു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. ഇവിടെ റസൂല് പറഞ്ഞു അത് പിന്നെ അള്ളാഹനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അത്തരമൊരു സുരക്ഷ പ്രത്യേകിച്ച് യാത്രാവേളകളിലുള്ള നമ്മുടെ സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പിന്നെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുകൂടെ ആ ഒരു പിന്നെ ചരിത്രത്തോട് കൂട്ടി വായിക്കാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്.
2: ഹിഫ്ദുൽ ഖുർആൻ അവതരണം ജാഫർ സലഫി, അധ്യായം അൽ ഹുജുറാത്ത് ഭാഗം 2.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തുൽ ഹുജുറാത്തിലെ 14-ാമത്തെ ആയത്തിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ആയത്ത് ആദ്യം മുതൽ പാരായണം ചെയ്തുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി ഇൻഷാ അള്ളാഹ് ഇന്ന് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.

0: ശബ്ദം കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: സൂറത്തുൽ ഹുജറാത്തിനെ ആസ്പദമാക്കിയുള്ള ഹിഫ്ദുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. നേതൃത്വം നൽകിയത് ജാഫർ സലഫി.
2: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം വേറിട്ട വായനാനുഭവം, നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: പീസ് റേഡിയോയിൽ ഇനി തിരുനബിയോടൊപ്പം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ. സംസാരിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സുകളിലായി നരകത്തിൽ നിന്ന് രക്ഷ തേടാൻ നമുക്ക് സാധിക്കുന്ന ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായത്. അതിലേറ്റവും പ്രധാനമായി ശിർക്ക് ജീവിതത്തിൽ കടന്നു വരരുതേ എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാനും ഭക്തിയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാനും നമുക്ക് സാധിക്കണം. നമസ്കാരം നിലനിർത്താനും ദാനധർമ്മത്തിൻ്റെ വിഷയത്തിൽ മുന്നോട്ട് പോവാനും നമുക്ക് സാധിക്കണം. അതിലൂടെ നരകമോചനം നേടിയെടുക്കാൻ കഴിയുമെന്ന് പ്രവാചക വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ഇസ്ലാം പഠിപ്പിക്കുന്ന മഹത്തായ ഒരു നന്മ, നരകത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന ഒരു നന്മയാണ് നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത്. ഒരു നോമ്പ് കൊണ്ട് ഒരു വ്യക്തിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആ നോമ്പിന് കഴിവുണ്ട് എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ റസൂലുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നമസ്സുയാമു ജുന്ന ഇസ്തജന്നബിഹൽ അബ്ദു മിനന്നാർ. നോമ്പ് അതൊരു പരിചയമാണ്, ഒരു രക്ഷാകവചമാണ്. നരകത്തിൽ നിന്ന് നോമ്പുകാരനെ രക്ഷപ്പെടുത്താൻ നോമ്പിന് സാധിക്കും എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, മൻ സ്വാമയോ മൻ ഫീ സബീലില്ലാ, ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്തു കഴിഞ്ഞാൽ, ജഅലല്ലാഹു ബൈനഹു വബൈനന്നാരി ഖന്ദഖ കമാ ബൈനസ്സമാഇ വൽ അർദ്, ആകാശ ഭൂമികൾ തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ടോ അത്രത്തോളം വ്യത്യാസത്തിൽ അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ അള്ളാഹു ഒരു കിടങ്ങിനെ കുഴിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഹദീസുകളുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ സ്വാമയോ മൻ ഫീ സബീലില്ല, ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്തു കഴിഞ്ഞാൽ, ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി സബഈന ഹരീഫ, അവൻ്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അള്ളാഹു 70 വർഷത്തെ വഴിദൂരം അകലേക്ക് അകറ്റി നിർത്തുന്നതാണ് എന്ന് അള്ളാഹു നമ്മെ കാത്തിരിക്കുമാറാവട്ടെ. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ മറ്റൊരു കാര്യമാണ് തൻ്റെ പെൺമക്കളെ പ്രത്യേകം നല്ല നിലക്ക് വളർത്താൻ സാധിക്കുക എന്നുള്ളത്. മക്കൾക്കിടയിൽ നീതിയും സമത്വവും കാണിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ പെൺകുട്ടികളുടെ കാര്യത്തിൽ അല്പം കൂടി ഒരു കരുതലുണ്ടാവണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം മക്കൾ എന്നത് ഒരു പരീക്ഷണമാവുമ്പോൾ പെൺമക്കൾ എന്നത് അതിനേക്കാൾ വലിയൊരു പരീക്ഷണം തന്നെയാണ്. പരീക്ഷണത്തിന് മേൽ പരീക്ഷണമായിട്ടാണ് പെൺമക്കളെ വളർത്തുന്ന കാര്യത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിബ്തലിയ ബിഷൈഇൻ മിൻഹാദിഹിൽ ബനാത്ത്, ഏതെങ്കിലും ഒരു വ്യക്തി പെൺമക്കളെ നൽകപ്പെട്ടുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ, ഫഹ്സന ഇലൈഹിന്ന, എന്നിട്ട് അവരെ നല്ല രീതിയിൽ പോറ്റി വളർത്തിയാൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ ഒരു കുറവും വരുത്താതെ അവരെ വളർത്തിക്കൊണ്ടുവന്നാൽ കുന്നലഹൂസിത്തറമ്മിനാർ, അവർ നരകത്തിൽ നിന്ന്, ആ മക്കൾ ഒരു നരകത്തിൽ നിന്ന് മറയായിക്കൊണ്ട് പരലോകത്ത് ഹാജരാക്കപ്പെടുന്നതാണ്. ആ മാതാപിതാക്കൾക്ക് നരകമോചനം ലഭിക്കാൻ, ആ മക്കൾക്ക് ശുപാർശ പറയാൻ അള്ളാഹു തോഫീക്ക് നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവികളായി ജീവിക്കുക എന്നുള്ളത്. ഇതിൽ ചില കാര്യങ്ങളൊക്കെ വിശ്വാസ കാര്യങ്ങളാണ് എങ്കിൽ, മറ്റു ചിലത് കർമാനുഷ്ഠാനങ്ങളാണ് എങ്കിൽ, സ്വഭാവപരമായി കൊണ്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന സഹലൻ ഹയ്യിനൻ ലയ്യിന, വളരെ മൃദുലമായിക്കൊണ്ട് സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി മറ്റുള്ള ആളുകളോട് സംസാരിക്കുന്നവർ, ഹറമഹുല്ലാഹു അലന്നാർ, അവൻ്റെ മേൽ നരകത്തെ അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്, നിഷിദ്ധമാക്കിയിട്ടുണ്ട്. പിന്നീട് അവന് നരകത്തിലേക്ക് പ്രവേശിക്കാൻ അവനൊരു അവസരമുണ്ടാവുകയില്ല. സ്നേഹത്തോടെ സൽസ്വഭാവത്തോടെ സഹപ്രവർത്തകരോട്, തൻ്റെ ഭാര്യയോട്, മക്കളോട്, കുടുംബത്തോടൊക്കെ പെരുമാറാൻ സാധിക്കുന്ന മനുഷ്യർ, അവർക്ക് നരകമോചനമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തോട് പെരുമാറുന്ന വിഷയത്തിൽ വളരെയധികം ജാഗ്രത നമ്മൾ കൈക്കൊള്ളണം. പ്രത്യേകിച്ച് തൻ്റെ ഭാര്യയോട്, തൻ്റെ മാതാപിതാക്കളോട്, മക്കളോടൊക്കെ പെരുമാറുന്ന വിഷയത്തിൽ ചില ആളുകളൊക്കെ തൻ്റെ സഹപ്രവർത്തകരോട് വളരെ നല്ല രീതിയിൽ പെരുമാറും, വളരെ കളിച്ച് ചിരിച്ച് സംസാരിക്കും. പക്ഷേ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തൻ്റെ ഭാര്യയോട് മോശമായി സംസാരിക്കുന്നൊരവസ്ഥ, മാതാപിതാക്കളോട് മോശമായി, തൻ്റെ മക്കളോട് വളരെ മോശമായി സംസാരിക്കുന്നൊരവസ്ഥ, അത്തരത്തിലുള്ള ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹു റസൂൽ പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും മാന്യനായ വ്യക്തി അവൻ്റെ ഭാര്യയോട് വളരെ നല്ല രീതിയിൽ പെരുമാറുന്നവനാണ്. വളരെ നല്ല രീതിയിൽ പെരുമാറുന്നവനാണ് ഏറ്റവും മാന്യനായ വ്യക്തി എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, തൻ്റെ ഭാര്യ, തൻ്റെ മക്കൾ, തൻ്റെ മാതാപിതാക്കൾ, അവരോടൊക്കെ വളരെ നല്ല രീതിയിൽ പെരുമാറാൻ, വളരെ നല്ല രൂപത്തിൽ സംസാരിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അവസാനമായി കൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ, തനാ ഉന്നാസി അലൈഹി ബാദൽ മൗത്ത്, ഒരു മനുഷ്യൻ അവൻ്റെ മരണാനന്തരവും അവനെക്കുറിച്ച് നല്ലത് പറയാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അവന് നരകമോചനമുണ്ട് എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സദസ്സിലിരിക്കുന്ന സമയത്ത് ഒരു മയ്യത്തിനെ കൊണ്ടുപോയപ്പോൾ പല ആളുകളും ആ മയ്യത്തിനെപ്പറ്റി നല്ലത് പറയുന്നത് കേട്ടു. ഈ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, വജബത്തിലഹു, അവന് ഉറപ്പായി എന്ന്. അതുപോലെ അതിനുശേഷം മറ്റൊരു മയ്യത്തിനെ കൊണ്ടുപോയപ്പോൾ ആ മയ്യത്തിനെക്കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളുമെല്ലാം ജനങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ മഹാനായ പ്രവാചകൻ വീണ്ടും പറഞ്ഞു, വജബത്തിലഹു, അവനും ഉറപ്പായി. ഈ പറഞ്ഞതിൻ്റെ കാരണം അന്വേഷിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം ഒരു മയ്യത്തിനെപ്പറ്റി നല്ലത് പറഞ്ഞില്ലേ, അപ്പോൾ വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗമാണ് ഉറപ്പായത്. കാരണം നിങ്ങൾ പറഞ്ഞത് സത്യസന്ധമായിക്കൊണ്ടാണ്, ഉള്ളത് മാത്രമാണ് നിങ്ങൾ പറഞ്ഞത്. എന്നാൽ മറ്റൊരു മയ്യത്തിനെ കൊണ്ടുപോയപ്പോൾ അതിൻ്റെ ന്യൂനതകളും കുറവുകളുമല്ലേ നിങ്ങൾ പറഞ്ഞത്, അപ്പോൾ വജബത്ത് ലഹുന്നാർ, അയാൾക്ക് നരകവും ഉറപ്പായി. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വ അൻതും ഷുഹദാ ഉല്ലാഹി ഫിൽ അർ, ഭൂമിയിൽ നിങ്ങൾ പറയുന്നത് അള്ളാഹു സാക്ഷിയായി എടുക്കുന്നതാണ്. അതുകൊണ്ട് ഒരു മയ്യത്തിനെപ്പറ്റി കുറവുകൾ പറയാനുണ്ടെങ്കിലും നിങ്ങൾ പറയരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ കാര്യങ്ങളെല്ലാം കൃത്യമായി കൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. മയ്യത്തിനെ ചീത്ത പറയാനോ മയ്യത്തിനെക്കുറിച്ച് കുറ്റം പറയാനോ നമ്മൾ തുനിയരുത്. അതെല്ലാം വലിയ പാപമായി അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ കണക്കാക്കുന്നതാണ്. സഹോദരങ്ങളെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രത്യേകം നമ്മൾ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികമായി പ്രാർത്ഥിച്ച പ്രാർത്ഥന, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന ആദാബന്നാർ എന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഇഹലോകത്ത് നന്മകൾ നൽകണമേ, പരലോകത്തും നന്മകൾ നൽകണമേ, വഖിന ആദാബന്നാർ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥന സഹോദരങ്ങളെ നമ്മളൊരിക്കലും മറന്നു പോവരുത്. വിശുദ്ധ ഖുർആൻ മൂന്നാം അധ്യായം സൂറത്ത് ആലി ഇമ്രാനിന്റെ 16-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അല്ലദീന യഖൂലൂന റബ്ബനാ ഇന്നനാ ആമന്ന, അള്ളാഹുവേ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുകയാണ്, ഫഅഫിർ ലനാ ദുനൂബന, ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണേ, വഖിന ആദാബന്നാർ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന പ്രാർത്ഥന. സഹോദരങ്ങളെ, പ്രവാചകൻ പ്രാർത്ഥനയ്ക്ക് വേഗം ഉത്തരം കിട്ടുന്ന നമസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് തൊട്ടു മുമ്പുള്ള സമയത്തുള്ള പ്രത്യേക പ്രാർത്ഥനകൾ നമ്മെ പഠിപ്പിച്ചപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. ലേ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകണമേ, ജീവിതത്തിലെ ജീവിത മരണ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ, ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന പ്രാർത്ഥന. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്? ആരെങ്കിലും അള്ളാഹുവിനോട് 3 തവണ ഒരു ദിവസം സ്വർഗം ചോദിച്ചാൽ ആ സ്വർഗം പറയും, അള്ളാഹുമ്മ അദ്ഖിൽഹു, അള്ളാഹുവേ സ്വർഗത്തിലേക്ക് നീ അവനെ പ്രവേശിപ്പിക്കണമേ. അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് രക്ഷ തേടിയാൽ ആ നരകവും പറയും, അള്ളാഹുമ്മ അജിർഹു മിനന്നാർ, അള്ളാഹുവേ ഈ നരകത്തിൽ നിന്ന് നീ അവനെ മാറ്റി നിർത്തണമേ എന്ന്. സഹോദരങ്ങൾ, നരകം പോലും നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ ആ നരകത്തിൽ നിന്ന് കരകയറുക എന്നത് വലിയൊരു അഭിലാഷമായി, ഒരു ആഗ്രഹമായി നമ്മൾ കാണണം. നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഹ്റദാവന അൻഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാ ജസാക്കുമുല്ലാഹു ഖൈറൻ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്ന വിഷയത്തിലെ ഇന്നത്തെ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിൽ സംസാരിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ, സുന്നത്ത് നോമ്പുകളുടെ മഹത്വം എന്ന വിഷയത്തിൽ ഇബ്രാഹിം സലഫി പുലാമന്തോൾ സംസാരിക്കുകയാണ്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്വർഗം ലക്ഷ്യം വയ്ക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അതിപ്രധാനമാണ് നിർബന്ധവും ഐച്ഛികവുമായ ആരാധനാകർമ്മങ്ങൾ. പുണ്യകർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ ആലസ്യഭാവം കാണിക്കാനല്ല, മറിച്ച് അവയിൽ ധൃതിപ്പെടുവാനാണ് അള്ളാഹു വിശ്വാസികളോട് കൽപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, വസാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിൻ്റെ പാപമോചനത്തിലേക്ക് ധൃതിപ്പെടുവീൻ, വജന്നത്തിൻ സ്വർഗത്തിലേക്കും ധൃതിപ്പെടുവീൻ. ആ സ്വർഗമെന്ന് പറഞ്ഞാൽ അർലുഹസ്സമാവാത്തുവൽ അർ, ആകാശഭൂമികളേക്കാൾ വിശാലമാണ്. ഉഇദ്ദത്തിലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി അതൊരുക്കി വെക്കപ്പെട്ടിരിക്കുന്നു. ആരാണ് മുത്തഖീങ്ങൾ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി, പ്രയാസമുള്ള സമയത്തും എളുപ്പമുള്ള സമയത്തും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവരാണവർ. വൽ കാലിമീനല ഗൈൽ, തങ്ങൾക്കുണ്ടാകുന്ന കോപത്തെ അടക്കി വെക്കുന്നവരാണവർ. വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുന്നവരാണവർ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, സുഗൃതം ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല നന്മകളിലേക്കും സ്വർഗത്തിലേക്കും ധൃതിപ്പെടുവാനാണ് നമ്മോട് പറയുന്നത്. സൂറത്തുൽ ബഖറയിൽ നന്മയുടെ കാര്യത്തിൽ മത്സരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നുണ്ട്. ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മകളിൽ നിങ്ങൾ മുൻകടക്കുക, മത്സരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അപ്പോൾ വേഗത്തിൽ, ധൃതിയിൽ നിങ്ങൾ നന്മകളിലേക്ക് എത്തുവീൻ എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള നന്മകളിൽ, പുണ്യകർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സുന്നത്ത് നോമ്പുകൾ എന്നുള്ളത്. ഫർള് നോമ്പുകളിൽ അതീവ ജാഗ്രതയും സൂക്ഷ്മതയും കാണിക്കുന്ന പല ആളുകളും സുന്നത്ത് നോമ്പുകളോട് നിസ്സാര സമീപനം സ്വീകരിക്കുന്നത് കണ്ടുവരാറുണ്ട്. ഒരിക്കലും ഒരു വിശ്വാസിക്ക് കരണീയമായതല്ല അത്. ആത്മീയമായ ഉന്നതിയും റബ്ബിൻ്റെ പ്രീതിയും സാമീപ്യവും നേടാൻ പറ്റുന്ന ഇതുപോലുള്ള മറ്റൊരു കർമ്മവും വേറെയില്ല. കാരണം നോമ്പ് എന്ന പുണ്യകർമ്മം അള്ളാഹുവും തൻ്റെ അടിമയും തമ്മിലുള്ള ഒരു രഹസ്യ ഇടപാടാണ്. സുന്നത്ത് നോമ്പുകൾ ആത്മീയവും മാനസികവുമായ വിശുദ്ധി നമുക്ക് പ്രദാനം ചെയ്യുന്നു. അതുമാത്രമല്ല, സുന്നത്ത് നോമ്പുകൾ മുഖേന നമ്മുടെ മനസ്സ് കൂടുതൽ കരുണയുള്ളതും കനിവ് നിറഞ്ഞതുമായി തീരുന്നു എന്നുള്ളതുമാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സുന്നത്തായ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നത് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൻ്റെയും അവനോടുള്ള വിധേയത്വത്തിൻ്റെയും ഏറ്റവും നല്ല ഒരു തെളിവുകൂടിയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സുന്നത്ത് നോമ്പുകൾ നോൽക്കുക എന്നുള്ളത് ഒരിക്കലും നിസ്സാരമായി കാണേണ്ടുന്ന ഒന്നല്ല. ധാരാളം മാനസികമായ, ശാരീരികമായ, ഭൗതികമായ, ആത്മീയമായ നേട്ടങ്ങളാണ് അതിലൂടെ നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നത്. സുന്നത്ത് നോമ്പുകളുടെ മഹത്വങ്ങൾ വിവരിക്കുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. സുന്നത്ത് നോമ്പുകളിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തിന്മകളിൽ നിന്നും അതുപോലെ തന്നെ ദുർനടപ്പുകളിൽ നിന്നും നോമ്പ് മനുഷ്യനെ കാത്ത് സംരക്ഷിക്കുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത്, അസ്സിയാമു ജുന്നത്തും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള ഒരു പരിചയാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. കജുന്നത്തി അഹദിക്കും മിനൽ ഖിതാൽ, നിങ്ങളിൽ ഒരാൾ യുദ്ധത്തിൽ പരിച സ്വീകരിക്കുന്നത് പോലെ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരാൾ സ്വീകരിക്കുന്ന പരിചയാണ് നോമ്പ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ നോമ്പ് കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്നും നമ്മളെ അകറ്റി നിർത്തുവാൻ സഹായിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ലല്ലോ. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും ആഗ്രഹിക്കാത്ത, അവർക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ് നരകത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. അള്ളാഹു ആ അവസ്ഥയിൽ നമ്മൾ കാത്തിരക്ഷിക്കുമാറാവട്ടെ. കാരണം നരകമെന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല കത്തിക്കുന്നത് കല്ലുകളാണ്. അതുപോലെ തന്നെ അവിടെയുള്ള തണൽ പോലും തീയിൻ്റെ തണലാണ്. അവിടെയുള്ള കാറ്റുപോലും ശരീരത്തിലെ തൊലികളുടെ ഉള്ളിലേക്ക് തറച്ചു കയറുന്ന ഉഷ്ണക്കാറ്റുകളാണ്. അവിടുത്തെ ചെറിയ ശിക്ഷ പോലും തലച്ചോറ് തിളച്ച് മറയുമാറ് വേദനയുണ്ടാക്കുന്ന ശിക്ഷയാണ്. അവിടുത്തെ നരകവാസിയുടെ ശരീരത്തിൻ്റെ വലുപ്പം നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തത്രയും വലുതാണ്. ഇങ്ങനെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുമ്പോൾ ആ നരകത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതൊരിക്കലും നമുക്ക് കഴിയുന്ന ഒന്നല്ല, അസഹനീയമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ എങ്ങനെയെങ്കിലും പരിശ്രമിക്കുന്നവരാണ് വിശ്വാസികൾ. അപ്പം അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅനി ലിൽ അബ്ദി, നോമ്പും ഖുർആനും അടിമക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്നാണ്. പരലോകത്ത് ശഫാഅത്ത് ചെയ്യും. യഖൂലു സ്വയാം, നോമ്പ് പറയുമെന്നാണ്, ഐ റബ്ബി, റബ്ബേ, ഇന്നി മനഅതുഹു ത്വആം വശ്ശഹവാത്തി ബിന്നഹാർ, പകലിൽ ഞാൻ അവൻ്റെ ഭക്ഷണവും അവൻ്റെ ഇച്ഛകളെയും തടഞ്ഞു വച്ചിട്ടുണ്ട്. ഫശ്ശഫിഅനീ ഫീഹ്, അതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ എനിക്ക് നീ ശുപാർശക്കനുമതി നൽകണമേ എന്ന് നോമ്പ് പറയുമെന്നാണ്. അപ്പം നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി ശുപാർശയുമായി കടന്നു വരുന്ന മഹത്തായ ഒരു കർമ്മമാണ് നോമ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, കുല്ലു അമലി ബിനി ആദം യുലാഅഫ്, മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇരട്ടിക്കും. അൽഹസനത്തു ബി അശ്രി അംസാലിഹ, ഒരു നന്മ എന്ന് പറഞ്ഞാൽ തന്നെ പത്തിരട്ടിയാണ് പ്രതിഫലം. ഇലാ സബ്ഇമി അത്തിലഅഫിൻ, 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം ഒരു നന്മക്ക് തന്നെ ലഭിക്കും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇല്ല സൗം, എന്നാൽ നോമ്പിനങ്ങനെയല്ല. ഫ ഇന്നഹുലീ, അതെനിക്കുള്ളതാണ്. വ അന അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. യദഉ ശഹ്വതഹു വത്വആമഹു മിൻ അജ്ലീ, എനിക്ക് വേണ്ടിയാണ് അവനവൻ്റെ ഭക്ഷണവും അവൻ്റെ ഇച്ഛയെയും മാറ്റിവെച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയും എന്നുള്ളതാണ്. അപ്പോൾ നിർണയിക്കാനാവാത്ത പ്രതിഫലം ലഭിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് ഈ നോമ്പ് എന്നർത്ഥം. അതുപോലെ തന്നെ സുന്നത്ത് നോമ്പിൻ്റെ മറ്റൊരു മഹത്വമാണ് അബൂ സഈദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹി അസ്സ വജല്ല, ഏതെങ്കിലും ഒരടിമ ഒരു ദിവസം അല്ലാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് നോമ്പ് നോറ്റാൽ, ഇല്ലാ ബഅദല്ലാഹു അസ്സ വജല്ല ബിദാലികൽ യൗമി വജ്ഹഹു അനിന്നാരി സബ്ഈന ഖരീഫ, 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്നും അവൻ്റെ മുഖത്തെ അല്ലാഹു വിദൂരപ്പെടുത്തുന്നതാണ്. അപ്പോൾ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്നും നമുക്ക് അകലാൻ സാധിക്കും ഒരൊറ്റ സുന്നത്ത് നോമ്പ് കൊണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കഴിയുന്നവരെല്ലാം കഴിയും പോലെ സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കുക. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമുക്ക് സുന്നത്ത് നോമ്പുകൾ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ അബൂ ഖത്താദ അൽ അൻസാരി റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുഇല അൻ സൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച നോമ്പിനെക്കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, ഫീഹി വുലിത്തു വഫീഹി ഉൻസില അലയ്യ, ഞാൻ ജനിച്ച ദിവസമാണത്, എനിക്ക് വഹയു നൽകപ്പെട്ട ദിവസവും ആണത്. അതുകൊണ്ട് തന്നെ അന്ന് പ്രത്യേകം നോമ്പെടുക്കൽ സുന്നത്താണ് എന്നർത്ഥം. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്, തുഅറദുൽ അഅമാലു യൗമൽ ഇസ്നൈനി വൽ ഖമീസ്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കും. ഫഉഹിബ്ബു അയ്യുഅറല അമലീ വഅന സാഇം, റസൂലുള്ളാഹി പറയാണ്, അപ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ അല്ലാഹുവിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അതുകൊണ്ട് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ പ്രത്യേകം സുന്നത്ത് നോമ്പുകൾ എടുക്കാം. അതുപോലെ തന്നെ മറ്റൊന്നാണ് അയ്യാമുൽ ബീർ, അഥവാ ഓരോ അറബി മാസത്തിലെയും 13, 14, 15 ദിവസങ്ങളിലെ നോമ്പിനാണ് അയ്യാമുൽ ബീർ എന്ന് പറയുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഔസാനി ഖലീലി ബിസലാസ്, എൻ്റെ ഉറ്റ സുഹൃത്ത് അഥവാ റസൂലുള്ളാഹി 3 കാര്യങ്ങൾ എന്നോട് വസിയത്ത് ചെയ്തു. ലാ അദഉഹുന്ന ഹത്ത അമൂത്ത്, ഞാൻ മരണപ്പെടുന്നത് വരെ അത് ഉപേക്ഷിച്ചിട്ടില്ല. എന്നിട്ട് അതിലൊന്ന് പറഞ്ഞത്, സൗമി സലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിലും 3 നോമ്പുകൾ എന്നുള്ളതാണ്. അപ്പോൾ 3 നോമ്പുകൾ മാസത്തിൽ അനുഷ്ഠിക്കുക. അത് എപ്പോഴുമാകാം. ഒരാൾ മാസത്തിൻ്റെ ആദ്യത്തിലൊരു നോമ്പെടുത്തു, പിന്നെ മധ്യത്തിലൊരു നോമ്പെടുത്തു, പിന്നെ അവസാനത്തിലൊരു നോമ്പെടുത്തു, അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരാൾ മാസത്തിൻ്റെ ആദ്യത്തിൽ 2 നോമ്പ് അടുപ്പിച്ചെടുത്തു, പിന്നെ അവസാനത്തിലൊരു നോമ്പെടുത്തു, അങ്ങനെ ചെയ്താൽ മതി. മാസത്തിൽ 3 നോമ്പ് അങ്ങനെ ചെയ്താൽ അവൻ വർഷം മുഴുവൻ നോമ്പെടുത്തവനെ പോലെയാണ് എന്നാണ്. അഥവാ റമദാൻ ഒഴികെ 11 മാസവും അങ്ങനെ ചെയ്താൽ അവൻ വർഷം മുഴുവൻ നോമ്പെടുത്തവനെ പോലെയാണ് എന്നാണ്. അപ്പോൾ ഇങ്ങനെ മാസത്തിൽ 3 നോമ്പുകൾ എടുക്കുക, അതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അയ്യാമുൽ ബീളിൻ്റെ ദിവസങ്ങളിൽ നോമ്പെടുക്കലാണ്, അഥവാ 13, 14, 15. അപ്പം അങ്ങനെ നോമ്പെടുക്കാൻ കഴിയാത്തവർക്ക് മാസത്തിൽ എപ്പോഴെങ്കിലും 3 എടുത്താലും മതിയാകുന്നതാണ്. അതുപോലെ തന്നെ സുന്നത്തായ മറ്റൊരു നോമ്പാണ് ശവ്വാലിലെ 6 നോമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സാമ റമളാന, ആരെങ്കിലും റമളാനിൽ നോമ്പ് നോറ്റു, സുമ്മ അത്ബഅഹു സിത്തം മിൻ ശവ്വാൽ, പിന്നീട് ശവ്വാലിൽ അതിനെ തുടർന്ന് 6 നോറ്റാൽ, കാന കസിയാമി ദഹർ, അവൻ വർഷം മുഴുവൻ നോമ്പ് നോറ്റവനെ പോലെയാണ്. അപ്പോൾ റമളാനിൽ നോമ്പ് നോറ്റ് അതിന് ശേഷം 6 നോമ്പെടുക്കുക. റമളാനിലെ നോമ്പ് കലാ ആയിരിക്കെ അത് നോറ്റ് വീട്ടാതെ 6 നോമ്പെടുക്കാൻ പാടില്ല. റമളാനിലെ നോമ്പെടുത്ത് അത് പൂർത്തിയാക്കി അതിന് ശേഷം 6 നോമ്പെടുത്താനുള്ള പ്രതിഫലമാണ് ഈ പറയുന്നത്. അതുപോലെ അർഫ ദിവസം പ്രത്യേകം നോമ്പുണ്ട്. ദുൽഹിജ്ജ 9 റസൂലുള്ളാഹി പറഞ്ഞത്, യുകഫ്ഫിറു സനത്തിൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞുപോയ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ അതുകൊണ്ട് പൊറുക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പ്രത്യേകം സുന്നത്തായ നോമ്പാണ്. അതുപോലെ തന്നെ മുഹറം 9-ഉം 10-ഉം താസുഅ ആഷൂറ എന്ന ദിവസങ്ങളിൽ നോമ്പ് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സിയാമു യൗമി ആഷൂറ, ആഷൂറ ദിവസത്തിലെ നോമ്പ്. അഹ്തസിബു അലല്ലാഹി അയ്യുകഫിറ സനത്തല്ലതീ ഖബ്ലഹു, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ പ്രിയമുള്ളവർ, ഇതെല്ലാം പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട സുന്നത്ത് നോമ്പുകളാണ്. പ്രത്യേകം ഹറാമായ അല്ലെങ്കിൽ വിരോധിക്കപ്പെട്ട ചില സമയങ്ങളുണ്ട്. ഉദാഹരണത്തിന് അയ്യാമു തശ്രീഖിൻ്റെ ദിവസം, അതുപോലെ തന്നെ ഈദിൻ്റെ ദിവസങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിൽ ഹൈലുള്ള നിഫാസുള്ള സമയങ്ങളിൽ, അതുപോലെ തന്നെ തുടർച്ചയായി മുറിക്കാതെ തുടർച്ചയായി ദിവസവും നോമ്പെടുക്കുന്നൊരവസ്ഥ, അതുപോലെ തന്നെ 2 ദിവസം ഒക്കെ മുറിക്കാതെ അടുപ്പിച്ച് നോമ്പെടുക്കുന്ന ഒരവസ്ഥ, അതുപോലെ വെള്ളിയാഴ്ച മാത്രം പ്രത്യേകമാക്കി നോമ്പെടുക്കുന്ന അവസ്ഥ, ഈ നോമ്പുകളെല്ലാം ഒഴിവാക്കേണ്ടതാണ്. ഇതെല്ലാം വിരോധിക്കപ്പെട്ടതാണ് എന്നതൊഴികെ മറ്റുള്ള ദിവസങ്ങളിൽ നമുക്ക് നോമ്പ് അനുവദനീയമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യം കൃത്യമായി പഠിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ജീവിത പാഠങ്ങൾ. വിഷയം കൈകാര്യം ചെയ്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
6: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഖുർആൻ പാഠങ്ങൾ, ഈമാൻ ഉറക്കാത്തവൻ്റെ അടയാളങ്ങൾ. പ്രാമാണികമായ സംസാരങ്ങളുമായി നമ്മോടൊപ്പം സിറാജുലിസ്ലാം ബാലുശ്ശേരി.
7: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാഹ് അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയുടെ മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയത്തിൽ ഈമാൻ രൂഢമൂലമായിട്ടില്ലെങ്കിൽ, ശരിയായ തൗഹീദ് ഹൃദയത്തിൽ ഉറച്ചിട്ടില്ലെങ്കിൽ, അത്തരം ആളുകൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പതറിപ്പോവുകയും തെറ്റായ വിശ്വാസങ്ങളിലേക്ക് ആരാധനകളിലേക്ക് അവർ മടങ്ങിപ്പോവുകയും ചെയ്യും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു ആശയം കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്ന ചില ഖുർആനിക വചനങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. പരിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 11, 12, 13 വചനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമിനന്നാസ്, മനുഷ്യരിൽ ചില ആളുകളുണ്ട്, മൻ യഅബുദുല്ലാഹ്, അവർ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവരാണ്, അലാ ഹർഫിൻ, ഒരു അറ്റത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഞാണിന്മേൽ നിന്നുകൊണ്ട് അവർ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഉറച്ച രൂപത്തിലല്ല ആ ഇബാദത്ത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫഇൻ അസാബഹു ഖൈറുനി തുമഅന്നബി, അവർക്ക് വല്ല ഖൈറും ബാധിച്ചാൽ അവർ സമാധാനമടയും, അഥവാ അല്ലാഹുവിനെ ആരാധിക്കുന്നതിൽ അവർ തുടർന്ന് കൊണ്ടിരിക്കും. കാരണം അവർക്ക് ഖൈറുകളാണ്, പ്രത്യേകിച്ച് പരീക്ഷണങ്ങളൊന്നുമില്ല. അത്തരം സന്ദർഭത്തിൽ അവർ സമാധാനമടയുകയും അല്ലാഹുവിനെ ആരാധിക്കുന്നത് അവർ തുടരുകയും ചെയ്യും. എന്നാൽ വഇൻ അസാബത്തുഹു ഫിത്നതുനിൻ ഖലബ അലാ വജ്ഹി, എന്നാൽ അവന് ഒരു ഫിത്ന ബാധിച്ചാലോ, ഇൻ ഖലബ അലാ വജ്ഹി, അയാൾ തൻ്റെ മുഖം കുത്തി തിരിഞ്ഞു കളയുന്നു. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് ക്ഷമകേട് കാണിക്കുകയും, അല്ലാഹുവിനെ ഇനി ആരാധിച്ചിട്ട് കാര്യമില്ല, ഇനി ഞാൻ മറ്റു വല്ല മാർഗവും തേടട്ടെ എന്ന് കരുതിയിട്ട് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവസ്ഥയിൽ നിന്ന് അയാൾ മാറുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അവർ ഒരു ഉറപ്പില്ലാത്ത രൂപത്തിൽ ഒരു വക്കത്ത് നിന്നുകൊണ്ടാണ് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്. ഖൈറുകൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ച് വലിയ വ്യതിയാനങ്ങളൊന്നുമില്ലാതെ അവർ നിലകൊള്ളുന്നു. എന്നാൽ ഒരു പരീക്ഷണം വരുമ്പോഴാണ് അവരുടെ തനിനിറം പുറത്തേക്ക് വരുന്നത്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അവനിൽ ഭരമേൽപ്പിക്കുന്ന ആളുകളിൽ കാണേണ്ടുന്ന ഒരു സ്വഭാവഗുണവും അവരിൽ കാണുന്നില്ല. അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കി അവൻ മാത്രമാണ് ആരാധ്യനെന്ന് അടിയുറച്ചു വിശ്വസിച്ച് അത് ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയ ഒരാൾ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിൽ മാത്രമേ ഭരമേൽപ്പിക്കുകയുള്ളൂ. അതിൽ അയാൾ സംതൃപ്തനായിരിക്കും. അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്നതുവരെ അയാൾ അങ്ങേയറ്റത്തെ ക്ഷമ കൈക്കൊള്ളുന്നവനായിരിക്കും. സൃഷ്ടികളിലേക്ക് തിരിഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്ന തിരിച്ചറിവാണ് അയാളെ ഏകദൈവ ആരാധകനാക്കി മാറ്റിയത്. ഇതാണ് അറിഞ്ഞുകൊണ്ട് തൗഹീദ് സ്വീകരിച്ച ഒരാളുടെ ജീവിതത്തിലെ അവസ്ഥ. എന്നാൽ തൗഹീദ് എന്താണ് എന്ന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കാതെ ചില കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നുമില്ലെങ്കിൽ അവർ ആ നില തുടരും. എന്നാൽ ഒരു പരീക്ഷണം വന്നാലോ അവർക്ക് ഒരിക്കലും അള്ളാഹുവിലുള്ള ഒരു തവക്കുൽ എന്നുള്ള ഒരു ചിന്ത കടന്നു വരികയില്ല. ആ തവക്കുലിൻ്റെ ഭാഗമായി ഉണ്ടാകാവുന്ന അങ്ങേയറ്റത്തെ യക്കീൻ, ഉറപ്പ്, അതവർക്കുണ്ടാവുകയില്ല. അതേപോലെ തന്നെ ആ ഒരു സബർ, ക്ഷമ, അതും അവർക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്യും? അവർക്കൊരു പരീക്ഷണം വന്നാൽ വഇൻ അസാബത്തുഹു ഫിത്നതുനിൻ ഖലബ അലാ വജ്ഹി, അവർ അവരുടെ മുഖങ്ങളിൽ തിരിഞ്ഞു കളയുന്നതാണ്. ഖസിറത് ദുനിയാ വല്ലാഖിറ, അവർക്ക് ഈ ലോകവും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇവിടെ പരീക്ഷണങ്ങളും ഫിത്നകളും. എന്നാൽ അതിനെ ക്ഷമയോടുകൂടി തരണം ചെയ്ത് പരലോകത്ത് നന്മ നേടിയെടുത്തോ? ഇല്ല. അങ്ങനെ ഈ ലോകത്തും പരീക്ഷണം, പരലോകത്തും പരീക്ഷണം. ഖസിറത് ദുനിയാ വല്ലാഖിറ, ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാകുന്നു വ്യക്തമായ നഷ്ടം. ഏറ്റവും വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ രണ്ട് ലോകവും നഷ്ടപ്പെടലാണ്. അപ്പോൾ ശരിയായ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കാതെ ആരാധിക്കുന്ന ആളുകളൊക്കെ, അവർക്കൊരു പരീക്ഷണം വന്നാൽ അവർ തെറ്റായ ആദർശങ്ങളിലേക്ക് വ്യതിചലിച്ചു പോകും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല 12-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, യദുഉ മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹു വമാ ലാ യൻഫഉ ദാലിക ഹുവദ്ദലാലുൽ ബഈദ്. അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ആരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? മാ ലാ യദുറുഹു, അവർക്ക് യാതൊരു ഉപദ്രവവും ചെയ്യാൻ കഴിയാത്ത, അതേപോലെ തന്നെ വമാ ലാ യൻഫഉ, അവർക്ക് യാതൊരു ഉപകാരവും ചെയ്യാൻ കഴിയാത്തവരെയും. അപ്പോൾ യാതൊരു നിലക്കും ഉപദ്രവിക്കാനോ യാതൊരു നിലക്കും ഉപകാരം ചെയ്യാനോ സാധിക്കാത്ത സൃഷ്ടികളെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ദാലിക ഹുവദ്ദലാലുൽ ബഈദ്, അത് ഏറ്റവും വലിയ വഴികേടാണ്. നോക്കൂ നിങ്ങൾ, അവർ ആരാധിച്ചുകൊണ്ടിരുന്നത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ ഉപകാരവും ഉടമപ്പെടുത്തുന്നത് അള്ളാഹുവാണ്, എല്ലാ ഉപദ്രവങ്ങളും ഉടമപ്പെടുത്തുന്നത് അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമാണ് ശരിയായ നിലക്ക് ഉപകാരം ചെയ്യാനും ഉപദ്രവം ചെയ്യാനും സാധിക്കുന്നത്. അതെല്ലാം അള്ളാഹുവിൻ്റെ അധീനതയിലാണ് എന്നതാണ് ഈ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം. എന്നാൽ അങ്ങനെയുള്ള അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു പരീക്ഷണം വരുമ്പോഴേക്ക് അയാൾ എന്താണ് ചെയ്യുന്നത്? സത്യത്തിൽ അയാൾ ശരിക്കും അള്ളാഹുവിനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നത് അയാൾ തുടരുകയും അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും അവനോട് ഇസ്തിയാനയും ഇസ്തിഗാസയും നടത്തുകയുമായിരുന്നു അയാൾ ചെയ്യുക. എന്നാൽ മറിച്ച് അയാൾ എന്താണ് ചെയ്തത്? ഉപകാരവും ഉപദ്രവവും ഉടമപ്പെടുത്തുന്നവൻ ആരാണോ ആ അള്ളാഹുവിനെ മാറ്റി നിർത്തി ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത, ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയാത്ത നിസ്സാരരായ സൃഷ്ടികളിലേക്ക് അവർ തിരിയുന്നു. യദുഉ മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹു വമാ ലാ യൻഫഉഹു ദാലിക ഹുവദ്ദലാലുൽ ബഈദ്. മാത്രമല്ല 13-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, യദുഉ ലമൻ ദറുഹു അഖറബു മിൻ നഫഇ, ഉപകാരത്തേക്കാൾ കൂടുതൽ ഉപദ്രവമുണ്ടാകുന്നത് ആരിൽ നിന്നാണോ അവരെയാണ് അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. ലബിസൽ മൗല വലബിസൽ ആശീർ, അവർ എത്ര മോശമായ രക്ഷാധികാരി, എത്ര മോശമായ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ബഹുദൈവാരാധനയിലൂടെ ഉണ്ടാകുന്നത് എന്താണ്? ഉപദ്രവമാണ്, ഉപകാരമല്ല. അപ്പോൾ തങ്ങൾക്ക് ഉപകാരം കിട്ടുമെന്ന് കരുതിക്കൊണ്ട് അവർ ചെയ്യുന്നതെന്താണ്? ഏറ്റവും വലിയ ഉപദ്രവം തങ്ങൾക്കുണ്ടാകുന്ന, നരകത്തിൽ എന്നെന്നും പ്രവേശിപ്പിക്കപ്പെടുന്ന, സ്വർഗം നിഷിദ്ധമാക്കപ്പെടുന്ന, പാപങ്ങൾ ഒരു നിലക്കും പൊറുക്കപ്പെടാത്ത അത്രയും വലിയ ഉപദ്രവകരമായ ഒരു കാര്യത്തിലേക്കാണ് അവർ ശിർക്കിലൂടെ, ബഹുദൈവാരാധനയിലൂടെ നീങ്ങുന്നത്. ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്നത് അവർ ഒഴിവാക്കുകയും ചെയ്യുന്നു. ഇത് യഥാർത്ഥത്തിൽ ശരിയായ വിശ്വാസം ഹൃദയത്തിലേക്ക് ഇറങ്ങാത്തതുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് ഒരു ഹർഫിൽ

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ

0: സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സുഹൃത്ത് ശ്രദ്ധിച്ചിരുന്നോ എന്നറിയില്ല, ആലുവയിലാണ് തോന്നുന്നത്. ഒരന്ധയായ ഭാര്യയും അവരുടെ കൂടെ ഒരു മധ്യവയസ്ക്ക് പിന്നിട്ടിട്ടുള്ള അവരുടെ ഒരു ഭർത്താവും ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും രണ്ട് കുട്ടികൾ അവരെ കൊണ്ട് ഓരോ അമ്പലത്തിലൂടെയും കയറിപ്പോയി. അവസാനം പോലീസ് സ്റ്റേഷനിലും കയറിപ്പോയിട്ടുണ്ട്. അവസാനം അവർ പുഴയിലിറങ്ങി മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തൊരു വാർത്ത ഉണ്ടായിരുന്നു അടുത്ത്. ഭയങ്കര ഒരു നമ്മളെ ഹൃദയം എന്താ പറയുക പിടിച്ചുളക്കുന്നൊരു വാർത്ത കിട്ടത് ഒരുപാട് ഉണ്ടാവലുണ്ട്. അങ്ങനത്തെ ആത്മഹത്യകളൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ അവർ അതിനെക്കുറിച്ച് ഒരാൾ എഴുതിയിട്ടുള്ളൊരു കുറിപ്പുണ്ട്. അത് നമുക്ക് കുറച്ച് കാര്യങ്ങളിൽ ആ കുറിപ്പിനോടനുബന്ധിച്ച കാര്യങ്ങൾ ചിന്തനീയമായിട്ടുള്ളതാണ്. കുറിപ്പ് ഞാനൊന്ന് വായിക്കാം. ദൈവമേ, ഞാൻ കണ്ടുമുട്ടുന്ന മനുഷ്യർക്ക് എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ ശനിയാഴ്ച ആലുവ SP ഓഫീസിൽ അഥവാ 26/2026 എനിക്കൊരു ആവശ്യത്തിന് പോകേണ്ടതുണ്ടായിരുന്നു. SPയെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് കാഴ്ചയില്ലാത്ത ഭാര്യയും തൻ്റെ രണ്ടു മക്കളെയും കൂട്ടി അയാൾ വിസിറ്റേഴ്സ് റൂമിലേക്ക് കയറി വന്നത്. വന്നപാടെ ഭാര്യയെ അയാൾ ഒരു കസേരയിലിരുത്തി. ആൺകുട്ടി അയാളുടെ തോളിൽ ചാഞ്ഞു കിടക്കുകയായിരുന്നു. അവന് ചെറിയ പനിയുണ്ടായിരുന്നു. ഭാര്യയുടെ കയ്യിലൊരു ബാഗും അയാളുടെ കയ്യിലൊരു കവറുമുണ്ടായിരുന്നു. പെൺകുട്ടി വളരെ ആക്റ്റീവായിരുന്നു. അവൾ അവിടെയും ഇവിടെയുമൊക്കെ ഇങ്ങനെ ഓടി നടന്നു. ഒരു കസേരയിൽ നിന്നും മറ്റൊരു കസേരയിലേക്ക് ചാടിച്ചാടി നടന്നു. അവളെ നോക്കി ഞാൻ ചെറുതായി ചിരിച്ചു. അവളും അവളുടെ കയ്യിലിരുന്ന ആ ബാലരമ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നതോടെയാണ് അവൾ എന്നോട് കൂട്ടായത്. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അത് വായിക്കാൻ തുടങ്ങി. ഒടുവിൽ അവളുടെ അമ്മയുടെ ബാഗിൽ നിന്ന് പേന എടുത്തു കൊണ്ടുവന്ന് ഒരു നോട്ടീസിനുള്ളിലെ കണക്കുകൾ അവളും ഞാനും കൂടി കൂട്ടി എഴുതാൻ തുടങ്ങി. ഒരു കണക്ക് അവൾ ചെയ്യുമ്പോൾ അടുത്തത് ഞാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വലിയ കൂട്ടുകാരായി മാറി. ഇതിനിടയിൽ അച്ഛൻ്റെ കയ്യിലിരുന്ന ചെറിയ കുപ്പിയിലെ ജ്യൂസ് അവൾ വാങ്ങി കുടിച്ചു. മുഴുവൻ കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ടും അവൾ കുടിച്ചില്ല. ഉണ്ണിക്ക് വേണം എന്നവൾ. അവന് പനിയാണ് എന്ന് അച്ഛൻ പറഞ്ഞിട്ടും അവളത് ബാക്കി വെച്ചു. വീണ്ടും എൻ്റെ അടുക്കൽ വന്ന് കളിക്കുന്നതിനിടയിൽ ആ അച്ഛൻ എന്നോട് ചോദിച്ചു, ടീച്ചറാണോ എന്ന്. ഞാൻ അതേയെന്ന് ഉത്തരം പറഞ്ഞു. ഞങ്ങൾ വീണ്ടും പലതും സംസാരിച്ചിരുന്നെങ്കിലും അവരുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ ചോദിച്ചില്ല. എനിക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാവാം ഞാൻ ചോദിക്കാതിരുന്നത്. ഞാനും അവളും തമ്മിലുള്ള കളി കണ്ടിട്ടാവണം. അപ്പുറത്തെ സീറ്റിലിരുന്ന സ്ത്രീ എന്നോട് ചോദിച്ചു, പരിചയക്കാരാണോ? അല്ല, ഇപ്പോൾ കണ്ടതേയുള്ളൂ എന്ന് ഞാൻ ഉത്തരം നൽകി. SP അവരെ ഉള്ളിലേക്ക് വിളിച്ച സന്ദർഭത്തിൽ, ഞങ്ങൾ സാറിനെ കണ്ടിട്ട് വരട്ടെ എന്ന് ആ മിടുക്കി പെൺകുട്ടി എന്നോട് പറഞ്ഞിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ തുള്ളിച്ചാടിപ്പോയി. അച്ഛൻ കവറിവിടെ ഇരിപ്പുണ്ട്, നോക്കണേയെന്ന് മനേഷേട്ടനോട് പറഞ്ഞു. ഹന്ന എന്നായിരുന്നു അവളുടെ പേര്. രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇംഗ്ലീഷ് അക്ഷരങ്ങൾ നന്നായി വായിക്കാമായിരുന്നെങ്കിലും മലയാളം വാക്കുകൾ കൂട്ടിച്ചേർത്ത് വായിക്കാൻ അവൾക്ക് കുറച്ച് പ്രയാസമുണ്ടായിരുന്നു. ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പറയുന്ന സമയത്ത് അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ ടീച്ചർ അങ്ങനെയല്ലോ പറഞ്ഞു തന്നത് എന്ന്. ആഹാ, എങ്കിൽ ആ ടീച്ചർ എനിക്കൊന്ന് കാണണമല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാനും അവളും കൂടി ഒരുമിച്ച് ചിരിച്ചു. പിന്നീട് ഞങ്ങളും എസ് പിയെ കണ്ടതിനു ശേഷം താഴത്തെ വിസിറ്റിംഗ് റൂമിലേക്ക് വന്നു. ആ സമയത്ത് അവരും അങ്ങോട്ട് കടന്നു വന്നു. ആ അച്ഛൻ കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാർ വന്ന് ഫുഡ് കഴിക്കാൻ വാടാ എന്ന് വിളിച്ചപ്പോൾ വേണ്ട എന്ന് അയാൾ പറഞ്ഞു. പക്ഷേ പോലീസുകാരൻ നിർബന്ധിച്ച് അവരെയും കൂട്ടി പുറത്തേക്ക് പോയി. ഞങ്ങൾക്ക് പോകേണ്ട സമയം ആയപ്പോഴേക്കും അവൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ടീച്ചറെ ടീച്ചറെ, പോവാണോ? ടാറ്റ എന്നൊക്കെ പറഞ്ഞാണ് അവൾ യാത്ര പറഞ്ഞത്. ഇപ്പോൾ ആ കുടുംബം ഒന്നാകെ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് ഞാൻ കേൾക്കുന്നത്. എന്തൊരു വിധിയാണിത്! ജീവിക്കാൻ വേണ്ടി ആ മനുഷ്യൻ എത്രമാത്രം പൊരുതിയിട്ടുണ്ടാവും! എവിടെയെല്ലാം അന്ധയായ ഭാര്യയും മക്കളെയും കൂട്ടി കയറി ഇറങ്ങിയിട്ടുണ്ടാവും! വാടക വീട് നഷ്ടപ്പെട്ടെന്നും തെരുവിലായിരുന്നു കിടന്നതെന്നും അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായിരുന്നു. കുറച്ചു സമയത്തെ പരിചയം മാത്രമാണെങ്കിലും എത്ര വലിയ സ്നേഹമാണ് ആ കുഞ്ഞെനിക്ക് സമ്മാനിച്ചത്! വീണ്ടും എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. സഹിക്കാൻ കഴിയാതെ പോയ എൻ്റെ നിസ്സഹായമായ ജീവിതത്തെ ഓർത്ത് എന്ന് ഒരാൾ എഫ് ബിയിൽ പോസ്റ്റിട്ടതാണ്. ഈ പോസ്റ്റിൽ കാരണം മനസ്സിലായല്ലോ. നമ്മളതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു. ഇവർ ഈ ഭാര്യയും ഇരുണ്ട കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ നടന്നു പോവുക പല സ്ഥലങ്ങളിലേക്കും, പിന്നെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുക. അപ്പോൾ എന്തിനാണ് നമുക്ക് ശരിക്ക് മനുഷ്യന് ആകെ തകർന്നു പോകുന്ന നിമിഷങ്ങൾ? അപ്പോൾ അതിൻ്റെ കമൻറ്റുകൾ ഇങ്ങനെ വായിച്ചു, എന്തിനാണ് ഇപ്പോൾ കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത്? കാരണം ആത്മഹത്യ ചെയ്യാൻ അത്രയും പ്രയാസകരമായ കാര്യം ഇവിടെ ഉണ്ടോ? വീടില്ല, വാടക വീട് കൊടുക്കുന്ന, വാടക വീടില്ലെങ്കിൽ പുറത്ത് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ എന്നൊക്കെയാണ് കമൻറ്റുകളുള്ളത്. പക്ഷെ മനുഷ്യൻ്റെ സാധാരണഗതിയിലുള്ള മാനസികാവസ്ഥ വെച്ചിട്ട് ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പലപ്പോഴും മനുഷ്യന് കഴിയാതെ വരുന്നു. പക്ഷെ അതിനൊക്കെ അതിജയിക്കാൻ കഴിയുന്നത് ശരിക്ക് ഈ ലോകത്തെ മാത്രം ജീവിതമുള്ളൂ എന്ന് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ജീവിതം ഉണ്ട് എന്നുള്ളതും എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് അവസ്ഥയെ തരണം ചെയ്യാൻ പറ്റും? പക്ഷെ ഒരു വിശ്വാസിയാണെങ്കിൽ പോലും പലപ്പോഴും അവരും ഈ ഘട്ടത്തിൽ പരാജയപ്പെടുന്നത് പിശാചാവനെ എത്തിക്കുന്ന അത് ബ്ലെയിം ചെയ്തിട്ടാണല്ലോ. അപ്പം നമ്മൾ ഇവിടെ നമുക്കെന്താ ഇതിൽ ചിന്തിക്കാനുള്ളത്? നമ്മുടെ ലൈഫ് ഏത് ഇന്നുള്ളത് പോലെ ആവില്ല നാളെ. അപ്പം അവിടെ നമ്മൾ നമ്മളായിട്ട് ഒതുങ്ങിപ്പോകുന്ന, നമ്മൾ പ്രയാസത്തിൽ വിടുന്ന സമയത്ത് പഠിച്ചവനെ, നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ടും നിന്നിൽ അഭയം കിട്ടാനുള്ള ഒരു തൗഫീക്ക് എനിക്ക് തരണേ, നമ്മളെ മനസ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന മുൻകൂട്ടി തന്നെ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പം അവർ വിശ്വാസികളല്ല, പക്ഷെ അവരുടെ വിശ്വാസം അനുസരിച്ച് ഓരോ ദൈവത്തിൻ്റെ അവർ കാണുന്ന അവരുടേതായ ദൈവസങ്കല്പമുണ്ടല്ലോ. പിന്നെ ക്ഷേത്രങ്ങൾ അവിടെയൊക്കെ അവർ പോയിട്ടുണ്ട്. ഒരു ദൈവവും തുണച്ചില്ല എന്നാണ് മറ്റേ ഇതിൽ കാണുന്നത്. പക്ഷേ നമ്മളവിടെ എന്താണ്, എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്?
3: ഈ ഒരു സിറ്റുവേഷനിലെ ഞാനൊരിക്കൽ, ഞങ്ങൾ സുബഹിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സുഹൃത്ത് ചെവിയിൽ വന്നിട്ട് പറഞ്ഞു, നമ്മളെ ഈ തൊട്ടടുത്ത ജംഗ്ഷനിലുള്ള ഒരു വാടക സ്റ്റോർ നടത്തുന്ന ഒരു സുഹൃത്തുണ്ട്, ആള് ഇന്ന് പുലർച്ചെ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഷോക്കായി. പിന്നെ പറഞ്ഞത് ഓൻ സ്വന്തം തീരുമാനമെടുത്തതാണെന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് വേറെ സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, സംഭവം ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ അത് നല്ല ധൈര്യമുള്ള ആളുകൾക്ക് അത് സാധിക്കുള്ളൂ. കാരണം എന്നിട്ട് ഞങ്ങളൊക്കെ അവൻ്റെ മുഖത്ത് നോക്കി, എന്താ അങ്ങനെ പറയണേ? കാരണം ജീവിതത്തിൽ ജീവിച്ചു പോവാൻ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രതിസന്ധി ഘട്ടത്തിൽ കുറേ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ടൊരു ധൈര്യം ഉണ്ടല്ലോ. ആത്മഹത്യ ചെയ്യാൻ സമയത്ത് അവർ കാണിക്കുന്ന ധൈര്യത്തിൻ്റെ ഒരു ചെറിയൊരു ശതമാനം മതി
2: ജീവിക്കാൻ. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്.
3: അദ്ദേഹം അത് പറഞ്ഞ ഒരു സെക്കൻഡ് മുതൽ സ്റ്റക്കായി പോയി. അപ്പോഴാണ് ശരിക്കും അവനെക്കുറിച്ച് സാധാവ് തോന്നിയത്. ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ ഒരു അനുഭവക്കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലായത് അതുതന്നെയാണ്. ജീവിക്കാൻ ഒരുപാട് പ്രതിസന്ധികളെ നമ്മൾ ഓരോ ദിവസവും നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ആത്മഹത്യ ചെയ്യാനുള്ള ആ ഒരു തൻ്റെടുണ്ടല്ലോ, ആ ഒരു തൻ്റെടത്തിൻ്റെ എത്രയോ ചെറിയൊരു ശതമാനം മതി സുഖമായിട്ട് പ്രതിസന്ധികളെ.
2: പക്ഷെ അത് തൻ്റെടം അവിടെ വരണമെന്ന് വെച്ചാൽ നമുക്കൊരു എന്താ പറയുക, ആ സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിയാതെ വരിക എന്നാൽ അത് അതിജീവിക്കാനുള്ള ശക്തി പ്രകൃതിയ മനുഷ്യൻ ആ സാഹചര്യത്തിലില്ല. പിന്നെ ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ്? പടച്ചുള്ള വിശ്വാസം കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. ആ വിശ്വാസം നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് മോമിൻ, ഒരു മുസ്ലിം അയാൾ പോലും ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത് ആ വിശ്വാസം ഇല്ലാതാക്കുക എന്നുള്ളതാണ് പിശാ ജയിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഇതേന്ന് പറയാനുള്ളൂ, നമ്മളുടെ ഫ്യൂച്ചറിൽ നമ്മൾ ഏത് സാഹചര്യത്തിലെത്തിയാലും കഴിഞ്ഞാലും പടച്ചോനെ തന്ന ആയുസിനെ അതിനെ അല്ല എടുക്കുമ്പോൾ അല്ലേ ആ നിലക്ക് അതിനെത്തിക്കാൻ, അത് അങ്ങേയറ്റം മുട്ടിക്കാനുള്ള ഒരു തോഫീക്ക് തരണേ, അതിനെ ധീരമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള തോഫീക്ക് കിട്ടണേ എന്നുള്ള നിരന്തരമായ പ്രാർത്ഥന തന്നെയാണ് നമുക്ക് വേണ്ടത്.
4: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽഇജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽഇജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ റിയാലുസ്സാലിഹീൻ. ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാലുസ്സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള പ്രോഗ്രാം. ഇന്നത്തെ റിയാലുസ്സാലിഹീനിൽ ഭരണാധികാരിയെ അനുസരിക്കുക എന്ന ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു മുജീബ് റഹ്മാൻ സലാഹി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലൽ തമ്മാനിൽ അക്മലാനി വഅലൽ മബ്ഊത് റഹ്മത്തു ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ കാലശേഷം അസറത്ത് പ്രകടമാകും, അസറത്തുണ്ടാകും, തീർച്ചയായും അതുണ്ടാകും. അതേപോലെ നിങ്ങൾക്ക് അനിഷ്ടകരമായ, നിങ്ങൾ വെറുക്കുന്ന, നിങ്ങൾക്ക് അപരിചിതമായ കാര്യങ്ങളും ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസാണ് നാം പഠനവിധേയമാക്കുന്നത്. ഈ ഹദീസിനെ സംബന്ധിച്ച് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം അത് സത്യസന്ധമാണ്, അത് യാഥാർത്ഥ്യമാണ് എന്നതിനുള്ള ഒരു തെളിവ് കൂടിയാണ് ഈ ഹദീസ്. അഥവാ വരാനിരിക്കുന്ന ഒരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറപ്പിച്ചു പറയുന്നത്. തൻ്റെ കാലശേഷം തീർച്ചയായും ഉണ്ടാകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന്, അസറത്തുണ്ടാകുമെന്ന് പറഞ്ഞു; രണ്ട്, നിങ്ങൾക്ക് അനിഷ്ടകരമായ, അപരിചിതമായ, നിങ്ങൾ വെറുക്കുന്ന കാര്യങ്ങളും ഉണ്ടാകും എന്നാണ്. പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ ഈ സംഭവങ്ങൾ ഉണ്ടായി, സ്വാർത്ഥതയുണ്ടായി, ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, അവർ വെറുക്കുന്ന കാര്യങ്ങൾ ഉണ്ടായി. ആ വെറുക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ചില ഭരണാധികാരികൾ നമസ്കാരം അതിൻ്റെ സമയം തെറ്റിച്ചുകൊണ്ട് നിർവഹിക്കുന്ന സമ്പ്രദായം. ഓരോ നമസ്കാരങ്ങളെയും അത് പിന്തിപ്പിക്കുക, കാരണങ്ങളില്ലാതെ പിന്തിപ്പിക്കുക. ജുമാ നമസ്കാരത്തെ അസർ നമസ്കാരത്തിൻ്റെ സമയമാകുന്നതുവരെ പിന്തിപ്പിക്കുക. അതേപോലെ ജമാഅത്ത് നമസ്കാരങ്ങളെ പിന്തിപ്പിക്കുക. അസർ ജമാഅത്തിനെ മഗ്രിബ് നമസ്കാരത്തിൻ്റെ സമയം ആകുന്നതുവരെ പിന്തിപ്പിക്കുക. ഈ രീതിയിലുള്ള നിങ്ങൾക്ക് അപരിചിതമായ കാര്യങ്ങൾ ഉണ്ടാകും എന്ന് സ്വഹാബത്തിന് അഭിസംബോധന ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ കാര്യങ്ങൾ അത് പ്രവാചകൻ്റെ മുഅ്ജസത്തിൽപ്പെട്ടതാണ് എന്നാണ്. കാരണം ഈ വരാനിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും ഉണ്ടാകും എന്നെങ്ങനെയാണ് പ്രവാചകൻ ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നത്? ഗൈബ് അല്ലാഹുവിന് മാത്രമല്ലേ അറിയൂ. കുല്ലാ യഅലമു മം ഫിസ് സമാവാതി വൽ അർളി അൽ ഗൈബ ഇല്ലല്ലാ. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവർ അദൃശ്യമറിയുകയില്ല, അല്ലാഹു മാത്രമാണ് അദൃശ്യമറിയുന്നവൻ എന്നാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെയാണ് ഈ വരാനിരിക്കുന്ന കാര്യങ്ങളെ ഇത്ര ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവിൽ നിന്ന് അറിവ് ലഭിക്കുന്നു, വഹി ലഭിക്കുന്നു, അദ്ദേഹം തന്നിഷ്ടപ്രകാരം പറയുന്ന കാര്യങ്ങളല്ല ഇത്, ഇത് വഹിയാണ്, ദിവ്യ സന്ദേശമാണ് എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പൂർണ്ണമായും പരമസത്യസന്ധൻ തന്നെയാണ് എന്നെല്ലാം ഈ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ടാണ് പല പണ്ഡിതന്മാരും ഈ ഹദീദിനെ ദലായിലുൻ നുബുവ്വ, പ്രവാചകന്റെ നുബുവ്വത്ത് അതിനുള്ള രേഖയായി ഇത്തരം കാര്യങ്ങൾ തെളിവായി പണ്ഡിതന്മാർ ഉദ്ധരിക്കുവാനുള്ള കാരണം അതാണ്. അപ്പം അതാണ് ഈ ഹദീദിലെ ഒരു കാര്യമായി, ഒരു പ്രധാന കാര്യമായി നമ്മൾ അറിയേണ്ടത്. രണ്ടാമതായി, ഭരണാധികാരികളുടെ പക്കൽ നിന്ന് ദീനീ വിരുദ്ധമായ പല കാര്യങ്ങളും ഉണ്ടായേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് അവൻ സ്വീകരിക്കേണ്ടുന്ന നിലപാടുകൾ എന്താണ് എന്നും ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഭരണാധികാരികളിൽ ദോഷങ്ങൾ പ്രകടമാകുമ്പോൾ അവർക്കെതിരെ പരസ്യമായി രംഗത്ത് വരുന്നത് ദീൻ അനുവദിച്ചിട്ടുള്ള കാര്യമല്ല. അവർക്കെതിരെ പരസ്യമായി രംഗത്ത് വരണമെങ്കിൽ കുഫുറും ബവാഹ്, വ്യക്തമായ സ്പഷ്ടമായ സത്യനിഷേധവും ശിർക്കുമെല്ലാം അവരിൽ നിന്ന് പ്രകടമാകുമ്പോഴേ അവർക്കെതിരെ രംഗത്ത് വരാൻ, പരസ്യമായി രംഗത്ത് വരുവാൻ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. അതല്ലാത്ത പല ദോഷങ്ങളും അവരിൽ ഉണ്ടെങ്കിലും അവിടെയെല്ലാം ഒരു വിശ്വാസി എന്ന നിലക്ക് അവൻ്റെ ബാധ്യത അഥവാ ഭരണാധികാരിയെ അനുസരിക്കുക, നന്മയുടെ കാര്യത്തിൽ അവരെ അനുസരിക്കുക, തങ്ങൾക്ക് കിട്ടുവാനുള്ള അവകാശങ്ങൾ അല്ലാഹുവിനോട് അത് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന വഴി ഈ ഭരണാധികാരിയുടെ മനസ്സ് മാറാം. അല്ലാഹു തആല നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ അവരിലൂടെ അല്ലാഹു തആല നമുക്ക് നൽകിയേക്കാം. അതാണ് ചെയ്യേണ്ടത്, അല്ലാതെ അവർക്കെതിരെ രംഗത്ത് വരികയല്ല വേണ്ടത് എന്നതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത് കാണാം. യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഉലിൽ അംരി മിൻകും. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കണം, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെയും അനുസരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ മറ്റു ഹദീസുകളിൽ നിന്നെല്ലാം ബോധ്യപ്പെടുന്നത് പോലെ ഇന്നമ ത്വാഅത്തു ഫിൽ മഅറൂഫ്, അനുസരണം നന്മയിൽ മാത്രമാണ്. ലാ ത്വാഅത്തു ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, സ്രഷ്ടാവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിയെയും അനുസരിക്കേണ്ടതില്ല എന്ന ഹദീസെല്ലാം ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കേണ്ടതാണ്. എന്നാൽ അവരുടെ പിന്നിൽ നമസ്കരിക്കുക, അവരുടെ കീഴിൽ യുദ്ധത്തിന് ജിഹാദിന് പോകുക തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം അവരെ അനുസരിക്കേണ്ടതാണ്. ഈ ആയത്തിൽ നിന്നും ആ രീതിയിലുള്ള അവരോടുള്ള അനുസരണം ഏത് വിധമായിരിക്കണം എന്നത് അതീത് ഈ ആയത്തിൽ നിന്ന് വ്യക്തമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അഥവാ അല്ലാഹുവിനോടുള്ള അനുസരണവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുസരണവും അത് നിരുപാധികമാണ്. ഉലുൽ അംറിനോടുള്ള അനുസരണം അത് സ്വാഭാവികമാണ് എന്ന് പണ്ഡിതന്മാർ ഈ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തി വിശദീകരിച്ചിട്ടുണ്ട്. അതീതിലെ പദപ്രയോഗങ്ങളാണ് കാര്യമായും അവർ ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എടുത്തുദ്ധരിക്കുന്നത്. അല്ലാഹുവിനെ അനുസരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത്തിയു എന്ന് പറയുന്ന ആമിലിനെ, ക്രിയയെ ഇവിടെ പറഞ്ഞു. വത്തിയു റസൂല എന്ന് പറഞ്ഞുകൊടുത്തും ക്രിയെ പറഞ്ഞു, ആമിലിനെ പറഞ്ഞു. എന്നാൽ വ ഉലിൽ അംരി മിൻകും എന്ന് പറഞ്ഞിടത്ത് വത്തിയു ഉലിൽ അംരി മിൻകും എന്ന് പറഞ്ഞില്ല എന്നതാണ് തെളിവ്. ശുദ്ധ ഖുർആനിലൊരു കാര്യം പറഞ്ഞു എന്നത് ശ്രദ്ധേയമാകുന്നത് പോലെ തന്നെ എന്തുകൊണ്ട് അക്കാര്യം പറഞ്ഞില്ല എന്നതും പ്രസക്തമാണ്. അത്തിയുള്ളാഹ അത്തിയുർ റസൂല എന്ന രണ്ടിടത്തും അത്തിയു എന്ന പദം പറഞ്ഞത് പ്രസക്തമായതുപോലെ തന്നെയാണ് അത്തിയുലിലംബി ഉലിലംബി വിങ്കും എന്ന് പറഞ്ഞിടത്ത് അത്തിയു എന്ന് പറയാതിരുന്നത് അതും പ്രസക്തമാണ് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള അനുസരണം നിരുപാധികവും ഭരണാധികാരികളോടുള്ള അനുസരണം അത് സ്വാഭാവികവുമാണ് എന്നാണ്. എന്താണതിലെ ഉപാധി? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, മഅറൂഫായിരിക്കണം ആ വിഷയം, മഅറൂഫിലാണ് നമ്മളവരെ അനുസരിക്കേണ്ടത് എന്നതാണ് അതിലെ പ്രധാനമായ പാഠം എന്നത് ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കാം. വേറെയും ഹദീസുകളിലൂടെ ഇമാം ബുഖാരിയും ഒക്കെ ഉദ്ധരിക്കുന്ന വേറെയും ധാരാളം ഹദീസുകളിലൂടെ ഇക്കാര്യം ബോധ്യപ്പെടുന്നതാണ്. മറ്റൊരു കാര്യമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഭരണാധികാരികൾ നല്ല ഭരണാധികാരികളെ കിട്ടാൻ പ്രജകളും നന്നാവണം എന്നാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് ഖവാരിജുകളിൽപ്പെട്ട ഒരാൾ വന്ന് പറഞ്ഞു, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ ഭരണകാലത്ത് അവർക്കെതിരെ ആരോപണങ്ങളോ അവർക്കെതിരെ ജനങ്ങൾ തിരിയുകയോ ചെയ്യുന്ന ഒരു കാര്യമുണ്ടായിരുന്നില്ലല്ലോ. എല്ലാവരും അവരെ അനുസരിക്കുകയും നല്ല രീതിയിൽ അവരുമായി സഹകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ. നിങ്ങൾ ഭരണാധികാരിയായപ്പോൾ എന്താണ് ആളുകൾ നിങ്ങൾക്കെതിരെ തിരിയുന്നതും നിങ്ങളെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും എന്നൊക്കെ ഒരു ഖവാരിജുകളിൽപ്പെട്ട ഒരാൾ അലി റളിയല്ലാഹു അൻഹുവിനോട് സംസാരിച്ചു. എന്ന് പറഞ്ഞാൽ താങ്കൾ മോശമാണ് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. മഹാനായ അലി റളിയല്ലാഹു തആലാ അതിനോട് പ്രതികരിച്ചതായി പറയുന്നത്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ ഭരണകാലത്ത് ഞാനും അഥവാ അലിയും അലി റളിയല്ലാഹു അൻഹുവാകുന്ന ഞാനും എന്നെപ്പോലെയുള്ള ആളുകളുമായിരുന്നു അനുയായികൾ. എൻ്റെ അനുയായികളാകട്ടെ നിന്നെപ്പോലെയുള്ള, നീയും നിന്നെപ്പോലെയുമുള്ള ആളുകളാണ് എന്നാണ് അലി റളിയല്ലാഹു തആലാ അൻഹു പറഞ്ഞത്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം നിങ്ങൾ നന്നാകാത്തത് തന്നെയാണ് അതിൻ്റെ ഒരു കാരണം എന്ന് അലി റളിയല്ലാഹു തആലാ അൻഹു പറഞ്ഞു. ഇവിടെ അലി റളിയല്ലാഹു തആലാ അൻഹു തൻ്റെ ഭരണം മോശമാണ്, താൻ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളാണ് എന്ന് പറയുകയല്ല എന്ന് അതീതിൽ വ്യക്തമാണ്. മറിച്ച് അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു പ്രധാന പാഠം പ്രജകൾ നന്നാകുക എന്നതുകൂടെ രാജ്യത്ത് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവാൻ അനിവാര്യമാണ്. അതുകൊണ്ട് റായിയെ കൂടെ നന്നാവേണ്ടതുണ്ട്. വെറും റായി നന്നായാൽ മാത്രം പോരാ എന്നൊരു പാഠമാണ് മഹാനായ അലി റളിയല്ലാഹു തആലാ അൻഹു ഈ ഖവാരിജിനെ പഠിപ്പിച്ചത് എന്ന് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഈ അതീത് വിശദീകരിക്കുന്ന വേളയിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ അതീതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയല്ലോ, വതസ്അലൂനല്ലാഹല്ലദീ ലക്കും, നിങ്ങൾക്ക് അവകാശപ്പെട്ടത് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക, അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഭരണാധികാരിയുടെ മനസ്സ് മാറാനും അദ്ദേഹത്തിന് ഭക്തിയും തഖ്വയും ഒക്കെ ഉണ്ടാകുവാനും ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ മനസ്സിന് മാറ്റം വരുത്തും. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. ഏതായിരുന്നാലും നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക തന്നെ വേണമെന്നാണ്. സലഫുകളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞതായി തന്നെ നമുക്ക് കാണാം, ഉത്തരം കിട്ടുന്നൊരു പ്രാർത്ഥന നിനക്ക് ഞാൻ നൽകാമെന്ന് അള്ളാഹു എന്നോട് പറഞ്ഞാൽ ഞാൻ ആ പ്രാർത്ഥന ഉപയോഗിക്കുക ഭരണാധികാരികളുടെ മനസ്സ് നന്നാവാനും നല്ല രീതിയിൽ ഈ രാജ്യത്ത് ഭരണം നടത്തുവാനുള്ള തൗഫീഖ് അവർക്ക് കിട്ടുവാൻ വേണ്ടിയുമായിരിക്കും ഞാൻ ആ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തുക എന്ന് സലഫുകളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞതായി നമുക്ക് കാണാം. കാരണം ഒരു ഭരണാധികാരി നന്നാകുമ്പോൾ അത് ലോകം രാജ്യം മൊത്തം നന്നാകുവാൻ അത് ഹേതുവാകും എന്നതുകൊണ്ടാണ്. അപ്പോൾ ഏതായിരുന്നാലും ആ കാര്യങ്ങൾ പ്രാർത്ഥനയിലൂടെ ഈ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന ഉപദേശം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ ശരിയാമിതം പഠിച്ചു മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
8: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സ്വാലിഹീൻ. ഭരണാധികാരിയെ അനുസരിക്കുക ഈ വിഷയത്തിൽ റിയാദുസ് സ്വാലിഹീനിൽ വന്ന ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് മുജീബ് റഹ്മാൻ സ്വലാഹി.
9: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: പീസ് റേഡിയോയിൽ തുടർന്ന് കേൾക്കുക മധുരം ഖുർആൻ. സൂറ നൂഹ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് പാരായണം ചെയ്യുന്നു.
11: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: رب اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات ولا تزد الظالمين إلا تبارا.
1: നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ പാരായണം, ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ്, സൂറ നൂഹ്.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം? എങ്കിൽ ഹൃദയവസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. തക്കാളിപ്പനി അവതരിപ്പിക്കുന്നു, ഡോക്ടർ സാദിഖ് തിരൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. തക്കാളിപ്പനി ഈ കുട്ടികൾക്കിടയിലൊക്കെ കണ്ടുവരുന്ന ഒരു പനിയാണ് തക്കാളിപ്പനി. കുട്ടികളുടെ കൈകളിൽ ദേഹത്തൊക്കെ തക്കാളി പോലെ ഉള്ള ഒരു കുരുക്കളുണ്ടായി വരിക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചുവന്ന പാടുകളുണ്ടായി വരുന്ന ഒരു അസുഖമാണ്. ഇതൊരു വൈറൽ അസുഖമാണ്, വൈറസ് ആകുന്നു ഈ അസുഖം ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളവരിലേക്ക് പകരാനും സാധ്യതയുള്ള ഒരസുഖമാണ്. പൊന്തുന്നതിന് മുമ്പായി കൊണ്ട് ശക്തമായ ഒരു പനി നമുക്ക് കാണാം. റാഷസ് വരുന്നതിന് മുമ്പുള്ള ഈ പനി പലപ്പോഴും ഇത് എന്ത് പനിയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. പനി വന്നു കഴിഞ്ഞ് 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള റാഷുകൾ പൊന്തുന്നുണ്ടാവുക. ഭയങ്കരമായ ക്ഷീണമുണ്ടാവും, നിർജ്ജലീകരണം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം ധാരാളമായിക്കൊണ്ട് കുടിപ്പിക്കണം. ജലാംശം നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഈ ഒരു അസുഖം ഉണ്ടാക്കുന്നത് കോക്സാക്കി വൈറസിൽപ്പെട്ട കോക്സാക്കി വൈറസ് A16 ആണ് ഈ ഒരു തക്കാളിപ്പനി ഉണ്ടാക്കുന്നത്. ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസിൽപ്പെട്ട അതിൻ്റെ ഒരു വകഭേദം തന്നെയാണ് ഈ തക്കാളിപ്പനിക്ക് കാരണമായ വൈറസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് നമുക്കറിയാം, ഇത് കുട്ടികളിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് പകരുന്നത് കൊണ്ട് തന്നെ രോഗബാധിതരായ കുട്ടികളുടെ സ്പർശനത്തിലൂടെയും അവരുപയോഗിച്ചിട്ടുള്ള പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ ഇതിലൂടെയൊക്കെ മറ്റുള്ളവരുടെയൊക്കെ പകരാം. അതുകൊണ്ടത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ഡെങ്കിപ്പനിയോ ചിക്കൻഗുനിയോ ഒക്കെ ബാധിച്ച കുട്ടികളിലാണെങ്കിൽ അതിന് ശേഷമായിക്കൊണ്ട് ആഫ്റ്റർ എഫക്റ്റ് പോലെ ഇത്തരത്തിലുള്ള തക്കാളിപ്പനി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പനി ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൃത്യമായ ലക്ഷണങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ഏത് പനിയാണെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വയം ചികിത്സ നമ്മൾ ഒഴിവാക്കണം. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ചുവന്ന കുമിളകൾ, തക്കാളി പോലെയുള്ള തിണർപ്പും കുമിളകളും ചർമ്മത്തിൽ പ്രത്യക്ഷപ്പെടുക, ഉയർന്ന പനിയുണ്ടാകാം, നിർജ്ജലീകരണം ഉണ്ടാകും, ശരീരത്തിലെ ജലാംശം കുറയുന്നു, കടുത്ത ക്ഷീണവും അസ്വസ്ഥതയും അനുഭവപ്പെടും, കൈകാലുകളിലെ വേദന, കൈകളിലും കാലുകളിലും വേദനയും തടിപ്പും ഉണ്ടാകും. അതോടൊപ്പം ചില ആളുകൾ വയറുവേദന, ഛർദി, ചുമ, ജലദോഷമൊക്കെ ഇതോടൊപ്പം തന്നെ ഉണ്ടാകും. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ കുട്ടികളിൽ മാത്രമല്ല പ്രായമായ ആളുകൾക്ക്, അവർക്കും ഇത് കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് അവർക്കും ഇത് പകരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ശ്രദ്ധ നമ്മൾ ചെലുത്തേണ്ടതാണ്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, തക്കാളിപ്പനി. വിഷയം അവതരിപ്പിച്ചത് ഡോക്ടർ സാദിഖ് തിരൂർ.

0: നിങ്ങളുടെ സർവീസ് പ്രശ്നങ്ങൾക്ക് പ്രായോഗിക പരിഹാര നിർദ്ദേശവുമായി പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി. സർക്കാർ, അർദ്ധ സർക്കാർ, എയ്ഡഡ് ബോർഡ് തുടങ്ങി ഏതു വകുപ്പിലും സർവീസ് സംബന്ധമായ നിരവധി സംശയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. നിയമവും ചട്ടവും വ്യത്യസ്ത വീക്ഷണകോണുകളിൽ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടും ബന്ധപ്പെട്ട ഓഫീസുകളുടെ അനാസ്ഥ മൂലവും പ്രതിസന്ധി അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത് സ്ഥാനക്കയറ്റത്തെയും മറ്റും വിപരീതമായി ബാധിക്കുകയും സാമ്പത്തിക നഷ്ടമടക്കമുണ്ടാകാറുമുണ്ട്. ഇതുകാരണം പിന്നീട് ഡിപ്രഷനിലേക്കും ആത്മഹത്യയിലേക്കും വരെ എത്തപ്പെട്ടവരുമുണ്ട്. ശരിയായ ഗൈഡൻസ് എവിടെ നിന്നറിയാത്ത ആളുകൾ വളരെ കൂടുതലാണ്. ജീവിതത്തിന്റെ നാനാതുറകളെ അഭിസംബോധന ചെയ്യുന്ന പീസ് റേഡിയോ കുറച്ചുകാലമായി ഈ വിഷയത്തിൽ സക്രിയമായി ഇടപെട്ടുവരുന്നു. പീസ് റേഡിയോ സർവീസ് സഹായി വിവിധ മേഖലകളിലൂടെ 100-ലധികം എപ്പിസോഡുകൾ പൂർത്തീകരിച്ച് പുതിയൊരു വിധാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ സർവീസ് സംബന്ധമായ പ്രശ്നങ്ങളും സംശയങ്ങളും നേരിട്ട് ചോദിച്ചറിയാൻ ലൈവ് സെക്ഷൻ ഒരുക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ അനുബന്ധ രേഖകൾ സഹിതം 9544845840 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുകയും ഏറ്റവും ചുരുക്കി വിഷയങ്ങൾ ശബ്ദസന്ദേശമായി അയയ്ക്കുകയും ചെയ്യുക. ടെക്സ്റ്റായി അയയ്ക്കുന്നതാണ് നിങ്ങളുടെ വിഷയം പെട്ടെന്ന് പരിഗണിക്കാൻ ഏറ്റവും നല്ലത്. പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: റേഡിയോ ശ്രോതാക്കൾ നിരന്തരമായി നമുക്ക് ഫീഡ്ബാക്കുകൾ അയക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു ശ്രോതാവ് അയച്ചൊരു ഫീഡ്ബാക്കാണ് ഇന്ന് നമ്മൾ പീസ് ടൈമിൽ വായിക്കുന്നത്. പീസ് ടൈമിൽ നമുക്ക് ഓരോരുത്തർക്കും ഫീഡ്ബാക്കുകൾ അയക്കാം. ആ ഫീഡ്ബാക്കുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഫീഡ്ബാക്കുകൾ ശ്രോതാക്കളുടെ അറിവിലേക്കായി നമ്മളിവിടെ വായിക്കും. ഇന്നത്തെ പീസ് ടൈമിൽ എന്താണ് വന്നിട്ടുള്ളത്?
3: ഞാൻ വായിക്കാം അല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ എപ്പോഴാണോ ഉണരുന്നത്, അതിൻ്റെ കൂടെ ഉണർത്തുന്ന ഒരാളാണ് പീസ് റേഡിയോ. ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. മധുരം ഖുർആനിലൂടെ തുടങ്ങി പുലരിവെട്ടത്തിലെ മധുര വചനങ്ങളിലൂടെ തിരുമൊഴികളാൽ മനസ്സിനെ ചിന്തിപ്പിച്ച് സ്വരം കേട്ട് മനസ്സിനെ തണുപ്പിച്ച് 1 മിനിറ്റ് ടോക്കും ക്വിസും പല അറിവുകൾ തന്ന് ഈ പ്രയാണം മുന്നോട്ടു പോകുന്നു. അൽഹംദുലില്ല. സാദിറ ഇടിമുഴക്കലിൻ്റെ ഒരു ഫീഡ്ബാക്കാണ് നമ്മൾ പീസ് ടൈമിൽ വായിച്ചിട്ടുള്ളത്.
2: അതെ, നമ്മുടെ സ്ഥിരം ശ്രോതാവായ ഫീഡ്ബാക്കുകൾ അയച്ചുകൊണ്ടിരിക്കുന്ന നാദിറ ഇടിമുഴക്കലാണ് ഈയൊരു ഫീഡ്ബാക്ക് അയച്ചിട്ടുള്ളത്. റേഡിയോ ഒരാളുടെ ജീവിതത്തിൽ എത്ര വലിയ സ്വാധീനം ചെലുത്തും, എത്രമാത്രം അത് അതിനോടൊപ്പം നമ്മുടെ സഞ്ചാരമുണ്ടാകും എന്നതൊക്കെ ഈ ഒരൊറ്റ വാചകത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും.
0: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽത്തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്നത് 1000-കണക്കിന് വീഡിയോ ഓഡിയോ 100-കണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ 1000-1000 നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷമീർ മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനേകായിരം ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ പീസ് റേഡിയോ അൽ ഇജാബ എന്ന പരിപാടിയെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോഅപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം.
2: ഇമാം ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പിന്നിൽ നിൽക്കുന്നവർ എന്തു ചെയ്യണമെന്ന്?
3: നരിയാണിക്ക് താഴെ വസ്ത്രം പോവുക എന്നുള്ളത് തെറ്റാണ്, അപരാധാണ്. മാ തഹ്തൽ കഅബൈനി ഫഫിന്നാർ. നരിയാണിക്ക് താഴെ വരുന്ന വസ്ത്രം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് നരകത്തീയിൽ കത്താനുള്ള വസ്ത്രമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നരിയാണിക്ക് താഴെ വസ്ത്രം അത് വരാൻ പാടുള്ളതല്ല. മുസൽമാൻ്റെ വസ്ത്രം അത് നരിയാണിക്ക് മീതേ ആയിരിക്കണം. ലാ യന്ദുറുല്ലാ ഇലാ മൻ ജറ സൗബഹു ഖുയല. നിഗളിച്ച് അഹങ്കരിച്ച് വസ്ത്രം വലിച്ചു വെക്കുന്നവനിലേക്ക് അല്ലാഹു കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയില്ല എന്നുള്ളതാണ് ഹദീസിൽ വന്ന മുന്നറിയും. അതുകൊണ്ട് തന്നെ അത് വലിയ തെറ്റാണ്. എന്നാൽ ഒരാൾ നരിയാണിക്ക് താഴെ വസ്ത്രമെടുത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആ നമസ്കരിക്കുന്നവൻ്റെ പിന്നിൽ നിസ്കരിച്ചാൽ പിന്നിൽ നമസ്കരിക്കുന്നവരുടെ നമസ്കാരം സാധുവാകും, നിസ്കാരം അനുവദനീയവുമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ അങ്ങനെയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അയാളുടെ പിന്നിൽ നമസ്കരിച്ചു എന്നതിനാൽ നിസ്കാരം ബാത്തിലാകുന്ന അവസ്ഥയില്ല, അസാധുവാകുന്ന അവസ്ഥയില്ല. അതിനർത്ഥം അങ്ങനെയുള്ള ആളുകളായകണം ഇമാമാരെന്നുള്ളതല്ല. അത്ര ഇമാമാരെ അതിൽ പ്രോത്സാഹിപ്പിക്കണമെന്നില്ല. പിന്നെയോ, അത്ര ഇമാമാരെ ഉണർത്തി കൊടുക്കണം ഇങ്ങനെ വസ്ത്രധാരണം പാടില്ല എന്നുള്ളത്. മറ്റൊരു വിഷയം, ഇത്തരം ഇമാമാരാണ് അവരുടെ പിന്നിൽ നമസ്കരിക്കാതെ ഇരുന്നാൽ അവർക്ക് പാഠമാവുകയും അവരെ അത് സ്വാധീനിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരവസ്ഥ ഉണ്ട് എങ്കിൽ ആ തിന്മയെ എതിർക്കാൻ അത്തരം സ്വാധീനിക്കുന്നവർ മാറി നിൽക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പം എല്ലാ സാധാരണക്കാരും അങ്ങനെ മാറി എന്ന് വിചാരിച്ചിട്ട് അത്തരം ആളുകളിൽ അത് സ്വാധീനിച്ചോളണമെന്നില്ല. എന്നാൽ അത്തരം വ്യക്തികളെ സ്വാധീനിക്കുന്ന ആളുകളുണ്ടാവും സമൂഹത്തിൽ. അപ്പം അത്തരം ആളുകൾ നിസ്കരിക്കാതിരിക്കുമ്പോൾ എന്തുകൊണ്ട് നിസ്കരിക്കുന്നില്ല, അത് നിങ്ങളുടെ ഈ ഒരു തെറ്റ് കാരണത്താലാണ്, അത് ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു വേള അയാൾ അത് തിരുത്താനും അതിൽ നന്നാകാനും ഇടവരും. അപ്പം അങ്ങനെയുള്ള ആളുകൾ വിട്ടു നിൽക്കുക എന്നുള്ളതല്ലാതെ സാധാരണക്കാരായ ആളുകൾ വിട്ടു നിൽക്കാൻ പാടുള്ളതല്ല. ഇനി ഏതൊരാളും, ഈ തിരുത്താൻ കഴിയുന്നവരാകട്ടെ അല്ലാത്തവരാകട്ടെ, ഇത്തരം ഇമാമാരുടെ പിന്നിൽ നിസ്കരിച്ചാൽ അവരുടെയൊക്കെ നിസ്കാരം സാധുവാകും, നിസ്കാരം ശരിയാകും, അതിൽ ഇഷ്കാലില്ല. നമ്മൾ പറഞ്ഞു അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ എല്ലാ ബറിൻ്റെയും പുണ്യാളൻ്റെയും എല്ലാ ഫാജറിൻ്റെയും പിന്നിൽ നമുക്ക് നിസ്കാരം അനുവദനീയമാണ് എന്നുള്ളതാണ്. ഖവാരിജുകളെപ്പോലെ നമ്മൾ തീവ്ര ചിന്താഗതിക്കാരല്ല. ഖവാരിജുകളാണ് വൻപാപം ചെയ്യുന്നവർ, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ട് അത്തരം ആളുകളുടെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല എന്നുള്ള കർക്കശ കടുത്ത നിലപാടുകാർ, അതൊരിക്കലും വിശ്വാസികൾക്ക് പാടുള്ളതല്ല എന്നാണ് വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു അഅലം.
2: ജമ്മു കസറുമായി നിസ്കരിക്കുന്ന അവസരത്തിൽ വിത്ര് മഗ്രിബിന്റെ സമയത്ത് നിസ്കരിക്കാമോ എന്നാണ്.
4: ജമ്മു കസറുമായി മഗ്രിബും ഇഷാവും ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇഷാഇന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് വിത്ര് നിസ്കരിക്കാവുന്നതാണ്. ഇഷാ നിസ്കാരം നിർവഹിക്കുന്നതോടുകൂടി സാധാരണഗതിയിൽ ഇഷാഇൻ്റെ സുന്നത്ത് കൂടി നിർവഹിച്ചു കഴിഞ്ഞാൽ വിത്രിൻ്റെ സമയമായി. യാത്രക്കാരൻ എന്നുള്ള നിലക്ക് ഇഷായ നിസ്കാരം നിർവഹിച്ച് കഴിയുന്നതോടുകൂടി തന്നെ പിന്നീട് അയാൾക്ക് വിത്ര് നിസ്കരിക്കാവുന്നതാണ്. അല്ലാഹു അലം.
2: ലൂഡോ പാമ്പും കോണിയും പോലുള്ളവ കളിക്കുന്നത് ഹറാമാണോ എന്നാണ്?
5: ഇവിടെ ആത്യന്തികമായി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിക ശരീഅത്ത്, ഇസ്ലാമിക ശരീഅത്ത് ഒരു കാര്യം അനുവദിക്കുകയാണെങ്കിലോ ഒരു കാര്യം കൽപ്പിക്കുകയോ വിരോധിക്കുകയോ ആണെങ്കിൽ അതിനൊക്കെ പ്രത്യേകമായ ചില ലക്ഷ്യങ്ങളുണ്ടാകും. ഇവിടെ ഈ ലുഡോ കളിയാകട്ടെ അല്ലെങ്കിൽ പാമ്പും കോണിയും എന്ന കളിയാകട്ടെ, അതുകൊണ്ട് എന്ത് നന്മയാണുള്ളത്? പരലോകത്ത് മീസാനിൽ കനം തൂങ്ങുന്ന, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, അള്ളാഹുവിന് പ്രിയപ്പെട്ട വല്ല പ്രവർത്തനവും ഇതിൽ വരുന്നുണ്ടോ? ദീനിയായി എന്ത് നന്മയാണ് അതിലുള്ളത്? ശരി, ദീനിയായി നന്മയില്ല. ദുനിയവിയായി എന്ത് നന്മയാണുള്ളത്? അയാൾക്ക് ശരീരത്തിന് ഒരു പോഷണവും കായികമായ ഫലവും ഒക്കെ ഇത്തരത്തിലുള്ള കളികൾ നൽകുന്നുണ്ടോ? അതും നൽകുന്നില്ല. പിന്നീട് ഇതിനാകെക്കൂടെ ലഭിക്കുന്നത് ഒരു മനുഷ്യൻ്റെ വിലപ്പെട്ട സമയം കൊന്നു തീർക്കലാണ്. ചില മുതിർന്ന ആളുകൾ പോലും റോഡ് സൈഡുകളിൽ ഇത്തരത്തിലുള്ള ഇതും ഇതുപോലുള്ള പല കളികളും കളിക്കാറുണ്ട്. മറ്റു ചില ആളുകൾ മൊബൈൽ ഫോണിൽ മണിക്കൂറുകളോളം ഈ കളികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. കുട്ടികളോട്, ഈ രൂപത്തിൽ വ്യാപൃതരായവരോട് വീട്ടിലുള്ള വല്ല ജോലിയും ചെയ്തു തീർക്കാൻ പറഞ്ഞാൽ, ഒരു കടയിൽ പോയി ഒരു വസ്തു വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞാൽ രക്ഷിതാക്കളെ അനുസരിക്കാത്ത അവസ്ഥയിലേക്ക് ഇത്തരം കളികൾ അവരെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമത്താനി മഖ്ബൂലും ഫീഹിമ കസീറും മിനന്നാസ്, രണ്ട് അനുഗ്രഹങ്ങളിൽ അധികം ആളുകളും അശ്രദ്ധരാണ്. അസ്സിഹത്തു വൽ ഫറാഖ്, ആരോഗ്യവും ഒഴിവു സമയവും. മുൻഗാമികളൊക്കെ നാളെയാണ് തങ്ങൾക്ക് മരണം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് അധികമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല, ഇബാദത്തുകൾ എല്ലാം അവർ കൃത്യമായി ചെയ്തിരുന്നു എന്നാണ് അവരെ കുറിച്ച് പറയപ്പെടാറുള്ളത്. അതിൻ്റെ അർത്ഥം അവരുടെ സമയങ്ങളൊന്നും അവർ നഷ്ടപ്പെടുത്തിയിരുന്നില്ല. ഇത്രമാത്രം സൂക്ഷ്മാലുക്കളായ ആളുകളുടെ പിൻഗാമികളായ മുസ്ലിം തലമുറ ഇന്ന് സമയം പോകാൻ വേണ്ടി എന്തെല്ലാം വിനോദങ്ങളിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ദുനിയാവിനും ആഹ്റത്തും യാതൊരുവിധ നന്മയുമില്ല. ഈ കളികളാകട്ടെ പലപ്പോഴും ചെസ്സ്, ചതുരംഗം പോലുള്ള കളികൾക്ക് സമാനമാണ്. ഇവിടെ കാശു വെച്ച് കളിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ല, കാശു വെച്ച് കളിച്ചാൽ യാതൊരു സംശയവുമില്ല, അത് മൈസറാണ്, ചൂതാട്ടമാണ്. അതിനെക്കുറിച്ചല്ല ചർച്ച, അത് നിഷിദ്ധമാണെന്നതിൽ സംശയമില്ല. അതല്ലാത്ത രൂപത്തിൽ തന്നെ സമയം നഷ്ടപ്പെടുത്തുന്ന, നമസ്കാരത്തിൽ നിന്നും മറ്റും മനുഷ്യനെ തടയുന്ന, പലപ്പോഴും രണ്ടു ടീമുകളായി കളിച്ച് പരസ്പരം ശത്രുതയും വൈരാഗ്യവും വരുത്തിവെക്കുന്ന, പല നല്ല കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്തുന്ന ഇത്തരം കളികൾ, അതിന് സമാനമായ ചില കളികളുടെ വിധികളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലഅബ ബിൻ നർദശീർ, ആരെങ്കിലും ചതുരംഗം കൊണ്ട് കളിക്കുകയാണെങ്കിൽ, പണ്ട് രാജാക്കന്മാർ കളിച്ചിരുന്ന കളി ഇന്ന് ചെസ്സ് സമാനമാണ്. ഫകഅന്നമാ സബഖ യദഹു ഫീ ലഹ്മി ഖിൻസീരിൻ ബദമി, അവൻ പന്നിയുടെ മാംസത്തിലും രക്തത്തിലും പുരട്ടിയവനെപ്പോലെ, അവൻ്റെ കൈ പുരട്ടിയവനെപ്പോലെയാകുന്നു എന്നാണ്. അതേപോലെ തന്നെ അബൂ മൂസൽ അശ്ശരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലഅബ ബിൻ നർദി ഫഖദ് അസല്ലാഹു വറസൂലഹ, ആരെങ്കിലും ചതുരംഗം കളിച്ചാൽ അവൻ അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചവനാണ് എന്നാണ്. മാത്രമല്ല ഇമാം ബുഖാരി അവിടുത്തെ അദബുൽ മുഫ്രദിൽ റിപ്പോർട്ട് ചെയ്തൊരു സംഭവം കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലൊരു കുടുംബം താമസിച്ചിരുന്നു. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വിവരം കിട്ടുന്നത്, അന്നഹ ബലഗത് അന്ന അഹ്ലി ബൈത്തിൻ ഫീ ദാരിയ ഇൻദഹു നർദുൻ, അവരുടെ കയ്യിൽ ഇങ്ങനെ ഒരു കളിയുണ്ട് എന്ന്. അങ്ങനെ ഉടനെ അവരുടെ അടുക്കലേക്ക് ആളെ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞു, ഇല്ലം തുഖ്രിജൂഹ ലനുഖ്രിജന്നകും മിൻ ദാരി, ആ കളി നിങ്ങൾ ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ നിങ്ങളെ പുറത്താക്കുക തന്നെ ചെയ്യുമെന്ന് അൽബാനി ഹദീസ് ഹസൻ എന്ന ദർജയിലാണ് ഉൾപ്പെടുത്തിയത്. അതേപോലെ തന്നെ മഹാനായ അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹുവിന് അല്പകാലം ഹിജാസിൻ്റെ ഭരണം, മക്കയുടെയും മദീനയുടെയും ഭരണം അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നുവല്ലോ. ഇവിടെ ഇമാം ബുഖാരി അവിടുത്തെ അദബുൽ മുഫ്രദിൽ ഉദ്ധരിക്കുന്ന സംഭവത്തിൽ കാണാൻ സാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം, യാഹല മക്ക, മക്കാ നിവാസികളെ, ബലഗനി അൻ റിജാൽ മിൻ ഖുറൈശ് യൽഅബൂന ബിൽഉബ യുഖാൽ ലഹ അന്നർദശീർ, ഖുറൈശികൾപ്പെട്ട ചില ആളുകളിൽ നമുക്ക് വിവരം ലഭിച്ചത് ഇവിടെ ചില ആളുകൾ ചതുരംഗം കളിക്കുന്നു എന്നാണ്. വ ഇന്നി ലഅഹ്ലിഫു ബില്ലാഹ്, അള്ളാഹുവിനെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു, لا اوتي برجل لعب بها الا عاقبته في شعره وبشرته അപ്രകാരം ആരെയെങ്കിലും എൻ്റെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടാൽ അവൻ്റെ മുടിയിലും അവൻ്റെ ചർമ്മത്തിലുമെല്ലാം ശിക്ഷിക്കുന്നു ഞാൻ. വഅതി തുസൽബോലിമൻ അതാനിവി, ആരാണോ അവനെ പിടിച്ചു കൊണ്ടുവരുന്നത് അവന് ഞാൻ അവൻ്റെ വസ്തുവകകൾ നൽകുമെന്ന് മഹാനായ അബ്ദുല്ലാഹിബിന് സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് തന്നെ ചതുരംഗം, ചെസ്സ്, അതിന് സമാനമായ പാമ്പുംകോണിയാകട്ടെ, ലുടയാകട്ടെ, എല്ലാം ഈ കളികളൊക്കെ പല രൂപത്തിലുള്ള തിന്മകളാണ് വരുത്തി വെക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇസ്ലാമിൽ ഒരു കളിയും ഒരു വിനോദവും ഇല്ല എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്പെയ്ത്ത് പ്രോത്സാഹിപ്പിച്ചതാണ്, അതിന് ഒരു ഉപകാരമുണ്ട്. നീന്തൽ പ്രോത്സാഹിപ്പിച്ചതാണ്, അതുകൊണ്ട് ഉപകാരമുണ്ട്. കുതിരപ്പന്തയം, അതേപോലെ ഒട്ടമത്സരങ്ങൾ, ഒട്ടകയോട്ടം, ഇതെല്ലാം പ്രോത്സാഹിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹ തന്നെയും ഒരിക്കൽ ഒട്ടമത്സരം നടത്തിയ സംഭവം ഹദീസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ദുനിയാവിനും ആഹ്റത്തിനും യാതൊരുവിധ ഉപകാരവുമില്ലാത്ത ഇത്തരം കളികളിൽ നിന്ന് നമ്മൾ മക്കൾ ഒക്കെ വിട്ടു നിൽക്കുകയാണ് വേണ്ടത്.
2: ചോദ്യം ഇപ്രകാരമാണ്, ഞാൻ ഖത്തറിൽ ജോലി ചെയ്യുന്ന കാസർഗോഡ് സ്വദേശിയാണ്. എല്ലാ വാതിലുകളും അടഞ്ഞാൽ നിർബന്ധാവസ്ഥയിൽ ബാങ്ക് ലോൺ എടുക്കാൻ പറ്റുമോ എന്നാണ്.
4: ലോൺ എടുക്കുമ്പോൾ പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പലിശ ഇടപാടുകളെ ഒരു നിലക്കും ഇസ്ലാം അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ അത്തരം ഇടപാടുകളൊന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത് അല്ലാഹു അഅലം.
2: മാതാവിൻ്റെ സ്വർണ്ണാഭരണങ്ങൾ മാതാവിൻ്റെ മരണശേഷം വീതം വെക്കുമ്പോൾ ആണിനും പെണ്ണിനും എത്ര എന്നാണ്?
5: മരണപ്പെട്ട വ്യക്തി ആണായിരിക്കട്ടെ പെണ്ണായിരിക്കട്ടെ, ഉമ്മയാകട്ടെ വാപ്പയാകട്ടെ, ഇസ്ലാമിക വിധിപ്രകാരമാണ് സ്വത്ത് ഓഹരി വെക്കേണ്ടത്. പൊതുവെ സാധാരണക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാപ്പയുടെ സ്വത്ത് മക്കൾക്ക് ഓഹരി വെക്കുമ്പോൾ പുരുഷന് സ്ത്രീയുടെ ഇരട്ടിയാണ് എന്ന കാര്യം ഞങ്ങൾക്കറിയാം. പക്ഷേ ഉമ്മയുടെ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ ആണിനും പെണ്ണിനും തുല്യ അളവിലാണല്ലോ കൊടുക്കേണ്ടത് എന്ന്. അത് ഇസ്ലാമികമായി ശരിയല്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് അന്നിസായിൽ അനന്തര അവകാശങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒന്നിലധികം ആയത്തുകളുണ്ട്. ആ ആയത്തുകളിലൊക്കെ ലിദ്ദേക്കരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ, പുരുഷന് സ്ത്രീയുടെ ഇരട്ടിയുണ്ട് എന്ന് പറയുമ്പോൾ അത് വാപ്പയുടെ സമ്പത്തിൽ മാത്രമാണ്, ഉമ്മയുടെ സ്വത്തിൽ അപ്രകാരമല്ല എന്ന് പറയുന്നില്ല. ആരുടെ സ്വത്തിലായിരുന്നാലും അങ്ങനെ തന്നെയാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും അവകാശം ലഭിക്കേണ്ട ആളുകൾ അയാളുടെ മക്കൾ, അതേപോലെ അയാളുടെ മാതാപിതാക്കൾ, അയാളുടെ ഭാര്യ. ഇനി ഭാര്യയാണ് മരിച്ചതെങ്കിൽ മക്കൾ, മാതാപിതാക്കൾ, ഭർത്താവ് എന്നിവർക്ക് നിർബന്ധമായും ഓഹരി ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഉമ്മയുടെ സ്വത്ത് ഓഹരി വെക്കേണ്ടത്. ഒരു സ്വത്ത് മകൻ്റെ പേരിലാണ്, പക്ഷേ സ്വത്ത് ഉമ്മയുടേതാണെങ്കിലും കേവലം ഒരു മുദ്ര പേപ്പറിൽ ആധാരത്തിൽ എഴുതി വച്ചു എന്നത് അത് അയാളുടേതാണ് എന്ന്

0: ഇസ്ലാമികമായി തന്നെ ഓഹരി വെക്കേണ്ടി വരും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
1: ഈ വർഷം 2024 ഹജ്ജിന് പോയപ്പോൾ മുസ്ദലിഫയിൽ എത്തിയപ്പോഴേക്കും ഫജറിന്റെ സമയമായതിനാൽ രാപ്പാർക്കാൻ സാധിച്ചില്ല. അറഫയിൽ നിന്ന് ബസ് കിട്ടാൻ വൈകിയതും വഴിയിലെ ഗതാഗത തടസ്സങ്ങളുമാണ് കാരണം. ഇതിന് അറവ് നൽകുകയോ മറ്റെന്തെങ്കിലും പ്രായശ്ചിത്തമോ ചെയ്യേണ്ടതുണ്ടോ? അറവ് നൽകേണ്ടതുണ്ടെങ്കിൽ നാട്ടിൽ നൽകിയാൽ മതിയാകുമോ എന്നൊക്കെയാണ് സംശയം.
2: മുസ്ദലിഫയിൽ രാപാർക്കുക എന്നത് ഹജ്ജിന്റെ ഒരു വാജിബാത്തുകളിൽപ്പെട്ടത്, അവ നിർബന്ധമായ സംഗതികളിൽപ്പെട്ടതാണ്. വാജിബിനെ സംബന്ധിച്ചും റുക്കിനെ സംബന്ധിച്ചും പണ്ഡിതന്മാർ വേർതിരിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. റുക്കിന് എന്ന് പറഞ്ഞാൽ പകരം ഒന്ന് ചെയ്ത് വീട്ടാൻ പറ്റാത്ത, അത് തന്നെ ചെയ്യണം, ചെയ്തില്ലെങ്കിൽ ആ ഹജ്ജ് സാധുവാവുകയില്ലാത്ത സംഗതിയാണ്. എന്നാൽ വാജിബാണ് ആയ കാര്യമാണെങ്കിലോ, അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് പകരം ഒരു മൃഗത്തെ ബലിയറുത്ത് മക്കയിൽ വിതരണം ചെയ്യുക എന്നതാണ് അതിൻ്റെ പ്രായശ്ചിത്തം പരിഹാരം. പക്ഷെ ഇവിടെ ചോദിച്ചത് നമ്മുടെ ഒരു കാരണം കൊണ്ട് മുസ്ദലിഫയിൽ എത്തിപ്പെടാത്തതോ രാപാർക്കാൻ സാധിക്കാത്തതോ അല്ല, മറിച്ച് വല്ലാത്ത തിരക്കും അവർ കയറിയ വാഹനം അവിടെ എത്താൻ വൈകിയതുകൊണ്ടുമാണ്. അപ്പോൾ സ്വാഭാവികമായും പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്, അവർക്ക് യാതൊരു കുഴപ്പവുമില്ല, അവരുടെ വാജിബ് വീടാതിരിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അവർ ഫിദിയ അല്ലെങ്കിൽ പ്രായശ്ചിത്തമായി ബലിയറുത്ത് കൊടുക്കേണ്ടതില്ല. മനഃപൂർവ്വം അവരുടെ വീഴ്ച അവരിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ, ഇപ്പോൾ മഗ്രിബിൻ്റെ സമയം കഴിഞ്ഞാൽ അസ്തമയത്തിന് ശേഷമാണ് അറഫയിൽ നമ്മൾ മുസ്ദലിഫയിലേക്ക് പോകുന്നത്, ആ സമയത്ത് ഇവർ വാഹനത്തിൽ കയറാതെ അവിടെ അലക്ഷ്യമായി അല്ലെങ്കിൽ മുസ്ദലിഫയിലൊന്നും പോകേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ അലസമായിട്ടൊന്നും അവർ ചെയ്തിട്ടില്ല. അവർ അവിടെ എത്തണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി വാഹനത്തിൽ കയറിയിരുന്നു. അപ്പോൾ തന്നെ അവർ അവരുടേതായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ നമുക്കറിയാവുന്നതുപോലെ വല്ലാത്ത തിരക്കും അതേപോലെ തന്നെ യാത്രാ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് അവരെത്താൻ വളരെ വൈകി എന്നതാണ് അവരുടെ സങ്കടം. അപ്പോൾ അവർ കുറ്റക്കാരിയല്ല, അല്ലാത്ത കുറ്റമാണ് എങ്കിൽ അവർ ഫിദിയ കൊടുക്കണം. ബലിയറുക്കുന്നത് നാട്ടിൽ വച്ച് പോരാ, മക്കയിലെ ആളുകൾക്ക്, ഹറമിൻ്റെ പരിധിയിലുള്ള ആളുകൾക്കാണ് ആ ബലിമൃഗത്തിൻ്റെ മാംസം കൊടുക്കേണ്ടത്.
1: കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ചെവിയിൽ ബാങ്ക് ഇഖാമത്ത് കൊടുക്കൽ നിർബന്ധമാണോ? ഇസ്ലാമിക വിദ്യ എന്താണ്?
0: ഈ വിഷയമായി അൽ ഇജാബയിൽ നിരന്തരമായി ചോദ്യങ്ങൾ വരികയും അതിനൊക്കെ കൃത്യമായ മറുപടി പറയുകയും ചെയ്തതാണ്. ഇഖാമത്ത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കുഞ്ഞു ജനിച്ചാൽ എന്തെല്ലാം ചെയ്യണം എന്നത് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ കുഞ്ഞിൻ്റെ ചെവിയിൽ ബാങ്കും ഇഖാമത്തും കൊടുക്കണം എന്നത് സ്വഹീഹായ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. ചില റിപ്പോർട്ടുകൾ ഇഖാമത്ത് കൊടുക്കണം എന്ന് പറയുന്ന റിപ്പോർട്ട് ദുർബലമാണ്, അതേപോലെ ബാങ്ക് കൊടുക്കണം എന്ന് പറയുന്ന റിപ്പോർട്ട് അത് ചില പണ്ഡിതന്മാർ സ്വഹീഹായി പരിചയപ്പെടുത്തിയിരുന്നു. അൽബാനി തന്നെയും ആദ്യകാലത്ത് അത് സ്വഹീഹാണ് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ അഭിപ്രായം മാറ്റുകയും ബാങ്ക് കൊടുക്കണം എന്നുള്ള അഭിപ്രായം, അല്ലെങ്കിൽ കുഞ്ഞു ജനിച്ചാൽ ചെവിയിൽ ബാങ്ക് കൊടുക്കണം എന്ന ഹദീസ് ദുർബലമാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇബ്നുൽ ഖയ്യിമിനെ പോലുള്ള പണ്ഡിതന്മാർ അവരുടെ തുഹ്ഫത്തുൽ മൗലൂദ്, ഒരു കുഞ്ഞു ജനിച്ചാൽ എങ്ങനെയാണ് അതിനെ പരിപാലിക്കേണ്ട, ഇസ്ലാമികമായ വീക്ഷണം എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ ബാങ്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പല ആ പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങൾ ഉദ്ധരിക്കാറുണ്ട്. അവരൊക്കെ തന്നെയും ആ ഒരു ഹദീസ് സ്വഹീഹാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാങ്ക് കൊടുക്കണം, ഇഖാമത്ത് കൊടുക്കണം എന്ന് രേഖപ്പെടുത്തിയത്. എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാരുടെ സൂക്ഷ്മമായ നിരീക്ഷണത്തിൽ ആ ഹദീസുകൾ ദുർബലമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുഞ്ഞു ജനിച്ചാൽ ബാങ്കും ഇഖാമത്തും കൊടുക്കുക എന്നത് സുന്നത്തായി വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അതല്ലാത്ത കുറേ കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചു, പേരിടേണ്ട കാര്യം, അഖീഖ അറുക്കേണ്ട കാര്യം, മുടി നീക്കം ചെയ്യേണ്ട കാര്യം, ഇതൊക്കെ പഠിപ്പിച്ചു. പക്ഷേ ഇങ്ങനെ ബാങ്കും ഇഖാമത്തും കൊടുക്കണം എന്നത് സ്വഹീഹായ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. അല്ലാഹു തആല ആലം.
1: ചോദ്യം ഇപ്രകാരമാണ്: ഞാൻ ജോലിയുടെ ഭാഗമായി ദിവസവും 100-150 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ആളാണ്. എനിക്ക് യാത്ര ചെയ്യുന്ന എല്ലാ ദിവസവും ജമ്മും കസറുമായി നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ്.
3: ഒരാൾ അസർ 4 റക്അത്ത്, അതിനു മുമ്പ് ദുഹർ 4 റക്അത്ത്, അതിൻ്റെ ഒരു സമയത്ത് നിസ്കരിക്കണം. ജമ്മാക്കിയെങ്കിൽ അത് അനുവദനീയമാണ്. അതേപോലെ മഗ്രിബ് മൂന്നരക്കായത്ത് പിന്നെ ഇഷ നാലരക്കായത്ത് നമസ്കരിക്കുകയാണെങ്കിൽ അതും അനുവദനീയമാണ്, ജമ്മാക്കിയിട്ട് നമസ്കരിക്കാവുന്നതാണ്. അത് ഖസറാക്കുമ്പോഴാണ് പിന്നെ ഈ ദൂരപരിധിയുടെയൊക്കെ വിഷയം വരുന്നത്, അത് നോക്കേണ്ട വിഷയം വരുന്നത്.

0: ദൂരപരിധിയാണോ അതല്ല, പിന്നെ ഒരു യാത്ര എന്ന് പറയപ്പെടാൻ മാത്രമുള്ള ഒരു നമ്മളുടെ യാത്രാ ദൂരം ഉണ്ടോ എന്നുള്ളൊക്കെ വിഷയം വരുന്നത്. യാത്രാ പരിധി അത് ഇപ്പോൾ നമ്മൾക്ക് നമസ്കാരം നാല് റക്അത്തുള്ള രണ്ടാക്കി ചുരുക്കി നിസ്കരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് നോമ്പ് നോറ്റാൽ ക്ലേശകരമാണെങ്കിൽ നോമ്പ് ഒഴിവാക്കാനൊക്കെയുള്ള യാത്രാ പരിധിയെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ അതിൽ വീക്ഷണ വ്യത്യാസം ഉണ്ടായി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? അവിടെ ദൂരമാണോ നോട്ടം, അതല്ല യാത്ര എന്ന പേര് നമ്മളുടെ ഈ പുറപ്പാടിനുണ്ടോ എന്നുള്ളതാണ് നോട്ടം, അതാണ് വിഷയം. പിന്നെ ചില പണ്ഡിതന്മാർ ദൂരപരിധിയാണ് നോട്ടം, അതുകൊണ്ട് തന്നെ ഒരു നിർണിത ദൂരം എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഏകദേശം 70 കിലോമീറ്റർ, 70-ൻ്റെ 50 കിലോമീറ്റർ ഏകദേശം ആ ഒരു ദൂരപരിധിയുള്ള യാത്രയാണ് നമ്മളുടേതെങ്കിൽ അതിൽ ഖസറാക്കാം എന്ന അഭിപ്രായക്കാരാണ്. അതേസമയം പല പണ്ഡിതന്മാരും പറഞ്ഞ് ദൂരപരിധിയല്ല വിഷയം, പിന്നെയോ നമ്മളുടെ ഈ നാട്ട് പതിവിൽ നമ്മളുടെ നാടുകളിലൊക്കെ ദൂരം ഇത്ര ഈ 70 ഇല്ലെങ്കിൽ തന്നെയും ചിലപ്പം എന്ത് ചെയ്യും, ചിലത് യാത്രയായിരിക്കും, ദൂരം കൂടുതലുണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ 70 കിലോമീറ്റർ പിന്നെ യാത്ര ചെയ്യുന്നതിനേക്കാൾ പ്രയാസവും അതേപോലെ തന്നെ ഒരുക്കമൊക്കെ വേണ്ടി വരും ചിലപ്പോൾ അതിനേക്കാൾ കുറച്ച് ദൂരപരിധിയുള്ള ചില സന്ദർഭങ്ങളിൽ. അപ്പോൾ അതിന് യാത്ര എന്ന് പറയും. ഇപ്പോൾ ചില സ്ഥലങ്ങളിലേക്കുള്ള യാത്ര ദൂരം, ഇപ്പോൾ നമ്മളിപ്പോൾ ദമ്മാമിൽ നിന്ന് സംസാരിക്കുമ്പോൾ ദമ്മാമിൽ നിന്ന് അൽഖോബാറിലേക്ക് എത്ര ദൂരമുണ്ട്? ഒരാൾ അൽഖോബാർ പോയിരുമ്പോൾ ആ യാത്ര പോയി വരണം പറഞ്ഞു പോയി വരികയാണെന്ന് പറയില്ല. അതേസമയം അൽഖോബാറിൽ നിന്ന് ബഹ്റൈനിലേക്ക് ഒരാൾ പോയി വരുമ്പോൾ അത് യാത്രയാണ്. ഒരു വേള ഇവിടെ നിന്ന് ഖബറിലേക്കുള്ളതിനേക്കാൾ ദൂരം കുറവായിരിക്കും അവിടെ നിന്ന് അങ്ങോട്ട് ബഹ്റൈനിലേക്ക്, മനസ്സിലല്ലേ? അവിടെ പിന്നെ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ 70 കിലോമീറ്റർ ഒന്നും വരുന്നില്ല, ദൂരം കുറവാണ് ഖബറിൽ നിന്ന് ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അത് യാത്രയാണ്. ശരി, അപ്പോൾ പിന്നെ ഈ യാത്രകൾക്ക് ഇങ്ങനെ ഒരു പ്രത്യേകത ഉള്ളത് കാരണത്താൽ കിലോമീറ്ററുകളല്ല വിഷയം, പിന്നെയോ നമ്മളുടെ ഒരു പിന്നെ ഈ ജീവിത സാഹചര്യത്തിൽ അതേപോലെ നമ്മുടെ നാട്ടുപതിവുകളിലൊക്കെ ഒരു പുറപ്പാടിന് യാത്ര എന്ന് പറയുമോ ഇല്ലേ എന്നുള്ളതാണ്. ശരിയല്ലേ? പല പണ്ഡിതന്മാരും ശരിയായിട്ട് അടുത്ത അഭിപ്രായമായിട്ടും പറഞ്ഞിട്ടുള്ള അതാണ് ശരിയോട് അടുത്തതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് യാത്ര എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുറപ്പാടാണ് എങ്കിൽ നമുക്ക് നിസ്കാരം യാത്ര പുറപ്പെട്ടതിന് ശേഷം ഖസറാക്കാവുന്നതാണ്. എന്നാൽ ജമ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ജമ്മ് നമ്മൾ പൂർണ്ണമായിട്ട് റക്അത്തുകൾ ചുരുക്കാൻ നിസ്കരിക്കുകയാണ് എങ്കിൽ അത് നാട്ടിൽ താമസിക്കുന്ന അവസരത്തിൽ തന്നെ ഇപ്പോൾ രോഗം മറ്റൊക്കെയാണ് എങ്കിൽ തന്നെയും നമുക്ക് ജമ്മാക്കി നിസ്കരിക്കാനുള്ള ഇളവുണ്ട്, ജമ്മാക്കി നിസ്കരിക്കാനുള്ള അവസരമുണ്ട്. അതിന് യാത്ര ഒരു കാരണമല്ല, യാത്രയിലും എന്ത് ചെയ്യാം, ജമ്മാക്കാം എന്നുള്ളതാണ്.
1: സിഗരറ്റ് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരുമാനം ഹലാലാകുമോ എന്ന്?
2: സിഗരറ്റ്, പുകയില അവ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഡോക്ടർമാർ പുകവലിക്കരുത് എന്ന് രോഗികളെയും അല്ലാത്തവരെയും ഉപദേശിക്കുന്നത്. ശരീരത്തിന് വലിയ രോഗങ്ങളെ സമ്മാനിക്കുന്നതാണ് പുകവലി എന്നത് അത്തരം പുകയില പാക്കുകളുടെ മുകളിൽ ആളുകൾക്ക് കാണാത്ത രൂപത്തിൽ എഴുതി വെക്കുന്നത്. അനാദരവിൻ്റെ അടയാളമാണ് പുകവലി എന്നതുകൊണ്ടാണ് വാപ്പയും മകനും ഒരുമിച്ചിരുന്ന് പുകവലിക്കാത്തത്, ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് പുകവലിക്കാത്തത്. പുകവലിക്കുമ്പോൾ ബിസ്മില്ല എന്ന തുടക്കത്തിലും അത് കഴിഞ്ഞാൽ അൽഹംദുലില്ല എന്ന് പറയാത്തതും അത് മതപരമായി ശരിയല്ല എന്നതുകൊണ്ടാണ്. വലാ തഖ്തുലു അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമ, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത്, അല്ലാഹ് നിങ്ങളോട് കാരുണ്യവാനാകുന്നു എന്ന് പറഞ്ഞതിൽ നിന്നും ശരീരത്തെ കാർന്നു തിന്നുന്ന ക്യാൻസർ പോലുള്ള ധാരാളം രോഗങ്ങൾക്ക് കാരണമാകുന്ന പുകവലി അത് നിഷിദ്ധം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആധുനിക പണ്ഡിതന്മാരും അത്തരം മതവിധി തന്നെയാണ് നൽകിയിട്ടുള്ളതും. എങ്കിൽ ഒരു ഹറാമായ വസ്തു വിറ്റുകൊണ്ട് ലാഭമുണ്ടാക്കുക ഒരിക്കലും പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് അത്തരം പുകയില വസ്തു കച്ചവടത്തിൻ്റെ മെയിൻ ഭാഗമായി തീരുക, അത് മാത്രമായി കച്ചവടം ചെയ്യുകയോ അത് വലിയ തോതിൽ കച്ചവടം ചെയ്യുകയോ പാടില്ലാത്തതാണ്. ചെറിയ രൂപത്തിലും കച്ചവടം ചെയ്യുവാൻ പാടില്ല. അതുകൊണ്ട് ഈ ഒരു കച്ചവട സ്ഥാപനത്തിൽ തനിക്ക് നിയന്ത്രണമുണ്ട്, തൻ്റെ കീഴിലാണ് എന്നതുകൊണ്ട് തന്നെ താൽക്കാലികമായി കച്ചവടത്തിൽ ചെറിയ നഷ്ടങ്ങളുണ്ടായാലും അത് പിന്നീട് കച്ചവടത്തിൽ വലിയ ഒരു ലാഭത്തിന് വഴിവെക്കുമെന്നും പരലോകരക്ഷയ്ക്ക് അതാണ് ഏറ്റവും നല്ലത് എന്നും ബോധ്യപ്പെടുത്തി അത്തരം ദുരന്തങ്ങൾ സമ്മാനിക്കുന്ന വസ്തുക്കൾ വിൽക്കുന്നതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്.
3: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഷമീർ മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
4: ഇനി ഇൻഷാല്ലാ നമ്മൾ പ്രവേശിക്കുന്നത്
5: സ്വരം ഓരോ കോണിലും താക്കീതു നൽകാൻ എന്ന ഗാനം കാതോർക്കാം.

0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്വരം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രോതാക്കളുടെ അറിവിലേക്ക് ഒന്നുകൂടി ഉണർത്തുകയാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഓരോ കോണിലും താക്കീതു നൽകാൻ എന്ന സ്വരമായിരുന്നു.
1: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: അവിടെ തിരൂർ നമ്മുടെ ദാറുൽ ഖുറാൻ ആലത്തൂർ ദാറുൽ ഖുറാൻ പോയപ്പോഴേ അവിടെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോയ സമയത്തുണ്ട്. അവിടെ കുട്ടികൾ ഉദോക്കെ എടുത്ത് പള്ളിക്ക് കയറുന്ന സ്ഥലത്ത് ചെരുപ്പ് ഊരി വെച്ചത് മാഷാല്ലാ. ഞാനത് അപ്പം തന്നെ ഫോട്ടോ എടുത്തു, ഫോൺ എടുത്തിട്ട് ഫോട്ടോ എടുത്തു. ജമാഅത്ത് തുടങ്ങണുള്ളൂ, തുടങ്ങിയിട്ടില്ല, നിസ്കരിക്കാൻ സമയമായിട്ടില്ല, എല്ലാവരും നേരത്തെ തന്നെ കയറിയാണ്. അവർ ചെരുപ്പ് വെച്ചതിൻ്റെ ഒരു ഒരു ഒരു ഒരു രീതി കണ്ടിട്ട് നമ്മൾ സാധാരണ എവിടെയും കാണലില്ല, അങ്ങനെ പൊതുവെ കാണലില്ല, പലയിടങ്ങളിൽ ഇങ്ങനെ ഒരു പരത്തിയിട്ടിട്ടാണ് അത് ഉണ്ടാവുക.
1: ഓടിക്കേറുന്ന
0: സിസ്റ്റം, ഒരു ചെരുപ്പ് ഒരു സ്ഥലത്ത് മറ്റത് വേറെ ഒക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ കുട്ടികൾ മാഷാല്ലാ വളരെ നീറ്റായി ഒരു സൊഫ് പോലെ ഒരു വരി ഇങ്ങനെ ഫുള്ളാക്കി അടുത്ത വരി വെച്ച് അങ്ങനെ ഒരു മൂന്നാല് വരികൾ കൃത്യമായിട്ട് വെച്ച് നമ്മൾ കണ്ടു. ഞാൻ അതപ്പോൾ തന്നെ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ജസ്റ്റ് ഒരു ഒരു ഒരു പിക്ചർ അയച്ചിട്ട് എൻ്റെ അടിയിൽ ക്യാപ്ഷൻ ഇട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമുക്ക് മാതൃകയാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഇത് കൊടുത്തു,
1: മെസ്സേജ്.
0: അതെ, മെസ്സേജ് കൊടുത്തു. അപ്പോൾ നമ്മൾ പിന്നെ അതൊരു അടക്കവും ഒതുക്കവും നമ്മുടെ ലൈഫിൽ മൊത്തത്തിൽ അവിടെ മാത്രമല്ല എല്ലാത്തിലും കൊണ്ടുവരുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ശരിക്കും അത്.
1: നല്ലൊരു അധ്യാപനം ലഭിച്ചിട്ടുണ്ട് കുട്ടികൾക്ക്, ശിക്ഷണം ലഭിച്ചിട്ടുണ്ട്.
0: അതേപോലെ പിന്നെ നമ്മള് പലയിടത്തും പോകുമ്പോൾ നമ്മളെങ്കിലും അങ്ങനെ വെക്കുക, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ചെരുപ്പെങ്കിലും എടുത്തിട്ട് അങ്ങനെ നേരാക്കി വെക്കണം കണ്ടാൽ പിന്നീട് വരുന്ന ആളുകൾ എന്ത് ചെയ്യും, അത് ചിലപ്പോൾ അങ്ങനെ ആ ഒരു ഒരു
1: മാർഗം സ്വീകരിച്ചേക്കാം.
0: കുഞ്ഞുണ്ണി മാഷ് പറയണ്ടല്ലോ, ലോകം മൊത്തം നന്നാവാൻ ഞാൻ ചെറിയൊരു രഹസ്യം പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് സ്വയം നന്നാവുക, എല്ലാവരും ഓരോരുത്തരും നന്നായാൽ മതി, എന്താവും മൊത്തം എല്ലാവരും ശരിയാവും. ഇതുപോലെയുള്ള ശീലങ്ങൾ അടക്കം ഒന്ന്, ഇപ്പോൾ അതേപോലെ വീട്ടിൽ പലപ്പോഴും പലരും ചോദിക്കണാണ് എൻ്റെ ഇതെവിടെ, പിന്നെ പേന എവിടെ, എൻ്റെ സംഗതി എവിടെ, ബാഗ് എവിടെ. അത് വെക്കാനൊരു പ്രത്യേകമായ ഒരു പ്രോപ്പർ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ തന്നെ വെക്കുകയാണെങ്കിൽ ഇത്തരം ചോദ്യങ്ങളും തിരഞ്ഞുകൊണ്ടുള്ള കുറേ സമയങ്ങളും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും.
1: കൃത്യമായ ജീവിതത്തിൽ കൃത്യമായൊരു ചട്ടക്കൂട് അല്ലെങ്കിൽ എങ്ങനെ ക്രമീകരണം പഠിപ്പിച്ചിട്ടുള്ളൊരു ഇതിന്റെ ആളുകളാണെങ്കിൽ, ഒരു വക്താക്കളാണെങ്കിലും,
0: ഇസ്ലാം എന്ന് പറഞ്ഞാൽ
1: അതാണ്
0: അതൊക്കെ പെടുന്നുണ്ട്, എല്ലാം ഉൾപ്പെടുന്നുണ്ട്,
1: ഒരു മനുഷ്യന്റെ ജീവിതഗന്ധിയായ മതമാണല്ലോ.
0: എല്ലാ വിഷയങ്ങളിലും ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ സംഗതികൾ അടക്കം ഒതുക്കവും ലൈഫിൽ എപ്പോഴും നന്നായി പിന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് മാറ്റം മനസ്സിലാവും,
1: ഉണ്ടാവും.
0: പിന്നെ ഒരു പടുത്തൊരു വായിച്ച പുസ്തകത്തിൽ പറയുന്നുണ്ട്, രാവിലെ നന്നായി തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു പണി എന്താ പറഞ്ഞത്, രാവിലെ ഉറങ്ങി എണീക്കണേ പിന്നെ ആ നിമിഷം അവിടെ നമ്മൾ ഉപയോഗിച്ച പുതപ്പ് വിരിപ്പൊക്കെ ഒന്ന് നല്ലോണം തട്ടിക്കൂട്ടി പുതപ്പൊന്ന് നന്നാക്കി എന്ത് ചെയ്യുക, മടക്കി വെക്കുക. അത് ചെറിയ പണിയുള്ളൂ, ഓരോരുത്തർക്കും ചെയ്യാവുന്ന ചെറിയ പണിയാണ്. പക്ഷേ ഞാൻ എന്തെങ്കിലും അതൊരു ഞാനൊരു സംഗതി ചെയ്തു എന്ന് രാവിലെ തന്നെ ഏറ്റവും നല്ലൊരു മനസ്സിന് എനർജി കൊടുക്കണമെന്നുള്ളതാണ് ആ പുസ്തകത്തിൽ വായിച്ചത്. മാഷാല്ലാ ഇതുപോലുള്ള സംഗതികൾ നമ്മൾ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം,
1: കൃത്യമായ ഒരു ചട്ടക്കൂട് ക്രമീകരണം വരുത്തുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വ്യക്തിപരമായി നമുക്കും ഉണ്ടാകും, മറ്റുള്ള ആളുകളിലും നമുക്കൊരു ഒരു പ്രചോദനമാകാൻ സാധിക്കും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. മാന്യ ശ്രോതാക്കൾക്ക് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ കൊച്ചുകൂട്ടുകാരുടെ ഒട്ടനേകം പരിപാടികളുമായിട്ട്, പാട്ടും പ്രസംഗവും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളുമായിട്ട് സ്റ്റാർ ക്വസ്റ്റ് വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ പെരുന്നാൾ ദിനത്തിൽ, കഴിഞ്ഞ ബലിപെരുന്നാൾ ദിനത്തിൽ കുട്ടികളിൽ നിന്ന് സ്വീകരിച്ച പ്രോഗ്രാമുകൾ, നമ്മൾ ഒരു കേവലം ഒരു പോസ്റ്ററിലൂടെ, ഒരു ചെറിയ ആഡിലൂടെ നമ്മൾ പരസ്യം ചെയ്തു. അത് കേട്ട് കണ്ട് സ്വീകരിച്ച് പീസ് റേഡിയോയിലുള്ള അടുപ്പം കാരണം ഒട്ടനേകം വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് എൽ കെ ജി ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പഠിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മളിലേക്ക് ഒരു പിടി പ്രോഗ്രാമുകൾ അയച്ചു തന്നപ്പോൾ, നമ്മളുടെ ഒരു പരിമിതി കാരണം, ഒരു ദിവസത്തിൻ്റെ പരിമിതി കാരണം അന്നേ ദിവസം നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയ ഒട്ടനേകം പ്രോഗ്രാമുകളുണ്ട്. ആ പ്രോഗ്രാമുകൾ വീണ്ടും നമ്മൾ റേഡിയോ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റ് ആണ് ഈ ഒരു സമയത്ത് നമ്മൾക്ക് ചെയ്യാനുള്ളത്. ഞാൻ സ്റ്റുഡിയോയിൽ നിന്നും ജൗഹർ ഒഴുകൂറിൻ്റെ കൂടെ
1: മുഹമ്മദ് ഷാമിൽ ചുങ്കത്തറ.
0: ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ കൂട്ടുകാരുടെ പ്രോഗ്രാമുകളിലേക്ക് പോകാം. കാരണം അവരേറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് നമ്മുടെ തള്ളുകൾക്കല്ല,
1: അല്ല അവരുടെ പ്രോഗ്രാമുകളെ കേൾക്കാനും കൂട്ടുകാർക്ക് കേൾപ്പിച്ചു കൊടുക്കാനൊക്കെ.
0: ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാല്, അതായത് ഇതിങ്ങനെ കിട്ടിയ ഉടനെ ഇതിൻ്റെ ആ ഒരു ഭാഗം, ആ ലിങ്ക് ഷെയർ ചെയ്തിട്ട് അവരുടെ ക്ലാസ് ഗ്രൂപ്പിൽ, കുടുംബ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ പീസ് റേഡിയോ എന്നുള്ള വലിയ ഒരു സംരംഭം എന്ത് ചെയ്യും, കുറേ ആളുകളിലേക്ക് എത്തും.
1: അതെ,
0: അങ്ങനെ അവർ ഇത് കേൾക്കുന്നത് മൂലം അവർക്ക് പ്രതിഫലം നേടാനുള്ള ഒരു അവസരം കൂടെയാണ് സ്റ്റാർ ക്വസ്റ്റ്.
1: പിന്നെ
0: അത് നമ്മുടെ ഒരു പ്രോഗ്രാം ഇങ്ങനെ അവതരിപ്പിക്കുക, അതിങ്ങനെ കേൾക്കുക എന്നതിനപ്പുറത്ത് നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്ക് പീസ് റേഡിയോയുടെ സന്ദേശം എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ്.
1: കാരണം ഈ ഒരു പ്രോഗ്രാം പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്താലാണ് എന്താക്കാം കേൾക്കാൻ സാധിക്കുള്ളൂ.
0: അതെ,
1: അപ്പോൾ ധാരാളം കേൾവിക്കാരെ നമുക്ക് നമ്മുടെ പീസ് റേഡിയോയ്ക്ക് കിട്ടും.
0: യെസ്, അത് എന്ത്, ഇത് അവർ കേൾക്കണം പഠിക്കണം എന്ന ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും, അത് അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും.
1: അതും ചെയ്യും
0: ഇൻഷാ അല്ലാഹ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെയാണ് നമ്മൾ ആദ്യം വിളിക്കുക?
1: ഒന്നാമതായി നമ്മോടൊപ്പമുള്ളത് ഒരു റതുവാമോളാണ്.
0: റതുവാമോൾ
1: തിരുത്തിയാട്.
0: റതുവാമോൾ തിരുത്തിയാടിൽ നിന്നും ഒരു മലയാള ഗാനവുമായിട്ടാണ് നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത്. കേൾക്കാം നമുക്ക് റതുവാമോളുടെ മലയാള ഗാനം.

0: ഈ പാട്ട് കേൾക്കുമ്പോഴേ നമ്മൾക്ക് ആമീൻ പറയാൻ തോന്നും.
1: അതെ,
0: കാരണം അത്ര മനോഹരമായ വോയിസാണ് നമ്മുടെ ഹൃദയ മോളുടെ. അല്ലേ,
1: ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്,
0: നല്ല അടിപൊളി
1: ശബ്ദം, അടിപൊളിയായിട്ടാണ്.
0: അതെ, ശബ്ദമുണ്ട്, നല്ല ക്ലിയർ റെക്കോർഡിംഗ് ഉണ്ട്, എല്ലാം കറക്റ്റാണ്. മാഷാല്ല, ഇതൊക്കെ ഇങ്ങനെ ഇതൊക്കെ ശരിക്കും എന്താ, ഇതൊരു ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിങ്ങനെ കേൾക്കുമ്പോണ്ടല്ലോ,
1: വേറൊരു ഫീലാണ്. നമുക്ക് ഈ ഒരു കൺസോൾ റൂമിൽ നിന്ന് കേൾക്കുമ്പോൾ അത് വേറൊരു ഫീലാണ്.
0: അതെ,
1: നമ്മളൊരു ഔട്ട് കിട്ടണത്.
0: അതെ, ശരിക്കും നമ്മളെ വിദ്യാർത്ഥികൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ എന്ത് ചെയ്യാം, ഹെഡ്സെറ്റ് വെച്ചൊക്കെ കേൾക്കാൻ ശ്രമിച്ചാൽ നല്ല ഫീല് കിട്ടും,
1: കിട്ടും
0: ഓരോ പാട്ടിൻ്റെയും.
1: കാരണം അത്രക്കും ഓഡിയോ ക്ലാരിറ്റിയോട് കൂടിയാണ് നമ്മുടെ ശ്രോതാക്കൾക്ക് നമ്മുടെ പീസ് റേഡിയോ അതിൻ്റെ ഔട്ട് കൊടുക്കുന്നത്.
0: അതെ,
1: അതാണ്.
0: അപ്പോൾ ഏതായിരുന്നാലും നമ്മുടെ റദവമോളുടെ ആകാശം പോലെ വിശാലം, സ്വർഗം അരുവികൾ ഒഴുകുന്ന ലോകം എന്നുള്ള മനോഹരമായ ഗാനം, അതിനുശേഷം നമ്മളിലേക്ക് എത്തുന്നു മറിയം വി കെ.
1: എവിടെ നിന്നാണ്? അങ്ങ് കടലിനപ്പുറം.
0: എവിടെ?
1: റിയാദ്.
0: ഓഹോ,
1: ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ പോയത് വയനാട് നിന്നാണ്.
0: ആ ഓക്കെ,
1: വയനാട് കാക്കവയിൽ നിന്ന് പോയി റിയാദിലെത്തി.
0: അതെ,
1: അവിടെ ഒരു രണ്ടാം ക്ലാസ്സുകാരിയാണ് നമ്മളെ മറിയം വി കെ.
0: രണ്ടാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് പീസ് റേഡിയോയുടെ അറിയിപ്പ് കിട്ടുന്നത്, പെരുന്നാൾ സ്റ്റാർ ക്വസ്റ്റ് സ്പെഷ്യൽ എപ്പിസോഡ് വരുന്നുണ്ട്, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് കൂട്ടുകാരിലേക്ക് എത്തിക്കാനുള്ള അവസരമാണ് എന്ന് നമ്മുടെ മറിയം വി കെ കേട്ട ഉടനെ പാടി.
1: അതെ,
0: ഒരു മലയാളം
1: ഓക്കെ, എന്തായാലും നമുക്ക് മതി, നമുക്ക് കേൾക്കാതെ.
0: അതെ, വലിയ ഹൈപ്പ് കൊടുക്കണ്ടായിക്കോട്ടെ.
1: ഓക്കെ
0: ഓക്കെ, ശരി,
1: കേൾക്കാം.
2: അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് പാടാൻ പോകുന്നത് കുഞ്ഞി കവിതയാണ്, ശ്രീ പന്തളം കേരളവർമ്മയുടെ ഒത്തൊരുമ.

0: മാഷാല്ലാ മാഷാല്ലാ. നമ്മുടെ എന്താണ് കുട്ടിയുടെ പേര്? മറിയം അല്ലേ?
1: മറിയം വി കെ.
0: മറിയം വി കെ പന്തളം കേരള വർമ്മ അദ്ദേഹം രചിച്ച ഒരു മനോഹരമായ ഒരു ഗാനമാണ്. ശരിക്കും ഈ പന്തളം കേരളവർമ്മയെ കുറിച്ച് പറയുമ്പോൾ ഞാനൊക്കെ നമ്മുടെ സ്കൂളിലൊക്കെ പോയ സമയത്ത് ഈ പ്രാർത്ഥന ഉണ്ടാവുള്ളൂ, രാവിലെ തന്നെ പ്രാർത്ഥന. ആ പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന എഴുതിയ ആളാണെന്ത്, എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, അതെനിക്ക് ഓർമ്മ വരുന്നില്ല. അത് എഴുതിയ ആളും കൂടെയാണ് ഈ പന്തളം കേരളവർമ്മ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു കവിതയാണ് നമ്മുടെ മറിയം വി കെ രണ്ടാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരി, ഒരു പത്താം ക്ലാസ്സുകാരി കാരിയുടെ വോയിസിൽ നമുക്ക്
1: ആ ഒരു ഗൗരവം കൂടി
0: തന്നിട്ടുള്ളത്. അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ആരാണ് ഒരു ഫാത്തിമ ഫറസ്?
1: ഫറസ്
0: അതോ ഫറാസ് ആണ്?
1: ആവശ്യമില്ലാത്ത പേരാണ്, നമ്മൾ വായിക്കണ്ട കേട്ടോ, അടി വരും.
0: ഫഹ്മിയാണ്, ഫാത്തിമ അല്ല, ഫഹ്മി.
1: ഫഹ്മി ഫറസ്,
0: ആ ഫഹ്മി ഫറസ്, ജി എൽ പി എസ് ഒലവക്കോട് സൗത്ത്,
1: പാലക്കാട്
0: വിദ്യാർത്ഥിനി. മലയാള ഗാനം പാലക്കാട് ജില്ല,
1: പാലക്കാട് ജില്ല എന്നാണ്.
0: ഒലവക്കോട്,
1: ഒലവക്കോട് നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തിനാണ് ഒലവക്കോട് എന്ന് പറയാം.
0: ഒലവക്കോട്. അപ്പൊ ഏതായിരുന്നാലും നമുക്ക് റെയിൽവേ സ്റ്റേഷൻ അല്ല വലുത്, പാലക്കാട് അല്ല വലുത്, നമ്മുടെ ഫഹ്മി ഫറാസിന്റെ
1: പാട്ടാണ് വലുത്.
0: കേൾക്കാം നമുക്ക്.
2: അസ്സലാമലൈക്കും. നന്മയായി കഴിയേണ്ട വീടാണല്ലോ ദുനിയാ ഓർക്കണം, കർമ്മമേറെ ചെയ്തിടാൻ കൽബിൽ മുസല്ല വിധിക്കണം. ഖബറിലെത്തും മുമ്പ് ഈമാൻ കഥക് മെല്ലെ തുറക്കണം, കലിമ ചൊല്ലി തിരി

ആശ്രയം തൗഹീദുറച്ചവസാന ശ്വാസമതാകുകിൽ ആശയം എഹദേകുമേ തുണശാശ്വത.

കണ്ണടച്ചൽ ഏഴുവാനമേറി റൂഹചിരിക്കണം, കൺ തുറന്നതിനായേറെ കരുതലോടെ ചലിക്കണം. കണ്ണടച്ചൽ ഏഴുവാനമേറി റൂഹചിരിക്കണം, കൺ തുറന്നതിനായേറെ കരുതലോടെ ചലിക്കണം. ധർമ്മവും അധർമ്മവും തിരിച്ച വേദ വചസ്സുകൾ.

0: ഓർക്കണം, കലിമ ചൊല്ലി തിരിക്കണം, ഈ യാത്ര സഫലമാക്കണം. അസ്സലാമു അലൈക്കും.
1: ദുനിയാവിൽ നമ്മൾ എങ്ങനെയായിരിക്കണമെന്നാണ് ഫഹമി ഫറാസിൻ്റെ മനോഹരമായ ഈ ഗാനത്തിൽ നമ്മൾ ശ്രദ്ധിച്ചത്. അപ്പോൾ പീസ് റേഡിയോ കേൾക്കുന്ന ഒരാൾ, ശരിക്കും പീസ് റേഡിയോ കേൾക്കുന്ന ഒരാൾ, ദുനിയാവിൽ ഒരു മനുഷ്യൻ ഒരു ഇസ്ലാമികമായിട്ട് എങ്ങനെ ജീവിക്കാമെന്നുള്ളതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ പഠിക്കുന്ന ഇടമാണ് എന്ത് പീസ് റേഡിയോ. അതിൽ നമ്മുടെ ഫഹമി ഫറാസിൻ്റെ ഒരു ഗാനരൂപത്തിലുള്ള ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ കേട്ടത്. പ്രത്യേകിച്ച് ഫഹമി ഫറാസിൻ്റെ ആ വോയിസൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. കാരണം കൂടുതൽ കൂടുതൽ പാട്ടുകളൊക്കെ പാടാൻ പറ്റിയ ഒരു ഒരു വോയിസാണ് മാഷാ അള്ളാ അള്ളാഹു ഫഹമി ഫറാസിന് നൽകിയിട്ടുള്ളത്.
2: പക്ഷേ ആ ഒരു നല്ലൊരു മെസ്സേജാണ് അല്ലേ അതിൽ കൊടുക്കുന്നത് ആ പാട്ടിൽ.
1: ഏറ്റവും നല്ല മെസ്സേജ്.
2: നമ്മുടെ ദുനിയാവിൽ ചെയ്യേണ്ട കാര്യം, ദുനിയാവിൽ പഠിച്ചവൻ നമ്മൾ എന്തിനാണ് അയച്ചതെന്നും, അതുപോലെ തന്നെ നാളെ ആഹ്റം അല്ലേ എന്താണെന്നുള്ളൊക്കെ അറിയിക്കുന്ന ഒരു നല്ലൊരു പാട്ടായിരുന്നു.
1: അതെ, ഈ പാട്ടൊക്കെ എഴുതിയ ആളുകൾക്കും കൂടെ അതിൻ്റെ ഒരു
2: ക്രെഡിറ്റ് ഉണ്ട്.
1: യെസ്, കാരണം ഒരു പാട്ട് എഴുതി അതിങ്ങനെ അത്രയും മനോഹരമായിട്ട് ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കഴിവാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള പാട്ടുകളൊക്കെ കൂടുതൽ എഴുതാൻ.
2: വേറൊന്നുണ്ട്, അത് ഇപ്പോഴും മൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് വേറൊരു കാര്യമാണ്. ചില പാട്ടുകളൊക്കെ അതിന്റെ ഇറങ്ങും, അത് അവിടെ അവസാനിക്കും.
1: ആ ഒരു ഒരു ഒരു ഇത് കഴിഞ്ഞ
2: ഒരു
1: കഴിഞ്ഞാൽ പിന്നെ അവസാനിക്കും. എന്നാൽ എവർഗ്രീൻ എന്ന് പറയുന്ന രൂപത്തിലേക്ക് അല്ലേ എല്ലാ സമയത്തും അല്ലേ. ഓക്കെ, നമ്മുടെ ഫഹമി ഫറാസിന്റെ ഗാനമാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. കേൾക്കാം നമുക്ക് അടുത്തതായിട്ട് വീണ്ടും ഒരു മലയാള ഗാനം.
2: അമാൻ മോൻ.
1: അമാൻ
2: മോൻ എന്നില്ല, നമ്മളൊരു ഇതിൽ പറഞ്ഞതാട്ടോ, അമാൻ എന്നാണ് പേര്.
1: യെസ്.
2: ഓക്കെ, അപ്പം അമാൻ മോന്റെ ഒരു പാട്ട്, 4 വയസ്സായിട്ടുള്ള നമ്മൾ അമാമോന്.
1: ഓക്കെ, അമാൻ കുഞ്ഞുമോൻ.
2: കുഞ്ഞുമോൻ, അതെ. അപ്പോ നമ്മുടെ കുഞ്ഞുമോന്റെ പാട്ടും നമുക്കൊന്ന് കേട്ട് നോക്കാം.
1: ഇൻഷാല്ലാ.
3: എന്റെ പേരാമാനെ,

0: അസ്ഹാബും മനം പൊട്ടി നടന്നു നീങ്ങി.
1: മഷാല്ലാ ബാർക്കല്ലാ. നമ്മളെ അമാന് മോനെ വളരെ കുഞ്ഞു വോയിസിൽ 4 വയസ്സായിട്ടുള്ളൂ അല്ലേ?
2: അതെ
1: മഷാല്ലാ, ചെറിയ കുട്ടികളെ വോയിസ് നമുക്ക് വളരെ നല്ല രസമാണല്ലോ കേൾക്കാൻ.
2: അതെ,
1: അതേപോലെ ഒരു വോയിസ് ആയിരുന്നു.
2: പക്ഷേ ഇത് ശരിക്കും പാടിയ വേറൊരാളെ സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ഇടയിൽ
1: കേൾക്കണ്ടോ?
2: കുറച്ച്
1: കുറച്ച്
2: ഉമ്മായിരിക്കും.
1: ഉമ്മായിരിക്കും. മഷാല്ലാ.
2: അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇത് ഭയങ്കര രസമാണ്. അതായത് ഈ കുട്ടികൾ കാണാൻ പഠിക്കുന്നതിന് മുന്നേ ഉമ്മമാർ ഈ പാട്ട് കാണാൻ പഠിക്കും.
1: അതെ,
2: പഠിപ്പിച്ച് പഠിപ്പിച്ച് പഠിപ്പിച്ച് ഉമ്മമാർ കാണാൻ പഠിക്കും.
1: അത് സ്കൂളത്തെ വിഷയങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. കാരണം ഒരു കുട്ടിയാണെന്ന് സ്കൂളില് പോകണതെങ്കിലും പക്ഷെ ഉമ്മ പുസ്തകമൊക്കെ പഠിച്ചിട്ടുണ്ടാവും.
2: നമുക്ക് ഏത് പേജിലൊന്നും കറക്റ്റ് അറിയാൻ പറ്റും.
1: അതെ,
2: ചിലപ്പോൾ ടീച്ചർമാർക്ക് പോലും അറിയില്ല.
1: അതെ,
2: ഉമ്മമാർക്ക് അറിയാൻ പറ്റും.
1: അതല്ലാത്തൊരു കഴിവാണ്.
2: അതെ. അപ്പോൾ നമ്മൾ അമാൻ മോൻ്റെ ഉമ്മക്കും അതുപോലെ തന്നെ അമാൻ മോനും വളരെ മനോഹരമായി പാട്ട് പാടി എന്നുള്ളതാണ് നമുക്ക്. ചിലപ്പോൾ താത്തയായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. ആരായിരുന്നാലും പഠിപ്പിക്കാൻ സഹായിച്ച ആള്. യെസ്. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ മനോഹരമായി ഒരു പാട്ട് അല്ലേ, മണിമുത്ത് റസൂൽ, റസൂലിൻ്റെ ആ വിടവാങ്ങൽ അല്ലേ, ആ ഒരു സംഭവമൊക്കെയാണ് ഈ പാട്ടിൽ ഇതിവൃത്തമായി വന്നിട്ടുള്ളത്.
1: ഓക്കെ,
2: കേൾക്കാം നമുക്ക് അടുത്ത.
1: അടുത്തതായി നമ്മോടൊപ്പം ഉള്ളത് ഇതുവരെ നമ്മൾ പാട്ട് കേട്ടിങ്ങനെ സുഖിച്ചിങ്ങനെ നിൽക്കേനി, ഇന്നൊരു പ്രകമ്പലം കൊള്ളിക്കുന്ന ഒരു മലയാള സ്പീച്ചുമായി നമ്മോടൊപ്പം വരുന്നത് മൻഹ നസീർ.
2: ഏഴാം ക്ലാസ്,
1: ഏഴാം ക്ലാസ് KS KM UP സ്കൂൾ ചെറുകുളമ്പ.
2: ചെറുകുളമ്പ് മലയാള പ്രസംഗമാണ് അല്ലേ, കേട്ടു നോക്കാം ഇൻഷാല്ലാ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ.

0: أكبر الله أكبر ولله الحمد. തൗഹീദിന്റെ ഈ മന്ത്രധ്വനികൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന ഈ ധന്യ നിമിഷത്തിൽ പീസ് റേഡിയോയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, ഈദ് മുബാറക്. ഏതൊരു വിശ്വാസിയുടെയും സിരകളിൽ ആവേശം പടർത്തുന്ന ചരിത്രമാണ് ബലിപെരുന്നാളിൻ്റെത്. ഇത് കേവലം പുത്തനെടുപ്പിൻ്റെതയോ വിഭവസമൃദ്ധമായ ഭക്ഷണത്തിൻ്റെയോ ആഘോഷമല്ല, മറിച്ച് ആദർശത്തിന് വേണ്ടി സർവവും സമർപ്പിക്കാൻ തയ്യാറായ ഒരു പിതാവിൻ്റെയും പുത്രന്റെയും ഇതിഹാസ സമാനമായ ത്യാഗത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിലെ മണൽത്തരികളെ സാക്ഷിയാക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്തിന് കാണിച്ചു തന്നത് തൗഹീദിന്റെ കരുത്താണ്. സ്വന്തം പിതാവിനോടും സമൂഹത്തോടും വിഗ്രഹങ്ങളെ തള്ളിപ്പറഞ്ഞ് കലഹിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുന്നിൽ സ്വന്തം കരളായ മകനെ പോലും ബലി നൽകാൻ തയ്യാറായി. അവിടെ വിജയിച്ചത് സ്നേഹമല്ല, മറിച്ച് അള്ളാഹുവിനോടുള്ള അചഞ്ചലമായ വിശ്വാസമായിരുന്നു. ഇന്ന് നാം ഉദഹിയത്ത് അറക്കുമ്പോൾ ആ കത്തി നമ്മുടെ ഉള്ളിലെ ദുർഗുണങ്ങൾക്ക് മേലെയാണ് വെക്കേണ്ടത്. നമ്മുടെ അഹങ്കാരം, വിദ്വേഷം, ലോകമാന്യത എന്നിവയെ നാം അറുത്തു മാറ്റണം. പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. അവയുടെ മാംസമോ രക്തമോ അള്ളാഹുവിങ്കൽ എത്തുന്നതേയല്ല, എന്നാൽ നിങ്ങളുടെ പക്കൽ നിന്നുള്ള തഖ്‌വയാണ്, ഭക്തിയാണ് അവങ്കൽ എത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണിച്ചു തന്ന ആ ആർജവം നമുക്കുണ്ടാകണം. ശിർക്കിന്റെയും ബിദഅത്തിന്റെയും കരകൾ പുരളാത്ത ശുദ്ധമായ തൗഹീദ് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരാധനകൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഇസ്ലാമിന്റെ തനിമ കാത്തു സൂക്ഷിക്കാനും ആദർശ വഴിയിൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നേറാനും ഈ പെരുന്നാൾ നമുക്ക് കരുത്തേകട്ടെ. നമ്മുടെ പ്രാർത്ഥനകളും ബലികർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ലോകമെമ്പാടുമുള്ള പീഡിതരായ വിശ്വാസികൾക്ക് അള്ളാഹു ആശ്വാസം നൽകട്ടെ. ഒരിക്കൽ കൂടി ഏവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ, ഒരു പ്രകമ്പനം കൊള്ളിച്ച ഒരു പ്രസംഗമായിരുന്നു അല്ലേ?
2: യെസ്, ബലിപെരുന്നാൾ ദിവസത്തിന്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മനോഹരമായ ഒരു പ്രസംഗം നമ്മുടെ മൻഹാ നസീർ മനോഹരമായിട്ട് എന്ത് ചെയ്തു, അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഈ പ്രസംഗത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ പ്രസംഗക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതായത് ഒരു സൗണ്ട് മോഡുലേഷൻ എന്ന സാധനമുണ്ട്. ചില സമയത്ത് നല്ല സൗണ്ടിൽ പറയണം, ചില സമയത്ത് എന്ത് ചെയ്യണം, സൗണ്ട് കുറക്കണം അല്ലേ, അങ്ങനൊക്കെ ഒരു അതൊക്കെ കൃത്യമായിട്ട് ഏകദേശം ചെയ്തിട്ടുണ്ട് മൻഹാ നസീർ.
1: ശ്രദ്ധിച്ചിട്ടുണ്ട്
2: എന്നുള്ളതാണ്
1: നിലനിർത്തട്ടെ. അപ്പം അടുത്തതായി നമ്മോടൊപ്പം ഉള്ളത് ഒരു പ്രസംഗമൊക്കെ കേട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ തരിച്ചിങ്ങനെ ഇരിക്കണം. അപ്പൊ തരിക്കണ രൂപത്തിൽ അപ്പൊ നമ്മളെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കാനായിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റത്തെ ഒരു വ്യക്തിയാണ് ആരാടാ നമ്മളൊപ്പം ഉള്ളത്?
2: ഫിർദൗസ്.
1: ഫിർദൗസ്
2: നമ്മൾ ചോദിക്കുമ്പോൾ എന്ത് ചോദിക്കണം എന്നാണ്, ജന്നാത്തുൽ ഫിർദൗസ്
1: ചോദിക്കണം എന്നാണ്.
2: അപ്പൊ അവസാനത്തിൽ നമ്മൾ ഫിർദൗസിനോട് ചോദിക്കാണ്, ഒരു പാട്ട് പാടറാ.
1: ഇരിക്കൂരിൽ നിന്ന്, കണ്ണൂർ ഇരിക്കൂരിൽ നിന്നാണ് നമ്മളെ ഫിർദൗസ് നമ്മളൊപ്പം ഉള്ളത്. ആ കൊച്ചു കൂട്ടുകാരിയുടെ പാട്ട് നമുക്കൊന്ന് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എൻ്റെ പേര് അസ്വ ഷെഫീഖ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇസ്ലാമിക് സോങ് പാടാനായിട്ടാണ്. കണ്ണാലെല്ലാം

പിന്നെ

0: മഷാഅല്ലാ ബാറക്കില്ല. വളരെ സുന്ദരമായൊരു വോയിസിലൂടെയാണ് നമ്മുടെ ഫിർദൗസ് മോൾ നമുക്ക് ഈ പാട്ട് കണ്ണാലല്ല അകക്കണ്ണിൻ്റെ ഒരു പാട്ട് നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു പാട്ടാണ്. വളരെ നല്ലൊരു വോയിസിൽ നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് ഇങ്ങനെ ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാനത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കേൾക്കാൻ പറ്റിയ രൂപത്തിൽ എൻ്റെ എന്ന നിലക്ക് ആ മോള് വളരെ സുന്ദരമായ രൂപത്തിൽ അവതരിപ്പിച്ച് തന്നിട്ടുണ്ട് മഷാഅല്ലാ.
1: അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമുകളൊന്നും കളയാത്തത്.
0: അതാണ്
1: അല്ലേ, ഇതൊക്കെ ആളുകളിലേക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ പെരുന്നാൾ നമ്മൾ സ്വീകരിച്ചു, ഈ ഒരു സമയത്ത് നമ്മൾ ഇതൊന്നും ഔട്ട് ചെയ്യുന്നു ഇൻഷാല്ലാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് പോയാലോ.
0: പോകാം.
1: അപ്പോൾ നമ്മൾ തൽക്കാലം ഇത് നിർത്തണ്ടേ?
0: അതെ,
1: നിർത്താം.
0: ഓക്കെ,
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വ പ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

അലൂന ബിഹി വൽ അർഹം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ويسألونك عن ذي القرنين قل سأتلو عليكم منه ذكرا إنا مكنا له في الأرض وآتيناه من كل شيء سببا. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശരിയായി പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ദീനിൽ നിന്നും നമ്മുടെ വിശ്വാസത്തിൽ നിന്നും നമ്മളെ തെറ്റിച്ചു കളയുന്നതിനെയാണ് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ഫിത്ന എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ചില കാര്യങ്ങളെല്ലാം നമ്മളുടെ ദീനിയായ നിലപാടുകളെ മാറ്റിക്കളയുന്നതാണ്. അങ്ങനെ മാറ്റിക്കളയുമോ എന്നറിയാനുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷേ തന്നേക്കാം. അവിടെ വിജയിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. വിശ്വാസം കൊണ്ട് പരീക്ഷിക്കും. നമുക്കറിയാം ഈ പരീക്ഷണങ്ങളെക്കുറിച്ചെല്ലാം, നാല് ഏറ്റവും ഗൗരവപരമായ പരീക്ഷണങ്ങളെക്കുറിച്ചും നമ്മൾ വെള്ളിയാഴ്ചകളിൽ പാരായണം ചെയ്യുന്ന അൽകഹഫ് സൂറത്തിൽ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓതിപ്പോകുമ്പോൾ നമുക്കതും കൂടെ ഓർത്തു പോകാൻ ഒരു പക്ഷേ ഈ ഒരു സംസാരം നമുക്ക് സഹായകമായേക്കും. ഒന്ന് വിശ്വാസരംഗത്തുള്ള പരീക്ഷണമാണ്. ഒരു നാട്ടിൽ തൗഹീദ് സ്വീകരിച്ച്, ഏകദൈവ വിശ്വാസം സ്വീകരിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാർ, അവരാണ് അസ്ഹാബുൽ കഹ്ഫ്. ആ ചെറുപ്പക്കാർ വമ്പിച്ച പരീക്ഷണത്തിന് വിധേയമാകണം. അവരെ കൊന്നുകളയുന്ന, അവരെ കൊല ചെയ്യപ്പെടുന്നതിന് മാത്രമുള്ള ഒരു സാഹചര്യം ആ നാട്ടിൽ അവിടുത്തെ രാജാവിൻ്റെ നേതൃത്വത്തിൽ സജ്ജമാവുകയാണ്. ആ സന്ദർഭത്തിലാണ് അവർ അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചത്. ഇത് അവൽ ഫിത്തിയത്തു കഫി ഫഖാലു റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റഷദ. റബ്ബേ, ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണേ, ഞങ്ങൾക്ക് ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് മോചനം നൽകണേ എന്ന നിലക്ക് അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. എന്ത് അത്ഭുതമാണ് സഹോദരങ്ങളെ സംഭവിച്ചത്! അത്ര വലിയ ഭീഷണി ഉണ്ടായിട്ടും അവരാ വിശ്വാസത്തിന് പിന്തിരിഞ്ഞില്ല. അതാണ് വിശ്വാസപരമായ പരീക്ഷണം. ഇത്രയും വലിയ അക്രമങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധിക്ക് വരുമ്പോൾ ഈ വിശ്വാസത്തിലൊക്കെ എത്ര കണിശത വേണോ എന്നൊരു പക്ഷേ ആലോചിച്ച് നോക്കും. നമ്മുടെ അസ്തിത്വത്തിന് ഭീഷണിയാവും. പക്ഷെ അവർ പിടിച്ചു നിന്നു. അതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു വെച്ചാൽ അവരെ ഉറക്കി. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ഭുതകരമായ ഉറക്കം. എത്ര വർഷം, 300 കാലമാണ് ഉറങ്ങിയത്. എന്നിട്ട് പിന്നെ അവർ ഉണർന്ന് എഴുന്നേറ്റു. ആ തലമുറകൾ പിന്നിട്ടു. ആ രാജാവും ആളുകളൊക്കെ മരിച്ച് പോയതിന് ശേഷമാണ് പിന്നെ അവിടെ തിരിച്ചു വരുന്നത്. വിശ്വാസരംഗത്തെ പരീക്ഷണത്തിൽ വിജയിച്ച അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ. രണ്ടാമത്തത് സമ്പത്തിലെ പരീക്ഷണമാണ്. നല്ലോണം പണവും സൗകര്യങ്ങളൊക്കെ തന്നാലും എന്ത് ചെയ്യും? നമ്മളെ ഈമാനും നമ്മളെ വിശ്വാസത്തിനൊക്കെ തകരാറാവും. കാരണം അത്രയൊക്കെ സ്വത്തും സൗകര്യങ്ങളോടൊക്കെ ഞാൻ സമാധാനമായിട്ട് പോകണ്ടല്ലോ. ഇനിയിപ്പോ ഇനിയിപ്പോ ഞാൻ നിസ്കരിക്കുക, നോമ്പോൽക്കെ, അള്ളാഹുവിന് കീഴ്പ്പെടുന്നു ചെയ്തില്ലെങ്കിൽ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇതൊന്നും ചെയ്യാതെ ഇപ്പൊ എനിക്ക് ഇത്രയും സൗകര്യങ്ങളൊക്കെ കിട്ടിയില്ലേ എന്നാണ്. അതാണ് രണ്ട് തോട്ടക്കാരെ കഥ പറയുന്നത്. ഒരാൾക്ക് നല്ല സൗകര്യങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാത്ത, നല്ല വെള്ളം കിട്ടുന്ന ഈത്തപ്പനകളും മുന്തിരിയൊക്കെ ഉള്ള നല്ല തോട്ടം കൊടുത്തു. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു, ഇതിപ്പോ ഉണ്ടെങ്കിൽ പിന്നെ ജീവിച്ചു പോകാൻ വേറെ ഒന്നും വേണ്ടല്ലോ. അത് അദ്ദേഹത്തിന് പരലോകത്തെ നിഷേധിക്കണം. കായ്മത്തൻ, പരലോകം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഉണ്ടെങ്കിൽ തന്നെ അള്ളാഹു അവിടെയൊക്കെ എനിക്ക് ഇതേപോലെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തരുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഉപദേശിക്കുന്നുണ്ട്, പക്ഷെ ആ ഉപദേശങ്ങളൊന്നും ഫലപ്പെട്ടില്ല. അവസാനം എന്ത് ചെയ്തു? അവന്റെ തോട്ടം നശിച്ചു. ആ പരീക്ഷണത്തിൽ അയാൾ പരാജയപ്പെട്ടു. ഞാൻ അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരുന്നെങ്കിൽ ഞാൻ ചെലവഴിച്ചത് മുഴുവൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയിന്നാണ്. അവൻ ഖേദം കൊണ്ട് കൈമലർത്തി പോയിന്ന വെള്ളം. ആ പരീക്ഷണത്തിൽ സമ്പത്ത് കൊടുത്തപ്പോൾ വിശ്വാസം തകരാറായി. ആ പരീക്ഷണത്തിൽ അയാൾ പരാജയപ്പെട്ടു. ഇത് സൂറത്ത് അൽ കഹ്ഫ് തന്നെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു പരീക്ഷണം അറിവിലാണ്. മൂസ നബി അലൈഹി സ്വലാം പ്രവാചകനാണ്. ഖിളിർ പ്രവാചകനാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷെ എന്നാലും ആ പരീക്ഷണത്തിൽ അള്ളാഹു പ്രത്യേകമായ അറിവ് നൽകിയ ആ വ്യക്തിയുടെ അടുക്കൽ പോയി ദീന് പഠിക്കാൻ വേണ്ടി പറയാണ്, കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാം. ആ യാത്ര ഒരു പരീക്ഷണ യാത്രയായിരുന്നു. ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ് കാണുന്നത്.
എന്നാൽ ചോദിക്കരുതേ എന്ന നിബന്ധനയുണ്ട്, ക്ഷമിക്കണമെന്ന കൽപ്പനയുണ്ട്. അതൊക്കെ ലംഘിച്ച് അവസാനം ചോദിച്ചപ്പോൾ അവസാനം പറഞ്ഞു കാലഹാദ ഫിറാഖു ബൈനി വബൈനിക, നമുക്ക് ഇവിടെ പിരിയ, ഇനി മുന്നോട്ട് പോകില്ലാന്ന്. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ ബിതഅ്‌വീലിമാലം തസ്തതി അലൈഹി സബ്ര, നിനക്ക് ക്ഷമിക്കാൻ പറ്റാത്ത കാര്യത്തിന്റെ വിശദീകരണം ഞാൻ തരാന്ന് പറഞ്ഞ് ആ വിശദീകരണം കൊടുക്കുമ്പോഴാണ് എന്തിനെ എങ്ങനെയൊക്കെ ചെയ്തു എന്ന് ചോദിച്ച മൂസാ നബി അലൈഹി ഇസ്ലാം, അങ്ങനെയാണല്ലോ ചെയ്യേണ്ടിയിരുന്നത് എന്ന് വിശദീകരണം കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അറിവിലുള്ള പരീക്ഷണമാണ്, അറിവ് നൽകിയും അള്ളാഹു നമ്മളെ എന്ത് ചെയ്യും, അറിവിന്റെ കാര്യത്തിൽ പരീക്ഷിക്കും. നാലാമത്തെ പരീക്ഷണം അധികാരത്തിലാണ്. രാജാവൊന്നും ആകണ്ട, എല്ലാവർക്കും ഉണ്ടാവും, ഒരു വീടിൻ്റെങ്കിലും കുടുംബത്തിൻ്റെയും സ്ഥാപനത്തിൻ്റെയും ഒക്കെ അധികാരങ്ങൾ ഉണ്ടാവുമല്ലോ. അധികാരം ഒരു പരീക്ഷണം. അധികാരം കിട്ടും, ആളുകളുടെ സ്വഭാവം മാറും, ആളുകൾ അഹങ്കാരികളായി മാറും, ആരെയും ഗൗനിക്കാതെ പോകും. ഇതൊക്കെ ഞാൻ നേടിയെടുത്ത അധികാരങ്ങളാണ്, ഇതിലൊന്നും ഒരാൾക്കും പങ്കില്ല എന്ന നിലക്കുള്ള ധിക്കാരവും അഹങ്കാരവും മനുഷ്യന് വന്നു ചേരുന്ന ഒന്നാണ് അധികാരം. അതുകൊണ്ട് അധികാരത്തെക്കുറിച്ച് പരീക്ഷിക്കുന്നതാണ്. ലോകം മുഴുവനും പിന്നെ ഭരിച്ചൊരു ചക്രവർത്തി എന്ന നിലക്കാണ് ദുൽഖർനൈൻ. ആ കഥ പറഞ്ഞിട്ടാണ് സൂറത്തുൽ കഹ്ഫ് അവസാനിക്കുന്നത്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും എന്തേ ദുൽഖർനൈൻ. ദുൽഖർനൈൻ എന്നുള്ളത് അധികാരം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ഒരു രാജാവാണ്. ദുൽഖർ രണ്ട് കൊമ്പുള്ളവെന്നാണ് അവക്കിന് അർത്ഥം. രണ്ട് കൊമ്പ് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന കിഴക്കും അസ്തമിക്കുന്ന പടിഞ്ഞാറും ആ രണ്ടും കണ്ട വ്യക്തിയാണ്. രണ്ട് ഭാഗത്തേക്കും സഞ്ചരിച്ച ആ രണ്ട് സൂര്യാസ്തമയങ്ങളെ രണ്ടിൻ്റെയും ആ അതിർ വരെ അധികാരങ്ങൾ കിട്ടിയ ഒരു വ്യക്തിയിലേക്കാണ് ദുൽഖർനൈൻ എന്ന് പറയുന്നത്. വളരെ സ്വാത്വികനായ, പണ്ഡിതനായ, വളരെ ധർമ്മിഷ്ഠനായ ഏറ്റവും നല്ലൊരു ഭരണാധികാരിയെ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ മക്കയിലുണ്ടായിരുന്ന അവിശ്വാസികൾ നബിയോട് ചോദിച്ചു, വയസ് ആരോനക അന്ദിൽ കർണൈൻ, ആരാണ് ഈ ദുൽഖർനൈൻ?

ലോകം മുഴുവനും അദ്ദേഹത്തിൻ്റെ കാൽ കീഴിൽ വന്നു. അത്രയും വലിയ ചക്രവർത്തി, ലോകം മുഴുവനും ഭരിച്ചൊരു ചക്രവർത്തിയിലേക്കാണ് ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കുക. എന്നിട്ടോ അങ്ങനെ അദ്ദേഹത്തിന് എല്ലാ മാർഗങ്ങളും എല്ലാ കാരണങ്ങളും എല്ലാ വഴിയും അള്ളാഹു ഒരുക്കി കൊടുത്തു. എല്ലാ നിലക്കുള്ള അധികാരങ്ങളും അദ്ദേഹത്തിന് എന്ത് ചെയ്തു, അള്ളാഹു നൽകി എന്നാണ്. പിന്നെ ഈ ദുൽഖർണയിൻ പ്രവാചകനാണോ, നബി ഇസ്ലാസ്മ പറയുന്നുണ്ട് ദുൽഖർണയിൻ പ്രവാചകനാണോ എന്ന്, വമാ അതിരി അദുൽഖർണയിൻ നബിയുൻ ഹുവ അംല എന്ന് എനിക്കറിയില്ല എന്നാണ്. അപ്പോൾ നബി ഇസ്ലാസ്മ അറിയില്ല എന്ന് പറഞ്ഞു മൗനം അവലംബിച്ച് നിർത്തിയൊരു കാര്യത്തുമേ പിന്നെ ചർച്ച വേണ്ടെന്നാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്. എന്തായിരുന്നാലും അദ്ദേഹം നല്ലൊരു ഭരണാധികാരിയായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ അധികാരവും സൗകര്യങ്ങളും അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്തില്ല, ആരെങ്കിൽ അതിൽ അഹങ്കരിക്കാനൊന്നും പോയില്ല. വളരെ വിനീതമായി ഇത് അള്ളാഹു എനിക്ക് തന്നതാണ് എന്ന് അദ്ദേഹം പല സന്ദർഭത്തിലും ജീവിതത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നുണ്ട്. വലിയ വലിയ കാര്യങ്ങളൊക്കെ ഭരണപരമായി നേടിയെടുക്കുമ്പോഴൊക്കെ അദ്ദേഹം പറയും ഹാദാ റഹ്മത്തും മിർ റബ്ബി, ഇതൊക്കെ എൻ്റെ റബ്ബ് എനിക്ക് തന്ന കാരുണ്യങ്ങളാണെന്ന് പറയാം. എല്ലാ അധികാരങ്ങളും സുഹൃത്തുക്കളെ നമ്മളെ ഏറ്റവും അഭിമാനത്തിൻ്റെയും ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ അള്ളാഹ്ക്ക് പറ്റും. അവിടുന്ന് അതേപോലെ താഴത്തേക്ക് പിടിച്ചിറക്കാനും പറ്റും. അതാണല്ലോ ഖുർആൻ പറഞ്ഞത്.

അള്ളാഹു നിനക്കാണ് അധികാരം, നീ അധികാരത്തെ കൊടുക്കുന്നു, നീ ഉദ്ദേശിക്കുന്ന പ്രതാപത്തെ കൊടുക്കും, നീ പിന്നെ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദ്യനാക്കും, അതിനൊക്കെ നിനക്ക് പറ്റുന്നതാണ്. അപ്പൊ എല്ലാം അള്ളാഹ് തരുകയാണ്, മനുഷ്യന്മാർക്കും തരും. ഇതിന് കാരണങ്ങളിലൂടെ നമുക്ക് കിട്ടുക, എന്തെങ്കിലുമൊക്കെ ഒരു കാരണത്തിൽ കിട്ടുക, ആ കാരണങ്ങളെയാണ് ആൾക്കാർ വിചാരിക്കുക, കാരണങ്ങളല്ല. അത് തൂത്തിൽ മുൽക്കമൻ തശാ, അത് പടച്ചോൻ തരികയാണ്. നമ്മളിപ്പോൾ പണക്കാരായാലും നമ്മൾ വലിയ ഉദ്യോഗസ്ഥന്മാരായാലും വലിയ ഡിഗ്രിയൊക്കെ നേടിയാലും ഇതൊക്കെ സഹോദരങ്ങൾ അള്ളാഹു തന്നതാണെന്ന് അറിഞ്ഞാലേ അതൊന്നും നമ്മളെ പഴപ്പിക്കാതെ ഉള്ളൂ. അതിലും അതുകൊണ്ട് നമ്മൾ വഴിവെച്ച് പോകാതിരിക്കുക, അങ്ങനെ ഉണ്ടാവുക. പിന്നെ സുലൈമാൻ നബിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന് ആ ബിൽക്കീസിൻ്റെ പിന്നെ സിംഹാസനത്തെ നിമിഷങ്ങളെ കൊണ്ട് സെക്കൻഡുകളെ കൊണ്ട് തൻ്റെ മുന്നിലെത്തി ആ മഹാത്ഭുതം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? ഹാദാ മിൻ ഫളി റബ്ബി, ഇതെൻ്റെ റബ്ബ് തന്ന അനുഗ്രഹമാണെന്ന്. അപ്പം അള്ളാഹുവിലേക്ക് ചേർത്തിട്ടാണ് പറഞ്ഞത്. എല്ലാം അള്ളാഹു, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഭംഗിയായി ചെയ്യാൻ പറ്റിയാൽ ഇത് അള്ളാഹിൻ്റെ ഒരു കാരുണ്യം കൊണ്ട് ചെയ്തതാണ്. അപ്പോഴാണ് നമ്മുടെ അടുക്കിലുള്ളതൊന്നും നമ്മുടേതല്ല എന്ന് തിരിച്ചറിയുക. അപ്പോഴാണ് നമ്മുടെ അഹങ്കാരം കുറയുക, അപ്പോഴാണ് നമുക്ക് വിനയം വരിക. എന്നാൽ ഖാറൂൻ പറഞ്ഞത് എന്താണ്? ഇതെന്റെ അറിവുകൊണ്ട് കിട്ടിയതാണെന്നാണ് ഖാറൂൻ പറഞ്ഞത്. ഖാറൂവിന് സമ്പത്തും സൗകര്യങ്ങളും കിട്ടിയപ്പോൾ എന്റെ കൂടെ അതുകൊണ്ടാണ് അഹങ്കാരം വന്നത്. അതുകൊണ്ടാണ് മണ്ണിൽ അള്ളാഹു ആഴ്ത്തിക്കളഞ്ഞത്. അതാണ് അധികാരങ്ങളുള്ളവരുണ്ടാവേണ്ട ഏറ്റവും വലിയ ഗുണം. ഇതൊക്കെ അള്ളാഹു എനിക്ക് തന്ന ദൈവീകമായ ഒരു അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അധികാരങ്ങളൊന്നും കിട്ടിയിട്ട് അവിടെ നിന്നില്ല എന്നാണ്. അദ്ദേഹം മൂന്ന് യാത്രകൾ നടത്തിയായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. ഒരു യാത്ര പടിഞ്ഞാറോട്ടാണ്, സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്തേക്കാണ് ഒരു യാത്ര. ഹത്താ ഇദാ ബലഗ മഗ്രിബ ശംസ്, അങ്ങനെ സൂര്യൻ അസ്തമിക്കുന്ന പടിഞ്ഞാറ് അങ്ങേ അറ്റത്ത് അദ്ദേഹം എത്തിയതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കടപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് കടലിലേക്ക് ഇങ്ങനെ സൂര്യൻ ഇറങ്ങുന്നത് കാണുന്നത് പോലെ, സൂര്യൻ അസ്തമിക്കുമ്പോൾ അതിലേക്ക് ഇറങ്ങിപ്പോകാൻ തോന്നും. അതേപോലെ എന്ത് ചെയ്തു? ഒരു ചെളി മണ്ണ് ഒക്കെ പുറന്ന ഒരു വെള്ളത്തിൽ ശരിക്ക് ഹത്താഗിത ബല മകരിബ ശംസ് വജദ ഹത്താഗറുബു ഫി ഹൈനിൻ ഹമിഅത്തിൻ, അങ്ങനെ ഒരു ചെളി പുരണ്ട വെള്ളത്തിൽ സൂര്യൻ ആണ്ടുപോകുന്ന അത്ര വരെ അദ്ദേഹത്തിൻ്റെ കാഴ്ചകളും യാത്രകളും എത്തിയെന്നാണ്. അങ്ങനെ അദ്ദേഹം അവിടെ എത്തി. അവിടെ എത്തിയിട്ടും അദ്ദേഹം അവിടെ ഒരു ജനതയെ കാണുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ജനത, ആ ജനതയെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ അപരിഷ്കൃതരായ ഒരു ജനതയായിരുന്നു. അവർക്ക് താമസിക്കാൻ വീടുകളോ വസ്ത്രങ്ങളോ ഒന്നുമില്ലാത്ത ആളുകളായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഇത് ആദ്യത്തെ യാത്രയിൽ അദ്ദേഹം പോകുന്ന സമയത്ത് പല വ്യത്യസ്തങ്ങളായ ആളുകളെ കാണുന്നു. ഇസ്ലാമിൻ്റെ ആശയങ്ങൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ദൈവികമായ നിയമങ്ങളെയും കാര്യങ്ങളോട് പറയുന്നു. അപ്പോൾ അവരിൽ പല ആളുകളും അത് സ്വീകരിക്കാൻ തയ്യാറാകുന്നുണ്ട്, ചില ആളുകൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷെ നീതിപൂർവ്വം പെരുമാറുന്ന ഒരു രാജാവ് എന്നുള്ളൊക്കെ അദ്ദേഹം എന്ത് പറഞ്ഞു? കാല അമ്മാമൻ വലമ ഫസൗഫൻ അദിബുഹു സുമ യുറദ്ദു ഇലാ റബ്ബിഹി ഫയുഅദ്ദിബുഹു അദാബൻ ഉക്രാം. ആരെങ്കിലും സ്വന്തത്തോട് അക്രമം ചെയ്യുകയാണെങ്കിൽ, അതെ ശരിയായ ദീൻ സ്വീകരിക്കാതെ വഴിപിഴച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവനവനെ തന്നെയാണല്ലോ ദ്രോഹിക്കുന്നത്, അവന് ഞാൻ കഠിനമായ ശിക്ഷ നൽകും എന്നാണ്. ആമന വാമില സ്വാലിഹൻ ഫലഹു ജസാ അനിൽ ഹുസ്ന, എന്നാൽ അള്ളാഹുവിൽ വിശ്വസിച്ച് ശരിയായി ജീവിക്കുകയാണെങ്കിൽ അവന് നല്ല പ്രതി

0: പ്രതിഫലം കിട്ടും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അവർക്ക് ആ പ്രബോധനം അദ്ദേഹം നിർവഹിച്ചു കൊടുക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ നീതി, അതായത് അക്രമം ചെയ്യുന്നവനോട് മാത്രമായി പിന്നെ ശിക്ഷ, നീതിപൂർവ്വം ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് അതിൻ്റെതായ ഗുണം നൽകുമെന്ന് പറയുന്നുണ്ട്. പിന്നെയും തുമ്മ അത്ത സബബ, പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത യാത്ര കിഴക്കോട്ടേക്കാണെന്നാണ്. അവിടെ അദ്ദേഹം എത്തുമ്പോൾ, അത് അവിടെ അവിടെ എത്തുന്ന സമയത്താണ് അദ്ദേഹം വജദഹ തത്രു അല കൗമിൻ ലം നജ അല്ലഹും ബിന്ദൂനിഹ സിത്രാദാണ്. അതായത് സൂര്യൻ നിന്നും മറകളില്ലാത്തൊരു ജനത, അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ഒരു വ്യാഖ്യാനം എന്താണ്, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ ദേഹത്ത് നേരെ വെയിൽ തട്ടും. അതിനവർക്ക് വീടുകളോ മറഞ്ഞു നിൽക്കാനുള്ള സൗകര്യങ്ങളോ എല്ലാം, ചില ആളുകൾ പറഞ്ഞു വസ്ത്രങ്ങളില്ല, അത്രയും അപരിഷ്കൃതരായ ആളുകൾ ജീവിക്കുന്ന ഏതോ ഉൾനാട്ടിലാണ് അദ്ദേഹം എന്തായത് എത്തിച്ചേർന്നത് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മൂന്നാമത്തൊരു യാത്ര ഉണ്ട്. മൂന്നാമത്തെ യാത്ര എന്ന് പറഞ്ഞാൽ രണ്ട് പർവ്വതങ്ങൾ, വളർന്നു നിൽക്കുന്ന രണ്ട് പർവ്വതങ്ങൾക്ക് അപ്പുറത്ത് ജീവിക്കുന്ന ഒരു ജനത. അത്തായിദ ബലഗ ബൈന സദ്ദൈൻ വജദ മിൻ ദൂനിഹിമ ഖൗമൻ ലാ യകാദുന യഫ്ഖഹൂന ഖൗല എന്നാണ്. ഒരു നിലക്ക് അവരോട് സംസാരിക്കാൻ കഴിയും, അവർക്കൊരു ഭാഷ അറിയില്ല. അതായത് അവരോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു മാർഗമില്ലാത്ത, അത്രയും ഒരു ഭാഷ പോലും ഇല്ലാത്ത, സംസാരിക്കാൻ പരസ്പരം ആശയവിനിമയത്തിന് പറ്റാത്ത, അത്രയും അപരിഷ്കൃതായ ഒരാളുകളെയാണ് അദ്ദേഹം കാണുന്നത്. അവ കണ്ടു എങ്കിലും അവരുമായുള്ള അദ്ദേഹത്തിന് ആശയവിനിമയങ്ങൾ നടത്തി. അവരൊരു രാജാവ് എന്നുള്ള നിലക്ക്, കഴിവുറ്റ ഒരാൾ എന്നുള്ള നിലക്ക്, ഒരു പരാതിയുമായിട്ടാണ് അദ്ദേഹം ആ ഭരണകർത്താവിനെ അവർ സമീപിച്ചത്. അവർ പറഞ്ഞത് യജൂജ് മഖ്ജൂജ്, ഏറ്റവും ഭീകരന്മാരായ, നാട്ടിൽ ഫിത്നകൾ ഉണ്ടാക്കുന്ന, ആളുകളെ കൊന്നുകളയുന്ന, ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന ഒരു കൊള്ള സംഘമാണ് യജൂജ് മഖ്ജൂജ്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇടക്കിടക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് വരും, ഞങ്ങളെ മുഴുവൻ ആക്രമിക്കും, അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ഇവിടെ സ്വസ്ഥതല്ല, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. കാലു യാദൽ കർണൈനി ഇന്ന യജൂജ വ മഖ്ജൂജ മുസ്ദൂന ഫിൽ അർദ് ഫഹൽ നജഅല്ലക ഹർജൻ അലാ അൻ തജഅൽ ബൈനനാ വ ബൈനഹും സദ്ദ. ഞങ്ങൾക്കും അവർക്കും ഇടയിൽ എന്താണ് ഒരു ചെറിയ മറ, ഒരു അണ നീ കെട്ടിത്തരുമോ എന്ന് ചോദിക്കുന്നു. അവർക്ക് ഞങ്ങളെ അതിക്രമിച്ച് കിടക്കാനും വരാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു സൗകര്യം ചെയ്തു തരുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അത് ചോദിക്കുന്ന സമയത്ത് ഒരാവശ്യം ഉന്നയിക്കുമ്പോൾ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ അദ്ദേഹം സന്നദ്ധമാവുകയാണ്. ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അതിനുള്ള ഒരുക്കങ്ങൾ നടത്തണം. പക്ഷെ അവർ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നീ അങ്ങനെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരികയാണെങ്കിൽ ഞങ്ങൾ നിനക്ക് എന്ത് ചെയ്യാം, അതിനുള്ള എന്തെങ്കിലുമൊക്കെ പകരമായി കൊണ്ട് എന്തെങ്കിലും സാമ്പത്തികമായ നികുതികളോ മറ്റോ തരാമെന്ന് പറയുന്നു. അപ്പം അദ്ദേഹം അവരോട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, എനിക്കതിനൊന്നും ആവശ്യമില്ല എന്നാണ്. കാലമാ മക്കന്നി ഫീഹി റബ്ബി ഖൈറ ഫഅഇനൂനി ബി ഖുവ അജ്അൽ ബൈനകും വബൈനഹും റദ്മാ. എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ഒരു സൗകര്യം തരേണ്ട കാര്യമില്ല, ഇതൊക്കെ അള്ളാഹു എനിക്ക് തന്ന അനുഗ്രഹങ്ങളാണെന്നാണ്. അങ്ങനെ അവരെ വിളിച്ചു ചേർത്ത് അവരോട് ഇരുമ്പുകൾ കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട്. ആ ഇരുമ്പ് മുഴുവൻ കത്തിക്കുമ്പോൾ അതിലേക്ക് പിന്നെ കാറ്റ് ഊതിയിട്ട് അതിനെ പഴുപ്പിച്ച് ഉരുക്കി കളയാൻ പറയുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചെമ്പ് കൊണ്ടുവന്നിട്ട് ഒഴുക്കിയിട്ട് അവിടെ വളരെ ശക്തമായൊരു അണക്കെട്ട് അവർക്ക് കെട്ടിക്കൊടുക്കുകയാണ്. ഒരു കാലത്തും ഈ യജൂജ് മഖ്ജൂജിന് മറികടന്നു വരാനോ, അതിനെ അതിരി കടന്നു വരാനോ, അതല്ലെങ്കിൽ അതിനെ തുരന്നു വരാനോ, അവർക്ക് ആ മതിലുകളെ അതിരി കടന്നു വരാനും പറ്റൂല, മറിഞ്ഞു വിടാൻ പറ്റില്ല, അതേപോലെ തന്നെ തുരന്ന് അതിലൂടെ ദ്വാരമുണ്ടാക്കി വരാനും പറ്റാത്ത അവസ്ഥയിൽ ആ മതിൽ അവർക്ക് കെട്ടിക്കൊടുത്തു എന്നാണ്. അങ്ങനെ അവർക്ക് പ്രതിരോധം തീർത്തു കൊടുത്തു, അവരിൽ നിന്ന് യാതൊന്നും വാങ്ങിച്ചില്ല. പക്ഷെ ഒരു കാര്യം ചെയ്തു എന്ത്, ഞാനിത് ചെയ്യുമ്പോൾ നിങ്ങൾ അയിനൂനീപിക്കുക, നിങ്ങൾ എന്നെ സഹായിക്കണം, നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്നെ സഹായിക്കണം എന്നാണ്. അങ്ങനെ അദ്ദേഹം അതിന് പറ്റുന്നൊരു ആസൂത്രണം ഉണ്ടാക്കുകയും അതെങ്ങനെ നിർവഹിക്കണം എന്നതിനെ കുറിച്ചൊരു പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ടാക്കി അത് നടപ്പിലാക്കി പൂർത്തിയാക്കിയിട്ടാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ഭരണാധികാരിയെ പരിചയപ്പെടുത്തുന്ന എന്തെന്ന് വെച്ചാൽ, എന്തെങ്കിലും അധികാരങ്ങളോ സൗകര്യങ്ങളോ ഒക്കെ കിട്ടിയാൽ അത് നമ്മുടെ സ്വഭാവത്തെ, സംസാരത്തെ, ശൈലിയൊന്നും മാറ്റാൻ പറ്റൂല. വളരെ വിനീതമായി എന്ത് ചെയ്യാം, ആ സൗകര്യങ്ങളും അധികാരങ്ങളും ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പരമാവധി ഉപകാരങ്ങൾ ആളുകൾക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ലാഹുമ്മ മൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈഅൻ, അല്ലാഹു എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള ആർക്കെങ്കിലും വല്ല അധികാരങ്ങളും ഏൽപ്പിച്ച് കിട്ടുകയാണെങ്കിൽ ഫഷഖ അലൈഹിം ഫഷ്കുഖ അലൈഹി, അവർക്ക് അദ്ദേഹം ബുദ്ധിമുട്ടുണ്ടാക്കണമെങ്കിൽ അവനും ബുദ്ധിമുട്ടുണ്ടാക്കണമെന്ന്. അധികാരങ്ങൾ കിട്ടുന്ന ആളുകൾ അതുപയോഗിച്ച് ജനങ്ങളെ ദ്രോഹിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അവർക്കും ആ ദ്രോഹിക്കുന്ന അധികാരികൾക്കും ദ്രോഹമുണ്ടാക്കണം എന്നാണ്. എന്നാൽ വമൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈഅൻ, എൻ്റെ ഉമ്മത്ത് നിന്ന് വല്ല അധികാരങ്ങളും ഒരാൾക്ക് കിട്ടിയിട്ടും അവരോടവൻ വാത്സല്യവും ദയയും കാണിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഫർഫുഖ് ബിഹി, അവരോട് നീ എന്ത് ചെയ്യണം? വാത്സല്യം കാണിക്കണം എന്ന് നബി ഇസ്ലാസ്മ പ്രാർത്ഥിച്ചതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടുന്ന അധികാരങ്ങളും സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ മറ്റുള്ളവർക്ക് അനുകൂലമായ കാര്യങ്ങളായിട്ടും ഉപയോഗിക്കുക എന്നുള്ളതാണ് ദുൽഖർണൈൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ആ ഒരു മാതൃക, അധികാരങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നവർ ഫിത്നയിൽ അകപ്പെടാതിരിക്കുവാൻ ഈ ഒരു മാതൃക സ്വീകരിക്കണം എന്ന നിലക്കാണ് ലോകം മുഴുവൻ അടയ്ക്കുവാണ് എല്ലായിടത്തും. അന്നത്തെ കാലത്ത് ലോകം മുഴുവനും സഞ്ചരിക്കാൻ സാധിച്ച ഒരു ചക്രവർത്തിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ നല്ലതായ ചില പരിഷ്കാരങ്ങളെക്കുറിച്ചും നടപടിക്രമങ്ങളെക്കുറിച്ചും നീതിയെക്കുറിച്ചും വിനയത്തെക്കുറിച്ചും ഒക്കെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് ഈ അടിസ്ഥാനത്തിലാണ്. ഇതൊക്കെ ഖുർആനിൽ നമ്മൾ ഓതിപ്പോകുമ്പോൾ നമുക്ക് വലിയ മാതൃകകളും വലിയ പിന്നെ നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന മഹത്തായ സന്ദേശങ്ങളും ഗുണപാഠങ്ങളും ഉള്ളതുകൊണ്ടാണ് അള്ളാഹു ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അത് ഉൾക്കൊള്ളാനും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാകുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവും. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ ബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമാബാ. ഒരിക്കൽ കൂടെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, പല സന്ദർഭങ്ങളിലും പല സാഹചര്യങ്ങളിലും നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ, പുതിയ തലമുറകൾ, നമ്മുടെ മക്കളും നമ്മുടെ വേറെ കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന പുതിയ തലമുറകൾ, അവരൊരു നിയന്ത്രണം നഷ്ടപ്പെട്ട, നമുക്കാർക്കും അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ജീവിത സാഹചര്യങ്ങളിലേക്കാണ് അവരുടെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളൊക്കെ മാറി വരുന്നത്. ഇപ്പം ലോകത്ത് മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർഗമായിട്ട് അള്ളാഹു തന്നെ നമുക്ക് നിശ്ചയിച്ച് തന്ന എന്താണ്? ഉത്ബോധിപ്പിക്കുക എന്നുള്ളതാണ്, പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത്, ഞാൻ ചെയ്യുന്നതെല്ലാം എൻ്റെ ദോഷത്തിലേക്കും എൻ്റെ നാശത്തിലേക്കും എത്തിച്ചേരും എന്ന ബോധം, അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനായി ജീവിച്ചാൽ അതുകൊണ്ട് നിനക്ക് അതിൻ്റേതായ ചില ഗുണങ്ങളുണ്ട് ജീവിതത്തിൽ എന്ന ബോധം, ഈ തെർഹീബും തെറീബും, ഒരു കാര്യത്തിന് പ്രോത്സാഹനം നൽകുക, ഒരു കാര്യത്തെക്കുറിച്ച് ഭയപ്പെടുത്തുക, ഈ മാർഗം, ഇത് രണ്ടുമല്ലാതെ മനുഷ്യനെ മാറ്റാൻ വേറെ ഒരു പരിഹാര മാർഗവും ഇല്ല എന്നാണ്. അതാണ് മുബശ്ശിരീനവമുന്തിരിൻ, സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമാണ്. അപ്പം ഞാനും നിങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലായി? ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം മാറ്റി വെക്കുന്ന ഒരു ചെറിയ പേടിയാണ്, അത് തിന്നാലും എന്തെങ്കിലും വല്ല ദോഷം വരുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ നാവ് ആഗ്രഹിച്ചിട്ടും നമ്മളത് ഭക്ഷിക്കാതെ മാറ്റി വെക്കണല്ലേ. അതേപോലെ ചില ആഗ്രഹങ്ങളാണ് കഠിനാധ്വാനം, ഉറക്കൊക്കെ നൈറ്റ് ഡ്യൂട്ടിയും പകൽ ഡ്യൂട്ടിയൊക്കെ ആയിട്ട് നമ്മൾ ഇടങ്ങേറാകണ എന്താണ്, ചില നിസ്സാരമായ ചില സ്വപ്നങ്ങളാണ് നമ്മളതിനെ പ്രേരിപ്പിക്കുക. ഇതന്നെ മനുഷ്യനെ നിയന്ത്രിക്കുള്ളതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും നല്ല ബോധം അവർക്ക് നൽകുക എന്നുള്ളത്. അവരി പഠിക്കാനാണെങ്കിൽ പഠിച്ചാൽ കിട്ടുന്ന ഗുണം പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ വഴിതെറ്റിപ്പോവുകയാണെങ്കിൽ ആ വഴിതെറ്റിപ്പോകുന്നതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ പിന്നെ ഓപ്പറേഷൻ തൂഫാൻ, അതായത് ലഹരി വേട്ട, സത്യത്തിൽ എന്താ വെച്ചാൽ ഇതൊക്കെ ഈ നാട്ടിൽ ഉണ്ടായിരുന്നല്ലോ മനസ്സിലാക്കേണ്ടത്. എത്ര കിൻഡൽ കണക്കിനാണ് കഞ്ചാവും അതേപോലെ തന്നെ രാസലഹരികളൊക്കെ പിടിക്കപ്പെടുന്നത്. ഇതൊക്കെ ഇവിടെ കഴിക്കണ ആൾക്കാർ ഇത്രയും കാലങ്ങളായിട്ട് എന്ത് ചെയ്യണം, ആളുകൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ജനലക്ഷങ്ങളാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിതരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കച്ചവടവും തിരുമില്ലാത്ത അത്രമാത്രം സാധനങ്ങളാണ് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പുതിയ തലമുറയെ നശിപ്പിക്കാൻ ഉപകരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്തുക എന്നല്ലാതെ, ഇതിൻ്റെയൊക്കെ അപകടങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുക എന്നല്ലാതെ വേറൊരു വഴി നമ്മുടെ മുന്നിലില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കണം, അങ്ങനെ ബോധപൂർവ്വം നമ്മുടെ കുട്ടികൾക്ക് ഒരു ഉത്ബോധനം കിട്ടാൻ, നമ്മുടെ കുട്ടിയിപ്പോൾ എവിടെ പോണത്, എവിടുന്ന കേൾക്കണത്, ഈ ചോദ്യം ആത്മാർത്ഥമായി നിങ്ങൾ ഓരോരുത്തരും ചോദിക്കണം മനസ്സിനോട്. നമ്മുടെ കുട്ടിക്ക് അങ്ങനെ മതപരമായ കാര്യങ്ങളെക്കുറിച്ചൊരു ബോധം ലഭിക്കാൻ, അവനെ നമ്മൾ എവിടെ എത്തിക്കാറുണ്ട്? അവൻ ഓട്ടോ വിളിച്ച് നമ്മുടെ ബൈക്കുമ്പോൾ കയറ്റി നമ്മളെവിടെ കൊണ്ടുപോകൽ, എവിടെയാണ് അവനെ പറഞ്ഞയക്കൽ, നമ്മൾ ആലോചിക്കണം. അവന് പ്രായപൂർത്തിയാകാത്ത സമയത്ത് കിട്ടിയ ഒരു മദ്രസക്കപ്പുറത്ത് അവൻ്റെ ജീവിതത്തിൽ മറ്റെന്തെങ്കിലും നന്മകൾക്ക് അവസരമുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആലോചിക്കണം. ഇപ്പോൾ കാലവും ലോകമൊക്കെ തിരിഞ്ഞുടങ്ങുന്ന, അന്തം വെച്ച് തുടങ്ങുന്ന ഈ സമയത്ത് കിട്ടേണ്ട ചില വിവരങ്ങളുണ്ടല്ലോ, ഉത്ബോധനങ്ങൾ. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ വഴിക്ക് പോയിട്ട് പിന്നെ അവനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വളരെ അപകടകരമായിരിക്കും. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് മാറുന്നതാണ്. ഓരോ ന്യൂസ് വായിക്കുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകണമെന്നാണ്. ഇതിപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞൊരു കാര്യമാണ്, എന്ത് എൻ്റെ മോനെ നിങ്ങളൊന്ന് പിടിച്ചു കൊണ്ടുപോകുന്നതാണ്, എൻ്റെ മോൾക്ക് വീട്ടിൽ ഡ്രസ്സ് മാറാൻ പറ്റുന്നില്ല. അത്രയും എന്ത്, സ്വന്തം ആങ്ങളയെ കൊണ്ട് സ്വന്തം മകന്റെ കാര്യത്തിൽ പോലീസോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് പിടിച്ചു കൊണ്ടുപോയി എന്റെ മോൾക്ക് എന്റെ വീട്ടിൽ വസ്ത്രം മാറാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു ഉമ്മയുടെ വേദന നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, അങ്ങനത്തെ ഒരു മാറ്റത്തിലേക്ക് പോകുമ്പോൾ ഈ കൂട്ടത്തിൽപ്പെട്ട നമ്മുടെ കുട്ടി മാത്രം സുരക്ഷിതനായിരിക്കും എന്ന് ചിന്തിക്കുന്നതിന് എന്താർത്ഥം? അതുകൊണ്ട് ബോധ്യപ്പെടുത്താൻ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ക്ലാസ്സുകളും ക്യാമ്പുകളും ഉത്ബോധനങ്ങളും ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ഉണ്ട്. അത് കണ്ടുപിടിച്ച് നിങ്ങൾ അവനൊരു വിദ്യാലയം കണ്ടുപിടിച്ച പോലെ, പ്ലസ് വണ്ണിലൊരു സീറ്റ് തരപ്പെടുത്തിയതുപോലെ, കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലും അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോളേജുകളിലൊക്കെ നമ്മൾ ഒരു സീറ്റ് തരപ്പെടുത്തിയതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ കുട്ടികൾക്ക് ദീനിയായി പഠിക്കാനും ചില സംവിധാനങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ നാം ചെയ്യുന്ന വലിയൊരു വീഴ്ചയായിരിക്കും, അമാനത്തിൻ്റെ ഒരു ലംഘനമായിരിക്കും. നമ്മുടെ ഭാവി തലമുറക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുന്നിടത്ത് നമുക്ക് സംഭവിക്കുന്ന പരാജയമായിരിക്കും. അതുകൊണ്ട് ആ തിരിച്ചറിവ് നമുക്കുണ്ടാവണം, അതിനുള്ള അവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ ഇണകളിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് എല്ലാവർക്കും കൺകുടുംബ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏറ്റവും നല്ല വഴിയിലൂടെ സഞ്ചരിക്കുവാനും ഏറ്റവും നല്ല മാർഗം സ്വീകരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരീക്ഷണങ്ങളും പ്രതിസന്ധികളും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. രോഗങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഈ രോഗശമനം പ്രദാനം ചെയ്യണം. റഹ്മാനെ അള്ളാഹു ഭയാനകമായ നരകത്തിൽ രക്ഷപ്പെടുത്തുന്ന വിശാലമായ സ്വർഗത്തിൻ്റെ അഖിലുകാരാകാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും നീ പ്രദാനം ചെയ്യുകയും ചെയ്യണം. മാന അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ ആദാബ ജഹന്നം ഇന്ന ആദാബഹ കാന ഗറാമ ഇന്നഹ സാഅത്ത് മുസ്തഖറം വ മുഖാമ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം റബ്ബന ആതിനാ ഫി ദുനിയാ ഹസന വ ഫിൽ ആഖിറത്തി ഹസനതൻ വ ഖിനാ അദാബൻ നാർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാല്ലാ, പീസ് റേഡിയോ അൽ മിമ്പർ പ്രോഗ്രാം സമാപിക്കുന്നു. അധികാരം കിട്ടിയാൽ എന്ന വിഷയത്തിൽ പെരിന്തൽമണ്ണ സലഫി മസ്ജിദിൽ ബഹുമാനായ ഹാരിസ് ബിൻ സലീം നടത്തിയ ജുമുഅ ഖുതുബയുടെ പ്രക്ഷേപണം.
2: hello@peaceradio.com.
3: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാദൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി? പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
4: പീസ് റേഡിയോ. Tune to reality.
5: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
2: വ്യോമസേനയിൽ അഗ്നിവീർ സെലക്ഷൻ ടെസ്റ്റിന് ജൂലൈ 6 മുതൽ 26 വരെ ഓൺലൈനായി തന്നെ അപേക്ഷ നൽകാം. ഓൺലൈൻ ടെസ്റ്റ് സെപ്റ്റംബർ 22-23 തീയതികളിലായിരിക്കും. അവിവാഹിതരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമാണ് അവസരം. 4 വർഷത്തേക്കാണ് നിയമനം. വിദ്യാഭ്യാസ യോഗ്യത സയൻസ് വിഷയങ്ങൾ 50% മാർക്കോടെ, മാത്സ് ഫിസിക്സ് ഇംഗ്ലീഷ് വിഷയങ്ങളിൽ ജയം, ഇംഗ്ലീഷിന് 50% വേണം. 2025 ജൂലൈ 1, 2010 ജനുവരി 1 കാലയളവിലാവണം. പ്രായപരിധി 22 ആകണം. ശാരീരിക യോഗ്യത ഉയരം 152 സെന്റിമീറ്റർ. ഉയരത്തിനും പ്രായത്തിനും ആനുപാതികമായി തൂക്കമുണ്ടാവണം. തിരഞ്ഞെടുപ്പ് ഓൺലൈൻ പരീക്ഷ വഴിയായിരിക്കും. കായികക്ഷമതാ പരീക്ഷ, ശാരീരിക അളവെടുപ്പ്, വൈദ്യപരിശോധന എന്നിവ ഉണ്ടായിരിക്കും. പരീക്ഷാ ഫീസ് 550 രൂപ.
4: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
4: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

ഒരു കടവിനരികിലെ കുന്നിൻ ചെരുവിലാണ്. ഒരു ചന്ദനമരം, ഒരു ചന്ദനത്തിൻ്റെ മരം വളർന്നിരുന്നത്. അതിൻ്റെ പൊടികളെടുക്കാൻ നിരവധി ആളുകൾ എത്താറുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു വിദ്യാർത്ഥി ആ മരത്തോട് ചോദിച്ചു, ചന്ദനമരമേ, ആരെങ്കിലും നിന്നെ വേദനിപ്പിക്കുമ്പോൾ നീ പകരം തിരിച്ചടിക്കാറുണ്ടോ? ചന്ദനമരം മറുപടി നൽകി, ഇല്ല മോനെ, എന്നെ വേദനിപ്പിക്കുന്നവർക്കും ഞാൻ എൻ്റെ പരിമളവും മൂല്യവും നൽകുന്നു. കാരണം ഞാൻ ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം സ്വന്തം ഗുണം മാത്രമല്ല മറ്റുള്ളവർക്കുള്ള സേവനം കൂടിയാണ്. ഇത് കേട്ട വിദ്യാർത്ഥി പഠിച്ചു, ജീവിതത്തിൽ എത്ര തന്നെ വേദന അനുഭവിച്ചാലും നാം നിസ്വാർത്ഥമായി മറ്റുള്ളവർക്കുള്ള സേവനം ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ പൂർണ്ണത എന്ന്. സുഹൃത്തുക്കളെ, ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർക്കായി നമുക്ക് കഴിയുന്ന സേവനം ചെയ്യുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠം എന്നുള്ളതാണ്. ആ രൂപത്തിൽ ഈ കഥയുടെ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമാക്കാതെ നമ്മുടെ കൂടപ്പിറപ്പുകൾക്കും നമ്മുടെ സഹപാഠികൾക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കും ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയ പോലെ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ജീവിതം നയിക്കാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.

0: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പീസ് റേഡിയോ അടിത്തറകൾ എന്ന പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയാദർശങ്ങൾ പ്രമാണബദ്ധമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദിയാണ് അടിത്തറകൾ എന്ന പ്രോഗ്രാം. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഗൗരവത്തിലും പ്രാധാന്യത്തിലും ശ്രദ്ധയോടെ ഈ വാക്കുകൾ നിങ്ങൾ ശ്രവിക്കുമെന്ന് കരുതുകയാണ്. അതിനിടയിൽ നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന സംശയങ്ങളും ഏതെങ്കിലും വ്യക്തത ആവശ്യമുള്ള വിശദീകരണങ്ങൾ ഒക്കെ വേണമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ഞങ്ങളുമായി നിങ്ങൾക്കത് പങ്കുവെക്കാം. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ഇതിൻ്റെ അണിയറ ശില്പികളെ അറിയിക്കാൻ മറക്കരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ നന്മയിൽ കൈകോർത്ത് അള്ളാഹു പൊരുത്തപ്പെടുന്ന സത്യ പാന്താവിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനെടുക്കുന്ന ഒരു വിഷയം സമുദായത്തിൻ്റെ നിസ്സഹായാവസ്ഥയും അതിനുള്ള പരിഹാരങ്ങളും എന്ന ഒരു തലത്തിലാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമ്മൾ തുടർച്ചയായി പറഞ്ഞു വന്ന അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ശ്രദ്ധേയമായ ഒരു മുന്നറിയിപ്പും താക്കീതും ചില തിരിച്ചറിവുകളുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. അത്തരത്തിലൊന്നാണ് മുസ്ലിം സമൂഹത്തിന് സമുദായത്തിന് ബാധിക്കുന്ന ദുർബലതയും സമുദായത്തിൻ്റെ നിസ്സഹായാവസ്ഥയും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ചില മുന്നറിയിപ്പുകൾ, അഥവാ മറ്റ് സമുദായക്കാർ മുസ്ലിം സമുദായത്തിൻ്റെ മേൽ കൈവക്കുന്ന, കയ്യേറ്റം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടാകും. എവിടെയും ഏത് മേഖലയിലും ഒരു തരം പതിത്വം, മുസ്ലിം സമൂഹത്തിൽ നിഴലിച്ച് കാണുന്ന ഒരു വല്ലാത്ത അവസ്ഥ, എല്ലാ നിലയിലും തടയപ്പെടുന്ന, എല്ലാ മേഖലകളിലും പിന്നാക്കമായി പോകുന്ന ഒരു അവസ്ഥ വരാനിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല പ്രതാപകാലഘട്ടത്തിൽ നമ്മെ ഉണർത്തിയതാണ്. യൂഷിക്കു അൽ ഉമം അൻ തദാ അലൈക്കും, മറ്റ് സമൂഹങ്ങൾ നിങ്ങളുടെ മേൽ കടന്നു കയറാൻ ഉള്ള സാഹചര്യം അടുത്തിരിക്കുന്നു, സമയമായിരിക്കുന്നു. കമാ തദാ അൽ അക്കലത്തു ഇലാ ഖസ്അതിഹ, വിശന്നു വലഞ്ഞു നിൽക്കുന്ന ആളുകളുടെ കൈകൾ അല്ലെങ്കിൽ അവർ ഭക്ഷണത്തളികയിലേക്ക് കടന്നു കയറുന്നത് പോലെ, ആർത്തിയോടെ മുന്നിട്ട് വരുന്നത് പോലെ, മറ്റ് സമൂഹങ്ങൾ, മറ്റ് സമുദായങ്ങൾ നിങ്ങളുടെ നേർക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ആകാനായിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ അത് കേട്ട ഒരാൾ ചോദിച്ചു, ഫഖാല ഖായിലുൻ വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമ ഇദിൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അന്ന് ഞങ്ങൾ ന്യൂനപക്ഷമായതുകൊണ്ടാണോ, എണ്ണക്കുറവ് കൊണ്ട് ആണോ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ബൽ അൻതും യൗമ ഇദിൻ കസീർ, നിങ്ങളങ്ങനെ ന്യൂനപക്ഷമൊന്നുമല്ല, മറിച്ച് അന്ന് നിങ്ങൾ ധാരാളക്കണക്കിന് ആളുകളുണ്ടാകും. വലക്കിന്നക്കും ഖുസാ ഉൻ ഖുസാ ഇസ്സയിൽ, പക്ഷേ എങ്ങനെയെന്ന് ചോദിച്ചാൽ മലവെള്ളപ്പാച്ചിലിലെ ചണ്ടികൾ പോലെ ആയിരിക്കും നിങ്ങളുടെ അവസ്ഥ. വലയൻസി അന്നല്ലാഹുമിൻ സുദൂരി അദുവിക്കുമുൽ മഹാബത്ത മിൻകും, നിങ്ങളെ സംബന്ധിച്ചുള്ള ഭീതിയും ഭയപ്പാടുമൊക്കെ അല്ലാഹു നിങ്ങളുടെ ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഊരിയെടുക്കും, ഇല്ലാതെയാക്കി കളയും. നിങ്ങളെ കേൾക്കുമ്പോൾ ഭീതിയും അതേപോലെ തന്നെ വല്ലാത്ത ഒരു തൊടാൻ പേടി തോന്നുന്ന നിങ്ങൾക്ക് അഭിമാനവും അന്തസ്സും ഒക്കെയുള്ള സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് നിങ്ങളെ സംബന്ധിച്ച് ലവലേശം പേടിയോ ഭയപ്പാടോ ഒരു വിലയും നിലയും ഒന്നും നിങ്ങൾക്ക് വെച്ചു തരാത്ത അവസ്ഥ. വലയഖ്ദിഫന്നല്ലാഹു ഫീ ഖുലൂബിക്കുമുൽ വഹ്ന, അപ്രകാരം തന്നെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ മനസ്സുകളിൽ അല്ലാഹു ഒരുതരം ദുർബലത നിക്ഷേപിക്കുകയും ഇട്ടുതരുകയും ചെയ്യും. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടേതായ അസ്തിത്വവും അന്തസ്സും അഭിമാനവും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന, എല്ലായിടങ്ങളിലും നിങ്ങൾ ഒരു രണ്ടാം കൂലിക്കാരായി അധപ്പതിച്ചു പോകുന്ന ഒരു സാഹചര്യം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫഖാല ഖായിലുൻ, അപ്പോൾ ഒരാൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, യാ റസൂലല്ലാ, വമൽ വഹ്നു, എന്താണ് ഞങ്ങൾക്കുണ്ടാകുന്ന ആ ദൗർബല്യം, ദുർബലത? അള്ളാഹു ഹൃദയങ്ങളിലേക്ക് ഇട്ടുതരും, നിക്ഷേപിക്കുമെന്ന് പറഞ്ഞ ആ ദൗർബല്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊടുത്തു, ഹുബ്ബുദ്ദുനിയ വകറാഹിയത്തുൽ മൗത്ത്, ഭൗതികതയോട്, ദുനിയാവിനോടുള്ള അഭിനിവേശം, അതിനോടുള്ള വലിയ ഭ്രമം, മരിക്കുവാനുള്ള പേടി, ഇത് രണ്ടുമാണ് ആ ദുർബലത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമാം അഹമ്മദും ഇമാം അബൂദാവൂദും റഹിമഹുമുള്ള ഉദ്ധരിച്ച ഹദീസ്, ഷെയ്ഖ് നാസിറുദ്ദീനുൽ അൽബാനി തൻ്റെ സിൽസില സഹീഹയിൽ 958 നമ്പർ ഹദീസായി ഉദ്ധരിക്കുകയും അതിൻ്റെ പ്രബലത സ്ഥിരപ്പെടുത്തുകയും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് സംഭവിക്കും എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലെ കൂട്ടി നമ്മെ അറിയിച്ചൊരു കാര്യമാണ്. എന്നാൽ എന്താണ് ആ ഒരു ദുർബലതക്കും ആ ഒരു പതിതാവസ്ഥക്കുമൊക്കെ ഉള്ള പരിഹാരം എന്നും നമ്മൾ നിന്ദ്യരും അധസ്ഥിതരും പതിതരുമായി കഴിയേണ്ടതുണ്ടോ? അതിൽ നിന്ന് പുറത്തു കടക്കുവാനുള്ള വല്ല മാർഗവും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മളിന്നും നമ്മൾ ജീവിക്കുന്ന സമകാലിക സാഹചര്യത്തിലൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നമാണ് അസ്തിത്വ പ്രതിസന്ധി. മുസ്ലിമാണ് എന്ന് പറഞ്ഞ് അന്തസ്സോടെ അഭിമാനത്തോടെ എവിടെയും തല ഉയർത്തി നിൽക്കാവുന്നൊരു സാഹചര്യത്തിൽ ജീവിച്ച നമ്മൾ ഇന്ന് ഇസ്ലാമിൻ്റെ ഷിആറുകളും മുസ്ലിം എന്ന ഉന്നതമായ പേരും അവകാശവാദവും ഒക്കെ ഉന്നയിക്കുന്നത് വല്ലാത്ത ഒരു ദുരന്തത്തിലേക്ക് അല്ലെങ്കിൽ ഭീതിതമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോയെത്തിക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ അതിൻ്റെ പരിഹാരം ഏതായിരുന്നാലും ആ ആദർശം സ്വീകരിക്കുന്ന വിശ്വാസികളെന്നുള്ള നിലയിൽ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിൻ്റെ പരിഹാരങ്ങളിലൊന്ന്, അള്ളാഹു ഇറക്കിയ ദീൻ അത് സത്യസന്ധമായി പഠിച്ച് മനസ്സിലാക്കി മുറുകെ പിടിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു ഇറക്കിയ ദീൻ ഇന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന നിയമനിർദ്ദേശങ്ങൾ, ദീനിയായ അധ്യാപനങ്ങൾ ഇന്നതൊക്കെയാണ്. അള്ളാഹു തൃപ്തിപ്പെട്ട പ്രവാചക അനുചരന്മാർ നിലകൊണ്ട നിലപാടുകൾ ഇന്നതൊക്കെയാണ് എന്നിങ്ങനെ ഓരോ വിഷയത്തിലും നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കി പഠിച്ച് ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് കൈമോശം വരാതെ മുറുകെ പിടിക്കുവാൻ അല്ലു അലൈഹ ബിന്നവാജിദ്, ആ ദീനിയായ അധ്യാപനങ്ങളെ നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് മുറുകെ പിടിക്കണം. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, ദീൻ വലിച്ചെറിയാൻ വെമ്പൽ കൊള്ളുന്ന സ്ഥിതിയാണ് ഇന്ന് മിക്ക മേഖലകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ ഷിആറുകൾ, ഇസ്ലാമിൻ്റെ അന്തസ്സ്, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് മനസ്സിലായിട്ടും അതിന് വിരുദ്ധമായ പലതിലേക്കും ആളുകൾ കുതിച്ചുപായുകയാണ്. വസ്ത്രധാരണത്തിലും ഇടപാടുകളിലും പെരുമാറ്റങ്ങളിലും സംസ്കാരങ്ങളിലും കുടുംബജീവിതത്തിലും എന്ന് വേണ്ട നാനാതുറകളിലും എന്താണോ ഇസ്ലാം പറഞ്ഞത് അതിൻ്റെ നേരെ ഉൾട്ട, നേരെ വിപരീതമായ ഒരു അവസ്ഥ ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ ഉണർത്തിയതുപോലെ, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, നമുക്ക് അല്ലാഹു ഇസ്സത്ത് നൽകിയത് ഇസ്ലാമിലൂടെയാണ്. ആരാലും വലിയ വിലയോ അഭിമാനമോ അന്തസ്സോ ഒന്നും കൽപ്പിക്കപ്പെടാതിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മൾ. പക്ഷേ ഇസ്ലാമാകുന്ന സുന്ദരമായ ആ ആദർശത്തിൻ്റെ വക്താക്കളായതോടുകൂടി അള്ളാഹു നമുക്ക് ഇസ്സത്ത്, പ്രതാപം, അന്തസ്, അഭിമാനം ഒക്കെ നൽകി. അതുകൊണ്ട് ആ ഇസ്ലാമിനെ കൈയൊഴിച്ചുകൊണ്ട് വേറെ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ച് അതിലൂടെ അന്തസ്സും അഭിമാനവും നമ്മൾ ആഗ്രഹിച്ചു പോയാൽ തീർച്ചയായും അള്ളാഹു നമ്മെ നിന്ദിച്ചു കളയും. അപ്പോൾ ഇസ്ലാം ആണ് നമ്മുടെ നിന്ദ്യതക്കും പിന്നാക്കാവസ്ഥക്കും കാരണം എന്നാരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ശരിയുടെ നേരെ വിപരീതമായ ദിശയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമാണ് നമുക്ക് അന്തസ്സും അഭിമാനവും നൽകിയത്. ആ ഇസ്ലാമിനെ സൗകര്യപൂർവം മറക്കുവാനും കൈയൊഴിക്കുവാനും തയ്യാറായപ്പോൾ വന്നതാണ് ഈ പതിതാവസ്ഥയും നിന്ദ്യതയും. അതുകൊണ്ട് ഇസ്ലാമിനെ മുറുകെ പിടിക്കാൻ നാം തയ്യാറാകണം. അതാണ് ഒന്നാമത്തെ പരിഹാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ആ അവസാനത്തെ ഉപദേശങ്ങളിൽ പ്രവാചക തിരുമേനിയുടെ വാക്കുകളിൽ കാണാം, അള്ളാഹുവിൻ്റെ കിതാബും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും, അത് നിങ്ങൾ മുറുകെ പിടിക്കണം, എങ്കിൽ നിങ്ങൾ ഒരിക്കലും വഴിപിഴക്കുകയില്ല, നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. രണ്ടാമത്തെ ഒന്ന് പടച്ച റബ്ബിൻ്റെ വാഗ്ദാനത്തിന് അർഹരാവുക എന്നതാണ്. ഖുർആനിൽ ചില വാഗ്ദാനങ്ങൾ അള്ളാഹുവിൻ്റേതായി നമുക്ക് കാണാൻ കഴിയും. പടച്ച റബ്ബ് ഒരിക്കലും നമ്മളോട് ചെയ്ത വാക്കുകൾ ലംഘിക്കുന്നവനല്ല. അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുഅ്മിനീങ്ങളാകണം, അപ്പോൾ നമ്മൾ ഉന്നതന്മാരാകും. അതേപോലെ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അഥവാ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മതത്തെയും ആദർശത്തെയും നിങ്ങൾ പിന്തുണച്ചാൽ സഹായിച്ചാൽ, യൻസുറുക്കും, അള്ളാഹു നിങ്ങളെയും സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങൾ പതറാതെ സ്ഥിരപ്പെടുത്തി ഉറപ്പിച്ചു നിർത്തും. ഇങ്ങനെ നമ്മൾ ഏത് നിലയിലും അള്ളാഹു നൽകിയ വാഗ്ദാനം അത് പാലിക്കാൻ, അതിൻ്റെ അർഹരായി, അതിൻ്റെ യോഗ്യരായി മാറാൻ നമ്മൾ പണിയെടുക്കേണ്ടത് ഉണ്ട്, പരിശ്രമിക്കേണ്ടതുണ്ട്. അഥവാ എണ്ണമല്ല പ്രശ്നം, അതിനുണ്ടാകേണ്ടുന്ന ചില ക്വാളിറ്റികളാണ്. ലക്ഷണമൊത്ത ന്യൂനപക്ഷമാണ് ലക്ഷണം കെട്ട ഭൂരിപക്ഷത്തേക്കാൾ കരുത്തും അന്തസ്സും അഭിമാനവും ഉള്ള വിഭാഗം, അതാണ് നമുക്ക് വേണ്ടതും എന്ന് നാം തിരിച്ചറിയാം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും അള്ളാഹു പറഞ്ഞതുപോലെ ഏറ്റവും ഉന്നതന്മാർ, മറ്റു മനുഷ്യർക്കൊക്കെ മാതൃകയാകുന്ന ഏറ്റവും കുൻതും ഖൈറ ഉമ്മത്തിൻ, ഏറ്റവും നല്ല ഉത്തമ സമുദായം എന്ന ആ പേരും ആ വിശേഷണവും നമുക്ക് അർഹപ്പെട്ടതാകും. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കണം, അത് പഠിച്ച് അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ച് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തൊക്കെ ആ ഇസ്ലാം അപകർഷതയോടെ സ്വീകരിക്കുന്നതിന് പകരം അഭിമാനത്തോടെ വാരി പുൽകാൻ നമുക്ക് ആയിക്കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുമ്പോൾ അള്ളാഹു നമ്മെ തിരിച്ച് സഹായിക്കും എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതേപോലെ തെറ്റ് നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായും മനുഷ്യനെന്നുള്ള നിലയിൽ ഉണ്ടായേക്കും. ആ തെറ്റുകൾ അറിഞ്ഞാൽ തിരുത്തുവാൻ, അതിനെ കടിച്ചു തൂങ്ങി പിടിച്ചു നിന്ന് ന്യായീകരിച്ച് ഇടങ്ങേറാകാതെ തെറ്റുകൾ തെറ്റുകളായി അംഗീകരിച്ച് തിരുത്താൻ നമുക്ക് സാധിക്കണം. ബദറിൽ ജയിച്ച സ്വഹാബത്താണല്ലോ ഉഹദിൽ ഏറ്റുമുട്ടിയത് ശത്രുക്കളോട്. എന്നാൽ ആ ഉഹദിൽ അവർക്ക് പരാജയപ്പെടുവാനുണ്ടായ കാരണം എന്താണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളോട്, പ്രവാചക നിർദ്ദേശത്തോട് അവരൽപ്പനേരം ഒന്ന് എതിരു നിന്നു, അല്ലെങ്കിൽ അത് മറന്നുപോയി. 50 ആളുകളെ ഉഹദ് മലയുടെ തൊട്ടടുത്തുള്ള ജബലുർ റുമാത്ത് എന്ന് പറയുന്ന ചെറിയ കുന്നിന്മേൽ നിർത്തി അവിടെ നിന്ന് എന്ത് വന്നാലും നിങ്ങൾ ഇറങ്ങിപ്പോരരുത് എന്നുള്ള കർശന നിർദ്ദേശവും നൽകി. പക്ഷേ അവർ മനസ്സിലാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായി, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി അവർ ചിലത് കണക്കുകൂട്ടുകയും കാണുകയും ചെയ്തപ്പോൾ ആ വാക്ക് തൽക്കാലത്തേക്ക് അവർ മറന്നു. അങ്ങനെ ഒരൊറ്റ വിഷയത്തിൽ അനുസരണക്കേട് കാണിച്ചതിൻ്റെ ഫലമായി വിജയത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തിയ ആളുകൾ നേരെ തിരിച്ച് പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയ അവസരമുണ്ടായി. പണ്ഡിതന്മാർ ഉണർത്തിയതുപോലെ ഒരൊറ്റ കാര്യത്തിൻ്റെ ഒരൊറ്റ തെറ്റിൻ്റെ വിഷയത്തിൽ അള്ളാഹു അവരെ പാഠം പഠിപ്പിച്ചുവെങ്കിൽ, നിരന്തരമായി പ്രവാചക അധ്യാപനങ്ങളെ ലംഘിക്കുകയും അതിനു വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം എങ്ങനെയാണ് രക്ഷപ്പെടുക? നാം ആലോചിക്കണം. അള്ളാഹു നമ്മെയും നമ്മുടെ ഉമ്മത്തിനെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ ദീനിയായ മേഖലയിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ക്ഷമയോടെ സഹനത്തോടെ അഭിമുഖീകരിക്കുവാനും അതെല്ലാം പടച്ചിറബിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ച് തവക്കുലാക്കി അള്ളാഹുവിൽ ബലമേൽപ്പിച്ച് ക്ഷമിക്കുവാനും സഹിക്കുവാനും നമുക്ക് സാധിക്കും. ദീൻ കൈയൊഴിച്ചുകൊണ്ടല്ല, ദീനിനെ കണിശമായി പാലിച്ചുകൊണ്ട് തന്നെ. അങ്ങനെയാകുമ്പോൾ അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തതാണ് അന്തസ്സും അഭിമാനവും അതേപോലെ തന്നെ മേൽക്കോയ്മയും വിജയവുമെല്ലാം. പരിശുദ്ധ ഖുർആനിലെ 24 അധ്യായം സൂറത്തു നൂറിലെ 55 ആയത്ത് നമ്മളൊന്ന് മനസ്സിരുത്തി വായിച്ചാൽ അതിന് ഉത്തരം കിട്ടും. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്, തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സത്യവിശ്വാസികളോടും സൽക്കർമ്മകാരികളുമായ ആളുകളോട് അള്ളാഹു കരാറ് ചെയ്തിരിക്കുന്നു, വാക്ക് നൽകിയിരിക്കുന്നു അള്ളാഹു. എന്താണ് അള്ളാഹുവിൻ്റെ വാഗ്ദത്തം? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്, ഉറപ്പായും അത്തരം ആളുകളെ ഭൂമിയിൽ പിൻഗാമികളാക്കി ശേഷക്കാരാക്കി അള്ളാഹു അവരെ നിശ്ചയിക്കും, അധികാരവും ആധിപത്യവുമുള്ള ആളുകളായി. കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവർക്ക് അള്ളാഹു സൗകര്യം ചെയ്ത് ഭൂമിയിൽ ആധിപത്യവും അധികാരവും നൽകിയതുപോലെ. അപ്പോൾ ഈമാനും അമലു സ്വാലിഹാത്തും വേണം, എങ്കിൽ അള്ളാഹു ഭൂമിയിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിത്തരും. വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദിർത്തലാലഹും, അള്ളാഹു അവർക്ക് തൃപ്തിപ്പെട്ടു കൊടുത്ത പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ആചരിച്ച് പ്രയോഗവൽക്കരിച്ച് പ്രചരിപ്പിച്ച് ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ സൗകര്യങ്ങൾ അള്ളാഹു ഏർപ്പെടുത്തിത്തരും എന്നാണ്. വലയുബദ്ദിലന്നഹും മിം ബഅദി ഖൗഫിഹിം ഔൻ അംന, അവരുടെ ഭീതിക്കും ഭയപ്പാടിനും ശേഷം അവർക്ക് നിർഭയത്വം അള്ളാഹു പകരം നൽകും. അപ്പോൾ ഭീതിയും പേടിയും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടായതിന് ശേഷം അത് മാറ്റി അള്ളാഹു നിർഭയത്വം നൽകും. എന്തു വേണം? യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ, അവരെന്നെ മാത്രം ആരാധിക്കുകയും എന്നിൽ മറ്റൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യണം. അപ്പോൾ വിശ്വാസരംഗത്ത് വരുന്ന പുഴുക്കുത്തുകൾ അതീവ ജാഗ്രതയോടെ കാത്തിരുന്ന് തിരുത്തി അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസങ്ങൾ രേഖപ്പെടുത്തി അവനിൽ എല്ലാം ഭരമേൽപ്പിച്ച് തവക്കുലാക്കി അവനല്ലാതെ ഗുണം കൊണ്ടുവന്നു തരാൻ ദോഷം തട്ടിമാറ്റാൻ ഒരാളുമില്ല എന്ന് ഉറച്ച് വിശ്വസിച്ച് ആ ദീനിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിന്ന് ആ ഏകദൈവ വിശ്വാസത്തിൻ്റെ ആശയാദർശങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊടുക്കുവാൻ സന്നദ്ധരാവുകയും ചെയ്താൽ അള്ളാഹു നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. ആധിപത്യവും അധികാരവും സ്വാധീനവും ദീനിൻ്റെ നിയമശാസനകൾ പ്രയോഗവൽക്കരിച്ച് അന്തസ്സായി മുസ്ലിമായി ജീവിക്കുവാനുള്ള സാഹചര്യങ്ങളും ഭീതിക്ക് ശേഷമുള്ള നിർഭയത്വവും എല്ലാം കിട്ടുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ ആ വിഷയം വിസ്മരിച്ചുകൊണ്ട് നാം മറ്റു പലതിലും പരിഹാരം തേടിപ്പോകരുത്. മറ്റൊന്ന് പറയാനുള്ളത്, അള്ളാഹു നമുക്ക് നൽകിയ പരിശുദ്ധ ഇസ്ലാമാകുന്ന ഈ ആശയാദർശത്തെ, സന്മാർഗത്തെ നമ്മൾ ഉൾക്കൊള്ളുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള ദഅവത്ത്, അതിൽ നമ്മൾ വ്യാപൃതരാവുകയും ആ മേഖലയെ ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അത് പ്രതിസന്ധികൾക്കുള്ള പരിഹാരമാണ്, അള്ളാഹു നമ്മെ സഹായിക്കുവാനുള്ള ഏറ്റവും വലിയ ഒരു നിമിത്തമാണ്. സൂറത്തുൽ അസ്ർ, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബർ, കാലത്തെ പിടിച്ച് സത്യം ചെയ്ത് കാലത്തെ സാക്ഷിയാക്കി അള്ളാഹു പറയുന്നു, മനുഷ്യന്മാർ തീരാ നഷ്ടത്തിലാണ് താഴെ പറയുന്ന 3-4 ക്വാളിറ്റികളുള്ള ആളുകളൊഴികെ. ഈമാൻ, അമലുസ് സ്വാലിഹാത്ത്, അതേപോലെ തന്നെ വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ടുള്ള പരസ്പര ഉപദേശം, അതേപോലെ വതവാസൗ ബിസ്സബർ, സഹനവും ക്ഷമയും കൈക്കൊള്ളുവാൻ വേണ്ടിയുള്ള പ്രേരണകളും ഉപദേശങ്ങളും. ഈ 4 ക്വാളിറ്റിയുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും ഉണ്ട്. അവരല്ലാത്ത ആളുകൾക്കൊക്കെ നാശവും അപകടവുമാണ് വരാനിരിക്കുന്നത് എന്ന് സൂറത്തുൽ അസർ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദീനിയായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനും അത് മറ്റുള്ളവരിലേക്ക് ശക്തമായ രീതിയിൽ പകർന്നു കൊടുക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുവാനുമൊക്കെ നമ്മൾ തയ്യാറാകണം. എങ്കിൽ സ്വഹാബത്തിന് കിട്ടിയതുപോലെ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പ്രത്യേകമായ അനുഗ്രഹവും കാരുണ്യവും പരിഗണനയുമൊക്കെ കിട്ടും. ഏത് പ്രതിസന്ധിയിലും അത് പരിഹാരമായി മാറും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെയും നമ്മുടെ ഉമ്മത്തിൻ്റെയും പ്രയാസങ്ങൾ നീക്കി സന്തോഷകരമായൊരു ഭാവിയും ഒരു പ്രവർത്തന മേഖലയും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഅന ബിമാ അല്ലംതന റബ്ബി സിദ്ന ഇൽമ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. സല്ലല്ലാഹു അലാ നബിയന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ അടിത്തറകൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ഷമീർ മദീനി.
2: قبل منامي مر ببالي وحي سؤال
3: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.

0: പീസ് റേഡിയോ സ്മൃതിപഥം ചരിത്രത്തിലെ ഏതാനും ഏടുകൾ പരിശോധനാ വിധേയമാക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല എല്ലാവരെയും കാഫിറാക്കിയ പണ്ഡിതനോ എന്ന അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം വിശദീകരിച്ചുകൊണ്ട് വിശകലനം ചെയ്യുന്നു ജാമിയ അൽ ഹിന്ദ് അധ്യാപകൻ മൂസ സ്വലാഹി കാര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ല അദ്ദേഹത്തിൻ്റെ പ്രബോധനം തുടങ്ങിയത് ഏത് സാഹചര്യത്തിലായിരുന്നു, ശേഷമുണ്ടായ മാറ്റങ്ങൾ, നേട്ടങ്ങൾ എന്തെല്ലാമായിരുന്നു, അതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ സംസാരം നമുക്ക് കേൾക്കാനും ശ്രദ്ധിക്കാനും സാധിച്ചത്. അതിൻ്റെ തുടർച്ചയായി തന്നെ വളരെ പ്രാധാന്യത്തോടെ നാം മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഇൻഷാ അല്ലാ സൂചിപ്പിക്കുകയാണ്. ഇമാമുമാരുടെ ജീവിതത്തെ വായിക്കുമ്പോൾ ഏറ്റവും കൂടുതലായി കാണുന്ന ഒരു കാര്യം, അന്യായമായി വിമർശിക്കപ്പെട്ടവരായിരുന്നു, എതിർക്കപ്പെട്ടവരായിരുന്നു പലരും. അവർ സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളായിരുന്നു. അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ രേഖപ്പെടുത്തി വെച്ചത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വിഷയങ്ങളായിരുന്നു. ശത്രുക്കളുടെ ബലവും അവർ ഉപയോഗിക്കുന്ന ആയുധത്തിൻ്റെ മൂർച്ചയും ഉപയോഗിച്ച് പണ്ഡിതന്മാരെ വേദനിപ്പിക്കുന്ന, മുറിവേൽപ്പിക്കുന്ന സ്വഭാവം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ല അത്തരത്തിൽ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഏറ്റുവാങ്ങിയിട്ടുള്ള പണ്ഡിതനാണ്. എന്തുകൊണ്ട് വിമർശിക്കപ്പെട്ടു? ആക്ഷേപങ്ങളെ സ്വീകരിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ലളിതമായ ഉത്തരമാണ് അതിനുള്ളത്. വിമർശിക്കുന്നവരും അതിനെ ഏറ്റെടുക്കുന്നവരും ഇമാമിൻ്റെ ജീവിതത്തെക്കുറിച്ച്, പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ശരിയാം വിധം വായിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ്. ഇമാമിൻ്റെ ഗ്രന്ഥങ്ങളെ അടുത്തറിഞ്ഞവർക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ എന്തിനു വേണ്ടിയാണ് മാറ്റിവെച്ചത് എന്നന്വേഷിക്കുന്നവർക്ക് ഒരിക്കലും ഇമാമിനെ വിമർശിക്കാനോ ആക്ഷേപിക്കാനോ കഴിയില്ല. അദ്ദേഹം പ്രബോധനം തുടങ്ങിയത് ഖുർആനിൻ്റെ കൽപ്പന ഉൾക്കൊണ്ടുകൊണ്ടാണ്. അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് വിളിക്കേണ്ടത് ബിൽ ഹിക്മത്തി വൽ മൗഇളത്തിൽ ഹസന, അറിവോടും നല്ല ഉപദേശങ്ങൾ കൊണ്ടുമാകണം ശക്തമായ രീതിയിൽ ഖുർആൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള ദഅവത്തിന് സ്വീകാര്യത ലഭിക്കപ്പെടുന്നത് ഈ ഗുണം ആ ദഅവത്തിൽ ഉള്ളതുകൊണ്ടാണ്. അറിവും വിവേകവുമുള്ള പണ്ഡിതന്മാരാണ് ദഅവത്തിൻ്റെ തലപ്പത്ത്, അതിൻ്റെ മുൻനിരയിൽ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ മനസ്സിൻ്റെ സംസ്കരണത്തിനും ജീവിതത്തിൻ്റെ ഭദ്രതയ്ക്കും പരലോക വിജയത്തിനാവശ്യമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെ സംബന്ധിച്ചുള്ള ഉണർത്തലുകളും ഉത്ബോധനങ്ങളും അതാണ് നല്ല ഉപദേശങ്ങൾ എന്നതിൻ്റെ താൽപ്പര്യം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇതിലൂന്നിക്കൊണ്ടാണ് ദഅവത്ത് മുന്നോട്ടു പോകേണ്ടത്. ഇമാമിൻ്റെ ജീവിതത്തെ വായിക്കുമ്പോൾ ഇത് വ്യക്തമാണ്. ആർക്കും മൂടിവെക്കാനും പൊഴുത്തിവെക്കാനും കഴിയാത്ത വിധം പരസ്യമാണ്. അതിനെ സംബന്ധിച്ച് പ്രത്യേകം തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇമാമിനോട് തർക്കിക്കാൻ വരുന്ന ആളുകളോട് അഥവാ ശത്രുക്കളോട് വളരെ സ്നേഹത്തിലും അനുകമ്പയിലും സംസാരിച്ചത് കാണാൻ സാധിക്കും. ഇമാമിൻ്റെ വാക്കുകളിലൂടെ അത് വ്യക്തമാണ്, ശിഷ്യന്മാരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്, ഇമാമിൻ്റെ കാലഘട്ടക്കാരായിട്ടുള്ള പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും വായിച്ചു നോക്കാതെ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയാതെ ഇമാമിന് നേരെ അന്യായങ്ങൾ പറഞ്ഞു പരത്തുക, വേണ്ടാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുക എന്നത് വിവേകമുള്ളവർക്ക് പറ്റിയതല്ല. ഇമാമിനെ സംബന്ധിച്ച് പറയപ്പെടാറുള്ള ആക്ഷേപങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, എല്ലാവരെയും കാഫിറാക്കിക്കൊണ്ടുള്ള, ഇസ്ലാമിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള ഒരു പ്രബോധനമായിരുന്നു, അങ്ങനെയുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. ശത്രുക്കൾ ഈ കാര്യം വല്ലാതെ പരത്തിയിട്ടുണ്ട്. എന്നാൽ ഇമാം പ്രബോധനം തുടങ്ങാനുള്ള സാഹചര്യവും പ്രബോധനത്തിൻ്റെ തുടക്കവും മുന്നോട്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്രകളും പരിശോധിച്ചാൽ ഈ ആക്ഷേപത്തിന് ഒരു വിലയുമുണ്ടാവുകയില്ല, ഒരു സ്ഥാനവുമുണ്ടാവുകയില്ല, ഒരു നിലക്കും പരിഗണിക്കപ്പെടാൻ പറ്റാത്ത കള്ളത്തരമാണ് ഇമാമിൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തരം പ്രചാരണങ്ങളുടെ പ്രധാന ലക്ഷ്യം ഇമാമിൻ്റെ ജീവിതത്തെ പറ്റിയുള്ള പഠനങ്ങളിൽ നിന്ന്, അന്വേഷണങ്ങളിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുക എന്നതാണ്. അതുപോലെ തന്നെ ഇമാമിനെപ്പോലെയുള്ള നവോത്ഥാന നായകന്മാർ, അവരെപ്പറ്റി സമൂഹം അറിയാതെ പോകണം, അവരോടുള്ള ശത്രുതയും എതിർപ്പും ശക്തമാകണം, ഇത്തരത്തിലുള്ള ചിന്തകളും വിചാരങ്ങളുമാണ് ശത്രുക്കൾ അജണ്ടയാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും മുമ്പിൽ ഇമാമിൻ്റെ ജീവിതം മാഞ്ഞു പോയിട്ടില്ല, ഇമാമിൻ്റെ ജീവിതം മറഞ്ഞു പോയിട്ടില്ല. ആർക്കും വായിക്കാവുന്ന വിധം, ഗവേഷണം നടത്താവുന്ന വിധം പരന്നു കിടക്കുകയാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ളയുടെ ജീവിതം. അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൻ്റെ ശൈലിയെ സംബന്ധിച്ച് ശിഷ്യന്മാരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്. അദ്ദേഹം അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ ലത്തീഫ് അൽ ഇഹ്സാനി എന്ന ഷെയ്ഖിന് എഴുതിയിട്ടുള്ള വരികൾ കാണാം. ഇന്നി ഉഹിബ്ബുക വഖദ് ദഅവതുക ലക ഫീ സ്വലാത്തി, അങ്ങേ ഞാൻ ഇഷ്ടപ്പെടുന്നു, എന്റെ നമസ്കാരത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനീ എഴുതുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും മുമ്പ് ശരിയായ ദീനിനെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അതിലേക്കുള്ള ഹിദായത്ത് അല്ലാഹു നിങ്ങൾക്ക് നൽകട്ടെ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർക്കുള്ള എഴുത്ത് ഇമാം നൽകിയിട്ടുള്ളത്. വൈകാരികമായി പ്രകോപനമുണ്ടാക്കുന്ന വിധം ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ ഇടപെട്ടിട്ടില്ല. ഒരാളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് ഒരാളിലേക്ക് സന്ദേശമെത്തിക്കേണ്ടത്, അവിടെ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഈ എഴുത്ത് നൽകിയിട്ടുള്ളത്. എടുത്തുചാടി മൊത്തത്തിൽ കാഫിറാക്കി മുദ്രകുത്തുന്ന അവസ്ഥ ഇമാമിൻ്റെ ശൈലിയായി ഇവിടെ കാണാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇത്തരം എഴുത്തുകളെ സംബന്ധിച്ച് മക്കയുടെ ഗവർണറായിരുന്ന അഹ്മദ് എന്നവരിലേക്ക് എഴുതിയ എഴുത്തിൽ കാണാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനീ തരുന്ന കാര്യങ്ങളെക്കുറിച്ച് നന്നായി ആലോചിച്ച് ശരീഅത്തിലുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളാനും ഉറപ്പിക്കാനും നിങ്ങൾ ശ്രമിക്കണം. ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എഴുതിയത് കാണാൻ സാധിക്കും. ഇതെല്ലാം തന്നെ ശത്രുക്കളായ ആളുകളോട് പോലും എതിരാളികളായ വ്യക്തികളോട് പോലും ഇമാം സ്വീകരിച്ചിരുന്ന സമീപനത്തെ ബോധ്യമാക്കിത്തരുന്ന കാര്യങ്ങളാണ്. എന്നിട്ടും ഇമാമിനെക്കുറിച്ച് അദ്ദേഹം എല്ലാവരെയും കാഫിറാക്കുന്ന, എല്ലാവരെയും നശിപ്പിക്കണം, കൊന്നുകളയണം, തകർത്തുകളയണം, ഈ രൂപത്തിൽ പ്രചരിപ്പിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് പരത്തുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ഇമാമിൻ്റെ ജീവിതത്തെ അടുത്തറിയുന്ന അവസ്ഥ ഇല്ലാതെയാക്കുക എന്നതാണ്. എന്നാൽ ഏത് സ്വഭാവത്തിലുള്ള ആളുകളെയാണ് സത്യനിഷേധികൾ എന്ന ഗണത്തിലേക്ക് ഇമാം മാറ്റിയത്? ആ കാര്യത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. അവിടെ പ്രത്യേകം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞവർ എഴുതിയത് രേഖപ്പെടുത്തിയത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ദീന്, ആ ദീനിനെ അംഗീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുകയും എന്നിട്ട് ഈ കാര്യങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുകയും ജനങ്ങളെ ദീനിൽ നിന്ന് തടയുകയും ചെയ്തിരുന്ന ആളുകൾ ആരാണോ അവർ കുഫറിലാണ്, സത്യനിഷേധികളാണ് എന്ന് ഇമാം വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാഹുവിന് കൊടുക്കേണ്ട ഇബാദത്തിന്, ആരാധനയെ അല്ലാഹുവല്ലാത്തവരിലേക്ക് മാറ്റി

0: പൂർണമായും പിഴുതെറിയപ്പെടുന്ന അവസ്ഥ. ആളുകൾ ആശയത്തെ ശക്തമായി എതിർക്കുന്ന അവസ്ഥ ഇമാമിൻ്റെ പ്രബോധനത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അതൊരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതേ രൂപത്തിൽ ഇമാം ഖിതാലിനു വേണ്ടി, യുദ്ധത്തിനു വേണ്ടി എടുത്തുചാടിയിരുന്ന ആളായിരുന്നു ഈ നിലക്കുള്ള സംസാരങ്ങൾ. ഒരു വസ്തുതയും അതിലില്ല. എതിരാളികൾ, മതവിഷയത്തിൽ കുതർക്കം നടത്തുന്ന ആളുകൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നിരുന്നു എന്നല്ലാതെ ഇമാം അങ്ങോട്ട് ചെന്ന് യുദ്ധവും പ്രശ്നവും ഉണ്ടാക്കുന്ന രീതി, അന്തരീക്ഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ഇമാമിൻ്റെ ദഅവത്തിനെപ്പറ്റി ശരിയാം വിധം വായിക്കാത്തതുകൊണ്ടും പഠിക്കാത്തതുകൊണ്ടും ഉണ്ടാകുന്ന അപകടങ്ങളാണ്. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നവൽ ജമാഅയുടെ പണ്ഡിതന്മാരിൽ മുൻനിരയിലുള്ള, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക നിയമങ്ങളെ ജീവിപ്പിക്കാനും സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാനും കഠിനമായ പരിശ്രമം നടത്തിയ, ഈ സന്ദർഭത്തിൽ പോലും വായിക്കപ്പെടുന്ന ഇമാമിൻ്റെ ജീവിതത്തെ, അദ്ദേഹത്തിൻ്റെ പ്രബോധന ശൈലിയെ ശരിയായി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി അദ്ദേഹം ദഅവത്ത് ഘട്ടം ഘട്ടമായി ചെയ്തതിനെ സംബന്ധിച്ച് ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ദഅവത്തിനു വേണ്ടി ഇമാം പ്രധാനമായും അവലംബിച്ചത് എന്തെല്ലാമായിരുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇമാമിൻ്റെ ദഅവത്തിന് കിട്ടിയ ഫലം എത്രത്തോളമായിരുന്നു, ഇമാമിൻ്റെ ദഅവത്തിൻ്റെ ഉസൂൽ, അതിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇൻഷാ അല്ലാ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാ അല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ സ്മൃതിപദം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല എല്ലാവരെയും കാഫിറാക്കിയ പണ്ഡിതനോ? ആരോപണത്തെ വിശകലനം ചെയ്തുകൊണ്ട് നമ്മോടൊപ്പമുണ്ടായിരുന്നത് ജാമിയ അൽ ഹിന്ദ് അധ്യാപകൻ മൂസ സ്വലാഹി കാര.
2: അറിവ് തേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. എന്നാൽ ശരിയായ അറിവ് എവിടെ നിന്ന് ലഭിക്കും? പീസ് റേഡിയോ കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളുടെ വീടുകളിൽ ശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വഴിതെറ്റിക്കുന്ന സന്ദേശങ്ങൾക്കിടയിൽ സത്യത്തിന്റെ തെളിനീരുമായി പീസ് റേഡിയോ നിലകൊള്ളുന്നു. ഈ വിജ്ഞാന സദസ്സ് നിലനിർത്താൻ നിങ്ങളുടെ സഹായം അനിവാര്യമാണ്. ഒരു വിളക്കായി പീസ് റേഡിയോയെ നമുക്ക് ജ്വലിപ്പിച്ചു നിർത്താം. നന്മയുടെ ഈ പ്രചാരണ സംവിധാനത്തെ നമുക്ക് പിന്തുണയ്ക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഷീഇസം, ഇസ്ലാം, ഒരു ദാർശനിക വിശകലനം. ഡോക്ടർ ടി കെ യൂസഫിന്റെ രചനയുടെ ആദ്യ ഭാഗമാണ് ഇന്ന് നാം കേൾക്കുന്നത്. ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: ഷീഇസം, ഇസ്ലാം, ഒരു ദാർശനിക വിശകലനം, ഡോക്ടർ ടി കെ യൂസഫ്. മുസ്ലിങ്ങളിൽ ഇസ്ലാമിൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ഉടലെടുത്ത ഒട്ടനവധി വിഭാഗങ്ങളുണ്ടെങ്കിലും മൊത്തത്തിൽ അവരെ ഷിയാക്കൾ, സുന്നികൾ എന്നിങ്ങനെ രണ്ടായിട്ടാണ്

0: തരംതിരിക്കാറുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ രണ്ട് വിഭാഗങ്ങൾ രൂപം കൊണ്ടിട്ടില്ല. പ്രവാചകന്റെ വിയോഗാനന്തരം ഖിലാഫത്ത് നബി കുടുംബത്തിന് മാത്രം അർഹതപ്പെട്ടാണ് എന്ന വാദഗതിയോടുകൂടി രംഗത്തു വരികയും ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾക്ക് തികച്ചുമെതിരായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുകയും ചെയ്യുന്നൊരു വിഭാഗമാണ് ഷിയാക്കൾ. അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ വിചിത്രവും സങ്കീർണവും ഖുർആനും സുന്നത്തിനും കടകവിരുദ്ധവുമാണ്. മുസ്ലിം സമുദായത്തെ തൗഹീദിൽ നിന്ന് വ്യതിചലിപ്പിച്ചതിൽ ഷിഈ വിഭാഗങ്ങൾ ഗണ്യമായ പങ്കുവഹിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ അനവധി വിഭാഗങ്ങളായി വേർപിരിഞ്ഞിട്ടുണ്ടെങ്കിലും ഷിയാകളും സുന്നികളും തമ്മിലുള്ള തർക്കവും സംഘട്ടനങ്ങളുമാണ് ഏറ്റവും കൂടുതൽ രക്തച്ചൊരിച്ചിലുകൾക്ക് കാരണമായിട്ടുള്ളത്. ഇസ്ലാമിന്റെ ചരിത്രത്തിലെ 14 നൂറ്റാണ്ടുകൾക്കിടയിൽ ഈ സംഘടനകളുടെ ശക്തിക്ക് ഏറ്റക്കുറച്ചിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എരിതിയിൽ എണ്ണയൊഴിച്ചുകൊണ്ട് ഷിഈ സുന്നി തർക്കങ്ങളെയും സംഘടനകളെയും ആളിക്കത്തിക്കുന്നതിനു വേണ്ടിയാണ് ശത്രുക്കൾ ശ്രമിച്ചിട്ടുള്ളത്. മുസ്ലിങ്ങളിലെ ഭിന്നിപ്പുകൾ ഇല്ലാതാക്കി അവരെ ഐക്യമുള്ളവരാക്കി തീർക്കുക എന്നത് മഹത്തായ ഒരു പുണ്യകർമ്മമാണ്. ഖുർആനിന്റെ ഐക്യപ്പെടാനുള്ള ആഹ്വാനം, നിങ്ങളൊന്നിച്ച് അള്ളാഹുവിന്റെ കയറിൽ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. അധ്യായം ആലുമ്രാൻ വചനം 103. ഈ പിടിവള്ളിയിൽ നിന്ന് അകന്നതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഭിന്നിച്ച് കക്ഷികളായി പിരിഞ്ഞത്. തർക്കവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകുമ്പോൾ അവലംബിക്കേണ്ട മാർഗവും ഖുർആൻ വിവരിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ അനുസരിക്കുക. അള്ളാഹുവിന്റെ ദൂതനെയും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക. ഇനി വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവുകയാണെങ്കിൽ നിങ്ങളത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണ് വേണ്ടത്, അതാണ് ഉത്തമവും കൂടുതൽ നല്ല പര്യവസാനമുള്ളതും. അധ്യായം നിസാ വചനം 59. കേവലം തർക്കങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഉപരിയായി മുസ്ലിങ്ങൾക്കിടയിൽ യുദ്ധവും സംഘട്ടനവും ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ സ്വീകരിക്കേണ്ട മാർഗവും ഖുർആൻ പറഞ്ഞു തരുന്നു. അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളിൽ നിന്നുള്ള രണ്ട് വിഭാഗങ്ങൾ പരസ്പരം പോരടിച്ചാൽ നിങ്ങൾ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കണം. എന്നിട്ട് രണ്ടിലൊരു വിഭാഗം മറുവിഭാഗത്തിനെതിരിൽ അതിക്രമം കാണിച്ചാൽ അതിക്രമം കാണിക്കുന്ന വിഭാഗത്തോട് അവർ അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക് മടങ്ങി വരുന്നതുവരെ നിങ്ങൾ സമരം നടത്തണം. അങ്ങനെ ആ വിഭാഗം മടങ്ങി വരികയാണെങ്കിൽ നീതിപൂർവം ആ രണ്ട് വിഭാഗങ്ങൾക്കുമിടയിൽ രഞ്ജിപ്പുണ്ടാക്കുകയും നിങ്ങൾ നീതി പാലിക്കുകയും ചെയ്യുക. തീർച്ചയായും അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അധ്യായം ഹുജറാത്ത് വചനം 9. ഇങ്ങനെ മുസ്ലിം ഐക്യത്തിന് വേണ്ട ഒട്ടനവധി മാർഗനിർദ്ദേശങ്ങൾ ഖുർആനും സുന്നത്തും വ്യക്തമാക്കുന്നുണ്ട്. എങ്കിലും ഷിഈ സുന്നി സംഘട്ടനം പരിഹരിക്കാൻ ഈ നിർദ്ദേശങ്ങൾ ഫലപ്രദമാകാനിടയില്ല. കാരണം ഈ പറഞ്ഞ മാർഗങ്ങളെല്ലാം ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ബാധകമായതാണ്. പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ വിശ്വാസാചാരങ്ങൾ വച്ചു പുലർത്തുന്ന ഷിയാകൾക്ക് ഈ മാനദണ്ഡം സ്വീകാര്യമാകില്ല. അതനുസരിച്ച് ഐക്യപ്പെടാൻ അവർ തയ്യാറാവുകയുമില്ല.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഷിയിസം, ഇസ്ലാം, ഒരു ദാർശനിക വിശകലനം. ടി കെ യൂസുഫിന്റെ രചനയുടെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ നാം കേട്ടത്. ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഹൃദയവസന്തം പ്രോഗ്രാം. അർത്ഥവും ആശയങ്ങളും ആഴത്തിൽ പഠിക്കാനുള്ള വിവിധങ്ങളായ അവസരങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് അത്തരം ഒരവസരമാണ് ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ ലഭിക്കുന്നത്. മുൻ സമുദായങ്ങളിൽ സംഭവിച്ചത് സൂറത്തു ആലു ഇമ്രാന്റെ 137 വചനത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഇന്നത്തെ ക്ലാസ് അഷ്റഫ് സലഫി വാണിയമ്പലമാണ് എടുക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയ വസന്തത്തിൽ സൂറത്തു ആലു ഇമ്രാനിൽ നിന്നുള്ള 137-ാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കുവാനുള്ളത്.

0: ഖദ് ഖലത് മിൻ ഖബലിക്കും. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ഖദ് എന്ന വാക്ക് അവിടെ ദാലിന് സുക്കൂനാണ്. ഖുതുബ് ജദ് ഹുറൂഫുൽ ഖൽഖലയിൽപ്പെട്ടതാണ്, ആയത്തുകളുടെ മിഡിലിലാണ് വരുന്നത് എങ്കിൽ അൽ ഖൽഖലത്തു സുഗറ എന്നാണ് തജ്വീദിൻ്റെ നിയമത്തിൽ അതിന് പറയുക. ഖദ് ഖലത് എന്നല്ല, ഖദ് ഖദ് ഖലത് മിൻ ഖബലിക്കും. മിൻ ഖബലിക്കും എന്നുള്ളയിടത്ത് നൂനു സാക്കിനയ്ക്ക് ശേഷം ഖാഫാണ്. ഖാഫ് ഇഖ്ഫാഇൻ്റെ അക്ഷരമാണ്. മിൻ ഖബലിക്കും മിൻ ഖബലിക്കും അങ്ങനെയാണത് ഓതേണ്ടത്. പിന്നെ സുനനു ഫസീറു, അവിടെയും സുനനുൻ എന്നുള്ള അവിടെ തൻവീനിന് ശേഷം ഫ ആണ്. ഫ വന്നത് ഇഖ്ഫാഇൻ്റെ അക്ഷരം തന്നെയാണ്. സുനനു ഫസീറു അവിടെ അവ്യക്തമായി ഇങ്ങനെ ലൈറ്റായിട്ട് മണിച്ചോതണം എന്നുള്ളതാണ്. ഫൻദുറു അവിടെയും അപ്രകാരം തന്നെയാണ്. ഫൻദുറു എന്നുള്ളിടത്തും ഇഖ്ഫാ എന്ന് തന്നെയാണ് തജ്വീദിൻ്റെ നിയമം. അതേപോലെ ആഖിബത്തുൽ മുക്കദ്ദിബിൻ, ആഖിബത്ത് ഖാഫാണ്, അവിടെ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആയത്ത് ഖദ് ഖലത് മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്, തീർച്ചയായും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. സുനനുൻ നടപടിക്രമങ്ങൾ, ചര്യകൾ, അള്ളാഹുവിൻ്റെ ചര്യകൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഫസീറു ഫിൽ അർളി, അപ്പോൾ നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുക. ഫന്ദുറു എന്നിട്ട് നിങ്ങൾ നോക്കുക. കൈഫ കാന എങ്ങനെയായിരുന്നു, ആഖിബത്തുൽ മുകദ്ദിബിൻ കളവാക്കിയവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ നോക്കുക. ഈ ഒരായത്ത് ഇതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സ്വർഗത്തിലേക്കും മഗ്ഫിറത്തിലേക്കും വേണ്ടി ധൃതിപ്പെട്ടി ചൊല്ലുന്ന ആളുകൾക്ക് അവർക്കാണ് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തുള്ളത്, താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന സ്വർഗ പൂന്തോപ്പുകളുള്ളത്. അങ്ങനെ സൽക്കർമ്മം ചെയ്ത, സ്വർഗത്തിനു വേണ്ടി പരിശ്രമിച്ച ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഫളു കൊണ്ട്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സ്വർഗീയ ലോകത്ത് എത്താൻ സൗഭാഗ്യം ലഭിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റഹ്മത്ത് കൊണ്ട് പൊതിയപ്പെട്ടു അത് ലഭിച്ചാൽ മാത്രം ജീവിതത്തിൽ പല നിലക്കുമുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വരും. ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വിശ്വാസികളായ ആളുകൾക്ക് അവിശ്വാസികളിൽ നിന്ന് പല രൂപത്തിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏൽക്കേണ്ടി വരും. അവിടെയെല്ലാം വിശ്വാസത്തിലും ആദർശത്തിലും ഉറച്ചു നിന്ന് മുന്നോട്ട് പോവുക, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. ഇവിടെ ഈ ആയത്ത് ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികൾക്കുണ്ടായ വിഷമം, പ്രയാസം, 70 സ്വഹാബികളതിൽ കൊല്ലപ്പെടുകയുണ്ടായി. അപ്പോൾ മുമ്പും ഇങ്ങനെ വിശ്വാസികൾക്ക്, പ്രവാചകന്മാരുടെ കൂടെ നിന്ന ആളുകൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്, പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. എന്നാൽ സത്യനിഷേധികളായ ആളുകൾ, സത്യത്തെ കളവാക്കുന്നവരായ ആളുകൾക്ക് അവർക്ക് വളരെ മോശമായ പര്യവസാനവും വിശ്വാസികൾക്ക് അവസാനം വിജയവും സ്വർഗവും ലഭിക്കുമെന്നുള്ള ആശ്വാസ വചനം കൂടിയാണിത്. ഏറെ മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ ഈ ഒരായത്തിലുണ്ട്. യഖൂലു തആല മുഖാത്തിബൻ ഇബാദഹുൽ മുഅ്മിനീൻ അല്ലദീന ഉസീബു യൗമ ഉഹദ്, ഉഹദ് യുദ്ധത്തിൽ വിപത്ത് ബാധിച്ച, അതല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടായവരായ സത്യവിശ്വാസികളായ അടിമകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഉഹദ് യുദ്ധത്തിൽ വഖുതില മിൻഹും സബഉൻ, 70 സ്വഹാബികൾ കൊല്ലപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഖദ് ഖലത് മിൻ ഖബലിക്കും സുനനുൻ, നിങ്ങൾക്ക് മുമ്പും ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ, ചര്യകൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഖദ് ജറാ നഹ്വു ഹാദാ അലൽ ഉമമില്ലദീന കാനു മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങളിലും ഇതേപോലെയുള്ളത് സംഭവിച്ചിട്ടുണ്ട്. മിൻ അസ്ബാഇൽ അംബിയ, പ്രവാചകന്മാരെ പിന്തുടരുന്നവരായ ആളുകൾക്ക്. സുമ കാനത്തിൽ ആഖിബത്തു ലഹും, പിന്നീട് സത്യവിശ്വാസികൾക്കാണ് ഏറ്റവും നല്ല ഒരു പര്യവസാനം. അൽ ആഖിബത്തുലിൽ മുത്തഖീൻ എന്നൊക്കെ നമ്മൾ വിശുദ്ധ ഖുർആനിൽ തന്നെ പലയിടങ്ങളിൽ കേട്ടിട്ടുണ്ട്. വദ്ദായിറത്തു അലൽ കാഫിരീൻ, സത്യനിഷേധികളായ ആളുകൾക്ക് അവരെ തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്ത ചരിത്രങ്ങളേറെയുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഫസീറു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കൂ. ഫന്ദുറു എന്നിട്ട് നിങ്ങൾ നോക്കൂ. കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, സത്യനിഷേധികളായ ആളുകളുടെ പര്യവസാനം എപ്രകാരമായിരുന്നു എന്ന്. ഖദ് ഖലത് മിൻ ഖബലിക്കും, ഖദ് മളത് മിൻ ഖബലിക്കും. ഖദ് ഖലത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയിട്ടുണ്ട്, മളത് വസലഫത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. മലത് വസലഫത് മിന്നി ഫീമൻ കാന ഖബലകും യാ മഅശറ അസ്ഹാബി മുഹമ്മദ്. മുഹമ്മദ് നബിയുടെ സ്വഹാബികളെ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾക്ക് എന്നിൽ നിന്നിങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വഹലിൽ ഈമാൻ ബിഹി, അള്ളാഹുവിൽ വിശ്വസിച്ചവരായ ആളുകൾ, മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചവർ പല പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ അനുധാവനം ചെയ്ത ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും നിഷേധിക്കുകയും കളവാക്കുകയും ചെയ്ത ആളുകൾക്ക് അവർക്ക് നാശത്തിൻ്റെ, നഷ്ടത്തിൻ്റെ, ഹലാക്കിൻ്റെ എല്ലാം നശിച്ചുപോയ ചരിത്രം ആദ് സമുദായത്തിൻ്റെയും സമൂത് ഗോത്രത്തിൻ്റെയും, ഹൂദ് നബിയുടെ ജനത, ലൂത്ത് നബിയുടെ ജനത, മുമ്പുള്ള പല സമുദായങ്ങൾക്കും ആ കളവാക്കിയ ആളുകളുടെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കൂ, അവരുടെ പര്യവസാനം. അപ്പോൾ സഹോദരങ്ങളെ, സുനനുൻ എന്നുള്ളത് മസുലാത്തുസിയറിൻ ബിഹാ ഫീഹിം വഫീമൻ കദബു ബിഹി, ഇതേപോലെ അവരുടെ ചരിത്രത്തിലൂടെ കണ്ണോടിക്കുകയാണെങ്കിൽ കളവാക്കിയ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ സമുദായങ്ങളിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചു. ആ പ്രവാചകന്മാരെ കളവാക്കിയവരായ ആളുകൾക്ക് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സമയം നൽകി അവരുടെ തിന്മയിൽ നിന്ന്, അവരുടെ നിഷേധത്തിൽ നിന്ന് മടങ്ങാൻ വേണ്ടി അവരുടെ അവധിയെത്തിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ കളവാക്കിയ പ്രവാചകന്മാരെ, തള്ളിപ്പറഞ്ഞ് നിഷേധിച്ച ആളുകളെ തകർത്ത് കളഞ്ഞ ചരിത്രമാണ് മുമ്പ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മുൻ സമുദായങ്ങളിൽ. എന്നാൽ ഈമാനുള്ള വിശ്വാസികളായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഈ കളവാക്കിയ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ അവരുടെ മുന്നിൽ വന്നിറങ്ങുകയും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വാഗ്ദാനം പുലരുകയും അങ്ങനെ ഒരുപാട് സമുദായങ്ങൾ മുമ്പ് നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, കദ് ഖലത് മിൻ ഖബ്ലികും സുനനുൻ, മുമ്പ് നിങ്ങൾക്ക് മുമ്പ് പല ചര്യകളും കഴിഞ്ഞുപോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വാസികളിലും അവിശ്വാസികളിലും, ഖൈറിലും ഷെറിലും. വിശ്വാസികൾക്കത് ഖൈറാണ്, അവിശ്വാസികൾക്കത് ഷെറാണ്. അവർ ദുനിയാവിൽ കുറഞ്ഞ കാലം ആസ്വദിച്ചു ജീവിച്ചു, പിന്നെ നരകത്തിലേക്കാണ് അവർ എത്തിപ്പെടുന്നത്. തഫ്സീറുകൾ കാണാം. തഫ്സീർ തബരി, ഇബ്നു ജരീർ തബരി, റഈസുൽ മുഫസ്സിരീൻ ഇബ്നു ജരീർ തബരി റഹിമഹുല്ലാ, അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഖദ് മലത് മിന്നി വഖായ നിഖ്മത, പല ശിക്ഷയുടെ സംഭവങ്ങളും എന്നിൽ നിന്ന് കഴിഞ്ഞുപോയിട്ടുണ്ട്. ഫി അഹ്ലി തക്ദീബ്, ഫി അഹ്ലി തക്ദീബിൽ റുസുലി വശിർക്ക് ബി, അള്ളാഹുവിൽ ശിർക്ക് വെച്ചവരായ ആളുകളെ, എൻ്റെ ദൂതന്മാരെ നിഷേധിച്ചവരായ ആളുകൾക്കിടയിൽ എൻ്റെ ശിക്ഷ വന്നിട്ടുണ്ട്. ആദിൻ്റെ, സമൂദിൻ്റെ, ലൂത്തിൻ്റെ ജനത, മദിയൻ അസ്ഹാബ് മദിയൻ, ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത, ഇങ്ങനെ മൂസാ നബിയുടെ ജനത, പല ജനതയിലും സംഭവിച്ചിട്ടുള്ളതായ അവരുടെ നാശം, ആ കാര്യം നിങ്ങൾ നോക്കുന്നില്ലേ? അലം തസീറു ഫിൽ അർളി ഫതൻദുറു കൈഫ അദബ അല്ലാഹു ഖൗമ നൂഹ് വഖൗമ ലൂത് വഖൗമ സ്വാലിഹ് വൽ ഉമമു ലത്തി അദബ അല്ലാഹു അസ്സ വജൽ. അല്ലാഹു ശിക്ഷിച്ചവരായ സ്വാലിഹ് നബിയുടെ ജനത, സമൂദ് ഗോത്രം, അതുപോലെ തന്നെ ലിവാത്തിൻ്റെ, സ്വവർഗരതിയുടെ ആളുകളായിരുന്ന ലൂത്ത് നബിയുടെ ആ ഒരു ജനത, സദൂം ഗോത്രക്കാരായ ആളുകൾ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത, ഇവരെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ശിക്ഷിച്ചതെങ്ങനെയാണ് നിങ്ങൾ കാണുന്നില്ലേ എന്ന്. അപ്പോൾ ഖദ് ഖലത് മിൻ ഖബ്ലികും സുനനുൻ, നിങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഇതേപോലെയുള്ള ഉദാഹരണങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഇവിടെ സുനനുൻ എന്നുള്ളത് സുന്നത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ്, ജംആണ് സുനനുൻ. സുന്നത്ത് എന്നുള്ളതിന് ചര്യ പല നൽക്കും അർത്ഥങ്ങൾ നൽകിയത് കാണാം. അബൂ സെയ്ദ് അംസാലുൻ, ഉദാഹരണങ്ങൾ. അതാബ് ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാ താബിഈൻ, അദ്ദേഹം പറയുന്നത് ശറായ അള്ളാഹുവിൻ്റെ ശരീഅത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ലാ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, തർജുമാൻ ഖുർആൻ, ഹബിറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ മഹാപണ്ഡിതനായ മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുനുമ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ലാ. അദ്ദേഹം പറയുന്നത് ബിൽ ഹലാക്കി ഫീ മൻ കദബ ഖബ്ലകും കആദിം വസമൂദ്, അതുപോലെ സമൂദ് പോലെ നിങ്ങൾക്ക് മുമ്പ് കളവാക്കിയ ആളുകളുടെ നാശം എങ്ങനെയായിരുന്നു എന്ന ആ ഒരു ചരിത്രമാണ് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ളത് എന്ന്. ആഖിബത്ത് എന്നുള്ളത് ആഖിറുൽ അംർ, കാര്യത്തിൻ്റെ അവസാനം. ആഖിബത്തുൽ മുക്കദ്ദിബീൻ, കളവാക്കിയ ആളുകളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന്. സഹോദരങ്ങളെ, ഈ ആയത്തും ഇതിനെ തുടർന്നുള്ള ആയത്തുകളിലും ചർച്ച ചെയ്യുന്ന വിഷയം ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ്. ഒരുപാട് പാഠം അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജബൽ റുമാത്തിൽ നിർത്തിയ ആളുകൾ, സ്വഹാബികൾ, അമ്പെയ്ത്തുകാരായ 50 ആളുകൾ അവർ തങ്ങളുടെ നേതാവിൻ്റെ വാക്കിനെ മുഖവിലക്കെടുക്കാതെ യുദ്ധം വിജയത്തിലേക്കടുത്ത സന്ദർഭത്തിൽ അവരെല്ലാവരും അതിൽ നിന്ന് താഴെ ഇറങ്ങുകയും പിന്നീട് ഖാലിദ് ബിൻ വലീദ് ശത്രുപക്ഷത്തായിരുന്നു, ആ മലക്ക് പിന്നിലൂടെ വന്നുകൊണ്ട് ആക്രമിക്കുകയും ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെയധികം പ്രയാസമുണ്ടാക്കിയ 70 സ്വഹാബികൾ രക്തസാക്ഷികളായ ഗസ്വത്ത് ഉഹദ് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹ് പറയുന്നത് ഫന ഉംഹിൽഹും വ ഉംലീലഹും വ അസ്തദ്രിജുഹും, അല്ലാഹു സുബ്ഹാനതല ഇസ്തിദ്റാജ് നടത്തുകയാണ്, അല്ലാഹു സമയം നീട്ടിയിട്ട് കൊടുക്കുകയാണ്. ഹച്ചയബ്ലുഗൽ കിതാബു അജലഹു, അവരുടെ നാശത്തിൻ്റെ സത്യനിഷേധികളുടെ അവസാനത്തിൻ്റെ സമയം എത്തുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചുകൊണ്ട്, സത്യവിശ്വാസികളെ സഹായിച്ചുകൊണ്ട്, വഹലാക്കി അഅദാഇഹിൽ കാഫിരീൻ, സത്യനിഷേധികളായ ആളുകളുടെ അവരുടെ പരാജയം, അവരുടെ നാശം, ഇമാം ഖുത്തുബി റഹിമഹുള്ളയൊക്കെ ആ ആയത്തിനെ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാമ നാസറു സഅദി റഹിമഹുള്ള അദ്ദേഹം പറയുന്നത് ഈ ആയത്തുകൾ ഉഹുദ് യുദ്ധത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെ നിന്ന് സൂറത്ത് ആലു ഇംറാനിലെ 137 ആയത്ത് മുതൽ തുടങ്ങുന്നത്. വിശ്വാസികൾക്കൊരാശ്വാസം, സത്യവിശ്വാസികളായ അടിമകൾക്ക് അല്ലാഹു നൽകുന്ന ഒരാശ്വാസം അവരറിയിക്കുന്നു. വയുഹ്ബിറുഹും അന്നഹു മദാ ഖബലഹും അജിയാലുൻ വ ഉമമുൻ കസീറ, ഒരുപാട് തലമുറകൾ, ഒരുപാട് സമുദായങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവർ ഇംതുഹൈനു വബ്തുലിയൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മിൻഹും ബിഖിതാലിൽ കാഫിരീൻ, സത്യനിഷേധികളുമായുള്ള യുദ്ധത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് വിജയവും പരാജയവും അത് മാറിമറിഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹത്താ ജഅലല്ലാഹ് അൽ ആഖിബത ലിൽ മുത്തഖീൻ, എന്നാൽ സത്യവിശ്വാസികളായ തഖ്വയുള്ള ആളുകൾക്കാണ് ഏറ്റവും നല്ല പര്യവസാനം ഉള്ളത്. വൻ നസ്റ ലിഇബാദിഹിൽ മുഅ്മിനീൻ, അല്ലാഹുവിൽ നിന്നുള്ള സഹായവും സത്യവിശ്വാസികളായ അടിമകൾക്കാണ് ഉണ്ടാവുക. വ ആഖിറൽ അംരി ഹസലത്തി ദൗല അലൽ മുകദ്ദിബീൻ, എന്നാൽ അവസാനം, കാര്യങ്ങളുടെ അവസാനം അത് സത്യനിഷേധികളായ ആളുകളെ തകർക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിക്കുകയും എന്നാൽ സത്യവിശ്വാസികളായ ആളുകളെ അവരെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഫസീറു ഫിൽ അർദ്, നിങ്ങൾ സഞ്ചരിച്ചു നോക്കൂ, ബി അബ്ദാനിക്കും വ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ കൊണ്ട്, നിങ്ങളുടെ ശരീരങ്ങൾ കൊണ്ട്. ഫന്ദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, കളവാക്കിയ ആളുകളുടെ പര്യവസാനം. ഫൈനക്കും ലാ തജിദൂനഹും ഇല്ലാ മുഅദ്ദബീന ബി അൻവാഇൽ ഉഖൂബാതി ദുനിയവിയ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല അവർക്ക് ശിക്ഷ ലഭിച്ചതല്ലാതെ. അവർക്ക് ശിക്ഷ ലഭിച്ചതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ദുനിയാവിൽ വ്യത്യസ്തമായ നിലക്കുള്ള ശിക്ഷകൾ മുമ്പുള്ള സമുദായങ്ങൾക്ക് വന്നു ഭവിച്ചത്. ഖദ് ഖബത് ദിയാറഹും, അവരുടെ വീടുകൾ തകർന്നടിഞ്ഞുപോയി. വതബയ്യന ലികുല്ലി അഹദിൻ ഖുസ്റാനുഹും, അവരുടെ ഓരോരുത്തർക്കും നാശമാണ്, നഷ്ടമാണ് ലഭിച്ചിട്ടുള്ളത്. വദഹബ ഇസ്സുഹും വ മുൽക്കുഹും, മുമ്പുള്ള സമുദായങ്ങൾ, അവരുടെ പ്രതാപവും അവരുടെ അധികാരവുമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. അതത്രമല്ല, വസാല ബദഹുഹും വ ഫഖ്റുഹും, അവരുടെ പ്രൗഢിയും ആഡംബരവുമെല്ലാം നീങ്ങിപ്പോകുന്ന ഒരവസ്ഥ. ഇതുപോലെയോ ദലീലായിക്കൊണ്ട്, തെളിവായിക്കൊണ്ട്, ഏറ്റവും സത്യസന്ധമായ സാക്ഷിയായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് ഹഖാണ്, അത് സത്യമാണ് എന്ന് വിശ്വസിക്കാൻ മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ നാശം അവരെ നശിപ്പിച്ച, എന്തുകൊണ്ടവർക്ക് ആ നാശം ഹലാക്ക് സംഭവിച്ചു, അള്ളാഹുവിനെ നിഷേധിച്ചു, അള്ളാഹുവിൻ്റെ ദൂതന്മാരെ കളവാക്കി എന്നത് കാരണത്താൽ. വഹിക്മത്തുല്ലാഹി ലത്തി യംതഹിനു ബിഹാ ഇബാദുഹു, അതല്ലാഹുവിൻ്റെ ഹിക്മത്താണ് തൻ്റെ അടിമകളെ പരീക്ഷിക്കുക എന്നുള്ളത്. അതെ, അവരിൽ ആരാണ്? ലിയബുലുവഹും യത്തബയ്യ വയത്തബയ്യന സാദിഖുഹും മിൻ കാദിബീം, കളവാക്കുന്നവരിൽ നിന്ന് സത്യസന്ധരാരാണ് എന്ന് വ്യക്തമാകാൻ വേണ്ടി, അത് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ളത്. അതുകൊണ്ട് വിശ്വാസികളായി എന്നതിൻ്റെ പേരിൽ സഹോദരങ്ങളെ, പല നിലക്കും വിശ്വാസികൾക്ക് പരീക്ഷണങ്ങൾ നേരിടാം, പരീക്ഷണങ്ങൾ സംഭവിക്കാം. അവിടെയൊക്കെ തന്നെയും വിശ്വാസികൾ ഈമാനിൽ ഉറച്ചു നിൽക്കുകയും, മാത്രമല്ല വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് സത്യനിഷേധികൾക്കാണ് മോശമായ പര്യവസാനം, സത്യവിശ്വാസികൾക്കാണ് ഏറ്റവും നല്ല പര്യവസാനം എന്നുള്ളത്. ആഖിബത്തുൽ മുകദ്ദിബീൻ ആഖിബത്തു അംരിഹിം വഹിയ മാ ഹല്ല ബിഹിം മിന ദിമാർ വൽ ഖസാർ, അവർക്ക് നഷ്ടവും തകർച്ചയുമാണ് വന്നിറങ്ങുക എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ ഉണർത്തിയത് ഫസീറു ഫിൽ അർദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലംറു ലിൽ ഇർഷാദി ലിൽ വുഖൂഫി അലാ ദിയാരിൽ ഹാലിക്കീൻ, നശിപ്പിക്കപ്പെട്ട ആളുകളുടെ ആ വീടുകളും അവരുടെ നാടുകളും ഒക്കെ നിങ്ങളൊന്ന് നോക്കൂ, അതിൽ ലിതഅതബിറു, നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളുവാൻ വേണ്ടിയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ചര്യയാണ്, സുന്നത്താണെന്ത്, ഇങ്ങനെ നിഷേധികളായ ആളുകളെ തകർക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളായ ആളുകളെ നശിപ്പിച്ചതിൻ്റെ രൂപം ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു വിഷയമാണ്. ഇതിൻ്റെ മറ്റൊരു വശം കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാ അല്ലാഹ്, പീസ് റേഡിയോ ഹൃദയവസന്തം സമാപിക്കുകയാണ്. മുൻ സമുദായങ്ങളിൽ സംഭവിച്ചത് സൂറത്തു ആല ഇംറാൻ 137 വചനത്തിൻ്റെ വിശദീകരണവുമായി ഹൃദയവസന്തം പ്രോഗ്രാമിൽ നമ്മോടൊപ്പമുണ്ടായിരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: മക്കളെ ഒരിക്കലും അവർക്കിഷ്ടമല്ലാത്തൊരു ജോലി ചെയ്യുന്നതിനായി നിർബന്ധിച്ച് പഠിപ്പിക്കരുത്. മനസ്സിന് സന്തോഷം തരുന്നൊരു ജോലി നേടുന്നതിനേക്കാൾ വലിയ നേട്ടങ്ങളൊന്നും ജീവിതത്തിൽ ആർക്കും കിട്ടാനില്ല. ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരുന്നതിനേക്കാൾ വലിയ ശിക്ഷയും ഒരാൾക്ക് ലഭിക്കാനില്ല. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യേണ്ടി വരുന്നത് അയാൾക്ക് മാത്രമല്ല, സമൂഹത്തിനും അത് ഗുണകരമാവില്ല. പഠിപ്പിക്കാൻ താൽപ്പര്യമില്ലാത്തൊരാൾ അധ്യാപകനായാൽ എത്ര കുട്ടികളുടെ ഭാവിയെയായിരിക്കും അത് ദോഷകരമായി ബാധിക്കുകയെന്നറിയാമോ? ഒരു ഡോക്ടർക്ക് അയാളുടെ ജോലിയോട് ആത്മാർത്ഥതയില്ലെങ്കിൽ എത്ര ആളുകളുടെ ജീവന് അത് ഭീഷണിയാകുമെന്നറിയാമോ?
3: കുറഞ്ഞ വാക്കുകൾ,
4: കുറഞ്ഞ വാക്കുകളാണ് പറയുകയാണെങ്കിൽ കുറെ പറയണ്ടാവും.
3: അതാണ് ചിന്ത.
4: ആ അതാണ് ചിന്ത. അല്ല, ഒരു ഒരു കമൻറ്റ് പറയണ വെച്ചാൽ, ഈ പിന്നെ ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ഇഷ്ടമില്ലാത്ത പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് അതെന്തൊരു പായരായിരിക്കും,
3: അവർക്ക്
4: ഭാരമായിരിക്കും തീരില്ല. അപ്പം നീ ഒന്നും വേണ്ട, അടുക്കളയിൽ പോലും നമ്മൾ ഇഷ്ടമില്ലാതെയാണ് ഭക്ഷണം വെക്കുന്നത് വിളമ്പുന്നത്, അത് ഒരു ഒരു നിലക്കും അത് ആ സമയവും ആ സന്ദർഭവും ആ ഭക്ഷണവും ആ വസ്തു ഒക്കെ ഒരു നഷ്ടമാണ്. പിന്നെ ഒരു നമുക്ക് അസ്വസ്ഥത തന്നുകൊണ്ടേയിരിക്കുന്ന പണിയാണ് ജോലി. അധ്യാപകനെ കുറിച്ച് അദ്ദേഹം അവിടെ സൂചിപ്പിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരുപാട് ആളുകൾ വെറുതെ ഒരു ജോലിക്ക് വേണ്ടി പോയിട്ട് പിന്നെ അധ്യാപനം കുട്ടികളെ പഴിക്കുന്നു, ഒരു ജാതി എല്ലാം നെഗറ്റീവ് കാണുള്ളൂ. അതാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഒക്കെ നെഗറ്റീവ്
3: നെഗറ്റീവ് ആയിരിക്കും.
4: ഇഷ്ടമില്ലെങ്കിൽ അതിലുള്ള എല്ലാ വിഷയവും ഓരോന്നിനെ നെഗറ്റീവ് ഇങ്ങനെ മാതികൊണ്ടേയിരിക്കും. ഇഷ്ടമുണ്ടെങ്കിലോ അങ്ങനെയൊന്നും പ്രശ്നം കണ്ടില്ലല്ലോ, അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ എന്ന് തോന്നും.
3: അതൊരു അധ്യാപകൻ എന്നുള്ള നിലക്ക് മാത്രമല്ല, ഏതൊരു ജോലിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലേ? ജോലി ഇപ്പം ഈ ചിന്തയിലെ ജോലി എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിതത്തിൻ്റെ വേറെ ഒരു വ്യത്യസ്ത ഘട്ടങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അങ്ങനെ ചോദിക്കുക. നമ്മുടേതായിട്ടുള്ള ചില നമ്മൾക്ക് ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. അവിടെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു മേഖലയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നതെങ്കിൽ ഒരു യാത്രയാണെങ്കിൽ പോലും അല്ലേ ഭയങ്കര പ്രശ്നമാവും.
4: പിന്നെ
3: ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ പറഞ്ഞു
4: ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് പോയാൽ, അതേപോലെ ഇഷ്ടമില്ലാത്ത ഭാര്യ ഉണ്ടെങ്കിൽ, ഇഷ്ടമില്ലാത്ത ഭർത്താവ് ഉണ്ടെങ്കിൽ, ഭർത്താവിന് ഇഷ്ടമല്ല ഭാര്യന് ഇഷ്ടമല്ല പിന്നെ ഓള് ചെയ്യുന്നതെല്ലാം കുറ്റമാണ്, എല്ലാം കുറ്റേ കാണുള്ളൂ. അതേപോലെ സുഹൃത്തിന് ഇഷ്ടമല്ല, ഓൻ്റെ ഒപ്പം പോവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ?
3: രക്ഷയില്ല.
4: ഇഷ്ടമില്ലാത്തൊരു സുഹൃത്തിൻ്റെ കൂടെ യാത്ര പോവാണ് പിന്നെ കുറ്റം തന്നെ ആയിരിക്കണ്ട. മറ്റേതെന്താണോ, നമ്മൾ വേഗം ഫോർഗീവ് ചെയ്യും, കുഴപ്പമില്ല, നമ്മളവിടെ പ്ലസ് പോയിന്റേ കാണുള്ളൂ.
3: ഫോർഗീവ് ചെയ്യുന്നത് മാത്രമല്ല മറ്റൊന്നിലേക്ക് എൻഗേജ് ആവുകയും ചെയ്യും. ഇത് ഇത് വിടുകയല്ല, മറ്റേതിലേക്ക് എത്തുകയല്ല എന്ന പോലത്തെ ആയിരിക്കും.
5: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദു ലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു وهو على كل شيء قدير ربي أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു, ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്കു പങ്കുകാരില്ല, നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, നീയല്ലാതെ ആരാധ്യനില്ല.
6: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، الصلاة والسلام على رسول الله. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കൂട്ടുകാരെ, ഇന്നത്തെ ഈവനിങ് ലൈവിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഈവനിങ് ലൈവ് നമ്മൾ ആരംഭിക്കുകയാണ്. പ്രദോഷ പ്രാർത്ഥനകളൊക്കെ ചൊല്ലാൻ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ കൂടെ ഇന്ന് 3 വിദ്യാർത്ഥിനികളാണ് കൂടെയുള്ളത്. ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ക്യാമ്പസിലെ 3 കുട്ടികൾ പാട്ടും പ്രസംഗവും കഥയുമൊക്കെയായി നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ. അപ്പോ 3 പേരും സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് അങ്ങനെ ഓരോന്നിലേക്ക് കടന്നു പോവാന്ന് വിചാരിക്കുകയാണ്. അപ്പോ എന്തൊക്കെയാണ് 3 ആളുടെയും വിശേഷങ്ങള്? സുഖമാണ്? പേര് പറഞ ഞാന്
1: കണ്ണൂർ.
0: എവിടെയാ
1: കണ്ണൂര്? കൂത്തുപറമ്പ്.
0: കൂത്തുപറമ്പിലാണ്. വീട്ടിൽ ആരൊക്കെ ഉള്ളത്? വേഗം വേഗം.
1: വീട്ടില് ഉപ്പ ഉണ്ട്, ഉമ്മ ഉണ്ട്, അനിയനുണ്ട്. ഇക്കാക്ക് ഇത്താത്തി ഹോസ്റ്റലില്
0: കൂടെ ഉണ്ട് അല്ലേ? അല്ല, ഇവിടെ ഇക്കാക്ക ഉണ്ട് ഹോസ്റ്റലില്. ഇത്താത്തെ
1: ഇത്താത്ത
0: എവിടെ ഹോസ്റ്റലാ?
1: ചേവായൂര്.
0: എന്താ പഠിക്കണേ താത്ത?
1: സിഎ
0: ഒക്കെ പഠിക്കണം. ഹോസ്റ്റലില് താമസിച്ച് പഠിക്കണം. ഓക്കെ. പിന്നെ ഉപ്പ എന്ത് ചെയ്യുന്നു? ഉപ്പാന്റെ പേരൊക്കെ പറഞ്ഞു.
1: എന്റെ ഉപ്പാന്റെ പേര് മുഹമ്മദ് അലി. ഉപ്പ ഒരു കമ്പനിന്റെ മാനേജറാണ്. പിന്നെ ഉമ്മ ഹൗസേഫ്.
0: ഉമ്മ വീട്ടിലെ കമ്പനിന്റെ മാനേജറാണ്.
1: വീട്ടിലത്തെ കമ്പനിന്റെ.
0: ഓക്കെ. പിന്നെ അടുത്ത ആളേക്ക്. ബാക്കി ഓക്കെ, അടിപൊളിയാണ്. ഷാറാണ്. അപ്പം ഇവിടെ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ക്യാമ്പസിൽ എത്ര ക്ലാസ്സിലെ? ശരി, ഇനി അടുത്ത ആളിലേക്ക് പോവാം. പറയുമോളെ.
2: എന്റെ പേര് ഹൗല അബ്ദുൽ കരീം. ഞാൻ 6th A.
0: എവിടെ? വീട് എവിടെയാണ്?
2: വീട് കോഴിക്കോട്.
0: കോഴിക്കോട് എവിടെയാ?
2: പന്തിരങ്കാവ്.
0: പന്തിരങ്കാവ്. യെസ്. വീട്ടിലാരൊക്കെയുള്ളത്? വീട്ടില് ഉമ്മാന്റെ ഉപ്പാന്റെ പേരൊക്കെ പറഞ്ഞോട്.
2: വീട്ടില് ഉമ്മ ഉണ്ട്, മറിയം ഷിഫ, വല്യമ്മ ഉണ്ട്. ഉപ്പ ഗൾഫിലാ.
0: ഉപ്പ ഗൾഫിലാണ്. ഉപ്പാന്റെ പേരെന്ത് പറഞ്ഞില്ലല്ലോ.
2: അബ്ദുൽ കരീം.
0: അബ്ദുൽ കരീം. അബ്ദുൽ കരീം. ഓക്കെ. പിന്നെ വീട്ടില് മറ്റുള്ള ആൾക്കാർ ആരൊക്കെയുള്ളത്? അവരുടെ പേരൊക്കെ പറയാം.
2: രണ്ട് കാക്കമാരുണ്ട് ഇവിടെ ഹോസ്റ്റലില്.
0: രണ്ട് ഇക്കാക്കന്മാരുണ്ട് കൂടെ ഹോസ്റ്റലുണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ തന്നെ വീടായി അല്ലേ. ഇനി ഉമ്മ ഇപ്പൊ കൂടെ ഇവിടെ ഹോസ്റ്റലിൽ ഇല്ലാത്ത പ്രശ്നമുള്ളൂ. ബാക്കിക്കായി. ശരി. അപ്പോ പിന്നെ വേറെ, ഇതിന്റെ മുന്നേ ഏത് സ്കൂളാണ് പഠിച്ചിരുന്നേ?
2: ഞാന് മാങ്കാവിലെ ബിക്സ് ക്യാമ്പസ് പറഞ്ഞൊരു സ്കൂൾ.
0: ബ്ലിറ്റ്സോ?
2: ബിക്സ്, ബാരൻസ് ഇന്റർനാഷണൽ ഗേൾസ് സ്കൂൾ.
0: ശരി. പിന്നെ ഇങ്ങോട്ട് പോന്നു. ആദ്യം അവര് ഇക്കാക്കമാരും പിന്നെ അവർക്ക് ഇവിടെ ഉണ്ടായതുകൊണ്ട് ആദ്യം ഇവിടെ ഇങ്ങനെ താമസിച്ച് പഠിക്കണം എന്ന് വിചാരിച്ചിരുന്നു. ഇവിടെ വരണം എന്നൊക്കെ ഉണ്ടായിരുന്നോ? ആണോ? പിന്നെ വേറെ ആരോ ഉണ്ടല്ലോ ഇവിടെ, ഒരാൾ കൂടി ഉണ്ടല്ലോ. അതല്ല, ഒറ്റ മിനിറ്റ്. ഉള്ള തന്നെ ഹൗല തന്നെ. വീട്ടിൽ വേറെ ആരോ ഉണ്ടല്ലോ. വേറെ ഇക്കാക്ക ഉണ്ട്, രണ്ട് ഇക്കാക്കന്മാരുണ്ട്, നീ ഉണ്ട്, പിന്നെ ആരോ ഒന്ന് കൂടി ഉണ്ടല്ലോ. ഉമ്മന്റെ അനിയത്തി ഉണ്ട്.
2: എന്റെ പേര് ലമ്മീസ് തൈബ ബിൻ ശംസുദ്ദീൻ.
0: ലമ്മീസ് തൈബ
2: ബിൻ
0: ശംസുദ്ദീൻ. യെസ്. ലമ്മീസ് എവിടുന്ന വരുന്നേ?
2: കർണാടക.
0: കർണാടക എവിടെയാ?
2: മടിക്കേരി.
0: മടിക്കേരി. ഇവിടെ മടിക്കേരിയിൽ നിന്ന് ചില ആൾക്കാർ ഇവിടെ ഇടക്കിടക്ക് മെസ്സേജ് ഇടാറുണ്ട്. അത് ആരാണാവോ? ഇപ്പൊ ഇവിടെ കാണുന്നില്ല. അവര് ഇടക്ക് ഉണ്ടാവലുണ്ട് മടിക്കേരിയിൽ നിന്നും. എന്താണ്, എന്താ പറയുക, ഇസ്മായിൽ മടിക്കേരി എന്ന് പറഞ്ഞിട്ടുള്ളത്. ശരി. പിന്നെ സലാം പറഞ്ഞ് നമ്മുടെ കൂടെ വേറെ ആരൊക്കെ വന്നു? ഇനി അതിന്റെ മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാം. ലമ്മിസിന്റെ വേറെ ആരൊക്കെ ഇവിടെ ഹോസ്റ്റലുള്ള? കസിൻ ഉണ്ടോ?
2: കസിൻ
0: ഉണ്ട്. പിന്നെ ലമ്മിസിന്റെ വീട്ടിലാരൊക്കെ ഉള്ളത്?
2: ഉമ്മ, വാപ്പ, രണ്ടനിയത്തി.
0: ഉമ്മ, അപ്പ, രണ്ടനിയത്തി. ഉപ്പ എന്ത് ചെയ്യുന്നു?
2: വാപ്പ ഹോൾസെയിൽ, ഹോംമേഡ് ചോക്ലേറ്റ്.
0: ആണോ? ചോക്ലേറ്റ്. പിന്നെ
2: ഹോംമേഡ്
0: ചോക്ലേറ്റ് ആണ് വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്?
2: അല്ല, ഫാക്ടറിന്ന് ഉണ്ടാക്കും.
0: ഫാക്ടറിന്ന് ഉണ്ടാക്കിട്ടില്ല. ഓക്കെ. അപ്പോ ഉമ്മ ഹൗസ് വൈഫ് ആണ്. നിനക്ക് എത്ര ലാംഗ്വേജ് അറിയാം?
2: എനിക്ക് നാല്.
0: നാല്? ഒന്ന്
2: ഒന്ന് ബാരി,
0: ബാരി വേറൊന്ന്
2: കന്നഡ,
0: കന്നഡ പിന്നെ
2: ഇംഗ്ലീഷ്,
0: ഇംഗ്ലീഷ്
2: പിന്നെ മലയാളം.
0: മലയാളം. കന്നഡത്തിൽ പിന്നെ എന്തൊക്കെയാണ് വിശേഷം? എങ്ങനെ ചോദിക്കാം?
2: ചനാഗിത്തിയ.
0: ചനാഗിത്തിയ ഓരോട് ചോദിച്ചോ. ചനാഗിത്തിയ.
2: ചനാഗിത്തിയ.
0: അപ്പോ സുഖമാണെന്ന് എങ്ങനെ പറയാം?
2: സുഖം. ചനാഗിത്തീനി.
0: ചനാഗിത്തീനി.
2: ചനാഗിദ്ദീനി.
0: ചനാഗിദ്ദീനി. ചനാഗിദ്ദിയ എന്ന് ചോദിച്ചാൽ ചനാഗിദ്ദീനി എന്ന് പറയാം.
2: ചനാഗിദ്ദീനി.
0: നിന്റെ പേരെന്തെന്ന് എങ്ങനെ ചോദിക്കാം?
2: നിന്നെ ഹെസ്രേനു.
0: നിന്നെ
2: ഹെസ്രേനു.
0: ഹെസ്രേനു. എന്റെ പേര് എങ്ങനെ പറയാ?
2: നന്ന ഹെസ്രു.
0: എന്ന ഹെസ്രു.
2: നന്ന.
0: നന്ന. നന്ന. ഒന്ന് എന്നുള്ളതിന് എന്താ പറയാ?
2: ഒന്തു.
0: ഒന്തു. രണ്ടിനോ?
2: എരടു.
0: എരടു. ഓക്കേ. അപ്പോ രസമുണ്ട് സംഭവം. അപ്പൊ കെന്നടത്തിൽ നമുക്ക് കുറച്ച് പാട്ടൊക്കെ പാടിയല്ലോ. കെന്നടത്തിലെ പാട്ട് ഓർമ്മ ഉണ്ട് നിനക്ക്? ഏതെങ്കിലും ഒരു പാട്ട് കെന്നടത്തിൽ വരും ഇപ്പൊ സ്കൂളിൽ പഠിച്ച അല്ലേ? നമുക്ക് നോക്കാം. കഴിഞ്ഞ തവണ വന്നപ്പോ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ലല്ലേ. അന്ന് ആരെ കൂടെ ഉണ്ടായിരുന്നു? ഞാനായിരുന്നു.
2: അല്ല,
0: വേറെ സാറായിരുന്നു. ശരി. ഓക്കെ. അപ്പോ മാഷാല്ലാ. സുബൈദ ഇസ്മായിൽ മടിക്കേരി, അവര് നിന്റെ നാട്ടിൽ തന്നെ. മാഷാല്ലാ. അപ്പോ ലമ്മിസ് ഇസ്മായിൽ സുബൈദ, അവര് ലമ്മിസ് ഇത് കേട്ടുകൊണ്ടി അല്ല, അവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വന്നത് ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്ന അവളെ. ഇനി അവരെ പരിചയം ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഉപ്പ, നിങ്ങൾ മടിക്കേരി എവിടെ ശരിക്കും?
2: മടിക്കേരി ഹിൽ റോഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്.
0: ഹിൽ റോഡ്. ഓക്കെ, ഗുഡ്. ശരി. പിന്നെ അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാം?
1: ഒരു കവിത അവതരിപ്പിക്കുക.
0: കവിത ഉണ്ട്, പാട്ടുണ്ട്,
1: സ്റ്റോറി ഉണ്ട്,
0: സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്,
2: ഹദീസ്,
0: ഹദീസ് ഉണ്ട്, പിന്നെ നാട്ടിലെ കന്നഡത്തിലെ വിശേഷങ്ങളൊക്കെ ഉണ്ട്
2: അല്ലേ?
0: കന്നഡത്തിലെ ഒരു പാട്ടും. യാ, അടിപൊളി. അപ്പോ നമ്മള് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ വന്ന ആൾക്കാരെ നോക്കട്ടെ. സഫിയ കെ തിരുരങ്ങാടി, സാജിദ കാലിക്കറ്റ്, സുബൈദ ഇസ്മായിൽ മടിക്കേരി, ഐഷ അങ്ങാടിപ്പുറം, അമീർ ടി അടുത്തനാട്ടുകര, സുലൈഖ തിരുവാലി, താഹിറ ടി കെ കാസർഗോഡ്, ഐഷ കരുമ്പിൽ, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, റെഹാന ബാനു തോട്ടശ്ശേരിയാറ, പിന്നെ ഷംനാഥ് ഖാൻ, നഫീസ കാടാമ്പുഴ, ഇവരൊക്കെ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്, ലൈവിലുണ്ട്, സലാം പറഞ്ഞിട്ടുണ്ട്.
1: വാലിക്കും.
0: ശരി. അപ്പോ പിന്നെ നമുക്ക് കന്നഡത്തിലെ പാട്ടോടെ തുടങ്ങിയാലോ അല്ലേ? ഓക്കെ, തുടങ്ങി.
2: ഒരു ഇന്ത്യന്റെ ദേശത്തിന്റെ
0: ദേശത്തിനെ കുറിച്ചുള്ള പാട്ട്. ഓക്കെ.

0: മഷാല്ലാ. അപ്പൊ നമുക്കതിന്റെ ആശയമൊന്നും അറിയില്ല, പക്ഷെ നല്ല രസമുണ്ട്. എങ്ങനെയുണ്ട്?
1: നല്ല ട്യൂണ്,
0: അടിപൊളിയല്ലേ? അപ്പൊ ഇനി ഞാനൊരു മലയാളത്തിൽ പറയും, നീ അതിനെ കന്നഡത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഞാൻ പീസ് റേഡിയോയിലെ ഇന്നത്തെ ഈവനിങ് ലൈവിൽ പങ്കെടുക്കാൻ വന്നു.
1: ನಾನು ಇವತ್ತು ಪೀಸ್ ರೇಡಿಯೋದಿಂದ ಪ್ರೋಗ್ರಾಮ್ಗೆ ಬಂದಿದೆ.
0: ಎನಿಕ್ಕೆ ಈ ಪೀಸ್ ರೇಡಿಯೋ ಪ್ರೋಗ್ರಾಮಿ ಪಂಗೆಡ್ತದಲ್ಲಿ ನಲ್ಲ ಸಂತೋಷವುണ്ട്.
1: ನನಗೆ ಈ ಪೀಸ್ ರೇಡಿಯೋದಿಂದ ಪಾರ್ಟಿಸಿಪೇಟ್ ಮಾಡಿದಕ್ಕೆ ತುಂಬಾ ಹೃದಯ ತುಂಬಾ ಸಂತೋಷ ಇದೆ.
0: ഇത് എന്റെ രണ്ടാമത്തെ തവണയാണ് ഞാൻ പീസ് റേഡിയോയിൽ ഈവനിങ് ലൈവിൽ പങ്കെടുക്കുന്നത്.
1: ഇത് എരടം സ്ഥാനത്തിന്ത ഇല്ലി വന്നു പീസ് റേഡിയോയിൽ ഹേൾത്തായിത്തീനി.
0: മാഷാല്ലാ. അപ്പോ കന്നഡ, പിന്നുള്ളത് ബാരി. ബാരിക്ക് ലിപില്ലല്ലോ, എഴുത്തില്ലല്ലോ. ഇല്ല, ബാരി വീട്ടിൽ പറയും. ഉറുദു പറയും?
1: ഇല്ല,
0: ഉറുദു അറിയില്ല. ഉറുദു അറിയേണ്ടതാണല്ലോ. പിന്നെ ഇംഗ്ലീഷ്, മലയാളം. മലയാളം എഴുതും?
1: മലയാളം ഇല്ല, എഴുതൂല. ഇപ്പൊ പഠിച്ചോണ്ട്,
0: പഠിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഇനി ഇവിടുന്ന് മലയാളം പഠിക്കും. പിന്നെ പിന്നെന്തായിരുന്നു? ബാരി, കന്നഡ, മലയാളം, പിന്നെ ഇനി അറബി പഠിക്കണ്ടേ? അറബി ഖുർആൻ പഠിക്കുന്നില്ല. അപ്പൊ എത്ര ഭാഷയായി. മാഷാല്ലാ, അടിപൊളി, നല്ല ചാൻസ് ആണ് കേട്ടോ. ശരി, അപ്പൊ ലമ്മിസ്, ലമ്മിസ് അടിപൊളിയാക്കി. നമുക്കിനി അടുത്ത ആളിലേക്ക് പോകണം. ഹൗലൻഡ്, ഹൗല, ഏതാ നമുക്ക് ഒരു പ്രോഗ്രാം ഒന്ന് തുടങ്ങി വെക്കണല്ലോ. അല്ല, എന്നാലും ഏതോ ഒരു സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഹൗല വിചാരിച്ചത്?
1: സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്, സിംഗിൾ സോങ് ഉണ്ട്.
0: സിംഗിൾ സോങ് ഉണ്ട്. സിംഗിൾ സോങ് ഏതാണ്?
1: റൂഹൊരുനാൾ
0: അല്ലേ? ആ റൂഹൊരുനാൾ നമുക്ക് കേൾക്കാം. പിന്നെ അടുത്ത സ്റ്റോറി ടെല്ലിംഗ് അടുത്ത തവണ റൊട്ടേറ്റ് ചെയ്ത് വന്നതിന് ശേഷമാക്കാം അല്ലേ. റെഡിയല്ലേ സംഭവം? രണ്ടു വരി നോക്കാം അല്ലേ. രണ്ടുപേരെയാണ് എത്ര ഞങ്ങൾക്ക് കഴിയണം നോക്ക്. റെഡി, 1, 2, 3, സ്റ്റാർട്ട്.

ഓക്കെ, മാഷാ അല്ല. അപ്പോ ഹൗലയുടെ പാട്ട് നമ്മൾ കേട്ടു. ഹൗല നേരത്തെ ഇവിടെ ഷംസുദ്ദീൻ ആരാ? ഓ, ആപ്പയാണ്. ആപ്പ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലമ്മി മോളു മാഷാ അല്ല സൂപ്പർ ആയിട്ടുണ്ട്. യെസ്. അപ്പോ

0: കേൾക്കുന്നില്ല, എന്താ പാടി എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട്, ഒന്ന് പലർക്കും ഒന്നും കേൾക്കുന്നില്ല, ലൈവ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ റെഡിയാണ്, ഇപ്പോൾ റെഡിയാണ്. ഓക്കെ, ഇപ്പോൾ ഇപ്പോൾ ഓക്കെ ആണോ? ഇപ്പോൾ ഓക്കെ ആണെങ്കിൽ പാട്ട് നമുക്കൊന്നു കൂടി റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഒന്ന് റെഡിയാണോ ഇല്ലയെന്ന് ശ്രോതാക്കളൊന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഓക്കെ പറയണം. പാട്ട് കേട്ടിട്ടില്ലെങ്കിൽ നേരത്തെ ഏത് മുതലാണ് കേൾക്കാതെ പോയതെന്ന് അറിയില്ല. പാട്ട് കേൾക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ ഓക്കെ ആണോ? ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആ, ഇപ്പോൾ ഓക്കെ ആണ്. ഐഷ അങ്ങാടിപ്പുറം പറഞ്ഞു ഇപ്പോൾ ഓക്കെ ആണ്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഒരു ഓക്കെ ഷംനാദ് ഖാൻ. അപ്പം മിസ്സബ് നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. മിസ്സബ് നേരത്തെ ഒന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ പ്രോഗ്രാം കേൾക്കുന്നുണ്ട് തന്നെയാണ് വിചാരിക്കുന്നത്. പാട്ട് കേട്ടില്ല, ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് വീണ്ടും കടന്നു വരാം. എനിക്ക് തോന്നുന്നു വേറൊരു പ്രോഗ്രാം കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാട്ടിലേക്ക് വരാം. നമുക്ക് സാരോപദേശം കേട്ടതിന് ശേഷം,
1: സാരോപദേശം കേട്ടതിന് ശേഷം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമുക്ക് ഈ സംസാരശേഷി ഇല്ലാതായി പോകുന്നതിനെക്കുറിച്ച്? നമ്മുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ മറ്റുള്ളവരോട് വാക്കുകളായി പങ്കുവെക്കാൻ നമുക്ക് സംസാരശേഷിയുള്ളത് എത്ര വലിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാം എന്ത് ചെയ്യുന്നു ആലോചിക്കേണ്ടതല്ലേ. നാവ് നൽകിയ പടച്ച റബ്ബ് അതിനെന്തിനുപയോഗിക്കണമെന്നും പഠിപ്പിച്ചു തന്നിട്ടില്ലേ? വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ ഏറ്റവും നല്ല വാക്കുകൾ പറയണം. അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ നല്ല വാക്ക് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെ സ്ഥാപിക്കാനും ആളുകൾക്കിടയിൽ നന്മ പരത്താനും സന്തോഷവും സമാധാനവും പകരം പങ്കുവയ്ക്കുവാനും വേണ്ടിയാണ് ഈയൊരു നാവിനെ നാം ഉപയോഗപ്പെടുത്തേണ്ടത്. നാളെ നരകത്തിൽ ഏറ്റവും അധികം ആളുകൾ പോകാനുള്ള കാരണം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നാവും ലൈംഗികാവയവവും കാരണത്താലാണ് നരകത്തിൽ ആളുകൾ കൂടുന്നത് എന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ നാവ് നമുക്ക് നാളെ പരലോകത്ത് എതിരായിരിക്കുമോ അനുകൂലമായിരിക്കുമോ എന്ന് മനസ്സറിഞ്ഞ് നാം ചിന്തിക്കേണ്ടതല്ലേ. ശരിയാണ്, നാം മനുഷ്യരാണ്. പല സാഹചര്യങ്ങളും നാം അതിജയിക്കേണ്ടി വരും. പലരും നമ്മെ വെറുപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന നിലക്ക് പെരുമാറാറുണ്ട്. അപ്പോഴൊക്കെ നമുക്കും വികാരത്തിൻ്റെ അതിപ്രസരങ്ങൾ ഉണ്ടാകാറുണ്ട്. നമുക്കും ദേഷ്യം വരാറുണ്ട്, നമുക്കും സങ്കടമുണ്ടാകാറുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മുടെ നാവിനെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിച്ചാൽ വിജയമുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണ് വിജയം? അംസി കാലൈ കലിസാനക്, നിന്റെ നാവിനെ നീ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് വിജയമെന്ന് പറയുന്നത്. കൊച്ചുനാൾ മുതൽക്കേ നല്ലത് മാത്രം സംസാരിച്ച് ശീലിച്ച കുട്ടി, അവൻ്റെ വാക്കുകൾ ആർക്കെങ്കിലും വേദനയുണ്ടാകുമോ? അവൻ്റെ വാക്കിനെക്കുറിച്ച് ഓർത്ത് അവന് തന്നെ ഞാൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നൊരു കുറ്റബോധമുണ്ടാകുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് നല്ലത് മാത്രം പറയാനുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കേണ്ടതുണ്ട്. കേൾക്കുന്നവന് കേൾക്കാൻ പാകത്തിനും ഉൾക്കൊള്ളാൻ പാകത്തിനും പറ്റിയ ശബ്ദത്തിലായിരിക്കണം നാം സംസാരിക്കേണ്ടത്. നമ്മുടെ എതിർദിശയിൽ നിൽക്കുന്ന ആൾക്ക് നാം എന്താണ് പറയുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കണം. തമാശയുടെ പേരിൽ കളവ് പറയുന്ന, മറ്റുള്ളവരെ കൊത്തി നോവിക്കുന്ന, പരിഹസിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലൊരു വീട് വാഗ്ദാനം ചെയ്തു. ആർക്ക്? തർക്കം ഉപേക്ഷിക്കുന്നവർക്ക്, കളവ് പറയാതിരിക്കുന്നവന്, സൽസ്വഭാവം പാലിക്കുന്നവന്, അവർക്കൊക്കെ സ്വർഗത്തിൽ വീട് ഓഫർ നൽകിയിട്ടുണ്ട്. ആവശ്യമില്ലാത്തതിലെല്ലാം കയറി കമൻ്റടിച്ച് പിന്നീട് പ്രയാസങ്ങൾ വാരിക്കൂട്ടുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഇസ്ലാമിൻ്റെ ഭംഗി തർക്കുഹു മലയാനി, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലാണ്. അനാവശ്യമായുള്ള കമൻ്റുകളും വിലയിരുത്തലുകളും അതുപോലെ തന്നെയുള്ള ഗവേഷണങ്ങളും മറ്റുള്ളവർക്കിടയിൽ പ്രയാസവും ബുദ്ധിമുട്ടുകളും അകൽച്ചയും ഉണ്ടാക്കാനും മറ്റുള്ളവരെക്കുറിച്ച് അപമതിപ്പ് ബോധപൂർവം ക്രിയേറ്റ് ചെയ്യാനും വേണ്ടി ശ്രമിക്കുന്ന പലരെയും നമുക്ക് കാണാൻ സാധിക്കും. പീഡികത്തിനയിൽ കാലിൽ കാല് കയറ്റി വെച്ച് കൂട്ടുകാരോടൊപ്പം ഒരു കട്ടൻ ചായയുടെ അകമ്പടിയോടുകൂടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും പച്ചമാംസം ആ കട്ടൻ ചായയിലേക്ക് കടിച്ചു കൂട്ടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ അവർ എത്ര ആളുകളുടെ അഭിമാനത്തെയാണ് ഒളിപ്പിച്ച് ചിന്തിയിരിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. പക്ഷേ അതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് എത്ര വലുതാണ്. അവർ ചെയ്ത നന്മകളെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. മറ്റുള്ളവരുടെ പാപങ്ങൾ അവർക്ക് മുതുകിൽ വെച്ച് കെട്ടപ്പെടുകയാണ്. അതുകൊണ്ട് നാവിനെ നന്നായി നാം സൂക്ഷിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ ദിക്കറെടുക്കുന്ന, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന, നന്മകൾ മാത്രം സംസാരിക്കുന്ന, ഒരാളെയും കുത്തിപ്പറയാത്ത, പരിഹസിക്കാത്ത, വേദനിപ്പിക്കാത്ത നല്ലൊരു നാവുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം അതുകൊണ്ട് ലഭിക്കുമെന്നുള്ളതാണ്. എനിക്കേറ്റവും വെറുപ്പുള്ള ആളുകൾ, പരലോകത്ത് ഞാനുമായി ഏറ്റവും അകന്നു കഴിയുന്ന ആളുകൾ അവരാരാണ്? വെറുതെ വായാടികളായി നടക്കുന്ന ആൾക്കാരാണ്. വെറുതെ സംസാരിച്ചുകൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടിച്ചും പ്രയാസപ്പെടുത്തിയും തമാശ

സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മാഷാ അല്ലാ. അപ്പോൾ മുനോർ സാറിൻ്റെ സംസാരം വളരെ മനോഹരമായിട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞു. നല്ല ഉപദേശമായിരുന്നു എന്ന് ജമീല വി കെ പുനൂർ. പിന്നെ അപ്പോൾ വാക്കുകൾ മുറിവേൽപ്പിക്കാനും മരുന്നാക്കാനൊക്കെ കഴിവുള്ള ശക്തിയാണെന്ന് സഹൽ ഇടപ്പലൊക്കെ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സമയത്തിൻ്റെ ഒരു പരിമിതികളൊക്കെ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. നേരത്തെ സുഹേൽ സാറേ, നേരത്തെ നമ്മളെ മിസ്സപ്പ് മിസ്സപ്പ് നേരത്തെ മെഹറിൻ ഒരു പാട്ട് പാടിയിരുന്നു, പക്ഷെ അത് കേട്ടില്ല എന്ന് പറഞ്ഞു. മെഹറിൻ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്താന്നാ തോന്നുന്നു. ഓക്കെ.

0: മഷാ അല്ലാ, ബറകല്ലാ ഫിക്.
1: ഇപ്പോൾ കേട്ടിട്ടില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ല
0: അതെ
1: അല്ലേ?
0: അതെ.
1: ഇപ്പം ഏകദേശം എല്ലാവരും നല്ല രീതിയിൽ മാഷാ അല്ലാ കേട്ടപ്പോൾ സങ്കടവും കുളിർമയും എല്ലാം കിട്ടി. അൽഹംദുലില്ലാ. റെഹാന ബാനു തൊട്ടശ്ശേരി അറ, ജമീല വി കെ പുനൂർ അമ്മയെക്കുറിച്ച് പാടിയ പാട്ട് സൂപ്പറായി. ഇനിയും പാടാൻ കഴിയട്ടെ ആമീൻ. നല്ലോണം ആസ്വദിച്ചു പാട്ട്.
0: അതെ, അമ്മയെ കുറിച്ചുള്ള പാട്ടാകുമ്പോൾ എല്ലാവർക്കും, അതായത് അത്രക്കും അർത്ഥമുള്ളൊരു
1: അതെ അതെ,
0: പാട്ടും കൂടിയാണ് പാടിയിട്ടുള്ളത്. വളരെ ഭംഗിയായി തന്നെ അത് പാടുകയും ചെയ്തു.
1: നമുക്കിനി മിസ്സപ്പിൻ്റെ പാട്ട് കേൾക്കണം, ബാക്കിയുള്ള പ്രോഗ്രാമൊക്കെ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഇൻഷാല്ല ഷംനാദ് ഖാൻ മഷാല്ല സൂപ്പർ സോങ് ആയിരുന്നു, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്തതിൽ താങ്ക്സ് മോളെ. ഇഷ്ടമുള്ള ഗാനങ്ങൾ ഒന്നാണ് ഇത്, ജമീല ബി പി കാളിക്കാവ്. നമുക്ക് റിപ്പീറ്റ് ചെയ്തതിൻ്റെ സന്തോഷം അറിയിച്ചിരിക്കുകയാണ്. അഹം അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ സാരോപദേശവുമായി ബന്ധപ്പെട്ട് നല്ല മെസ്സേജ് അയച്ചു. റൈഹ ഫാത്തിമാരാണ്, ആ ഇത്താത്ത ഉപ്പാൻ്റെ മുത്തു മെഹറിൻ എന്നാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മഷാല്ല നമ്മൾ തുടർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മയെ ഓർത്തു പോയി എന്ന് റൈഹാന ബാനു തോട്ടശ്ശേരി അറ. ഉമ്മയെക്കുറിച്ച് പാട്ട് കേട്ടപ്പോൾ സങ്കടം വന്നു എന്ന് സെഫിയ തിരങ്ങാടി. ഏതായിരുന്നാലും നന്നായി പഠിക്കാനും നന്നായി പാടാനൊക്കെ നോക്കി ഇനിയും കഴിയട്ടെ. എത്ര പറഞ്ഞാൽ തീർക്കാൻ കഴിയാത്ത ബന്ധമാണ് ഉമ്മയും മക്കളും. നല്ല വരികളായിരുന്നു എന്ന് അബ്ദുൽ ഹമീദ് സി കഴിയൂർ. നമുക്കിനി ഒരു കാര്യം ചെയ്യാം, മിസ്സപ്പ് സാറിൻ്റെ ഒരു പാട്ടിലേക്ക് നമുക്ക് പോവാം. ഏത് പാട്ടാ പാടാം നമ്മൾ?
0: നമുക്ക് യാക്കൂബ് നബീൻ്റെ,
1: യാക്കൂബ് നബി
0: യൂസഫ് നബീനെ കുറിച്ചിട്ടുള്ളൊരു
1: പാട്ടാണ്.
0: പാട്ട് ഓക്കെ.

0: മാഷാ മാഷാ. അപ്പോൾ ഇന്നത്തെ ലൈവിൽ യൂസുഫ് സാറെ പാട്ടുകൂടെ വളരെ അടിപൊളി ചെയ്ത മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. യൂസുഫ് നബി കുറച്ച് പാടിയ പാട്ട് സൂപ്പറായി. ഇങ്ങനെയൊക്കെ പാടാൻ അറിയാമല്ലേ. ജമീല വി കെ പുനൂരാണ് പറഞ്ഞിട്ടുള്ളത്. മാഷാല്ല, സൂപ്പർ സോങ് ഷംനാദ് ഖാൻ. നല്ല പാട്ട്. ഖദീജ കെ കുത്തുപറമ്പിൽ നിന്നും നല്ല പാട്ടായിരുന്നു എന്ന്, മോളുടെ പാട്ടും നേരത്തെ മോളുടെ പാട്ടും സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞു. ശരി, മാഷാല്ല, വളരെ ചെറുപ്പം മുതലേ കേൾക്കുന്നൊരു പാട്ടാണിത്. എത്ര കേട്ടാലും മതി വരില്ല. ചരിത്രത്തിൻ്റെ താളുകളിൽ ഇടം പിടിച്ച ആ കഥയാണ്. പാടിയ മോൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് അബ്ദുൽ ഹമീദ് സി കെ അടിയു. ശരി, നമ്മളിനി ഹൗലയിലേക്ക് പോ. ഹൗല എന്താണ് നമ്മൾ ഹൗല എന്ന് അവതരിപ്പിക്കുന്ന ഒരു മറ്റൊരു പരിപാടി ഉണ്ടല്ലോ, ഏതാണ്?
1: സ്റ്റോറി ടെല്ലിംഗ്.
0: സ്റ്റോറി ടെല്ലിംഗ് ആണ് അവതരിപ്പിക്കാം. എന്തിനെ കുറിച്ചുള്ള സ്റ്റോറിയാണ്?
1: ഇംഗ്ലീഷ്
0: ഇംഗ്ലീഷ് സ്റ്റോറിയാണ്.
1: ചെറിയ
0: ചെറിയ സ്റ്റോറി. ഓക്കെ, ശരി. യു കെ.
1: ദ വോൾഫ് ആൻഡ് ദി ലാം. വൺസ് എ ലാം വെന്റ് ടു എ സ്ട്രീം ടു ഡ്രിങ്ക് വാട്ടർ. As he was drinking water, a wolf also came there for drinking water. He went closer to the lamb and said, "You are making my water dirty." The lamb said, "No, it can't be so, because the water is flowing down to me from your end." The wolf said, "Don't argue with me. Perhaps you are the same rude fellow who abused me last month." The lamb said, "I was not even born last month." The wolf said, "In that case, it must be your mother." Saying so, the wolf jumped up to the poor lamb and killed him. Moral of the story, keep away from wicked people.
0: Mashallah. Barakallahu feek.
1: Arthamaharin.
0: അപ്പോ ഒരു ചെറിയൊരു സ്റ്റോറി. എന്താണ് ആ സ്റ്റോറിയിലെ ഒരു ഒരു സാരാംശം എന്താന്ന് പറയാം? എന്റെ അതിൽ അടങ്ങിയിരിക്കുന്നത് എന്തായിരിക്കും ഹൗല?
1: നമ്മള് ഇങ്ങനെ ഒരു റൂഡായിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഇങ്ങനെ സംസാരിക്കാൻ കണ്ട,
2: അപ്പൊ
1: നമ്മള് പെടും,
0: നമ്മളതിൽ പെട്ടുപോകും.
1: നമ്മയില് പെട്ടവരുടെ കൂടെ കൂടുതൽ ഇതാക്കിണ്ടെങ്കിൽ
0: അതാണ്. ശരി, ഇനി ലമ്മിസ്. എന്താണ് ലമ്മിസ്? ഒരു വേറെ പാട്ടുണ്ടല്ലോ, എന്താണ്?
3: ഫസ്റ്റ് സ്റ്റോറി പറയാം.
0: സ്റ്റോറിയാണ്, ഏതാണ് സ്റ്റോറി?
3: ലയനും പിന്നെ ഓക്സ്.
0: ഓക്സ്,
1: ലയൻ ആൻഡ് ദി മൗസ്.
0: ആ സ്റ്റോറി എനിക്ക് തോന്നുന്നത് അങ്ങനെ അതിലാറും നല്ലത്. ആ സ്റ്റോറി എന്താ മനസ്സിലാക്കി? അതിന്റെ ഒരു മലയാളം പറയാൻ പറ്റും?
2: അതെ,
0: കഴിയും. നോക്കുക, അല്ലെങ്കിൽ സ്റ്റോറി പറയും. സ്റ്റാർട്ട്.
3: ദ ലയൻ ആൻഡ് ദ മൗസ്. വൺസ് എ ലയൻ വാസ് സ്ലീപ്പിംഗ് ഇൻ ദ ഷേഡ് ഓഫ് ദി ട്രീ. എ ലിറ്റിൽ മൗസ് റൺ ഓൾ over the body of the lion. The lion got angry and fighted the mouse to eat him up. The mouse said, "Oh, king of the jungle, please forgive once and let me go. I will repay your kindness one day." The lion laughed at the mouse and let him go. Some days later, the mouse here the lion recording in pain. He ran out of his hole and found the lion caught in a net. A hunter had set up a net and the lion was caught in it. The mouse ran to him and cut the cords of the net with his sharp little teeth. Soon the lion was free. He thanked the little mouse and went on his way. The moral of the story is, big or small, each and everything has its own values.
2: മാഷാല്ലാ.
0: ഓക്കേ, അടിപൊളിയായിട്ട് അവതരിപ്പിച്ചു. സ്റ്റോറിയുടെ ഒരു ഒരു തീം എന്താന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്കൂ. പിന്നെ ലമ്മീസ്.
1: ഒരു ലയൻ ഇങ്ങനെ ഉറങ്ങി, ഒരു ഷേഡിലെ ട്രീൻ്റെ അടിയിൽ ഉറങ്ങിയിട്ടുണ്ടായി. അപ്പോൾ ഒരു മൗസ് ലയൻ്റെ ബോഡി കഴിക്കാൻ നോക്കുമ്പോൾ ആ ലയൻക്ക് നല്ലോണം ദേഷ്യം വന്ന്, പിന്നെ ആ ലയന് മൗസിനോട് ഫൈറ്റാക്കാൻ പോയി, പിന്നെ ആ മൗസിന് കഴിക്കാൻ പോയി. അപ്പോൾ മൗസ് പറഞ്ഞ് ജംഗലിന്റെ ആ ഒരു ജംഗളായ കിങ് എന്നെ ഇപ്പൊ കഴിക്കണ്ട, പിന്നെ ഞാന് വരൂ
3: അപ്പോൾ ഞാൻ അപ്പം നീ എന്നെ കഴിച്ചാൽ മതി. അപ്പോൾ ആ ലയൻ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് പിന്നെ ആ ലയൻ ആ ലയൻ്റെ ഒരു വേക്ക് പോയി. അപ്പോൾ വേക്ക് പോകുമ്പോൾ ആരോ നെട്ടിട്ടിട്ട് വലിച്ച്. അപ്പോൾ ഈ ലയൻ്റെ പെയിൻ നല്ല വേദനയായ ശബ്ദത്തിലും മൗസ് വന്ന് വേഗം വന്ന് ആ മൗസിൻ്റെ ഒരു ചെറിയ പല്ലിൽ അത് ആ നെട്ടിനൊന്ന് എടുത്ത് എടുത്തിട്ട് പിന്നെ ആ ഇത് ലയൻക്കൊരു ഫ്രീ ആയിട്ടിത്. അപ്പോൾ ലയന് അതിന് ഒരു താങ്ക്സ് പറഞ്ഞു.
0: താങ്ക്സ്.
2: ഓക്കെ. അതായത് ചെറിയ ആൾക്കാരെ നമ്മൾ വില കുറച്ച്, അതായത് ചെറിയ ആൾക്കാരാണെങ്കിൽ നമ്മൾ വില കുറച്ച് കാണരുത് എന്നുള്ള ഒരു,
0: നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു സിംഹത്തിന്റെയും അതുപോലെ എലിയുടെയും കഥ അല്ലേ. പക്ഷെ അത് ഇംഗ്ലീഷിലുള്ള ഒന്നിന് അതിന്റെ ആശയവും മോളെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്തൊരു, ഇന്ന് ക്വിസ് ഒന്നും കേട്ടിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നതാണ്, ഇന്ന് ആരും ക്വിസ് അയച്ചില്ല, എന്നെല്ലാം പാട്ടിലൂടെ
2: എല്ലാരും പാട്ട്.
0: ഇനി അടുത്തൊരു പ്രോഗ്രാം മെഹറിൻ ഏതാണ്?
4: ഒരു മലയാള അമ്മ കുട്ടിക്കയച്ച ഒരു കത്ത്.
2: കത്ത്.
4: പ്രിയ കുഞ്ഞുമോനെ, നിന്റെ കത്ത് കിട്ടിയിട്ട് 3 ആഴ്ചയായി. അമ്മ എന്നും നോക്കിയിരിക്കുകയാണ്. ആ മഹാനഗരത്തിൽ നീ തനിച്ചാണല്ലോ. അമ്മയ്ക്ക് പരിഭ്രമത്തിന് ഇന്നലെ പ്രത്യേകിച്ച് മഹാനഗരത്തിൽ നീ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം കൂടിയുണ്ടായി. ഒരു കൂട്ടുകാരിക്ക് വേണ്ടി മനോരോഗാശുപത്രിയിലെ ഡോക്ടറോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ ഞങ്ങൾ ഇന്നലെ അവിടെ പോയി. ഡോക്ടർ വാർഡിലായിരുന്നു. അദ്ദേഹത്തെ കണ്ടിട്ട് ഞങ്ങൾ മടങ്ങുമ്പോൾ നിരനിരയായുള്ള മുറികളിൽ നിന്നുയരുന്ന ബഹളങ്ങളും പുലമ്പുകളും ചിരികളും കരച്ചിലുമെല്ലാം ആയിരുന്നു ഞങ്ങൾ കേട്ടിരുന്നത്. പെട്ടെന്ന് അവർ പോരുമ്പോൾ അമ്മേ അമ്മേ എന്നൊരു ഉറക്കെയുള്ള വിളി. ഞാൻ ഞെട്ടിത്തെറിച്ചുപോയി. മോനെ, നിന്റെ ശബ്ദമായിരുന്നു അത്. ആ വിളി കേട്ടിടത്തേക്ക് ഞാൻ ഓടിച്ചെന്നു. ആഴികൾ പിടിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ നിൽക്കുന്നു. വെളുത്തു നിവർന്ന ഒരു 18-കാരൻ. നിന്റെ അതേ മട്ട്, അതേ നിറവും ചുരുണ്ട മുടിയും അതേ മുഖഭാവവും. പക്ഷേ കണ്ണുകൾ കുഴിഞ്ഞ് കറുത്തു ശൂന്യമായി. നെഞ്ചുകൂടുകെട്ടി ആകെ പരവശനായി മലിനനായി അവൻ ആഴികൾക്കിടയിലൂടെ എനിക്ക് നേരെ കൈനീട്ടി ഉറക്കെ കരഞ്ഞു വിളിക്കാൻ തുടങ്ങി. അമ്മേ അമ്മേ അമ്മേ, പോവല്ലേ, എന്നെ ഇവിടെ വിട്ടിട്ട് പോവല്ലേ. ഞാനാ നീട്ടിയ കൈ പിടിച്ചു. കരയല്ലേ മോനെ എന്നാശ്വസിപ്പിച്ചു. എന്റെ കുട്ടിക്ക് എന്തു പറ്റി എന്ന് ചോദിച്ചു. അവൻ കണ്ണീരു തുടച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, മദ്യവും മയക്കുമരുന്നുകളും എന്നെ ഇവിടേക്ക് വന്നെത്തിച്ചു. അവൻ തേങ്ങിത്തേങ്ങി കരയാൻ തുടങ്ങി. മുറിയിലുള്ള മറ്റു രോഗികൾ അവനെ ശാസിക്കുന്നു. അവിടെ നിന്ന ഒരാശുപത്രി ജോലിക്കാരൻ പറഞ്ഞു, ഈ കൊച്ചൻ എഞ്ചിനീയറിംഗിന് പഠിക്കുകയായിരുന്നു. വലിയ പാട്ടുകാരനാ, ഒക്കെ തുലച്ചു. ഇവനൊക്കെ ആദ്യമാദ്യം ഒരു രസത്തിനു തുടങ്ങും, പിന്നെ ഗതിയില്ല. പെട്ടെന്ന് അവന്റെ ഭാവം മാറി. കരച്ചിൽ നിന്നു. പൈശാചികമായി അമർത്തിയ ഒരു മുരളലോടെ അവൻ സെല്ലിന്റെ ഇരുമ്പിയിൽ തലയിടക്കാൻ തുടങ്ങി. അരുതേ എന്നു ഞാൻ ഉറക്കെ നിലവിളിച്ചുപോയി. ആശുപത്രി ജോലിക്കാരൻ എന്നെ അവിടെ നിന്ന് മാറ്റി പുറത്തേക്ക് അയച്ചു. ഗേറ്റിലെത്തിയപ്പോഴും അവന്റെ നിലവിളി എനിക്ക് കേൾക്കാമായിരുന്നു. അമ്മേ, പോവല്ലേ, എനിക്ക് സഹിക്കാൻ വയ്യേ. നീ പിടിക്കുന്നു, തീയ്, അയ്യോ, ഒരു ഷോട്ട്, ഒന്ന് മാത്രം മതി, ഒന്നു മതി അമ്മേ. ചെവി പൊത്തിക്കൊണ്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. കുഞ്ഞുമോനെ, നിന്നെ പോലെയായിരുന്നു ആ കുട്ടി. 18 വയസ്സിൽ എല്ലാ ധീരതയും കുസൃതിയും നിറഞ്ഞ ഒരു മിടുക്കൻ. അച്ഛനമ്മമാർ ഏറെ സ്വപ്നം കണ്ട് ലാളിച്ചു വളർത്തിയവൻ. മിടുക്കിന്റെ അടിസ്ഥാനത്തിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ കയറിയവൻ. ആ കുട്ടി നാളെ അഭിമാനത്തോടെ ജയിച്ചിറങ്ങി ഈ നാടിന്റെ അന്തസ്സായി സേവിക്കേണ്ടവനാണ്. ഒരു കുടുംബവും പോറ്റേണ്ടവനാണ്. അവൻ ഇതാ ചുരുണ്ട മുടിയാകെ ജടപിടിച്ച് ചോര കെട്ടി എല്ലും തോലുമായി കീറിപ്പറിഞ്ഞ മുണ്ടുമുടുത്ത് ഭ്രാന്താശുപത്രിയുടെ ആഴികൾ പിടിച്ചു കുലുക്കി അലറിക്കൊണ്ടു നിൽക്കുന്നു. ഈ കുട്ടിയെപ്പോലെ 10,000 ചെറുപ്പക്കാർ നശിച്ചുകൊണ്ടിരിക്കുകയാണ് മോനെ. ആദ്യം തുടങ്ങുക സിഗരറ്റ് വലിയാണ്. താൻ കുട്ടിയല്ല, സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്ന പുരുഷനാണ് എന്ന ഭാവത്തിലാണ് തുടക്കം. പരസ്യങ്ങളിലെ സുന്ദരന്മാരെയും വീരന്മാരെയും അനുകരിക്കൽ പുകയിലൂടെ വിഷം ശ്വാസകോശങ്ങളെ
0: അപ്പോൾ ഇതിൽ ഈ സ്റ്റോറിയിൽ നമ്മൾ സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഇടപെടുന്നത് വെച്ചാൽ സ്റ്റോറിയിൽ ലഹരി
2: അതെ
0: അതിൻ്റെ ഒരു അപകടത്തെക്കുറിച്ച് ഉള്ള പറയുന്ന കാര്യം
2: കുട്ടികളിൽ അതെ വർദ്ധിച്ചു വരുന്ന ഒരു ലഹരിയുടെ ഒരു പ്രശ്നം, അതിന് ഒരമ്മയുടെ ആശങ്ക തൻ്റെ മകനെ കുറിച്ചിട്ടുള്ളൊരു.
0: അപ്പോൾ കുട്ടികൾ അത്തരം ലഹരികളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ ആ കാര്യത്തിൽ ശ്രദ്ധ വരുത്തിയിട്ടില്ലെങ്കിൽ അവസാനം ഖേദിക്കേണ്ടി വരുമെന്ന്, ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ പലപ്പോഴും ഇതൊരു കഥയായിട്ടാണെങ്കിലും ഒരു പാഠപുസ്തകത്തിലെ കഥയാണെങ്കിലും ഇത് ഇന്ന്
2: വാർത്തയിലൊക്കെ
0: വാർത്തകളിൽ നിരന്തരമായി
2: കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്.
0: അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു പ്രോഗ്രാം എന്താണ് ലമ്മിസ് എന്താണ് അവതരിപ്പിക്കുന്നത്? ഹദീസ് അതിന്റെ ആശയം എന്താണ്? ഏത് ഹദീസ് ആണ്?
3: ഒരു കുഞ്ഞി ഹദീസ, പാപവും പുണ്യവും.
0: പാപവും പുണ്യവും.
3: അന്നവാസി ബിന് സമാന അൻസാരി റളിയല്ലാഹു അൻഹു ഖാൽ സഅലത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ബിർരി വഇസ്മി ഫഖാല البر حسن الخلق والاسم ما هاق في صدرك وكرهت ان يظل
0: وكرهت ان يطلع عليه له
3: وكرهت ان
0: يطلع
3: عليه الناس.
0: പാപത്തെ കുറിച്ചും പുണ്യത്തെ കുറിച്ചും ചോദിച്ചു നബിയോട്. അപ്പൊ നബി എന്ത് പറഞ്ഞു? പാപം എന്ന് പറഞ്ഞാൽ പാപം എന്ന് പറഞ്ഞാൽ എന്താ?
3: നവാസ് ഇബ്ന് സംആൻ അൽ കൻസാരി റളിയല്ലാഹു വിൽ നിന്ന് നിവേദനം, അദ്ദേഹം പറഞ്ഞു, നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പുണ്യത്തെ കുറിച്ച് പാപത്തെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുണ്യ എന്നാൽ സൽസ്വഭാവമാണ്
0: ഹുസ്നുൽ ഖുൽഖ് ആണ് പുണ്യം എന്ന് പറഞ്ഞാൽ. പാപം എന്ന് പറഞ്ഞാൽ അത് നീ ഒരു കാര്യം മറ്റുള്ളവർ നിന്റെ ഹൃദയത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കും,
3: മനസ്സിൽ
0: അസ്വസ്ഥത
3: ഉണ്ടാക്കുകയും
0: പിന്നെ ജനങ്ങൾ കാണുന്നതിന് നീ വെറുക്കുകയും ചെയ്യാം.
3: ജനങ്ങൾ അറിയുന്നതും നീ
0: വെറുക്കുകയും ചെയ്യും. ഇതാണ് പാപം. ഒരു പ്രധാനപ്പെട്ട ഒരു ഹദീസ് അല്ലേ മിസ്സു സാർ? എന്നുവെച്ചാല് പിന്നെ പുണ്യവും പാപവും ആളുകൾക്ക് കൃത്യമായിട്ട് ഏറ്റവും പുണ്യത്തിൽ ഒന്നാമതായിട്ട് എണ്ണിയിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ, അവിടെ നബി പറഞ്ഞ ആ പുണ്യം എന്ന് പറഞ്ഞതിന് കൊടുത്ത ഡെഫിനിഷൻ ഹുസ്നുൽ സ്വഭാവം. ഒരാൾക്ക് ഉണ്ടാകുന്ന പറഞ്ഞാൽ അയാളിൽ പുണ്യം ഉണ്ടെന്നുള്ള, ഒരാൾക്ക് സ്വഭാവം ഇല്ലെങ്കിൽ പിന്നെ അയാളിൽ എന്തില്ല, പുണ്യത്തിന്റെ അളവ്
2: കുറവാണ്.
0: സ്വഭാവം മോശമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മോശമായ കാര്യമാണ്. സ്വഭാവ വൈകല്യം സംഭവിക്കുക. അപ്പൊ നല്ല സ്വഭാവം ഉണ്ടാവണമെങ്കിൽ നല്ല ദീനുള്ള ആൾക്ക് എന്തുണ്ടാവും? നല്ല
2: സ്വഭാവം
0: അല്ലേ? പിന്നെ പാപം മനസ്സിൽ, പാപം ചെയ്യുന്ന ഒരാളെ മനസ്സിൽ എന്താ അസ്വസ്ഥത ഉണ്ടാവും. പിന്നെ ആരെയും ആളുകൾ കാണുന്നതിനെ വെറുക്കും ചെയ്യും. അപ്പൊ ആ ഒരു ഹദീസിന്റെ ആശയത്തെ നമ്മൾ ഉൾക്കൊള്ളുക. നമ്മളെ സമയത്തിന്റെ ഒരു പരിമിതികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ശ്രോതാക്കളിലേക്ക് പോകുമ്പോൾ കത്തുപാട്ടുമൊക്കെ വളരെ ഉഷാറായി ഹദീസും. ഏതായാലും സാറിന്റെ ഒരു ഒരു കഥ കൂടി വരട്ടെ എന്ന് പറയുന്നുണ്ട്. ഏതായാലും നല്ല ഉഷാറായി ഗുണപാഠമുള്ള കഥയായിരുന്നു നേരത്തെ പറഞ്ഞ്. ഓക്കെ, നമുക്ക് മിസ് അബ്സാറിന്റെ ഒരൊറ്റ പാട്ട് കൂടി നമുക്ക് കേൾക്കാം. കേട്ടോ?
2: ചാ

0: മഷാല്ലാ മഷാല്ലാ, ഞാൻ അത് കഴിഞ്ഞില്ല, ഞാൻ തുടരാൻ വിചാരിച്ചിരിക്കുകയാണ്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. മഷാല്ലാ, പാട്ടും കഥയും എല്ലാം വളരെ ഇഷ്ടമായി ഇന്ന് മെഹനാസ് ഗഫൂർ പാലത്തിങ്കിൽ. സെമിറ പി പി വടകരയും മഷാല്ലാ സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ പിന്നെ ത്വയ്ബ മോളെ, നിന്റെ മലയാളം കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലെ? ലമ്മിസിന്റെ മലയാളം കേൾക്കാൻ നല്ല രസമുണ്ട് ലമ്മിസ്. അപ്പോ മഷാല്ല അലഹമ്ദുലില്ലാ, പാട്ട് വളരെ നന്നായിരുന്നു എന്ന് ജമീല വി പി കാളിക്കാവും പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ലൈവിന്റെ അവസാന സമയത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇനി നമ്മൾ ആകെ 2-3 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ അല്ലേ. പക്ഷെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആരും പ്രത്യേകിച്ച് എന്ത് ചെയ്തിട്ടില്ല, ഈ ക്യുസ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ അവസാനം നമുക്കൊരു ചില ചോദ്യങ്ങളൊക്കെ, ഒരു ഗായകൻ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടല്ലോ അൽഹംദുലില്ലാ, ഇനിയും പ്രതീക്ഷിക്കുന്നു ജമീല വി കെ പൂനൂർ. ഒരു ഗായകൻ, ഒരുപാട് ഗായകന്മാരുണ്ട്, ഒക്കെ വരാൻ പോകുന്നേ ഉള്ളു അല്ലേ. അപ്പൊ എല്ലാ പരിപാടിയും ഉഷാറായി അൽഹംദുലില്ലാ. സമയം പോയത് അറിഞ്ഞില്ല എന്ന് സഫിയ കെ തിരുങ്ങാടി. പിന്നെ പാട്ട് വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോ ലമ്മിസും ഇവളും ഹൗലയും മെഹറിനൊക്കെ ഇനി ശ്രദ്ധിക്കേണ്ട, ചില അടുത്തൊരു ദിവസം വരുമ്പോഴേക്കും ചെയ്യണം. ലമ്മിസ് കർണാടകത്തിലുള്ള കുറച്ച് ഇസ്ലാമിക് സോങ്, കന്നഡ ഇസ്ലാമിക് സോങ് പാടണം അല്ലേ? കന്നഡത്തിലെ കുറെ ഇസ്ലാമിക് സോങ്,
1: അതൊക്കെ
0: ഏതെങ്കിലും രണ്ടുപേരും ഓർമ്മ ഉണ്ടോ ഏതെങ്കിലും ഇസ്ലാമിക് സോങ്ങിന്റെ? മദ്രസയിലൊക്കെ പഠിച്ച, കന്നഡത്തിൽ പഠിച്ചത് ഓർമ്മയില്ല. അപ്പൊ അത് കളക്ട് ചെയ്ത് വരണം കന്നഡത്തിലുള്ള. പിന്നെ ഹൗല എന്ത് ചെയ്യണം ഇനി അടുത്തതിലേക്ക് വരുമ്പോ, ഇത് ഫസ്റ്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ചാൻസ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഇനി അടുത്ത് വരുമ്പോ ഹൗല എന്ത് ചെയ്യണം, ഇനി നല്ല സ്റ്റോറി അതിനെ ഡെലിവർ ചെയ്യുന്ന ഒരു, എന്താ പറയാ, ഒരു സ്റ്റോറി ടെല്ലർ ആയിട്ട്,
1: അതെ,
0: ഇസ്ലാമിക് സ്റ്റോറി, അതല്ലാത്ത ഗുണപാഠമുള്ള സ്റ്റോറി, അങ്ങനത്തെ 2-3. മെഹറിന് എന്താ ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഒരു 5-6 പാട്ട് പഠിച്ചു വരും.
1: അതെ,
0: അതിന്റെ ഒരു മിക്കവാറും എന്തിനു വെച്ചാൽ ഫുള്ള് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാഷപ്പ്
1: ഇങ്ങനെ
0: മിക്സ്, വ്യത്യസ്ത ട്യൂണിലുള്ള പാട്ടുകളെയും പഠിച്ചു വരാം. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് ഇതിലേറെ അടിപൊളിയായിട്ട് പ്രോഗ്രാമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും ഇൻഷാല്ലാ. അപ്പൊ ഇന്നത്തെ ലൈവില് മിസ്സബ് വന്നതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി, കുറച്ചുകൂടി അതിനെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. 2 പാട്ടുകൾ കൊണ്ട് വളരെ മനോഹരമായി, ഇനി നമുക്ക് പാടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് ആ 2 പാട്ടിൽ ഒതുങ്ങേണ്ടി വരികയാണ്
1: അടുത്ത ലൈവില്.
0: ഇൻഷാല്ലാ. അപ്പൊ തുടക്കം മുതൽ ഒടുക്കം വരെ ഉഷാറായിരുന്നു ആയിഷ അങ്ങാടിപ്പുറം, എല്ലാം ഉഷാറായി അൽഹംദുലില്ലാ. അപ്പോ നമ്മൾ ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ലൈവിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് മിസ്ഹബ്, അതുപോലെ തന്നെ ലമ്മിസ്, ഹൗല,
1: മെഹറ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

പീസ് റേഡിയോയിൽ സ്വരം കാതടപ്പിക്കുന്ന സംഗീതോപകരണങ്ങളുടെ അകമ്പടിയില്ലാതെ ശാന്തശബ്ദമായി നമുക്കും ആസ്വദിക്കാം. പീസ് റേഡിയോ സ്വരത്തിൽ വളരെ മധുരമായ ഒരു ഗാനമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. ആയിരങ്ങൾക്കരികിൽ പള്ളിപ്പറമ്പിൽ. ആലപിക്കുന്നത് ഹാഷിം വാണിയമ്പലം.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് സ്വരം ആയിരങ്ങൾക്കരികിൽ പള്ളിപ്പറമ്പിൽ. ഈ വരികൾക്ക് ഈണം പകർന്നത് ഹാഷിം വാണിയമ്പലം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഓർമ്മ. പഠനത്തിനും സാമൂഹ്യ സേവനത്തിനും സമൂഹത്തെ സമുദ്ധരിക്കാനും വേണ്ടി ജീവിതം മുഴുവൻ ഉഴിഞ്ഞുവെച്ച ഒരു യുഗപുരുഷൻ, ബഹുമാനനായ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിലെ ഏതാനും ഭാഗങ്ങളാണ് പീസ് റേഡിയോ ഓർമ്മ പരിപാടിയിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മറക്കാനാവാത്ത പലായനവും തിരുരങ്ങാടിയുടെ ചരിത്ര പ്രാധാന്യവും ബഹുമാനായ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്തിൽ നിന്നും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താണ് കാര്യം? ബാപ്പ ഉത്കണ്ഠയോടെ തിരക്കി. ഞാൻ പറഞ്ഞു, നമ്മൾ വല്ല പാപവും ചെയ്തു പോയാൽ അള്ളാഹുവിനോട് മാത്രമേ സങ്കടം പറയാനാവൂ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അബൂബക്കർ കാക്ക പറയുന്നു, നബിയോടും സങ്കടം പറയാമെന്ന്. ഉടനെ ബാപ്പയുടെ പ്രതികരണം, ഓൻ എവിടെന്നാ കിതാബ് ഓതിയത്? ഞാൻ പറഞ്ഞു, പക്ഷേ പഠിച്ചത് മറച്ചുവെച്ച് ചുറ്റുപാടുകൾക്കൊത്തു പറയുകയാണ് പലരും. മൗലീദുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇതെന്നും അവിടെ നടന്ന സംഭവങ്ങൾ ഇന്നിന്നതാണെന്നും ബാപ്പ അറിഞ്ഞിട്ടില്ല. ബാപ്പയും അപ്പോൾ സുന്നിയായിരുന്നു. പക്ഷേ ഒരു പച്ചപരമാർത്ഥിയുടെ മനസ്സ് വിഷയത്തിൻ്റെ കാതലറിഞ്ഞു ഉടനെ പ്രതികരിക്കുകയാണുണ്ടായത്. ഞാൻ പള്ളിയിലേക്ക് പോയി. നമസ്കാരം കഴിഞ്ഞതോടെ ആളുകൾ കൂട്ടത്തോടെ എന്നെ വളഞ്ഞു. എന്തും ചെയ്യാൻ മടിയില്ലാത്ത മുഖങ്ങൾ. മടങ്ങണം എന്നവർ ഗർജിച്ചു. ഞാൻ ഉടനെ മലബാറിലേക്ക് പോയേക്കാം എന്ന് പറഞ്ഞപ്പോൾ അതല്ല പറഞ്ഞത്, എല്ലാ പുതിയതിൽ നിന്നും മടങ്ങണം. ഞാൻ ആലോചിച്ചു, സാധ്യമല്ലെന്നു പറഞ്ഞാൽ എന്തും സംഭവിക്കാം. യഥാർത്ഥത്തിൽ ഞാൻ പുതിയതിലല്ല, പഴയതിലാണ്. അതൊക്കെ വിശദീകരിക്കാനോ ബോധ്യപ്പെടുത്താനോ പറ്റിയ സന്ദർഭമല്ല. അവർക്ക് രണ്ടു വാക്കിൽ ഉത്തരം വേണം. അള്ളാഹു ഒരു യുക്തി മനസ്സിൽ തോന്നിപ്പിച്ചു. എല്ലാ പുതിയ വിശ്വാസത്തിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും ഞാൻ മടങ്ങിയിരിക്കുന്നു. എല്ലാവർക്കും ആഹ്ലാദം, എനിക്കും തൃപ്തി. അവർ കൂട്ടമായി അള്ളാഹു അക്ബർ എന്ന് ഉറക്കെ ചൊല്ലി. എൻ്റെ മനസ്സ് ചിരിച്ചു. രംഗം ശാന്തമായി പിരിഞ്ഞു. പോയത്തക്കാർ, പുതിയതും പഴയതും ഏതെന്നു തിരിച്ചറിയാത്ത പാവങ്ങൾ. കരുണാഗപ്പള്ളിക്കാരൻ ഒരു അരിക്കുഞ്ഞിലബ്ബ അന്നവിടെ ഓത്തുപുരയിലെ മൊല്ലാക്കയായിരുന്നു. അദ്ദേഹം എൻ്റെ ശിഷ്യനുമാണ്. ഞാൻ കുറച്ച് കിതാബ് ഓതിക്കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ തനിച്ചായപ്പോൾ ഞാൻ ലബ്ബയോട് പറഞ്ഞു, പുതിയതിൽ നിന്നൊക്കെ മടങ്ങി എന്നു ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളൊക്കെ അറിയണം. അറിവും ബുദ്ധിയുമുള്ള എൻ്റെ അമ്മാവൻ പോലും അത് മനസ്സിലാക്കിയില്ല. ഇസ്ലാമിൽ പുതിയതായി ഒന്നും കടത്തിക്കൂട്ടാൻ ആർക്കും അധികാരമില്ല. വല്ലവരും അങ്ങനെ ചെയ്താൽ അതൊക്കെയും തള്ളപ്പെടേണ്ടതാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബോധിപ്പിച്ചു. ഇങ്ങനെ കടത്തിക്കൂട്ടിയതിൽ പെട്ടവയാണ് ഈ മൗലീദുകൾ. ഹിജ്റ 600-ൻ്റെ ഒടുവിലാണ് ഈ അനാചാരം ഇർബിൽ അഥവാ സിറിയയിൽ നിന്നും തുടങ്ങിയത്. ഞാൻ ഇത് ഉപേക്ഷിച്ചുകൊണ്ട് പഴയതിലേക്ക് മടങ്ങുകയാണെന്നാണ് പറഞ്ഞത്. ഇമാമുകളാരും മദുഹബുകൾ ഉണ്ടാക്കിയില്ല. തൊരീഖത്തുകളും പുതിയതാണ്. മുഹയ്യദ്ദീൻ ഷെയ്ഖിനോടും ബദരീങ്ങളോടുമുള്ള തേട്ടവും പുതിയതു തന്നെ. ഇസ്ലാമിന് ഘടകവിരുദ്ധമായ ശിർക്കുമാണത്. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മൗനം പാലിച്ച് അനുഗമിക്കണം. ദിക്റു ചൊല്ലി ശബ്ദമുണ്ടാക്കിപ്പോകൽ പുതിയതാണ്. നമസ്കാരത്തിൽ നിന്നും സലാം പറഞ്ഞാൽ ഇമാം തിരിഞ്ഞിരുന്ന് ഉറക്കെ ദുആ ഇറക്കലും മറ്റുള്ളവർ ഉറക്കെ ആമീൻ ചൊല്ലലും പുത്തൻ കാര്യമാണ്. മഅശിറ വിളി പുതിയതാണ്. ഇങ്ങനെ അനേകം പുതിയത് മതത്തിൽ കയറിക്കൂടിയിട്ടുണ്ട്. ഇത്തരം എല്ലാ പുതിയതിൽ നിന്നും ഞാൻ മടങ്ങിയെന്നാണ് മുൻപ് പറഞ്ഞ മടക്കത്തിൻ്റെ സാരം. നിങ്ങളെല്ലാവരോടും ഇതു പറഞ്ഞേക്കുക.
3: പാവം ലബ്ബ മൂക്കത്തു വിരൽ വെച്ചു. എന്നോടുള്ള സ്നേഹമോ ഉണ്ടാകാനിടയുള്ള അനർത്ഥങ്ങൾ ഭയന്നോ അദ്ദേഹം തൽക്കാലം ആരോടുമൊന്നും പറഞ്ഞില്ല. രണ്ടു മൂന്ന് ദിവസങ്ങൾ ഞാൻ വീട്ടിൽ പിന്നെയും കൂടി മനസ്സിൽ തിളച്ചുമറിയുകയാണ്. ഈ സമൂഹത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ കൊതിപ്പുണ്ടു. പക്ഷേ സ്നേഹനിധികളായ ഉമ്മ, ബാപ്പ, സഹോദരങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് ശത്രുതയും വിദ്വേഷവും കൊണ്ട് ഉറഞ്ഞുതുള്ളുന്ന അമ്മാവൻ, അദ്ദേഹത്തോടൊപ്പം പൗരമുഖ്യരടക്കം സമൂഹം ഒന്നാകെ കുടുംബത്തെ ഉപേക്ഷിച്ചു വേണം പോകാൻ. അള്ളാഹുവേ, കരുണാനിധിയായ എൻ്റെ റബ്ബേ, എനിക്ക് സന്മാർഗമാണ് വേണ്ടത്. എന്നെ രക്ഷപ്പെടുത്തൂ. എൻ്റെ ഹൃദയത്തെ സത്യമാർഗത്തിലേക്ക് പലായനം ചെയ്യാൻ പാകമാക്കി തരൂ എന്ന് രാപ്പകൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഞാൻ തീരുമാനത്തിലെത്തി. വീട് ചെറുതാണ്, അസൗകര്യമുണ്ട്. അതിനാൽ രാത്രി പള്ളിയിലാണ് ഉറക്കം. അർദ്ധരാത്രി കഴിഞ്ഞു. സമയം 2 മണിയോടടുത്തു. ഞാൻ ഇറങ്ങി. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സിറാത്തുൽ മുസ്തഖീമിലേക്ക്. ഭയങ്കരമായ കുരിരുൾ. പുലിപ്പാറ പള്ളിയിൽ നിന്നും കല്ലറ വഴി വാമനപുരത്തേക്ക് 6 മൈൽ നീളമുള്ള 1000 മൈൽ ദൈർഘ്യത്തിൻ്റെ യാത്ര. മനുഷ്യ ശബ്ദം ഒരിടത്തുമില്ല. വഴിവക്കിൽ വീടുകളില്ല, വഴിവിളക്കുകളില്ല. വഴിയിൽ ഇരുവശത്തും കുറ്റിക്കാടുകൾ. ജീവിതത്തിൽ ഒരിക്കലും ഇത്ര ഭയാനക ഭീകര നിശബ്ദത പിന്നീട് അനുഭവപ്പെട്ടിട്ടില്ല. എൻ്റെ ഹൃദയമിടിപ്പിൻ്റെ വേഗത മാത്രം ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ കരഞ്ഞുകൊണ്ട് ഓടുകയോ നടക്കുകയോ ഒന്നും നിശ്ചയമില്ല. കുറെ പോയപ്പോൾ ഞാൻ നിത്യസുന്ദരമായ വെളിച്ചത്തിലേക്കല്ലേ പോകുന്നത് എന്ന് മനസ്സ് മന്ത്രിക്കുന്നു. ശാന്തമാകാൻ മനസ്സിനോട് ഞാൻ നിർബന്ധിച്ചു. അള്ളാഹുവേ രക്ഷിക്കൂ, മനസ്സേ തണുക്കൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വയം ആശ്വസിപ്പിച്ച് മുന്നോട്ട് നീങ്ങി. കുറേ കഴിയുമ്പോൾ സൂര്യോദയം എന്നെ ഉന്മേഷവാനാക്കുമെന്ന പ്രതീക്ഷ. 1000 അന്ധവിശ്വാസങ്ങളുടെ ഇരുളുകളിൽ നിന്നും സത്യവിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലേക്കാണ് ഞാൻ പ്രയാണം ചെയ്യുന്നതെന്ന ബോധം എന്നെ ഊർജ്ജസ്വലനാക്കി. പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ ഞാൻ MC റോഡ് എന്ന പ്രധാന കവലയിലെത്തി. അവിടെ നിന്ന് അപ്പോൾ ഒരു ബസ്സുണ്ട്. അതിൽ കയറി. ജീവിതത്തിലെ ഏറ്റവും ദുർഘടമായ ഒരു ഘട്ടമായിരുന്നു അത്.
2: അടുത്ത ദിവസം ഞാൻ തിരൂരങ്ങാടിയിലെത്തി. ബഹുമാന്യ ഗുരുനാഥൻ K. മൗലവി റഹിമഹുല്ലയോട് കഴിഞ്ഞതെല്ലാം കരഞ്ഞു പറഞ്ഞു. അദ്ദേഹം എന്നെ തലോടി, ആശ്വസിപ്പിച്ചു. എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ തലോടലും പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ അന്ത്യനാൾ വരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രകാശവീതിയിലൂടെ എന്നെ കൈപ്പിടിച്ച് നടത്തിയ മഹാനായ എൻ്റെ ഗുരുവിനോടൊത്ത് സ്വർഗത്തിൽ കഴിയാൻ വിധിയേകണമേ എന്ന തേട്ടവുമായി ഞാൻ ഇവിടുത്തെ ദിവസങ്ങൾ എണ്ണിത്തീർക്കുന്നു. എൻ്റെ യാത്രയുടെ ദുഷ്കരവും സംഭവ ബഹുലവുമായ 1ാം ഘട്ടം സ്വകാര്യ ദുഃഖത്തോടെയാണെങ്കിലും ആശ്വാസത്തിൻ്റെ സന്തോഷത്തിൽ ഇവിടെ അവസാനിക്കുന്നു.
3: ചരിത്ര സംഭവങ്ങളുടെ കലവറയാണ് ഈ നാട്. എന്റെ സത്യാന്വേഷണ വീഥിയിലെ മുഖ്യ താവളവും ഇതുതന്നെ. ഇപ്പോൾ ഓറിയന്റൽ ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്നിടത്ത് 1940കളിൽ നൂറുൽ ഇസ്ലാം മദ്രസയായിരുന്നു. എന്റെ യഥാർത്ഥ ഗുരുകുലം ഇവിടെയാണെന്ന് പറയാം. ഗുരുനാഥൻ KM മൗലവി റഹിമുല്ലയും. നൂറുൽ ഇസ്ലാം മദ്രസയിൽ നിന്നാണ് ഞാൻ ഒരു പ്രാസംഗകനായി രൂപപ്പെട്ടത്. പ്രഗത്ഭരായ ഒട്ടേറെ പണ്ഡിത പ്രഭാഷകരുടെ സംഗമകേന്ദ്രവും പരിശീലനവേദിയുമായിരുന്നു ഈ മദ്രസ. മിക്ക മുജാഹിദ് നേതാക്കളും സംസ്കരിക്കപ്പെട്ടതും വളർന്നതും ഇവിടെ നടന്നുവന്ന വൈജ്ഞാനിക കൂട്ടായ്മകളിലൂടെയായിരുന്നു. KM മൗലവി സാഹിബിൻ്റെ സജീവ ശ്രദ്ധയും പക്വമായ നേതൃവൈഭവവും നൂറുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ പ്രകാശം, നൂറുൽ ഇസ്ലാം മദ്രസ കൊണ്ട് അർത്ഥം കൊണ്ട് അന്വർത്ഥമായി. തിരൂരങ്ങാടിക്ക് തീരാത്ത കഥകളുണ്ട്. സങ്കല്പകഥകളല്ല, യഥാർത്ഥ സംഭവങ്ങൾ തന്നെ. സാധാരണ സംഭവങ്ങളല്ല, അസാധാരണത്വം നിറഞ്ഞു നിൽക്കുന്ന വികാരോജ്വലങ്ങളായ ചരിത്രപാഠങ്ങൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവീഥിയിലെ കെടാത്ത വിളക്കാണ് തിരൂരങ്ങാടി. സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മേളക്കൊഴുപ്പിൽ മലയാള മണ്ണിലെ രക്തപങ്കിലമായ യഥാർത്ഥ സ്വാതന്ത്ര്യസമരം വിസ്മരിക്കപ്പെട്ടിരിക്കുന്നു. ജൂബിലി ആഘോഷങ്ങളുടെ കേന്ദ്രസ്ഥാനം തിരൂരങ്ങാടിക്കാണ് നീതിബോധമുള്ളവർ നൽകേണ്ടത്. ബ്രിട്ടീഷുകാരൻ്റെ ചെരുപ്പ് നക്കികളായിരുന്ന തമ്പുരാക്കളുടെയും തമ്പുരാട്ടികളുടെയും നാട് ഇപ്പോൾ ജൂബിലി മേളയുടെ അവകാശികളായി മാറിയിരിക്കുന്നു. ചരിത്രത്തിൻ്റെ ദുർവിധി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള പ്രചോദനവും ധൈര്യവും മലയാളികൾക്ക് നൽകിയ പ്രദേശം. ദീനാനുകമ്പയും ആത്മധൈര്യവും ത്യാഗസന്നദ്ധതയും സമന്വയിച്ച ഈമാൻ മനസ്സിലും മുഖത്തും നിറഞ്ഞു നിന്ന ഒരു മനുഷ്യൻ തിരൂരങ്ങാടിയെ ലോകത്തിന് പരിചയപ്പെടുത്തി. എൻ്റെ പ്രാണസുഹൃത്ത് MK ഹാജി റഹിമഹുള്ള. ആ മഹാപുരുഷൻ തിരൂരങ്ങാടിയിൽ ജീവിച്ചപ്പോൾ ആ പ്രദേശം ചരിത്രത്തിൻ്റെ ഭാഗമായി. എന്നെന്നും സ്മരിക്കപ്പെടാൻ ചൈതന്യവത്തായ സൗദാബാദ് ഹാജിയുടെ മുഖവുമായി ഈ നാടിൻ്റെ ഹൃദയകവാടത്തിൽ വളർന്നുയർന്ന് നിൽക്കുന്നു.
2: പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ബാക്കി ഭാഗങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം.
0: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഓർമ്മ സമാപിക്കുന്നു. മറക്കാനാവാത്ത പാലായനവും തിരൂരങ്ങാടിയുടെ ചരിത്ര പ്രാധാന്യവും ബഹുമാനനായ മർഹൂം ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൻ്റെ ഈ ഭാഗം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ.

0: തൻ്റെ വീട്ടിൽ ഒട്ടും ഇടമില്ല എന്നതായിരുന്നു അയാളുടെ പരാതി. അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും രണ്ട് കുട്ടികൾക്കും കൂടി താമസിക്കാനുള്ള സ്ഥലമില്ല. പരാതിയുമായി അയാൾ ഗുരുവിനടുത്തെത്തി. ഗുരു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീടിനെ വലുതാക്കാൻ സഹായിക്കാം, പക്ഷേ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. അയാൾ സമ്മതിച്ചു. നിങ്ങളുടെ കോഴികളെ കൂടി വീടിനകത്തേക്ക് കൊണ്ടുപോകൂ. അല്പം മടിച്ചിട്ടാണെങ്കിലും അയാൾ അങ്ങനെ ചെയ്തു. പിറ്റേ ദിവസം അയാൾ ഗുരുവിനോട് പറഞ്ഞു, വീട്ടിൽ ആകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, ശരി, എങ്കിൽ ആടുകളെ കൂടി വീട്ടിനകത്ത് കെട്ടു. അങ്ങനെ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അയാൾ വന്നു പറഞ്ഞു, എനിക്ക് ഭ്രാന്താണെന്ന് വീട്ടുകാർ പറയുന്നു. പക്ഷേ പശുവിനെ കൂടി അകത്തേക്ക് കെട്ടാനായിരുന്നു അപ്പോൾ ഗുരുവിൻ്റെ നിർദ്ദേശം. പാതി മനസ്സോടെ അയാൾ അപ്രകാരം ചെയ്തു. പിറ്റേ ദിവസം ഗുരുവിനെ കാണാനെത്തിയ അയാളോട് ഗുരു പറഞ്ഞു, ഇനി മൃഗങ്ങളെയെല്ലാം വീടിന് പുറത്താക്കൂ. ഒരു മണിക്കൂർ കഴിഞ്ഞ് അയാൾ മടങ്ങി വന്ന് പറഞ്ഞു, ഇപ്പോൾ വീട്ടിൽ ധാരാളം ഇടമുണ്ട്. ആയിരിക്കുന്ന അവസ്ഥയുടെ സൗന്ദര്യം മനസ്സിലാക്കാത്തവരെല്ലാം സാങ്കല്പിക സ്ഥലങ്ങളുടെ അഴകിൻ്റെ പിന്നാലെയായിരിക്കും. ഉള്ളതിൽ സംതൃപ്തരാകില്ല. പരിമിതികളെ ചുറ്റിപ്പറ്റിയാകും പ്രയാണം. തങ്ങൾക്കുള്ളവയെ ശരിയായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതും അവയിൽ സന്തോഷം കണ്ടെത്താനാകുന്നില്ല എന്നതുമാണ് ഈ മാനസികാസ്വാസ്ഥ്യത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ. എന്തിനും അതിൻ്റേതായ അർത്ഥവും അലങ്കാരവുമുണ്ട്. അവയെ അനർത്ഥങ്ങളായി വ്യാഖ്യാനിച്ചാൽ ശരീരവും മനസ്സും അസ്വസ്ഥമാകും. അവയെ അനുഗ്രഹമായി കാണാൻ ശ്രമിച്ചാൽ ഓരോ നിമിഷവും ആഹ്ലാദമുണ്ടാകും. അതെ, നമുക്കുള്ളവയിൽ തൃപ്തിപ്പെടാൻ ശീലിക്കാം.
1: ഓക്കെ, അദ്ദേഹം പറഞ്ഞ ഈ ഒരു കഥയുണ്ടല്ലോ, ആ ഒരു കഥ വലിയ ഒരുപാട് ചിന്തകൾ നൽകുന്ന ഒരു കഥ തന്നെയാണ് അല്ലേ? ഒരു ചിന്ത തന്നെയാണ് ശരിക്കും. എന്താ വെച്ചാല് നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് ഉള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല അല്ലേ? ഇപ്പോ ഇവിടെ അദ്ദേഹത്തിനൊന്നും ആ ഗുരു ചെയ്തു കൊടുത്തിട്ടില്ല. തന്റെ വീട്ടിൽ കുറച്ചും കൂടി അധികം കൺജസ്റ്റഡ് ആക്കാൻ വേണ്ടി അയാൾ പറഞ്ഞു അല്ലെ,
2: കോഴികളെ
1: ആടുകളൊക്കെ വീട്ടിനുള്ളിൽ കയറ്റാൻ പറഞ്ഞു. അപ്പോ സലാമാഷ് പറഞ്ഞ പോലെ ആ ഒരു കഥ സൂചിപ്പിച്ചത് പോലെ തന്നെ നമ്മളാ ഒരു വീട്ടിൽ, ഇപ്പോ വീട് ചെറുതാണ്, വീട്ടിൽ സൗകര്യമില്ല എന്ന് പറഞ്ഞ ആൾക്ക് പിന്നീട് അത് ഭയങ്കര വിശാലത തോന്നി. എന്നുവെച്ചാൽ ഓൾറെഡി ഉണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാത്തതാണ്. നമ്മുടെ ചിന്തയുടെ ആംഗിളാണ് പലപ്പോഴും പ്രശ്നം.
2: സാധാരണ നമ്മൾ മലയാളികൾ എപ്പോഴും പറയാറുള്ള കാര്യം, കണ്ണുണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിന്റെ വില അറിയില്ല.
1: യെസ്,
2: കണ്ണ് പോയാലേ അതിന്റെ വില അറിയുന്നുണ്ട്. കണ്ണെന്ന് മാത്രമല്ല ഏതൊരു കാര്യവും. ഇപ്പൊ ഞാൻ എന്റെ ഒരു അവസ്ഥ, ഒരു അനുഭവം പറയുകയാണെങ്കിൽ, കാലിന് ചെറിയൊരു പ്രശ്നം വന്നിട്ട് ഒരു 21 ദിവസം ബാൻഡേജ് ഇട്ട്. നമ്മൾ വിചാരിക്കുമ്പോ എന്താ ഒരു കാലൊക്കെ ആകുമ്പോൾ മറ്റേ കാലുണ്ടല്ലോ. പക്ഷെ ആ ഒരു കാല് നിലത്ത് ചവിട്ടാതെ നടക്കാൻ പ്രയാസപ്പെടുന്നതും ബാത്റൂമിലൊക്കെ പോകുമ്പോഴുള്ള അനുഭവവും അതുപോലെ തിരിച്ചു വരുമ്പോൾ മറ്റൊരാളെ ആശ്രയിക്കാതെയോ അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടു കൂടി അല്ലാതെയോ നടക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ വലിയൊരു അവസ്ഥയുണ്ട്. അത് മാത്രമല്ല, ആ കാലം അങ്ങനെ ചെയ്യുമ്പോൾ മറ്റേ കാലിന് പെയിൻ കൂടുന്നുണ്ട്, അതിന് സ്ട്രെസ് കൂടുന്നുണ്ട്, നമ്മളൊരു കൺട്രോൾ കിട്ടാത്ത പോലൊക്കെ വരുന്നു. അപ്പൊ ഉള്ള സമയത്ത് ഉള്ളതിൽ സംതൃപ്തി അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ് അല്ലേ? അതാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചത്, നിങ്ങൾ മുകളിലുള്ളവരിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്, മറിച്ച് എങ്ങോട്ടാണ്, താഴെയുള്ളവർ. എന്നിട്ട് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിനെ കുറിച്ച് നിന്ദ്യത ഇല്ലാതിരിക്കാൻ അതാണ്.
1: ഒരു
2: നമ്മൾ ടെൻഷനൊക്കെ അനുഭവിക്കും, ഈ ഹദീസ് ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോ എന്താ അറിയോ, ഒരുപാട് ആശ്വാസവും സമാധാനമൊക്കെ നമുക്ക് കിട്ടും.
1: അതെ അതെ. അപ്പൊ എപ്പോഴും നമ്മള് ഉള്ള സൗകര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അൽഹംദുലില്ലാ പറയാൻ, ഹംദ് ചൊല്ലാൻ, ശുക്ർ ചൊല്ലാൻ,
2: അത് അറബികളുടെ ഒരു സ്റ്റൈല് ശരിക്കും അങ്ങനെയാണ് അല്ലേ? അവര് എന്ത് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞാൽ എന്താ പറയാ, കുഴപ്പമില്ല എന്ന് പറയാം. അവിടെ ആ ശുക്റിന്റെ ഒരു മഹത്വം പലപ്പോഴും നമ്മള് മറക്കുന്നുണ്ടോന്നുള്ളതാണ് ഇതുപോലുള്ള കഥകളും ചിന്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്.
1: അതെ അതെ. അപ്പൊ ഏതായാലും ഇത്തരം ചിന്തകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും. ആ നിലക്ക് നന്നായി നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് എപ്പോഴും ഒന്ന് ചിന്തിക്കാനും അൽഹംദുലില്ലാ ഹംദുകൾ പരമാവധി വർദ്ധിപ്പിക്കാനും ആ നിലക്കൊരു ഹൃദയവിശാലത ലഭിക്കാനും ഒക്കെ ഇന്നത്തെ ചിന്ത ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി
2: ശ്രോതാക്കളാണ് കമന്റ് ചെയ്യേണ്ടത്.
1: പീസ് റേഡിയോ.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചകകാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യചിന്തകളിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. വൃക്കരോഗവും ഹെർബൽ മരുന്നുകളും. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് പിബി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ആരോഗ്യചിന്ത എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹെർബൽ മരുന്നുകൾ കിഡ്നിക്ക് അനുയോജ്യമയോ അല്ലയോ എന്ന് സംസാരിക്കാനാണ്. ഹെർബൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് മനസ്സിലേക്ക് ഓടി വരുന്നത് നേച്ചുറൽ അല്ലെങ്കിൽ പ്രകൃതിദത്തമായ ഒരു മരുന്നാണെന്നുള്ള നമ്മൾക്ക് എല്ലാവരും തെറ്റിദ്ധാരണയുടെ പുറത്ത് നമ്മളത് എടുക്കുകയും ചെയ്യും. എന്നാൽ ഹെർബൽ പ്രൊഡക്ട്സിലുള്ള നെഫ്രോടോക്സിസിറ്റി എലമെൻറ്റ്സ് ഉണ്ട്, അതിനകത്ത് ഹെവി മെറ്റൽസ് ഉണ്ട്, അത് നെഫ്രോടോക്സിക്കാണ്. അതുപോലെ അത് കിഡ്നിക്കകത്തുള്ള സൂക്ഷ്മ രക്തക്കുഴലുകളെ ബാധിക്കാനും അതിൻ്റെ പ്രവർത്തനത്തെ സാരമായിട്ട് ബാധിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഹെർബൽ മെഡിസിൻസ് എടുക്കുമ്പോൾ ഒരു ഡോക്ടറോട് കാണിച്ച് അവരുടെ നിർദ്ദേശപ്രകാരമല്ലാതെ എടുക്കരുത്.
2: മാഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ, വൃക്കരോഗവും ഹെർബൽ മരുന്നുകളും. ക്ലാസ് എടുത്തത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് പിബി.

0: അടുത്തതായി ശ്രോതാക്കൾ കേൾക്കുന്നത് ഇൻസൈറ്റ്, ഇസ്ലാമിന് വില്ലൻ വേഷം നൽകുന്നവരുടെ അജണ്ടകൾ, ഭാഗം 3. ഈ വിഷയത്തിൽ അധിഷ്ഠിതമായ വിശദാംശങ്ങൾ നമുക്ക് വേണ്ടി വിശദീകരിക്കുന്നത് താജുദ്ദീൻ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ഇൻസൈറ്റിലൂടെ ഇസ്ലാം ഇങ്ങനെ ഒരു പ്രതിസ്ഥാനത്തും ഭീകരവാദത്തിൻ്റെ പ്രസ്ഥാനവുമായൊക്കെ എങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലും നമ്മൾ പറയാൻ ശ്രമിച്ചത്. അതിൻ്റെ തുടർച്ചയിലേക്കാണ് പോകുന്നത്. പലപ്പോഴും ഇസ്ലാമിനെ ഇങ്ങനെ പ്രതിയാക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നു പല രീതിയിൽ നിന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി ലോകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭീകരാക്രമണങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിം പേരുള്ളവരോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്ലാൻ ചെയ്യപ്പെടുന്നവരോ മാത്രമല്ല നടത്തുന്നത്. അൽഖായിദയും അതേപോലെ തന്നെ ISISും ഒക്കെ നടത്തുന്ന അതിലേറെ ഒരുപാട് ഭീകരാക്രമണങ്ങൾ ചില ഗവൺമെൻറ്റുകൾ തന്നെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ FBI അമേരിക്കയുടെ രഹസ്യാന്വേഷണ സംവിധാനമാണ്. ആ FBI നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ വളരെ കൃത്യമായ പഠനങ്ങൾ നടത്തിയ ഒരാൾ, ഒരു വ്യക്തി, അദ്ദേഹം ടെഡ് സ്പീച്ച് സീരീസിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും ലോകത്തിൻ്റെ മുന്നിൽ വളരെ പച്ചക്കത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ സംസാരം കേട്ടുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം.
2: The FBI is responsible for more terrorism plots in the United States than any other organization. More than Al-Qaeda, more than Al-Shabaab, more than the Islamic State, more than all of them combined.
1: നിങ്ങൾ കേട്ടല്ലോ, അൽഖായിദയെ പോലെ മറ്റുള്ള ഇതേപോലത്തെ തീവ്രവാദ സംവിധാനങ്ങൾ അവരെക്കാളും അമേരിക്ക ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ ഏറ്റവും വലിയൊരു ഒരു വലിയ ഭാഗം എന്ന് പറയുന്നത് ആയുധങ്ങൾ തന്നെയാണ്, ആയുധ കച്ചവടമാണ്. ഇസ്രായേലാണെങ്കിലും അമേരിക്കയാണെങ്കിലും ഒക്കെ, ഒരു വേള റഷ്യ ആണെങ്കിലും ഒക്കെ, അവരുടെ വലിയൊരു ആയുധ ബിസിനസ്സാണ് അവരുടെ ഒരു സംഭവം. അപ്പം അതുകൊണ്ട് തന്നെ പല പല രാജ്യങ്ങളിൽ അവരുടെ സ്പോൺസേഡ് അറ്റാക്കുകൾ ഉണ്ടാകുന്നു. ഞാൻ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു

0: അതുപോലെ ഹോംലാൻഡ് സെക്യൂരിറ്റിയെ സംബന്ധിച്ച് സ്വന്തം രാഷ്ട്രത്തിൻ്റെ സംരക്ഷണം, അവിടുത്തെ ജനങ്ങളുടെ സംരക്ഷണം, അവിടുത്തെ പാർലമെൻറ്റ്, അവിടുത്തെ അതിർത്തികൾ, അവിടുത്തെ കോടതികൾ, അവിടുത്തെ മനുഷ്യരിടപെടുന്ന ഇടങ്ങൾ, അവിടുത്തെ ചരിത്ര സ്ഥാനങ്ങൾ, അതിനെതിരെ ഭീകരമായ ആക്രമണങ്ങൾ വരും എന്ന് വരുമ്പോൾ അത് പ്രതിരോധിക്കാനുള്ള നിരീക്ഷണ സംവിധാനങ്ങളും ആക്രമണ സംവിധാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ വാങ്ങുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതാണ് അവരുടെ വരുമാനം. അപ്പം ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കാണാൻ കഴിയും. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടായ പാർലമെൻ്റ് ആക്രമണവും ആയിട്ട് ബന്ധപ്പെട്ട് പല കൺസേണുകളും പല വിരുദ്ധാഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. ഹേമന്ത് കർക്കറെ എന്ന് പറയുന്ന രക്തസാക്ഷിയായി മാറിയ പാർലമെൻ്റ് ഉൾപ്പെടെയുള്ളവ ആക്രമിക്കപ്പെട്ടപ്പോൾ അന്ന് രക്തസാക്ഷിയായി മാറിയ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ചില വീര പരമചക്രങ്ങളും റിവാർഡുകളും അവാർഡുകളൊക്കെ കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അത് നിരസിച്ചു. കാരണം അദ്ദേഹം ഭീകരവാദികളുടെ വെടിയുണ്ടക്കു മുന്നിൽ മരിച്ചു എന്നവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം. അപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഓരോരുത്തരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ പുൽവാമ സംബന്ധിച്ച് ചെറിയ സൂചന ഞാൻ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. എന്താണ് അത്? അന്നത്തെ ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റിന് വേണ്ടി നടന്നൊരു സംഭവമായിരുന്നു എന്ന് എല്ലാവർക്കും അന്ന് അറിയായിരുന്നു. പക്ഷേ അത് പറയാനുള്ള എവിഡൻസ് ഉണ്ടായിരുന്നില്ല. ഇത്രയാളുകൾ ഒന്നിച്ച് കൊല ചെയ്യപ്പെടാതിരിക്കാനുള്ള സെക്യൂരിറ്റി ഫാക്ടേഴ്സ് ഉത്തരവാദിത്തപ്പെട്ട അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ചോദിച്ചിട്ടും അത് കൊടുത്തില്ല എന്നത് പിന്നീട് അവിടെയൊക്കെയുള്ള ഗവർണേഴ്സ്, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഗവർണേഴ്സ് വളരെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അല്ലേ? ചില ദൃശ്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് കാണാം.
1: CRPF people ask for aircraft to ferry their people because itna bada convoy kabhi road se nahi jata.
2: Aapse pucha tha
1: ji?
2: Aapse ye
1: mere se nahi, jo jisse concerned the home ministry se pucha, Rajnath ji ke yahan. They refused to give. Agar mere se poochte to main aircraft deta unko, kaise bhi deta. 5 aircraft ki zarurat thi sirf, unko aircraft nahi diya gaya. And I told it to the prime minister same evening ki ye ہماری غلطی سے ہوا ہے, اگر ہم ایئر کرافٹ دے دیتے تو یہ نہیں ہوتا. تو انہوں نے مجھے کہا کہ تم ابھی چپ رہو.
2: جب آپ نے پردھان منتری صاحب کو اسی رات کہا تھا کہ ہماری غلطی کے کارن ہوا ہے کہ انہوں نے ایئر کرافٹ مانگے تھے, آپ کی ہوم منسٹری نے اجازت نہیں دی, اور پرائم منسٹر نے کہا اس کے بارے چپ رہو. In other words, don't let people know we made a mistake.
1: میں آپ سے شیئر کر سکتا ہوں, مجھے لگ گیا تھا کہ اب یہ سارا اونس پاکستان کی طرف جانا ہے تو چپ رہیے.
2: مطلب یہ ایک طرح کی सरकार की चालू पॉलिसी थी कि ब्लेम पाकिस्तान
1: एग्जैक्टली
2: एंड वी विल गेट क्रेडिट एंड इट विल हेल्प आवर इलेक्शन
1: एग्जैक्टली.
0: അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ ലോകത്ത് പൊട്ടണ ഈ പൊട്ടലുകളൊക്കെ, പക്ഷേ ഇതിൻ്റെ ഒന്നും ഐഡൻറ്റിറ്റി അമേരിക്കക്ക് പോകില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ ഫാസിസ്റ്റുകളിലേക്ക് പോകില്ല. പൊതുവേ ഇങ്ങനെ നിരന്തരം പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു കണക്ഷൻ ഇങ്ങനെ വരിക, ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഇസ്ലാമിനായിരിക്കും, ഇതിൻ്റെയൊക്കെ ഒരു ഈ ഒരു ക്യാമ്പയിനിൽ അതിനെ കൊണ്ടുവരാൻ അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഗുജറാത്ത് കലാപത്തിന് കാരണമായ ട്രെയിൻ അറ്റാക്ക്, സന്യാസിമാർ യാത്ര ചെയ്യുന്ന ട്രെയിൻ കത്തിച്ചത്, അത് ഞങ്ങൾ ചെയ്തൊരു പണിയായിരുന്നുവെന്ന് അസീമാനന്ദ പിന്നീട് കുറ്റബോധത്തോടു കൂടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പിൽക്കാലത്ത് വലിയ പ്രഷറുകൾ അദ്ദേഹത്തിൻ്റെ മേലിൽ വന്നിട്ടുണ്ടെന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ഇങ്ങനെ വളരെ ഫേക്കായ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി തീർച്ചയായും കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു സംഭവമാണ് ഇസ്ലാം എന്നിങ്ങനെ പ്രതിസ്ഥാനത്ത് നിൽക്കാനുള്ള കാരണം ഭീകരവാദവും തീവ്രവാദവും പൊട്ടലുകളും കൊലപാതകങ്ങളും മരണങ്ങളുമൊക്കെ ഒരു ഫ്ലോ ആയിട്ട് എല്ലാ ചെറിയ ഇടവേളകളിലും ഇങ്ങനെ ഗവൺമെൻറ് സ്പോൺസേഡ് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പ്രതികളായി മുസ്ലിങ്ങളെ നിർത്തിയിട്ട് പോകുന്നതൊക്കെ എത്രയോ ഉദാഹരണങ്ങൾ ഇനി നമുക്ക് കാണാൻ കഴിയും. ഇപ്പം വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം, വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിക്കപ്പെട്ടതുമായി പോലും ഇത്തരം ചില കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ, അന്നത്തെ ദിവസം അവിടെ 10,000-ക്കണക്കിന് ആളുകൾ എത്തുന്ന സ്പേസിൽ നിന്ന് നിശ്ചിത എണ്ണം ചില ആളുകൾ അന്നവിടെ ഉണ്ടായിരുന്നില്ല, എന്തുകൊണ്ട് അവരുണ്ടായില്ല എന്നതൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാനതിനെ അഡ്മിറ്റ് ചെയ്യുകയോ നിരാകരിക്കുകയോ ചെയ്യല്ല, മറിച്ച് അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. എന്തിനു മനസ്സിലാക്കണം? ഓരോ പൊട്ടലും ഓരോ ആക്രമണവും ഓരോ ബോംബും ഓരോ യുദ്ധവിമാനവും അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും വെച്ച് കെട്ടുമ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ മൊത്തത്തിൽ ഭീകരാക്രമണം ഉണ്ടായിരുന്ന അത് പിന്നെ മുസ്ലിങ്ങൾ. അതുകൊണ്ടാണല്ലോ കളമശ്ശേരിയിൽ ആള് ചെയ്ത ആളുടെ ജാതി മാറിയപ്പോൾ സംഗതി ഭീകരാക്രമണം എന്നുള്ളത് എന്തായി, അതൊരു പടക്കക്കേസായിട്ട് മാറി. പത്രങ്ങളിലെ ടൈറ്റിലുകളൊക്കെ നമ്മൾ കണ്ടതാണ്, ചാനൽ സ്ക്രോളിങ്ങുകളൊക്കെ നമ്മൾ കണ്ടതാണ്. കൊലപാതകം മരണമായി, പിന്നെ അതിന് സ്റ്റോറീസ് ആരും ചെയ്യണില്ല, അവരുടെ കുടുംബങ്ങളുടെ കരച്ചിലും നിലവിളികളുമില്ല. ഉണ്ടോ അവരോട് പിന്നെ ചോദ്യത്തിന്മേലെ ചോദ്യമില്ല, ഈ വിഭാഗങ്ങളെ നിയന്ത്രിക്കണം, ഇവിടെ സ്ലീപ്പർ സെല്ലുണ്ട്, ഈ ചർച്ചയൊന്നുമില്ല. പെട്ടെന്ന് കത്തിപ്പൊങ്ങി വന്ന ആ സംഭവം തൊട്ടടുത്ത മണിക്കൂറിൽ അങ്ങോട്ട് അവസാനിച്ചു. അപ്പോൾ ഇത് കൃത്യമായ ഇരട്ടത്തപ്പായി നമുക്ക് മുന്നിൽ നിലനിൽക്കുകയാണ്. ഇനി മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്, ചില ആളുകളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ നല്ല താടിയൊക്കെ വെച്ച നല്ല മുസ്ലിം വേഷമുള്ള മുസ്ലിം കുടുംബത്തിലെ ആളുകൾ ഉണ്ടാകാറുണ്ട്. ഇവരിൽ പലരും നിരപരാധികളാണ്. അപ്പം നിരപരാധികളായ മനുഷ്യരെ പ്രതികളാക്കി സൃഷ്ടിച്ച് ഓരോ സമയത്തും സ്റ്റോറി ഉണ്ടാക്കി കഥയുണ്ടാക്കി പരമാവധി ഹൈപ്പിലേക്ക് അതിനെ കൊണ്ടുവന്ന് ഈ ബോധം നിലനിർത്തുക എന്നുള്ളതാണ്. എന്നിട്ട് എന്ത് ചെയ്യും, വർഷങ്ങൾ ഇവർ ജയിലിൽ കിടക്കും. വർഷങ്ങൾ ഇവർ ജയിലിൽ കടന്നതിൻ്റെ ശേഷം അവസാനം എന്ത് സംഭവിക്കും, ഈ മനുഷ്യന്മാർക്ക് കോടതി ഇവർ നിരുപാധികം, ഇവർ കുറ്റക്കാരല്ല എന്ന് തെളിയിച്ച് അവരെ പുറത്തു വിടും. അബ്ദുൽ നാസർ മദനിയുടെ ഉദാഹരണം നല്ലൊരു ഉദാഹരണമാണ്. അതേപോലെ തന്നെ കോയമ്പത്തൂർ സ്ഫോടന കേസിലെ വ്യക്തികൾ, ബോംബെയിലെ കലാപവുമായി ബന്ധപ്പെട്ട് ജയിലിലടക്കപ്പെട്ട് പിന്നീട് മോചിതരായ വ്യക്തികൾ, തൊട്ടടുത്ത കാലത്ത് പിന്നെ നടന്ന വാഗമൺ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളും അതിനെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ച, അതിനെ കപടമായി ഉണ്ടാക്കാൻ ശ്രമിച്ചതും ഒക്കെ പൊളിച്ചടുക്കി അവർ പുറത്തു വന്ന, അവർ കുറ്റമുക്തരാക്കപ്പെട്ട സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ധാരാളം കാണാൻ കഴിയും. ഇതിലേറെ വേദനിക്കുന്ന ഒന്നാണ് പരപ്പനങ്ങാടിയിലെ ജക്കരിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ വിഷയം. എന്താണ്, ചെറിയ പ്രായത്തിൽ 10-15-16 വയസ്സ് പ്രായത്തിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്ന മൊബൈൽ ഷോപ്പിൽ വന്ന് ഏതോ ഒരു ഭീകരാക്രമണത്തിലോ മറ്റോ ഉണ്ടായ ഒരു വ്യക്തി ഒരു സിം കാർഡ് വാങ്ങി, ആ സിം കാർഡ് ഈ കുട്ടി കൊടുത്തു എന്നുള്ളതാണ് അല്ലേ. അവൻ ഇപ്പോഴും അതിപ്പോഴും ജയിലിലാണ്, ജക്കരിയ ഇപ്പോഴും ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ഇടയ്ക്ക് പരോളിൽ വന്ന ഒരു സമയം ഉണ്ടായിരുന്നു, പരോൾ സംബന്ധിച്ച് അന്നത്തെ മീഡിയ വാർത്തകളിൽ ഒരു ഭാഗം വേണമെങ്കിൽ നമുക്കൊന്ന് കേൾക്കാം.
3: സഹോദരന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനും ശരീരം തളർന്നു കഴിയുന്ന ഉമ്മയെ കാണാൻ ഇന്നലെ സക്കരിയ വീണ്ടും എത്തി. രാവിലെ 8 മണിയോടെയാണ് സക്കരിയ പരപ്പനങ്ങാടി പുത്തൻപീടികയിലെ വീട്ടിലെത്തിയത്. 7 അംഗ കർണാടക പോലീസും പരപ്പനങ്ങാടി പോലീസും സക്കരിയയ്ക്കൊപ്പമുണ്ടായിരുന്നു.
0: സ്വന്തം വാപ്പിയും ഉമ്മയൊക്കെ വയോധികരായി വാർദ്ധക്യത്തിലേക്ക് എത്തി, താങ്ങും തണലും വേണ്ട നേരത്ത് തൻ്റെ ഷോപ്പിൽ വന്ന ഒരാള് സിമ്മു വാങ്ങിയതിൻ്റെ പേരിൽ അയാള് ശിക്ഷിക്കപ്പെടുന്ന, അനന്തമായി നീളുന്ന വിചാരണകൾക്ക് വിധേയമാക്കപ്പെടേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുകയാണ്. ഇപ്പം ഈ പിടിക്കപ്പെടുന്ന സമയത്ത് അതിന് കിട്ടണ ഹൈപ്പ് എത്രയാണ്, അതിന് കിട്ടണ ഒരു ഭീകരമായ അവസ്ഥ എത്രയാണ്. എന്നാൽ ഇവർ റിലീസ് ചെയ്യപ്പെടുമ്പോഴോ, അന്ന് ഇത് കേട്ട് തലതെരിച്ച് ബേജാറായി പേടിച്ച് ഇസ്ലാം ഭീകരവാദമാണെന്ന് വിചാരിച്ച ആളുകളൊന്നും ഉണ്ടാകില്ല. ഇങ്ങനത്തെ ഒരു വലിയ വൈരുദ്ധ്യവും സങ്കടവും ഇവിടെ വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. എന്നാൽ മൂന്നാമത്തൊരു വിഷയം പറയുകയാണെങ്കിൽ, അപക്വമതികളുടെ ഇടപെടൽ ഒരു പ്രശ്നം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ജോസഫ് മാസ്റ്ററുടെ കൈവെട്ടിയ സംഭവം, ജോസഫ് മാസ്റ്ററുടെ കൈവെട്ടിയ സംഭവം എല്ലാ ഇടവേളകളിലും നിരന്തരം വാർത്തയാക്കാറുണ്ടല്ലോ. എന്നാൽ കളമശ്ശേരിയിലെ വിഷയം എന്താ ഇടയ്ക്കിടയ്ക്ക് വാർത്തയാക്കാത്തത്? എന്താണ് ഇവിടുത്തെ പിന്നെ നമുക്കൊക്കെ അറിയണത് പോലെ കാശ്മീർ പെൺകുട്ടിയുടെ വിഷയത്തിൽ നടന്ന ഭീകരമായ ക്രൂരമായ കൊലപാതകം എന്താ ഇത് ഇടയ്ക്കിടയ്ക്ക് വാർത്തയാക്കാത്തത്? കത്തുവയിലെ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവരം ഓരോ വർഷവും ആ തീയതി വരുമ്പോൾ എന്താണ് വാർത്തയാക്കാത്തത്? ജോസഫ് മാഷയോട് ചെയ്തത് 1000 വട്ടം തെറ്റാണ് എന്നും അതിന് ഇസ്ലാമിക അടിത്തറയില്ല എന്നും നമ്മൾ 100% വിശ്വസിക്കുന്നു. ജോസഫ് മാഷ് വളരെ ദുരുദ്ദേശത്തോടുകൂടെ ഉണ്ടാക്കിയ ചോദ്യപേപ്പർ, അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു, പിന്നീട് കോളേജ് അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യുന്നു, പൊളിറ്റിക്കൽ പാർട്ടികൾ എല്ലാവരും ഒരേ സ്റ്റാൻഡ് സ്വീകരിക്കുന്നു, അയാൾ ഒറ്റപ്പെടുന്നു. അപ്പോഴാണ് ഇങ്ങനൊന്നും വിട്ടാൽ പോരാന്ന് പറഞ്ഞിട്ട് ചില അവിവേകികൾ, ചില അശുദ്ധന്മാർ അദ്ദേഹത്തിൻ്റെ കൈപോയി വെട്ടുന്നത്. എന്നിട്ട് കൈപോയി വെട്ടിയിട്ട് വല്ല കാര്യം ഉണ്ടായോ? അദ്ദേഹത്തിൻ്റെ വായക്ക് എന്തെങ്കിലും കുറവുണ്ടായോ? അദ്ദേഹത്തിൻ്റെ അമ്മ കരയുന്നു, ഭാര്യ കരയുന്നു, മോള് കരയുന്നു, വെട്ടി തൂങ്ങിയ കയ്യിലെ ഇറ്റി വീഴുന്ന രക്തത്തുള്ളികൾ കാണിച്ച് BBCയും CNNനും അടക്കം ഇസ്ലാമോഫോബിയ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇവർക്ക് സ്വാധീനം കിട്ടിയാൽ ഇവരിങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യാമെന്ന് പറഞ്ഞു. മറുവശത്ത് തിരൂരിലുണ്ടായിരുന്ന ഇസ്ലാം സ്വീകരിച്ച യാസർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. യാസർ കൊല്ലപ്പെട്ടത് ഇവിടെ ആരും അങ്ങനെ ജോസഫ് മാഷ്ടറുടെ കൈ പോലെ വിചാരിക്കുന്നുണ്ടോ? ഹനീഫ മൗലവി, കാസർഗോഡ് ഹനീഫ മൗലവി കൊല ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ കടന്നുറങ്ങുമ്പോഴാണ് അദ്ദേഹത്തെ അറുത്തു കൊല്ലുന്നത്. ജുനൈദ് കൊല ചെയ്യപ്പെട്ടു, അഖ്ലാഖ് കൊല ചെയ്യപ്പെട്ടു. അതൊന്നും എന്താണ് വീണ്ടും തുടർ സ്റ്റോറികളിലേക്ക് പോകാത്തത്? അവരുടെ കുടുംബ വീടുകളിൽ അവസ്ഥ അന്വേഷിച്ച് ചെല്ലാത്തത്, അവരുടെ സാഹചര്യങ്ങളെക്കുറിച്ച് ചോദിക്കാത്തത്, അത് പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിവേകികൾ ചെയ്യുന്ന കാര്യങ്ങൾ ആരെന്ത് ചെയ്താലും ഒരു കമൻ്റ് ഇട്ടാൽ ആ കമൻ്റ് വരെ ഒരു ഭീകര സാധനമാക്കി മാറ്റാനുള്ള ഒരു വലിയ സെറ്റപ്പ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഓൺലൈനിൽ ആയിരക്കണക്കിന് എന്താ പറയുക പട്ടാളക്കാരെ ഓൺലൈൻ പിന്നെ രംഗത്ത് ശമ്പളം കൊടുത്ത് ആളുകളെ നിർത്തിയിരിക്കുകയാണ്. ഇവരുടെ സൈബർ പട്ടാളമായി ആളുകളെ നിർത്തിയിരിക്കുകയാണ്. അവരാണ് ഇത് ഏറ്റവും മികച്ച രീതിയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്, ഇസ്ലാം എങ്ങനെ പ്രതിസ്ഥാനത്ത് വരുന്നു എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായൊരു ഉത്തരമുണ്ട്. ഇസ്ലാമിനെ നിരന്തരം പ്രതികളാക്കാനുള്ള ഒരു പ്രൊപ്പഗണ്ട, ഒരു അജണ്ട, ഒരു ക്യാമ്പയിൻ ഇവിടെ ശക്തമായി നടക്കുന്നുണ്ട്. അത് പല രീതിയിലുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ നമുക്കുള്ള വഴി അവാനമിനൽ മുസ്ലിമീൻ, യഥാർത്ഥ മുസ്ലിമായി നമ്മൾ ജീവിച്ച് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് തുറന്ന് ചർച്ച ചെയ്ത് ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി കൊടുത്ത് ഇസ്ലാമിൻ്റെ നന്മകൾ എത്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടേത് സത്യമാണ്, അവരുടേത് തികച്ചും ഫാബ്രിക്കേറ്റഡായ, തികച്ചും അവർ കറ്റുകെട്ടി ഉണ്ടാക്കിയ നുണകളാണ്. അതുകൊണ്ട് ആ നുണകളെ ഈ നിർവീര്യമാക്കാൻ നമ്മുടെ പുഞ്ചിരിക്കും, നമ്മുടെ സാന്നിധ്യത്തിനും, നമ്മുടെ സംസാരത്തിനും പറ്റും. അത് നമുക്ക് തുടരണം. ഇസ്ലാമിനെ എന്തുകൊണ്ട് തുടർച്ചയായി പ്രതിയാക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഉള്ള അടുത്ത എപ്പിസോഡുമായി തീർച്ചയായും വരാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, ഇസ്ലാമിന് വില്ലൻ വേഷം നൽകുന്നവരുടെ അജണ്ടകൾ, ഭാഗം 3. നമ്മോടൊപ്പം ചേർന്നത് താജുദ്ദീൻ സ്വലാഹി.
5: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, പ്രാർത്ഥനാ പഠനം.
6: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടിവി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
7: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
8: ഇൻഷാല്ലാ, നമ്മൾ ഇന്ന് പുതിയൊരു കാലഘട്ടത്തിൽ പുതിയ ഒരുപാട് തരത്തിലുള്ള ചർച്ചകളും വാർത്തകളും പത്രമാധ്യമങ്ങളൊക്കെ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണുള്ളത്. അതുകൊണ്ട് തന്നെ കേരളവും അതുപോലെ തന്നെ പൊതുസമൂഹവും മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3 വിഷയങ്ങളാണ് ഇന്നത്തെ ആഴ്ചയിൽ നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. നമ്മളെ ചർച്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ, കേരളത്തിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കടയുടെ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി കേരളത്തിലെ LP ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ കൂടി ക്ലാസ് കട്ട് ചെയ്ത് വരുന്ന രംഗവും ഒരുപാട് ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടായതൊക്കെ പത്രത്തിലൂടെയും സോഷ്യൽ മീഡിയയിലും നമുക്ക് വായിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റായിട്ട് എല്ലാവരും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കയറി തെറി പറയും എന്നുള്ളതാണ്. ഏറ്റവും സഭ്യമല്ലാത്ത രൂപത്തിൽ പെരുമാറുന്ന ആളുകളെ ഏറ്റവും മോശമായ രൂപത്തിൽ സംസാരിക്കുന്നൊരു വ്യക്തി, അതിനെ ഫാനുകളായിക്കൊണ്ട് ഒരുപാട് ആളുകൾ കടന്നു വരികയാണ്. ഒരുപാട് ആ കാലഘട്ടം മുതൽ തന്നെ ഈ വ്യക്തി ഒരു പക്ഷേ ചർച്ച ചെയ്യപ്പെടുകയും അദ്ദേഹത്തെ തൊപ്പി എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ, ഇന്ന് പുതിയ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു നിയമ നടപടിക്ക് ഏർപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലുകളടക്കം പൂട്ടിക്കുന്ന അവസ്ഥ, സർക്കാർ പൂട്ടിവീഴുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതൊരുപാട് കാലഘട്ടമായി ഇദ്ദേഹം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തെ ആളുകൾ ക്രൂശിക്കുകയും ഇദ്ദേഹത്തെ ആളുകൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. യഥാർത്ഥത്തിൽ അഷ്റഫ് ഖാ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തൊപ്പി വീണ്ടും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ പൂട്ടിട്ടിരിക്കുകയാണ്. സർക്കാർ നിയമ നടപടിക്ക് തയ്യാറായിരിക്കുകയാണ്. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിയമ നടപടികൾ എടുക്കാൻ പലപ്പോഴും വൈകുന്നു എന്നുള്ളൊരു സാഹചര്യം, ഇങ്ങനെ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞ ഒരുപാട് കാലഘട്ടമായിട്ടുണ്ട്. പക്ഷേ സർക്കാർ ഇത്തരം വിഷയത്തിൽ അല്ലെങ്കിൽ ഇത്തരം നിയമ നടപടികൾ എടുക്കാൻ വൈകുന്നു എന്നുള്ളതൊക്കെ ഒരു നമ്മളെ സമൂഹത്തെ ഭയപ്പെടുത്തേണ്ടുന്ന ഒന്ന് തന്നെയാണോ?
9: അതെങ്ങനെ ഒരു നടപടിയിലേക്ക് വരാൻ വൈകി എന്നത് നമ്മളെ ഭയപ്പെടുത്തേണ്ടതാണ്, ആശങ്കപ്പെടുത്തേണ്ടതാണ്. ആ അങ്ങനെ വൈകിയതിൻ്റെ പിന്നിലുള്ള രസതന്ത്രത്തെ പഠന വിധേയമാക്കേണ്ടതാണ്. എന്നാലും നമുക്ക് വൈകിയാണെങ്കിലും ഈ വിഷയത്തിൽ ഒരു സ്റ്റെപ്പ് വെച്ചതിന് നമ്മുടെ ഭരണകൂടത്തെ, സംവിധാനത്തെ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ, അതിൻ്റെ മന്ത്രിയെ പ്രത്യേകം അഭിനന്ദിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെയുള്ള ആളുകളെ പൂട്ടാൻ പലരും പല സന്ദർഭങ്ങളിലും അതിനൊരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടും ഒരുപാട് ആളുകൾ അത് ആവശ്യപ്പെട്ടിട്ടും എന്തൊക്കെയോ കാരണങ്ങളാൽ അറച്ചു നിന്നു. അവിടെ നിന്ന് മുന്നോട്ട് പോയിട്ട് ഇത് പൂട്ടിക്കെട്ടണം എന്ന് പറയുകയും അത് പൂട്ടിക്കെട്ടുകയും ചെയ്ത ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത്. ഇനി അദ്ദേഹം കോടതിയിൽ സമീപിച്ചിട്ടുണ്ട്, മുൻകൂർ ജാമ്യത്തിന് വേണ്ടി പോയിട്ടുണ്ട്, അത് കൊടുക്കരുതെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളത് ഇന്ന് ആ വിഷയത്തിൽ സംതൃപ്തകരമായ നീക്കമാണ്. നാളെ എന്തായിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത വിധം ഇപ്പോഴും ഇത്തരം വിഷയങ്ങളുടെ പരിസരം ആശങ്കാകുലമാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, അതായത് ഈ വളാഞ്ചേരിയിൽ ഇദ്ദേഹം വരുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം വളാഞ്ചേരി വരുമ്പോൾ അല്ല അദ്ദേഹം ഫേമസ് ആവുന്നത് അല്ലെങ്കിൽ രംഗത്ത് വരുന്നത്. അങ്ങനെ ഒരു സമാന്തര ലോകം ഉണ്ടായിരുന്നുവെന്ന് നമ്മളെപ്പോലുള്ള ആളുകൾ അറിഞ്ഞതെന്നാണ് എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ ശ്രോതാക്കളായിട്ട് പ്രേക്ഷകരായിട്ട് ആ നേരത്തെ പറഞ്ഞ LP UP ഹൈസ്കൂൾ പ്രായത്തിലുള്ള കുട്ടികൾ ധാരാളമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എത്രയോ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അത് ഏത് വർഷമായിരിക്കും എനിക്ക് ഓർമ്മയില്ല,
8: കോവിഡ് കഴിഞ്ഞ തൊട്ട്
9: ഉടനെ വർഷങ്ങൾ കഴിഞ്ഞ് എന്തായിരുന്നാലും, എന്നിട്ട് ഇപ്പോഴാണല്ലോ ഒരു നടപടിയിലേക്ക് വന്നത്. അപ്പം അത് വരാതിരിക്കുന്നതിൻ്റെ പിന്നിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പഠനം ആവശ്യമുണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, ഒന്ന് നമ്മുടെ ഈ ജെൻസി തലമുറ, ആ തലമുറയിൽ നിന്നുണ്ടാകുന്ന അരുതായ്മകൾ, അതിനോടൊക്കെ സമൂഹം ഒരു പ്രതികരിക്കാനൊന്ന് അറച്ചു നിന്നു എന്നത് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. അതായത് അത് ഒരു പ്രത്യേക തത്വശാസ്ത്രം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മളെ ഈ പുതിയ ജെൻസി തലമുറ, അതേപോലെ തന്നെ പിന്നെ ഓരോ തലമുറക്ക് ഓരോ പേരിട്ടും കണ്ടുള്ള സംഗതി, അതൊക്കെ വസ്തുതയാണ്, കാര്യമൊന്നുമില്ല. പക്ഷെ അതൊക്കെ പറഞ്ഞു കൊണ്ടുവന്നിട്ട് അവസാനം സ്ഥാപിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവരിങ്ങനെയാണ്, ഇവരുടെ ലോകം അങ്ങനെയാണ്, അവസാനം ഇവരെ വിമർശിക്കണവരാണ് പ്രതികൾ, ഇവരെ അവലോകനം ചെയ്യണവരാണ് പ്രശ്നക്കാർ, അവരെ ഓഡിറ്റ് ചെയ്യുന്നതാണ് പിന്നെ ഈ ലോകത്തിനും കാലത്തിനും ചേരാത്തത് എന്ന ഒരു നെറേറ്റീവിലേക്ക് മൊത്തത്തിൽ കൊണ്ടുവന്നു.
8: അതിന് പുതിയ വേർഡും വന്നു, തന്ത വൈബ്.
9: ആ തന്ത വൈബ് എന്നുള്ള വേർഡും വന്നു. പിന്നെ പറഞ്ഞു പറഞ്ഞ് എവിടെ എത്തിയെന്ന് വെച്ചാൽ, സമാന്തര ലോകത്ത് ഇപ്പം അവരാണോ നമ്മളാണോ എന്ന് ചോദിക്കണത്തിലെത്തി. ഏയ്, ഇത് അവരൊരു സമാന്തര ലോകം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ, അവരാണോ നമ്മളാണോ സമാന്തര ലോകത്ത്, അഥവാ അതിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇപ്പം നമ്മളാണ് എന്ത് തന്ത വൈബായിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഈ ധാർമ്മികത, സദാചാര മൂല്യം എന്നൊക്കെ പറഞ്ഞ് നടക്കണം. അതായത് അതിനെ വല്ലാതെ പിന്നെ ഒരു മഹത്വവൽക്കരിക്കുകയും ലെജിറ്റിമേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനെ നമ്മൾ ഈ സന്ദർഭത്തിൽ ശരിക്കും വിചാരണ ചെയ്യണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കണം, അങ്ങനെ ചർച്ച ചെയ്ത ആളുകളൊക്കെ ഒരു പുനരാലോചനയ്ക്ക് വിധേയമാകണം എന്ന് എനിക്ക് പറയാനുള്ളത്. ഇത് വൈകിയത് ഇപ്പം നമ്മുടെ സിസ്റ്റത്തിൽ ഇതിൻ്റെ നടപടിയെടുക്കാൻ വൈകി എന്ന് പറഞ്ഞ എന്തുകൊണ്ട് വെച്ചാൽ, സമൂഹത്തിൽ ഈ നിലനിൽക്കുന്ന ആശയക്കുഴപ്പമാണ്. അതായത് സമൂഹത്തിൻ്റെ ധാർമ്മികതയോട് വന്ന, ധാർമ്മിക സദാചാര മൂല്യങ്ങളോട് വന്ന മനോഭാവത്തിലുള്ള മാറ്റത്തെയാണ് ഈ വിഷയത്തിൽ നമ്മൾ നമ്മൾ ചർച്ചക്കെടുക്കേണ്ടത്. അതായത് പണ്ട് നമ്മൾ ധാർമ്മികതയായി കണ്ടിരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇന്ന് അതേ അളവിലും അർത്ഥത്തിലും സ്ഥാനത്തും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു പ്രശ്നമാണ്, അതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ എന്ന് പറഞ്ഞ് അതിനെ മറിച്ചിടുന്ന ഒരു രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സമൂഹത്തിൽ തന്നെ വന്നു. അതുകൊണ്ടാണ് ഇത്ര പച്ചത്തെറി ഇയാൾ പറയാൻ തുടങ്ങിയിട്ട് നമ്മളതന്ന് വന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഭാഗമേ കണ്ടിട്ടുള്ളൂ, അത് ആരോ ആ സമയത്ത് അയച്ചു തന്നതാണ്. അത് കണ്ട് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് മനസ്സിലായി ഇതെന്ത് ഇയാളാണോ നമ്മളെ ആൾക്കാരിങ്ങനെ എന്നാലും അദ്ദേഹം എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ കുളിപ്പിക്കണമെന്ന് ഞാൻ നമ്മളന്നേ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ ആ പ്രതികരിച്ചതിന് അയാളും പ്രതികരിച്ചിട്ടുണ്ട്, പിന്നെ ആരോ എനിക്കത് അയച്ചു തന്നു. അതിൻ്റെ അടിയിലൊക്കെ അന്ന് അദ്ദേഹത്തെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി, അത് ഒരു ലോകമല്ലേ, അവരുടെ പ്രായമല്ലേ, അവർക്കും പറയാനുള്ള അവസരമില്ലേ എന്നൊക്കെ ചോദിച്ചു കൊണ്ടിരുന്ന കുറേ ആൾ. അത് ആരെ ചോദിക്കണമെന്ന് വെച്ചാൽ അത്ര നമ്മൾ മോശക്കാരെന്ന് പറയുന്ന ആൾക്കാരൊന്നുമല്ല, കുറേ മീഡിയ പ്രവർത്തകരും മറ്റുള്ള ആളുകളും പല ടൈപ്പ് ആൾക്കാരൊക്കെ നേരിടണം ചോദിച്ചിട്ടുണ്ട്.
8: അവിടെ
9: അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കാര്യം വെച്ച് ഇതിനൊക്കെ എന്താ അങ്ങനെയും പറഞ്ഞൂടെ, എന്താ അങ്ങനെയും ചെയ്തു കേൾക്കാരുന്നാ പോരെ, നിങ്ങൾ കാത് കുത്തിയാ പോരെ, നിങ്ങൾ നാലാൾ പറഞ്ഞിട്ട് ഈ മുർശിത്തികൾ പറഞ്ഞിട്ട് നീ അരിച്ചിട്ട് ഇവർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിച്ചു കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയണ എന്താ വെച്ചാൽ, നമ്മുടെ ധാർമ്മിക സദാചാര മൂല്യങ്ങളോട് സമൂഹത്തിൽ വന്ന ഒരു മനോഭാവത്തിലുള്ള മാറ്റമാണ് ഇത്രയും കാലം ഇതിലൊരു സ്റ്റെപ്പ് എടുക്കാൻ വൈകിപ്പോയത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെ സ്റ്റെപ്പ് എടുക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ ഭരണകൂടമൊക്കെയാണ്. അവർക്കും തന്നെ ഇപ്പോൾ ഇടക്കാലത്ത് വന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, മൂല്യമല്ല ഒരു കാര്യത്തിൽ നോക്കുന്നത്, എവിടെയാണ് ജനങ്ങൾ നിൽക്കുന്നതെന്ന് നോക്കുക. ജനാധിപത്യമാണല്ലോ നമ്മളെ പ്രധാനം. ഓക്കെ, അപ്പോൾ ജനങ്ങൾ ഇന്നിപ്പോൾ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ 8:30 കഴിഞ്ഞു, രാത്രി 8:30 കഴിഞ്ഞു, കുറേ ആൾക്കാർ വന്നിട്ട് പറയണത് ഇപ്പോൾ പകൽ 8:30 പറഞ്ഞാൽ എന്നാതാ ശരി, അത് അംഗീകരിക്കണം. ഏ രാത്രി 8:30 പറഞ്ഞോക്ക്, അത് ആൾ കുറവാണെങ്കിൽ അംഗീകരിക്കാൻ പറ്റില്ല. ഈ രൂപത്തിലേക്ക് പിന്നെ വസ്തുതകളെ പിന്നെ വിശദീകരിക്കേണ്ടതും വ്യാഖ്യാനിക്കേണ്ടതും തല എണ്ണിക്കൊണ്ടാണ്. അപ്പോൾ ഈ തൊപ്പിൻ്റെ ഒപ്പം കുറേ ആളുണ്ട് കേട്ടോ. അപ്പോൾ അയാൾക്കെതിരെ പറഞ്ഞാൽ എന്താവും, ഒരു നിലപാടെടുത്ത ഒരു പ്രശ്നം അത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കെതിരാവും, അത് അടുത്ത എൻ്റെ ഇലക്ഷനെ ബാധിക്കും. ഈവനും പ്രശ്നം ചെയ്തിട്ടുണ്ട് നമ്മുടെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്, നമ്മളത് വ്യക്തമായിട്ട് പറയാതെന്നൊരു കാര്യമില്ല. അപ്പോൾ അത് നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഇതിനെ ന്യായീകരിച്ച മനസ്സുകളൊക്കെ ഈ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് പുനരാലോചന നടത്തണം. പിന്നെ നമ്മുടെ കാലത്തൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇപ്പോൾ അമിത മാഷിക്കൊക്കെ അറിയാം, നമ്മൾ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന പാഠഭാഗങ്ങൾ, കഥകൾ, അതുപോലെ കുറേ മോറൽ സ്റ്റോറീസ് നമ്മൾ വായിച്ചിട്ടുണ്ട്, നമുക്ക് നമ്മുടെ പിതാക്കളിൽ നിന്ന് അങ്ങനെ കുറേ കഥകൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ മനുഷ്യൻ്റെ ചെറുപ്രായത്തിൽ കേൾക്കുകയും കാണുകയും അറിയുകയും അയവിറക്കുകയും ചെയ്ത ഒരു അങ്ങനെയുള്ള ഒരു മൂല്യബോധത്തിൽ നിന്നുകൊണ്ടാണ് അവർ വളരുകയും പിന്നെ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെയൊരു സമൂഹം ഉണ്ടാകുന്നത്. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളാ കേട്ടിരുന്ന സ്ഥാനത്ത് ഇവർ കേൾക്കുന്നത് ഇദ്ദേഹത്തെയാണ്, ഇതുപോലെയുള്ള ആൾക്കാരെയാണ്, അത് ലക്ഷക്കണക്കിന് കുട്ടികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ഹെയർ സ്റ്റൈലും അവൻ്റെ രീതിയും അവൻ്റെ പൂക്കൃത്തരും അവൻ ആ വാപ്പാനോടും ഉമ്മാനോടും ലക്ഷ്മി കുടുംബത്തോടും സിസ്റ്റത്തോടും കാണിക്കുന്ന ആ കോപ്രായങ്ങളും ആ വൈകാരികതയും, അങ്ങനത്തെ ഒരു പ്രതിഷേധ മനസ്സിൻ്റെ, അതായത് അത് അതുപോലെ തന്നെ ആരെയും വില വെക്കാത്ത ആരെയും കൂസാത്ത ഒരവസ്ഥയാണ് ഇവർക്ക് ചെറുപ്രായത്തിൽ ഈ കുട്ടികൾക്ക് അടിത്തറയായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഉണ്ടായിട്ടുള്ളത്. നമ്മൾ കാണാതെ പോകാൻ പാടില്ല. നമ്മളാ കേട്ട കഥകളോ നമ്മൾ വായിച്ച സംഭവങ്ങളോ അങ്ങനെയുള്ള മൂല്യങ്ങളോ ഒന്നും ഈ കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല. ഇതാണ് കിട്ടി, ഇങ്ങനെയുള്ള ഒരു നിലപാട് തറയിൽ വളരുന്ന സമൂഹം ഭാവിയിൽ എന്താവും, അതിൻ്റെ ഉത്തരവാദിത്വം ഇത്രയും കാലം ഇതിനെ പിന്നെ ഒരു നടപടി എടുക്കാതെ ഇതിനെ ഫ്രീസറിൽ വെച്ച അല്ലെങ്കിൽ ബേസിലിട്ട ആളുകൾക്കൊക്കെ മറുപടി പറയേണ്ടതുണ്ട്. ഇതാ തർക്കമല്ല കാര്യത്തിൽ, ഇതാ കണ്ടൻറ്റ് ഒന്നിച്ചത് പൂട്ടി എന്നുള്ളത് വളരെ സന്തോഷകരമായി, അതാണ് ചെയ്യേണ്ടത്. അത് കുട്ടികൾക്ക് തുറന്നാൽ കിട്ടാൻ പാടില്ലത്, അത് ഒറ്റ നോട്ടത്തിൽ ഇത് നമ്മളെ കുട്ടികൾക്ക് നമ്മുടെ സമുദായത്തിന് കാണാൻ സമൂഹത്തിന് കാണാൻ പാടില്ലാത്തതാണെന്ന് ഒരു തീരുമാനിക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ ആളുകൾക്ക് വന്നില്ല എന്ന് പറഞ്ഞാൽ അത് നിസ്സാര വിഷയമല്ല എന്ന് ഞാൻ പറയുന്നത്. ഏതായാലും വൈകിയാണെങ്കിലും നീതി വന്നതിൽ നമുക്ക് സന്തോഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ രാഷ്ട്രീയക്കാരെ പോലെ തന്നെയാണ് ഇപ്പോൾ കട ഉദ്ഘാടനം ചെയ്യാനുള്ള വളഞ്ചേരി കൊണ്ടുവന്നത്. ഈ ഉദ്ഘാടനം ചെയ്യണമെങ്കിലും തന്നെ അവരാൻ്റെ കടയിലേക്ക് ആളുകൾ വരണമെങ്കിൽ എന്ത് പിന്നെ മോശത്തരം വിളിച്ചു പറയുന്ന ആളായാലും പാടില്ല. ആൾക്കാരാരെ കൂടെ ഉള്ളത് വെച്ചാൽ അയാളെ കൊണ്ടുവരുന്നുള്ളൊരു ഉണ്ട്, അവരൊക്കെയാണ് ഇങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്യുന്നത്, ഒരു വിസിബിലിറ്റി കൊടുക്കുന്നതും വളം വെച്ച് കൊടുക്കുന്നതും ഒക്കെ എന്ന് അവരും ഇത് ഈ സന്ദർഭത്തിൽ ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവസാനത്തെ ഒരു കാര്യം പറയാനുള്ളത്, ഇതൊരു തുടക്കമാകണം. ഇതുപോലെ ധാരാളം സാധനങ്ങളുണ്ട് നമ്മുടെ പിന്നെ നമ്മളൊക്കെ ഈ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ കണ്ടപ്പോൾ ഇത്തരം വിഷപ്രയോഗം നടത്തുന്ന രണ്ട് ഭാഗമാണ്. ഒന്ന് സമൂഹത്തെ ഒരു തികച്ചും നിയമവിരുദ്ധമായ ഒരു ലിബറൽ സൊസൈറ്റിയാക്കി മാറ്റുന്നതിന് വേണ്ടി അതിൻ്റെ മാലിന്യങ്ങളിലേക്ക് തള്ളിവിടുന്ന ഒരു ഒരു ആളുകളുണ്ട്. അതാണ് ഇങ്ങനത്തെ കണ്ടൻറ്റുകൾ ഉണ്ടാക്കുന്ന ആളുകൾ. മറ്റൊന്ന് ഒരു വെറുപ്പിൻ്റെ കടലിലേക്ക് കേരളത്തെ വലിച്ചെറിയാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന യൂട്യൂബർമാരുണ്ട്. അത് പ്രധാനമായിട്ടും മുസ്ലിം വിരോധം തന്നെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുക, അതിന് മുസ്ലിം പേര് കൂടി എന്ത് ചെയ്യും ഉപയോഗിച്ചുകൊണ്ട് പിന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇത്തരം ആളുകൾക്ക് കൂടി ഉള്ള ഒരു വാണിംഗ് ആയി ഈ വിഷയം വരണം. അതിലേക്ക് കൂടി ഈ നടപടികൾ പടർന്നെത്തേണ്ടതുണ്ട്, എങ്കിലേ കേരളത്തെ രക്ഷപ്പെടുത്തിരിക്കാൻ പറ്റും.
10: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
11: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയിസ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
12: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, റിയാദു സ്വാലഹീൻ പ്രോഗ്രാമാണ് ഇനി നാം കേൾക്കുക. വിശ്വവിഖ്യാത ഗ്രന്ഥമായ ഇമാം നവവിയുടെ റിയാദു സ്വാലഹീൻ, അതിലെ ഹദീസുകളെ അധികരിച്ചുകൊണ്ടുള്ള പഠനമാണ് പീസ് റേഡിയോ റിയാദു സ്വാലഹീൻ. നമസ്കാരം നിലനിർത്തുക. ഈ വിഷയത്തിലെ റിയാദു സ്വാലഹീൻ പ്രോഗ്രാമിൽ നമ്മോട് സംസാരിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദു സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ നമസ്കാരത്തിൻ്റെ അഞ്ച് നേരത്തെ നമസ്കാരങ്ങളുടെ ശ്രേഷ്ഠതയും മഹത്വവും ഓർമ്മപ്പെടുത്തുന്ന, അതിൻ്റെ ഗൗരവം ഉണർത്തുന്ന, അതിൻ്റെ പ്രാധാന്യം, അതുകൊണ്ടുള്ള കൽപ്പനകൾ ഉണർത്തുന്ന ബാബിൽ നിന്നുള്ള ഹദീസ്, ഇസ്ലാം കാര്യങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇസ്ലാമിൻ്റെ സ്തംഭങ്ങൾ അത് അഞ്ചാണ്. അതിലൊന്ന് ഷഹാദത്താണ്. ആ ഷഹാദത്താണ് ഏറ്റവും അടിയിലത്തെ, അതായത് ഒന്നാമത്തെ ഫൗണ്ടേഷൻ, അടിത്തറ, അസാസ്. ആ ബിൽഡിംഗ്, ഇസ്ലാമാകുന്ന ബിൽഡിങ്ങിനെ ഉയർത്തുന്നത്, താങ്ങി നിർത്തുന്നതായ അഞ്ച് പില്ലറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇതാണ്, ലാ ഇലാഹില്ലല്ലാ എന്നുള്ളത്. ഫലാ യസ്ബുതു അൽ ബുനിയാനു ബിദൂനിഹാ, ലാ ഇലാഹില്ലല്ലാ ഇല്ലാതെ, ലാ ഇലാഹില്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന ഷഹാദത്തില്ലാതെ ഒരിക്കലും തന്നെ ഇത് നിലനിൽക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. വബഖിയത്തു ഖിസാലിൽ ഇസ്ലാമി കതതമ്മത്തിൽ ബുനിയാൻ, ഷഹാദത്തിൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം ഈ ബിൽഡിങ്ങിൻ്റെ പൂർത്തീകരണത്തിനാവശ്യമായ കാര്യങ്ങളാണ്. ഈ റുക്നുകളിൽ, ഈ അർക്കാനുകളിൽ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാമത്തേതാണ് അഷഹാദത്താനി. ഈ രണ്ട് ഷഹാദത്തുകളും, അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന ഷഹാദത്തും, അള്ളാഹ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്നുമുള്ള ഷഹാദത്ത്, വഹുമാ റുക്നുൻ വാഹിദ, രണ്ടും കൂടി ഒരൊറ്റ റുക്നാണ്, ഒറ്റ പില്ലറാണത്. ലിക്കൗനിഹിമാ മുതലാസിമത്തൈനി ലാ തൻഫക്കു ഇഹദാഹുമാനിൽ ഉഖ്റ, വാക്കുകൾ അത് രണ്ടെണ്ണം ഉണ്ടെങ്കിലും അതൊരിക്കലും തന്നെ വേർതിരിയുകയില്ല, അതൊന്നാണ്, മറ്റൊന്നിൽ നിന്ന് അത് വേർപിരുകയില്ല. ലാ ഇലാഹില്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്നത് ഒന്നായിക്കൊണ്ടാണ്. അപ്പോൾ ഷഹാദത്തൈനിയുടെ മായന, അയന്തിഖൽ അബ്ദു ബിഹിമാ മുഅ്തരിഫൻ വ മുഖിറൻ ബി വഹ്ദാനിയത്തില്ലാഹ് വസ്തിഹഖാഖിഹിൽ ഇബാദതി വഹ്ദഹു ദൂന മാ സിവാഹു. ഷഹാദത്തൈനി കൊണ്ട് അർത്ഥമാക്കുന്നത്, സഹോദരങ്ങളെ, ഒരടിമ ഉരുവിടണം, തിരിച്ചറിഞ്ഞുകൊണ്ട് ബുദ്ധമ ബോധ്യത്തോടുകൂടി അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിനെ, അള്ളാഹു മാത്രമാണ്, അവന് പുറമെ ഒരാളും ആരാധിക്കപ്പെടാനില്ല എന്നുള്ള യാഥാർത്ഥ്യം അത് ഓർമ്മപ്പെടുത്തുന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം അല്ല, ഒന്നാം ഷഹാദത്തിലെ മറ്റൊരു ഭാഗമാണ് റിസാലത്തി മുഹമ്മദ് ബിൻ അബ്ദില്ലാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ സത്യപ്പെടുത്തി അംഗീകരിച്ച് അത് ഉൾക്കൊണ്ട് അത് മുസദ്ദിഖം ബി ഖൽബിഹി ബിഹിമ, ഇത് രണ്ടും ഖൽബ് കൊണ്ട് സത്യപ്പെടുത്തണം നമ്മൾ. മുഅ്തഖദം ലിമഅനാഹുമാ, അതിൻ്റെ അർത്ഥം നമ്മൾ വിശ്വസിക്കുകയും ചെയ്യണം. അതിലടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അമൽ നിർവഹിക്കുകയും വേണം. സഹോദരങ്ങളെ, ആദിഹി ഹിയ ഷഹാദ അല്ലതി തൻഫഉ സാഹിബഹ ഫിദ്ദാരിൽ ആഖിറ, ഈ ഷഹാദത്ത്, ഈ ലാ ഇലാഹില്ലല്ലാ എന്ന കലിമത്ത് അത് പരലോകത്ത് അതിൻ്റെ ആളുകൾക്ക് ഉപകാരം ചെയ്യുമെന്നാണ് ആ ഷഹാദത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ഫയഫൂസു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് വിജയം ലഭിക്കാൻ കാരണമാകുന്നതാണ്. വയൻജു മിൻ അദാബിന്നാർ, നരകശിക്ഷയിൽ നിന്ന് അതല്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാ. അപ്പോഴാണ് അർറുക്കിനു സാനി, രണ്ടാമത്തെ റുക്കിന് സഹോദരങ്ങളെ, വസ്സലാത്തു ഇഖാമിസ്സല എന്നാണ്, നമസ്കാരം നിലനിർത്തുക. എന്താണ് സ്വലാഹ്? അസ്സലവാത്തുൽ ഖംസ്, അഞ്ച് നേരത്തെ നമസ്കാരങ്ങളാണ്. വമാ യസ്അബുഹ മിനൻ നവാഫിൽ, മറ്റു ഐച്ഛിക നമസ്കാരങ്ങളൊന്നും തന്നെ നിർബന്ധമായ നമസ്കാരങ്ങളെ സംബന്ധിച്ചാണ് അഞ്ച് നേരത്തെ നമസ്കാരങ്ങൾ. സുന്നത്ത് നമസ്കാരങ്ങളല്ല. അർക്കാനുൽ ഇസ്ലാമിൽ നമസ്കാരം നിലനിർത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് വസ്സലവാത്തുൽ വാജിബത്തു ബിൽ ഇജ്മാഇ വയ്യ ഖംസുൻ, നിർബന്ധമായി നിർവഹിക്കേണ്ടുന്നതായ നമസ്കാരങ്ങൾ അത് അഞ്ച് നേരത്തെ നമസ്കാരങ്ങളാണ്. സുബഹയും ളുഹറും അസറും മഗ്‌രിബും ഇശാഉം വൽ ജുമുഅത്തു തകൂനു ഫീ മഹല്ലി ളുഹർ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നത് ജുമുഅ ളുഹറിന്റെ സ്ഥാനത്തായിരിക്കുമെന്ന്. വമാ അദാ ദാലിക ഫമുഖ്തലിഫുൻ ഫീഹി, മറ്റുള്ള നമസ്കാരങ്ങളൊക്കെ തന്നെ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫൽ വിത്ർ, വിത്ർ നമസ്കാരം, ഇഖ്തലഫീഹിൽ ഉലമാ, പണ്ഡിതന്മാർ അതിൽ അഭിപ്രായ വ്യത്യാസമാണ്. അത് നിർബന്ധമാണോ, അത് ഉപേക്ഷിച്ചാൽ ഒരാൾക്ക് പാപം ലഭിക്കുമോ, അതല്ല സുന്നത്താണോ, അതൊക്കെ ഡീറ്റെയിലായി വിശദമായി ചർച്ച ചെയ്യപ്പെടുന്നതായ വിഷയങ്ങളാണ്. വിത്ര നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അതൊഴിവാക്കിയാൽ കുറ്റമുണ്ട്, അതല്ല സുന്നത്താണോ എന്നത് വിഷയങ്ങളൊക്കെ വിശദമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. രാത്രി നിർബന്ധമായും വിത്രാക്കിക്കൊണ്ട് കിടക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി സല്ലമ കൽപ്പിച്ചിട്ടുണ്ട്. ലൈസ ഫീഹി വിർദൻ, അത് നിത്യമായി ചെയ്യേണ്ട കാര്യമാണ്. നിർബന്ധമായി ചെയ്യേണ്ടത് ഇഷാ നമസ്കാരവും ഫജ്ർ നമസ്കാരവും ജമാഅത്തായി നിർവഹിക്കുക എന്നത്. അപ്പോൾ വിത്രിൻ്റെ മേൽ നിർബന്ധം എന്നുള്ള ഫറദ് എന്നുള്ള വിഷയം വരുന്നില്ല. കുസൂഫ് നമസ്കാരം, ഗ്രഹണ നമസ്കാരം, പണ്ഡിതന്മാർ അഭിപ്രായത്തിലാണ് നിർബന്ധമാണെന്ന് പറയുന്നവരുണ്ട്, പക്ഷേ വാജിബല്ല എന്ന് പറയുന്നവരുണ്ട്. ഓരോ ഉലമാക്കളുടെ ഇതനുസരിച്ച് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സ്വഹീഹ് അന്നഹ വാജിബ, അത് നിർബന്ധമാണ് എന്ന്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് കൽപ്പിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു സൂര്യനെ ഗ്രഹണം ബാധിച്ചപ്പോൾ. പണ്ടെങ്ങുമില്ലാത്ത നിലക്ക് നമസ്കാരം ദീർഘമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുകയാണ്. എന്നാൽ അത് ഫറളു കിഫായ, നാട്ടിൽ ആരെങ്കിലും നിർവഹിച്ചാൽ അത് മതിയാവുന്നതാണ്. ആ നാട്ടിലുള്ള ആളുകൾ ബാക്കിയുള്ള ആളുകൾ കുറ്റത്തിൽ നിന്നൊഴിവായി എന്ന്. ഇങ്ങനെ സഹോദരങ്ങളെ, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളാണ്. നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ തഹിയ്യത്തുൽ മസ്ജിദ്, പള്ളിയിൽ കയറിയാൽ ഉടൻ രണ്ട് റക്അത്ത് നമസ്കരിക്കണം, അത് വാജിബാണോ അതല്ലയോ? ശക്തമായ കൗലുകൾ വാജിബെന്ന് അറിയിക്കുന്നതുണ്ട്. എന്നാൽ ഹദീസുകൾ അറിയിക്കുന്നത് അഹാദീസും തദുല്ലു അല അന്നഹായി തഹിയ്യത്തുൽ മസ്ജിദ് ലൈസത്ത് ബി വാജിബ മിസ്ല മജീഇൽ ഇമാം യൗമുൽ ജുമാ. അപ്പോൾ നിർബന്ധമായൊരു കാര്യമല്ല തഹിയ്യത്തുൽ മസ്ജിദ് എന്നത്. ഇപ്പോൾ ജുമാക്ക് വേണ്ടി ഇമാമ് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്രകാരമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറി? ഫഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലുൽ മസ്ജിദ വയൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസം, വയസ്അദുൽ മിമ്പർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമാ ദിവസം പള്ളിയിൽ കയറിയിട്ട് നേരെ മിമ്പറിൽ കയറുകയാണ് ചെയ്തത്. എന്നിട്ട് ജനങ്ങളോട് ഖുത്ബ നിർവഹിച്ചു. രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരുന്നു. വലാ യുസല്ലി തഹിയ്യത്തുൽ മസ്ജിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹിയ്യത്തുൽ മസ്ജിദ് നിർവഹിച്ചില്ല. അപ്പോൾ എന്താണത്? ഹദീസുകൾ വകദാലിക ളവാഹിറു അഖ്ബാരിൻ ഉഖ്റ തദുല്ലു അലാ അദ്മി തഹിയ്യത്തുൽ മസ്ജിദ്. തഹിയ്യത്ത് നമസ്കാരം നിർവഹിക്കണം, അത് പലരും നിർവഹിക്കാറില്ല. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക, പണ്ഡിതന്മാർ ചർച്ച ചെയ്ത വിഷയങ്ങൾ, പെരുന്നാൾ നമസ്കാരങ്ങൾ വാജിബത്താണ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, സുന്നത്താണെന്ന് പറഞ്ഞവരുണ്ട്, ഫറളു കിഫായയാണെന്നുണ്ട്. ഇവിടെ സഹോദരങ്ങളെ, പ്രധാനത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അസ്സലവാത്തുൽ മുജ്മഅല വുജൂബിഹി അൽ ഖംസ്, ഇവിടെ നിർബന്ധമാവുന്ന നമസ്കാരങ്ങൾ ചെയ്തില്ല, നിർവഹിച്ചില്ല എങ്കിൽ അതിന് കുറ്റം ലഭിക്കുന്നതായ ആ നമസ്കാരങ്ങൾ അഞ്ച് നേരമാണ്, ജുമാ ളുഹറിന് ബദലാണ്. അപ്പോൾ ഇഖാമിസ്സല എന്നത് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അയ്യ അച്ചിയ ബിഹൽ ഇൻസാനു ഫി ഔഖാത്തിഹ മുത്തമ്മിമൻ ഷുറൂത്തഹ വർക്കാനഹ വാജിബാത്തിഹ വ മുക്കമ്മിരൻ ദാലിക ബിമുസ്തഹബ്ബാത്തിഹ ഹാദാ ഹുവ ഇഖാമിസ്സല, ഹാദാ ഹുവ മിൻ ഇഖാമിസ്സല വ ഹാദാ ഹുവ ഇഖാമിസ്സല. ഇതാണ് ഇഖാമിസ്സല നമസ്കാരം നിലനിർത്തുക എന്നുള്ളത് ഒരു മനുഷ്യരതിൻ്റെ സമയത്ത് അതിൻ്റെ നിബന്ധനകളോട് അതിൻ്റെ സ്തംഭങ്ങളോട് അതിൻ്റെ നിർബന്ധമായ ഘടകങ്ങളോട് പൂർണ്ണമായി അതിൻ്റെ ഗൗരവം നാം മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
2: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് റിയാദു സ്വാലിഹീൻ, നമസ്കാരം നിലനിർത്തുക, ഈ വിഷയത്തിലെ അഷ്റഫ് സലഫി വാണി അമ്പലം നടത്തിയ സംസാരം.
4: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
5: Peace Radio. Tune to reality.
6: أعوذ بالله من الشيطان الرجيم.

0: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പോ ചെയ്യേണ്ട പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരന്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു, അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, കിഡ്സ് ഗാലറി ജമീലിലെ. ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. അതിൻ്റെ എഡിറ്റിംഗ്, ഇതിൻ്റെ അപ്ലോഡിങ്, ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്, ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
2: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. വാശി പിടിച്ച് കരച്ചിൽ നിർത്താതെ ഇരിക്കുമ്പോൾ ഉമ്മമാർ അടിച്ചു പോകും. 7 വയസ്സുവരെ അടിക്കരുത് എന്നാണല്ലോ, ശരിക്കും അടിക്കാതിരിക്കാൻ എന്തു ചെയ്യണം എന്നാണ്?
3: ഇവിടെ കുട്ടികളെ ഉപദേശിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നിടത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ എന്താണ്, ഒരു ഇമോഷണൽ ആവരുത് എന്നുള്ളത്, വൈകാരികമാകരുത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഉമ്മമാർ മക്കളെ ഉപദേശിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ സംഭവിക്കുന്നത് അവിടെ സംസാരം വൈകാരികമാണെന്നുള്ളതാണ്. അതെങ്ങനെ വൈകാരികമാകുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മുടെ കുട്ടികളെക്കുറിച്ചുള്ള നമ്മുടെ അമിതമായ സ്നേഹം, പ്രതീക്ഷ, അതിന് വിരുദ്ധമായി അവർ പ്രവർത്തിക്കുന്നു. പിന്നെ നമുക്ക് കുട്ടികളെ നോക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവരിൽ നിന്ന് എന്താ വെച്ചാൽ ഒരു നമ്മൾക്കൊരു അനുസരണമില്ലായ്മയും അതേപോലെ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട ഒരു സമീപനം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മളാകെ സമനില തെറ്റിപ്പോകും. പിന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അനുസരണക്കേടുകളൊക്കെ എന്താ വെച്ചാൽ ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ബുദ്ധിമുട്ടിയിട്ട് അവർ നമ്മൾ പറയണത് കേൾക്കണില്ല എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഇമോഷണലാണ്, വൈകാരികമാണ്. അപ്പോൾ കുറേ വൈകാരിക വശങ്ങൾ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് ഒരു ഉമ്മയ്ക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരെ ഉപദേശിക്കുകളും സംസാരിക്കുമ്പോഴും അതൊക്കെ ഇമോഷണലായി പോകും. അതുകൊണ്ടാണ് അവരെ അടിക്കുന്നത്, ചീത്ത പറയുന്നത്, നമ്മൾ പല്ലെറുമ്പുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വർത്തമാനം സത്യത്തിൽ നമ്മളിങ്ങനെ നമ്മൾ മനസ്സിൻ്റെ വിഷമം കൊണ്ട് ഇങ്ങനെ പറഞ്ഞും കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാ ഉമ്മമാരും മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ നമ്മൾ പറയുന്നത് കൊണ്ട് റിസൾട്ട് ഉണ്ടോ? എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ റിസൾട്ടൊന്നും പരിശോധിക്കൂലേ നമ്മൾ? അല്ലെ, റിസൾട്ട് പരിശോധിക്കൂലേ? റിസൾട്ട് പരിശോധിക്കുമ്പോൾ അത് ശരിയാകുമ്പോൾ ആ അധ്വാനത്തിന് നമ്മൾ നിൽക്കൂ. നമ്മൾ മുറ്റത്ത് കുറേ ചെടി വെച്ച് നോക്കി, ഒന്നും ഉണ്ടാവണില്ല. പല രൂപത്തിൽ നോക്കി, ഉണ്ടാവണില്ല. പിന്നെ നമ്മളൊരു ചെടി വെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക, വെറുതെ ചെടി പൈസ കൊടുത്ത് വാങ്ങിയിട്ട് അതിൻ്റെ പണം കളയേണ്ട ആവശ്യമില്ലല്ലോ എന്നല്ലേ നമ്മൾ ചിന്തിക്കുള്ളൂ. എന്ന പോലെ ഈ കുട്ടികളോട് ഇങ്ങനെ നിസ്കരിക്കും നിസ്കരിക്കും എന്ന് പറഞ്ഞ് പഠിക്കുക വായിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടും വർഷങ്ങൾ പറഞ്ഞിട്ടും അതിന് നേരെ വിപരീത ഫലമാണ് ഉണ്ടാവുന്നതെങ്കിൽ ആ പറച്ചിലിനെ ഒന്ന് പുനഃപരിശോധിക്കേണ്ടതില്ലേ? അവിടെയാണ് നമ്മൾ കുട്ടികളുമായുള്ള റിലേഷൻ, ബന്ധം, അത് ഏറ്റവും അധികം സ്നേഹപൂർവ്വമാക്കാനും സൗഹാർദ്ദപൂർണ്ണമാക്കാനും ഫ്രണ്ട്ലി ആക്കാനും നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ ചിലപ്പോൾ എന്ന് വെച്ചാൽ കുട്ടിക്ക് മാറ്റം ഉണ്ടാവാൻ എന്ത് മതി അറിയങ്ങൾ, എപ്പോഴും ഇങ്ങനെ നിസ്കരിക്ക് നിസ്കരിക്ക് നിസ്കരിക്ക് നിസ്കരിക്ക് വായിക്ക് പഠിക്ക് എന്താ അങ്ങനെ എന്താ വികൃതി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യാറ്? നിങ്ങൾ ഒരാഴ്ചക്ക് അങ്ങോട്ട് ബ്രേക്ക് ചെയ്തു, ഒന്നും പറയണേയില്ല. മോനെ ഭക്ഷണം കഴിച്ചു കൂട്ടി, വാ നീ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, അങ്ങനെ പറയണു, ജസ്റ്റ് വിളിക്കുന്നു, നിന്നോ ഉറങ്ങിക്കോ, കുട്ടി ഉറങ്ങിയോ, അങ്ങനെ നല്ല സംസാരങ്ങൾ മാത്രം. നിങ്ങളുടെ വീട്ടിലേക്കൊരു നിങ്ങളുടെ അനുജത്തിയുടെ ജ്യേഷ്ഠത്തിൽ കുട്ടി വിരുന്ന് വന്നാൽ ആ കുട്ടിയോട് നിങ്ങൾ എങ്ങനെ പെരുമാറും? ആ കുട്ടിയിൽ പല ദോഷങ്ങളുണ്ടായിരിക്കും, നമുക്കിഷ്ടമില്ലാത്ത പല കാര്യങ്ങളും അവൻ ചെയ്യും. പക്ഷേ നമ്മളൊരു ഗസ്റ്റ് എന്നുള്ള നിലക്ക് നമ്മൾ എന്ത് ചെയ്യും? അവനോട് വളരെ നല്ല പെരുമാറും. അങ്ങനെ നിങ്ങളൊരാഴ്ച നിങ്ങളുടെ മോനോട് പെരുമാറി വെക്കും. അപ്പോൾ അവൻ ചോദിക്കും, എന്ത് നമുക്ക് പറ്റി, അമ്മ എന്താ നിസ്കരിക്കുക നിസ്കരിക്കുമെന്ന് പറയാത്ത, ഇപ്പോൾ വായിക്കാമെന്ന് പറയാത്ത, എന്ത് നമുക്ക് സംഭവിച്ചു? അവിടെ അവിടെ അവൻ്റെ മനസ്സ് തുറക്കുകയാണ് ചെയ്യുന്നത്. അതുവരെ എന്താണെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നന്നാവില്ല, അമ്മ അങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും എന്ന ഉമ്മനെക്കുറിച്ചുള്ള 100 നെഗറ്റീവുകളിൽ നിന്നും അവൻ്റെ മനസ്സ് തുറക്കണം. എന്താണ് ഉമ്മക്ക് സംഭവിച്ചത്? ആ തുറന്നു വെച്ച മനസ്സിലേക്ക് നമുക്കൊരു എൻട്രി അപ്പോൾ കിട്ടും. അപ്പോൾ നമ്മൾ പറയണത്, മോനെ പിന്നെ ഞാനൊരു പ്രസംഗത്തിൽ കേട്ടു, അല്ലെങ്കിൽ ഒരു കൗൺസിലർ പറഞ്ഞു, കുട്ടികളിൽ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് നിൽക്കേണ്ട, കുറച്ച് പ്രായം പക്കത്തേക്കെത്തിയ കുട്ടികളാണെങ്കിൽ അവർ സ്വയം ചെയ്യുമോന്ന് ഒന്നോ രണ്ടോ ആഴ്ച ഒന്ന് നോക്കുക, അങ്ങനെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് നോക്കുകയാണ്, ഞാൻ പറയാത്തതിനെ നിസ്കാരം നിസ്കരിക്കോ, അതേപോലെ നിൻ്റെ പാഠഭാഗങ്ങളൊക്കെ പഠിക്കോ എന്നൊന്ന് നോക്കാനാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ അത് മതിയാവും, ഒരു വിപ്ലവകരമായ മാറ്റത്തിൽ. അപ്പോൾ നമ്മുടെ സമീപനങ്ങളെ മാറ്റുന്നതിലൂടെ തീർച്ചയായും നമ്മുടെ കുട്ടികളെ നാം ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. പലപ്പോഴും ഞാൻ എന്തു ചെയ്യണമെന്ന് കുട്ടി ഇങ്ങോട്ടേക്ക് ചോദിക്കുന്ന ഒരു ബന്ധം അവനോടുണ്ടാവും. ഇങ്ങോട്ടേക്ക് ചോദിക്കുന്നു, അവൻ ആഗ്രഹമുള്ള ഭക്ഷണം, അവൻ്റെ പഠനം, അവൻ്റെ കാര്യം, അവൻ്റെ ബുദ്ധിമുട്ടുള്ള വിഷയം, ഇതൊക്കെ നമ്മളോട് വന്ന് പറഞ്ഞ് ഒരു ഉപദേശം സ്വീകരിക്കുന്നതിലേക്ക് നമ്മുടെ ബന്ധങ്ങളെ വളരണം. പറയാൻ പേടി, സംസാരിച്ചാൽ ദേഷ്യം, ഉമ്മൻ്റെ മുന്നിൽ വന്നു പെട്ടാൽ ബുദ്ധിമുട്ട്, അങ്ങനത്തെ ഒരവസ്ഥയിൽ നിന്ന് മാറി നമ്മളെ ഇഷ്ടപ്പെടുകയും നമ്മളോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. നമ്മുടെ സമീപനങ്ങളിലൂടെ മാറ്റാൻ പറ്റുന്നതാണ് ഒരു 90% നമ്മുടെ കുട്ടികളുടെ സ്വഭാവ പെരുമാറ്റങ്ങളെ. പിന്നെ അവർക്ക് എന്തെങ്കിലും തകരാറ് കാണുമ്പോൾ നമ്മൾ വിലയിരുത്തത് പാരമ്പര്യമാണ് വാപ്പാൻ്റെത്, അതൊക്കെ നമ്മുടെ ചില നിഗമനങ്ങൾ മാത്രമാണ്. ഏതും മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് ഏതു ശീലങ്ങളെയും.
2: സ്ത്രീകൾ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി മുടി ദാനം ചെയ്യുന്നതിൽ തെറ്റുണ്ടോ എന്ന
4: അനുവദനീയമല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, എന്തുകൊണ്ട് അനുവദനീയമല്ല? അവയവദാനം പ്രസ്തുത വിഷയത്തിൽ ഇസ്ലാമിന് അഥവാ ആധുനിക പണ്ഡിതന്മാർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അവയവദാനം അനുവദനീയമായിത്തീരുന്നത് അത് കൊടുക്കൽ അനിവാര്യമായ ഘട്ടമാകുമ്പോഴാണ്. അനിവാര്യമായ ഘട്ടത്തിൽ ഒരു മരിച്ച ആളുടെ ശരീരത്തിൽ നിന്നോ എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആളിനെ തന്നെയും പ്രസ്തുത അവയം എടുത്താൽ ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകുകയില്ല എന്ന് തോന്നുമ്പോഴാണ്. അതേപോലെ തന്നെ ഇത് സ്വീകരിച്ച ആൾ അത് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ മരണം പോലുള്ള അപകടങ്ങൾ സംഭവിക്കാം എന്ന ഒരു അവസ്ഥയുണ്ടാകുമ്പോഴാണ് സത്യത്തിൽ അവയവദാനം അനുവദനീയമായിത്തീരുന്ന ഒരു മേഖല. ഇവിടെ ക്യാൻസർ പോലുള്ള ആളുകൾ ചികിത്സിക്കപ്പെട്ടതിന് ശേഷം കീമോതെറാപ്പിയൊക്കെ കൊടുത്ത് മുടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ മുടി കേവലം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ, ആഴ്ചകൾ കഴിഞ്ഞാൽ മുടി കിളിർത്തു വരും. അതുവരെ മുടി വെക്കുക, മുടി ഉണ്ടാകുക എന്നുള്ളത് ഒരു അനിവാര്യമായ ഘട്ടമല്ല. ഒരാൾക്ക് വൃക്ക നഷ്ടപ്പെട്ടതുപോലെയോ ഒരാൾക്ക് ബ്ലഡ് ഇല്ലാത്തത് കാരണത്താൽ ബ്ലഡ് കൊടുക്കുന്നത് പോലെയോ ഉള്ള അനിവാര്യമായ ഒരു അവസ്ഥയല്ല മുടിയുണ്ടാകുക എന്നുള്ളത്. രണ്ടാമതായി, ഇനി ഇത്തരം മുടി കൊടുത്ത് അത് ശരീരത്തിൽ വെച്ച് പിടിപ്പിക്കലായിരിക്കും. ഇസ്ലാം വാസില അഥവാ മുടി വെച്ചു കൊടുക്കുന്നവളെയും ആർക്കാണോ വെച്ചു കൊടുക്കുന്നത് അവരെയും ശപിച്ചതായി കാണാൻ സാധിക്കും. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ കേവലം മുടി കൊടുക്കുക എന്നുള്ളത് ഒരു പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കാര്യമായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്.
2: ചോദ്യം ഇപ്രകാരമാണ്. എൻ്റെ കുടുംബത്തിലെ ഒരു ആൺകുട്ടിക്ക് വിവാഹാലോചന വന്നപ്പോൾ പെൺകുട്ടിയുടെ ഉപ്പാപ്പ ഒസാൻ മുടി വെട്ടുന്ന ആള് എന്ന് പറഞ്ഞു. കുടുംബത്തിലെ സുന്നികളും മുജാഹിദുകളും ജമാഅത്തുകാരും ഒറ്റക്കെട്ടായി എതിർത്തു, കുഫു വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്റർനാഷണൽ സ്കോളേഴ്സ് ഇതിന് എതിരെ പറയുന്നത് കണ്ടിട്ടുണ്ട്. നാട്ടിൽ ഇതിനെതിരെ പറയുന്നത് കുറവാണ്. ഇത് തന്നെയല്ലേ ജാതി എന്നാണ്?
4: ഇസ്ലാം സമത്വത്തിൻ്റെ നീതിയുടെ മതമാണ് എന്നത് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പോലും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇസ്ലാമിലെ മതനിയമങ്ങൾ അത് എല്ലാവർക്കും ബാധകമാണ്. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ പണക്കാർക്കൊരു സഫ്, പാവപ്പെട്ടവർക്ക് ഒരു സഫ് എന്ന രൂപത്തിലല്ല, ഇടകലർന്നാണ് നിൽക്കുന്നത്. ഹജ്ജിന് പോകുമ്പോഴും എല്ലാവരും ഒരേ ഇഹ്റാമിൻ്റെ ഡ്രസ്സാണ് ധരിക്കുന്നത്, അതിൽ രാജാവ് ഏതാണ് പ്രജ ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ഇതേപോലെ തന്നെ ഇസ്ലാമിൽ ജാതീയതയില്ല. ഇൻ അഖ്റബക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അടുത്തവൻ ഏറ്റവും സൂക്ഷ്മതാബോധത്തോടുകൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് അവൻ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്ത് അവൻ നിരോധിച്ച കാര്യങ്ങൾ വിട്ടുനിൽക്കുന്ന ജീവിക്കുന്നവരാണ്. വിവാഹത്തിലും ഇത്തരത്തിലൊരു യാതൊരുവിധ ജാതീയതയുമില്ല. ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മഹാനായ സെയ്ദ് ഇബിന് ഹാരിസ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു കാലത്ത് അടിമയായിരുന്നു, പിന്നീട് മോചിപ്പിക്കപ്പെട്ടു. അദ്ദേഹം കല്യാണം കഴിച്ച് ഖുറൈശി കുടുംബത്തിൽപ്പെട്ട സൈനബ് ബിൻത് ജഹ്ഷിനെയായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഉസാമ ഒരു കറുത്ത ശരീരപ്രകൃതിയായിരുന്നു. അദ്ദേഹം കല്യാണം കഴിച്ച് കുലീനയായ ഫാത്തിമ ബിൻത് കൈസിനെയായിരുന്നു. ബിലാൽ അൽഹബഷി കറുത്തവനായ ഒരു കാലത്ത് അടിമയായിരുന്ന ബിലാൽ ഇബിൻ റബാഹ് വിവാഹം കഴിച്ചത് ധനാഢ്യനായ അബ്ദുറഹ്മാൻ ഇബിന് ഔഫിൻ്റെ സഹോദരിയാണ്. അപ്പോൾ ഇസ്ലാമിൽ അങ്ങനെ യാതൊരുവിധ ജാതീയതയുമില്ല. ബാങ്ക് കൊടുക്കുന്ന, പള്ളിയിൽ ജോലി ചെയ്യുന്ന മുക്രി അവർ വേറെ ജാതി, മത്സ്യം പിടിക്കാൻ പോകുന്ന ആളുകൾ മറ്റൊരു ജാതി, ബാർബർമാർ മറ്റൊരു ജാതി എന്ന ഒരു വംശീയതയും ജാതീയതയും ഇസ്ലാമിലില്ല. അത് ആരുടെയൊക്കെയോ മനസ്സിലുണ്ടായ ഒരു ശൈത്താനിയത്ത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കുന്നവളി ഇത്തരം ഒരു മാനദണ്ഡങ്ങൾ ആരും പാലിക്കേണ്ടതില്ല. കുഫു ഒക്കുക എന്ന് പറയുമ്പോൾ സ്ത്രീയും പുരുഷനും വധുവും വരനും ആ കുടുംബവും തമ്മിൽ മാനസികമായി പൊരുത്തമുണ്ടോ എന്നുള്ള ഒരു നോട്ടമാണ്, ദീനീയായ ചിട്ടയുള്ള ആളുകളാണോ എന്നൊരു ശ്രദ്ധയാണ് വേണ്ടത്. അതല്ലാതെ ഇത്തരത്തിലുള്ള ഇസ്ലാമിലില്ലാത്തൊരു ജാതീയത നോക്കിക്കൊണ്ട് ആകുവാൻ ഒരിക്കലും പാടില്ല.
0: സാധാരണയായി സെമസ്റ്റർ എക്സാം നടക്കുമ്പോൾ കുട്ടികൾ പരീക്ഷാ ഹാളിൽ എന്നോട് ഉത്തരങ്ങൾ ചോദിക്കാറുണ്ട്. ഞാൻ പരീക്ഷയ്ക്ക് പേപ്പർ കാണിച്ചു കൊടുക്കാറുമുണ്ട്. ഇത് തെറ്റാണോ എന്നാണ്?
5: അത് തെറ്റു തന്നെയാണ്. അയാൾ ചെയ്യുന്നത്, ആ കുട്ടി ചെയ്യുന്നത് ഗിഷ്, വഞ്ചന എന്ന ഇനത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖഷന ഫലൈസ മിന്ന, വഞ്ചന കാണിക്കുന്നവർ നമ്മിൽപ്പെട്ടവരല്ല, അഥവാ മുസ്ലിമിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല വഞ്ചിക്കുക എന്ന് പറയുന്നത്. നമ്മൾ സ്ഥാപനത്തെയും അതേപോലെ തന്നെ നമ്മെ നോക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരധ്യാപകനെയും അല്ലെങ്കിൽ ഇൻവിജിലേറ്ററെയും ഒക്കെ കബളിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് അവിടെ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവമുള്ളത് തന്നെയാണ് പരീക്ഷയ്ക്ക് കോപ്പിയടിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, അതിന് സഹായം നമ്മൾ നൽകാനും പാടില്ല. നമ്മളൊരു തെറ്റിനൊരിക്കലും കൂട്ടി നിൽക്കാൻ പാടില്ലല്ലോ, അതിന് നമ്മൾ സഹായം ചെയ്യാൻ പാടില്ല. നമ്മൾ നോക്കുക എത്ര വലിയൊരു കുറ്റമാണ് ചെയ്യുന്നത് എന്ന്. ഒരു കോപ്പിയടിക്കുന്ന ഒരാൾ, അവൻ ആ കോപ്പിയടിച്ച് വാങ്ങിയ സർട്ടിഫിക്കറ്റ് കൊണ്ട് ആണ് ഉയർന്ന ക്ലാസുകളിലേക്ക് വരുന്നതും അതേപോലെ തന്നെ ഉയർന്ന ജോലികളിലേക്കോ മറ്റോ ഒക്കെ എത്തിപ്പെടുന്നതും. ഏത് ക്ലാസ്സിലെയും തൊട്ട് മുകളിലുള്ള കോഴ്സിൻ്റെ ഒരു ബേസിക് അതാണല്ലോ. നമ്മൾ എത്ര ഉയർന്നു പോയിട്ടുണ്ടെങ്കിലും പി ജിയോ അതേപോലെ തന്നെ ഡോക്ടറേറ്റോ അതേപോലെ തന്നെ മറ്റേതെങ്കിലും മാർഗങ്ങളിലേക്കൊക്കെ നമ്മൾ പ്രൊഫഷണൽ രംഗത്തേക്കോ ഒക്കെ നമ്മൾ കടക്കുമ്പോഴും ബേസിക് ഏത് തന്നെയാണ്? നമ്മൾ താഴെ ക്ലാസ്സുകളിൽ നിന്നും പഠിച്ചിട്ടുള്ള, അവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ്. ആ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ മാർക്കിൻ്റെയും മറ്റ് ഗ്രേഡിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് നമുക്ക് തൊട്ട് മുകളിലുള്ള ഒരു കോഴ്സിന് സ്ഥാനം കിട്ടുന്നത് അല്ലെങ്കിൽ സീറ്റ് കിട്ടുന്നത്. അവിടെ നിന്ന് മുകളിലേക്ക് പഠിച്ചു പോയി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജോലി വാങ്ങുന്നത്. അപ്പോൾ എത്ര താഴെ ക്ലാസ്സിലാണ് എങ്കിലും നമ്മൾ കോപ്പിയടിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടുന്നത്, ഈ അള്ളാഹുവിനെ വഞ്ചിച്ച്, സ്ഥാപനത്തെ വഞ്ചിച്ച്, അധ്യാപകരെ വഞ്ചിച്ച്, സംവിധാനത്തെ, സ്കൂൾ അതേപോലെ തന്നെ കോളേജ് തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളെ, വിദ്യാഭ്യാസ ബോർഡുകളെ ഒക്കെ

0: ഉയർന്നു പഠിക്കുന്നതും ജോലി നേടുന്നതുമല്ല. അതുകൊണ്ട് നമ്മുടെ ഉപജീവന മാർഗം ഹലാലായ രൂപത്തിലാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. മുമ്പുള്ള ജീവിതത്തിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ അതിന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തൗബ ചെയ്യണം. ഇതാണ് ആ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും നാം കോപ്പി അടിക്കാൻ പാടില്ല, മാത്രമല്ല കോപ്പി അടിക്കുന്നതിന് സഹായിക്കാനും പാടില്ല. ഒരു തെറ്റിന് നാം ഒരിക്കലും കൂട്ടുകൂടാൻ പാടില്ല. വതആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയുടെ മാർഗത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്നാണ്. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, ശത്രുതയുടെയും കുറ്റങ്ങളുടെയും തിന്മകളുടെയും വിഷയത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കരുത് എന്ന വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പന ഈ രംഗത്ത് നമ്മൾ പാലിക്കേണ്ടതാണ്.
1: നിരന്തരം പാമ്പിനെ സ്വപ്നത്തിൽ കാണുന്നു, ഇന്നലെ പാമ്പ് കടിച്ചതായും കണ്ടു, ഇതിൽ എന്തെങ്കിലും സൂചനയുണ്ടോ, കുഴപ്പമുണ്ടോ എന്നാണ്.
2: സ്വപ്നങ്ങൾ, നല്ല സ്വപ്നങ്ങൾ ഉണ്ടാകും, ദുഷ്ട സ്വപ്നങ്ങൾ ഉണ്ടാകും, അതേപോലെ പാഴ് സ്വപ്നങ്ങൾ ഉണ്ടാകും. നല്ല സ്വപ്നങ്ങൾ സന്തോഷിക്കാനാണ്, ദുഷ്ട സ്വപ്നങ്ങൾ അതിൽ നിന്ന് അഭയവും രക്ഷയും തേടാനാണ്. പാഴ് സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ നമ്മളുടെ മനസ്സിനെ ഭരിക്കുന്ന ചിന്തകൾ, ആലോചനകൾ, അതൊക്കെ ചിലപ്പോൾ സ്വപ്നമായിട്ട് ഉള്ള ഒരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി കാണുന്ന സ്വപ്നങ്ങൾക്കൊക്കെ അതിനൊരു വ്യാഖ്യാനം എന്നുള്ളത് ശരിയല്ല. നല്ല സ്വപ്നം കണ്ടാൽ അൽഹംദുലില്ലാഹ് പറഞ്ഞ അള്ളാഹുവിനോട് അതിലെ ഖൈർ തേടുക. മോശമായി തോന്നുന്ന സ്വപ്നമാണ് എങ്കിൽ അള്ളാഹുവിൽ നിന്ന്, അതിൽ നിന്ന്, ഷെയ്ത്താനിൽ നിന്ന് അഭയവും രക്ഷയും തേടുക എന്നുള്ളതാണ്. അതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ ചിലപ്പോൾ മോശമായി കാണപ്പെടുന്ന സ്വപ്നങ്ങളൊക്കെ അതിൻ്റെ വ്യാഖ്യാനം മോശമായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വായന എല്ലാ സ്വപ്നങ്ങൾക്കും നടത്താനും പാടില്ല. ദുഷിച്ചതാണെന്ന് തോന്നുന്ന രീതിയിലുള്ള സ്വപ്നങ്ങൾക്കൊക്കെ അങ്ങനെ വായിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് ഈ സഹോദരനോട് പറയാനുള്ളത്, ഉറങ്ങാൻ കിടക്കുമ്പോൾ ദിക്റുകൾ വിറുദുകളൊക്കെ നിത്യമാക്കുക, ശീലാക്കുക, ശുദ്ധിയിൽ ഉറങ്ങുക. സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മോശമായതാണ് കാണുന്നതെങ്കിൽ അള്ളാഹുവിനോട് രക്ഷയ്ക്ക് തേടുക, അതല്ല നല്ലതാണെങ്കിൽ ഖൈറിന് തേടുക. പിന്നെ എല്ലാ കാണപ്പെടുന്ന സ്വപ്നങ്ങളും അതിൻ്റെ ഒക്കെ ലക്ഷ്യം ഇന്നതാണ്, ഉദ്ദേശം ഇന്നതാണ്, വ്യാഖ്യാനം ഇന്നതാണ് എന്നുള്ളതിൻ്റെ അതിൻ്റെ പിന്നാലെ പോകാതിരിക്കുക. കാരണം ഈ സ്വപ്ന വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അത് ചെറിയ വിഷയമൊന്നുമല്ല, അതൊരു മതത്തിൽ ഫത്വ അറിയുന്നത് പോലെ തന്നെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. സ്വപ്ന വ്യാഖ്യാനം എന്നുള്ളത് ദീനിൽ ഫത്വ അറിയുന്നത് പോലെ ഗൗരവപ്പെട്ട വിഷയമാണ്. അങ്ങനെ ഫത്വ അറിയാൻ പാടുള്ളതല്ലല്ലോ എല്ലാവർക്കും. അഫ്തൂനി ഫീ റുയായ എന്നാണ്, എൻ്റെ സ്വപ്നത്തിൽ നിങ്ങൾ എനിക്ക് ഫത്വ തരുക എന്നാണ് വ്യാഖ്യാനം പറയാനുള്ള ആ വിഷയത്തിൽ പറഞ്ഞത്. ഖുദിയൽ അംറുല്ലദീ ഫീഹി തസ്തഫ്തിയാനി, നിങ്ങൾ ഫത്വ ചോദിക്കുന്ന വിഷയത്തിൽ കാര്യം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ജയിലിൽ രണ്ട് സുഹൃത്തുക്കളുടെ സ്വപ്നത്തിൻ്റെ വിഷയത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. അപ്പോൾ ഈ സ്വപ്നത്തിന് വ്യാഖ്യാനം എന്ന് പറഞ്ഞെങ്കിൽ ആ വ്യാഖ്യാനം മതവിധികൾ ഫത്വകൾ പറയുന്നത് പോലെയാണ്. അത് ഗൗരവപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ ചില കാഴ്ചകൾ കാണും, അതൊക്കെ ഇന്നതാണ് ഇന്നതാണെന്ന് വ്യാഖ്യാനം പറയുന്നത് ഗൗരവപ്പെട്ട വിഷയമാണ്. പിന്നെ ഒരാൾ സ്വപ്നം വ്യാഖ്യാനിക്കുമ്പോൾ ആരാണോ ഈ സ്വപ്നം കണ്ടത് അവനാരാണെന്ന് അറിയണം, അയാളുടെ സാഹചര്യം എന്തെന്നറിയണം, ഏത് സാഹചര്യത്തിലാണ് ആ സ്വപ്നം കണ്ടത് എന്നറിയണം, അയാളെപ്പോലും കാണണം. അപ്പോഴാണ് സ്വപ്നത്തിന് എന്താണ് അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറയാൻ പറ്റുള്ളൂ. അത് പറയുന്ന പണ്ഡിതന്മാർ പ്രാമാണികരായ ആളുകൾ തന്നെ. അപ്പോൾ അത് വളരെ ഗൗരവപ്പെട്ടൊരു മസലയാണത്, സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്നുള്ളത്. കാണുന്നതൊക്കെ എന്നതായിരിക്കും എന്നുള്ളത് തീർപ്പാക്കാൻ പറ്റുകയില്ല. ആര് കണ്ടോ, എന്താണ് വിഷയം, അയാളുടെ സാഹചര്യം, അയാളുടെ വിഷയം എന്ത്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അതിൽ വ്യാഖ്യാനം. ഫത്വ പറയുന്നത് എങ്ങനെയാണ്, ആ സൂക്ഷ്മതയിൽ. ഇപ്പോൾ ഒരാൾ ഫത്വ ചോദിച്ചു വന്ന്, ഫത്വ ചോദിച്ച വ്യക്തി ആര്, എന്താണ് അയാളുടെ വിഷയം, അതിൻ്റെ സാഹചര്യം എന്ത്, വിശിഷ്യ ഒരഭിപ്രായ വ്യത്യാസമുള്ള മസലയും പ്രശ്നമുള്ള വിഷയമാണ് എങ്കിൽ ആ വിഷയം അതൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ ഫത്വ. അതേപോലെയാണ് വ്യാഖ്യാനവും. അതുകൊണ്ട് സഹോദരനോട് പറയാനുള്ളത്, എല്ലാ കാണപ്പെടുന്ന സ്വപ്നങ്ങളും ദുഷിപ്പാണെന്ന് വിധിക്കാൻ പ്രയാസമാണ്. പാഴ് സ്വപ്നങ്ങളും ഉണ്ട്, ചിലർ പാമ്പിനെ കണ്ട് പേടിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് അല്ലെങ്കിൽ ചില അങ്ങനത്തെ ദൃശ്യങ്ങൾ കണ്ടൊക്കെ സ്വപ്നത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ മോശമായ സ്വപ്നമാണ് കണ്ടേ എന്ന് പറയാൻ പറ്റില്ല. കാരണം അതൊക്കെ എന്താണ്, ഇത്തരം ഫീലിങ്ങിൽ കാണപ്പെടുന്ന സ്വപ്നങ്ങളാണ്, അങ്ങനെ സ്വപ്നങ്ങൾ കാണും എന്ന് നിസ്ലാം അലിസ്ലമാതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രക്ഷയ്ക്ക് തേടുക, അഭയം തേടുക, അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ദുആനിർഭരമായി ജീവിക്കുക. അള്ളാഹു ഖൈറാകട്ടെ.
1: നാം റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ആരെങ്കിലും ഫറളാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മെ പിന്തുടർന്ന് നിസ്കരിച്ചാൽ എന്തു ചെയ്യണമെന്നാണ്?
3: സുന്നത്ത് നമസ്കരിക്കുന്ന ആൾ അയാളുടെ പിന്നിലും ഫറള് മറ്റൊരാൾ നമസ്കരിക്കുന്നു എങ്കിൽ സുന്നത്ത് നമസ്കരിക്കുന്ന ആൾ എന്ത് ചെയ്യണം? ചില ആളുകൾ ചെയ്യാറുണ്ട്, ഞാൻ സുന്നത്ത് നമസ്കാരത്തിൽ അതുകൊണ്ട് നിങ്ങൾ എന്നെ പിന്തുടരേണ്ടതില്ല എന്ന രൂപത്തിൽ കൈകൊണ്ട് ആംഗ്യം കാണിക്കും. അതിൻ്റെ ആവശ്യമില്ല. പിന്നിൽ തുടർന്ന ആളുകൾ തുടരട്ടെ,

0: അവർക്ക് ഫർദിൻ്റെതായ നീയത്താണ്, സുന്നത്ത് നമസ്കരിക്കുന്ന ആൾക്ക് സുന്നത്തിൻ്റെതായ നീയത്താണ്. പക്ഷെ റുക്കുവിലും സുജൂദിലും ഒക്കെ പോകുമ്പോൾ ഒരു ശബ്ദം ഉയർത്തിക്കൊണ്ടായിരിക്കണം എന്ന് മാത്രം. എന്നാൽ നമസ്കാരത്തിൽ മറ്റ് സൂറത്തുകൾ ഉറക്കെ ഓതേണ്ടതില്ല, കാരണം ഒരു സുന്നത്ത് നമസ്കാരത്തിലാണ്. ഇനിയുണ്ടാകുന്ന പൊതുവെ ഉണ്ടാകുന്ന ഒരു സംശയം, സുന്നത്ത് നമസ്കരിക്കുന്ന ഒരാളുടെ പിന്നിൽ ഫർള് നമസ്കരിക്കാൻ പാടുണ്ടോ എന്നാണ്. തറാവീഹ് നമസ്കരിക്കുമ്പോൾ പള്ളിയിലേക്ക് കടന്നു വന്ന ഒരാൾ അയാൾ ഇശാ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ അയാൾ അവിടെ ഒറ്റയ്ക്ക് ഇശാ നമസ്കരിക്കുകയാണ് വേണ്ടത്. അതല്ല തറാവീഹ് നടക്കുമ്പോൾ സുന്നത്തായ തറാവീഹ് നമസ്കരിക്കുന്ന ഇമാമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഇശാ നമസ്കരിക്കുകയാണ് വേണ്ടത് എന്ന ചോദ്യം പൊതുവെ പ്രസക്തമാണ്. അവിടെ അയാൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുകയല്ല, മറിച്ച് ഇശാ നമസ്കാരം തറാവീഹ് നമസ്കരിക്കുന്ന ഇമാമിന്റെ കൂടെ നിന്ന് നമസ്കരിക്കുകയാണ് വേണ്ടത്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മദീന പള്ളിയിൽ നിന്ന് ഇശാ നമസ്കരിക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ഗോത്രത്തിലേക്ക് മടങ്ങിച്ചെന്ന് അവിടെയുള്ള ആളുകൾക്ക് ഇമാമ അതേ നമസ്കാരത്തിന് നിൽക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നും, പ്രസ്തുത ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സുന്നത്ത് നമസ്കരിക്കുന്ന ഒരാളുടെ പിന്നിൽ നിന്ന് ഒരാൾക്ക് ഫർള് നമസ്കരിക്കാവുന്നതാണ്, മഅ്മൂമായി തുടരാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്നു.
1: ശാപം ഏൽക്കുമോ? നിനക്ക് അങ്ങനെ വരട്ടെ, അല്ലെങ്കിൽ നീ ഇങ്ങനെ തന്നെ നരകിച്ചു ജീവിക്കട്ടെ, ഒരിക്കലും നിനക്ക് സമ്പത്തി വർദ്ധിക്കാതിരിക്കട്ടെ എന്നിങ്ങനെ ഒരാൾ മറ്റൊരാളോട് പറഞ്ഞാൽ ആ ശാപം ഏൽക്കുമോ? അതിനി ഭാര്യ ഭർത്താവിനോട് ഉമ്മ മകനോട് അങ്ങനെ ബന്ധമുള്ള ആളുകൾ പറഞ്ഞതാണെങ്കിലോ എന്നാണ്.
2: അപ്പൊ ഇത് ഓരോരുത്തരുടെ ഒരു സ്വഭാവമാണ്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനായിരുന്നില്ല, ആളുകളെ ശപിക്കുന്നവനായിരുന്നില്ല എന്ന് പറയണ്ടല്ലോ. ശാപം എന്നുള്ളത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. നമുക്കൊരാളെ ശപിക്കാൻ അവകാശമില്ല, അധികാരമില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഒരാൾ ശപിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മളതിന് അവകാശികളും അർഹരുമല്ലെങ്കിൽ നമുക്കത് ലഭിക്കാനുള്ള സാധ്യതയും ഇല്ല എന്നുള്ളതാണ് നമ്മൾ പൊതുവേ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്താണ്, ഇതൊരു വല്ലാത്തൊരു വിഷമാവസ്ഥയാണല്ലോ. മറ്റുള്ളവരെ ഈ ശപിക്കുന്നത് നമ്മൾ കേൾക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വേദനയുണ്ടാകും. അപ്പോൾ ഇത് ചിലപ്പോൾ എന്താ, ഇത് സാധാരണ ഈ മുതിർന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു ശീലമാണത്. അതായത് ചെറുപ്പം മുതലേ എന്തു ചെയ്യുക, ചില വാക്കുകൾ ചില പ്രയോഗങ്ങൾ അവരെന്ത് ചെയ്യും, വളരെ ഈസി ആയിട്ട് പ്രയോഗിക്കും. പക്ഷെ എന്താ വെച്ചാൽ അത് അവർക്കത് പ്രയോഗം അത് നിരന്തരം ഉപയോഗിച്ച് അതിൻ്റെ ഗൗരവം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. പക്ഷെ കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വാക്കുകളായിരിക്കുന്നു. അപ്പോൾ പൊതുവേ നമ്മൾ ഇത് മാറ്റിയെടുക്കാനുള്ളൊരു കാരണം, അവർക്കൊരു ദീനി ബോധമുണ്ടായി, അവർ പറയുന്നത് എന്താണെന്നതിനെക്കുറിച്ച്, അവർ ഈ ശപിക്കുന്ന സന്ദർഭത്തിലല്ല അല്ലാത്ത സന്ദർഭത്തിൽ എന്താണ് ഒരു സ്നേഹപൂർവം നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് ഒരു പരിഹാരമാർഗം. രണ്ടാമത്തെ എന്താ വെച്ചാൽ, ഇവർക്ക് എന്തെങ്കിലും ഈ നിരന്തരം മറ്റുള്ളവരെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും സൈക്കിയായിട്ട് മാനസികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം അത് അങ്ങനത്തെ ആളുകളാണെങ്കിൽ അത് പെട്ടെന്ന് ആ ഒരു പ്രശ്നത്തിന് ശേഷം ആണ് ഈ സ്വഭാവം അവർക്ക് വരിക. ചിലപ്പോൾ ഒരു ഡൈവേഴ്സിന് ശേഷം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന അല്ലെങ്കിൽ മരണാനന്തരം അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില ഡിപ്രഷനുകൾ ഇതേ മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അതിന് സാന്ദർഭികമായ നിലക്കുള്ള നല്ല ചികിത്സകളോ കൗൺസിലിങ്ങളോ ഒക്കെ കൊടുത്ത് മാറ്റിയെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇത് മാറിപ്പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകും. പക്ഷേ ഇവരെ കൊണ്ടത് മാറ്റിക്കുക എന്നുള്ളത് നമുക്ക് വളരെ പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഉമ്മാരൊക്കെ ആകുമ്പോൾ അവരുടെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് മാറ്റിക്കൽ വളരെ ബുദ്ധിമുട്ടാകും. അപ്പോൾ എന്ത് ചെയ്യും എന്നതിനെന്താ വെച്ചാൽ, ആരെയാണോ ഇവരിങ്ങനെ ശപിക്കുകയും പറയുകയും ചെയ്യുന്നത് അത് അവരുടെ ഒരു സ്വഭാവമാണ്, അതത്ര വലിയ അത് അവരുടെ ഒരു ശീലമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് അതിനെ ഒരു പ്രശ്നമാക്കാതെ അവഗണിച്ചെടുക്കുക. ഇപ്പോൾ സാധാരണ ഒരു മാനസിക അസുഖം, ഒരു ഭ്രാന്തുള്ള ഒരാൾ എന്തെങ്കിലും ബുദ്ധിശൂന്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെന്ത് ചെയ്യും, അയാൾക്ക് ബുദ്ധില്ലാഞ്ഞിട്ടാണെന്ന് വിചാരിക്കുന്ന പോലെ ഇതിനെ അവഗണിച്ച് നമ്മളെ അത് ബാധിക്കാതെ, നമ്മളതൊരു വിഷയമാക്കാതെ, നമ്മളതൊരു ടെൻഷനാക്കാതെ കൊണ്ടടക്കലായിരിക്കും ഏറ്റവും നന്നായിരിക്കുക എന്നാണ് തോന്നുന്നത്. ഇതൊന്നും അല്ലാത്തൊരു പരിഹാരം ഈ വിഷയത്തിന് പറയാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് പരമാവധി ക്ഷമിച്ചും സൂക്ഷിച്ചും അവരെ മാനസികമായി മാറ്റിയെടുക്കാൻ ശ്രമിച്ചും ഉണ്ടാക്കാവുന്ന പരിഹാരം മാത്രമേ ഇതിന് പരിഹാരമായിട്ടുള്ളൂ.
3: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും. അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാകും. ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ബി എം എൽ 362 ഓപ്പറേറ്റർ. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ബംഗളൂരുവിലെ ബി എം എൽ ലിമിറ്റഡിൽ 362 ഓപ്പറേറ്റർമാരുടെ ഒഴിവുണ്ട്. ജൂലൈ 10 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. പ്രായപരിധി 29. അർഹർക്ക് ഇളവുണ്ടായിരിക്കും. ബി എം എൽ 362 ഓപ്പറേറ്റർ സംബന്ധിച്ച വിശദമായ കാര്യങ്ങൾക്കായി സന്ദർശിക്കാം www.bemlindia.in.
2: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് റേഡിയോ നേർരേഖ. ഇവിടെ വിളവ് ലഭിക്കുന്നില്ല. ഈ വിഷയമാണ് ഇന്നത്തെ നേർരേഖയിൽ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം സംസാരിക്കുന്നത്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഉപേക്ഷിക്കാനുള്ളതിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഉപേക്ഷിക്കാൻ പ്രയാസമുണ്ടാക്കും. എന്തായാലും ഭൗതിക ജീവിതം, ദുനിയാവ് നമ്മൾ കൈവിട്ടു പോകേണ്ട ഒരു ജീവിത ലോകമാണ്. ഇത് നശ്വരമാണ്, നശിച്ചു പോകുന്ന ഒന്നാണ്. ദാറുൽ ഫനാ, നാശത്തിൻ്റെ ഒരു ഭവനമാണ് ഇവിടെയുള്ളത്. അദ്ദുനിയ, ഇഹലോകം എന്നർത്ഥം വരുന്ന ഈ പദത്തിൻ്റെ അർത്ഥം തന്നെ ഒന്ന് അദ്നാ മിനൽ ആഖിറ, ഒന്ന് പരലോകത്തിന് മുമ്പുള്ളത് അല്ലെങ്കിൽ പരലോകത്തിനേക്കാളും താഴ്ന്നത്. വൽ ആഖിറത്തു ഖൈറും വാപ്പുക, പരലോകമാകുന്നു ഏറ്റവും ഉത്തമമായതും അവശേഷിക്കുന്നതും എന്ന് പറയുന്ന ആശയം. ഈ ഒരു വിചാരം, ഇതിന് വേണമെങ്കിൽ നമുക്കൊരു സുഹൃദ് വിരക്തി അതിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഒരു തോന്നൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. ഭൗതിക ജീവിതത്തെക്കുറിച്ച് ധാരാളം ഉപമകൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വദ്രിബുലഹും മതലൽ ഹയാത്തി ദുനിയാക്കമാ ഇൻ അൻസൽനാഹു മിനസ്സമാ ഫഖ്തലത ബിഹി നബാത്തുൽ അർദ് ഫഅസ്ബഹ ഹശീമൻ തദറൂഹു റിയാഹ് വകാന അല്ലാഹു അലാ കുല്ലി ശൈഇം മുഖത്തദിറ. അതായത്, ആകാശത്തു നിന്നൊരു മഴ പെയ്ത് സസ്യങ്ങൾ ഇടതൂർന്ന് വളർന്നുണ്ടാകുന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഖുർആൻ ഭൗതിക ജീവിതത്തെ ഉപമിക്കുന്നത്. എന്താണ് അത് ഉൾക്കൊള്ളുന്ന ഒരു പൊരുൾ? അതായത്, ഭൂമിയിൽ തഴച്ചു വളർന്ന് പ്രശോഭിച്ച് കായും കനികളുമായി നിൽക്കുന്ന ഒരു ചെടിയെ നോക്കി ധൈര്യമായി നമുക്ക് പറയാൻ പറ്റും, ഈ ചെടി ഇലകൾ ഉണങ്ങി, അതിൻ്റെ കാണ്ഡമുണങ്ങി, കാറ്റത്ത് പാറിപ്പോകുന്ന ഒരു സ്റ്റേജ് ഇതിന് വരാനുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. വിശാലമായ കൊട്ടാരങ്ങളിൽ സുഖലോലുപന്മാരായി നല്ല വാഹനങ്ങളും ഭാര്യമാരും സൗകര്യങ്ങളുമായി ജീവിക്കുന്ന ഒരാൾ, അങ്ങനെ എത്ര ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരിന്നെവിടെയാണ്? അപ്പോൾ തീർച്ചയായും ഭൗതികമായ ജീവിതത്തിൽ എന്തെല്ലാം മനുഷ്യൻ്റെ കയ്യിലുണ്ടോ അത് മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. അവൻ്റെ ജീവനടക്കം നഷ്ടപ്പെട്ടു പോകും. ഈ നഷ്ടപ്പെട്ടു പോകും ഫാസ്ബ ഹഷീമൻ തദ്രൂഹുരിയാ, കാറ്റ് പാറിച്ച് കളയുന്ന എന്തായിരിക്കും, വൈക്കോലുകളായി മാറും എന്ന് പറയുന്നത് വളരെ വലിയൊരു വസ്തുതയാണ്. അതുകൊണ്ട് ഇഹലോക ജീവിതത്തെ മനുഷ്യൻ കാണേണ്ടത് ഇതിലേക്ക് നഷ്ടപ്പെട്ടു പോവാനുള്ളതാണ്, ഇത് നശ്വരമാണ് എന്ന് ചിന്തിച്ചാൽ ഭൗതിക ജീവിതത്തിലെ ചെറിയ ചെറിയ പരിക്കുകളോ നഷ്ടങ്ങളോ നമ്മളെ മാനസികമായി തളർത്തില്ല. മരിക്കേണ്ടി വന്നാൽ മരിക്കാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താനും ഈ വിചാരം കൊണ്ട് മനുഷ്യന് പറ്റും. എന്നാൽ ഭൗതികതയെ ഉപേക്ഷിക്കണോ, അതിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടു നിൽക്കണോ? ആവശ്യമില്ല. കാരണം ഈ ഭൗതികതയെ നാം സ്നേഹിക്കുന്നത് ഇതിനെ പ്രയോജനപ്പെടുത്ത് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് പരലോകത്ത് നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുക. ഇപ്പോൾ സാധാരണഗതിയിൽ നെൽകൃഷി ചെയ്യുന്ന ആളുകൾ ഞാറ് നടും. ഞാറ് നട്ട് അത് നല്ല പച്ചപ്പിടിപ്പോടുകൂടെ വളർന്നു വരുമ്പോൾ, ഓ, എല്ലാം പണിയൊക്കെ കഴിഞ്ഞു, പൂർത്തിയായി, സംതൃപ്തമായി എന്നാണ് ഒരു കൃഷിക്കാരൻ വിചാരിക്കാറില്ല. ഇത് പറിച്ച് ഇനി വീണ്ടും പാടമുഴുത് അവിടെ കൃഷി ചെയ്തിട്ടേ എനിക്കെന്തിയുള്ളൂ, നെല്ലെന്ന വിളവ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഞാറിനെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് എനിക്ക് എന്ത് ചെയ്യണത്, പരലോകത്ത് ഇനി അതിന് നല്ലൊരു വിളവുകൾ എനിക്ക് കിട്ടുന്നത് എന്നതുപോലെ. നമ്മളടുത്ത് പണമുണ്ട്, ജീവിത സൗകര്യങ്ങളുണ്ട്. പക്ഷെ അതിനൊക്കെ നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തി നമ്മുടെ പരലോകത്തെ മെച്ചപ്പെടുത്താം? നമുക്ക് മക്കളുണ്ട്, അവരിലൂടെ എനിക്ക് പരലോകത്ത് എന്ത് ലഭിക്കും? എൻ്റെ കൃഷിയിലൂടെ പരലോകത്ത് നിൽക്കും. അപ്പോൾ ദുനിയാവിനെയും സ്നേഹിക്കേണ്ടത് നമ്മൾ. ദുനിയാവ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പഠിക്കുന്നൊരു കുട്ടി പഠനം പൂർത്തിയാക്കണം, ജോലി ചെയ്യുന്നവൻ നന്നായി ജോലി ചെയ്യണം, ബിസിനസ്സുകാരൻ തൻ്റെ ബിസിനസ്സിനെ മെച്ചപ്പെടുത്തി കൊണ്ടിരിക്കണം. എന്തിനാണ്? ഭൗതിക ജീവിതമെന്നത് പരലോകത്തേക്കുള്ള ഒരു കൃഷിയിടമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും വിട്ടുനിന്ന് ആരാധനകളിൽ മാത്രം ഒതുങ്ങിക്കൂടുക എന്നതിനേക്കാളും ഭൗതിക ജീവിതത്തെ പരലോകത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്ന കാര്യത്തിനാണ് നമ്മൾ കൂടുതൽ മുൻഗണന. കിട്ടുന്നതെല്ലാം പരലോകത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ എങ്ങനെ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്. ഭൗതികമായ ഒരു വിരക്തി നമ്മളിൽ സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള ആയത്തുകളും ഹദീസുകളും ധാരാളമായി വിശുദ്ധ ഖുർആനിലും വചനങ്ങളിലുമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ ചന്തയിലൂടെ നടന്നു പോകുന്ന സമയത്ത് തന്നെ സഹാബത്ത് കൂടെയുണ്ട്. അപ്പോൾ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, അവിടുത്തെ ആ ഒരു വേസ്റ്റിൻ്റെ കൂനകളിൽ ഒരു ആട്ടിൻ കുട്ടി, ചത്തൊരു ആട്ടിൻ്റെ കുട്ടി, അതിൻ്റെ ചെവിയാണെങ്കിൽ ഒന്ന് ചെറുതു അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പിടിച്ചു, എന്നിട്ടിങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കാണ് ഇത് വേണ്ടത്? ഒരു വെള്ളി നാണയത്തിന് ഞാനിത് തരാം എന്ന് പറയുമ്പോൾ സഹാബത്ത് എന്താണ് ഇപ്പോൾ ഈ ചോദിക്കുന്നത്? ഒരു പ്രയോജനവുമില്ലാത്ത ഇതിനെ ഒരു വെള്ളി നാണയം കൊടുത്തു വാങ്ങ് എന്ന ചിന്തിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ പറഞ്ഞു, നബിയെ ഞങ്ങൾക്കത് ആവശ്യമില്ല, ഞങ്ങൾക്കത് ആവശ്യമില്ല, ചത്തതാണ്, വൈകല്യമുള്ളതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതുപോലെയാണ് ഇഹലോക ജീവിതം, അള്ളാഹുവിൻ്റെ അടുക്കൽ ഇതിനേക്കാളും നിസ്സാരമാണ് പരലോകത്തെ അപേക്ഷിച്ച് ഇഹലോകം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രായോഗികമായി അവരെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ നമുക്ക് നമ്മുടെ നമസ്കാരത്തിനും ആരാധനകൾക്കും ജമാഅത്തിനൊക്കെ സമയം കാണാൻ പറ്റും. ഭൗതിക ജീവിതത്തെ പരമാവധി പ്രയോജനകരമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നബിവചനങ്ങളും ഭൗതിക ജീവിതത്തെക്കുറിച്ച് നമുക്കുണ്ടാക്കുന്ന കാഴ്ചപ്പാടിനെ ഉൾക്കാഴ്ചയോടുകൂടെ കണ്ട് ഈ ഭൗതിക ജീവിതത്തിൻ്റെ പ്രസരിപ്പുകളിൽ വഞ്ചിതരായി പരലോകം നഷ്ടപ്പെടുത്താതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു അതിനുള്ള അനുഗ്രഹം നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
0: ജസാകുമുല്ലാഹു ഖൈറ. നമ്മൾ കേട്ടത് പീസ് റേഡിയോ നേർരേഖ. ഇവിടെ വിളവ് ലഭിക്കുന്നില്ല എന്ന വിഷയവുമായിട്ടാണ് ഇന്നത്തെ നേർരേഖയിൽ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മോട് സംസാരിച്ചത്.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത ആൾക്ക് മാത്രമേ ലൈറ്റ്നസ് വരൂ. ചെയ്യാതിരിക്കുമ്പോഴല്ല ലൈറ്റ്നസ് വരിക. അപ്പോ അനിത്തിന്റെ തന്നെ ഞാനിങ്ങനെ ഓർക്കുകയാണ്, പൂർത്തിയാക്കാത്ത കർമ്മങ്ങളുടെ നിലവിളിയാണ് അസ്വസ്ഥത. അസ്വസ്ഥതയ്ക്ക് ഞാൻ കേട്ടിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഡെഫിനേഷനാണ്. ഒരു ഡയമെൻഷനിൽ അതിന് വായിച്ചാൽ മതി. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത് തീർത്തിട്ട് കുളിച്ചു വന്ന് നമ്മൾ ഇരിക്കുന്ന ഒരു ഇരിപ്പുണ്ട്. നമുക്ക് നമ്മളുടെ ഒരു സഹജമായ അവസ്ഥയായിട്ട് ഫീൽ ചെയ്യാ ഇരിപ്പിലാണ്. ഇരുന്നിട്ട് കിട്ടുന്നതല്ല അത്, ചെയ്തിട്ട് കിട്ടുന്നതാണ്. ചെയ്യേണ്ടതെല്ലാം കൃത്യമായി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് അവരവരെ തൊടാൻ പറ്റൂ. അതായത് ഒരു സ്ഥലത്ത് നീണ്ടു നിവർന്ന് ഇരുന്ന് അകത്തേക്ക് നോക്കിയാൽ അവരവരെ തൊടാൻ പറ്റില്ല. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് ഇത് മുതൽ ഇന്നിപ്പോ ഞാൻ രാത്രി കിടന്നുറങ്ങുന്നത് വരെ ഞാൻ പല സന്ദർഭങ്ങളിലൂടെ ജീവിച്ചു പോകേണ്ടതുണ്ട്. അപ്പൊ അതിലൂടെ ജീവിച്ചു പോകുമ്പോൾ എല്ലായിടത്തും എനിക്ക് പരമാവധി സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും എസ്തെറ്റിക് സെൻസോടെയും ധൃതിയില്ലാതെയും ഓരോ കാര്യങ്ങളെ അഡ്രസ് ചെയ്യാനും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോകാനും കഴിഞ്ഞു എന്ന് കരുതുക. നമ്മൾ എന്നിട്ട് വീട്ടിലെത്തിയിട്ട് കുളിച്ചൊരു ഇരിപ്പിരിക്കും, കണ്ണടയ്ക്കുമ്പോൾ ഉള്ളിലൊരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യും. അത് ചിന്തയെ ഒബ്സർവ് ചെയ്ത് വരേണ്ടതല്ല. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ട സമയത്ത് ചെയ്തു പോകുന്ന ആളുകൾക്ക് അതിനുശേഷം വന്ന് ഭവിക്കുന്ന അനുഭവമാണ് എംപ്റ്റിനെസ്.
3: എന്ത് തോന്നി?
4: നല്ല ഒരു, ശരിക്കും ചിന്തിക്കേണ്ടതാണ്, ഓരോ പോയിന്റ് എടുത്ത് ചിന്തിക്കണം എന്നാണ് ഞാൻ അതിന് മനസ്സിലാക്കുന്നത് അല്ലേ. നമ്മളൊരു ഒരു കാര്യം ചെയ്തു തീർത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സംതൃപ്തി അല്ലേ, നമ്മൾ ചെയ്തിട്ട് ഇരിക്കുന്നതിന്റെ സന്തോഷമല്ല, നമ്മൾ ചെയ്തു തീർത്തതിന്റെ സന്തോഷമാണ് ഫീൽ ചെയ്യുന്നത്.
3: ഇരിക്കുന്ന സംഗതി ഞാൻ അവിടെ പോയിന്റ് ഔട്ട് ചെയ്തൊരു കാര്യം വെച്ചാല്, നമ്മൾ ഇരിക്കുന്ന സോഫയോ ഇരിക്കുന്ന സ്ഥലമോ അല്ല, ഇരിക്കുന്ന സാഹചര്യം ഏതാണ്, നമ്മളെ മാനസികാവസ്ഥ ഏതാണ്. അപ്പൊ ആ മാനസികാവസ്ഥ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്നാണ് അവന്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നത്. അപ്പൊ അവൻ എന്ത് പ്രവർത്തിക്കണം എന്നുള്ള ഒരു പ്രോട്ടോകോൾ അവിടെ ശരിക്കുണ്ട്. അത് ഇപ്പൊ ഇവിടെ ഇതിലൂടെ പറഞ്ഞിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ നമ്മളുടെ ഒരു വിശ്വാസിയുടെ ലൈഫിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അയാൾ പ്രവർത്തിക്കേണ്ടത് എന്ത് എന്നുള്ളതിന് കൃത്യമായൊരു മാനുവൽ ഉണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരാള് സ്വാഭാവികമായിട്ടും അവന്റെ പ്രവർത്തനങ്ങളുടെ കുറെ പിന്നോട്ട് വെക്കൽ, ലേസിനെസ്, അവൻ ചെയ്തെടുക്കേണ്ട ഒരുപാട് അവന്റെ അലസതകൾ, ഇതൊക്കെ അവന്റെ ഇരുത്തത്തിനെയും നടത്തത്തെയും അത്രയധികം അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്.
4: അതെ, ഇത് ഏത് പ്രായ ആൾക്കാർക്കും സൂട്ടബിൾ ആണെന്നുള്ളതാണ്. അത് ചെറിയ കുട്ടികൾ മുതൽ യുവാക്കളിലേക്ക് വന്ന് വൃദ്ധരായ ആളുകളിലേക്ക് പ്രായമായ ആളുകളിലേക്ക് ഒക്കെ എത്തുമ്പോൾ അവനവനക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ഏജ് കാറ്റഗറിക്ക് അനുസരിച്ച് ചെയ്ത് തീർക്കേണ്ട കുറേ കാര്യങ്ങൾ, രാവിലെ എണീറ്റ് കിടക്കുന്നത് വരെയല്ല. അപ്പം ആ കാര്യത്തിനൊക്കെ നമുക്ക് നിങ്ങൾ പറഞ്ഞവർക്ക് ആ പ്രോട്ടോകോൾ വെച്ചിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണോ അത് ടൈമിൽ ചെയ്ത് തീർത്താൽ കിട്ടുന്നൊരു സന്തോഷം, അല്ലെങ്കിൽ എന്താ പറയുക, അത് അനുഭവിച്ചറിയണം അല്ലേ. ഒരു പറഞ്ഞാൽ ഫീൽ
3: കിട്ടില്ല. അതെ, ഈ പിന്നെ ഈ സക്സസും സാറ്റിസ്ഫാക്ഷനും തമ്മിൽ വ്യത്യാസത്തെ കുറിച്ച് പറയാറുണ്ട്. നമുക്കിപ്പോ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചീവ്മെന്റ്സുകളാണ് എന്തെങ്കിലുമൊക്കെ, അത് ശരിക്കും അതാണോ ലൈഫ്? ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അതാണല്ലോ സാറ്റിസ്ഫാക്ഷൻ. അത് ഇങ്ങനെ നിലനിന്ന് പോകുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തോടനുബന്ധിച്ച് കിട്ടുന്നതാണ് ആ സംതൃപ്തി. പല ആൾക്കാരും പല ജീവിതത്തിൽ സക്സസ് ആയി ഉണ്ടാവും, പക്ഷേ ആ സക്സസ് കൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു വിഷയത്തിലേക്കും, ഏതെങ്കിലും എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും അയാൾക്ക് മുമ്പിൽ, അയാൾ സാമ്പത്തികമായി നേടിയ ആളായിരിക്കാം, എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ വിജയിച്ച ആളായിരിക്കാം, അതൊന്നും ലൈഫിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്നതല്ലല്ലോ. ലൈഫിൽ എപ്പോഴും സമാധാനം ഉണ്ടാവണം. ആ സമാധാനം നമ്മുടെ പ്രവർത്തനത്തിന്റെ ശേഷം കിട്ടുന്നതാണ്. അപ്പൊ ആ പ്രവർത്തനത്തിൽ ഭൗതികമായ കാര്യങ്ങൾ പലതും നമ്മൾ ചെയ്തെടുക്കേണ്ട കടമകളുണ്ട്. അത് ദീനിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ജോലി പോലും നമുക്ക് ആത്മീയമായിട്ടുള്ളൊരു സുഖത്തിന്റെ കാര്യം കൂടിയാണ്, പ്രതിഫലം കിട്ടുന്നതാണ്. അപ്പൊ ആത്മീയ സുഖമാണ് ശരിക്കും ഒരാളുടെ യഥാർത്ഥത്തിലുള്ള സംതൃപ്തി, അത് അവസാനം വരെ കിട്ടുന്നത്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാന ഇബാദത്തുകൾ, ആരാധനകൾ. അപ്പൊ അതിലൊക്കെ വിളിച്ചു വരുന്ന ഒരാൾ എത്രമാത്രം അസ്വസ്ഥനായിരിക്കും.
4: അസ്വസ്ഥനായും തീർച്ചയായിട്ടും. കാരണം അയാളെ മനസ്സിൽ നന്നായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുക, അയാളെ സമയം വെറുതെ കളഞ്ഞിട്ടുണ്ടായിരിക്കുക. ഒരു ഉപകാരം ഈ ലോകത്തോ പരലോകത്തോ ഉപകാരപ്പെടാത്ത രീതിയിലായിരിക്കും ഒരു പക്ഷേ അയാൾ ആ സമയത്തെ ചെലവഴിച്ചേക്കുക. നേരെ മറിച്ച് അയാൾ ചെയ്തു തീർക്കേണ്ടതായ ടൈമിലി ചെയ്യേണ്ട ഇപ്പൊ ഇബാദത്തുകള് ദിക്റുകള് ചിലപ്പോ സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്താനുള്ള ജോലി കൂടി പോകാതെ സമയത്തെ ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരുണ്ടാവും, വേറെ രീതിയിൽ ഉപയോഗപ്പെടുത്തുക. അങ്ങനത്തെ ഒരു ശരിക്കും കുറച്ച് കഴിയുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവും. നേരെ മറിച്ച് അതിനെ നമുക്ക് നമ്മളെ സമയത്തെ വളരെ ഉപകാരമുള്ള കാര്യങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്തി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്തിന് ചെയ്ത് തീർത്ത് അപ്പോൾ കിട്ടും ഭയങ്കര സമാധാനം കിട്ടുന്നതിൻ്റെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് നമ്മളത് ആലോചിച്ച് പ്രവർത്തിക്കുന്നതന്നെ വേണം എന്നുള്ളതാണ്. നമ്മളെ സമയം ഒരിക്കലും നമ്മൾ മിസ്സാക്കി കളയരുത്.
3: അല്ല, ഇത് നമുക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതല്ല, നമ്മൾ നമ്മളെ കുറിച്ച്
4: ഇത്
3: കേൾക്കുമ്പോൾ ഞാൻ എന്നെ കുറിച്ച് ആലോചിച്ചു അല്ലേ, സാറ് സാറിനെ കുറിച്ച് ആലോചിച്ചു, അതുപോലെ ഓരോ ശ്രോതാക്കൾ അവനവനെ കുറിച്ച്, നമ്മൾ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, നമ്മളാ ഇരുത്തം ഒരു പണിയില്ലാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു മനുഷ്യനൊരു അത് മാനസികമല്ല ശരിക്ക്, അതിൽ അസ്വസ്ഥതയാണ്. സ്വസ്ഥത കിട്ടുന്നത് പ്രവർത്തനോന്മുഖമായൊരു ജീവിതമാണ്. ഫൈദാ ഫറഖത്ത് ഫൻസ് പോയില്ല അറബിക്ക് ഫറഖത്ത്, എത്ര മനോഹരമാണത്. അപ്പം നമ്മൾ ആ ഒരു കോണിലൂടെയാണ് ആ കാര്യങ്ങളിലൂടെ കാണാൻ പറ്റുന്നത്.
4: നമ്മളൊരു വിശ്വാസി എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് സമയം വെറുതെ കളയാനില്ല. മരണം വരെ നമ്മൾ പരലോകത്തിന് വേണ്ടി അധ്വാനിച്ച് പരമാവധി കൂലികൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർത്തും നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെ സമയത്തെ ചെയ്തു തീർക്കുക എന്നുള്ള വളരെ മനോഹരമായൊരു പോയിന്റ് അതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. വേറെയും ഒരുപാട് തലത്തിൽ നിന്നിട്ട് നമുക്കതിനെ ആലോചിച്ച് എടുക്കാവുന്നതാണ്.
0: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ. നരകത്തിലെ പാനീയം. ഖുർആൻ പാഠങ്ങളിൽ ഇബ്രാഹിം സലഫി പുലാമന്തോൾ സംസാരിക്കുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അവിശ്വാസികൾക്ക് വേണ്ടി, തെമ്മാടികൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വച്ചിട്ടുള്ള ഭീകരതയുടെ ലോകമാണ് നരകം എന്നുള്ളത്. ആ നരകത്തിൽ പ്രവേശിക്കുന്നവർ അവിടെ അനുഭവിക്കേണ്ടി വരുന്നത് കഠിനമായ അസഹനീയമായ ശിക്ഷകളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ശാരീരികമായും മാനസികമായും നരകക്കാർക്കുള്ള ശിക്ഷകൾ നരകത്തിൽ ഒരുക്കി വച്ചിട്ടുണ്ട്. അവിടെയുള്ള ഭക്ഷണം, അവിടെയുള്ള പാനീയം, അവിടെയുള്ള വസ്ത്രം, അതെല്ലാം ശിക്ഷയുടേതാണ്. നരകക്കാരുടെ ഒരു പാനീയമാണ് ഹമീം എന്നുള്ളത്. സൂറത്ത് മുഹമ്മദിൻ്റെ 15-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വസുഖൂമാ എൻ ഹമീമ, നരകക്കാർക്ക് ഹമീം എന്ന പാനീയം കുടിപ്പിക്കും, അവർക്ക് കുടിക്കാൻ നൽകും. ഫഖത്വ അംആഅഹും, എന്നാലത് കുടിക്കുമ്പോൾ അവരുടെ കുടൽമാലകൾ പൊട്ടിത്തെറിക്കുകയാണ്. അത്രയും ചൂടുള്ള പാനീയമാണ് എന്നർത്ഥം. ഇബ്നു ജരീർ റഹിമഹുള്ള ഇതിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നത്, വസുഖിയ ഹാഉലാ ഇല്ലദീന, ആ നരകത്തിലെ ആളുകൾ അവർക്ക് ഈ പാനീയം കുടിക്കാൻ നൽകും. ഹും ഖുലൂദുൻ ഫിന്നാർ, അവർ നരകത്തിൽ ശാശ്വതരാണ്. ഈ പാനീയത്തിൻ്റെ പ്രത്യേകത, മാ എൻ കദിൻതഹറുഹു, ചൂട് അതിൻ്റെ പാരമ്യതയിലെത്തിയ പാനീയമാണിത്. അതുകൊണ്ട് തന്നെ ഫഖത്ത് അദാലികൽ മാ ഉമിൻ ശിദ്ദത്തി ഹരിഹി അം ആഅഹും, ആ പാനീയത്തിൻ്റെ ചൂടിൻ്റെ കാഠിന്യം കാരണത്താൽ അവരുടെ കുടൽമാലകൾ ചിന്ന ഭിന്നമാകും, അത് പൊട്ടിത്തെറിക്കും എന്നാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഇത്രയും ചൂടുള്ള പാനീയമാണ് നരകത്തിലെ ഹമീം എന്ന പാനീയം. അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റൊരിടത്ത് ഈ പാനീയത്തെക്കുറിച്ച് പറഞ്ഞത്, ഇതവരുടെ തലയുടെ മുകളിലൂടെ ഒഴിക്കും എന്നാണ്. യുസബ്ബു മിൻ ഫൗഖി റുഊസിഹിം അൽ ഹമീം, ഹമീം എന്ന പാനീയം അവരുടെ തലയുടെ മുകളിലൂടെ ഒഴിക്കും. യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്, അതോടുകൂടി അവരുടെ വയറുകളിലുള്ളതും അവരുടെ തൊലികളും ഉരുകിയൊലിക്കും. സൂറത്തുൽ ഹജ്ജിലെ 19-20 ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഹമീമിനെക്കുറിച്ച് പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ നരകത്തിലെ മറ്റൊരു പാനീയമാണ് ഗസ്സാഖ് എന്ന പാനീയം. ഗസ്സാഖ് എന്താണ് ഗസ്സാഖിൻ്റെ പ്രത്യേകത? സംആനി റഹിമഹുള്ള പറയുകയാണ്, വഅമ്മൽ ഗസ്സാഖു, ഗസ്സാഖ് എന്ന നരകത്തിലെ പാനീയം, ഫഹുവൽ ഖയ്ഹു അല്ലദീ യസീലു മിൻ ജുലൂദിഹിം, നരകക്കാരുടെ തൊലികളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചെലമാണത്. എത്ര ദുർഗന്ധമുള്ള പാനീയമായിരിക്കും എന്നാലോചിച്ചു നോക്കൂ. മുറിയായിക്കഴിഞ്ഞാൽ മുറിയിൽ നിന്ന് ചെലം ഒലിച്ചു വരുമല്ലോ. നരകത്തിലെ ആളുകൾ അവർ വെന്തുരുകുമ്പോൾ അവരുടെ തൊലികളിൽ നിന്നൊലിച്ചിറങ്ങുന്ന ഈ ചെലം കോരിയെടുത്ത് കുടിക്കാൻ നൽകുന്ന ഒരവസ്ഥ എത്ര ഭീകരമാണ്. അള്ളാഹു പറഞ്ഞില്ലേ, ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ ഇല്ലാ ഹമീമൻ വഗസ്സാഖ. ഈ ഹമീമും ഗസ്സാഖുമാണ് നരകക്കാർക്ക് കുടിക്കാൻ നൽകുന്നത്. അതുപോലെ നരകത്തിലെ മറ്റൊരു പാനീയം സൂറത്തുൽ കഹഫിന്റെ 29-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, വഇയസ്തഗീസു, നരകക്കാർ വെള്ളത്തിനു വേണ്ടി സഹായം ചോദിക്കുമ്പോൾ, യുഗാസു ബിമാഇ, അവർക്ക് വെള്ളം നൽകി അവരെ സഹായിക്കും. ആ വെള്ളം കൽമുഹിൽ, ലോഹം ഉരുക്കിയതുപോലെയുള്ള പാനീയമായിരിക്കും. നമ്മളീ ലോഹം സ്വർണവും ചെമ്പുമൊക്കെ ഉരുക്കുമ്പോൾ അതിൽ നിന്ന് താഴോട്ട് വീഴുന്ന പാനീയമുണ്ടല്ലോ, എത്ര ചൂടുള്ളതായിരിക്കും, അതുപോലത്തെ പാനീയമായിരിക്കും. യശ്വിൽ വുജൂഹ്, അത് കുടിക്കുമ്പോഴേക്ക് അവരുടെ മുഖത്തെ തൊലിയെല്ലാം ഉരുകിയൊലിക്കും. എന്നാൽ അള്ളാഹു തന്നെ പറയുന്നു, ബിസ്സ ശറാബ്, എത്ര മോശമായ ഒരു പാനീയമാണത്, വളരെ മോശമായ പാനീയമാണ്. ആ വെള്ളം കുടിക്കുമ്പോഴേക്ക് മുഖത്തെ തൊലികൾ തന്നെ ഉരുകിയൊലിക്കുമെങ്കിൽ അത് വയറിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വയറിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പം അത്രയും ഭീകരമായ കഠിനമായ ശിക്ഷകളാണ് നരകത്തിലുള്ളത് എന്നർത്ഥം. അതുപോലെ നരകത്തിലെ മറ്റൊരു പാനീയം സൂറത്ത് ഇബ്രാഹീമിൻ്റെ 17-ാമത്തായത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. അവിടെ അള്ളാഹു പറയുന്നു, വയുസ്ഖാമിൻ മാഇൻ സദീദ്, സദീദ് എന്ന പാനീയം അവരെ കുടിപ്പിക്കും. യത്തജറഉഹു, അതിറക്കാൻ അവർ ശ്രമിക്കും. വലാ യകാദു യുസീഗുഹു, എന്നാൽ അതിറക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ആ രൂപത്തിലുള്ള പാനീയമാണ് സദീദ് എന്ന് പറഞ്ഞാൽ. ചില പണ്ഡിതന്മാരതിനെ വിശദീകരിച്ചു പറഞ്ഞത്, ഹുവൽ ഖയ്ഹു വദ്ദമു, സദീദ് എന്ന പാനീയം എന്താണ്? അത് നരകക്കാരുടെ ശരീരത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന രക്തവും ചെലവും കൂടിച്ചേർന്ന ഒരു പാനീയമാണ് എന്നാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നരകത്തിലെ പാനീയങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഹദീസിലൂടെ പറഞ്ഞ ഈ പാനീയങ്ങൾ എത്ര ഭീകരമാണ്. അതുകൊണ്ട് നരകത്തെ നമ്മൾ സൂക്ഷിക്കുക, നരകത്തിൽ നിന്നും രക്ഷ ലഭിക്കാനാവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുക. അള്ളാഹു ആ നരകത്തിൽ നിന്നും നമ്മേവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
6: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ, നരകത്തിലെ പാനീയം. സംസാരിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
7: أعوذ بالله من الشيطان الرجيم.

0: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്,
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദഅവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലയ്ക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും, അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിൽ ഇപ്പോൾ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നാം ഓരോരുത്തരും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ടൊരു പ്രാർത്ഥനയാണ് പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, കുടുംബത്തിന് മുഴുവനായിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള, നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു പ്രാർത്ഥന പ്രാർത്ഥനയാണ് റബ്ബന വജഅൽന മുസ്ലിമൈന ലക വമിൻ ദുർരിയ്യതിന ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിന മനാസികന വതുബ് അലൈന ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന വജഅൽന മുസ്ലിമൈന ലക വമിൻ ദുർരിയ്യതിന ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിന മനാസികന വതുബ് അലൈന ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഇരുവരെയും നിനക്ക് കീഴ്പ്പെടുന്നവരാക്കുകയും ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നിനക്ക് കീഴ്പ്പെടുന്ന ഒരു സമുദായത്തെ ഉണ്ടാക്കുകയും ഞങ്ങളുടെ ആരാധനാക്രമങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ. തീർച്ചയായും നീ അത്യധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. റബ്ബന വജഅൽന മുസ്ലിമൈന ലക വമിൻ ദുർരിയ്യതിന ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിന മനാസികന വതുബ് അലൈന ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന വജഅൽന ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا

0: مناسكنا وتب علينا إنك أنت التواب الرحيم إنك أنت التواب الرحيم إنك أنت التواب الرحيم ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم إنك أنت التواب الرحيم ഇതാണ് നമ്മുടെ പ്രാർത്ഥന, നമുക്ക് പഠിക്കാനുള്ള പ്രാർത്ഥന. പ്രാർത്ഥനയുടെ അർത്ഥം, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഇരുവരെയും നിനക്ക് കീഴ്പ്പെടുന്നവരാക്കുകയും ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നിനക്ക് കീഴ്പ്പെടുന്ന ഒരു സമുദായത്തെ ഉണ്ടാക്കുകയും ഞങ്ങളുടെ ആരാധനാക്രമങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ. തീർച്ചയായും നീ അത്യധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്നതാണ് പ്രാർത്ഥന, പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ഒന്നുകൂടെ ആവർത്തിക്കാം. റബ്ബന വജഅൽന മുസ്ലിമൈനി ലക, റബ്ബന വജഅൽന മുസ്ലിമൈനി ലക, വമിൻ ദുർരിയതിന ഉമ്മതൻ മുസ്ലിമതൻ ലക, വഅരിന മനാസികന വതുബ അലൈന ഇന്നക അത്തവ്വാബുർ റഹീം. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ക്ലാസ് എടുത്തത് അബ്ദുള്ള മുഹസിൻ കൊണ്ടു.
2: hello@peaceradio.com.
3: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ദൃശ്യം. യാത്രാ വിവരണവുമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഇബിനു അലി എടത്തനാട്ടുകര, കൂടെ വി ടി അബ്ദുസലാം. പറമ്പിക്കുളത്തേക്ക് കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു യാത്ര പോവാം. ഒരുപാട് പ്രദേശങ്ങൾ കാണാനും അനുഭവിക്കാനും ഇഷ്ടപ്പെട്ട ആളുകളാണ് എല്ലാവരും. യാത്രകൾ ഏത് സമയത്തും നമുക്ക് സാധിക്കണമെന്നില്ല, പക്ഷേ യാത്രാ വിവരണങ്ങൾ പീസ് റേഡിയോയിലൂടെ, ദൃശ്യം പ്രോഗ്രാമിലൂടെ അതാത് സന്ദർഭങ്ങളിൽ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പുള്ള ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ ദൃശ്യത്തിൽ നമ്മുടെ കൂടെ എഴുത്തുകാരനും യാത്രക്കാരനും ഒക്കെ ആയിട്ടുള്ള ഇബിനു അലിക്കാണ് കൂടെയുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
5: വലൈക്കും സ്സലാം വറഹ്മത്തുള്ള.
4: ഇബിനു അലിക്ക, മുമ്പ് നമ്മൾ രാജസ്ഥാനിലേക്കുള്ള ഒരു യാത്രയെക്കുറിച്ചുള്ള ദൃശ്യം അതായിരുന്നു നമ്മൾ മുമ്പ് ചെയ്ത് ലാസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു.
5: ജയ്സാൽമീർ യാത്ര,
4: ജയ്സാൽമീർ യാത്ര ശ്രോതാക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു യാത്രാ വിവരണമായിരുന്നു എന്നുള്ള പിന്നീട് അതിൻ്റെ വിവരമൊക്കെ കിട്ടിയുണ്ടായി. സന്തോഷം. ഇപ്പോൾ ഈ നമ്മൾ കേൾക്കാൻ പോകുന്ന ദൃശ്യം പ്രോഗ്രാമിലെ പറമ്പിക്കുളവുമായി ബന്ധപ്പെട്ടുള്ള ഒരു യാത്രയെക്കുറിച്ചാണ് അല്ലേ? സമുദ്രനിരപ്പിൽ നിന്നും 300 to 1438 വരെ ഉയരത്തിലുള്ള പർവ്വത നിരകളാൽ പാലക്കാട് ജില്ലയിൽ സമ്പന്നമായി കിടക്കുന്ന വന വിഭവങ്ങളിലും ഒരുപാട് നദികളും ഒക്കെയുള്ള വളരെ മനോഹരമായ ഒരു പ്രദേശം പറമ്പിക്കുളം. പലർക്കും കേട്ട് പരിചയമുള്ളതാണ് പറമ്പിക്കുളത്തിനെ. ശരിക്കും അറിഞ്ഞ് ആസ്വദിച്ച ഒരു യാത്രയുടെ വിവരണം, ആ വിവരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരുപാട് യാത്രകൾ നടത്തിയാണ്, പക്ഷേ പറമ്പിക്കുളം മറ്റ് യാത്രകളിൽ നിന്നും എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത്? ആ യാത്രയുടെ ഒരു ലക്ഷ്യം എന്തായിരുന്നു? അതിൻ്റെ തയ്യാറെടുപ്പുകൾ എന്തായിരുന്നു എന്ന് ഒന്ന് ചുരുക്കി പറയാം.
5: പറമ്പിക്കുളം യാത്ര എൻ്റെ രണ്ടാമത്തെ യാത്രയായിരുന്നു അങ്ങോട്ടുള്ള. ഒരു 30 കൊല്ലം മുമ്പ്, അതായത് ഇപ്പോഴത്തെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുട്ടിയെന്നൊക്കെ പറയാലോ അല്ലേ, താടിമുടിയൊക്കെ നിരച്ചിട്ടുള്ള കുട്ടിക്കാലത്തുനിന്ന് വേണമെങ്കിൽ പറയാം. ജോലിയൊന്നും ആവുന്നതിന് മുമ്പ് ഞാനൊരു കൂട്ടുകാരനും കൂടി പോയിട്ടുള്ളൊരു ഓർമ്മയുണ്ട്.
4: അന്ന്
5: പറമ്പിക്കുളത്തേക്ക് ബസ്സിലും പിന്നെ അങ്ങനെയൊക്കെ ആയിട്ടാണ് കുറച്ച് പ്രയാസപ്പെട്ടിട്ടൊക്കെയാണ് അന്ന് പോയത്. അത് അവിടെ അവിടുത്തെ ജോലിക്കാരുടെ ക്വാർട്ടേഴ്സിൽ ഒരു പരിചയം വെച്ചിട്ടാണ് അവിടെ താമസിച്ചത്. പറമ്പിക്കുളം എന്ന് ഓർമ്മ വരുമ്പോൾ ആനകളെയാണ് ഓർമ്മ വരാറ്. ഒരുപാട് ആനകൾ. ആന നമുക്ക് കാണുമ്പോൾ വളരെ കൗതുകവും താല്പര്യമൊക്കെയുള്ളൊരു ജീവിയാണല്ലോ, ഒപ്പം പേടിയുണ്ട്. ഒരുപാട് ആനകളുടെ ഒരു ഓർമ്മകളുടെ കൂമ്പാരമാണ് പറമ്പിക്കുളം എന്ന് പറഞ്ഞാൽ. പിന്നെ അതേപോലെ ഒരു വലിയ ഡാം, പക്ഷേ ആൾപ്പാർപ്പില്ലാത്ത എന്ന് വേണമെങ്കിൽ പറയാം, മനുഷ്യരെ കാണാൻ അപൂർവമായി മാത്രം കാണുന്ന, ഇടക്ക് അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരെ കാണുന്ന അങ്ങനെ ഒന്നാണ് പഴയൊരു ഓർമ്മ. അപ്പോൾ ഇടക്കിടക്ക് പറമ്പിക്കുളം പോകണം പോകണം എന്നിങ്ങനെ ഒരു ആഗ്രഹം വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നിരുന്നു. കുട്ടികളോടൊക്കെ അത് ഷെയർ ചെയ്യുമ്പോൾ അവർക്കും താല്പര്യമായിരുന്നു, അങ്ങനെ ഒത്തുവന്നു.
4: സാധാരണ പിന്നെ ഫാമിലി അല്ലാത്ത യാത്രകളെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു യാത്രയെക്കുറിച്ചുള്ള വിവരണം ഏതിയ സമയത്ത് അത് പ്രത്യേകം നോട്ട് ചെയ്യുന്നു. ഇതൊരു ഫാമിലിയുടെ കൂടെ ആയതുകൊണ്ട് ഇതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? കുട്ടികൾ എല്ലാവരും ഒരുമിച്ച് തയ്യാറായി പോകണമെന്നുള്ളത്.
5: അതെ, ഞാനും വൈഫും രണ്ട് ആൺമക്കളും കൂടിയിട്ടുള്ള യാത്രയായിരുന്നു. പിന്നെ അന്ന് ബസ്സിനൊക്കെ കയറി ആയിട്ടായിരുന്നു യാത്ര. അപ്പോൾ സ്വന്തം കാറിലായിരുന്നു, മക്കൾ ഡ്രൈവ് ചെയ്യും, നമുക്കൊരു ഡയറക്ഷനൊക്കെ ആയിട്ട് ഇങ്ങനെ കാർന്നവരായിട്ട് പിന്നിലിരുന്നാൽ മതി, ബാക്കിയൊക്കെ അവർ ചെയ്തോളും. അങ്ങനെയായിരുന്നു യാത്ര.
4: അതിൽ പഴയ യാത്രയും പണ്ട് ചെറുപ്പത്തിൽ പോയ ബാല്യത്തിലെ ആ ഒരു ഓർമ്മയും പിന്നീട് ഈ ഒരു സമയത്തും തമ്മിൽ സ്ഥലം മാറി, കാലം മാറി, സാഹചര്യങ്ങൾ മാറി, പറമ്പിക്കുളത്തെ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കത് പറയാം. പക്ഷെ അതിൻ്റെ മുമ്പ് ഇതൊരു പാക്കേജായിരുന്നു, അതോ എങ്ങനെയായിരുന്നു യാത്രയുടെ ഒരു പദ്ധതി, എങ്ങനെയായിരുന്നു, ഏത് രൂപത്തിലായിരുന്നു പോയതെന്നൊന്ന് പറയാം.
5: പണ്ടത്തേത് എനിക്ക് തോന്നുന്നത് ചെക്ക് പോസ്റ്റിൽ വണ്ടിയുടെ എന്തോ ഒരു പെർമിഷൻ ഉള്ള ഒരു സാമ്പത്തിക ചിലവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ വണ്ടിയല്ല, ടാക്സി പോലെയൊക്കെയുള്ള വണ്ടികളായിരിക്കും, നമുക്കൊന്നും ആലോചിക്കേണ്ടിരുന്നില്ല. പക്ഷേ ഇപ്പോഴ് എല്ലാം ആധുനിക കാലഘട്ടങ്ങളിൽ യാത്രയും എല്ലാം പ്ലാൻഡ് ആണല്ലോ, പ്രീ പ്ലാൻഡ് യാത്രകൾ, പ്രത്യേകിച്ചും ഫാമിലി ആകുമ്പോഴും.
4: അതെ അതെ.
5: പറമ്പിക്കുളം ഡോട്ട് ഒ ആർ ജി സൈറ്റിൽ കയറിയാൽ പറമ്പിക്കുളത്തിനെ കുറിച്ചിട്ടുള്ള വിശദ വിവരങ്ങൾ ലഭിക്കും. അതിൽ പലതരത്തിലുള്ള സ്റ്റേകളെ കുറിച്ച് വിവരം ലഭിക്കും, അതിൻ്റെ റേറ്റ് അറിയിക്കാം. ആ ഡേറ്റ് ഒഴിവാണെങ്കിൽ ഡേറ്റ് ഒഴിവുള്ള ഡേറ്റുകൾ നമുക്ക് ബുക്ക് ചെയ്യാം. എന്തൊക്കെയാണ് പാക്കേജിൽ വരുന്നത് നോക്കാം. അങ്ങനെയാണ് നമ്മൾ സൈറ്റിൽ കയറിയിട്ട് രണ്ട് കോട്ടേജ് ബുക്ക് ചെയ്യാണ് ചെയ്തത്.
4: അത് ശരി. അപ്പോൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത്, അല്ലാതെ നേരിട്ട് ഒരാൾക്ക് പോയിട്ട് കണ്ടുവരാൻ പറ്റുന്നൊരു,
5: അവിടെ നേരിട്ട് പോകാം. സ്റ്റേ അവൈലബിൾ ആണെങ്കിലേ കിട്ടാൻ സാധ്യതയുള്ളൂ. പക്ഷെ മിക്കവാറൊക്കെ കാരണം കുറേ മല കയറി യാത്ര ചെയ്ത് അവിടെ ചെന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു മടങ്ങിപ്പോരുള്ളൊരു പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് പോവാണ്.
4: അങ്ങോട്ട് ഏതായിരുന്നാലും സ്വന്തം വണ്ടിയിൽ പോയി അല്ലേ?
5: അതായത് നാട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ പുറപ്പെട്ടു. ഫാമിലിയൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ, ലേഡീസൊക്കെ, ലേഡിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് ഒരുങ്ങി പുറപ്പെടാനൊക്കെ കുറച്ചൊരു പ്രയാസം ഉണ്ടാകും. നമ്മളെ പോലെ പെട്ടെന്നൊരു ബാഗും തൂക്കിയിട്ട് പോലും നടക്കില്ല. അപ്പോൾ പിന്നെ അവരെ ആശ്വസിപ്പിക്കാൻ മിക്കവാറ് ഞാൻ പറയില്ല ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്നാണ്. അപ്പോൾ വീട്ടുകാർക്ക് സന്തോഷമാകും. അടുക്കളയിലുള്ള യുദ്ധം, രാവിലത്തെ യുദ്ധം ഒഴിവാക്കാമല്ലോ. പിന്നെ മണ്ണാർക്കാട് ബസ് എടുത്തുന്ന ഒരു കെട്ടി ഡിസൈഡ് ഒരു ഹോട്ടലുണ്ട്, അവിടെ പോയി ഇഡ്ഡലിയൊക്കെ കഴിച്ച് അങ്ങനെ പാലക്കാട് കയറി, പാലക്കാട് നിന്ന് മീനാക്ഷിപുരം അതിർത്തി വഴി അങ്ങനെ പോയി പൊള്ളാച്ചിയിലെത്തി. ആദ്യ പൊള്ളാച്ചി എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട്. പൊള്ളാച്ചിയിൽ നിന്ന് ക്രോസ് ചെയ്തിട്ട് പൊള്ളാച്ചി തമിഴ്നാടാണ്.
4: ശരിക്ക് പറമ്പിക്കുളം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയുടെ ഭാഗമാണ്.
5: അതെ.
4: പിന്നെ നമ്മൾ യാത്ര പോകുമ്പോൾ തമിഴ്നാട് പൊള്ളാച്ചി വഴി എന്ന് പറയുമ്പോൾ ആ റൂട്ട് എങ്ങനെയാണ്, ആ റൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണ്?
5: റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങോട്ടുള്ള വഴി എനിക്ക് തോന്നുന്നത് തമിഴ്നാട് ക്രോസ് ചെയ്യാതെ നമുക്ക്
4: പറ്റില്ല.
5: അപ്പോൾ പൊള്ളാച്ചിയിൽ തമിഴ്നാടിൻ്റെ ഒരു പേസ് കയറി വീണ്ടും, പിന്നെ നമ്മുടെ ആനമല ചെക്ക് പോസ്റ്റുകളുണ്ട്, അവിടെ കയറിയിട്ട് വീണ്ടും കാടിലൂടെ വളഞ്ഞു പൊളഞ്ഞ് അങ്ങനെയാണ് യാത്ര.
4: ഓക്കെ. ആ റൂട്ടിന് എന്തെങ്കിലും ഒരു കാഴ്ചകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു? ആ പോകുന്നു പാലക്കാട് വഴി പോകുമ്പോൾ ടൗൺ കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ മലയോരങ്ങൾ മല കയറിപ്പോണല്ലോ, ആനമലയുടെ ഒരു ഭാഗത്താണ് ഇത് തോന്നുന്നത് അല്ലേ, പറമ്പിക്കുളം കിടക്കുന്നത്. ആ റൂട്ടിൻ്റെ സവിശേഷത എങ്ങനെയാണ്?
5: പാലക്കാട് ചിറ്റൂര് അതേപോലെ മീനാക്ഷിപുര ഭാഗത്തെ ഒരു പ്രത്യേക എപ്പോഴും പിന്നെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണത്. കൊല്ലംകോടൊക്കെ
4: കേട്ടിട്ടുണ്ട്,
5: അതിൻ്റെ വേറൊരു ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മുടെ കേരളത്തിലൊരു ഫീലല്ല, അങ്ങോട്ട് ചെല്ലുമ്പോഴൊരു കുറച്ചും കൂടിയും ആൾ തിരക്കൊക്കെ കുറഞ്ഞ് ഒരു സമാധാനമായി. അതായത് വീടുകളിലേക്ക് വേലി കെട്ടി പണ്ടത്തെ ഇല്ലി എന്താണെന്ന് പറയാ, മുള
4: കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വേലിയുടെ വാതിൽ തുറന്നിട്ട് ഇങ്ങനെ,
5: അതേപോലെ മുളയിൽ നിന്ന് വെട്ടിയിട്ടുള്ള ഇല്ലിക്കോലും ഉണ്ട്, ചെയ്ത്
4: അതെങ്ങനെ കൊണ്ടുണ്ടാക്കിയ

0: മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു തുരങ്കത്തിനിടയിൽ ഒരു തുരങ്കത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴുള്ളൊരു വൈബ് ഉണ്ടല്ലോ. അപ്പോൾ വൈബ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവും, രസമാണത്. വാൽപ്പാറയ്ക്ക് പോകുമ്പോഴും ആ റൂട്ടിലാണ് പോകാറുള്ളത്. അതേപോലെ നമ്മൾ നെല്ലിയാമ്പതി പോകുമ്പോഴും കുറച്ച് അങ്ങനത്തെ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ഈ പറമ്പിക്കുളത്തേക്കും ആ ഒരു ദൃശ്യമുണ്ട്. അപ്പോൾ ആ ഒരു നമുക്ക് മറ്റ് യാത്രകളിലെ ഒരു തുടക്കത്തിലുള്ള എനർജി ശരിക്കും അത് കിട്ടും. അതായത് പുളിമരങ്ങളും പുളിക്കൊമ്പുകളും അതിർതീർത്ത ഒരു റോഡിലൂടെ നമ്മുടെ സ്വന്തം വാഹനത്തിൽ പതുക്കെ പതുക്കെ അങ്ങനെ പോകുന്നു. പിന്നെ ഞങ്ങളുടെയൊക്കെ ഒരു എൻ്റെയൊക്കെ ഒരു പ്രത്യേക ശീലം അതിൻ്റെ വഴിയോരത്ത് കാണുന്ന തട്ടുകടകളുണ്ടല്ലോ, അത് കാണുമ്പോൾ ഒരു ചായ കുടിക്കണം എന്ന് ഓട്ടോമാറ്റിക്കലി തോന്നുന്നു. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ രസകരമായ യാത്രയാണ്.
1: ഏകദേശം പിന്നെ ഇവിടെ നിന്ന് അവിടെ എത്താൻ ഏകദേശം നമ്മളിപ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്ന് അങ്ങോട്ട് എത്താൻ ഏകദേശം സമയം എടുക്കും?
0: ഒരു 2-3 മണിക്കൂർ.
1: 3 മണിക്കൂർ എടുക്കും.
0: പതുക്കെയാണ് പോയത്. ഇടയ്ക്ക് ചായയൊക്കെ കുടിച്ചു. പിന്നെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ. വണ്ടിയുടെ രേഖകൾ അതേപോലെ കാര്യങ്ങളൊക്കെ അവിടെ വിശദീകരിക്കണം, അത് രജിസ്റ്റർ ചെയ്യണം. തോന്നുന്നു ചെറിയൊരു ഫീസ് ഉണ്ട്, ഒരു 20-30 റുപ്പീസ് വണ്ടിക്ക് ഒരു ഫീസൊക്കെ ഉണ്ട്. അത് അടച്ചിട്ട് അതൊരു സ്ലിപ്പൊക്കെ തരും. അങ്ങനെയാണ് പോകുന്നത്.
1: പിന്നെ അതുപോലെ അവിടെ എത്തിയിട്ട് പറമ്പിക്കുളത്ത് എത്തിയതിന് ശേഷം ആദ്യത്തെ ഒരു ഫസ്റ്റ് എന്താണ് അവിടെ നമ്മൾ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, പറമ്പിക്കുളത്ത് ലാൻഡ് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫസ്റ്റ് ഒരു എയിം എന്താണ്? അവിടുത്തെ സഫാരിയാണോ എന്താണ് നമ്മൾ ഫസ്റ്റ്?
0: നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെയും വനത്തിലൂടെ തന്നെ യാത്ര ചെയ്യണം. കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു 10 കിലോമീറ്ററിൽ കൂടുതൽ, ഏതാണ്ട് 10 കിലോമീറ്റർ വീണ്ടും യാത്ര ചെയ്യണം.
1: ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഏത് വണ്ടിയിലാണ്?
0: നമ്മളെ വണ്ടി തന്നെ പോവാം. അത് പറമ്പിക്കുളം എത്തുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്.
1: ഓക്കെ.
0: ആനമല ചെക്ക് പോസ്റ്റിൽ എൻട്രി ചെയ്തിട്ട് പിന്നെ അങ്ങനെ പോവും. അത് ഒരു വളരെ തിക്കായിട്ടുള്ളൊരു കാടല്ല, എന്നാൽ കാടും മരം വലിയ മരങ്ങളും ഒക്കെ ഉണ്ട്. അതങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് ഒരു ചുരം പോലെ തന്നെയാണ്. അത് കയറിക്കഴിഞ്ഞാൽ ഒരു ടോപ്പ് സ്ലിപ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം, അങ്ങനെയാണ് എൻ്റെ പേര് ഓർമ്മ വരുന്നത്. അതൊരു ലാൻഡിങ് പോലെ ഒരു സ്ഥലമാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റെ കുറച്ച് ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ചായ കുടിക്കാനും ഒന്ന് റെസ്റ്റ് എടുക്കാനും കുറച്ച്, പിന്നെ അവരുടെ ചെറിയ എക്സിബിഷൻ പോലെയൊക്കെയുള്ള ചില സാധനങ്ങളൊക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണാം. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പോകുന്നു. പിന്നെ അവിടെ എത്തുമ്പോൾ തന്നെ നല്ല രസമാണ്. ഈ പിന്നെ മരം കൊണ്ട് മരത്തിൻ്റെയൊക്കെ ഷേപ്പിൽ അവരൊരു ഒരു ഗുഹയിലേക്ക് പ്രവേശിക്കുന്ന പോലെ കവാടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി സ്റ്റാഫൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കാണാനാണോ ബുക്കിംഗ് ആണോ എന്നൊക്കെ ചോദിക്കും, എന്നിട്ട് അവർ ഡയറക്റ്റ് ചെയ്യും.
1: അങ്ങനെ ചോദിക്കാൻ കാണാനാണോ ബുക്കിങ്ങിനാണോ
0: എന്ന് വെച്ചാൽ, പിന്നെ അതിലൂടെ കടന്നു പോയാൽ വേറൊരു അകത്തുള്ള വേറൊരു ഊര് പോലെ ഒരു സ്ഥലമുണ്ട്. അവിടെ സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് എൻട്രി ആണോ എന്ന് ആണ് അവർ ചോദിക്കുന്നത്. പിന്നെ വിസിറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്തൊക്കെയാണെന്നുള്ളത് എന്നിട്ടൊക്കെ ഒന്ന് അവരൊന്ന് നോക്കിയിട്ടേ വണ്ടി അകത്തേക്ക് കയറ്റുള്ളൂ. പിന്നെ ഏതാ കുറച്ച് മീറ്ററുകൾ പോയി കഴിഞ്ഞാൽ അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ആയി. ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ID കാർഡുകളൊക്കെ അവർ ചോദിക്കുന്നു, ബുക്ക് ചെയ്ത ഡീറ്റെയിൽസ് ചോദിക്കുന്നു. പിന്നെ മൊബൈൽ റേഞ്ച് കുറവായിരിക്കും, കുറവാണ്.
1: പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട.
0: ചിന്തിക്കണ്ട. പക്ഷെ അവർ നമുക്ക് വൈഫൈ തരും. വൈഫൈക്ക് ഒരു 20 റുപ്പീസോ അങ്ങനെ ചെറിയ അതിൽ
1: പേയ്മെൻ്റ്
0: ഉണ്ട്. ഒരു റൂമിൽ ഒരാൾക്കും രണ്ടാൾക്കും അങ്ങനെ ഒരു നാച്ചുറലി ഉണ്ട്. പിന്നെ അതിൽ കൂടുതലുള്ളത് രണ്ട് റൂമിൽ രണ്ട് പേർക്കാണ് തോന്നുന്നു.
1: സാധാരണ അങ്ങനെ വേറെ എവിടെ അങ്ങനെ ഉണ്ടാവാറുണ്ടോ?
0: പൊതുവേ കാണാറില്ല. എനിക്ക് തോന്നുന്നത് ഒരു റൂമിലേക്ക് ഒരാൾക്കാണ് അവർ ഫ്രീ തോന്നുന്നുണ്ട്. എന്തായാലും കാശ് കൊടുത്തിട്ട് പിന്നെ ഒന്നോ രണ്ടോ വൈഫൈയുടെ 20 രൂപയേ ഉള്ളൂ. പക്ഷെ അതില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു
1: ശരി.
0: അത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ള റൂമിലേക്ക് പോകാം. അവർ കാണിച്ചു തരും നമ്മുടെ ബാഗ് വെച്ചൊക്കെ എടുത്തിട്ട്. അവിടെ ഈ ആ സ്ഥലം തന്നെ ഒരു നല്ല രസമാണ്. കുറേ മരങ്ങൾ, മരങ്ങൾക്കിടയിൽ പാർക്കിങ്, മരങ്ങൾക്കിടയിൽ സ്ഥലം ഉണ്ടാക്കിയതാണ്. അതിനിടയിൽ പിന്നെ എന്താ വെച്ചാൽ ഒരു കാട്ടിനുള്ളിൽ തന്നെ സ്റ്റേ തന്നെയാണ് ശരിക്കും. പിന്നെ ഈ കാട്ടിൻ്റെ ഇടയിൽ കൂടി പിന്നെ ഒരു കുറച്ച് ടൈലൊക്കെ ഇട്ടിട്ട് എടുത്ത് ടൈലൊക്കെ ഇട്ടിട്ട് അങ്ങനെ പാത ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ തന്നെയാണ് അവിടെ ഓഫീസും കാണാൻ നല്ല ഭംഗിയാണ്. ഈ മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ വെച്ച് ഒരു ശരിക്കൊരു പ്രകൃതിയോട് ഇണങ്ങുന്ന ഒരു തരത്തിലുള്ള ഓഫീസ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
1: നിങ്ങൾ അവിടെ എത്തുമ്പോൾ ഏകദേശം എത്ര സമയമായിട്ടുണ്ടാവും?
0: ഞങ്ങൾ രാവിലെ പുറപ്പെട്ട് ചായയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പുറത്തുനിന്ന് കഴിച്ച് പിന്നെ ടൗണൊക്കെ ഒന്ന് വേണ്ടി വീണ്ടും ചായ കുടിച്ച് അങ്ങനെ കറങ്ങിത്തിരി ഞങ്ങൾ ഏതാണ്ട് ഉച്ചയായി അവിടെ എത്തിയപ്പോൾ.
1: ഉച്ചയാകുമ്പോൾ എത്തി.

0: അപ്പോൾ ഏതാണ്ട് ശരിക്കും അത്യാവശ്യം നല്ല ചൂടാണ്. പിന്നെ നമ്മൾ താമസിക്കുന്ന ഈ പിന്നെ സ്റ്റേയുടെ റൂമുകളിലേക്ക് മുകളിൽ മരങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ, ഉയരത്തിൽ മരങ്ങളുണ്ട്. അതിന് മുകളിൽ കൂടി അങ്ങനെ കുരങ്ങന്മാർ വളരെ ലാഘവത്തോടു കൂടി അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കണം. ഒരു കാട്ടിലെത്തിയ ഫീൽ നമുക്ക് ശരിക്കും വരും.
1: അവിടെ പിന്നെ താമസിക്കുന്നത് പറഞ്ഞാൽ ഇങ്ങനെ സഞ്ചാരികൾക്കായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ടോ താമസിക്കാൻ യോഗ്യമായിട്ടുള്ള, കുറേ ഹട്ടുകളോ എങ്ങനെയാണ് അവിടെ താമസം എങ്ങനെയാണ്?
0: ഇവിടെ സ്റ്റേ ഒരു നാലഞ്ച് തരം സ്റ്റേ ഉണ്ട്. അതിൽ ഫെൻഡഡ് നിഷെ, ഹണി കോംബ്, പെരുവരി ഐലൻഡ് നെസ്റ്റ്, ടിമ്പർ നോക്ക്, എനിക്ക് പറഞ്ഞിട്ടുള്ള കുറേ ഗ്രേഡുകളുള്ള കുറേ സംഗതികളുണ്ട്.
1: ശരി.
0: ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഒരു റൂമിന് എന്ന് വെച്ചാൽ രണ്ട് പേർക്കുള്ള സ്റ്റേക്ക് ഒരു 5,900 തൊട്ട് ഒരു 10,900 വരെയൊക്കെയുള്ള റേറ്റാണ് ഉള്ളത്.
1: മിനിമം ലെവലാണ്,
0: മിനിമം 5,900 തൊട്ടിട്ടുള്ള
1: റേറ്റുകൾ
0: വരുന്നുണ്ട്. അപ്പോൾ അതിൽ രണ്ട് പേർക്കുള്ളത്, അതിൽ നമുക്ക് സ്റ്റേ ഉണ്ട്, പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം, രാത്രി ഭക്ഷണം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഒരു ട്രക്കിങ്,
1: അതിൻ്റെ കൂടെ തന്നെ
0: അതിൻ്റെ കൂടെ പാക്കേജിൻ്റെ ഭാഗമാണ്.
1: ഓ,
0: അതേപോലെ അവരുടെ വണ്ടിയിൽ നമ്മളൊന്ന് കാട് കാണിക്കാൻ കൊണ്ടുപോകും. പിന്നെ ഒരു ബാംബൂ റാഫ്റ്റിംഗ്, ഒരു രസകരമായ ഒരു ഐറ്റം, അതൊക്കെ ചേർന്നിട്ടുള്ള പാക്കേജാണ്.
1: ഓക്കെ ഓക്കെ.
0: നമുക്കൊരു നഷ്ടം എന്ന് പറയാൻ പറ്റില്ല,
1: പറ്റില്ല. അപ്പം അതിൽ പിന്നെ അവിടുത്തെ ഗൈഡ്, പിന്നെ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം യാത്രയുടെ മറ്റേ വീടുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു, അതുപോലെ ഗൈഡ് എങ്ങനെ ശരിക്കും നമുക്ക് അത് എന്താണ്, ആ ഒരു ലൊക്കേഷനെ കുറിച്ചുള്ള നല്ലൊരു വിവരണങ്ങളൊക്കെ കിട്ടുന്നതാണോ?
0: കുറേ ഞങ്ങൾ ഒരു ടെൻറ്റിലാണ് താമസിച്ചത്. ടെൻറ്റ് എന്ന് പറയുമ്പോൾ തറ കല്ലും മണ്ണും കൊണ്ടൊക്കെ കെട്ടിയതായിരിക്കണം, ആ ഒരു സ്ട്രോങ് ആണ്. പിന്നെ അതിലേക്ക് ഇരുമ്പിൻ്റെ ചെറിയൊരു കോണിയൊക്കെ, സ്റ്റെപ്പൊക്കെ കോണി അങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇരുമ്പിൻ്റെ വലിയ കാലുകൾ, ഇപ്പോൾ നമ്മൾ പുതിയ മോഡേൺ ടൈപ്പ് ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇരുമ്പിൻ്റെ തൂണും കാലുകളൊക്കെ വെച്ച്, അത് അതുകൊണ്ടുള്ള ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിൽ മൊത്തം ടെൻറ്റ് തന്നെയാണ് അത് ശരിക്കും. അപ്പോൾ ഞങ്ങളുടെ ടെൻറ്റിൽ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നമ്മൾ സാധാരണ ടെൻറ്റ് പറയുമ്പോൾ നമ്മളെ മനസ്സിലുള്ള സങ്കല്പം ചെറുത് ചെറുത് ഇങ്ങനെ ഇടുങ്ങിയതെന്നല്ലേ, പക്ഷെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നടുക്കൊരു കട്ടിലും പിന്നെ സൈഡിൽ മേശയും കസേരകളും, കുറേ നീളത്തിൽ നല്ലൊരു പിന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫാന് സംഗതികളുണ്ട്. പിന്നെ ടെൻറ്റാണെങ്കിൽ പോലും നമുക്ക് വിൻഡോ എപ്പോഴും വിൻഡോസ് ഉണ്ട്, എന്ന് വെച്ചാൽ ഇത് പിന്നെ ടാർപ്പായ ചുരുത്തി കെട്ടിയാൽ നമുക്കത് പിന്നെ ഇത് പോലെ കിട്ടും.
1: അപ്പോൾ
0: ഞങ്ങൾ ചെന്ന സമയം ഉച്ചയുടെ തൊട്ട് മുമ്പാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടായിരുന്നു അവിടെ. അപ്പോൾ ഇത് തുറന്നിടാൻ പറഞ്ഞു, തുറന്നിട്ടാൽ നല്ല കാറ്റ് പുറത്തുനിന്ന് വരും. പക്ഷെ അവർ കാര്യം പറഞ്ഞിരുന്നു, പുറത്തേക്ക് പോകുമ്പോൾ അത് അടച്ചിടണം, അല്ലെങ്കിൽ കുരങ്ങന്മാരകത്ത്
1: കയറും,
0: അത് പ്രത്യേകം പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഈ പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സൊക്കെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് അലോട്ട് ചെയ്ത സ്ഥലത്തേക്ക് അവർ തന്നെ നമ്മളെ കൊണ്ടുപോകും. അവർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ ജസ്റ്റ് നമ്മൾക്കൊരു ബ്രീഫിങ് തരും, നിങ്ങൾ ഫുഡ് ഇത്ര സമയത്ത് റെഡിയാവും, അത് വന്നിട്ട് കഴിക്കാം. അത് കഴിഞ്ഞാൽ ഒന്ന് റെസ്റ്റ് എടുത്താൽ അപ്പോഴേക്കും നമ്മൾ പോകാനുള്ള വണ്ടി വരും, ഞങ്ങൾ അറിയിക്കും, അങ്ങനെ പറയും.
1: ആ വൈകുന്നേരമാണ് അവിടെ എത്തി, ഏകദേശം വൈകുന്നേരം ആകുമ്പോഴാണ് നെക്സ്റ്റ് ട്രക്കിങ്ങിനായിട്ട് യാത്രയ്ക്ക്
0: വേണ്ടിയിട്ടുള്ളതാണല്ലേ.
1: ഓ, അപ്പോൾ അത് വേറെ തന്നെ ഒരു വൈബായിരിക്കും. അപ്പോൾ അതിൻ്റെ മുന്നേ അവിടെ താമസം ബാക്കി കാര്യങ്ങളൊക്കെ നിന്ന് പിന്നെ ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു ഭാഗം അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാൻ തോന്നുന്നുണ്ട്. നമ്മുടെ ഏകദേശം സമയമായിട്ടുണ്ട്,
0: തുടങ്ങിയിട്ടേ ഉള്ളൂ.
1: അപ്പോൾ പറമ്പിക്കുളം പോവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സർക്കാർ സൈറ്റ്, എൻ്റെ ഇത് സർക്കാരിൻ്റെ
0: അതെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്
1: www.parambikulam.org
0: സൈറ്റിൽ കയറി കഴിഞ്ഞാൽ സ്റ്റേ വിവരങ്ങൾ കിട്ടും, പാക്കേജിൻ്റെ ഭാഗങ്ങൾ കിട്ടും, റേറ്റ് കിട്ടും, ഡേറ്റ് അവൈലബിൾ ആണോ എന്ന് നോക്കാം, നമുക്ക് ബുക്ക് ചെയ്യാം. ഒരു കുഴപ്പമില്ല, നേരെ പോവാം.
1: അപ്പോൾ കാഴ്ചകൾ ഇനി കിടക്കുന്നേ ഉള്ളൂ, കാഴ്ചകളുടെ പുതിയ ലോകത്തേക്ക് അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് പ്രവേശിക്കാം ഇൻഷാല്ലാ. പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാം ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് എഴുത്തുകാരനും യാത്രികനുമൊക്കെ ആയിട്ടുള്ള പീസ് റേഡിയോ ആങ്കർ കൂടിയായിട്ടുള്ള ഇബിൻ അലിക്കയുടെ യാത്രാ അനുഭവങ്ങളാണ് ഈ ദൃശ്യത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്. നെക്സ്റ്റ് എപ്പിസോഡിലൂടെ പറമ്പിക്കുളത്തിൻ്റെ കൂടുതൽ കൂടുതൽ വിശേഷങ്ങളിലേക്കും ആ യാത്ര അനുഭവങ്ങളിലേക്കും നമുക്ക് കാതോർക്കാം. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ദൃശ്യം. യാത്രാ വിവരണവുമായി നമ്മോടൊപ്പം ഇതുവരെ ചേർന്നത് ഇബിനു അലി എടത്തനാട്ടുകര, കൂടെ VT അബ്ദുസലാം.
3: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
4: പീസ് റേഡിയോയിൽ മധുരം ഖുർആൻ സൂറത്തുൽ മുസമ്മിൽ അവതരണം അഷെയ്ഖ് ഹസ്സ അൽ ബലൂശി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്കു മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി. സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകരുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം, ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിൻ്റെ പുതിയ ഒരു എപ്പിസോഡ് ആരംഭിക്കുകയാണ്. എല്ലാ ചൊവ്വാഴ്ചയും നടക്കുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് വഴിയും അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറായ 9544 8454 എന്ന നമ്പറിലേക്കും നിങ്ങൾക്ക് ചോദ്യങ്ങൾ അയക്കാവുന്നതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളെടുത്തൊരു ചോദ്യത്തിൽ ഒരു സഹോദരി അവരുടെ ഭർത്താവുമായി പിണങ്ങി നിൽക്കുകയും അവരുടെ സഹോദരി അയാളുമായിട്ട് അയാളുടെ കുടുംബവുമായിട്ടൊരു ബന്ധം ഉണ്ട് എന്ന് അറിയിച്ചിരുന്നു. അപ്പോൾ അത് ആ ചോദ്യം അവരെഴുതിയ ചോദ്യം അതുപോലെ ആയതുകൊണ്ട് തന്നെ ഭർത്താവുമായി ഒരു അവിഹിത ബന്ധമുണ്ട് എന്ന രൂപത്തിലാണ് മറുപടി നൽകിയത്. എന്നാൽ തീർത്തും അത്തരമൊരു ബന്ധമല്ല, മറിച്ച് ഈ സഹോദരിയുടെ എല്ലാവരും ഇവർക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ സഹോദരിയുടെ അനിയത്തി മാത്രം ആ കുടുംബത്തിന് സപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ വസ്തുത എന്ന് നമ്മൾ അത് ആ ഒരു തിരുത്ത് പറയുകയാണ് ആമുഖത്തിൽ. പിന്നെ ഇന്ന് നമ്മോടൊപ്പം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് മുനിസലി നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. നമുക്ക് ഇന്ന് കിട്ടിയ ചോദ്യത്തിൽ ഒരു സഹോദരി, അവർ ടീച്ചറാണ്, അവരുടെ ഭർത്താവും ടീച്ചറാണ്, 3 മക്കളുണ്ട്. 23 വർഷത്തോളം ആയി കല്യാണം കഴിഞ്ഞിട്ട്, 23 ലേറെയായി. അപ്പോൾ അവർ പ്രയാസം എന്ന് വെച്ചാൽ, പിന്നെ ഇവർ 10 മക്കളാണ് ഈ സഹോദരിമാർ. അവരെല്ലാവരും നല്ല സൗന്ദര്യമുള്ളവരാണ്. ഈ പറയുന്ന സഹോദരി ഇത്തിരി കളർ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭർത്താവ് എപ്പോഴും അവരൊരു ബോഡി ഷെയിം പോലെ സംസാരിക്കും, കളറില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഈ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പണം കൊടുത്ത് ജോലിക്ക് കയറ്റിയത് ഇവരുടെ ഉപ്പയാണ്. അതൊരു പണം കൊടുത്ത് കല്യാണം കഴിച്ചയച്ചതുപോലെയുള്ള, കാരണം ഒരു ജോലിയുള്ളൊരു പെൺകുട്ടി വേണം എന്ന നിലക്ക് അങ്ങനെയാണ് അന്ന് കല്യാണം കഴിച്ചത്. എന്നിരുന്നാലും ഇവർ ഈ ഹസ്ബൻഡ് എന്തെയില്ല, ഇവർക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കില്ല. ഇവർക്ക് ജോലിയുള്ളത് കൊണ്ട് ഇവരവരെ കുടുംബമൊക്കെ നോക്കി നടക്കുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാട്ടിലാണ്. പിന്നെ അദ്ദേഹത്തിന് പിന്നെ എല്ലാ സ്ത്രീകളോടും ഒരു അടുപ്പം, അയൽപ്പക്കത്താണെങ്കിലും കുടുംബത്തിലുള്ള സ്ത്രീകളോടാണെങ്കിലൊക്കെ ഒരു അപമര്യാദയായിട്ട് പെരുമാറുന്നൊരവസ്ഥ. ഇവരുടെ അനിയത്തിനോട് പോലും അദ്ദേഹം അങ്ങനെ പെരുമാറി. പിന്നെ മുഴുവൻ സമയം ഒഴിവ് കിട്ടുകയാണെങ്കിലൊക്കെ ഫോണിൽ നോക്കുക, സെക്സ് ആസ്വദിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയാണുള്ളത്. മൊത്തത്തിൽ എന്ന് വെച്ചാൽ വലിയ ഒരു വിഷമത്തിലാണ്. അപ്പോൾ ഇവർ ചോദിക്കുന്നത്, ഇവരോട് ചിലപ്പോഴൊക്കെ പ്രതികരിക്കുമല്ലോ, ഭർത്താവ് നിലക്ക് പ്രതികരിക്കും, അവരെ പ്രയാസപ്പെടും, ഇങ്ങനെയൊക്കെ ചെയ്താലേ ഇവർക്ക് അള്ളാഹു അവരോട് കോപമുണ്ടാകുമോ, അവർക്ക് സ്വർഗം നഷ്ടപ്പെടുമോ എന്ന പേടിയാണ് ഇവർക്കുള്ളത്.
1: അതെ, എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പം പിന്നെ ഒരു വിവാഹബന്ധത്തിൽ ഒരു സ്ത്രീ പ്രതീക്ഷിക്കുന്ന എല്ലാ പ്രതീക്ഷകളും തെറ്റിക്കിടക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ ചോദ്യത്തിൽ കാണുന്നത്. ഒന്നിപ്പോൾ ഒരു ഭർത്താവിൻ്റെ സംരക്ഷണം ശരിയായ രൂപത്തിൽ കിട്ടുന്നില്ല, ഇവരിവരെ ജോലിയെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ എന്താണ് ഇപ്പോൾ ഈ ബോഡി ഷെയ്മിങ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പം നമ്മളെ ഭാര്യ നമ്മളെ മുഖത്ത് നോക്കി നിങ്ങളെ എനിക്കിഷ്ടമല്ല, നിങ്ങൾ കാണാൻ ഭംഗിയില്ല, അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ഭാര്യയോട് നീ കാണാൻ ഭംഗിയില്ല, നീ കറുത്തിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ, ഇഷ്ടം ഇല്ലെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ച് ജീവിക്കാൻ പോലുമുള്ളൊരു അവകാശം നിഷേധിക്കപ്പെടുകയാണ്. എൻ്റെ ഭർത്താവിന് ഇന്ന ഇഷ്ടമല്ല എന്നറിഞ്ഞാൽ പോലും അത് സഹിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോഴും ആ ഇഷ്ടമല്ല എന്ന് തുറന്ന് ഇടക്കിടക്ക് പറയുകയും മാനസികം വിഷമിപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ ഭയങ്കരമായ തെറ്റാണ്. അപ്പോൾ ഈ സഹോദരി എന്താണെന്ന് വിചാരിച്ചാൽ, ഇവരത് സഹിക്ക വയ്യാതിരിക്കുമ്പോൾ അവർ ചിലപ്പോൾ പ്രതികരിക്കും, ചിലപ്പോൾ അവർക്ക് ഇവരോട് വേണ്ടത്ര മാനസികപരമായ അറ്റാച്ച്മെൻറ്റ് തോന്നാതിരിക്കുന്നു. അങ്ങനെയൊന്നും സംഭവിക്കുന്ന ബോധപൂർവമല്ലാത്ത തെറ്റുകൾ എന്തല്ല ഒരു അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വിട്ട് മാപ്പാക്കി തരുന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇപ്പോൾ ഒരു ശാശ്വത പരിഹാരത്തിലേക്കാണ് പോകേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അതായത് അയാൾക്ക് യഥാർത്ഥത്തിൽ ഇവരിഷ്ടമില്ലാന്ന് മനസ്സിലാവണം. ആ ഇഷ്ടമില്ലാത്തതിൻ്റെ ലക്ഷണങ്ങളാണെന്ത് ഈ ഇടക്കിടക്ക് ഇങ്ങനെ പറയണതും, അവരെ സ്നേഹിച്ച് അവരെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവരെ പരിചരിക്കാതിരിക്കുന്നതും മറ്റു സ്ത്രീകളോട് അയാൾ ബന്ധം കാണിക്കുന്നതും ഒക്കെ എന്താണ്, യഥാർത്ഥത്തിൽ ഇവരെ അയാൾ ഇഷ്ടപ്പെടുന്നില്ല മനസ്സുകൊണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് അതൊക്കെ. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഇതൊക്കെ ഒരു തീരുമാനമാക്കാൻ ശ്രമിക്കുക വേണ്ടത്. സത്യത്തിൽ എന്തായാലും ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു ജീവിതം ഇപ്പോൾ അവർക്ക് ലഭിക്കണില്ല, എന്നിട്ട് ഇതൊക്കെ സഹിക്കും വേണം. അപ്പം തന്നെ ഒരു സന്ദർഭത്തിൽ അസഹനീയമായ എന്തെങ്കിലും പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളെ കൂടെ ഞാൻ ജീവിക്കുന്ന താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തോളാം, നിങ്ങൾക്ക് വഴി മാറി തരാം എന്ന നിലയ്ക്ക് എന്ത് ചെയ്യണം, ഒരു സ്ട്രോങ് ആയ ഒരു സംസാരം പറയുകയും ആവശ്യമായി വന്നാൽ എന്താണ് അവനവൻ്റെ കുട്ടികളെ നോക്കി വേറിട്ട് നിൽക്കേണ്ടി വന്നാൽ അതിനുള്ളൊരു ആത്മധൈര്യത്തോടു കൂടെ നമ്മൾ പറയണം. എന്നാൽ ഒന്നിലേക്ക് ഇത് അവസാനിക്കും, അല്ലെങ്കിൽ അതൊരു പരിഹാരമായി മാറും. അല്ല, എന്ത് ചെയ്താലും അതൊക്കെ സഹിച്ച് നിൽക്കും തോന്നുകയാണെങ്കിൽ ഇതിനൊന്നും മരണം വരെ ഒരു ശമനം ഉണ്ടാവാൻ പോകുന്നുമില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിൽ തോന്നുന്ന കാര്യം.
0: ഒരു കുട്ടിയാണ്, ഒരു പിന്നെ 10-20 വയസ്സ് താഴെയുള്ള ഒരു ആൺകുട്ടിയാണ് എഴുതിയിട്ടുള്ളത്. അവന് പിന്നെ പറയുന്നത്, കൂട്ടുകാർക്കൊക്കെ പ്രണയമുണ്ട്, കാമുകിമാരുണ്ട്, എനിക്ക് മാത്രമില്ല. അപ്പോൾ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടിയോട് ഇഷ്ടം തോന്നിയിരുന്നു, പക്ഷേ അതന്ന് അന്ന് ഹറാമും ഹലാലും നോക്കിയിട്ടല്ല, അന്ന് അതങ്ങനെ പറഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ അത് ഒരു പിന്നെ എന്താ ഹൈറായിട്ട് മാറിയിട്ട്, കാരണം അന്ന് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ തെറ്റിലേക്ക് പോകുമായിരുന്നല്ലോ. അപ്പോൾ ഇവരെന്നെ നിരന്തരം എന്ത് ചെയ്യും, ഇപ്പോഴത്തെ കാലത്ത് ഒരു എന്താ പ്രണയമൊന്നുമില്ലെങ്കിൽ ഒരു നല്ലൊരു വിവാഹ ജീവിതമൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒന്നാമത് കല്യാണം കഴിക്കാൻ കുട്ടികളെ കിട്ടൂല, പിന്നെ വിവാഹം ചെയ്താലും നല്ല രൂപത്തിൽ പോകാൻ കഴിയില്ല. ഇങ്ങനെ അവർ നിരന്തരം പറയുമ്പോൾ ഒരു ടെൻഷൻ, ഹലാലായ മാർഗത്തിലൊരു കല്യാണം കഴിക്കാനും അതിനുള്ളൊരു മാർഗം എന്താണ് എന്നാണ് കുട്ടി ചോദിക്കുന്നത്.
1: സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ, പിന്നെ ഇവരൊരു ഭാഗ്യവാനാണ്. കാരണം കൂട്ടുകാരൊക്കെ ചെയ്യുന്നൊരു തെറ്റ് അവരിൽ സംഭവിക്കുന്നില്ല എന്നുള്ളതും ഒരു തെറ്റെന്ന് മാറി നിൽക്കുക എന്നുള്ളത് ഭയങ്കര പുണ്യകരമായ ഒരു കാര്യമാണ്. നമുക്കൊരു തെറ്റ് ചെയ്യാൻ അവസരമുണ്ടായിട്ടും തെറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടും നമ്മളിന്ന് വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു നമ്മുടെ മനസ്സിലൊരു പ്രകാശം തരുന്ന, നമുക്ക് അല്ലാഹു വലിയ പദവികൾ തരുന്ന നല്ലൊരു കാര്യമാണ്. മാത്രമല്ല ഈ ഒറ്റ കാരണം കൊണ്ട് അവന് നല്ലൊരു വിവാഹം കഴിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം വെച്ചാൽ അല്ലാഹു ഒരു ഇവല് കൊടുക്കുന്നതാണ്. അതായത് അല്ലാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നമ്മളൊരു കാര്യം ഉപേക്ഷിച്ചാൽ ആ ഉപേക്ഷിച്ചതിന് പകരമായൊരു കാര്യം തരിക എന്നുള്ളത് അല്ലാഹു ഏറ്റെടുത്തൊരു കാര്യമാണ്. അതാണ് അല്ലാഹു നമുക്ക് തന്നിട്ടുള്ളൊരു വാക്കാണത്. നമ്മളിപ്പോൾ ഒരു ഹറാമായ ജോലി ഉപേക്ഷിച്ചു, അപ്പോൾ അല്ലാഹു ഹലാലായൊരു ജോലി നമുക്ക് തരും. അപ്പോൾ എവിടെയാണെങ്കിലും എന്ത് ചെയ്യും, നമുക്കതിനൊരു പകരം തരിക എന്നുള്ളത്. അപ്പോൾ ഇവന് ഇങ്ങനെ ഒരു പ്രേമൊക്കെ ഒഴിവാക്കി നിന്നതുകൊണ്ട് എന്ത് ചെയ്യാം, നല്ലൊരു മാരേജ് അവന് നടക്കുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വിശ്വസിക്കുന്നത്. പിന്നെ ഈ പ്രേമിച്ച നല്ലൊരു വിവാഹം നടക്കും എന്ന ആശയം വളരെയധികം തെറ്റായൊരു ആശയമാണ്. ഒന്ന് നമ്മൾ പ്രേമിക്കാറുണ്ട്, നമ്മളെ സമാന പ്രായമുള്ളവരെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്നേഹിക്കുക. സ്വാഭാവികമായിട്ടും അതൊരു വിവാഹമായി പരിണമിക്കുമ്പോൾ കുറേ പ്രശ്നങ്ങൾ അതിലെന്തുണ്ട്, വരാനുണ്ട്. അപ്പോൾ ആ നിലക്കും പിന്നെ മറ്റൊരു സംഗതി എന്താണെന്ന് വിചാരിച്ചാൽ, ഈ പിന്നെ അവിഹിതമായി ചാറ്റ് ചെയ്യാനും ബന്ധപ്പെടാനൊക്കെ തയ്യാറാകുന്ന പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അവരെയൊന്നും നമുക്കൊരു വിവാഹ ജീവിതത്തിൽ വിശ്വസ്തരായ ഇണകളാക്കി കൊണ്ടുനടക്കാൻ എന്ത് ചെയ്യില്ല, പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു നിലക്കും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നല്ല ദീനീയായ ഒരു നിലക്ക് നിന്ന് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ്, കുറച്ച് കഴിയുമ്പോൾ വിവാഹത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ നല്ല അന്വേഷണങ്ങൾ നടന്ന് അള്ളാഹുവോടൊക്കെ നന്നായി പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യും, വിവാഹം നടക്കും. വിവാഹത്തിനും വേണ്ടി പ്രേമിച്ചത് കാര്യമില്ല, കാരണം വിവാഹം പോലും തകരാറായി പോവുകയാണ് അതുകൊണ്ടുണ്ടാവുക.
0: ഒരു സഹോദരൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മറ്റൊരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു, എന്നാൽ അയാളൊരു തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്, നല്ല ദീനിയായ ഒരു ആളാണ്, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇന്നും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അന്ന് ചെയ്ത ആ തെറ്റിനെ പിന്നെ ഇങ്ങനെ പറഞ്ഞ് അയാളെ മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അയാൾ ദീനിയാണെങ്കിലും ഒരു ചിലപ്പോഴൊക്കെ മനുഷ്യനാണല്ലോ, ആ നിലയ്ക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു ശാന്തമായ ഒരു മനസ്സുണ്ടാക്കി കൊടുക്കാൻ എന്ത് വാക്കുകളാണ് കൊടുക്കേണ്ടതെന്നാണ് ചോദ്യം.
1: ഒന്നാമതൊരു കാര്യം എന്ന് വെച്ചാൽ, തെറ്റുകൾ ചെയ്തു പോകുന്ന ആളുകൾക്കുണ്ടാകുന്ന മാനസിക പശ്ചാത്താപം, മാനസിക പ്രയാസം, നിരാശ, അതുപോലെ ഉണ്ടാകുന്ന വിഷമങ്ങൾ, ഇതിലൊക്കെ ഒരു മനുഷ്യൻ തളർന്നു പോകാതിരിക്കാനും ഇദ്ദേഹം അനുഭവിക്കുന്ന പോലുള്ളൊരു മാനസിക സംഘർഷം അനുഭവിക്കാതിരിക്കാനുമാണ് അള്ളാഹു പാപമോചനത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് തന്നെ. ഉലിയ ഇബാദിയദിന അസ്റഫ് അലാം ഫുസിഖുലാ തക്കണത്തുമി റഹ്മത്തില്ല, തങ്ങളുടെ അമിതമായ തെറ്റുകൾ ചെയ്തു പോയവരെ നിങ്ങൾ നിരാശപ്പെടരുത്, അന്ത് ഇന്നല്ലാഹു യഗ്ഫിറുദ്ദുന ഉപജമി, അള്ളാഹു എല്ലാ പാപം പൊറുക്കും എന്നൊരു വാക്ക് തന്നെ നമുക്ക് തരുന്നത് എന്തിനാണ്? ഇദ്ദേഹം എന്തൊരു മാനസിക പ്രയാസമാണോ അനുഭവിക്കുന്നത്, അങ്ങനെ പ്രയാസപ്പെടേണ്ടതില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, അങ്ങനെ ചെയ്യണത്. പിന്നെ ഇപ്പോൾ സുഹൃത്തുക്കൾ ഇതിനെപ്പറ്റി പരിഹസിക്കുക, അതിന് ഇതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിവിധി ഇല്ല. കാരണം എന്താ വെച്ചാൽ, എന്ത് തെറ്റ് നമ്മളെ സംബന്ധിച്ചാൽ ആ തെറ്റിന് ചില പരിക്കുകളുണ്ടാവും, അത് നമ്മൾ പശ്ചാത്തപിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഒഴിവായി പോകാൻ പോകുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ ഒരാൾ സ്മോക്ക് ചെയ്തു, അല്ലെങ്കിൽ ഒരാൾ പിന്നെ എന്ത് ചെയ്തു, പിന്നെ മദ്യപിച്ചു, അപ്പോൾ മദ്യപിച്ചിട്ട് അദ്ദേഹത്തിന് കരൾ രോഗം വരാം, ആമാശയ രോഗങ്ങൾ വരാം. അപ്പോൾ അദ്ദേഹം ഇടക്കാലത്ത് മദ്യപാനം നിർത്തി, പക്ഷേ അദ്ദേഹം മദ്യം ഉപയോഗിച്ച കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതുമൂലമുണ്ടായ രോഗത്തിൻ്റെ വിപത്തുക്കളിൽ നിന്ന് അയാൾ ഒഴിവായിക്കോടുന്നില്ല, പശ്ചാത്തലപിച്ചു എന്നുള്ളത് കൊണ്ട് അള്ളാഹു ചിലപ്പോൾ രക്ഷപ്പെടുത്തിയേക്കാം. പക്ഷേ എന്ത്, അതൊരു കാരണമാണല്ലോ, ആ കാരണം നിലനിൽക്കുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അതേപോലെ നമ്മൾ തെറ്റ് ചെയ്തു, അത് പരസ്യമായി, സ്വകാര്യ തെറ്റാണെങ്കിൽ അള്ളാഹുവിൻ്റെ മാസം പശ്ചാത്തലപിച്ചാൽ മതി, പരസ്യമായി കഴിയുമ്പോൾ ആളുകളെ മനസ്സിലതുണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരത് ചോദിക്കും, അത് നമ്മൾ ചെയ്ത തെറ്റിനുള്ള നമുക്ക് കിട്ടുന്ന ചില ആ തെറ്റിൻ്റെ ഭാഗമായി വരുന്ന ചില ദുരന്തങ്ങളാണ്. ആ ദുരന്തങ്ങളെ തടുക്കുക എന്നുള്ളത് പറ്റില്ല. അപ്പോൾ സംഭവിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? ഞാൻ അങ്ങനെയൊക്കെ സംഭവിച്ചു, ഞാൻ പശ്ചാത്തപിച്ചു, ഏതായാലും എൻ്റെ കുറച്ച് തെറ്റൊക്കെ സംഭവിച്ചാൽ അതിന് പടച്ചോന്ന് തരുന്ന എന്തെങ്കിലും ചെറിയ ശിക്ഷയായിരിക്കും ഈ പരിഹാസങ്ങളും അപമാനങ്ങളൊക്കെ. അപ്പം അതിനൊക്കെ എനിക്ക് പ്രതിഫലം ഉണ്ടാവും, എൻ്റെ തെറ്റുകൾ പൊറുക്കാൻ അതും കൂടെ ഒരു കാരണമായിത്തീരും എന്നൊക്കെ ചിന്തിക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യം.
0: ഒരു സഹോദരി ചോദിക്കുന്നത്, അവർ വിവാഹത്തിന് മുമ്പൊക്കെ നല്ല ദീനിയായി നിസ്കാരവും കാര്യങ്ങളും പിന്നെ തഹജ്ജുദൊക്കെ കൃത്യമായിട്ടുണ്ടായിരുന്നവരാണ്. കല്യാണം കഴിഞ്ഞിട്ടും അങ്ങനെയായിരുന്നു. പക്ഷേ പിന്നീട് ഗർഭാവസ്ഥയും കുട്ടിയുടെ പിന്നെ കുറേ പ്രയാസങ്ങളും അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ കുറേ അകന്നുപോയി. ഇപ്പോൾ പഴയ ആ ഒരു ഈമാനും തഖ്വയൊന്നും ഇല്ല. ഇത് തിരിച്ചു കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്?
1: നമ്മൾ സാധാരണ നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ്. എന്താ വെച്ചാൽ ഈ നമ്മുടെ നോർമൽ അവസ്ഥയിലാകുമ്പോഴാണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സ്മൂത്തായി നടക്കുക. നമുക്ക് എന്തെങ്കിലും മെൻ്റലി എന്തെങ്കിലും ചെറിയ ഡിപ്രഷനോ വിഷമാവസ്ഥകളോ സാഹചര്യങ്ങളൊക്കെ വന്നാൽ നമ്മുടെ ആ നോർമൽ അവസ്ഥ എന്ത് ചെയ്യും, നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതാണ് ഇവർക്കൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിനോട്, ജോലി ചെയ്യുന്നതിനോട്, മക്കളെ നോക്കുന്നതിനോട്, ഉറങ്ങുന്നതിനോട് എല്ലാറ്റിനോടും നമുക്കൊരു വിമുഖത വരും. അത് നമ്മുടെ ആരാധനകളിലും വരും, നിസ്കാരത്തോടും നോമ്പിനോടൊക്കെ നമുക്ക് ആ വിമുഖത വരും. യഥാർത്ഥത്തിൽ കുറച്ച് ജീവിത പ്രശ്നങ്ങളൊക്കെ വന്ന് കുറച്ച് മാനസിക സംഘർഷങ്ങളൊക്കെ കൂടിയപ്പോൾ ഉണ്ടായ ഒരു മാനസികമായ ഒരു വിഷമത്തിൻ്റെ ഭാഗമായി വന്നതാണിത്. അപ്പോൾ അതിനവർ ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മുടെ മനസ്സിനെ നമ്മൾ ശരിയാക്കി എടുക്കാൻ വേണ്ടി പഴയ പരിശ്രമിക്കുക. പക്ഷേ നമ്മുടെ ബാധ്യതകളൊന്നും ചെയ്യാതിരിക്കരുത്. അപ്പോൾ നിസ്കരിക്കാൻ തോന്നണില്ല വിചാരിച്ച് നിസ്കരിക്കാതിരിക്കാൻ പറ്റില്ല. ഫത്തഖുല്ലാഹ മസ്തതഅതുന്നാണ്, അത് അള്ളാഹിൻ്റെ കൽപ്പനയാണ്. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന പോലെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അപ്പോൾ ഈ ഒരു വിഷമകരമായ മാനസികാവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും അവർ വിചാരിച്ച പോലെ ഭക്തിയിലും തഖ്വയിലും സൂക്ഷ്മതയിലും നിർവഹിക്കാൻ പറ്റുന്നില്ല എന്നൊരു വസ്തുത അത് അള്ളാഹ്ക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ നമ്മുടെ പരമാവധി എന്താണ് മാക്സിമം നമ്മൾ നല്ല രൂപത്തിൽ പോകാൻ വേണ്ടി പരിശ്രമിക്കാം. അങ്ങനെ നമ്മൾ പരിശ്രമിച്ചു വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, സ്വാഭാവിക ഈ മാനസികാവസ്ഥ മാറും, നമുക്കൊരു നല്ല രൂപത്തിലേക്ക് മാറാൻ നമുക്ക് കഴിയും. പിന്നെ ഒരു മാനസിക വിഷമങ്ങൾ പരിഹരിക്കാൻ എന്തൊക്കെയാണോ പരിഹാര മാർഗങ്ങൾ അതൊക്കെ അവരെടുക്കണം. നമ്മൾ ഈ അധികാരികൾ ചെല്ലുക, മനസ്സ് പോസിറ്റീവായ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുക, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് നമ്മൾ എന്ത് ചെയ്യുക, പറഞ്ഞ് ഷെയർ ചെയ്യുക. അതേപോലെ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് വെറുതെ ആലോചിക്കാതിരിക്കുക, എല്ലാ സമയത്തും നമ്മൾ എൻഗേജ്ഡ് ആവുക, ഖുർആൻ്റെ അർത്ഥം പഠിക്കുക, ഖുർആൻ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക, ഖുർആൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇപ്പോൾ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ വിഷമങ്ങളിൽ നിന്നുകൊണ്ട് പരമാവധി സൂക്ഷ്മതയോടെ മുന്നോട്ട്
0: പോകും. ഒരു സഹോദരി, അവർ സലഫി ആദർശമാണെന്ന് അവർ പറയുന്നു. അവരുടെ ഉമ്മ 56 വയസ്സായിട്ടുണ്ട്. പക്ഷെ അവരിപ്പോഴും മേക്കപ്പൊക്കെ ചെയ്ത് നല്ല വസ്ത്രങ്ങളൊക്കെ എടുത്താണ് പുറത്തൊക്കെ പോവുക. ഉമ്മാൻ്റെ സ്വഭാവം വളരെ മോശമാണ് എന്ന് ഉമ്മക്ക് പല അവിഹിത ബന്ധങ്ങളുണ്ടായിട്ടുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. ഉപ്പയാണെങ്കിൽ ഉമ്മാനെ എതിർത്ത് സംസാരിക്കാനും കഴിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അവർ 4 പെൺകുട്ടികളാണ്. പക്ഷെ ഉമ്മയോട് ആരെങ്കിലും പിന്നെ എന്തെങ്കിലും എതിർത്ത് സംസാരിക്കുകയോ ഒരു ശത്രുത ഉണ്ടാവുകയോ ചെയ്താൽ ഉമ്മ അപ്പോൾ തന്നെ പുറത്തു പോയിട്ട് ഏതെങ്കിലും മന്ത്രവാദികളെ കണ്ട് അവർക്കെതിരെ സിഹുറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവത്തിലുള്ളത്. ഉമ്മ അവരോടും തന്നെ വളരെ ദേഷ്യത്തിലാണ്. അപ്പോൾ അവരോട് എന്താ പറയുക, പ്രാഗിക്കും, അങ്ങനെയാണ്. അവർ പ്രാഗുന്നു, അവരെ കുറ്റപ്പെടുത്തുന്നു, അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ഉമ്മയോട് എനിക്കും ഇഷ്ടം തോന്നുന്നില്ല, അത് അതിലവർ കുറ്റക്കാരിയായി തീരുമോ എന്നാണ് അവർ ചോദിക്കുന്നത്.
1: അല്ലെ, മാനസികമായ ഇഷ്ടം നമുക്കൊരു വ്യക്തിയോട് തോന്നാതിരിക്കുന്നതിന് കുറേ കാരണങ്ങളുണ്ടാവാം. അത് മനസ്സിന്ന് ഉണ്ടായി വരുന്നൊരു കാര്യമാണ്. പക്ഷേ പ്രത്യക്ഷമായി ഉമ്മയെ ഉപദ്രവിക്കാനോ ഉമ്മയെ ദ്രോഹിക്കാനോ ഉമ്മയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരുമ്പോൾ ഈ കാരണങ്ങൾ പറഞ്ഞ് മാറി നിൽക്കാനോ പറ്റൂല. കാരണം ഒരു വ്യക്തിയിലുണ്ടാകുന്ന ഏറ്റവും ഗുരുതരമായ തെറ്റാണ് ഷിർക്ക് എന്നുള്ളത്. അതിൻ്റെ താഴെയാണ് ഇതൊക്കെ. എന്നാൽ ഷിർക്കുള്ള മാതാപിതാക്കളുടെ കാര്യത്തിൽ പോലും ആ ഷിർക്കിനെ നീ അനുസരിക്കരുത്. പക്ഷേ വസാഹിബുഹുമ ഫി ദുനിയ മഅറൂഫ എന്നാണ്. ദുനിയാവിൽ അവരെ ഏറ്റവും നല്ല രക്ഷിതാക്കളായി കണ്ട് അവരെ കൂടെ നിൽക്കണമെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ കടമകളും കാര്യങ്ങളും നിർവഹിക്കുന്നതിന് ഇതൊരിക്കലും എന്തല്ല, തടസ്സമല്ല. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് മനസ്സുകൊണ്ട് ഇഷ്ടം ഉണ്ടാവണില്ല എന്നുള്ളത് ഇനിയിപ്പോൾ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ബാധ്യതകളെ വിസ്മരിക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെ അതിൽ നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ.
0: മറ്റൊരു സഹോദരിയുടെ ചോദ്യം, അവരെ ഭർത്താവ് അവർക്കും കുട്ടികൾക്കും വേണ്ടി ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം എന്ത് ചെയ്യുന്നുണ്ട്, അവർ ആവശ്യപ്പെടുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ. പക്ഷേ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നില്ല, അതൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല. ആ അവസരത്തിൽ മഹറമില്ലാതെ അവർക്ക് പുറത്തു പോയി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നാണ് അവർ ചോദ്യം.
1: അല്ല, മഹറം വേണമെന്ന് നമ്മൾ പറയുന്നത് എന്താണ്, ഒരു ദീർഘമായ യാത്ര, ഒരു രാത്രിയും പകലൊക്കെ നീണ്ടു നിൽക്കുന്ന യാത്ര, ഇങ്ങനത്തെ സന്ദർഭങ്ങളിലാണ് മഹറമ നിർബന്ധമുള്ളത്. അതല്ലാതെ ഒരു സ്ത്രീ എന്ത് ചെയ്യാണ്, ഇപ്പോൾ തൊട്ടടുത്തുള്ള ഒരു സ്റ്റേഷനിൽ കടുത്ത് ഒരു സാധനം വാങ്ങി വരാൻ, അല്ലെങ്കിൽ തൊട്ടടുത്ത പള്ളിയിൽ നിസ്കരിക്കാൻ പോകാനൊക്കെ മഹറം വേണം എന്നാരും പറഞ്ഞിട്ടില്ലല്ലോ. ഒരു ദീർഘമായ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, മഹറം ആവശ്യമാണ്. പക്ഷേ നമ്മുടെ അടുത്തുള്ള കാര്യങ്ങൾ നമ്മൾ സംഘമായി പോവുക, അതേപോലെ തന്നെ നമ്മൾക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന സ്ഥലങ്ങൾ, നമ്മുടെ സുരക്ഷിതമായ ഹിജാബും കാര്യങ്ങളൊക്കെ ഇട്ടൊന്ന് പോകുന്നതിന് ഒരു തകരാറുമില്ല. പക്ഷേ ഒരു ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന യാത്രകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, മഹറമിൻ്റെ കൂടെയാണ് പോകേണ്ടത്.
0: ഒരു പിന്നെ സഹോദരി ചോദിക്കുക, അവർ 7 വയസ്സായ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ അവർക്ക് മദ്രസയിലെയും അതുപോലെ സ്കൂളിലെയും ഒക്കെ പിന്നെ പാഠങ്ങൾ പഠിക്കാൻ അവർക്കൊരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കി കൊടുത്ത് ഒരു ഓഫർ കൊടുക്കുക, നിനക്ക് ആഴ്ചയിൽ 20 മിനിറ്റ് ഞാൻ മൊബൈൽ തരാം എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ എന്നാണ്
1: ചോദിക്കുന്നത്. കാരണം ഇപ്പം മൊബൈൽ എന്നുള്ളത് ഇപ്പം നമ്മളെന്തായാലും നമ്മുടെ കുട്ടികളിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമില്ല. എന്തുകൊണ്ടെന്ന് വിചാരിച്ചാൽ, പിന്നെ നമ്മൾ പൂർണ്ണമായും വിട്ടു നിൽക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് കുട്ടികളെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പൂർണ്ണമായിട്ട് നമുക്ക് വിട്ടു നിർത്താൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്തെ കുട്ടികളെന്ന് പറയുമ്പോൾ പുതിയ തലമുറയാണ്. അവർ നന്നായിട്ട് ചിന്തിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. ഞാനൊരു സംഭവം കണ്ടു, ഒരാൾ ഒരു നമ്മളെ പുതിയ കുട്ടികളെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നുള്ളൂ, ഒരാൾ ഒരു വീട്ടിൽ കല്യാണം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടെ ഒരു പയ്യൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പയ്യനോട് പറഞ്ഞു, എവിടെയാണ് ഫാദറൊക്കെ എവിടെ പോയത് ചോദിച്ചു. അവിടെയൊക്കെ പുറത്ത് ജോലിക്ക് പോയതാണ്. അപ്പോൾ അവൻ കുറച്ച് മുതിർന്ന ഒരാളാണ്. അപ്പോൾ നിനക്ക് ജോലിയില്ല ചോദിച്ചു. എനിക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പറഞ്ഞ് ഞാനൊരു ഉപദേശം പറയാം, മോൻ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം, നല്ലൊരു കാറും ബൈക്കും ഒക്കെ വാങ്ങി നല്ലൊരു അടിപൊളിയായിട്ട് ജീവിക്കണം, ഇങ്ങനെ ഈ പ്രായത്തൊന്നും തൊഴിലില്ലാതെ ഇരിക്കരുതെന്നോ. അപ്പോൾ അവന് അത് കേട്ടു. കേട്ട് കഴിഞ്ഞ് പിന്നെ അയാൾ ഇറങ്ങുമ്പോൾ അയാളോട് അവൻ ചോദിച്ച്, നിങ്ങളെങ്ങനെ വന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ നടന്നു വന്നു. അപ്പോൾ കാറില്ല ചോദിച്ചില്ല, ബൈക്കില്ല ചോദിച്ചില്ല, നിങ്ങൾ നടന്ന് പോയിക്കോളിയും. പക്ഷേ എന്നെ ഉപദേശിക്കണം എന്താണ്, കാറും ബൈക്കും ഒക്കെ വാങ്ങാൻ നല്ല അധ്വാനിച്ച് പഠി, ഇത്ര കാലം ജീവിച്ചിട്ടും എന്തല്ല മൂപ്പർക്ക് ഒരു കാറും ബൈക്കൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ ചിലപ്പോൾ അതിൻ്റെ നമുക്കതിന് ന്യായങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും എന്താ വെച്ചാൽ, പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ തികച്ചും നമ്മളെ നിരീക്ഷിച്ചും നമ്മളെ അപഗ്രഥനം ചെയ്തും അവലോകനം ചെയ്തും മുന്നോട്ട് പോകുന്ന ആളാണ്. ഇപ്പം നമ്മൾ 24 മണിക്കൂർ ഫോൺ എടുത്ത് കയ്യിൽ വെച്ചാണ് മക്കളോട് ഇങ്ങനെ ഫോൺ ടെലിഫോൺ, ഇതെന്തായാലും ഭയങ്കരമായ ഒരു വൈരുദ്ധ്യം സൃഷ്ടിക്കും.
0: അതെ.
1: അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ സൂക്ഷ്മതയോടെയാണ് ഉപയോഗിക്കുന്നതെന്ന് കുട്ടികൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് പ്രശ്നമല്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി അവൻ്റെ ലൈഫ് മുഴുവനും മൊബൈലിലാണ് വരാൻ പോകണം. സമയം നോക്കാൻ മൊബൈലാണ്, ഖുർആൻ കേൾക്കാൻ മൊബൈലാണ്, പിന്നെ അതേപോലെ തന്നെ അവന് ക്ലാസ്സിലെ സംശയങ്ങൾ തീർക്കാൻ മൊബൈലാണ്, എല്ലാറ്റിനും മൊബൈലാണ്, പിന്നെ സ്കാൻ ചെയ്യാൻ മൊബൈലാണ്, ഫോട്ടോസെറ്റ് എടുക്കാൻ മൊബൈലാണ്. ഇപ്പം ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ, ഈ മൊബൈൽ എന്തായാലും ഉപയോഗിക്കേണ്ടി വരും. മൊബൈലില്ലാത്തൊരാളും ഇന്ന് ലോകത്ത് ഉണ്ടാവില്ല എവിടെയാണെങ്കിലും. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യണം, ഈ മൊബൈലിനെ ബുദ്ധിപരമായി ഉപയോഗിക്കാൻ, ആരോഗ്യപരമായി ഉപയോഗിക്കുവാൻ പരിശീലിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് നല്ലൊരു കാര്യമാണ്, അവൻ്റെ ഡ്യൂട്ടികളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ 20 മിനിറ്റ് നിങ്ങൾക്ക് ഫോം തരാം. പക്ഷേ നമ്മൾ ഫോൺ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, എന്ത് കാണുന്നു എന്ത് നോക്കുന്നു എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ബോധ്യം വേണം. അപ്പോൾ ആ ഒരു കണ്ടീഷനോട് പറയണം, 20 മിനിറ്റ് മൊബൈൽ തരും, എനിക്ക് ഈ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തെങ്കിലും നീ കാണുകയാണെങ്കിൽ പിന്നെ ആ 20 മിനിറ്റ് മൊബൈൽ നിനക്ക് തരുന്ന പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ നിയന്ത്രിച്ച് അവൻ കാണേണ്ട കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ച് കൊടുത്ത് കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല.
0: ഇതുമായി ബന്ധപ്പെട്ട തന്നെ മറ്റൊരു ചോദ്യം ഉള്ളത്, LKG ചേർക്കാൻ പോകുമ്പോൾ ആ ഉമ്മയോട് മറ്റുള്ള കുട്ടി, അതായത് ഇതുവരെ കുട്ടിക്ക് മൊബൈൽ കൊടുത്തിട്ടില്ല, അപ്പോൾ ആ ഉമ്മയോട് കൂട്ടുകാരികൾ പറഞ്ഞു, നിങ്ങളെ കുട്ടികൾക്ക് ഇതുവരെ മൊബൈൽ കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ LKG ചേരാൻ വരുവാണല്ലോ, ഈ കുട്ടികളൊക്കെ പല കഥകളും കാർട്ടൂൺ കഥകളും മറ്റും മറിച്ചൊക്കെ പറയും, അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടിക്ക് നിങ്ങളങ്ങനെ കൊടുത്തില്ല, നിങ്ങളെ കുട്ടി എന്താവും, വളരെ ഒരു എന്താ പറയുക ഒരു താഴ്ചയിലേക്ക് പോകും, അത്ര ഉന്നതിയിലെത്തൂല എന്നൊരു പിന്നെ കൂട്ടുകാരികൾ പറഞ്ഞപ്പോൾ ഈ സഹോദരി ചോദിക്കുക, ഇതിനെന്ത് പരിഹാരമാണ്, ഇങ്ങനെ കൊടുക്കണോ അതോ കൊടുക്കണ്ടേ എന്നുള്ളൊരു ചോദ്യമാണ്.
1: അതിപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞു, നന്ന ചെറിയ കുട്ടികളെ നമ്മൾ കഴിയുന്നതും ഈ ഒരു ഇതിന് ഒഴിവാക്കുകയാണ് നല്ലത്. കാരണം ഇവർ പറഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യും, നമുക്കൊരു കുട്ടിയിൽ ബാധിക്കാൻ തുടങ്ങുന്നത് കുറച്ചൊരു പക്വതയും പ്രായമൊക്കെ എത്തിയതിന് ശേഷം മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഒരു ചെറിയ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ പരസ്പരം പറയുന്ന വർത്തമാനങ്ങളും കൈകാര്യം ചെയ്യുന്ന വർത്തമാനങ്ങളൊന്നും ലോക വർത്തമാനങ്ങളും സ്റ്റേറ്റ് ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനെയും കുറിച്ചൊന്നും അല്ലല്ലോ പറയണത്. അവരവരുടെ പ്രായത്തിനനുസരിച്ച് തമാശ. അതിനൊന്നും ഒരു കുട്ടി മൊബൈൽ കാണാത്തത് കൊണ്ടുണ്ടാകുന്ന വിവരമില്ലായ്മ കൊണ്ട് ഒരു അപകർഷതയോ അപമാനമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നന്ന ചെറിയ കുട്ടികളെ നമ്മൾ കഴിയുന്നതും മൊബൈലിൽ നിന്ന് വിട്ടു നിർത്തുകയാണ് ഏറ്റവും നല്ലത്. കാരണം അത് ഭയങ്കരമായ അഡിക്ഷനിലേക്ക് പോകും. അവർക്ക് എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടിൻ്റെ കയ്യിൽ കത്തി കൊടുക്കുന്നതിനെ കുറിച്ച് എന്താ നമ്മുടെ അഭിപ്രായം? അപ്പോൾ കത്തി കൊടുക്കുന്ന കത്തി ഉപകാരമുള്ള ഒരു വസ്തുവാണോ? ഒക്കെ ശരിയാണ്. പക്ഷേ ആ കുട്ടിക്ക് അത് ഉപയോഗിക്കാൻ അറിയില്ല. ഉപയോഗിക്കാൻ അറിയാത്ത പ്രായത്തിൽ മൊബൈൽ കൊടുക്കണം എന്ന് ഇതൊന്നും എന്തല്ല, ന്യായമല്ല. പിന്നെ നമുക്ക് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് മൊബൈൽ നമ്മൾ ഓണാക്കി ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിൽ എന്തെങ്കിലും കാണിച്ചു കൊടുക്കുന്ന ഇതുപോലെയല്ല. ഒരു ചെറിയ കുട്ടിക്ക് സ്വതന്ത്രമായി മൊബൈൽ കൊടുക്കുക എന്നുള്ളത്, അതുകൊണ്ട് കുറച്ചൊരു അറിവ് കുറഞ്ഞു പോയാലും അത് നല്ലത്. അതെന്താണ് പിന്നെ അവരിന്ന് വിട്ടു നിർത്തൽ തന്നെയാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
0: ഒരു സഹോദരി ചോദിക്കുന്നത് അവരുടെ മറ്റൊരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ്. അവരുടെ ഉമ്മ മരണപ്പെട്ട 5 വർഷമായി, പിന്നെ ഉപ്പ ഗൾഫിലായിരുന്നു, പക്ഷേ ഇപ്പം അവിടെ ഗൾഫൊക്കെ നിർത്തി നാട്ടിലാണുള്ളത്. അദ്ദേഹം പിന്നെ ഈ ലോട്ടറി എടുക്കും, അപ്പോൾ അത് കടം വാങ്ങി മറ്റുള്ളവരിൽ നിന്ന് പൈസ കടം വാങ്ങിയിട്ടൊക്കെയാണ് എടുക്കുക. ഒരു സുഖമില്ലാത്തൊരു കുട്ടി, 22 വയസ്സായ ഒരു ആൺകുട്ടി അദ്ദേഹത്തിന് ഗവൺമെൻറ് പെൻഷൻ വരുന്നത് വരെ അയാളാണ് വാങ്ങുന്നത്. ഈ കുട്ടിക്ക് വേണ്ടിയിട്ടൊന്നും ഇയാൾ ചെയ്യില്ല. ചെയ്യുന്നതൊക്കെ പിന്നെ ജ്യേഷ്ഠന്മാരും എല്ലാവരുമാണ് ചെയ്യുന്നത്. അങ്ങനെ പോയി അയച്ച സഹോദരി പറയുന്നത് അവർക്ക് സ്വർണമുണ്ട്. ആ സ്വർണം ഉപ്പ എന്ത് ചെയ്യുന്നു? പിന്നെ പണയം വെക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കൊടുത്താൽ തിരിച്ചു കിട്ടൂല. അപ്പോൾ പണയം വെക്കുക എന്നുള്ളത് എന്തല്ല, അവർക്ക് ഇഷ്ടവുമല്ല. പലപ്പോഴും പല കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ആൺകുട്ടികളതൊക്കെ വീട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്ന സഹോദരിക്കും പല പ്രയാസങ്ങളും ഉണ്ടായപ്പോഴും ആങ്ങളമാർ തന്നെയാണ് സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ ആങ്ങളമാരും എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്വർണം ചോദിക്കുന്നുണ്ട് പണയം വെക്കാൻ. അപ്പോൾ പണയം വെക്കുകയല്ല, വിൽക്കാൻ ഇവൾ പറയുന്നു, പക്ഷേ വിറ്റാൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നും അറിയാം. അപ്പോൾ ഇവർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലുള്ളത്. ഉപ്പാൻ്റെ ഈ ഒരു പ്രശ്നം പലരെയും ബന്ധപ്പെടുത്തി ഉപ്പാനോട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരിക്കലും ലോട്ടറി എടുക്കൽ നിർത്തൂല, അത് കടം വാങ്ങി അങ്ങനെ ചെയ്യുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. പിന്നെ ഈ ഒരു ബുദ്ധിമുട്ടും ചെയ്യിക്കുന്നുണ്ട് ഉപ്പ. എന്താണ് പരിഹാരം?
1: എന്താ വെച്ചാൽ ഈ പിന്നെ ലോട്ടറി എന്ന് പറഞ്ഞാൽ ചൂതാണ്. അതായത് മദ്യത്തിൻ്റെ കൂടെ തന്നെ നിരോധിക്കപ്പെട്ട കാര്യം ഇന്നമൽ ഹംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം. അതായത് കള്ളുടിക്കുന്നത് എത്രമാത്രം ഗുരുതരമായ തെറ്റാണോ അതുപോലെ തെറ്റാണെന്ത് ലോട്ടറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ സത്യം എന്താ വെച്ചാൽ ഈ ലോട്ടറിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പം ഒരാൾ പിന്നെ ജീവിതം കുറച്ച് കടത്തിലാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ ആ കടം വീടാൻ ഉള്ള പരിഹാര മാർഗം എന്താണ്? ഇപ്പോൾ ലോട്ടറീൻ്റെ അടുത്ത് വന്ന കടമാണെങ്കിലും കടം വീടാൻ അതെനിക്കൊരു 2 ലക്ഷം അടിച്ചാൽ പരിഹരിച്ചില്ല, 1 കോടി അടിച്ചാൽ. അപ്പോൾ എന്ത് ചെയ്യും, ഇതെന്നെങ്കിലും 1 കോടി അടിക്കുന്നു വിചാരിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഓരോ ദിവസവും ഇത് 100നും 50നും 200നും 250നും ഒക്കെ ഇത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാമ്പത്തിക രംഗത്ത് ഇത് പരലോകത്തൊരു കുറ്റം എന്നുള്ളത് മാത്രമല്ല, ദുനിയാവിൽ അയാളുടെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും കാരണം ഈ ലോട്ടറിയും പരിപാടികളുമാണ്. ഇത് നിർത്താതെ അയാൾ നമ്മൾ പൈസ കൊടുത്ത് സഹായിച്ചിട്ടും കാര്യമില്ല, അയാൾക്ക് ഗോൾഡ് കൊടുത്തിട്ട് സഹായിച്ചിട്ടും കാര്യമില്ല, അയാളെ കടം മുഴുവൻ വീട്ടിൽ കൊടുത്തും കാര്യമില്ല. ഇനി നമ്മൾ കടം വീട്ടിൽ അടുത്ത മാസം ആകുമ്പോഴേക്കും വീണ്ടും എന്ത് ചെയ്യും, കടം അയാൾക്ക് വന്നിരിക്കുന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഒരു പലിശക്ക് പണയം വയ്ക്കാൻ വേണ്ടി നമ്മുടെ ഒരു ഗോൾഡ് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കണോ കൊടുക്കണ്ടെന്നുള്ളതാണ്. എന്തായിരുന്നാലും അതിനാണെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കാതിരിക്കുന്നത് തെറ്റാവില്ല. കാരണം എന്താ വെച്ചാൽ ഒരു പലിശ എടുക്കാൻ വേണ്ടി നമ്മുടെ ഓണർഷിപ്പിലുള്ള ഒരു സംഗതി, അപ്പം നമ്മളൊരു തെറ്റിൽ ഒരാളെ സഹായിക്കുകയാണല്ലോ. അപ്പോൾ തെറ്റിൽ ഒരാളെ സഹായിക്കുക എന്നുള്ളതിന് കുറ്റം നമുക്കുണ്ട്, അയാൾ ചെയ്യുന്ന പോലെ ഒരു തെറ്റ് നമുക്കുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ലോൺ എടുക്കുന്നതിന് സാക്ഷി നിൽക്കുകയാണെങ്കിൽ ആ ലോണ് വാങ്ങി നമ്മൾ സാക്ഷി നിന്ന് അയാളെ സഹായിക്കുകയാണ്, പക്ഷേ ആ ലോൺ എടുക്കണ പോലെ ഒരു കുറ്റം നമുക്കും ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യും, ഇതിലൊരു കുറ്റമില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഒരു നിവർത്തിയില്ലായ്മ ഉണ്ടെങ്കിൽ പറഞ്ഞമാതിരി ഒരു കൊണ്ടേ വിറ്റോട്ടെന്ന് വിചാരിക്കാം, പിന്നെ കിട്ടുകയാണെങ്കിൽ കിട്ടാന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായിരുന്നാലും ഇവരെ ഓണർഷിപ്പുള്ളൊരു സാധനമാകുമ്പോൾ അവർക്കതിൽ പൂർണ്ണ അവകാശമുണ്ട്. കൊടുക്കണമെങ്കിൽ കൊടുക്കുക, കൊടുക്കാതിരിക്കണമെങ്കിൽ കൊടുക്കാതിരിക്കുക. പക്ഷെ ഒരു തെറ്റായ കാര്യത്തിന് എന്തായാലും കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. കാരണം അന്ന് വിരോധിച്ചൊരു കാര്യമാകുമ്പോൾ കൊടുക്കാൻ പറ്റില്ല. പരമാവധി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യലായിരിക്കും നന്നായിരിക്കുക, ബന്ധങ്ങൾ നഷ്ടപ്പെടാതെ.
0: മറ്റൊരു സഹോദരിയുടെ ചോദ്യം, അവർ കല്യാണം കഴിഞ്ഞ് വന്ന സമയം മുതൽ ഭർത്താവിൻ്റെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, ശാരീരിക ഉപദ്രവം വരെ വരുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഭർത്താവിനത് മനസ്സിലാവുകയും നീണ്ട വർഷങ്ങൾക്ക് ശേഷം അവർ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങുകയും വേറെ വീട് വെക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നത് പിന്നെ അങ്ങനെ ഉപ്പയും ഉമ്മയും ഒഴിവാക്കി വേറെ വീട് വെച്ച് പോയാൽ അത് തെറ്റാകുമോ? പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ പല കഥകളും കേൾക്കുന്നുണ്ട്, പിന്നെ ഭാവിയിൽ മക്കൾ അത് തിരിച്ച് നമുക്കും അങ്ങനെ ഉണ്ടാവും എന്നൊരു പേടി അവർക്കുണ്ട്. അപ്പോൾ അതൊരു ഇസ്ലാമികപരമായി തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത്.
1: അല്ല, നമ്മൾ വീടുണ്ടാക്കുന്നു എന്നുള്ളത് വാപ്പാനെയും ഉമ്മാനെയും ഒഴിവാക്കുന്നു എന്നതിന് തെളിവായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ നാട്ടിൽ എത്രയോ തറവാട് വീടുകൾ, ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന വീടുകൾ, ആ വീട്ടിൽ ചിലപ്പോൾ അടുത്ത തലമുറക്ക് താമസിക്കാൻ പറ്റിക്കോളുന്നില്ല. അപ്പോൾ നമുക്ക് സ്വന്തം ഒരു ആസ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു വീട് ഉണ്ടാക്കണ്ടേ? നാളെ ഈ വീട് ആരതായിരിക്കും? നമ്മളതല്ലല്ലോ. കുറേ അനന്തരാവകാശികളുണ്ടായിരുന്നു, ഓൽക്കൊക്കെ അർഹതപ്പെട്ടേ. കാരണം വാപ്പിയമ്മി മരിച്ചിട്ട് ആ അനന്തരാവകാശത്തിൽ വന്ന് ഇതൊക്കെ എടുത്തുകൊണ്ടായാൽ നമ്മളെന്താ പോവുക? അപ്പോൾ നമുക്കൊരു വീട് അനിവാര്യമാണെങ്കിൽ ഉണ്ടാക്കുന്നു എന്നത് വാപ്പനും ഉമ്മനെയും ഒഴിവാക്കുന്നു എന്ന കാര്യത്തിലല്ല. വാപ്പി ഉമ്മി അപ്പോൾ ആരും നോക്കാനില്ലെങ്കിൽ എന്ത് ചെയ്യുക? അവരെ നമ്മൾ നമ്മളെ കൂടെ താമസിക്കാനൊക്കെയാണെങ്കിൽ നമ്മൾ താമസിക്കുന്നവർക്ക് അവരെയും കൊണ്ടുപോകും.
0: അതെ,
1: ഏയ് ഇന്ന് നമ്മുടെ വീട് ഇതാണ്, നാളെ ആ വീടാവുമ്പോൾ ഇത് നമ്മുടെ വീടായത് വാപ്പാനും ഉമ്മനും വീടായതുകൊണ്ടാണ്. നമ്മളൊരു പുതിയ വീട് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വാപ്പയും ഉമ്മയും നമ്മളതാകുന്നതുകൊണ്ട് ആ വീട് ആരതും കൂടെയാണ്, വാപ്പാൻ്റെയും ഉമ്മാനും കൂടെയാണ്. നമ്മൾ മരിച്ചാൽ നമ്മുടെ വാപ്പാക്ക് അവകാശം കിട്ടും, നമ്മുടെ അമ്മാക്ക് അവകാശം കിട്ടും. ഇപ്പം ഇരിക്കുന്നൊരു വീടുണ്ടെങ്കിൽ എൻ്റെ വാപ്പയമ്മയും ജീവിച്ചിരിക്കണേ, ഞാൻ ഇപ്പോൾ മരിച്ചാൽ എൻ്റെ വാപ്പാക്കുമ്മക്ക് അവകാശം കിട്ടും, വാപ്പയമ്മ മരിച്ചാൽ എനിക്ക് അവകാശം കിട്ടും. അപ്പോൾ വാപ്പനെയും ഉമ്മനെയും നമ്മുടെ കൂടെയായിട്ട് നമ്മൾ കാണുക. നമ്മൾ പുതിയ വീട് വെച്ച് മാറുമ്പോൾ അവർ പുതിയ വീട്ടിലേക്ക് വരും, പഴയ വീട് താമസിക്കുമ്പോൾ അവരെ കൂടെ താമസിക്കും എന്നല്ലാതെ സൗകര്യത്തിന് വേണ്ടി ഒരു വീടുണ്ടാക്കുന്നു എന്നുള്ളത്
0: അല്ല. ഇവരെ ഈ ഉമ്മയുടെ ഉപദ്രവം കാരണമാണ് വേറെ വീട് വെച്ച്.
1: അതെ, ആവട്ടെ, ഉപദ്രവം കാരണം വേറെ വീട് വെച്ചാലും അവരെ വീട്ടിൽ പോകുമ്പോൾ ഉമ്മൻ്റെ ഉപദ്രവങ്ങളൊന്നും ഉണ്ടാവില്ല. ഉമ്മ അവരെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? അവരെ ആശ്രയിച്ച് നിൽക്കുമ്പോൾ ഉമ്മ അതിനനുസരിച്ച് നിൽക്കും. ഉമ്മൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഉമ്മക്ക് ഇതൊന്നും ആലോചിക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ടാണ് ഉമ്മ എന്ത് ചെയ്യുന്നത്, ഒരു അധികാരഭാവത്തിൽ ഇതൊക്കെ ചെയ്യണത്. അപ്പം അതുകൊണ്ട് വേറൊരു വീട് ഉണ്ടാക്കുക, നമ്മൾ വാപ്പനും ഉമ്മനെയും അവിടേക്ക് ക്ഷണിക്കുക. അവരവിടെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ഒരു കസ്റ്റഡിയിൽ താമസിക്കുമ്പോൾ അവരെ നമ്മോട് സഹകരിച്ച് താമസിച്ചോളും, പ്രശ്നം ഉണ്ടാവില്ല. എന്തായാലും ഒരു വീട് ആവശ്യമാണെങ്കിൽ വീട് ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു തെറ്റായിട്ട് പറയാൻ പറ്റും.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും എല്ലാം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പീസ് റേഡിയോ ഫീഡ്ബാക്കിലും അതുപോലെ തന്നെ പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിൻ്റെ വാട്സപ്പ് നമ്പറായ 9544 844 എന്ന നമ്പറിലേക്കും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഈ സംവിധാനത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകൾ അകമഴിഞ്ഞ് ഉണ്ടാകണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വഹദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ സംസ്കരണ ചിന്തകൾ, വിശ്വാസത്തെ നട്ടുവളർത്താം. സലാഹുദ്ദീൻ അൽഹിക്കമി സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇമാം അഹ്മദ് റഹിമഹുല്ലയും ഇമാം അബൂ ദാവൂദ് റഹ്മത്തുല്ലാഹി അലൈഹിയും ഉദ്ധരിക്കുന്ന അബൂ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരുന്നൊരു ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ മഅശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലിൽ ഈമാനു ഖൽബഹു ലാ തഗ്താബുൽ മുസ്ലിമീൻ വലാ തത്തബിഉ ഔറാതിഹിം ഫഇന്നഹു മനിത്തബ ഔറാതിഹിം യത്തബിഇല്ലാഹു ഔറത വമൻ യത്തബിഇല്ലാഹു ഔറത യഫ്ലഹു ഫി ബൈതിഹി. റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ മഅശറ മൻ ആമന ബിലിസാനി വലം യദ്ഖുലിൽ ഈമാനു ഖൽബഹു, നാവുകൊണ്ട് വിശ്വസിക്കുകയും എന്നാൽ വിശ്വാസം ഹൃദയത്തിൽ പ്രവേശിക്കാതിരിക്കുകയും ചെയ്തവരെ, ലാ തഗ്താബുൽ മുസ്ലിമീൻ, നിങ്ങൾ വിശ്വാസികളെക്കുറിച്ച് ഗൈബത്ത് ഏഷണി പരദൂഷണം പറയരുത്, വലാ തത്തബിഉ ഔറാതിഹിം, അവരുടെ ന്യൂനതകളെ നിങ്ങൾ പിന്തുടരരുത്. ഫഇന്നഹു മനിത്തബ ഔറാതിഹിം യത്തബിഇല്ലാഹു ഔറത, കാരണം തീർച്ചയായും ആരെങ്കിലും വിശ്വാസികളുടെ ന്യൂനതകൾക്ക് പിന്നാലെ അന്വേഷിച്ചു നടന്നാൽ അള്ളാഹു അവൻ്റെ ന്യൂനതയും ചികയും. അങ്ങനെ ആരുടെയെങ്കിലും ന്യൂനത അള്ളാഹു ചികയാൻ തുടങ്ങിയാൽ, യഫ്ലഹു ഫീ ബൈതിഹി, അവൻ അവൻ്റെ വീട്ടിലായിരുന്നാലും അള്ളാഹു അവനെ മോശക്കാരനാക്കും, നാണം കെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഹദീസിൻ്റെ ആരംഭത്തിൽ ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിക്കാത്തവരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുമല്ലോ. സമാനമായൊരു പ്രയോഗം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിലെ 14-ാമത്തെ വചനത്തിലും നമുക്ക് കാണാൻ കഴിയും. ഖാലത്തിൽ ഇഅ്റാബു ആമന്ന, ഇഅ്റാബികൾ പറഞ്ഞു ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. ഖുൽ, റസൂലെ താങ്കൾ പറയുക, ലം തുഅ്മിനു, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. വലാക്കിൻ, എന്നാൽ ഖുലു അസ്ലംന, നിങ്ങൾ ഞങ്ങൾ മുസ്ലിങ്ങളായിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊള്ളുക. വലമ്മാ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും, ഇതുവരെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുകയാണ്. തങ്ങൾ വിശ്വാസികളായി എന്ന് വാദിച്ച ഒരു കൂട്ടം അഅ്റാബികളുടെ വിഷയത്തിലാണ് ഈ ഒരു ആയത്ത് അവതരിക്കുന്നത്. നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് എങ്കിലും ഇതുവരെ വിശ്വാസം നിങ്ങളുടെ മനസ്സിലേക്ക് ശക്തമായി വേരൂന്നീട്ടില്ല എന്നുള്ളതാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. ഇസ്ലാമിലേക്ക് ഒരു മനുഷ്യൻ പ്രവേശിച്ചു എന്നുള്ളത് അവൻ്റെ ഹൃദയത്തിലേക്ക് ഈമാൻ കടന്നു വന്നു എന്ന് അർത്ഥമാക്കുന്നില്ല. ഐഹികമായ ലക്ഷ്യങ്ങൾക്കു വേണ്ടി ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന മനുഷ്യരുണ്ട്. പക്ഷേ പിന്നീട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഈമാൻ പ്രവേശിക്കുമ്പോൾ അവരുടെ വിശ്വാസം ശരിപ്പെടുന്നു. നമ്മൾ പരിശോധിക്കുമ്പോൾ ലോകത്തുള്ള നിരവധി മനുഷ്യർ, അവർ മുസ്ലിങ്ങളാണ്, അവർ ഇസ്ലാമിൻ്റെ പ്രകടമായ കർമ്മങ്ങളൊക്കെ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് നമസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, സദഖകൾ നൽകുന്നുണ്ട്. പക്ഷേ മനസ്സിൻ്റെ അകത്തളത്തിൽ ശക്തമായി ഈമാൻ വേരൂന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയും മനുഷ്യരുണ്ട്. അതായത് അവർ മുസ്ലിങ്ങളാണ്, പക്ഷേ ഈമാനിൻ്റെ ദറജയിലേക്ക് അവർ എത്തിയിട്ടില്ല. അതായത് ഇസ്ലാമിനെ 3 തട്ടായി പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഏറ്റവും ആദ്യത്തിലെ തട്ടാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അടുത്ത തട്ട് ഈമാനാണ്. ഒരു മുസ്ലിമായൊരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഇസ്ലാം കൽപ്പിക്കുന്ന പ്രകടമായ കർമ്മങ്ങളൊക്കെ പ്രവർത്തിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ തന്നെ അവൻ മുസ്ലിമാകുന്നു. എന്നാൽ അവൻ ആന്തരികമായും പ്രകടമായിട്ടല്ലാതെയും ഇമാനികമായ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ പതിവാക്കുമ്പോഴാണ് ആ ഒരു മനുഷ്യൻ മുഅ്മിനെന്ന ദറജയിലേക്ക്, പദവിയിലേക്ക് എത്തുന്നത്. ഒരു സംഭവം ഹദീസുകളിൽ നമുക്ക് കാണാം. സഅദ് ബിനു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ സാധിക്കും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘം ആളുകളിലെ മനുഷ്യർക്ക് ചിലതൊക്കെ നൽകി, സദഖയായി കൊടുത്തു. കൂട്ടത്തിൽ ഒരു മനുഷ്യന് ഒന്നും കൊടുത്തില്ല. സഅദ് റളിയല്ലാഹു അൻഹു പറയാൻ, അദ്ദേഹത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്ന് രഹസ്യമായി പറഞ്ഞു, റസൂലേ, താങ്കൾ അദ്ദേഹത്തിന് എന്താണ് കൊടുക്കാതിരുന്നത്? ഇന്നീല അറാഹു മുഅ്മിന, അദ്ദേഹം മുഅ്മിനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഔ മുസ്ലിമ, അല്ലെങ്കിൽ മുസ്ലിം എന്നും കൂടി പറയാൻ. അപ്പോൾ അദ്ദേഹം പറയാൻ, കുറച്ചേരം ഞാൻ ഉണ്ടാതിരുന്നു, വീണ്ടും ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവർത്തിച്ചു. അപ്പോഴും റസൂലുള്ള സമാനമായ പദം പറഞ്ഞു. ഇങ്ങനെ 3 തവണ ആവർത്തിച്ചു ഞാൻ. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നീല ഉതി അർറജുല വ ഗൈറുഹു അഹബ്ബു ഇലൈഹ ഇലയ്യ മിൻഹു ഖശിയത അൻ യുകബ്ബ ഫിന്നാരി അലാ വജ്ഹിഹി. ഞാൻ ചില മനുഷ്യർക്ക് നൽകും, അപ്പം ഞാൻ നൽകാത്ത ആളായിരിക്കാം ഒരു പക്ഷേ എനിക്ക് ഇദ്ദേഹത്തേക്കാൾ ഇഷ്ടമുള്ളത്. പക്ഷേ നരകത്തിലേക്ക് അവർ മുഖം കുത്തി വീഴുമോ എന്ന് ഭയന്നുകൊണ്ടാണ് ഞാൻ അത്ര സദഖകൾ അവർക്ക് നൽകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഈ ഒരു ഹദീസ് ഇവിടെ ഉണർത്തിയത്, ഇവിടെ മുഅ്മിൻ എന്ന് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു നിയമം അവിടെ പഠിപ്പിക്കുകയാണ്, ഔ മുസ്ലിമൻ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് അല്ലെങ്കിൽ മുസ്ലിം, അതായത് പ്രകടമായൊരു മനുഷ്യൻ നന്നാകുമ്പോൾ ദീനീയായ കർമ്മങ്ങളൊക്കെ അവൻ പ്രവർത്തിക്കുമ്പോൾ അവനെ മുഅ്മിൻ എന്നല്ല നമ്മൾ വിധിക്കേണ്ടത്, മറിച്ച് മുസ്ലിമാണ് എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ ആന്തരികമായി അവൻ ശരിപ്പെടുമ്പോഴാണ് അവൻ മുഅ്മിനായി തീരുന്നത് എന്നുള്ളതാണ് ഈ ഹദീസുകളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈമാനിൻ്റെ ദർജ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ശക്തമാകാൻ ഞാനും നിങ്ങളും ശ്രമിക്കണം. ഞാൻ ആമുഖമായി പറഞ്ഞു വെച്ച അബൂ ബറസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് ഒന്ന് പരിശോധിച്ചു നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തിന്മകളുണ്ട് എങ്കിൽ അവൻ്റെ മനസ്സിൽ ഈമാൻ വേരൂന്നിയിട്ടില്ല എന്നുള്ളതാണ്. മുസ്ലിമാണ്, പക്ഷേ ഈമാൻ അവൻ്റെ മനസ്സിൽ ശക്തമായിട്ടില്ല എന്ന്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ മഅശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലിൽ ഈമാനു ഖൽബഹു, അതായത് നാവുകൊണ്ട് വിശ്വസിക്കുകയും എന്നാൽ വിശ്വാസം മനസ്സിലേക്ക് പ്രവേശിക്കാതിരിക്കുകയും ചെയ്തവരെ എന്ന് പറഞ്ഞത്. ആ ഹദീസിൽ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത് കാണാൻ സാധിക്കും, വിശ്വാസികളെക്കുറിച്ച് ഏഷണി പറയുകയും അവരുടെ ന്യൂനതകൾ ചികയാൻ ശ്രമിക്കുകയും അവരുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾക്ക് പിന്നാലെ പോകാൻ, അവരുടെ തിന്മകൾക്ക് പിന്നാലെ പോകാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഈമാൻ കുറവാണ് എന്നതിൻ്റെ അടയാളമാണ്. അതായത് ഒരാളുടെ മനസ്സിൽ ശക്തമായ രൂപത്തിൽ ഈമാൻ പ്രവേശിച്ചിരുന്നുവെങ്കിൽ ഇത്തരം തിന്മകൾ അവൻ ചെയ്യുമായിരുന്നില്ല എന്നുള്ളത്. അബൂ ജഅഫർ മുഹമ്മദ് ബിനു അലി റഹ്മത്തുല്ലാഹി അലൈഹിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, ഒരു മനുഷ്യൻ അവൻ മുഅ്മിനായിക്കൊണ്ട് വിശ്വാസിയായിരിക്കവേ വ്യഭിചരിക്കുകയില്ല എന്ന് പറയുന്ന ഹദീസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു വലിയൊരു വൃത്തം ആദ്യം വരച്ചു, എന്നിട്ട് പറഞ്ഞു ഇതാണ് ഇസ്ലാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വൃത്തം വരച്ചു, എന്നിട്ട് പറഞ്ഞു ഇതാണ് ഈമാൻ. ഒരു മനുഷ്യൻ തിന്മ ചെയ്യുമ്പോൾ, വ്യഭിചാരമോ മോഷണമോ തുടങ്ങിയ തിന്മകൾ ചെയ്യുമ്പോൾ, ഈമാൻ എന്ന വൃത്തത്തിൽ നിന്ന് പുറത്തു കടന്ന് ഇസ്ലാമിലേക്ക് മാത്രമായി അവൻ ഒതുങ്ങുന്നു. എന്നാൽ ഇസ്ലാമിൽ നിന്നൊരു മനുഷ്യൻ പുറത്ത് പോവുക അവൻ്റെ ജീവിതത്തിൽ കുഫ്ര് സംഭവിച്ചാൽ മാത്രമാണ് എന്ന് അബൂ ജഅഫർ മുഹമ്മദ് ബിൻ അലി റഹിമഹുല്ലാം പഠിപ്പിച്ചു തന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. പറഞ്ഞു വന്നത് ഇസ്ലാമും ഈമാനും തമ്മിൽ അന്തരമുണ്ട് എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഈമാൻ ശക്തമായാൽ സ്വാഭാവികമായും അതവനക്ക് നൽകുന്ന ഏറ്റവും വലിയ നേട്ടം തിന്മകളിൽ നിന്ന് അകലാൻ അവനക്ക് സാധിക്കുമെന്നുള്ളതാണ്. തിന്മകൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൽ നിന്ന് അവനെ തടയുന്ന ഏറ്റവും ശക്തമായ തടസ്സം അവൻ്റെ മനസ്സിലെ ആ ഈമാനിക ബോധമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈമാനിലേക്ക് അവൻ എത്ര ആവശ്യക്കാരനാണ് എന്നുള്ളതും, ഈമാനിൻ്റെ അടിത്തറകളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രധാനപ്പെട്ട വസ്തുതയാണ് എന്നുള്ളതും ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈമാനിൻ്റെ ഹഖായിക്കുകളെ, അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ നാമങ്ങളെക്കുറിച്ച്, അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ സിഫത്തുകളെക്കുറിച്ച്, മലായിക്കത്തുമായി ബന്ധപ്പെട്ട അള്ളാഹു പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെക്കുറിച്ച്, പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട അള്ളാഹു പറഞ്ഞു തന്ന കാര്യങ്ങളെക്കുറിച്ച്, അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ഖദറിനെക്കുറിച്ച്, അതുപോലെ അന്ത്യനാളിനെക്കുറിച്ചെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ഈമാനുമായി ബന്ധപ്പെട്ട ചെറുതും വലുതുമായ വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പഠിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. ഇമാം സഅദി റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞു വെക്കുന്നത് കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളിലേക്കും അവനെ എത്തിക്കുന്ന ചില കാര്യങ്ങൾ, ചില കാരണങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ അന്വേഷിക്കുന്ന ഏറ്റവും നല്ല കാര്യം എന്താണ്? അത് ഈമാനാണ്. ആ ഈമാനിലേക്ക് അവനെ എത്തിക്കുന്ന, ആ ഈമാനുള്ളൊരു മനുഷ്യനായി മാറാൻ അവനെ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തന്നത് കാണാൻ സാധിക്കും. അസ്ബാബുൽ ഈമാൻ എന്നൊക്കെ, ഈമാനിൽ വർദ്ധിക്കാൻ, ഈമാനിൽ വർധനവുണ്ടാവാൻ സഹായിക്കുന്ന ഘടകങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഈ ഒരു പാഗമാണ്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അത്തൗളീഹ് വൽ ബയാൻ ലി ഷജറത്തിൽ ഈമാൻ എന്ന ഗ്രന്ഥത്തിൽ ഇതിലെ ചില കാര്യങ്ങൾ വിശദീകരിച്ച് തരുന്നത് കാണാൻ സാധിക്കും. ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിൽ വിശദമായി അവയെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ചുരുക്കത്തിൽ ഈമാനുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. നമ്മുടെ മനസ്സിൽ ഈമാൻ ശക്തമാകുമ്പോഴാണ് തിന്മകളിൽ നിന്ന് അകലാനും നന്മകൾ പ്രവർത്തിക്കാനുമുള്ളൊരു തൗഫീഖ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ചെറുതും വലുതുമായ പ്രവർത്തനങ്ങൾ, നന്മകൾ ചെയ്തുകൊണ്ടാണെങ്കിലും നമ്മുടെ ഈമാനിൽ വർധനവുണ്ടാക്കാൻ ഞാനും നിങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനുള്ള തൗഫീഖിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല രൂപത്തിൽ ഈമാനിൽ വർധനവ് ലഭിക്കുന്ന വിശ്വാസികളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മളെ ചിന്താ വോയിസ് ക്ലിപ്പാണ് ഇനി അല്ലേ.
3: മനുഷ്യൻ കുയിലിനെ കണ്ടപ്പോൾ കുയിലിനോട് പറഞ്ഞു, കുയിലെ, നിന്റെ പാട്ട് നല്ല അടിപൊളിയാണ്, പക്ഷേ നിന്റെ കളറുണ്ടല്ലോ അത് കറുപ്പായിപ്പോയി. റോസാപ്പൂവിനെ കണ്ടപ്പോൾ പറഞ്ഞു, റോസാപ്പൂവെ, നിനക്ക് നല്ല ഭംഗിയാണ്, നല്ല മണവുമാണ്, പക്ഷേ നിനക്ക് ഭയങ്കര മുള്ളായിപ്പോയി. താമരപ്പൂവിനെ കണ്ടപ്പോൾ പറഞ്ഞു, നിനക്ക് നല്ല ഭംഗിയുണ്ട്, പക്ഷേ നീ നിൽക്കുന്നത് ചെളിയിലാണ്. പക്ഷേ ചെടികളും ജീവികളും എല്ലാം കൂടി മനുഷ്യനെ കണ്ടു പറഞ്ഞു, മനുഷ്യ, നീ അടിപൊളിയാണ്, പക്ഷേ എന്ത് കാര്യം കണ്ടാലും അതിൻ്റെ കുറ്റവും കുറവും കണ്ടെത്താനുള്ള നിന്റെ ആ വാസനയുണ്ടല്ലോ, അതാണ് നിന്റെ കുഴപ്പം.
4: അപ്പം ഇത് ഇതുപോലെ തന്നെ നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു ഒരു ഒരു വലിയൊരു പ്രശ്നമാണ്. സഹൽ സർ എന്താ പറയുന്നത്?
2: എന്താ, ചെറിയ ഒരു ചിന്തിപ്പിക്കുന്ന വോയിസ് ക്ലിപ്പ് തന്നെയാണ് ഇതും.
4: അത് മനുഷ്യന് എല്ലാറ്റിലും കുറവ് കണ്ടെത്തുക, അതാ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ,
2: പോരായ്മകളും ന്യൂനതകളും മാത്രം പോസിറ്റീവ് കാണാതിരിക്കുന്ന
4: കാണാതിരിക്കുക. അപ്പൊ നേരത്തെ നമ്മൾ നേരത്തെ ചിന്തയിൽ അല്ല കഥയിൽ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ കഴിവുകൾ കാണുകയും അവരവന്റെ കുറവ് മനസ്സിലാക്കുകയും ചെയ്താലാണ് ഒരുപാട് ഗുണം അതിനുള്ളത്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇവിടെ മനുഷ്യൻ കുയിലുകളോട് ഒക്കെ പറഞ്ഞിട്ടുള്ളതും അതുപോലെ പൂവിനോട് പറഞ്ഞൊക്കെ അതിൻ്റെ അതൊരു കഥ, അത് ഒരു ചിന്ത, അത്ഭുതമായൊരു കഥയാണെങ്കിലും കുറവുകളെക്കുറിച്ച് വേഗം എടുത്തു പറയുന്നു. ചിലപ്പോൾ നമ്മളാൾ സംഗതി കുഴപ്പമില്ല, പക്ഷെ അവൻ പോക്കാണ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ എന്ത് ചെയ്യും, എപ്പോഴും ആ നെഗറ്റീവ് പിടിച്ചിട്ട് പോസിറ്റീവ് ഒന്ന് പറഞ്ഞു വെക്കും, എന്നിട്ട് എന്ത് ചെയ്യും, എന്നാലും അത് പോക്കാണ് എന്ന് പറയുന്ന കുറവുകളിൽ നിന്ന് അവൻ അവമതിക്കുന്ന അവസ്ഥ ഇത് മനുഷ്യനിൽ കാണാം. അതുകൊണ്ടാണ് എല്ലാവരും തിരിച്ചു മനുഷ്യനോട് പറഞ്ഞു, എല്ലാറ്റിലും ആ കുറവ് കാണാനുള്ള ആ മനുഷ്യൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, അതാണ് മനുഷ്യനെ ഇല്ലാതെയാക്കുന്നത്.
2: ശരിക്ക് അവന് പോക്കാണെന്ന് പറയുമ്പോൾ, ആ ഒരു പദം പറയുമ്പോൾ അവന് നല്ലതായിട്ട് അവന് ഉഷാറാണെന്ന് പറയാൻ പറ്റിയ ഒരുപാട് ഘടകങ്ങൾ അവനിലുണ്ട്. ശരിക്കും അതാണ് മുന്നിൽ കാണേണ്ടത്. ആ പോക്കാണെന്ന് പറയാൻ പറ്റുന്ന ആ കാര്യങ്ങൾ എന്താണോ അതാണ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് പിന്നെ പറഞ്ഞാൽ അതാ ആ വ്യക്തിക്കും പരസ്പരം ആ വ്യക്തിക്കുള്ള ഒരു ബന്ധം നിലനിർത്താനും ഒരു പരസ്പരം സഹകരണ മനോഭാവം വളർത്താനൊക്കെ അതാണ് ശരിക്കും എന്ത് ചെയ്യുക, ആക്കം കൂട്ടുക.
4: എനിക്ക് തോന്നുന്നത് ഇത് ശരിക്ക് ഇതൊരു മനോഭാവം വളർത്തിയെടുക്കലാണല്ലോ, ആറ്റിറ്റ്യൂഡാണ് ഇത്. കുഞ്ഞുനാളിൽ നമ്മുടെ കുട്ടികളിൽ നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റണം. ഇത് പലപ്പോഴും ചില ആളുകൾ ജീവിതത്തിൽ കടന്നു വന്ന വഴികളിൽ ഇത്തരം കുറ്റങ്ങൾ കുറവുകൾ കേട്ടും അനുഭവിച്ചു വന്ന ആളുകൾ അങ്ങനെ തന്നെയായി പോകും. അവരെ ഈ ദോഷൈകതിർക്ക് എന്ന് പറയുന്നത്
2: ദോഷൈകതിർക്ക്
4: ഇതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ കുറ്റം നോക്കുക, അത് പോക്കാണ് അറിയും. അപ്പോൾ അവർക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. എല്ലാ ഒരു വീടിൻ്റെ എല്ലാം സെറ്റപ്പായൊരു വീട്ടിൽ കൂടി അതിൽ കൂടി അതിൻ്റെ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ മൊത്തം നോക്കിയിട്ട് കുറ്റം കാണാൻ കണ്ടില്ല എന്ന് പറഞ്ഞില്ല, നമ്മൾ പറയലുണ്ട്. അവസാനം പറഞ്ഞ് വീട് പൊളിക്കാൻ കുറച്ച് പണിയാവും,
2: ഒന്നുമില്ലാത്തതുകൊണ്ട്
4: അപ്പോൾ അവിടെയാണ് അതാണ് കണ്ടെത്തിയത് എന്നതുപോലെയുള്ള മാനസികാവസ്ഥ മനുഷ്യന്മാരിലുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ അതിൻ്റെ വിഷമം അനുഭവിക്കുന്നത് കുടുംബത്തിലാണ്. വീട്ടിലാണെങ്കിൽ മകൻ്റെ ഒരു ഒരു ഒരു പ്രശ്നം, അല്ലെങ്കിൽ മക്കളുടെ പ്രശ്നം, അവരുടെ ഒരു ഗുണങ്ങൾ കാണാൻ കഴിയാത്തൊരു പാരൻ്റ് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും ആ മക്കൾ, അതുപോലെ ശരിയില്ല ശരിയില്ല എന്ന് പറയുന്ന എല്ലാ തെറ്റുകളും മാത്രം കണ്ട് അവർ ഡീമോട്ടിവേറ്റഡ് ആവാണ്. ഒരു മാർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ശരികളൊന്നും കാണില്ല, തെറ്റ് മാത്രം കണ്ടത്. ഇതെന്തെങ്ങനെ 50-ൽ 45 മാർക്ക് കിട്ടി, ഇതൊക്കെ തെറ്റാണല്ലോ, 5 എണ്ണം ആ 45-ന് വില ഇല്ലാതെ.
2: ആ 45 മാർക്ക് വാങ്ങിയ കുട്ടിയെ ഒന്ന് അഭിനന്ദിക്കാനും അഭിനന്ദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവന് നല്ലൊരു അപ്രീഷിയേഷൻ കൊടുത്ത്

0: ശേഷം പിന്നെ മുകളിലേക്ക് ഏതാ തെറ്റിപ്പോ ആ നിലക്ക് ചോദ്യം കുഴപ്പമില്ല. പക്ഷേ അത് തീരെ പരിഗണിക്കാതെ എന്ത് ചെയ്യാണ്, ആ തെറ്റിയ ബാക്കി 5 മാർക്കിന് ഫയർ ചെയ്യുന്നത് മാത്രമാവുന്ന ഒരു സംഗതി ഇതെല്ലാ മേഖലയിലും ഉണ്ട്. ശരിക്കും
1: എല്ലാ മേഖലയും, മാതാപിതാക്കളാണെങ്കിൽ അധ്യാപകരാണെങ്കിൽ ഒരു സെയിൽസ്മാൻ അവിടുത്തെ പിന്നെ ഓഫീസറുമായി ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ, അതാ ഞാൻ പറഞ്ഞു സാമൂഹിക ജീവിയായ മനുഷ്യൻ മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകുന്ന സന്ദർഭങ്ങളിലെല്ലാം ഈ പോസിറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു ബന്ധവും നല്ല ഒരു ഒരു ഊർജ്ജസ്വലമായ മൈൻഡും ഉണ്ടാവും. അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടാണ്,
0: ശരിക്കും എനിക്ക് തോന്നുന്നു മനുഷ്യന് സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ സംഗതി ഉണ്ട് എന്ന് തോന്നുന്നു. ശരിക്കും നമ്മൾ ബോധപൂർവം ഇത് മനസ്സിലാക്കി മാറ്റിയെടുത്താൽ തന്നെ ഈ ഒരു സ്വഭാവം നമ്മുടെ നിന്നും വിട്ടുപോകുള്ളൂ.
2: പീസ് റേഡിയോയിൽ അടുത്തതായി ഐടി ജാലകം, വാട്സ്ആപ്പ് ഡാറ്റകൾ എടുത്തുവെക്കാം. അവതരിപ്പിക്കുന്നത് സ്വാലിഹ് ഇബ്രാഹിം.
3: അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. ഐ ടി ജാലകത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വാട്സപ്പിലെ പുതിയ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ വാട്സപ്പിൻ്റെ സെറ്റിങ്സിലെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. വീട്ടിലെ മറ്റാരുടെയെങ്കിലും ഫോണെടുത്ത് അതിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ ബാറ്ററിയുടെ തൊട്ട് താഴെ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് എടുക്കുക. അതിൽ ചാറ്റ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. അതിലെ ചാറ്റ് ബാക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതും മറ്റു ഫീച്ചേഴ്സാണ് നമ്മൾ ഇൻഷാല്ലാ ഇന്നത്തെ ഐ ടി ജാലകത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ബാക്കപ്പ് ഓവർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നമ്മുടെ വാട്സപ്പിലെ ഡാറ്റകൾ നഷ്ടമാവാതിരിക്കാൻ നിരന്തരമായിട്ട് ബാക്കപ്പുകൾ ഓട്ടോമാറ്റിക്കലി എല്ലാ ദിവസവും എല്ലാ ആഴ്ചകളിലും എല്ലാ മന്തിൽ എല്ലാ മാസങ്ങളിലും ഒക്കെ എടുക്കാനുള്ള അവസരങ്ങൾ വാട്സപ്പിലുണ്ട്. കഴിഞ്ഞ ഐ ടി ജാലകത്തിൽ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മളത് ചർച്ച ചെയ്തു. ഇനി ഈ ബാക്കപ്പുകൾ ചെയ്യുന്നത് ഏത് വിധേനെ എങ്ങനെയൊക്കെ ആവാം എന്നുള്ളതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വൈഫൈ കണക്റ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും സ്പീഡുള്ള ഇൻ്റർനെറ്റ് വൈഫൈ കണക്റ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാവാം. അതല്ലെങ്കിൽ വൈഫൈ ഓർ സെല്ലുലാർ എന്നുള്ളൊരു ഓപ്ഷനും കാണാം. അഥവാ നമ്മുടെ ഡാറ്റയോ വൈഫൈയോ രണ്ടും ആവാം എന്നുള്ള ഓപ്ഷനും അവൈലബിളാണ്. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും പിന്നെ ചിലപ്പോൾ സ്ഥിരമായിട്ട് ഓഫീസുകളിലോ വീടുകളിൽ വയർഡ് കണക്ഷൻസൊക്കെ എടുത്തവർ വൈഫൈ ഉണ്ടാവും. അതല്ലാത്തവർ നോർമലി ഈ രണ്ടാമത്തെ ഓപ്ഷൻ വൈഫൈയോ സെല്ലുലാർ എന്നുള്ളത് ചൂസ് ചെയ്യുകയായിരിക്കും നന്നാവുക. ഏറ്റവും താഴെയുള്ള ഒരു ഓപ്ഷനും കൂടി ഈ ചാറ്റ് ബാക്കപ്പ് എന്ന് പറയുന്ന സെറ്റിങ്സിൽ പറയാനുണ്ട്. ഇൻക്ലൂഡ് വീഡിയോസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ബൈ ഡിഫോൾട്ട് അത് ഓഫായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓണാക്കാനുള്ള ഓപ്ഷൻസ് അവിടെ അവൈലബിളാണ്. ഒരു ബട്ടണാണ്, ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പച്ച നിറമാവും. അത് പച്ച നിറമായി കഴിഞ്ഞാൽ വീഡിയോസ് നമ്മുടെ ഫോണിൻ്റെ അകത്ത് വാട്സപ്പിലുള്ള വീഡിയോസ് അടക്കം ബാക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിളാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇൻക്ലൂഡ് വീഡിയോസ് എന്നുള്ള ആ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സെറ്റിങ്സ് അതിനു വേണ്ടിയുള്ളതാണ്. അടുത്തതായി ചാറ്റ് ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷനാണ്. ചാറ്റ് ബാക്കപ്പിൻ്റെ തൊട്ട് താഴെ നിങ്ങളൊന്ന് ബാക്കടിച്ചാൽ അഥവാ 3 ഡോട്ട്സിൽ സെറ്റിങ്സിൽ ചാറ്റ്സിൽ പോയാൽ ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ ചാറ്റ് ഹിസ്റ്ററി, ആൻഡ്രോയിഡ് ഫോണുകളിൽ ഏറ്റവും അവസാനത്തെ ഓപ്ഷനായ ചാറ്റ് ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്താൽ 4 ഓപ്ഷനുകൾ അവൈലബിളാണ്. എക്സ്പോർട്ട് ചാറ്റ്, അർച്ചീവ് ഓൾ ചാറ്റ്സ്, ക്ലിയർ ഓൾ ചാറ്റ്സ്, ഡിലീറ്റ് ഓൾ ചാറ്റ്സ്. ഒന്ന്, നമുക്ക് നിലവിലുള്ള നമ്മുടെ വ്യക്തിയുടേതോ അതല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ നമ്മുടെ വാട്സപ്പിലുള്ള ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെയോ അതിൻ്റെ അകത്തുള്ള ചാറ്റുകൾ എക്സ്പോർട്ട് ചെയ്ത് വേറെ ഒരു ഫോണിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫോണ് വാട്സപ്പ് അക്കൗണ്ട് ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിളാണ്. അതാണ് ഒന്നാമത്തേത്. അതുപോലെ അർച്ചീവ് ഓൾ ചാറ്റ്സ് എന്നുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. നമ്മുടെ എല്ലാ ചാറ്റുകളും നമുക്ക് ഡിലീറ്റ് ചെയ്യുന്ന പോലെ ഉള്ള നമുക്ക് താൽക്കാലികമായിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് തിരിച്ചെടുക്കാനും പറ്റും. അതുപോലെ ഓപ്ഷൻസ് ഉണ്ട് ക്ലിയർ ഓൾ ചാറ്റ്സ്. നമ്മുടെ വാട്സപ്പിലുള്ള ഇപ്പം നമുക്ക് നമ്മുടെ പിന്നെ ഡാറ്റ അല്ലെങ്കിൽ ഫോൺ മെമ്മറി ഹാങ് ആവുന്ന പ്രശ്നങ്ങൾ, ഫോൺ മെമ്മറി ഫുള്ളാവുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും, ഈ ക്ലിയർ ഓൾ ചാറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊരു വ്യത്യാസങ്ങളൊക്കെ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസിൽ ഉണ്ടാവും. പക്ഷേ നമ്മുടെ എല്ലാ ചാറ്റ്സും പോകും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ക്ലിയർ ഓൾ ചാറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ പുതുതായിട്ട് നമ്മൾ വാട്സപ്പ് ഓപ്പൺ, ഒരു പുതിയ ഫോണിൽ പുതിയ വാട്സപ്പ് ഓപ്പൺ ആക്കുന്ന രൂപത്തിലാവും പിന്നീട് എല്ലാ ചാറ്റ്സും നമുക്ക് പോവും. ഡിലീറ്റ് ഓൾ ചാറ്റ്സ്, നമ്മുടെ എല്ലാ ചാറ്റുകളും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഓക്കെ, ഇതാണ് ചാറ്റ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തതായി സെറ്റിങ്സിലെ മൂന്നാമത്തെ ഓപ്ഷൻ നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഓപ്ഷനാണ്. നോട്ടിഫിക്കേഷൻ നമുക്കറിയാം, പലപ്പോഴും പലർക്കും നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ്സസ് അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് പോലെയുള്ള ഓൺലൈൻ ക്ലാസ്സസ്, ഓൺലൈൻ മീറ്റിംഗ് ഇതൊക്കെ നടക്കുമ്പോൾ നമ്മുടെ വാട്സപ്പ്, നമ്മുടെ ഫോണ് സൈലൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വാട്സപ്പിൽ വരുന്ന ഒരു മെസ്സേജസിന് പോലും ഓരോ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഓരോ നോട്ടിഫിക്കേഷനും നമ്മൾ ടോൺ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ ടോൺ ബൈ ഡിഫോൾട്ട് ഓണായിരിക്കും. നമ്മുടെ ഫോൺ സൈലൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വരുന്ന ഓരോ മെസ്സേജിനും ടിങ് ടിങ് എന്ന് പറഞ്ഞ ഓരോ ഈ ടോൺ അല്ലെങ്കിൽ ഈ സൗണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് അലോസരപ്പെടുത്തും. അത് ഒഴിവാക്കാനുള്ള ഓപ്ഷൻസ് ആണ് നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഈ ഓപ്ഷനിൽ പോയി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. ആദ്യം തന്നെ അതിലെ ഫസ്റ്റത്തെ ഓപ്ഷൻ കോൺവെർസേഷൻ ടോൺസ് എന്നുള്ളത് കാണാം. പ്ലേ സൗണ്ട്സ് ഫോർ ഇൻകമ്മിങ് ആൻഡ് ഔട്ട് ഗോയിങ് മെസ്സേജസ്. നമ്മളൊക്കെ വരുന്ന ഓരോ ഇങ്ങോട്ട് വരുന്നതും അങ്ങോട്ട് നമ്മൾ അയക്കുന്ന മെസ്സേജസിനും ഒരു ടിക് ടിക് എന്ന ഒരു ഒരു ഒരു ചെറിയൊരു സൗണ്ട് പ്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. മെസ്സേജ് പോകുമ്പോൾ ആ മെസ്സേജ് പോയി എന്നറിയാനുള്ള ഒരു ചെറിയ സൗണ്ട്, അതേപോലെ വരുമ്പോഴും ഒരു സൗണ്ട്. ആ സൗണ്ട് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാനുള്ള ഓപ്ഷൻസ് ആണ്. അത് ഒരു ബട്ടൺ കാണാം, അത് പച്ച കളറിലാണ് എന്നുണ്ടെങ്കിൽ അത് ഓണാണ്. തിരിച്ച് ഓഫാക്കാനുള്ള ഓപ്ഷൻസ് അതിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫാക്കാൻ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അയക്കുന്ന ഓരോ മെസ്സേജസിനും വരുന്ന മെസ്സേജസിനും ഇങ്ങനെ ഒരു സ്പെഷ്യൽ സൗണ്ട് വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഓഫാക്കിയിടാം. നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ ടോൺ. നമുക്ക് വരുന്ന മെസ്സേജസിന് ഒരു നോട്ടിഫിക്കേഷൻ, പേഴ്സണലായിട്ട് വരുന്ന നമുക്ക് വരുന്ന മെസ്സേജസിന് നോട്ടിഫിക്കേഷൻ ടോൺ ഏതാവണം ഏതാവരുത് എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ രണ്ടാമത്തെ ഓപ്ഷൻ നോട്ടിഫിക്കേഷൻ ടോൺ. നോട്ടിഫിക്കേഷൻ ടോണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഇപ്പം എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഏതെങ്കിലും ഒരു പിന്നെ ഫയൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരെ അവൈലബിൾ ആണ്. നിങ്ങളുടെ ഗാലറി അല്ലെങ്കിൽ ഫയൽ മാനേജർ, ഓഡിയോ ഫയൽസ്, റെക്കോർഡർ, റെക്കോർഡ് ചെയ്ത ഒരു സംഗതി, ഒരു ടോണൊക്കെ ആക്കാനുള്ള ഓപ്ഷൻസ് അതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം, ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്കാനുള്ള ഓപ്ഷൻസ് അതിൻ്റെ അവൈലബിൾ ആണ്. ഓക്കെ, അതിൻ്റെ തൊട്ട് താഴെ വൈബ്രേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. വൈബ്രേറ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്കറിയാം, വരുന്ന മെസ്സേജസുകൾക്കൊക്കെ നമ്മുടെ ഫോണിൻ്റെ വൈബ്രേഷൻ ഓണായി കിടക്കുന്ന ഓരോ മെസ്സേജസിനും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു സംഗതി നമ്മൾ പലപ്പോഴും കാണും. ഇത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയെ സാരമായിട്ട് ബാധിക്കും. നമ്മുടെ ഫോൺ ബാറ്ററി ലൈഫിനെ കുറക്കാനും ഫോൺ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകാനുമൊക്കെ ഇത് ഒരു കാരണമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ അടിയന്തരമല്ലാത്ത മെസ്സേജുകൾക്കൊക്കെ നിങ്ങൾക്ക് ഇത് ഈ ഒരു ഓപ്ഷൻ ഓഫാക്കിയിടാം. എപ്പോഴെങ്കിലും അർജൻറ്റായി വരുമ്പോൾ മാത്രം ഓണാക്കിയിടാം. നോർമലി ഇത് ഓഫാക്കിയിടുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ വൈബ്രേറ്റ് എന്നുള്ളടത്ത് പോയിട്ട് നിങ്ങൾക്ക് ഓഫ് ബൈ ഡീഫോൾട്ട്, ഡീഫോൾട്ട് എന്നുള്ളൊരു ഓപ്ഷൻ, നാല് ഓപ്ഷൻസ് അവിടെ വൈബ്രേറ്റ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഓഫ്, ഡീഫോൾട്ട്, ഷോർട്ട്, ലോങ്. ഇതിൽ ഓഫ് എന്നാക്കിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന മെസ്സേജസിന് വൈബ്രേഷൻസ്, നോട്ടിഫിക്കേഷൻസ് വരുന്നതിന് വൈബ്രേഷൻസ് ഒഴിവാക്കാം. നമ്മൾ വൈബ്രേറ്റ് ഫോൺ പിന്നെ വൈബ്രേറ്റ് ചെയ്യില്ല. ഇന്നത്തെ ഐ ടി ജാലകം വൈൻഡപ്പ് ചെയ്യാണ്. വാട്സപ്പിൽ ഉപകാരപ്രദമായ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇൻഷാല്ലാ ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: മാഷാല്ലാ, പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഐ ടി ജാലകം, വാട്സപ്പ് ഡാറ്റകൾ എടുത്തു വെക്കാം. ഈ വിഷയത്തിൽ ഇതുവരെ നമ്മോട് സംസാരിച്ചത് സ്വാലിഹ് ഇബ്രാഹിം.
4: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. കബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
5: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
6: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത് യുഗചരിതം. ചരിത്രമറിയാത്തവന് ഇസ്ലാം അറിയില്ല എന്നതാണ്. ചരിത്രം നാം പഠിക്കണം, മനസ്സിലാക്കണം. മുമ്പ് ജീവിച്ചിരുന്നവരുടെ ചരിത്രമാണ് ഇന്ന് ജീവിക്കുന്നവരുടെ ജീവിക്കാനുള്ള പ്രേരണയും അതോടൊപ്പം തന്നെ അവരുടെ ഊർജവും. തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നു ഈ വിഷയത്തിലെ ഇന്നത്തെ യുഗചരിതം പ്രോഗ്രാമിൽ. സദീഖ് സുലാഹി നിലമ്പൂർ അവതരിപ്പിക്കും.
7: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നു എന്നുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് നമുക്ക് ഇപ്രകാരം കാണാവുന്നതാണ്. റബ്ബന വബഅത്ത് ഫീഹിം റസൂല മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക്, ഞങ്ങളുടെ സന്താനങ്ങൾക്ക് നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൾപ്പിച്ചു കൊടുക്കുകയും വേദവും വിജ്ഞാനവും അഭ്യസിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ അവരിൽ നിന്നു തന്നെ നീ നിയോഗിക്കുകയും ചെയ്യണമേ. തീർച്ചയായും നീ പ്രതാപവാനും അഗാധജ്ഞാനിയുമാകുന്നു. സൂറത്തുൽ ബഖറ വചനം 129. മുഹമ്മദ് നബിക്ക് മുമ്പ്, എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട മഹാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. മുഹമ്മദ് നബിയുടെ പിതൃപരമ്പര ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ എത്തുന്നത് നമുക്ക് കാണാം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹന്മാരിൽ ഒരാളാണ് ഇബ്രാഹിം നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പര ഇമാം ദഹബി റഹമഹുള്ള സിയറിൽ ഇപ്രകാരം കൊടുക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ജനങ്ങളുടെ ഏകാഭിപ്രായമനുസരിച്ച് ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളിൽപ്പെട്ട അദ്നാനിന്റെ മകൻ, മുഅദ്ദിന്റെ മകൻ, നിസാറിന്റെ മകൻ, മുളിറിന്റെ മകൻ, ഇലിയാസിന്റെ മകൻ മുദിരിക്കയുടെ, അഥവാ മുദിരിക്കയുടെ യഥാർത്ഥ നാമം ആമിർ എന്നാണ്. ആ മുദിരിക്കയുടെ മകൻ, ഉസൈമയുടെ മകൻ, കിനാനയുടെ മകൻ, നദറിന്റെ മകൻ, മാലിക്കിന്റെ മകൻ, ഫിഹറിന്റെ മകൻ, ഗാലിബിന്റെ മകൻ, ലുഅയ്യിന്റെ മകൻ, കഅബിന്റെ മകൻ, മുറയുടെ മകൻ, കിലാബിന്റെ മകൻ, ഉസൈയിന്റെ മകൻ, അബ്ദുമനാഫിന്റെ മകൻ, ഹാഷിമിന്റെ മകൻ, അബ്ദുൽ മുത്തലിബിന്റെ മകൻ, അബ്ദുള്ളയുടെ മകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ദഹബി തുടരുന്നു, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും അദ്നാനിന്റെയും ഇടയിലുള്ള പിതാക്കന്മാരുടെ കാര്യത്തിൽ അവർ അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കുന്നു. അവർക്കിടയിൽ 9 പിതാക്കളുണ്ട് എന്നു പറയുന്നവരും 7 പേരാണ് എന്നു പറയുന്നവരും ഉണ്ട്. അദ്നാൻ വരെയുള്ള പിതാക്കന്മാരുടെ പരമ്പരയിൽ എല്ലാവരും ഏകാഭിപ്രായക്കാരാണെന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. പിതാക്കന്മാരിൽ എത്രയോ അകലെയുള്ള ഉപ്പയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആരാരുമില്ലാത്ത മണൽക്കാട്ടിൽ വെച്ചുള്ള ഉപ്പാന്റെ പ്രാർത്ഥന നാം കണ്ടല്ലോ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത് എത്ര കാലങ്ങൾക്ക് ശേഷമാണ് എന്നതും നാം ചിന്തിക്കേണ്ട കാര്യമാണ്. എത്രയോ സംവത്സരങ്ങൾക്ക് ശേഷമാണ് അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക എന്നത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ഏറ്റവും നന്നായി അറിയാവുന്ന അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. അതിനാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞ് ആരും വ്യാകുലതരാകേണ്ടതില്ലെന്ന് ഈ സംഭവം നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. ഉപ്പ എപ്രകാരമാണോ പ്രാർത്ഥിച്ചത്, അതുപ്രകാരം തന്നെയാണ് മുഹമ്മദ് നബി പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നത്. ഖുർആൻ പറയുന്നത് കാണുക, അക്ഷരജ്ഞാനമില്ലാത്തവർക്കിടയിൽ തന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കുകയും
8: അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യാൻ അവരിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിച്ചവനാകുന്നു അവൻ. തീർച്ചയായും അവർ മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു. സൂറത്തുൽ ജുമുഅ വചനം 2. ഇസ്ഹാഖ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പരമ്പരയിലൂടെയാണല്ലോ പിൽക്കാലത്ത് അള്ളാഹു നബിമാരെ അയച്ചത്. ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെയാണ് മുഹമ്മദ് നബിക്ക് മുമ്പുള്ള എല്ലാ നബിമാരും നിയോഗിക്കപ്പെട്ടത്. മുഹമ്മദ് നബിയുടെ വരവിനെപ്പറ്റി വേദക്കാർക്ക് നന്നായി അറിയാമായിരുന്നു. കാരണം അന്ത്യപ്രവാചകന്റെ നിയോഗത്തെപ്പറ്റി അവരിലേക്ക് ഇറക്കപ്പെട്ട തൗറാത്തിലും ഇഞ്ചീലിലും അള്ളാഹു അറിയിച്ചിരുന്നു. അല്ലദീന യത്തബിഊന റസൂല നബിയൽ ഉമ്മിയെ അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇഞ്ചീൽ. അതായത് തങ്ങളുടെ പക്കലുള്ള തൗറാത്തിലും ഇഞ്ചീലിലും രേഖപ്പെടുത്തപ്പെട്ടതായി അവർക്ക് കണ്ടെത്താൻ കഴിയുന്ന ആ അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനായ ദൈവദൂതനെ അഥവാ മുഹമ്മദ് നബിയെ പിൻപറ്റുന്നവർക്ക് ആ കാരുണ്യം രേഖപ്പെടുത്തുന്നതാണ്. സൂറത്തുൽ അഅ്റാഫ് വചനം 157. തൗറാത്തിലും ഇഞ്ചീലിലും പേരു പറയപ്പെട്ട പ്രവാചകനായതിനാൽ തന്നെ വേദക്കാർ ആ പ്രവാചകന്റെ വരവിനെ പ്രതീക്ഷിക്കുന്നവരുമായിരുന്നു. അന്തിമ ദൂതന്റെ പ്രത്യേകതകളെപ്പറ്റിയും സവിശേഷതകളെപ്പറ്റിയും വേദഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയവരായിരുന്നു ജൂത ക്രൈസ്തവർ. അതിനാൽ തന്നെ മക്കയിലെ അറബികൾ ആ പ്രവാചകനിൽ വിശ്വസിക്കുന്നതിന് മുമ്പേ വിശ്വസിക്കേണ്ടവരായിരുന്നു ജൂത ക്രൈസ്തവർ. പക്ഷേ അസൂയയും കുടിപ്പകയും മുഖേന അവർ ആ പ്രവാചകനിൽ അവിശ്വസിക്കുകയാണുണ്ടായത്. മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ആ നബിയെപ്പറ്റി പല വികല വിശ്വാസങ്ങളും കടന്നുകൂടിയിട്ടുണ്ട്. അതിനാൽ പ്രമാണബദ്ധമായി മുഹമ്മദ് നബിയെ സംബന്ധിച്ച് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ഈ കാര്യത്തെ സംബന്ധിച്ച് ഇന്ന് പല ചർച്ചകളും നമുക്ക് കാണാവുന്നതാണ്. മുഹമ്മദ് നബി ആദം സന്തതിയാണ്. മനുഷ്യസൃഷ്ടിപ്പ് മണ്ണിൽ നിന്നാണെന്ന് ഖുർആൻ സംശയത്തിന് ഇടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട്. ഖുർആൻ പറയുന്നു, കലം പോലെ മുട്ടിയാൽ മുഴക്കമുണ്ടാക്കുന്ന ഉണങ്ങിയ കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു. തീയിന്റെ പുകയില്ലാത്ത ജ്വാലയിൽ നിന്ന് ജിന്നിനെയും അവൻ സൃഷ്ടിച്ചു. സൂറത്തുർ റഹ്മാൻ വചനം 14-15. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു, മലക്കുകൾ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു, ജിന്നുകൾ തീജ്വാലയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു, ആദം നിങ്ങളോട് വിവരിക്കപ്പെട്ടതിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു. അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം ഈസായെ ഉപപിക്കാവുന്നത് ആദമിനോടാകുന്നു. അവനെ അഥവാ അവന്റെ രൂപം മണ്ണിൽ നിന്നും അവൻ സൃഷ്ടിച്ചു. പിന്നീട് അതിനോട് ഉണ്ടാകൂ എന്നു പറഞ്ഞപ്പോൾ അവൻ അഥവാ ആദം അതാ ഉണ്ടാകുന്നു. സൂറത്തു ആലു ഇമ്രാൻ വചനം 59. നിങ്ങളെ അവൻ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, എന്നിട്ട് നിങ്ങളതാ ലോകമാകെ വ്യാപിക്കുന്ന മനുഷ്യവർഗമായിരിക്കുന്നു. ഇത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രേ. സൂറത്തു റൂം വചനം 30. മുകളിൽ നാം കണ്ട ഓരോ തെളിവും മനുഷ്യസൃഷ്ടിപ്പ് മണ്ണിൽ നിന്നാണെന്ന് വ്യക്തമാക്കിത്തരുന്നവയാണ്. ഇനിയും ധാരാളം തെളിവുകൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നമുക്ക് ലഭിക്കുകയും ചെയ്യും. എല്ലാം ഇവിടെ ഉദ്ധരിക്കുവാൻ നാം മുതിരുന്നില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരണത്തിലും ഈ കാര്യം നാം പ്രതിപാദിച്ചിട്ടുള്ളതും ഓർക്കുന്നുണ്ടാവുമല്ലോ. അള്ളാഹുവാണല്ലോ സൃഷ്ടാവ്. അവൻ ഏതെല്ലാം സൃഷ്ടികളെ എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്നും എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്നും അഭിപ്രായം പറയുവാൻ നമുക്ക് കഴിയില്ല. അതു സംബന്ധമായി റബ്ബ് എന്താണോ നമുക്കറിയിച്ചു തന്നത് അത് വിശ്വസിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അഥവാ ഖുർആനിലോ സ്വഹീഹായ നബിവചനങ്ങളിലോ സ്ഥിരപ്പെട്ട് വന്നത് എന്താണോ അതാണ് നാം സ്വീകരിക്കേണ്ടത്.
6: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് യുഗചരിതം. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നു. അവതരിപ്പിച്ചത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
9: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
10: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
11: അടുത്ത ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ലോട്ട് തന്നെയാണ് തിരുമൊഴികൾ.
12: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
13: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
11: എത്ര വലിയ നന്മയും സ്വീകരിക്കപ്പെടണമെങ്കിൽ വിശ്വാസം ശരിയാകണമെന്ന വിഷയത്തെ അധികരിച്ച് നമ്മോടൊപ്പം ചേരുന്നു കെ വി മുഹമ്മദ് അലി.
14: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ ആയിഷത്ത ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ ഖാലത്ത് ഖുൽതു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ബിന ജുദ്ആന ഫിൽ ജാഹിലിയത്തി കാന യഖ്രി അദ്ദൈഫ് കാന യഖ്രി അദ്ദൈഫ് വയുഹ്സിനുൽ ജിവാർ ويصل الرحيم فهل ينفعه ذلك قال لا انه لم يقل يوما قط اللهم اغفر لي خطيئتي يوم الدين പ്രശദകളെ സ്വഹീഹ് ഇബ്നു ഹിബാനിൽ വന്നിട്ടുള്ള ഒരു വചനമാണ് വായിച്ചത്. സ്വഹീഹ് മുസ്ലിമിലും ചെറിയ പദവ്യത്യാസത്തോട് കൂടി ഈ ഹദീസ് നമുക്ക് കാണാം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. നമുക്കറിയാം അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയാണ്, സ്വഹാബികളിലെ വലിയ പണ്ഡിതയാണ്, ദീനി വിഷയങ്ങളിൽ അവഗാഹമുള്ള മഹാവ്യക്തിത്വം. എത്രയോ സ്വഹാബികൾ നബിയുടെ മരണശേഷം സംശയ ദൂരീകരണത്തിന് മതം പഠിക്കാൻ അവരെ സമീപിച്ചിരുന്നു, അവരോട് ചോദിച്ചിരുന്നു, പഠിച്ചിരുന്നു എന്നൊക്കെ നമുക്കറിയാം. 2210 ഹദീസുകളാണ് അവർ നിവേദനം ചെയ്തത്. ഹിജ്റ 58 റമദാനിലാണ് അവർ ഈ ദുനിയാവിനോട് വിട പറയുന്നത്. ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നത്, ഞാനൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, ഇന്ന ഇബ്ന ജുദ്ആന ഫിൽ ജാഹിലിയത്തി കാന യഖ്രി ലൈഫ് വയുഹ്സിനുൽ ജിവാര വയസ്ലു റഹീമ ഫഹൽ യൻഫഉഹു ദാലിക്. റസൂലെ, ഇബ്ന ജുദ്ആൻ, അബ്ദുല്ലാഹി ഇബ്ന ജുദ്ആൻ ജാഹിലിയ കാലഘട്ടത്തിൽ അതിഥിയെ നന്നായി സൽക്കരിച്ചിരുന്നവനാണ്, അയൽപ്പക്ക ബന്ധം നന്നായി കാത്തു സൂക്ഷിച്ചിരുന്നവരാണ്, കുടുംബബന്ധം ചേർത്തിരുന്നവനാണ്. അതിൻ്റെ വല്ല പ്രയോജനവും അവന് ലഭിക്കുമോ, അദ്ദേഹത്തിന് പരലോകത്ത് ലഭിക്കുമോ എന്നതായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചത്. അതാണ് അവർ പറയുന്നത്, ഞാൻ റസൂലുള്ളയോട് ചോദിച്ചു ഇങ്ങനെ എന്ന്. ഇബ്ന ജുദ്ആൻ, അദ്ദേഹത്തെക്കുറിച്ചാണല്ലോ ആയിഷ റളിയല്ലാഹു അൻഹ സംശയം ചോദിക്കുന്നത്. ഇബ്ന ജുദ്ആൻ എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹിബ്ന ജുദ്ആൻ അത്തൈമി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ബനു തൈമബിന് മുറയിൽപ്പെട്ട വ്യക്തിയാണെന്ന് മാത്രമല്ല ഖുറൈശികളിലെ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ജാഹിലിയ കാലഘട്ടത്ത് എന്ന് കാണാം. അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പിതാവ് അബു ഖുഹൈഫ റളിയല്ലാഹുവിൻ്റെ പിതൃവ്യപുത്രനാണ്, ആയിഷ റളിയല്ലാഹുവിൻ്റെ കുടുംബക്കാരനാണ് എന്നർത്ഥം. വലിയ ധർമ്മിഷ്ഠനൊക്കെ ആയിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുകൊണ്ട് അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്ത് മുഅ്മിനായിട്ടില്ല. ഒരുപാട് നന്മകൾ ഇസ്ലാം പ്രത്യേകമായി പറയുന്ന വിശേഷിപ്പിച്ച നന്മയുടെ ഏറ്റവും മുന്തിയ നന്മകളായി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിരുന്നു എന്നാണ്. അതിലേറ്റവും പ്രധാനമാണ് അതിഥിയെ സൽക്കരിക്കുക, ആദരിക്കുക എന്നത്. ഒരു മുഅ്മിനിൻ്റെ ഈമാനിൻ്റെ ഭാഗമാണല്ലോ. അപ്രകാരം അയൽക്കാർ വയു ഹസീനുൽ ജിവാർ യഖീരി അല്ലൈഫ് എന്നാണ്, ഖറാ യഖീരി എന്നാണ് ആ വാക്ക്. അതിഥിയെ ആദരിക്കുക, സൽക്കരിക്കുക, ഭക്ഷണം കൊടുക്കുക. വയു ഹസീനുൽ ജിവാർ, ജാർ ജിവാർ അല്ലെ, അയൽക്കാരനോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുക, ഇഹ്സാൻ ചെയ്യുക. വയസുലു റഹിം, കുടുംബബന്ധം ചേർക്കുക. ഇങ്ങനെയൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു നബിയെ ജാഹിലിയ കാലഘട്ടത്തിൽ. ഫഹൽ യൻഫഉഹു ദാലിക, അതിന് അദ്ദേഹത്തിന് വല്ല പ്രയോജനവും ലഭിക്കുമോ എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്, ലാ, ഇല്ല. ഇന്നഹു ലം യഖുൽ യൗമൻ ഖത്ത്, അദ്ദേഹം ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലല്ലോ. അല്ലാഹു മഗ്ഫിർ ലി ഖതീഅത്തി യൗമദ്ദീൻ, അല്ലാഹുവേ എൻ്റെ പാപങ്ങൾ നാളെ വിചാരണ നാളിൽ എന്റെ പാപങ്ങളൊക്കെ എനിക്ക് നീ പുറത്തു തരണമേ എന്ന് ആത്മാർത്ഥമായിട്ടൊരിക്കൽ പോലും പറയാത്തൊരു വ്യക്തിയാണല്ലോ അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നന്മകളൊന്നും അദ്ദേഹത്തിന് നാളെ പ്രയോജനം ചെയ്യില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മറുപടി നൽകുന്നത്. മറ്റൊരു റിപ്പോർട്ടിൽ അദ്ദേഹം വയുത്തഈമുൽ മിസ്കീൻ, പാവങ്ങൾക്ക് ഭക്ഷണം നൽകിയിരുന്നുവല്ലോ എന്നാണ് വന്നിട്ടുള്ളത്. നബി പറഞ്ഞത് ലായൻഫഅഹു എന്നാണ്, അദ്ദേഹത്തിനത് ഉപകാരം ചെയ്യില്ല. ലം യഖുൽ യൗമൻ റബ്ബിഗ്ഫിർലി ഖതിയത്തി യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ദിവസത്തിൽ എന്റെ പാപങ്ങൾ എനിക്ക് പൊറുത്തു തരണേ റബ്ബേ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത്. അപ്പൊ പ്രിയമുള്ളവരെ, ഹദീസിന്റെ ആശയം വളരെ വ്യക്തമാണ്. എത്ര വലിയ നന്മയും അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകണമെങ്കിൽ അവൻ വിശ്വാസിയാകണം, വിശ്വാസം നന്നാക്കണം, വിശ്വാസം ശരിയാക്കണം. കുഫ്ർ ചെയ്യുന്നവന് അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്നവന് ഒരിക്കലും അവൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമല്ല എന്ന ശക്തമായ ഒരു സന്ദേശമാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളൊന്നും മോശമല്ല. ഏറ്റവും ഇസ്ലാം വളരെ താല്പര്യത്തോടുകൂടി പറഞ്ഞ, ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട, പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങളാണ് അവയൊക്കെ തന്നെ. മനുഷ്യബന്ധങ്ങളെ അടുപ്പിക്കുന്ന, സ്നേഹം വർദ്ധിപ്പിക്കുന്ന, പരസ്പരം കാരുണ്യം ചൊരിയുന്ന കാര്യങ്ങളാണല്ലോ അദ്ദേഹം ചെയ്ത നന്മകൾ. പക്ഷെ അതൊന്നും പരലോകത്തേക്ക് ഗുണമല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അത് കാരണമല്ല. കാരണം കുഫറിലൂടെ ആ ശിക്ഷക്ക് അർഹനായിട്ടുണ്ടവൻ അള്ളാഹുവിൽ അവൻ വിശ്വസിച്ചിട്ടില്ലല്ലോ. അള്ളാഹു വിശ്വസിച്ചവനാണെങ്കിൽ എന്റെ റബ്ബേ എന്ന് വിളിച്ച്, അള്ളാഹുവേ എന്ന് വിളിച്ച് അള്ളാഹു എനിക്ക് പുറത്തു തരണേ എന്ന് പറയാതിരിക്കില്ല. അള്ളാഹുവാണ് എല്ലാ പാപങ്ങളും പൊറുക്കുന്നവൻ എന്ന വിശ്വാസം അവനില്ല. അതുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കാത്തത്. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അള്ളാഹു മഗ്ഫിർലി ഖതിയത്തി യൗമദ്ദീൻ എന്ന് മനസ്സറിഞ്ഞ് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ അമലുകളൊക്കെ അദ്ദേഹത്തിന് ഗുണം ചെയ്തേനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യം മറ്റു പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമല്ലാത്ത കാലത്ത് ചെയ്ത നന്മകൾ പോലും മുസ്ലിമായതിനു ശേഷവും പ്രതിഫലം ലഭിക്കും എന്നത്. മുസ്ലിമല്ലാത്ത കാലത്ത് ചെയ്ത നന്മകളുടെ പ്രതിഫലം പോലും അവനത് അള്ളാഹു നിലനിർത്തിക്കൊടുക്കും മുസ്ലിമായതിനു ശേഷവും. ആ പ്രതിഫലം അവൻ വിശ്വാസിയല്ലാത്ത കാലത്ത് ചെയ്തതാണല്ലോ എന്ന നിലക്ക് അത് തട്ടിക്കളയില്ല എന്ന വലിയ സന്തോഷവാർത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. എന്നാൽ അവൻ വിശ്വാസിയായിട്ടില്ല എങ്കിൽ, യഥാർത്ഥ ഈമാൻ അവന് ലഭിച്ചിട്ടില്ല എങ്കിൽ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിനെ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ, പരലോക വിശ്വാസം അവനില്ല എങ്കിൽ, പിന്നെ അവൻ്റെ നന്മകൾക്കൊന്നും നാളെ പരലോകത്ത് ഒരു ഫലവുമുണ്ടാകില്ല. ഒരു വേള അവൻ ചെയ്ത നന്മകൾക്ക് ഈ ദുനിയാവിൽ അള്ളാഹു അതിനുള്ള പ്രതിഫലം എന്ന നിലക്ക് അവൻ ആശ്വാസവും സൗകര്യങ്ങളും ഒക്കെ കൂടുതൽ നൽകിയേക്കാം. നാളെ പരലോകത്തേക്ക് ഒരു നന്മയും ബാക്കിയാവില്ല എന്നർത്ഥം. അത് ലഭിക്കുക വിശ്വാസികൾക്ക് മാത്രമാണ്. അപ്പോൾ ഏതൊരു കർമ്മവും അള്ളാഹുങ്കിൽ സ്വീകാര്യമാകണമെങ്കിൽ അവൻ്റെ വിശ്വാസം നന്നാകണം. അള്ളാഹു അത് പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓമൻ അറാദ ലാഖിറ വസഅ ലഹ സഈഹ വഹു മുഅ്മിനുൻ ഫഉലൈക കാന സഈഹു മശ്കൂറ. പരലോകം ഉദ്ദേശിച്ചു, അതായത് ഇഖ്ലാസോടുകൂടി ഒരു കാര്യം ചെയ്തു, അത് ചെയ്യേണ്ട രൂപത്തിൽ മാതൃകയനുസരിച്ച്, പ്രവാചക മാതൃകയനുസരിച്ച് ചെയ്തു. എന്നാൽ അവൻ യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ അവൻ്റെ അമലുകളൊക്കെ അള്ളാഹു നന്ദിപൂർവ്വം സ്വീകരിക്കുന്നതാണ് എന്നതാണ് അള്ളാഹുവും പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈമാൻ അടിസ്ഥാനമാണ്. ആ വിശ്വാസത്തിൽ കളങ്കമുണ്ടാകാൻ പാടില്ല. എങ്ങനെയാണോ അള്ളാഹു വിശ്വസിക്കേണ്ടത് അതേ രൂപത്തിൽ തന്നെ വിശ്വസിക്കണം. ആരാധനകൾ അവന് മാത്രമായിരിക്കണം. അവൻ്റെ പ്രത്യേകതകളും സവിശേഷതകളും മറ്റൊരാൾക്കും വകവെച്ചു കൊടുക്കാൻ പാടില്ല. അങ്ങനെയുള്ളവരുടെയൊന്നും അമലുകൾ എത്ര വലിയ നന്മകളാണെങ്കിലും സ്വീകാര്യമല്ല എന്ന തിരിച്ചറിവുണ്ടാകണം. അങ്ങനെ റബ്ബിനെ കൃത്യമായി മനസ്സിലാക്കി വിശ്വാസം നന്നാക്കി സൽപ്രവർത്തനങ്ങളിലൂടെ മുന്നേറാൻ സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
11: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വളരെ മനോഹരമായ ഒരു വിഷയവുമായി ഇന്നത്തെ തിരുമൊഴികളിൽ നമ്മോടൊപ്പം ചേർന്നത് കെ വി മുഹമ്മദ് അലി.
15: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
16: പണ്ടൊരു ദേശാടന പക്ഷി വലിയൊരു പർവ്വതത്തിൻ്റെ മുകളിൽ വന്നിരുന്നു. അപ്പോൾ പർവ്വതം ദേശാടന പക്ഷിയോട് ചോദിച്ചു, വിശേഷങ്ങൾ ചോദിച്ചു, ഉടനാണ് വരുന്നത് എന്താണെന്നുള്ളതൊക്കെ. അപ്പം ദീർഘയാത്ര കഴിഞ്ഞ് വന്നിരുന്ന ദേശാടന പക്ഷി പർവ്വതത്തോട് താൻ കണ്ട കാഴ്ചകളൊക്കെ ധേട്ടം പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ പറഞ്ഞ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ അല്പം പുച്ഛത്തോടുകൂടി ദേശാടന പക്ഷി പർവ്വതത്തോട് ചോദിച്ചു, നിന്റെ കാര്യം വളരെ കഷ്ടമാണല്ലോ, നീ എത്ര കാലമായിട്ടാണ് ഈ നിന്ന സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ടേയിരിക്കുന്നത്, നിനക്കിവിടെ നിന്ന് ഇങ്ങോട്ടും നീങ്ങാനൊന്നും കഴിയില്ലല്ലോ, ഇവിടെ തന്നെ നിൽക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ അഭിമാനിയാണ്, എനിക്കൊരുപാട് സ്ഥലങ്ങൾ ഇനിയും പിന്നെ പാറി കടന്നുപോയി കണ്ടുവരാൻ കഴിയും, നിനക്കതിന് കഴിയില്ലല്ലോ എന്ന് പുച്ഛത്തോടെയും അഹങ്കാരത്തോടുകൂടിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പർവ്വതം പറഞ്ഞു, എനിക്ക് ആഴമുള്ള വേരുകളുണ്ട്, എനിക്ക് വളരെ ആഴത്തിൽ ഉള്ള വേരുകൾ ഉള്ളതുകൊണ്ട് തന്നെ എന്നാൽ ഉറപ്പുണ്ട് എനിക്ക്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ദേശാടന പക്ഷി പറഞ്ഞു, നിനക്ക് ആഴമുള്ള വേരുകളല്ലേ ഉള്ളൂ, എനിക്ക് ചിറകുകളുള്ളത് കൊണ്ടാണ് ഞാൻ എല്ലായിടത്തും പറക്കാൻ പറ്റുന്നത്, എനിക്ക് നല്ല ചിറകുകളുണ്ട്, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു തീരുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ ആ ദേശാടന പക്ഷിയെ വലിയൊരു പരുന്ത് വന്ന് റാഞ്ചിക്കൊണ്ടുപോയി. ഇതാണ് കഥ. അപ്പം ഈ ഒരു കഥ പല വഴിക്ക് പാറി നടക്കാനുള്ള ചിറകുകൾ ഉള്ളതുകൊണ്ട് മാത്രം ദേശാടന പക്ഷിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ദേശാടന പക്ഷിക്ക് ഇല്ലാതെ പോയത് മറ്റൊരാൾ റാഞ്ചി കൊണ്ടുപോവാൻ തടസ്സമായി തീരുന്ന അതിൻ്റെ ഉള്ളൊരു വേര്, പർവ്വതത്തിന് ആർക്കും റാഞ്ചി കൊണ്ടുപോകാൻ കഴിയുന്നില്ലല്ലോ, വേരില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിനെ ഒന്ന് നമ്മുടെ ഒരു ഐഡിയയുമായിട്ട് ഒന്ന് ചേർത്ത് വെക്കുക?
17: എനിക്ക് ഇതിനെ ഒരു ഒന്ന് രണ്ട് വശങ്ങളായിട്ട് പറയണമെന്ന് തോന്നുന്നുണ്ട്. ഒന്ന്, നമുക്ക് ചില കാര്യങ്ങളിലുള്ള നമ്മുടെ ഉറച്ച തീരുമാനങ്ങളും നിലപാടുകളും ഒരു അടിത്തറ എന്ന് നമ്മൾ പറയും,
16: ഫൗണ്ടേഷൻ.
17: അതെ, അപ്പോൾ അത് വളരെ വ്യക്തമായിരിക്കണം, ശക്തമായിരിക്കണം. അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് പർവ്വതത്തിൻ്റെ ആ ഒരു പിന്നെ ഉറച്ച ആ ഒരു നൃത്തം. അതൊരു പ്രകൃതിയെ അങ്ങനെ തന്നെയാണല്ലോ അതിൻ്റെ സൃഷ്ടിപ്പ് എന്നിരുന്നാലും നമ്മളിലേക്ക് അതിനെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഓരോ വിഷയത്തിലും നാം എടുക്കുന്ന തീരുമാനങ്ങളും നിലപാടുകളും പ്രഖ്യാപനങ്ങളുമൊക്കെ
16: നമ്മുടെ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടാണ്.
17: അതെ, അത് നമ്മുടെ ഒരു അടിത്തറയുമായി ബന്ധപ്പെട്ടാണ്. നമ്മളെന്താണ്, ഞാൻ എന്താണ് എന്നുള്ളതിൻ്റെ അതിനെ സൂചിപ്പിക്കുന്നൊരു വിഷയമാണ്. എന്നാൽ നമ്മളുടെ മനുഷ്യരുടെ വിഷയങ്ങൾ എടുത്തു നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യനെപ്പോഴും ഒരു ഉറച്ച തീരുമാനവും നിലപാടുകളൊക്കെ എടുക്കുന്ന വിഷയങ്ങളെന്ന് പറയുമ്പോൾ ശരിക്ക് അത് തെറ്റിപ്പോകാറുണ്ട്. അതായത് വേണ്ട സ്ഥലത്ത് അത്തരമൊരു നിലപാടുകളൊന്നും എടുക്കാതെ അവിടെ നമ്മൾ എന്തൊക്കെയോ ആയി മാറുകയും വേണ്ട സ്ഥലത്ത് അത് പ്രയോഗിക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ നിലപാടുകൾക്കൊരു വ്യക്തത വരുത്താതെ നമ്മൾ നിൽക്കുന്നൊരു അവസ്ഥാവിശേഷം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ പർവ്വതങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ നമ്മൾ മുമ്പ് എപ്പോഴോ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അതായത് മനുഷ്യനുമായി കൊണ്ട് പർവ്വതത്തെ താരതമ്യം ചെയ്യുന്ന ഒരു വചനം സൂറത്തുൽ ഹശ്റിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയം മുത്തസദ്ദിയൻ മിൻ ഖശ്യത്തില്ല. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പർവ്വതങ്ങൾ വരെ എന്ത് പേടിച്ച് വിറച്ച് പോകുന്ന ഒരു ഉദാഹരണം നമുക്ക് ഖുർആൻ വ്യക്തമാക്കി തരുന്നുണ്ട്. പക്ഷേ ആ ഒരു ഭയവും പേടിയും മനുഷ്യന് ഉണ്ടാകുന്നില്ല എന്നുള്ളത്, അത് യഥാർത്ഥത്തിൽ വേണ്ട സ്ഥലത്ത് നമുക്ക് ആ ഒരു ഇളക്കവും പേടിയുമൊന്നും ഉണ്ടാകില്ല. പക്ഷേ മറിച്ച് നമുക്ക് അല്ലാത്ത സമയത്ത് നമുക്ക് വേണ്ടാത്തിടത്ത് നമ്മുടെ പവറുണ്ട് നമ്മൾ കാണിക്കും, അല്ലെ, വേണ്ട സ്ഥലത്ത് നമുക്കത് വരാത്തൊരു സ്വാഭാവികത ഒരു അന്തരീക്ഷം നമുക്ക് സംഭവിക്കുന്നതിനെയാണ് ഖുർആൻ ശരിക്കും പറയുന്നത്. മനുഷ്യൻ്റെ മനസ്സ് അത്രയും കഠിനമായി പോയി, പർവ്വതത്തെ പോലെ കഠിനമായി എന്നൊക്കെ ആണ് ശരിക്കും ആ ആയത്തിലൂടെ പറയുന്നത്. മനുഷ്യൻ്റെ മനസ്സിനെയാണ് അവിടെ പറയുന്നത്. അതായത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളോ ഓർമ്മകളോ ഭയപ്പാടുകളോ ഇല്ലാതെ കഠിനമായിപ്പോയി, അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിലുള്ള. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് അത് വേണ്ടി വരും, നമ്മുടെ ശക്തമായ നിലപാടുകളും കാര്യങ്ങളും വേണ്ടി വരും. പക്ഷേ അള്ളാഹുവിനെ കുറിച്ചും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും ആലോചിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഉറച്ച നിലപാട് എന്നുള്ളതിൽ ചില
16: ഉറച്ച നിലപാട് എന്ന് പറയുമ്പോൾ എന്നുവെച്ചാൽ പിന്നെ വേറെ സ്ഥലത്ത് ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഫക്ക ഫക്ക അന്നമ ഹറമിനസമായി, അതൊരു വേരൊരു അടി അടി അടിവേരില്ലാത്തതുകൊണ്ട് ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട് ആകാശത്തുനിന്ന് വീണവനെ പോലെ ആവുന്നു എന്ന് പറഞ്ഞു. ആകാശത്തുനിന്ന് വീണ ആളുകൾ ആരാണ്? ശരിയായ വിശ്വാസമില്ലാത്ത ആളുകളാണ്. പർവ്വതം ആ സ്ഥലത്ത് തന്നെ നിലനിൽക്കുന്ന അതിൻ്റെ വേര് വേരവിടെ ഉള്ളതുകൊണ്ടാണ്. ഭൂമികൾക്ക് ഔത്താദാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, അപ്പം പർവ്വതവൽ ജിബാൽ ഔത്താദ, അത് ആ വേരുകളാണ് അതിനെ നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ അതിന് സഹായകമാകുന്നത്. എന്നതുപോലെ ഒരു മനുഷ്യന് അവൻ്റെ വേര് എന്ന് പറയുന്നത് അവൻ്റെ വിശ്വാസമാണ്. അസുലുഹ സാബിത്വൻ അല്ലേ, അത് അടിയുറച്ചതാണ്. അപ്പം അള്ളാഹുമായിട്ടുള്ള ആ കണക്ഷൻ, ആ ഉറപ്പില്ലാത്ത ഒരാളാണ് നിലപാടില്ലാത്തവൻ. നമ്മുടെ നിലപാട് നമ്മൾ രൂപീകരിക്കണം അങ്ങനെയാണല്ലോ. അപ്പോൾ ഏതായിരുന്നാലും കുറേ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ അതിലുണ്ട്. അതില്ലാത്തൊരാൾ പിന്നെ അള്ളാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ പക്ഷികൾ റാഞ്ചി കൊണ്ടുപോകാം, അവനെവിടെയോ ഹവ പോലെ കാറ്റിലൂടെ അലഞ്ഞു പോവാം. അപ്പം നമുക്ക് വേണ്ടത് അടിയുറച്ച ഒരു വിശ്വാസവും നിലപാടുകളും നമുക്ക് വേണം എന്നുള്ളത് തന്നെയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.
18: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
19: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
20: സർവകലാശാലകളെ കാവ്യവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെ നമ്മൾ മുന്നിൽ കാണുകയാണ്. പ്രത്യേകിച്ച് ബി ജെ പിക്ക് അധികാരമില്ലാത്ത സംസ്ഥാനങ്ങളിൽ അവിടെയുള്ള ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട്, ഈ നിലക്ക് ഗവർണർമാർ ചാൻസലർമാരായിരിക്കും, സ്വാഭാവികം വൈസ് ചാൻസലറെ നിയമിക്കുന്നിടത്ത് ഗവർണർമാർ കൃത്യമായി ഇടപെടുന്നു. ആർ എസ് എസ് അനുഭവമുള്ള വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നു. അവർ ആർ എസ് എസ് പരിപാടികളിൽ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മൂന്ന് വി സിമാർ എങ്ങാണ്ടോ ഇതുപോലെ ആർ എസ് എസ് പരിപാടികളിൽ പങ്കെടുത്തതായി വാർത്തകൾ നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഹമീദ് ബാഷ, ഇതിൽ നിന്ന് എന്താണ് പ്രകടമാകുന്നത് സത്യത്തിൽ ഈ ഒരു വിഷയത്തിലൂടെ?
21: അല്ല, ഇത് ഈ ഇപ്പോൾ നിലവിൽ കേരളത്തിലുള്ളതൊരു യു ഡി എഫ് മന്ത്രിസഭയാണ്. തമിഴ്നാട്ടിൽ ഇതുപോലെ ഒരു ബി ജെ പി മറ്റേ അനുകൂലമല്ലാത്തെന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു മന്ത്രിസഭ ഉണ്ട്, അങ്ങനെ സ്റ്റേറ്റുകളുണ്ട്. പക്ഷേ എന്തായാലും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ ഒരു വിദ്യാഭ്യാസ നയം, പ്രഖ്യാപിത വിദ്യാഭ്യാസ നയം വളരെ വ്യക്തമാണ്. അത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിന് മൂന്ന് ഒരു മറ്റേ എന്താ പറയുക പിന്നെ കല്ലുകളുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാമത്തെ എന്താ വെച്ചാൽ അത് സെൻട്രലൈസേഷനാണ്, എല്ലാം കേന്ദ്രത്തിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്. രണ്ടാമത്തേത് കമേഴ്സ്യലൈസേഷനാണ്, അതും കൃത്യമായി നടക്കുന്നുണ്ട്, അത് ഇനി കുറച്ചുകൂടെ വ്യാപകമാകും. മൂന്നാമത്തേത് കമ്മ്യൂണലൈസേഷനാണ്. അപ്പോൾ ഈ മൂന്ന് നയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മൊത്തത്തിലുള്ളവരുടെ വിദ്യാഭ്യാസ പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതിന് സ്കൂളുകളിൽ നടപ്പാക്കുന്നതിന് ചില രീതികൾ ഉണ്ട്, കോളേജുകളിൽ നടപ്പാക്കുന്നതിന് വേറെ ചില രീതികളുണ്ട്. സമാനതയും അതേസമയം വ്യത്യസ്തമൊക്കെയുള്ള രൂപങ്ങൾ. അപ്പം നമുക്കറിയാം, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ നേരത്തെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് അണ്ടറിലുണ്ടായിരുന്ന സ്ഥാനത്ത് എന്ത് ചെയ്തു, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നൊരു സ്ഥാനം കൃത്യമായിട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അതിൻ്റെ അണ്ടറിൽ നമുക്കറിയാം യു ജി സിയിൽ, നാക്കിൽ, അതുപോലെ ഐ സി എച്ച് ആറിൽ, എൻ സി ആർ ടിയിൽ, ഇതിലെല്ലാം തന്നെ മെല്ലെ മെല്ലെ അവർ കായ്വൽക്കരണം നടത്തി, അല്ലെങ്കിൽ അവരുടെ ആർ എസ് എസിൻ്റെ അനുഭാവികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തിങ്ക് ടാങ്ക്സിനൊക്കെ കൊണ്ടുവന്ന് അവർ പ്രതിഷ്ഠിച്ചു. അപ്പോൾ സ്വാഭാവികമായി എൻ്റെ ആ ഒരു മുകൾ തട്ടിലുള്ള സ്ട്രക്ചറിനെ അവർക്ക് അനുകൂലമാക്കി എടുത്തു. പിന്നെ ഈ എന്താ പറയുക, നമ്മുടെ കുറച്ച് സ്ട്രക്ചറൽ ചേഞ്ചുകളൊക്കെ വരുത്തി. ഇതിന് പുറമെ പിന്നീട് അവർ ഇടപെടുന്ന എവിടെയാണ്, സിലബസുകൾ ഇടപെടുന്നു. അപ്പോൾ ഈ സിലബസുകളിൽ ഇടപെടുന്നതിൻ്റെയും ഉദ്ദേശം എന്ത് തന്നെയാണ്, എങ്ങനെയാണോ അതിനെ ഹൈന്ദവവൽക്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹിന്ദുത്വ നരേറ്റീവ്സ് എന്ത് ചെയ്യുന്നു, അതിലേക്ക് കൊണ്ടുവരുന്നു. ചരിത്രരചനയിൽ ഒക്കെ അത് വളരെ പ്രകടമാക്കി തന്നെ ചെയ്യുന്നു. മാത്രമല്ല, നമ്മുടെ എന്താണ് ട്രഡീഷണൽ ഇന്ത്യൻ നോളജ് സിസ്റ്റം, ഇത് എല്ലാ യൂണിവേഴ്സിറ്റികളും നടപ്പാക്കണമെന്നുള്ള വരുന്നു. ഇപ്പോൾ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ എന്താ വെച്ചാൽ, പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഇതിനെ വേറെ രീതിയിലൊക്കെ എന്താണ് ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നത്, അതായത് നേരിട്ട് ആ സാധനം നടപ്പാക്കാതെ. പക്ഷേ ഇതൊക്കെ സമീപ ഭാവിയിൽ അതിൻ്റെ മുകളിലൊക്കെ തന്നെ ഉള്ള നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ ഗൗരവമേറിയ ഇടപെടലുകളിലേക്കോ ഇത് പോകും. അപ്പോൾ കേരളത്തിലൊരു മറ്റേ ഈ മൂന്ന് യൂണിവേഴ്സിറ്റികളിൽ ഇത്തരത്തിലുള്ള വി സിമാരുടെ നിയമനം നടന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? ബാക്കിയുള്ളതിൽ കൂടെ നടക്കും. മാത്രമല്ല, ആ ഘട്ടം കഴിഞ്ഞാൽ വി സിമാർ വഴി എന്തൊക്കെയാണോ നടപ്പാക്കേണ്ടത് ആ നടപ്പാക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ വേദിക് സയൻസ് അതൊക്കെ അതുപോലെ വെച്ചാൽ എന്തിനാറ ആലോചിക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ വധം പോലും ഒരു ബോധപൂർവം നടന്നൊരു സംഭവമൊന്നുമല്ല എന്നുള്ള രീതിയിലാണ് എന്ത് ഇന്ന് കുട്ടികൾക്ക് പഠിക്കാൻ ഇന്ത് അതെന്തോ ഒരു ഏതോ ഒരു ചങ്ങായി എന്ത് ചെയ്തു മറ്റേ അറിയാത്തോക്ക് ഇങ്ങനെ പരിശോധിക്കേണ്ടതിൽ എന്ത് ചെയ്തു വെടിവെണ്ട് ഗാന്ധി മരിച്ചു എന്നുള്ള പോലെയാണ്. ആ ചെറുതായിട്ട് വെടിവെച്ച പോലെയാണ്. അപ്പോൾ പല യൂണിവേഴ്സിറ്റികളും ഇത്തരത്തിലുള്ള മാറ്റങ്ങളിൽ ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. അത് പല അവരുടെ പല സിലബസ് പരിഷ്കാരങ്ങളെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ നമ്മൾ എന്താണ് കണ്ടു കഴിഞ്ഞു. എന്നാൽ അതേസമയം ഇപ്പോൾ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇത് അത്ര എളുപ്പത്തിൽ യൂണിവേഴ്സിറ്റികൾ നടപ്പാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നടപ്പാക്കാൻ പറ്റുന്ന വഴി എന്താണ്? ഗവർണർമാരിലൂടെ ഉള്ള അവരുടെ അധികാരങ്ങൾ ഉപയോഗിച്ച് നടപ്പാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാൻസലറാണ്. ആ ചാൻസലറുടെ കീഴിലാണ് വൈസ് ചാൻസലർമാർ വരുന്നത്. എന്നാൽ അതേസമയം ഈ ഗവർണർ ഒരു പരമാധികാരിയാണോ? ഗവർണർ അങ്ങനെ ഒരു പരമാധികാരം ഉപയോഗിക്കുന്ന അവസ്ഥ അപ്പോൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ഇപ്പോൾ പ്രസിഡൻ്റ് ഇപ്പോൾ ആരല്ല, മുർമു അല്ല, നമ്മുടെ ബഹുമാനായിട്ടുള്ള മറ്റേ പ്രസിഡൻ്റ് അല്ല എന്ന് വയ്ക്കുക. ഒരു കോൺഗ്രസ് പ്രസിഡൻ്റാണ്. ആ കോൺഗ്രസ് പ്രസിഡൻ്റ് ഈ രീതിയിലുള്ള ഒരു ഒരു നിലപാടിലേക്ക് പോവുകയാണെങ്കിലോ? ശരിക്കും നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ആ ഒരു സംവിധാനം തകരാതിരിക്കാൻ വേണ്ടി കാലാകാലങ്ങളിലുള്ള പ്രസിഡൻ്റുമാരെല്ലാം പല രൂപത്തിലും അവരുടെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടിയന്തരാവസ്ഥയിൽ ഒപ്പിടുന്നതാണെങ്കിലും ബാബരി മസ്ജിദ് തകരുന്ന സമയത്ത് ഒരു പ്രത്യക്ഷമായ നിലപാടെടുക്കാതെ മനസ്താപത്തോടെ മാറി നിൽക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടായിരുന്നു? ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നൊരു സർക്കാരുണ്ട് എന്നുള്ളതും ആ സർക്കാരിനാണ് ഭരണപരമായ കാര്യങ്ങളിൽ കൂടുതൽ അധികാരം ലഭിക്കേണ്ടതെന്നും എന്നുള്ള ആ ഒരു ഫെഡറൽ തത്വത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നതാണ്. ആ ബോധത്തെ ഇവിടെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അത് ഗൗരവമേറിയ ഒരു ഇടപെടലായിട്ട് നമ്മൾ കാണാം. അപ്പോൾ മോഹൻ ഭഗവത് പങ്കെടുത്ത ഒരു ഇതിൽ വി സിമാർ പങ്കെടുക്കുക എന്ന് പറയുമ്പോഴേ മോഹൻ ഭഗവത് എന്ന് പറയുന്നത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുക പോലും ചെയ്തിട്ടില്ലാത്ത ഒരു സംഘടനയുടെ പിന്നെ ആരുമാണ്, ആരാ നമുക്കറിയില്ല. അപ്പോൾ അത്തരത്തിലൊരു സംഘടനയുടെ ഒരു ഇതിനകത്തേക്ക് എന്തിനാണ് പങ്കെടുക്കുന്നത്? ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നാണ്. ശരിക്കും സർക്കാർ അതിനൊക്കെ ഒരു എന്താണ് എത്രമാത്രം ശക്തമായി അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് നമുക്കെന്താണ് ഒരു ബോധ്യത വന്നിട്ടില്ലാത്ത ഒരു വിഷയമാണ്. എന്തായാലും അപ്പോൾ വി സിമാരെന്തായാലും അറ്റ്ലീസ്റ്റ് എന്താണ് ചാൻസലറുടെ അണ്ടറിലാന്ന് പറയാം. പക്ഷേ ഇപ്പം നടക്കുന്ന എന്താണ് അത് ഉദ്യോഗസ്ഥ തലത്തിലേക്ക് കൂടെ വ്യാപിപ്പിക്കാനുള്ളൊരു ശ്രമമാണ്. അതുകൊണ്ടാണിപ്പോൾ പിന്നെ ഗവർണർ എന്ത് ചെയ്യുന്നത്, ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിക്കുന്നത്. അത് ആലോചിച്ച് നോക്കൂ, എന്തിനു വേണ്ടിയാണ് യോഗാടെ? ഒരു ഭാഗത്ത് വേണമെങ്കിൽ നിരുപദ്രവകരമായ ഇന്ത്യ മുഴുവനും അംഗീകരിക്കുന്ന ഒരു ഒരാശയം എങ്ങനെ നമുക്ക് നന്നായി നടപ്പാക്കാൻ പറ്റും എന്ന് പിന്നെ ആലോചിക്കാൻ വേണ്ടിയെന്നൊക്കെ പറയാം. പക്ഷേ അവിടെ എന്താണ്, ഇവിടെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ബി അശോക്, അദ്ദേഹം അതിനകത്ത് പങ്കെടുക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി കുറച്ച് മറ്റേ കറയുള്ളതാണെന്നുള്ളതിനെ പ്രശ്നമൊന്ന്, രണ്ട് ഇത് ഇങ്ങനെ വിളിച്ചു ചേർക്കാൻ ഒന്ന് അധികാരമുണ്ടോ എന്നുള്ളത്, രണ്ട് ആവശ്യമുണ്ടോ എന്നുള്ളത്. ഇവിടെ ഇപ്പം നമ്മുടെ രാജ്യത്ത് ഏറ്റവും നീറുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ യോഗ നടക്കുമല്ലേ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഗവർണർക്ക് ഇടപെടാവുന്ന ഇടപെടേണ്ട എത്രയോ നല്ല കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുകയും ജനങ്ങളെ ചിന്തിപ്പിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. മാറി നിന്നുകൊണ്ട് തന്നെ ഈ സർക്കാരിനെ അല്ലെങ്കിൽ ഈ സമൂഹത്തേക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന, പക്ഷെ അതിനൊക്കെ പകരം വളരെ ബാലിഷമായ ഒരു കാര്യത്തിലേക്ക് ഈ ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുകയും അതിനകത്തൂടെ ഒരു ടെസ്റ്റ് ഡോസാണ് യഥാർത്ഥത്തിൽ നൽകിയിട്ടുള്ളത്. അതാണ് ഇവിടെ സർക്കാർ ശ്രദ്ധിക്കേണ്ടത്. ആ ടെസ്റ്റ് ഡോസിൻ്റെ യഥാർത്ഥത തന്നെയാണ് പിന്നെ മുഖ്യമന്ത്രിയോടുള്ള മന്ത്രിസഭയോടുള്ളൊരു വെല്ലുവിളിയാണ്. അതൊരു സംശയം അതിനകത്ത് ഇല്ല. ഞങ്ങൾ വിളിച്ചാൽ ആരൊക്കെ വരുന്നു ഇപ്പോൾ നോക്കി, ഇനി എന്താണ് ഇനി ഇത്തരത്തിൽ ഞങ്ങൾ വിളിക്കുമെന്നുള്ളൊരു സൂചന അതിനകത്തുണ്ട്. ആ സമയത്ത് പിന്നെ കൂടുതൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ വരാനിടയുണ്ട് എന്നുള്ളൊരു സൂചന ഇതിനകത്തുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ഉണ്ടായ ഏറ്റവും വലിയൊരു വിമർശനം അത് ഇത്തരത്തിൽ ഉള്ള പല പ്രവണതകളെയും കണ്ടില്ലെന്ന് നടിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അവിടെ ഉദ്യോഗസ്ഥ തലത്തിൽ നമുക്കിന്നറിയാം കേരളത്തിൽ വലിയ തോതിൽ കായവൽക്കരണം നടത്തുന്നുണ്ട്. പോലീസിൻ്റെ അകത്ത് അത്തരത്തിലുള്ള വിഭാഗങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി പ്രവർത്തിച്ചതിന് നമുക്ക് പിന്നെ തെളിവുകളുണ്ട്. IAS ഓഫീസർമാർ അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയതിന് തെളിവുകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇതിനെ ലളിതമായിട്ട് കാണാൻ നമുക്ക് പറ്റില്ല. കാരണം ഇത് ഈ ചിന്താഗതിയുള്ള ഈ വർഗീയ ബോധമുള്ള ആളുകൾ ഉദ്യോഗസ്ഥ തലത്തിലും പോലീസ് തലത്തിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ പറ്റാത്ത, അതിനെ അംഗീകരിക്കാൻ കഴിയാത്ത വിഭാഗങ്ങൾ ഇവിടുത്തെ പ്രജകളാണ്. അവരനുഭവിക്കാനിടയുള്ള ഭരണരംഗത്ത് അനുഭവിക്കാനിടയില്ല, നീതിയുടെ രംഗത്ത് അനുഭവിക്കാനുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ചെറുതായി കാണുക എന്നുള്ളതൊരിക്കലും ഒരു വഴിയല്ല എന്നുള്ളതാണ്. കൃത്യമായ നയനിലപാട് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഗവർണറോട് ഏറ്റുമുട്ടാൻ ഞങ്ങളില്ല എന്ന രൂപത്തിൽ ചിന്തിച്ചാൽ നടക്കില്ല. എന്നിട്ടോ ഇടതുപക്ഷത്തെ വിമർശിച്ചൊരു കാര്യമുണ്ടോ, നിങ്ങളന്ന് മറ്റേ വെള്ളാപ്പള്ളിയെ കൊണ്ടു വരുന്നില്ലേ, അന്ന് വേറെ എന്തെങ്കിലും ചെയ്തില്ലെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ കാലം കഴിഞ്ഞു എന്നും ചെയ്യണം നമ്മുടെ ഈ പുതിയ മന്ത്രിസഭ മനസ്സിലാക്കണം. ഇന്ന് പ്രതിപക്ഷത്തല്ല ഇരിക്കുന്നത്, ഭരണപക്ഷത്താണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് രക്ഷപ്പെടാവുന്ന ഒന്നല്ല ഇത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഗവർണറോട് നയപരമായി തന്നെ അത് ഒരു മറ്റേ ചർച്ച നടക്കേണ്ടതുണ്ട്. ഇനിയും അത്തരം നിലപാടുകൾ വരികയാണെങ്കിൽ ഒരു പക്ഷേ എന്താണ് ഈ പരാജയപ്പെടുന്നത് വലിയൊരു പ്രശ്നമല്ല, പക്ഷേ ഏറ്റുമുട്ടാനുള്ള ഊർജം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ കേരളത്തെ അത് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത സർക്കാരിനുണ്ട്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് TV സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
1: നാടിന്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത് വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കും ഒക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
22: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ. അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹ സ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും, സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരള

0: ഞങ്ങളുടെ സ്ഥാപനത്തിൽ സൃഷ്ടിക്കാൻ ആ സ്ഥാപന മേധാവിക്ക് സാധിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കഴിവിനെക്കുറിച്ചും സ്ഥാപനത്തിൻ്റെ അച്ചടക്കത്തെക്കുറിച്ചുമൊക്കെ അന്ന് ഏറെ സന്തോഷിക്കുകയും പ്രശംസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹം ഇവിടെ നിന്ന് പോയി. പിന്നീട് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം സ്ഥാപനത്തിൻ്റെ ഹെഡായിരുന്ന കാലഘട്ടത്തിലുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ സ്ഥാപനവുമായി ബന്ധപ്പെടുത്തുവാനും ചില ശ്രമങ്ങൾ നടത്തി. ഒരു അലുമിനി നിലനിൽക്ക് ബന്ധപ്പെടുത്താൻ ശ്രമങ്ങൾ നടത്തി. അപ്പോൾ അവരിലൊക്കെ സ്ഥാപനത്തോടൊരു ശത്രുത മനോഭാവമാണ് പലരും പ്രകടിപ്പിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി, എന്താണ് ഇത്? അപ്പോൾ അവർ അന്നത്തെ സ്ഥാപന മേധാവിയെക്കുറിച്ചാണ് അവർ പരാതിപ്പെട്ടത്. അവർ പറഞ്ഞു, അദ്ദേഹം ഞങ്ങളോടൊരു ശത്രുവിനെ പോലെയാണ് പെരുമാറിയിരുന്നതെന്നാണ്. അതുകൊണ്ട് ആ പെരുമാറ്റം സ്ഥാപനത്തോടും ഞങ്ങൾക്ക് ശത്രുതയുണ്ടാക്കി എന്നതാണ്. നമ്മുടെ കീഴിൽ ജീവിക്കുന്ന ആളുകളോട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവർ നമ്മുടെ ശത്രുക്കളായി മാറുന്ന അവസ്ഥ ഉണ്ടാവരുതേ എന്നത്. ഒരു റിസ്ക്, ഇത് പലപ്പോഴും ഒരു സൗമ്യത നമുക്ക് നമ്മളെക്കാളും താഴെയുള്ള ആളുകളോട് പലപ്പോഴും നമുക്ക് എല്ലാവർക്കും സാധിക്കാതെ വരുന്നൊരു കാര്യമാണ്. കാരണം ഒരു പിതാവാണെങ്കിൽ മകനിലേക്ക് ഇറങ്ങി വരുന്നതും അവരോട് വാത്സല്യം കാണിക്കുന്നതും തൻ്റെ പദവിയെ വാപ്പയെന്ന സ്ഥാനത്തെ നഷ്ടപ്പെടുത്തുമോ? അധ്യാപകനാകുമ്പോൾ വിദ്യാർത്ഥികളിലേക്ക് ഇറങ്ങി വന്ന് സ്നേഹത്തോട് പെരുമാറിയാൽ അത് തൻ്റെ മഹത്വം നഷ്ടപ്പെടുത്തുമോ എന്ന ഒരു ഭയം പെരുമാറ്റങ്ങളിൽ വരാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു സ്ഥാപനത്തിൻ്റെ അച്ചടക്കത്തെ നിയന്ത്രിക്കേണ്ട ഒരു ഹെഡ് എന്നുള്ള നിലക്ക് അവിടെയുള്ള കുട്ടികളോട് അദ്ദേഹം ഒരല്പം ഗൗരവത്തോടെ പെരുമാറാനുള്ള കാരണം. നമ്മളെപ്പോഴും നമ്മുടെ സ്ഥാനവും മാനവും മഹത്വവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഇറങ്ങിച്ചെല്ലാൻ പറ്റുമോ എന്ന് നമ്മൾ ആലോചിക്കണം. കാരണം നമുക്ക് ഒരു വാത്സല്യവും സ്നേഹവും ലഭിക്കണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ വാത്സല്യമുള്ളവരാവണം. നബി സല്ലല്ലാഹുമയുടെ ഒരു പ്രാർത്ഥനയുണ്ട്, അള്ളാഹുമ്മ മൻ റഫഖ ബി ഉമ്മത്തി ഫർഫുഖ് ബിഹി. അള്ളാഹുവേ, എൻ്റെ ഉമ്മത്തിൽ വാത്സല്യം കാണിക്കുന്നവൻ, എൻ്റെ ഉമ്മത്തിനെ കൊണ്ട് വാത്സല്യം കാണിക്കുന്നവന് നീ എന്ത് ചെയ്യണം? അവനോട് നീ വാത്സല്യം കാണിക്കണം. വമൻ ശക്ക അലൈഹിം ഫഷുക്ക അലൈഹിം. എന്നാൽ എൻ്റെ ഉമ്മത്തിൻ്റെ മേൽ പ്രയാസമുണ്ടാക്കുന്നവന് നീയും പ്രയാസമുണ്ടാക്കണേ എന്ന ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ്റെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം കിട്ടുമല്ലോ. എവിടെ ജീവിതത്തിൽ നമുക്കൊരു അലിവും സ്നേഹവും കാരുണ്യവും ലഭിക്കണോ നാം മറ്റുള്ളവരോട് സൗമ്യതയോടുകൂടെ പെരുമാറേണ്ടതുണ്ട്. സൗമ്യത ഒരു സൗന്ദര്യമാണ്. സൗമ്യമായ പെരുമാറ്റങ്ങൾ നമുക്ക് അങ്ങേയറ്റം മനോഹരമായി തോന്നും. ഒരു വ്യക്തി എത്ര വിരൂപനാണെങ്കിലും എത്ര താഴ്ന്നവനാണെങ്കിലും എത്ര വില കുറഞ്ഞ വസ്ത്രവും വില കുറഞ്ഞ വാഹനവും ആണ് അയാൾ ഉപയോഗിക്കുന്നതെങ്കിലും ഡീസൻ്റായി മനോഹരമായി ജമീലായി അയാൾ പെരുമാറുന്നുവെങ്കിൽ മറ്റൊരു അലങ്കാര വസ്തുക്കൾക്കും നൽകാനാവാത്ത ഒരു ഭംഗി യഥാർത്ഥത്തിൽ അയാളിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയും. ഇങ്ങനെ ഒന്ന് ഡീസൻ്റ് ആവാൻ, മാന്യമായി ഒരു നല്ല രൂപത്തിൽ പെരുമാറി ശീലിക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട്. തീർച്ചയായും അത് വലിയ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹൃദയബന്ധം നാം ഇടപെടുന്നവരോട് ഉണ്ടായിത്തീരണമെങ്കിൽ മൃദുലമായ പെരുമാറ്റങ്ങളെക്കൊണ്ട് മാത്രമേ സാധ്യമാകൂ. അത് കൃത്രിമമാവരുത്. ആത്മാർത്ഥവും അതേപോലെ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുമുള്ള അത്തരം സ്നേഹങ്ങളെ ഉണ്ടാക്കുവാനും അത് പ്രകടിപ്പിക്കുവാനും അതുമൂലം ജീവിതത്തിൽ വാത്സല്യവും കരുണയും ലഭിക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: മാഷാ അല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ, ശത്രുക്കളാകരുത് എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.

0: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റുമുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റേഡിയോക്ക് കൊടുക്കുക. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം, അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സന്ധ്യാസമയത്ത് കടക്കാരൻ പോകാൻ തുടങ്ങുമ്പോൾ ഒരു നായ സഞ്ചിയും പിടിച്ച് കടയിലേക്ക് വന്നു. സാധനങ്ങളുടെ ലിസ്റ്റും പണവും സഞ്ചിയിലുണ്ട്. അത് കടിച്ചു പിടിച്ചിരിക്കുകയാണ്. കടക്കാരൻ പണമെടുത്ത് സാധനങ്ങൾ സഞ്ചിയിലിട്ട് കൊടുത്തു. നായ സഞ്ചി കടിച്ചു പിടിച്ച് നടന്നുപോയി. അത്ഭുതം തോന്നിയ കടക്കാരൻ നായയുടെ പിന്നാലെ പോയി. നായൊരു ബസ്സിൽ കയറി. കഴുത്തിലെ ബെൽറ്റിൽ വച്ചിരുന്ന വിലാസമനുസരിച്ച് കണ്ടക്ടർ ടിക്കറ്റും ബാക്കി തുകയും നൽകി. നായ അതിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങി നടന്നു വീട്ടിലെത്തി. വാതിലിൽ 2-3 തവണ മുൻകാലുകൊണ്ട് തട്ടി. വാതിൽ തുറന്നു വന്ന യജമാനൻ കയ്യിലെ വടി കൊണ്ട് അതിനെ പൊതിരെ തല്ലി. എന്തിനാണ് ആ പാവത്തിന് തല്ലിയതെന്ന് കടക്കാരൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നാശം, എൻ്റെ ഉറക്കം കെടുത്തി. വാതിലിൻ്റെ താക്കോൽ കൂടെ കൊണ്ടുപോകാമായിരുന്നില്ലേ? ഇതാണ് ഇന്നത്തെ ചിന്ത. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ കുറേ കാര്യങ്ങളുണ്ട്. ആളുകളുടെ പ്രതീക്ഷ പലപ്പോഴും അപ്രതീക്ഷിതമാണ്. അതെ, മറ്റൊരാളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനനുസരിച്ചാണ് അയാളോടുള്ള നമ്മുടെ പെരുമാറ്റവും സമീപനമൊക്കെ ഉണ്ടാവുന്നത്. മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താം, അതിന് തെറ്റില്ല. പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് എന്നെ അവർ പെരുമാറണമെന്ന് വാശി പിടിക്കുന്നതാണ് അപകടമാകുന്നത്.
3: അങ്ങനത്തെ നിർബന്ധം ഉണ്ടാവരുത്.
2: അതെ, നമുക്ക് മറ്റൊരാളെ കുറിച്ച് പ്രതീക്ഷകൾ അയാളുടെ സ്വന്തം പ്രതീക്ഷകൾക്ക് വിഘാതമാവുകയും ചെയ്യരുത്. നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് പ്രതീക്ഷകളേക്കാൾ നമുക്ക് തന്നെയുള്ള പ്രതീക്ഷകളാണ് പ്രധാനം. നന്ദി, ഇവിടെ ആ നായ ചെയ്തിട്ടുള്ള ഒരു നന്ദിയാണ്, അതിൻ്റെ പണിയാണ് ചെയ്തത്. പക്ഷേ നന്ദി എന്നുള്ള പറഞ്ഞ ഒരു അവകാശമല്ല, ഒരു ഉപചാരം മാത്രമാണ്. ചെയ്യുന്ന നന്മകളെ കിട്ടുന്ന നന്ദിയുടെ ത്രാസിൽ തൂക്കി നോക്കിയാൽ ഒന്നും ചെയ്യാനാകില്ല. അപ്പോൾ അത് ചെയ്ത ആ ഒരു നന്മയെ കാണാതെ പ്രതീക്ഷിച്ചതുപോലെ ആയില്ല എന്നതുകൊണ്ട് അതിനെതിരെ വളരെ മോശപ്പെട്ട സമീപനം ചെയ്തു. ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യരൊക്കെ എങ്ങനെയാണ്, മക്കളോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും മേലുദ്യോഗസ്ഥൻ കീഴ്ജീവനക്കാരനോടാണെങ്കിലും സമൂഹത്തിൻ്റെ വ്യത്യസ്ത ശ്രേണിയിലുള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും.
3: ഒരു എന്നാലും അല്ലേ,
2: ആ
3: എന്നാലും അങ്ങനെ പറയും.
2: ആ അങ്ങനെയൊക്കെ ചെയ്തതിനെ കാണാതെ ചെയ്യാത്തതിനെയും തനിക്ക് എന്തെങ്കിലും ഒരു ഒരു പ്രയാസം ഉണ്ടായപ്പോൾ അതിനെ പർവ്വതീകരിക്കാനും അതിൻ്റെ പേരിൽ വിലയിരുത്താനും ഉള്ള ഒരു സമീപനം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ വിശദീകരിച്ചിട്ട് നമ്മളിതിനെ കൊണ്ടുപോകണ്ട. ഇതിൽ നിന്ന് തന്നെ പരിമിതമായിരിക്കാം ചിന്തിക്കാൻ, ഒരുപാട് കാര്യങ്ങൾ തന്നെ ഉണ്ടാവും അല്ലേ.
3: അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുമുള്ള സഹാബാക്കളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുന്നതിൽ നിന്ന് നമുക്കറിയാം അവരുടെ ഗുണം.

0: നിങ്ങൾ പറഞ്ഞിട്ടാണല്ലോ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അവരുടെ നന്മകൾ പറഞ്ഞ്. ശരിക്കും നമ്മളെ കൂടെ ആളുകൾ അപ്പോഴേ ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ എന്നോ ചെയ്ത കാര്യം ഇങ്ങനെ എടുത്തു പറഞ്ഞ് അതിനിങ്ങനെ പഴിചാരി അന്നങ്ങനെ ചെയ്തില്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്താൽ ശരിയാവുമെന്നാവും, നാളങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെറിയ പ്രശ്നം പറ്റി, ഇങ്ങനൊരു നെഗറ്റീവ് മോഡിലേക്ക് കൊണ്ടുപോയിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൂടെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട്
1: ഒരു ഒരു സംഭവം പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത്, ഒരു സഹാബി പള്ളിയിൽ നിസ്കരിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാക്കൽ നിന്ന് ഓടി വന്ന് നിസ്കാരത്തെ, അത് ഇനി അത് സഹാബി എനിക്ക് ഓർമ്മയില്ല, ശ്രോതാക്കൾക്ക് അറിയെങ്കിൽ പങ്കുവെക്കട്ടെ. അപ്പോൾ നിസ്കാരത്തിന് പെട്ടെന്ന് അതിനെ ഓടി വന്ന് പിന്തുടർന്നു നിസ്കാരത്തിൽ. പിന്നീട് നബി ചോദിച്ചു ആരാ വന്നത്, അപ്പം നബി ആദ്യം പറഞ്ഞ പേടെന്താണോ, സാദക്കല്ലാഹു ഹെർസൻ, നിന്റെ താല്പര്യം അള്ളാഹ് നിനക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. പക്ഷേ ആ ചെയ്തത് ശരിയായില്ല, എന്ത് ചെയ്യണം, സാവകാശത്തിലാണ് നിസ്കാരത്തിന് വരേണ്ടത്.
0: തെറ്റവിടെ തിരുത്തുന്നുണ്ട്, പക്ഷേ ആ പ്രവൃത്തിയും അവിടെ എടുത്ത് പറയണു.
1: അതെ അതെ,
0: അങ്ങനെ ആയിരിക്കണം നമ്മൾ.
1: അതെ, അതാണ് പെരുമാറ്റത്തിൻ്റെ ഒരു രീതിശാസ്ത്രം. പ്രവാചകനോളം ലോകത്ത് ഒരു നേതാവിൽ നിന്നും, ഒരു ഭർത്താവിൽ നിന്നും, ഒരു അയൽവാസിയിൽ നിന്നും, അല്ലേ, ഒരു പിതാവിൽ നിന്നും, ഒരു പിന്നെ വല്യപ്പയിൽ നിന്നും ഒരാൾക്കും കിട്ടിയിട്ടില്ല.
0: മാതൃകാ പുരുഷൻ എന്ന് പറഞ്ഞതുകൊണ്ട്.
1: അതെ, അപ്പോൾ നമ്മൾ ആളുകൾ ആയിട്ടുള്ള ഇടപഴക്കമാണല്ലോ ശരിക്കും ദീൻ എന്ന് പറഞ്ഞാൽ മുആമലാത്താണ്. ആ മുആമലാത്തിൽ എവിടെയൊക്കെ നമുക്ക് അപാകതകളുണ്ടോ അത് നമ്മൾ ഉൾക്കൊള്ളുന്ന ദീനിനെയും നമ്മൾ ഉൾക്കൊള്ളുന്ന ആദർശത്തെയും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ സ്വയം അവമോദിപ്പുണ്ടാക്കി കൊടുക്കണം. നമ്മൾ മാത്രമല്ല അവിടെ അപമാനിക്കപ്പെടുന്നത്, മറിച്ച് അതുവഴി വിശുദ്ധമായ ദീനിനെ പോലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവർക്ക് മുമ്പിൽ മോശമാക്കി കൊടുക്കുന്ന ഒന്ന്, അതാണ് വിലയിരുത്തപ്പെടുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പെരുമാറ്റവും സ്വഭാവമൊക്കെ എപ്പോഴും നന്നായിരിക്കണം എന്നുള്ളത് ഇസ്ലാം എത്രമാത്രം കൽപ്പിച്ചിട്ടുണ്ടോ ആ ഒരു പ്രാധാന്യത്തോടു കൂടി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും ചെയ്യാൻ.
0: നമ്മളെ വീട്ടിൽ നമ്മൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. മക്കളൊക്കെ എന്തെങ്കിലും ചെയ്ത കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ എടുത്ത് പറയാതെ, അഞ്ച് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നാലിലും കുട്ടി നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടാവാം, ഒരു സബ്ജക്റ്റിനായിരിക്കും അവൻ മോശം ചെയ്തത്. അഞ്ച് വക്ത നിസ്കാരത്തിൽ നാല് വക്തും കൃത്യമായി നിസ്കരിച്ചിട്ടുണ്ടാവും, പക്ഷേ ഒരു വക്തവന് എന്തോ കാരണവശാൽ ഒന്ന് വൈകിപ്പോയി, അപ്പോഴത്തേക്ക് നമ്മൾ ആ നാല് വക്ത കൃത്യമായി നിസ്കരിച്ച കുട്ടീനെ
1: അതിനെ കാണൂല.
0: അതെ, അള്ളാഹു ഒരുപാട് പാപങ്ങൾ പൊറുക്കുന്നവനാണ്, കാരുണ്യമുള്ളവനാണ്. പക്ഷേ നമുക്ക് ആ കാരുണ്യം ഉണ്ടോ, അത്ര തന്നെ ഇല്ലെങ്കിലും അല്ലേ പറയാൻ ഉദ്ദേശിച്ചതാണ്. സലാമൊക്കെ പറഞ്ഞ ആ ചിന്ത വീട്ടിലും കുറച്ച് കൊണ്ടുവരണം, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലൊക്കെ ഒരു ആശയം ഉൾക്കൊള്ളണം എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമുക്ക് ശ്രോതാക്കളുമായി പങ്കുവെക്കാനുള്ളത്.
2: വിശുദ്ധ ഖുറാനിൽ സൂറത്തു ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ, മകനോ മരുമകനോ, ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ അങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്ത് ആദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുക എന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.
3: ഇസ്ലാം മനുഷ്യരെ സൃഷ്ടിച്ച ഏകദൈവത്തിൽ നിന്നുള്ള മതമാകുന്നു. ദൈവിക ദർശനങ്ങൾ കലർപ്പില്ലാതെ നടപ്പിൽ വരുത്തുമ്പോൾ മാത്രമേ ഭൂമിയിൽ സമാധാനം കളിയാടുകയുള്ളൂ. പീസ് റേഡിയോയിൽ ഇനി ദൈവിക ദർശനങ്ങളുടെ മാനവിക നിലപാടുകളുമായി ഇൻസൈറ്റ്. ഇസ്ലാമിന് വില്ലൻ വേഷം നൽകുന്നവരുടെ അജണ്ടകൾ അവതരിപ്പിക്കുന്നത് താജുദ്ദീൻ സലാഹി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആൻഡ്രോയിഡിലെ ഒരു ആപ്പാണ് ബീറ്റ് ദ ബോസ്.

0: എന്ന ഒരു ഗെയിമിംഗ് ആപ്പ്. ഇവിടെ ചെയ്യുന്നത് നമുക്കിഷ്ടമല്ലാത്ത ഒരാളെ ഇതിൻ്റെ റിംഗ് ബോക്സിൽ കൊണ്ടുവന്നിട്ടിട്ട് നമുക്ക് അയാളെങ്ങനെ അടിക്കാം. എനിക്കൊരാൾ ഇഷ്ടമില്ലെങ്കിൽ അയാളുടെ ഫോട്ടോ കൊണ്ടുവന്നിട്ടിട്ട് ഇങ്ങനെ അടിക്കാം. അയാൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തെയും ഇസ്ലാം എന്ന മതത്തെയും ലോകം നേരിടുന്ന ഒരു രീതി ഇങ്ങനെയാണ്. എന്ത് സംഭവങ്ങളുണ്ടായാലും ആ തിന്മ നിറഞ്ഞ സംഭവത്തിൽ എന്തെങ്കിലും ഒരു ബന്ധം ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്തുണ്ടാക്കി അതിൻ്റെ ആ തിന്മയുടെ ആ പ്രശ്നത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ലോകത്തെ കോടിക്കണക്കിന് നിസ്വാർത്ഥരായ മുസ്ലിങ്ങളുടെ തലയിൽ വെച്ച് ഇസ്ലാം ഒരു പ്രശ്നമാണെന്നും ഇസ്ലാം ലോകത്തിന് ഭീഷണിയാണെന്നും ഇസ്ലാമിനെ തുടച്ചു നീക്കേണ്ടതാണ് എന്നുമുള്ള ഒരു ക്യാമ്പയിൻ വളരെ ശക്തമായി നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഘട്ടത്തിലും ആ ഘട്ടത്തിന് പറ്റിയ സംഭവങ്ങളാണ് വരിക. കൊറോണ എന്ന ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ആ കൊറോണയെ എങ്ങനെ ഇസ്ലാം വിരുദ്ധ പ്രചാരണങ്ങൾക്കും ഇസ്ലാമിനെതിരെയുള്ള വെറുപ്പ് നിർമ്മിക്കാനും അതോടൊപ്പം തന്നെ ഇസ്ലാം പേടി ഉണ്ടാക്കിയെടുക്കാനും എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നത് ഗവേഷണം നടക്കും. ശരിക്കും അതിൻ്റെ ഭാഗമാണ് ഇന്ത്യയിൽ നിന്നാണ് അത്തരം ചില ശ്രമങ്ങൾ ഉണ്ടായത്. കൊറോണ വ്യാപിപ്പിക്കുന്നത് മുസ്ലിങ്ങളാണ്, അവർ ഭക്ഷണത്തിൽ തുപ്പുന്നു, വേറെ ഏതൊക്കെയോ കോണ്ടെക്സ്റ്റിലുള്ള കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ വളരെ ഫേക്കായിട്ട് എടുത്തുണ്ടാക്കി പ്രചരിപ്പിക്കുന്നൊരു സ്വഭാവം നമ്മൾ കാണുകയുണ്ടായി. അത് നാർക്കോട്ടിക് ജിഹാദ് വിവാദ കാലത്തെ ഒരു ഒരു സാഹചര്യം അങ്ങനെ തന്നെയായിരുന്നു. ലഹരി എന്ന ഇസ്ലാമുമായി യാതൊരു നിലക്കും യോജിക്കാത്ത ലോകത്തെ ഏറ്റവും ശക്തമായി ലഹരിയെ വിമർശിച്ച ഒരു മതത്തെ അതിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ പെൺകുട്ടികൾക്ക് ലഹരി കൊടുത്ത് അവരെ വശീകരിച്ച് മതപരിവർത്തനം നടത്തുന്നു എന്ന എങ്ങനെ നട്ടാലും മുളക്കാത്തൊരു നുണയെ ഏറ്റവും ശക്തമായി നടാൻ ശ്രമിച്ച് മുളപ്പിക്കാൻ ശ്രമിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചത് നമ്മൾ തീർച്ചയായും കണ്ടു. അവിഹിതങ്ങളെയും അവിശുദ്ധ ബന്ധങ്ങളെയും അതിശക്തമായി നിരാകരിക്കുന്ന ഇസ്ലാം ആ ഇസ്ലാമിലേക്ക് ആളെ കൊണ്ടുവരാൻ പ്രണയത്തിൻ്റെ മുഖമൂടി അണിഞ്ഞ് ലൗ ജിഹാദ് നടത്തുന്നു എന്ന ആരോപണങ്ങൾ ഇതിൻ്റെയൊക്കെ ഭാഗമാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ഇസ്ലാം പ്രതിയല്ലാത്ത കക്ഷിയല്ലാത്ത ഒരു വിഷയത്തിൽ ഇസ്ലാമിനെ കക്ഷി ചേർത്ത് ചർച്ചകളിൽ ഉയർത്തിക്കൊണ്ടുവന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇതാണ് പലപ്പോഴും ഇസ്ലാം എപ്പോഴും ഇങ്ങനെ ഒരു പ്രതിസ്ഥാനത്തും ഒരു വില്ലൻ്റെ സ്ഥാനത്തും നിൽക്കാനുള്ള കാരണം. എന്തൊക്കെ തിന്മ പറഞ്ഞാലും ഭീകരവാദം പറഞ്ഞാലും തീവ്രവാദം പറഞ്ഞാലും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇസ്ലാമിക ചിഹ്നങ്ങളെയും മുസ്ലിം വേഷങ്ങളെയും ഒക്കെ ആളുകൾക്ക് ഓർമ്മ വരാനുള്ള ഒരു പ്രധാന കാരണം ഇതാണ്. ഈ നർക്കോട്ടിക് ജിഹാദ് വിവാദ കാലത്ത് പക്ഷേ കേരളത്തിൽ ആ നുണ മുളക്കാൻ സമ്മതിക്കാത്ത വിധം അതിശക്തമായി വേലി കെട്ടിയത് ഇവിടുത്തെ മാധ്യമങ്ങളായിരുന്നു. മൊത്തത്തിൽ ഏകദേശം എല്ലാ മാധ്യമങ്ങളും പൊളിറ്റിക്കൽ പാർട്ടികളുമൊക്കെ താരതമ്യേന വളരെ മോശമല്ലാത്ത ഒരു സ്റ്റാൻഡ് അതിൽ സ്വീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. നമ്മളത് വെറുതെ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. എൻ്റെ സംസാരം റേഡിയോയിൽ നിന്ന് മാത്രം കേൾക്കുന്ന ആളുകൾക്ക് വോയിസ് കേൾക്കാം, അല്ലാത്ത ആളുകൾക്ക് വീഡിയോ കൂടി കേൾക്കാം. എന്താണ് ഒരാൾ പറയണേ, 99% ഈ നാർക്കോട്ടിക് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ ആ ഒരു ലഹരി ഉപയോഗിച്ചിട്ടുള്ള പരിപാടികളിൽ ഇടപെടുന്നത് മുസ്ലിങ്ങളാണ് എന്നാണ്. ചാനൽ ചർച്ചകളിൽ ഇവിടുത്തെ ക്രിസംഗികളെ പ്രതിനിധീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹം അത് പറയട്ടെ.
1: ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ലഹരിമനം നടക്കാം, ഒരു ഒരു ഒരു വിഭാഗമാണ് അത് കൈകാര്യം ചെയ്യുന്നത്, നോക്കിയാൽ കാണാം. 99
0: വളരെ ഇന്റലക്ച്വലായി നടക്കേണ്ട ഒരു ചർച്ചയിൽ വായിൽ തോന്നിയത് പറഞ്ഞാണ് പോയാൽ വിടുവോ? ഉടനെ അവതാരകൻ ചോദിച്ചു, അതിൻ്റെ സ്റ്റാറ്റിക്സ് എവിടെ, ഏത് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഏത് ഏജൻസി, ആര് തന്ന കണക്കാണിത് എന്ന് അദ്ദേഹം ചോദിക്കുന്നത് കേട്ടോളൂ നിങ്ങൾ.
1: അതെങ്ങനെ
2: നിരുത്തരവാദപരവും?
0: അതിനുള്ള മറുപടി എന്താ അറിയോ? അതിനുള്ള മറുപടി ഇങ്ങനെ ഇന്ന ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ രാജ്യത്തിന്റെ ഇന്ന ഏജൻസി പറഞ്ഞിട്ടുണ്ട്, അല്ലെ ലോകത്തെ ഇന്ന ഏജൻസി പറഞ്ഞിട്ടുണ്ടെന്നൊന്നുമല്ല, പാലാ പിതാവ് പറഞ്ഞിട്ടുണ്ടെന്നാണ്. അതേ ഒന്ന് പറഞ്ഞോട്ടെ.
2: ഇവിടെ നാർക്കോട്ടിക് ഉപയോഗിക്കുന്നത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു വിഭാഗമാണ്. ഏത് സ്റ്റാറ്റിസ്റ്റിക്സ്, ഏത് ഏജൻസിയുടെ,

0: ഏത് കാലത്തേത്? ഏത് പോലീസ് എടുത്ത കേസ് കണക്ക് പറ?
1: ബാലാപിതാവ് വ്യക്തമായി പറഞ്ഞു,
0: ബാലാപിതാവ് ഇവിടുത്തെ
1: ഞങ്ങളുടെ കുട്ടികൾ അടക്കം വിക്തിമാകുന്നു.
2: ഏയ് ഹലോ, ഏയ് ഹലോ, ഈ പാലാപിതാവ് പറഞ്ഞത് പാലയിലെ പിതാവിൻ്റെ മുന്നിലെത്തുന്ന ആളുകൾ മാത്രം സ്വീകരിക്കുള്ളൂ. അദ്ദേഹം ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഏജൻസിയോ അല്ലെങ്കിൽ സംവിധാനമൊന്നും അല്ല. അദ്ദേഹം നിങ്ങൾക്ക് മതപരമായി നിങ്ങൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവഹേളിക്കാനോ മോശമാക്കാനോ ഞങ്ങൾ ശ്രമിക്കണില്ല. മനസ്സിലായില്ല? ഞങ്ങളുടെ മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗമാണ്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത്, ഈ രീതിയിലാണ് പലപ്പോഴും കാര്യങ്ങളെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. 99% ഇങ്ങനെ ഈ നാർക്കോട്ടിക് ഇഷ്യൂസിലൊക്കെ ഉള്ളത് മുസ്ലിങ്ങളാണ്. ഇതിൻ്റെയൊക്കെ കണക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൃത്യമായി പുറത്തുവിട്ടു. ലഹരി എന്നത് നമ്മളെല്ലാവരും ഒന്നിച്ച് അനുഭവിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണിന്ന്. ആർക്കാണതറിയാത്തത്? ലഹരി എന്നത് അത്രമാത്രം വലിയൊരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയെ എല്ലാവരും ഒന്നിച്ച് നേരിടേണ്ടതാണ് അല്ലേ? സിന്തറ്റിക് ലഹരി ഉൾപ്പെടെയുള്ളത് വളരെ വലിയ വ്യാപനത്തിലേക്ക് എത്തുകയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യവസ്ഥാപിതമായി ഇസ്ലാം ലഹരിയെ നിരാകരിക്കാനും ഇല്ലായ്മ ചെയ്യാനുമുള്ള പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകത്ത് മദ്യനിരോധനത്തിൻ്റെ, ലഹരി നിരോധനത്തിൻ്റെ 3 ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, ജോർജ് വാഷിങ്ടൺ അമേരിക്കയിൽ എടുത്തൊരു സിസ്റ്റമായിരുന്നു. അമേരിക്കൻ പാർലമെൻറ്റിൻ്റെയും നിയമനിർമ്മാണ സഭകളുടെയും കോടതിയുടെയും പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും നിയമങ്ങളുടെ ദണ്ഡുകളുടെയും ഒക്കെ പരിസരത്ത് നിന്നുകൊണ്ട് അതിനെ വളരെ ശക്തമായി പ്രതിരോധിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണ പൂർത്തീകരിക്കും മുമ്പ് തന്നെ വളരെ ദുരവ്യാപകമായ പ്രതിസന്ധികളിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ ബില്ല് പിൻവലിക്കേണ്ടി വന്നു. മദ്യമുക്തമായ അമേരിക്ക എന്നുള്ളത് നടന്നില്ല എന്ന് മാത്രമല്ല, അത് കുടുംബ വീടുകളിലെ സൽക്കാരങ്ങളിലും ഒക്കെ അങ്ങനെ ഒരു നോർമലൈസ് ചെയ്യപ്പെട്ട, ഒരു ചായ കുടിക്കുന്നതിലേറെ ലാഘവത്തോടുകൂടെ ആളുകൾ ഉപയോഗിക്കുന്ന, അതുകൊണ്ടുണ്ടാകുന്ന വലിയ നാശങ്ങളെയും നഷ്ടങ്ങളെയും അഭിമുഖീകരിക്കുന്ന പിന്നെ ഫ്ലോറിഡ പോലെയൊക്കെയുള്ള സ്റ്റേറ്റുകളിൽ ലഹരി ബാധിതർ ഒന്നിച്ച് അങ്ങനെ ലഹരിയടിച്ച് തളർന്ന് കിടക്കുന്ന ഭീകരമായ കാഴ്ചകൾ, അതേപോലെ തന്നെ ഒരു പ്രത്യേകതരം മനുഷ്യർ, ആക്രമണ ശൈലിയുള്ള പ്രത്യേകതരം മനുഷ്യരൊക്കെ സൃഷ്ടിക്കുന്നിടത്തേക്കാണ് അത് യഥാർത്ഥത്തിൽ എത്തിയത്. 2, ഇന്ത്യയിൽ ഗാന്ധിജി കൊണ്ടുവന്ന സംഭവമാണ്. ഇന്ത്യയിൽ ഗാന്ധിജി മദ്യമില്ലാത്ത ഇന്ത്യ എന്ന സ്വപ്നമാണ് അദ്ദേഹം കണ്ടത്. പക്ഷെ നമ്മുടെ ഭരണചക്രം തിരിക്കപ്പെടുന്നത് തന്നെ സത്യത്തിൽ ഇന്ന് ലഹരി കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നിങ്ങൾക്ക് ലഹരി ഒരു തിന്മയാണ്, നന്മകൾ അതിൽ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിലും അതിൻ്റെ നന്മകളെക്കാൾ വലുത് തിന്മയാണ് എന്ന തത്വം പഠിപ്പിച്ചു. പിന്നീട് നിസ്കാരത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ലഹരി ഇല്ലാതെ വരണമെന്ന് പഠിപ്പിച്ചു. രാത്രി നേരത്തെ നിർത്തേണ്ടി വന്നു. രാവിലെ കുടിച്ചാൽ തന്നെ ലൊഹറിൻ്റെ മുമ്പ് അവർക്കത് നിയന്ത്രിക്കപ്പെടും വിധമുള്ള അളവാക്കേണ്ടി വന്നു. അങ്ങനെ സ്വാഭാവികമായിട്ട് അവസാനം വഹാൽ അൻതു മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ മദ്യത്തിൻ്റെ പുഴയൊഴുകിയ മദീന നമ്മൾ കണ്ടു. ലോകത്തെ ജനകോടികൾ മദ്യമെന്ന് പറയുന്നത് ഉമ്മുൽ ഖബായിസാണ്, ഏറ്റവും വലിയ തിന്മയാണ് എന്ന തത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് 100% ആ വഴിയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലേ? എത്രയോ കോടിക്കോടി മനുഷ്യർ അവർ മദ്യപിക്കാത്തതിൻ്റെ കാരണം ഇസ്ലാം മദ്യപാനത്തെ നിരോധിച്ചു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളോ അത് കിഡ്നി അടിച്ചു പോകുന്നുള്ളതുകൊണ്ടൊന്നുമല്ല. പരലോകമെന്നൊരു മഹാസംഭവം വരാനുണ്ടെന്നും മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും മനുഷ്യനെ കുഞ്ഞു ബീജബിന്ദുക്കളിൽ നിന്ന് നിർമ്മിച്ചുണ്ടാക്കിയ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും അസാധ്യമാകുന്ന ഒന്നല്ല എന്നുമുള്ള ആ വലിയ പാഠങ്ങൾ അതുൾക്കൊണ്ടിട്ടാണ് ഇത്തരമൊരു നിലപാടിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഇങ്ങനെ വളരെ മഹത്തരമായി പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ അൽഹംറു ഉമ്മുൽ ഖബായിസ്, മദ്യമെന്ന് പറയുന്നത് എല്ലാ തിന്മകളുടെയും മാതാവാണ്, കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിഷിദ്ധമാണ്, അതിനി സിന്തറ്റിക് ലഹരി ആയാലും പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങളായാലും ഒക്കെ ലഹരി ഉണ്ടാക്കുന്നുണ്ടോ? നിഷിദ്ധമാണ്. അത് ഉപയോഗിച്ചയാൾക്ക് 40 നാളിലെ നമസ്കാരം അയാൾക്ക് നഷ്ടപ്പെട്ടു. അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കെ അവൻ അവിശ്വാസിയാവുകയാണ്, അങ്ങനെ അവൻ മരിച്ചാൽ അവനത് വലിയ നഷ്ടമാണ്. ഇങ്ങനെ എല്ലാം പഠിപ്പിച്ചു. ലഹരിയുമായി ബന്ധപ്പെട്ട 10 വിഭാഗങ്ങളെ, അതുണ്ടാക്കുന്നവനെ, അത് വഹിക്കുന്നവനെ, അത് വിൽക്കുന്നവനെ, അതിൻ്റെ കണക്കെഴുതുന്നവനെ, ഇങ്ങനെ എല്ലാ നിലക്കുമുള്ള 10 വിഭാഗങ്ങളെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് അതിനെ ശക്തമായി ഇസ്ലാം നിരാകരിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ഇസ്ലാമിൻ്റെ നേരെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബീറ്റ് ദ ബോസ് ആപ്പിൽ ചെയ്യുന്നതുപോലെ ഏത് ചാൻസ് കിട്ടിയാലും ആ ചാൻസിലേക്ക് കയറ്റി നിർത്തി ആക്രമിക്കുക എന്നുള്ളൊരു കാര്യം വരുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട്

0: എല്ലാം എന്നും എപ്പോഴും ഒരു പ്രതിയുടെ വേഷത്തിൽ തന്നെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം ഇസ്ലാം വിമർശകരെ സംബന്ധിച്ചിടത്തോളം അവർ പൊതുവായി എത്തിയിട്ടുള്ളൊരു തത്വം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ പേരിൽ എല്ലാം അടിച്ചേൽപ്പിക്കുക എന്നുള്ള ഒരു ഒരു സംഗതിയുടെ ഭാഗത്താണ് യഥാർത്ഥത്തിൽ അവരുള്ളത്. ഇതിലൊക്കെ എന്തായിരിക്കും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വെൽ പ്ലാൻഡ് ആയ സംഭവങ്ങളാണ് കൊണ്ടുവരിക. ഒരു വസ്തുതയിലുണ്ടാകും, ഒരു വസ്തുത അതിലുണ്ടാകും. എന്നാൽ അതേസമയത്ത് അതിൽ ഒരു നുണ ചേർത്തിട്ടുണ്ടാകും, അതിലൊരു അർദ്ധസത്യം ഉണ്ടാകും. ഇപ്പം ലഹരിയുടെ കാര്യത്തിൽ ലഹരി ശക്തമായി വ്യാപിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ ഒരു റിയാലിറ്റിയാണ്, അതൊരു വസ്തുതയാണ്. അതിൻ്റെ അടുത്തൊരു സംഭവം എന്താ, ലഹരിയെ അല്ലെങ്കിൽ പ്രണയത്തെ എന്ത് ചെയ്യുന്നു, ഇസ്ലാമിക പ്രചാരണത്തിന് ഉപയോഗിക്കുന്നു, അതാണ് അതിലെ നുണ. പിന്നെ അതിൽ അർദ്ധസത്യം എന്താ, മുസ്ലിങ്ങൾ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. എന്നാൽ മുസ്ലിങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നത് മതം മാറ്റാനാണോ? മുസ്ലിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, ലഹരി കടത്തുന്നുണ്ട്, മുസ്ലിങ്ങൾ പ്രണയിക്കുന്നുണ്ട്. അപ്പോൾ അർദ്ധസത്യത്തെയും സമ്പൂർണ്ണ നുണയെയും അർദ്ധസത്യത്തെയും കൂട്ടിഘടിപ്പിച്ച് കുറേ ട്വിറ്റർ ഹാൻഡിലുകളിൽ നിന്നും ഇൻസ്റ്റാ ഹാൻഡിലുകളിൽ നിന്നും സോഷ്യൽ മീഡിയയുടെ വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഒന്നിച്ചിതിങ്ങോട്ട് വരുമ്പോൾ അറക്കല രാജാവ് ആനനെ തുപ്പിയേ തുപ്പിയേ തുപ്പിയേ തുപ്പിയേ എന്നുള്ള ക്യാമ്പയിൻ ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും അത് തുപ്പി തുപ്പി തുപ്പി എന്ന് പറഞ്ഞ പോലെ ഒരാളിങ്ങനെ ആടിനെയും കൊണ്ടുപോകുമ്പോൾ നീ എവിടുക്ക ഒരു പട്ടിനെയും കൊണ്ടുപോകണു, അടുത്ത സ്റ്റോപ്പിലെത്തിയപ്പോൾ നല്ല ഉഗ്രൻ പട്ടിയാണല്ലോ, ഈ പട്ടിനെ കൊടുക്കണോ, ഏയ് ഇത് കടിക്കൂട്ടോ, ഇങ്ങനെ പറഞ്ഞ അവസാനം ആ ആടിൻ്റെ കരച്ചിൽ പട്ടിയുടെ കുരയായി തോന്നുന്ന, ഞാൻ ആക്രമിക്കപ്പെടുന്നു വിചാരിച്ചിട്ട് ആ ആടിനെ തല്ലിക്കൊല്ലുന്ന ഉടമയെപ്പോലെ നമ്മൾ തന്നെയും ഇസ്ലാമിൽ കുറച്ചൊക്കെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നിടത്തേക്ക് എത്തുന്നത് വളരെ വസ്തുതാപരമായി പറഞ്ഞാൽ അതിൻ്റെ ഒരു സംഗതി ഇങ്ങനെയാണ്. ലോകത്ത് നടക്കുന്ന ടോട്ടൽ ആക്രമണങ്ങൾ അനുബന്ധങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാവോയിസ്റ്റ് ആക്രമണങ്ങൾ, നക്സലേറ്റ് ആക്രമണങ്ങൾ, ക്രിസ്ത്യൻ വാർ ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ, പിന്നെ ഇങ്ങനെയുള്ള എന്തെല്ലാം സംഭവ വികാസങ്ങൾ ലോകത്തുണ്ട്. വർണ്ണവെറിയുടെ പേരിൽ അമേരിക്ക അടക്കമുള്ള നാടുകളിൽ നടക്കുന്ന വിഷയങ്ങൾ അല്ലേ, ഒരു പോലീസുകാരൻ ഒരു കറുത്ത വർഗ്ഗക്കാരനെ മുട്ടിൽ അമർത്തി കൊന്നു കളഞ്ഞത് നമ്മൾ കണ്ടതാണ്. അവിടെ എനിക്ക് ശ്വസിക്കണമെന്നയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അതൊന്നും മതത്തിൻ്റെ പേരിലേക്ക് പലപ്പോഴും ചേർക്കപ്പെടുന്നത് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് ഇസ്ലാമിനെതിരെയുള്ള ഈ ക്യാമ്പയിനെ നമ്മൾക്ക് പ്രതിരോധിക്കാൻ കഴിയുക, യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിക്കാൻ ശ്രമിക്കുകയും ലോകത്തോട് ഇസ്ലാമിനെ കുറിച്ച് ഉറക്കെ സംസാരിക്കുകയും ചെയ്യുക വഴിയാണ് എന്നീ ഒരു ഘട്ടത്തിൽ ഓർപ്പിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
1: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇസ്ലാമിന് വില്ലൻ വേഷം നൽകുന്നവരുടെ അജണ്ടകളാണ് ഇന്നത്തെ ഇൻസൈറ്റ് പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. അതിൻ്റെ ഏതാനും ഭാഗമാണ് അഥവാ ഒരു എപ്പിസോഡാണ് ഇന്ന് നാം കേട്ടുകഴിഞ്ഞത്. അവതരിപ്പിച്ചത് താജുദ്ദീൻ സലാഹി.
2: والليل إذا سجى ما ودعك ربك وما قلى وللآخرة

വോയിസ് റേഡിയോ മോർണിംഗ് വൈബ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോക്ക് ശേഷമുള്ള ഈ ഒരു നിമിഷത്തിൽ ഒരുപാട് ആളുകൾ അവരുടെ വിലയേറിയ സമയത്ത്, പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സമയം കൂടിയാണ് ഈ രാവിലത്തെ ഒരു 8 മണി മുതൽ ഉള്ള നേരം, ഈ ഒരു തിരക്ക് പിടിച്ച ഈ സമയത്തിനിടക്കും നമ്മളെ ചില കാര്യഗൗരവപ്പെട്ട വിഷയങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആദ്യമായി നമ്മൾ കേൾക്കുന്നത് ഇൻസൈറ്റ് ആണ്. ബഹുമാന്യനായ താജുദ്ദീൻ

0: സലാഹിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. സലാമിന് വില്ലൻ വേഷം നൽകുന്നവരുടെ അജണ്ടകൾ എന്ന പ്രോഗ്രാമിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ കാതോർക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബി അജ്മാഈൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോ ഇൻസൈറ്റിലൂടെ നമ്മളൊരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇസ്ലാം ഒരു വില്ലൻ വേഷത്തിൽ ഒരു പ്രതിയുടെ സ്ഥാനത്ത് ആയിപ്പോകുന്നു? എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, പക്ഷേ മുസ്ലിങ്ങളിൽ തീവ്രവാദികളുണ്ട് എന്നൊക്കെയുള്ള ചില വാചകങ്ങൾ പൊളിറ്റിക്കൽ ബാലൻസിങ്ങിന് വേണ്ടി, രാഷ്ട്രീയ പാർട്ടികളുടെ ബാലൻസിങ് രാഷ്ട്രീയത്തിന് വേണ്ടിയൊക്കെ പലപ്പോഴും പലരും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ എങ്ങനെ ഇങ്ങനത്തെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ആണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. അതിലൊന്ന് തികച്ചും നുണയും അതുപോലെ തന്നെ അർദ്ധസത്യവും സത്യവും കൂട്ടിക്കുഴമ്പിയുള്ള ഒരു കുഴമ്പ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ ശ്രമിച്ചത്. രണ്ടാമത്തെ ഒരു എപ്പിസോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ മൂന്നാലഞ്ച് കാരണങ്ങളെ ഒന്നിച്ച് പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. അതിലൊന്ന്, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് എന്തൊക്കെ തിന്മ നടന്നോ ആ തിന്മകളെ 100% ഇസ്ലാമുമായി കണക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ, ഒരു മുസ്ലിം വ്യക്തിയിൽ, ഒരു മുസ്ലിം ഗോത്രത്തിൽ ഒക്കെ ഉള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ മുഴുവൻ 100% ലോകത്തെ മൊത്തം മുസ്ലിങ്ങളുടെ പേരിൽ വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഖുർആനിനും പ്രവാചകനും നൽകുക എന്നുള്ളൊരു രീതി ഇസ്ലാം വിമർശകർ പൊതുവെ ലോകത്ത് കുറേ വർഷങ്ങളായി സ്വീകരിച്ചു വരുന്നുണ്ട്. ഇത് എൻ്റെ ഒരു കേവല അവകാശവാദമല്ല, മറിച്ച് ഡച്ച് പാർലമെൻറ്റേറിയനായിരുന്ന PVV പാർട്ടിയുടെ പൊളിറ്റീഷ്യനായിരുന്ന ജോറോം വാൻ ക്ലാവറാൻ, അദ്ദേഹം വളരെ ശക്തനായ ഇസ്ലാം വിമർശകനായിരുന്നു. നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ RSS ആക്രമണ സ്വഭാവം ഒഴിച്ചുള്ള ബാക്കിയെല്ലാം 100% പാലിച്ചിരുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരകും കൊള്ളിയെടുത്തിട്ട് അഖ്ലാഖിനെ തല്ലിക്കൊന്നതുപോലത്തെ രീതി അവർ സ്വീകരിക്കാറില്ല. ബാക്കി എല്ലാ തീവ്രതയും പുലർത്തുന്ന ഡച്ച് പാർലമെൻറ്റിലേക്ക് ഇസ്ലാം നിരോധിക്കാനുള്ള നിയമനിർമ്മാണങ്ങൾക്ക് വേണ്ടി ആളുകളെ മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ ശ്രമിച്ച ഒരു പാർട്ടിയുടെ ലീഡറായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾക്ക് ഇസ്ലാം മിക പണ്ഡിതന്മാർ, സ്കോളേഴ്സ്, ലോകത്തെമ്പാടുമുള്ള ആളുകൾ നൽകിയ മറുപടിക്കു മുന്നിൽ അദ്ദേഹത്തിന് ഉത്തരമുട്ടിപ്പോയി. അപ്പോഴാണ് അദ്ദേഹം എന്തു ചെയ്യുന്നത്, തൻ്റെ വിമർശനത്തിൻ്റെ വഴി അവസാനിപ്പിച്ചത് മാത്രമല്ല ഇസ്ലാം ദൈവികമാണെന്ന് ബോധ്യപ്പെട്ട് അദ്ദേഹം ഇങ്ങോട്ട് കയറി വരുന്നത്, ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത്. മീഡിയക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു, ഇറ്റ് വാസ് സിംപ്ലി റോങ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം വിമർശനവും ഇസ്ലാമിനോടുള്ള വിരോധവും എൻ്റെ ഒരു അങ്ങേയറ്റത്തെ തെറ്റായിരുന്നു, എനിക്ക് പറ്റിപ്പോയ. അപ്പം അദ്ദേഹം പറയാണ്, ഞങ്ങളൊക്കെ ചെയ്യുന്നൊരു രീതി എന്ന് പറയുന്നത് എവറിത്തിങ് ദാറ്റ് വാസ് റോങ് ഹാഡ് ടു ലിങ്ക് ഇറ്റ് ടു ഇസ്ലാം ഇൻ വൺ വേ ഓർ അനദർ. ലോകത്ത് എന്തെല്ലാം വേണ്ടാത്തതുണ്ടോ, എന്തെല്ലാം അരുതായ്മകളുണ്ടോ, അതിനെ ഒരു വഴിയിലൂടെ അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ ഇസ്ലാമുമായി കണക്ട് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ സ്വീകരിച്ചു പോരുന്നൊരു രീതിയാണെന്നാണ്. അതാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ കളമശ്ശേരിയിൽ ഒരു ഭീകരാക്രമണമുണ്ടായി. കേരളം കണ്ട കേരളത്തിൻ്റെ ചരിത്രത്തിലെ, കേരളപ്പിറവിക്ക് ശേഷമുള്ള കഴിഞ്ഞ 100 ഏറ്റവും വലിയ ഭീകരാക്രമണം, ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ട സ്ഫോടനമായിരുന്നു അത്. അതിൻ്റെ ആദ്യഘട്ടത്തിൽ അതിൻ്റെ പേര് ഭീകരാക്രമണമായിരുന്നു. അതിൻ്റെ ഭീകരാക്രമണത്തിൻ്റെ ഇൻ്റർനാഷണൽ ബന്ധങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. മുൾമുനയിൽ നിന്ന് മണിക്കൂറുകൾ അവസാനിച്ചപ്പോൾ, പ്രതി സ്വയം കുറ്റസമ്മതം നടത്തിയപ്പോൾ, ഒരു വലിയ വീർപ്പിച്ച ബലൂൺ പെട്ടെന്ന് അങ്ങോട്ട് ചുങ്ങി ഇല്ലാതാകുന്നത് പോലെ, പിന്നെ അതിൻ്റെ വാർത്തകളിലൊക്കെ ഭീകരാക്രമണം എന്നല്ല നമ്മൾ കണ്ടത്, നമ്മളെന്താ കണ്ടത്, മരണം, സ്ഫോടനം, അല്ലെന്തോ പൂരപ്പറമ്പിൽ ആരോ ബാക്കിയിട്ട പടക്കം ചവിട്ടിയിട്ട് 4-5 മരിച്ച ലാഘവത്തോടു കൂടിയാണ് വിഷയത്തെ കൈകാര്യം ചെയ്തത്. അപ്പം ഇങ്ങനത്തെ ഒരു രീതി ഇവിടെ സ്വീകരിക്കപ്പെടുന്നുണ്ട്. അപ്പം എല്ലാ തിന്മകളെയും, ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലുമുള്ള എല്ലാ തിന്മകളെയും മുസ്ലിങ്ങളിൽ തന്നെ വിദ്യാസമ്പന്നരല്ലാത്ത, അങ്ങനെയൊക്കെയുള്ള വളരെ ഗോത്രവർഗ്ഗങ്ങൾക്കിടയിലെ, ഷിയാ വിശ്വാസികൾക്കിടയിലൊക്കെയുള്ള ദുഷിച്ച ആചാരങ്ങൾ, ഇതൊക്കെ മൊത്തത്തിൽ ഇസ്ലാമിൻ്റെ പേരിലിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ചാർത്തിക്കൊടുത്തിട്ടൊരു പ്രാകൃതമായ, ഒരു വെറുക്കപ്പെടേണ്ട സാധനമായിട്ട് ചിത്രീകരിക്കുക, ഒന്നതാണ്. രണ്ടാമത്തത്, മുസ്ലിം പേരുണ്ടെങ്കിൽ അതിന് വലിയ പ്രചാരണം കൊടുക്കുക. ഇപ്പം കളമശ്ശേരിയിൽ

ആ സാധ്യത പരിശോധിക്കപ്പെട്ടു. പേര് മുസ്ലിം അല്ല എന്ന് വന്നപ്പോൾ പെട്ടെന്ന് ആ ഫയലൊക്കെ പിൻവലിച്ചു. എന്നാൽ നിങ്ങൾ നോക്ക്, നമ്മുടെ കോഴിക്കോട് ട്രെയിൻ അപകടം ഉണ്ടായപ്പോൾ, ട്രെയിൻ അറ്റാക്ക് ഉണ്ടായപ്പോൾ അതിലേതോ ഒരു വ്യക്തിയെ കിട്ടി, ഒരു മുസ്ലിം പേരുള്ള ഏതോ ഒരു ചങ്ങാതിയെ കിട്ടി എലത്തൂരിലെ ട്രെയിൻ അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അവിടെ ആ വ്യക്തി എടുത്തത് മാത്രമല്ല, ഷാഹിൻബാഗിലേക്ക് വരെ അതിൻ്റെ അന്വേഷണം പോയി. പ്രതിയെയും കൊണ്ട് അവിടെ പോയി പല പെട്ടെന്ന് ആളുകൾ രംഗത്ത് വന്നു. എന്താ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട്, അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങാതി രംഗത്ത് വന്നു. ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ രംഗത്ത് വന്നു. മീഡിയകളൊക്കെ അദ്ദേഹത്തിന് മുമ്പിൽ മൈക്ക് നീട്ടിക്കൊടുത്തു. ഇവിടെയൊക്കെ സംഭവിക്കണം എന്താ, വലിയ നിലക്ക് ഈ വാർത്ത അതിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ അതിനൊരു മുസ്ലിം പരിസരം സൃഷ്ടിച്ച് മുസ്ലിങ്ങളെ മൊത്തത്തിൽ പ്രതികളാക്കി. ഇവിടെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകൊണ്ടോ ഒന്നര നൂറ്റാണ്ടുകൊണ്ടോ പടുത്തിട്ടൊരു സംഭവമുണ്ട്, ജിഹാദ് എന്ന അപകടകരമായ ഒരു നിലപാട് മുസ്ലിങ്ങൾക്കുണ്ട്. അയൽപ്പക്കത്തുള്ളവനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന ഒരു നയമുണ്ട്. അതിങ്ങനെ നിരന്തരം നടക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും നമ്മുടെ അടുത്തും അതെപ്പോൾ വേണമെങ്കിലും വരും. അതുകൊണ്ട് ഹിന്ദു ഉണരണം, ബി കെയർഫുൾ എന്നുള്ളൊരു വല്ലാത്തൊരു ക്യാമ്പയിൻ ഇവിടെ വലിയ രീതിയിൽ വർക്കൗട്ടാകുന്നുണ്ട്. അപ്പം ആ നിലക്ക് രണ്ടാമത്തൊരു സ്വഭാവം അതാണ്, മുസ്ലിം പേരുണ്ടെങ്കിൽ ഭയങ്കര ഹൈപ്പ് കിട്ടും, ഇല്ലെങ്കിലോ ഉണ്ടാകില്ല. ഇപ്പം നിങ്ങൾ നോക്ക്, ഡി ആർ ഡി ഒ ശാസ്ത്രജ്ഞൻ അയാൾ പ്രദീപ് കുൽക്കർണി, അയാൾ പാകിസ്ഥാന് ഇന്ത്യയുടെ സൈനിക രഹസ്യങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യയുടെ ആയുധവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ ചോർത്തി കൊടുത്തു എന്നുള്ള വാർത്ത, അതിന് എത്ര മണിക്കൂറിൻ്റെ ആയുസ് കിട്ടി. അതുപോലെ മുഹമ്മദോ മുസ്തഫയോ ഇല്യാസോ അബ്ദുള്ളയൊക്കെ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ചെറിയ സാധ്യതയെപ്പോലെ ഉപയോഗിക്കും. എന്നാൽ ആ ആൾ പ്രദീപ് കുൽക്കർണി ആയതുകൊണ്ട് പ്രദീപ് കുൽക്കർണിയെ അത് അതിൻ്റെ ആ ഹെഡിങ്ങുകൾ കണ്ടാൽ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഫസ്റ്റ് പേജിൽ വൻ ഹെഡിങ്ങുകളായിട്ടാണ് വരിക. അതിൻ്റെ പത്രസമ്മേളനവും ഫോളോ അപ്പും പിന്നെ പ്രതിയെയും കൊണ്ടുള്ള നടത്തങ്ങളും പ്രതിയെയും കൊണ്ടുള്ള ഒരുപാട് പരിപാടികളും പ്രതിയുടെ മുഖം മറച്ചിട്ടും മറക്കാതെയും പല ആംഗിളിൽ നിന്ന് എല്ലാ ഒരു നാല് ദിവസം അഞ്ച് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ റിമൈൻഡറിന് വേണ്ടിയിട്ട് അതിങ്ങനെ തളപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ നേരെ തിരിച്ച് പുൽവാമയുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങൾ നോക്ക്, പുൽവാമ ഒരു വലിയ വെളിപ്പെടുത്തലുണ്ടായി. അവിടുത്തെ ഗവർണർ കൂടിയായിരുന്ന വ്യക്തി വലിയൊരു വെളിപ്പെടുത്തൽ നടത്തി, പ്രധാനമന്ത്രിയുമായി സംസാരിച്ച വിഷയമൊക്കെ പറഞ്ഞു. പക്ഷേ അതിവിടെ എത്രത്തോളം ആഘോഷിക്കപ്പെട്ടു, അതിത്രത്തോളം ഒരു ഹോട്ട് അജണ്ടയായിട്ട് എടുക്കപ്പെട്ടു. അപ്പോൾ സത്യത്തിൽ മുസ്ലിം പേരിന് ഭയങ്കര ഒരു മാർക്കറ്റിംഗ് വാല്യൂ ഉണ്ട്. ഇസ്ലാമോഫോബിയ നിർമ്മിക്കുന്ന ഫാക്ടറികളിൽ അത് മനോഹരമായി നിർമ്മിക്കുന്നു. ഹെയ്റ്റ് ഓൺ ഇസ്ലാം, ഇസ്ലാമിനെതിരെയുള്ള വെറുപ്പുകൾ നിർമ്മിക്കുന്നിടത്ത് അത് ശക്തമായി ഉപയോഗിക്കപ്പെടുന്നു. അപ്പം എന്ത് ചെയ്യും, എല്ലാ ദിവസവും ഇങ്ങനത്തെ സാധ്യതകൾ ഇങ്ങനെ നോക്കുമ്പോൾ ആളുകളെ ആ മനസ്സിലിങ്ങനെ ഉണ്ടാക്കിയിട്ട് ആ സംഭവം ഇങ്ങനെ തളപ്പിച്ച് നിർത്താം. അപ്പോൾ ഇസ്ലാം പ്രതിയാണ് പ്രതിയാണ് പ്രതിയാണ്, വില്ലനാണ് വില്ലനാണ് എന്നുള്ളൊരു തോന്നൽ സ്വാഭാവികമായും സൃഷ്ടിക്കപ്പെടും. ഇനി മൂന്നാമത്തെ ഒരു മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ പ്രപ്പകണ്ടകൾക്ക് പറ്റിയ സ്റ്റോറികൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ? അപ്പോൾ ഇസ്ലാം അപകടമാണ്, ശ്രദ്ധിക്കണം, ഇസ്ലാം ഈസ് ദ ഡിസീസ് ഓഫ് വേൾഡ്, ലോകത്തിൻ്റെ ഒരു രോഗമാണ് ഇസ്ലാം. ഇസ്ലാം ഇവിടെ നിലനിൽക്കേണ്ടതല്ല എന്നുള്ളൊരു വേൾഡ് ക്യാമ്പയിൻ, ലോ ഇൻ്റർനാഷണൽ ക്യാമ്പയിൻ ഉണ്ട്. ആ ക്യാമ്പയിൻ നിലനിൽക്കുമ്പോഴാണ് പല രാജ്യങ്ങളെയും അവരുടെ ഹോംലാൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന, മാതൃരാജ്യത്തിൻ്റെ സുരക്ഷ എന്ന് പറയുന്ന വല്ലാത്തൊരു ഒരു ബേജാറ് അവരുടെ തലയിൽ ഇങ്ങനെ കത്തിച്ച് നിർത്താൻ പറ്റുക. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇസ്ലാമിക് ജിഹാദിൻ്റെ ഒരുപാട് വെല്ലുവിളികളുണ്ട്, ബോംബിംഗ് നടക്കും, മറ്റ് വിഷയങ്ങൾ നടക്കും, ഇത് വളരെ സ്ലീപ്പർ സെല്ലുകളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ തെരിപ്പിച്ച് നിർത്തുമ്പോൾ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറേ ആയുധങ്ങൾ വാങ്ങേണ്ടി വരും. അത്തരം ആയുധങ്ങൾ നിർമ്മിക്കുന്നത് ആരാണ്? ഇവിടെ അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇവരുടെ ഒരു സ്റ്റോറി അതിന് തുടർച്ച കിട്ടാൻ നോർമലി സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവർ ചിലത് ക്രിയേറ്റ് ചെയ്യും. അതിൽ പെട്ടതാണ് ഒന്ന്, നീസിലെ ഒരു ട്രക്ക് ആക്രമണം. എന്താണ് സംഭവം? ഒരു കടപ്പുറത്ത് വിവസ്ത്രായും വസ്ത്രത്തോടെയൊക്കെ നിൽക്കുന്ന വൈകുന്നേരം വിശ്രമിക്കുന്ന ആളുകളെ ഇതൊന്നും ശരിയല്ല എന്നും ഇതൊക്കെ ഇസ്ലാം വിരുദ്ധമാണെന്നും ഇത് ഹറാമാണെന്നും പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ ഒരു ട്രക്കിൽ വന്നിട്ട് തുരുതുരാ വെടിവെച്ച് കൊല്ലുന്നു. ഈ വെടിവെച്ച് കൊന്നതാരാ?

0: മുഹമ്മദ് ബഹ്ലൂലാണ്, മുഹമ്മദ് ബഹ്ലൂൽ. അതോടുകൂടെ അത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഒരു സ്പോൺസേർഡ് പരിപാടിയായി, ഖുർആൻ പറഞ്ഞ ജിഹാദായി, ഭീകരവാദമായി, ഒരാൾക്കും ഒരിടത്തും ഒന്ന് ആസ്വദിക്കാനോ സെലിബ്രേറ്റ് ചെയ്യാനോ സമാധാനത്തോടെ ഇരിക്കാനോ പറ്റൂല. ഇവരുടെ ഈ ഹറാമും ഹലാലും അങ്ങനത്തെ നിയമങ്ങളൊക്കെ ഇവിടെ വലിയ സാമൂഹിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്ന് പറയുന്നൊരു ക്യാമ്പയിനിൻ്റെ തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് പിന്നീട്. എന്നാൽ നമ്മൾ ഇപ്പോൾ ഈ മുഹമ്മദ് ബഹ്ലൂൽ, അയാൾ ആരാണ്? അയാളുടെ ഫോട്ടോ പുറത്ത് വരുമല്ലോ. ഫോട്ടോ പുറത്ത് വരുമ്പോൾ ആ വ്യക്തിയുള്ള രാജ്യം, ആ വ്യക്തിയുള്ള സ്റ്റേറ്റ്, ആ വ്യക്തിയുള്ള ജില്ല, ആ വ്യക്തിയുള്ള മുനിസിപ്പാലിറ്റി, ആ വ്യക്തിയുള്ള വാർഡ്, അങ്ങനെ ചെല്ലുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ കിട്ടും. ലോകത്ത് അങ്ങനത്തെ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഇയാൾ ആരാണ്? ഇയാൾ പന്നിമാംസം കഴിക്കുന്ന, മദ്യപിക്കുന്ന, ഭാര്യയെ നിരന്തരം തല്ലുന്ന ഒരാളായിരുന്നു. ഇസ്ലാമിക സ്വർഗം സ്വപ്നം കണ്ട് രക്തസാക്ഷിത്വത്തിന് പോകുന്നൊരു വ്യക്തി ഇങ്ങനത്തെ ഒരാളാകൂല. അപ്പോൾ ഇസ്ലാമിൽ ഒരാൾ പേരുകൊണ്ട് മാത്രം മുസ്ലിം ആകുന്നില്ല. നിങ്ങൾ നോക്ക്, അബ്ദുൽ മുത്തലിബ്, അബൂ ത്വാലിബ്, ദഗാരാ, നല്ല പേരുകളാണ്. പക്ഷേ അവരെ അബൂ ത്വാലിബ് നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചു. അപ്പോൾ പേരെന്ത് എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇസ്ലാമിന് വേണ്ടി അടർക്കളത്തിൽ പോരാടി വളരെ ആത്മാർത്ഥമായി അധ്വാനിക്കുന്നത് കണ്ടപ്പോൾ സ്വഹാബത്ത് അയാളെന്തായാലും സ്വർഗത്തിലായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു അയാൾ നരകത്തിലാണ്. കാരണം അയാൾ അവസാന യുദ്ധത്തിലേറ്റ മുറിവ് കാരണം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു വ്യക്തി പേരുകൊണ്ടോ കുടുംബം കൊണ്ടോ ഒന്നും മുസ്ലിമാകുന്നില്ല. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം, കോൺസ്പിറൻസി എന്ന് പറയും, ഗൂഢാലോചന തിയറികളുണ്ട്. ഇതൊക്കെ ക്വട്ടേഷനുകളാണ്. നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ തരാം, നിങ്ങൾക്ക് ഈ വാനിൽ നിന്ന് എക്സിറ്റ് വരാനുള്ള, രക്ഷപ്പെടാനുള്ള എക്സിറ്റ് ഡോറുകൾ ഉണ്ടാകും, നിങ്ങൾക്ക് അതിലെ പുറത്തേക്ക് ചാടാം, നിങ്ങൾ സേഫാണെന്നൊക്കെ പറഞ്ഞ ആളുകളെ പിരികയറ്റി, ചിലപ്പോഴൊക്കെ മാനസിക വൈകല്യങ്ങളുള്ളവരുപയോഗിച്ച് ഒക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നടക്കുന്നു എന്നത് വ്യത്യസ്തമായ സ്റ്റഡീസ് ലോകത്ത് വന്നിട്ടുണ്ട്. വ്യത്യസ്തമായ ആളുകൾ ഇത്തരം കോൺസ്പിറൻസികളെക്കുറിച്ച്, ഗൂഢാലോചനകളെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന കഥകളാണ്. ഇനി ഓർലാൻഡോ സവർഗ ക്ലബിൽ വെടിയുതിർത്തു, ആരാണ്? ഉമർ മത്തീൻ. പേരിൽ ഉമറുണ്ട് അല്ലേ? ഉമർ മത്തീൻ ഇത്തരമൊരു കാര്യം ചെയ്തു. എന്നാൽ ഗാർഡിയൻ പത്രം തന്നെ ഇയാൾ മതനിഷേധിയാണെന്നത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അയാൾ എന്തുകൊണ്ട് വെടിയുതിർത്തു എന്നുള്ള ചോദ്യത്തിനൊരു ഉത്തരമുണ്ട്. അയാളുടെ സവർഗാനുരാഗ പാർട്ട്ണർ, പുരുഷൻ, അയാൾ ചെല്ലുമ്പോൾ വേറൊരാളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. സ്വഭാവമായിട്ടും അതിൽ ചൂട് കയറിയിട്ടാണ്, അയാൾ യൂസ് ചെയ്യുന്ന പീസ് വേറൊരാൾ യൂസ് ചെയ്യുന്നതിലുള്ള വികാരം കൊണ്ടാണ് അയാൾ വെടിവെച്ചത്. അതും ഇസ്ലാമിൻ്റെ പേരിലേക്ക് ചാർത്തുക. അപ്പോൾ ഇത് വാർത്തയാകുമ്പോൾ അന്തർദേശീയ തലത്തിൽ സവർഗാനുരാഗികൾക്കെതിരൊരു മുസ്ലിം, സവർഗാനുരാഗം ഇസ്ലാമിൽ തെറ്റായതുകൊണ്ട്, ഹറാമായതുകൊണ്ട് അത് ചെയ്യുന്ന വ്യക്തിയെ പോയി കൊന്നു എന്നൊരു തലത്തിലേക്കാണ് എന്ത് ചെയ്യുക, കാര്യങ്ങളെത്തുക. പാരീസിലെ പത്രോഫീസ് ആക്രമണത്തിൻ്റെ സംഭവം, പാരീസിൽ പ്രവാചകനെതിരെ കാർട്ടൂൺ വരച്ച പത്രോഫീസിൽ കയറിയിട്ട് വലിയ വെടിയുതിർത്തു. ഇത് ഒരേ വീട്ടിലെന്നുള്ള രണ്ട് ചെറുപ്പക്കാരാണ്, ബ്രദേഴ്സാണ്. ഇവരിങ്ങോട്ട് വരുന്നതിൻ്റെ മുമ്പ് അവിടെ അവരുടെ ബാറ് കച്ചവടം നടത്തിയിട്ടാണ് വരുന്നത്. ബാറ് കച്ചവടക്കാരൻ എന്ത് ജിഹാദാണ്, നിങ്ങളൊന്നാലോചിച്ച് നോക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളാണ്. അതുകൊണ്ട് ഇസ്ലാം എന്തുകൊണ്ട് പ്രതിയായി ചിത്രീകരിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മളോട് സംസാരിച്ചത് താജുദ്ദീൻ സ്വലാഹിയാണ്. ഇസ്ലാമിന് വില്ലൻ വേഷം നൽകുന്നവരുടെ അജണ്ടകൾ രണ്ടാം ഭാഗം ആണ് അദ്ദേഹം അവതരിപ്പിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അറിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് പകർന്നു നൽകുന്ന ഒരു സംസാരമായിരുന്നു നമ്മളിതുവരെ കാതോർത്തത്.
2: മനോഹരമായ ഒരു ഗാനത്തിനാണ് നമ്മളിനി സാക്ഷിയാകുന്നത്. കേൾക്കാം സ്വരം.

0: മാഷാഅല്ലാഹ് എന്ന് നമ്മൾ ഇതുവരെ കേട്ടത് വളരെ ഹൃദ്യമായ ഒരു സ്വരമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയില്ലാതെ വരികളുടെ ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഗാനങ്ങൾ എന്നും നമുക്ക് വളരെ ഹൃദ്യമായൊരു അനുഭവമാണ് പകർന്നു നൽകുന്നത്. ഇൻഷാല്ലാ
1: ശാരീരിക മാനസിക ആരോഗ്യ കാര്യങ്ങളിൽ പീസ് റേഡിയോ ചെലുത്തുന്ന ഇടപെടലുകൾ ഏറ്റവും മൂല്യമുള്ളത് തന്നെയാണ്. പീസ് റേഡിയോയുടെ വിവിധങ്ങളായ പരിപാടികളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാം തന്നെയാണ് ആരോഗ്യ വിചാരം. ഒരുപാട് ഡോക്ടർമാരുടെ സേവനം നമുക്ക് ഈ എപ്പിസോഡുകളിൽ ലഭ്യമാണ്. ആരോഗ്യ വിചാരത്തിൻ്റെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡിനാണ് നമ്മളിനി കാതോർക്കാൻ പോകുന്നത്.
2: ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ മഴക്കാലവുമായി ബന്ധപ്പെട്ട് കുട്ടികളിലുണ്ടാകുന്ന രോഗങ്ങളും അവയിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആണ് ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ മുമ്പ് ഒരു എപ്പിസോഡിൽ നാം ചർച്ച ചെയ്ത് ഏതാനും ഭാഗങ്ങൾ ബഹുമാന്യനായ ഡോക്ടർ നീലാർ മുഹമ്മദുമായി നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ തുടർ ഭാഗം എന്ന നിലയ്ക്ക് ഇന്നും നമ്മോടൊപ്പമുള്ളത് ബഹുമാന്യനായ ഡോക്ടർ നീലാർ മുഹമ്മദാണ്. അദ്ദേഹത്തെ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും
3: വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ഡോക്ടർ, നമ്മൾ മുമ്പ് എപ്പിസോഡ് വണ്ണിൽ ചർച്ച ചെയ്തതിൻ്റെ ബാക്കി മഴക്കാലവും രോഗങ്ങളും കുട്ടികളുടെ അവസ്ഥയുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് പലപ്പോഴും മഴക്കാലത്ത് രക്ഷിതാക്കൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഡ്രസ്സ് അലക്കിയാൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടാത്തൊരവസ്ഥ. സിറ്റ് ഔട്ടിലും ഡൈനിങ് ഹാളിലും ഒക്കെ പലപ്പോഴും ഇങ്ങനെ പലപ്പോഴും പൂർണ്ണമായി ഉണങ്ങാത്ത ഡ്രസ്സ് കുട്ടികൾ യൂണിഫോം ആയാലും മറ്റും ധരിച്ച് സ്കൂളിലേക്ക് പോകുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇത് കുട്ടികളെ രോഗവുമായി എത്രമാത്രം ബന്ധമുണ്ട്? ഇങ്ങനെ നനഞ്ഞ വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ പൂർണ്ണമായി നനഞ്ഞതല്ലെങ്കിലും അല്പം ഈർപ്പമുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കുട്ടികൾക്ക് ഉണ്ടാകാവുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്?
3: തീർച്ചയായും ഈ മഴക്കാലം നമുക്കറിയാം, കുട്ടികൾക്ക് ഇപ്പോൾ കുട കൊടുത്തു വിട്ടാൽ തന്നെ കുട്ടികൾ മഴയും കൊണ്ടിട്ട് തിരിച്ചു വരുന്നുണ്ടാവുള്ളൂ. ഇത്തരം സന്ദർഭങ്ങളില്ല, അല്ലെങ്കിൽ നമ്മൾ കഴുകി തുണി കഴുകിയിട്ട് ഉണങ്ങിയാലും ഉണക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഇപ്പോൾ പെട്ടെന്ന് ഉണങ്ങുന്നുണ്ടാവില്ല. അപ്പോൾ ഈർപ്പം ഒരു നനഞ്ഞ വസ്ത്രം ധരിക്കാൻ പ്രധാനമായിട്ടാണ്. ഈർപ്പം നിൽക്കുന്നതുകൊണ്ട് പല അസുഖങ്ങളും ഉണ്ടാവാൻ സാധ്യത. പ്രത്യേകിച്ച് ഈ കക്ഷത്തും അതേപോലെ തന്നെയുള്ള ഭാഗങ്ങളിലൊക്കെ കാലിൻ്റെ അഴയിലൊക്കെ ഈർപ്പം നിൽക്കുന്നതുകൊണ്ട് പല ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ വരാൻ വളരെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരാൻ സാധ്യതയുള്ള ആളുകൾ, കുട്ടികൾക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൗഡർ, കാൻഡിഡ് പൗഡർ എന്നൊക്കെ പറഞ്ഞിട്ട് പൗഡർ അവൈലബിൾ ആണ്. ഡ്രസ്സ് ഇട്ടുകൊടുക്കുമ്പോൾ തന്നെ ഈ പൗഡർ ഉപയോഗിച്ചുകൊണ്ട് ഡ്രസ്സ് ഇട്ടുകൊടുക്കുന്ന ഒരു പരിധിവരെ ഇത്തരം ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതോടൊപ്പം തന്നെ കുട്ടികൾ ഇപ്പോൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളത്തിലാവും കളിക്കുന്നത്, ചെളിവെള്ളത്തിലാവും ഫുട്ബോൾ കളിക്കുന്നത്. പല കുട്ടികളും ഇപ്പോൾ ചെളിവെള്ളത്തിലൊക്കെയാണ് ഫുട്ബോൾ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിരലിൻ്റെ ഇടയിലൊക്കെ ഇത്തരം ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അവരോട് പറയേണ്ടത് ഇത്തരം കളി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരം ഈർപ്പമുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ അവർ കളി കഴിഞ്ഞിട്ട് നല്ലോം ശുദ്ധവെള്ളത്തിൽ നല്ലോം കഴുകി വൃത്തിയാക്കി വിരലിൻ്റെ ഇടകൾ നമ്മൾ തുണി കൊണ്ട് നല്ലോം തുടച്ച് എടുക്കണം. എപ്പോഴും അതിന് ശേഷം നമുക്ക് ഈ ഫംഗൽ ആൻറ്റി ഫംഗൽ പൗഡർ, കാൻഡിഡ് പൗഡറൊക്കെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ ഇത്തരം ഫംഗൽ ഇൻഫെക്ഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും.
2: മഴക്കാലത്ത് പ്രത്യേകിച്ച് കുട്ടികളുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്?
3: നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ കുട്ടികൾക്ക്, കാരണം എപ്പോഴും മഴക്കാലമാകുമ്പോൾ എപ്പോഴും ഭക്ഷണമൊക്കെ വളരെ തണുത്തിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ പലപ്പോഴും കുട്ടികൾക്ക് ഈ തണുത്ത് ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണമായിരിക്കും എടുത്തു കൊടുക്കുന്നത്. അത് ചൂടാക്കി കഴിഞ്ഞാലും ഒരു പരിധിവരെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ബാക്ടീരിയ എപ്പോഴും നശിക്കണമെന്നില്ല. ഇത്തരം തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട് അവർക്ക് വയറ് സംബന്ധമായ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ വയറിളക്കങ്ങൾ, ഈ ഭക്ഷണത്തിൽ നിന്നാണ് പ്രധാനമായിട്ടും വയറിളക്കം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ടൈഫോയിഡ് പോലെയുള്ള അസുഖങ്ങളും അതും ഈ ഭക്ഷണത്തിലൂടെയാണ് പകരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ചൂടുള്ള, നല്ല ചൂടുള്ള ഭക്ഷണങ്ങൾ മാത്രമേ കുട്ടികൾക്ക് നൽകാവൂ. അതോടൊപ്പം തന്നെ ഈ ശീതളപാനീയങ്ങളും ഈ ബോട്ടിൽ ഡ്രിങ്ക്സ്, ഈ കുപ്പിയിലാക്കിയിട്ടുള്ള ഒരു ശീതളപാനീയങ്ങളും കുട്ടികൾക്ക് നൽകരുത്. എപ്പോഴും ഫ്രഷായിട്ടുള്ള ഭക്ഷണം കൊടുക്കുക. ഫ്രഷായിട്ടുള്ള പച്ചക്കറികൾ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ നല്ലോണം വാഷ് ചെയ്ത് കഴുകണം. പ്രത്യേകിച്ച് ചീര പോലെയുള്ള സാധനങ്ങൾ, ചീര, കാബേജ് അങ്ങനെയുള്ള സാധനങ്ങൾ എപ്പോഴും നല്ലോം വെള്ളത്തിലിട്ട് ഉപ്പിട്ട് നല്ല വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ പാചകം ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ.
2: കീടനാശിനികൾ ഉപയോഗിക്കുന്നത് ധാരാളമായി. കുട്ടികൾ കൈ കഴുകുന്ന ശീലം പൊതുവെ കുറവാണ്. ഇനി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുട്ടിയോട് കൈ കഴുകുക എന്ന് ചോദിച്ചാൽ വാഷ് ബേസിൽ പോയി ജസ്റ്റ് വാട്ടർ ടാപ്പ് ഒന്ന് തുറന്ന് കൈ കാണിച്ചു പോരാ എന്നിൽ കവിഞ്ഞ് കൈ കഴുകുന്നതിന്റെ പ്രാധാന്യം നേരത്തെ നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ ഡോക്ടർ സൂചിപ്പിക്കേണ്ടേ. അത് പ്രത്യേകിച്ച് എത്ര എങ്ങനെ ചെയ്യണം, എങ്ങനെ അത് സോപ്പോ മറ്റോ കാര്യങ്ങളോ നിർദ്ദേശം ഒന്ന് കൊടുത്താൽ എങ്ങനെ അതിൻ്റെ ഒരു
3: അല്ല എപ്പോഴും നമ്മൾ അവരോട് ശീലിപ്പിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അതിന് ശേഷവും എപ്പോഴും സോപ്പിട്ട് കൈ കഴുകാനുള്ള ഒരു ശീലം അവരിൽ ഉണ്ടായിരിക്കണം.
2: കൈവിരലുകൾക്കിടയിലൊക്കെ
3: അത് നമ്മളൊരു പണ്ടൊക്കെ നമ്മള് ഈ ഇത് വന്ന സമയത്ത് കോവിഡ് വന്ന സമയത്ത് എല്ലാവരെയും കൈ കഴുകാൻ പഠിപ്പിച്ചിരുന്നു. അത് ഒരു 7 സ്റ്റെപ്പുള്ള കൈ കഴുകലായിരുന്നു, ഹാൻഡ് വാഷിംഗ് എന്ന് പറഞ്ഞത് ഒരു 7 സ്റ്റെപ്പ് ആയിരുന്നത്. അത്രത്തോളം വേണ്ടെങ്കിലും നമ്മളെന്തായാലും ഈ പ്രത്യേകിച്ച് ഈ സന്ദർഭം പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ കുട്ടികൾക്ക് സോപ്പിട്ട് കഴുകാനുള്ള ഒരു ശീലം കൈ കഴുകാനുള്ള ശീലം അവരിൽ ഉണ്ടാക്കിയെടുക്കണം.
2: മഴയത്ത് കുട്ടികൾ കളിക്കരുത് എന്ന് പറയുന്നത് ശരിയല്ല, അവർ കളിക്കണം. മഴയത്ത് കുട്ടികൾ കളിച്ച ശേഷം പിന്നെ വീട്ടിൽ വരുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് പ്രത്യേകിച്ച് നേരത്തെ അതിന്റെ ഒരു ഭാഗം നിങ്ങൾ പറഞ്ഞു.
3: നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞത് കേരളം ചെളിവെള്ളത്തിലായിരിക്കും കുട്ടികൾ കളിച്ചിട്ട് വരുന്നത്. അങ്ങനെ ആകുമ്പോൾ അവർ നല്ല സോപ്പിട്ട് കഴുകണം.
2: സോക്സും
3: കാര്യങ്ങളൊക്കെ മാറ്റി സോക്സ് ഡെയിലി കഴുകണം അവരടുത്ത്. അതോടൊപ്പം തന്നെ ശരീരവും ഒക്കെ നല്ല സോപ്പിട്ടിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകി വൃത്തിയാക്കണം. അതോടൊപ്പം നഖം വെട്ടല് നേരത്തെ പറഞ്ഞതാണ് എപ്പിസോഡിൽ, നഖം എപ്പോഴും ട്രിം ചെയ്ത് വൃത്തിയായിട്ടിരിക്കണം. കാരണം നമ്മൾ ഈ ചെളിവെള്ളത്തിലെ കളിക്കുമ്പോൾ ചെളിയൊക്കെ കയറി ഈ നഖത്തിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും നഖം വെട്ടി കൊടുക്കണം. അവരെ
2: മഴക്കാലത്ത് സാധാരണ വരുന്ന ഏറ്റവും ആദ്യം വരെ എന്തായാലും ഒരു പനി, ഇങ്ങനെ ഒരു പനി വന്നാൽ പ്രാഥമികമായി വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾക്ക് മെഡിസിൻ അല്ല എന്താ ചെയ്യാൻ കൊടുത്തു വെക്കാൻ പറ്റും?
3: അല്ല പനി വന്നാൽ ഇപ്പം ചെറിയ കുട്ടികളാണെങ്കിൽ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു 2-3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പനി വന്നാൽ ചിലപ്പോൾ ഫിറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയാണ്. അങ്ങനെ സാഹചര്യത്തിൽ നമ്മൾ പ്രധാനമായി ചെയ്യേണ്ടത് കുട്ടികളെ വെള്ളം മുക്കി തുടച്ചു, സാധാരണ ടാപ്പ് വാട്ടറിൽ, വല്ല തണുത്ത വെള്ളത്തിലല്ല ചൂടുവെള്ളത്തിലല്ല, സാധാ റണ്ണിങ് ടാപ്പ് വാട്ടറിൽ നമ്മൾ തുണി മുക്കി പിഴിഞ്ഞെടുത്ത് മേല് തുടച്ചു കൊടുക്കാം. ടെമ്പറേച്ചർ കുറയാൻ വേണ്ടി. അതോടൊപ്പം തന്നെ നമുക്ക് ഒന്നോ രണ്ടോ ഓരോ ദിവസം ഒന്നല്ലെങ്കിൽ രണ്ട് ദിവസം ഇപ്പം ചെറിയ പനിക്കൊക്കെ പാരസെറ്റമോൾ കൊടുക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പാരസെറ്റമോൾ കൊടുത്തിട്ട് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി വരും.
2: ഈ തുണി നനച്ച് തുടക്കുക എന്നത് ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും അല്പം സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ചെയ്യാവുന്നതാണ് ഒരു കാര്യങ്ങൾ.
3: അതെ, പെട്ടെന്ന് പനി കുറയ്ക്കുക എന്നുള്ളതാണ്, ശരീരത്തിന്റെ ഊഷ്മാവ് കുറയ്ക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
2: ഇങ്ങനെ ചിലപ്പോഴൊക്കെ സാധാരണഗതിയിൽ ഒരു ഫസ്റ്റ് എയ്ഡ് നിലക്ക് പല വീട്ടിലും പാരസെറ്റമോളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ സ്വയം മരുന്ന് കൊടുക്കുന്നതിലുള്ള അപാകത ഉണ്ടോ?
3: അല്ല, സ്വയം മരുന്ന് ട്രീറ്റ് ചെയ്യുന്നത് അപാകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒന്നോ രണ്ടോ ഡോസ് കൊടുത്തതിന് ശേഷം പനി മാറുന്നില്ലെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണിക്കുന്നത്. അതല്ലാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 4-5 ദിവസം ഇങ്ങനെ പാരസെറ്റമോളും കഴിച്ചുകൊണ്ടിരുന്നാൽ അത് എന്ത് പനിയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല.
2: നേരത്തെ നമ്മൾ ആന്റിബയോട്ടിക്കുകളെ കുറിച്ച് ചർച്ച ചെയ്തല്ലോ. പലപ്പോഴും മുമ്പൊരു പ്രാവശ്യം പനി ഉണ്ടായപ്പോൾ ഡോക്ടറെ കാണിച്ചിരുന്നു, ഡോക്ടർ ആന്റിബയോട്ടിക് എഴുതിയിരുന്നു, അന്നങ്ങനെ സുഖമായി. പിന്നീട് ഒരു പനി ഉണ്ടായപ്പോൾ ആ ആന്റിബയോട്ടിക് തന്നെ വാങ്ങി കഴിക്കുന്ന ഒരു പ്രവണത ചിലരിലെങ്കിലും കാണാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഡോക്ടർക്ക്?
3: അല്ല, ഒരു പനി എന്ന് പറഞ്ഞത് ഒരുപാട് കാരണങ്ങളുണ്ട് പനിക്ക്. അതായത് പനി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തല മേലെ മുതൽ താഴോട്ട് നോക്കുകയാണെങ്കിൽ തലച്ചോറിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ ആയിരിക്കാം, തണ്ടയിൽ വായിലായിരിക്കാം, ചിലപ്പോൾ ടോൺസിലായിരിക്കാം, ഫൈരിഞ്ചൈറ്റിസ് ആയിരിക്കാം, ചിലപ്പോൾ ചെസ്റ്റിലാണെന്നു വെച്ചാൽ നമ്മളെ കഫക്കെട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിരിക്കാം, വയറിലാണെന്ന് വെച്ചാൽ ജി ഐ അല്ലെങ്കിൽ കോളൈറ്റിസ് പോലെ അല്ലെങ്കിൽ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് അങ്ങനെ ഒരുപാട്, ഇപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് പനി വരാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? അപ്പോൾ ഏതൊരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും പനി ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ ഈ ഇത്തരം ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന ഓരോന്നിനും പല അണുക്കളാണ് ഇത് ഉണ്ടാക്കുന്നത്. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന അതേ അണു തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ യൂറിനറി ട്രാക്ക് മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാക്കുന്നത്, അതേ അണു തന്നെ ആയിരിക്കില്ല നമ്മളെ തലച്ചോറിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്, അതേ ആയിരിക്കില്ല ചിലപ്പോൾ ചെവിടിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ ഓർഗാനിസം ഉണ്ട്, ഓരോന്നിനും ഓരോ അസുഖങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഓരോ അണുക്കളാണ്. ഈ ഓരോ അണുവിനും വ്യത്യസ്തമായ ആൻറ്റിബയോട്ടിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഇപ്പോൾ നമുക്കിപ്പോൾ ചിലപ്പോൾ തൊണ്ടയിൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ത്രോട്ട് ഇൻഫെക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന നമുക്ക് വയറിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. വയറിലുണ്ടാകുന്ന ഇൻഫെക്ഷന് വേണ്ടിയിട്ടുള്ള ചിലപ്പോൾ മൂത്രത്തിന് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആന്റിബയോട്ടിക്സ് ഉണ്ട്.
2: രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പനിക്ക് അന്നൊരു ഡോക്ടർ ആന്റിബയോട്ടിക് എഴുതുന്നു ഇത്രയും വിശദമായി ഒന്നും അവർ ചിന്തിക്കാതെ അത് കഴിക്കുന്നത് തികച്ചും അപകടകരമാണ്.
3: അത് അപകടകരമാണ്. അത് കാരണം വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ് പനി ഉണ്ടാവുന്നത്. എപ്പോഴും ഒരേ കാരണമായിരിക്കില്ല അത്. അപ്പോൾ ഓരോ സമയത്തും ഉണ്ടാകുന്ന വ്യത്യസ്ത കാരണങ്ങൾക്ക് ചിലപ്പോൾ വ്യത്യസ്തമായ ആന്റിബയോട്ടിക്കുകൾ വേണ്ടിവരും.
2: അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം പനി പാരസെറ്റമോളോ മറ്റോ കൊടുത്തു നോക്കി, ഇല്ലെങ്കിൽ വീണ്ടും ഡോക്ടർ കണ്ട് എന്താണ് ഈ പനിക്ക് കാരണം എന്ന് താങ്കളുടെ സംസാരത്തിൽ പറഞ്ഞ പോലെ ആ ഇൻഫെക്ഷൻ.
3: തീർച്ചയായും പനി മാത്രമേ ഉള്ളൂ, ചെറിയൊരു പനി മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം വെയിറ്റ് ചെയ്യാം. പക്ഷെ പനിയോടൊപ്പം കൂടെ അതിന് ഛർദിയുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഫിറ്റ്സ് പോലെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ബോധക്ഷയം ഉണ്ടാവുന്നുണ്ട്, ഫസ്റ്റ് ഡേ തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഡോക്ടർ അന്ന് തന്നെ കാണിക്കണം. ചെറിയൊരു പനി മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളത്. പക്ഷെ പനിയോടൊപ്പം തന്നെ ഇത്തരം സംഭവങ്ങളുണ്ട്, ഛർദി അല്ലെങ്കിൽ തലകറക്കം, ഫിറ്റ്സ് അല്ലെങ്കിൽ ബോധക്ഷയം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസോറിയന്റേഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും
2: ഡോക്ടറെ
3: കാണിക്കണം.

0: നിർജ്ജലിനീകരണമാണ്, ഡീഹൈഡ്രേഷനാണ് ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ. അതിനെ നമ്മൾ ഒരു പരിധിവരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന ORS അല്ലെങ്കിൽ മേടിക്കുന്ന ORS നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം അത് നമ്മളെ ശരീരത്തിലെ വാട്ടർ റെസ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഈ ORS മേടിക്കാൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഹോം മെയ്ഡ് ORS എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാം. അതായത് ഈ കഞ്ഞിവെള്ളം ഉപ്പിട്ട്, അത് ഏറ്റവും നല്ലൊരു ORS ആണ്, കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ട് കൊടുക്കുക, അത് നല്ലൊരു ORS. അതല്ലെങ്കിൽ നമ്മളെ നമുക്ക് വീട്ടിൽ ORS ഉണ്ടാക്കാൻ പറ്റും. അതായത് ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഒരു സ്കൂപ്പ് ഓഫ് ഷുഗർ,
1: പഞ്ചസാര,
0: അതോടൊപ്പം തന്നെ ഒരു നുള്ള് ഉപ്പും, ഇത് ചേർത്ത നല്ലൊരു ORS ആണ്. അതുകൂടെ വേണം ചെറുനാരം കൂടെ പിഴിഞ്ഞു വെച്ചാൽ നല്ലൊരു ORS ആണ്. നമുക്ക് ഹോം മെയ്ഡ് ORS ആണ് അത്. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കി കുട്ടികൾക്ക് ഇടക്കിടക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ട് അത് നല്ലൊരു സാധനമാണ്. അപ്പൊ ഇത് ഈ സാധനങ്ങൾ കൊടുത്താലും മതി.
1: ഇതിനെക്കുറിച്ചൊന്നും ധാരണ ഇല്ലാത്ത രക്ഷിതാവ്, ഈ നിർജ്ജലീകരണം എങ്ങനെ തിരിച്ചറിയാം? എന്റെ കുട്ടിക്ക് ഇങ്ങനെ ജലാംശം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ORS കൊടുക്കേണ്ടതുണ്ട്, നിർജ്ജീകരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്ന എന്തെങ്കിലും ലക്ഷണങ്ങൾ
0: ഉണ്ടല്ലോ
1: ശ്രോതാക്കൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ.
0: അതായത് ഇത് നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നുണ്ട് ഡീഹൈഡ്രേഷനെ. അതെ, മൈൽഡൊക്കെ ആണെങ്കിൽ കുട്ടിക്ക് ഇങ്ങനെ എന്താ പറയാ, ഭയങ്കര തേഴ്സ്റ്റ്, ദാഹം കൂടും, ശരീരത്തിലെ വെള്ളം പോകുമ്പോൾ ദാഹം കൂടും. പിന്നെ കുറെ നല്ല ഡയറി അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ദാഹം, അങ്ങനെ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന കുട്ടിക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് വെള്ളം കുടിക്കുന്നുണ്ടല്ലോ. ദാഹം എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ മോഡറേറ്റ് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ കണ്ണുകളെ കുഴിയും, അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിന്റെ ടെൻഷൻ കുറയും, നമ്മളെ സ്കിന്നൊക്കെ വലിയ ലൂസായിരിക്കും, തൊലി ലൂസായിട്ട് വരും. നമ്മൾ പിഞ്ച് ചെയ്താൽ ഇങ്ങനെ സ്ലോലി റിട്രാക്ട് ചെയ്യുള്ളൂ, ഇങ്ങനെ ബാക്ക് സൈഡിൽ പോകും. അതേമാതിരി മൂത്രത്തിന്റെ അളവ് കുറയും. പിന്നെ സിവിയർ ആകുമ്പോൾ ഈ റിട്രാക്ഷൻ നമ്മളിങ്ങനെ തൊലി പിടിച്ചാൽ പിന്നെ അത് അങ്ങനെ തന്നെ നിൽക്കുള്ളൂ,
1: തിരിച്ചു
0: പോവാത്തൊരവസ്ഥയിൽ വരും. പിന്നെ മൂത്രം തീരെ പോവില്ല, കണ്ണുകളൊക്കെ കുഴിഞ്ഞിരിക്കും, ചിലപ്പോൾ ബോധക്ഷയം ഉണ്ടാവും. അതായത് മോഡറേറ്റ് സിവിയർ ഡീഹൈഡ്രേഷൻ വരുമ്പോൾ ഇത്ര തലച്ചോറിനൊക്കെ ബാധിക്കും. കാരണം നമ്മുടെ ശരീരത്തിലുള്ള ലവണങ്ങളൊക്കെ നഷ്ടപ്പെടും, സോൾട്ട് നഷ്ടപ്പെടും, ഹൈപ്പോനട്രീമിയ ഉണ്ടാവും. അപ്പം ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, സോഡിയം കുറയും. അപ്പം ഇതുകൊണ്ട് കുട്ടിക്ക് ബോധക്ഷയം ഉണ്ടാവും, ഫിറ്റ്സ് ഉണ്ടാവും. അപ്പം ഇതൊക്കെ ഒരു ലക്ഷണങ്ങളാണ് അതിൻ്റെ.
1: പൊതുവേ വയറിളക്കവും ഛർദിയും കൂടി ഒന്നിച്ചു വന്നാൽ പലപ്പോഴും ഈ ORS കൊടുക്കുമ്പോഴും ഛർദിച്ചു വരും. അത്തരം സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യുക?
0: ഇതിപ്പോൾ രണ്ട് ഇപ്പോൾ ORS കൊടുത്തിട്ടും ഛർദ്ദിക്കാന്നുണ്ടെങ്കിൽ വയറ്റിൽ നിന്ന് പോകുന്ന, പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഐ ഫ്ലൂയിഡ്, ആ ഗ്ലൂക്കോസ് കയറ്റുക എന്നുള്ളതാണ്. അപ്പം അടുത്തൊരു ഡോക്ടർ അല്ലെങ്കിൽ ക്ലിനിക്കിൽ പോയിട്ട് ഗ്ലൂക്കോസ് കയറ്റേണ്ടി വരും.
1: ഛർദി
0: രണ്ടും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നിവൃത്തിയൊന്നുമില്ല. വെള്ളം കുടിച്ചാലും കുടിക്കുന്നില്ലെങ്കിൽ പിന്നെ ഗ്ലൂക്കോസ് തന്നെ നിവൃത്തിയുള്ളൂ.
1: മഴക്കാലത്ത് കുട്ടികളും മുതിർന്നവരും ഒക്കെ ആരോഗ്യനില, ആരോഗ്യകരമായ ഒരു ദിനചര്യ, ഡെയിലി റൂട്ടീൻ നമുക്ക് എങ്ങനെ നിലനിർത്താം? അതുമായി ബന്ധപ്പെട്ട് PC റേഡിയോ ശ്രോതാക്കൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ?
0: അല്ല, ഇതിപ്പോ നേരെ നമ്മളിപ്പോ ഇത്രയും നേരം സെർച്ച് ചെയ്തതിന്റെ രാഗം മൊത്തമാണ് ഇപ്പൊ പറയേണ്ടത്. പ്രധാനമായിട്ടും നമ്മളെ ഏറ്റവും ഒന്നാദ്യം നമ്മളെ പരിസര ശുചീകരണമാണ്. കാരണം പരിസരത്തുള്ള നമ്മളെ വീടും പരിസരമൊക്കെ ശുചീകരിക്കുക, വേസ്റ്റ് ഡിസ്പോസൽ ഒഴിവാക്കുക. കാരണം അവിടെ കൊതുക് വരുന്നതും ഈച്ച വരുന്നതൊക്കെ ഒഴിവാക്കുക എന്നുള്ള പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ വെള്ളത്തിന്റെ കണ്ടാമിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം സോഴ്സുകളൊക്കെ, കാരണം കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഒഴിവാക്കുക, വെള്ളം കെട്ടി നിൽക്കുന്നതൊക്കെ ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നത് മറ്റൊന്ന്, നമ്മൾ ഫുഡ് ഭക്ഷണത്തിന്റെ രീതി, അതായത് തിളപ്പിച്ചാറിയ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക, ചൂടുള്ള ഭക്ഷണം കഴിക്കുക, ഭക്ഷണങ്ങൾ കൂടുതൽ നേരം അടച്ചു വെക്കാതിരിക്കുക, ഉപയോഗിച്ച ഭക്ഷണം വീണ്ടും തണുപ്പിച്ച് ചൂടാക്കി വീണ്ടും കഴിക്കാതിരിക്കുക. അപ്പൊ ഇത്തരം ഭക്ഷണശീലങ്ങൾ നമ്മൾ എപ്പോഴും വീട്ടിൽ കൊണ്ടുനടക്കണം. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ നമ്മളെന്താ പറയാ, ഈ ഡ്രസ്സിന്റെ കാര്യത്തിലും നമ്മൾ കുറച്ച് ഉണങ്ങിയ തുണികൾ ഇട ഉപയോഗിക്കാതിരിക്കുക, നല്ല ഉണങ്ങിയ തുണികൾ മാത്രം ഉപയോഗിക്കുക. ഇതാണ് ഒരു ആകമൊത്തം നമ്മൾ വർഷകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ കൊതുകുകൾ ഉണ്ടാവും, നേരത്തെ പറഞ്ഞു, കൊതുകുകൾ ഉണ്ടാവുന്നതും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതാണ്.
1: ഈ വൈറൽ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ വാക്സിൻ പലപ്പോഴും അതിലൊരു റോള് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ വൈറൽ അസുഖങ്ങൾക്ക് മെഡിസിൻ പൊതുവെ കുറവാണ് എന്ന ഡോക്ടർ സംസാരത്തിൽ വന്നല്ലോ. ഇതിന് പല രോഗങ്ങൾക്കും വാക്സിൻ കേട്ട് വരുന്നുണ്ട്, ഈ വൈറൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട് PC റേഡിയോ ശ്രോതാക്കൾക്ക് കൊടുക്കാൻ?
0: വാക്സിൻ അവൈലബിൾ ആണ്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പൊ ഉണ്ടാവുന്നത് ഈ ഫ്ലൂ, ജലദോഷം, ഫ്ലൂ ആണത്. അപ്പൊ അതിന് ഇൻഫ്ലുവൻസ ബി വാക്സിൻ എന്നിട്ട് അവൈലബിൾ ആണ്. അത് എല്ലാ വർഷവും ഓരോ ഡോസ് ഇഞ്ചക്ഷൻ എടുക്കാവുന്ന കുട്ടികൾക്ക്, പ്രത്യേകിച്ച് തുടക്കത്തിൽ മുതൽ ഇപ്പോൾ 3 ഡോസ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്, ഈ ഫ്ലൂ വാക്സിൻ കൊടുക്കുന്നുണ്ട്.

0: കുട്ടികൾക്ക് ഒന്നര വയസ്സിലും അതേപോലെ തന്നെ 2 വയസ്സിലൊക്കെ ആയിട്ട് 1 മാസത്തെ ഗ്യാപ്പിലും 6 മാസത്തെ ഗ്യാപ്പിലൊക്കെ ഈ ഫ്ലൂ വാക്സിൻ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അതോടൊപ്പം തന്നെ നമുക്ക് മുതിർന്നവരിലും എല്ലാ കൊല്ലം ഇത്തരം ഫ്ലൂ വാക്സിൻസ് എടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഈ ജലദോഷപ്പനിയൊക്കെ കുറഞ്ഞു കാണുന്നുണ്ട്.
1: ഏതായാലും നമുക്ക് അനുഭവിച്ച സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് ഉപകാരപ്രദമായ മഴക്കാലവും കുട്ടികളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നത് അള്ളാഹു നമ്മിനും സ്വീകരിക്കുമാറാവട്ടെ. ആളുകൾക്ക് വളരെ ഉപകാരപ്പായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയും ഇൻഷാല്ല ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം ചർച്ച ചെയ്യാൻ ഇൻഷാല്ല കൊണ്ട് നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹു സ്വീകരിക്കട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ല ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതുബ് ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
0: വബറകാതുഹു.
2: മാഷാല്ല, നമ്മൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം, വളരെ പ്രത്യേകതയുള്ള ഒരു ആരോഗ്യ വിചാരമാണ് നമ്മൾ ഇന്നുവരെ കാതോർത്തത്. നമുക്കറിയാം നമ്മൾ അനുഭവിക്കുന്ന ഒട്ടേറെ ശാരീരിക മാനസിക രോഗങ്ങൾക്കുള്ള പ്രതിവിധി കൂടി നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ നൽകുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്.
3: തീർച്ചയായും അൻസാരിയും നമുക്കൊരു പ്രാർത്ഥന പഠിക്കാം. സഫീർ അൽ ഹിക്കമിയാണ് പ്രാർത്ഥനാ പഠനത്തിൽ ഇന്നത്തെ ഉസ്താദ്. നമസ്കാര ശേഷം എന്ന ആ ഒരു സീരീസിലെ 7-ാമത്തെ ഭാഗമാണ് ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ചേർന്ന് സംസാരിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ആ പ്രാർത്ഥനയുടെ പകുതിയിലധികം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിപ്രകാരമാണ്: ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ ലാ ഇലാഹ ഇല്ലല്ലാ വലാ നഅബ്ദു ഇല്ലാ ഇയ്യാഹു. ഇത്രയും ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ബാക്കി ഇപ്രകാരമാണ്: ലഹു നഅമതു വലഹുൽ ഫദ്ലു വലഹു സനാഉൽ ഹസനു ലഹു നഅമതു വലഹുൽ ഫദ്ലു വലഹു സനാഉൽ ഹസനു. നമ്മൾ ശ്രദ്ധിച്ച് ചൊല്ലേണ്ട ചില പദങ്ങളും അക്ഷരങ്ങളുമാണ് ഈ ഭാഗത്തിലുള്ളത്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ലഹു നഅമതു വലഹുൽ ഫദ്ലു വലഹു സനാഉൽ ഹസനു. ശ്രദ്ധിക്കേണ്ട 4 അക്ഷരങ്ങളാണ് ഈ വാചകത്തിലുള്ളത്. ഒന്നാമത്തേത് ലഹു നഅമതു എന്നതിലെ ഐനൻ അന്നഅമതു. ലഹു നഅമതു ഐൻ എന്ന അക്ഷരം തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടേണ്ട അക്ഷരമാണ്. അത് നഹബുദു എന്നോ അല്ലെങ്കിൽ നിഹ്മത്തു എന്നോ നിഇമത്തു എന്നോ ഒക്കെ പറഞ്ഞാൽ തെറ്റാകും. അന്നഅമതു ലഹു നഅമതു എന്ന് തന്നെ ഉച്ചരിക്കണം. വലഹുൽ ഫദ്ലു അവിടെ ദാദാണ്. ദാദി എന്നത് സ്വാദ് ദാദ് എന്ന അക്ഷരത്തിൻ്റെ കൂടെ ദാദാണ്. നാവിൻ്റെ പാർശ്വഭാഗം, അതിൻ്റെ സൈഡ്, പിന്നെ പല്ലിലേക്ക് സൈഡിലുള്ള പല്ലിൽ തട്ടിച്ചു കൊണ്ടാണ് അത് ഉച്ചരിക്കേണ്ടത്. സാധാരണ നമ്മൾ ഉച്ചരിക്കുന്ന നാവിൻ്റെ മുൻഭാഗം മുൻപല്ലിൻ്റെ മുകളിലേക്ക് തട്ടിച്ചുകൊണ്ടുള്ള ലായല്ല, പാർശ്വഭാഗം ഇടതുഭാഗത്തോ വലതുഭാഗത്തോ ഉള്ള പല്ലുകളിൽ തട്ടിച്ചുകൊണ്ട് പറയേണ്ട ദാദാണ്. ലഹുൽ നഇമതു വലഹുൽ ഫദ്ലു വലഹു സനാഉൽ ഹസൻ വലഹു സനാഉ. അവിടെ സ എന്ന അക്ഷരം, സ എന്നുള്ളത് നമ്മുടെ നാവ് ഇരു പല്ലുകൾക്ക് ഇടയിൽ തട്ടിക്കാത്ത രൂപത്തിൽ കാറ്റ് പുറത്തേക്ക് വരുന്ന രൂപത്തിൽ പുറപ്പെടേണ്ട അക്ഷരമാണ് സ എന്നത്. സ എന്ന സീൻ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണമല്ല സ എന്നല്ല. വലഹു സനാഉ എന്ന് നമ്മൾ പറഞ്ഞത് തെറ്റാണ്. സ എന്നത് സനാഉ, വലഹു സനാഉ എന്നതാണ് അവിടുത്തെ ഉച്ചാരണം. വലഹു സനാഉ അൽ ഹസൻ, അവിടെ ഹ ആണ്, ഐൻ ഉച്ചരിക്കുന്ന അതേ സ്ഥാനത്ത് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടേണ്ട അക്ഷരമാണ് ഈ ഹസൻ്റെ ഹായും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട 4 അക്ഷരങ്ങൾ, അത് ശ്രദ്ധിച്ചു കൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. ഒരിക്കൽ കൂടി ഞാൻ പറയാം: ലഹു നഅമതു വലഹുൽ ഫദ്ലു വലഹു സനാഉൽ ഹസനു. എന്താണ് അർത്ഥം? ലഹു നഅമതു, അവനുള്ളതാകുന്നു എല്ലാ അനുഗ്രഹങ്ങളും. വലഹുൽ ഫദ്ലു, അവനുള്ളതാകുന്നു എല്ലാ ഔദാര്യവും. വലഹു സനാഉൽ ഹസൻ, എല്ലാ നല്ല സ്തുതികളും ഉത്തമമായ എല്ലാ സ്തുതികളും അള്ളാഹുവിനുള്ളതാണ്. എല്ലാ നല്ല സ്തുതികളും എല്ലാ അനുഗ്രഹവും എല്ലാ ഔദാര്യവും ഉടയവൻ, അതിനെല്ലാം അർഹൻ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് എന്നാണ് നമ്മൾ ഈ വാചകത്തിലൂടെ സംവരിച്ചു നൽകുന്നത്. ഒരിക്കൽ കൂടി ഞാൻ ഈ ഭാഗം ഉച്ചരിക്കാം. ഉലഹു നിഅമതു വലഹുൽ ഫദ്ലു വലഹു സനാഉൽ ഹസനു. ഇൻഷാ അല്ലാ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ പഠിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ നമ്മൾ ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നത് സഫീർ അലി ഹിക്കമി. നിസ്കാരശേഷം ഏഴാം ഭാഗമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ പൂമരത്തണലിൽ നമ്മുടെ കൂടെ എത്തിയ അതിഥി സുബൈർ സലഫിയാണ്. അയൽവാസിക്ക് നന്മ ചെയ്യുക എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം സംവദിക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള കൂട്ടുകാരെ, പൂമരത്തണലിൻ്റെ ഇന്നത്തെ നമ്മുടെ ഈ സമയം നമുക്കേറെ ഉപകാരപ്രദമായ ഒരു അറിവ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടപഴകുന്ന മനുഷ്യരോടുള്ള നമ്മുടെ ബാധ്യതകൾ പഠിപ്പിക്കുന്ന ഒരു സാരോപദേശമടങ്ങിയ ഏതാനും സമയമാണ് നമ്മൾ ഇന്ന് പരസ്പരം ചെലവഴിക്കുന്നത്. അള്ളാഹു നമുക്കെല്ലാം ഉപകാരപ്രദമായ അറിവ് വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. കൂട്ടുകാരെ, നിങ്ങൾ ഈ പ്രോഗ്രാം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടാകുമല്ലോ. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് കുട്ടികളോട് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൂടെ അവർക്കുപകരിക്കുന്ന അറിവ് കൈകാര്യം ചെയ്തു കൊടുക്കുന്നത്? അവരോടുള്ള നമ്മുടെ ബാധ്യതയായതുകൊണ്ടാണ്. അതുപോലെ നമുക്ക്, നമ്മൾ കുട്ടികൾ എന്ന നിലക്ക് നമുക്കും മറ്റു പലരോടും കടമകളും ബാധ്യതകളും ഉണ്ട്. നമ്മളത് മറക്കാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ ചില ആളുകളെ അല്ലെങ്കിൽ ചില സംഭവങ്ങളെ കാണുമ്പോൾ പറയും, അയാൾ നല്ല ഭാഗ്യമുള്ളവനാണ്, വലിയൊരു വീട് കണ്ടാൽ എന്തൊരു നല്ല വീടല്ലേ. വിമാനത്തിൽ സഞ്ചരിക്കുന്ന ഒരു പൈലറ്റിനെ കാണുമ്പോൾ നമ്മൾ പറയും, അയാൾ നോക്കിയാൽ എപ്പോഴും ആകാശത്തിലൂടെ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന അയാളൊരു ഭാഗ്യം. നല്ല സുന്ദരമായ ഒരു കാറിലൂടെ യാത്ര പോകുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ പറയും, എന്താണല്ലേ മനോഹരമായ ഒരു കാർ, അയാളൊരു ഭാഗ്യവാനാ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഭാഗ്യമുണ്ട്, മിൻ സഅദത്തിൽ മർ, മനുഷ്യരുടെ സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജാറു സാലിഹ്, സാലിഹായ ഒരു അയൽവാസി, പരസ്പരം ഉപകാരം ചെയ്യുന്ന, സ്നേഹിക്കുന്ന, സന്തോഷങ്ങൾ പങ്കുവെക്കുന്ന, സുഖത്തിലും ദുഃഖത്തിലും സഹായിക്കുന്ന നല്ലവനായ ഒരു അയൽവാസി നമുക്കുണ്ടാവുക എന്നത് സൗഭാഗ്യമാണ്. നമുക്കതുമായി ബന്ധപ്പെട്ടൊന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യത്ത് പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരുന്നു, താമസിക്കുന്നു. നമ്മുടെ അയൽവാസി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ധരിക്കരുത് നമ്മുടെ ഇളാപ്പയോ മൂത്താപ്പയോ ഇക്കാക്കയോ അമ്മാവനോ, ഇവർ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗത്ത് താമസിക്കുന്നവർ ഏതു നിറത്തിലുള്ളവരാവട്ടെ, ഏത് ഭാഷയിലുള്ളവരാകട്ടെ, അവിടെയെല്ലാം നമുക്ക് ആ നിലക്കവരെ അയൽവാസി എന്ന് പരിഗണിച്ചേ പറ്റൂ. വിശുദ്ധ ഖുർആനിലേക്ക് ആയത്തുകൾ പരിശോധിക്കുമ്പോൾ സൂറത്തുൻ നിസാഇൽ അള്ളാഹു നമ്മളോട് പറയാ, വലാ തുശ്രികു ബിഹി ശൈഔ വബിൽ വാലിദൈനി ഇഹ്സാനാ വബിദിൽ ഖുർബാ വൽയതാമാ വൽമസാകീൻ വൽജാരി ദിൽ ഖുർബാ വൽജാരിൽ ജുനുബി വസ്സാഹിബ ബിൽ ജംബ്. അങ്ങനെ സൂറത്തുൻ നിസാഇലൂടെ അള്ളാഹു വിശദീകരിച്ച് പറയുന്നത്, അള്ളാഹുവിനെ ആരാധിക്കണം, മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും യതീമുകൾക്കും മിസ്കീനുകൾക്കൊക്കെ നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം, പുണ്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത്, കുടുംബ ബന്ധമുള്ളവരും അല്ലാത്തവരുമായ അയൽവാസികൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം, അവർക്ക് സഹായം ചെയ്യണം, അവരെ സ്നേഹിക്കണം. അതുകൊണ്ട് എന്താ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ അയൽവാസികൾ നമുക്കൊരു മൂന്ന് തരക്കാരായി മാറ്റിയെടുക്കാം. അതിലൊന്നാമത്തേത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട മുസ്ലിങ്ങളായിട്ടുള്ള അയൽവാസികളാണ്. രണ്ടാമത്തേത് നമ്മുടെ കുടുംബം ഒന്നുമല്ല അവർ, വേറെ ഏതൊക്കെയോ കുടുംബങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാണ്, പക്ഷെ അവർ നല്ല മുസ്ലിമീങ്ങൾ തന്നെയാണ്. മൂന്നാമത്തേത് നമ്മുടെ കുടുംബവുമല്ല, മുസ്ലിമുമല്ല, മറ്റു മതസ്ഥരാണ്, ഒരുപക്ഷെ മറ്റു ഭാഷക്കാരാവാം, മറ്റു തരത്തിലുള്ളവരാകാം. ആരാണെങ്കിലും ഇവരോടൊക്കെ നമുക്ക് അവരുടേതനുസരിച്ചുകൊണ്ട് അവർക്കൊക്കെ പുണ്യം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ ചെയ്യണം. പലപ്പോഴും നമ്മളെക്കൊണ്ട് നമ്മുടെ അയൽവാസിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവാറുണ്ടോ? പലപ്പോഴും അവിടുത്തെ കളിപ്പാട്ടങ്ങൾ പോയി നശിപ്പിക്കുന്നു, അവിടെ ശല്യം വെക്കുന്നു, അവരുടെ ചുമരുകളിൽ കൊണ്ടുപോയി ചിത്രം വരക്കുന്നു, അവിടുത്തെ കുട്ടികളെ നിരന്തരമായി ഉപദ്രവിക്കുന്നു, നമ്മൾ കാരണം കൊണ്ട് അവരുടെ മനസ്സിൽ പല വേദനകളും ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ കൂട്ടത്തിൽ ശരിക്കു പറഞ്ഞാൽ പുണ്യം ചെയ്യാൻ പറഞ്ഞ അവരെ ദ്രോഹിക്കുകയല്ലേ ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ അയൽവാസിയെ ആദരിക്കട്ടെ എന്നാണ്. ആദരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ്, ഉപദ്രവം വരുമോ, ശല്യമായി മാറുമോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കൂടെ പറഞ്ഞ് വ്യക്തമാക്കിയിട്ട് അവൻ അവൻ്റെ അയൽവാസിക്ക് ഇഹ്സാൻ ചെയ്യട്ടെ, പുണ്യം ചെയ്യട്ടെ. മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടതാണ്, മുഅ്മിനീങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കാം, അവർക്ക് സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്യാം, അവരുടെ ജോലികളിലോ അവരുടേതായ പ്രവർത്തനങ്ങളിൽ അവരെ സഹായിക്കാം, അവർക്കുണ്ടാകുന്ന വിഷമങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കാം. അങ്ങനെ ഒരുപാട്, നോക്കൂ നിങ്ങൾ, നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമുക്കൊരുപാട് കിലോമീറ്റർ അപ്പുറത്തൊരു പക്ഷേ നമ്മുടെ ഉമ്മ ഉണ്ടാകാം, ഉപ്പയുണ്ടാകാം, ജ്യേഷ്ഠാനുജന്മാരൊക്കെ ഉണ്ടാകാം, പക്ഷേ നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മെ സഹായിക്കാൻ ആരാ ഓടി വരിക? തൊട്ടപ്പുറത്ത് വീട്ടിലുള്ള ഏതോ കുടുംബത്തിൽപ്പെട്ട ഏതോ ആളുകളായിരിക്കും. അവരെയാണ് നമ്മൾ അയൽവാസികളെന്ന് വിളിച്ചത്. അവർക്ക് നമ്മൾ നല്ല ഇഹ്സാൻ ചെയ്യണം. അത് നമ്മളൊരു മാതൃകയായി കാണണം. നമ്മളെക്കുറിച്ച് ഏറ്റവും നന്നായി സന്തോഷമടയുന്ന ഒരവസ്ഥയിലേക്ക് അത് എത്തിപ്പെടേണ്ടതുണ്ട്. നമ്മൾ പല ആളുകളെക്കുറിച്ചും പറയാറുണ്ട്, അവർ നല്ല ആൾക്കാരാണ്, ഇവർ നല്ല ആൾക്കാരാണ് എന്നൊക്കെ നമ്മളൊരു അഭിപ്രായം പറയാറുണ്ട്. ഇപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒരാൾ 1000 രൂപ തന്നു, ഓ അവർ നല്ല മനുഷ്യന്മാരാ. നമുക്കൊരാൾ അല്പം ഭക്ഷണം കൊണ്ടുവന്നു, ഓ അവർ നല്ല മനുഷ്യന്മാരാ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആൾക്കാർ, ഖൈറുൽ ജീറാനി ഇൻദല്ലാഹി ഖൈറുഹും ലിജാരി, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല അയൽവാസി, ഏറ്റവും നല്ല അയൽവാസിയാണ്, ഏറ്റവും നല്ല ഖൈറ് ചെയ്യുന്നവനായ മനുഷ്യരിൽ എന്ന് പറയാൻ പറ്റുന്നത് അയൽവാസിക്ക് പുണ്യം ചെയ്യുന്നവനാണ്. അപ്പം നമ്മൾ നല്ലവനാണ്, നല്ല കുട്ടിയാണ്, നല്ലൊരു മനുഷ്യനാണ്, പുണ്യം ചെയ്യുന്നവനാന്ന് പറയുന്നതിൻ്റെ അടയാളമാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുപ്പുറത്തുള്ള വീട്ടുകാരോട് പോയി ചോദിച്ചാൽ അവർ പറയുന്ന അഭിപ്രായം ശരി. അവർ നമ്മളെക്കുറിച്ച് ഇത് പറയുന്നു എന്നുള്ളതൊരു പ്രധാന പ്രശ്നമാണ്. നിങ്ങൾക്കെല്ലാം പരിചയമുണ്ടാവില്ല, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, നമ്മൾ സ്വഹാബിമാരുടെയൊക്കെ പേരുകൾ പഠിക്കണം. കളിക്കാരുടെ പേരുകൾ പഠിക്കുന്നു, സിനിമാ നായകന്മാരുടെ പേരുകൾ പഠിക്കുന്നു. ആവശ്യമില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർത്തുവെക്കുകയും പഠിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നു. 25 നബിമാരുടെ പേരുകൾ കൃത്യമായി അറിയുന്ന എത്ര കുട്ടികളുണ്ട്? ഒരു 10-20 സ്വഹാബിമാരുടെ പേരുകൾ പൂർണ്ണമായി അറിയുന്ന എത്ര പേരുണ്ട്? ഒരു 10-15 നല്ല ഇസ്ലാമിക പണ്ഡിതന്മാരുടെ പേരറിയുന്ന എത്ര പേരുണ്ട്? അപ്പം നമ്മൾ പഠിക്കുന്നില്ലേ? നമ്മളൊരുപാട് കാര്യം പഠിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഈ രംഗത്ത് കൂടെ നമ്മുടെ പഠനം നമ്മൾ കയറി വരേണ്ടതുണ്ട്. അതിൽപ്പെട്ട ഒരു സ്വഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. പ്രവാചകനിൽ നിന്ന് നല്ല അറിവ് പഠിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ശേഷം അവിടുത്തെ സ്വഹാബിമാർക്ക് ഇൽമു കൊടുത്ത, വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും സൂറകളുടെയും ശരിയായ ചരിത്രം പഠിച്ച് സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത വ്യക്തി കൂടെയാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ പ്രവാചകനോട് വന്നൊരു സംശയം ചോദിക്കും. നബിയെ, ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്ന് എങ്ങനെയാണ് എനിക്കറിയുക? ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നു, ചെയ്യുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നെനിക്ക് എങ്ങനെ വിലയിരുത്താൻ പറ്റും? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, നിൻ ചെയ്ത പ്രവർത്തനത്തിൽ, നീ ചെയ്ത കാര്യത്തെക്കുറിച്ച് നിന്റെ അയൽവാസി പറയുന്നു, അയാൾ ചെയ്തത് ശരിയായില്ല, അവൻ ചെയ്ത പ്രവർത്തനം മോശമായി എന്നാണ് പറയുന്നതെങ്കിൽ അതിനർത്ഥം അത് മോശം തന്നെയാണ്. നീ ഒരു കാര്യം ചെയ്തു, നിന്റെ അയൽവാസി പറയുന്നു നീ ചെയ്തത് നന്നായിട്ടുണ്ട് എന്നാണെങ്കിൽ അപ്പം നീ മനസ്സിലാക്കിക്കോ നീ ചെയ്തത് നല്ലത് തന്നെയാണ്. അഥവാ നമ്മുടെ അയൽവാസികൾ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു അതാണ് ശരിക്കുള്ള നമ്മുടെ അഭിപ്രായം. നമ്മൾ നാട്ടിൽ നല്ല ആളായിരിക്കും, സ്കൂളിൽ നല്ല കുട്ടിയായിരിക്കും, മദ്രസയിൽ നമ്മൾ ടോപ്പായിരിക്കും, നല്ല പഠിക്കുന്നുണ്ടാകും, ഫുൾ മാർക്ക് മേടിക്കുന്നൊക്കെ ഉണ്ടാവും. തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടുകാരൊരു ശല്യമായി നമ്മളെക്കുറിച്ച് എപ്പോഴും നിരന്തരം പരാതി പറയുന്നുവെങ്കിൽ മനസ്സിലാക്കുക, നമ്മളെക്കുറിച്ച് അവർ പറയുന്ന മോശം അഭിപ്രായമാണ് അഭിപ്രായമെന്ന് പറയുക. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇവരോട്? സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ ശ്രദ്ധയുണ്ടല്ലോ ഇവിടെ. എന്താണ് നമ്മൾ ഇവർക്ക് വേണ്ടി ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, എല്ലാം പഠിപ്പിച്ചു പ്രവാചകർ. അവർ അവരുടെ അയൽവാസിയെ ഉപദ്രവിക്കാതിരിക്കട്ടെ. ഒരിക്കലും ഒരു ഉപദ്രവം, ഒരു മർദ്ദനം, ഒരു പീഡനം, ഒരു ശല്യം നമ്മളെക്കൊണ്ടവിടെ ഉണ്ടാകരുത്. അത് തന്നെ അവർക്ക് ചെയ്യുന്ന വലിയ പുണ്യമാണ്. നമ്മൾ അവർക്ക് വേണ്ടി ഇനി വേറൊന്നും ചെയ്തില്ലെങ്കിലും അവർക്ക് നമ്മളെക്കൊണ്ട് നമ്മുടെ സൗണ്ട്, നമ്മുടെ കളി, നമ്മുടേതായ നടത്തങ്ങൾ, നമ്മുടേതായ ആക്ടിവിറ്റികളൊന്നും അപ്പുറത്തെ വീട്ടുകാർക്കും അപ്പുറത്ത് താമസിക്കുന്ന ആളുകൾക്കും ഒരു ശല്യവുമായി മാറാതിരിക്കുക എന്നത് മുഅ്മിനീങ്ങളോട്, വിശ്വാസികളോട്, മുസ്ലിമീങ്ങളോട് അദബായി മര്യാദയായി പറഞ്ഞ കാര്യമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ പറഞ്ഞൊരു കാര്യം കൂടെ നമ്മുടെ മനസ്സിൽ ഓർത്തു വെക്കണം. പ്രവാചകനൊരു കാര്യം 3 തവണ പറയാന്ന് പറഞ്ഞാൽ ഗൗരവമുണ്ട് എന്നർത്ഥം. വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. കൂട്ടുകാരെ, നിങ്ങൾ കേട്ട ഒരുപാട് ഹദീസുകൾ പെട്ടതൊക്കെയാണ് ഞാനും പറഞ്ഞത്. വല്ലാഹി, അല്ലാഹുവാണ് സത്യം. ലാ യുഅ്മിനു ജാറഹു, ഒരു അയൽവാസിയും മുഅ്മിനായി ഒരാളും മുഅ്മിനായി പറയാൻ പറ്റൂല. ലാ യുഅ്മിൻ, ലാ യുഅ്മിൻ, ഒരാളും വിശ്വാസിയാണെന്ന് പറയാൻ പറ്റില്ല, വിശ്വാസിയാകില്ല. എപ്പോഴാണ് തൻ്റെ ശല്യത്തിൽ നിന്ന് അയൽവാസികൾ നിർഭയരാകുന്നുവെങ്കിൽ, നമ്മളെക്കുറിച്ച് നമ്മുടെ അയൽപ്പക്കത്തുള്ളവരായ ആണാവട്ടെ, പെണ്ണാവട്ടെ, കുട്ടികളാവട്ടെ, പ്രായമായവരാവട്ടെ, അവർക്കൊരു പേടിയില്ല എങ്കിൽ നമ്മൾ മുഅ്മിനീങ്ങളാണ്. നമ്മളെ അവർ പേടിച്ചുകൊണ്ടാണ് അവൻ എൻ്റെത് മോഷ്ടിക്കോ, അവൻ എൻ്റെ ജനലിനെറിയുമോ, അവൻ എൻ്റെ വീടിൽ വേറെ എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഉണ്ടാക്കുമോ എന്ന് അവർ ഭയപ്പെടുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു മുഅ്മിനാവില്ല എന്ന് ഈ ലോകത്തിന് ഏറ്റവും വലിയ നന്മകൾ പഠിപ്പിച്ചു കൊടുത്ത നമ്മുടെ അവസാനത്തെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വിഷയമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനിയും തീർന്നുണ്ടോ? നിങ്ങൾ കേട്ട് കാണും, സാധാരണ ഒരു വീട് പോലെയല്ലല്ലോ ഇത്. ഈ വീടുകൾക്ക് വേറെ ചില പ്രത്യേകതകൾ കൂടെയുണ്ട്. സാധാരണ നമ്മൾ മറ്റുള്ള വീടുകളിൽ നിന്ന് മോഷ്ടിക്കുന്ന പോലെയല്ല തൊട്ടപ്പുറത്ത് അയൽവാസിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുക. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്, ദൂരെയുള്ള മറ്റു ഭാഗങ്ങളിലുള്ള 10 വീടുകൾ മോഷ്ടിക്കുന്നതിൻ്റെ ശിക്ഷയാണ് തൊട്ടിപ്പുറത്തുള്ള അയൽവാസിയുടെ വീട്ടിൽ നിന്ന് മോഷണം നടത്തുമ്പോൾ. ഏത് തെറ്റാണെങ്കിലും അങ്ങനെ, ഏത് തെറ്റാണ് മറ്റുള്ള ആളുകളെ പോലെയല്ല, അയൽവാസിക്ക് ചെയ്യുന്ന തെറ്റുകളുണ്ടെങ്കിൽ, മോശത്തരങ്ങളുണ്ടെങ്കിൽ, അവരെ നിങ്ങൾ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ശല്യമാക്കി ജീവിക്കുന്നുണ്ടോ എങ്കിൽ മറ്റു വീടുകളെക്കാൾ നിങ്ങൾക്ക് ഇതിൽ കുറ്റമേറെയാണ്. ഒരു ഹദീസിൽ പറഞ്ഞത്, മറ്റു 10 വീടുകൾ മോഷ്ടിക്കുന്നതിൻ്റെ ഗൗരവമാണ് അയൽവാസിയായ ഒരാളുടെ വീട്ടിൽ മോഷണം നടത്തുക. ഇനി മോഷണം മാത്രമല്ല, അത് പൊതുവേ നമ്മൾ വിലയിരുത്തേണ്ട വിഷയമാണ് മൊത്തത്തിൽ. അതുകൊണ്ട് നമ്മൾ നല്ല ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കണം, അവരോട് ചോദിക്കണം. നമ്മൾ പോയിട്ട് എന്നെ കൊണ്ട്, എൻ്റെ കളികൾ കൊണ്ട്, എൻ്റെ സംസാരം കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? എന്നിട്ടുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കണം. അല്ല, എന്താണ് കുട്ടി ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം? അല്ല, ഞാൻ പീസ് റേഡിയോ പോലെയുള്ള സംവിധാനങ്ങളിലൂടെ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇതിങ്ങനെയൊന്നും മോശമായിട്ട് പെരുമാറരുത് എന്ന്, അതുകൊണ്ടാണ് ഞാൻ വന്ന് ചോദിക്കുന്നതെന്നൊക്കെ വന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. കൂട്ടത്തിൽ നമ്മളും പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ ജാരി സൂഇൻ ഫീ ദാരിൽ മുഖാമ. ഈ പ്രാർത്ഥനയിൽ ഹദീസിൽ വന്ന ഭാഗമാണ്, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ ജാരി സൂഇൻ ഫീ ദാരിൽ മുഖാമ. അല്ലാഹുവേ, ഇന്നീ അഊദു ബിക, ഞാൻ കാവൽ ചോദിക്കുന്നു, മിൻ ജാരി സൂഇൻ, മോശപ്പെട്ട അയൽവാസിയിൽ നിന്ന്, ഫീ ദാരിൽ മുഖാമ, താമസിക്കുന്നതായ പ്രദേശത്ത്, നമ്മൾ താമസിക്കുന്ന ഏരിയയിലുള്ള ആ ഭാഗത്ത് മോശപ്പെട്ട അയൽവാസികളോ ആ നിലക്കുള്ള പ്രവർത്തകൻ ചെയ്യുന്ന ആൾക്കാരോ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും എന്നെ, എനിക്ക് കാവൽ നൽകണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ്റെയൊക്കെ ശരിയായ മര്യാദകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, സഹാബിമാരൊക്കെ ചെയ്ത മര്യാദകൾ. ഏത് മതസ്ഥരാണെങ്കിലും, ഏത് നിറമുള്ളവനാണെങ്കിലും, ഏത് ഭാഷക്കാരനാണെങ്കിലും, ഇപ്പോൾ നമ്മളൊക്കെ കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്ന്, ബംഗാളിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും കൽക്കത്തയിൽ നിന്നുമൊക്കെ ഹിന്ദിക്കാരായ ആളുകളൊക്കെ ജോലിക്ക് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ വീടിൻ്റെ അടുത്ത് അവർ താമസിക്കുന്നുണ്ടാവും എന്ന് കരുതി, അവർ നമ്മുടെ നാട്ടുകാരൊന്നും അല്ലല്ലോ എന്ന് കരുതി അവരെ അടിച്ച് ഉപദ്രവിക്കുക, അവരെ കല്ലെറിയുക, അവരെ തമാശയിലൂടെ പരിഹസിക്കുക, അവരുടെ സാധനങ്ങൾ എടുത്ത് നശിപ്പിക്കുക തുടങ്ങിയ രൂപത്തിലൊക്കെ പല ആളുകളും ഇതൊക്കെ ഒരു വിനോദമായി കാണാറുണ്ട്. പാടില്ല. നമ്മൾ മുഅ്മിനീങ്ങളാണ്, നമ്മൾ മുസ്ലിമീങ്ങളാണ്. നമ്മൾ അറിവ് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവർക്ക് കൈമാറി കൊടുക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സാരോപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം. നമ്മൾ നന്നാകുവാനും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ അയൽവാസികളിലും നമ്മുടെ വിദ്യാലയങ്ങളിലും നമ്മളിടപഴകുന്നിടത്തൊക്കെ നല്ല ഒരു മുസ്ലിം കുട്ടിയുടേതായ സൽഗുണങ്ങളൊക്കെ നമ്മുടെ കൂടെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. ഇത് നമ്മുടെ ഒരു വേദിയാണ്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് പൂമരത്തണൽ. ഇനിയും നിങ്ങൾ നിരന്തരമായി ഇത്തരം പ്രവർത്തനങ്ങൾ കേൾക്കുകയും കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ഇതിൻ്റെ നന്മയുടെ എല്ലാ വഴികളും അവരെയും കൂടി ഉൾപ്പെടുത്താനും കൂടെ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയും നമുക്ക് കേൾക്കാൻ, പഠിക്കാൻ, നമ്മുടെ കൂട്ടുകാരോടൊപ്പം ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കുവാൻ, നമ്മുടെ അയൽവാസികൾക്ക് പുണ്യം ചെയ്യുവാൻ അള്ളാഹു നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവിധ ഖൈറുകളും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന അത്തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തു വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ ബഹുമാന്യനായ സുബേർ സലഫിയാണ് ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അയൽവാസിക്ക് നന്മ ചെയ്യുക എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം നമ്മോട് ഇതുവരെ സംസാരിച്ചത്.
6: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ചുരുങ്ങിയ വാക്കുകളിൽ സവിശേഷമായ ആശയങ്ങൾ പങ്കുവെക്കപ്പെടുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് നുറുങ്ങുകൾ. സെഹ്റ സുല്ലമിയ രചിച്ച സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെ എന്ന ഒരു രചനക്ക് ശബ്ദാവിഷ്കാരം നൽകിയത് ഇർഫാൻ ബിൻ ബഷീർ.
8: മഹത്തായ ഒരു ബന്ധം, പവിത്രമായ പരിഭാവനമായ ആത്മബന്ധം കേവലം പണത്തിനും പണ്ടത്തിനും മറ്റും വേണ്ടി പിച്ച് ചീന്തപ്പെടുകയാണ്. ആരൊക്കെയാണ് ഉത്തരവാദികൾ? പുരുഷന്മാർ മാത്രമാണോ? ഓരോ പീഡന ആത്മഹത്യ വിവരങ്ങൾ അറിയുമ്പോഴും പുരുഷന്മാർ മാത്രമാണോ കുറ്റക്കാർ? അന്വേഷണം സ്ത്രീകളിലേക്കും നീളുന്നുണ്ടോ? ഉണ്ട്. ഭർത്താവിൻ്റെ മാതാവിലേക്കും സഹോദരിമാരിലേക്കും നീളുന്നു. അവരെയും കുറ്റക്കാരായി കാണുന്നു, ചോദ്യം ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ പുരുഷൻ മാത്രമാണോ സ്ത്രീയുടെ ശത്രു? അല്ല, സ്ത്രീകളും സ്ത്രീയുടെ ശത്രുവാണ്. സ്ത്രീധനത്തുക കുറഞ്ഞതിൻ്റെ പേരിൽ, ആഭരണം കുറഞ്ഞതിൻ്റെ പേരിൽ വീടുകളിൽ അമ്മായിയമ്മ എന്ന നാത്തൂൻ എന്ന സ്ത്രീയുടെ കൊത്തുവാക്കുകളും പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് സംഭവങ്ങൾ നാം കേൾക്കാറുണ്ട്. അപ്പോൾ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് മാറ്റം വരേണ്ടത്. പലപ്പോഴും അമ്മായിയമ്മ എന്ന നാത്തൂൻ എന്ന സ്ത്രീവർഗമാണ് പുരുഷന്മാരുടെ ചെവിയിൽ മന്ത്രമോതുന്നത്. ഏതൊരു അമ്മയും ഉമ്മയും തൻ്റെ മകൾക്ക് ഭർത്തൃവീട്ടിൽ സുഖമാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്റെ വീട്ടിലേക്ക് മരുമകളായി കടന്നു വരുന്ന കുട്ടി എന്റെ വീട്ടിൽ സുഖമായി ഇരിക്കണമെന്ന് എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല? സ്ത്രീധനം കൊടുക്കാൻ സാധിക്കാത്തതിനാൽ വിവാഹ കമ്പോളങ്ങളിൽ നിന്നും പിന്തള്ളപ്പെട്ട് അവസാനം കുറെ കഷ്ടപ്പെട്ട് സ്ത്രീധനം കൊടുത്ത് മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന ഒരു ഉമ്മ എന്തുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടതുപോലെ വേറൊരു മാതാവ് കഷ്ടപ്പെടരുതെന്ന് ചിന്തിക്കുന്നില്ല? മറിച്ച് ഞാൻ കഷ്ടപ്പെട്ടതുപോലെ അവരും കഷ്ടപ്പെടട്ടെ എന്ന് ചിന്തിക്കുന്നു. മകൾക്ക് സ്ത്രീധനം കൊടുക്കാൻ സഹായ അഭ്യർത്ഥനയുമായി എന്റെ അടുത്ത് വന്ന സ്ത്രീയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആൺമക്കളുണ്ടോ? ഉണ്ട്. അവരെക്കൊണ്ട് കെട്ടിക്കുമ്പോൾ നിങ്ങൾ സ്ത്രീധനം വാങ്ങുമോ? പിന്നെ മകൾക്ക് കൊടുത്തതിന്റെ ഇരട്ടി ഞാൻ വാങ്ങും. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങൾക്കറിയില്ലേ? അങ്ങനെ വേറൊരു ഉമ്മ കഷ്ടപ്പെടരുതെന്ന് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടത്? അവരുടെ മറുപടി, മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ ഞാൻ എന്തിനറിയണം? ഇതാണ് സ്ത്രീ മനസ്സ്. അപ്പോൾ സ്ത്രീയുടെ ശത്രു ആരാണ്? ഞാനൊരിക്കലും സ്ത്രീധനം കൊടുക്കാനുള്ള സഹായം ആർക്കും നൽകാറില്ല. പലരും പറയും അതിലെന്താണ് തെറ്റ്? നിഷിദ്ധമായ സ്ത്രീധനം നൽകാൻ സഹായിക്കുന്നതും നിഷിദ്ധമാണ്. സ്ത്രീധനം വാങ്ങാൻ തയ്യാറല്ലാത്ത ഒരുപാട് ചെറുപ്പക്കാർ. എന്നാൽ അവർക്ക് തടസ്സം മാതാപിതാക്കൾ. ബാപ്പാനെ എങ്ങനെയെങ്കിലും ശരിയാക്കാം, ഉമ്മാനെയാണ് സഹിക്കാൻ പറ്റാത്തത് എന്ന് പറയുന്നവർ. ഉമ്മമാരെയും പെങ്ങന്മാരെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പലയിടത്തേക്കും യാത്രകൾ, പാതിരവരെ ചർച്ച, എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ഓർക്കുന്നു. സ്ത്രീധനം ഇല്ലാത്തതിന്റെ പേരിൽ വിവാഹം നടക്കാത്ത ധാരാളം മക്കൾ ഉള്ള വീടുകൾ, പെങ്ങന്മാരെ വിവാഹം ചെയ്തേക്കാത്തതിനാൽ വിവാഹം കഴിക്കാതെ നിൽക്കേണ്ടി വരുന്ന പ്രായമുള്ള ആങ്ങളമാർ. ബിസ്മിയുടെ സ്ത്രീധനം വാങ്ങരുത്, പ്രോത്സാഹിപ്പിക്കരുത് എന്ന വിപ്ലവം മഹത്തായ മാറ്റങ്ങളുണ്ടാക്കി. ധാരാളം യുവാക്കൾ മുന്നോട്ട് വന്നു. കേരളത്തിലുടനീളം മഹത്തായ മാറ്റങ്ങൾ. എന്നാലും ആഭരണം ചിലർക്ക് പ്രശ്നമായിരുന്നു. ആഭരണഭ്രമം വെടിയുക എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ടുപോയി. പലർക്കും ആഭരണം ധരിക്കാത്തവരെ മതിയെന്നായി. മഹത്തായ മാറ്റങ്ങൾ. സ്ത്രീധനത്തെ താങ്ങി നിർത്തുന്നത് വിവാഹ ചെലവാണെന്നതിനാൽ പിന്നീടുള്ള വിപ്ലവം കല്യാണം ലളിതമാക്കുന്നതിലായി. ഉച്ചക്ക് പകരം 4 മണി കല്യാണം, അതും സംഘവിവാഹങ്ങൾ, ചിലവ് ലളിതം. ഒരുപാട് സംഘവിവാഹങ്ങൾ നടന്നു. കാലം കടന്നുപോയി, ആഭരണമില്ല, കല്യാണ ചിലവില്ല. ഇസ്ലാമിൽ വിവാഹ ചെലവ് പുരുഷന്റെ വകയാണല്ലോ. ആഭരണത്തിന്റെ പേരിൽ, വാഹനത്തിന്റെ പേരിൽ, സ്ത്രീധനത്തിന്റെ പേരിൽ സ്വസ്ഥത നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുത്തുന്നവരെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുക, സ്വന്തം ജീവിതത്തിലേക്ക് എല്ലാ പ്രതീക്ഷകളുമായി കടന്നു വരുന്നവളെ, മക്കൾക്ക് ഉമ്മയാവേണ്ടവളെ, പ്രായമേറിയ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടവളെ, എന്തിന് വില പേശണം?
2: മഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ. സെഹ്റ സുല്ലമിയുടെ രചനക്ക് ഇർഫാൻ ബഷീറിന്റെ ശബ്ദാവിഷ്കാരമാണ് നമ്മളിതുവരെ കാതോർത്തത്. സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള സംസാരമാണ് നമ്മളിതുവരെ കേട്ടത്.
3: അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ മഹത്തരമായ നാമങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന ഒരു സവിശേഷമായ പ്രോഗ്രാം തന്നെയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അൽ ലത്തീഫ്. ഷമീർ മദീനി നമ്മോടൊപ്പം ചേരുന്നു.
9: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ അറിയുമ്പോൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ആ ആശയം നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളും നമ്മളോട് ചിലത് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ സ്വഭാവമായി മാറാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കുറേ സ്വഭാവഗുണങ്ങൾ അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ വല്ലാത്ത സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു അന്വേഷണവും പഠനവുമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട പഠനവും ചർച്ചയുമൊക്കെ. അതുകൊണ്ട് ആ ഒരു പ്രാധാന്യത്തോടെ, ഗൗരവത്തോടെ നമ്മൾ അള്ളാഹുവിൻ്റെ നാമങ്ങളെ അറിയുവാനും പഠിക്കുവാനും ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുവാൻ ഉദ്ദേശിക്കുന്ന നാമം അള്ളാഹുവിൻ്റെ ഏറ്റവും വിശിഷ്ടമായ നാമങ്ങളിൽപ്പെട്ട ഒരു നാമം അൽ ലത്തീഫ് എന്നതാണ്. അൽ ലത്തീഫ് എന്ന് പറയുമ്പോൾ രണ്ട് വിധത്തിൽ അതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, അതിസൂക്ഷ്മമായി കാര്യങ്ങൾ അറിയുന്നവൻ. അല്ലദീ യഅലമു ദഖായിഖൽ ഉമൂരി വഖഫായഹ. നിഗൂഢമായ, അതിസൂക്ഷ്മമായ കാര്യങ്ങൾ എല്ലാം വിശദമായി അറിയുന്നവൻ. വമാ ഫിൽ ളമാഇരി വസ്സുദൂർ. മനുഷ്യൻ്റെ നെഞ്ചകങ്ങളിൽ അവർ ഒളിപ്പിച്ചു വച്ചിട്ടുള്ള, അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അടക്കം എല്ലാ ഓരോന്നും വിശദമായി അറിയുന്നവൻ. അതാണ് അൽ ലത്തീഫ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്ന ഒരർത്ഥം. വഹുവൽ ലത്തീഫുൽ ഖബീർ. പലയിടങ്ങളിലും അൽ ലത്തീഫ്, അൽ ഖബീർ എന്ന രണ്ട് നാമങ്ങൾ ഒരുമിച്ച് വന്നത് കാണുവാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അതിസൂക്ഷ്മമായി കാര്യങ്ങൾ അറിയുന്നവനാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനോട് നൽകുന്ന ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ സൂറത്തു ലുഖ്മാനിൽ 31 അധ്യായത്തിലെ 16 വചനത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖ്റത്തിൻ ഔ ഫീ സമാവാതി ഔ ഫീൽ അർളി യാതി ബിഹല്ലാ ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. നമ്മൾ മനുഷ്യന്മാർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി, മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരു കർമ്മം, അത് വളരെ നിസ്സാരമായ ഒരു കടുകുമണി പോലെ, അതിനേക്കാൾ നിസ്സാരമാണ് എങ്കിൽ പോലും, എന്നിട്ടത് ഒരു പാറയുടെ ഇടുക്കിലേക്ക് കളഞ്ഞുപോയി, അല്ലെങ്കിൽ വിശാലമായ 7 ആകാശങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ ഭൂമിക്ക് അടിയിൽ എവിടെയെങ്കിലും അത് പെട്ടുപോയി, എന്നാലും യഅതി ബിഹല്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആല അത് കണ്ടെത്തി കൊണ്ടുവരും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമുള്ള കാര്യമല്ല. അഥവാ അതിസൂക്ഷ്മമായ കാര്യങ്ങൾ, നിഗൂഢമായ സംഗതികൾ വരെയും അറിയുന്നവനാണ് അള്ളാഹു. രണ്ടാമത്തെ അതിൻ്റെ ഒരാശയതലം ലുത്തുഫ് അഥവാ അനുകമ്പ എന്ന അർത്ഥത്തിലാണ്, വാത്സല്യം, കനിവ് എന്നർത്ഥത്തിൽ. അൽ ലത്തീഫ്, ഏറെ അനുകമ്പയുള്ളവൻ, വാത്സല്യമുള്ളവൻ, പടച്ചറബിൻ്റെ കാരുണ്യവുമായി ബന്ധപ്പെട്ട ഒരു തലമാണത്. ഹുവൽ ബർറു ബി ഇബാദിഹി അല്ലദി യൽതുഫു ബിഹിം. തൻ്റെ അടിയാറുകളോട്, അടിമകളോട് നന്മ ചെയ്യുന്ന, പുണ്യം ചെയ്യുന്നവൻ, ആ നന്മകൾ മുഖേന അവരോട് വാത്സല്യവും അനുകമ്പയും കനിവും ചൊരിയുന്നവൻ. അല്ലാഹു ലത്തീഫും ബി ഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയുൽ അസീസ്. 42 അധ്യായം സൂറത്തു ശൂറയിലെ 19 ആയത്തിൽ നമുക്ക് കാണാം. അള്ളാഹു അവൻ്റെ അടിമകളോട് അങ്ങേയറ്റം അനുകമ്പയും വാത്സല്യവും ദയയുമുള്ളവനാണ്. അവനുദ്ദേശിക്കുന്നവർക്ക് അവൻ കൊടുക്കുന്നു. അള്ളാഹുവിൻ്റെ ആ ഔദാര്യം, അല്ലെങ്കിൽ ആ വാത്സല്യം, ആ കനിവ്, ആ അനുകമ്പ, അത് കേവലം ഭൗതികമായ ഏതെങ്കിലും അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതിൽ മാത്രം പരിമിതമല്ല. ഭൗതികവും ആത്മീയവുമായ എല്ലാ തലങ്ങളിലും അതുണ്ട്. ഫയസൂഖു ഇല ഔലിയാഇഹി, അങ്ങനെ അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിലേക്ക് എത്തിച്ചു കൊടുക്കും നന്മകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ. അത്തൈസീർ ലിൽ ഉമൂർ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മകൾ ചെയ്യുവാനുള്ള തൗഫീഖ്, ഉദവി. അതേപോലെ പുണ്യങ്ങൾ ചെയ്യാൻ, നന്മകൾ അധികരിപ്പിക്കാൻ ഒക്കെ അള്ളാഹു സൗകര്യം ചെയ്തു കൊടുക്കും. വയഅസ്വിമുഹും മിനശ്ശരി വൽ മക്കാരിഹ്, തിന്മകളിൽ നിന്ന്, അവർക്ക് പ്രയാസകരമായ അനിഷ്ടകരമായ കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരെ സംരക്ഷിക്കുകയും ചെയ്യും. ഇന്നല്ലാഹ ലത്തീഫുൻ ലാ യഖ്ഫ അലൈഹി ഖാഫിയ, അള്ളാഹു രഹസ്യമായി ആളുകൾ അറിയാത്ത രീതിയിൽ ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്നു. അള്ളാഹു എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഒരാളും മറച്ചു വെക്കുന്ന ഒന്നും അവനെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞതല്ല. ഇന്നലെ, ഇന്ന്, നാളെ, ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം എന്നിങ്ങനെ കാലങ്ങളുടെ അതിർവരമ്പുകൾ അവനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞതുപോലെ, അൽ ലത്തീഫ് എന്നത് ഈ രണ്ട് ആശയതലങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. ഇസ്മുഹുൽ ലത്തീഫ് യതലമ്മനു ഇൽമഹു ബിൽ അഷ്യാഇ അദ്ദഖീഖ, സൂക്ഷ്മമായ നിഗൂഢമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അവൻ്റെ അറിവ് അൽ ലത്തീഫ് എന്ന നാമം ഉൾക്കൊള്ളുന്നുണ്ട്. രാത്രിയുടെ കൂരാക്കൂരിരുട്ടിൽ അതീവ രഹസ്യമായി, സ്വകാര്യമായി, മറ്റാരും കാണാതെ അറിയാതെ ആ നിഗൂഢതയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളടക്കം അള്ളാഹു അറിയും. അപ്പോൾ അങ്ങനെയുള്ള പടച്ചിറബ് എല്ലാം അറിയുന്നവനാണ് എന്നറിയുമ്പോൾ തീർച്ചയായും അവൻ്റെ കണ്ണു വെട്ടിക്കാൻ, അവനറിയാതെ, അവൻ കാണാതെ, അവൻ കേൾക്കാതെ ഒന്നും ചെയ്യുവാനും പ്രവർത്തിക്കുവാനും പറയുവാനും പ്ലാനും പദ്ധതികളും ആവിഷ്കരിക്കുവാനും നടപ്പിലാക്കുവാനും ഒന്നും നമുക്ക് സാധിക്കുകയില്ല എന്ന തിരിച്ചറിവ് ഒരു വിശ്വാസിയെ നന്മകളുടെ മേഖലയിൽ സജീവമാക്കുവാനും തിന്മകളോട് നോ പറഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കുവാനുമൊക്കെ പര്യാപ്തമാക്കും. വഈസ്വാലുഹുർ റഹ്മത ബിത്തുറുഖിൽ ഖഫിയ, വളരെ ഗൂഢമായ രീതിയിൽ, ഗോപ്യമായ മാർഗങ്ങളിലൂടെ അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങൾ, റഹ്മത്ത്, കാരുണ്യം അവൻ്റെ അടിയാറുകൾക്ക് അവൻ എത്തിച്ചു കൊടുക്കുന്നു എന്നതും അൽ ലത്തീഫ് എന്ന നാമം ഉൾക്കൊള്ളുന്ന ആശയമാണ്. വഹുവൽ ലത്തീഫു ബി അബ്ദിഹി വലി അബ്ദിഹി വല്ലുത്തുഫു ഫി ഔസാഫിഹി നൗആനി. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ പ്രസിദ്ധമായ അന്നൂനിയ എന്ന കവിത സമാഹാരത്തിൽ, കവിതാ വരികളിലൂടെ അദ്ദേഹം പറയുന്നു, അള്ളാഹു ലത്തീഫാൻ തൻ്റെ ദാസനോട്, തൻ്റെ അടിമകളെ കൊണ്ട്, തൻ്റെ അടിമകൾക്ക് വേണ്ടി അനുകമ്പ ചെയ്യുന്ന, വാത്സല്യം ചൊരിയുന്ന അള്ളാഹു. വല്ലുത്തുഫു ഫി ഔസാഫിഹി നൗആനി, രണ്ട് വിധത്തിലുണ്ട് പടച്ചറബിൻ്റെ ലുത്തുഫ്. ഇദ്റാഖു അസറാരിൽ ഉമൂരി ബിഖിബറത്തിൻ, വളരെ സൂക്ഷ്മമായി, വിശദമായി കാര്യങ്ങളുടെ രഹസ്യങ്ങൾ, നിഗൂഢതകൾ അറിയുക എന്നതാണ് ഒന്നാമത്തെ അർത്ഥമെങ്കിൽ. വല്ലുത്തുഫു ഇൻദ മവാഖിഇൽ ഇഹ്സാനി, നന്മകൾ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ, നന്മ ഏതാണോ അതെല്ലാം ആ അനുകമ്പയുടെയും വാത്സല്യത്തിൻ്റെയും തലത്തിൽ നിന്നുകൊണ്ട് പടച്ചിറപ്പ് കൊടുക്കുന്ന ഔദാര്യം, അവൻ്റെ അനുഗ്രഹങ്ങൾ, അതും ലുത്തുഫിൻ്റെ ഭാഗമാണ്. അള്ളാഹു എല്ലാ കാര്യങ്ങളെയും അറിയും. അള്ളാഹു അറിയാത്ത, അള്ളാഹുവിന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു നിഗൂഢതയുമില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ തീർച്ചയായും ഒരു വിശ്വാസിക്ക് വലിയ പ്രതീക്ഷയും അതേപോലെ തന്നെ ആശ്വാസവും നൽകുന്ന നാമങ്ങളും വിശേഷണങ്ങളും ഒക്കെയാണിത്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടതുപോലെ ഏതെല്ലാം ഘട്ടങ്ങളിൽ, ഏതെല്ലാം സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടോ, പക്ഷേ ആ പടച്ചിറബ് അതിനെല്ലാം പ്രതിഫലമായി ഒരു പകരം നൽകിയ രംഗം സൂറത്ത് യൂസുഫിലെ 100-ാമത്തെ വചനത്തിൽ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ഓർത്ത് പറയുന്നുണ്ട്, ഇന്ന റബ്ബി ലതീഫുൻ ലിമാ യശാഉ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. എൻ്റെ റബ്ബ് അങ്ങേയറ്റം കനിവുള്ളവനാണ്, വാത്സല്യവും അനുകമ്പയും ഉള്ളവനാണ്. ഹുവല്ലദീ ഖലഖ ലകും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹു നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. പടച്ച റബ്ബിൻ്റെ ആ ലുത്തുഫിൻ്റെ, അനുകമ്പയുടെ, വാത്സല്യത്തിൻ്റെ, കനിവിൻ്റെ ഭാഗമായി പടച്ചറബ് നമുക്കെല്ലാം ഒരുക്കിത്തന്നു. നാം കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ ദാഹം മാറ്റുവാനും ശുദ്ധി വരുത്തുവാനും നമ്മുടെ ക്ഷീണമകറ്റി ചൂട് മാറ്റി തണുപ്പും കുളിർമയും ഉന്മേഷവും ഒക്കെ നൽകുവാനും ഒക്കെ പറ്റിയ ആ വെള്ളം. പക്ഷേ ആ വെള്ളത്തിൻ്റെ അപ്പുറത്ത് നാം ചിന്തിക്കുമ്പോൾ ഒരു നിറമില്ലാത്ത, മണമില്ലാത്ത, പ്രത്യേകമായ രുചിയില്ലാത്ത അത്ഭുതകരമായ ഈ വെള്ളം ആര് സൃഷ്ടിച്ചു? അള്ളാഹുവിനെ അറിയുവാൻ ആ വെള്ളത്തിലൂടെ അതിനെ സംബന്ധിച്ചുള്ള ചിന്തയും ആലോചനയും നമ്മുടെ മനസ്സിൽ സജീവമാകുമ്പോൾ, മസ്തിഷ്കത്തിൽ അത് ആന്ദോളനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അള്ളാഹുവിനെ അറിയുവാൻ സാധിക്കും. ആ വെള്ളത്തിൻ്റെ രാസഘടന അത്ഭുതാവഹമല്ലേ? രണ്ട് ഹൈഡ്രജൻ തന്മാത്രയും ഒരു ഓക്സിജൻ തന്മാത്രയും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം, ആ രണ്ട് മൂലകങ്ങളുടെയും അടിസ്ഥാന സ്വഭാവം പരിശോധിക്കുമ്പോൾ അത്ഭുതകരമായി അതിൽ നിന്നുണ്ടാകുന്ന റിസൾട്ട്, ഒന്ന് സ്വയം കത്തുന്നതാണ് എങ്കിൽ മറ്റൊന്ന് മറ്റൊരു വസ്തുവിനെ കത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഹൈഡ്രജനും ഓക്സിജനും. പക്ഷെ സ്വയം കത്തുന്ന ഹൈഡ്രജനും മറ്റൊന്നിനെ കത്താൻ സഹായിക്കുന്ന ഓക്സിജനും കൂടിച്ചേരുമ്പോൾ ഉഗ്രസ്ഫോടനശേഷിയുള്ള ആളിക്കത്തുന്ന ഒരു വലിയ അഗ്നികുണ്ടാരമാണ് രൂപപ്പെടേണ്ടതെങ്കിൽ, ആളിക്കത്തുന്ന തീയിനെ കെടുത്തിക്കളയാൻ പറ്റുന്ന വിധത്തിലാണ് വെള്ളത്തിൻ്റെ ഗുണം എന്ന് തിരിച്ചറിയുമ്പോൾ ആരാണത് സംവിധാനിച്ചത്? പടച്ചറബിൻ്റെ അനുകമ്പയും വാത്സല്യവും കനിവും മാത്രമല്ല, പടച്ചറബിൻ്റെ ശക്തി മാഹാത്മ്യവും കുദറത്തും നമുക്കറിയാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കുവാൻ കഴിയില്ല. ഏത് വിധത്തിലുള്ള രഹസ്യങ്ങളും അവനറിയും എന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അതൊരു വിശ്വാസിയെ ആത്മവിചാരണയ്ക്ക് പ്രേരിപ്പിക്കും. തീർച്ചയായും പരലോകത്ത് വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്നതിന് മുമ്പ് എല്ലാം അറിയുന്ന പടച്ചറബിൻ്റെ അടുക്കലേക്ക് എനിക്ക് ചെല്ലേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ്, അവിടെ വെച്ച് ജനകോടികളുടെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ആദിമ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെയുമുള്ള എല്ലാവരും സമ്മേളിക്കുന്ന ആ മഹ്ഷറിൽ, വയഖൂലൂന യാ വൈലതന മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ, സൂറത്ത് കഹ്ഫിലെ 49-ാമത്തെ വചനത്തിൽ അള്ളാഹു അറിയിച്ചതുപോലെ പരലോകത്തെ സമ്മേളിക്കുന്ന ആളുകൾ അവിടെ വെച്ച് തിരിച്ചറിയുകയാണ് അവരുടെ കയ്യിൽ കൊടുക്കുന്ന കർമ്മരേഖ തുറന്നു നോക്കിക്കൊണ്ട് പറയും, മാ ലിഹാദൽ കിതാബ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ, വലുതും ചെറുതുമായ ഒന്നും അതിൽ രേഖപ്പെടുത്താതെ വിട്ടുപോയിട്ടില്ലല്ലോ എന്ന്. എല്ലാം അറിയുന്ന അള്ളാഹു മനുഷ്യനെ വിചാരണക്കെടുക്കുമ്പോൾ അവരെ കൂടി ബോധ്യപ്പെടുത്താൻ അതെല്ലാം രേഖപ്പെടുത്തി റെക്കോർഡാക്കി സമർപ്പിക്കുന്നൊരു രംഗം വല്ലാത്ത ഒരു അനുഭവമായിരിക്കും. അതുകൊണ്ട് ആ പടച്ചറബിൻ്റെ കണ്ണ് വെട്ടിച്ചൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവ് തിന്മകളിൽ നിന്ന് മാറി നന്മകളിൽ സജീവമാകാൻ നമുക്ക് കരുത്തു പകരേണ്ടതാണ്. പടച്ചറബിൻ്റെ വാത്സല്യത്തിൻ്റെ, കനിവിൻ്റെ, ലുത്തുഫിൻ്റെ ഭാഗമായി അള്ളാഹു നമുക്ക് നന്മകൾക്ക് ധാരാളം പ്രതിഫലം നൽകുന്നു. ഇരട്ടി ഇരട്ടിയായി, പതിന്മടക്കുകളായി നന്മകൾക്ക് പ്രതിഫലം നൽകുകയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങൾക്ക്, പാപങ്ങൾക്ക് മാപ്പ് നൽകുകയും അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് സത്യസന്ധമായി അവനോട് ഖേദിച്ച് മടങ്ങിയാൽ ആ തിന്മകളെപ്പോലും യുബദ്ദിലുല്ലാഹു സയ്യിആത്തിഹിം ഹസനാത്ത്, നന്മകളാക്കി മാറ്റിക്കൊടുക്കുമെന്നാണ്. അപ്പോൾ അൽ ലത്തീഫ്, ഏറെ അനുകമ്പയുള്ള, വാത്സല്യമുള്ള, കനിവുള്ള പടച്ചറബ്, നമ്മളൊരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മളോട് കനിവുള്ള പടച്ചറബിൻ്റെ നിയമങ്ങൾ സ്വീകരിച്ച് അനുസരിച്ച് അവൻ്റെ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ അവനോട് ചോദിച്ചാൽ തീർച്ചയായും അവൻ കരുണ ചെയ്യും. അതേപോലെ അവൻ സൂക്ഷ്മമായി കാര്യങ്ങൾ അറിയുന്നവനാണ്. ആ ഒരു തിരിച്ചറിവ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബഹുമാനവും ആദരവും നമ്മുടെ മനസ്സിൽ രൂഢമൂലമാക്കുകയും അള്ളാഹുവിനെ ഭയപ്പെട്ട് തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ നമുക്കത് ശക്തി പകരുകയും ചെയ്യേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഅന ബിമാ അല്ലംതന റബ്ബി സിദ്ന ഇൽമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മാഷാ അല്ലാ, അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന സെഷനുകളിൽ ഏറ്റവും ഹൃദ്യമായൊരു സെഷനാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളാണ് അതിൽ ചർച്ചയ്ക്ക് വരുന്നത്. അൽ ലത്തീഫ് അള്ളാഹുവിൻ്റെ ഒരു നാമമാണല്ലോ, അതിനെക്കുറിച്ച് ഷമീർ മദീനി നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: ഇനി നമ്മൾ ഒരു കഥ കേൾക്കുകയാണ്. ഉസ്മാൻ പാലക്കാഴി രചിച്ച കടലും കപ്പലും എന്ന ബുക്കിൽ നിന്നും അന്യന്റെ സ്വത്ത് ആഗ്രഹിക്കരുത് എന്ന ഒരു കഥ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു അബ്ദുസ്സലാം വീറ്റി.
10: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉസ്മാൻ പാലക്കാഴി രചിച്ച കടലും കപ്പലും എന്ന പുസ്തകത്തിലെ കഥകളാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇന്ന് നമുക്ക് പറയാനുള്ള കഥ അന്യന്റെ സ്വത്ത് ആഗ്രഹിക്കരുത് എന്നാണ്. ടൈറ്റിൽ കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ എന്തായിരിക്കും കഥയിൽ അടങ്ങിയിരിക്കുന്ന ആശയമെന്ന്. നമുക്ക് കഥ കേട്ടാലോ. മോനെ ഹാഷിമേ, ഉമ്മയുടെ ഉറക്കെയുള്ള വിളി കേട്ട് ഹാഷിം കുളിക്കുന്നിടത്തുനിന്ന് ഓടി വന്നു. എന്താ ഉമ്മ? ഉമ്മ ഒരു കടലാസ് അവൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, മോൻ കടയിൽ പോയി ഈ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവാ. ശരി ഉമ്മ. ഹാഷിം സഞ്ചിയുമായി പുറത്തിറങ്ങി. മോനെ സൂക്ഷിച്ചു പോകണേ, തെരുവുനായ്ക്കൾ വല്ലാതെ പെരുകിയിട്ടുണ്ട്. ഹാഷിം നടന്നകലവേ ഉമ്മ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഓ ഓക്കേ ഓക്കേ. ഹാഷിം തിരിഞ്ഞു നോക്കി കൈപ്പൊക്കി കാണിച്ചു പറഞ്ഞു. വഴിയരികിൽ രണ്ട് നായ്ക്കൾ നിൽക്കുന്നത് കണ്ട് അവൻ അല്പമൊന്ന് സംശയിച്ചു നിന്നു. ഉപദ്രവകാരികളല്ലെന്ന് കണ്ടപ്പോ ധൈര്യം സംഭരിച്ചുകൊണ്ടെങ്ങനെ മുന്നോട്ട് നടന്നു. പട്ടികൾ കടിക്കാതെയും വാഹനങ്ങൾ തട്ടാതെയും നടന്നു പോകണമെങ്കിൽ നല്ലവണ്ണം ശ്രദ്ധിക്കണം, ഹാഷിം ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു. കടയിൽ ചെന്നപ്പോൾ നല്ല തിരക്കാണ്. കുറച്ചുനേരം കാത്തുനിന്ന ശേഷം അവൻ സാധനങ്ങൾ വാങ്ങി. 500 രൂപയുടെ നോട്ടാണ് ഹാഷിം കടക്കാരന് കൊടുത്തത്. ബിൽ തുകയെടുത്ത് കടക്കാരൻ ബാക്കി പൈസ ഹാഷിമിന്റെ കയ്യിൽ കൊടുത്തു. കുറച്ചു ദൂരം നടന്ന ശേഷം ഹാഷിം കാഷ് എണ്ണി നോക്കി. ബിൽ തുക 350, ബാക്കി കിട്ടിയിരിക്കുന്നത് 200. ഓ, ഇതിൽ കൂടുതലുണ്ടല്ലോ. അവൻ വീണ്ടും എണ്ണി നോക്കി. ശരിയാണ്, 50 രൂപ അധികമുണ്ട്. അധികമുള്ളത് തിരിച്ചു കൊടുക്കണോ? അല്ലെങ്കിൽ വേണ്ട, അത് നാളെ സ്കൂളിലേക്ക് പോകുമ്പോൾ ചെലവഴിക്കാം. വീട്ടിലെത്തിയ ശേഷം അവൻ ഉമ്മയോട് ബാക്കി കിട്ടിയതിൽ 50 രൂപ അധികമുള്ള വിവരം പറഞ്ഞു. അത് കേട്ടതും ഉമ്മാന്റെ മുഖഭാവം മാറുന്നത് അവൻ ശ്രദ്ധിച്ചു. ഉമ്മ ദേഷ്യത്തോടെ ചോദിച്ചു, ആ കാശുകൊണ്ട് എന്ത് ചെയ്യാനാ നിന്റെ പരിപാടി? നാളെ സ്കൂളിൽ ചെന്നാൽ ഐസ്ക്രീം വാങ്ങിക്കഴിക്കണം. ഉമ്മ എന്തിനാ ചൂടാകുന്നത്? നമുക്ക് പൈസ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ, അധികം കിട്ടിയതല്ലേ. മോനെ, എങ്ങനെ ദേഷ്യം വരാതിരിക്കുക? ആ 50 രൂപ ആരുടേതാ? നമ്മുടേത്. അത് അയാൾ തന്നതല്ലേ, ഹാഷിം പറഞ്ഞു. കടക്കാരൻ തന്നത് തന്നെയാണ്, എന്നാൽ അറിയാതെ അധികം തന്നതല്ലേ, ബോധപൂർവം തന്നതല്ലോ. അത് ശരിക്കും അയാളുടെ കാശല്ലേ, അത് അയാൾക്ക് തെറ്റുപറ്റി തന്നതല്ലേ. അതെങ്ങനെ നിനക്ക് അനുവദനീയമാകും? എന്നാലും ഒരെന്നാലുമില്ല, ആ 50 രൂപ നിനക്ക് ഹറാമാണ്. അന്യന്റെ മുതൽ അനുവാദമില്ലാതെ ഉപയോഗിക്കാൻ പാടില്ലെന്ന് നീ പഠിച്ചിട്ടില്ലേ? അയാൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ ഉമ്മ. ശരിയാണ്, അയാൾ അറിഞ്ഞിട്ടുണ്ടാകില്ല, എന്നാൽ പടച്ചവൻ കണ്ടിട്ടില്ലേ? അവൻ്റെ ശിക്ഷ നീ ഭയക്കുന്നില്ലേ? ഈ 50 രൂപ കാരണം നരകത്തിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ വന്നാൽ അത് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ മോനെ? ഉമ്മയുടെ വാക്കുകൾ ഹാഷിമിനെ ചിന്തിപ്പിച്ചു. അവന്റെ തെറ്റ് അവന് ബോധ്യമായി. കുറ്റബോധത്തോടെ അവൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണമ്മാ, എനിക്ക് ഞാൻ ചെയ്ത തെറ്റിന്റെ ഗൗരവം അപ്പ അറിയില്ലായിരുന്നു. ഞാൻ ഇത് അയാൾക്ക് തിരിച്ചു കൊടുത്തേക്കാം. മോനെ, അന്യന്റെ നയാ പൈസ പോലും അന്യായമായി സ്വന്തമാക്കിക്കൂടാ. ഒരാൾ പല്ല് തേക്കുന്ന അറാക്കിന്റെ കൊള്ളി അന്യായമായി എടുത്താൽ പോലും അവൻ സ്വർഗം നിഷിദ്ധമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോ തന്നെ പോയി അത് തിരിച്ചു കൊടുക്കൂ. ശരി ഉമ്മ. ഹാഷിം കട ലക്ഷ്യമാക്കി ഉടനെ ഓടി. ദാ, നിങ്ങൾ ബാക്കി തന്നതിൽ 50 രൂപ അധികമുണ്ടായിരുന്നു, അത് തരാൻ വന്നതാ. ഹാഷിം ഓടിവന്നതിന്റെ കിതപ്പോടെയാണ് കടക്കാരനോടത് പറഞ്ഞത്. കാശ് വാങ്ങിക്കൊണ്ട് കടക്കാരൻ പറഞ്ഞു, അതെയോ? ഓ, തിരക്കിനിടയിൽ തെറ്റുപോയതാകും. ഇങ്ങനെ സത്യസന്ധരായ മക്കളെ കാണാൻ പ്രയാസമുള്ള കാലാണിത്. മോനെ, മോൻ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. കടക്കാരൻ പറഞ്ഞത് കേട്ടപ്പോ ഹാഷിമിന് എന്തെന്നില്ലാത്ത സന്തോഷവും അഭിമാനവും തോന്നി. കടക്കാരൻ ഭരണയിൽ നിന്ന് ഒരു മിഠായി എടുത്ത് നീട്ടിയപ്പോഴേക്കും അതാ ഹാഷിം അവൻ ഓടി അകലെത്തിയിരുന്നു. അന്നേരം അവന്റെ മനസ്സ് നിറയെ അവന്റെ ഉമ്മയായിരുന്നു. മക്കളെ, കഥ കേട്ടല്ലോ. കഥയിൽ വളരെ വലിയൊരു ഗുണപാഠം അല്ലേ? അന്യന്റെ സ്വത്ത് ആഗ്രഹിക്കരുത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവർക്ക് പറ്റുന്ന തെറ്റോ അവരെടുത്ത് നഷ്ടപ്പെടുന്നതോ ഇതൊക്കെ അതൊന്നും അത്ര പ്രശ്നമല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നമ്മളെ വശത്താക്കി മാറ്റും. അപ്പം ആ കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അന്യായമായി ഒന്നും നമ്മൾ എടുക്കാൻ പാടില്ല, ഒരാളുടേത് എടുക്കാൻ പാടില്ല. ഇനിയൊരു നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരു പേനയാണെങ്കിൽ പോലും അവനോട് ചോദിച്ചിട്ടേ നമ്മൾ എടുക്കാവൂ അല്ലേ? നമ്മളുടേത് മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ അവകാശമുള്ളത്. മറ്റുള്ളവരുടേത് നമ്മൾ എടുക്കുമ്പോഴും നമ്മൾ ഉപയോഗിക്കുമ്പോഴും അവരുടെ ഇഷ്ടവും സമ്മതവും അനുവാദവും ഇല്ലാതെ അത് നമുക്ക് ഉപയോഗിച്ചാൽ അത് തെറ്റാണ് എന്ന് പഠിക്കുന്ന, അത് പാഠമാകേണ്ട ആളുകളാണ് നമ്മൾ. അപ്പം അതുകൊണ്ട് നല്ല സ്വഭാവമുള്ള മക്കളായി വളരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മറ്റൊരു കഥയുമായി അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, നമ്മുടെ ഇതുവരെ കൂടെ നമ്മുടെ ഉണ്ടായിരുന്നത് കാതികൻ അബ്ദുസ്സലാം വീട്ടിയാണ്. ഉസ്മാൻ പാലക്കാഴിയുടെ രചനക്ക് അന്യന്റെ സ്വത്ത് ആഗ്രഹിക്കരുത് എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് വീട്ടി അബ്ദുസ്സലാം നടത്തിയ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: നമ്മളിനി ജനക്ഷേമം പരിപാടിയിലേക്കാണ് പോകുന്നത്. ജനക്ഷേമം നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരുപാട് സർക്കാർ സംവിധാനങ്ങൾ, മറ്റു പല സംവിധാനങ്ങളെ സംബന്ധിച്ചുള്ള അറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകുന്ന ഒരു പ്രോഗ്രാമാണ്. ഇന്ന് നോർക്ക റൂട്ട്സുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വിറ്റി അബ്ദുസ്സലാമിന്റെ കൂടെ അതിഥിയായി മുഹമ്മദ് കക്കാട് ചേരുന്നു.
11: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പൊതുജന താൽപ്പര്യാർത്ഥം പീസ് റേഡിയോ സംഘടിപ്പിക്കുന്ന വ്യത്യസ്തമായ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ജനക്ഷേമം. ഇന്നത്തെ ജനക്ഷേമത്തിൽ നോർക്കയുടെ ഫാക്കൽറ്റി ആയിട്ടുള്ള, അതുപോലെ പത്രപ്രവർത്തകനുമൊക്കെ ആയിട്ടുള്ള മുഹമ്മദ് കക്കാടാണ് നമ്മുടെ കൂടെയുള്ളത്. സാറേ, ജനക്ഷേമം പരിപാടിയിലേക്ക് നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
12: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
11: സാർ, പീസ് റേഡിയോ വ്യത്യസ്ത പരിപാടികൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ ജനക്ഷേമത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് പരിപാടികൾ സംപ്രേഷണം ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചും ഈ നോർക്കയുമായി ബന്ധപ്പെട്ട ഏറെ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നോർക്കയുടെ കുറേ കാലത്തെ ഫാക്കൽറ്റി ആയിരുന്ന ഒരു അനുഭവത്തിൽ നിന്നും അറിവിൽ നിന്നും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് എന്തൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ പറയാനുള്ളത് എന്നുള്ളത് ഇൻഷാല്ലാ നോക്കും. പക്ഷേ അതിൻ്റെ തുടക്കത്തിൽ നമുക്ക് നോർക്ക എന്താ എന്നുള്ളത് പലപ്പോഴും അറിയാത്ത ആളുകളുണ്ടാവും. അത് നോർക്കയെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് നമുക്ക്.
12: അതെ അതെ അതെ, ശരിയാണ്. ഈ നോർക്ക എന്നുള്ളത് പല ചിലരൊക്കെ കേട്ടിട്ടുണ്ടാകും, പക്ഷേ എങ്കിലും അതിനെപ്പറ്റി വേണ്ടതുപോലെ എന്താണെന്നുള്ളത് മിക്കവാറും അത് ഗൾഫുകാർക്കും ഗൾഫുകാരുടെ കുടുംബങ്ങൾക്കും അതുമായി അവരുമായിട്ടുള്ള റിലേറ്റഡായിട്ടുള്ള ആളുകൾക്കും ഇതിനെപ്പറ്റി കൂടുതലൊക്കെ അറിയാൻ സാധ്യതയുള്ളൂ. അതായത് നോർക്ക, അതായത് പ്രവാസി കേരളീയ കാര്യ വകുപ്പ്, ഇത് സംസ്ഥാനത്ത് ആദ്യമായി ഇന്ത്യയിൽ വരുന്നത് കേരളത്തിലാണ്. 1996 ഇങ്ങനെയൊരു വകുപ്പ് ഇവിടെ രൂപീകരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവാസി കേരളീയകാര്യ വകുപ്പ് വരുന്നത്. അതേസമയത്ത് പ്രവാസം അതിന് മുമ്പേ തുടങ്ങിയിട്ടുണ്ട്.

0: കേരളത്തിൽ നിന്ന് തൊഴിൽ തേടി വിദേശത്തേക്ക് ആളുകൾ പോകാൻ തുടങ്ങിയിട്ടുള്ളത് 60-ലും, പക്ഷെ അതിങ്ങനെ 70-ആയപ്പോൾ കൂടിക്കൂടി വന്നു. അതായത് അറേബ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക സുസ്ഥിതി വരികയും ഇവിടെ കേരളത്തിലാകട്ടെ പട്ടിണിയും ദാരിദ്ര്യവും പ്രശ്നങ്ങളും പ്രയാസങ്ങളും തൊഴിലില്ലായ്മയുമായിട്ട് നിത്യജീവിതത്തിൽ തന്നെ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഘട്ടമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടുന്ന് ആളുകൾ പോകാൻ തുടങ്ങി. അറബികളാവട്ടെ ഇവരെല്ലാം തന്നെ രണ്ടു കൈയും നീട്ടി ആസുമനസ്സുകൾ അങ്ങനെ തന്നെ സ്വീകരിച്ചു. അവിടെ അവർക്ക് തൊഴിൽ കൊടുത്തു, സാമ്പത്തികമായിട്ട് അവനെ മെച്ചപ്പെട്ട് തുടങ്ങി. അങ്ങനെ കൂടെ കൂടെ ആളുകൾ അങ്ങോട്ടുള്ള ഒഴുക്ക് തുടങ്ങി. ഇത് വർദ്ധിച്ചു വർദ്ധിച്ചു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്ത് ഇങ്ങനെ വിദേശികളുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ അതിലുള്ള സുരക്ഷിതത്വത്തിൻ്റെയും ആ കുടിയേറ്റത്തിലുള്ള നിയമം അനുസൃതമല്ലാത്ത രൂപത്തിലുള്ള വരവിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി ഇവിടുന്ന് അങ്ങോട്ടുള്ള പുറപ്പെടുന്ന കാര്യത്തിലും. അങ്ങനെ ഈ ഇന്ത്യാ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളവും അറബ് രാജ്യത്തെ സംബന്ധിച്ചിടത്തെല്ലാം തന്നെ ഈ വിദേശികളുടെ കുടിയേറ്റത്തിൽ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമാനുസൃതമായിട്ടുള്ള രീതിയിലേക്ക് വരണം, ഇവിടുന്ന് പോകുന്നവർക്ക് പല പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1996 പ്രവാസി കേരളീയ കാര്യ വകുപ്പ് എന്നുള്ള, അതാണ് നോർക്ക എന്ന് പറഞ്ഞാൽ രൂപീകരിക്കുന്നത്. ഇവർ പ്രവാസികളുടെ സുരക്ഷിതത്വം അതുപോലെ തന്നെ അവരുടെ അവകാശ സംരക്ഷണം, അവർക്ക് നിയമസഹായം ഇത്യാദി കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം. പക്ഷേ ഈ നോർക്കയുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ ഏജൻസിയായിട്ട് അത് ആ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതാണ് നോർക്ക റൂട്ട്സ്. പലപ്പോഴും അതായിരിക്കും കേട്ടിട്ടുണ്ടാകും. ഈ നോർക്ക റൂട്ട്സ് രൂപീകരിച്ചു. ഈ നോർക്ക റൂട്ട്സ് എൻ്റെ ഫീൽഡ് ഏജൻസിയായിട്ട് 2002 ഈ നോർക്ക റൂട്ട്സ് രൂപീകരിച്ചത്. അപ്പം നോർക്ക എന്താണ്, നോർക്ക റൂട്ട്സ് എന്താണെന്ന് പറ്റി നിങ്ങൾക്ക് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ടല്ലോ. അതാണ്
1: ഇതിൽ പിന്നെ നമ്മളിപ്പോൾ ഈ നോർക്കൻ്റെ കാര്യം പറയുമ്പോൾ, നോർക്ക ഇന്ത്യയിൽ കേരളത്തിലാണ് ആദ്യമെത്തി തുടങ്ങുന്നത്.
0: അതെ അതെ അതെ അതെ.
1: പിന്നെ പ്രവാസി എന്ന് പറയുന്നിടത്ത് ഇന്ത്യ വിട്ടു പോകണോ, അതല്ല ഇന്ത്യക്കകത്ത് തന്നെ കേരളക്കാരാണെങ്കിലും വിവിധ സ്റ്റേറ്റുകളിൽ പോവുകയാണെങ്കിലും അവർ ഈ പരിധിയിൽ പെടൂല.
0: അതെ അതെ അതെ. ഈ കേരളീയ പ്രവാസികാര്യ വകുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നതല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലുമുള്ള ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ വ്യത്യസ്ത കാറ്റഗറിയാണെങ്കിലും ഇവരെല്ലാവരും തന്നെ പ്രവാസികൾ എന്നുള്ള ആ ഒരു കാറ്റഗറിയിലാണ് ഇവരെല്ലാം തന്നെ ഉൾപ്പെടുന്നത്.
1: അപ്പോൾ ഇവിടെ പിന്നെ നമ്മൾ പലപ്പോഴും വായിച്ചു തോന്നുന്നതൊക്കെ ഒരു കാര്യമുണ്ട്, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുറത്തു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ശരിക്കും ഈ നോർക്ക ഇടപെടുന്നത്, ഏതൊക്കെ ഏരിയകളിലാണ് നോർക്കയുടെ ഹെൽപ്പ് കിട്ടുന്നത് എന്നുള്ളതിനെ. അതിൽ ആദ്യം ഇപ്പോൾ ഒരാൾ എനിക്ക് പുറത്തു പോയി ജോലി ചെയ്യണം അല്ലെങ്കിൽ ഗൾഫിൽ പോകണം, അപ്പോൾ അവിടെ നോർക്ക എങ്ങനെയാണ് അവനെ സഹായിക്കുന്നത്?
0: അതെ, നോർക്കയുടെ 2-3 ഘട്ടമായിട്ടാണ്. ഒന്ന്, താങ്കൾ ഉന്നയിച്ച പോലെ തന്നെ ഒരാൾ തൊഴിൽ തേടി വിദേശത്തേക്ക് പോകണം എന്നാഗ്രഹിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളിൽ തന്നെ എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള അവിടുന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. നോർക്ക രൂപീകരണത്തിൻ്റെ ലക്ഷ്യവും അതിൻ്റെ പ്രവർത്തനവും അവിടെ വെച്ച് തന്നെ തുടങ്ങുന്നുണ്ട്. ഒന്ന്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ അതിൽപ്പെട്ട ഒരു കാര്യമാണ്. അതായത് വിദേശത്തേക്ക് ജോലി തേടി പോകുന്നവർക്ക് അവിടെ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ജോലി ലഭിക്കുന്നതിന് ഇവിടെ അവർ എത്രമാത്രം അവർ ക്വാളിഫൈഡ് ആണ്, യോഗ്യരാണ് എങ്കിലും അതിൻ്റെ സത്യസന്ധത, വിശ്വസനീയത ഉറപ്പുവരുത്തണം. അതിന് ആ രാജ്യത്തിൻ്റെ എംബസിയുടെ അറ്റസ്റ്റേഷൻ ആവശ്യമാണ്. UAE-യിലേക്കാണെങ്കിൽ UAE എംബസി, സൗദിയാണെങ്കിൽ സൗദി എംബസി, as it is. അപ്പോൾ ഈ എംബസി അറ്റസ്റ്റേഷന് കിട്ടണമെങ്കിൽ ആദ്യം ഇന്ത്യയുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അറ്റസ്റ്റേഷൻ നടക്കണം. ആ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അറ്റസ്റ്റേഷൻ നടത്തുന്നത് ഇവിടെ നോർക്ക മുഖേനയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ HRD അറ്റസ്റ്റേഷൻ ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. ആ HRD അറ്റസ്റ്റേഷൻ കഴിയണം. അത് കഴിഞ്ഞിട്ട് ME മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സിൻ്റെ ആ അറ്റസ്റ്റേഷൻ കഴിയണം. അത് കഴിഞ്ഞാണ് പിന്നെ എംബസിയുടെ അറ്റസ്റ്റേഷൻ. ആ എംബസിയുടെ അറ്റസ്റ്റേഷൻ മുമ്പുള്ള ഈ അറ്റസ്റ്റേഷൻ എല്ലാം തന്നെ നടത്തി കൊടുക്കുന്നത് നോർക്ക റൂട്ട്സ് മുഖേനയാണ് നടക്കുന്നത്. അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കൊടുക്കുന്നില്ല, അതിൻ്റെ ചുരുക്കം അതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് പല രാജ്യങ്ങളിലേക്കും അവിടെയുള്ള തൊഴിൽ അവസരങ്ങളെപ്പറ്റി നോർക്ക അന്വേഷിക്കുകയും അതുപോലെ തന്നെ നോർക്ക അവർ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ റിക്രൂട്ട്മെൻറ്റ് ഇപ്പം UAE, കുവൈത്ത്, സൗദി അറേബ്യ ഇങ്ങനെ തുടങ്ങിയിട്ട് അതുപോലെ തന്നെ UK ഇങ്ങനെ ചില രാജ്യങ്ങളിലേക്കെല്ലാം തന്നെ നോർക്ക മുഖേന റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന മറ്റൊന്നാണ് ഒഡേപക് എന്ന് കേട്ടിട്ടുണ്ടാവും.

0: ODEPC. അപ്പോൾ ഈ ശരിക്കും അംഗീകൃത സർക്കാരിൻ്റെതായിട്ടുള്ള രണ്ട് റിക്രൂട്ട്മെൻ്റ് ഏജൻസികളെ ഉള്ളൂ. അത് ഒന്ന് ഈ നോർക്ക റൂട്ട്സും അതുപോലെ തന്നെ ഒഡേബക്കും. മറ്റ് ട്രാവൽസുകളും മറ്റുള്ളവരും പലരും ഇവിടുന്ന് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. പക്ഷേ അതിന് കുറേ നിബന്ധനകളുണ്ട്, അത് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് അതിൻ്റെ അംഗീകാരം എങ്ങനെയാണ് ഇത്യാദി കാര്യങ്ങൾ. ഏതായിരുന്നാലും നോർക്ക നടത്തി വരുന്നത് ഇങ്ങനെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട് നോർക്ക. പിന്നെ മൂന്നാമതായിട്ട് നടത്തുന്നതെന്നാൽ ഇങ്ങനെ പോകുന്നവർക്ക് അവിടെ എത്തിയ ശേഷം അവിടേക്ക് തൊഴിൽ പ്രശ്നങ്ങളെ നിയമപ്രശ്നങ്ങളെ നേരിടാതിരിക്കാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്തെല്ലാം മുൻകരുതലുകൾ ആവശ്യമാണ് എന്നുള്ളതിനെ പറ്റി അവർക്ക് ബോധവൽക്കരണം നൽകുന്ന ODEPC എന്ന് പറയും. ഒഡേപക് ഞാൻ പറഞ്ഞല്ലോ ഏജൻസി. ഈ ഒഡേപക്കിൻ്റെയും നോർക്കിൻ്റെ ഏത് മുഖേന പോവുകയാണെങ്കിലും ഇവർക്ക് വേണ്ടി ഒരു പ്രീ ഡിപ്പാർച്ചർ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം എന്ന് പറയും, PDOP. അതെ, ആ PDOP നടത്തുന്നുണ്ട്. ആ PDOP അവർക്ക് വിസയെ സംബന്ധിച്ചും അവിടുത്തെ തൊഴിൽ നിയമങ്ങൾ, പിന്നെ അവിടുത്തെ ലേബർ കോൺട്രാക്ട് എന്നിങ്ങനെ തുടങ്ങി ഗൾഫിലെ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി എല്ലാം തന്നെ ഒരു അവബോധം നൽകുന്ന ഒരു കോഴ്സാണത്. ആ രൂപത്തിൽ അത് അങ്ങനെ PDOP നടത്തി കൊടുക്കുന്നുണ്ട്.
1: അതിൻ്റെ PDOP
0: ഈ PDOPയുടെ ഫാക്കൽറ്റി ആയിരുന്നു ഞാൻ. അത് നമ്മൾ പാസ്പോർട്ട് എടുക്കുന്ന മുതൽ പിന്നെ വിസയുടെ കാറ്റഗറികൾ, അവിടുത്തെ തൊഴിൽ പ്രശ്നങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം തന്നെ അതിൽ ചർച്ച ചെയ്തു. പിന്നെ മറ്റൊന്ന് നോർക്ക് ചെയ്തു വരുന്നതിൽ പ്രധാനപ്പെട്ടത് കുറേ കാര്യങ്ങൾ, അതിൽ വളരെ പ്രധാനപ്പെട്ട മാത്രമാണ് ഇവിടെ പരാമർശിക്കുന്നത്. മറ്റൊന്ന്, ഇങ്ങനെ പോകുന്നത് ചിലപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഭാഷാ പഠനം ഇംഗ്ലീഷിൽ തന്നെ ഇത്ര അവൻ്റെ നോളജി കാര്യങ്ങൾ തന്നെ NELT പോലുള്ളതെല്ലാം തന്നെ കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള വിദേശ ഭാഷയിലുള്ള പരിശീലനവും അതിനുള്ള കോഴ്സുകളും നോർക്ക് മുഖേന നടത്തി വരുന്നത്. ഇതൊക്കെയാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്.
1: ഓക്കെ, അപ്പോൾ ഒരു മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പം അവിടുത്തെ അവിടെ പാലിക്കേണ്ട അതിൻ്റെ കടലാസ് രേഖകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിയമപരമായ കാര്യങ്ങൾ, അവബോധങ്ങൾ, കാര്യങ്ങൾ റെഡിയാക്കലും. പിന്നെ ഒരാൾ പ്രവാസിയായി കഴിഞ്ഞു, അപ്പൊ സ്വാഭാവികമായിട്ട് വേറെ രാജ്യത്ത് പോകുമ്പോൾ അവിടത്തേതായ നിയമങ്ങളും പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും അകപ്പെടാൻ ചാൻസ് ഉണ്ട്. അവർക്ക് പണ്ടുള്ള പോലെയല്ലല്ലോ, ഒരുപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അപ്പൊ അവിടെ ഇങ്ങനെ നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങളിലുള്ള സഹായങ്ങൾ, നിയമപരമായ പിന്നെ ഇത്തരം ഹെൽപ്പുകൾ കൊടുക്കുന്ന ഇടത്ത് നോർക്ക് എന്താ ചെയ്യുന്നത്?
0: അങ്ങനെ നോർക്കക്ക് ഇതുപോലെ തന്നെ ഒരു പ്രത്യേകം സെല്ല് തന്നെയുണ്ട്, നിയമസഹായ സെല്ലും അങ്ങനെ സെല്ല് തന്നെ ഉണ്ട്. നമ്മൾ വിദേശത്ത് ഇതും പലർക്കും അറിയില്ല. അവിടെ ചിലപ്പം തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് ശിക്ഷിക്കപ്പെട്ട് ജയിലുകളിൽ കഴിയുന്ന ആളുകൾ വരെയുണ്ട്. അതേസമയത്ത് ആരെയും ഒരു രാജ്യവും കരുതി കൂട്ടി ശിക്ഷിക്കുന്നുമില്ല. പക്ഷേ അതിൻ്റെ എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ പെട്ടോ അതെന്താണെന്നുള്ളത് വ്യക്തമാക്കുകയും നിയമപരമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഇന്നതാണെന്നുള്ളത് വ്യക്തമാക്കി കൊടുത്തില്ലെങ്കിൽ അവരുടെ ശിക്ഷ അതിൽ നിന്ന് ഒഴിവാകാനും അവർ രക്ഷപ്പെടാനും സാധിക്കുന്ന എത്രയോ സംഗതികളുണ്ട്. അപ്പോൾ പിന്നെ മാത്രമല്ല, ഈ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു പറഞ്ഞാൽ എല്ലാവരും ഈ അറബികളുടെ കീഴിൽ തന്നെ അല്ല ജോലി ചെയ്യുന്നത്. അതിൻ്റെ അറബികൾ അതിൻ്റെ സ്പോൺസർമാരായിട്ടുണ്ടാവുകയാണെങ്കിലും മറ്റ് പല വിദേശികളും ഇങ്ങനെ സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട്. അപ്പോൾ ആ വിദേശികളിലും ഇടയിൽ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടും ചിലപ്പോൾ ഇതുപോലുള്ള ഏതെങ്കിലും അകപ്പെട്ടെന്നൊക്കെ വരാം. ഏതായിരുന്നാലും ശരി, ഒരു അർഹതപ്പെട്ടവർക്ക് നിയമാനുസൃതമായ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു നിയമസഹായ സെല്ല് ഈ പ്രവാസികൾക്ക് വേണ്ടി നോർക്കയിൽ പ്രവർത്തിക്കുന്നുണ്ട്.
1: അതിപ്പോൾ അവിടെ ഗൾഫിലുള്ള ഇപ്പോൾ സൗദിയിലാണെങ്കിൽ ഓരോ രാജ്യങ്ങളിലും അതിൻ്റെ സെല്ല് എങ്ങനെയാണ്, എവിടെയായിരിക്കും ഉണ്ടാവുക? അത് പിന്നെ എംബസി വഴിയാണോ, കോൺസുലേറ്റ് വഴി എങ്ങനെ?
0: അതെ, ഇത് കോൺസുലേറ്റ് വഴിയാണ്. കോൺസുലേറ്റിൽ ഇതിന് പ്രത്യേകം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഒരിടത്തും ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. ആ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഇവർക്ക് നിയമസഹായം തേടാം. അതല്ലെങ്കിൽ ഇതിന് നോർക്കയുമായിട്ട്, നമ്മുടെ നോർക്കയുടെ ഓഫീസുകൾ ഇവിടെ തിരുവനന്തപുരത്തും കോഴിക്കോടും എറണാകുളത്തുമാണ് നോർക്കയുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. ഈ നോർക്കയുമായി ഇവിടെയുള്ള അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അവർ നേരിട്ടോ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ രേഖകൾ, പക്ഷെ ഇവരെന്തായിരിക്കണം, ഇവർ ശരിക്കും അവിടെ നിയമാനുസൃതമായി കഴിയുന്നവരായിരിക്കണം. ഇപ്പോൾ അവിടെ ഒരു വിസ 2 വർഷമാണെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് വിസ റിന്യൂവൽ ചെയ്യാതെ വീണ്ടും അവിടെ തന്നെ നിയമവിരുദ്ധമായിട്ട് അവിടെ നിന്ന് എന്നിട്ട് അവർ പ്രശ്നത്തിൽ പെട്ടാൽ അതിലൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ നിയമാനുസൃതമായി നിൽക്കുന്നു, അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് അവർ ശിക്ഷിക്കപ്പെടുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്ത് അവരെ സഹായിക്കാനുള്ള നിയമസഹായ സെല്ലുകളുണ്ട്. പിന്നെ മറ്റൊന്നുള്ളത്, അവിടെയുള്ള എല്ലാ പ്രവാസികൾക്കും ഈ നോർക്കയുടെ ഒരു തിരിച്ചറിയൽ കാർഡ്, ഒരു ID കാർഡ് വിതരണം ചെയ്യുന്നുണ്ട്. ഈ ID കാർഡ് കൊണ്ട് അവരൊരു പ്രവാസിയാണ് എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി മാത്രമല്ല, അതോടൊപ്പം അവർക്ക് വേറെ ആനുകൂല്യങ്ങളും, അവരൊരു പക്ഷേ ആ പ്രവാസകാലത്തിൻ്റെ അടുക്ക് മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിനുള്ള സാമ്പത്തിക സഹായം, അതുപോലെ തന്നെ എന്തെങ്കിലും മാരകമായ രോഗങ്ങൾ വന്ന് ആ ചികിത്സക്കുള്ള സഹായം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള സഹായങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്ന ഇതുകൊണ്ട്. പിന്നെ അതുപോലെ അവർ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഇൻഷുറൻസ് കാർഡുണ്ട്. അത് ഇതുപോലെ തന്നെ പ്രീമിയം അടച്ചുകൊണ്ടുള്ളതാണ്. അവർക്കും ഇൻഷുറൻസ് ചേർന്നിട്ടുണ്ടെങ്കിൽ ചികിത്സ, മരണാനന്തര സഹായം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പുറമെ ഏതെങ്കിലും ആള് അവിടുന്ന് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മൃതദേഹം കൊണ്ടുവരുന്നതിനോ, അതെ, ഇനി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരാൾ തീർത്തും അസുഖമായിട്ട് അവിടുന്ന് വരാൻ വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ എയർപോർട്ടിൽ നിന്ന് ആശുപത്രികളിലേക്കോ വീടുകളിലേക്കോ എത്തിക്കാനുള്ള ആംബുലൻസ് സർവീസും ഈ നോർക്കയുടെ കീഴിലുണ്ട്. പക്ഷേ ഇതൊന്നും പലർക്കും അറിയില്ല. ഇത് ഇങ്ങനെ ബന്ധപ്പെട്ടാൽ അവർക്ക് ഈ സഹായങ്ങൾ, ആംബുലൻസ് സർവീസ് സഹായങ്ങൾ അവർക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ പ്രവാസികളുടെ മക്കൾ, പാവപ്പെട്ട പ്രവാസികൾ, എല്ലാ പ്രവാസികളും അല്ല, അതിന് സാമ്പത്തികമായിട്ടുള്ളൊരു നിബന്ധനകളും അതിൻ്റെ വരുമാനം എല്ലാം തന്നെ പരിധിയുണ്ട്. എങ്കിലും അവരുടെ മക്കൾക്ക് ഡിഗ്രി, അവർക്ക് പഠനത്തിന് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് ഈ നോർക്കയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്, ലഭിക്കുന്നുണ്ട് അവരവർക്ക്. പിന്നെ ഈ പ്രവാസികളുടെ പ്രവാസികളുടെ സമ്മേളനം, ഈ പ്രവാസികളുടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും അല്ല വിദേശ രാജ്യങ്ങളിലും കേരളത്തിൻ്റെ പുറത്തുള്ളവരെല്ലാവരെയും തന്നെ സമ്മേളിപ്പിച്ചുകൊണ്ടുള്ള സമ്മേളന പരിപാടികളും ഈ നോർക്കയുടെ കീഴിൽ നടന്നു വരാറുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ കുറേ സംഘടനകൾ ഉണ്ടാവുമല്ലോ, ഈ സംഘടനകൾക്കുള്ള അംഗീകാരം നൽകിയാൽ ഇങ്ങനെ പ്രവാസികൾക്ക് വേണ്ടിയും നോർക്കയുടെ കീഴിൽ ഒരുപാട് സേവനങ്ങൾ, ഒരുപാട് സർവീസുകൾ നടത്തി വരുന്നുണ്ട്.
1: പിന്നെ സാറേ, അതിൽ വരുന്നൊരു വേറെ വിഷയം, പിന്നെ നമ്മളിപ്പോൾ രണ്ട് ഭാഗങ്ങൾ പറഞ്ഞു, മുമ്പുള്ളതും പ്രവാസിയായി കഴിഞ്ഞതിന് ശേഷമുള്ളതും, പിന്നെ പ്രവാസം ഉപേക്ഷിച്ച് നാട്ടിലെത്തിയ ഒരാൾക്ക് അവർക്ക് എന്തൊക്കെ ഹെൽപ്പാണ് നോർക്ക നൽകുന്നത്?
0: അതെ, ഇപ്പം നമ്മൾ പറഞ്ഞത് പ്രവാസത്തിന് മുമ്പുള്ളതും പറഞ്ഞ്, പ്രവാസത്തോടൊപ്പം ഉള്ളതും പറഞ്ഞു, ഇനി പ്രവാസത്തിന് ശേഷം അവർക്കുള്ള സേവനങ്ങൾ അതുണ്ട്. അത് മിക്കവാറും അവർക്കൊരു സമാശ്വാസ പദ്ധതിയായിട്ട് സാന്ത്വന എന്ന പേരിലാണ് അത് പറയുന്നത്. അവർക്കൊരു ആശ്വാസം നൽകാനുള്ള പദ്ധതികളാണല്ലോ വേണ്ടത്. അങ്ങനെ തിരിച്ചു വരുന്നവർക്ക് ഇവിടെ നിന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അവർ രോഗം ഉണ്ടെങ്കിൽ ആ രോഗത്തിന് അവർക്ക് ചികിത്സാ സഹായങ്ങൾ നൽകുന്നുണ്ട്. ഇനി പ്രവാസി മരണപ്പെട്ടു എന്ന് കരുതുക, അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തിന്, പ്രവാസിയുടെ കുടുംബത്തിനുള്ള സഹായ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. അത് പിന്നെ ഏതെങ്കിലും അവർ വല്ല അംഗവൈകല്യം സംഭവിച്ചു, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഉണ്ടാവുമല്ലോ, ആ അത്തരം ഉപകരണങ്ങൾ അവരെ നൽകി അവരെ സഹായിക്കുന്നുണ്ട്, അതിനുവേണ്ടി സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട്. ഈ രൂപത്തിലെല്ലാം തന്നെ വന്നവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് സഹായങ്ങൾ.
1: ഈ സഹായങ്ങളൊക്കെ അതിൽ പിന്നെ നോർക്കയിലെ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രം അല്ലേ, അവർക്കല്ലേ ലഭിക്കുക? അപ്പോൾ പ്രവാസിയെ എല്ലാവർക്കും കിട്ടിക്കണമെന്നുണ്ടാവില്ലേ?
0: ഉണ്ട്. ഇതിൽ അവർ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവർ എവിടെയും രജിസ്റ്റർ ചെയ്തവരാകണം എന്നൊന്നുമില്ല. അവർ രണ്ട് വർഷം അവിടെ ഗൾഫിൽ ഉള്ള ഒരു പ്രവാസിയായിരുന്നു എന്നുള്ളതിൻ്റെ ആ പ്രൂഫ് മാത്രമായിരുന്നു. അത് ശരി, ആ പ്രൂഫ് മാത്രം മതി രണ്ട്. അപ്പോൾ അതിനെ അവർ തിരിച്ചു വന്നു എന്നുള്ളതിന് അവരെ എമിഗ്രേഷൻസിയിൽ പിന്നെ വേണം, അവർ പോയിട്ടുണ്ട് എന്നുള്ളതിന്, തിരിച്ചു വന്നു എന്നുള്ളതിന്, അതുപോലെ വിസൻ്റെ വേണം, അവരവിടെ ജോലി ആയിരുന്നു എന്നുള്ളതിന് രണ്ട് വർഷമായിട്ടുണ്ടെന്നുള്ള കാലാവധി അതിൽ നിന്ന് കിട്ടണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ സഹായങ്ങളെല്ലാം തന്നെ അവർക്ക് ലഭ്യമാണ്. അതെ അതെ.
1: പിന്നെ അതിൽ പെൻഷൻ കിട്ടുന്ന ഒരു കാര്യമാണ്,
0: ആ
1: അതിൽ അതിൻ്റെ രീതി എങ്ങനെയാണ്?
0: ആ അതെ, ഈ പ്രവാസി പെൻഷൻ എന്നാണ് ഇതിനെപ്പറ്റി പറയുക. പക്ഷേ ഈ പെൻഷൻ്റെത് അതിന് പ്രത്യേകമായിട്ട് തന്നെ ഒരു കേരള പ്രവാസി ക്ഷേമനിധി ബോർഡുണ്ട്, ഈ പ്രവാസി വെൽഫെയർ ബോർഡ്. ഈ വെൽഫെയർ ബോർഡാണ് ഈ പെൻഷൻ നൽകുന്നത്, അതും നോർക്കയുടെ റിലേറ്റഡ് തന്നെയാണ്. അതെ. അപ്പോൾ ഈ വെൽഫെയർ ബോർഡിൽ നിന്ന് 60 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് അവർക്ക് പെൻഷൻ കിട്ടും. പക്ഷെ അതിനുള്ള നിബന്ധന എന്തെന്ന് വെച്ചാൽ 5 വർഷം അവരിതിന് പ്രീമിയം അടക്കേണ്ടതുണ്ട്.
1: അവിടെയാണ് കാശ്.
0: അതെ, അത് മാത്രം. അത് മാസത്തിൽ 200 രൂപയാണ് നാട്ടിലുള്ളവരാണെങ്കിൽ അടക്കേണ്ടത്. ഗൾഫിലുള്ളവരാണെങ്കിൽ അവർ 350 രൂപ ആണ് മാസത്തിൽ പ്രീമിയമായി അടക്കേണ്ടത്. അങ്ങനെ ചുരുങ്ങിയത് 5 വർഷമെങ്കിലും പ്രീമിയം അവരടച്ചിരിക്കണം. അടച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പ്രീമിയം വേണ്ട, അവർക്ക് പെൻഷൻ അവർക്ക് ലഭിക്കും. അവർക്കിപ്പം 3000 രൂപ മിനിമം പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ 55 വയസ്സിലെങ്കിലും ഇവരതിൽ ചേർന്നിരിക്കണം. രജിസ്റ്റർ ചെയ്തിരിക്കണം. അതിന് ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ്. ഇനി അതേ സമയത്ത് നേരത്തെ അടച്ചവരുണ്ടാവാലോ, ഈ 55 വയസ്സിന്റെ അല്ല, 30 വയസ്സ് 35-40 വയസ്സാകുമ്പോൾ തന്നെ ചിലപ്പോൾ ഇതിൽ ചേർന്നവരുണ്ടാകാം. അവരെ സംബന്ധിച്ചിടത്തോളം അത്രയും അതിനാനുപാതികമായിട്ട് ഇവർക്ക് നൽകുന്ന പെൻഷൻ്റെ കാര്യത്തിലും അവർക്ക് വർധനവുണ്ടായിരിക്കും. ഇനി പ്രീമിയം അടക്കുന്നിടത്ത് മാസങ്ങൾ വിട്ടുപോയി എന്ന് വിചാരിക്കുക, യാതൊരു കുഴപ്പമില്ല, അതുകൂടി ആ കുടിശ്ശികയായിട്ട് അടച്ചിട്ട് ഇവർക്ക് ആ പ്രശ്നം അവർക്ക് പരിഹരിക്കാവുന്നതാണ്.
1: അപ്പോൾ പെൻഷൻ്റെ കാര്യത്തിൽ പലപ്പോഴും ഒരു സംശയം ഉണ്ടാവുന്നത്, ഒരാള് അയാളുടെ മരണപ്പെട്ടു, മരണപ്പെട്ടതിന് ശേഷം അയാൾക്ക് ആ പെൻഷൻ അതവിടെ മുടങ്ങും, അതവിടെ കുടുംബത്തിന് കിട്ടുമല്ലേന്നും.
0: ആ അവർക്ക് ഇങ്ങനെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് കുടുംബ പെൻഷൻ കൊടുക്കും, കുടുംബ പെൻഷൻ കൊടുക്കും. ഇനി മാത്രമല്ല, ഈ 5 വർഷം തികയുന്നതിന് മുമ്പ് മരണം സംഭവിച്ചു എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ഒരു നിശ്ചിത സംഖ്യ അവർക്ക് അടച്ച സംഖ്യയും കൊടുക്കും, അതിൻ്റെ പുറമെ അവർക്ക് ഒരു നിശ്ചിത സംഖ്യയും ഈ കുടുംബത്തിന് അവർ കൊടുക്കും. അതോടൊപ്പം ഇവർക്കുള്ള ചികിത്സാ സഹായങ്ങളും മറ്റ് പിന്നെ പെൺമക്കളുടെ വിവാഹത്തിനുള്ള സഹായം, വിദ്യാഭ്യാസ സഹായം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള സഹായങ്ങളും ഈ ക്ഷേമ ബോർഡ് മുഖേന
1: നൽകുന്നുണ്ട്. സത്യത്തിൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രവാസികൾ സംതൃപ്തരാണോ? ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നോർക്കയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അത് അവർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്.
0: അത് നല്ല ചോദ്യമാണ്. കാരണം ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് നോർക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളാണ്. പക്ഷെ ഇതെല്ലാം ആണെങ്കിലും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും അവർ പൂർണ്ണമായും സംതൃപ്തരല്ല. അതിന് ഈ പ്രവാസികളെ കുറ്റപ്പെടുത്തിക്കൂടാ. പ്രധാനമായതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ഇവിടെ വർഷങ്ങളോളമായിട്ട് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന പരിദേവനങ്ങളും നിവേദനങ്ങളുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിമാനയാത്രക്കൂലി. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇപ്പം ഇന്ന് ഈ പത്രങ്ങൾ നോക്കിയാൽ 10 ഇരട്ടിയാണ് വിമാനയാത്രക്കൂലി ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് എയർലൈൻസുകൾ. ഇത് ഏത് സമയത്താണ് വർദ്ധിപ്പിക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഗൾഫിൽ നിന്ന് അവധിക്ക്, അവിടുത്തെ മധ്യവേനൽ അവധിക്ക് നാട്ടിലേക്ക് വന്ന കുടുംബങ്ങൾ തിരിച്ചു പോകുന്ന സമയമാണിപ്പോൾ. അവിടുത്തെ അതെ അതെ ജൂലൈ ഓഗസ്റ്റ് ആണല്ലോ അവിടുത്തെ വെക്കേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഈ അവധിക്കാലത്ത്, മധ്യവേനൽ അവധിക്കാലത്താണ് കൂടുതൽ ആളുകൾക്ക് അവിടുത്തെ നാട്ടിലേക്ക് വരാനൊരു അവസരം ഉണ്ടാവുക. ആ സമയത്താണ് ഇത് കുത്തനെ അങ്ങോട്ട് ഉയർന്നിട്ട് 10 ഇരട്ടി വരെയൊക്കെ ചാർജ് വർദ്ധിക്കുന്നത്. അതുപോലെ തന്നെ ഓണത്തിന്, പെരുന്നാളിന്, ക്രിസ്മസിന് ഇങ്ങനെയുള്ള ആഘോഷങ്ങളോടനുബന്ധിച്ച് നാട്ടിലേക്ക് വരുന്ന സമയത്തും ഈ അവധിക്ക് കൂടുതൽ ആളുകൾ വരുന്ന സമയത്തും പ്രത്യേകമായിട്ടുള്ള ഈ വിമാനയാത്രക്കൂലി വർദ്ധനവ് ഇത്രയും കാലമായിട്ടും അതിനൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ പ്രവാസികൾക്കുള്ള അമർഷവും പ്രക്ഷേധവും സങ്കടവും ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തിക്കൂടാ. അത്രക്കുള്ള പ്രയാസങ്ങളാണ് വരുന്നത്, ഈ പ്രത്യേക കാലയളവിൽ മാത്രമാണ് വരുന്നത്. അതിൽ ഈ ഒരു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കൊന്നും തന്നെ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ നാടിൻ്റെ കാര്യത്തിൽ, ഈ നാട്ടിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, കുടുംബത്തോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങളിലെല്ലാം തന്നെ നാടിനെ ചേർത്ത് പിടിച്ചിട്ടും തങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്നില്ല എന്നുള്ള ആ ഒരു നിലവിളി ഇപ്പോഴും പ്രവാസ ലോകത്തിൽ നിന്ന് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്നും അവരിലൊരു പ്രതിഷേധമായിട്ടും അതുപോലെ തന്നെ ഇത് സ്വാഭാവികമായിട്ടും ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യമാണ്. അതെ, അപ്പോൾ ആ ഒരു പ്രശ്നം ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഇവിടെ എല്ലാ കാര്യത്തിനും പ്രവാസികളെ ആശ്രയിക്കുന്ന മത സാംസ്കാരിക സാമൂഹിക സംഘടനകളും എല്ലാം തന്നെ പ്രവാസികൾ, വോട്ടവകാശം പോലെയുള്ള പ്രശ്നങ്ങൾ വേറെയുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ എത്രത്തോളം എന്നറിയോ, ഇവിടെ ആളുകൾ പലപ്പോഴും ഗൾഫിൽ നിന്ന് പല ആളുകളും ഇങ്ങോട്ട് വരുന്നതിന് പകരം എപ്പോഴെങ്കിലും ചാർജ് നിരക്ക് കുറഞ്ഞ സമയത്ത് ഇവിടെയുള്ള ഫാമിലിയെ അങ്ങോട്ട് കൊണ്ടുപോയി നാട്ടിലേക്കുള്ള വരവ് ഇപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രവാസികളുടേത്. കാരണം ഈ ഒരു വിമാനയാത്രക്കൂലി കൊണ്ട് ഇത് അവർക്ക് നാടും വീടും കുടുംബവും നാട്ടുകാരെയും വീട്ടുകാരെയും കാണാനും ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല. അപ്പം അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് അവരുടെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ അങ്ങനെ ഏറ്റവും ബന്ധപ്പെട്ടവരെ എപ്പോഴെങ്കിലും അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ടുള്ള വരവ് പ്രവാസികളുടേത് കുറയുന്ന ഒരു അവസ്ഥ വരെ ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. അതൊക്കെയും കാരണം ഇതാണ്. അതിനിവിടെയുള്ള നാട് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടും ഈ ഗവൺമെൻറ്റും എല്ലാം തന്നെ ഒന്നുകൂടി ഇവരുടെ കാര്യത്തിൽ ഈ ഒരു മുഖ്യ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം എന്നുള്ള ഈ ഒരു ആവശ്യം എല്ലാവരുടെയും ഒരു ആവശ്യമായിട്ട് തന്നെ നിലനിൽക്കേണ്ടതും അവരുടെ ആവശ്യം തികച്ചും പരിഗണിക്കേണ്ടതുമാണ്.
1: അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് പിന്നെ നോർക്കയുമായി ബന്ധപ്പെട്ട് ഒരു പ്രവാസി അറിഞ്ഞിരിക്കേണ്ടതും അല്ലെങ്കിൽ നാട്ടിലുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതും ഏകദേശം എല്ലാ കാര്യങ്ങളും സംക്ഷിപ്തമായിട്ട് നമ്മൾ പറയുകയുണ്ടായി. ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിൽ നോർക്കയുടെ ഫാക്കൽറ്റി ആയിരുന്ന മുഹമ്മദ് കക്കാടാണ് ഇതുവരെ നമ്മുടെ കൂട്ടുണ്ടായിരുന്നത്. സാർക്ക് പീസ് റേഡിയോയുടെ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. എനിക്ക് തോന്നുന്നു സാറിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇനി അറിയിക്കണമെങ്കിൽ ഒന്ന് അറിയിക്കാൻ തോന്നുന്നു.
0: അതെ അതെ, നമ്പർ പറയാം. 9 8 4 6 2 9 8 3 4 3 ഒന്നുകൂടി പറയാം. 9 8 4 6 2 9 8 3 4 3
1: അപ്പോൾ ഈ നമ്പറിൽ കൂടുതൽ വിവരണങ്ങൾ നോർക്കയുമായി ബന്ധപ്പെട്ട അറിയണമെന്നെങ്കിൽ സാറിനെ വിളിച്ചാൽ മതിയാവും.
0: തീർച്ചയായും തീർച്ചയായും, എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുകയും അല്ലാത്തവർ അത്ര കാര്യങ്ങൾ അറിഞ്ഞ് സഹായിക്കാനും എൻ്റെ കഴിവിൻ്റെ അനുസരിച്ച് ഞാൻ ശ്രമിക്കുന്നതാണ്.
1: ഓക്കെ, അപ്പോൾ ഇതുവരെയും ഈ നമ്മൾ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അതുമാത്രമല്ല, ഈ പരിപാടി ഇത്രയും സമയം ശ്രവിച്ച എല്ലാ ശ്രോതാക്കൾക്കും പീസ് റേഡിയോയുടെ പ്രത്യേകമായ കൃതജ്ഞത അറിയിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ പുതിയ ജനക്ഷേമ പരിപാടിയിൽ മറ്റു പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ, നമ്മൾ ഇതുവരെ കേട്ടത് ജനക്ഷേമം, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള ഒരു ഹൃദ്യമായ അവതരണമാണ് നമ്മൾ കാതോർത്തത്. മുഹമ്മദ് കക്കാടും വി ടി അബ്ദുസ്സലാമും നടത്തിയ സംസാരം, നോർക്ക റൂട്ട്സ് അറിയേണ്ടതെല്ലാം എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടുള്ള ചർച്ചയാണ് നമ്മളിതുവരെ കാതോർത്തത്.

0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
1: നമ്മളിനി പ്രവേശിക്കുന്നത് അൽ ഉസൂലിലേക്കാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെ ആഴത്തിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് അൽ ഉസൂൽ. അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. സലഫുകൾ ഹദീസുകളെ ആദരിച്ച വിധം എന്ന പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് കാതൂർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ ക്ലാസുകളിൽ നാം പഠിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെയും താബിഉകളുടെയും കാലഘട്ടങ്ങളിൽ ഹദീസുകൾ പഠിപ്പിക്കപ്പെട്ടിരുന്ന കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു, ആളുകൾ ഹദീസ് പഠനത്തിനു വേണ്ടി അവലംബിച്ചിരുന്ന പ്രധാന സ്ഥലങ്ങളും നാടുകളും വ്യക്തികളും ഏതൊക്കെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയും മക്കയും നാം വിശദീകരിച്ചു കഴിഞ്ഞു. ഏതൊക്കെ സഹാബികളാണ് അവിടെയൊക്കെ ഉണ്ടായിരുന്നത് എന്നുള്ളതും നാം മനസ്സിലാക്കി പഠിച്ചു. ഇനി അതിനെ തുടർന്നുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ഹദീസ് വിജ്ഞാന കേന്ദ്രങ്ങളെക്കുറിച്ചാണ് നമുക്ക് അന്വേഷിക്കാനുള്ളത്. അതിലേറ്റവും മക്കയും മദീനയും കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട ഒന്നാണ് അൽകൂഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ ഒരുപാട് ആളുകൾ കൂഫയിൽ വന്ന് താമസിക്കുകയും അവിടെ മരണമടയുകയും ചെയ്തിട്ടുണ്ട്. കൂഫയും ബസ്റയും യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിജയത്തിൻ്റെ ഒരു വലിയ ചിഹ്നങ്ങളായി ലോകത്ത് അവശേഷിക്കുന്ന രണ്ടു നാമങ്ങളാണ്. മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തിൻ്റെ അവസാന സമയത്ത് മദീനയിൽ നിന്ന് ഭരണസിര കേന്ദ്രം അദ്ദേഹം കൂഫയിലേക്ക് മാറ്റിയതായി ചരിത്രം പറയുന്നു. അതുകൊണ്ടുതന്നെ ഒരുപാട് സഹാബിമാർ കൂഫയിലേക്ക് മദീനയിൽ നിന്ന് താമസം മാറ്റിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇത്രയും സഹാബത്ത് ഒന്നടങ്കം ഒരു രാജ്യത്തേക്ക് വന്നിറങ്ങുമ്പോൾ അതൊരു ഇൽമിൻ്റെ ജ്ഞാനത്തിൻ്റെ കേന്ദ്രമായി മാറും എന്നതിൽ സംശയമില്ല. ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്ത അഥവാ സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷ്യപ്പെടുത്തിയതാണ് ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്ത സഹാബിമാർ. അങ്ങനെയുള്ള 300-ലധികം സഹാബിമാർ കൂഫയിൽ വന്ന് താമസമാക്കിയിരുന്നു. ബദറിൽ പങ്കെടുത്ത 70-ഓളം സഹാബിമാർ കൂഫയിലേക്ക് വന്നിരുന്നു. അതിൽ പ്രധാനികളാണ് അലി ബിൻ അബി താലിബ്, സഅദ് ബിൻ അബി വഖാസ്, സഈദ് ബിൻ സെയ്ദ്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹും. ഇവരൊക്കെ തന്നെയും കൂഫയിൽ ജീവിച്ച് ആ കൂഫ പിന്നീട് ഒരു ഇൽമിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച പ്രഗത്ഭരായ സഹാബിമാരാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട നാമം അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹുവിൻ്റെതാണ്. വൈജ്ഞാനികമായി കൂഫയുടെ നാമത്തെ ഉയർത്തുന്നതിൽ അബ്ദുള്ള ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനുള്ള സ്ഥാനം ചെറുതല്ല. അദ്ദേഹം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഭരണകാര്യത്തിലും മറ്റും ശ്രദ്ധിക്കുന്നതിൽ കൂടുതൽ വ്യാപൃതനായിരുന്നു. എന്നാൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂഫയിൽ ജ്ഞാനം പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നതിൽ വ്യാപൃതനായി ജീവിതം കഴിച്ചുകൂട്ടി. ഒരുപാട് വിദ്യാർത്ഥികൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് കൂഫയിലുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരുപാട് കിബാറു താബിഈങ്ങളായ ആളുകൾ ഖുർആനും സുന്നത്തും ശരീഅത്തുമൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് ഫഖദ് കാന ഫീൽ കൂഫ സിത്തൂന ശൈഖൻ മിൻ അസ്ഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പഠിച്ച 60 മഹാപണ്ഡിതന്മാർ കൂഫയിലുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ വിവിധങ്ങളായ ഇൽമുകളിൽ നൈപുണ്യമുള്ള ഒരുപാട് പണ്ഡിതന്മാർ കൂഫയിലുണ്ടായി. സഹാബത്തിൽ നിന്ന് ഇൽമു പഠിച്ച ആമിർ ബിൻ ഷറാഹീലിനെ പോലെ, സയ്യിദ് ബിൻ ജുബൈറിനെ പോലെ, ഇബ്രാഹിം അന്നഖഈ, അബ്ദുൽ മലിക് ബിൻ ഉമൈർ, അതുപോലെ വാബു ഇസ്ഹാഖ് അസ്സമീഇയെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ കൂഫയിൽ ഉണ്ടായി. സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഹദീസ് വിജ്ഞാനങ്ങൾ അവർ ആളുകൾക്ക് പകർന്നുകൊടുക്കുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ കൂഫ എന്നുള്ളത് ഹദീസ് പഠനത്തിൻ്റെ ഒരു വലിയ സർവകലാശാല എന്നു പറയാവുന്ന തരത്തിൽ ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. വൈജ്ഞാനികമായി, ഭാഷാപരമായി ഒരുപാട് പടവുകൾ ഉയരത്തിൽ കയറിയ ആളുകളായിരുന്നു കൂഫയിൽ ജീവിച്ചിരുന്നവർ. അതുകൊണ്ട് തന്നെ വൈജ്ഞാനികമായ ഒരുപാട് കൃതികൾ കൂഫയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് മദ്രസകൾ, വൈജ്ഞാനിക കേന്ദ്രങ്ങൾ കൂഫയിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ മക്കയും മദീനയും കഴിഞ്ഞാൽ പിന്നീട് കൂഫയായിരുന്നു സഹാബത്തിൻ്റെയും താബിഈകളുടെയും കാലഘട്ടത്തിൽ ഹദീസ് വിജ്ഞാന കേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട കേന്ദ്രം. കൂഫ കഴിഞ്ഞാൽ പിന്നെ ബസ്റയാണ് നാലാമതായി കടന്നു വരുന്നത്. ബസ്റയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽപ്പെട്ട പ്രമുഖന്മാരായ പ്രശസ്തരായ പല ആളുകളും താമസമാക്കിയിരുന്നു. അതിൽ ഏറ്റവും പ്രഗത്ഭരാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ബസ്റയിലെ ഹദീസ് പഠനത്തിൻ്റെ ഇമാം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 10 ജീവിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യവും പരസ്യവും ഒരുപോലെ പകർത്തിയെടുത്ത പ്രവാചകന്റെ സന്തത സഹചാരിയായിരുന്ന മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബസ്റയിലായിരുന്നു. അതുപോലെ അബൂ മുസൽ അഷ്അരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബസ്റയിൽ താമസമാക്കി. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ബസ്റയിലെ ഗവർണറാക്കി നിശ്ചയിച്ചപ്പോൾ അദ്ദേഹവും ബസ്റയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ സഹാബത്തിൽ നിന്ന് വൈജ്ഞാനികമായി ഏറ്റവും അറിയപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, അനസ് ബിൻ മാലിക്, അബൂ മുസൽ അഷ്അരി ഇവരൊക്കെ തന്നെയും ജീവിച്ച നാടായിരുന്നു ബസ്റ എന്നതുകൊണ്ടുതന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ നിന്ന് അറിവ് പകർത്തുവാനും പഠിക്കുവാനും ഭാഗ്യം ലഭിച്ച ഒരു മഹാപട്ടണമാണ് ബസ്റ പട്ടണം. സ്വാഭാവികമായും സ്വഹാബത്തിൻ്റെ വൈജ്ഞാനിക മികവുകൊണ്ട് ബസ്റ വൈജ്ഞാനികമായി ഉയർന്നു. മേൽ പറയപ്പെട്ട സഹാബിമാർ അല്ലാത്ത ഉത്ബത്ത് ബിൻ അസ്വാൻ, ഇമ്രാൻ ബിൻ ഹുസൈൻ, അബൂ ബറസ അൽ അസ്ലമി, മിഅഖൽ ബിൻ യസാർ, അബ്ദുറഹ്മാൻ ബിൻ സമുറ, അബൂ സെയ്ദ് അൽ അൻസാരി, അബ്ദുല്ലാ ബിൻ ഷഹീർ അൽ ഹക്കം, ഉസ്മാൻ ബിൻ അബിലാസ്, ഇങ്ങനെയുള്ള സഹാബിമാരൊക്കെ തന്നെയും ബസറയിലുണ്ടായിരുന്നു. അപ്പോൾ ബസറയും അന്ന് വൈജ്ഞാനികമായി ഏറെ മികവ് പുലർത്തിയിരുന്ന ഒരു കേന്ദ്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹദീസ് വിജ്ഞാനത്തിൽ ബസറയും ഒരു പ്രത്യേകമായ സ്ഥാനമർഹിക്കുന്ന ഒരു രാജ്യമായി മാറിയിട്ടുണ്ട്. അബ്ദുല്ലാഹിബിൻ അബ്ബാസും അനസ് ബിൻ മാലിക്കും അബൂ മൂസ അൽ അശ്അരിയും റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ വലിയ വലിയ ഭണ്ഡാരങ്ങൾ അവർ ആളുകൾക്ക് തുറന്നുവെച്ചു കൊടുത്തു, ഹദീസ് പഠിപ്പിച്ചു കൊടുത്തു, ഹദീസുകൾ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഹദീസ് പഠനത്തിൽ ഒരു വലിയ മാതൃകയായി ബസ്ര മാറുകയുണ്ടായി. ഈ പറയപ്പെട്ട സഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച്, മതം പഠിച്ച്, ഹദീസ് പഠിച്ച് ഏറെ അറിയപ്പെട്ട പ്രശസ്തരായ താബിഈകളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രഗത്ഭനാണ് അൽ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി. 500 സഹാബിമാരെ കണ്ട വ്യക്തിയാണ് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി. അതുപോലെ മുഹമ്മദ് ബിൻ സീരീൻ, അതുപോലെ അയ്യൂബ് സഖ്തിയാനി, ബഹ്സ് ബിൻ ഹക്കീം, യൂനുസ് ബിൻ അബീദ്, ഖാലിദ് ബിൻ മെഹ്റാൻ, അബ്ദുല്ലാഹ് ബിൻ ഔൻ, ആസിം ബിൻ സൽമാൻ, ഖത്താദ, ഇഷാം ഇബിൻ ഹസാൻ തുടങ്ങിയ പല താബിഈകളും ഈ കാലഘട്ടത്തിൽ ബസ്രയിൽ ജീവിച്ചു. അങ്ങനെ ബസ്രയും ഒരു വൈജ്ഞാനിക കേന്ദ്രമായി മാറുകയുണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ചരിത്രത്തിലൂടെ. ചുരുക്കത്തിൽ, മക്കയ്ക്കും മദീനയ്ക്കും ശേഷം ഏറെ പ്രശസ്തമായ രണ്ടു നാടുകളാണ് യഥാർത്ഥത്തിൽ കൂഫയും ബസ്രയും. ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ചൈതന്യം, ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ ചൈതന്യവത്തായ ഒരു ഭാഗം നിർവഹിക്കുന്ന, വൈജ്ഞാനികമായ ഭാഗം നിർവഹിക്കുന്നതിൽ കൂഫക്കും ബസ്രക്കും അതിൻ്റേതായ പങ്കുകളുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കി. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
3: മാഷാ നമ്മൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ. ഇന്നത്തെ അൽ ഉസൂലിൽ സലഫുകൾ ഹദീസുകൾ ആദരിച്ച വിധം എന്ന വിഷയത്തിൻ്റെ രണ്ടാം ഭാഗമാണ് അബ്ദുൽ മാലിക് സലഫി അവതരിപ്പിച്ചത്. അതായിരുന്നു നമ്മൾ ഇതുവരെയും കാതോർത്തത്.
1: നമ്മളിനി മോർണിംഗ് വൈബ്സിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. സ്നേഹക്കൂടിനാണ് നമ്മൾ കാതോർക്കാൻ പോകുന്നത്. സ്നേഹക്കൂടിൽ ഇന്ന് വ്യത്യസ്തമായ ഒരു വിഷയം തന്നെയാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്. എല്ലാവർക്കും ആശങ്കയുണ്ടാക്കുന്ന, എന്നാൽ പരിഹാരം തീർത്തും ലഭ്യമായ ഒരു വിഷയം തന്നെയാണ്. ഒരു പെൺകുട്ടിയുടെ കത്തുമായി ബന്ധപ്പെട്ട് അവൻ എൻ്റെ എല്ലാം കവർന്നെടുത്തു എന്ന ഒരു കത്തും സ്നേഹക്കൂടിൻ്റെ തിരുത്തുമാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ പങ്കെടുക്കുന്നത്. താജുദ്ദീൻ സ്വലാഹിയും ഹാരിസ് ബിൻ സലീമും.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബാദ്. കുടുംബങ്ങളിൽ ഏറെ കുളിരു പകരുന്ന, ഒരുപാട് വ്യക്തികൾക്ക് ആശ്വാസവും സന്തോഷവും പകരുന്ന ഒരു നിമിഷമാണ്, അല്ലെങ്കിൽ സന്ദർഭമാണ് പീസറിയുടെ സ്നേഹക്കൂട്. സ്നേഹക്കൂടിലേക്ക്, പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. റേഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട്, ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഇതിൻ്റെ വീഡിയോ കൂടി ലഭ്യമാണ് എന്ന കാര്യം നിങ്ങളെ പ്രത്യേകം ഉണർത്തുന്നു. കഴിഞ്ഞ ഒരു വീക്കിൽ നമ്മൾ ലഹരിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പഫുകൾ പുകക്കുന്ന ജീവിതങ്ങൾ എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടായിരുന്നു ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയത്. പൊതുവെ നമ്മൾ മീഡിയകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇഷ്യൂ പ്രശ്നം മാത്രം ചർച്ച ചെയ്യുകയും ഉപയോഗത്തിൻ്റെ രീതിയും സ്വഭാവവും ലഭ്യമാകുന്നതിൻ്റെ സ്ഥലങ്ങളും ഒക്കെ പരിചയപ്പെടുത്തി വീണ്ടും ഒരു ലഹരി വ്യാപിപ്പിക്കുന്ന ക്യാമ്പയിനുകളായി മാറുകയും ചെയ്യുന്നതാണ് പലപ്പോഴും കാണാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ചർച്ചയിലുടനീളം കഴിഞ്ഞ ഒരു ആഴ്ചയിൽ നമ്മൾ പറയാൻ ശ്രമിച്ചത് പരിഹാരങ്ങളായിരുന്നു. അതിൻ്റെ ഓരം പറ്റി അനുബന്ധമായ ചില വിഷയങ്ങൾ, ശ്രോതാക്കൾ ഉന്നയിച്ച ചില ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന. ആരിസ്മൗലവി ചർച്ചയിൽ നമ്മളോടൊപ്പമുണ്ട്. നമ്മുടെ ഒരു ഫീഡ്ബാക്ക് വഴി നമുക്ക് കിട്ടിയ ഒരു ചോദ്യം, ഞാൻ അതിൻ്റെ ടെക്സ്റ്റ് തന്നെ ഇങ്ങനെ വായിക്കാം. 19 വർഷത്തിനുള്ളിൽ ധാരാളം തെറ്റ് ചെയ്തിട്ടുണ്ട്, അവിവാഹിതയായ ഒരു കുട്ടിയുടെ കമൻ്റാണ്. നിഷിദ്ധമാക്കപ്പെട്ട ധാരാളം വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഡ്രഗ്സ്, പ്രണയവും ഒരാളിൽ അധികം ഒരാൾക്ക് നൽകാവുന്നതിലധികം വിശ്വാസം അയാൾക്ക് നൽകി. അങ്ങനെ എൻ്റെ കന്യകത്വം വരെ നഷ്ടപ്പെട്ടു. വീട്ടിൽ വിവാഹം ഉന്നയിച്ചപ്പോൾ അവൻ എന്നെ ഉപേക്ഷിച്ചു. എങ്ങനെയാണ് ഞാൻ എൻ്റെ തെറ്റ് പൊരുത്തപ്പെടിക്കേണ്ടത്? തോബ മാത്രമാണ് എൻ്റെ ജീവിതത്തിലും നമസ്കാരത്തിലുമുള്ളത്, പക്ഷേ അതിലൊന്നും എനിക്ക് തൃപ്തി വരുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കിനി ജീവിതത്തിൽ മറ്റൊരു വിവാഹം കഴിക്കാമോ? അത് ഞാൻ ആ വ്യക്തിയെ വഞ്ചിക്കലാകില്ലേ? അപ്പം ഇത് വിശദമായി വന്നൊരു ചോദ്യം. വ്യക്തിയെ മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ക്രമീകരണങ്ങൾ ഈ ഒരു ടെക്സ്റ്റിൽ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അസ്വസ്ഥത, അവ്യക്തത ഉണ്ടാകാം, എന്നാലും ചോദ്യം ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു.
5: അതെ അതെ അതെ. ഈ ചോദ്യം കേൾക്കുമ്പോൾ മനസ്സിൽ വന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾക്ക് ആ ചോദ്യത്തിൽ പ്രവേശിക്കാം. ഒന്നറിഞ്ഞാലിപ്പോൾ നമ്മളൊരു പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മളൊരു ധാർമ്മികത എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മുടെ ഫിത്രത്താണല്ലോ, നമ്മുടെ പ്രകൃതിയാണല്ലോ. ഫിത്രത്തുള്ളാഹില്ലതി ഫത്തറന്നാസാലയാണ്. അത് ശരിക്കും അത് വിശദീകരിക്കുമ്പോൾ അതിൽ കാണണം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അസ്വസ്ഥരാവും, ഒരു നന്മ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് നമ്മുടെ മനസ്സെന്ത് ചെയ്യും, സ്വീകരിക്കുന്ന ഒരു രൂപമാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ട് എന്താണ് തെറ്റ് ചെയ്യാനുള്ള ഒരു ഒരു ഒരു ഒരു പ്രയാസം, മനസ്സമ്മതമില്ലായ്മ ഉണ്ടല്ലോ, മനസ്സിൻ്റെ ഒരു പെർമിഷൻ കിട്ടാത്തൊരവസ്ഥ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ മിക്കവാറിപ്പോൾ നമ്മളിപ്പോൾ ഈ കേസുകളിലൊക്കെ എന്ന് വെച്ചാൽ ഒരു അവിഹിത ബന്ധങ്ങൾ, പ്രേമങ്ങളോ അഫയർ എന്നൊക്കെ പറയണത് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ പരമാവധി അതെന്താണെന്ന് വിചാരിച്ചാൽ ഒരു അവിഹിത ബന്ധത്തിലേക്ക്, ഒരു സെക്സിലേക്ക് എത്താതിരിക്കാൻ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ കാണുന്ന ഒരു പുതിയ പ്രവണതയാണെന്താ വെച്ചാൽ ഈ കാമുകി കാമുകന്മാരെന്ത് ചെയ്യുക, ഇവർ ലഹരി വസ്തുക്കൾ പരസ്പരം
4: കൈമാറും.
5: അപ്പം ആ ഡ്രഗ്സിന്റെ പിന്നിലുള്ള ഒരു തത്വം എന്താ വെച്ചാൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതോടുകൂടെ എന്ത് ചെയ്യും, നമ്മുടെ ഈ ധാർമ്മികത തകർന്നല്ല, ആ കുറ്റബോധം പോയി, പിന്നെ എന്തുമാവാന്ന്. അപ്പം ശരിക്കും പെൺകുട്ടികളെ എന്ത് ചെയ്യാണ്, ശരിക്കും അവരെ അവിഹിതമായിട്ട് മിസ്യൂസ് ചെയ്യാനുള്ള ഒരു വലിയ മാർഗമായിട്ട് ഇന്ന് ഡ്രഗ്സിനെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കാണുന്നത് പെൺകുട്ടികളുടെ എണ്ണം ക്രമാതീതമായി ലഹരിയുടെ ഉപയോഗ രംഗത്ത്
4: കൂടി
5: വരുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ ഈ ലഹരിയുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അതായത് പ്രതിരോധിച്ച് നിൽക്കുക എന്നുള്ളത് എന്ത് ചെയ്യും, ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് ചിലപ്പോൾ ഉണ്ടായേക്കാം, പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പ് മറ്റൊരു തലത്തിലേക്ക് പോവാൻ പല പെൺകുട്ടികളും തയ്യാറാവില്ല. അപ്പം അവരെ കൂടെ എന്ത് ചെയ്യുക, ഏറ്റവും മോശമായി ദുരുപയോഗപ്പെടുത്താൻ പറ്റും. ഇതുകൊണ്ട് ഗുണം, ഒന്ന് ലഹരി ഉപയോഗിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, നിർലജ്ജം ഇത്തരം തിന്മകളിലേക്ക് അവരുടെ മനസ്സ് വരും എന്നുള്ളതാണ്. രണ്ടാമത്തത് ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇവരിത് ഉപയോഗിച്ച സ്ഥിതിക്ക് എന്ത് ചെയ്യും, അത് ഔട്ടാക്കുമെന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് അതൊരു വലിയ ഭീഷണിയാണ്. അപ്പം അവൾ എന്ത് ചെയ്യും,
4: കീഴടങ്ങും.
5: മറ്റൊന്ന്, ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു പെൺകുട്ടിക്ക് അത് ആവശ്യമായി വരും, അപ്പോൾ അവൾക്ക് അതിനുള്ള പണം കിട്ടാതെ വരും. അപ്പം എന്ത് ചെയ്യും, പലർക്കും ഇവരെ കാഴ്ച വെച്ചിട്ട് അവർക്ക് ഈ സാധനം കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരും. അപ്പം ഈ പെൺകുട്ടികളിലേക്ക് ഇത് വ്യാപകമാകുന്നു എന്നതും അവരുടെ ജീവിതം സമ്പൂർണമായി നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളതും ഇതിൽ നമ്മൾ ഏറ്റവും അധികം അപകടമായി കാണേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് വളരെ പാരൻസ് വളരെ ജാഗ്രത കാണിക്കും. കാരണം വേറെ എന്ത് പെട്ടാലും ഒരു പെൺകുട്ടി ലഹരിയിൽ പെടും എന്ന് ഇന്നെന്തായാലും രക്ഷിതാക്കൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് എന്താ വെച്ചാൽ വളരെ വലിയ അപകടങ്ങൾ നമ്മൾ, അതുകൊണ്ട് നമ്മൾ ഇത്രേ ഉള്ളൂ, ലഹരിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വൈകാൻ പാടില്ല. എല്ലാ അർത്ഥത്തിലും എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് കൊടുക്കണം. എനിക്ക് വളരെയധികം ഒരു മനസ്സിന് വളരെ പ്രതീക്ഷ നൽകുന്ന രണ്ട് അനുഭവങ്ങൾ ഇപ്പം ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലുണ്ടായി. ഒന്ന്, ഒരു ടീച്ചർ എന്നോട് പറഞ്ഞാണ്, അവർ പറഞ്ഞത് അവിടെ മോനെ എന്ത് ചെയ്തു, കേരളത്തിന് പുറത്തൊരു സ്ഥലത്തേക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കാം. അപ്പോൾ അവൻ ഇറങ്ങാൻ സമ്മതിച്ചു, ഉമ്മക്ക് എന്താണ് എന്നോടൊരു ഉപദേശം പറയാനുള്ളത്, അത് ഞാൻ കീപ്പ് ചെയ്യും. ഒരു കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞോളൂ. അപ്പോൾ കുറേ പറയണ്ടല്ലോ, എന്ത് പറയണ്ട്, പിന്നെ നീ ലഹരി ഉപയോഗിക്കരുത് അല്ലെങ്കിൽ അഫേർപ്പെടരുത്. ആ പറഞ്ഞു, പിന്നെ നമ്മളൊരു വിശ്വാസികളല്ലേ, അപ്പോൾ നീ നിൻ്റെ ഈമാനെ കൈവിടരുത്. അതാ പറഞ്ഞു ആ സ്ത്രീ, പോരുന്ന് എന്നോട് പറഞ്ഞു ഞാൻ ഈമാനെ കൈവിടരുത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് വളരെ അർത്ഥവത്താണ്, പക്ഷെ അതിൻ്റെ ഒരു വിശാലത അവന് മനസ്സിലായോ എന്നുള്ളതാണ് പ്രശ്നം. അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അവന് എന്ത് അപകടമെന്ന് വരുമെന്ന് പറഞ്ഞാലും അവനത് ചെയ്യും. കാരണം ഏത് അപകടത്തിൻ്റെ അപ്പുറത്തും നമുക്ക് ചില പ്രതീക്ഷകളുണ്ട്. മനസ്സിലായി? ഒരാൾ ക്യാൻസർ വരുന്ന പറഞ്ഞാൽ ചിലപ്പോൾ പറയുന്നത് ഒരു പത്ത് കൊല്ലം കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ക്യാൻസറിനൊക്കെ നല്ല മെഡിസിൻ വരും എന്ന് പറയും, അതല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കും എന്ന് പറയും. എന്തിനും എന്തുണ്ട് പരിഹാരം പറയാനുണ്ട്, ഇനിയിപ്പോൾ എന്തിനാ, അതിനൊരു ജാമ്യം കിട്ടും എന്ന് പറയുന്നതിന്. എന്നാൽ ഇന്ന അദാബ് റബ്ബിഹിം ഗൈറു മഅ്മൂൻ, ഇന്ന അദാബ് റബ്ബിഹിം ഗൈറു മഅ്മൂൻ, രക്ഷിതാവിൻ്റെ ശിക്ഷ അതെന്തല്ല, ഒരിക്കലും നിർഭയത്വം പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണ്. വളരെ ചെറിയൊരു സംഗതിയാണ്. എന്താ ചിലപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടേതായ ചില സ്വാധീനങ്ങളുണ്ട്. അപ്പോൾ എവിടെ പോകുമ്പോഴും അവിടെ നമുക്ക് ചില പരിഗണനകൾ കിട്ടും, ചില പ്രതിസന്ധി നമ്മൾ രക്ഷപ്പെടും, ചിലപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല പലതും. എന്നാൽ മരിച്ചാൽ നമുക്ക് എന്താണ്ടാവും, മരിച്ചാൽ രാജാവ് മരിച്ചാലും രാജാവ് എന്ന പരിഗണന കബറിലില്ലല്ലോ,
4: ഇല്ല.
5: അവിടെ നമ്മളൊരു വലിയൊരു സംഗതിയല്ലേ, സമ്പന്നൻ എന്നൊരു പരിഗണന അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ നന്മ തിന്മകളാണ് നമ്മുടെ ആധാരം എന്ന് ബോധ്യമുള്ള ഒരാൾ എന്ത് ചെയ്യൂല, എവിടെയും പിടിച്ചു. അതുകൊണ്ട് ഈ ഈമാൻ അല്ലാതെ നമ്മുടെ യുവതലമുറക്കും ഈ കൗമാരപ്രായക്കാർക്കും മറ്റൊരു പരിഹാരവും നമുക്ക് പറയാനാവില്ല. കാരണം ലഹരി കൊടുക്കുന്നു തന്നെ പറയണം എന്താ വെച്ചാൽ ഇത് വളരെ കുറച്ചുള്ളതാണ്, വളരെ കുറച്ച് മതി. പുതു പുതിയ ഒരു നഖത്തിൻ്റെ ചീളിൽ കൊള്ളുന്ന കഷ്ണം മതി. ഒരു ജ്യൂസിൽ എന്താണ് അത് അവസാനം കലങ്ങണ സമയത്തിൽ വീണോ വീണില്ലേ എന്നുള്ളൊരു സംശയമാണ്. അപ്പം ഇത് കുറച്ചല്ലേ ഉള്ളൂ, അപ്പം ഇത് അറിയാത്തൊരു സമയത്ത് കുറച്ചല്ലേ, ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ലല്ലോ, അവർ ഉപയോഗിക്കാനുള്ളൊരു പ്രചോദനമാണ്. മനസ്സിലായി? പിന്നെന്താന്ന് വിചാരിച്ചാൽ അതും ഇതൊരു പ്രശ്നമില്ല, അതാണ് എപ്പോഴാണെങ്കിലും നിർത്താം എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും, അതിലകപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചാണെങ്കിലും അധികമാണെങ്കിലും എന്താണ് ലഹരി നിഷിദ്ധമാണ്, അതിന് പഠിച്ചെടുത്ത് മറുപടി പറയേണ്ടി വരും. ഈ തെറ്റിലായിക്കൊണ്ട് ഞാൻ മരണപ്പെട്ട എന്താ, ഇങ്ങനത്തെ ചില ബോധങ്ങളല്ലാതെ ഇതൊക്കെ മാരകമല്ലേ. നമ്മൾ കുറേ മെസ്സേജസ് ഉണ്ട്, പെൺകുട്ടികൾ ഇതിൽ ദുരുപയോഗപ്പെടുത്തപ്പെടുന്നു, അവർക്ക് ലഹരി നൽകുന്നു, അവരെ അവിഹിതമായി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള എല്ലാം ഈ ചോദ്യത്തിലുണ്ട്.
4: ഇതൊന്നും പാരൻസ് അറിയില്ല,
5: അവരിതൊന്നും സംഭവിക്കൂല എന്നുള്ള ഒരു ധൈര്യത്തിലാണ് കുട്ടികളെ വളർത്തുന്നത്.
4: ഇതില് ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു വാർത്ത ആർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ, നാലാളെ ഒരു സ്ത്രീ അടക്കം നാലാളെ പിടികൂടിയത് 75 ഗ്രാം MDMA. ഇപ്പോ ഒരു ഗ്രാം എന്ന് പറയുന്നത് ഇങ്ങനെ നുള്ളിയെടുത്താൽ കിട്ടുന്ന അളവാണല്ലോ,
5: 75 ആക്കി ഉപയോഗിക്കാം.
4: അപ്പൊ എത്ര ലക്ഷങ്ങളുടെ മുതലാണത്. അതന്നെ ആ 75 ഗ്രാം മൂന്നാളെടുത്ത് പാക്കാക്കിയിട്ടാണ് ഇവര് കീപ്പ് ചെയ്ത്. അങ്ങനെ കേന്ദ്ര ഇന്റലിജൻസ് ആണ് എന്ത് ചെയ്തത് ഈ സംഭവം കണ്ടെത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഈ കുട്ടിയുടെ ഭക്ഷണത്തിന്റെ ഏതെങ്കിലും ഒരു വറ്റിൽ കുടുങ്ങിയാൽ മതിയല്ലോ അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാല് പടസോനെ വിശ്വാസികളായി ഞങ്ങളെല്ലാവരും മരിപ്പിക്കണേ എന്നുള്ള മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന ദുആയുടെ പ്രസക്തി കൂടുതൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ കുട്ടി നമ്മുടെ അടുത്ത് ചോദിച്ച ചോദ്യം അതില്, അപ്പൊ അവൾ എത്തിപ്പെട്ട ഒരു അവസ്ഥ നമുക്കറിയാലോ, അപ്പൊ അവൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്, അവള് ലൈംഗികമായി ഉപയോഗപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, അതിൽ നിന്നൊക്കെ അവൾ രക്ഷപ്പെട്ട് പോരാൻ ശ്രമിച്ച് ഇപ്പം പ്രാർത്ഥനയും തോബിയായിട്ട് പോവാണ്, എനിക്ക് തൃപ്തി കിട്ടണില്ല എന്നാണ് പറഞ്ഞത്. ആ ഒരു ഭാഗവും കൂടി ഒന്ന്
5: അതെ. അതിലിപ്പോ എന്താ പറയുക, അതിനിപ്പോ നമുക്ക് എന്താ വെച്ചാൽ ഇസ്ലാമികമായി നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെയാ വെച്ചാൽ, ഒരാൾക്ക് അവനവന്റെ തെറ്റ് ബോധ്യപ്പെട്ടാൽ പിന്നെ അവിടെ വേറൊരു ചിന്തയില്ല. ആ തെറ്റ് ബോധ്യപ്പെടാനതിൻ്റെ അർത്ഥം എന്താണ്, നമുക്കതിൽ ഖേദമുണ്ടാവുക, ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ്, ഞാൻ ചെയ്തു പോയി, ഖേദമുണ്ടാകും. ഉടനെ ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായും വിരമിക്കുക, അതിൻ്റെ എല്ലാ സാഹചര്യങ്ങളെ ചുറ്റുപാടുകളെ എല്ലാം ഒഴിവാക്കിയിട്ട് ആ തെറ്റിൻ്റെ ലോകത്തുനിന്ന് പൂർണ്ണമായും വിടവാ, പിന്നെ അതിലേക്ക് ഒരിക്കലും തിരിച്ചു പോവാതിരിക്കുക. ഈ തീരുമാനമാണ് അവരെടുക്കേണ്ടത്. അപ്പം ആ തീരുമാനം എടുക്കുമ്പോൾ അവർക്ക് പിന്നെ ലഹരി തന്ന ആളെന്താവും, അല്ലെങ്കിൽ അവളെ പിന്നെ ശാരീരികമായി മിസ്യൂസ് ചെയ്ത ആളെന്താവും, അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല.
4: അങ്ങനെ
5: പിന്നെ മാത്രല്ല, ഇങ്ങനത്തെ അവിഹിതങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുടെ കൂടെ എന്തായാലും ഒരു ലൈഫ് ഇല്ലല്ലോ. ഇവരിപ്പോ ഇവളെ മിസ്യൂസ് ചെയ്തെങ്കിൽ എത്ര ആളുകളെ ചെയ്യണ്ടായിരിക്കും. അപ്പൊ അവരുടെ കൂടെയൊക്കെ ഇപ്പൊ ജീവിക്കാൻ കഴിയും. അപ്പൊ ഇത് ഇവൾക്കൊരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ ഒരു ദുരുപയോഗപ്പെടുത്തപ്പെട്ടു, അതിന് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങി അവൾ നല്ലൊരു സ്ത്രീ ആകുമ്പോൾ പിന്നെ അവളൊരു വിവാഹത്തിന് ചെല്ലുമ്പോൾ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ഏ, നമ്മൾ ഇപ്പോൾ എന്താണെന്നല്ലേ പറയേണ്ടുള്ളൂ. ഇന്നലെ എന്തായിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. നാളെ നമ്മൾ അത് ആവാൻ ഉദ്ദേശിക്കണില്ല. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ലഹരി ഉപയോഗിച്ചു, തെറ്റുകൾ പറ്റിപ്പോയി, അതെല്ലാം വിളിച്ചു പറയാൻ നമ്മൾ ബാധ്യസ്ഥരല്ലല്ലോ. നമ്മളതിന് ആത്മാർത്ഥമായി മടങ്ങി. ഇപ്പം നമ്മൾ നല്ല വിശ്വാസിനിയായ ഒരു മുസ്ലിമത്തായ സ്ത്രീയാണ്. ഇപ്പം നമ്മൾ ഒരു ധൈര്യമായ ഒരു വിവാഹത്തെ സമീപിക്കാം. അപ്പോഴുള്ള പേടി കഴിഞ്ഞതൊക്കെ അറിഞ്ഞാലോ നമുക്ക് ധൈര്യമായിട്ട് പറയാം, അന്ന് ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ആ അബദ്ധങ്ങൾ ഞാൻ ഖേദിച്ച് മടങ്ങി, പിന്നെ അത് ഞാൻ ആരോടും പറയാൻ ബാധ്യസ്ഥനല്ല, ഇനിയും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കൂല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അപ്പോൾ ആ പ്രശ്നത്തെ മാനേജ് ചെയ്യാന്നല്ലാതെ വേറെ നമ്മുടെ മുന്നിൽ വഴിയില്ലല്ലോ. ഏത് തെറ്റിനും അതിൻ്റെതായ കുറേ ദുരന്തങ്ങൾ ഉണ്ടാകും, അത് മുഴുവനൊന്നും നമുക്ക് നീക്കാൻ കഴിയൂല. തെറ്റ് ചെയ്യുന്ന തെറ്റുകൾ
4: അത് ഭൂമിയിൽ നിന്ന് അനുഭവിക്കുമ്പോൾ പരലോകത്തു നിന്ന് അതിന്റെ ഒരു ആശ്വാസം കിട്ടും. ഇതിലിപ്പം ഈ ചെയ്ത തെറ്റുകൾ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചത് പരസ്യപ്പെടുത്തേണ്ടതില്ല എന്നുള്ള ഒരു ഹദീസ്, ഈ ഒരു
5: തീർച്ചയായും അങ്ങനെ തന്നെയല്ലേ വരിക. നമ്മള് നമ്മളുടെ ഒരു തെറ്റും പരസ്യപ്പെടുത്തേണ്ട കാര്യമല്ലേ. അത് പ്രത്യേകം രാത്രി മുഴുവൻ അവരെ തെറ്റുകളെ ഞാൻ മറച്ചു വെച്ചു, രാവിലെ അവരത് വിളിച്ചു പറഞ്ഞു എന്ന് പറയണത് അത് അള്ള മറച്ചു വെച്ച കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതില്ല എന്ന് തന്നെയാണല്ലോ അതിന്റെ തത്വം. അങ്ങനെ തന്നെ നിൽക്കേണ്ടത്
4: തീർച്ചയായും. ഇതില് തീർച്ചയായും പ്രത്യേകിച്ച് പുതിയ തലമുറയോട് ഒരു വാചകം നമുക്ക് ഗൗരവപൂർവ്വം ചേർത്ത് വെക്കാനുള്ളത്, ഇവിടെ വിശ്വസിച്ച ഒരാൾ ഡ്രഗ്സ് കൊടുത്ത് എൻ്റെ കന്യകത്വം അവൻ നശിപ്പിച്ചു, വിവാഹം പ്രപ്പോസ് ചെയ്തപ്പോൾ അവൻ എന്നെ ഉപേക്ഷിച്ചു പോയി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അനുഭവം അവർക്കിപ്പോൾ വന്ന ബോധ്യമാണ്. പലപ്പോഴും പ്രണയത്തിൻ്റെ പേരിൽ മാതാപിതാക്കളോട് കലഹിച്ചു നിൽക്കുകയും പ്രണയിക്കുന്ന വ്യക്തിയെ തന്നെ കിട്ടണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവർ, അതേ മാനസികാവസ്ഥയിൽ ഈ കുട്ടി ഒരു കാലം ജീവിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമല്ല. അപ്പോൾ അഫെയർ മാരേജുകളാണ് കൂടുതൽ തിരിച്ചറിയാനും അടുത്തറിയാനുമുള്ള വഴിയൊന്നും ഒരിക്കലും കുടുംബം നിർദ്ദേശിക്കുന്ന മാരേജുകളല്ല എന്നും ചിന്തിക്കുന്നവർക്കുള്ളൊരു നല്ല ഉത്തരവും കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടിയുടെ കത്ത് അല്ലെങ്കിൽ കുറിപ്പ് ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ മറ്റൊരു ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഉമ്മയുടെ ഒരു ചോദ്യമാണ്. കുട്ടി 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ ഫോണിൽ ഒരു ചെറുപ്പക്കാരനുമായിട്ട് അല്ലെങ്കിൽ അവളുടെ ക്ലാസ്സിലൊരു പയ്യനായിട്ടൊരു ചാറ്റ് കണ്ടു. അപ്പോൾ ആ ചാറ്റ് അവൾ ഉമ്മ അവളെ മഹറമല്ലാത്ത ആളോട് സംസാരിക്കേണ്ടതിൻ്റെ നിയമങ്ങൾ ഒക്കെ പറഞ്ഞെടുത്തു. അപ്പോൾ അതിൽ നിന്ന് മാപ്പ് പറഞ്ഞ് പിന്മാറി. പക്ഷേ വീണ്ടും ആ ചാറ്റ് ഉമ്മ കാണാനിടയായി. ഇനി എന്ത് ചെയ്യും എന്നാണ്. ഒരു 9ാം ക്ലാസ്സാണ് പ്രായം, ഒരു ആരംഭമാണ്. ഇതിപ്പോൾ രണ്ട് എൻഡാണ് ശരിക്കും. ഒന്ന്, സംഭവിക്കേണ്ടത് മുഴുവൻ സംഭവിച്ച ഒരു പെൺകുട്ടിയുടെ കാര്യമാണ്. മറ്റൊന്ന്, ചെറിയ പ്രായത്തിൽ ഉണ്ടാകുന്ന ഒരു പെൺകുട്ടിയുടെ അനുഭവമാണ്. ഇതിനെ നമ്മളെങ്ങനെ, പാരൻസ് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇങ്ങനെ ചിന്തിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണം എന്നുള്ളത് കൂടി ഒരു വ്യക്തത വരുന്നത് ഭംഗിയാകും.
5: നമ്മൾ ഈ ചെറുപ്രായങ്ങളിൽ ഉണ്ടാകുന്ന പ്രേമമാണ് കൂടുതൽ ഡേഞ്ചർ, ഒരു അപകടം. കാരണം അത് വളരെ നിഷ്കളങ്കമായിരിക്കും, വളരെ ആഴമേറിയതായിരിക്കും. അപ്പം നമ്മൾ അവരെ നമ്മൾ വിഡ്രോ ചെയ്യുമ്പോഴാണ് കൂടുതൽ ആളുകൾ ഡിപ്രഷൻ കാണുന്നത്. മുതിർന്നൊരു 18-19 വയസ്സായ ആളുകൾ പ്രേമം ഉപേക്ഷിക്കുന്നതിനേക്കാളും വലിയൊരു പ്രശ്നം ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ വെച്ചാൽ, പൊതുവേ എന്താ വെച്ചാൽ, രക്ഷിതാക്കൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ തൽക്കാലം പറയുമ്പോൾ അവർ സത്യസന്ധമായി തരും, ഞാൻ ഇനി ചെയ്യൂല, ഞാൻ ഓക്കെയാണെന്ന് പറയും. പക്ഷെ അവർക്ക് അങ്ങനെ ഓക്കെ ആകാൻ പറ്റില്ല. കാരണം ഇതൊരു ഇതിൻ്റെ ഒരു സുഖവും ഇതിൻ്റെ ഒരു ബന്ധമൊക്കെ അറിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ പെട്ടെന്ന് അവസാനിക്കാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാവർക്കും പ്രേമിക്കുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് എന്താ വെച്ചാൽ, ഇത് ഓപ്പോസിറ്റ് ആണും പെണ്ണും തമ്മിൽ എന്താണ് ആകർഷിക്കാനും ഒന്നായി തീരാനും വേണ്ടി വെച്ച ഒരു സംഗതിയാണല്ലോ ഈ സ്നേഹം. ഇത് മറ്റു സ്നേഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ ഈ സ്നേഹം. അതുകൊണ്ട് ആ ഒരു സ്നേഹം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എൻ്റെ എവിടെയാണ്, അവർ ശാരീരികമായി ഒന്നിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒന്നിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവാം, ആ പ്രേമം അവസാനിക്കും. ഇപ്പോൾ ഇന്നലെ കിട്ടിയ ഒരു പയ്യൻ്റെ ടെക്സ്റ്റിൽ ഒരാൾ എനിക്കൊരു സംശയമായിട്ട് അയച്ചെന്ന ടെക്സ്റ്റിൽ ഉണ്ടാവാൻ പറയണത്, എനിക്കൊരു അഫയർ ഉണ്ട്, ഞാൻ അവളെ പല പ്രാവശ്യം ശാരീരികമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. ഉപേക്ഷിക്കണമെങ്കിൽ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അവിടെ ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പ്രേമത്തിന്റെ പാരമ്യതയാണ് എന്ത്, ശാരീരിക ബന്ധം.
4: അത് കഴിഞ്ഞു,
5: അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ പ്രേമിക്കണ ഒരാളും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമെന്ന് പറയില്ല. മനസ്സിലായി? അപ്പോ നമ്മളൊരു പ്രേമം കണ്ടാൽ ഒരു കുട്ടി പ്രതിജ്ഞ ചെയ്യാണ് ഞാൻ ഇനി ചെയ്യൂല, അവിടെ അവസാനിക്കൂല. അത് ആ കുട്ടിക്ക് ബോധ്യം വരണം, എന്ത് ഇത് ഇങ്ങനെ ഒരു സംഗതി വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് അവനിൽ നിന്ന് വേറിടാൻ നല്ല പ്രയാസമായിരിക്കും. ഇതെന്താണെന്ന് വിചാരിച്ചാൽ ഈ ഒരു ആണും പെണ്ണും നിലയിലേക്കുള്ള ഒരു ബന്ധവും സ്നേഹമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ വരും, ഈ ബന്ധം വീണ്ടും പുനരാരംഭിക്കാം എന്നൊക്കെയുള്ളൊരു ബോധം കൊടുത്തിട്ട് അവളെ അവളുടെ ഒരു കൂടെ നിന്നിട്ട് മെല്ലെ എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ട് അത് ഉപേക്ഷിച്ചു എന്ന് ഉറപ്പ് വരുത്തും. അത് ഉറപ്പ് വരുത്താത്തതുകൊണ്ടാണ് അത് എന്ത് ചെയ്തത്, വീണ്ടും ആവർത്തിക്കപ്പെട്ടത്.
4: അപ്പോൾ
5: ഉറപ്പുവരുത്താനല്ല, അവളെ നമ്മൾ അവൾക്ക് അവളുടെ ഈ ഒരു സ്നേഹവും അവളുടെ അവസ്ഥയൊക്കെ അവൾ എന്ത് ചെയ്യും, ഏതെങ്കിലുമൊക്കെ ലേഡീസ് കൗൺസിലേഴ്സിനൊക്കെ വെച്ചാൽ എന്ത് ചെയ്യും, അവരോട് പറയും, ഉമ്മനോടല്ലേ പറയാത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആഴം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ആൺകുട്ടികൾ പിന്തിരിയുന്നതിലേറെ പെൺകുട്ടികളാണ് പ്രേമത്തിലെ കൗൺസിലിങ്ങിൽ പിന്തിരിയുക. ആൺകുട്ടികൾ പിന്തിരിയാത്തിന് ആൺകുട്ടികൾക്ക് വേണമെങ്കിൽ എന്താ വെച്ചാൽ അത് നടന്നോട്ടെ, വേണ്ടെങ്കിൽ അപ്പാണ് പോയിക്കോളും, അവർക്കത് ഈസിയാണ്, അവർക്കൊരു പരിക്കും പറ്റാനില്ല, അപ്പോൾ അവർ മുന്നോട്ട് പോകും. പക്ഷെ പെൺകുട്ടിയോട് നമ്മൾ പറയണം എന്താ വെച്ചാൽ, നിൻ്റെ ജീവിതം നീ കൊണ്ടുപോയി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് അവൾക്ക് ബോധ്യപ്പെട്ടാൽ എന്ത് ചെയ്യും, ഞാനൊരു നരക ജീവിതത്തിലേക്ക് എൻ്റെ ജീവിതത്തെ എടുത്തെറിയുകയാണെന്ന് ബോധ്യപ്പെട്ടാൽ പെൺകുട്ടികൾ പിൻവാങ്ങും. അപ്പോൾ നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്, എന്താണിപ്പോൾ അവരുടെ ഒരു അവസ്ഥ, അതെന്തുകൊണ്ടുണ്ടായി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ തീർച്ചയായും അവരെന്ത് ചെയ്യും, പിൻവാങ്ങും. ചെറിയൊരു സമയവും സന്ദർഭമൊക്കെ അനുവദിച്ചു കൊടുത്താൽ ഒരു സാവകാശം കിട്ടി. അങ്ങനെ നമ്മൾ ഉറപ്പ് വരുത്തണം, അവർ ബോധ്യപ്പെട്ട് പിൻവാങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അതല്ലാതെ അപ്പോൾ പറയണത് അവൾ രക്ഷപ്പെടാൻ വേണ്ടി പറയണമെന്നല്ല, അപ്പോൾ ആത്മാർത്ഥമായിട്ട് പറയാം, ഉമ്മൻ്റെ ഇത് സംഭവിച്ചു പോയി, തെറ്റായി പോയി എന്നൊക്കെ. പക്ഷെ എന്താ വെച്ചാൽ അത് അപ്പുണ്ടാവുന്നൊരു കുറ്റബോധം എന്ന് പറയാണ്. പക്ഷെ മനസ്സിലുള്ള ആ ഒരു ബന്ധമോ സ്നേഹമോ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. കാരണം നഷ്ടപ്പെടണമെങ്കിൽ എന്ത് വേണം, അതിനെ നമ്മൾ കൺവീൻസ് ചെയ്യണം, അല്ലാതെ നടക്കില്ല.
4: ഇതിൽ ഈ ഇതിൻ്റെ ഒരു എന്താ പറയുക, ശാരീരികമായ വ്യതിയാനങ്ങൾ ഇപ്പോൾ ഞാനിവിടെ വായിച്ചിട്ടുണ്ട്. അതായത് ഒരാണും ഒരു പെണ്ണും തമ്മിൽ ഒരു നിശ്ചിത സമയം സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഒരു കൃത്യമായ കാലയളവ് സംസാരിക്കുമ്പോൾ, രണ്ടാളെയും അടുപ്പിച്ച് നിർത്താൻ വേണ്ടി തലച്ചോറ് പുറത്തു വിടുന്ന ഹോർമോണുകൾ ഉണ്ടാവുന്നു. അപ്പം ഈ ഹോർമോണുകൾ ഇവരോട് കൂടിച്ചേരാൻ എന്ത് ചെയ്യുന്നു, അവരെന്തേലും പറയുന്നു. അപ്പം ഈ ഹോർമോൺ റിലീസ് ചെയ്യുക, അവളെ തലയുന്നു ഇവൻ്റെ തലയുന്നു എന്ത് ചെയ്യണം, ഈ ഹോർമോൺ റിലീസ് ചെയ്യുക. ഇപ്പം ലൈംഗിക ബന്ധം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു റിലീസിങ് ആയിരിക്കുമല്ലോ നടക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ആ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും, കൗൺസിലർക്കായിരിക്കും അല്ലേ?
5: തീർച്ചയായും അങ്ങനെ തന്നെ. അതായത് ഇപ്പം നമ്മൾ ഈ പിന്നെ ആണിനെയും പെണ്ണിനെയും പറയുമ്പോൾ ജാലപൈനക്കും അബദ്ധത്തും പറയാം, അത് നമ്മൾ പറയാറുണ്ട്. അതെന്താ വെച്ചാൽ നമുക്ക് ആ സ്നേഹത്തിൽ എന്തോ നമ്മുടെ നിയന്ത്രണങ്ങൾക്കും കാരണങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു ആകർഷണീയത അതിലുണ്ട്. അത് നമ്മളിപ്പോൾ ഈ പ്രേമകഥകളും പ്രേമ കവിതകളും പ്രേമത്തിൻ്റെ ചരിത്രവും കേൾക്കുമ്പോൾ നമ്മളതിലൊരു ഭയങ്കരമായ ഒരു ആകർഷണീയത വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് സംഭവിക്കും. അപ്പോൾ അതിനിപ്പോൾ എന്തുള്ള മാർഗം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു തുടക്കം തുടങ്ങാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും, അതാണ് എന്നിൽ വർക്ക് ചെയ്യണത്, അതുകൊണ്ടാണ് എനിക്ക് ഈ തോന്നലുകളൊക്കെ എന്ന് പറയും. നമ്മൾ സാധാരണ ഈ പ്രേമിക്കുന്ന ആളുകൾ നമ്മൾ കൺവീൻസ് ചെയ്യുമ്പോൾ മിക്കവാറും ആളുകൾ അതിങ്ങനെ നിലനിർത്താതെ ന്യായങ്ങൾ പറയുക ചെയ്യുക, എന്നാൽ നമ്മളിതിങ്ങനെ പറഞ്ഞു തുടങ്ങി അവർക്കിതിന് ബോധ്യപ്പെടുമ്പോൾ ഒരു കാര്യം ഓണും കരയും പെണ്ണും കരയും, ആ കരച്ചിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെ മനസ്സുകൊണ്ട് വിടാൻ അവരെ മനസ്സ് തീരുമാനിക്കുന്ന നിമിഷം അവരെന്ത് ചെയ്യും, ആകെ ഇമോഷണലായിട്ട് കരഞ്ഞ് ആകെ വിതുമ്പിപ്പോവും. നമ്മൾ എത്രയോ ആളുകളത് കണ്ടതാണ്. ഇപ്പം ഈ കഴിഞ്ഞ സമയങ്ങളിൽ രണ്ട് കേസിൽ ഞാൻ ഒരു 30 വയസ്സായ ഒരു പുരുഷനാണ്. അവൻ ആദ്യമൊക്കെ എന്നെ ന്യായീകരിച്ച് നിന്നു, പിന്നെ അതിൻ്റെ ഒരു അപകടം അവന് ബോധ്യപ്പെട്ടപ്പോൾ എന്നാൽ പിന്നെ ഞാനതെന്നാണ്ട് ഒഴിവാവാം കുറച്ച് സമയമെടുത്തിട്ട് എന്ന് പറയുമ്പോഴേക്കും അവൻ എന്ത് ചെയ്തു, അതുവരെ ഭയങ്കര ഇതിൽ നിന്ന് അവൻ എന്ത് ചെയ്തു, ആകെ പതറിപ്പോയി. കാരണം അത് ആ സ്നേഹത്തിന് അങ്ങനത്തെ ഒരു ഭയങ്കരമായ വശ്യതയുണ്ട്. അതുകൊണ്ട് എന്താ വെച്ചാൽ അങ്ങനത്തെ റിലേഷനുകൾ
4: ഇല്ലാതെ
5: ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്
4: ഒരു ഇത്. ഇതിലിപ്പോൾ ഇതേപോലെ ഇതുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ശരിക്കും നമുക്ക് വന്ന ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. പിന്നെ അതായത് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യണ പോയിന്റ് ഒരാളായിട്ട് പ്രണയത്തിലായി കഴിഞ്ഞാൽ ആ പ്രണയം മുറിഞ്ഞു കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. അത് മുറിക്കേണ്ട വിധം മുറിച്ചിട്ടില്ലെങ്കിൽ എന്തൊക്കെ ഭൂകമ്പം ഉണ്ടായാലും അത് രണ്ടാമത് കണക്ട് ചെയ്യുന്നതാണല്ലോ. ഇത് നോക്ക് നിങ്ങൾ, ഈ ഒരു എന്റെ ഭർത്താവ് നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ പുറകോട്ടാണ്. നിസ്കാരത്തിന് വേണ്ടി ഉറക്കത്തിൽ നിന്ന് വിളിച്ചാൽ ഭയങ്കര ദേഷ്യമാണ്. അതിനപ്പോൾ കുറേയായി ഞാൻ വിളിക്കാറില്ല. ഇതിൽ ഞാൻ കുറ്റക്കാരിയാണോ? അദ്ദേഹം ഒരു ഒരു ചോദ്യമാണ്. അതൊരു ഭാഗം, വിഷയമായിട്ട് ബന്ധപ്പെട്ട ഭാഗം. അദ്ദേഹത്തിന്റെ വാട്സപ്പിൽ ഒരു സ്ത്രീയുമായി മോശമായ രീതിയിലുള്ള ചാറ്റുകൾ ഞാൻ കണ്ടു. എന്റെ വീട്ടുകാരെ വിവരം അറിയിച്ചു. അവർ വന്ന് കാര്യം തിരക്കി. അദ്ദേഹത്തിന്റെ സുഹൃത്ത് അയച്ച മെസ്സേജ് ആണതെന്ന് പറഞ്ഞു. ആ സുഹൃത്തും
5: അയാളും സംഭവിച്ചിട്ടുണ്ടാവും. അയാള് ഞാൻ അങ്ങനെ അയച്ചിട്ടുണ്ട് എന്ന് അയാളെ വിളിച്ചിട്ടും ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും തെളിവിന് വേണ്ടിയിട്ട്.
4: പക്ഷെ എനിക്ക് പൂർണ്ണമായും വിശ്വാസമായില്ല വീട്ടുകാർക്ക്. രണ്ടു കൊല്ലം മുമ്പ് ഞാൻ എന്റെ വീട്ടിൽ പോയി നിന്നാണ്. പിന്നെ ഇതൊക്കെ ആക്കി
5: പല സന്ദർഭങ്ങളിൽ അയാൾ ആവർത്തിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്.
4: അതെ. പിന്നെ രണ്ടാമത് എന്ത് ചെയ്തു, ഇവര് പ്രഗ്നന്റ് ആയി, ഇവരൊന്നിച്ച് ജീവിച്ചു. പക്ഷെ വീണ്ടും ഇവര് തമ്മിൽ പ്ലസ് ടു കാലത്തുള്ള ഏതോ ഒരു പെൺകുട്ടിയായിട്ട് ഇയാൾ വീണ്ടും റീകണക്ട് ചെയ്തു. വീണ്ടും മെസ്സേജ് കണ്ടു. എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. എനിക്ക് സ്നേഹിക്കാൻ പറ്റണില്ല, മനസ്സമാധാനം കിട്ടണില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
5: ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിലിപ്പോൾ ആ പുരുഷന്മാരും കേൾക്കുന്നുണ്ടാവുമല്ലോ നമ്മളെ ഇത്തരം സംസാരങ്ങൾ. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഈ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ഒരു അവിഹിതം തെളിവോടുകൂടെ പിടിക്കപ്പെടുന്നതോടുകൂടെ ആ ബന്ധം യഥാർത്ഥത്തിൽ എന്താന്ന് വിചാരിച്ചാൽ
4: കഴിഞ്ഞു.
5: ഔപചാരികമായിട്ടല്ലെങ്കിലും അനൗപചാരികമായി അത് അവസാനിച്ചു. വളരെ അപകടം. അത് പലപ്പോഴും നമ്മുടെ ഈ ആളുകൾക്ക് അറിയില്ല. അപ്പം ആ പെൺകുട്ടി ലാസ്റ്റ് പറയണത് എന്താ വെച്ചാൽ, എനിക്ക് അയാളിലുള്ള വിശ്വാസം
4: നഷ്ടപ്പെട്ടു.
5: അതൊരു അതാണ് ഏറ്റവും വലിയ അപകടം. അപ്പം നമ്മൾ അയാളിൽ നിന്ന് മടങ്ങാം ഒക്കെ ചെയ്യാം, പക്ഷേ ആ വിശ്വാസം തിരിച്ച് കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ അങ്ങനെ വിശ്വാസം തിരിച്ച് കിട്ടണമെങ്കിൽ അയാൾ എന്ത് ചോദിച്ചാൽ, ഇപ്പോൾ അയാൾക്കുള്ള ഒരു ദീനീയ ഒരു നിലവാരം ഉണ്ടാവുമല്ലോ. ഇപ്പം അയാൾ വീട്ടിൽ നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അയാൾ പള്ളിയിൽ പോയി നിസ്കാരം തുടങ്ങി. ഇപ്പം അയാൾ ഒരു ദീനീ പഠനങ്ങൾക്കൊന്നും തയ്യാറാകത്തല്ലെങ്കിൽ ഒരു ക്ലാസ്സിന് അയാൾ പോകാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടല്ലോ. ഇത് കുറച്ച് തെറ്റൊക്കെ പറ്റിയപ്പോൾ ഞാൻ നന്നാൻ തീരുമാനിച്ചു. അങ്ങനെയൊക്കെ വല്ല മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ വിശ്വാസം തിരിച്ച് കിട്ടിയേക്കാമെന്നല്ലാതെ

0: ഒക്കെ എന്താണ് അതിൽ ചില കുറ്റബോധങ്ങളുണ്ട്, ഇതങ്ങനെ സംഭവിച്ചു പോയി. ഞാനത് അത് വലിയൊരു പോസിറ്റീവാണ്. അതുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവരെ നമ്മൾ ഇന്ന് കൺവീൻസ് ചെയ്താൽ റെഡിയാവുന്ന കാര്യമുള്ളൂ. അത് വേണ്ട രൂപത്തിൽ അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇതേമാരിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അത് മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു കാര്യമാണ്. പക്ഷെ നമ്മളെല്ലാവരോടും പറയേണ്ട കാര്യമാണ് എന്ത്, നമ്മൾ മനുഷ്യന്മാരാണല്ലോ. അതുകൊണ്ട് ഭാര്യ ഒരു ഭർത്താവിൻ്റെ അവധി, ഞാനൊരു പെണ്ണ് ഇവിടെ ഉണ്ടാകുമ്പോൾ വേറൊരു പെണ്ണിനെ, അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ അപ്രസക്തമാണ് അയാളുടെ ജീവിതത്തിൽ നിന്നല്ല, ഞാൻ അപ്രസക്തമാണ്. അതിലേറെ അവരെ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ അയാൾ എന്നോട് കാണിക്കുന്ന ശാരീരിക ബന്ധങ്ങളുമെല്ലാം വേറെ സ്ത്രീകളെ മനസ്സിൽ വെച്ചുകൊണ്ടാണെന്ന് വരെ, അതായത് അയാളെ വെറുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഭർത്താവ് രോഗിയായി അല്ലെങ്കിൽ സോറിയാസിസ് വന്ന് അല്ലെങ്കിൽ എന്തസുഖം വന്നാലും എന്ത് ചെയ്യും, അവർ കയ്യിലേറ്റി കൊണ്ടുപോകും. പക്ഷേ അവിഹിത ബന്ധം കണ്ടാൽ വെറുക്കും. ഒരു ലേഡി പറഞ്ഞ് എനിക്കിപ്പോഴും അറിയാൻ പറ്റും, 40 കൊല്ലം അവരൊന്നിച്ച് ജീവിച്ചാണ്. കുടുംബത്തിൽ ഇവിടെ പെൺകുട്ടിക്ക് ചാറ്റീനെ കണ്ടു, ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കാറില്ല, അയക്കാൻ ഭക്ഷണം എൻ്റെ കൈകൊണ്ട് കൊടുക്കൂല, ഞാൻ എടുത്തു വെക്കും. അയാൾ വന്നു, ഇതുവരെ ഒരു ചായ ഞാൻ അയാളെ കയ്യിൽ വെച്ചു കൊടുത്തു. അയാൾക്കും വേണ്ടി പിന്നാലെ നടന്നിരുന്നൊരു സ്ത്രീയാണ്, വെറുത്ത്. അത്ര വലിയ പ്രശ്നമാണ്. അപ്പം ഈ വിവാഹം കഴിഞ്ഞ ആളുകളിലൊരിക്കലും വരാൻ പാടില്ല, വളരെ ജാഗ്രതയും വളരെ സൂക്ഷ്മതയും വേണമെന്നാ പറയുക.
1: ഇതിൽ ഈ ഒരു ഭാഗം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ 2 പോയിന്റുകൾ കൂടി ഇതിൽ ഫില്ല് ചെയ്യണം തോന്നുന്നുണ്ട്. ചിലപ്പോൾ അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ ഒരു അശ്രദ്ധ കൊണ്ട് അതല്ലെങ്കിൽ എന്തോ കാരണം കൊണ്ട് ഇങ്ങനത്തെ ഒരു കെണിയിൽ കുടുങ്ങിപ്പോയ ഒരു ഭർത്താവ്, ഇങ്ങനത്തെ ഒരു സംഭവം കണ്ട ഒരു ഭാര്യ, അല്ലെ തിരിച്ച് ഭാര്യൻ്റെത് കണ്ട ഒരു ഭർത്താവ്, ഒന്ന് കുടുങ്ങിയാള്, 2 പ്രതിയെ പിടിച്ച ആള്, അവരോട് നമുക്ക് എന്താ പറയാനുള്ളത്?
0: അല്ല, അവരോട് നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കേസുകൾ പിടിച്ചാൽ നമ്മൾ ഉടനെ ചോദിക്കുക, അത് പിടിച്ചപ്പോൾ അയാൾ അതിനെ ന്യായീകരിച്ച് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ നിഷേധിച്ചു, അതോ അയാൾ അത് അംഗീകരിച്ചു? അംഗീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രതീക്ഷയുണ്ട്. നമ്മൾ അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്താൽ എന്ത് ചെയ്യും, ഒരു പക്ഷേ അവരുടെ ജീവിതം തന്നെ ടേൺ ചെയ്യാൻ ഇതെന്തായിരിക്കും ഒരു കാരണമായിരിക്കും. ചിലപ്പോൾ എത്രയോ കാലമായിട്ടുണ്ടാവുന്ന ചില ദുശീലങ്ങളൊക്കെ ഇത്തരം പിടിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യും, ഇനിയില്ല, ഇത് ഇനി എന്നോട് പൊറുക്ക്, ഇനി എൻ്റെ ഫോണോ എന്തെച്ച് നോയിക്കോ, ഒരിക്കലും നീ ഇങ്ങനൊരു സംഭവം ഇനി നീ കാണൂല. അത് അവസാനിക്കുന്ന ആളുകളുണ്ട്. അതോടെ അവരുടെ ലൈഫ് തന്നെ മെച്ചപ്പെടും. കാരണം ഇവളെ അറിഞ്ഞിട്ടില്ല എന്നല്ലേ ഉള്ളൂ, ഇതുവരെ ഈ ബന്ധം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അതിനനുസരിച്ചുള്ള അറ്റാച്ച്മെൻറ്റിലേ ഇവളോട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കണ്ടുപിടിക്കപ്പെട്ട് റെഡിയാവുന്നതോട് കൂടെ എന്ത് ചെയ്യും, അവർക്കൊരു പൂർവാധികം ഒരു പുതിയ ജീവിതത്തിൻ്റെ അനുഭവം ചിലപ്പോൾ കിട്ടും. അപ്പോൾ എല്ലാം നമുക്ക് അങ്ങനെ കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു മാറ്റം എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കണം. പിന്നെ പലപ്പോഴും എന്താ വിശ്വസിക്കാതിരിക്കുമ്പോൾ എന്താ വെച്ചാൽ ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടാൻ പറ്റില്ല. അപ്പം അയാൾ പൂർണ്ണമായി മാറിയാലും വൈഫ് എന്ത് ചെയ്യണില്ല, അത് അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ ബന്ധം നടക്കില്ലല്ലോ. അപ്പം അയാൾ മാറിയാൽ ഇവരും എന്ത് ചെയ്യണം, മാറണം. നമ്മൾ വിട്ടുവീഴ്ച കൊടുക്കണമല്ലോ മറ്റുള്ളവർക്ക്, കാരണം നമ്മളൊക്കെ എത്ര പാപികളാണ്, അത് പിടിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് പഠിച്ചോ നമുക്ക് വിട്ടുതരണ്ടേ, നമ്മൾ വേറുള്ളവർക്ക് പുറത്തു കൊടുക്കുമ്പോഴല്ലേ നമുക്ക് തീരുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇയാൾക്ക് വരുന്ന അഭിമാന നഷ്ടം എന്തായിരിക്കും, നമ്മുടെ മക്കൾക്ക് നഷ്ടമല്ലേ. അപ്പോൾ ഇവർ വേർപിരിഞ്ഞു വിചാരിച്ചോളി, എന്ത് വേർപിരിഞ്ഞു, അവൻ്റെ ഒരു അവിഹിതം ഇവളെ പിടിച്ചു വേർപിരിഞ്ഞു പറഞ്ഞാൽ ആ കുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ
1: പറ്റും,
0: ഭയങ്കര ദുരന്തങ്ങളല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞതൊരു പിന്നെ പൊതുവെ ഒരു പശ്ചാത്താപ മനസ്സുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിന് കുറച്ചുകൂടി ഒരു ദീനിയായ ഒരു കൗൺസിലിംഗ് കൊടുത്ത് ഒന്ന് ബോധവൽക്കരിച്ചിട്ട് ഇനി മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ അയാൾക്ക് ചെയ്യാൻ കഴിയൂല അറിഞ്ഞാൽ, കാരണം പിന്നെ വൈഫ് നിരീക്ഷിക്കുമല്ലോ, എപ്പോഴും ശ്രദ്ധ ഉണ്ടാവുമല്ലോ, പൊതുവേ പിന്നെ സംഭവിക്കൂല. അങ്ങനെയാണ് പല കേസുകളും നമ്മൾ
1: ഇതിൽ ശരിക്കും ഒരു മെസ്സേജിന്റെ ഉദാഹരണം പറഞ്ഞല്ലോ.
0: അതെ അതെ,
1: അതായത് ഒരിക്കലും ഇയാൾ വിചാരിക്കാത്ത ഒന്ന്, പക്ഷെ സംഭവിക്കണത് വേറൊന്ന്. അപ്പൊ ശരിക്കും ഇത് ഇങ്ങനത്തെ ഒരു സംഗതി കാണുന്നൊരു വ്യക്തി അത് ആരോപിക്കുന്നതിന് മുമ്പും അത് ഉയർത്തി കൊണ്ടുവരുന്നതിന്റെ മുമ്പും ചർച്ചയാക്കുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കാനുണ്ട്. നമ്മളെ ഇപ്പം റേഡിയോ ആയിട്ട് ബന്ധപ്പെട്ടു വന്നൊരു മെസ്സേജ് ഉണ്ട്, ഒരു ആത്മഹത്യയുടെ വക്കീലായിരുന്നു ഞാൻ, എന്നെ രക്ഷിച്ചത് പീസ് റേഡിയോ ആണ്. ഇവരെന്താ വെച്ചാൽ ഇവരുടെ ബ്രദറിന് വേണ്ടിയിട്ട് കുറച്ച് സ്വർണം, അവരുപയോഗിക്കുന്ന സ്വർണം അവന്റെ കച്ചവടത്തിന് വേണ്ടി കൊടുത്തു. ഭർത്താവ് അപ്രതീക്ഷിതമായൊരു ഡേറ്റിന് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പൊ എന്ത് ചെയ്തു, ഈ സ്വർണം അല്ലല്ലോ, ഭർത്താവിനോട് ചോദിക്കാതെ തന്നെ എടുത്തു കൊടുത്ത്. അപ്പം ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ

0: നിന്ന് സ്വർണം എന്ത് ചെയ്തു, വാങ്ങി. ഞാൻ നിങ്ങൾക്ക് ക്രമേണ തരാം. അപ്പം ഈ സ്വർണം വാങ്ങിയതും ഈ ഫോൺ ചെയ്യണതൊക്കെ ഭർത്താവിൻ്റെ അനിയൻ ശ്രദ്ധിച്ചു. അനിയൻ ഇയാളോട് പോയിട്ട് ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം. അപ്പം പറ്റിപ്പോയതാണ് ക്ഷമിക്കണം എന്ന് പറഞ്ഞത് ഈ സ്വർണം കൊടുത്തതാണ്. ഒരിക്കൽ പോലും എന്തല്ല, ഒരു ചെറിയ സംഭവം പോലും ഇവരുടെ അടുത്ത് ഉണ്ടായിട്ടില്ല. പക്ഷെ ഭർത്താവ് എന്ത് ചെയ്തു, അവരെ ഉപേക്ഷിച്ചു, കുടുംബം ഉപേക്ഷിച്ചു. അവരെ സിസ്റ്ററും അവരൊക്കെ വീട്ടിൽ കയറാതെയായി. അവർക്ക് പ്രായമുള്ള 10-15 വയസ്സായിട്ടും ഒരു 5 വയസ്സായ കുട്ടീന്റെ വളർച്ച എത്താത്തൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ഭർത്താവിന്റെ രണ്ടാം ഭാര്യയാണ് എന്ത് ചെയ്യണത്, അവരെ പരിരക്ഷിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിന്ന്
1: അല്ല ഇത്, അത് ഈ വിഷയത്തിൽ പ്രധാനം തന്നെ ഇടും. തെറ്റിദ്ധരിക്കപ്പെടാൻ പറ്റൂല, വളരെ കൃത്യമായ എവിഡൻസോട് കൂടല്ലാത്. ഇതിലിപ്പോ നമുക്കൊരു മഹാഭൂരിപക്ഷം സംശയങ്ങളാണ് ഇതിലുള്ളത്. എത്ര ആളുകളെ സംശയത്തിൽ ജീവിക്കണത്, ആ വശം നമ്മൾ ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ, ഒരാളുടെ വ്യക്തി ജീവിതത്തിലെ അത് ചെയ്യാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായ വിഷമം ഉണ്ടാക്കുന്ന സംഭവമാണ്. അതുകൊണ്ടാണ് അത്രയും ഷോക്ക്. അതുകൊണ്ട് നമ്മൾ 100 വട്ടം ആലോചിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ, ഒന്ന് കണ്ടാൽ തൽക്കാലം എന്ത് ചെയ്യുക വേണമെങ്കിൽ അതൊരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് അടുത്തൊരു സംഭവം
0: വരുന്നുണ്ട്
1: വീണ്ടും കാണുന്നുണ്ടെങ്കിലാണ് എന്ത് ചെയ്യണത്.
0: അത് ശരിക്കും ഇസ്ലാമികായിട്ട് നോക്കുമ്പോ ആദ്യത് ഭർത്താവ് മാത്രം അറിഞ്ഞുകൊണ്ടുള്ളൊരു ഡിസ്കഷൻ അല്ല വേണ്ടത്.
1: അതെ അതെ. അവിടെ എന്താ വെച്ചാൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ആയ എന്താ വെച്ചാല്, 100% നിങ്ങളെത്തിത് സംഭവിക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഫോണിൽ ഞാൻ കണ്ടു, അപ്പൊ നിങ്ങൾക്ക് അതിനൊരു വിശദീകരണം ഉണ്ടാവുമല്ലോ. അതെനിക്ക് ബോധ്യപ്പെട്ട ഞാനത് വിടും. അയാൾക്ക് വളരെ ഓപ്പൺ ആയിട്ട് പറയാൻ അവസരം കൊടുക്കും. നമുക്ക് പറയണ്ടാവും.
0: അതെ.
1: ചിലപ്പോ അയാളത് കുടുങ്ങിപ്പോയതായിരിക്കും. ചിലപ്പോൾ പലപ്പോഴും പല സ്ത്രീകളും താല്പര്യമെടുത്ത് വരുന്നുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അപ്പം അതൊക്കെ നോക്കിയിട്ട് നമുക്ക് കേട്ടാൽ ബോധ്യപ്പെടുമല്ലോ. അതൊക്കെ പറയാനുള്ള ഒരു സാവകാശം കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട്
0: പോകുന്നത്. തീർച്ചയായും
1: പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതിൽ വേറൊരു വശം കൂടി ഞാൻ കാണുന്നുണ്ട്. അതായത് ഒരു പൊസസ്സീവ്നെസ് ഉണ്ടല്ലോ നമ്മൾക്ക് സാധാരണഗതിയിൽ. നമ്മൾക്ക് എന്താ വെച്ചാൽ, എൻ്റെ ഭർത്താവ് എൻ്റെത് മാത്രം, എൻ്റെ ഭാര്യ എൻ്റെത് മാത്രം എന്നുള്ളത്. അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ, നോർമലി എന്താണ്, നമ്മൾ ഞാൻ എൻ്റെ ഉമ്മാനോട് ഒരു അടുത്ത പെരുമാറ്റം പെരുമാറി ഒന്ന് കെട്ടിപ്പിടിച്ചാൽ പോലും എൻ്റെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യും,
0: പ്രശ്നം.
1: അപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു മോളെയോ അല്ലെങ്കിൽ മോനെയോ ഒക്കെ ഒന്ന് അടുത്ത് പിടിക്കുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യും, നിങ്ങൾ പുത്രത്തെ ആലോലിക്കണോ എന്ന് ചോദിച്ചേക്കാം. അപ്പം അങ്ങനത്തെ ഒരു മനസ്സുണ്ടാവുമ്പോൾ വളരെ ചെറിയ സംശയം മതിയല്ലോ. അപ്പം അതും കൂടി നമ്മളിതിൽ പരിഗണിക്കണം. അതുകൊണ്ടാണ് ഈ സംശയ രോഗങ്ങൾ ഉണ്ടാവുന്നത്. ഇത് നമ്മളിപ്പോൾ ഭർത്താവല്ലാത്ത മറ്റൊരു പുരുഷൻ എന്താണ് ഒരു സ്ത്രീയോട് വളരെ സ്മാർട്ടായി സംസാരിക്കുന്നത് കണ്ടാൽ ഒന്നും തോന്നൂല. അതിപ്പോൾ അങ്ങനെ ഓർത്താൻ വേണ്ടി പറഞ്ഞു, ഒരു വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ പറയും. പക്ഷെ നമ്മുടെ ഭർത്താവ് മിനിമം കാര്യം ഒരു പെണ്ണിനോട് ചോദിച്ചാൽ പോലും എന്താകും, ഒന്നും വേണ്ട, നിങ്ങളൊരു ജോലി ചെയ്യുന്നിടത്തൊരു ലേഡി ഉണ്ട്, ആ ലേഡി ഇടയ്ക്കൊരു ഏതെങ്കിലും ഒരു ആവശ്യത്തിന് നിങ്ങളെ വിളിച്ചാൽ പോലും എന്താകും, പ്രശ്നമായിരിക്കും.
0: പിന്നെ ഈ സംശയ രോഗത്തിന്റെ ഒരു ഭീകരമായ അവസ്ഥയാണ്
1: അല്ലേ, നമ്മൾ വേറെ തന്നെ എടുക്കേണ്ട ഒരു വിഷയമാണ്.
0: നമ്മൾ നേരത്തെ ഡിസ്കസ്
1: ചെയ്ത
0: വിശദമായി ചർച്ച ചെയ്തതാണ്. അതോടൊപ്പം ഇതിൽ നമ്മൾ കുറച്ചുകൂടി ഒരു അരിസ്ക നടത്തിയ ഒരു ടോക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുണ്ട്. അവിഹിത ബന്ധങ്ങൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന തലക്കെട്ടിൽ അരിസ്മലിയുടെ ഒരു ക്ലാസ് കേട്ടു. അവിഹിതർ വിവാഹത്തിൽ ഏർപ്പെട്ടാൽ അത് തെളിഞ്ഞാൽ എറിഞ്ഞു കൊല്ലണം എന്നാണല്ലോ. നമ്മുടെ നാട്ടിൽ അത് പ്രായോഗികമല്ല. അപ്പോൾ എന്ത് ചെയ്യും? വിവാഹബന്ധം വേർപ്പെടുത്തുകയോ അതോ പരസ്പരം സഹിച്ച് ജീവിക്കുകയോ, അള്ളാഹുവിൻ്റെ ശിക്ഷ നടപ്പിലാക്കാതെ ബന്ധം ഒഴിവാക്കാതെ എല്ലാം സഹിച്ച് ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയാകുമോ എന്നാണ്.
1: ആ ഇതിപ്പോൾ എന്താന്ന് വിചാരിച്ചാൽ, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ, അതോ ഭർത്താവിനൊരു അവിഹിതമുണ്ട് നമുക്ക് ഇതേപോലെ തെളിവിലൂടെ ബോധ്യപ്പെട്ടില്ല, ഭാര്യയ്ക്ക് ബോധ്യപ്പെട്ടില്ല, അവർക്ക് ഒരു തൊലാക്കിനുള്ള ന്യായമായ ഒരു കാരണമാണ്. യാതൊരു സംശയമല്ല, അവിഹിത ബന്ധങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് വേർപിരിയാം. കാരണം അത് പരസ്പരം പിന്നെ അവരുടെ ജീവിതം സംശയത്തിലും പ്രശ്നങ്ങളിലുമായിട്ട് പോകാനുള്ള സാധ്യതകളുള്ളത് കൊണ്ട് എന്ത് ചെയ്യാം, അവർക്ക് ഒഴിവാക്കാം. പക്ഷെ സ്വാഭാവികമായും എന്താന്ന് വിചാരിച്ചാൽ, ഒഴിവാവുക എന്നുള്ളത് ഒരു കുടുംബ സാഹചര്യത്തിൽ അത്ര എളുപ്പമുള്ള സംഗതിയല്ല. അപ്പം അതുകൊണ്ട് പലപ്പോഴും ആളുകൾ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുക. പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ, ഇതിപ്പോൾ വിവാഹിതർ എന്ന് മാത്രമല്ല, ആര് വ്യഭിചരിച്ചാലും കട്ടാലും ഒന്നും എന്ത് ഇല്ല, ഇവിടെ ഇസ്ലാമിന് ശിക്ഷകൾ നടപ്പിലാക്കപ്പെടുന്നില്ല. അപ്പം അത് നമ്മൾ ഒരു ഇസ്ലാമിക രാജ്യത്തല്ല, എന്നുള്ളത് കൊണ്ട് ഇവിടെ ഇവിടുത്തെ പണിഷ്മെൻറ്റുകളുണ്ട്, അതാണ് പിന്നെ അതിനുണ്ടായിരിക്കുക, അങ്ങനെയാണ്. അപ്പോൾ നമ്മളെ വെച്ച് സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ബോധ്യപ്പെട്ട് അയാൾ പിൻവാങ്ങിയെന്ന് ഉറപ്പായി അവർക്ക് മുന്നോട്ട് പോവാമെന്ന് തോന്നാവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ മുന്നോട്ട് പോവാം. അവർക്ക് തോന്നാതെ നിങ്ങൾ മുന്നോട്ട് പോയേ പറ്റൂ എന്ന് വേറൊരാൾ പറഞ്ഞിട്ട് കാര്യമല്ലോ. അയാളത് സംഭവിച്ചു പോയതാണ്, അയാളത് ഇനി ആവർത്തിക്കൂല, അത് എനിക്ക് ബോധ്യമാണ് എന്നൊക്കെ പറയുമ്പോഴേ. അപ്പോൾ അങ്ങനെ പരസ്പരം ബോധ്യപ്പെടുത്തി ചർച്ച ചെയ്ത് അയാളത് പിൻവാങ്ങി മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ മുന്നോട്ട് പോകുന്ന ഇസ്ലാമികമായ ഒരു പ്രശ്നമല്ല. ചില ആളുകൾക്ക് തിരിയാനുണ്ട് ഒരു വ്യഭിചാരം നടന്നാൽ അതോടുകൂടെ വിവാഹബന്ധം വേർപെട്ടു എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഇതൊരു തെറ്റ്, മാരകമായ തെറ്റ്, അല്ല പരലോകത്ത് നരകമുണ്ട് എന്ന് ഖുർആൻ ഉറപ്പിച്ചു പറഞ്ഞ ഒരു തെറ്റ്, വളരെ ഗുരുതരമായൊരു ഖുർആൻ ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തി എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതി സംഭവിക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഗൗരവമുണ്ട്. പക്ഷേ ഒരു കുടുംബജീവിതത്തിൽ ചിലപ്പോൾ അത് തിരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറാകുമ്പോൾ അവർ മുന്നോട്ട് പോയേക്കാം.
0: ഏതായാലും ഇന്നത്തെ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വരും. അള്ളാഹു കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും പകർത്താനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നത് ഹാരിസ് ബിൻ സലീം ആൻഡ് താജുദ്ദീൻ സ്വലാഹി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മോർണിംഗ് വൈബ്സിൻ്റെ വിരാമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇൻഷാല്ലാ ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് അബ്ദുള്ള സലഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. വീണ്ടും ഇൻഷാല്ലാ മറ്റൊരു പ്രോഗ്രാം.

0: ഇന്നലെ സ്കൂളിൽ അസംബ്ലിയിൽ ശിഖല്ല ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട ക്ലാസ്സിന് വേണ്ടിയിട്ട് ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ വന്നിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഉറുദു അധ്യാപകനാണ് ആരോഗ്യ വകുപ്പിൻ്റെ ചുമതല. അപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് ഈ ശിശുക്ഷേമ സമിതിയുടെ പുതിയൊരു സർക്കുലർ സംബന്ധിച്ച കാര്യമായിട്ട് റിമൈൻഡ് ചെയ്യണ്ടായി. ഞങ്ങളുടെ എച്ച് എം സാർ ജോജോ സാറായിരുന്നു അത് പ്രസൻറ്റ് ചെയ്തത്. വിഷയതായിരുന്നു കുട്ടികൾക്ക് ലിപ്സ്റ്റിക് മുക്ത ക്യാമ്പസ് സാക്ഷാത്കരിക്കണം എന്നതാണ്. ലിപ്സ്റ്റിക് കുട്ടികളെ വലിയ തോതിൽ വിഷയങ്ങൾ വരുന്നു. കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരു ഹോസ്പിറ്റൽ അവർ നടത്തിയ ഒരു അക്കാഡമിക് റിസർച്ചിൽ കുട്ടികളിൽ പുതിയ ജനറേഷനിൽ ജെൻസിയിൽ കുടൽ ക്യാൻസറുകൾ കുറച്ചുകൂടി വ്യാപകമായി കാണുന്നു. അപ്പോൾ അതിൻ്റെ കാരണം പഠിച്ചപ്പോഴാണ് ലിപ്സ്റ്റിക് അതിനൊരു റീസണാകുന്നു എന്നുള്ള ഒരു കാര്യത്തിലേക്ക് യഥാർത്ഥത്തിൽ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊരു വിഷയമായി ഇവിടെ ഉയർത്തുകയാണ്. നിങ്ങളുടെ കുട്ടികൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ഫ്രീ സ്കൂളുകളെക്കുറിച്ചുള്ള പുതിയൊരു ചർച്ചയുടെ പശ്ചാത്തലത്തിൽ മക്കളെ ഈ വിഷയം നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുത്താൻ കഴിയും. ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ മക്കളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ടീച്ചേഴ്സും കുറച്ചൊക്കെ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാകും, പുതിയ ജനറേഷനിൽ നിന്ന് വന്ന ആളുകൾ. അവരോടും ഈ കാര്യങ്ങൾ തീർച്ചയായും സംസാരിക്കേണ്ടതാണ്. ഇതൊരു സൗന്ദര്യവർദ്ധക വസ്തു ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല ഇതിലെ വിഷയം. വേഗം ഇതൊരു മതരംഗത്തുള്ള ആളുകൾ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിന് അങ്ങനത്തെ ഒരു ആംഗിളാണ് ആദ്യം കൊടുക്കുക. ആംഗിൾ ഉണ്ടോയെന്ന് വെച്ചാൽ ആംഗിൾ ഉണ്ട്, അത് സീരിയസ് ആണോ എന്ന് വെച്ചാൽ സീരിയസ് ആണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു ബാല്യത്തിൻ്റെ സ്വാഭാവികതയെ ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു ശരീരബോധം, ഒരു ബോഡി ഇമേജ്, അവരുടെ ശരീരം എങ്ങനെയാകണം, സൗന്ദര്യം എങ്ങനെയാകണം എന്നത് സംബന്ധിച്ചൊരു ബോധവും ഒരു ചിന്തയും അവരിലേക്ക് വളരെ രഹസ്യമായി സന്നിവേശിപ്പിക്കുക എന്നുള്ളതാണ്. കോസ്മെറ്റിക് ഇൻഡസ്ട്രി ആ വിഷയത്തിൽ ഇവിടുത്തെ സ്ത്രീ സമൂഹത്തിൻ്റെ കാര്യത്തിൽ വിജയിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ മൊത്തം. കഴിഞ്ഞൊരു കോവിഡോടുകൂടെ അതിനെ വലിയ തോതിൽ ഉയർത്താൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അതിനവർ മുടക്കിയ പണത്തിൻ്റെ എത്രയോ ഇരട്ടി നമ്മുടെ സഹോദരിമാർ ചുണ്ടിൽ വാരിത്തേച്ച് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. സൗന്ദര്യ സങ്കല്പങ്ങളെ അട്ടിമറിക്കുന്ന ഒരു കോസ്മെറ്റിക് വ്യാപാര ശൃംഖല, ഒരു മാഫിയ ഇതിന് പിന്നിലുണ്ട് എന്ന കാര്യം വളരെ ക്ലിയറാണ്. ഇതിപ്പോൾ കുട്ടികൾ, പ്രീടീൻസ്, ടീനേജുകാർ ഇവരെ എയിം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. ടിക്ടോക്കിലും യൂട്യൂബിലും ഇൻഫ്ലുവൻസേഴ്സും കാർട്ടൂണുകളും ഒക്കെ, കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ ചുണ്ടറ്റത്ത് പോലും കൃത്യമായി ലിപ്സ്റ്റിക്ക് പുരട്ടിയാണ് കൊണ്ടുവരുന്നത്. പ്രീ കെ ജി മുതൽ കെ ജിയും പിന്നെ ടീനേജ് വരെ നീണ്ടു നിൽക്കുന്നവരെയാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്. അത് അവിടെ മുടക്കണ പണം എന്ന് പറയുന്നത് മാഫിയയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ടൈം ബെനിഫിഷ്യറി നൽകുന്ന ഇൻവെസ്റ്റ്മെൻ്റാണ്. അപ്പം ആ നിലക്ക് ഇതിനൊരു സാമൂഹിക വിപത്താണിത്. പലതരം സംസ്കാരങ്ങൾ നമ്മുടെ ഉള്ളിലേക്കും നമ്മുടെ കുട്ടികളിലേക്കും കടന്നു വരുന്നു. അവർ ഒന്ന് ചുണ്ടറ്റത്ത് ഒരു ലിപ്സ്റ്റിക്ക് പുരട്ടാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. വെറുതെ ഇപ്പം മരണാനന്തര ചടങ്ങുകൾ നടക്കുമ്പോൾ ആ മരണാനന്തര ചടങ്ങുകളിൽ അച്ഛൻ്റെ അരികത്ത്, ഉപ്പയുടെ അരികത്ത് കരഞ്ഞിരിക്കുന്ന പെൺകുട്ടിയുടെ ചുണ്ടറ്റത്തു ഇത് പുരട്ടുന്നുണ്ട്. അവൾ അവളുടെ വാതിലടച്ച് ഉപ്പാൻ്റെ അച്ഛൻ്റെ ബോഡി പുറത്ത് ഉണ്ടായിരിക്കെ അവൾ മുഖം മിനുക്കി പ്ലക്ക് ചെയ്ത് ഒക്കെയാണ് ഇറങ്ങണത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നോർമലാണ് ഇന്ന്. നോർമലാണ് ഡ്രസ്സ് ധരിക്കുക എന്നത് എന്ത് ഫീലിംഗാണ് അവർക്കുള്ളത്? അതേ ഫീലിംഗാണ്. അതൊന്നുമില്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന ഒരു ബോധത്തിലേക്ക് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിപണനം നടത്തുന്നവർ കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു.
1: ഇത് സത്യത്തിൽ കച്ചവട തന്ത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറുന്നു എന്നൊരു തിരിച്ചറിവില്ലാതെ പോകുന്നു എന്നതാണ് ഇതിലെ പ്രധാനം. ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പുരുഷന്മാരുടെ അടിവസ്ത്രങ്ങളുടെ വിപണി എത്രമാത്രം ലാഭകരമാണ് എന്ന് പരിശോധിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ പൊതുവെ സാമ്പത്തിക മാന്ദ്യം ഉണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് വിപണി മോശമാവുക പുരുഷന്മാരുടെ അടിവസ്ത്രങ്ങളുടെ കാര്യത്തിലാണെന്നാണ് ഒരു കണക്ക്, ഞാൻ വായിച്ചൊരു കണക്കാണ്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പലരും അത്യാവശ്യമില്ല അല്ലെങ്കിൽ വളരെ അനിവാര്യമല്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഒഴിവാക്കും. ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വരുത്തും, യാത്രയിൽ നിയന്ത്രണം വരുത്തും, ഫ്ലൈറ്റ് ടിക്കറ്റ്, അങ്ങനത്തെ ട്രെയിൻ ടിക്കറ്റിലെ ഉയർന്ന പിന്നെ വില നൽകേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളിൽ ആളുകൾ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിട്ടാണ് മുന്നോട്ട് പോകുക. പക്ഷേ വലിയ സാമ്പത്തിക മാന്ദ്യം വരുമ്പോഴും ഈ സ്ത്രീകളുടെ കോസ്മെറ്റിക്സിൻ്റെ വിപണിയിൽ താഴേക്ക് പോകുന്നില്ല എന്നത് ഒരു ഗൗരവകരമായ സാമ്പത്തിക പ്രശ്നം കൂടിയാണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, ഇത് ഭക്ഷണം കഴിക്കുന്നത് പോലെ വളരെ അനിവാര്യമായ ഒന്നാണ് എന്ന അവസ്ഥയിലേക്ക് കുട്ടികളും മുതിർന്നവരൊക്കെ പോകുന്നത് വലിയ അപകടം ഉണ്ടാക്കും. സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് ഒരു കുടുംബത്തെ നയിക്കും എന്നുള്ള കാര്യത്തിൽ കൂടി സംശയമില്ലാത്ത രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും.
2: പീസ് റേഡിയോയിൽ നമ്മൾ കേൾക്കുന്നു മധുരം ഖുർആൻ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഇപ്പോൾ കേട്ടത് മധുരം ഖുർആൻ.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ വഴികാട്ടി. ഇന്ന് വഴികാട്ടിയിൽ ഇസ്ലാമിക് സ്റ്റഡീസ് എന്നാൽ മദ്രസ പഠനം മാത്രമോ എന്ന വിഷയത്തിന്റെ 2 ഭാഗമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് ഹാദി അൽ ഹിക്കമി, കൂടെ സഫ്വാൻ ബറാമി അൽ ഹിക്കമി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, വഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന പഠന മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള ധാരണകളെ പറ്റിയാണ് കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത്. നമ്മുടെ കൂടെ അതിഥിയായി ഇസ്ലാമിക് സ്റ്റഡീസിൽ പി ജി പൂർത്തിയാക്കിയ, JRF നേടിയ ഹാദി അൽ ഹിക്കമിയുണ്ട്. നമ്മൾ ഇസ്ലാമിക് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട അക്കാദമിക മേഖലയെക്കുറിച്ചുള്ള സംസാരം ഇവിടെ തുടരുകയാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇത് എന്താണ്, പിന്നെ ഇസ്ലാമിക് സ്റ്റഡീസ് എന്നൊരു അക്കാദമിക ലോകം എന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടത്. ഇനി ഇതിൻ്റെ പഠന ഗവേഷണ ജോലി സാധ്യതകളെക്കുറിച്ച് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുകയാണ്. അപ്പോൾ ആദ്യം കേരളത്തിൽ എവിടെയൊക്കെയാണ് നമുക്ക് ഇസ്ലാമിക് സ്റ്റഡീസ്, പിന്നെ ഹയർ എഡ്യൂക്കേഷന് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, അതുപോലെ ഗവേഷണ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് എന്ന് നമുക്ക് സംസാരിക്കാം.
6: പ്രധാനം ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ അത് നമ്മളെപ്പോഴും കേൾക്കണം എന്നാണ്. അതൊരു മൾട്ടി ഡിസിപ്ലിനറി സബ്ജക്റ്റാണ്. പലപ്പോഴും പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇസ്ലാമിക് സ്റ്റഡീസ് എന്നതൊരു ഇൻഡിപെൻഡൻ്റായി നിൽക്കുന്ന ഒന്നേ അല്ല. അതുകൊണ്ട് തന്നെ ഒരു ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന പേരായിരിക്കില്ല ചിലപ്പോൾ എല്ലായിടത്തും ഉണ്ടാവുക. ഇസ്ലാമിക് ഹിസ്റ്ററി, അതുപോലെ തന്നെ വെസ്റ്റേഷ്യൻ സ്റ്റഡീസ്, മിഡിൽ ഈസ്റ്റേൺ സ്റ്റഡീസ്, അല്ലെങ്കിൽ ലാംഗ്വേജ്, അങ്ങനെ ആ രൂപത്തിലേക്ക് ഇത് മാറാം. ആ രൂപത്തിൽ പ്രധാനമായി നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, MG യൂണിവേഴ്സിറ്റി, ഇത്തരം യൂണിവേഴ്സിറ്റികളിലൊക്കെ, പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊക്കെ നമുക്ക് ഡിഗ്രി ആയിട്ടും PG ആയിട്ടും റിസർച്ച് ആയിട്ടൊക്കെ കേരളത്തിൽ അതിൻ്റെ ഉയർന്ന പഠന സാധ്യതകളുണ്ട്.
5: ചില സ്ഥലത്ത് ഇസ്ലാമിക് സ്റ്റഡീസ് എന്നും ചില സ്ഥലത്ത് ഇസ്ലാമിക് ഹിസ്റ്ററി എന്നുമാണ് പറയുന്നത്. പക്ഷേ പൊതുവെ വലിയ വ്യത്യാസങ്ങൾ ഇവ തമ്മിലില്ല. അപ്പം ഈ ഫീൽഡിൽ പഠിക്കാനും ഗവേഷണത്തിനും താല്പര്യമുണ്ടെങ്കിൽ കേരളത്തിലെ പ്രഗത്ഭമായ പിന്നെ ഹ്യൂമാനിറ്റീസ് ഉൾക്കൊള്ളുന്ന എല്ലാ യൂണിവേഴ്സിറ്റീസിലും നമുക്കതിൻ്റെ സാധ്യതകളുണ്ട് എന്ന് നമുക്ക് പറയാം.
6: അതിൻ്റെ ഉയർന്ന പഠന സാധ്യതയാണ്. അതുപോലെ തന്നെ നമ്മൾ പ്ലസ് ടുവിൽ നമ്മളൊരു ഇസ്ലാമിക് ഹിസ്റ്ററി സ്ട്രീം പലപ്പോഴും കുട്ടികൾ എടുക്കുന്നത് നമുക്ക് കാണാം.
5: അതെ, ഹ്യൂമാനിറ്റീസിൻ്റെ ഒരു കോമ്പിനേഷനിൽ ഇസ്ലാമിക് ഹിസ്റ്ററി എന്നൊരു സബ്ജക്ട് പ്രത്യേകം വരുന്നുണ്ട്. യെസ്,
6: അതെ, ആ ഒരു അവിടെ നിന്ന് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്.
5: അതുപോലെ കേരളത്തിലെ ജോലി സാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് ഇതര ജോലികളുണ്ടാവും. അപ്പോൾ അതിൽ കേരളത്തിൽ ഇത് പഠിച്ചാൽ നമുക്ക് എന്തൊക്കെ ജോലികൾക്കാണ് സാധ്യത?
6: പ്രധാനമായും നമുക്കൊരു ടീച്ചിങ് മേഖല എന്നുള്ളത് അതിൻ്റെ ഒരു നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഗവൺമെൻറ് ആയാലും ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ, ഇപ്പോൾ ഇസ്ലാമിക് ഹിസ്റ്ററി, അത് ആ ഒരു വിഷയത്തിലുള്ളൊരു PG, അതോടൊപ്പം BEd ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ നെറ്റും അല്ലെങ്കിൽ സെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു സോഷ്യൽ സയൻസിലെ BEd ആണ് അത് വരിക സ്വാഭാവികമായും.
5: അപ്പം ഇസ്ലാമിക് ഹിസ്റ്ററി ഹിസ്റ്ററിയിൽ PG, സോഷ്യൽ സയൻസിൽ BEd, പിന്നെ
6: നെറ്റ്
5: ഉണ്ടെങ്കിൽ പിന്നെ അടിയിലേക്കുള്ളതും വേണ്ടതില്ല. അപ്പം ഈ യോഗ്യത ഉണ്ടെങ്കിൽ നമുക്ക് ഹയർ സെക്കൻഡറി അധ്യാപകനാകാൻ ഗവൺമെൻറ്റിലും അല്ലാതെ എയ്ഡഡിലും അല്ലേ, രണ്ടിലും
6: ഓപ്ഷൻസ് ഓപ്ഷൻസ് ഉണ്ട്. പലപ്പോഴും നമ്മൾ സാർമാരൊക്കെ അതിലേക്ക് പോകുന്നു വെച്ചിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങോട്ട് വരാറുണ്ട്, പലപ്പോഴും അതിന് ആളുകളെ കിട്ടാറില്ല എന്നത് അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി കാണിക്കുന്നുണ്ട്.
5: പോസ്റ്റ് പോകുന്ന പ്രശ്നങ്ങൾ പല ഇപ്പോൾ ഉണ്ടാകാറുണ്ട്. അത് ഹയർ സെക്കൻഡറി അധ്യാപനവുമായി ബന്ധപ്പെട്ടാണ്. ഇനി കോളേജിലുണ്ട്,
6: അതെ, കോളേജിൽ നമുക്ക് ഒരു നെറ്റ് ഈ പറഞ്ഞ കോളേജുകൾക്കും യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള പല കോളേജുകളിലും പി ജിയും ഡിഗ്രിയും റിസർച്ച് സെൻ്ററൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി നമുക്ക് ഗവൺമെൻറ്റായിട്ടും ഓട്ടോണോമസ് കോളേജിലും അല്ലാത്ത എയ്ഡഡ് കോളേജുകളിലും സെൽഫ് ഫിനാൻസിങ് കോളേജിലൊക്കെ അത്തരം ഒരു ഓപ്പർച്യൂണിറ്റീസ് ടി സി മേഖലയിൽ ഒരു പ്രൊഫസർ എന്ന നിലയിൽ നമുക്ക് കാണാൻ പറ്റും.
5: അധ്യാപനമല്ലാതെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ ജോലി സാധ്യതകൾ ഉണ്ടാവും. ഇതിൽ പ്രധാനമായും ഒരു അധ്യാപനം തന്നെയാണ് ജോലി എന്ന് നമുക്ക് പറയാം. അത് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സാധ്യതകളല്ലാതെയും ഉണ്ട്.
6: നമുക്കൊരു ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ ഒരു നമ്മുടെ ഒരു അഭിരുചിക്കനുസരിച്ച് നമുക്ക് പല മേഖലകളിലേക്കും പോകാൻ പറ്റും. ഒരു ടൂറിസ്റ്റ് മേഖലയിൽ ഒരാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു മ്യൂസിയം അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ഗൈഡായിട്ടും ഒരു ആർക്കൈവ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ, ഇപ്പോൾ പലപ്പോഴും കേരളത്തിൻ്റെ ഹെറിറ്റേജ് സ്റ്റഡീസ് അല്ലെങ്കിൽ മുസ്ലിം റിലേറ്റഡ് ഇസ്ലാമിക് ഹിസ്റ്ററി റിലേറ്റഡ് ഹെറിറ്റേജ് സ്റ്റഡി വളരെ വലിയ സ്കോപ്പുള്ള വിഷയങ്ങളാണ്. അപ്പോൾ അവിടെ കൂടുതലായ അറിവുള്ള ആളുകളൊന്നും പലപ്പോഴായി ഇല്ല. അപ്പോൾ ആ മേഖലയിൽ കൂടുതലായി മുന്നേറുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിലൊക്കെ ഒരു പല സ്കോപ്പുകൾ അയാൾക്കുണ്ട്. അതുപോലെ ഒരു കണ്ടന്റ് ക്രിയേറ്ററായിട്ടോ ആ രൂപത്തിലൊക്കെ മുന്നേറാൻ പറ്റും.
5: പുതിയ കാലത്ത് പ്രത്യേകിച്ചും ഇസ്ലാമുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സെക്കുലർ ലോകത്തെ ചർച്ചകൾ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊരു നമ്മുടേതായ സ്പേസ് കണ്ടെത്താൻ പറ്റുമെങ്കിൽ അവിടെയൊക്കെ നമുക്ക് സാധ്യതകളുണ്ട് എന്ന് പറയാം. അതുപോലെ കേരളത്തിന് പുറത്ത്, ഇപ്പോൾ ഇന്ത്യയിൽ ഉള്ളിൽ കേരളത്തിന് പുറത്തുള്ള പഠന ഗവേഷണ സാധ്യതകൾ എന്തൊക്കെയുണ്ട്?
6: നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളൊക്കെ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജാമിയ മില്ലിയ ഇസ്ലാമി ആയിക്കോട്ടെ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, അതുപോലെ ഹൈദരാബാദ് മാനു യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, അതുപോലെ അവരൊക്കെ ഡയറക്റ്റ്ലി തന്നെ ഇസ്ലാമിക് സ്റ്റഡീസ് അല്ലെങ്കിൽ ഇസ്ലാമിക് ഹിസ്റ്ററി വെസ്റ്റേഷ്യൻ സ്റ്റഡീസ് എന്നുള്ള പേരിൽ കൈകാര്യം ചെയ്യുന്നു. അതോടൊപ്പം ഡൽഹി യൂണിവേഴ്സിറ്റി, ജെ എൻ യു ഒക്കെ ഡയറക്റ്റ്ലി ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന പേരിൽ അല്ലെങ്കിലും ഒരു വെസ്റ്റേഷ്യൻ സ്റ്റഡീസ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറബിക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹിസ്റ്ററി പേർഷ്യൻ ലാംഗ്വേജ് ആ ഒരു രൂപത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത്തരം മേഖലകളിലൊക്കെ ഇതിൻ്റെ സാധ്യതകൾ ഇന്ത്യയിലുമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഇസ്ലാമിക് സ്റ്റഡീസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു റിസർച്ച് കൾച്ചർ നന്നായുള്ളൊരു വിഷയമാണ്. അപ്പോൾ ഒരു റിസർച്ച് അനാലിസ്റ്റായിട്ടും പ്രധാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ഓർഗനൈസേഷൻസിൻ്റെ തിങ്ക് ടാങ്കുകളായിട്ട് അതുപോലെ പോളിസി മേക്കേഴ്സായിട്ടൊക്കെ ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും മുന്നേറാൻ പറ്റും.
5: അത്ര ജോലി സാധ്യതകൾ കൂടെ ഇസ്ലാമിക് സ്റ്റഡീസ് ഓഫർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. കേരളത്തിനും ഇന്ത്യക്കും പുറത്ത് ഇപ്പം അതാണ് ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ട്രെൻഡ്. ഇപ്പോൾ പിന്നെ രാജ്യത്തിന് പുറത്ത് പോയി പഠിക്കുക എന്നുള്ളതാണല്ലോ പൊതുവെ ട്രെൻഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഇസ്ലാമിക് സ്റ്റഡീസ് അല്ലേ എന്തായാലും ജി സി സി രാജ്യങ്ങളിലൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും എന്നായിരിക്കും ആളുകൾക്ക് തോന്നുക. ഇപ്പോൾ ജി സി സി രാജ്യങ്ങളുടെയും പുറത്ത് ഇസ്ലാമിക് സ്റ്റഡീസിനെ അക്കാദമികമായി പഠിക്കാനും ഗവേഷണത്തിനൊക്കെ സാധ്യത ഉണ്ട്, അത് പലർക്കും അറിയുന്നില്ല. അപ്പോൾ അതൊന്ന് നമ്മൾ വിശദീകരിച്ചു കൊടുക്കാം.
6: എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇസ്ലാമിക് സ്റ്റഡീസിനെ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു ത്രൈവിംഗ് ആയിട്ട് പഠിക്കുന്നത് പലപ്പോഴും നമുക്ക് നമ്മളൊക്കെ ഒരു വേറെ രൂപത്തിൽ കാണുന്ന യൂറോപ്യൻ കൺട്രീസാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ഒരു അപ്രോച്ചിൽ വ്യത്യാസമുണ്ട് എങ്കിലും പലപ്പോഴും ഓക്സ്ഫോർഡ് അടക്കം, ഹാർവേഡ് അടക്കമുള്ള, എസ് ഒ എസ് അടക്കമുള്ള പല യൂണിവേഴ്സിറ്റികളും ഒരു ഓറിയൻ്റലിസ്റ്റ് സ്റ്റഡീസ് അല്ലെങ്കിൽ ഒരു അറബ് സ്റ്റഡീസ് അല്ലെങ്കിൽ ഒരു ഏഷ്യൻ സ്റ്റഡീസ് എന്ന രൂപത്തിൽ ഇസ്ലാമിൻ്റെ കൾച്ചറിനെയും ലാംഗ്വേജിനെയും അതിൻ്റെ സിവിലൈസേഷൻസിനൊക്കെ പഠിക്കുന്ന നിരന്തരമായി പല രൂപത്തിലും പഠനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനൊക്കെ പല രൂപത്തിലും അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്.
5: അപ്പോൾ നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകളെ സത്യത്തിൽ അവർക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ആ ഫീൽഡ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് അങ്ങനെ പുറത്തുപോയി പഠിക്കണമെന്ന ആഗ്രഹമാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലുള്ള കാംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഹാർവാർഡിലും ഒക്കെ ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന പേരിൽ തന്നെ അവർക്കവിടെ സ്കൂളുണ്ട്. സ്കൂളിൽ പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പഠനത്തിനുമൊക്കെയുള്ള സാധ്യതകളുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ ജി സി സി രാജ്യങ്ങളിൽ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഹമദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റി, അവിടെ സാധ്യത ഉണ്ട്. പിന്നെ ജി സി സി അല്ലാത്ത മലേഷ്യ, ഇന്തോനേഷ്യ,
6: സൗത്ത് ഏഷ്യയിൽ വരുന്ന
5: രാജ്യങ്ങളിലും ആ പറഞ്ഞ പ്രകാരമുള്ള, ഇപ്പം മലേഷ്യയിലൊക്കെ പോയാൽ അവിടെ ഐ ഐ യു എം അവിടെ പിന്നെ വളരെ വലിയ സ്കോളർഷിപ്പിൽ പഠിക്കാനുള്ള അവസരം ഇസ്ലാമിക് സ്റ്റഡീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പോകുന്നവർക്കുണ്ട്. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വലിയ സാധ്യതകൾ ഈ പിന്നെ സബ്ജക്റ്റ് നൽകുന്നുണ്ട് എന്നത് പലപ്പോഴും അത് അൺഎക്സ്പ്ലോർഡ് ആണ്.
6: അതെ, പ്രത്യേകിച്ചും ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ ഒരു ഹബ്ബായി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മൾ ഇസ്ലാമിക് സ്റ്റഡീസ് എടുക്കുന്നത് പലപ്പോഴും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വെച്ചിട്ടാണ്. പക്ഷേ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ അവിടുത്തെ ജനങ്ങളായിക്കോട്ടെ, അവിടുത്തെ പ്രൊഫസേഴ്സ് ആയിക്കോട്ടെ, അതിനെ വലിയൊരു അഭിമാനമായി കാണുകയും തങ്ങളുടെ കൾച്ചറിനെയും സിവിലൈസേഷനെയും മോഡേൺ പേഴ്സ്പെക്റ്റീവിലൂടെ വലിയ രൂപത്തിൽ അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിന് വലിയ സ്കോളർഷിപ്പുകളും ഓപ്പർച്യൂണിറ്റികളും റിസർച്ചുകളും നടത്തുന്നതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളിൽ ഇന്തോനേഷ്യ ആയിക്കോട്ടെ, മലേഷ്യ ആയിക്കോട്ടെ, അവിടെ വളരെ ത്രൈവിംഗ് ആയിട്ട് ഈ ഒരു സബ്ജക്റ്റ് വളരുന്നത് നമുക്ക് കാണാൻ പറ്റും.
5: ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പറഞ്ഞപ്പോൾ മുമ്പ് ഒരു തമാശ പറയില്ല, സാധാരണ ബസ് കോളേജിലേക്ക് ബസ്സിൽ പോകുമ്പോൾ ഇപ്പം അല്ല, ഇപ്പോൾ കുറച്ചുകൂടെ ആ ട്രെൻഡ് മാറില്ലോ. പണ്ട് മറ്റേ ഈ ബുക്കുകൾ അങ്ങനെ തന്നെ കൈ പിടിച്ചു പോകുന്ന ഒരു ഒരു സമയം ഉണ്ടായിരുന്നു, ഒരു 2000 early 2000 അല്ലെങ്കിൽ ആ സമയത്തൊക്കെ നമുക്ക് ആണ് തോന്നുന്നത്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പോകുമ്പം കോളേജ് പഠിക്കുന്ന കുട്ടികളാണ് ഒരു ബാഗൊന്നും കൊണ്ടുപോകാതെ പിന്നെ പുസ്തകം കയ്യിൽ പിടിച്ചു പോകുന്നതൊരു ട്രെൻഡായിരുന്നൊരു കാലം. അപ്പം അന്ന് ഈ അറബിക് കോളേജ് ഇസ്ലാം സ്റ്റഡീസ് പഠിക്കുന്ന കുട്ടികൾ അവർ പുറത്ത് അഥവാ പിന്നെ നമ്മളിങ്ങനെ പുസ്തകം പിടിക്കുമ്പോൾ ആളുകൾ കാണുന്ന രണ്ട് ഭാഗത്തും ഇംഗ്ലീഷിൻ്റെ പുസ്തകങ്ങളാണ് വെക്കാറുണ്ട്. പിന്നെ അവിടെ അറബി പുസ്തകം കണ്ടാൽ എന്തോ ഒരു ഭയങ്കര ഒരു കുറച്ചിലൊരു അപകർഷതാബോധമൊക്കെ ഉണ്ടായിരുന്ന ഒരു ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ ഒക്കെ ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്ന് ഈ സബ്ജക്റ്റിനെ പഠിക്കുന്നവരുണ്ട്. സത്യത്തിൽ അവർ നമുക്ക് കപ്പാസിറ്റി ഒരു ഹ്യൂമാനിറ്റീസ് മേഖലയിൽ ഉണ്ടെങ്കിൽ നമുക്ക് തുറന്നിട്ടിരിക്കുന്ന ഒരു മേഖലയെക്കുറിച്ച് മനസ്സിലാകുന്നില്ല എന്നത് ഒരു വലിയ ഗ്യാപ്പാണ്. ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ കരിയർ ഗൈഡൻസ് കൊടുക്കുന്ന ആളുകൾക്ക് പോലും അവരുടെ ഈ ഒരു ടേസ്റ്റ് മനസ്സിലാക്കി ഈ വിഷയത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കാൻ അതെന്തോ ഒരു മതമായി ബന്ധപ്പെട്ട ഒന്നാണ് എന്നുള്ളൊരു ചിന്ത യഥാർത്ഥത്തിലുണ്ട് എന്നതൊരു സങ്കടമുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ആദ്യ JRF നേടി. അപ്പോൾ JRF നമ്മൾ തുടക്കം മുതൽ പറയുന്നുണ്ട് JRF എന്താണ് എന്ന് ഈ കേൾക്കുന്ന പീസ് റേഡിയോ ശ്രോതാക്കളിലെ പ്രേക്ഷകരിലെ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്താണ് JRF, അത് കിട്ടിയാൽ കിട്ടുന്ന നേട്ടം എന്താണ്, എങ്ങനെ അതിലേക്ക് എത്താം എന്നൊരു കാര്യം കൂടെ നമുക്ക് വിശദീകരിക്കാം.
6: JRF പറയുന്നത് നമ്മൾ PG പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഒരു മത്സര പരീക്ഷ അവിടെ വരുന്നുണ്ട്. അതാണ് ഈ നെറ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന PG ക്വാളിഫിക്കേഷൻ കോഡ് കൊണ്ട് എഴുതേണ്ട ഒരു എക്സാമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത വെച്ചാൽ അത് പാസ്സായ ഒരാളെ സംബന്ധിച്ചിടത്തോളം റിസർച്ച് മേഖലയിലേക്കും അസിസ്റ്റൻറ്റ് പ്രൊഫസർ മേഖലയിലൊക്കെ പോകാനുള്ളൊരു ക്വാളിഫിക്കേഷനും കൂടിയാണത്. അപ്പോൾ പലപ്പോഴും PG പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും പഠിച്ചു കഴിഞ്ഞതിന് ശേഷമൊക്കെ ഇത് പലപ്പോഴും എഴുതാറുണ്ട്. ഈ നെറ്റ് എക്സാമിൽ തന്നെ നെറ്റിൻ്റെ കട്ട് ഓഫിനേക്കാൾ ഒന്നും കൂടി ഉയർന്ന രൂപത്തിൽ, ഏറ്റവും പറയുകയാണെങ്കിൽ പൊതുവേ ഒരു ടോട്ടൽ എക്സാം എഴുതിയ ആളുകളിൽ ഒരു 1% അല്ലെങ്കിൽ ഒരു 0.7% ആളുകൾക്ക്, ഏറ്റവും ടോപ്പിലുള്ള ആളുകൾക്ക് ഒരു കട്ട് ഓഫ് വെച്ചിട്ട് അവരെ അവർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അവർ കടന്ന് കയറുന്നൊരു ഇതാണ് JRF. അതിൻ്റെ ഒരു ഫുൾ ഫോം പറയുകയാണെങ്കിൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിഫിക്കേഷൻ ആയി എന്നാണ്. അപ്പോൾ അത് കിട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം റിസർച്ച് മേഖലയിലേക്ക് പോകുമ്പോൾ ഈ എക്സാം പാസ്സായി ഒരു 3 വർഷത്തിനുള്ളിൽ അയാൾ ഒരു റിസർച്ച് സെൻ്ററിൽ അഡ്മിഷൻ എടുക്കുകയാണ്. അപ്പോൾ ഒരു ഫുൾ ടൈം PhD അയാൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് മന്ത്ലി ഏകദേശം 40,000+ ഫെലോഷിപ്പായി ഗവൺമെൻറ് കൊടുക്കുന്നുള്ളതാണ്, UGC കൊടുക്കും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതായത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഈ റിസർച്ച് മേഖലയിലേക്ക് വരാനും മറ്റൊരു
5: ഒന്നുമില്ലാതെ നല്ല ഗവേഷണങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഗവൺമെന്റിന്റെ ഒരു സ്കോളർഷിപ്പ് പദ്ധതിയാണ് JRF. അപ്പം ഇപ്പൊ 40 തോന്നുന്നുണ്ട് നമുക്കതിന്റെ പേര്. ഈ ആദ്യത്തെ 2.5 കൊല്ലത്തിൽ തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിക്ക് മറ്റൊക്കെ അനുസരിച്ച് ചിലപ്പോൾ ആ സിറ്റി, അത് പ്രധാനപ്പെട്ട സിറ്റിയിലൊക്കെ ആണെങ്കിൽ അവിടെ താമസ റെന്റ് അലവൻസ് വലിയ തുക വരും. അപ്പം ഏകദേശം 500,000 രൂപയുടെ അടുത്തൊക്കെ വാങ്ങുന്ന JRF സ്കോളേഴ്സും ഉണ്ടാകും. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ, സ്റ്റുഡൻ്റായി പഠിക്കുമ്പോൾ തന്നെ മാസത്തിൽ ഒരു 500,000 രൂപയോളം തുടക്കത്തിൽ, പിന്നെ ഒരു 2.5 വർഷം കഴിഞ്ഞാൽ പിന്നെ അത് SRF ആയി പിന്നെ അപ്ഗ്രേഡ് ചെയ്യപ്പെടും. അപ്പോൾ തുകയും വർദ്ധിക്കും. ഏതായാലും അങ്ങനെ ഒരു വലിയ ഭാഗ്യമല്ല സത്യത്തിൽ, ആ ഒരു അക്കാദമിക് എക്സലൻസ് പ്രകടിപ്പിക്കാൻ സാധിച്ച വ്യക്തിയാണ് ഹാദി. അത് പിന്നെ കുടുംബത്തിനും സമൂഹത്തിനൊക്കെ ഉപകാരപ്പെടട്ടെ എന്നൂടെ പ്രാർത്ഥിക്കാം. പിന്നെ അതിലേക്ക് എത്താൻ അതൊരു വലിയ ബാലികറ മലയാണോ എന്നിപ്പോൾ കേൾക്കുന്നവരിൽ പിന്നെ അതിലേക്കൊക്കെ ഡയറക്റ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏത് തരത്തിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നോടൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം.
6: ഇത് സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എക്സാം എഴുതുന്ന ആളുകളുടെ ഒരു പ്രൊപ്പോഷനാണ് ഇതിൽ JRF കിട്ടുന്ന ആളുകളും നെറ്റ് കിട്ടുന്ന ആളുമൊക്കെ പരിഗണിക്കുക. അപ്പോൾ കൂടുതലായി നമ്മൾ എത്രത്തോളം അതിന് പ്രിപ്പയർ ചെയ്യുന്നോ, അല്ലെങ്കിൽ എത്രത്തോളം എല്ലാ എക്സാമിനെയും പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെയും അതുപോലെ അതിൽ ഏറ്റവും കൂടുതലായി വരുന്ന മോഡേൺ അപ്ഗ്രേഡുകളെ അല്ല അപ്ഡേറ്റുകളെ എങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാനൊക്കെ ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് ജെആർഎഫ് ക്ലിയർ ചെയ്തത്. അത് അപ്രതീക്ഷിതമായിരുന്നു. നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ മേഖല ഈ രൂപത്തിൽ കാണുകയും ഹിസ്റ്ററി ആയിരുന്നു എൻ്റെ ഒരു വീക്ക് ഏരിയ. പക്ഷേ നമ്മുടെ കോളേജിലുള്ള പ്രത്യേകിച്ചും നമ്മുടെ ആദ്യത്തെ വർഷങ്ങളിലെ സെക്കൻഡ് സെമ്മിലൊക്കെയുള്ള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാ മേഖലകളെയും കവർ ചെയ്യുന്നതായിരുന്നു. ആ ഒരു വിഷയം പഠിക്കുന്ന സമയത്ത് നമ്മൾ ടീച്ചേഴ്സോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇത്ര വാസ്റ്റ് സിലബസ് കൊടുത്തത്? ഒരു ആറ് മാസത്തെ അല്ലെങ്കിൽ ഒരു നാല് മാസത്തെ ഒരു സെമ്മിൻ്റെ ഇടയിൽ ഇത്രത്തോളം പഠിക്കാൻ കൊടുത്തതിൻ്റെ കാര്യം എന്താണെന്നാണ് ചോദിക്കാൻ. പക്ഷേ അതിൻ്റെ ഗുണം പിന്നെയാണ് നമുക്ക് കിട്ടിയത്. എല്ലാത്തിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം മാപ്പിനെ കുറിച്ചും ഓരോ കൺട്രീസ് എവിടെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ എളുപ്പമായി. അതോടൊപ്പം ഇസ്ലാമിക് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് മേഖലകളിൽ നടക്കുന്ന പുതിയ വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ, മോഡേൺ വിഷയങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ചും ഇസ്ലാമിക് അറബ് കൾച്ചർ ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് എന്നാണ് ആ ഒരു വിഷയത്തിൻ്റെ പേപ്പറിൻ്റെ പേര്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ വരിക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിന് വേണ്ടി അങ്ങനെ ഇരുന്ന് പഠിക്കുന്നൊരു സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നില്ല. സാഫിയിൽ വന്ന് ഇസ്ലാമിക് സ്റ്റഡീസ് എടുത്ത് ഈ ഒരു JRF വേണ്ടിയാണ് ഞാൻ ആദ്യമായി അങ്ങനെ ഒരു പ്രിപ്പറേഷൻ നടത്തുന്നതെന്ന് പറയാം. അതായത് എക്സാമുമായി അടുത്ത് നിൽക്കുന്ന ഒരു മാസത്തോളം ഞാൻ ഫുൾ ടൈം അതിനുവേണ്ടി ഇരുന്നു എന്ന് പറയാം. വേറെ എന്ത് കഴിഞ്ഞാലും ഞാൻ ഇതിൻ്റെ ഗൈഡ് എടുക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോസ് കാണും, ഇതിൻ്റെ നോട്ട് പ്രിപ്പറേഷൻ നടത്തും, എല്ലാ സമയത്തും ഇതിനു വേണ്ടി തന്നെ ഇരുന്നു. അങ്ങനെ ചെയ്തിട്ടാണ് അത് നേടിയതെന്ന് എനിക്ക് പറയാൻ പറ്റും.
5: ഏതായാലും PG പഠിക്കുന്നതോടൊപ്പം കൂടുതൽ പിന്നെ പ്രിപ്പറേഷൻസ് നടത്തിയാൽ ക്ലിയർ ചെയ്യാൻ പറ്റും. ക്ലിയർ ചെയ്താൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഗവേഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ രണ്ട് എപ്പിസോഡുകളിലായിട്ട് ഉപയോഗിച്ച വാക്കാണ് ഗവേഷണം. ഇപ്പോൾ ഗവേഷണത്തിൽ അതൊന്നും എനിക്ക് നടക്കുന്ന പരിപാടിയല്ല, താല്പര്യമില്ല, അതൊക്കെ കുറേ കൂടെ ബുജ്ജി ടൈപ്പ് ആളുകൾക്ക് നടക്കുകയുള്ളൂ എന്നൊക്കെയാണ് പൊതുവെ ആളുകളുടെ ഒരു ധാരണ. അപ്പോൾ സത്യത്തിൽ അങ്ങനെയാണോ? ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റഡീസിൽ റിസർച്ച് ചെയ്യാൻ ഒരാൾ തീരുമാനിച്ചാൽ അതിനെനിക്ക് ഫലസ്തീൻ പ്രശ്നം തന്നെ അറിയില്ലല്ലോ എന്നൊരാൾക്ക് തോന്നാം. അപ്പോൾ അങ്ങനെ കർമ്മശാസ്ത്രപരമായ ഒന്ന് ഡെപ്ത് എനിക്കില്ല, അതുകൊണ്ട് എനിക്ക് ഇസ്ലാമിക് സ്റ്റഡീസോ അതിൻ്റെ ഗവേഷണമൊന്നും എനിക്ക് ചേർന്നതല്ല എന്ന് തോന്നുന്ന ആളുകളുണ്ടാവും. സത്യത്തിൽ നമ്മുടെ ഒരു ഗവേഷണ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നതിലൊരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റും.
6: ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു വിഷയമുണ്ടായിരുന്നു, ഇസ്ലാമിക് സ്റ്റഡീസ് എന്നുള്ളതൊരു മൾട്ടി ഡിസിപ്ലിനറി സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ഒരു കോഴ്സാണ്. അതുകൊണ്ട് തന്നെ എന്തിനേയും നമുക്ക് ഇസ്ലാമിക് സ്റ്റഡീസുമായി ബന്ധിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിൻ്റെ സാധ്യതകൾ അതിലധികം കൂടുതലാണ്. ഇപ്പോൾ AIയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇസ്ലാമിക് സ്റ്റഡീസിനെ ഞാൻ കൂടുതലായി ഡ്രൈവ് ചെയ്ത് വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് അതൊക്കെ. ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ ഏരിയകൾ പൊളിറ്റിക്കൽ സൈഡ് നമുക്ക് കാണാം, ഒരു സോഷ്യൽ സൈഡ് തന്നെയുണ്ട്. ഇസ്ലാമിനെ ഒരു കൾച്ചറലി സ്റ്റഡി ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ ഇസ്ലാമിൻ്റെ ലിംഗ്വിസ്റ്റിക്സിനെ കുറിച്ച് പഠിക്കുന്ന ആളുകളുണ്ട്. ആ രൂപത്തിൽ വളരെ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളെ ലോക്കലി നമ്മൾ കാണുന്ന കസ്റ്റംസ് അല്ലെങ്കിൽ മാരേജ് ട്രഡീഷൻസ് ഇതിനെക്കുറിച്ചൊക്കെ വലിയ പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ വലിയ ഓപ്പർച്യൂണിറ്റീസാണ്, കാരണം പുറത്തുള്ള ഒരാൾക്കും അതിനെക്കുറിച്ച് അറിയില്ല. അത് പഠിക്കേണ്ടതും പുറത്തു കൊണ്ടുവരേണ്ടതും ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കേണ്ടതും നമ്മളാണ്. നമുക്കേ അതിന് കഴിയുള്ളൂ, അതിൻ്റെ ഫസ്റ്റ് ഹാൻഡ് പേഴ്സൺ നമ്മളാണ്. അപ്പോൾ അതിനേറ്റവും അർഹരായവർ നമ്മളാണ്. അതുകൊണ്ട് തന്നെ അവർ നമ്മളതിനെ സ്വീകരിക്കും.
5: മാത്രമല്ല അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ക്വാളിറ്റിയുള്ള ഗവേഷണമാണ്. നമ്മൾ പേപ്പറുകളും പുസ്തകങ്ങളും ഒരു സംഗതി രൂപപ്പെടുത്തിയെടുക്കുക എന്നതിനേക്കാളും വിലയുള്ള ഗവേഷണമാണ് നമ്മുടെ നാട്ടിലെ കസ്റ്റംസ് നമ്മൾ എന്താക്കുന്നത്, ഒരു അക്കാദമിക് പേപ്പറിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ പേപ്പറുകളിൽ നിന്നൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരിക എന്നുള്ളതിനേക്കാൾ പ്രാധാന്യം പിന്നെ നമ്മുടെ നാട്ടിലുള്ള കസ്റ്റംസിൻ്റെ ഒരു പേപ്പറിലേക്ക് അക്കാദമിക ലോകത്തെല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം പ്രത്യേകിച്ച് കേരളത്തെക്കുറിച്ച് പറയുമ്പം മുസ്ലിം സംസ്കാരം എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ്. നമ്മുടെ കലാരൂപങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഭാഷയിൽ പ്രത്യേകതയുണ്ട്, വേഷത്തിൽ പ്രത്യേകതയുണ്ട്, വിവാഹം അതുപോലെയുള്ള എല്ലാത്തിലും. ഇപ്പോൾ കോഴിക്കോടുള്ളതല്ല കണ്ണൂരുള്ളത്, കണ്ണൂരുള്ളതല്ല തിരുവനന്തപുരത്തുള്ളത്. ഇപ്പോൾ ഇതൊക്കെ വ്യത്യസ്തമാണ്. ഇതിൽ നമുക്ക് ഗവേഷണ സാധ്യതകളുണ്ട് എന്നതാണ് ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് പിന്നെ ഫത്തുഹുൽ മുഈനോ അല്ലെങ്കിൽ ഇബ്നു കസീർ തഫ്സീറുകളോ മാത്രമല്ല നമ്മുടെ ഗവേഷണ വിഷയങ്ങളെന്ന് പറയുന്നത്. മുസ്ലിങ്ങൾ അവരുടെ ജീവിത പരിസരത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താക്കാം, അത് നമ്മുടെ നാട്ടിലെ വളരെ സാധാരണ കാര്യമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യമായിരിക്കും, പക്ഷേ അത് പുറത്തുള്ള ഒരാൾക്കത് വലിയ ഒരു നാട്ടിലെ കസ്റ്റം പഠിക്കുന്ന ഈ ലോകം അങ്ങനെയാണ്, ഈ അക്കാദമിക ലോകം അങ്ങനെയാണ്. അപ്പം നമുക്ക് സത്യത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഭയങ്കര എൻറിച്ചാണ്, നമുക്ക് ഒരുപാട് ഗവേഷണ വിഷയങ്ങളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം.
6: സാറ് നമ്മൾ സാഫിയിലുള്ളൊരു സാറ് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മളിങ്ങനെ കാണുന്ന ചെറിയ കസ്റ്റംസ് ഇപ്പോൾ ഒരു പ്രസവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഒരു കസ്റ്റം, ആ ഒരു കസ്റ്റം ചിലപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏതെങ്കിലും കൺട്രിയിലുണ്ടാവും. അപ്പൊ അതെങ്ങനെ ഇവിടെ എത്തി, അത് നമ്മളെ കണക്ഷൻസ് എന്താണ് നമുക്ക് പഠിക്കാനുള്ള ഒരു സാധ്യത അതിലുണ്ട്. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് അങ്ങനെ ഒരുപാട് വിഷയങ്ങളിലേക്ക് എത്താൻ പറ്റും.
5: അതെ, അപ്പം വലിയ വലിയ രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ച് മാത്രമല്ല ഇപ്പറഞ്ഞ കാര്യങ്ങൾ കൂടെ എന്താണ് ഒരു മൈക്രോ ഹിസ്റ്ററി അല്ലേ, മൈക്രോ ഹിസ്റ്ററി എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു വലിയ മേഖല ഉണ്ട് എന്ന് പറയാം. ഇവിടെ പിന്നെ ആദി ഇപ്പോൾ ആറോളം പേപ്പറുകൾ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് ബന്ധപ്പെടുത്തി കൊടുക്കാൻ പറ്റും. അപ്പോൾ ആളുകൾ കേൾക്കുമ്പോൾ എന്തൊക്കെ വിഷയങ്ങൾ എടുക്കാൻ പറ്റും എന്നുള്ളൊരു ഉദാഹരണമായിട്ട് ഇപ്പോൾ ആദ്യം ഏതൊക്കെ വിഷയങ്ങളാണ് ആറ് പേപ്പറുകൾ ചെയ്തത്, ഏതൊക്കെ വിഷയങ്ങളിലാണ് അതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിലൊരു ക്ലാരിറ്റി കുറച്ചുകൂടെ വരുന്നു.
6: എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബി എഡ് ചെയ്തുകൊണ്ട് തന്നെ ഒരു പെഡഗോജിയുമായി ബന്ധപ്പെട്ട രണ്ട് പേപ്പറുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ നഹ്വുൽ വാലി, നമ്മൾ പൊതുവിൽ അറബിക് ഗ്രാമർ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പുസ്തകവും, ലോകത്ത് പ്രചാരണം നേടിയിട്ടുള്ള ഒരു അറബിക്കിൻ്റെ ഗ്രാമറിൻ്റെ പുസ്തകമാണ് ദുറൂസുൽ ലോകത്തിൽ അറബിയ എന്ന് പറയുന്ന ഒരു പുസ്തകം. ഇത് രണ്ടും നഹ്വ് പഠിപ്പിക്കുന്നതാണ്, പക്ഷേ രണ്ടിൻ്റെ അപ്രോച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു പെഡഗോജിക്കൽ അനാലിസിസ് ഇത് രണ്ടും നടത്തുമ്പോൾ ഒരു നോൺ നേറ്റീവ് സ്പീക്കേഴ്സിന് അല്ലെങ്കിൽ അറബി അനറബി ആളുകൾക്ക് ഇത് രണ്ടും വെച്ച് പഠിക്കുമ്പോൾ ഇതിലേതാണ് മെച്ചം, അല്ലെങ്കിൽ അത് തമ്മിലൊരു കമ്പാരിസൺ, അത് ഞാൻ നടത്തിയൊരു അതൊരു ഇന്തോനേഷ്യൻ ജേണലിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഐ എസ് എൻ പബ്ലിക്കേഷൻ ആയിരുന്നു ആ ഒരു ജേണൽ. ഞാനുമല്ല എൻ്റെ കൂടെ സഹ സ്കോളേഴ്സ് ഉണ്ട്, കൊളീഗ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരള എസ് ഇ ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ, അറബിക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ, ആ അറബിക് ടെക്സ്റ്റ് ബുക്കും ഈ ദുറൂസുൽ അറബിയും. അപ്പോൾ എന്താണ് നമ്മുടെ പലപ്പോഴും നമ്മൾ അറബി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കറിയാം, സ്റ്റുഡൻസിന് അറബി സംസാരിക്കാൻ പറ്റാറില്ല, അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. അവർക്ക് കുറേ വാക്കുകളുടെ അർത്ഥമറിയാം, ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് തെറ്റാതെ ഉണ്ടാക്കാൻ അവർക്ക് കഴിയില്ല. ആ സെൻറ്റൻസിൽ വരേണ്ട എല്ലാ വാക്കും അവർക്കറിയാം, പക്ഷേ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ കഴിയില്ല. ഇല്ല, അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു കാരണം? ആ ഒരു കാരണം വരുന്നത് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് അതിൻ്റെ ഒരു ഘടകമാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അലിഗഡ് യൂണിവേഴ്സിറ്റീൻ്റെ ഒരു നാഷണൽ സെമിനാറിൽ ഒരു മഖാസിദ് ശരിയയുമായി ബന്ധപ്പെട്ട് ഒരു പീസ് ബിൽഡിംഗ്, ഒരു ഹാർമണി ക്രിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം, ഒരു കോൺഫ്ലിക്ട് പ്രിവെൻഷൻ, ഒരു ഇസ്ലാമിൻ്റെ ഒരു ഐഡിയോളജിയാണല്ലോ അത്. അതായത് ഒരു പ്രശ്നത്തിലേക്ക് എത്തിയിട്ട് അത് പരിഹരിക്കുന്നതിന് മുമ്പ് അത് പ്രിവെൻറ്റ് ചെയ്യുക, എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിവെൻഷൻ എങ്ങനെയാണ്, അതെ അതെങ്ങനെയാണ് ഒരു പീസിനും ഹ്യൂമാനിറ്റിക്കും ഒക്കെ സഹായിക്കുന്നത് എന്നുള്ളൊരു വിഷയം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാണിപ്പോൾ പ്രധാനമായും ഓർമ്മ വരുന്നത്.
5: ഇപ്പം നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മേഖലകളെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ വലിയ വിശാലമായ സാധ്യതകൾ ഇസ്ലാമിക് സ്റ്റഡീസിൽ ഗവേഷണത്തിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാം. ഇനി അവസാനമായിട്ട് ഇത് കേൾക്കുന്ന രക്ഷിതാക്കൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അവർക്കൊക്കെ ഇപ്പം ഇസ്ലാമിക് സ്റ്റഡീസിലേക്ക് വരണമെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കണം എന്നൊരു സിമ്പിളായിട്ട് ചോദിച്ചാൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് വരാനോ അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഏത് തരം ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികളാണ് ഇസ്ലാമിക് സ്റ്റഡീസ് ചൂസ് ചെയ്യേണ്ടത്? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അറബി ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്തായി എന്ത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾക്ക് ഇത് ചൂസ് ചെയ്യാം ഐഡിയലി?
6: ഐഡിയലി വളരെ സിമ്പിളായി ഒരു അനാലിസിങ് സ്കില്ലുള്ള അല്ലെങ്കിൽ ലാംഗ്വേജിൽ ഇംഗ്ലീഷ് അത്യാവശ്യം കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് ഇസ്ലാമിക് സ്റ്റഡീസ് എടുക്കാം. ഏറ്റവും സിമ്പിളായി ആർക്കും എടുക്കാമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൽ പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷൻ അതിൽ വേണ്ടതില്ല. വളരെ ബേസിക്കായ കാര്യങ്ങളിൽ നിന്ന് പഠിച്ച് മുന്നേറിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഈ വിഷയങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായി കേൾക്കുന്നതും അറിയുന്നതും കാണുന്നതും ഒക്കെയാണ്. പക്ഷെ അതിനെ ഒരു പ്രത്യേകമായൊരു അക്കാഡമിക് ചട്ടക്കൂടിലൂടെ അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രത്യേകിച്ചും ഇതിലൂടെ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടുതൽ മേഖലയിലേക്ക് കൂടുതൽ വായനയിലൂടെ ആളുകൾക്ക് എത്താൻ സാധിക്കും. അപ്പോൾ അതൊരു ദൂരത്തുള്ള ഏതെങ്കിലും ആളുകൾക്കുള്ളതാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അപകർഷത ബോധത്തോടെ ഒന്നും കാണേണ്ടതെന്നല്ല. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കോളേജിൽ തന്നെ നടത്തിയൊരു സ്റ്റഡി എന്താണ് സ്കോപ്പുള്ള സബ്ജക്റ്റുകൾ നമ്മുടെ കോളേജ് എന്ന് പറഞ്ഞാൽ പ്രധാനമായുള്ള മൈക്രോബയോളജിയും ബയോടെക്നോളജിയും
5: മോഡേൺ കോഴ്സുകൾ ആദ്യഘട്ടത്തിൽ കൊണ്ടുവന്ന സ്ഥാപനമാണ് സാഫി.
6: അപ്പോൾ അത്തരം കോഴ്സുകൾക്കിടയിൽ ഏറ്റവും നല്ല ത്രൈവിംഗ് ആയ കോഴ്സ് ഏതാണെന്ന് പുറത്തുള്ളൊരു ഏജൻസി വെച്ച് റിസർച്ച് നടത്തിയ റിസൾട്ടിൽ പ്രകാരം പോലും ആദ്യത്തെ മൂന്നിൽ വരുന്നത് ഇസ്ലാമിക് സ്റ്റഡീസാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത അത്രത്തോളം നമുക്ക് ഡയറക്റ്റ്ലി ഒരു ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കൂലെങ്കിലും പലപ്പോഴും പലതിനായിട്ട് കണക്ട് ചെയ്തിട്ടും പല മേഖലയിലും നമുക്കതിന് അതുമായി വെച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഒരു താല്പര്യം ഉള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉള്ള ആളുകൾക്കൊക്കെ ആവശ്യത്തിലേക്ക് കടന്നു വരാമെന്നുള്ളതാണ്.
5: ഏതായാലും ഇസ്ലാമിക് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിശാലമായ മേഖലകളെക്കുറിച്ച്, അക്കാദമിക സാധ്യതകളെക്കുറിച്ചൊക്കെയാണ് വഴികാട്ടിയിലെ ഈ എപ്പിസോഡിലും നമ്മൾ സംസാരിച്ചത്. തൽപരരായ ആളുകൾക്ക് കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് പഠിച്ച് ഇതിൽ മേഖലകളിൽ നിങ്ങൾക്ക് സേവനം അനുഷ്ഠിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് വലിയ സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ തുറക്കുന്നുണ്ട് എന്നാണ് രണ്ട് എപ്പിസോഡുകളിലായി നമ്മൾ മനസ്സിലാക്കിയത്. ഏതായാലും പീസ് റേഡിയോയുടെ കൂടെ സമയം ചെലവഴിച്ചതിന് ഹാദിക്ക് നന്ദി അറിയിക്കുകയാണ്, സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുകയാണ്. ഇനി മറ്റൊരു വിഷയവുമായി വഴികാട്ടിയിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: നിങ്ങൾ കേട്ടത് വഴികാട്ടി. ഇസ്ലാമിക് സ്റ്റഡീസ് എന്നാൽ മദ്രസ പഠനം മാത്രമോ? ഈ വിഷയത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് വഴികാട്ടിയിൽ ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് ഹാദി അൽ ഹിക്കമി, കൂടെ സഫ്വാൻ ബറാമി അൽ ഹിക്കമി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ, അന്നൂർ തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: നല്ല മധുരകരമായ ഖുർആൻ പാരായണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അബൂബക്കർ അൽ ശാത്തിരിയുടേതായി ഉള്ള ഒരു പാരായണം സൂറത്തു ആലി ഇംറാനിന്റെ വചനം കേൾക്കാം.
8: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അതെ,
1: അബൂബക്കർ ശാത്തരി ഹാഫിള്ള സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതൽ കളിക്കപ്പെടുന്ന ഖുർആൻകാരികളിൽ ഒരാളാണ് അബൂബക്കർ ശാത്തരി. സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വളരെ ചെറുപ്പത്തിലെ ഖുർആൻ മനഃപ്പാഠമാക്കുകയും തുടർന്ന് തജ്വീദു ഖിറാഅത്ത് ശാസ്ത്രങ്ങളിൽ ഉന്നത നിലവാരത്തിലുള്ള പഠനം നടത്തുകയും ചെയ്തു. ശരിയത്ത് വിഷയത്തിൽ ബിരുദം നേടിയ വ്യക്തിയാണ് അദ്ദേഹം. ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി പള്ളികളിലെ ഇമാമായും ഖാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അബൂബക്കർ ശാത്തരി ഹഫിള്ളാഹുള്ള.
2: വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സൂറ ആലിമ്രാനിലെ 19-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് ഓതിക്കേട്ടത്. ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയമായും ദീൻ എന്നു പറയുന്നത്, മതം എന്നു പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാമാകുന്നു. വമഖ്തലഫല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗ്യം ബൈനഹും, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്കിടയിലുള്ള ധിക്കാരം അഥവാ അസൂയ നിമിത്തം തങ്ങൾക്ക് അറിവ് വന്നെത്തിയ ശേഷമല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല. വമൻ യക്ഫുർ ബി ആയാത്തില്ലാഹി ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹു സുബ്ഹാനഹു തആല വേഗം വിചാരണ നടത്തുന്നവനാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളട്ടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം ഇവിടെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല ആദ്യം ആയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് മനുഷ്യാരംഭം തൊട്ട് മനുഷ്യൻ്റെ അവസാനം വരെയുള്ള എല്ലാവർക്കും അള്ളാഹു നിയമിച്ചതും ഒന്നാമത്തെ പ്രവാചകനും ഒന്നാമത്തെ വേദഗ്രന്ഥവും തുടങ്ങി അന്ത്യപ്രവാചകനും അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും വരെ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നതും അള്ളാഹു മനുഷ്യവർഗത്തിന് തൃപ്തിപ്പെട്ടു കൊടുത്തതുമായ ഏകമതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിലേക്ക് മാത്രമാണ് എക്കാലത്തും അള്ളാഹു മനുഷ്യരെ ക്ഷണിച്ചിട്ടുള്ളതും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല അതിൻ്റെ ശേഷം പറയുന്നത്, എന്നാൽ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ മറ്റൊരു മതവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരുടെ അനുയായികളെന്ന പാരമ്പര്യം അവകാശപ്പെടുക, അങ്ങനെ ചെയ്യുന്ന ചില സമുദായങ്ങൾ ഈ സത്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുണ്ട്. അതിന് കാരണം അവർക്ക് വേണ്ടത്ര ഇൽമുണ്ടായിട്ടല്ല, അല്ലെങ്കിൽ ഇൽമ് ഇല്ലാത്തതുകൊണ്ടല്ല. പിന്നെയോ, ഇൽമുണ്ടായിട്ടും അവർക്കിടയിൽ ഉണ്ടായിത്തീർന്ന അസൂയ, അതേപോലെ തന്നെ പക, വിദ്വേഷം, ഇങ്ങനെയുള്ള ധിക്കാര സ്വഭാവങ്ങൾ, അതുകൊണ്ട് മാത്രമാണ് അവർ ഈ സത്യത്തിൽ നിന്ന് അകലാനുള്ള കാരണം. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക, ഇങ്ങനെയാണ് ഹക്ക്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ പരമാടിസ്ഥാനമായിട്ടുള്ള തൗഹീദിൽ പോലും തർക്കം നടത്തുന്ന, ന്യായവാദം നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പം അവരോട് വാദപ്രതിവാദം നടത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആയത്തിൻ്റെ അവസാനത്തിൽ സൂചിപ്പിച്ചതുപോലെ, വല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു വേഗത്തിൽ കണക്കു നോക്കുന്നവനാകുന്നു എന്ന് വളരെ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മളിവിടെ ഓതിക്കേട്ടത്.
1: മാഷാഅല്ലാ. ഇന്നത്തെ മധുരം ഖുർആനിലെ വചനം കാതോർക്കുകയും അതിൻ്റേതായ ലഘു വിവരണവുമാണ് നമ്മൾ ശ്രവിച്ചത്.
3: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം എന്ന പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. അള്ളാഹുവിനോട് ഭക്തിയുള്ളവരായി ജീവിക്കുക. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത് നരകത്തിൽ നിന്ന് മോചിതനാവാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നാം ആദ്യമായി ചെയ്യേണ്ടത് ജീവിതത്തിലൊരിക്കലും ശിർക്കിൻ്റെ ഒരു അംശം പോലും വരരുതേ എന്ന ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ്. ശിർക്കില്ലാതെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു അതിന് താഴെയുള്ള ചെറിയ തെറ്റുകളെ ചിലപ്പോൾ പുറത്തു തന്നേക്കാം. അതുകൊണ്ട് ശിർക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് നാം കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുകയുണ്ടായി. അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റൊരു മാർഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അൽ ഹുസൂലു ഇലാ മഹബ്ബത്തില്ല, അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെടാൻ കാരണമാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഹിരീൻ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലേ, നല്ല ആളുകളെ, നന്മ ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് എന്നിങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ, അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുമെന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലുമായി കൊണ്ട് നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വല്ലാഹി, അള്ളാഹു തന്നെയാണ് സത്യം, ലാ യുൽഖി ഹബീബഹു ഫിന്നാർ, അള്ളാഹു ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവനെ അള്ളാഹു നരകത്തിലേക്ക് ഇടുകയില്ല, അവന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള, നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ അള്ളാഹു എപ്പോഴും നൽകിക്കൊണ്ടിരിക്കും.

അധികം കരുണ കാണിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ, നന്മകൾ നിറഞ്ഞ ആളുകളെ അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമാണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ആ ഒരു ഇഷ്ടം കരസ്ഥമാക്കാനും അതുവഴി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും നരകത്തിൽ നിന്ന് കരകയറാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മൂന്നാമതായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗം അൽ ബുഖാഉ മിൻ ഖശ്യത്തില്ലാ. അൽ ബുഖാഉ മിൻ ഖശ്യത്തില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള പേടി കാരണം, ഭക്തി കാരണം അവനെ ഓർത്ത് കരയുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഓർത്ത് നമ്മൾ കരഞ്ഞാൽ, നരകത്തിൻ്റെ ഭീകരതയെ, അവിടെയുള്ള ശിക്ഷകളെ ഓർത്തുകൊണ്ട് നമ്മൾ കരഞ്ഞാൽ, താൻ ചെയ്ത പാപങ്ങളെ ഓർത്തുകൊണ്ട് കുറ്റബോധത്തോടുകൂടി കരയുകയാണ് എങ്കിൽ, വിശ്വാസികളെ, അത് ഈമാനിൻ്റെ ലക്ഷണമാണ്, ഒരു മുഅ്മിനിൻ്റെ ലക്ഷണമാണത്. നാളെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ പോയി നിൽക്കണമല്ലോ എന്ന് പേടി കാരണം, ഖബറിൻ്റെ ശിക്ഷകളെ ഓർത്തുകൊണ്ട്, നരകത്തിലെ ശിക്ഷകളെയും ഭീകരതയെയും ഓർത്തുകൊണ്ടാരെങ്കിലും കരഞ്ഞു കഴിഞ്ഞാൽ അവൻ നരകത്തിലേക്കൊരിക്കലും പ്രവേശിക്കുകയില്ല എന്നതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യലിജു നാറ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ല. ഒരിക്കലും നരകത്തിലേക്ക് പ്രവേശിക്കൂല റജുലുൻ, ഒരു മനുഷ്യൻ. അവൻ ആരാണ്? ബകാ മിൻ ഖശിയത്തില്ല, അവൻ അള്ളാഹനെ പേടിച്ച് കരഞ്ഞിട്ടുണ്ട് എങ്കിൽ. അള്ളാഹുവിനെ പേടിച്ച് നരകത്തെ ഓർത്തുകൊണ്ട് റബ്ബിൻ്റെ കോടതിയിൽ പോയി നിൽക്കേണ്ടി വരുമല്ലോ എന്ന ചിന്ത കാരണം, ഭയം കാരണം ഏതെങ്കിലും ഒരു വ്യക്തി കരയുന്നുണ്ട് എങ്കിൽ അവൻ നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല. എന്നിട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം കൂടെ അവിടുന്ന് പറയുന്നുണ്ട്, ഹത്താ യഊദുൽ ലബന ഫിൽറഅയ്. ഒരു പശുവിൻ്റെ അകിട്ടിൽ നിന്ന് കറന്നെടുത്ത പാൽ ആ പശുവിൻ്റെ അകിട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാത്തതുപോലെ അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞവൻ ഒരിക്കലും നരകത്തിലേക്ക് പ്രവേശിക്കൂല എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, സലാസത്തുൻ, മൂന്ന് വിഭാഗം ആളുകൾ, ലാ തറാ അയുനഹുമുന്നാർ, അവരുടെ കണ്ണുകളെ നരകം സ്പർശിക്കുകയില്ല. നരകം സ്പർശിക്കാത്ത കണ്ണുകളാണ് അവരുടേത്. അയ്നുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ല. ഒന്നാമത്തെ വിഭാഗമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞവൻ്റെ കണ്ണ് എന്നാണ്. വഅയ്നുൻ ഹറസത് ഫീ സബീലില്ല. രണ്ടാമതായി കൊണ്ട് അള്ളാഹുവിൻ്റെ സൈന്യത്തിന് വേണ്ടി രാത്രി ഉറക്കമൊഴിച്ച് കാവലിരുന്നവൻ്റെ കണ്ണ്. വഅയ്നുൻ കഫത് അൻ മഹാരിമില്ല. ഹറാമുകളൊന്നും കാണാത്തവൻ്റെ കണ്ണ്. അവിടെയും അള്ളാഹുവിനെ ഭയന്നവൻ്റെ കണ്ണ് എന്ന്, അവൻ്റെ ശരീരം അത് ഒരിക്കലും നരകത്തിലേക്ക് പ്രവേശിക്കൂല എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത്രത്തോളം നമുക്ക് നരകത്തിൽ നിന്ന് മോചിതനാവാൻ ധാരാളം മാർഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പറഞ്ഞ ഖുശൂ ജീവിതത്തിലുണ്ടാവാൻ, ഭക്തി ജീവിതത്തിലുണ്ടാവാൻ വേണ്ടി എത്രയോ പ്രാർത്ഥനകൾ തന്നെ ധാരാളമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ വമിൻ ഖൽബിൻ ലാ യഖ്ഷ വമിൻ നഫ്സിൻ ലാ തഷ്ബ വമിൻ ദഅവതിൻ ലാ യുസ്തജാബു ലഹ. എന്താണ് പ്രാർത്ഥനയുടെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമില്ലാ യൻഫ, അല്ലാഹുവേ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണമേ. വമിൻ ഖൽബിൻ ലാ യഖ്ഷ, അല്ലാഹുവേ, ഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്ന്. സഹോദരങ്ങളെ, ഭക്തിയില്ലാത്ത ഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദയം കടുത്തു പോവുക എന്നുള്ളതാണ്. ഹൃദയം കടുത്തുപോയ ചില ആളുകളെക്കുറിച്ച് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, സുമ്മ ഖസത് ഖുലൂബുക്കും മിംബ അദിദാലിക ഫഹിയ കൽ ഹിജാറത്തി ഔ അഷദ്ദു ഖസ്വ. നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തു പോയിരിക്കുകയാണ്, പാറകളെപ്പോലെ. അല്ല, അതിനേക്കാൾ അഷദ്ദു ഖസ്വ, അതിനേക്കാൾ ഭയാനകമായ രൂപത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തു പോയിരിക്കുകയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ അറിയിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഹൃദയം കടുത്തു പോവുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ നാശത്തിൻ്റെ തുടക്കം എന്നുള്ളത്. അവന് പിന്നെ ഒരു ഉപദേശ നിർദ്ദേശങ്ങളും അവന് ചെവികൊള്ളുകയില്ല. മരണങ്ങളും ദുരിതങ്ങളും അവൻ്റെ ജീവിതത്തിൽ ഈമാൻ വർദ്ധിപ്പിക്കുന്നതല്ല. അത്തരത്തിലുള്ള ഒരു നിലക്കും അവന് തിരിച്ചറിവുണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ്, മനസ്സ് മരവിച്ച് പോകുന്ന നാല് കാര്യങ്ങൾ, ഭൗതികമായിക്കൊണ്ട്
നമ്മൾ സാധാരണ ചെയ്യുന്ന നാല് കാര്യങ്ങൾ

0: നമ്മുടെ മനസ്സിനെ മരവിപ്പിച്ച് കളയും എന്നുള്ളതാണ്. ഏതൊക്കെയാണത്? അദ്ദേഹം പറയുന്നുണ്ട്, അൽ അഖിൽ, ധാരാളമായി കണ്ട് ഭക്ഷണം കഴിക്കുക. ആവശ്യമില്ലാതെ ഭക്ഷണം കഴിക്കുന്നത് മനസ്സിനെ മരവിപ്പിച്ച് കളയും. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ധാരാളമായി കൊണ്ടിങ്ങനെ സംസാരിക്കുന്ന ഒരവസ്ഥ, ആളുകളോട് ആവശ്യമില്ലാതെ സംസാരിക്കുന്ന അവസ്ഥ, അത് മനസ്സിനെ മരവിപ്പിച്ച് കളയും. അതുപോലെ തന്നെ ആവശ്യമില്ലാതെ ഉറങ്ങുക, രാത്രി ഉറങ്ങുന്നതിന് പുറമെ പകൽ സമയത്തും ധാരാളമായി കൊണ്ട് ഉറങ്ങുക എന്നുള്ളത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിനെ മരവിപ്പിച്ച് കളയുന്ന കാര്യങ്ങളാണ് എന്ന് മഹാനായി ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹൃദയം കടുത്തു പോകുന്ന ഒരവസ്ഥ, അതിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ രക്ഷ തേടണം. ഭക്തി ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഈ ഒരു പ്രാർത്ഥന ജീവിതത്തിൽ കൃത്യമായി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ ومن ومن ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. അതുകൊണ്ട് ഈ പ്രാർത്ഥന ജീവിതത്തിൽ അധികരിപ്പിക്കാനും ഭക്തി ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി നരകത്തിൽ നിന്ന് മോചിതനാവാനും നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. അള്ളാഹുവിനോട് ഭക്തിയുള്ളവരായി ജീവിക്കുക. ക്ലാസ് എടുത്തത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
1: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ വോയിസ് ഓഫ് പീസിൻ്റെ സമയമാണ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി ആനുകാലിക സംഭവ വികാസങ്ങളിൽ പീസ് റേഡിയോയുടെ ഔദ്യോഗിക ശബ്ദമായ വോയിസ് ഓഫ് പീസിൽ ഇപ്പോൾ വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്. തോൽക്കുന്ന ഫുട്ബോൾ മന്ത്രവാദികൾ, ഭാഗം ഒന്ന്. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ടി കെ നിഷാദ് സലഫി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ നസീഫ് പി പി എന്നിവർ ചേരുന്നു.
3: മൂന്നാമതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് വേൾഡ് കപ്പ്, അതിൻ്റെ എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇന്ന് ഒരുപാട് ആരാധകരുള്ള ബ്രസീൽ അടക്കം തോറ്റു നിൽക്കുന്ന സമയത്ത് ഇവിടെ ഈ പ്രവചനങ്ങൾ അതിരുവിട്ടുകൊണ്ട് വലിയ മന്ത്രവാദം ബാക്കിയൊക്കെ ചമഞ്ഞുകൊണ്ടുള്ള ആളുകൾ ഫുട്ബോളിനെ പ്രവചനത്തിന് എടുക്കുകയും അത് എട്ട് നിലയിൽ പൊട്ടി ആ പ്രവചനങ്ങളൊക്കെ തെറ്റിപ്പോകുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം അർജൻറ്റീന തോൽക്കുമെന്നും മെസ്സി ഗോളടിക്കില്ല എന്നും പറഞ്ഞ മന്ത്രവാദി നേരെ ഉൾട്ട സംഭവിച്ചു. പക്ഷേ ഈ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇങ്ങനെ മന്ത്രവാദങ്ങൾക്കും മറ്റുള്ളവർക്കാൾക്ക് വേണ്ടിയിട്ട് പ്രവചനങ്ങൾക്കും മറ്റുമൊക്കെ വളരെ മനോഹരമായ ഒരു കായിക വിനോദം. ഇത് മാത്രമല്ല, ഏത് സംഗതികളാണെങ്കിലും ആ പ്രവചനങ്ങൾക്കനുസരിച്ച് വാതുവെപ്പ് നടത്തുകയും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും. ഈ മന്ത്രവാദികളും പ്രവചനങ്ങളും ലോകകപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് അമിത് മാഷം നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്?
4: അല്ല, ഞാൻ ഈ നസീഫ് പറഞ്ഞ ചെറിയൊരു തിരുത്ത് പറയാം. എന്താ വെച്ചാൽ, എന്തുകൊണ്ട് ഈ ഏതോ ഒരു നാട്ടിൽ കിടക്കുന്നൊരു മന്ത്രവാദി പറയുന്ന ഒരു കാര്യത്തിന് ലോകമാധ്യമങ്ങൾ ഇത്ര പ്രാധാന്യം കൊടുത്തു എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കണ്ടേ? അവിടെ എന്താ വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 1986 ഈ ഫിഫ വേൾഡ് കപ്പ് നടക്കുമ്പോൾ, അത് തുടങ്ങുന്നതിൻ്റെ ഒരു മാസം മുൻപ്, അന്നത്തെ അർജൻറ്റീനയുടെ മറ്റേ ഈ ടീമിൻ്റെ മാനേജറായിരുന്ന കാർലോസ് ബിലാഡോ, അദ്ദേഹം ഈ തൻ്റെ ടീമുമായിട്ട് കുറച്ച് അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് പോയി. എന്താ വെച്ചാൽ അവിടെ ഒരു വെർജിൻ ഓഫ് കപ്പ കബാന എന്ന് പറയുന്ന ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചു, വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഒരു വാഗ്ദാനവും നൽകി, ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ടീം ഇവിടെ എന്ത് ചെയ്യും, വീണ്ടും വന്നിട്ട് പ്രാർത്ഥിക്കും. പക്ഷേ വിജയ അറിയാലോ, എന്ത് ചെയ്തു, മറഡോണയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു, അവർ വിജയിച്ചു. അപ്പോൾ വിജയാഹ്ലാദത്തിൻ്റെയും ആ ഉന്മത്തതയിൽ അവരിത് മറന്നുപോയി. പിന്നെ അവരെന്ത് ചെയ്തില്ല, അങ്ങോട്ട് ചെന്നില്ല. ആ നന്ദി കേട് ഒരിക്കലും ഈ വെർജിൻ ഓഫ് കപ്പ എന്ത് ചെയ്യില്ല, ക്ഷമിച്ചില്ല. അത് കാരണം അർജൻറ്റീനയെ സംബന്ധിച്ചോളം വർഷങ്ങളോളം അവർക്കൊരു കപ്പ് നേടാൻ പറ്റിയില്ല. കോപ്പ അമേരിക്ക നേടാൻ പറ്റിയില്ല, ഫിഫ മറ്റേ വേൾഡ് കപ്പ് നേടാൻ പറ്റില്ല. ഒടുവിൽ ഈ ഇത് വീണ്ടും ചർച്ചയ്ക്ക് വന്നു. അങ്ങനെ 2018 അന്ന് ടീമിലുണ്ടായിരുന്ന ചിലരും അന്നത്തെ ടീമും അങ്ങനെയുള്ള കൂടെ എന്ത് ചെയ്തു, വീണ്ടും അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചു. അതോടെ
3: അവർ
4: 2021 കോപ്പ അമേരിക്ക നേടി. 2022 എന്ത് ചെയ്തു, ഫിഫ വേൾഡ് കപ്പ് നേടി. 2024 വീണ്ടും കോപ്പ നേടി. അപ്പോൾ അവർ വീണ്ടും വിജയവഴിയിലേക്ക് തിരിച്ചു വന്നു. ഈ കഴിഞ്ഞ ലോകകപ്പിൽ അതിൻ്റെ ഫൈനലിൻ്റെ ദിവസത്തിൽ ശ്രദ്ധിച്ച വീണ്ടും ആ വീഡിയോ കണ്ടാൽ ശ്രദ്ധിച്ചറിയാൻ പറ്റും. നമ്മുടെ ഈ വേൾഡ് കപ്പുണ്ടല്ലോ, ഈ കപ്പ് ഇങ്ങനെ കൊണ്ടുവരുന്നു, പലരും അത് എടുത്തു നോക്കുന്നു, ചിലർ മുത്തം ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ മെസ്സിയും കൂട്ടരും, പ്രത്യേകിച്ച് മെസ്സി എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ട് നോക്കുന്നതന്നില്ല, കപ്പിൻ്റെ മുകളിലേക്ക് നോക്കുന്നതന്നില്ല. അപ്പോൾ പിന്നീടാണ് അതിൻ്റെ രഹസ്യം എന്ത് ചെയ്തത് അറിഞ്ഞതെന്ന് വെച്ചാൽ, ആ കപ്പിലേക്ക് ഒരിക്കലും നോക്കരുതെന്നും നോക്കിക്കഴിഞ്ഞാൽ അവർ പരാജയപ്പെടുമെന്നും അവർക്ക് മന്ത്രവാദിയാണോ അല്ലെങ്കിൽ മറ്റേ അവർക്ക് ഉപദേശം കൊടുക്കുന്ന ഏതോ ഒരു ദിവ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, അന്ന് കപ്പ് നേടിയപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പം സെറീന വില്യംസ് നമുക്കറിയാം, 23 തവണ ഗ്രാൻഡ് സ്ലാം നേടിയിട്ടുള്ള, സിംഗിൾ ഗ്രാൻഡ് സ്ലാം നേടിയിട്ടുള്ള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു വനിതയാണ് ആ ടെന്നീസിൽ. അപ്പോൾ അവർ വളരെ നീറ്റായിട്ട് പലപ്പോഴും വെള്ള ഇതൊക്കെ ധരിച്ച് നല്ല മറ്റേ വസ്ത്രം ധരിച്ചാണ് വരിക.
3: പക്ഷേ അവർ
4: അല്ലെങ്കിലും അതെ അതറിയില്ല, അത് മറ്റേ ഒരു എലഗൻറ്റ് ഡ്രസ്സിങ്ങിൻ്റെ ഇതാണ്. പക്ഷേ ഒരു ഭാഗം മാത്രം, ഈ കളിക്കാൻ വരുമ്പോൾ ഒരു ഭാഗം മാത്രം മണക്കുന്നതാണ്. എന്നുവെച്ചാൽ സോക്സ് എന്ത് ചെയ്തില്ല, കഴുകൂല. അത് പഴയ, ഇത് വിജയിച്ച ആ സമയത്തുള്ള സോക്സിൻ്റെ എന്താണ് അതേപോലെ ഇടും. അപ്പോൾ കൊണ്ട് എന്ത് ചെയ്യും, സോക്സ് മാത്രം എന്ത് ചെയ്യും, മടക്കും എന്നാണ്. അതവർ വിശ്വാസമായിട്ടാണെന്ത് അവർ കൊണ്ടുവന്നിരുന്നത്. ഇപ്പം നമുക്ക് ഇപ്പോൾ ഈ ടൈഗർ വുഡിനെ അറിയാലോ, അത് മറ്റേ ഗോൾഫിൽ ഒരു പക്ഷേ എന്താണ് ഏറ്റവും വലിയ താരമാണ് അദ്ദേഹം. അദ്ദേഹം ഞായറാഴ്ചകളിലാണ് പൊതുവെ ഗോൾഫ് നടക്കുന്നത്. അദ്ദേഹം റെഡ് മറ്റേ ഷർട്ട് അല്ലെ ടീ ഷർട്ട് എന്തുള്ളൂ ധരിക്കുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യതാണ്. നിങ്ങളിരുന്ന പോലെ കളിയല്ല നൃത്തം. ടെൻഡുൽക്കർ പിന്നെ ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പരിശീലനത്തിൽ ഇറങ്ങുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഇടത് പാഡും ഇടത് ഗ്ലൗസും എന്ത് ചെയ്യും, അണിയും. അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ബ്രസീൽ നിങ്ങൾ കരുതിയതുപോലെ അങ്ങനെ തോറ്റുപോകുന്നതല്ല. അവരുടെ മുകളിലൊരു കേഴ്സ് ഉണ്ട്. ആ കേഴ്സ് തുടങ്ങിയിട്ടിപ്പോൾ കുറച്ച് വർഷമായി എന്നാണ്. ആ കേഴ്സിൽ എത്രത്തോളം എന്ന് വെച്ചാൽ, കേഴ്സ് എങ്ങനെ പറഞ്ഞു വെച്ചാൽ, പിന്നെ 2000 കേഴ്സ് വരുന്നത്. നിങ്ങളെല്ലായ്പ്പോഴും എന്താണ്, ഒരു യൂറോപ്യൻ ടീമിനോടായിരിക്കും നോക്കൗട്ടിൽ തോൽക്കുന്നതാണ്. നിങ്ങളെപ്പോൾ വിശ്വസിക്കില്ല, പക്ഷേ നോക്കിക്കോളൂ. എന്താണ്, 2006 ഫ്രാൻസിനോട്, 2010 നെതർലാൻഡിനോട് ഹോളണ്ടിനോട്, 2014 ജർമ്മനിയോട്, 2018 ബെൽജിയത്തോട്, 2022 ക്രൊയേഷ്യയോട്, ഇപ്പോൾ 2026 നോർവേയോട്. എല്ലാം യൂറോപ്യൻ ടീമുകളാണ്. ഈ ഇംഗ്ലണ്ടിലെ ഒരു ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ്ബാണ് ബർമിംഗ്ഹാം FC എന്ന് പറയുന്നത്. അവർ ഒരു കേഴ്സ് ബാധിച്ചത് 100 വർഷമാണ്. അതായത് 1906 അവർ ഈ റൊമാനി പീപ്പിളിൻ്റെ അവർ മറ്റൊരു സെറ്റിൽമെൻറ്റ്, ആ സെറ്റിൽമെൻറ്റ് ഇവരെ എന്ത് ചെയ്തു, ബലമായിട്ട് ചില അവരുടെ അധികാരം ഉപയോഗിച്ച് ഒഴിപ്പിച്ചു. എന്നിട്ട് അവിടെ അവരുടെ ഫുട്ബോൾ ക്ലബ്ബും ഗ്രൗണ്ടും ഒക്കെ സ്ഥാപിച്ചു. 2006 ഇതിവർ തിരുത്തുന്നവരെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, അതിനെതിരെ ഇവർക്ക് പിന്നെ തിരുത്തുന്നത് വരെയും ഇവർക്ക് അവിടെ കളി കഴിക്കാൻ പറ്റിയില്ല. എത്രത്തോളം ഇതിൻ്റെ മാറി മാറി വന്ന പല മാനേജേഴ്സും കോച്ചുകളൊക്കെ പലവിധ മന്ത്രങ്ങളും തന്ത്രങ്ങളൊക്കെ എന്താണ് പ്രയോഗിച്ചു. അവർ ഒരു പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ 4 കോർണറുകളിലും മൂത്രം ഒഴിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കും, അതടക്കമൊക്കെ ചെയ്ത് നോക്കി. ഈ നമ്മുടെ അർജൻറ്റീനയുടെ ഒരു പഴയ ഗോൾ കീപ്പറുണ്ട്, സെർജി ഗോയ്കോച്ച് എന്ന് പറയുന്നത്, വളരെ പ്രസിദ്ധനായിട്ടുള്ള, കാരണം ഈ ഫുട്ബോൾ മറ്റേ പെനാൽറ്റി ഷൂട്ട് ഔട്ടൊക്കെ തടുക്കുന്നതിൽ ഭയങ്കരമായിട്ടുള്ള പ്രാവീണ്യം ഉണ്ടായിരുന്ന ആൾ. 30 ഒരു പരിപാടി എന്നുണ്ട് ഇതുപോലെ എന്ത് ചെയ്യുക,
3: പോസ്റ്റിൽ
4: മുത്രൊഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മുത്രൊഴിച്ചാൽ പിന്നെ എന്ത് ചെയ്യില്ല, ആർക്കോട്
3: ഗോളടിക്കാം.
4: ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കാണുന്നത് എവിടെയാണ്, ഇന്ത്യയിലോ ആഫ്രിക്കയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രൈബൽ സമൂഹത്തിലല്ല. നമ്മളേറ്റവും കൂടുതൽ പുരോഗമിച്ചു എന്ന് പറയുന്ന പാശ്ചാത്യ നാടുകളിൽ. അപ്പോൾ ഈ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഇംഗ്ലണ്ടും ഘാനയും തമ്മിൽ മത്സരം നടക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിൻ്റെ മാനേജറോ കോച്ചോ ആണ് പറയുന്നത് ഘാനക്കാർ നമുക്കെതിരെ ദുർമന്ത്രവാദം മറ്റേ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ എന്തോ ഒരു ചെയ്തിട്ടുണ്ടാവും, അത് കാരണം അവരുടെ വിശ്വാസ പ്രകാരം അവർ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അത് വിശ്വസിക്കാൻ മാത്രം അല്ലെങ്കിൽ അതിൽ ഭയപ്പെടാൻ മാത്രമുള്ള ഒരു വിശ്വാസ ദൗർബല്യമാണ് യൂറോപ്പിനെ സംബന്ധിച്ചോളം ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ഈ പ്രവചനങ്ങളൊക്കെ ഉണ്ടാവും, ഇതിപ്പോൾ എക്സ്പേർട്സിൻ്റെ പ്രവചനം ഉണ്ടാവും. പക്ഷെ അതിൻ്റെ പുറമേ ഈ വർഷം ഇപ്പോൾ കണ്ടിട്ടില്ല, കഴിഞ്ഞ ഈ ലോകകപ്പ് വരെ നമ്മൾ കണ്ടെന്ന് വെച്ചാൽ ചില മൃഗങ്ങൾ ചില പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു, അവരെ കൊണ്ടെന്ത് ചെയ്യും, എന്നിട്ട് ആ മറ്റേ തൊടിയിപ്പിക്കുക, നമ്മളെ നാട്ടിൽ ഈ തത്ത ഇത് വെറുക്കുന്ന പോലെ. ഇത് ഭയങ്കരമായിട്ടുള്ള പ്രചരണം ഈ മീഡിയകളിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ പിറകിൽ പോകുന്നതിൻ്റെ പിറകിൽ ഞാൻ പറഞ്ഞാൽ പാശ്ചാത്യൻ്റെ പുരോഗമന നാട്യം യഥാർത്ഥത്തിൽ തകരുന്നു എന്നുള്ളതാണ്. തങ്ങൾ പുരോഗമിച്ചവരാണ്, തങ്ങൾ ഈ ശാസ്ത്രീയ ലോകത്തിൻ്റെ വക്താക്കളാണ്, തങ്ങളെ വിശ്വാസത്തിൻ്റെയും അപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങളെ മറ്റേ പരിഗണിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്നൊക്കെ പറയുന്ന നാട്യമാണ് ഇതിലൊക്കെ തകർന്നു വീഴുന്നത്. കാരണം ഈ യൂറോപ്പിനെ സൂപ്പർസ്റ്റിഷ്യൻ്റെ ഒരു ദുർബോധം പിടികൂടിയിട്ടുണ്ട്. 1921 ടി എസ് എലിയറ്റിൻ്റെ വേസ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന ഒരു കൃതി, ഒരു കാവ്യം, മഹാകാവ്യം എഴുതപ്പെടുന്നത്. ആധുനിക ലോകത്തിലെ മഹാകാവ്യമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ കൃതിയിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, യൂറോപ്പിനെ സംബന്ധിച്ചോളം എന്ത് ചെയ്തു, അവിടെ വിശ്വാസം നിരസിക്കപ്പെട്ടു, അല്ലെങ്കിൽ ദൈവീക വിശ്വാസത്തിൽ നിന്നവർ അകന്ന് പോയി. ആ വിശ്വാസം അകന്നു പോയതോടെ തന്നെ അവിടെ പിന്നീട് റീപ്ലേസ് ചെയ്യപ്പെടുന്നത് ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളും പിന്നീട് ധാർമ്മികമായ ചുതി അല്ലെങ്കിൽ മൂല്യച്യുതികളുമാണ് സംഭവിച്ചാൽ ലൈംഗികമായ അരാജകത്വത്തിലേക്ക് പോകുന്നു. അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് എന്താ വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഇത്തരം അബർക്രാബഡ പ്രാക്ടീസുകൾ, ദുർമന്ത്രവാദതകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഇന്ത്യ, അതുപോലെ തന്നെ ഈ യൂറോപ്യൻ ദിനകത്ത് നമ്മുടെ അയർലൻഡ് വ്യാപകമായിട്ട് തന്നെ അത്തരത്തിലുള്ള പല ഈ വിശ്വാസങ്ങളത്. അപ്പോൾ ഐറിഷ് ഒരു ലേഡി മാഡം ബ്ലാവസ്കി എന്ന് പറയുന്ന ഒരു സ്ത്രീ അദ്ദേഹം എന്നിട്ട് പരാമർശിക്കുന്നുണ്ട്. അവർ ഇന്ത്യയിൽ വന്ന് ദുർമന്ത്രവാദം പഠിച്ചു പോയിട്ട് അവിടെ ഈ ടാരറ്റ് പാക്ക് ഓഫ് കാർഡ്സ് ഒക്കെ ഉപയോഗിച്ചതൊക്കെ ചെയ്തിരുന്നവരാണ്. അപ്പോൾ അവർ സമീപിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു ശൂന്യതയിലേക്ക്, വിശ്വാസമില്ലാതെയാകുന്ന അല്ലെങ്കിൽ വിശ്വാസം നിരസിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു ശൂന്യതയിലേക്ക് എന്താ കയറി വരിക, അന്ധവിശ്വാസങ്ങളാണ് കയറി വരിക. കാരണം വിശ്വാസവും അന്ധവിശ്വാസം എന്ന് പറയുന്നവരുണ്ട്, ദൈവിക വിശ്വാസം. പക്ഷേ നമുക്കറിയാമോ, ഒരു ഏകനായ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ അതിന് അന്ധവിശ്വാസമായിക്കോട്ടെ, പക്ഷേ അവർ മാക്സിമം എന്താ പറയുള്ളൂ, ആ ദൈവത്തിൽ നിന്നാണ് പുണ്യം പ്രതീക്ഷിക്കേണ്ടത്, ആ ദൈവത്തിൽ നിന്നാണ് ശിക്ഷ പ്രതീക്ഷിക്കേണ്ടത്, ആ ദൈവം മാത്രമാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ ഒറ്റ ദൈവത്തിൽ എന്ത് ചെയ്താൽ മതി, വിശ്വസിച്ചാൽ മതി എന്നാണ്. ഇവിടെ ഇത് കൈവിട്ടു പോകുന്നതോടെ മറ്റേ പട്ടം മറ്റേ കയ്യിൽ നിന്ന് പോകുന്ന പോലെ ഏതൊക്കെയോ ചെളിക്കൊണ്ടി പോയിട്ടാണ് വീഴുന്നത്. യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ല, എന്തും വിശ്വസിക്കുക, ആര് പറയുന്നതും വിശ്വസിക്കുക. അപ്പോൾ പാശ്ചാത്യ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതീക്ഷാ നഷ്ടം, നിരാശാബോധം, ഈ ഊഷരത, ഇത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ് ഇതിനകത്തൊക്കെ. അവരിതിൽ വിശ്വസിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞാലൊരു ഇതൊരു ഒരു ഗെയിമൊന്നുമല്ല, എത്രയോ ഏത് ഗെയിം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ പിറകിൽ ഈ സാധനം വളരെ വ്യാപകമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വെച്ചാൽ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇപ്പോൾ ഈ കക്ഷിയെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അദ്ദേഹം അല്ലേ, അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും വേഷമൊക്കെ ഇവരെ ഭയപ്പെടുത്തുന്നുണ്ട്. നമ്മളല്ലാതെ കരുതുന്ന പോലെ എന്താണ് അതിൻ്റെ ഫണ്ണായിട്ട് കാണാൻ അവർക്ക് കഴിയില്ല. കാരണം അത്രമാത്രം ഒരു ഭയവിഹ്വലത യൂറോപ്പിൻ്റെ മനസ്സിലുണ്ട്. അവർ 13 കണ്ടാൽ പേടിക്കും, ഓർക്കി പറഞ്ഞ പോലെ മറ്റേ വെള്ളിയാഴ്ച പേടിയാണ്. ഇതൊക്കെ നമ്മളെ നാട്ടിലേക്ക് പോലും വന്നത് യൂറോപ്പിൽ നിന്നാണ് എന്നുള്ളതാണ് സത്യം. അല്ലാതെ ഇവിടെ ഉണ്ടായിരുന്ന മറ്റേ ഈ പ്രാമാണിക വിശ്വാസമൊന്നുമല്ല ഇതൊക്കെ. ഇനി എന്താ വെച്ചാൽ പറഞ്ഞു വെച്ചാൽ ഇത് കുറച്ചുകൂടെ കടന്നുപോയി എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഏറ്റവും ഒടുവിൽ കാണുന്നത് എപ്സ്റ്റീൻ ഫയലുകൾ. ഈ എപ്സ്റ്റീൻ ഫയലുകൾ നമ്മളോട് പറയുന്നത് എന്താണ്, ഈ പറയുന്ന അന്ധവിശ്വാസവും കവിഞ്ഞ് വളരെ സാത്താനിക്കായ പൈശാചികമായ പ്രാക്ടീസുകളിലേക്ക് യൂറോപ്പ് തിരിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. അത് യാതൊരു വിധത്തിലുമുള്ള മനസ്സാക്ഷിക്കുത്തുമില്ലാതെ ഒരു ധാർമ്മികമായ മാനദണ്ഡങ്ങളും പാലിക്കാതെ എത്ര നിഷ്ഠൂരമായ ക്രൂരമായ രീതിയിലാണോ അവരോട് ഈ പൈശാചികത കർമ്മങ്ങൾ ആവശ്യപ്പെടുന്നത്, അത് ചെയ്യാൻ മാത്രമുള്ള ഒരു മനോനിലയിലേക്ക് യൂറോപ്പ് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനാണ്. അതുകൊണ്ട് ഇത് തിരിച്ച് തള്ളേണ്ട ഒരു കാര്യമല്ല എന്നുള്ളതാണ്. ധാരാളമായിട്ട് ചിന്തിക്കാൻ വിഷയമുണ്ട്. ഒപ്പം വെച്ചാൽ നമ്മൾ ഇസ്ലാം എങ്ങനെയാണ് ഇത്തരത്തിലുള്ളതിൻ്റെ വേരറുത്ത് നമ്മൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയാണ് നമ്മൾ ഈ കാണുന്ന വിശ്വാസരാഹിത്യം യഥാർത്ഥ വിശ്വാസവും തമ്മിൽ ഒന്ന് മാറ്റുരച്ച് നോക്കേണ്ടത്. യൂറോപ്പ് ഒരു വലിയ ഉദാഹരണമാണ്. ഈ പറയുന്ന മാന്ത്രിക ഇതൊക്കെ അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ചില വലിയ പാഠങ്ങളുണ്ട്. അത് പഠിച്ചുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇതിനകത്തുണ്ട്.
1: മഷാല്ലാ ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്. ചർച്ചയിൽ പങ്കെടുത്തത് ടി കെ നിഷാദ് സലഫി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ നസീഫ് പി പി എന്നിവർ.
5: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ എന്ന നാമം കേൾക്കാത്തവരായി ഒരുപക്ഷെ നമ്മിൽ ആരും ഉണ്ടാവില്ല. 24 മണിക്കൂറും വളരെ ഗുണകാംക്ഷയോടെ മതത്തിൻ്റെ വ്യത്യസ്തമായ വശങ്ങളെ പ്രമാണബദ്ധമായി ചർച്ച ചെയ്യുന്ന വല്ലാത്തൊരു സംരംഭമാണ് പീസ് റേഡിയോ. പ്ലേ സ്റ്റോറിൽ കയറി പീസ് റേഡിയോ എന്ന് സെർച്ച് ചെയ്താൽ നമുക്കെല്ലാം അത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. ഏറ്റവും വലിയ പ്രത്യേകത 24 മണിക്കൂറും ലോകത്തെവിടെയും ഇത് ലഭ്യമാകും എന്നതാണ്. ഒരുപാട് സാമഗ്രികൾ, ധാരാളം ജീവനക്കാർ, അതിൻ്റെ ആസ്ഥാന സ്റ്റുഡിയോ അടക്കമുള്ള സംവിധാനങ്ങൾ, തീർച്ചയായും സുമനസ്സുകളുടെ സാമ്പത്തികമായ സഹായം കൊണ്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഓരോ മാസവും വലിയ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ടാണ് പീസ് റേഡിയോ എന്ന സംവിധാനം പ്രവർത്തിക്കുന്നത്. അതിനാൽ വിശുദ്ധ റമദാനിലും അല്ലാതെയും നിങ്ങളെയൊക്കെ ദാനധർമ്മങ്ങളുടെ നല്ലൊരു വിഹിതം ഈ ഒരു പ്രബോധരംഗത്തെ അതുല്യമായ ഈ സംരംഭത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
7: നിങ്ങൾക്കും സാമ്പത്തികമായി സഹായിക്കാം. ഓൺലൈൻ വഴി സംഭാവനകൾ അയയ്ക്കാൻ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ നൽകിയിട്ടുള്ള ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിക്കുക. ഇവിടെ നിന്നും നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ, UPID എന്നിവ ലഭിക്കും. ഈ ഓപ്ഷനിൽ കാണുന്ന ഡൊണേറ്റ് വഴി UPI എന്ന ബട്ടൺ പ്രസ് ചെയ്ത് UPI ആപ്പുകൾ വഴി നേരിട്ട് പണമയക്കാനും സാധിക്കും. പണമയച്ചു കഴിഞ്ഞാൽ 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് റെസീപ്റ്റ് കൈപ്പറ്റാനും മറക്കരുത്. നൽകുന്ന സംഖ്യയുടെ കനമല്ല, കൽബിന്റെ കരുതലാണ് പ്രധാനം.

0: പീസ് റേഡിയോയിൽ ഇനി ചുവരെഴുത്ത്. ചരിത്രത്തിൻ്റെ താളുകളിൽ ഒട്ടേറെ സത്യങ്ങൾ നാം അറിയാതെ കിടക്കുന്നു. തെറ്റുധാരണപരമായ വാർത്തകളാണ് പലപ്പോഴും ചരിത്രത്തെ വളച്ചൊടിക്കുന്നവർ പുറത്തേക്ക് എഴുതിവിടുന്നത്. ബനു ഹാഷിമും ബനു ഉമയ്യയും ശത്രുക്കളോ മിത്രങ്ങളോ? ചരിത്രത്തിൻ്റെ വിശദീകരണവുമായി ചുവരെഴുത്ത് പരിപാടിയിൽ ഇപ്പോൾ ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി നമ്മോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമുൽ അത്തമ്മാനിൽ അക്മലാനി അലാ ഖാതമി റസൂലില്ലാഹി അജ്മഈൻ വഅല ആലിഹി വഅസ്ഹാബിഹി ഖുർറുൽ മയാമീൻ വഅല അസ്വാജിഹി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ സുമ്മ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദങ്ങൾ ശ്രവിക്കുന്ന സ്നേഹിതരെ, നമ്മൾ കഴിഞ്ഞ പരിപാടിയിൽ പങ്ക്തിയിൽ കർബലയിൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുമ രക്തസാക്ഷിയായതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞു വെക്കുകയുണ്ടായത്. അവിടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യം, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ കർബലയിൽ അദ്ദേഹത്തിൻ്റെ അർദ്ധ സഹോദരങ്ങൾ അഥവാ അലി റളിയല്ലാഹു അൻഹുവിന് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹായിലൂടെ അല്ലാതെ പിറന്ന മക്കൾ, പക്ഷേ തങ്ങളുടെ സഹോദരനോടുള്ള കൂറിൽ അദ്ദേഹത്തോടൊപ്പം പുറപ്പെട്ട് കർബലയിൽ അവർ അദ്ദേഹത്തോടൊപ്പം ഷഹീദായവരാണ്. അവരുടെ പേരുവിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഒന്ന് അബൂബക്കർ ഇബിനു അലി, മറ്റൊന്ന് ഉമർ ഇബിനു അലി, പിന്നൊന്ന് ഉസ്മാൻ ഇബിനു അലി. ഇതുപോലെ വേറെയും പേരുകൾ നമ്മൾ മനസ്സിലാക്കി. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളാണ് അബൂബക്കറും ഉമറും ഉസ്മാനും. അവർ തങ്ങളുടെ സഹോദരനോടൊപ്പം, ഹുസൈൻ റളിയല്ലാഹുവിനോടൊപ്പം കർബലയിൽ രക്തസാക്ഷികളായവരാണ്. ഞാൻ ഈ ഒരു ഭാഗം പ്രത്യേകം ഇവിടെ ഊന്നി സംസാരിക്കുന്നത് അലി റളിയല്ലാഹു തആല അൻഹു തൻ്റെ മക്കൾക്ക് പേരിടാൻ അബൂബക്കർ, ഉമർ, ഉസ്മാൻ എന്നീ പേരുകൾ അന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ എന്തിനാണ് അലി റളിയല്ലാഹു അൻഹു ആ നാമങ്ങൾ തിരഞ്ഞെടുത്തത്? സ്വന്തം മക്കൾക്ക് പേര് വെക്കുമ്പോൾ തനിക്കേറ്റവും കൗതുകപ്പെട്ട ഇഷ്ടപ്പെട്ട പേരുകളാണല്ലോ ഒരു രക്ഷിതാവ് തിരഞ്ഞെടുക്കുക. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ തിരഞ്ഞെടുപ്പിലൂടെ നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കുന്നതും മനസ്സിലാക്കേണ്ടതും എന്താണ്? ഷിയ സുന്നി അവലംബ കൃതികളെല്ലാം അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അലി റളിയല്ലാഹു അൻഹുവിന് ഈ പേരുകളിൽ മക്കളുണ്ടായിരുന്നു എന്നുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തെ നിലനിർത്തിക്കൊണ്ട് ചില വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ചുവരെഴുത്തിൽ, ചരിത്രത്തിൻ്റെ ചുവരെഴുത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ വധിക്കപ്പെട്ടു. അതിലേറ്റവും കൂടുതൽ പ്രതിക്കൂട്ടത്തിൽ നിർത്തപ്പെടുന്ന ഒരു കുടുംബമാണ് ബനു ഉമയ്യ കുടുംബം, അമവികൾ. അതേപോലെ ചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ പരതുമ്പോൾ അമവി കുടുംബവും അതേപോലെ ഹാഷിമി കുടുംബവും, ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ, പ്രത്യേകമാക്കി പറഞ്ഞാൽ നബി കുടുംബവും ചരിത്രത്തിൽ ഒരു കുടുംബ വൈരികളായി, പരസ്പരം ശത്രുക്കളായി നിലനിന്നു പോകുന്ന ഒരു ബന്ധമായിട്ടാണ് പലപ്പോഴും ചരിത്രത്തിൽ മനസ്സിലാക്കപ്പെടുന്നത്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ ഷഹീദായി. ആ രക്തസാക്ഷിത്വത്തിന് പിന്നിൽ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്നത് യസീദിനെയും അതേപോലെ തന്നെ യസീദ് പ്രതിദാനം ചെയ്യുന്ന അമവി കുടുംബത്തെയുമാണ്. യസീദിൻ്റെ ഭരണകാലത്ത് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദായി എന്നത് നേര്, പക്ഷേ അതിൽ യസീദിൻ്റെ പങ്കൊരിക്കലും ചരിത്രപരമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. യസീദിൻ്റെ ഗവർണർ കൂഫയിൽ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് അതേപോലെ കൂഫ നിവാസികൾ, ഇറാഖിലെ ജനത, ഷമ്മർ ബിനു ദിൽ ജൗഷൻ, ഉമർ ഇബ്നു സഅദ് തുടങ്ങിയവരുടെ പങ്ക് പറയപ്പെടുന്നത് പോലെ ഒരിക്കലും യസീദിൻ്റെ പങ്ക് അതിൽ പറയപ്പെട്ടിട്ടില്ല. പ്രത്യുത ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു യസീദിൻ്റെ അടുക്കലേക്ക് താൻ വധിക്കപ്പെടുന്നതിന് മുമ്പ് പോകണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ആ ആഗ്രഹത്തെ പോലും വിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരിൽ ആയുധ പ്രയോഗങ്ങൾ നടത്തുകയും യുദ്ധം നയിക്കുകയും ചെയ്തിട്ടുള്ളത് വിപ്ലവകാരികൾ. അവിടെ അമവി കുടുംബത്തെ ഇകഴ്ത്തുക, അതേപോലെ അമവി കുടുംബത്തിലെ മെമ്പർമാരെ ഹാഷിമി കുടുംബത്തിൻ്റെ, നബി കുടുംബത്തിൻ്റെ സ്ഥിര വൈരികളായി ചിത്രീകരിക്കുക എന്നുള്ളത് പല ചരിത്ര ഗ്രന്ഥങ്ങളുടെയും സ്വഭാവമാണ്. പ്രത്യേകിച്ച് അബ്ബാസികളുടെ കാലഘട്ടത്തിലാണ്, അബ്ബാസി കാലഘട്ടത്തിലാണ്, അബ്ബാസികൾ നബി കുടുംബത്തിലേക്ക് ചേർക്കപ്പെടുന്നവരാണല്ലോ, ചരിത്ര രചന നടന്നിട്ടുള്ളത്. ആ ചരിത്ര രചനകളിൽ അബ്ബാസി ഭരണകൂടത്തിൻ്റെ കീഴിൽ ചെലവിൽ ഗ്രന്ഥരചന നടത്തിയ പലരും ആ ഭരണക്കൂറും അന്നക്കൂറും ശരിക്കവരുടെ രചനകളിൽ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നേരാണ്. പല എഴുത്തുകാരും, എല്ലാവരും എന്നല്ല പല എഴുത്തുകാരും. അതുകൊണ്ട് തന്നെ ബനു ഉമയ്യയും ബനു ഹാഷിമും ചരിത്രത്തിലുടനീളം വൈരികളായി ശത്രുക്കളായി തുടർന്നു എന്ന രീതിയിൽ രചന വന്നു. അമവി കുടുംബത്തിലെ പല മെമ്പർമാരെയും വളരെ മോശമായി ചിത്രീകരിക്കുകയും അവരുടെ പല നിലപാടുകളെയും അതിനെ പെരിപ്പിച്ച് അത് വലിയ കാര്യമായിട്ട് എഴുതുകയും അതേപോലെ, എന്നാൽ ബനു ഹാഷിമിൽ ചിത്രീകരിക്കപ്പെടേണ്ട വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അബു സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ആദ്യകാലത്ത് ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു. അബു സുഫിയാൻ്റെ ഭാര്യ ഹിന്ദ് ബിന്ത് ഉത്സ്ബ ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു. അബു സുഫിയാൻ്റെ ശത്രുതയെ പെരിപ്പിക്കുകയും അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആവോളം മികഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചരിത്രകാരന്മാരുണ്ട്. എന്നാൽ ഈ ചരിത്രകാരന്മാർ ബനു ഹാഷിമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എതിരാളിയായിരുന്നു അബൂ ലഹബ്. തബ്ബത്ത് യദാ അബി ലഹബിൻ എന്ന സൂറത്ത് ഇറങ്ങിയത് തന്നെ അബൂ ലഹബിൻ്റെ വിഷയത്തിലാണ്. അതേപോലെ തന്നെ അബൂ ലഹബിൻ്റെ ഭാര്യ ഉമ്മു ജമീൽ എന്ന സ്ത്രീ അബൂ ലഹബിൻ്റെ ശത്രുതയ്ക്ക് ഒപ്പം നിന്ന ഉമ്മു ജമീലാണ്. അത് അബൂ സുഫിയാൻ്റെ ഭാര്യ അല്ല, പെങ്ങളാണ്. പക്ഷേ അബൂ ലഹബിൻ്റെ ശത്രുത, അതേപോലെ അബൂ ലഹബിൻ്റെ മക്കൾ ഉത്ബ ഉത്തൈബ ഇവരുടെയൊക്കെ ശത്രുത, ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരൻ അൽ ഹാരിസിൻ്റെ മകൻ ഒരു അബൂ സുഫിയാനുണ്ട്. ആ അബൂ സുഫിയാൻ മുആവിയ റളിയല്ലാഹു അൻഹു ഉപ്പ അബൂ സുഫിയാനല്ല, പിന്നെയോ ബനു ഹാഷിമിൽപ്പെട്ട അബൂ സുഫിയാനാണ്. ബനു ഹാഷിമിൽപ്പെട്ട അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടിയ ശത്രുവായിരുന്നു, കൊടിയ ശത്രുവായിരുന്നു. അദ്ദേഹം മുലകുടി ബന്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹോദരൻ കൂടിയാണ്. പക്ഷേ എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെയധികം പീഡിപ്പിക്കുകയും അയാൾ കവിയായിരുന്നു, കവിതയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുകയും മനസ്സിന് വളരെ പോറലേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മക്ക ഫത്ഹിൽ ഇസ്ലാം സ്വീകരിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ച അബൂ സുഫിയാൻ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് മുഖം തിരിച്ചത്. പക്ഷേ പിന്നീട് മാപ്പ് യാചിച്ച് വീണ്ടും കടന്നു വന്നപ്പോൾ അബൂ സുഫിയാന് അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് ബനു ഹാഷിമിൽ അബൂ സുഫിയാന് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പ് നൽകി സ്വീകരിക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു വരുന്നത് ബനു ഹാഷിമിൽപ്പെട്ടവരും ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശത്രുതയിലുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ആ ശത്രുതയെ വലിയ ശത്രുതയായി കാണാതെ, എന്നാൽ അമവി കുടുംബത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വൈരവും ശത്രുതയും വെച്ച് പുലർത്തിയ ചിലരെ പെരിപ്പിച്ച് അമവി കുടുംബം എപ്പോഴും ഇസ്ലാമിനെതിരിൽ, അതേപോലെ ഹാഷിമികൾക്കെതിരിൽ, നബി കുടുംബത്തിനെതിരിൽ എന്ന രീതിയിൽ ചരിത്ര രചനകൾ കാണുവാൻ സാധിക്കും. ആളുകളിൽ പലപ്പോഴും ഈ ഒരു വികാരം വളരുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആരാണ് ബനു ഹാഷിം, ആരാണ് ബനു ഉമയ്യ, ബനു ഹാഷിമിൻ്റെ പ്രത്യേകതകൾ, ബനു ഉമയ്യയുടെ പ്രത്യേകതകൾ, ഇന്ന് ചിത്രീകരിക്കപ്പെടും വിധം ബനു ഹാഷിമും ബനു ഉമയ്യയും ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ വിശിഷ്യ നുബുവത്തിൻ്റെ കാലഘട്ടത്തിൽ വൈരികളായിരുന്നോ ശത്രുക്കളായിരുന്നോ, ആ ഒരു അന്വേഷണമാണ് ഈ ചുവരെഴുത്തിൽ ഇൻഷാ അല്ലാ നമ്മൾ നിർവഹിക്കുന്നത്. ആരാണ് ബനു ഹാഷിം, ആരാണ് ബനു ഉമയ്യ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ള, അബ്ദുള്ളയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ ഉപ്പ ഹാഷിം, ഈ ഹാഷിമിൻ്റെ വാപ്പ അബ്ദു മനാഫ്. അപ്പോൾ അബ്ദു മനാഫിൻ്റെ മകൻ ഹാഷിമിൻ്റെ സന്താന പരമ്പരയാണ് ബനു ഹാഷിം. അവരാണ് നബി കുടുംബം, അവരുടെ വിശ്വാസികളാണ് നബി കുടുംബം അഹ്ലുൽ ബൈത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഹാഷിമിൻ്റെ സഹോദരനാണ്, പൂർണ്ണ സഹോദരനാണ് അബ്ദു ഷംസ്, അഥവാ അബ്ദു മനാഫിൻ്റെ ഒരു മകൻ ഹാഷിം, മറ്റൊരു മകൻ അബ്ദു ഷംസ്. വേറെയും അദ്ദേഹത്തിന് മക്കളുണ്ട്, നൗഫൽ, അതേപോലെ തന്നെ മുത്തലിബ്. ഈ അബ്ദു ഷംസ്, ഹാഷിം, അവർ സഹോദരങ്ങൾ, അബ്ദു മനാഫിൻ്റെ മക്കൾ. ഈ അബ്ദു ഷംസിൻ്റെ മകനാണ് ഉമയ്യ. ഉമയ്യ, ഈ ഉമയ്യയുടെ സന്താന പരമ്പരകൾക്ക് അമവികൾ എന്ന് പറയപ്പെടുന്നു. ഹാഷിമിൻ്റെ സന്താന പരമ്പരകൾക്ക് ബനു ഹാഷിം എന്ന് പറയപ്പെടുന്നു. അവരിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതനായത്. അപ്പോൾ ബനു ഹാഷിമും ബനു ഉമയ്യയും ഒരു പിതാവിൻ്റെ മക്കളായി അവരുടെ തുടർ പരമ്പരയായിട്ടുള്ളവരാണ്. അവർ ചരിത്രത്തിൽ കണ്ണിചേരുന്ന പിതാമഹനാണ് അബ്ദു മനാഫ്. ഹാഷിമിൻ്റെ മക്കൾ, സന്താന പരമ്പര അബ്ദുൽ മുത്തലിബിലൂടെ തുടർന്നു. അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിൽ അബ്ദുള്ള, അബൂ ലഹബ്, അതേപോലെ ഹാരിസ്, ഇങ്ങനെ പലരുമുണ്ട്. അബ്ബാസ്, ഹംസത്ത്, ഇവരൊക്കെ. ഹംസയും അബ്ബാസും ഇസ്ലാമിനെ സഹായിക്കുകയും ഇസ്ലാം ഉൾക്കൊള്ളുകയും ചെയ്തു. അബൂ ത്വാലിബ് ഇസ്ലാമിനെ സഹായിച്ചു, പക്ഷേ ഇസ്ലാം ഉൾക്കൊണ്ടില്ല. എന്നാൽ അബൂ ലഹബ് ഇസ്ലാമിനെ സഹായിച്ചില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ ബദ്ധവൈരിയും നബിയുടെ കൊടിയ ശത്രുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ ദ്രോഹിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ബനു ഹാഷിമിൽപ്പെട്ട ആളാണ് അബൂ ലഹബ്, ഹംസത്ത്, അബ്ബാസ്, അതേപോലെ അബൂ താലിബ്. ഈ നാല് പേരാണ് അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയപ്പോൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായത്. ബാക്കിയുള്ള അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളൊക്കെ മരണപ്പെട്ടിരുന്നു. ആ ഈ ജീവിച്ചിരിപ്പുള്ള നാല് മക്കളിൽ അവരുടെ നിലപാടാണ് പറഞ്ഞത്. അതിൽ അബൂ ലഹബ് ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്നു, വൈരിയായിരുന്നു. അബൂ ലഹബിൻ്റെ രണ്ട് മക്കൾ ഉത്ബയും ഉതൈബയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പെൺമക്കൾ റുഖയ്യ, ഉമ്മു കുൽസും എന്നിവരെ വിവാഹ അഭ്യർത്ഥന നടത്തിയിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം കൊണ്ടുവന്നു, നുബുവത്ത് സ്വീകരിച്ച് പ്രബോധനം തുടങ്ങിയപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുത, നബിയുടെയോടുള്ള ശത്രുത നിമിത്തം അബൂ ലഹബ് സ്വന്തം മക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ ഒഴിവാക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ഒഴിവാക്കാനുണ്ടായത്. ഈ അബൂ ലഹബ് വലിയ ശത്രുതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെയ്തിട്ടുള്ളത്. പറയുമ്പോൾ ബനു ഹാഷിമിൽപ്പെട്ട ആളാണ്. എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കൾ ഖാസിം, അബ്ദുള്ള ഇവരൊക്കെ മരണപ്പെട്ടപ്പോൾ അബൂ ലഹബ് നബിയുടെ പിതൃ സഹോദരൻ മാത്രമല്ല, അയൽവാസി കൂടിയാണ്. അയൽവാസിയായ അബൂ ലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അൽ അബ്തർ, അനന്തരമെടുക്കാൻ ഒരു ആൺ തരി ജീവിച്ചിരിപ്പില്ലാത്ത വാലറ്റവൻ എന്ന് കളിയാക്കുകയാണ് ചെയ്തത്. അയൽവാസിയാകുമ്പോൾ സമാശ്വസിപ്പിക്കുകയും സഹായിക്കുകയാണ് വേണ്ടത്. വിശിഷ്യ അയൽവാസിയും അടുത്ത ബന്ധുവാകുമ്പോൾ പിതൃ സഹോദരനായ അബൂ ലഹബ് സ്വന്തം മക്കൾ മരണപ്പെടുമ്പോൾ നോവേറ്റിയ മുറിവിൽ മുളക് തേക്കും വിധം വർത്തമാനം പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിക്കുകയും ചെയ്തിരുന്നു. ബനു ഹാഷിമിൽ അബൂ ലഹബിൻ്റെ സ്വഭാവമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രബോധന പ്രവർത്തന വേദിയിൽ കല്ലെറിയുകയും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധന പ്രവർത്തനം തുടർത്തിയിരുന്നപ്പോൾ മണൽ വാരി എറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കെതിരിൽ കൂകി വിളിച്ച് പുത്തൻവാദിയാണ്, ഇവനെ സ്വീകരിക്കരുതെന്ന് പറഞ്ഞ് മിനയുടെ താഴ്വാരങ്ങളിൽ നടന്നിരുന്ന ആളാണ് ആര്? അബൂ ലഹബ്. അപ്പോൾ ഈ അബൂ ലഹബ് ആരാണ്? ബനു ഹാഷിമിൽപ്പെട്ട ഒരാളാണ്. ബനു ഹാഷിമിൽപ്പെട്ടവരും ഈ അബൂ ലഹബിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നവരെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിച്ചിരുന്നു, ഇസ്ലാമിനെതിരിൽ വർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. ഇത് അബൂ ലഹബ് മാത്രമല്ല, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അബൂ സുഫിയാനെ കുറിച്ച്, അബൂ സുഫിയാൻ എന്ന് പറഞ്ഞാൽ ഏത് അബൂ സുഫിയാൻ? ബനു ഹാഷിമിൽപ്പെട്ട അബൂ സുഫിയാൻ. മക്കം ഫത്തഹിലാണ് അയാൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വലിയ സേവനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിന് നേരെ. പക്ഷേ അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ശത്രുവായിരുന്നു. കവിത ജല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചിരുന്ന വ്യക്തിയായിരുന്നു അബൂ സുഫിയാൻ. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരൻ, ഹാരിസിൻ്റെ മകനാണ്. മുലകുടി ബന്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹോദരനാണ്. അതുകൊണ്ട് തന്നെ സ്വലാസ്ലമാ തങ്ങൾക്ക് ഈ അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസിൻ്റെ ഉപദ്രവങ്ങൾ ഏറെ വേദനാജന്യമായിരുന്നു എന്നാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. അഖീൽ ഇബ്ൻ അബി ത്വാലിബ്, അതേപോലെ നൗഫൽ ഇബ്നുൽ ഹാരിസ്, ഇവരക്കാര ബദർ യുദ്ധത്തിൽ യുദ്ധബന്ദികളാണ്. ബദർ യുദ്ധത്തിൽ യുദ്ധബന്ദികളാണ്. അബ്ബാസ് ഇബ്ൻ അബ്ദുൽ മുത്തലിബൊക്കെ ബദർ യുദ്ധത്തിലെ യുദ്ധബന്ദികൾ. ബദർ യുദ്ധത്തിലെ യുദ്ധബന്ദികൾ എന്ന് പറയുമ്പോൾ ഇവർ ബനു ഹാഷിമിൽപ്പെട്ടവർ. അഖീൽ ഇബ്ൻ അബി ത്വാലിബ്, നൗഫൽ ഇബ്നുൽ ഹാരിസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ ബദറിലേക്ക് ആയുധമേന്തി വന്നവരാണ് ആര്? ബനു ഹാഷിമിൽപ്പെട്ട ഈ അഖീലും നൗഫലും ഒക്കെ. അവർ ബന്ദികളായിട്ട് പിടിച്ചിട്ട് പിന്നെ മോചനദ്രവ്യം വാങ്ങിയിട്ട് വിടുക ചെയ്തത് അബ്ബാസിനെയൊക്കെ. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ്, നമ്മളിപ്പോൾ പറഞ്ഞ ബനു ഹാഷിമിലെ അബൂ സുഫിയാൻ, അദ്ദേഹം ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ആയുധം നയിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വധിക്കപ്പെട്ടതുമില്ല, യുദ്ധബന്ദിയായി പിടിക്കപ്പെട്ടതുമില്ല, അദ്ദേഹം ഓടി രക്ഷപ്പെടുക ചെയ്തത്. പറഞ്ഞു വരുന്നത് എന്താ? ബനു ഹാഷിം ആര് അന്ന് നമ്മൾ മനസ്സിലാക്കി, ഹാഷിമിൻ്റെ സന്താന പരമ്പരകളാണ്. ഹാഷിമിൻ്റെ സന്താന പരമ്പരകളിൽ വലിയൊരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊള്ളുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂറു പുലർത്തുകയും ചെയ്തവരാണ്. അതിൽ ഇഷ്കാലില്ല. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക പ്രബോധന കാലഘട്ടത്തിൽ ഷാബു ബനി താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ ഉപരോധിക്കപ്പെട്ടപ്പോൾ ആ ഉപരോധം 3 വർഷം നീണ്ടു നിന്നു. അതിൽ ബനു ഹാഷിമിലെയും ബനു മുത്തലിബിലെയും മുസ്ലിമായവരും അമുസ്ലിമായവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂറു പുലർത്തി ആ ഉപരോധത്തിൽ നിസ്സഹകരണത്തിൽ വർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം ബനു ഹാഷിമിൽപ്പെട്ട പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എതിരിൽ, അതും വളരെ മോശമായി, അബൂ ലഹബിനെ പോലുള്ളവർ വളരെ മോശമായിട്ട് പെരുമാറുകയും വർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനാണ്? ഒരിക്കലും ബനു ഹാഷിമിനെ പറ്റ ഇകഴ്ത്താനം മൊത്തമായിട്ട് അവരെ മോശമാക്കാനല്ല, അത് പാടുള്ളതല്ല. നഊദുബില്ല, അതൊരിക്കലും പാടുള്ളതല്ല. കാരണം ബനു ഹാഷിം അവർ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും പ്രവാചകനും ചെയ്ത സേവനം വളരെ മഹനീയമാണ്. അത് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രശംസനീയവുമാണ്. പക്ഷേ എന്നാലും ബനു ഹാഷിമിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ വർത്തിച്ചതിൻ്റെ ചില ചരിത്ര സൂചനകൾ ഇവിടെ ഉണ്ട്. ഞാൻ ഇത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ബനു ഉമയ്യ മാത്രം, അമവികൾ മാത്രം ചെയ്ത എതിർപ്പുകളെ, അവരിൽ നിന്ന് വന്നുപോയ എതിർപ്പുകളെ, ഇപ്പോൾ അബൂ സുഫിയാൻ ഇബ്ന് ഹർബിൻ്റെ ഒക്കെ നിലപാടുകളെ മാത്രം പർവ്വതീകരിച്ച് വലുതായി ചിത്രീകരിച്ച് അമവികളെ ഇകഴ്ത്തി മോശമാക്കി ചരിത്ര രചനകൾ, അതനുസരിച്ച് ചരിത്രം മനസ്സിലാക്കുന്നവർ, മോഡേൺ പേനയുന്തികൾ വരെ ഈ രീതിയിലാണ് ചരിത്രം പലപ്പോഴും എഴുതാറുള്ളത്. അതുകൊണ്ട് മുആവിയ മോശമായി ചിത്രീകരിക്കപ്പെടുന്നു, അബൂ സുഫിയാൻ മുആവിയൻ്റെ ഉപ്പ മോശമായി ചിത്രീകരിക്കപ്പെടുന്നു, വിശ്വാസിയായതിനു ശേഷവും ഹിന്ദ് ബിന്ദു ഉത്ബ മുആവിയൻ്റെ ഉമ്മ മോശമായി ചിത്രീകരിക്കപ്പെടുന്നു, അമവി കുടുംബത്തിൽ മൊത്തമായിട്ട് ഒരു സ്ഥാനക്കുറവ്, അവർ ഇസ്ലാം സ്വീകരിക്കുകയും മുസ്ലിം ഇസ്ലാമിന് സേവനം ചെയ്യുകയും ചെയ്തതിൽ പിന്നെ എന്നിട്ടും അങ്ങനെ ഒരു ചിത്രീകരണം ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ ചരിത്ര പക്ഷ വായനയിലൂടെയാണ്. നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ, ഇപ്പോൾ അലി റളിയല്ലാഹു തആലാന്റെ മകൾ ഒരു ഖദീജയുണ്ട്, ഖദീജ, അതേപോലെ അലി റളിയല്ലാഹു തആലാന്റെ മകൾ റംലയുണ്ട്. അലി റളിയല്ലാഹു തആലാന്റെ ഫാത്തിമയുടെ വിയോഗത്തിന് ശേഷം പല മഹദികളെയും കല്യാണം കഴിച്ചിട്ടുണ്ട്. ലൈല ബിന്ദു മസ്ഊദ്, ഉമാമ ബിന്ദ് അബിൽ ആസ്, ഇവരൊക്കെ അലി റളിയല്ലാഹുവിന് കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിലൊക്കെ അലി റളിയല്ലാഹുവിന് മക്കളും ഉണ്ടായിട്ടുണ്ട്. അതിലൊരു മകളാണ് ഇപ്പോൾ ഖദീജ, അലിയാരുടെ മകൾ. അതുപോലെ അലിയാരുടെ മകളാണ് റംല. ഈ ഖദീജയെ കല്യാണം കഴിച്ചതാരാ? അലി റളിയല്ലാഹുവിൻ്റെ മകളെ അബ്ദുറഹ്മാൻ ഇബ്നു ആമിർ ഖുറൈസ് അൽ അമവിയാണ്. ബനു ഉമയ്യ കുടുംബത്തിലെ ആമിർ ഖുറൈസിൻ്റെ മകൾ അബ്ദുറഹ്മാനാണ്. ഈ ആമിർ ഖുറൈസ് എന്നാണ് എന്താ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആരാണ്, അമവിയാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മ അർവ ബിന്ദു ഖുറൈസാണ്. ഈ അർവ ബിന്ദു ഖുറൈസും ഈ ആമിർ ഖുറൈസും ഇവർ സഹോദരങ്ങളാണ്. അപ്പോൾ അമവികളിൽപ്പെട്ട അബ്ദുറഹ്മാനാണ് അലിയാരുടെ മകൾ ഖദീജയെ കല്യാണം കഴിക്കുന്നത്. അതേപോലെ മുആവിയ ഇബ്നു മർവാൻ ഇബ്നുൽ ഹക്കം, മർവാൻ ഇബ്നുൽ ഹക്കം അമവി ഭരണാധികാരി, അയാളുടെ മകൻ മുആവിയ കല്യാണം കഴിച്ചിരുന്നത് ആരെയാണ്? അലി റളിയല്ലാഹുവിൻ്റെ മകൾ റംലയെയാണ്. അലി റളിയല്ലാഹുവിന്, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹുവിന് റംല എന്നൊരു മകളുണ്ടായിരുന്നു. ആ മകളെയാണ് ആര് കല്യാണം കഴിച്ചത്? മുആവിയ ഇബ്നു മർവാൻ ഇബ്നുൽ ഹക്കം കല്യാണം കഴിച്ചത്. ഇതേപോലെ വേറെയും ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഹസൻ റളിയല്ലാഹു തആല അൻഹു, അലി റളിയല്ലാഹുവിൻ്റെ മകൻ ഹസൻ, ഹസന് അൽ ഹസനുൽ മുസന്ന എന്ന പേരിലൊരു മകനുണ്ട്. ആ ഹസനുൽ മുസന്നയുടെ മകൾ സൈനബിനെ കല്യാണം കഴിച്ചിരുന്നത് അമവി ഖലീഫയായ അൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക്കാണ്. അൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക്കാണ്. ഇതേപോലെ ഹുസൈൻ റളിയല്ലാഹു തആല ഇപ്പോൾ കർബലയിലെ ഷഹീദ് ഹുസൈൻ റളിയല്ലാഹു തആല ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൻ്റെ മകൾ ഫാത്തിമ വളരെ മഹതിയായിരുന്നു. ഫാത്തിമ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ മകൾ ഫാത്തിമ, ആ ഫാത്തിമയെ കല്യാണം കഴിച്ചതാരാ? അബ്ദുല്ലാഹി ഇബ്നു അംറാണ്. ആരാ ഈ അബ്ദുല്ലാഹി ഇബ്നു അംറ്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുന്റെ മകൻ, അംറിൻ്റെ മകൻ അബ്ദുള്ള. ഉസ്മാൻ റളിയല്ലാഹു അൻഹുന്റെ മകൻ അംറ്, അംറിൻ്റെ മകൻ അബ്ദുള്ളയാണ് ആരെ കല്യാണം കഴിച്ചത്? ഹുസൈൻ റളിയല്ലാഹു അൻഹുന്റെ മകൾ ഫാത്തിമയെ. ഫാത്തിമ ആരാ? ഹാഷിമിയത്താണ്, ബനു ഹാഷിമിൽപ്പെട്ടതാണ്. അബ്ദുല്ലാഹി ഇബ്നു അംറ് ഇബ്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആരാ? അമവികളിൽപ്പെട്ട ആളാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, അമവികളിൽപ്പെട്ട അബ്ദുറഹ്മാൻ, അമവികളിൽപ്പെട്ട മുആവിയ, അമവികളിൽപ്പെട്ട അൽ വലീദ്, അമവികളിൽപ്പെട്ട അബ്ദുള്ള, ഇവർ കല്യാണം കഴിച്ചത് ഹാഷിമിയത്തിൽപ്പെട്ട, ഹാഷിമികളിൽപ്പെട്ട ഖദീജയെ, റംലയെ, സൈനബിനെ, ഫാത്തിമയെ എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ, ബനു ഹാഷിമും ബനു ഉമയ്യയും അവർ തമ്മിലുള്ള ബന്ധം എത്ര സുദൃഢമായിരുന്നു, അവർ തമ്മിലുള്ള ബന്ധം എത്ര സുദൃഢമായിരുന്നു, ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ചരിത്രം വായിക്കുന്ന പല ആളുകൾക്കും ഇങ്ങനെയുള്ള ഒരു ബന്ധം മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം എന്താ? ഇതെന്നും നിതാന്ത ശത്രുത, എന്നും തുടർ ശത്രുത ഉള്ള രണ്ട് കുടുംബമായിട്ടായിരിക്കും പലപ്പോഴും ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വായനയിൽ ബോധ്യപ്പെടുക. കാരണം അങ്ങനെയാണ് ചിത്രീകരണം. മുആവിയ റളിയല്ലാഹു അൻഹുവിനെക്കുറിച്ച് വായിക്കുമ്പോൾ പലരുടെയും മുഖം ചുളിയും, അബൂ സുഫിയാൻ റളിയല്ലാഹുവിനെ കുറിച്ച് വായിക്കുമ്പോൾ പലരുടെയും മുഖം ചുളിയും, അതേപോലെ തന്നെ അമവി കുടുംബത്തിൽ പലരെയും. അപ്പോൾ നമ്മൾ കുറേ വസ്തുതകൾ ഈ വിഷയത്തിൽ അനിവാര്യമായും മനസ്സിലാക്കേണ്ടതുണ്ട്. ബനു ഹാഷിമിൻ്റെ ഒരു വിവരണം നമ്മൾ പറഞ്ഞതുപോലെ ബനു ഉമയ്യയെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ബനു ഉമയ്യ ആര്? നമ്മൾ പറഞ്ഞു അബ്ദു മനാഫിൻ്റെ മകൻ അബ്ദുഷംസ്, ഹാഷിമിൻ്റെ സഹോദരനാണ് അബ്ദുഷംസ്. ബനു ഹാഷിം, ബനു അബ്ദുഷംസ്, ഈ അബ്ദുഷംസിൻ്റെ മകനാണ് ഉമയ്യ. ഉമയ്യ, ഉമയ്യയുടെ സന്താന പരമ്പരകളാണ് ബനു ഉമയ്യ, അമവികൾ. ബനു ഉമയ്യ എന്ന അമവികൾ, ഈ അമവികളുടെ പേരെന്തൊക്കെ? അഥവാ ഉമയ്യയുടെ മക്കളുടെ പേര് ഒന്ന് ഹർബ്. ഹർബ് ആരാ? അബൂ സുഫിയാൻ, മുആവിയൻ്റെ ഉപ്പ അബൂ സുഫിയാൻ്റെ വാപ്പയാണ് ഹർബ്. അതേപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ അഫ്ഫാൻ്റെ വാപ്പയാണ് ഹർബ്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വല്യപ്പയാണ് ഹർബ്, മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ വല്യപ്പയാണ് ഹർബ്. അവരാണ് ബനു ഉമയ്യ. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അമവിയാണ്, മുആവിയ അമവിയാണ്, അബൂ സുഫിയാൻ അമവിയാണ്. ഇനി മാത്രമല്ല, ഈ ഹർബ് പറഞ്ഞ പോലെ തന്നെ ഉമയ്യക്ക് മറ്റൊരു മകനുണ്ട്, അബ്ദുൽ ഉസ്സ. ഉമയ്യൻ്റെ മറ്റൊരു മകനാണ് അബ്ദുൽ ഉസ്സ. ഈ അബ്ദുൽ ഉസ്സയുടെ മകനാണ് റബീഅ്. റബീഅിൻ്റെ മകനാണ് അബുൽ ആസ്. അബുൽ ആസ് ഇബ്നു റബീഅ് അമവികളിൽപ്പെട്ട ആളാണ്, ബനു ഉമയ്യയിൽപ്പെട്ട ഒരാളാണ്. ആര്? അബുൽ ആസ് ഇബ്നു റബീഅ്. ആരാ ഈ അബുൽ ആസ് ഇബ്നു റബീഅ്? അബുൽ ആസ് ഇബ്നു റബീഅ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ സൈനബ് റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ച ആളാണ്. അപ്പോൾ നോക്കുന്നു നിങ്ങൾ, അമവികളിൽപ്പെട്ട അബുൽ ആസ് ഇബ്നു റബീഅ്, ഹാഷിമികളിൽപ്പെട്ട സൈനബ് ബിന്ത് മുഹമ്മദ് അലൈഹി അസ്സലാം, സൈനബിനെയാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ അമവികളും ഹാഷിമികളും തമ്മിലുള്ള ആ ബന്ധം നോക്കൂ നിങ്ങൾ. ഇനി ഞാൻ പറഞ്ഞു അമവികളിൽ ബനു ഉമയ്യയിൽപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇബ്നു ഹർബ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വല്യപ്പ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അമവികളിൽപ്പെട്ട ആളാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആരെ കല്യാണം കഴിച്ചത്? ആരെ കല്യാണം കഴിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പെൺമക്കളെ, ഒന്ന് റുഖയ്യയും മറ്റൊന്ന് ഉമ്മു കുൽസൂമും. അമവികളിൽപ്പെട്ട ഉസ്മാൻ, ഹാഷിമികളിൽപ്പെട്ട റുഖയ്യയെ കല്യാണം കഴിച്ചത് നമ്മൾ വായിക്കുന്നു. പിന്നീട് ഉമ്മു കുൽസൂമിനെ കല്യാണം കഴിച്ചത് നമ്മൾ വായിക്കുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉമ്മു കുൽസൂമിൻ്റെ വിയോഗമുണ്ടായപ്പോൾ ഇനിയും ധാരാളം മക്കളുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട് ഉസ്മാനിന് കല്യാണം കഴിച്ചു കൊടുക്കുമായിരുന്നു. ആരാ ഉസ്മാൻ? അമവിയാണ്. ആരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? ഹാഷിമിയാണ്. നബിയുടെ മക്കൾ ആരാണ്? അവർ ഹാഷിമിയത്തുകളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സഹോദരന്മാരെ ചരിത്രത്തിൽ വായിക്കുന്നു. ഇനി അതുമല്ല, അമവികളിൽപ്പെട്ട ആളാണ് ഇവിടെ നമ്മൾ പറഞ്ഞു അബൂ സുഫിയാൻ. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് ഇബ്നു ഉമയ്യ, മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ അബൂ സുഫിയാൻ. ഇവിടെ നമ്മൾ പറഞ്ഞു രണ്ട് അബൂ സുഫിയാൻ ഉണ്ട്. ഒന്ന് അബൂ സുഫിയാൻ ബനു ഹാഷിമിൽപ്പെട്ട അബൂ സുഫിയാൻ, അഥവാ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ ഹാരിസിൻ്റെ മകൻ അബൂ സുഫിയാൻ, അയാൾ ഹാഷിമിൽപ്പെട്ട അബൂ സുഫിയാനാണ്. ഇവിടെ നമ്മളുടെ ആള് അബൂ സുഫിയാൻ ഇബ്നു ഹർബാണ്, മുആവിയന്റെ ഉപ്പ, അദ്ദേഹം അമവിയാണ്. ഈ അബൂ സുഫിയാൻ, അദ്ദേഹത്തിൻ്റെ മകളാണ് റംല ബിന്ത് അബി സുഫിയാൻ. റംല എന്ന ഉമ്മു ഹബീബ, റംല എന്ന ഉമ്മു ഹബീബ. എന്തിനാ ഞാൻ ഈ റംലയെ പറഞ്ഞ ഇവിടെ പ്രത്യേകം? അബൂ സുഫിയാൻ അമവിയാണ്, എല്ലാവർക്കും ഇഷ്കാലില്ല. ആ അമവിയായ അബൂ സുഫിയാൻ്റെ മകൾ റംല ബിന്ത് അബി സുഫിയാനെ ആരെ കല്യാണം കഴിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളാണ്. അപ്പോൾ അമവികളിൽപ്പെട്ട റംലയെ ഹാഷിമികളിൽ സയ്യിദായ, ലോകരിൽ സയ്യിദായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ വിവാഹം കഴിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഹാഷിമികളും അമവികളും എന്താ ബന്ധം? വളരെ ബലം കുറഞ്ഞ ബന്ധാ, തീരാ ശത്രുതയുടെ ബന്ധാ, എന്നും കുടുംബ പോരിൻ്റെയും കുടുംബ ശത്രുതയുടെയും ബന്ധാ, ഒരിക്കലും അല്ല എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അമവികളിൽ ശരിയാണ്, ഇസ്ലാമിനെതിരിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ നിലയുറപ്പിച്ച പലരും ഉണ്ടായിരുന്നു. അവർ അമവികൾ മാത്രമല്ല, അമവികളുണ്ട്, അമവികളല്ലാത്തവരുമുണ്ട്. അപ്പം അമവികളിൽപ്പെട്ട ആളാണ് ഉഖുബത്ത് ബിന് അബി മുആയിദ്. ഉഖുബത്ത് ബിന് അബി മുആയിദ്, അതായത് ഉമയ്യയുടെ മകൻ അബു അംറിൻ്റെ മകനാണ് ഉഖുബത്ത് ബിന് അബി മുആയിദ്. ഉഖുബ ഇബ്നു അബി മുആയിദ്, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കിടക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുതുകിൽ ചാർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമസ്കാരത്തിൽ വരെ പ്രയാസപ്പെടുത്തിയിരുന്ന ഉഖുബത്ത് ബിന് അബി മുആയിദ് അമവി കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഉമയ്യയുടെ മകൻ അബു അംറിൻ്റെ മകനാണ് ഉഖുബത്ത് ബിന് അബി മുആയിദ്. അബു മുആയിദിൻ്റെ മകൻ ഉഖുബ. ഈ ഉഖുബ ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ്. അബൂ സുഫിയാനെ പോലെ, ഹിന്ദിനെ പോലെ, റളിയല്ലാഹു അൻഹുമ, ശത്രുവായിരുന്നു. പക്ഷേ ഈ ഉഖുബ ഇബ്നു അബി മുആയിദിൻ്റെ മക്കൾ അൽ വലീദ് ഇല്ലേ, ഉഖുബയുടെ മകൾ ഉമ്മു കുൽസൂം ബിന്ദു ഉഖുബ അല്ലേ, അവരൊക്കെ ആരായിരുന്നു? അൽ വലീദ് ഇബ്നു ഉഖുബത്ത് ബിൻ അബി മുആയിദ്. ഉഖുബ ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു, പക്ഷേ മകൻ അൽ വലീദ് ഇസ്ലാമിനെ സഹായിക്കുന്ന ആളായിരുന്നു. ഉമ്മു കുൽസൂം ബിന്ദു ഉഖുബ ഇബ്നു അബി മുആയിദ്, ഉമ്മു കുൽസൂം ആരാ? അവർ വിവാഹം കഴിക്കുന്നതിൻ്റെ, വിവാഹിതയാകുന്നതിന് മുമ്പ് അവരുടെ ചെറുപ്രായത്തിൽ ഇസ്ലാം സ്വീകരിച്ച് മദീനയിലേക്ക് ഹിജറ പോയ മഹദിയാണ് ഉഖുബ, അല്ല ഉമ്മു കുൽസൂം. അവരുടെ വിഷയത്തിലാണ് വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് തന്നെ ഇറങ്ങിയത്, മുംതഹിന എന്ന സൂറത്തിൽ. യാ അയ്യുഹ നബിയു ഇദാ ജാഅകൽ മുഅ്മിനാതു മുഹാജിറാത്തിൻ, പ്രവാചകരെ നിങ്ങളുടെ അടുക്കലേക്ക് വിശ്വാസിനികളായ സ്ത്രീകൾ ഹിജറ വന്നിട്ടുണ്ട് എങ്കിൽ, മുഹാജിറത്തുകളാക്കി വന്നിട്ടുണ്ട് എങ്കിൽ, ഫംതഹിനൂഹുൻ, നിങ്ങൾ അവരെ പരീക്ഷിക്കണം എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയത് ആരുടെ വിഷയത്തിലാണ്? അവിശ്വാസികൾക്ക് നിങ്ങളവരെ തിരിച്ചേൽപ്പിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ആരുടെ വിഷയത്തിലാണ്? അത് ഉമ്മു കുൽസൂം ബിന്തു ഉഖുബയുടെ വിഷയത്തിലാണ്. ആരെയും ഉമ്മു കുൽസൂം ബിന്തു ഉഖുബ? ഉഖുബത്ത് ബിൻ അബി മുആയിദിൻ്റെ മകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയുടെ പരിസരത്ത് നമസ്കരിക്കുമ്പോൾ, സുജൂദിൽ കിടന്നപ്പോൾ ഉഖുബത്ത് ബിൻ അബി മുആയിദും അബൂ ജഹലും കൂട്ടരും പരസ്പരം പറയാണ്, ഇന്നലെ നമ്മൾ അറുത്ത് തള്ളിയ ഒട്ടകത്തിൻ്റെ കുടൽമാലകൾ ശേഖരിച്ച് ആരാണ് കൊണ്ടുവരിക, എന്നിട്ട് മുഹമ്മദിൻ്റെ മുതുകിൽ നമുക്കത് ഇടാം. അപ്പോൾ ദുഷ്ടൻ ഉഖുബത്ത് ബിൻ മുആയിദ് അബി മുആയിദും കൂട്ടരും എന്ത് ചെയ്യണം? അത് കൊണ്ടുവന്നിട്ട് റസൂലുള്ള സുജൂദിൽ പ്രണമിച്ച് കിടക്കുമ്പോൾ നബിയുടെ മേലിൽ കൊണ്ടുവന്നിടുകയാണ് ഒട്ടകത്തിൻ്റെ കുടൽമാലകളും ഇതൊക്കെ. അങ്ങനെ റസൂലുള്ളാഹിക്ക് സുജൂദിൽ നിന്ന് തലവുയർത്താൻ കഴിയാതെ പ്രയാസപ്പെട്ട് കിടക്കുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹിൻ്റെ മകൾ ഫാത്തിമയോട് വിവരം പറയുന്നത്, ഫാത്തിമ നിങ്ങളുടെ ഉപ്പ സുജൂദിൽ പ്രണമിച്ച് കിടക്കുമ്പോൾ ഇങ്ങനെ ആളുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാത്തിമ ഓടി വരികയാണ്. അപ്പോൾ എന്താ കാണുന്നത്? ഉഖുബത്ത് ബിൻ അബി മുആയിദും അബൂജഹലൊക്കെ ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും അത് കണ്ടിട്ട് ചിരിച്ചാടുകയാണ്, കളിയാക്കി ചിരിക്കുകയാണ്. അപ്പോഴാണ് ഫാത്തിമ വന്നത് നീക്കി ഉപ്പയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. ഈ ഉഖുബ ഇബ്നു അബി മുആയിദ് ഉമയ്യ അബി ബനു ഉമയ്യയിൽപ്പെട്ട ആളാണ്, ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു. ആ ശത്രുതയിൽ തന്നെയാണ് ഉഖുബത്ത് ബിൻ അബി മുആയിദ് കൊല്ലപ്പെടുകയുണ്ടായത് ബദർ യുദ്ധാനന്തരം. പക്ഷേ ആ ഉഖുബയുടെ മകൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹ, അവർ ഇസ്ലാം ഉൾക്കൊണ്ടു. അവിവാഹിതയായ ചെറുപ്രായക്കാരിയായ അവർ ഇസ്ലാമിൻ്റെ സംരക്ഷണാർത്ഥം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന ആ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയത്, സൂറത്തിറങ്ങിയത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിനെ നന്നായി എതിർത്തവർ അമവികളിലുണ്ടായിരുന്നു, ഇസ്ലാമിനെ സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തവരും ആരിലുണ്ടായിരുന്നു? അമവികളിലുണ്ടായിരുന്നു. ഹാഷിമികൾ അമവികളെ ഉൾക്കൊണ്ടിരുന്നു, സ്വീകരിച്ചിരുന്നു. സ്വന്തം മക്കളെ അമവികൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തിരുന്നു. അമവികളിൽ നിന്ന് അവർ ഭാര്യമാരെ സ്വീകരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇതൊക്കെ സഹോദരന്മാരെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ്. അവർ തമ്മിലുള്ള ആ ബന്ധം, സുദൃഢ ബന്ധം. ഇസ്ലാമിന് മുമ്പ് അബ്ദുൽ മുത്തലിബ്, റസൂലുള്ളാഹിൻ്റെ വല്യാപ്പ, അതേപോലെ തന്നെ അബു സുഫിയാൻ്റെ വല്യാപ്പ ഹർബ് ഇബ്നു ഉമയ്യ, ഹർബ് ഇബ്നു ഉമയ്യ, രണ്ടാളും ഭയങ്കര സൗഹൃദത്തിലും ബന്ധത്തിലുമായിരുന്നു എന്നാണ് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കുറേ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. അബു സുഫിയാൻ്റെ പ്രപിതാവായ ഹർബും റസൂലുള്ളാഹിൻ്റെ പ്രപിതാവായ അബ്ദുൽ മുത്തലിബും വലിയ സൗഹൃദത്തിലും ബന്ധത്തിലുമായിരുന്നു എന്നുള്ള ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ആ ബന്ധം ഈ രണ്ട് കുടുംബത്തിലെയും പേരമക്കളിൽ തുടർന്നിരുന്നു. നമുക്കറിയാം മക്ക ഫത്ഹിൽ, മക്ക റിപ്പബ്ലിക് ആവുന്ന നാളുകളിൽ അബു സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കണില്ലേ. അബു സുഫിയാൻ ആര്? അബു സുഫിയാൻ ഇബ്നുൽ ഹാരിസ് നമ്മൾ പറഞ്ഞു, ഹാഷിമികളിൽപ്പെട്ട, ഇത് അമവികളിൽപ്പെട്ട അബു സുഫിയാൻ, മുആവിയൻ്റെ ഉപ്പ അബു സുഫിയാൻ റളിയല്ലാഹു അൻഹുമാ. ഈ അബു സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമാകുന്നത് എന്താ? ആരാണ് അബു സുഫിയാൻ ഇസ്ലാമിലേക്ക് പ്രേരിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കൊണ്ടുവരുന്നത് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബാണ്. അബ്ബാസ് ഹാഷിമിയാണ്, അബു സുഫിയാൻ അമവിയാണ്. അബു സുഫിയാനും അബ്ബാസും തമ്മിൽ സംസാരം നടക്കുകയാണ്, സംഭാഷണം നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് എങ്ങനെ പോകണം, എങ്ങനെ സംസാരിക്കണം, ആരാ പറഞ്ഞു കൊടുക്കുന്നത്? അബ്ബാസാണ്. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് മക്ക ഫത്ഹിൽ ഇസ്ലാം പ്രഖ്യാപിച്ചു. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പിന്നീട് അബു സുഫിയാനോട് സംസാരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ മുഖം കാണിക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ഈ ആഗമന ലക്ഷ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂട്ടരും വരുന്നതിൻ്റെ ആഗമന ലക്ഷ്യം, ഈ പ്രവാഹത്തിൻ്റെ ലക്ഷ്യം, ഉന്നമനം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അബ്ബാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അബു സുഫിയാനെ അടുപ്പിക്കുന്ന, അതോടൊപ്പം അബു സുഫിയാനും അബ്ബാസും തമ്മിലുള്ള ആ ബന്ധം, സൗഹൃദ ബന്ധം, അതിൻ്റെ ആ ദൃഢതയെ അറിയിക്കുന്ന ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അമവികളും ഹാഷിമികളും തമ്മിലുള്ളതായ ഈ ഒരു അടുത്ത ബന്ധവും സ്നേഹബന്ധവും വൈവാഹിക ബന്ധവും ഇതൊക്കെ നമ്മൾ അനിവാര്യമായും അറിയേണ്ടതുണ്ട്. എന്തിനാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്, അറിയുന്നത്? ഇത് നമ്മൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ രണ്ട് കുടുംബങ്ങൾ, ബനു ഉമയ്യ, ബനു ഹാഷിം, ഈ കുടുംബങ്ങൾ ചരിത്രത്തിൻ്റെ എല്ലാ കാലങ്ങളിലും എല്ലാ സംഭവങ്ങളിലും എല്ലാ കോണുകളിലും പരസ്പര വൈരികൾ, എന്നും ശത്രുക്കൾ, അന്യോന്യം പോരടിച്ചിരുന്നവർ എന്ന രീതിയിലൊരു പക്ഷവായനയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല ചരിത്രങ്ങളും അതുകൊണ്ടാണ് ഇപ്പോൾ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ വധിക്കപ്പെട്ട ഒരു രക്തസാക്ഷിത്വ ചരിത്രം നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ അതിൽ അമവി കുടുംബത്തെ, പ്രത്യേകിച്ച് യസീദിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായ സംസാരങ്ങളും അതേപോലെ തന്നെ പിന്നെ ചരിത്ര റിപ്പോർട്ടുകളും നമ്മൾ കൂടുതൽ വായിക്കുന്നത്. ഇസ്ലാമിൻ്റെ പേരിൽ ശത്രുതാപരമായ നിലപാടുകൾ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അബു സുഫിയാൻ ഉണ്ടായിരുന്നു. അബു സുഫിയാനാണ് ബദറിലേക്കുള്ള സൈന്യത്തെ നയിച്ചത്, ഉഹദിലേക്കുള്ള സൈന്യത്തെ നയിച്ചത്. അതേപോലെ ഹിന്ദിനുണ്ടായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുട്ടിയായിരുന്നു, ചെറുപ്രായത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ പിന്നെ ശത്രുത പ്രവർത്തനങ്ങൾ ഇസ്ലാമിന് നേരെ നിയലിക്കണില്ല, കാണുന്നില്ല ചരിത്രത്തിൽ. പക്ഷേ അബൂ സുഫിയാനും അതേപോലെ ഹിന്ദുക്കെ കണക്കിന് ആക്രമിക്കപ്പെടുന്നുണ്ട്. ശരിയാണ്, അവരിൽ നിന്ന് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിന് നേരെ

0: ചിരിച്ചിരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അമവികൾ മാത്രം ഈ വിഷയത്തിൽ ക്രൂരമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു, കൈയേറ്റം ചെയ്യപ്പെടുന്നു? ഇവിടെ ഒരു ആലോചനയും ഒരു നേർപക്ഷ വായനയും ഉണ്ടാകാൻ ചില ചരിത്രങ്ങൾ ഇവിടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്ന് മാത്രം. ഞാൻ പറഞ്ഞില്ലേ, അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മക്കളിൽ ഖദീജയെ, അലിയാരുടെ മകൾ റംലയെ, ഈ ചരിത്ര സംഭവങ്ങളൊക്കെ നിലനിൽക്കുന്ന ആ കാലഘട്ടത്തിലാണ് അമവികളിൽപ്പെട്ടവർ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ കെർബല കഴിഞ്ഞതിന് ശേഷമാണ് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ, അലിയാരുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പൗത്രി സൈനബിനെ അൽ വലീദ് ബിൻ അബ്ദുൽ മലിക് കല്യാണം കഴിക്കുന്നത്. വലീദ് ബിൻ അബ്ദുൽ മലിക്കാരാണ് അമവി ഖലീഫയാണ്. അതേപോലെ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മകൾ ഫാത്തിമയെ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹുവിൻ്റെ പൗത്രൻ അബ്ദുള്ള കല്യാണം കഴിക്കുന്നു ഒക്കെ നമ്മൾ വായിക്കുന്നു. ഖദീജയും റംലയും അലിയാരുടെ രണ്ട് പെൺമക്കൾ, ആരാ അവരെ കല്യാണം കഴിച്ചത്? മർവാൻ ബിൻ ഹക്കം എന്ന ഖലീഫയുടെ, അമവി ഖലീഫയുടെ മകൻ മുആവിയയാണ് റംല ബിൻ അലിയെ കല്യാണം കഴിച്ചത്. അതേപോലെ ആമിർ ഖുറൈസിൻ്റെ, അദ്ദേഹം അമവിയാണ്, മകൻ അബ്ദുറഹ്മാൻ കല്യാണം കഴിച്ചത് ആരെയാണ്? അലിയാരുടെ മകൾ ഖദീജയെയാണ്. അപ്പോൾ ഇത്തരം ചരിത്രങ്ങൾ സഹോദരന്മാരെ, നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം ചരിത്രങ്ങൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടി നമ്മൾ ഒരാളുടെ നേരെയും അന്യായമായിട്ടുള്ള ഒരു വിലയിരുത്തൽ, അതേപോലെ തന്നെ ഒരു പക്ഷവായന ഉണ്ടാകാൻ പാടുള്ളതല്ല നമ്മുടെ നിലപാട്. അത് മധ്യമ നിലപാട്, സന്തുലിതമായ നിലപാട്, അത് തീവ്രതയില്ലാത്ത നിലപാട്. എല്ലാ വിഷയങ്ങളിലും, വിശ്വാസ കാര്യങ്ങളിലാകട്ടെ, കർമ്മപരമായ കാര്യങ്ങളിലാകട്ടെ, അതേപോലെ തന്നെ പെരുമാറ്റങ്ങളിലാകട്ടെ, സ്വഭാവങ്ങളിലാകട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വക്കദാലിക ജഅൽനാകും ഉമ്മതൻ വസത്വ, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു നിങ്ങളെ നാം ഒരു മധ്യമ സമുദായമായി, മിതത്വത്തിൻ്റെ സമുദായമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. നമ്മളൊരു മധ്യമ നിലപാടിൻ്റെ, മിതത്വ സമീപനത്തിൻ്റെ ആദർശമാണ് ദീനാണ്. അതുകൊണ്ട് ഏതൊരു വിഷയത്തിലും നമുക്ക് തീവ്രത ഉണ്ടാകാൻ പാടുള്ളതല്ല, ശുഷ്ക സമീപനം ഉണ്ടാകാൻ പാടുള്ളതല്ല. ദീൻ അത് തീവ്രതക്കും ജീർണതക്കും മധ്യേ മിതത്വത്തിൻ്റെയും സന്തുലിതത്വത്തിൻ്റെയും നിലപാടിലാണ് എല്ലാ വിഷയങ്ങളിലും. ആ ഒരു നിലപാട് ഈ വിഷയത്തിലും ഉണ്ടാകാൻ വേണ്ടിയാണ് ഏതാനും കാര്യം ഇവിടെ ഉണർത്തിയത്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള ഭാഗം, ഇന്ന് നമ്മൾ ബനു ഉമയ്യയും ബനു ഹാഷിമും അന്യോന്യം ബന്ധങ്ങൾ ഇവിടെ മനസ്സിലാക്കി പറഞ്ഞു. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ, സഹാബികളും ബനു ഹാഷിമും, സഹാബികളും ബനു ഹാഷിമും അന്യോന്യമുള്ള ബന്ധങ്ങൾ. ഇപ്പോൾ സഹാബികളിൽ വെറും അമവികൾ മാത്രമല്ല, അമവികളിൽ സഹാബികളുണ്ട്, നമ്മളത് പറഞ്ഞു. അതേസമയം ഇതര സഹാബികളുണ്ട്, അവരും നബി കുടുംബവും എങ്ങനെയായിരുന്നു നിലപാടുകൾ, ബന്ധങ്ങൾ, അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ഇപ്പോൾ നമുക്കറിയാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉമർ റളിയല്ലാഹു വിശിഷ്യ ഷിയാ പക്ഷപാതികളുടെ പക്ഷവായനയിൽ എന്താ അബൂബക്കർ ഉമർ? അവർ ഖുറൈശികളുടെ രണ്ട് വിഗ്രഹങ്ങൾ എന്നാണ്. താഗൂതാനി മിൻ തവാഖീത്തി ഖുറൈശ്, ഖുറൈശികൾ അവർക്ക് കുറേ താഗൂത്തുകൾ ഉണ്ടായിരുന്നു, വിഗ്രഹങ്ങൾ, അതിൽ രണ്ട് വിഗ്രഹങ്ങൾ. അതുകൊണ്ട് തന്നെ അബൂബക്കറിനെ ഉമറിനെ ശപിച്ചുകൊണ്ടുള്ള ശാപ പ്രാർത്ഥനകൾ ഷിയാക്കളുടെ അടുക്കൽ കാണാൻ സാധിക്കും. അത് ചില ഒറ്റപ്പെട്ട റിപ്പോർട്ടുകളോ മറ്റോ അല്ല, പ്രത്യേകത അവരുടെ സ്ഥിരം വായനയാണ് അബൂബക്കറിനെ ശപിക്കുക, ഉമറിനെ ശപിക്കുക. പ്രത്യേകിച്ച് ഈ നാടുകളിലൊക്കെ ജോലി ചെയ്യുന്നവർ അബൂബക്കർ എന്ന പേര് കേൾക്കുമ്പോൾ എന്താ ഷിയാക്കളുടെ നിലപാട്? ഉമറിൻ്റെ പേര് കേൾക്കുമ്പോൾ ഷിയാക്കളുടെ നിലപാടെന്ത്? അപ്പോൾ ആ വിഷയത്തിൽ ആരായിരുന്നു അസ്ഹാബ്, സഹാബികൾ, ആരായിരുന്നു അഹ്ലുൽ ബൈത്ത്, അന്യോന്യ ബന്ധങ്ങൾ എന്തായിരുന്നു? ഇൻഷാല്ലാ ചുവരെഴുത്തുകൾ നമുക്ക് ഇനിയും ആ വിഷയത്തിൽ തുടർത്താം. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തുണയേകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ചുവരെഴുത്ത് പരിപാടിയാണ് ഇപ്പോൾ നാം കേട്ടത്. ബനു ഹാഷിമും ബനു ഉമയ്യയും, ശത്രുക്കളോ മിത്രങ്ങളോ? ചരിത്ര വിശദീകരണവുമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ.

0: ഇന്നിൻ്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
1: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നു ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോട് സംവദിക്കുന്നത് ഹനീഫ വണ്ടൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബിഹി അജ്മാഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇൻസൈറ്റിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇസ്ലാം എന്ന മതത്തെക്കുറിച്ച്, ഇസ്ലാമിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. എന്നാൽ ഇസ്ലാമും ഇതര ഭൗതിക ദർശനങ്ങളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണ് എന്ന് നാം അറിയേണ്ടതുണ്ട്. ഇസ്ലാമിക ദർശനപ്രകാരം ദൈവമാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്. ആ ദൈവത്തെ പല പേരിലും നമ്മൾ വിളിക്കുന്നുണ്ട്. അറബിയിൽ അള്ളാഹു എന്നും പൊതുവായി മലയാളത്തിൽ ദൈവമെന്നും പടച്ച തമ്പുരാനെന്നും എല്ലാം നാം പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മുന്നിൽ വെക്കുന്നത് ഈ പ്രപഞ്ചത്തെ അഖിലവും പടച്ചു പരിപാലിക്കുന്ന അള്ളാഹു. ആ അള്ളാഹുവാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്. പരമമായ ഉണ്മയും കേവലവും നിരുപാധികവുമായ അസ്തിത്വവും ദൈവത്തിനു മാത്രം അവകാശപ്പെട്ടതാണ്. പ്രപഞ്ചവും മനുഷ്യനടക്കം സർവചരാചരങ്ങളും ഈ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാകുന്നു. മറ്റൊരു ഏതെങ്കിലും ഒരു സൃഷ്ടി അത് ഈ ദൈവമല്ലാതെ മറ്റൊരു സൃഷ്ടികർത്താവ് ഇല്ല എന്നു തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിനാൽ അവയുടെയെല്ലാം അസ്തിത്വം ആപേക്ഷികമാണ്. ദൈവത്തിന് ആദിയോ അന്ത്യമോ ഇല്ല. എന്നാൽ ആപേക്ഷികാസ്തിത്വങ്ങൾക്ക് തുടക്കവും ഒടുക്കവുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സത്തയിൽ തന്നെ അനിവാര്യമായ അസ്തിത്വമാണ് ദൈവം. അവനാണ് പ്രപഞ്ചത്തിൻ്റെ ഹേതു. പ്രപഞ്ചമുണ്ടാക്കിയത്, ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ചത് അവനാണ്. എല്ലാ ഹേതുക്കളുടെയും ശൃംഖല അവസാനം അവനിൽ ചെന്നെത്തുന്നു എന്നുള്ളതാണ്. ഏതൊരു സൃഷ്ടിയെ എടുത്തു നോക്കിയാലും പ്രപഞ്ചത്തിലെ സകലമാന സൃഷ്ടികൾ, അചേതനമോ സചേതനമോ ആയ ഏതു വസ്തുവിനെ നാം പരിശോധിച്ചാലും അവസാനം ചെന്നെത്തുക ആ പ്രപഞ്ചത്തിൻ്റെ ദൈവത്തിലാണ്. ആദ്യ ഹേതു പദാർത്ഥമോ ദ്വന്ദാത്മകതയോ ആണെന്ന വാദത്തെ ഇസ്ലാം ഇപ്രകാരം നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. കാരണങ്ങളുടെ തുടർച്ച അനന്തമല്ല, അഥവാ ആദികാരണത്തിന് വേറൊരു കാരണം ആവശ്യമില്ല എന്നാണ്. സ്വാഭാവികമായി നാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്? എന്നാൽ ദൈവത്തെ ആരാണ് സൃഷ്ടിച്ചത് എന്ന്. ഇപ്പോൾ നമ്മൾ സൃഷ്ടികളെ നോക്കിക്കൊണ്ട് സൃഷ്ടികളെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുമ്പോൾ, എന്നാൽ ആ സൃഷ്ടാവിനെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുന്നു, ആ ചോദ്യം തന്നെ എന്താണ്? തെറ്റാണ്. കാരണം ഇവിടെ തുടക്കം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നാണ്. അതല്ലാതെ അനന്തമായി അത് നീളുകയല്ല, അതിൻ്റെ അവസാനമുണ്ട്. അങ്ങനെ ഒരു ചോദ്യം, ദൈവത്തെ ആര് സൃഷ്ടിച്ചു, പിന്നെ അവരെ ആര് സൃഷ്ടിച്ചു, പിന്നെ അവിടെ നിന്നങ്ങോട്ട് ആരെ സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിന് നമുക്കൊരിക്കലും നമ്മുടെ ബുദ്ധിയിൽ നിന്നും അതിന് ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കേവലമായ നമ്മുടെ ഈ പ്രപഞ്ചത്തിനകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ബുദ്ധിയാണ് നമുക്കുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം തിരിച്ചറിയുക, ദൈവത്തെ ആരും സൃഷ്ടിച്ചതല്ല. ദൈവം എന്ന് പറയുന്നത് അവൻ ഏകനാണ്. അവനാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അവൻ ഈ പ്രപഞ്ചത്തിൽ നമ്മെ സൃഷ്ടിച്ചതുപോലെ, മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ തന്നെ അനേക ലക്ഷം ജീവജാലങ്ങളെ, വസ്തുക്കളെ ആ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തെ ആര് സൃഷ്ടിച്ചു അതല്ലെങ്കിൽ അതിലേക്കുള്ളൊരു യാത്ര നമുക്ക് സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ദൈവമാണ് തുടക്കം. കാര്യകാരണ ബന്ധങ്ങളുടെ ശൃംഖലയ്ക്ക് ഒരു തുടക്കമില്ലെങ്കിൽ ഓരോ കാരണവും കാര്യമാവുകയും ശൃംഖല അനന്തമായി പിറകോട്ട് നീളുകയും ചെയ്യുമെന്നുള്ളതാണ് വസ്തുത. അതിനാലാണ് കാര്യകാരണ ബന്ധത്തിന് വിധേയമല്ലാത്ത ഒരാദി കാരണം ആവശ്യമായി വരുന്നത്. ആ കാരണമാണ് ദൈവം. ഇനി ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഇസ്ലാമിക ദർശനത്തിൽ പറയുകയാണെങ്കിൽ സ്രഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ളതാണ്. അതാണ് എന്താണ് മനുഷ്യനും ദൈവവും തമ്മിലുള്ളത്? മനുഷ്യൻ്റെ സ്രഷ്ടാവാണ് ദൈവം, മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവം, ആ ദൈവം മനുഷ്യനിൽ പ്രത്യക്ഷപ്പെടുകയോ അവതരിക്കുകയോ ചെയ്യുന്നില്ല. നോക്കൂ, നമ്മുടെ ഇതര സമൂഹങ്ങളിലെ ഇതര സഹോദരങ്ങൾ, അവർ വിശ്വസിക്കുന്നത് ദൈവം മനുഷ്യൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു, അവൻ പിന്നെ പല രൂപത്തിലും വരുന്നു, അങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. അത് ദൈവത്തിനുതകുന്ന ഒരു കാര്യമേ അല്ല. മനുഷ്യനെ മനുഷ്യപ്രകൃതിയിൽ തന്നെയാണ് ഇസ്ലാം കാണുന്നത്. മനുഷ്യപ്രകൃതി മൗലികമായ പവിത്രമാണ്. ജന്മന അത് മലിനമോ പാപം പുരണ്ടതോ അല്ല. ഇങ്ങനെ ഒരു വിശ്വാസമുള്ള സുഹൃത്തുക്കൾ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ മനുഷ്യനും ജനിക്കുന്നത് പാപിയായിട്ടാണ് എന്ന ക്രൈസ്തവ ദർശനം, അത് ഇവിടെ ഇസ്ലാം എന്ത് ചെയ്യുന്നു? അതിനെ അവിടെ ക്രോസ് ചെയ്യുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കുക, മനുഷ്യർ ഒരു പ്രത്യേക സൃഷ്ടിയാണ്, മറ്റു ജീവജാലങ്ങളെപ്പോലെ തന്നെ. അതിൽ ദൈവം അതിൽ അവതരിക്കുന്നു, ദൈവസങ്കല്പം അതിലൂടെ വരുന്നു എന്നുള്ളത് ദൈവത്തിൽ നിരക്കുന്നതല്ല. അതുപോലെ തന്നെ മനുഷ്യനൊക്കെ പാപം ചെയ്തു, ആദം പാപം ചെയ്തു, ഇനി ആ പാപപരിഹാരത്തിനായി ദൈവം മറ്റു രൂപത്തിൽ അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ദൈവം ഒരു കുഞ്ഞിനെ, അല്ലെങ്കിൽ ദൈവത്തിനൊരു മകനുണ്ടായി, ആ മകനിലൂടെ അവൻ്റെ പാപപരിഹാരമുണ്ടായി എന്ന് വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നത് സത്യത്തിലെ യുക്തിക്കോ ബുദ്ധിക്കോ മനുഷ്യപ്രകൃതിക്കോ നിരക്കുന്നതല്ല എന്നുള്ളതാണ്. ഇത് ഇസ്ലാം പ്രത്യേകമായി എടുത്തു കാണിക്കുന്നു. കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാകുന്നത് പോലെ തന്നെ അവനിലേതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അവന് മറവി സംഭവിക്കും, അവന് അബദ്ധങ്ങൾ സംഭവിക്കും, ഇതൊക്കെ സംഭവിക്കുന്ന മനുഷ്യൻ. അവിടെ ദൈവം അവതരിപ്പിച്ച് ദൈവം മനുഷ്യനെപ്പോലെ ജീവിച്ച് അബദ്ധങ്ങൾ വന്നു എന്നുള്ളത് എന്താണ്? മനുഷ്യന് പറ്റിയതല്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും ഒരു മനുഷ്യനെ എടുത്തു കാണിക്കുന്നു, എന്നിട്ട് ആ മനുഷ്യനെ നിങ്ങൾ പിന്തുടരണമെന്ന് നമ്മോട് കൽപ്പിക്കുന്നു. സ്വാഭാവികമായി നമുക്ക് പറയാം, നിങ്ങൾ മനുഷ്യനല്ല, നിങ്ങൾ ദൈവമാണ്, ഞങ്ങൾ മനുഷ്യരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ പിന്തുടരാൻ സാധിക്കുകയില്ല എന്ന് സ്വാഭാവികമായി നമുക്ക് പറയാൻ. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു എല്ലാവരും മനുഷ്യർ തന്നെയാണ്. മനുഷ്യന് ദൈവം നൽകുന്ന ഒരു ചെറിയ പിന്നെ പ്രവാചകന്മാർക്ക് നൽകുന്ന ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പ്രവാചകന്മാർക്ക് ആ ദൈവം പ്രത്യേകമായ ഒരു വിജ്ഞാനം നൽകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. മനുഷ്യപ്രകൃതി മൗലികമായ പവിത്രമാണ്. ജന്മന അതെന്താണ്? മലിനമല്ല എന്ന് ഇസ്ലാം ഇവിടെ പഠിപ്പിക്കുന്നു എന്നുള്ളത് അതുകൊണ്ടാണ്. ഇവിടെ ഇസ്ലാം ക്രൈസ്തവ സങ്കല്പം അതുപോലെ തന്നെ മറ്റു സങ്കല്പങ്ങളിലൊന്നും പെട്ടതുപോലെയല്ല ദൈവം. ഇസ്ലാം ഇവിടെ ഇടയുന്നത് ആദിപാപ സങ്കല്പം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഓരോ മനുഷ്യനും തൻ്റെ പ്രവർത്തനങ്ങൾക്ക് സ്വയം ഉത്തരവാദിയാണ് എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിൻ്റെ ദർശനം. വിധിയുടെ കയ്യിലെ കളിപ്പാട്ടമായി ഇസ്ലാമിക ദർശനം വ്യക്തിയെ ചിത്രീകരിക്കുന്നേയില്ല. മനുഷ്യന് രണ്ട് ഭാവങ്ങൾ ദൈവം തന്നെ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് സാത്വിക ഭാവമാണ്, മറ്റൊന്ന് അധമഭാവവുമാണ്. സാത്വിക ഭാവത്തെ ഉപാസിക്കുന്നവൻ ആത്മീയമായി ഉയരുകയും ദൈവപ്രീതിക്കു പാത്രമാവുകയും ചെയ്യും. അധമഭാവത്തെ ഉപാസിക്കുന്നവനോ ആത്മാവിനെ മലിനമാക്കുകയും ദൈവകോപത്തിന് ഇരയാവുകയും ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, രണ്ടിനുമിടയിലുള്ള തിരഞ്ഞെടുപ്പ് മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ മനുഷ്യൻ്റെ ഇച്ഛ, അവൻ്റെ താല്പര്യം, അവൻ്റെ യുക്തി, അവൻ്റെ ജ്ഞാനം എന്നിവ സത്താപരമായി കേവലമല്ല, ആപേക്ഷികമാണ് എന്നുകൂടി മനസ്സിലാക്കണം. മനുഷ്യന് തൻ്റെ ഇച്ഛാസ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കാൻ ദിവ്യ വെളിപാട് ആവശ്യമാണ്. കാരണം മനുഷ്യന് തൻ്റെ യുക്തിയെ മാത്രം അവലംബിച്ച് ദൈവിക യാഥാർത്ഥ്യത്തെ പൂർണ്ണമായി അറിയാൻ കഴിയില്ല. നമുക്ക് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ, നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, തമിഴ്നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ, അതുപോലെ കർണാടകയിൽ ജീവിക്കുന്ന മനുഷ്യർ, അവിടെ നിന്നങ്ങോട്ട് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയി മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ, അവർക്കൊക്കെ സദാചാരം എന്നുള്ളതും ശരിയേതാണ് എന്നുള്ളതും തെറ്റേതാണ് എന്നുള്ളതിനും അവർക്കൊരു സങ്കല്പമുണ്ട്. പക്ഷേ ഇസ്ലാം പറയുന്നത് കേരളത്തിലെന്നല്ല, തമിഴ്നാട്ടിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, അമേരിക്കയിലെന്നല്ല, അറേബ്യയിലെന്നല്ല, ലോകത്തിൻ്റെ എവിടെ മനുഷ്യരുണ്ടോ അവർക്കെല്ലാവർക്കും ഒരേ മാർഗദർശനം. ആ മാർഗദർശനം, അത് ദൈവം തമ്പുരാനിൽ നിന്നും അവതരിപ്പിക്കുന്ന മാർഗദർശനമാണ്. ഇത് ലോകത്തെവിടെയുള്ള മനുഷ്യരും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കും. അതല്ലാതെ അവരുടെ കാലാവസ്ഥക്ക് പ്രശ്നമാണ്, അവരുടെ ശരീരത്തിന് പ്രശ്നമാണ്, അവരുടെ സാമ്പത്തികത്തിന് പ്രശ്നമാണ്, അവരുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് പ്രശ്നം, ഇങ്ങനെ ഒരു പ്രശ്നം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എല്ലാവർക്കും അനുയോജ്യമായ, ഏകമായ, എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന, ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, ഫോളോ ചെയ്യാൻ പറ്റാവുന്ന ഒരു ദർശനമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അവിടെ ദൈവമാകട്ടെ, പരലോകമാകട്ടെ, പ്രവാചകന്മാരാകട്ടെ, അവിടെ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുവാൻ മനുഷ്യർക്ക് സാധിക്കും എന്നുള്ളതാണ് പ്രപഞ്ചത്തെ പഠിപ്പിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം തമ്പുരാൻ അവനെ മനുഷ്യർക്ക് മാർഗദർശനമായി ഇറങ്ങിയ വിശുദ്ധ ഖുർആൻ അവർക്ക് മാർഗദർശനം നൽകുന്നതും അതിലൂടെയാണ് എന്ന കാര്യം നാം മനസ്സിലാക്കുക. ദിവ്യ വെളിപാട് എന്ന് പറയുന്നത് അത് മനുഷ്യന് ആവശ്യമാണ്. അവനവൻ്റെ യുക്തിക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയേയില്ല. അവന് അവനെക്കുറിച്ച് സൃഷ്ടാവ് അവന് പറഞ്ഞു കൊടുക്കണം, ഈ രൂപത്തിലാണ് നീ പരിപാലിക്കേണ്ടത്, നീ ജീവിക്കേണ്ടത്. ആദം വിലക്കപ്പെട്ട കനി ഭുജിച്ചതും അറവി കാരണമായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വിസ്മൃതിയിൽ നിന്നും മനുഷ്യരെ ഉണർത്തുകയാണ് പ്രവാചകധർമ്മം. പ്രവാചകന്മാർക്ക് ദൈവത്തിൽ നിന്ന് വെളിപാട് ലഭിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങൾ വഴിയോ, യുക്തിചിന്തനം വഴിയോ, പരീക്ഷണ നിരീക്ഷണങ്ങൾ വഴിയോ ലഭിക്കാത്ത ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് ദിവ്യബോധനം അഥവാ പ്രവാചകത്വം. ദിവ്യപ്രകാശത്താൽ പ്രത്യക്ഷമാകുന്ന യുക്തിക്കതീതമായ നിഗൂഢതകളെ ദർശിക്കാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു വച്ചിട്ടുണ്ട്, പ്രവാചകത്വത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പദാർത്ഥത്തിൻ്റെ പദാർത്ഥവാദം, നിരീശ്വരവാദം, സ്നേഹവാദം, സുഖവാദം, ശൂന്യതാവാദം തുടങ്ങിയ എല്ലാവിധ തത്വചിന്താ പ്രവണതകളോടും മൗലികമായി വിയോജിക്കുന്ന ദർശനമാണ് ഇസ്ലാമിൻ്റേത്. പദാർത്ഥവാദികൾ പദാർത്ഥത്തെ മാത്രം യാഥാർത്ഥ്യമായി കാണുകയും മനസ്സും പ്രാണനും പദാർത്ഥത്തിൻ്റെ ഗുണങ്ങളായി മാത്രമേ അവർ കാണുന്നുള്ളൂ. പക്ഷേ ഭൗതികവും പ്രത്യക്ഷവുമായ വസ്തുക്കൾക്കപ്പുറം യാഥാർത്ഥ്യമില്ല എന്ന വാദത്തിൽ നിന്നാണ് നിരീശ്വരവാദം ഉടലെടുത്തത്. ദൈവത്തിൻ്റെ അസ്തിത്വത്തിലും ഏകത്വത്തിലും വിശ്വസിക്കുന്ന ഇസ്ലാമിന് ഈ വാദങ്ങൾ സ്വീകാര്യമല്ലാതാവുന്നത് സ്വാഭാവികമാണ്. ദൈവം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുക അസാധ്യമാണെന്ന സ്നേഹവാദവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ജീവിതം സുഖിക്കാനുള്ളതാണെന്ന എപ്പിക്യൂറിയൻ അല്ലെങ്കിൽ ചാർവാകവാദവും പ്രയോജനമുള്ളതെല്ലാം ശരിയാണ് എന്ന പ്രായോഗികവാദവും ഇസ്ലാമിക ദർശനവുമായി യോജിക്കുന്നില്ല. മറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് കൃത്യമാണ്. അത് ദൈവത്തിൽ നിന്നും അവതരിപ്പിച്ച ഇസ്ലാമിക ദർശനം. അത് കൃത്യമായ മാർഗദർശനം മുന്നോട്ട് വെക്കുന്നുണ്ട് പ്രവാചകന്മാരിലൂടെ. അത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നാം തയ്യാറാവുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.
1: മാഷാല്ലാ തബാറക്കല്ലാ. ഇപ്പോൾ നാം കേട്ടുകഴിഞ്ഞത് ഇൻസൈറ്റ്. ഹനീഫ വണ്ടൂരാണ് നമ്മുടെ മുന്നിൽ സംസാരിച്ചത്.
0: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഹദീസുകൾ പഠിക്കാൻ നമ്മൾ സ്ഥിരമായി ഉപയോഗപ്പെടുത്തുന്ന പീസ് റേഡിയോയിലെ പ്രോഗ്രാം തിരുമൊഴികൾ. തിരുമൊഴികളിൽ ഓരോ ദിവസവും ഓരോ ഹദീസുകളും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിത സന്ദർഭത്തിനോട് ചേർത്തിണക്കിക്കൊണ്ടേയാണ് ഓരോ ദിവസവും നമ്മൾ തിരുമൊഴികൾ കേൾക്കാറുള്ളത്. പീസ് റേഡിയോയിൽ ഇനി തിരുമൊഴികൾ.
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി.
3: തിരുമൊഴികളിൽ പതിവ് പോലെ കെ വി മുഹമ്മദ് അലി നമ്മളോടൊപ്പം ചേരുകയാണ്. പകലിൻ്റെ ആദ്യത്തിൽ നാല് റക്കായത്ത് പകൽ അവസാനം വരെ പ്രയോജനകരം എന്ന വിഷയം വരുന്ന ഒരു ഹദീസാണ് ഇന്ന് നമ്മൾ തിരുമൊഴികളിൽ പഠിക്കുന്നത്. കെ വി മുഹമ്മദ് അലി മൗലവിയുടെ സംസാരത്തിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ ഇവൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൻ ഉഖബത ബിനു ആമിർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അല്ലാഹ യഖൂലു യബ്ന ആദം ഇക്ഫിനി അവ്വല നഹാരി അർബഅ റകഅത്തിൻ അക്ഫിക്ക ബിഹിന്ന ആഖിറ യൗമിക്. പ്രശ്രോതാക്കളെ, റുഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസ് സഹീഹുൽ ജാമിയിൽ നമുക്ക് കാണാനാകും. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഇതേ ആശയമുള്ള വചനം ഹദീസ് ഇമാം തിർമിദിയും നിവേദനം ചെയ്തിട്ടുണ്ട്. അബുദർദ റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഇവിടെ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു ആണല്ലോ ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഉഖബ റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രസിദ്ധനായ സ്വഹാബിയാണ്. നമുക്കറിയാം ഉഖബത്ത് ബിൻ ആമിറുവിന് അബ്സ് ബിൻ അംർ അൽ ജുഹനി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഹിജ്റക്ക് മുമ്പ് 15 അദ്ദേഹം ജനിക്കുന്നത്. ഹിജ്റ 58 അദ്ദേഹം മരിക്കുന്നത്. ഈജിപ്തിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ മരണം. വലിയ എഴുത്തുകാരനും കവിയും പണ്ഡിതനുമൊക്കെയായി അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഖൈറോവിൽ ഈജിപ്തിൽ ഒരു പള്ളി തന്നെ ഉണ്ട് എന്നതും നാം വായിക്കുന്നുണ്ട്. സ്വഹാബികളിൽ വലിയ പണ്ഡിതനായി അദ്ദേഹം അറിയപ്പെട്ടു. ഫറായിദ് അതേപോലെ തന്നെ മറ്റ് ദീനി വിഷയങ്ങൾ എല്ലാം നന്നായി മനസ്സിലാക്കി അതിലൊക്കെ അവഗാഹമുള്ള മഹാപണ്ഡിതനും കൂടിയായിരുന്നു. അതോടൊപ്പം തന്നെ വലിയ സേനാ നായകനും കൂടിയായിരുന്നു ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം നമ്മെ അറിയിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യഖൂൽ, നിശ്ചയമായിട്ടും അല്ലാഹു പറയും. ഖുദ്സിയായ ഒരു ഹദീസാണ്. റസൂലുള്ള പറയുന്നത് അല്ലാഹു ഇങ്ങനെ പറയുന്നു എന്നാണ്, യബന ആദം, അല്ലയോ ആദമിൻ്റെ മകനേ, മനുഷ്യപുത്ര, ഇക്ഫിനി ഔവല നഹാരി അർബ അറഖാതിൻ, നീ 4 നിർവഹിച്ചുകൊണ്ട്, അതായത് പകലിൻ്റെ ആദ്യത്തിൽ 4 നിർവഹിച്ചുകൊണ്ട് എന്നെ നീ തൃപ്തിപ്പെടുത്തു. ഇക്ഫിനി എന്ന് പറഞ്ഞാൽ എന്നെ മതിയായവനാക്കൂ, അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്തു എന്നാണ്. എൻ്റെ തൃപ്തി നേടൂ. ഓരോ പകലിൻ്റെയും ആദ്യ സമയത്ത് 4 നമസ്കരിച്ചുകൊണ്ട് എന്നെ തൃപ്തിപ്പെടുത്തു, എന്നെ തൃപ്തി നേടൂ, എന്നെ മതിയായവനാക്കൂ. അക്ഫിക്ക ബിഹിന്ന ആഖിറ യൗമിക്, എങ്കിൽ അക്ഫിക്ക ബിഹിൻ ആഖിറ യൗമിക്, നിന്റെ ദിവസത്തിൻ്റെ അവസാനം അതുമൂലം ഞാനും നിന്നെ തൃപ്തിപ്പെടും, നിനക്ക് ഞാനും മതിയായവനാകും. അപ്പോ നീ ഓരോ ദിവസവും പ്രഭാതത്തിൽ രാവിലെ നിർവഹിക്കുന്ന 4 നിനക്ക് നിന്റെ ദിവസത്തിൻ്റെ അവസാനം തൃപ്തിപ്പെടുന്ന രൂപത്തിലേക്ക് ഞാൻ അതിനെ മാറ്റും എന്നതാണ് സൂചന. പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും ഇഖ്ലാസോടുകൂടി രാവിലെ 4 നമസ്കരിക്കണം. അത് എൻ്റെ തൃപ്തി ലഭിക്കാൻ കാരണമാണ് എന്നതാണല്ലോ അല്ലാഹു പറഞ്ഞതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. മറ്റൊരു നിവേദനത്തിൽ അല്ലാഹു ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഇബ്നു ആദം, ഇർക്കഅലി അർബഅ റകഅത്തിൻ മിൻ അവ്വലി നഹാർ അക്ഫിക ആഖിറഹു എന്നാണ് വന്നിട്ടുള്ളത്. ഒരു ദിവസവും പകലിൻ്റെ ആദ്യത്തിൽ 4 നീ എനിക്ക് വേണ്ടി നിർവഹിക്കണം എന്ന്. ഇവിടെ ഓരോ ദിവസവും രാവിലെ അല്ലെങ്കിൽ പകലിൻ്റെ ആദ്യത്തിൽ നിർവഹിക്കേണ്ട 4 ഏതാ എന്ന കാര്യത്തിൽ പ്രധാനമായി 2 ഒന്ന്, ദുഹ 4 നമസ്കരിക്കുന്നതിനെക്കുറിച്ചാണ്. മറ്റൊരു ചർച്ച സൊലാത്തുൽ ഫജ്ർ, സുബ്ഹി നമസ്കാരവും അതിൻ്റെ സുന്നത്തുമാണ്, അങ്ങനെ 4 എന്നതാണ്. ഇവിടെ നീ അങ്ങനെ നിർവഹിച്ചാൽ നിന്റെ ദിവസത്തിൻ്റെ അവസാനം നിന്നെ ഞാൻ തൃപ്തിപ്പെടും, എൻ്റെ തൃപ്തി നിനക്ക് ലഭിക്കും, ഞാൻ നിനക്ക് മതിയായവനാകും എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥങ്ങൾ പലതുമുണ്ട്. അതിൻ്റെ വിശദീകരണങ്ങളിൽ കാണാം. ഒന്ന്, ഞാൻ നിനക്ക് സുരക്ഷിതത്വം നൽകും, നിന്റെ ദുഃഖങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് നിനക്ക് റാഹത്ത് നൽകും, നിനക്ക് പ്രയാസമുണ്ടാക്കുന്ന, ആശങ്കയുണ്ടാക്കുന്ന നിന്റെ കാര്യങ്ങൾക്ക് സമാധാനമുണ്ടാകും എന്നതാണ് അതിലെ ഒരു ചർച്ച. മറ്റൊന്ന്, പാപങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പകലിൻ്റെ അവസാനം വരെ നിന്നെ ഞാൻ സംരക്ഷിക്കും എന്ന ആശയവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണെങ്കിലും വലിയ നേട്ടമുള്ള ഒരു കാര്യമാണ് എന്ന് ചുരുക്കം. ഇവിടെ ഈ 4 ചർച്ച ചെയ്തപ്പോൾ പ്രധാനപ്പെട്ട 2 എന്ന് പറഞ്ഞല്ലോ. അതിലൊന്ന്, അത് ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം സലാത്തുൽ ഫജറും അതിൻ്റെ സുന്നത്തുമാണ് എന്ന് തന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയും അദ്ദേഹത്തിൻ്റെ പ്രഗത്ഭനായ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുമൊക്കെ, അതേപോലെ വംശുഖാനിയുമൊക്കെ ഈ അഭിപ്രായത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നുണ്ട്, ഞാൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നത് കേട്ടു, ഹാദിഹിൽ അർബഇന്ദി ഹിൽ ഫജ്റു വ സുന്നതുഹ, എൻ്റെ അടുക്കൽ ഈ 4 പ്രഭാത, അതായത് സുബ്ഹി നമസ്കാരവും അതിൻ്റെ മുമ്പുള്ള 2 സുന്നത്ത് നമസ്കാരങ്ങളുമാണ് എന്നതാണ്. ഇമാം അബൂ ദാവൂദ്, തിർമിദി, ഇബ്നു റജബ് അൽ ഹംബലി ഒക്കെ അത് ദുഹ 4 എന്നും അഭിപ്രായമുണ്ട്. എന്നാൽ സുബ്ഹി നമസ്കാരം നിർവഹിക്കുന്നതിനെക്കുറിച്ച് അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് എന്ന് പറഞ്ഞ വചനങ്ങളുമുണ്ടല്ലോ, അതൊക്കെ എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് ഇമാം ഷൂഖാനി അത് ഫജ്ർ നമസ്കാരത്തെക്കുറിച്ചും അതിൻ്റെ സുന്നത്തിനെക്കുറിച്ചുമാണെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, സുബ്ഹി നമസ്കാരം വളരെ പ്രധാനമാണ്. ജമാഅത്തായി നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അതേറ്റവും ഖൈറാണ്. അതോടൊപ്പം തന്നെ അള്ളാഹു നിന്റെ റസൂൽ തനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ളതാണ് എന്ന് പറഞ്ഞതാണ് സുബിഹയുടെ മുമ്പുള്ള രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കാരം. യാത്രയിൽ പോലും ഒഴിവാക്കാതിരുന്ന ആ സുന്നത്ത് ഏറെ പ്രത്യേകതയുള്ളതാണ്, പ്രതിഫലാർഹമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി സുബിഹി കൃത്യമായി നിർവഹിച്ചേ പറ്റൂ. എന്തൊരു കാരണത്താലും സുബിഹി നമസ്കരിക്കാതിരിക്കാൻ, സുബിഹി നഷ്ടപ്പെടുത്താൻ, പുരുഷനാണെങ്കിൽ അത് ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കാൻ, പള്ളിയിൽ ചെന്ന് തന്നെ നിർവഹിക്കാൻ വളരെ താല്പര്യത്തോടുകൂടി തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നഷ്ടപ്പെടുത്തുന്നത് വലിയ നഷ്ടമാകും എന്തിൻ്റെ പേരിലായാലും. അതുകൊണ്ട് സുബഹിയും അതിൻ്റെ സുന്നത്തുമാണ് എന്നത് തന്നെയാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ ദുഹ നമസ്കാരമാണ്, ദുഹയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. വലിയ നേട്ടങ്ങളുള്ളതാണ്, വലിയ നന്മകൾക്ക് പകരം വെക്കുന്നതാണ്, പകരം വെക്കാവുന്നതുമാണ് ദുഹ നമസ്കാരം. കഴിയുന്നവരൊക്കെ സുബഹി നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നു, അതിനു മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്നു, അതോടൊപ്പം തന്നെ ദുഹ നമസ്കാരം നാലിറക്കത്തും കൂടി നമസ്കരിച്ച് ഇതിലേതാണെങ്കിലും അതെനിക്ക് ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി നിർവഹിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്, ഏറ്റവും ശ്രേഷ്ഠം നിറഞ്ഞത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ സുബഹി നമസ്കാരവും അതിൻ്റെ സുന്നത്ത് നമസ്കാരവും മറ്റെന്തിനേക്കാളും പ്രാധാന്യമുള്ളതാണ് എന്ന നിലക്ക് അതിനെ കൂടുതൽ ഗൗരവത്തോടെ കാണണം. അങ്ങനെ ഈ നന്മകളിലൊക്കെ മുന്നേറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
6: തിരുമൊഴികളാണ് നമ്മൾ കേട്ടത്. പതിവ് പോലെ അവതരിപ്പിച്ചത് KV മുഹമ്മദ് അലി. ഇന്ന് പകലിൻ്റെ ആദ്യത്തെ നാല് റക്അത്ത് പകൽ അവസാനം വരെ പ്രയോജനകരം എന്ന വിഷയമാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്.
7: പീസ് റേഡിയോ ഹൃദയ വസന്തം. സൂറത്തുൽ ബക്റയിലെ 42-43 വചനങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിൽ നമ്മൾ കേൾക്കുന്നത്. ജനങ്ങളെ വഴിപിഴപ്പിക്കാൻ ആളുകൾ ഉപയോഗിക്കുന്ന രണ്ട് മാർഗങ്ങൾ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് സഹൽ അരിപ്ര.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. أعوذ بالله من الشيطان الرجيم ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين. سنيهم نرنج بيس راديو بلي قرآن أدل بجنن لبدأتكم لديكنا. സ്നേഹമുള്ള ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലൂടെ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിലെ 40-ും 41-ും വചനങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ശേഷമുള്ള 2 വചനങ്ങളാണ് നമ്മൾ ഓതിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തെ പുണ്യമായി നമ്മിൽ നിന്ന് ഗണിക്കുമാറാവട്ടെ. ഓതിയ ആയത്തൊന്ന് തിലാവത്തിൻ്റെ നിയമങ്ങൾ ചിലതൊക്കെ ഉൾപ്പെടുന്ന നിലക്ക് ഒന്നുകൂടെ ഓതി കേൾപ്പിക്കാം. വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ വഅൻതും തഅലമൂൻ. വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിൽ അൽ ഹഖ ഹ ആണ്, ഖാഫ് ആണ്. അപ്പോൾ അൽ ഹഖ ബിൽ ബാത്തിലി, ബാത്തിലി ത്വാഅൻ, ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ വഅൻതും, വതക്തുമുൽ ഹഖ വഅൻതും തഅലമൂൻ. വഅൻതും ഇഖ്ഫാ ബിഗുന്നിയാണ്, മണിച്ച് അവ്യക്തമാക്കി ഓതണം. അഥവാ വഅൻതും, അൻ എന്ന നൂന് വെളിവാവാൻ പാടില്ല എന്നർത്ഥം. മണിച്ച് മറച്ചോതണം, ഇഖ്ഫാ ബിഗുന്നിയാണ്. ശേഷം 43-ാമത്തെ വചനം നോക്കൂ. വഅഖീമുസ്സലാത വആതുസ്സകാത വർകഉ മഅറാകിഈൻ. വഅഖീമുസ്സല അഖീമു ഖാഫ് ആണ്, അസ്സല വഅഖീമു അസ്സല എന്നൊന്നും പറയാൻ പാടില്ല. വഅഖീമുസ്സലാത വആതുസ്സകാത വർകഉ മഅറാകിഈൻ. ഇയാൾ നിർത്തുകയാണ്, വആതുസ്സകാത എന്ന് പറയാൻ പാടില്ല. വആതുസ്സക ഹാത്തായിൽ വഖഫ് ചെയ്യുമ്പോൾ, വഖഫ് ചെയ്യുമ്പോൾ ഹാഇൽ സുക്കൂനുള്ള പോലെയാണ് വഖഫ് ചെയ്യുക, ഹാത്തായിൽ വഖഫ് ചെയ്യുമ്പോൾ. അപ്പോൾ വഅതുസ്സക. പിന്നെ അടുത്തതാണെങ്കിൽ വഅതുസ്സകത വർകഉ മഅറാകിഈൻ. ഇത്രയൊക്കെയാണ് തിലാവത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായി തോന്നിയത്. കൂടുതൽ പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി അതിൻ്റെ ആശയങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ രണ്ട് വചനങ്ങളിലായിക്കൊണ്ട് സൂചിപ്പിച്ചത് ഇസ്രായേൽ സന്തതികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത ഒരുപാട് അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലും സന്ദർഭത്തിലും അള്ളാഹു കണ്ടറിഞ്ഞ് ചെയ്തു തന്ന അനുഗ്രഹങ്ങളാണ്. അതുപോലെ തന്നെ അതിനാൽ നിങ്ങൾ എന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക, എന്നോടുള്ള കരാർ നിങ്ങൾ പൂർത്തിയായും ശരിക്കും സൂക്ഷിച്ച് നിറവേറ്റിക്കൊള്ളുക, നിങ്ങൾക്ക് ഇറക്കപ്പെട്ട പ്രവാചകനും ആ പ്രവാചകന് നൽകിയിട്ടുള്ള വേദഗ്രന്ഥവും തൗറാത്തും എഞ്ചിലുമൊക്കെ നിങ്ങൾ സത്യപ്പെടുത്തുന്ന പോലെ അതിനുശേഷമുള്ള പരിശുദ്ധ ഖുർആനുമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പം ആ പ്രവാചകനിലും നിങ്ങൾ എന്തു ചെയ്യണം, നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുള്ള വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിലുമുള്ളത്. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുകയും ചെയ്യണം. ഒരിക്കലും നിങ്ങൾ അവിശ്വസിച്ചു പോകരുത്. നിങ്ങൾ എന്നിൽ നിന്നുള്ള ആയത്തുകളെ ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തുച്ഛമായ വിലക്ക് നിങ്ങൾ വാങ്ങരുത്. നിങ്ങൾ എന്നെ ഭയപ്പെട്ട് സൂക്ഷിച്ച് ജീവിക്കുവിൻ എന്ന് പറഞ്ഞു. വഈയായ ഫത്തഖൂൻ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചത്. അവിടെ ഫത്തഖൂൻ എന്ന് പറയുമ്പം ഇബ്നു അബി ഹാത്തിം തുലക് ഇബ്നു ഹബീബ് പറയുന്നുണ്ട് അത്തഖ്വ എന്ന് പറഞ്ഞാൽ അത്തഖ്വ അൻ തഅമല ബി തഅത്തില്ലാഹി റജാ റഹ്മത്തില്ലാഹി അലാ നൂരിൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള പ്രകാശത്തിന്മേൽ അല്ലാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ച് അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം, അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിലൂടെ നീ അമൽ ചെയ്യുന്നതിലൂടെ എന്തു ചെയ്യുക ഉള്ള സൂക്ഷ്മത. എന്നാൽ വ അൻ തത്രുക മഅസിയത്തല്ലാ അലാ നൂരിൻ മിനല്ലാഹി തഖാഫു ഇഖാബല്ലാ, അല്ലാഹുവിനെ ധിക്കരിക്കുന്നതിനെ നീ ഉപേക്ഷിക്കുക. അതോടൊപ്പം തന്നെ തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ധിക്കരിക്കുന്ന അനുസരണക്കേട് കാണിക്കുന്നതിനെ നീ ഉപേക്ഷിക്കുക. റജ റഹ്മത്തില്ല റജ അലാ നൂരിൻ മിനല്ലാ അല്ലാഹുവിൽ നിന്നുള്ള പ്രകാശത്തിന്മേലായിക്കൊണ്ട് തഖാഫു ഇഖാബല്ലാ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്തിന്മേലായിക്കൊണ്ട് അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നതിനെ നീ ഉപേക്ഷിക്കുകയും അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്തിന്മേൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ച് അള്ളാഹുവിനെ അനുസരിക്കുന്ന പ്രവർത്തനങ്ങൾ നീ ചെയ്യുകയും ചെയ്യുക, അതാണ് ശരിക്കും തഖ്വ എന്നാണ് തുലക് ബിൻ ഹബീബ് റഹ്മഹുള്ള പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ നിലക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക എന്ന് തന്നെയാണ് സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ലക്ഷ്യം. നമ്മളൊക്കെ ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ്. ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് അഥവാ ജൂതന്മാരായ യഹൂദികളായ ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത ചില ചെയ്തികളെ സംബന്ധിച്ചു കൂടിയാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. വലാ തൽബിസുൽ ഹഖ്ഖ, നിങ്ങൾ വലാ തൽബിസു, ഈ ലബിസ എൽബസു തൽബിസു അല്ലേ, വലാ തൽബിസു നിങ്ങളെന്തു ചെയ്യരുത്, കൂട്ടിക്കുഴക്കരുത്. വലാ തൽബിസു നിങ്ങൾ കൂട്ടിക്കലർത്തരുത്. അൽ ഹഖ സത്യത്തെ, ബിൽ ബാത്തിലി എന്തുമായിട്ട്, ബാത്തിലുമായിട്ട്. ഹഖിൻ്റെ ലിദ്ദാണ് ഓപ്പോസിറ്റാണ് വിപരീത പദമാണ് എന്ത് ബാത്തിൽ, ഹഖ് ബാത്തിൽ. ഹക്കും ബാത്തിലും വേർതിരിച്ച് തരണേ പടച്ചുവെന്ന് പ്രാർത്ഥിക്കലുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഹഖിൻ്റെ ഓപ്പോസിറ്റാണ് ബാത്തിൽ. അപ്പോൾ വലാ തൽബിസുൽ ഹഖ, വലാ തൽബിസു നിങ്ങൾ കൂട്ടിക്കലർത്തരുത്. അൽ ഹഖ യഥാർത്ഥത്തെ സത്യത്തെ, ബിൽ ബാത്തിലി ബിൽ ബാത്തിലി അന്യായവുമായി, ബാത്തിൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥമല്ലാത്തത്, നിരർത്ഥകമായത്. അപ്പോൾ യഥാർത്ഥത്തെ അയഥാർത്ഥവുമായി അഥവാ അന്യായവുമായി, സത്യത്തെ അസത്യവുമായി അല്ലേ, സത്യത്തെ നിരർത്ഥകയുമായി നിങ്ങൾ കൂട്ടിക്കലർത്തരുത്. വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ, അങ്ങനെ ചെയ്താൽ എന്താ ഉണ്ടാവുക? വതക്തുമുൽ ഹഖ്ഖ വതക്തുമു എന്ന് പറഞ്ഞാൽ അവിടെ വലാ തക്തുമു എന്ന അർത്ഥമാണ് വരിക. വതക്തുമു നിങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യരുത്. കത്തമ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു, മൂടി വെച്ചു, ഒളിച്ചു വെച്ചു എന്നൊക്കെയാണ്. വതക്തുമു അഥവാ വലാ തക്തുമു നിങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യരുത്. അൽ ഹഖ സത്യത്തെ, വഅൻതും തഅലമൂന വഅൻതും നിങ്ങളായിരിക്കെ, തഅലമൂന അലിമ യഅലമു വഅൻതും തഅലമൂന നിങ്ങൾ അറിയുന്നവരായിരിക്കെ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സത്യത്തെ നിങ്ങൾ എന്തു ചെയ്യരുത്, യഥാർത്ഥത്തെ നിങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യരുത്. അപ്പോൾ ഈ സ്വഭാവം വിശ്വാസികളായ ആളുകൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ജൂതന്മാരായ ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട യഹൂദികളായ ആളുകൾ അവർ ചെയ്തിരുന്ന അവരോടുള്ള അവരോട് പിന്നെ ഇത്തരം പ്രവർത്തനങ്ങളെ വിരോധിച്ചുകൊണ്ട് അല്ലാഹു പറയാണ് അല്ലേ, യഖുൽ തആല നാഹിയ ലിൽ യഹൂദ് അമ്മാ കാനൂ യതഅമ്മദൂനഹു മിൻ തൽബീസിൽ ഹഖ് ബിൽ ബാത്തിൽ, അവർ കൽപ്പിച്ചു കൂട്ടി കരുതിക്കൂട്ടി എന്തു ചെയ്യും, ഹഖിനെ സത്യത്തെ അസത്യവുമായി യഥാർത്ഥത്തെ അയഥാർത്ഥവുമായി കൂട്ടിക്കുഴക്കും. വതംവീഹിഹി ബിഹി വകത്മാനിഹിം അൽ ഹഖ് വഇളഹാരിഹിം അൽ ബാത്തിൽ, എന്നിട്ട് ആശയക്കുഴപ്പമുണ്ടാക്കും, സത്യത്തെ മറച്ചുവെക്കും, അസത്യത്തെ എന്തു ചെയ്യും, പുറത്തു കൊണ്ടുവരും ചെയ്യും. അതിനെ സംബന്ധിച്ചാണ് പടച്ചവൻ പറയുന്നത്, നിങ്ങൾ കൽപ്പിച്ചുകൂട്ടി ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ രണ്ട് പ്രവർത്തനത്തെയും അള്ളാഹു എന്ത് ചെയ്യണം, അവരോട് വിരോധിക്കണം. വ അമറഹും ബി ഇളഹാരിൽ ഹഖ് വത്തസ്ലീഹി ബിഹി, അവരോട് കൽപ്പിക്കണം സത്യത്തെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രകടമാക്കണം, അതിനെ വ്യക്തമാക്കി കൊടുക്കണം ജനങ്ങൾക്ക്. വലാ തൽബിസുൽ ഹഖ് ബിൽ ബാത്തിലി ലാ തഖ്ലിതു അൽ ഹഖ് ബിൽ ബാത്തിൽ, നിങ്ങൾ സത്യത്തെ അസത്യവുമായി കൂട്ടിച്ചേർത്ത് പറയരുത്. വസ്ദുഖ ബിൽ കദിബി, സത്യത്തെ നിങ്ങൾ കളവ് ചേർത്ത് പറഞ്ഞു കൊടുക്കരുത് ജനങ്ങൾക്ക്. വലാ തൽബിസുൽ യഹൂദിയത്ത വൻ നസ്റാനിയത്ത ബിൽ ഇസ്ലാം, നിങ്ങൾ നിങ്ങളുടെ യഹൂദിയത്തിനെ നിങ്ങളുടെ നസ്റാനിയത്തിനെ ഇസ്ലാമുമായി കൂട്ടിക്കലർത്തരുത്. നിങ്ങൾക്ക് അള്ളാഹു ഇറക്കിത്തുന്ന തൗറാത്താകുന്ന ഇഞ്ചിലാകുന്ന വേദഗ്രന്ഥത്തിൽ എന്താണോ സത്യപ്പെടുത്തി അതിൽ പറഞ്ഞിട്ടുള്ളത് അതിലുള്ളതുപോലെ അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആനും ഇറക്കിത്തന്നതിന് ശേഷം. അപ്പോൾ അതിലുള്ളത് ഉള്ളതുപോലെ അതിലൊന്നും വിട്ടുപോകാതെ ഒന്നും അതിലേക്ക് നിങ്ങളുടെ വക കൂട്ടിച്ചേർക്കാതെ ആ ദൈവിക ഗ്രന്ഥമായ അതിൽ ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കണം. വ അൻതും തഅലമൂൻ, നിങ്ങൾക്ക് നിങ്ങൾ അറിയുന്നവരായിരിക്കെ ഇങ്ങനെയുള്ള ഈ ദുഷ്ചെയ്തി ഒരിക്കലും നിങ്ങൾ ചെയ്തുകൂടാ. അന്ന ദീൻ അല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ് എന്ന് നിങ്ങൾ അറിയുന്നവരായിരിക്കെ നിങ്ങൾ എന്തു ചെയ്യരുത്, ഈ ഇല്ലാത്തത് കൂട്ടിച്ചേർത്ത് പറയുന്ന പ്രവണത നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല എന്തു ചെയ്യാണ് പ്രത്യേകം അവിടെ സൂചിപ്പിക്കണം. എന്നിട്ട് വതക്തുമുൽ ഹഖ്ഖ വ അൻതും തഅലമൂൻ എന്നതിനെ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ഇബ്നു അബ്ബാസിൽ നിന്ന് പറയാണ് റളിയല്ലാഹു അൻഹു, ലാ തക്തുമു മാ ഇൻദകും മിനൽ മഅരിഫത്തി ബിറസൂലി അബിമാ ജാഅ ബിഹി, നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ തൗറാത്തും ഇഞ്ചിലും ഒക്കെ വന്നിട്ടുണ്ടല്ലോ, എൻ്റെ അടുത്ത് നിന്നുള്ള ഒരു ദൂതൻ നിങ്ങൾക്ക് അതുമായി വരും എന്നുള്ള കാര്യം അറിഞ്ഞ നിങ്ങൾക്കറിയാവുന്ന കാര്യം നിങ്ങൾ മറച്ചു വെക്കാൻ പാടില്ല. വ അൻതും തജിദൂനഹു മക്തൂബൻ ഇൻദകും ഫീമാ തഅലമുൻ മിനൽ കുതുബി അല്ലതി ബൈദികും, നിങ്ങളുടെ കൈകളിലേക്ക് ഇറക്കിത്തന്നിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ നിങ്ങളറിയുന്ന അതിൽ എഴുതി വെക്കപ്പെട്ട സംഗതിയാണ്, നിങ്ങൾ കണ്ട കാര്യമാണ്. ഒരു പ്രവാചകൻ വരുമെന്നും ഈ വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് വരുമെന്നും ഒക്കെ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങളതിനെ ഒരിക്കലും മറച്ചു വെച്ചുകൂടാ, മറച്ചു വെക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അവരെന്തു ചെയ്യാണ് ഇവിടെ ബോധ്യപ്പെടുത്തണം. ശേഷം അതിൻ്റെ കൂടെ അല്ലാഹു പറയുന്നു, വ അഖീമുസ് സ്വലാത വ ആതുസ് സകാത വ റകഉ മർറാകിഈൻ, വ അഖീമുസ് സ്വലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുവിൻ, അഖാമന്ന നിലനിർത്തിയെന്ന, വ അഖീമു നിങ്ങൾ നിലനിർത്തുവിൻ, അസ്വലാത്ത നമസ്കാരത്തെ നിങ്ങൾ നിലനിർത്തുകയും ചെയ്യുവിൻ, അസ്വലവാത്ത എന്നവിടെ വായിക്കാൻ പാടില്ല, വ അഖീമു അസ്വല വ അഖീമുസ്വലാ വ അഖീമുസ്വലാത്ത, നമസ്കാരത്തെ നിങ്ങൾ നിലനിർത്തുകയും ചെയ്യും, നമസ്കരിക്കുക എന്നല്ല പറഞ്ഞു, നമസ്കാരത്തെ നിലനിർത്തുക, അതിൻ്റെ കൃത്യമായിട്ടുള്ള എന്ത് ചെയ്യണം, ഒരു സ്ഥിരത ഉണ്ടാവണമെന്നാണ്. വ ആതു സകാത്ത, ആത്ത എന്ന് പറഞ്ഞാൽ നൽകി എന്നാണ്, അത്താന്ന് പറഞ്ഞാലും ആത്താന്ന് പറഞ്ഞാലും നൽകി എന്നർത്ഥമുണ്ട്. വ ആത്ത വ ആതു, നിങ്ങൾ കൊടുക്കുകയും ചെയ്യുവിൻ, നിങ്ങൾ നൽകുകയും ചെയ്യുവിൻ, ആ വാവ് വാവുൽ ആത്തഫാണ് അല്ലേ, ഒരു കാര്യം പറഞ്ഞ് അതിനോട് കൂടെ ചേർത്ത് പറയൂലേ, ആൻഡ് എന്നർത്ഥത്തിൽ പറയുന്ന വാവാണ് വാവുൽ ആത്തഫ് എന്നാണ് ഭാഷയിൽ അതിന് പറയാം. വ ആതു സകാത്ത, സകാത്തിനെ, സകാത്ത് നിങ്ങൾ നൽകുകയും ചെയ്യുക. വർക്കഴു അറക്കഴ എന്ന് പറഞ്ഞാൽ കുനിയുക, കുമ്പിടുക എന്നൊക്കെയാണ്. വർക്കഴു നിങ്ങൾ റുക്കൂ ചെയ്യുകയും ചെയ്യുക, കുമ്പിടുകയും ചെയ്യുക. മഅറാക്കഈന, റാക്കിഉ എന്ന് പറഞ്ഞാൽ കുമ്പിടുന്നവൻ, അതിൻ്റെ ജമ്അണ് റാക്കിഊന, മഅറാക്കഈന കുമ്പിടുന്നവരോടുകൂടി, കുമ്പിടുന്നവരോടൊപ്പം നിങ്ങളും കുമ്പിടുക, അഥവാ നിങ്ങൾ നമസ്കാരം നടത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുവിൻ, കുമ്പിടുന്ന അഥവാ നമസ്കരിക്കുന്നവരോടൊപ്പം നിങ്ങൾ നമസ്കരിക്കുകയും ചെയ്യുവിൻ എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴക്കരുത്, നിങ്ങൾ അറിയുന്നവരായിരിക്കെ നിങ്ങൾ ആ നിലക്ക് ഉള്ളതുള്ളതുപോലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, നിങ്ങളല്ലാതെ അറിഞ്ഞുകൊണ്ട് കൽപ്പിച്ചു കൂട്ടി അസത്യം സത്യവുമായി കൂട്ടിക്കലർത്തി നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തിയ ശേഷം പറയാണ്. വേദക്കാരോട് പറയുന്നു, നിങ്ങൾ അമറഹും അൻ യുസല്ലു മഅ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നമസ്കാരം നിർവഹിക്കണമെന്ന് കൽപ്പിച്ചു. വആതു സകാ, അമറഹും അൻ യുതു അസ്സകാത ഐ യദ്ഫഊനഹ ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിനു മുമ്പും നിങ്ങൾക്ക് എന്തിയാണ് നമസ്കാരവും ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ കൽപ്പിക്കപ്പെട്ടിരുന്നല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സകാത്ത് അത് നൽകണം, നിങ്ങളുടെ നിർബന്ധമായും നൽകേണ്ട ആ സകാത്തിൻ്റെ വിഹിതം അത് യദ്ഫഊനഹ ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അത് നൽകി ഏൽപ്പിക്കുകയും ചെയ്യണം. വീണ്ടും പറഞ്ഞു, വർകഉ മഅ റാകിഈന, അമറഹും അൻ യർകഉ മഅ റാകിഈന മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട, നമസ്കരിക്കുന്ന, റുകൂഉ ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ മുമ്പിൽ ശിരസ് നമിച്ച് കുമ്പിട്ട് കുനിഞ്ഞ് നമസ്കരിക്കുന്ന ആളുകളോടൊപ്പം ജമാഅത്തായി ജമാഅത്തിൽ പങ്കെടുത്ത് നിങ്ങൾ റുകൂഉ ചെയ്യുകയും റുകൂഉ ചെയ്യുന്ന ആളുകളുമായി തീരണമെന്ന് കൽപ്പിക്കുകയും ചെയ്യണം. കൂനു മഅഹും വമിൻഹും എന്നാണ്. നിങ്ങൾ അവരോടൊപ്പമുള്ളവരാണ്, നിങ്ങൾ അവരിൽപ്പെട്ടവർ തന്നെയാണ് എന്നാണ് വർകഉ മഅ റാകിഈൻ ഐ വകൂനു മഅൽ മുഅ്മിനീന ഫീ അഹ്സനി അഅമാലിഹിം എന്നാണ്. എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ നന്മ ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾ സത്യവിശ്വാസികളോടൊപ്പം തന്നെ നിങ്ങൾ കൂട്ടിച്ചേരേണ്ടവരാണ് എന്ന് അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്തു ചെയ്യണം, ബോധ്യപ്പെടുത്തുക. ഈ റുകൂഉ എന്നുള്ള റക്അഉ അതിൻ്റെ മസ്ദറാണ് റുകൂഉ എന്നുള്ള പദം. കുമ്പിടുക, അതുപോലെ തന്നെ കുനിയുക, തലർത്താഴ്ത്തുക എന്നൊക്കെ വാക്കർത്ഥങ്ങൾ റുകൂഉ എന്ന പദത്തിനുണ്ട്. അപ്പോൾ നമസ്കാരത്തെ ഉദ്ദേശിച്ചുള്ള ചില പദപ്രയോഗങ്ങളാണ്. വസ്ജുദു മഅസ്സാജിദീൻ, സുജുദു ചെയ്യുന്നവരോടൊപ്പം നിങ്ങൾ സുജുദു ചെയ്യണം, സാഷ്ടാംഗം നമിക്കണം എന്ന് പറയുമ്പോൾ അവിടേക്ക് നമസ്കരിക്കണം എന്നുള്ള ആശയമാണ് അവിടേക്ക് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വർക്കഉ മഅ റാകിഈൻ എന്നുള്ള പ്രയോഗമാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രയോഗിച്ചത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ്, നിങ്ങൾ വിശ്വാസികളോടൊപ്പം ജമാഅത്തായിക്കൊണ്ട് നമസ്കരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റ് ആരാധനാകർമ്മങ്ങൾ, നമസ്കാരമാവട്ടെ സകാത്താവട്ടെ, അതൊക്കെ അവരെ കൂടെ കൂടി നിങ്ങളും ഒരുമിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിൻ്റെ നിർബന്ധമായും നൽകേണ്ട വിഹിതം കൃത്യമായി ഏൽപ്പിച്ച് ആ നിലക്ക് നിങ്ങൾ സത്യവിശ്വാസികളോടൊപ്പം ചേരേണ്ടവരാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ പ്രത്യേകമായി ഇവിടെ എടുത്തു പറഞ്ഞ ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ വഅൻതും തഅലമൂൻ. 42-ാമത്തെ ആയത്ത് നോക്കൂ. അതിലെ വാക്കുകൾ ശരിക്കും അർത്ഥം മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. വലാ തൽബിസു, നിങ്ങൾ കൂട്ടിക്കലർത്തരുത് അൽ ഹഖ, യഥാർത്ഥത്തെ, സത്യത്തെ, ബിൽ ബാത്തിലി, അസത്യം കൊണ്ട്, അയഥാർത്ഥം കൊണ്ട്, യാഥാർത്ഥ്യത്തെ, യഥാർത്ഥത്തെ നിങ്ങൾ കൂട്ടിക്കലർത്താൻ പാടില്ല. അഥവാ ജുദന്മാരായ, യഹൂദികളായ, നിസ്രാണികളായ ആളുകൾ, അള്ളാഹു അവർക്ക് ഇറക്കിക്കൊടുത്ത തൗറാത്ത്, അവർക്ക് ഇറക്കിക്കൊടുത്ത ഇഞ്ചീൽ, അല്ലേ, മൂസാ നബിക്കും മീസാ നബിക്കും ഇറക്കിക്കൊടുത്ത ആ ദൈവിക ഗ്രന്ഥങ്ങൾ, അതിലുള്ളതിനെ പിന്നീട് എന്ത് ചെയ്തു, അതിൽ ഇല്ലാത്തത് അവരുടെ വക കൂട്ടിച്ചേർക്കുകയും ഉള്ളതിനെ ചിലതിനെ മാറ്റിമറിക്കുകയും ചെയ്തു. ആ പ്രവൃത്തി നിങ്ങൾ ചെയ്യാൻ പാടില്ല. വതക്തുമുൽ ഹഖ വഅൻതും തഅലമൂന, നിങ്ങൾ അറിയുന്നവരായിരിക്കെ അറിഞ്ഞും കൊണ്ട് കൽപ്പിച്ചു കൂട്ടി സത്യത്തെ യഥാർത്ഥത്തെ മറച്ചു വെക്കുന്ന ആളുകളായി മാറുകയും ചെയ്തു. കതമ തക്തുമു വതക്തുമുൽ ഹഖ, നമ്മൾ പറഞ്ഞിരുന്നു അവിടെ വലാ തക്തുമു എന്ന അർത്ഥമാണ് വരിക, സത്യത്തെ നിങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരായിരിക്കെ, നിങ്ങൾക്കറിയാം ആ തൗറാത്തിലും നിങ്ങളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, അവർക്കിറക്കി കൊടുത്ത വേദഗ്രന്ഥമായ തൗറാത്ത്, ഇഞ്ചീൽ, അവയിലൂടെയൊക്കെ ശേഷമൊരു പ്രവാചകൻ വരാനുണ്ട്, അഹമ്മദ് എന്നുപേരുള്ള പ്രവാചകൻ വരാനുണ്ട് എന്നൊക്കെ പറയപ്പെട്ടിട്ടുള്ളതാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. എന്നിട്ട് കൽപ്പിച്ച് കൂട്ടി നിങ്ങൾ ആ സത്യത്തെ മറച്ചു വെക്കരുത്. ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ് എന്നറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചിലതിനെ മറച്ചു വെച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെടുത്ത് അതിലുള്ള വേദഗ്രന്ഥത്തിലുള്ളതായാലും നിങ്ങൾ ചിലതിനെ വെട്ടിമാറ്റുന്ന അവസ്ഥ, തിരുത്തുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാ എന്ന് ബോധ്യപ്പെടുത്തണം. ശേഷം 43-ാമത്തെ വചനം നോക്കൂ, വഅഖീമുസ്സലാത വആതുസ്സക വർകഊഹു മഅറാകിഈൻ. വഅഖീമുസ്സലാ വഅഖീമു അഖാമ നിലനിർത്തി, വഅഖീമു നിങ്ങൾ നിലനിർത്തുകയും ചെയ്യുവിൻ, അസ്സലാത നമസ്കാരത്തെ. അപ്പോൾ ഇഖാമത്തുസ്സലാത്ത് നമസ്കാരത്തിൻ്റെ നിലനിർത്തൽ വളരെ പ്രധാനമാണ് അല്ലേ. തോന്നുമ്പോൾ എപ്പോഴെങ്കിലും നമസ്കരിച്ചാൽ പോരാ, അവിടെ നമുക്കൊക്കെ വലിയ ഗുണപാഠമുണ്ട്. നമുക്ക് തോന്നുമ്പോൾ നിസ്കരിച്ചാൽ പോരാ. 5 വഖ്ത് നമസ്കാരം പുരുഷന്മാർക്ക് ജമാഅത്തായി നമസ്കരിക്കൽ നിർബന്ധമാണ്. ശരാഴിയായിട്ടെന്തെങ്കിലും ഉദറുണ്ടെങ്കിൽ ഒഴികെ അല്ലേ. അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയോട്, കണ്ണുപൊട്ടനായ സ്വഹാബിയാണ് അല്ലേ, അദ്ദേഹത്തെ വിളിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച സംഭവം എല്ലാവർക്കും അറിയാം അല്ലേ. ഹൽ തസ്മഉ നിദാ, നീ ആദ്യം പറഞ്ഞു എനിക്ക് എന്നെ പള്ളിയിലേക്ക് നയിക്കാൻ ആളില്ല, കൊണ്ടുപോകാൻ ആളില്ല അല്ലേ. കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ പ്രയാസകരമായ വഴിയാണ് പള്ളിയിലേക്ക് എത്താൻ, ഒരുപാട് ദൂരമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞ് മടങ്ങിപ്പോരാണ്. പിന്നീട് വീണ്ടും തിരിച്ചു ചെന്ന് ചോദിക്കണം, ഹൽ തസ്മഉ നിദാ, നീ ബാങ്കിൻ്റെ ശബ്ദം കേൾക്കാറുണ്ടോ? അപ്പോൾ നഅം, അതെ, ബാങ്കിൻ്റെ ശബ്ദം കേൾക്കാറുണ്ട് വീട്ടിലേക്കെന്ന് പറഞ്ഞപ്പോൾ ഫ അജിബ്, എന്നാൽ നീ ആ ബാങ്കിൻ്റെ വിളിക്ക് ഉത്തരം നൽകി, അഥവാ പള്ളിയിൽ പോയി ജമാഅത്തായി കൊണ്ട് നമസ്കരിക്കൽ നിർബന്ധമാണ് എന്ന് കണ്ണുപൊട്ടനായ സ്വഹാബിയായ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എങ്കിൽ, രണ്ട് കണ്ണും കാണുന്ന അത്രയും പ്രയാസമില്ലാത്ത തൊട്ടടുത്ത് പള്ളിയുള്ള നമുക്ക് ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ജമാഅത്തായി പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകാൻ ഒരിക്കലും മടി ഉണ്ടായിക്കൂടാ. അത് എൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. നമസ്കാരം നിലനിർത്തുന്നവരായിത്തീരുക. വആതു സകാ, സകാത്ത് നൽകുകയും ചെയ്യുക. വർകഉ മഅറാകിഈൻ, അല്ലേ, റുക്കൂ ചെയ്യുന്നവരോടൊപ്പം നിങ്ങളും റുക്കൂ ചെയ്യുക എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല യഹൂദികളായ ക്രിസ്ത്യാനികളായ ആളുകളോട് പ്രത്യേകം എന്തു ചെയ്യാണ് അവിടെ പ്രത്യേകം ബോധ്യപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട്. ഇവിടെ അല്ലേ, വിശ്വസിച്ചവരെ എന്തിനാണ് നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ക്രോധകരമായ കാര്യമാണ് എന്ന് സൂറത്തു സഫിൽ 2-3 ആയത്തിൽ പറയുന്നത് കാണാൻ പറ്റും. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനുമായി അവസാനത്തെ വേദഗ്രന്ഥവുമായി ഈ സമുദായത്തിലേക്ക് അള്ളാഹു നബിയായി നിയോഗിച്ച് അവസാനത്തെ വേദഗ്രന്ഥവുമായി അയച്ചിട്ടുണ്ട് എങ്കിൽ, ആ പരിശുദ്ധ ഖുർആൻ മുൻകഴിഞ്ഞ അള്ളാഹു ഇറക്കിക്കൊടുത്തിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരെയും മുഴുവൻ വേദഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തിക്കൊണ്ടുള്ള അവസാനത്തെ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കാൻ മനസ്സില്ലാത്ത ആളുകളായി ചില യഹൂദികളിൽപ്പെട്ട ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരുപാട് ആളുകൾ അവർ തൗറാത്തിനെ മാറ്റിമറിച്ചു, അതിലുള്ളത് ചിലത് തിരുത്തി ചിലത് ഒഴിവാക്കി അല്ലേ, അതുപോലെ തന്നെ സുവിശേഷങ്ങളിലുള്ളതും ഇഞ്ചിയിലുള്ളതുമൊക്കെ അവർ ആരോപത്തിൽ ചെയ്തു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉൾക്കൊള്ളാൻ, അറബികളിൽ നിന്നുള്ള പ്രവാചകനെ ഉൾക്കൊള്ളാൻ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കിക്കൊടുത്ത പരിശുദ്ധ ഖുർആനെ അവർ പൂർണ്ണമായി അംഗീകരിക്കുവാനും ആ പ്രവാചകനെ ഉൾക്കൊള്ളാനും അവർ മനസ്സ് കാണിച്ചില്ല. അതിന് കാരണമായി പറയുന്നത് ബാഗിയൻ ഹസദൻ വഹസദൻ എന്നാണ് അല്ലേ. അവരുടെ എന്താ പറയുക, അഹങ്കാരവും ശത്രുതയും അസൂയയും അവരുടെ വിദ്വേഷവും പകയും കാരണം മാത്രമാണ് അവരതിൽ നിന്ന് വ്യതിചലിപ്പിച്ചത് എന്നാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ആ നിലക്കുള്ള അവസ്ഥയിൽ നിന്ന് കാവൽ തേടിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. സൂറത്തുൽ ഫാത്തിഹ നമസ്കാരത്തിൽ ഓതുമ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, ഗൈറിൽ മഖ്ദൂബി അലൈഹിം ലേ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ലേ നേർവഴിയിൽ ഞങ്ങളെ നീ വഴി നടത്തണേ, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചൊരിഞ്ഞവരുടെ മാർഗത്തിൽ, ഗൈറിൽ മഖ്ദൂബി അലൈഹിം വലദ്ദാലീൻ, വഴി പിഴച്ചവരുടെയോ അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായവരുടെയോ മാർഗത്തിലല്ല പടച്ചോനെ, ഞങ്ങളെ യഥാർത്ഥ നേരിൻ്റെ വഴിയിൽ വഴി നടത്തണേയെന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയും ആമീൻ പറയുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിച്ച് അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ആ രൂപത്തിൽ അള്ളാഹു വിളക്കിയ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് അള്ളാഹുവിനനുസരിക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായും നമ്മൾ അള്ളാഹുവിനെ കീഴ്പ്പെട്ടു കീഴ്വഴങ്ങിക്കൊണ്ട് ജീവിക്കാൻ സന്നദ്ധരാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ജീവിക്കുന്ന യഥാർത്ഥ തഖ്വയുള്ള മുത്തഖികളായ ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
7: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. സൂറത്തുൽ ബക്കറയിലെ 42-43 വചനങ്ങളെ ആസ്പദമാക്കി ജനങ്ങളെ വഴിപിഴപ്പിക്കാൻ ആളുകൾ ഉപയോഗിക്കുന്ന രണ്ട് മാർഗങ്ങൾ, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് സഹൽ അരിപ്ര.
0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വലാ. ഇഹലോകവും പരലോകവും ഒരുപോലെ നഷ്ടപ്പെടുന്നവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവർ പരിപൂർണ സത്യനിഷേധികളോ അവിശ്വാസികളോ ആയവരല്ല, മറിച്ച് അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നവർ തന്നെയാണ് എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. വമിനൻ നാസി മൻ യഅബ്ദു അല്ലാഹ അലാ ഹർഫ് ഫഇൻ അസാബഹു ഖൈറുൻ തുമഅന്ന ബിഹി വഇൻ അസാബതുഹു ഫിത്നതുൻ ഖലബ അലാ വജ്ഹി ഖസറ ദുനിയാ വൽ ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. സൂറത്തുൽ ഹജ്ജിലെ 11-ാമത്തെ ആയത്തിലാണ് ദുനിയാവും ആഖിറവും ഒരുപോലെ നഷ്ടപ്പെടുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അവർ ജനങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ആളുകളുണ്ട്, അവർ അള്ളാഹുവിനെ ഒരു ഹർഫിൽ നിന്നുകൊണ്ട് ആരാധിക്കുന്നവരാണ്. ആ ഹർഫ് എന്താണ് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഹുവ കൽഖായിമി അലാ ഹർഫിൽ ജബൽ, ഒരു പർവ്വതത്തിൻ്റെ ആ അറ്റത്ത് നിൽക്കുന്നവനെ പോലെയാണ്. ചെറിയ കാറ്റോ അല്ലെങ്കിൽ ചെറിയ അസ്വസ്ഥതയോ ചെറിയ എന്തെങ്കിലും അസൗകര്യങ്ങളോ ഉണ്ടായാൽ തന്നെ അവൻ ആ പർവ്വതത്തിൽ നിന്ന് താഴെ വീണു പോകാൻ കാരണമായിത്തീരും. അത്ര ബലമല്ലാത്ത രൂപത്തിൽ, ഗൈറു മുസ്തഖർ, ഉറപ്പിച്ചു നിൽക്കുന്ന, അതിന് ബലമുറപ്പിച്ചു നിൽക്കുന്നവരെ പോലെയല്ല ഈ ഹർഫ് എന്നതുകൊണ്ട് ഉദ്ദേശം പർവ്വതത്തിൻ്റെ ഓരത്ത് നിൽക്കുന്നവനെ പോലെ എന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത്. അഥവാ അള്ളാഹുവിനെ ആരാധിക്കുന്നവരിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, അവർ ഓരത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ്. അവർക്ക് നന്മകൾ ലഭിച്ചാൽ അവർ മനസ്സ് സമാധാനമടഞ്ഞുകൊണ്ട് ഈ ദീനിൽ അടിയുറച്ചു നിൽക്കുന്നവരായിരിക്കും. ഇനി അവർക്ക് പല നിലക്കുള്ള പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാലോ അവർ മുഖം തിരിഞ്ഞ് ഈ ദീനിനെ ഒഴിവാക്കി പോവുകയും ചെയ്യും. ഹസറത് ദുനിയാവൽ ആഖിറ, അവർക്ക് ദുനിയാവും ആഖിറും നഷ്ടമായിരിക്കും. അതാണ് ഏറ്റവും വ്യക്തമായ നഷ്ടം എന്നും ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ ചെറിയ കാരണങ്ങളാൽ തന്നെ ദീനിൽ നിന്ന് അകലാനോ മാറി നിൽക്കാനോ ഒക്കെ അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലത്തെക്കുറിച്ച് ഇമാം ബുഖാരി റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു വ്യക്തി പ്രവാചകന്റെ അരികിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ മനോഭാവം എന്താണ്? ഫഇൻ വലദത് ഇംറാഅതുഹു ഗുലാമൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു കുട്ടിയെ പ്രസവിച്ചാൽ അദ്ദേഹം പറയും, ഹാദാ ദീനുൻ സ്വാലിഹ്, ഇത് നല്ലൊരു ദീനാണ്, ഞാൻ സ്വീകരിച്ച ആദർശം വളരെ മനോഹരമായതാണ്, ഇത് വളരെ നല്ലതാണ് എന്ന് അദ്ദേഹം മറുപടി പറയും. വഇല്ലം തലിദ് ഇംറാഅതുഹു, ഇനി അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിച്ചിട്ടില്ലെങ്കിലോ അദ്ദേഹത്തിന്റെ പ്രതികരണം, ഹാദാ ദീനുൻ സു, ഇതൊരു മോശപ്പെട്ട ദീനാണ്, ഈ ആദർശം എന്നെ സഹായിക്കുന്നില്ല എന്നാണ് അവർ പറയുക. ചിലരുണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തത് കൊണ്ട്, സന്താന സൗഭാഗ്യം കിട്ടാത്തത് കൊണ്ട്, കടം മാറിക്കിട്ടാത്തത് കൊണ്ട്, കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറിക്കിട്ടാത്തത് കൊണ്ട് അള്ളാഹു അവരെ ഉപേക്ഷിച്ചു എന്നും ഈ ദീന് കണ്ട് എനിക്ക് ഉപകാരങ്ങൾ കിട്ടുന്നില്ല എന്നും പറഞ്ഞുരിക്കൊണ്ടിരിക്കുകയും അക്കാരണത്താൽ അള്ളാഹു കൽപ്പിച്ച പല നിർബന്ധ ബാധ്യതകളെയും വരെ ഒഴിവാക്കുകയും ചെയ്യുന്ന ആളുകൾ. അ ഹസിബന്നാസു അയ്യുത്തറഖു അയ്യഖൂലു ആമന്ന വഹും ലാ യഫ്തനൂൻ, വിശ്വസിക്കുന്നതോടുകൂടെ പിന്നെ പരീക്ഷണമുക്തമായ ഒരു ജീവിതം ഉണ്ടാകുമെന്ന് ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാകില്ല എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലും നമുക്ക് ദീന് സ്വീകരിക്കണോ അതല്ല ദുനിയാവിൽ എളുപ്പമെന്ന് തോന്നുന്ന അവസരങ്ങൾ സ്വീകരിക്കണോ എന്ന് തീരുമാനമെടുക്കേണ്ടി വരും. നല്ലൊരു വാഹനം വാങ്ങിക്കാൻ, അതുപോലെ തന്നെ ഒരു വീട് വെക്കാൻ, മക്കളെ വിവാഹം കഴിക്കാൻ കുറച്ച് പ്രയാസപ്പെടണമോ അതല്ല ലോണ് വഴി പലിശ വഴി പണം സമ്പാദിക്കണമോ എന്ന അവസരം വരുമ്പോൾ ചിലരെങ്കിലുമൊക്കെ ഇത്തരം സാമ്പത്തിക പ്രയാസത്തിന്റെ ഘട്ടങ്ങളിൽ ദുനിയാവ് തിരഞ്ഞെടുക്കുകയും എന്നിട്ട് പരലോകം കഷ്ടത്തിലാക്കുകയും ചെയ്യുന്നവരുണ്ട്. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളവുമാണ് ഈ ആയത്ത് നമുക്ക് ഗുണപാഠം നൽകുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ എളുപ്പമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ദീനിനെ നമ്മൾ മാറ്റി നിർത്തുമ്പോൾ നമുക്ക് ദുനിയാവും ആഖിറവും ഒരുപോലെ നഷ്ടമാകും. ഈ ആയത്ത് വിശദീകരിച്ച് ഇമാം സഅദി റഹിമഹുള്ള പറഞ്ഞു, ഫി ദുന്യ ലാ തുഅവ്വിലുഹു അരിദ്ദതു അൻ ദീനിഹി മാ അസാബഹു മിൻ ഫിതൻ, അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അവൻ ദീനിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു എന്നതുകൊണ്ട് അതിന് സാധ്യമല്ല. അവൻ ദീൻ ഒഴിവാക്കി എന്നതുകൊണ്ട് അവൻ്റെ ആ പ്രശ്നവും പരീക്ഷണവും ഒക്കെ മാറിക്കിട്ടുമെന്ന് യാതൊരു നിലക്കും വിചാരിക്കാൻ കഴിയില്ല. എളുപ്പമെന്ന് വിചാരിച്ച് സമീപിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ പര്യവസാനം എളുപ്പം തന്നെയാകുമെന്ന് ആ പരീക്ഷണത്തിൽ നിന്നും മറികടക്കാൻ അത്തരം ദീനിനെ മാറ്റി നിർത്തിക്കൊണ്ടെടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട് കഴിയുമെന്ന് ആരാണ് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്? അങ്ങനെ ഇല്ല സഹോദരന്മാരെ. നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കുകയും അവനിൽ വിശ്വസിക്കുകയും അവൻ്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതം പരീക്ഷണ മുക്തമായിക്കൊള്ളണമെന്നില്ല. പക്ഷേ സമാധാനവും അർത്ഥത്വം ഉണ്ടാകും. അതിനേക്കാൾ അപ്പുറത്ത് പരലോകം നമുക്ക് നേടിയെടുക്കാനും കഴിയും. ഇനി ദുനിയവിയായ ആഗ്രഹങ്ങൾക്കും ദുനിയവിയായ ആവശ്യങ്ങൾക്കും പരലോകത്തെ മാറ്റിവെക്കുന്ന ആളുകളോട് അള്ളാഹു പറയുന്നു, അവർക്ക് ആഖിറ മാത്രമല്ല പരലോകം മാത്രമല്ല, ഖസിറത് ദുന്യ, അവർക്ക് ഈ ദുനിയാവും നഷ്ടപ്പെടും. എങ്ങനെയാണ് ആ നഷ്ടമുണ്ടാവുക? ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അവർ പ്രയാസപ്പെടുമെന്നാണ്. ഒന്ന്, ഹമ്മിൻ ലാസിം, അനിവാര്യമായ വിഷാദം, അത് അവരെ വിട്ടുപോകാതെ അവരുടെ വിഷാദം അവരുടെ കൂടെ തന്നെയും ഉണ്ടാകും. വതഅബുൻ ദാഇം, എല്ലാ കാലത്തും പ്രയാസപ്പെട്ടും പരീക്ഷിക്കപ്പെട്ടും അങ്ങനെ മനസ്സുപോലും അതിനോട് ഇണങ്ങാതെ അവൻ ക്ഷീണിതനായിട്ടുണ്ടാകും. വഹസറത്തുൻ ലാ തൻഖലി, ഒരിക്കലും കഴിയാത്ത അറ്റം കാണാത്ത നഷ്ടങ്ങൾ ദുനിയാവും പരലോകത്തിലും അവൻ്റെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ ബാധിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ദുനിയാവ് തെരഞ്ഞെടുക്കണോ അതല്ല പരലോകം തെരഞ്ഞെടുക്കണോ എന്ന അവസരം വരുമ്പോൾ പരലോകത്തിന് മുൻഗണന കൊടുക്കാൻ പരിശ്രമിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തെ പകർന്നു നൽകും, ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നിലയുറപ്പിച്ചു നൽകും. അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടെങ്കിൽ പരലോകത്ത് നമുക്ക് ഗുണകരമായി വരും. അതിന് പ്രാമുഖ്യം കൊടുക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
10: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
11: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
12: പീസ് റേഡിയോ ജനക്ഷേമം, വിവിധ സർക്കാർ പദ്ധതികൾ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്ന ജനക്ഷേമത്തിൽ ഇന്ന് വീട്ടിൽ വൈദ്യുതി അപകടങ്ങൾ ഒഴിവാക്കാൻ എന്ന വിഷയമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് അഷ്റഫ് കെ എടത്തനാട്ടുകര. അദ്ദേഹം പുത്തനത്താണി KSEB അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്. കൂടെ പീസ് റേഡിയോ പ്രതിനിധി ഇബ്നു അലി എടത്തനാട്ടുകര.
13: ജനക്ഷേമ പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ വൈദ്യുത സുരക്ഷാ വാരം സംബന്ധിയായ കാര്യങ്ങളാണ് ചർച്ച ചെയ്തിരുന്നത്. KCBയിലെ അഷ്റഫ് സാറാണ് കൂടെയുള്ളത്. കമ്പി പൊട്ടി വീണ് ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതേപോലെ വീട്ടിലുള്ള സുരക്ഷാ സംഗതികളെക്കുറിച്ച് ELCB പോലെയുള്ള RCCB പോലെയുള്ള സംവിധാനങ്ങളെക്കുറിച്ചും പറഞ്ഞു. സാർ, നമുക്ക് അത് തുടരാം. കുട്ടികൾ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വീട്ടിലുണ്ട്, എങ്ങനെയാണ് അത് ശ്രദ്ധിക്കേണ്ടത്?
14: കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും അപകടം സംഭവിച്ചിരുന്നത് പ്ലഗിൽ പോയിട്ട് ആണി ഈ ഇരുമ്പിൻ്റെ സംഗതികളൊക്കെ ഇട്ടുകൊണ്ടുള്ള അപകടങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ ഷട്ടറുള്ള സോക്കറ്റുകൾ അതുപയോഗിക്കുന്നുണ്ട്. ഷട്ടറില്ലാത്തതും ഇപ്പോൾ വരുന്നുണ്ട്, ചില മാറ്റങ്ങളൊക്കെ വന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ ബ്രേക്കർ പക്ക ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടേ. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ട് പ്ലഗ് ഫേസും ന്യൂട്രലും ഒരുമിച്ച് സോഫയിലിരുന്നൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു സോക്കറ്റുകളാണ് മിക്കവാറും കേസിൽ കുട്ടികൾക്ക് ആക്സസ് ഉള്ള വില്ലന്മാരാണ്. പിന്നെ അതേപോലെ മറ്റൊന്ന് വരുന്നത്, ഒരു സോക്കറ്റ് തന്നെ നമ്മളെന്ത് ചെയ്യും, ഒരു മൾട്ടി പിൻ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത സാധനങ്ങൾ ഇപ്പോൾ കുറേ ഡിവൈസസ് അതിൽ കണക്ട് ചെയ്യും. അപ്പോൾ കുത്തി വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോയി
13: രണ്ടും മൂന്നും നാലൊക്കെ
14: ചെയ്യും. അപ്പോൾ അത് വലിയ അപകടമാണ്. അത് പലപ്പോഴും അതിനെക്കുറിച്ചുള്ളൊരു അവബോധമില്ലാത്തതുകൊണ്ടാണ് ചെയ്യുന്നത്. കാരണം സ്വാഭാവികമായിട്ടും ഇത് ഓപ്പറേറ്റർമാർ കുട്ടികളായിരിക്കുമല്ലോ മിക്കവാറും കേസ്. നമ്മളാണെങ്കിലും കുട്ടികളോടെ പറയാം, അതുകൊണ്ട് ഒരിക്കുക എന്നാണ് കുത്തിക്കുക എന്ന് പറയും. രണ്ട് മൂന്ന് പ്രാവശ്യം അവർ സേഫായിട്ട് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളും അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യില്ല. അപ്പോൾ ഈ സാധനം പറിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൊത്തുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ അതിൻ്റെ ക്വാളിറ്റിയുടെ പ്രശ്നം കാരണം വേർപെട്ടു പോകുന്നതിനുള്ള പ്രശ്നങ്ങളൊക്കെ വന്നാൽ ഇത് അപകടങ്ങൾ വരാറുണ്ട്. അത് വളരെ ശ്രദ്ധിക്കുന്ന സംഭവം തന്നെയാണ്.
13: കുട്ടികളെ പോലെ തന്നെ ഇങ്ങനെ അപകടങ്ങളിൽ പെടുന്നവരിൽ സ്ത്രീകളുണ്ട്, നനഞ്ഞ കൈകൊണ്ട് അല്ലെങ്കിൽ വല്ല തുണിയുണ്ട് അങ്ങനെയൊക്കെ, അവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ?
14: തീർച്ചയായും. അതിലെന്താ വിശേഷിച്ചാലേ, നമ്മൾ പലപ്പോഴും പൊതുവേ അടുക്കളയിലാണെങ്കിലും വാഷിംഗ് മെഷീനും മറ്റുള്ള മെഷീൻസ് ഉപയോഗിക്കുന്നത് എല്ലാം സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വീട്ടിലെ. കഴിഞ്ഞതിൽ നമ്മൾ പറയണ്ടായി നൂൽപുട്ടിനുള്ള യന്ത്രം വരെ മോട്ടറൈസ്ഡ് ആണെന്നുള്ളത്, അത് ബാറ്ററി ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതുണ്ട്. പിന്നെ നമ്മൾ വയർമാൻ കുറച്ച് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഇതിനെക്കുറിച്ച് അവർ അവബോധമുള്ളവരാണ് ടൂൾസ് മിക്കവാറും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകും, അവരത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യും. പക്ഷേ ജനറൽ